0: കാര്യങ്ങളോട് അള്ളാഹുവിനിഷ്ടമില്ല. ഇതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഉന്നതമായിരിക്കണം. താഴ്ന്ന ലക്ഷ്യങ്ങളിൽ നാം തൃപ്തിപ്പെടാൻ പാടില്ല. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിത ചര്യ പരിശോധിച്ചു നോക്കൂ. അവിടെ അത്യുന്നതമായ ലക്ഷ്യത്തിലേക്കാണ് പ്രവാചകൻ നമ്മളെ നയിച്ചത്. ഒന്നാമതായി തൗഹീദ്, ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അള്ളാഹുവിനല്ലാതെ കീഴൊതുങ്ങാൻ പാടില്ലെന്നുമുള്ള ഉന്നതമായ ഒരു ലക്ഷ്യം വിശ്വാസപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതിനുവേണ്ടി അദ്ദേഹം ക്ഷമിച്ചു. അതിനുവേണ്ടി അദ്ദേഹം പരമാവധി പ്രയത്നിച്ചു. ആ പ്രബോധനം അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിച്ചു. അങ്ങനെ ലോകം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങി. ആ റിസാലത്ത്, ആ സന്ദേശം, അള്ളാഹുവാണ് രക്ഷകൻ, അള്ളാഹുവാണ് പരമാധികാരി, അവന് മാത്രമേ ആരാധിക്കാവൂ, അവനിൽ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കാവൂ, അവനല്ലാതെ മറ്റൊരാളെയും നാം ആരാധനയിൽ പങ്കുചേർക്കരുത് എന്ന തത്വം ജനങ്ങൾ വിശ്വസിച്ചു, അത് അംഗീകരിച്ചു. കൂട്ടം കൂട്ടമായി ഇതിനെ ജനങ്ങൾ ആശ്ലേഷിച്ചു, ഇസ്ലാമിലേക്ക് വന്നു. സഹാബിമാരും അങ്ങനെ തന്നെയായിരുന്നു. ചെറിയതുകൊണ്ട് അവർ തൃപ്തിപ്പെട്ടില്ല. ഉന്നതമായ ലക്ഷ്യം, അവരുടെ വിശ്വാസം മുതൽ ജീവിതത്തിൻ്റെ ചെറിയതും വലിയതുമായ കാര്യങ്ങളിലൊക്കെ തന്നെ ഉന്നതമായ ലക്ഷ്യത്തെയാണ് അവർ മുന്നിൽ കണ്ടത്. അതിനുവേണ്ടിയാണ് അവർ പ്രയത്നിച്ചത്. അതിനുവേണ്ടിയാണ് അവർ ത്യാഗം സഹിച്ചത്. അതിൻ്റെ മുമ്പിൽ ഏത് മഹാകടമ്പകളെയും പ്രതികൂല സാഹചര്യങ്ങളെയും അവർ അതിജീവിക്കുകയാണ് ചെയ്തത്. സഹാബിമാരെ നമ്മൾ പരിശോധിച്ച് നോക്കിയാലറിയാം, അവരും ആ മാർഗം തന്നെയാണ് പിന്തുടർന്നത്. വിശ്വാസികൾക്ക് അതല്ലാതെ മറ്റൊരു മാർഗമില്ല. താഴ്ന്ന പതിതമായ ഒരു ജീവിതം വിശ്വാസികൾക്ക് പരിചിതമല്ല, ആവാൻ പാടില്ല. നക്ഷത്രത്തിൻ്റെ താഴെ ഒരു ലക്ഷ്യം നമുക്കുണ്ടായിക്കൂടാ. ഉന്നതങ്ങളായിരിക്കണം, ഉന്നതമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഉലുവുൽ ഹിമ്മത്തി അല്ലാ തഖിഫ ദൂനല്ലാ, അള്ളാഹുവിൻ്റെ താഴെ മറ്റൊന്നിനെയും അവിടെ നിൽക്കാതിരിക്കുക എന്നതാണ് മറ്റു. അള്ളാഹുവിൻ്റെ ഉന്നതമായ ആ തൃപ്തിയാണ് നമുക്ക് ഏറ്റവും കിട്ടേണ്ടതെന്ന ലക്ഷ്യമാണ് നമുക്ക് വേണ്ടത്. മറ്റുള്ളവരിൽ നമ്മൾ പറ്റിപ്പിടിക്കാൻ പാടില്ല. നമ്മുടെ മനക്കരുത്ത് താഴ്ന്നു പോകരുത്. സൃഷ്ടികളിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം, താൽപ്പര്യങ്ങൾ, ഭൗതികമായ താൽക്കാലിക നേട്ടങ്ങൾ കിട്ടണമെന്ന താഴ്ന്ന ചിന്താഗതി ഒരിക്കലും നമ്മളെ ഉയരത്തിലേക്ക് എത്തിക്കുകയില്ല. നേരെ മറിച്ച്, അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടണമെന്ന ആ സമാധാനവും ആ ലക്ഷ്യബോധവുമാണ് നമ്മളെ ഇഹലോകത്തും പരലോകത്തും ഉന്നതങ്ങളിലേക്ക് എത്തിക്കുക, ആത്മീയമായി ഉയരാൻ നമുക്ക് സാധിക്കുക. പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം നമ്മളെ പഠിപ്പിച്ചു. വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന, നമ്മുടെ മാർഗത്തിൽ ത്യാഗം ചെയ്തവർ അവരെ നാം നമ്മുടെ മാർഗത്തിലേക്ക് നാം വഴി കാണിക്കും. അതുകൊണ്ട് ത്യാഗപൂർണമായി ഉന്നതങ്ങളായ ലക്ഷ്യത്തിലേക്കെത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആര് ചെയ്തുവോ അവന് അള്ളാഹുവിങ്കൽ നിന്നുള്ള കാരുണ്യവും അനുഗ്രഹത്തിൻ്റെയും കവാടങ്ങൾ തുറക്കപ്പെടും. നന്മകളുടെ എല്ലാ പാതകളിലേക്കും അവർ എത്തിച്ചേരും. അവൻ മറ്റാരും അറിയാതെ അവൻ പോലും നിനക്കാത്ത അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രതിഫലവും അള്ളാഹുവിങ്കൽ നിന്നുള്ള സഹായവും അവന് ലഭിക്കും. നാം വേണ്ടത് ലക്ഷ്യം ഉത്കൃഷ്ടമാക്കുക എന്നതാണ്. സഹോദരങ്ങളെ, ഇതൊരു തത്വശാസ്ത്രമല്ല, ഇതൊരു പ്രായോഗികമായ ശരീഅത്തായിട്ട് നാം കാണണം. ഉന്നതമായ ലക്ഷ്യത്തിലേക്കെത്തണമെന്ന ഒരു കാര്യം. അതുകൊണ്ട് വിശ്വാസികളെ, കുറഞ്ഞ ജീവിതകാലം മാത്രമാണ് നമുക്കുള്ളത്. നമ്മുടെ ഈ ശ്വാസോച്ഛ്വാസങ്ങൾ എണ്ണപ്പെട്ടതാണ്. ജീവിതത്തിൽ മത്സരിച്ച് നന്മയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക എന്ന മത്സരയോട്ടം അതെന്നും മരണം വരെ നിലനിൽക്കുന്നതാണ്. ആ നിലനിൽക്കുന്ന ആ ഓട്ടത്തിൽ ജയിക്കണമെങ്കിൽ തളർന്നിരിക്കാൻ പാടില്ല, മടിയനാവാൻ പാടില്ല. നാം ഒരിക്കലും ക്ഷീണിച്ച് വഴിയിൽ കുത്തിയിരിക്കാൻ പാടില്ല. മുന്നോട്ട് പോകണം നന്മയുടെ കാര്യത്തിൽ. എന്നിട്ട് ഉന്നതങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെയുള്ള മനക്കരുത്തുണ്ടെങ്കിലേ ഒരാൾക്ക് ഉന്നത തലങ്ങളിലെത്താൻ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ആയുസ്സിൻ്റെ വില, അത് വലിയതാണ്. ഓരോ ദിവസവും അവൻ്റെ മുതൽ മുടക്കാണ് മൂലധനമാണ്, അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഒരിക്കലും കഴിഞ്ഞ ഒരു നിമിഷങ്ങൾ തിരിച്ചു വരികയില്ല. നമ്മൾ ഓർക്കണം, അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് വെറുതെ ജീവജാലങ്ങളെ സൃഷ്ടിച്ച പോലെ സൃഷ്ടിച്ചു വിട്ടതല്ല. ഇതിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. നമുക്ക് ഈ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്നാമതായി അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവന് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നത് തന്നെയാണ്. മറ്റൊന്ന്, ഭൂമിയിൽ നന്മ കൈവരുത്താൻ വേണ്ടി, സ്ഥാപിക്കാൻ വേണ്ടി നാം പ്രവർത്തിക്കണം. എല്ലാ നല്ലതുകളും ഭൂമിയിൽ ഉണ്ടാവണം, മനുഷ്യരിൽ ഉണ്ടാവണം. ആ നന്മക്ക് വേണ്ടി നാം ജീവിക്കണം. അഫഹസിബത്തും അന്നമാ ഖലഖ്നാകും അബസ, നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന് മനുഷ്യരെ നിങ്ങൾ വിചാരിച്ചു പോയിട്ടുണ്ടോ? വ അന്നക്കും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്നും വിചാരിച്ചു പോയിട്ടുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. വെറുതെയല്ല അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്. വലിയൊരു ബാധ്യത, ജനങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക്, നാട്ടിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തം നാം ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ട്. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. യഅത്തനിബ് ഖംസൻ ഖബ്ല ഖംസിൻ, അഞ്ച് കാര്യം വരുന്നതിൻ്റെ മുമ്പ് മറ്റൊരഞ്ച് കാര്യത്തെ നാം നേടിയെടുക്കണം. ശബാബക്ക കല ഖബ്ല ഹറമിക, വാർദ്ധക്യത്തിലെത്തുന്നതിൻ്റെ മുമ്പ് യുവത്വം അത് പ്രയോജനപ്പെടുത്തണം, അത് നേട്ടമാക്കി മാറ്റണം. സിഹത്തക്ക ഖബ്ല സഖ്മിക, രോഗിയായി കിടക്കുന്നതിൻ്റെ മുമ്പ് ആരോഗ്യം നേട്ടമായി മാറ്റണം. വഹിനാ അക്ക ഖബ്ല ഫഖ്രിക, ദാരിദ്ര്യം വരുന്നതിൻ്റെ മുമ്പ് ഐശ്വര്യം അത് നമുക്ക് നേട്ടമായി മാറ്റണം. വഫറാഖക്ക ഖബ്ല ശുഗുലിക, ഒരിക്കലും തിരിയാൻ പറ്റാത്ത വിധത്തിൽ ജോലിത്തിരക്കുകളിൽ കടന്ന് വിഷമിക്കുന്നതിൻ്റെ മുമ്പ് ഒഴിവുള്ള സമയങ്ങൾ അത് നാം നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണകരമായി നേട്ടമാക്കി മാറ്റണം. അവസാനം വഹയാത്തക്ക ഖബ്ല മൗതിക, മരണത്തിന് മുമ്പ് ഈ ജീവിതം ഗുണകരമാക്കി നേട്ടമാക്കി നാം മാറ്റണം. അതാണ് ഉന്നതമായ മനക്കരുത്ത് എന്ന് പറയുന്നത്. ഈ മനക്കരുത്തിലേക്കാണ് നമുക്ക് മത്സരിച്ചോടാനുള്ളത്. ഈ മനക്കരുത്ത് കൊണ്ട് കിട്ടുന്ന നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കാനുള്ളത്. ഈ ആഗ്രഹം സഫലീകരിക്കാൻ അള്ളാഹുവിനോട് മാത്രം നാം സഹായം തേടണം. ഒരിക്കലും ദുർബലരാവരുത്. വെറുതെ കുത്തിയിരുന്ന് നേട്ടങ്ങൾ വരും എന്നാരും ആരും വിചാരിക്കരുത്. ആകാശക്കോട്ടകൾ കെട്ടി ചടഞ്ഞിരിക്കരുത്. ഭൗതികമായ ഈ താൽക്കാലിക സുഖ സൗകര്യങ്ങളിൽ ഒരിക്കലും നാം വ്യാപൃതനായി ആയുസ് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഉന്നത മനക്കരുത്തുള്ള മനുഷ്യന്മാരുടെ ജീവിതം കണ്ട് പഠിക്കുക, അവരോടൊപ്പം സഹവസിക്കുക. ഉന്നതമായ ശ്രേണിയിലെത്തിച്ചേർന്ന ആളുകളുടെ ആ ഒരു മനക്കരുത്തിൻ്റെ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നാം കണ്ട് മനസ്സിലാക്കുക. അലസന്മാരായി ജീവനത്തെ നഷ്ടപ്പെടുത്തരുത്. നാളെ നാളെ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ നീട്ടിവെക്കരുത്. കഴിഞ്ഞുപോയ മഹാന്മാരായ മഹത്വത്തിൻ്റെ ഉന്നത ശൃംഖലയിലെത്തിയ ആളുകളിൽ നമുക്കൊരുപാട് ഗുണപാഠങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം ഇങ്ങനെയാണ്, ബുദ്ധിയുള്ളവൻ സ്വന്തം ശരീരത്തെ കീഴ്പ്പെടുത്തിയവനായിരിക്കും, നാളേക്ക് വേണ്ടി പ്രവർത്തിച്ചവനായിരിക്കും. എന്നാൽ ദുർബലന്മാർ തോന്നിയതുപോലെ ജീവിക്കുകയും എന്നിട്ട് എനിക്കെന്തെല്ലാമോ നേട്ടങ്ങൾ കിട്ടുമെന്ന് വെറുതെ അവൻ വിചാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ദുർബലന്മാർ ആയിക്കൂടാ നമ്മൾ. നേരമറിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, നേരിൻ്റെ മാർഗത്തിൽ സമൂഹത്തിനും നമുക്കും നമ്മുടെ സമൂഹത്തിനും ജനങ്ങൾക്കും രാജ്യത്തിനുമെല്ലാം ഗുണം കിട്ടുന്ന കാര്യങ്ങളിൽ നാം എപ്പോഴും എന്തെങ്കിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അതിൻ്റെ മുതൽ മുടക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം മാത്രമായിരിക്കുക. അള്ളാഹുവല്ലാത്തവരിൽ നിന്നുള്ള എല്ലാ അടിമത്വത്തിൽ നിന്നും മോചിച്ച് ഞാൻ അള്ളാഹുവിൻ്റെ ആദർശബോധമുള്ള വിശ്വാസമുള്ള അടിമയാണ് എന്ന ആ മനോധൈര്യം നമുക്ക് ശക്തി പകരണം. പൂർവികന്മാരിൽ ഒരുപാട് മാതൃകകളുണ്ട്. ആ പൂർവികന്മാരുടെ മാതൃക നമ്മൾ പിൻപറ്റണം. ഉയരങ്ങളിലേക്കെത്തിയ പൂർവികന്മാരുടെ ജീവിതങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കൂ. അവർ താഴ്ന്ന ജീവിതം കൊണ്ടൊരിക്കലും തൃപ്തിപ്പെട്ടിട്ടില്ല. അവരുടെ ലക്ഷ്യം നക്ഷത്രമായിരുന്നു, അഥവാ ഉന്നത ശ്രേണികളായിരുന്നു. അവിടേക്ക് അവർ എത്തി. അതുപോലെ എത്താൻ നമുക്ക് കഴിയണം. മറ്റുള്ളവരിലേക്ക് തിരിഞ്ഞു നോക്കാനല്ല, മുന്നിലേക്ക് നോക്കി അള്ളാഹുവിൻ്റെ മാർഗം നോക്കി ജീവിക്കലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. അതാണ് വല്ലദീന ജാഹദൂ ഫീന ലനഹ്ദിയന്നഹും സുബുലന. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, നമ്മുടെ മാർഗത്തിൽ ത്യാഗം സഹിച്ചവർ, നമ്മുടെ മാർഗത്തിലേക്ക് അവനെ അള്ളാഹു ചേർക്കും. നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. സഹോദരങ്ങളെ, പരസ്പരം മറ്റുള്ളവരോട് ഏൽപ്പിക്കുക, ചടഞ്ഞിരിക്കുക, ചീത്ത കൂട്ടുകാരുടെ പിന്നാലെ പോകുക, ഈ ജാതിക്കാര്യങ്ങളൊന്നും നമ്മിൽ ഉണ്ടാവാൻ പാടില്ല. നേരമറിച്ച് നല്ല കൂട്ടുകാർ, നല്ല ബന്ധങ്ങൾ, നല്ല ലക്ഷ്യങ്ങൾ, ഉന്നതങ്ങളിലെത്തിയ ഉന്നതമായ വ്യക്തിത്വങ്ങൾ, അവരൊക്കെയായിരിക്കണം നമ്മുടെ മാതൃകകൾ. ആ മാതൃകകളെ പിൻപറ്റിക്കൊണ്ട്, മൂല്യങ്ങളെയും നേരുകളെയും പിൻപറ്റിക്കൊണ്ട് നാം സമൂഹത്തിനും നാടിനും ഗുണം ചെയ്യുന്ന, നാടിൻ്റെയും സമൂഹത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളായി മാറുക, രാജ്യത്തിനെ വഞ്ചിക്കുന്ന, രാജ്യത്തെ തിന്മകൾ പരത്തുന്ന, വ്യാപിപ്പിക്കുന്ന, സമൂഹത്തലത്ത് പരസ്പരം ഭിന്നിപ്പിക്കുന്ന, രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വിഘാതമാകുന്ന ഒരു പ്രവർത്തനങ്ങളും നമ്മിൽ നിന്നുണ്ടാവാതിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈറി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാ, ബാറകല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
2: ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മെ തളർത്തുന്ന വലിയ ഭാരങ്ങളുമായി നടക്കേണ്ടി വരാറുണ്ട്. പുറത്തു പറയാൻ കഴിയാത്ത മനസ്സിന്റെ വിഷമങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന സങ്കീർണമായ തർക്കങ്ങൾ, വ്യക്തിപരമായ വീഴ്ചകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങൾ, അങ്ങനെ ഉള്ളിൽ ഒതുക്കി നീറുന്ന എത്രയോ പ്രശ്നങ്ങൾ നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടായേക്കാം. കേൾക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലെന്ന ചിന്ത പലരെയും നിരാശയിലേക്കും ഒറ്റപ്പെടലിലേക്കുമാണ് തള്ളിവിടുന്നത്. എന്നാൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനൊരു ശരിയായ വഴിയും പരിഹാരവും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ച് നീറാതെ അത് തുറന്നു പറയാനും വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ മാർഗനിർദ്ദേശം നേടാനും ഒരു മഹത്തായ വേദി ലഭിച്ചാൽ ജീവിതം എത്ര ആനന്ദമുള്ളതാകും. ഇതാ നിങ്ങളുടെ ആധികളും സങ്കടങ്ങളും കേൾക്കാൻ, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് പീസ് റേഡിയോ നിങ്ങളെ നയിക്കുന്നു. പീസ് റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പ്രായോഗികമായ പരിഹാരം നേടുന്നതിനുള്ള അസുലഭമായ അവസരം. വ്യക്തിപരമോ കുടുംബപരമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയ ഏതു തരത്തിലുള്ള മാനസിക ജീവിത പ്രശ്നങ്ങളുമാവട്ടെ, ഇനി വിഷമിക്കേണ്ടതില്ല. പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ തികച്ചും രഹസ്യമായി ഞങ്ങളെ അറിയിക്കാം. അനുഭവ സമ്പന്നരായ കൗൺസിലർമാരും വിദഗ്ധരും നിങ്ങളുടെ സംശയങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തവും ഫലപ്രദവുമായ പരിഹാരമാർഗങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. തീരാത്ത സംഘടനകളില്ല, പരിഹാരമില്ലാത്ത പ്രശ്നവുമില്ല. നിങ്ങളുടെ മനസ്സിലെ ഭാരം ഇറക്കി വയ്ക്കാനും വീണ്ടും പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടാനും ഇനി ഞങ്ങൾ കൂടെയുണ്ട്. അതുകൊണ്ട് വൈകിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ. സന്തോഷമുള്ള നാളുകൾക്കായി കാത്തിരിക്കൂ. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്.

0: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റും എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവിക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിൻ്റെയും ആനന്ദത്തിൻ്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറുമൊരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
1: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: سبيل الدموع سبيل مريح.
0: വിജ്ഞാനത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും വിഹായസിലെത്തി എന്ന് നമ്മൾ പെരുവനടിക്കുമ്പോഴും പലപ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വിരൽത്തുമ്പിലുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തെയും മനസ്സിനെയും മനസ്സിലാക്കാൻ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷമാണ്. എന്നാൽ അലമുറിയാത്ത തിരമാലകൾ പോലെ ഒന്ന് ഒടുങ്ങുമ്പോൾ അടുത്തത് എന്ന രീതിയിൽ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, സാമ്പത്തിക തിരിമറികൾ, ധാർമ്മിക തകർച്ചകൾ, അങ്ങനെ നമ്മെ തളർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ പരിഹാരം തൊട്ടരികിലുണ്ട്. നാം ജീവിതത്തിൽ നേരിടുന്ന ഇത്തരം ബഹുമുഖ പ്രശ്നങ്ങളെ കൃത്യമായി അപഗ്രഥിച്ച് ലളിതവും പ്രായോഗികവുമായ പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന വിജ്ഞാനപ്രദമായ ഹ്രസ്വ പ്രഭാഷണങ്ങൾ തിരക്കുപിടിച്ച പ്രഭാതങ്ങളിൽ നിങ്ങളുടെ മനസ്സിന് ശാന്തതയും ഓരോ ദിവസത്തിനും ആവശ്യമായ ഊർജവും പ്രതിസന്ധികളെ നേരിടാനുള്ള വഴികളും ഈ പ്രഭാഷണങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നു. തളർന്നുപോയ മനസ്സുകൾക്ക് വീണ്ടും പ്രതീക്ഷ നൽകാൻ, വഴിതെറ്റിയ ചിന്തകളെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഓരോ പ്രഭാതവും അറിവിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയൊരു തുടക്കമാകുന്നു. എല്ലാ ദിവസവും പ്രഭാതത്തിൽ കേൾക്കാൻ മറക്കരുത് നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അള്ളാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوേ നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് മാപ്പ് നൽകുന്നത് അവരോടുള്ള ദയയല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിന് നാം നൽകുന്ന സമാധാനമാണ്. ഈ പ്രഭാതത്തിൽ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാം. വിട്ടുവീഴ്ചയുടെയും സഹനത്തിൻ്റെയും മാതൃക ഉൾക്കൊള്ളുന്ന ഒരു നല്ല മനസ്സിനായി നമുക്ക് പ്രാർത്ഥിക്കാം.

0: പീസ് റേഡിയോ മോർണിംഗ് ലൈവ് സെഷനിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളുടെ കൂടെ അബ്ദുള്ള സലഫിയുടെ കൂടെ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ ഹസൻ അൻസാരി.
1: ഇന്ന് 2026 ഒക്ടോബർ 2 വെള്ളി, 1448 റബീഉൽ ആഖിർ 20, 1201 കന്നി 16.

പുതിയ ദിവസത്തിൽ പുതുമയാർന്ന പരിപാടികളുമായി വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. മോർണിംഗ് ലൈവ് ഷോ ഏറെ ഹൃദ്യമായ പ്രോഗ്രാം തന്നെയാണ്. ധാരാളം ശ്രോതാക്കൾ ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്ന് മലയാളികളായ പീസ് റേഡിയോയെ സ്നേഹിക്കുന്ന ദീനിൻ്റെ പ്രചാരകനായ ആളുകൾ ധാരാളം നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സുലഭ നിമിഷത്തിൽ അവരിലേക്ക് ഒരല്പം പോകണം എന്ന് തോന്നുകയാണ്. ബഷീർ എം കെ പോത്താംകണ്ടം, മഹസിന മഞ്ചേശ്വരം, അൻവർ എൻ ടി മുട്ടിൽ വയനാട്, റുഖിയ പി ചെമ്പക്കുത്ത്, ഷുഹൈബ എം വളപട്ടണം, ഹൈറനിസ അഷ്റഫ് പടിഞ്ഞാറത്തറ, റുഷ്ദ കളികാവ്, സഹൽ പി ഇടപ്പലം, മിനിയ മറിയം വണ്ടൂർ, നഫീസ കടാമ്പുക, സീനത്ത് പുളിഞ്ഞാൽ വയനാട്, ജിമില വി പി കെ കെ വി, ഷംഷാദ് തലശ്ശേരി, ഉമ്മുവാമാന മക്കരപ്പറമ്പ, സൗദ മുട്ടം, വഹീദ അത്തിക്കോട്ട്, സജീന എം കെ കാഞ്ഞിരമറ്റം, സക്കീന ഉദരമ്പൊയിൽ, റജീന കോട്ടുമല, ജാസ്മിൻ എ കെ പുള്ളിപ്പാടം, സബീന ബാലുശ്ശേരി, സമീർ കെ എം താനൂർ, ജംഷീർ മുട്ടിൽ, അബ്ദു കടത്തനാട്ടുകര, അബിദ കാര, ഖദീജ തൊടുപുക, ലൈലാം ആമയൂർ, ഐഷാങ്ങാടിപ്പുറം, സഫീ അടപ്പോൾ, ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേർന്ന് സലാം അറിയിക്കുന്നുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ പതിവ് പ്രോഗ്രാമുകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. പീസ് റേഡിയോയുടെ മോർണിംഗ് ലൈവ് ഷോയിലെ ഈ ഒരു

0: വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ബഖറ 259-ാമത്തെ വചനമാണ്. ഇന്നത്തെ മധുരം ഖുർആനിൽ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിന്റെ ശബ്ദത്തിലൂടെ നാം കേട്ടത്. പ്രശസ്ത ഖുർആൻകാരിയാണ് ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള. 1952 സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലുള്ള ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ളാക്കുകയും പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് ഉന്നത നിലവാരത്തിലുള്ള ഖുർആൻ പഠനം നടത്തുകയുമുണ്ടായി. മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കി. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ഇമാവായി സ്വയനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെതായ ഖുർആൻ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കാതോർത്തത്.
1: പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം 259-ാമത്തെ ആയത്തിനാണ് ഇന്ന് നമ്മൾ കാതോർത്തത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്ന കാര്യം, ഔ കല്ലദി മറ അലാ ഖറിയത്തിൻ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിലൂടെ നടന്നുപോയ ഒരുവൻ്റെ മാതിരി, വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ, അത് അഥവാ ആ രാജ്യം അതിലെ മേൽക്കൂരകളോടെ വീണടിഞ്ഞു കിടക്കുകയാണ്. ഖാല അന്ന യുഹി ഹാദിഹില്ലാഹു ബഅദ മൗതിഹ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ചത്തു നിർജീവമായി പോയതിൻ്റെ ശേഷം ഇതിനെ അല്ലാഹു ജീവിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും? ഫ അമാത്തഹുല്ലാഹു മിഅത്ത ആമിൻ സുമ്മ ബഅസ, എന്നിട്ട് അദ്ദേഹത്തെ അല്ലാഹു 100 വർഷം മരിപ്പിച്ചു കിടത്തി. പിന്നെ അദ്ദേഹത്തെ ജീവിപ്പിച്ച് എഴുന്നേൽപ്പിച്ചു. ഖാലക്കം ലബിസ്ത്, അവൻ അല്ലാഹു പറഞ്ഞു, നീ എത്ര കാലം കഴിഞ്ഞുകൂടി? ഖാല ലബിസ്തു യൗമൻ ഔ ബഅദ യൗം, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ കുറച്ചു ഭാഗം കഴിഞ്ഞുകൂടിയിരിക്കുന്നു. ഖാല ബൽ ലബിസ്ത മിഅത്ത ആമിൻ ഫൻദുർ ഇലാ തഅമിക വശറാബിക ലം യതസന്ന, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ കുറച്ചു ഭാഗം കഴിഞ്ഞുകൂടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, അല്ല, നീ 100 വർഷം കഴിഞ്ഞുകൂടിയിരിക്കുന്നു. എന്നാൽ നിന്റെ ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും നോക്കൂ, അത് പഴക്കം പിടിച്ച് മാറ്റം വന്നിട്ടില്ല. വന്തുർ ഇല ഹിമാരിക്ക വലിന് ജാലക്ക ആയത്തല്ലിന്നാസ്, നിന്റെ കഴുതയിലേക്ക് നോക്കുക, അതെങ്ങനെയുണ്ടെന്ന്. നിന്നെ മനുഷ്യർക്ക് നാം ഒരു ദൃഷ്ടാന്തമാക്കുവാൻ വേണ്ടിയും കൂടിയാകുന്നു ഇത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വന്തുർ ഇലൽ ഇദാമി കൈഫ നുൻശിസുഹ സുമ്മ നക്സുഹ ലഹ്മ. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, അതാ ആ എല്ലുകളിലേക്ക് നോക്കുക, നാം അവയെ എങ്ങനെ ഘടിപ്പിക്കുകയും പിന്നെ അവർക്ക് മാംസം ധരിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന്. അങ്ങനെ ഫലമ്മാ തബയ്യന ലഹു ഖാല അഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അങ്ങനെ അദ്ദേഹത്തിന് കാര്യം വ്യക്തമായി തീർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെന്ന് ഞാൻ അനുഭവത്തിലൂടെ അറിയുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വിശദീകരണം ആവശ്യമില്ലാതെ തന്നെ അല്ലാഹു ആയത്തിലൂടെ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി തരികയാണ്. ഒരു രാജ്യത്തിലൂടെ നടന്നുപോയ ആളെന്ന് പറഞ്ഞത് ആരെപ്പറ്റിയാണെന്നും ആ രാജ്യം ഏതായിരുന്നുവെന്നും അല്ലാഹു വ്യക്തമാക്കിയിട്ടില്ല, ഹദീസിലും കാണുന്നില്ല. സംഭവത്തിൻ്റെ സ്വഭാവവും അതിൽ നിന്നുള്ള പാഠവും ഗ്രഹിക്കുവാൻ, അതറിയണമെന്ന ഒരു നിർബന്ധമില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതൊരു പ്രവാചകനായിരുന്നുവെന്നും അതേപോലെ തന്നെ ഒരു വ്യക്തിയായിരുന്നുവെന്നുമൊക്കെയുള്ള പണ്ഡിതാഭിപ്രായങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. അതാരായിരുന്നാലും അതേപോലെ തന്നെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, അത് എങ്ങനെയുള്ളതായിരുന്നാലും അല്ലാഹു സുബഹാനഹു തആല ഇവിടെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു കാര്യം, ഒരു മരണാനന്തരമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു നാശത്തിന് ശേഷം അള്ളാഹു ജീവൻ കൊടുക്കുന്നത് എന്നതിൻ്റെ ഒരു കാര്യം ഇവിടെ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരു നിഷേധ രൂപത്തിലോ സംശയരൂപത്തിലോ അത് നമുക്ക് തോന്നാമെങ്കിലും അതങ്ങനെയല്ല. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആ ഒരു അപാരമായ കഴിവ് അത് വ്യക്തമാക്കി തരാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഈ ആയത്തിൻ്റെ ഓരോ കാര്യവും. ഇതെങ്ങനെയാണ് നിർജീവമായി കിടന്നതിന് ശേഷം വീണ്ടും അതിന് ജീവൻ നൽകുന്നത് എന്നിത്യാദി കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല കൃത്യമായി കാണിച്ചു കൊടുക്കുകയാണ്. 100 കൊല്ലം മരണപ്പെടുത്തുകയും പിന്നീട് ജീവിപ്പിച്ച് എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. ഇത്രയും കാലം ആ മരണപ്പെട്ട വ്യക്തി കിടന്നത് എവിടെയായിരുന്നു, വല്ല മനുഷ്യരും അത് കണ്ടിരുന്നുവോ, 100 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ജീവിക്കുകയാണോ ചെയ്തത്, പടിപടിയായി ജീവൻ വീണ്ടും കിട്ടുകയാണോ ചെയ്തത്, ഇതൊക്കെ അള്ളാഹുവിനറിയാവുന്ന കാര്യം. അപ്പോൾ ഇവിടെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. സമാനമായ ആശയങ്ങൾ ഗുഹാവാസികൾ നമ്മളിന്നൊക്കെ പാരായണം ചെയ്ത ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ മഹത്വത്തിൽ നമ്മൾ പാരായണം ചെയ്ത അസ്ഹാബുൽ കഹ്ഫ്, അവിടെ നമുക്കത് കൃത്യമായിട്ട് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി അവിടെ ഒരു ഗുഹാവാസികളെക്കുറിച്ച് സമാനമായ ഒരു രൂപത്തിലുള്ള വിശദീകരണങ്ങളും നമുക്ക് കാണാൻ കഴിയും. എന്തായിരുന്നാലും ഐഹിക ജീവിതം, അതേപോലെ തന്നെ മരണാനന്തരമുള്ള ഒരു ജീവിതം നമ്മളെ സംബന്ധിച്ചിടത്തോളവും അത് അനിഷേധ്യമാണ്. അവിടെയുള്ള ആ ഒരു ജീവിതത്തെക്കുറിച്ച് ആർക്കെങ്കിലും സംശയത്തിനിടയാക്കുന്നുവെങ്കിൽ അവർക്കൊരു പാഠമായിട്ടാണ് റഹ്മാനായ റബ്ബ് ഈ സന്ദർഭങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. റഹ്മാനായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.

0: വെളിച്ചമുദയം ചെയ്തൊരു മാസം റമദാനാണ്.
1: ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ ഒരു ശബ്ദപ്രവാഹത്തിൻ്റെ കൂടെ നമ്മളോട് ചേർന്നിരിക്കുന്ന ഒരുപാട് ശ്രോതാക്കളിലേക്ക് ഒരു അല്പസമയം പോയി നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി ഊർജത്തോടുകൂടി കാത്തിരിക്കുന്ന പുലരിവട്ടത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാമെന്നാണ് തോന്നുന്നത്.
2: ജാലിയത്ത് നിന്ന് സീനത്ത്, മഷാ അല്ലാഹ്, നല്ല വിശദീകരണം, അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. ജമീല വിപി കാളികാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അമീർ ടി എടത്തനാട്ടുകര റിയാദിൽ നിന്ന് പറയുന്നത്, ഇന്നലെ ചെയ്ത തെറ്റുകൾ ഇന്നിൻ്റെ ഹൃദയത്തിൽ ഭാരമാകേണ്ടതില്ല. തൗബയുടെ വാതിൽ തുറന്നിരിക്കുമ്പോൾ തിരിച്ചു വരാനുള്ള വഴിയും തുറന്നിരിക്കുന്നു. കഴിഞ്ഞുപോയ നിമിഷങ്ങൾ തിരികെ വരില്ലെങ്കിലും വരാനിരിക്കുന്ന നിമിഷങ്ങൾ നന്മ കൊണ്ട് നിറയ്ക്കാം. ഹൃദയത്തിൽ തഖ്വയുടെ വെളിച്ചവും നാവിൽ ദിക്റിൻ്റെ മാധുര്യവും ജീവിതത്തിൽ നന്മയുടെ പാതയും നിറയിട്ട ഈ ജുമുഅയിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ സ്മരണയിലൂടെയാണ് ഹൃദയങ്ങൾ ശാന്തമാകുന്നത്.
1: ഐഷ നാദാപുരം, റുക്സാന ബാലുശ്ശേരി, ഖദീജ സലീം ചേനര, ബേബി ഷാക്കിറ ഒമാനൂർ, അതേപോലെ സബീന തത്തമംഗലം, സീനത്ത് പാലക്കാട്, മൊഹ്സിന പി പി വള്ളിത്തോട്, കുട്ടി അഹമ്മദ് പേരശ്ശന്നൂർ, അൻവർ എൻ ടി മുട്ടിൽ വയനാട്, സീനത്ത് പകര റംലത്ത് ചുങ്കത്തറ, കെ വി കബീർ പാലക്കാഴി, ആയിഷ മിൻഹ കെ തോട്ടശ്ശേരിയറ, മൈമുന കരിവാരക്കുണ്ട് ചുള്ളിയോട്, സക്കീന ഉദരമ്പൊയിൽ, സമീറ കൊയിലാണ്ടി, സൗജ കൊളക്കാട്, സഫിയ വി കെ പത്തപ്പിരിയം, സഫിയ കെ തിരൂരങ്ങാടി, ഷമീറ വേരുംപിലാവ്, സജിന എടത്തനാട്ടുകര, ജമീല നെമ്മിനി, ജമീല വി കെ പുനൂർ, നാദിറ ഇടിമുഴിക്കൽ, ഉസ്മാൻ കൂട്ടിലങ്ങാടി, ഹൈറുനീസ ചെർപ്പുളശ്ശേരി, സുഹറ കൽപ്പറ്റ, സീനത്ത് ചങ്ങരംകുളം, ഷാജിദ വീട്ടി വല്ലപ്പുഴ, റസിയ മാളിയക്കൽ അരീക്കോട്, ആരിഫ കുന്നപ്പള്ളി, സലീമ ഒതുക്കുങ്ങൽ, സീനത്ത് സി ടി ചുള്ളിയോട്, റംല എടത്തനാട്ടുകര, വഹീദ അത്തിക്കോട്ട്, ആയിഷ മിൻഹ കെ തോട്ടശ്ശേരിയറ, റുബീന താനൂർ, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞ് നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: വളരെ ആകാംക്ഷയോടെ റേഡിയോ ശ്രോതാക്കൾ കാത്തിരിക്കുന്ന മനോഹരമായ ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മളിനി പ്രവേശിക്കുന്നത്. പുലരിവട്ടം.
3: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
2: ഇതെന്തൊരു ക്രൂരത എന്ന വിഷയത്തിലാണ് ഇന്നത്തെ പുലരിവട്ടത്തിൽ ബഹുമാന്യനായ ഹാരിസ് മലവി നമ്മോടൊപ്പം ചേരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. ഒരു പാനൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടിയിരിക്കുന്ന സുഹൃത്ത് ചോദിച്ചു, തങ്ങളുടെ ഭാര്യമാരോട് യാതൊരു ദയയും ഉത്തരവാദിത്വം ഒന്നും നിർവഹിക്കാത്ത ആളുകളോട് എന്താണ് പറയാനുള്ളത് എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു. സത്യത്തിൽ വല്ലാത്തൊരു വേദനയാണ് തോന്നിയത്. മാത്രമല്ല, ധാരാളം സഹോദരിമാർ പറഞ്ഞിട്ടുള്ള അവരുടെ കഥകളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഒരു സഹോദരി പറയണം നോക്ക്, നിങ്ങൾ എന്തെങ്കിലും ഭർത്താവിനോട് ചോദിച്ചാൽ കുട്ടിക്കൊരു ചെരുപ്പ് വാങ്ങണം അല്ലെങ്കിൽ കുട വാങ്ങണം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, അതിന് പൈസ കൈ കൊടുക്കില്ല. ആ സാധനം വാങ്ങിയിട്ട് കടയിൽ നിന്ന് അയാൾക്ക് ഫോൺ ചെയ്യാം. അപ്പോൾ അയാൾ ആ കടക്കാരന് ഫോൺ കൊടുക്കും, എത്രയാണ് അതിൻ്റെ റൈറ്റും ചോദിക്കും, അത് നേരെ അയാൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. ആലോചിച്ച് നോക്കണം, നമ്മൾ അത്രമാത്രം സാമ്പത്തികമായി ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ വീട്ടിലെ കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, ഭാര്യമാരെങ്ങനെ പിരിമുറുക്കത്തിലാക്കുന്ന അനുഭവങ്ങൾ. ഇപ്പോൾ വേറൊരു സഹോദരി പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, എന്താ വെച്ചാൽ 17-ാം വയസ്സിൽ കല്യാണം നടന്നു. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ എന്ത് ചെയ്തു, 18-19 വയസ്സിനിടയ്ക്ക് കുട്ടികളായി, പിന്നെയും കുട്ടിയായി. അപ്പോൾ അയാൾ എന്താണ്, മദ്യപിക്കും, അന്യ സ്ത്രീകളുമായിട്ടുള്ള ചാറ്റിംഗ് ബന്ധങ്ങളൊക്കെ ഉണ്ട്. വൈകി മനസ്സിലാക്കി, പ്രതികരിച്ചു. പക്ഷേ വീട്ടുകാരൊക്കെ അവളെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. വളരെ മോശമാണ്, കുട്ടികളൊക്കെ വലുതായി വന്നു. പക്ഷേ ഇപ്പോഴും എന്തില്ല, അയാൾക്കൊരു മാറ്റമില്ല എന്നുള്ളതാണ്. ഇപ്പം അയാൾ കുറച്ചും കൂടിയും വയലൻ്റായി അക്രമാസക്തമായി തീരുന്നു എന്നാ പറയുന്നത്. ഇനി എന്താ ചെയ്യുക, ഇയാൾ പിന്നെ ഞാൻ ഇങ്ങോട്ട് പോവും എന്നൊക്കെ ചോദിക്കുന്ന സഹോദരിമാരുണ്ടല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രമാത്രം നിർദ്ധയമായിട്ടാണ് ഇവരൊക്കെ പെരുമാറുന്നതെന്ന് ആലോചിച്ചു നിങ്ങൾ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരാളെ ആക്രമിക്കുകയാണെങ്കിൽ അയാൾക്ക് എങ്ങനെയെങ്കിലും നമ്മൾ പ്രതികരിക്കാമല്ലോ. ഇപ്പോൾ നമ്മൾ സെർവന്റിനെ ആക്രമിക്കുകയാണെങ്കിൽ, നമ്മളൊരു വീട്ടിലെ ജോലിക്കാരനെ, ഒരു നമ്മളെ കടയിലൊരു ജോലിക്കാരനെ ഉപദ്രവിക്കുകയാണെങ്കിൽ അയാൾ അവിടെ നിന്ന് പോവും, അയാൾക്ക് വേറൊരു സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്തൂടെ അല്ലേ. നമ്മളൊരാളെ ഉപദ്രവിക്കുകയാണെങ്കിൽ നമുക്കവിടെ നീങ്ങി നിൽക്കാമല്ലോ. ഒരു നാട്ടിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ നാട്ടിലേക്ക് പോകാമല്ലോ. പക്ഷെ നമ്മൾ വിവാഹം എന്ന നിലക്കൊരു കരാറുണ്ടാക്കി, നമ്മൾ പരസ്പരം ഒന്നിച്ച് ജീവിച്ച്, നമുക്ക് മക്കളുണ്ടായി, അങ്ങനെ നമ്മളെന്താ പറയുക, കുടുക്കിയിടുക എന്ന് പറയലോ, അങ്ങനെ ഈ ഭാര്യമാരാണ് കുടുക്കിയിടുകയാണ്. എന്നിട്ട് ഇവർക്ക് എന്താ വെച്ചാൽ ഇവിടുന്ന് ഒന്നും പ്രതികരിക്കാൻ പറ്റില്ല, പോകാൻ പറ്റില്ല. തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് എങ്ങനെ പോകും, കുട്ടികളെ ഉപേക്ഷിച്ച് എങ്ങനെ പോകും, എവിടേക്ക് പോകും? ഈ സ്ത്രീ പറഞ്ഞ എൻ്റെ വാപ്പ മരിച്ചു പോയി, എല്ലാവരും ഓരോ വഴിക്ക് നീ, ഞാൻ എങ്ങോട്ട് പോകും? ഇങ്ങനത്തെയൊക്കെ മഹാസാധുക്കളെ ഉപദ്രവിക്കുന്ന ആളുകൾ എന്തുമാത്രം വലിയ ക്രൂരതയാണ് സഹോദരങ്ങൾ ചെയ്യുന്നത്. അതായത് പ്രതികരിക്കാൻ കഴിയാത്ത, അവർക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളെ എത്രമാത്രമാണ് കഷ്ടപ്പെടുത്തണമെന്ന് ആലോചിക്കും നിങ്ങൾ. ഇതൊക്കെ എവിടെ നിന്നാണ് ഇവർക്കൊക്കെ പരിഹരിച്ച് കിട്ടുക, നമ്മൾ ആലോചിക്കണം. സത്യത്തിൽ നമുക്ക് പറയാൻ തോന്നുന്നത്, നിങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിക്കും, എവിടെയെങ്കിലും വേറെടുത്തിൽ ജീവിക്കും, എന്തിനങ്ങനെ കഷ്ടപ്പെടുമെന്ന് ചോദിക്കാൻ തോന്നും. ഇനി മക്കളൊക്കെ പിന്നെ വലുതായി വരുമ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുമെന്നാണ് പലരും വിശ്വസിക്കുന്നത്. പക്ഷേ മക്കൾ വളർന്നു വന്നാലും വാപ്പല്ലേ, ഒരു വാപ്പനെ എത്രമാത്രം വിശ്വാസം മനസ്സിലുള്ള ഒരാളുകൾക്ക് എത്രമാത്രം അവരെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ വളരെ പ്രയാസമല്ലേ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്താ ഇവരോട് പറയാറുള്ളത്? ഒന്നാണ്, നിങ്ങൾ വലിയൊരു കരാറ് ലംഘനമാണ് നടത്തുന്നത്. വാഹദന മിങ്കും മീതാക്കന കലിയാണ്. ശക്തമായൊരു കരാറ് നിങ്ങൾ അവരുന്ന് വാങ്ങിയിട്ട് അള്ളാഹനെ സാക്ഷി നിർത്തി, അവളെ സ്നേഹത്തോടുകൂടി ലാളിച്ചു വളർത്തിയ ഒരു പിതാവിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ സംരക്ഷിച്ചോളാം, നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. എന്നിട്ട് ഇവരെങ്ങനെ പീഡിപ്പിക്കണേന്, തീർച്ചയായും നിങ്ങൾ അള്ളാഹുവോടൊരു മറുപടി പറയേണ്ടി വരും. പിന്നെ ആലോചിച്ചൊക്കെ, നിങ്ങൾ ഈ മർദ്ദിക്കപ്പെടുന്നവരുണ്ടല്ലോ, അവരിപ്പോൾ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കാത്തത്, അവരെങ്ങനെ മനസ്സ് തട്ടി പ്രാർത്ഥിച്ചാൽ ഒരു കാലത്തും രക്ഷപ്പെട്ടു പോകില്ല. കാരണം മർദ്ദിതൻ്റെ പ്രാർത്ഥന അള്ളാഹു മറകളില്ലാതെ സ്വീകരിക്കുന്നു. പിന്നെ ആലോചിച്ചു, നിങ്ങൾ ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എന്ത് തോന്നിയാസം കാണിക്കാനുമുള്ള ആരോഗ്യവും പ്രായവും ഉള്ളതുകൊണ്ടല്ലേ, ഒരു കാലത്ത് നിങ്ങൾ അവരിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ച് ജീവിക്കേണ്ട ഒരവശത നിങ്ങൾക്കും വരാനില്ലേ? അന്നൊക്കെ നിങ്ങൾക്ക് ഈ അഹങ്കാരവും ധിക്കാരവും അതിക്രമമൊക്കെ കാട്ടാൻ കഴിയുമെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ആലോചിക്കേണ്ടതുണ്ടതാണ്. അതുകൊണ്ട് ദുർബലരായ ആളുകളെ, ശക്തരായ ആളുകളെ പീഡിപ്പിക്കുക, കഷ്ടപ്പെടുത്തുക എന്നുള്ളത് എത്രമാത്രം ക്രൂരമായ കാര്യമാണ്. ഹിയാർക്കും ഹിയാർക്കും നിസായി, നിങ്ങളുടെ ഭാര്യമാരുടെ നിലക്ക് പെരുമാറുന്നവരാണ് നല്ല ആളുകളെന്നാണ് വിശ്വാസം പറഞ്ഞത്. അതുകൊണ്ട് ഈ ദയയില്ലാത്തൊരു പെരുമാറ്റം ഭാര്യമാരോട് പെരുമാറാതിരിക്കാം. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന, നിങ്ങളുടെ മക്കളെ നോക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന, നിങ്ങളുടെ മാതാപിതാക്കളെ നോക്കുന്ന, നിങ്ങളുടെ വീട്ടുവേല ചെയ്യുന്ന ഈ ആളുകൾക്കൊരു സമാധാന ജീവിതം കൊടുക്കാൻ, എന്തെങ്കിലുമൊക്കെ അവരുടെ ആവശ്യങ്ങൾക്കൊരു പണം, മാസത്തെ ശമ്പളം കിട്ടുമ്പോൾ അവരെ കയ്യിൽ വെച്ച് കൊടുക്കാൻ, അവരുടെ സ്നേഹത്തോടെ വർത്തമാനം പറയാൻ, അവർ ഇറങ്ങിപ്പോവില്ലെന്നുള്ള ധൈര്യം കൊണ്ട് അവരെങ്ങനെ കഷ്ടപ്പെടുത്തും പീഡിപ്പിക്കും മാനസിക പ്രയാസപ്പെടുത്തുകയും ചെയ്യാതിരിക്കാൻ എന്തുകൊണ്ട് നമുക്ക് മനസ്സ് വരുന്നില്ല എന്ന് തീർച്ചയായും ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ ആലോചിക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. ഇത്തരത്തിൽ വേദന അനുഭവിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും അവരിലേക്ക് എത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു അങ്ങനെ വേദന അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന എല്ലാ സഹോദരിമാർക്കും അള്ളാഹു സമാധാനവും മോക്ഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: ആമീൻ. മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് പുലരിവട്ടം. ഇന്നത്തെ പുലരിവട്ടത്തിൽ പതിവ് പോലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ബഹുമാന്യനായ ഹാരിസ് ബിനു സലീം. ഇതെന്തൊരു ക്രൂരത എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരമുണ്ടായിരുന്നത്.

0: ഉസ്മാൻ കൂട്ടിലങ്ങാടിയിൽ നിന്ന് പുലരിവട്ടം, ഹാരിസ് മൗലി പറഞ്ഞു പോലുള്ള ഭർത്താക്കന്മാർ ഇന്നൊരുപാടുണ്ട്. ഈ സമൂഹത്തിൽ അവർ ക്രൂരന്മാരാണ് എന്ന ഒരു കമൻ്റാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ആയിഷ പി പത്തപ്പിരിയും, സെലീന തോട്ടശ്ശേരിയറ, അബൂബക്കർ സുലൈമാൻ പെരുമ്പട്ട, അസ്സലാമു അലൈക്കും, പുലരിവട്ടം വളരെ നല്ല ക്ലാസ് മാഷാള്ള എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബുഷറ പത്തപ്പിരിയ, മുഹമ്മദ് കബീർ, പുള്ളിപ്പാടം, മൈമൂന, തെക്കേപ്പൊയിൽ, കരിക്കുളം, ഖദീജ പി മാത്തോട്ടു താഴം, ഫാത്തിമ പി വി രാമനാട്ടുകര, ഉമ്മു കുൽസു ചിറമംഗലം, മധുരം ഖുർആനും അതിൻ്റെ അർത്ഥവും ആശയവും കേൾക്കുമ്പോൾ മനസ്സിനൊരു സമാധാനമാണ്. മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്. ജമീല വടശ്ശേരിക്കോണം വർക്കല, ഷിഹാബ് സക്കീന കോതമംഗലം, ഇംതിയാസ് തിരുവമ്പാടി, ഒരു പ്രാർത്ഥനാ വസീയത്ത്. നമ്മുടെ സ്ഥിരം ശ്രോതാവ് നസീഹ തിരുവമ്പാടിയുടെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്, പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ആ സഹോദരന് മഗ്ഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ഇത്തരണത്തിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്.
1: മടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം ഒരു നാൾ നിലക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ ഹൃദയം കൊണ്ടറിയേണ്ടുന്ന കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി ജീവിച്ചവർ വിജയിച്ചിരിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും അതിനനുസരിച്ചുള്ള ജീവിതവും അതാവട്ടെ നമ്മുടെ ലക്ഷ്യം. ഈ വഴിയെ സഞ്ചരിക്കുന്ന ടീം പീസ് റേഡിയോയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേർന്ന്.
0: സെലീന കരിവാരക്കുണ്ട്, ഷീബ സിദ്ദീഖ് ചേർപ്പ്, ജുനൈസ് അത്തോളി, ജമീല കുമരനല്ലൂർ, ഹസീന മട്ടന്നൂർ കണ്ണൂർ, അഷ്റഫ് ടി പി പടിഞ്ഞാറത്തറ, മുംതാസ് ബീഗം എം സി സി തിരൂർ, സക്കീന കോതമംഗലം, ഉമ്മർ കളപ്പാറ പാലക്കാഴി, അമൽ ഹമീദ് നോർത്ത് പറവൂർ, മുഫീദ കെ വേങ്ങൂർ, സക്കീന കോതമംഗലം, അബൂബക്കർ, സക്കീന ഖദീജ ചിരട്ടക്കുളം എടത്തനാട്ടുകര, ഹഫ്സ വെള്ളില, മുഹമ്മദ് സി പി കോളിക്കൽ, സുബൈദ ഇസ്മായിൽ മടിക്കേരി, നഫീസ വി കാര, ആയിഷ നാദാപുരം. മാഷാല്ലാ, നല്ല ഖുർആൻ പാരായണം, നല്ല വിശദീകരണവും. അള്ളാഹു മനസ്സിലാക്കാൻ കഴിവു തരട്ടെ എന്ന ഒരു പ്രാർത്ഥനയാണ് അവർ നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ അസ്സലാമു അലൈക്കും, ആ സഹോദരിയുടെ പിതാവിൻ്റെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ എന്നാണ് സഫിയ കെ തിരൂരങ്ങാടി, ആസിയ കെ തിരുവേഗപ്പുറ, ഫാത്തിമ നസീർ ഈസ്റ്റ് കോടൂർ, റുക്സാന ബാലിശ്ശേരി. അസ്സലാമു അലൈക്കും, ഇങ്ങനെ വേദന അനുഭവിക്കുന്നവരെ അള്ളാഹു ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കട്ടെ എന്നാണ് അവർ കമൻ്റ് നടത്തിയിട്ടുള്ളത്.
1: അൻസാരി, ഇപ്പോൾ 6:25:02 നമ്മുടെ മോർണിംഗ് ലൈവ് ക്വിസിൻ്റെ സമയമാണ്. ധാരാളം ആളുകൾ ലൈവ് ക്വിസ് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. നമ്മൾ ആ ഒരു അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ലൈവ് ക്വിസ് മോർണിംഗ് ലൈവ് ഷോയിലെ ഏറ്റവും ഹൃദ്യമായ പ്രോഗ്രാം തന്നെയാണ്. ഈ ഒരു സ്ലോട്ടിൽ ധാരാളക്കണക്കിന് ആളുകൾ പങ്കെടുക്കാറുമുണ്ട്. നമ്മുടെ പുതിയ ശ്രോതാക്കളെ ഉദ്ദേശിച്ചുകൂടി അതിൻ്റെ നിയമാവലികൾ ഒരാവർത്തി പറയുകയാണ്. 3 തവണയാണ് ചോദ്യം ചോദിക്കുക. 3-ാമത്തെ തവണ ചോദ്യം ചോദിച്ചതിനു ശേഷം 25 സെക്കൻഡ് ബിപ് സൗണ്ട് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. ആ കൗണ്ട് ഡൗൺ അവസാനിക്കുന്നതിന് മുമ്പാണ്, ബിപ് സൗണ്ട് അവസാനിക്കുന്നതിന് മുമ്പാണ് നിങ്ങൾ ഉത്തരങ്ങൾ അയക്കേണ്ടത്. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് പ്രകാരമാണ്. നമ്മുടെ മൊബൈൽ ഫോണിലോ മറ്റ് ഡിവൈസുകളിലോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പീസ് റേഡിയോ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ ലഭിക്കുന്ന മെയിൻ വിൻഡോയിൽ അതിൻ്റെ താഴെയുള്ള 3-ാമത്തെ ഓപ്ഷൻ ഫീഡ്ബാക്ക് എന്നത് അമർത്തുക. അപ്പോൾ വരുന്ന വിൻഡോയിലാണ് പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതിലേറ്റവും മുകളിലായും പേരിൻ്റെ കൂടെ സ്ഥലം ഉൾപ്പെടുത്തുക, തൊട്ട് താഴെ പ്രോഗ്രാം എന്നുള്ളത് അമർത്തുക. അപ്പോൾ പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ ലിസ്റ്റ് ചെയ്തു വരും. അതിൽ നിന്ന് ലൈവ് ക്വിസ് എന്നത് സെലക്ട് ആക്കി വെക്കുക. ശ്രദ്ധിക്കുക, പേരിൻ്റെ കൂടെ സ്ഥലം ഉൾപ്പെടുത്തുക, പ്രോഗ്രാം എന്നതിൽ ലൈവ് ക്വിസ് എന്നത് സെലക്ട് ആക്കി വെക്കുക. താഴെയുള്ള കമൻ്റ് ബോക്സിൽ ഉത്തരങ്ങളുടെ ആൽഫബറ്റുകൾ A, B, C, D ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് അമർത്തുന്നതോടുകൂടിയാണ് നമ്മുടെ ഈ ഒരു ക്വിസിൽ പങ്കെടുക്കുന്നത്. ഇന്നത്തെ ചോദ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഹസൻ അൻസാരി.
0: ഇന്നത്തെ ചോദ്യം ഇതാണ്, ഇസ്ലാമിലെ 2-ാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹുവിൻ്റെ പിതാവിൻ്റെ പേരെന്ത്? 4 ഓപ്ഷനുകളാണുള്ളത്. ഓപ്ഷൻ എ അബു സുഫിയാൻ, ഓപ്ഷൻ ബി ഖത്താബ്, ഓപ്ഷൻ സി അഫാൻ, ഓപ്ഷൻ ഡി അബു താലിബ്.
1: ചോദ്യം 2-ാമത് ആവർത്തിക്കട്ടെ. ഇസ്ലാമിലെ 2-ാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹുവിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ എ അബു സുഫിയാൻ, ഓപ്ഷൻ ബി ഖത്താബ്, ഓപ്ഷൻ സി അഫാൻ, ഓപ്ഷൻ ഡി അബു താലിബ്.
0: 3-ാമതും അവസാനത്തേതുമായിട്ടുള്ള ആവർത്തനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇസ്ലാമിലെ 2-ാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹുവിൻ്റെ പിതാവിൻ്റെ പേരെന്ത് എന്നതാണ് ഇന്നത്തെ ചോദ്യം. 4 ഓപ്ഷനുകളാണുള്ളത്. 1-ാമത്തെ ഓപ്ഷൻ എ അബു സുഫിയാൻ, ഓപ്ഷൻ ബി ഖത്താബ്, ഓപ്ഷൻ സി അഫാൻ, ഓപ്ഷൻ ഡി അബു താലിബ്.
1: കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആയിട്ടുണ്ട്.
0: അതെ,
1: ചോദ്യം വളരെ എളുപ്പമാണ്, സിസ്റ്റം ഒന്ന് വയർക്കും തോന്നുന്നുണ്ട്
0: അല്ലേ? വളരെ അല്ലേ എളുപ്പമാണ് എന്ന് അല്ലേ? സിസ്റ്റം എന്തായാലും
1: എളുപ്പമാണ്. ഉത്തരങ്ങൾ ഇങ്ങനെ ഒക്കെ ഒരേ ഓപ്ഷനുകളാണ് നെക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചുരുക്കം ചില മറ്റോപ്ഷനുകളുണ്ട്. ഏതായാലും സമയം അവസാനിച്ചിരിക്കുന്നു.
0: നമ്മുടെ ശ്രോതാക്കളിലേക്കൊന്ന് പോവാം. മിസ്രിയ കുഞ്ചത്തൂർ, ഷാജിയ കെ ചിറക്കൽപ്പടി, നഫീസ പി എ താമരശ്ശേരി, ഒരുപാട് സഹോദരിമാർ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. തിരിച്ചും സംഭവിക്കാറുണ്ട്. ഭാര്യമാർ ഒരു വിലയും കൽപ്പിക്കാത്തവരുമുണ്ട് എന്ന് അഹ്സന വാരണക്കരയിൽ നിന്ന് കമൻ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡാനിഷ് ഹസൻ, കെ പി പെരിന്തൽമണ്ണ, പെർഫെക്റ്റ് ലൈവ് സ്വർഗത്തിലുണ്ടായിരിക്കുമെന്ന് സമാധാനിച്ചുകൊണ്ട് റബ്ബിൽ തവക്കുൽ ചെയ്യാം, റബ്ബ് നീതിമാനാണല്ലോ എന്ന് ജമീല വി പി. അതേപോലെ തന്നെ ഹുസൈൻ വി എം, ഇടത്തനാട്ടുകരാ, ഉപ്പുകുളം, മോഗുൾ സുചർമ, ആ പിതാവിന് മഗ്ഫിറത്തും റഹമത്തും നൽകട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് മോഗുൾ സുചർമംഗലം ദുആ ചെയ്തിട്ടുണ്ട്.
1: ഓപ്ഷൻ്റെ ആവശ്യമില്ല എന്നാണ് ചിറമംഗലത്ത് നിന്നും മോഗുൾ സു വീണ്ടും അഭിപ്രായപ്പെടുന്നത്. ഇന്നത്തെ ചോദ്യത്തിന് അതെ,
0: അകത്തിൻ്റെ സ്നേഹം പകർന്നു നൽകി, അരികിൽ എന്നും താങ്ങായി നിൽക്കും, ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുന്നവൻ, ഉത്തമരിൽ ഉത്തമൻ അവനത്രേ. കോപങ്ങൾ നമ്മെ കീഴടക്കുമ്പോൾ, പ്രതികാര ചിന്തകൾ മനസ്സിൽ മൂടുമ്പോൾ, പ്രതികരിക്കുവാൻ ശക്തിയുണ്ടായിട്ടും ക്ഷമയുടെ പാത തിരഞ്ഞെടുക്കുന്നവൻ, വിട്ടുവീഴ്ചകൾ ചെയ്യും മനസ്സുള്ളവൻ, ചുറ്റുമുള്ളവർക്ക് സാന്ത്വനമേകുന്നവൻ, അവനല്ലോ യഥാർത്ഥ ശക്തൻ. ലോകരെ വീടൊരു സ്വർഗമാക്കും പുണ്യപുരുഷൻ എന്നാണ് അമീർ ടി എടത്തനാട്ടുകരയുടെ ഒരു കമൻ്റ്.
1: സാദിഖ് പാലക്കാഴയും അസ്മാബി കെ പാലക്കാഴയും സലാം പറഞ്ഞ് കൂടെ ചേരുന്നുണ്ട്. മിസ്രിയ കുഞ്ചത്തൂരിൽ നിന്ന് പറയുന്നത് ക്രിസ്ത്യൻ വളരെ ഈസി ആയിരുന്നു എന്നാണ്. അതുപോലെ തന്നെ കുമരനല്ലൂർ, മുഹമ്മദ് റയാൻ തലശ്ശേരി, സൗജ കൊളക്കാട്, ആയിഷ തോട്ടശ്ശേരി, നാദിറായുടെ മൈക്കൽ, സക്കീന ഉദരമ്പയിൽ ചേരുന്നുണ്ട് നമ്മോടൊപ്പം.
0: പുലരിവട്ടത്തിലൂടെ എന്നും വളരെ നല്ല ഉപദേശങ്ങൾ നൽകുന്ന ഉസ്താദിനെയും പി ആർ ഫാമിലിയെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് സഫിയ എടപ്പാൾ കമൻ്റ് നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഹാരിസ് ബിൻ സലീമിൻ്റെ ഇന്നത്തെ പുലരിവട്ടം വളരെ അർത്ഥവത്തായ ക്ലാസ്സാണ്, മാഷാ അല്ലാ. അദ്ദേഹത്തിന് പി ആർ ഫാമിലിക്ക് അള്ളാഹു ദീർഘായുസും ആഫിയത്ത് നൽകുമാറാകട്ടെ എന്നാണ് അബ്ദുറസാഖ് കുഞ്ചത്തൂരിൽ നിന്ന് കമൻ്റ് നടത്തിയിട്ടുള്ളത്. പുലരിവട്ടത്തിൽ പരാമർശിച്ച പോലെയുള്ള ഭർത്താക്കന്മാർ എന്നും ഒരു ശാപമായി നിൽക്കുന്നു. അത്തരം അനുഭവമുള്ളവർക്ക് എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു മോചനം നൽകട്ടെ എന്നാണ് ബേബി ഷാക്കിറ ഒമാനൂരിൽ നിന്ന് കമൻ്റ് നടത്തിയിട്ടുള്ളത്. മുനീർ ഏരിയയിൽ നിന്ന് നമ്മുടെ സുഖവിവരം അന്വേഷിക്കുന്നുണ്ട്. ഫാഹിസ് ബാംഗ്ലൂർ, നമ്മളുടെ ഒരു സൗണ്ടുമായി ബന്ധപ്പെട്ട് ആരും അങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടില്ല, നോക്കാം. അതേപോലെ തന്നെ കുട്ടി അഹമ്മദ് പേരശ്ശനൂരിൽ നിന്ന് ഇതുപോലത്തെ ചില ഭർത്താക്കന്മാർ സമൂഹത്തിലുണ്ട് എന്നൊരു കമൻ്റാണ് നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ആസിയ കെ തിരുവേഗപ്പുറ, ഫാത്തിമ നസീർ, ഈസ്റ്റ് കോടൂർ, റുക്സാന ബാലിശ്ശേരി, അതേപോലെ തന്നെ മൈമൂന കരുവാരക്കുണ്ട് ചുള്ളിയുടെ, ഇവരെല്ലാവരും നമ്മുടെ കൂടെ സലാം പറഞ്ഞ് നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ഇന്ന് കൃത്യസമയത്ത് പരിപാടികൾ നടക്കുന്നുണ്ട് എന്നാണ് ഉസ്മാൻ കൂട്ടിലങ്ങാടി പറയുന്നത്. ബഷീരി അബു തലശ്ശേരി, മുഹ്സിന മഞ്ചേശ്വരം, അതേപോലെ തന്നെ മുഹമ്മദ് റയാൻ തലശ്ശേരി, സൗജ കുളക്കാട്, ആയിഷ തോട്ടശ്ശേരിയർ, ഇവരെല്ലാവരും സലാം പറഞ്ഞ് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഓർമ്മപ്പെടുത്തുകയാണെന്ന് യോമുൽ ജുമുഅയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല പ്രാർത്ഥന സ്വീകരിക്കാൻ വേണ്ടി നമുക്കൊരു അവസരം നൽകിയ ഒരു ദിവസം, അള്ളാഹു കബൂൽ ചെയ്യുന്ന ഒരു നിമിഷം ഈ ഒരു ദിവസത്തിലുണ്ട്. അതേപോലെ തന്നെ സൂറ കഹ്ഫ് പാരായണം ചെയ്യേണ്ടുന്ന ഒരു സന്ദർഭം ഇതിലുണ്ട്. അതോടൊപ്പം ഇന്ന് ജുമുഅയാണ്. എല്ലാവരും ഈ ഒരു പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് നന്മകൾക്ക് വേദിയാക്കാൻ ഈ ഒരു സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ഷമീറ വീരുമ്പിലാവിൽ നിന്ന് പുലരിവട്ടം നല്ലൊരു ക്ലാസ്സായിരുന്നു എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. ഉമർകുട്ടി കോട്ടക്കലിൽ നിന്നും, ഇഹ്തിസാം മുബയ്യൻ മഞ്ചേരിയിൽ നിന്നും, ഉസ്മാൻ കൂട്ടിലങ്ങാടിയിൽ നിന്നും ഒക്കെ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു അടുത്ത ഒരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കേണ്ടുന്ന,
1: തീർച്ചയായും നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് വൺ മിനിറ്റ് ടോക്കാണ്. ഇന്നത്തെ വൺ മിനിറ്റ് ടോക്കിൽ പി എൻ അബ്ദുൽ ലത്തീഫ് മദനിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൽ ഇസ്മു മാ ഹാക്ക ഫീ സദ്രിക വ കരീത അൻ യതലി അലൈഹി നാസ്. കുറ്റം എന്ന് പറയുന്നത് നിനക്ക് മനസ്സാക്ഷിക്കുത്തുണ്ടാക്കുന്നതും മറ്റാരും അറിയരുതെന്ന് നീ ആഗ്രഹിക്കുന്നതുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, കുറ്റകൃത്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം. കാരണം സമൂഹം അത് വെറുക്കുന്നതാണ്, നമ്മുടെ വ്യക്തിത്വത്തെ അത് ഹനിക്കുന്നതാണ്. നമ്മുടെ മനസ്സാക്ഷി തന്നെ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്, വല ഉഖ്സിമു ബിൻ നഫ്സിൽ ലവ്വാമ, ആക്ഷേപക്കാരിയായ മനസ്സിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. അതുകൊണ്ട് കുറ്റകൃത്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും നന്മയിലേക്ക് കൂടുതൽ മുന്നേറാനും പറ്റുന്ന ഒരു പ്രേരണ നൽകുന്ന ഒരു ഹദീസാണ് ഈ കാര്യം. അത് ജീവിതത്തിൽ പകർത്തുവാൻ എല്ലാ സഹോദരന്മാരും ശ്രദ്ധിക്കുക. വാഹിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക റസൂലിക മുഹമ്മദ്.
1: മാഷാ അല്ലാഹ്, നമ്മൾ വളരെ മനോഹരമായ ഒരു പ്രോഗ്രാമിനാണ് ഇതുവരെ കാതോർത്തത്. പി എൻ അബ്ദുൽ ലത്തീഫ് മദനിയാണ് ഇന്നത്തെ 1 മിനിറ്റ് ടോക്കിൽ നമ്മോടൊപ്പം പ്രതികരിച്ചത്.

0: കരീം ഷാ തോമിനാട് എന്ന് ചോദിക്കുന്നു, സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കരീം ഷാ, സുഖമാണ്, നിങ്ങൾക്കും അങ്ങനെ തന്നെ അല്ലേ? നിങ്ങളുടെ വിവരങ്ങളൊക്കെ നമ്മുടെ ഈ ലൈവിലൊന്ന് അറിയിച്ചാൽ നന്നായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അഷീറ ബാനു ഒളവണ്ണയിൽ നിന്നും,
1: ഇവിടെ സുഖം തന്നെയാണ്, അവിടെയും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെയും പണ്ട് ഇല്ലെങ്കിൽ നമ്മൾ കത്തെഴുതുമ്പോൾ ആ ഒരു വാക്ക് ആവർത്തിച്ചു വരുമായിരുന്നു അല്ലേ? ഓർക്കുന്നുണ്ടോ ആ ഒരു കാലഘട്ടം? ഈ കത്തുകളിലൂടെ എന്താണ് വിവരങ്ങളും വിശേഷങ്ങളും കമ്മ്യൂണിക്കേഷൻസും പങ്കുവെച്ച ഒരു കാലഘട്ടം. ഇവിടുത്തെ സുഖവിവരം അവിടെ അറിയുന്നത് ഒരുപക്ഷെ ആ സുഖമൊക്കെ തീർന്നതിന് ശേഷം, പിന്നെ അസുഖം വന്നതിന് ശേഷം ആയിരിക്കും.
0: ഒരാഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും.
1: മാഷാല്ലാ, അന്നത്തെ ഒരു കാലം ഈ ടെക്സ്റ്റ് മെസ്സേജുകളിലൂടെ വിവരങ്ങൾ കൈമാറുന്നതിന് മുമ്പുള്ളൊരു കാലം. നമ്മളൊക്കെ ഏറെ തൗഫീഖ് നൽകപ്പെട്ടവരാട്ടോ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അൽഹംദുലില്ല. ഈ ഇല്ലൻ്റ്, ഈ ഒരു കത്തറപാടുകൾ, അതേപോലെ തന്നെ അതിനുശേഷം വന്ന ടെക്സ്റ്റ് മെസ്സേജ്, പിന്നെ ഇപ്പോ വിശേഷങ്ങൾക്ക് എന്താ പഞ്ഞം. ഫുള്ള്
0: ഇതുപോലത്തെ മത്തങ്ങ അവിടെ കിട്ടുമെന്ന് ചോദിക്കുന്നത് കാണാനല്ലേ, അന്ന് അങ്ങനെ ഇല്ലല്ലോ. നമുക്ക് ലൈവായിട്ട് വീഡിയോയിലേ കാണിച്ചു കൊടുത്തിട്ടില്ലേ സാധനങ്ങൾ ആവശ്യപ്പെടാം അല്ലേ? അങ്ങനത്തെ ഒരു ലോകത്തിലേക്ക്, ലോകക്രമത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു.
1: ഇതിപ്പോ ഇന്നത്തെ ഈ ഒരു ജനറേഷനിലെ കുട്ടികളോട്, ഇപ്പൊ ഇതൊന്നും കാണാത്ത കുട്ടികളോട് പറഞ്ഞാല് അവർക്ക് അറിയില്ല. കത്തിടപാടുകളോ കത്തോ ടെക്സ്റ്റ് മെസ്സേജിലൂടെ മെസ്സേജ് അയക്ക് എന്നൊക്കെ അത്ഭുതപ്പെടുന്നൊരു കുട്ടികളൊരു തലമുറ ഉണ്ടെന്ന് നമ്മളത് അനുഭവിച്ചത് കൊണ്ട്, നമ്മളൊക്കെ അത് അറിഞ്ഞത് കൊണ്ട് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്.
0: അതേപോലെ തന്നെ ഇന്ന് ഒരു പോസ്റ്റ് ഓഫീസ് എന്താണെന്നോ പോസ്റ്റ്മാൻ ആരാണെന്നൊക്കെ ചിത്രം കാട്ടി പരിചയപ്പെടുത്തേണ്ടുന്ന ഒരു സാഹചര്യം എന്നുണ്ട്. കത്തെന്താണ്, അല്ലെങ്കിൽ കത്ത് അയക്കുന്ന രൂപം, അതേപോലെ തന്നെ അതൊക്കെ ഇപ്പോൾ നേരത്തെ സെൽഫി പറഞ്ഞതുപോലെ ഇവിടെയും സുഖം അവിടെയും സുഖം എന്ന് കരുതി വിചാരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു ഒരു ഒരു കൊളോക്കിയൽ, അതൊക്കെ ഒരു ഒരു ചരിത്രമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്.
1: ഈ നിങ്ങൾ പറഞ്ഞ ഈ ഒരു പോസ്റ്റ് ഓഫീസും പോസ്റ്റ്മാനൊക്കെ ഇപ്പോഴും അന്യം നിന്നു പോകാത്ത ചില സ്മാരകങ്ങളായി നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ ഇൻഷാല്ലാഹ്.
0: അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കരീംചായിൽ നിന്നാണ് പോയത്. അഷിറ ബാനു ഒളവണ്ണ കോഴിക്കോട്, റഫീന മട്ടന്നൂർ, ഷാഹിദ വെള്ളാങ്കല്ലൂർ, സഫിയ സമദ് മാംഗ്ലൂർ, പുലരിവട്ടത്തിൽ ഹാരിസ് മുലി പറഞ്ഞ വാക്കുകൾ ഇന്ന് അനുഭവിക്കുന്ന വീടുകൾ എത്രയുണ്ട്, അള്ളാഹു അവർക്ക് ക്ഷമ കൊടുക്കട്ടെ എന്നാണ് ജമീല വി കെ പൂനൂരിൽ നിന്ന് കമൻ്റ് നടത്തിയിട്ടുള്ളത്. 1 മിനിറ്റ് ടോക്ക്. തെറ്റ് ചെയ്താൽ കുറ്റബോധവും മനസാക്ഷിക്കുത്തും ഉണ്ടാകും, നേരെ മറിച്ച് ഒരു നന്മ ചെയ്താൽ മനസ്സിന് കുളിർമയും മനസ്സമാധാനവും ഉണ്ടാവുമെന്നാണ് ഉസ്മാൻ കൂട്ടിലങ്ങാടിയിൽ നിന്ന് കമൻ്റ് നടത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത ഒരു
1: നമുക്ക് അടുത്തൊരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കാനുള്ള സമയമായിട്ടുണ്ട്. നമ്മൾ ഇനി ഒരു മനോഹരമായ കഥ
0: തീർച്ചയായും
1: കേൾക്കുകയാണ്.
0: ഇന്ന് നമ്മുടെ അനുഭവത്തിൻ്റെ ഒരു സ്ലോട്ടിൽ ഒരു കഥയാണ് പ്രിയപ്പെട്ടവരെ, ഒരു ഗുണപാഠമുള്ള ഒരു കഥയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമുക്കൊക്കെ പണ്ട് നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, എന്നിരുന്നാലും ഒരു ഓർമ്മപ്പെടുത്തലായിക്കോട്ടെ. പണ്ടൊരിക്കലൊരു കാട്ടിൽ ഒരു കുറുക്കനുണ്ടായിരുന്നു. ഈ കുറുക്കൻ, സാധാരണ കുറുക്കൻ എങ്ങനെ വരാറില്ല, അതീവ സൂത്രശാലിയാണ്. ഒരു ദിവസം ആഹാരം തേടി അവൻ കാട് മുഴുവൻ അലഞ്ഞു. രാവിലെ മുതൽ നടന്നതാണെങ്കിലും വയറ് നിറക്കാൻ ഒരു കുഞ്ഞു ചുണ്ടലിയെ പോലും അവന് കിട്ടിയില്ല. രാത്രിയായപ്പോൾ വിശപ്പ് സഹിക്കാനാവാതെ അവൻ അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് പതുങ്ങി പതുങ്ങി ചെന്നു. അവിടെ ഒരു വലിയ കൃഷിയിടത്തിലെത്തിയപ്പോൾ ദൂരെ ഒരു കൂട്ടിലിരിക്കുന്ന ഒരു തടിച്ച കോഴിയെ കണ്ടു. നിലാവെളിച്ചത്തിൽ ആ കോഴിയെ കണ്ടതും കുറുക്കൻ്റെ വായിൽ വെള്ളമൂറി. ഹാ, ഇതിനെ കിട്ടിയാൽ ഇന്ന്, ഗംഭീരമായി എന്നവൻ മനസ്സിൽ പറഞ്ഞു.
1: തടിച്ച കോഴിയെ കണ്ടപ്പോൾ
0: അവൻ കൊതിയോടെ പറഞ്ഞു. പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. കോഴിക്കൂട് ഒരു മരക്കൊമ്പിലെന്ന പോലെ വളരെ ഉയരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോഴി സ്വയം താഴെ ഇറങ്ങി വന്നാലല്ലാതെ അവനെ പിടിക്കാൻ കഴിയില്ല. ഉടനെ സൂത്രശാലിയായ കുറുക്കനൊരു തന്ത്രം മെനഞ്ഞു. മുഖത്ത് വളരെ സങ്കടം വരുത്തിക്കൊണ്ട് അവൻ കൂടിൻ്റെ താഴെ ചെന്ന് നിന്നു. എന്നിട്ട് ദയനീയമായ സ്വരത്തിൽ കോഴിയെ വിളിച്ചു. എൻ്റെ പ്രിയ സുഹൃത്തെ, ആ വിളി കേട്ട് കൂട്ടിനുള്ളിലിരുന്ന കോഴി താഴേക്ക് നോക്കി. കുറുക്കനെ കണ്ടതും അവൾക്ക് അപകടം മണത്തു. പക്ഷെ അതൊന്നും പുറത്തു കാണിക്കാതെ അവൾ ചോദിച്ചു, എന്താ കുറുക്കൻ ചേട്ടാ ഈ പാതിരാത്രിയിൽ ഇവിടെ? കുറുക്കൻ പറയാണ്, അല്ല കൂട്ടുകാരി, നിനക്ക് ഒട്ടും സുഖമില്ലെന്ന് ആരോ പറഞ്ഞു കേട്ടു. അതറിഞ്ഞപ്പോൾ മുതൽ എനിക്കൊരു സമാധാനവുമില്ല. അതുകൊണ്ടാണ് നേരം വെളുക്കും മുമ്പേ ഞാൻ ഓടി വന്നത്. നിന്നെ കണ്ടിട്ട് നല്ല ക്ഷീണമുണ്ടല്ലോ. മുഖമൊക്കെ എന്താ ഇങ്ങനെ വിളറിയിരിക്കുന്നത്? കുറുക്കൻ വലിയ സഹതാപം അഭിനയിച്ചുകൊണ്ട് അവൻ വീണ്ടും തുടർന്നു,
1: സുഖിപ്പിക്കുകയാണ്.
0: ആ തുടർന്നു, എനിക്ക് നല്ല മരുന്നുകൾ അറിയാം. നീ ഒന്ന് താഴേക്ക് ഇറങ്ങി വരുമെങ്കിൽ എനിക്ക് നിന്റെ നാക്കും കണ്ണുമൊക്കെ പരിശോധിച്ച് അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാം. വേഗം സുഖപ്പെടാനുള്ള മരുന്ന് ഞാൻ തരാം. നീ ഒന്ന് വേഗം ഇറങ്ങി വന്നാട്ടെ എന്നാര് പറഞ്ഞു?
1: കുറുക്കച്ചാരി.
0: കുറുക്കൻ ഈ കോഴിയോട് പറഞ്ഞു. കോഴിക്ക് കുറുക്കൻ്റെ സൂത്രം മനസ്സിലായി. അവൾ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ, നിങ്ങളെപ്പോലെ ഒരു വലിയ വൈദ്യരെ എന്നെ കാണാൻ വന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങളോട് ആരാണ് പറഞ്ഞത് എനിക്ക് സുഖമില്ലെന്ന്? അത് സത്യമാണ്, എനിക്ക് തീരെ വയ്യ. ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല, അത്രക്ക് ക്ഷീണമാണ്. ഇതും പറഞ്ഞ് കോഴി ഒന്ന് നിർത്തിയിട്ട് വീണ്ടും തുടർന്നു, എനിക്കിപ്പോൾ താഴേക്ക് ഇറങ്ങി വരാൻ കഴിയില്ല. എണീറ്റാൽ ഞാൻ അപ്പോൾ തന്നെ തളർന്നു വീഴും. അതുകൊണ്ട് എൻ്റെ അസുഖം മാറാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. കുറുക്കൻ ചേട്ടൻ വേഗം ഇവിടുന്ന് പോകൂ. നിങ്ങൾ ഇവിടുന്ന് പോയാൽ തന്നെ എൻ്റെ അസുഖം തനിയെ മാറിക്കൊള്ളും. നിങ്ങൾ ചികിത്സ ആവശ്യമുള്ള വേറെ ഏതെങ്കിലും രോഗികളെ പോയി സഹായിക്കൂ. കുറുക്കൻ എത്ര നിർബന്ധിച്ചിട്ടും കോഴി താഴേക്ക് വന്നില്ല. തൻ്റെ സൂത്രങ്ങളൊന്നും ആ ബുദ്ധിമതിയായ കോഴിയുടെ അടുത്ത് നടക്കില്ലെന്ന് കുറുക്കന് മനസ്സിലായി. തൻ്റെ തന്ത്രം പാളിയ നിരാശയിൽ അവൻ വാലും ചുരുട്ടി ഇരുട്ടിലേക്ക് മറഞ്ഞു. കാട്ടിലേക്ക് തിരികെ നടക്കുമ്പോൾ അവൻ്റെ വയറ് വിശപ്പ് കൊണ്ട് വീണ്ടും ഒട്ടിയിരുന്നു. തൻ്റെ ബുദ്ധിശക്തിയും സമചിത്തതയും കൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസത്തിൽ കോഴി സമാധാനമായി കിടന്നുറങ്ങി. ഇതിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠം കൂടി ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കട്ടെ. അമിതമായി സ്നേഹം കാണിക്കുന്ന അപരിചിതരെ കണ്ണടച്ച് വിശ്വസിക്കരുത്. ആപത്തിൽ ബുദ്ധിപൂർവം പ്രവർത്തിക്കുക എന്നതാണ് ഈ ഒരു കഥയുടെ ഗുണപാഠം.

0: മാഷാല്ലാ, വളരെ മനോഹരമായ ഒരു കഥയാണ് അതിമനോഹരമായി ഇന്നിവിടെ ഹസൻ അൻസാരി അവതരിപ്പിച്ചിരുന്നത്. നമുക്ക് ഒരു വാലകഷ്ണം പോലെ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, അൻസാരി എപ്പോ കുറുക്കൻ്റെ കഥ കേട്ടാലും കുറുക്കൻ്റെ കഥയിൽ ഒരു സൂത്രശാലിയായ കുറുക്കൻ എന്ന ഒരു ലേബൽ എന്തായിരിക്കാം? നമുക്ക് ആ ഒരു ഒരു ടാസ്ക് ശ്രോതാക്കൾക്ക് കൊടുക്കാം. എന്തുകൊണ്ടാണ് എല്ലാ കഥയിലും, ഞാൻ കേട്ട കഥയിലൊക്കെ കുറുക്കൻ സൂത്രശാലിയാണ്, പക്ഷേ കുറുക്കൻ്റെ സൂത്രട്ട് വിജയിക്കുകയും ഇല്ല. പക്ഷെ എന്നാലും എല്ലാ കഥകളിലും കുറുക്കനെ പരിചയപ്പെടുത്തുന്നത്
1: സൂത്രശാലിയായ
0: കുറുക്കൻ എന്നാണ്. എന്താണ് അതിൻ്റെ കാരണം എന്ന് അറിയാവുന്ന ശ്രോതാക്കളൊന്ന് കമൻറ്റ് ചെയ്യണം.
1: തീർച്ചയായും
0: അത് ഇൻഷാല്ലാ നമ്മുടെ ആ കഥയിലൊന്ന് ആഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഈ കുറുക്കൻ്റെ ഡയറക്റ്റുള്ള വേട്ടയാടൽ കണ്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് അൻസാരി
1: കുറുക്കനല്ലേ,
0: നമ്മള് കഥകളിലാണത് കേട്ടിട്ടുള്ളത്, ഞാനത് നേരിട്ട് കണ്ടു. വേട്ടയാടി ഒരു മൃഗത്തെ ഭക്ഷിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഈ അടുത്ത് ഞാനും എൻ്റെ മക്കളും കുടുംബവും ഒരുമിച്ച് നമ്മുടെ ഗൂഡല്ലൂരിന്ന് ഗുണ്ടൽപേട്ടിലേക്കുള്ള ഒരു ബന്ദിപ്പൂർ വനാന്തരങ്ങളിലൂടെയുള്ള ഒരു യാത്ര ഉണ്ട്.
1: കാട്ടിലൂടെ
0: നമുക്ക്
1: ഭീതി നിറഞ്ഞ യാത്ര,
0: ഭീതിയൊന്നില്ല, അങ്ങനെയല്ല,
1: നിശബ്ദമായ കാട്ടിനുള്ളിലൂടെ
0: സമാധാനപൂർണമായ യാത്ര എന്നാ പറയുന്നത്. നമ്മുടെ നാട്ടിൽ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് ഭീതി, വാളും അതേപോലെ തന്നെ ഫാക്ടറികളും അതും ഇതും, അതിനകത്ത് എന്താ സമാധാനവും ശാന്തതയും സാഹോദര്യവും. ഇടക്കിടക്ക് ഇങ്ങനെ ഒരു കുത്തും പിടിയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങള് ഈ മാനുകളെ കണ്ടു, മാൻകൂട്ടങ്ങളെ കണ്ടു, ആനക്കൂട്ടങ്ങളെ കണ്ടു, കാട്ടുപോത്തിനെ കണ്ടു, നമുക്ക് കാണുന്ന സാധനങ്ങളൊക്കെ കണ്ട് ആ ഇടക്ക് പെട്ടെന്ന് ഞങ്ങൾ കൂട്ടത്തിൽ ഒരു ചെറുത് ഞങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഇപ്പം അങ്ങോട്ട് നോക്ക്, ഒരു എന്താണ് നായ, ഒരു നായ അതാ ഒരു ഇതിന് തിന്നണ നായ അല്ല, അത് കുറുക്കനായിരുന്നു. അപ്പോൾ ഒരു കുറുക്കൻ ഒരു വലിയ ഒരു മാനിനെ, ഒരു എനിക്ക് തോന്നുന്നത് ഒരു മറ്റേ മ്ലാവ് എന്നൊക്കെ പറയുമല്ലോ, അതിനെ വയറൊക്കെ അങ്ങോട്ട് കടിച്ച് കീറി ഒരറ്റത്തുനിന്ന് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് നേരം നിർത്തി ആ കാഴ്ചയും കണ്ടു. അപ്പം നിങ്ങളെ കഥ പറയുമ്പോഴാണ് കുറുക്കൻ്റെ ആ ഒരു വേട്ട അല്ലെങ്കിൽ ഇരതേടൽ മനസ്സിൽ വന്നത്.
1: അപ്പോൾ ശ്രോതാക്കളെ, ധാരാളക്കണക്കിന് ആളുകൾ കമൻ്റ് അയച്ചിട്ടുണ്ട്. ഇതിൽ നമ്മുടെ പിന്നെ കത്തുമായി ബന്ധപ്പെട്ടെന്ന് തുടങ്ങാം. ജമീല വി കെ പൂനൂർ പറഞ്ഞ, കത്തുകൾ കാത്തിരിക്കുന്ന കാലം കുറേ അനുഭവിച്ചിരുന്നു, അൽഹംദുലില്ലാ ഇപ്പോൾ കൂടെയുണ്ട് എന്നാണ് പറയുന്നത്. ഉത്തരവാദിത്തമില്ലാത്ത ഭർത്താവാകുമ്പോൾ ജീവിതം തോറ്റുപോകുമെന്ന് ഒരു പേര് വായിക്കരുതെന്ന് പറയുന്ന ഒരു ശ്രോതാവ്. വൺ മിനിറ്റ് ടോക്ക് വളരെ ചിന്തനീയമായിരുന്നു. അൽഹംദുലില്ലാ ഒരു 30 വർഷം മുമ്പ് ഗൾഫിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടോ എന്ന് അന്വേഷിക്കലായിരുന്നു എല്ലാവരും. ഇന്ന് ഗൾഫിൽ പോകുന്നത് ആരും തന്നെ അറിയുന്നില്ല, പറയുന്നില്ല, ആർക്കും അറിയുകയും വേണ്ട. റബ്ബിൻ്റെ അനുഗ്രഹങ്ങളുടെ വർദ്ധനവ് തന്നെ അൽഹംദുലില്ലാ. ജമീല വി പി, അതേപോലെ തന്നെ സൽഫി പറഞ്ഞ പോലെ തന്നെ ഒരു സംഗതിയുള്ളത്, ഇപ്പം നമ്മൾ ഫോൺ വരുമ്പോൾ എല്ലായിടത്തും ഫോണില്ലല്ലോ. അപ്പോൾ ആദ്യം ഒന്ന് ഗൾഫിലുള്ള ആൾ വിളിക്കും, ഇന്നാളെന്ന് വിളിക്കുമോ, വന്നിട്ട് അവിടെ കാത്തു നിൽക്കും, എന്നിട്ട് ആ സമയത്ത് വിളിക്കും. അതും ഒരു ഒരു പിന്നെ നമ്മളിൽ നിന്ന് അന്യം നിന്നുപോയൊരു സംഗതിയാണ്. എന്ത്, എല്ലാവരുടെ വീട്ടിലും ഇന്നത്തെ പോലെ മൊബൈലുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എവിടെയെങ്കിലുമാണ്, ഒരു വീട്ടിൽ, ഒരു 2-3 വീടിൻ്റെ അപ്പുറത്താണ്, ഒരു വലിയ വീട്ടിലാണ് ഇതുണ്ടാവുക.
0: കത്തുപാട്ടുകളും ഫോൺ പാട്ടുകളൊക്കെ അന്ന് ആ കാലഘട്ടത്തിൽ ഇങ്ങനെ വൈറലായി നിറഞ്ഞാടിയിരുന്ന ഒരു കാലഘട്ടം.
1: തീർച്ചയായും. ആയിഷ അങ്ങാടിപ്പുറം, കോഴിയെ കാണാൻ ചെന്ന കുറുക്കൻ ഡോക്ടറായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഡോക്ടറാണ്, MBBS ബിരുദധാരിയാണ്. മാഷാല്ലാ, നല്ല കഥ, കേട്ടിരുന്നു പോകുന്ന കഥ. എളിഭ്യനായ കുറുക്കൻ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന് ഷുഹൈബായും വളപട്ടണം. കഥയും വളരെ ചിന്തനീയം തന്നെ എന്ന് ജമീല വി പി. നല്ല കഥ, ഇതിലൊരു ഗുണപാഠമുണ്ട്, ചിരി വരുന്നു. കുറുക്കനെ കാട്ടി 18 അടവും കോഴിക്കുണ്ട് എന്ന് ജമീല കുമരനല്ലൂർ. മാഷാല്ലാ, കഥ സൂപ്പറാണല്ലോ എന്ന് സീനത്ത് പാലക്കാട്.
0: ജംഷീന മേപ്പാടി വയനാട് എന്ന് പറയുകയാണ്. അസ്സലാമു അലൈക്കും. കത്ത് എഴുതുന്ന കാര്യം പറഞ്ഞപ്പോൾ 30 വർഷം പുറകോട്ട് ഒന്ന് ചിന്തിച്ചു. ഇപ്പം നിങ്ങൾ പറഞ്ഞ അതേ കാര്യം കമൻറ്റിൽ വന്നിട്ടുണ്ട്. അന്ന് കാസറ്റിൽ വിശേഷങ്ങൾ പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് അയക്കുമായിരുന്നു. ഹേയ്,
1: മറ്റേ ടേപ്പ്, അതും വേറൊരു സംഗതിയാണ് ഇത്. അതായത് പറയാനുള്ളതൊക്കെ ഇപ്പൊ എഴുതുക എന്നുള്ള ഒരു ടാസ്ക് ആണല്ലോ.
0: അയൽപ്പക്ക വീട്ടിലെ ലാൻഡ് ഫോണിന്റെ മുമ്പിൽ എത്രയോ സമയം വെയിറ്റ് ചെയ്ത് നിൽക്കും ഒരു കോളിന് വേണ്ടി, അതൊക്കെ ഓർത്തു പോയെന്നാണ് പറയുന്നത്.
1: അതെ, അതായത് അതും വേറൊരു സംഗതിയാണ് ഇത്. നമ്മൾ ഈ ടേപ്പ് റെക്കോർഡർ അതായത് കുടുംബത്തിലെ ഓരോരുത്തർക്കുമുള്ള സ്ഥാനങ്ങൾ കൊടുക്കല്ല, നിൻ്റെത് കഴിഞ്ഞു ഇനി ഉമ്മാക്ക് പറയാനുള്ളത് പറഞ്ഞോളിന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്ത്, അങ്ങനെ മക്കൾ ഓരോരുത്തർക്കും കത്താവുമ്പോൾ അതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. എന്നിട്ട് ഇത് പിന്നെ പോകുന്ന ആരുടെയിലും
0: കത്തിന് ശേഷം വന്ന ഒന്നും കൂടി അപ്ഡേഷനാണ് തോന്നുന്നുണ്ട് ഈ ടേപ്പ് റെക്കോർഡ്.
1: ആ ശരി,
0: അതിന് ഒന്നും കൂടിയും കുറച്ചും കൂടിയും ഒരു ഉന്നത നിലവാരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ.
1: അതെ, നമ്മളൊരു ഐഫോൺ എന്നൊക്കെ പറയണ പോലെ അന്നത്തെ ഐഫോൺ ആണ് ഈ സംഗതി എന്ന് തോന്നുന്നു. അതേപോലെ തന്നെ വേട്ടയാടുമ്പോഴുള്ള ജാഗ്രത, കഥകളിൽ മാത്രമായിരിക്കും അവൻ്റെ സൂത്രം ഫലിക്കാത്തത് എന്ന് ശ്യാമില ശംസുദ്ദീൻ വയൽക്കരയിൽ നിന്ന്. നിങ്ങൾ രണ്ടുപേരുമുള്ള ദിവസം നല്ല കഥ ഉണ്ടാകും എന്നൊരു സന്തോഷം ഉണ്ടാവാറുണ്ട് അൽഹംദുലില്ല എന്ന് ജമീല വി കെ പുനൂർ. സലീം ബിന് സാദിഖ് ഇടത്തനാട്ടുകരയിൽ നിന്ന്. ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ ആളുകൾ തമ്മിലുള്ള അകലം വർദ്ധിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. കത്തും ലാൻഡ് ഫോണും ഉണ്ടായിരുന്ന കാലത്തുള്ള ആത്മബന്ധം ഇന്ന് ആളുകൾക്കിടയില്ല എന്നതൊരു യാഥാർത്ഥ്യത്തിനാണ്.
0: അത് തീർച്ചയായും
1: തീർച്ചയാണ്. അതായത് സൗകര്യങ്ങൾ കൂടുമ്പോൾ പണ്ട്
0: വില അറിയുന്നില്ല.
1: അതെ, പിന്നെ മാത്രമല്ല ഇപ്പോൾ നമുക്ക് പണ്ട് പിന്നെ അലക്ക് മെഷീൻ ഇല്ലല്ലോ, അതേപോലെ തന്നെ അര മെഷീൻ ഇല്ലല്ലോ, ഇതൊക്കെ ഇപ്പോൾ നമുക്ക് നിലവിലുണ്ട്. പക്ഷേ എന്നാലും ആ സമയം നമുക്ക് ആർക്കും എന്തില്ല, ഒരു ഒഴിവ് കിട്ടുന്ന ഒരു സമയമില്ല എന്നുള്ളതും അതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. അബ്ദുറസാഖ് കുഞ്ചത്തൂരിൽ നിന്ന്. അസ്സലാമു അലൈക്കും ഹസ്സൻ അൻസാരിക്ക്, അബ്ദുള്ള സലഫിക്കും പി ആർ ഫാമിലിക്കും അള്ളാഹു നന്മകൾ നേരത്തെ. കഥയിലെ ചുരുക്കം കൂടുതലും ഈ ഉടായ്പിൽ വീഴുന്ന സ്ത്രീകളാണ് എന്ന് അബ്ദുറസാഖ് കുഞ്ചത്തൂരിൽ നിന്ന് കമൻ്റ് നടത്തിയിട്ടുണ്ട്. ഭൂമിക്ക് മുകളിൽ ജീവിച്ചതിനേക്കാൾ അനേകായിരം വർഷങ്ങൾ ബർസഖിലും പരലോകത്തിലും ജീവിക്കേണ്ടവരാണ് നമ്മൾ. ആ ജീവിതം സന്തോഷത്തിലാവണമെങ്കിൽ ഖുർആനും സുന്നത്തും ജീവിത ടൈം ടേബിളിലാക്കി മാറ്റുക. ഈ ജീവിതത്തിൽ അത്തരം ടൈം ഷെഡ്യൂളുകൾ ഉണ്ടാവട്ടെ എന്ന് അൻവർ മുട്ടിൽ വയനാട് കമൻ്റ് നടത്തിയിട്ടുണ്ട്. സുലേഖ തിരുവാലിയിൽ നിന്ന്. കഥ സൂപ്പറാണെന്ന് പറയുന്നു. ബുദ്ധിശാലിയും തന്ത്രവും എന്ന് ശ്യാമില ശംസുദ്ദീൻ വയൽക്കരയിൽ നിന്ന്. അതേപോലെ തന്നെ
0: അതിനിടയ്ക്ക് ഒരു കമൻറ്റ് ചെയ്യാനും വായിച്ചോ, ആരാണെന്ന് ഓർക്കുന്നില്ല. കാക്കും മറ്റേ കുറുക്കന് മാത്രമല്ല, ബുദ്ധിയെ പറ്റി കാക്കയും കൗശലക്കാരനായ കാക്ക എന്നും പറയാറുണ്ട് കഥയിൽ. ശരിയാണ്,
1: നമ്മുടെ
0: ചില കഥകളിൽ അങ്ങനെ ചില പ്രയോഗങ്ങൾ.
1: അതൊരു സിമ്പലാണ് അല്ലെ, സൂത്രശാലിയായ കാക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. പണ്ടൊക്കെ ഗൾഫിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോസ്റ്റ്മാനെ കാണുന്നത് തന്നെ വളരെ സന്തോഷമായിരുന്നു എന്ന് സുലേഖ തിരുവാലി. പോസ്റ്റ്മാനും സന്തോഷമാണ്, കാരണം ചില ഉമ്മമാരൊക്കെ എന്തെങ്കിലുമൊക്കെ കൈമടക്ക്
0: കൊടുക്കും.
1: അപ്പം അത് അവർക്ക് ഗൾഫുള്ള വീട് കാണുമ്പോഴും സന്തോഷമാണ്, നമുക്ക് പോസ്റ്റ്മാനെ കാണുമ്പോഴും ഒരു സന്തോഷമാണ്. അതേപോലെ തന്നെ അസ്സലാമു അലൈക്കും, എൻ്റെ വീട്ടിൽ നിന്നും കുറച്ച് നാളായി ഒരു ഒറ്റക്കുറുക്കം വരുന്നുണ്ട്. പഴയ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോവുക, കോഴികളൊന്നും പിടിച്ചിട്ടില്ല എന്ന് അബ്ബാസ് ചേലക്കോട് പറയുന്നു.
0: സൂക്ഷിച്ചു നോക്കാൻ പറയണം, കുറുക്കൻ തന്നെ
1: അല്ലേ, കുറുക്കൻ ചിലപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ടാകും, കാരണം ജെൻസി ആയിട്ടുണ്ടാകും. ഓക്കെ, വളരെ പിന്നെ ഗുണപാഠമുള്ള കഥ എന്ന് നാദിരാടി മുഴിക്കൽ.
0: നമുക്ക് അടുത്തൊരു സ്ലോട്ടിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. നമ്മൾ അടുത്തതായി കാതൊർക്കുന്നത് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ്.

0: ഖുർആൻ സ്റ്റാറ്റസ് സ്റ്റുഡിയോ നമ്മൾ ശ്രവിച്ചത്. നമ്മളിനി ഒരു പ്രോഗ്രാം പ്രൊമോഷൻ സ്ലോട്ടിലേക്കാണ് പ്രവേശിക്കുന്നത്. നൂറിലധികം പ്രോഗ്രാമുകളും നൂറിലധികം അവതാരകരും കുരുന്നുകളും മുതൽ വയോധികർ വരെ നീളുന്ന പീസ് റേഡിയോ ഫാമിലി. നമുക്കറിയാത്ത നിരവധി പ്രോഗ്രാമുകൾ പീസ് റേഡിയോക്ക് ഉണ്ട്. മോർണിംഗ് ലൈവ് ഷോയുടെ ഈ മിനിറ്റിൽ നമ്മളൊരു പരിപാടി പരിചയപ്പെടുകയാണ്, നബിചരിത്രം. നബിചരിത്രം എന്ന പ്രോഗ്രാമിൽ പ്രവാചകന്മാരുടെ, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങൾ വളരെ വിശദീകരണത്തോടുകൂടി നൽകപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് സംപ്രേഷണം ചെയ്യുന്നത്. പിന്നീട് റിവൈൻഡ് ലഭ്യമാണ് ഇൻഷാല്ലാ. ഇന്നത്തെ ഈ ഒരു സെഷനിൽ, സ്ലോട്ടിൽ, നബിചരിത്രത്തിൻ്റെ ബദർ യുദ്ധാരംഭം എന്ന എപ്പിസോഡാണ് നമ്മൾ കാതോർക്കുന്നത്. മുൻഷിദ് ഒട്ടുമ്പൽ ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും 300-ൽ പരം സ്വഹാബികളും ബദറിൽ ഒരുമിച്ചു കൂടുകയാണ്. ഇസ്ലാമിലെ ആദ്യത്തെ വലിയ സംഘടനമായിക്കൊണ്ടാണ് ബദറിനെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ ആമുഖത്തിൽ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളുമായിക്കൊണ്ട് നേരിട്ടൊരു സംഘട്ടനത്തിന് ആഗ്രഹിച്ചതല്ല, അതിനുവേണ്ടിയല്ല അവർ ബദറിലേക്ക് വന്നത്. പക്ഷേ സാഹചര്യം അവരെ എന്തുകൊണ്ടും യുദ്ധത്തിലേക്ക് നയിച്ചു എന്നതാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ അന്ന് രാത്രി കഴിച്ചുകൂട്ടി. ശക്തമായ മഴ പെയ്യുകയും അത് ശത്രുക്കൾക്ക് പ്രയാസമാവുകയും മുസ്ലിങ്ങൾക്ക് അനുകൂലമാവുകയും ചെയ്തു. അതിനുശേഷം പിന്നെ അവിടെ ഉണ്ടായ മറ്റൊരു സംഭവമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും വീക്ഷിക്കുവാൻ വേണ്ടി ശത്രുനിരയിൽ നിന്ന് ഉമൈർ ബിൻ വഹബ് അൽ ജുമഹി അന്വേഷണത്തിനായിക്കൊണ്ട് ബദറിൻ്റെ സമീപത്തുള്ള പർവ്വത നിരകളിലേക്ക് തൻ്റെ കുതിരയുമായിക്കൊണ്ട് വരുന്നുണ്ട്. അഥവാ മുസ്ലിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷം, ചുറ്റുഭാഗങ്ങളും കൃത്യമായി വീക്ഷിച്ചതിന് ശേഷം, ഉമൈർ നേരെ ഖുറൈശികളുടെ അടുക്കലേക്ക് പോയിക്കൊണ്ട് പറയുന്ന ഒരു ചില വാചകങ്ങളുണ്ട്. സത്യസന്ധമായിക്കൊണ്ടുള്ള ഉമേറിൻ്റെ വാചകം ഇപ്രകാരമായിരുന്നു: ഖുറൈശികളെ, 300-ൽ പരം ആളുകളാണ് അവരുള്ളത്. ഒന്നല്ലെങ്കിൽ ആ 300-ൽ കൂടുതലുണ്ടാകാം, അല്ലെങ്കിൽ 300-ൽ കുറച്ച് കുറവുണ്ടായിരിക്കാം. ഏകദേശം 300 ആളുകളെ ഞാനവിടെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരിൽ അസാമാന്യമായി കണ്ട ഒരു പ്രത്യേകതയുണ്ട്: മരണത്തെ തോൽപ്പിക്കുന്ന ധൈര്യം അവരിലുണ്ട്. രക്ഷാകവചമായിക്കൊണ്ട് അവരുടെ കയ്യിൽ വാളല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഖുറൈശികളെ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ മരണപ്പെടാതെ അവരിൽ നിന്നു ആരും മരണപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഉമേർ സത്യസന്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് അവിടെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷം ഹക്കീം ഇബ്നു ഹിസാം എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം ഒരു യുക്തി ഉപയോഗിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഹക്കീം ഈ കാര്യങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ട് നേരെ ഉത്തുബയുടെ അടുക്കൽ വന്നിട്ട് പ്രശ്നങ്ങളെ പരിഹരിച്ച്, അല്ലെങ്കിൽ നമുക്കൊരു സംഘടനത്തിൽ ഏർപ്പെടാതെ നേരെ നമ്മുടെ ആളുകളെയും കൂട്ടി മക്കയിലേക്ക് തന്നെ തിരിച്ചാലോ എന്ന അഭിപ്രായം ഹക്കീം ഉത്തുബയോട് പറയുന്നുണ്ട്. കാരണം ഹക്കീം അവിടെ വീക്ഷിച്ച ചില കാര്യങ്ങളുണ്ട്. കാരണം എന്തുകൊണ്ടും നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധം ചെയ്യുന്നത് അനുയോജ്യമല്ല. കാരണം അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി വന്ന നമ്മൾ, നമ്മുടെ ദൗത്യം ഒരു നിലക്ക് വിജയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറിയിട്ടുണ്ട്. കാരണം അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തിന് ഒരു കോട്ടവും പറ്റാതെ അവർ മക്കയിലേക്ക് തന്നെ മടങ്ങിയിട്ടുണ്ട്. ഒരു കാരണം അത്. രണ്ടാമത്തേത്, നമ്മൾ എതിരിടുന്ന മുസ്ലിങ്ങളാകട്ടെ നമ്മുടെ സ്വന്തം ഉറ്റ മിത്രങ്ങളും അതേപോലെ തന്നെ ഉറ്റ കുടുംബക്കാരുമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നത്തിൽ നമ്മൾ വൈ വെക്കണ്ട എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു ഹക്കീമിനുണ്ടായിരുന്നത്. ഒത്തുബയുടെ അടുക്കൽ വന്ന് പറഞ്ഞപ്പോൾ ഒത്തുബയ്ക്ക് ആ ഒരു അഭിപ്രായം ശരിയാണെന്ന് തോന്നി. അപ്പോൾ ഒത്തുബ ഹക്കീമിനോട് പറഞ്ഞു, നീ ഈ അഭിപ്രായവുമായിക്കൊണ്ട് അബീ ജഹലിൻ്റെ അടുക്കിലേക്ക് പോകണം, അതായത് ഇബ്നു ഹൻദീലയുടെ അടുക്കിലേക്ക് നീ പോകണം. ഇബ്നു ഹൻദീല എന്ന് അബൂ ജഹലിനെ പറയുന്ന പേരാണ്. അബൂ ജഹലിൻ്റെ ഉമ്മയുടെ പേരാണ് അൽ ഹൻദീലത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇബ്നു ഹൻദീലയുടെ അടുക്കിലേക്ക് നീ പോകണം. അങ്ങനെ ഹക്കീം നേരെ ഇബ്നു ഹൻദീല അബൂ ജഹലിൻ്റെ അടുക്കൽ പോയിക്കൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം. ഒരു നിലക്കും അബൂ ജഹൽ വയങ്ങില്ല എന്നറിയാം. എന്നാലും ഹക്കീം തൻ്റെ അവസാന പരിശ്രമം എന്ന നിലക്ക് അബൂ ജഹലിൻ്റെ അടുക്കൽ പോവാൻ, ഈ സമയം ഉത്തുബ ജനങ്ങൾക്ക് മുമ്പിലായിക്കൊണ്ട് പ്രസംഗിക്കാൻ. എന്താണ് പ്രസംഗിക്കുന്നത്? പ്രിയപ്പെട്ട ഖുറൈശികളെ, മുഹമ്മദിനോടും കൂട്ടരോടും യുദ്ധം ചെയ്തിട്ട് നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ വയ്യാതെ നടക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ആരോടാണ് യുദ്ധം ചെയ്യുന്നത്? നിങ്ങളുടെ സഹോദരങ്ങളോട്, നിങ്ങളുടെ ഉറ്റ കുടുംബക്കാരോട് യുദ്ധം ചെയ്തിട്ട് ജനങ്ങൾക്കിടയിൽ മാനം കെട്ട് നടക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പിന്തിരിയണമെന്നാണ് എൻ്റെ അഭിപ്രായമെന്ന് ഉത്തുബ വളരെ ശാഠ്യത്തോടുകൂടി നിർബന്ധ ബുദ്ധിയോടുകൂടി ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അബൂജഹല് താൻ ആഗ്രഹിച്ച ദൗത്യം പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്ന ഒരാശങ്ക കാരണം അബൂജഹൽ മറ്റൊരു വിദ്യ അവിടെ എടുക്കാൻ ഹക്കീമിനോട് പറയാൻ, ഹക്കീം ഉറപ്പായിക്കൊണ്ടും മുഹമ്മദിനോടും കൂട്ടരോടും യുദ്ധം ചെയ്തിട്ടേ ഞങ്ങൾ മടങ്ങുകയുള്ളൂ, അതുറപ്പാണ്. ഈ ഒരു പോരാട്ടം ഏതെങ്കിലും ഒരു വിഭാഗം വിജയിക്കുന്നത് കാണുന്നത് വരെ യുദ്ധം തുടരുക തന്നെ ചെയ്യും ഹക്കീമെന്ന് അബൂജഹൽ പറയാൻ. മാത്രമല്ല ഹക്കീമിനെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടി അബൂജഹൽ മറ്റൊരു വിദ്യ അവിടെ എടുത്തു. അതായത് ആമിർബിനു ഹദ്റമിയോട് പറഞ്ഞു, ആമിർബിനു ഹദ്റമി, നിന്റെ പിൻഗാമിയായിട്ടുള്ള നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഹക്കീമു ബിൻ ഹിസാം ജനങ്ങളെ പിന്തിരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആമിർബിനു ഹദ്റമി, അത് വേണോ ആമിർ എന്ന് അബൂജഹൽ ചോദിച്ചു. കാരണം ആമിറിനെ സംബന്ധിച്ചിടത്തോളം ആമിർ അത് വേണ്ട എന്നേ പറയുള്ളൂ. കാരണം ആമിറിൻ്റെ സഹോദരനായിട്ടുള്ള അംറുബിനു ഹദ്റമി കഴിഞ്ഞുപോയ ഒരു സംഘട്ടനത്തിൽ, ബദറിൻ്റെ മുമ്പുണ്ടായിരുന്ന സംഘട്ടനത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ തൻ്റെ സഹോദരൻ്റെ രക്തത്തിന് പ്രതികാരം ചെയ്യണമെന്ന പ്രതികാരദാഹത്തോടു കൂടിയാണ് ആമിർബിനു ഹദ്റമി ബദറിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആമിർബിനു ഹദ്റമിയെ പിന്തിരിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നത് അബൂജഹലിന് അറിയാം. അതുകൊണ്ട് തന്നെ അബൂജഹൽ അവിടെ ആമിർബിനു ഹദ്റമിയോട് പറയുകയാണ്, ഹക്കീമു ബിൻ ഹിസാം ജനങ്ങളെ പിന്തിരിപ്പിക്കാനാണ് നോക്കുന്നത്, അതുകൊണ്ട് ഹക്കീമിനെ ഇവിടെ നിലനിർത്തുക എന്നുള്ളത് നിൻ്റെയും കൂടി ബാധ്യതയാണെന്ന് അബൂജഹൽ പറഞ്ഞപ്പോൾ ആമിർബിനു ഹദ്റമി അവിടെ അട്ടഹസിക്കാൻ, എൻ്റെ അമ്രിൻ്റെ രക്തത്തിന് പ്രതികാരം ചെയ്യാതെ മടങ്ങണമെന്നാണ് നിങ്ങൾ പറയുന്നത്, അത് നടക്കുന്ന പ്രശ്നമില്ല എന്ന് ആമിർബിനു ഹദ്റമി അവിടെ ഉച്ചത്തിൽ സംസാരിച്ചപ്പോൾ വിവേകത്തെ വികാരം അതിജീവിക്കുകയായിരുന്നു. എല്ലാ നിലക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധം ചെയ്യണമെന്ന ഉറച്ച തീരുമാനവുമായി കൊണ്ട് അവർ മുന്നേറാൻ നിൽക്കുകയാണ്. അങ്ങനെ ബദറിൻ്റെ രണാങ്കണ ഭൂമിയിൽ ഇരു സൈന്യവും നേർക്ക് നേർക്ക് നിൽക്കുകയാണ്. എല്ലാം നിലക്കും രക്തരൂക്ഷിതമായിട്ടുള്ള പോരാട്ടത്തിന് സാക്ഷിയാകുവാനുള്ള രംഗമാണ് ഇനി വരാൻ പോകുന്നത്. ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനാ നിർഭയരായിക്കൊണ്ട് നിൽക്കുകയാണ്. കാരണം ആയുധങ്ങൾക്കപ്പുറം, അതേപോലെ തന്നെ ആൾപ്പെരുപ്പങ്ങൾക്കപ്പുറം അള്ളാഹുവിങ്കിൽ നിന്നുള്ള സഹായമാണ് അത്യന്തിക വിജയം. അതാണ് യുദ്ധവിജയത്തിൻ്റെ മാനദണ്ഡമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുസ്ലിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹു മഹാദിഹി ഖുറൈഷ് ഖദ് അഖ്ബലത്ത്, അള്ളാഹുവെ ഖുറൈശികൾ ഇതാ വന്നിട്ടുണ്ട്. ബി ഖുയലാ ഇഹ വഫഹ്രിഹ, അവർ പൊങ്ങച്ചത്തോടുകൂടിയും അഹങ്കാരത്തോടുകൂടിയാണ് ഈ യുദ്ധഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. തുഹാദുക വ തുകദ്ദിബു റസൂലക, അള്ളാഹുവെ നിന്റെ വെല്ലുവിളിച്ചുകൊണ്ടും നിന്റെ റസൂലിനോട് പ്രതികാരം ചെയ്തിട്ടും നിന്റെ റസൂലിനെ നിന്നോട് എതിരിട്ടിട്ടും അതേപോലെ നിന്റെ റസൂലിനെ കള്ളമാക്കിക്കൊണ്ടുമാണ് അബൂജഹൽ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുമ്മ ഫൻസുറുക അല്ലദീ വഅത്തനി, നീ എനിക്ക് തന്ന വാഗ്ദാനം അള്ളാഹുവേ നീ നിറവേറ്റി തരണേ അല്ലാ. അള്ളാഹുമ്മ അഹിന്നുഹുമുൽ ഗളബ്, നിന്റെ കോപം നീ അവർക്ക് മേലെ ചൊരിയണ റബ്ബേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധഭൂമിയിൽ മുസ്ലിങ്ങളുടെ സൊഫ് ശരിയാക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മേഖലയിലും പ്രവാചകൻ മാതൃകയാണ്. യുദ്ധഭൂമിയിൽ സൊഫ് ശരിയാക്കിപ്പിക്കുന്നത് പ്രവാചകനാണ്. ഒരു ഇമാം എങ്ങനെയാകണം, എല്ലാ ഘട്ടത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ കുറിച്ച് പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഉത്തമമായിട്ടുള്ള മാതൃകയുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നബിയെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൊഫ് ശരിയാക്കുന്നതിനിടയിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവം അവിടെ ഇറങ്ങി വരികയാണ്. സവാദ് റളിയല്ലാഹു അൻഹു, സവാദ് ബിൻ ഖസിയ റളിയല്ലാഹു അൻഹു സൊഫ് ശരിയാക്കുന്നതിനിടയിൽ പ്രവാചകൻ്റെ കരങ്ങളിലുള്ള വടി കൊണ്ട് സവാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വയറ്റിലൊന്ന് അല്പമൊന്ന് തള്ളിയിട്ട് ബാക്കിലേക്ക് നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഈ സമയത്ത് സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, താങ്കൾ എന്തിനാണ് എൻ്റെ ശരീരത്തേക്ക് താങ്കളുടെ വടി കൊണ്ട് എന്നെ കുത്തിയത്? അതുകൊണ്ട് എനിക്ക് താങ്കളോട് പ്രതികാരം ചെയ്യണം പ്രവാചകരെ എന്ന് പറഞ്ഞു. ഈ സമയത്ത്

0: റളിയല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ ശരീരത്തിൽ ചുംബിച്ചുകൊണ്ട് സവാദ് റളിയല്ലാഹു പറയാൻ, പ്രവാചകരെ, ചെയ്തത് അപരാധമാണെങ്കിൽ താങ്കൾ ഇപ്പോൾ തന്നെ എനിക്ക് മേൽ ശിക്ഷ വിധിക്കണം. ഞാനിത് ചെയ്യാനുള്ള കാരണം, ഈ ഒരു യുദ്ധത്തിന് ശേഷം ഇനി ഞാൻ താങ്കൾ കണ്ടുമുട്ടുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല. അവസാനമായി പ്രവാചകരെ, താങ്കളുടെ ശരീരത്തെ ചുംബിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള ഒരു ആഗ്രഹമാണ് പ്രവാചകരെ ഞാനിത് ചെയ്തതെന്ന് സവാദ് റളിയല്ലാഹു അവിടെ പറയാം. ആ രംഗം കഴിഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് നിർദ്ദേശം നൽകാൻ. എങ്ങനെയാണ് നിർദ്ദേശം നൽകുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ യുദ്ധം ചെയ്യുന്ന ഘട്ടത്തിൽ ശത്രുനിര നമ്മിലേക്ക് ഇങ്ങനെ അടുക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ വാൾ പ്രയോഗിക്കരുത്. നേരെ മറിച്ച് അവർ മുന്നോട്ട് ഗമിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള അമ്പ് കൊണ്ട് അവരുടെ ശരീരത്തേക്ക് എറിയണം. അതേപോലെ തന്നെ അവർ നിങ്ങളുടെ അടുക്കൽ എത്തിയാൽ മാത്രമേ നിങ്ങൾ വാൾ പ്രയോഗിക്കേണ്ടതുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാം നിലക്കും സൊഫ് ശരിയാക്കി ആയുധങ്ങൾ ഒരുക്കി വെച്ചുകൊണ്ട് ശത്രു നിരയെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൻ്റെ രണാങ്കണ ഭൂമിയിൽ ഇങ്ങനെ അവരെ കാത്തു നിൽക്കാൻ. ഈ സമയത്ത് അബൂജഹലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ. അബൂജഹലിൻ്റെ പ്രാർത്ഥന എപ്രകാരമായിരുന്നു? അള്ളാഹും അഖ്താനാലി റഹിം, അള്ളാഹുവെ, ഞങ്ങളിൽ കുടുംബബന്ധം മുറിച്ച വ്യക്തിയുണ്ട്. ഓ അഥാന ബിമാലാന അരിഫുഹു, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ആദർശവുമായി കൊണ്ട് വന്ന വ്യക്തിയാണ് മുഹമ്മദ്. അതേപോലെ തന്നെ ഫഅഹിന്നഹുൽ ഹദാത, അതുകൊണ്ട് അള്ളാഹുവെ, നീ മുഹമ്മദിനെയും കൂട്ടിനെ നീ തകർത്ത് കളയണേ അല്ലാ. അള്ളാഹും അയ്യുനാ കാന ഹബ്ബ ഇലൈക്ക്, അള്ളാഹു, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാണോ ഇരു വിഭാഗത്തിലും. അതേപോലെ തന്നെ വഅർദ അൻക ഫൻസുർഹുൽ യൗമ, നീ തൃപ്തിപ്പെടുന്ന വിഭാഗം ആരാണോ അവരെ നീ സഹായിക്കണേ അല്ലാ എന്ന് അബൂജഹൽ പ്രാർത്ഥിക്കാൻ. ഈ പ്രാർത്ഥനയെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല പിന്നീട് സൂറത്തുൽ അൻഫാലിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഇൻ തസ്തഫ്തിഹു ഫഖദ് ജാഅകുമുൽ ഫത്ഹു, നിങ്ങൾ വിജയമാണ് അള്ളാഹുവിനോട് ചോദിച്ചിട്ടുള്ളതെങ്കിൽ, ഫഖദ് ജാഅകുമുൽ ഫത്ഹ്, ഇതാ വിജയം വന്നു കഴിഞ്ഞിട്ടുണ്ട്. വ ഇൻ തൻതഹു ഫഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾ വിരമിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഖൈർ. വ ഇൻ തഊദു, ഇനി അതല്ല വീണ്ടും മടങ്ങി വരാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ, നഊദ്, ഞങ്ങളും നാമും മടങ്ങി വരുന്നതാണ്. വലൻ തുഗ്നി അൻകും ഫിഅതുകും ശൈഅ വലൗ കസറത്തു, നിങ്ങളുടെ സംഘം അതെത്ര ഒരുപാടുണ്ടെങ്കിൽ പോലും, അതൊന്നും, അതെത്ര വലിയ എണ്ണപ്പെരുപ്പം കൊണ്ട് വലുതാണെങ്കിൽ പോലും, അതൊന്നും നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ചെയ്യുകയില്ല. വഅന്നല്ലാഹു മഅൽ മുഅ്മിനീൻ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു തആല വിശ്വാസികളുടെ കൂടെയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ സൂചിപ്പിക്കുകയാണ്. അല്ല, അബൂജഹലിൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരമായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്ത് ഇറക്കിയത്. അങ്ങനെ യുദ്ധം ആരംഭിക്കാവുന്ന ഘട്ടം എത്തിയപ്പോൾ ഖുറൈശികളുടെ കൂട്ടത്തിൽ അൽ അസ്വദ് ബിൻ അബ്ദുള്ള അൽ മഖ്സൂമി എന്ന് പറയുന്ന ഏറ്റവും നികൃഷ്ടനായിട്ടുള്ള, ദുസ്വഭാവിയായിട്ടുള്ള ഒരു വ്യക്തി യുദ്ധത്തിനവിടെ തുടക്കം കുറിക്കുകയാണ്. അയാൾ അവിടെ പ്രഖ്യാപിക്കുകയാണ്, വാഹിദുല്ലാഹ, അള്ളാഹുവിനോട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എന്താണ് അയാൾ ചെയ്യുന്ന വാഗ്ദാനം? ല അശ്രബന്ന മിൻ ഹൗലിഹിം, മുസ്ലിങ്ങളുടെ ഹൗലിൽ നിന്ന് ഞാൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് അയാൾ ഹൗലിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. എന്നിട്ട് മാത്രമല്ല, ഔലു അഹ്ദിമന്നഹു, ഒന്നല്ലെങ്കിൽ ഞാൻ ആ ഹൗലിൽ നിന്ന് വെള്ളം കുടിക്കും, അല്ലെങ്കിൽ അവരുടെ ഹൗല് ഞാൻ തകർക്കും. ഔല അമൂതന്നദൂനഹു, അല്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ മരിക്കുക തന്നെ ചെയ്യുമെന്ന് ഇയാൾ പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രഖ്യാപനവുമായിട്ട് അയാൾ നേരെ ഹൗലിൻ്റെ അടുക്കലേക്ക് പോയി. ഈ ഹൗലിൻ്റെ അടുക്കലെത്തിയ ഈ വ്യക്തി അൽ അസ്വദ് ബിൻ അബ്ദുള്ള അൽ മഖ്സൂമിയെ ഹംസ റളിയല്ലാഹു തൻ്റെ അമ്പുപയോഗിച്ചുകൊണ്ട് ഹംസ റളിയല്ലാഹു അദ്ദേഹത്തെ കൊല്ലുകയാണ് പിന്നീട് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇരുവിഭാഗവും തമ്മിൽ മുബാറസയിലേക്ക് എത്തുകയാണ്, അഥവാ ദ്വന്ദ്വയുദ്ധത്തിലേക്ക് അവർ എത്തുകയാണ്. ഇൻഷാല്ലാ വരും എപ്പിസോഡിൽ നമുക്ക് മുബാറസയുമായി ബന്ധപ്പെട്ട ചർച്ച നമുക്ക് പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ ഇതുവരെ കേട്ടത് പ്രോഗ്രാം പ്രൊമോഷൻ സ്ലോട്ടിൽ. ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് നബിചരിത്രം എന്ന പ്രോഗ്രാമിനെ കുറിച്ചാണ്. എല്ലാ ബുധനാഴ്ചയും ഒരു മണിക്ക് ലൈവായും മറ്റു സമയങ്ങളിൽ റിവൈൻഡിലും ലഭ്യമാണ് ഈ ഒരു പ്രോഗ്രാം. ഇന്ന് ബദർ യുദ്ധാരംഭം എന്ന ഒരു വിഷയത്തിൽ നിന്നുകൊണ്ട് മുൻഷിദ് ഒട്ടുമലിൻ്റെ സംസാരമാണ് നമ്മളിതുവരെ കാതോർത്തത്.

നമ്മുടെ ശ്രോതാക്കളിലേക്ക് പോയി പെട്ടെന്ന് തിരിച്ചു വരാം. റിയാദിൽ നിന്ന് അമീർ ടി എടത്തനാട്ടുകരയുടെ ഒരു മെസ്സേജ്. പുകഴ്ത്തി പറയുന്നവരുടെ മുഖം

0: മോടി തിരിച്ചറിയാൻ വിവേകവും ജാഗ്രതയും വേണം. സൗന്ദര്യമുള്ള വാക്കുകളെയല്ല, മറിച്ച് ആത്മാർത്ഥതയുള്ള പ്രവൃത്തികളെയാണ് നാം അളക്കേണ്ടത്. പെട്ടെന്നുള്ള സുഖത്തിന് പിറകെ പായുമ്പോൾ വീണുപോകുന്ന പടുകുഴി മരണത്തോളം ആഴമുള്ളതായിരിക്കാം. അതുകൊണ്ട് കാതുകളെ തലോടുന്ന വാക്കുകളേക്കാൾ ബുദ്ധിയെ ഉണർത്തുന്ന ചിന്തകൾക്കാണ് ജീവിതത്തിൽ മുൻഗണന നൽകേണ്ടത് എന്നൊരു കമൻ്റാണ് അവരെ നടത്തിയിട്ടുള്ളത്. നാം എത്ര ഭാഗ്യവാന്മാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കണ്ടും കേട്ടും ജീവിച്ച അബൂജഹലിന് പോലും കൊടുക്കാത്ത ഹിദായത്ത് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നു. അൽഹംദുലില്ലാ, അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്നാണ് അൻവർ എൻ ടി മുട്ടിൽ വയനാട്ടിൽ നിന്ന് കമൻ്റ് നടത്തിയിട്ടുള്ളത്. ചില കഥകളിൽ കുഞ്ഞിക്കുരുവിയും കുഞ്ഞനലിയും അതുപോലെ സിംഹരാജാവും ഉണ്ടാവാറുണ്ട് എന്നാണ് ഹുസൈൻ വി എം എടത്തനാട്ടുകരയിൽ നിന്നുള്ളൊരു കമൻറ്റ്. മാഷാല്ലാ, ഈ ചരിത്രം കേട്ടപ്പോൾ കുറേ പുതിയ അറിവുകൾ കിട്ടി. അള്ളാഹു അദ്ദേഹത്തിന് അറിവ് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്നാണ് സിക്കീന ഉദരംപോയിൽ നിന്ന്. എൻ്റെ ഉമ്മ പറയാറുണ്ട്, വാപ്പ സിലോണിൽ നിന്ന് പൈസ അയക്കും. അയക്കുന്നത് 100-50 രൂപ ഒക്കെ ആയിരിക്കും. അയക്കുന്നത് പോസ്റ്റ്മാൻ ഈ പൈസ കൊണ്ട് കൊടുക്കുന്നത് അയാളുടെ ഔദാര്യം പോലെയാണ്. അത് പൂർണ്ണമായിട്ട് കൊടുക്കൂല. അയാൾ ചായ പൈസ എടുത്തിട്ടാണ് കൊടുക്കുക എന്ന് ഒരു കമൻറ്റ് അബു വി എ നടത്തിയിട്ടുണ്ട്. പരസ്പരം മനസ്സറിഞ്ഞ് സ്നേഹത്തോടെയും വിട്ടുവീഴ്ചകളും ചെയ്ത് ജീവിക്കുമ്പോൾ അവിടെ യഥാർത്ഥ സ്നേഹവും കരുതലും ഉണ്ടാവുന്നു. നല്ല മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. അതാണായാലും പെണ്ണായാലും നല്ല മനസ്സിൻ്റെ ഉടമകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് അൻവർ എൻ ടി മുട്ടിൽ വയനാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഉപ്പാക്ക് ടെലിഫോൺ എസ്ചിരി ഐ എസ് ഡി ബൂത്തുണ്ടായിരുന്നു, ആളുകൾ ക്യൂ നിൽക്കുമായിരുന്നു. ഇത് വേറൊരു കാഴ്ചയാണ്. പണ്ട് നമ്മൾ എസ്ചിരി ബൂത്തുകൾ ഉണ്ടായിരുന്നല്ലോ, അതേപോലെ തന്നെ മറ്റേ
1: 1 മിനിറ്റ്
0: പിന്നെ
1: പൈസ 1 കോയിൻ 1 മിനിറ്റ് സംസാരിക്കാം.
0: അതേപോലെ തന്നെ നമ്മൾ വിളിച്ചതിന് പിന്നെ പൈസ ബില്ലായിട്ടൊക്കെ വരുന്നൊരു കോളിംഗ് സിസ്റ്റം. നമ്മൾ എത്രയാണോ വിളിച്ചത് അതിന് പിന്നെ 3 റുപ്യ 2 റുപ്യ അല്ലെങ്കിൽ 5 റുപ്യ വിളിക്കുന്നതിന് കൂടുതൽ നമ്മൾ അധികം സംസാരിക്കുന്നില്ല.
1: അതൊരു ശരിക്കൊരു ജോലി സാധ്യതയായിരുന്നു.
0: അതെ,
1: പലരും STD ബൂത്തുകൾ തുടങ്ങുമായിരുന്നു.
0: അതെ,
1: കാരണം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കുറേ ഓർമ്മയുണ്ട്. എൻ്റെ കുടുംബത്തിലെ ചില ആളുകളൊക്കെ ഞാൻ അങ്ങനെ ഒന്ന് ഉദ്ദേശിക്കുന്നുണ്ട്, പ്ലാനിങ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കുടുംബക്കാരൊക്കെ നല്ല കാര്യമാണ്, കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ഫോൺ വിളിക്കാനുള്ള സൗകര്യമില്ല. എവിടുന്ന ഇപ്പം നമ്മൾ ഈ ഒരു ചർച്ചയ്ക്ക് പോയത്? നിങ്ങളെ കരീം ചാൻ്റെ സുഖമല്ലേ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഇതൊക്കെ പോയത്.
0: കരീം ചാനൽ വേറെ പിന്നെ മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട്. ആദ്യകാലത്തൊന്നും കുറുക്കന്മാരെ പകൽ കണ്ടിരുന്നില്ല, ഇപ്പോൾ ഇഷ്ടംപോലെ പകൽ സമയവും കാണാമെന്ന് മനാഫ് പാലക്കാഴി. ഇതുപോലുള്ള കുറുക്കൻ വൈദ്യന്മാരും പെട്ടുപോകുന്ന കോഴികളും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് നഫീസ വികാര പറഞ്ഞിട്ടുണ്ട്. അതായത് വൈദ്യന്മാരെ കുരുക്കിലാക്കുന്ന കോഴികളും ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ പക്ഷേ കാക്ക വിജയിക്കാറുണ്ട്, കുറുക്കം വിജയിക്കാറില്ല എന്ന് ഉമ്മുകുൽസു ചിറമംഗലം. നാളെ എറണാകുളം വനിതാ സമ്മേളനം മുസ്ലിം സ്ത്രീയും ആധുനിക വെല്ലുവിളിയും എന്നൊരു തലക്കെട്ടിൽ നിന്നുകൊണ്ട് എന്ന് ഷാമില ശംസുദ്ദീൻ വയൽക്കരയിൽ നിന്ന് കമൻറ്റ് നടത്തിയിട്ടുണ്ട്. കരീംച പറയുന്നത്, ഞാനിപ്പോൾ മലപ്പുറത്ത് പിന്നെ ഒരു ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ഇവിടെ മലപ്പുറത്തുണ്ട്, കോഴിക്കോട് പിന്നെ ഒരു ടെസ്റ്റ് കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഹൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.
1: മെസ്സേജ് വായിച്ചിരുന്നു സിലോണിൽ നിന്ന് പൈസ.
0: അതെ. അതേപോലെ തന്നെ കുറുക്കൻ ആടിൻ കുഞ്ഞുങ്ങളെ പിടിക്കാൻ അമ്മയുടെ ശബ്ദത്തിൽ ഒച്ചയുണ്ടാക്കി വാതിൽ തുറക്കാൻ പറയുന്ന ഒരു കഥയുണ്ട്. പക്ഷെ ആട്ടിൻ കുഞ്ഞുങ്ങൾ ആ ശബ്ദം മനസ്സിലാക്കി അവർ വാതിൽ തുറക്കുകയില്ല എന്ന് ഖദീജ തൊടുപുഴ മെസ്സേജ് അയച്ചിട്ടുണ്ട്. കുറുക്കൻ സൂത്രശാലിയാണെന്നാണ് കുറുക്കൻ്റെ മാത്രം നിലപാടാണെന്നാണ് ഉമ്മു ഹബീബ തിരുവേപ്പുറയിൽ നിന്ന്. അതേപോലെ തന്നെ പിന്നീട് നമുക്ക് വന്നിട്ടുള്ള മെസ്സേജുകളിലേക്ക്, നബി ചരിത്രം നല്ല പരിപാടി, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി, മൗലവിക്ക് അള്ളാഹു അറിവ് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് ഫൗസിയ തിരൂരിൽ നിന്ന്. നബി ചരിത്രം കേൾക്കാറുണ്ട്, എത്ര കേട്ടാലും മതി വരില്ല മാഷാല്ലാ. ചരിത്രത്തിൽ പറഞ്ഞ സഹദിൻ്റെ ആ ഗാനം ഒന്ന് വെക്കാമോ എന്ന് നഫീസ പി എ താമരശ്ശേരി. അതേതാണ് എന്നുള്ളത് മനസ്സിലായിട്ടില്ല. ശരിയാണ്, ഫോൺ കോളിന് വേണ്ടി റമദാനിൽ സുബീ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാതെ വെയിറ്റ് ചെയ്യും. സൗദിയിലെ 2.5 മണിക്കൂർ സമയ വ്യത്യാസമായിരുന്നു കാരണം. ഇപ്പോൾ എല്ലാം ഓർത്തെടുക്കാനുള്ള അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു അൽഹംദുലില്ലാ എന്ന് ജമീല വി പി കമൻറ്റ് നടത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ അടുത്തൊരു സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അടുത്തത് നമ്മൾ കേൾക്കുന്നത് തിരുമൊഴികൾ.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
0: ഇന്നത്തെ തിരുമൊഴികളിൽ ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവി നമ്മളോട് നരകത്തെ തടുക്കുന്ന പരിചയം എടുത്തുവോ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള സംസാരം നമുക്ക് കാതോർക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, തഖുല്ലാഹ ഇബാദല്ലാഹ്. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുദു ജന്നതകും മിനൻ നാരി ഖുലു സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ഫഇന്നഹുന്ന യഅതീന യൗമൽ ഖിയാമ മുഖദ്ദിമാതിൻ വമുഅഖിബാതിൻ വമുജന്നിബാതിൻ വഹുന്ന അൽബാഖിയാത്തു സ്വാലിഹാത്. പ്രിയമുള്ളവരെ, മഹാനായ അബു ഹുറൈറ അബ്ദുറഹ്മാൻ ഇബ്ന സഖർ അദ്ദൗസി റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ് വായിച്ചത്. സഹീഹുൽ ജാമിയയിലും അതേപോലെ തന്നെ സുനൻ നസായിലുമൊക്കെ നമുക്ക് ഇത് കാണാനാകും. അബ്ദുറഹ്മാൻ ഇബ്ന സഖർ അദ്ദൗസി എന്നാണല്ലോ അബു ഹുറൈറ റളിയല്ലാഹുവിന്റെ മുഴുവൻ പേര്. ഹിജ്റക്കും 21-ൽ യമനിലെ ദൗസ് ഗോത്രത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ഹിജ്റ 59-ൽ മദീനയിൽ വെച്ചാണ് മരണപ്പെടുന്നത്. ഹിജ്റ 7-ാം കൊല്ലമാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മദീനയിൽ എത്തുന്നത്. 5374 ഹദീസുകൾ നിവേദനം ചെയ്ത് സ്വഹാബികളെ ഏറ്റവും കൂടുതൽ ഹദീസുകൾ നിവേദനം ചെയ്യുന്ന വ്യക്തിയായി അദ്ദേഹം മാറി എന്നതാണ് ചരിത്രം. ഇവിടെ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത്, അല്ലാഹുവിൻ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഖുദു ജന്നതകും മിനന്നാർ, നിങ്ങൾ നരകത്തിൽ നിന്നുള്ള നിങ്ങളുടെ പരിച നിങ്ങൾ എടുക്കുക, നിങ്ങൾ സ്വീകരിക്കുക. ജുന്ന എന്ന് പറഞ്ഞാൽ പരിച, കവചം, രക്ഷ നൽകുന്നത് എന്നൊക്കെയാണ് അർത്ഥം. ജുനന് എന്നാണ് അതിൻ്റെ ബഹുവചന രൂപം. അപ്പം നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നൽകുന്ന, നരകത്തിൽ നിന്ന് കവചമായി തീരുന്ന, നരകത്തിൽ നിന്നൊരു പരിചയമായി മാറുന്നതിനെ നിങ്ങൾ സ്വീകരിക്കണേ. എന്നിട്ട് എന്താണ് ആ പരിച എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. കുലു, നിങ്ങൾ പറയണം, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ നാല് വചനങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലും പറഞ്ഞ, ഇവിടെ തന്നെ തിരുമൊഴികളിൽ പല സന്ദർഭങ്ങളിലും നാം കേട്ടിട്ടുള്ള അനവധി മഹത്വമുള്ള, മഹത്വങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ നാല് വചനങ്ങളാണ്. അതിനെക്കുറിച്ച് തന്നെയാണ് ഇവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞത്, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ അള്ളാഹുവിന് യോജിക്കാത്ത എല്ലാറ്റിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ്, പരിപൂർണത നേടിയവനാണ്, എല്ലാ ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും അവൻ പരിശുദ്ധനാണ് എന്നതാണ് സുബ്ഹാനല്ലാഹിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറയുമ്പോൾ എല്ലാവിധ സ്തുതികൾക്കും അർഹനവനാണ്. നന്ദി പ്രകടിപ്പിക്കേണ്ടത് അവൻ്റെ മുമ്പിലാണ്. അവനാണ് എല്ലാവിധ ശുക്രമുള്ളത് എന്ന് പ്രഖ്യാപിക്കുന്നു. വലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കാരനാരുമില്ല, അള്ളാഹു മാത്രമാണ് സത്യസന്ധമായി ഹക്കായി ഇലാഹായിട്ടുള്ളവൻ, അവൻ മാത്രമാണ് ഇബാദത്തിന് അർഹനായിട്ടുള്ളവൻ എന്ന് പ്രഖ്യാപിക്കുന്നു. അള്ളാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പോൾ അഴമത്തിനും മഹത്വത്തിനും വലുപ്പത്തിനുമൊക്കെ അള്ളാഹു മാത്രമാണ് അർഹനായിട്ടുള്ളത്. അവനോളം മറ്റൊന്നുമില്ല. അള്ളാഹു ഏറെ മഹത്വമുടയവനാണ് എന്ന് ഉറപ്പെടുത്തുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൂടി പറഞ്ഞു, ഫഇന്നഹുന്ന യഅതീന യൗമൽ ഖിയാമത്തി, അന്ത്യദിനത്തിൽ ഈ വചനങ്ങൾ വരും. ഖദ്ദിമാത്തിൻ, മുന്നിൽ നിൽക്കുന്നതായിട്ട്, അത് പറഞ്ഞവൻ്റെ മുമ്പിൽ നിൽക്കും. വമുഅഖിബാത്തിൻ, ഒന്നിനു പിറകെ ഒന്നായി അവനോടൊപ്പം ഉണ്ടാകും. വമുജന്നിബാത്തിൻ, അവൻ്റെ വലതും ഇടതുമായി പാർശ്വങ്ങളിലായിട്ടത് വരും. അങ്ങനെ എല്ലാ നിലക്കും ഒരു സൈന്യത്തെപ്പോലെ സർവഭാഗത്തു നിന്നും സുരക്ഷ നൽകുന്ന വചനങ്ങളായി, നരകത്തിൽ നിന്ന് സുരക്ഷ നൽകുന്ന വചനങ്ങളായി, പരലോകത്തെ സംരക്ഷണമായിട്ട് തസ്ബീഹും തഹ്മീദും തഹ്ലീലും തക്ബീറും വരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. ഇങ്ങനെ കൂടി പറയുന്നു, വഹുന്ന അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, ആ വചനങ്ങൾ അവ എന്ന് നിലനിൽക്കുന്നവയാണ്. വലിയ പ്രതിഫലം ലഭിക്കുന്ന സൽക്കർമ്മമാണ്. മാത്രവുമല്ല, അത് പറയുന്നവന് അത് ഉപയോഗിക്കുന്നതിന് വേണ്ടി എന്നെന്നും നിലനിൽക്കുന്നതുമാണ്, അവൻ്റെ കൂടെ ഉണ്ടാകുന്നതാണ് എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഈ പരിചകൾ, ഈ സുരക്ഷാ കവചങ്ങൾ നാം സ്വീകരിക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. അനവധി നേട്ടങ്ങളുള്ള, റബ്ബിനിഷ്ടപ്പെട്ട, പാപങ്ങൾ പൊറുക്കുന്ന, മീസാൻ നിറയുന്ന ഈ വചനങ്ങളെ പതിവായി ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി, നിത്യജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കർമ്മമായിട്ട് തന്നെ നാം അതിനെ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മാത്രവുമല്ല, അള്ളാഹുവിനെ സ്മരിക്കുക എന്നത് ദിക്റുള്ള അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്, എന്നാൽ ഏറ്റവും ലളിതവുമാണ്, എളുപ്പവുമാണ്. അത് നരകത്തിൽ നിന്ന് നാളെ രക്ഷപ്പെടുത്താൻ വലിയ സഹായമാകുമെങ്കിൽ വിശ്വാസികളെ, നമ്മളൊരിക്കലും അതിനെ മറന്നു പോകരുത്. വലിയൊരു മുതൽക്കൂട്ടായി, വലിയൊരു നിധിയായി നാളെ പരലോകത്ത് നമ്മോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് അവഗണിക്കരുത്, നിസ്സാരമാക്കരുത്, പതിവാക്കുക, ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഈ നാല് വചനങ്ങളും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. കെ വി മുഹമ്മദ് അലി മൗലവിയാണ് നമ്മോടൊപ്പം ഇതുവരെ ചേർന്നത്. നരകത്തെ തടുക്കുന്ന പരിചയെടുത്തുവോ എന്ന വിഷയത്തിലുള്ള തിരുമൊഴികളാണ് നമ്മൾ കാതോർത്തത്.

0: നരകത്തെ തടുക്കുന്ന പരിച എന്ന വിഷയത്തിലൂടെ ഹദീസും സ്വഹാബിമാരെയും പറ്റിയെന്നും അറിയിച്ചു തരുന്ന കെ വി മൗലവി കല്ലാഹു ഇനിയും അറിവുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്നാണ് ഷുഹൈബായും വളപട്ടണത്തിൽ നിന്ന്. ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് കോയിന് നൂലിൽ കെട്ടി വീണ്ടും ഒരേ കോയിൻ കൊണ്ട് വീട്ടിൽ വിളിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ അമിർട്ടി അടുത്ത രണ്ട് കര അതൊക്കെ ഓർക്കുമ്പോൾ കുറ്റബോധവും അതോടൊപ്പം അന്നത്തെ കൗശലവും ഓർമ്മ വരികയാണ്. അഷാദ മലപ്പുറം ഈസ്റ്റ് ആദർശ സമ്മേളനം ഒക്ടോബർ 4 രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ മമ്പാട് ഐ കെ ഹാളിൽ വെച്ച് നടക്കുന്നുണ്ട്. ഇൻഷാല്ല എല്ലാവരെയും പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് ജാസ്മിൻ ഐ കെ പുള്ളി
1: പാടത്തിൽ.
0: ഏത്
1: ഈ പറഞ്ഞ ഈ സാധനം ഇപ്പോഴാണ് ഞാനത് ഓർക്കുന്നത്?
0: അതിന് നമ്മളിപ്പോഴല്ലേ ലൈവില് വന്നിട്ടുള്ളൂ. അതേപോലെ തന്നെ മുസ്ലിം സമുദായത്തിന് നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരണം നടത്തുന്ന മൗലവിക്ക് അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. ഈ റേഡിയോ സംവിധാനത്തിന് അള്ളാഹു എന്നൊന്നും നിലനിർത്തി തിരുമാറാകട്ടെ എന്ന് ഷിഹാബ് കൽപ്പറ്റ വയനാട്ടിൽ നിന്ന് കമൻ്റ് നടത്തുന്നു. ജമീല വി പി അള്ളാഹു ആമീൻ എന്നൊരു കമൻ്റ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെ മനസ്സിലാക്കാനുള്ള തിരുമൊഴി എന്ന് ജമീല വി കെ പൂനൂർ ഉണ്ടായിരുന്നു. വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് ബൂത്തിൽ നിന്ന് ലൈൻ കൊളുത്തി വിളിക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു. പൈസ ബൂത്തിൽ കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെ സന്തോഷിച്ചൊരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ എന്ന് അവർ കമൻ്റ് നടത്തുന്നു. അല്ലേ, അതെന്താ പിന്നെ കോൾ ബുക്കിങ്ങോ? അത് അങ്ങനത്തെ ഒരു ഒരു ഹുണ്ടിക കോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഒരു
1: അങ്ങനത്തെ
0: ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ. അതേപോലെ തന്നെ നബിചരിത്രം ഇതുവരെയുള്ളത് ഞാൻ എഴുതി എന്ന സൗജ കുളക്കാട്, സവാദിൻ്റെ വയറ്റിൽ തട്ടിയ സവാദിൻ്റെ വയറ്റിൽ തട്ടിയ എന്നൊരു ഗാനമുണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞത് എന്ന് നഫീസ പി എ താമരശ്ശേരിയിൽ നിന്ന്. സവാദിൻ്റെ വയറ്റിൽ കുത്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗാനമുണ്ടല്ലോ എന്നതാണ് പിന്നെ നഫീസ പി എ താമരശ്ശേരി പറഞ്ഞൊരു ഗാനം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ സാജിദ ചുണ്ടമ്പറ്റയിൽ നിന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. അമീറിൻ്റെ ശിഷ്യനാക്കുമോ എന്ന് അൻവർ എൻ ടി മുട്ടിൽ വയനാട് ചോദിച്ചിട്ടുണ്ട്. മുനീർ ചമനാട്, ഹസൻ അൻസാരി രണ്ടാഴ്ചക്ക് ശേഷമാണല്ലോ ലൈവിൽ വന്നല്ലോ അൽഹംദുലില്ലാ. എൻ്റെ മൂത്തമ്മാൻ്റെ മകൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു, എല്ലാവരും ദുആ ചെയ്യണമെന്ന് മുനീർ ചെമ്മനാട് ഒരു പ്രാർത്ഥനാ വസീയത്ത് നടത്തിയിട്ട്. അള്ളാഹു സുബ്ഹാനഹു തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. എപ്പോഴും ആ സൂത്രം വിജയിക്കാറില്ല, ഇടയ്ക്ക് പണി പാളിയിട്ടുണ്ട് എന്ന് അമീർട്ടി അടുത്തരാട്ടുകാരെ അതിനെ ഷർഹ് ചെയ്തിട്ടുണ്ട്. മാഷാല്ല. പ്രിയപ്പെട്ട ശ്രോതാക്കൾ,
1: പൈസ മാത്രമല്ല പോവല്ല, നൂലും കയ്യുന്നു പോവും, നൂലും കയ്യുന്നു പോവും.
0: അതെ അതെ അതെ, മാഷാല്ല, പൈസ മാത്രമല്ല നൂലും പോവും. ആയിക്കോട്ടെ, ഇനി നമ്മൾ അടുത്തൊരു പിന്നെ സ്ലോട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള സമയമായിട്ടുണ്ട്.
1: ചില അപ്ഡേറ്റ്സുകൾ നൽകേണ്ടതുണ്ട്. ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സിനെ പറ്റിയുള്ള അപ്ഡേഷൻ. കുട്ടികളെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും പഠിച്ചിരിക്കേണ്ട കോഴ്സാണ്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ രക്ഷാകർത്തൃത്വ വെല്ലുവിളികൾക്ക് പ്രായോഗികവും ഫലപ്രദവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ് സെപ്റ്റംബർ 1 ആരംഭിച്ചിട്ടുള്ളത്. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 ക്ലാസ്സുകൾ സംപ്രേഷണം ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അറബി ഭാഷാ പഠനം, അതിൻ്റെ 2 മൊഡ്യൂളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശനി ഞായറും രാത്രി 10 സംപ്രേഷണം ചെയ്യുന്നത്.
0: നമ്മള് പിന്നെ ഇവർ ചോദിച്ച, അതായത് പിന്നെ ജമീല ജമീല വി പി അല്ല, പിന്നെ നമ്മൾ ആ ഒരു പാട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അപ്പം അത് ജാസ്മിൻ അത് പിന്നെ വളരെ കൃത്യമായിട്ട് നഫീസ പി എ താമരശ്ശേരി ചോദിച്ച പാട്ട് ഏതാണ് എന്നുള്ളത് വരികൾ സഹിതം ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട്. ബദറിൻ രണാങ്കണത്തിൻ ധ്വനി മുഴങ്ങി എന്ന അതിൻ്റെ ആദ്യ വരികൾ അവർ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷെമീറ വേരുമ്പിലാവിൽ നിന്ന്, അസ്സലാമു അലൈക്കും, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് 30 തികയുകയാണ്. അൽഹംദുലില്ലാഹ്. ഇനി അവിടെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതവും സന്തോഷവും സമാധാനവും ഹൈറും ബർക്കത്തും നിറഞ്ഞതാവട്ടെ, ആമീൻ
1: എന്ന
0: പ്രാർത്ഥനയാണ് അവർ നടത്തിയിട്ടുള്ളത്. അസ്സലാമു അലൈക്കും, പണ്ടത്തെ കാലം ആലോചിക്കുമ്പോൾ ഒരു രസമായിരുന്നു. ഇപ്പോൾ ആ കാലമില്ല. അന്ന് ഞങ്ങളുടെ വീട്ടിൽ ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു കുറേ ആളുകളുടെ ഫോൺ വരാറ്. അന്ന് ഞാനാണ് ആ വീടുകളിലെല്ലാം പോയി ഫോണുണ്ട് എന്ന് പറയാറുള്ളത് എന്ന് സഫിയ കെ തിരുവരങ്ങാടി കഴിഞ്ഞ നമ്മുടെ പിന്നെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മകളായ വർക്ക് ചെയ്താണ്. അതേപോലെ തന്നെ ഒക്ടോബർ 18 കണ്ണൂർ ജില്ലാ ഖുർആൻ സമ്മേളനം തളിപ്പറമ്പിൽ വെച്ച് നടക്കുകയാണ്. ഹുസൈൻ സൽഫി മുഖ്യപ്രഭാഷണം നടത്തും ഇൻഷാല്ലാ എന്ന് ഷുഹൈബ എം വളപട്ടണം. അതേപോലെ തന്നെ സാജിദ ഷംസു കാസർകോട്ടിൽ നിന്ന് ആ പാട്ട് ബദറിൽ രണാങ്കണ ധ്വനി മുഴങ്ങി എന്ന പാട്ടാണ് എന്ന് അവർ കമൻ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ തിരുമൊഴിയിൽ നിന്നും ഒരു ഹദീസും സഹാബിയെയും കുറിച്ച് പഠിച്ചു, എത്ര കേട്ടതായാലും വീണ്ടും കേൾക്കുമ്പോൾ അറിവുകൾ വർദ്ധിക്കുന്നു, അള്ളാഹു ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ എന്ന് സഫിയ കെ തിരൂരങ്ങാടി പറയുന്നു. ഇൻഷാല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ അടുത്ത ഒരു പിന്നെ സ്ലോട്ടിലേക്ക് പ്രവേശിക്കാനുള്ള സമയമായിട്ടുണ്ട്.
1: അടുത്തൊരു സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ചോദ്യത്തിന് ഉത്തരം നൽകാനുള്ള ഒരു സാഹചര്യമായി വന്നിട്ടുണ്ട്.
0: തീർച്ചയായും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന്റെ പേരെന്ത് എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം.
1: നിസ്സംശയം പറയാം, ഓപ്ഷൻ ബി ആണ്, ഖത്താബ്. ഉമർ ബിൻ ഖത്താബ് എന്ന് ഒരുപാട് തവണ കേട്ടിട്ടുള്ളവരാണ്. അപ്പൊ ഇന്നത്തെ ചോദ്യത്തിന്റെ ശരിയുത്തരം ഓപ്ഷൻ ബി, ഖത്താബ്. നമുക്കൊരു ഗാനത്തിലേക്ക് പ്രവേശിക്കാം. അടുത്തതായി നമ്മൾ കേൾക്കുന്നത് സ്വരമാണ്, അബ്ദുള്ള തിരൂർക്കാടാണ് നമ്മോടൊപ്പം ചേരുന്നത്.

0: വളരെ മനോഹരമായ ഒരു ഗാനത്തിനാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. ഇന്നത്തെ സ്വരത്തിൽ അബ്ദുള്ള തിരൂർക്കാട്, കാരുണ്യനിധി ജഗൻ എന്ന ഈരടികളാണ് നമ്മോടൊപ്പം ചേർന്ന് അവതരിപ്പിച്ചത്. അൻസാരി, നിങ്ങളൊരു പാട്ട് കേൾക്കണം എന്നൊരാഗ്രഹമുണ്ട്. നിങ്ങളാ പാട്ട് രണ്ടാഴ്ചകൾക്ക് മുമ്പൊക്കെ നിങ്ങൾ പാടിയിരുന്നു.
1: ഇന്ന് എന്തായാലും ഞാൻ രക്തസാക്ഷിയാവാനില്ല എന്നുള്ള കാര്യമാണ് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ ഷുഹൈബായ മുളപട്ടണം, മാഷാല്ലാ സ്വരം, സൂപ്പർ പ്രാർത്ഥന അള്ളാഹുവോട് എന്ന നല്ല അർത്ഥവത്തായ ഗാനം ബറക്കല്ലാഹു ഫീക്കും. സൗമ്യത്തെ സാറ്റിങ്ങിൽ സലാം പറഞ്ഞ കൂടെയുണ്ട്. ഇന്നത്തെ സുഖസൗകര്യം കൂടിയത് കൊണ്ടാണ് ഇന്നത്തെ സമൂഹത്തിന് അള്ളാഹുവിനെ ഓർക്കാൻ സമയം കിട്ടാത്തത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ജമീല വി കെ പൂനൂരാണ്. മാതൃകാപരമായ ആശയങ്ങളും മൂല്യവത്തായ അറിവുകളും സമൂഹത്തിലേക്ക് പകർന്നുകൊണ്ട് നൽകുന്ന പീസ് റേഡിയോ നമ്മളിലേക്ക് നൽകുന്നു എന്ന് ഹൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്തറയിൽ നിന്ന്. കോയിൻ ബോക്സിൽ എല്ലാ കോയിനും ഇടാൻ പറ്റില്ല. കോയിൻ്റെ എഡ്ജിൽ ചാലിൽ പോലുള്ള കോയിൻ ഉണ്ടായിരുന്നു, അതേ പറ്റുകയുള്ളൂ എന്ന് എൻ കെ അഷ്റഫ്. അവളൊരു കട്ടിയുള്ള ഒരു പിന്നെ ഒരു കോയിനുണ്ടായിരുന്നു, എല്ലാം പരീക്ഷിച്ചിട്ടുണ്ട്, എല്ലാം നോക്കിയിട്ടുണ്ട്.
0: അന്നത്തെ പുലികളായിരുന്നു എന്നാണ്
1: അന്നത്തെ ഏറ്റവും അല്ലേ. ഓക്കെ, ഇസ്ലാമിക് പാരന്റിങ് കോഴ്സിൻ്റെ എല്ലാ ക്ലാസ്സുകളും കേട്ടു മാഷാല്ലാഹ്. എല്ലാ രക്ഷിതാക്കളും കേൾക്കേണ്ട ക്ലാസ്സുകളാണ് പാരന്റിങ് കോഴ്സിലുള്ളത് എന്നാണ് സജന കെ എടത്തനാട്ടുകരയിൽ നിന്ന് കമൻ്റ് നടത്തിയിട്ടുള്ളത്. ഇനി സലഫി, നമ്മുടെ വിജയികളേറ്റ് പറയേണ്ട സമയമായോ?
0: ഇല്ല, നമുക്ക് വഴിവിളക്കിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ട സമയമായിട്ടുണ്ട്. ഇന്നത്തെ വഴിവിളക്ക് 2673 നമ്പർ വഴിവിളക്കാണ്. വഴിവിളക്കിൻ്റെ ടൈറ്റിൽ ഇപ്രകാരമാണ്: ക്ഷമയിലാണ് കരുത്ത്, ക്ഷമയോടെ സമീപിച്ചാൽ പ്രയാസത്തെ എളുപ്പമാക്കാം, കഴിയില്ലെന്ന മുൻവിധി എളുപ്പത്തെയും പ്രയാസമാക്കും എന്ന ഒരു മനോഹരമായ വാചകമാണ് ഇന്നത്തെ ചിന്തയായി നമുക്ക് സമർപ്പിക്കാനുള്ളത്, ഇന്നത്തെ വഴിവിളക്കിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്.

0: തേട്ടം.
1: 2673 വഴിവിളക്കാണ് ഇന്നത്തേത്. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, ഉറുദു, കന്നഡ, തെലുങ്ക്, നേപ്പാളി, ബംഗ്ല, മറാഠി, ടഗലോഗ് എന്നീ ഭാഷകളിൽ നമുക്കത് ലഭ്യമാണ്. ഇന്നത്തെ ആശയം ഒന്നും കൂടി ഒന്ന് ക്ലിയർ ചെയ്യാമോ സലഫി, നമ്മുടെ വഴിവിളക്കിൻ്റെ ആശയം?
2: തീർച്ചയായും. ഓരോ കാര്യവും വളരെ ക്ഷമയോടുകൂടി സമീപിച്ചാൽ, വിശിഷ്യ വളരെ പ്രയാസകരമായ കാര്യങ്ങൾ, ജീവിതത്തിലെ പ്രതിസന്ധികൾ ക്ഷമയോടുകൂടി അതിനെ നേരിട്ടാൽ ആ പ്രയാസങ്ങളൊക്കെ എളുപ്പമായി നമുക്ക് തോന്നും. പക്ഷെ അക്ഷമയായി, അക്ഷമയോടെ എളുപ്പമായ കാര്യങ്ങൾ പോലും നമ്മൾ നേരിടുകയാണെങ്കിൽ അത് വളരെ പ്രയാസകരമായി തീരുകയും ചെയ്യും. ക്ഷമ തന്നെയാണ് ഏറ്റവും വലിയ കാതലായ വശം.
1: അപ്പം നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ഇപ്പം ചില ഉണർത്തലുകളാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ. ഇപ്പം ഈ ക്ഷമ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പിന്നെ മനസ്സിലാക്കാൻ പറ്റിയൊരു സംഗതി, ഒരു നാട്ടിലൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു വിചാരിക്കുക യാത്രയിൽ. അപ്പോൾ എല്ലാ വാഹനങ്ങളും ക്യൂ നിൽക്കുന്നു. ഒരു വിദ്വാൻ തൻ്റെ വാഹനം കൊണ്ട് നേരെ മുമ്പിലേക്ക് എടുക്കുന്നു. എന്നിട്ട് അവനിത് എവിടെയിട്ട് കൊള്ളിക്കാനും കഴിയില്ല, എന്നാൽ ബാക്കിയുള്ളവർക്ക് പോകാൻ പറ്റുമോ അതൊട്ടില്ലേനും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണം എന്നുള്ള നിലക്കാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മളെപ്പോഴും പാഠമാക്കേണ്ടുന്ന ഒരു കാര്യം, ഏതൊരു പ്രതിസന്ധിയെയും ക്ഷമ എന്ന് പറയുന്ന സിദ്ധ ഔഷധം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഉരുക്കിക്കളയാൻ കഴിയും. എന്നാൽ അക്ഷമയെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും ലളിതമായി അല്ലേ, ഇങ്ങനെ ഒരു പിന്നെ സമാധാനത്തോടു കൂടി ഒഴുകുന്ന ഒരു നദിയെപ്പോലും കലക്കാൻ അക്ഷമ കൊണ്ട് കഴിയും എന്നുള്ള ഒരു മനോഹരമായ ഒരു സന്ദേശം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാഠമാക്കണം. അതായത് ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സമൂഹത്തിലൊരു പ്രശ്നങ്ങളുണ്ട്, മക്കളിൽ, ഇങ്ങനെ ഒരുപാട് നീണ്ടു നിൽക്കുന്ന ഏരിയകളിൽ നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവിടെയൊക്കെയും പ്രധാനമായി നമ്മൾ ഫോക്കസ് ചെയ്യപ്പെടേണ്ടത് നമ്മുടെ വ്യക്തിത്വം തന്നെയാണ്. ഓരോ രംഗത്തും നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ഓരോ പ്രശ്നങ്ങളും നമുക്ക് എളുപ്പമോ പ്രയാസമോ ആയി തീരാനുള്ള കാര്യം. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ വഴിവിളക്കിലുള്ളത്. ക്ഷമയോടുകൂടി ഒരു കാര്യത്തെ നമ്മൾ നേരിടുമ്പോൾ, ഒരു രോഗി നമ്മുടെ വീട്ടിലുണ്ട്, അതിനെ ക്ഷമയോടുകൂടി പരിചരിക്കുക, അതല്ലെങ്കിൽ ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു പിന്നെ ആള്, ഒരു വ്യക്തി, നമ്മളൊരു ഭിന്നശേഷിക്കാരനോ അങ്ങനെയുള്ള ആളുകൾ, വ്യക്തികൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ വലിയ ബാധ്യതകൾ നമ്മുടെ കുടുംബത്തിനുണ്ടെങ്കിൽ, സാമ്പത്തികമായി ഒരുപാട് ബാധ്യതകൾ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ, ഇതൊക്കെയും നമുക്ക് ആ ഒരു പ്രതിസന്ധികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉരുക്കി കളയാൻ ക്ഷമ കൊണ്ട് കഴിയും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകുന്ന ഓഫർ. എന്നാലോ നമ്മൾ അക്ഷമ കാണിക്കുന്നുവെങ്കിൽ എല്ലാ ബന്ധങ്ങളെയും അറ്റുകളയാനും അതേപോലെ തന്നെ അതിനെ തകർത്ത് കളയാനും ആ ഒരൊറ്റ സ്വഭാവം മാത്രം മതി എന്നൊരു കാര്യം കൂടി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണമെന്നാണ് ഈ ഒരു വഴിവിളക്ക് നമ്മളോട് ആവശ്യപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശ്രോതാക്കളിലേക്കൊന്ന് പോയി പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം. യാക്കൂബ് ചെർപ്പളശ്ശേരി സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. മാഷാല്ലാ, ഇന്നും ഞാൻ വിജയിയായി, അൽഹംദുലില്ലാ. വിജയിക്കുന്ന എല്ലാവർക്കും മബ്രൂഖ് എന്ന് സുബൈദ ഇസ്മായിൽ മടിക്കേരിയിൽ നിന്ന്. എന്തു കാര്യങ്ങളും ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്താൽ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് യാക്കൂബ് ചെർപ്പളശ്ശേരി കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. 4ാം തീയതി ഐക്യ ഹാളിൽ വെച്ച് നടക്കുന്ന
2: ആദർശ സമ്മേളനം നടക്കുന്നുണ്ട് എന്നൊരു
1: കമൻറ്റ്,
2: ഒരു അറിയിപ്പാണ് അവർ നടത്തുന്നത്.
1: അതെ, ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, നമ്മൾ അസ്സബ്ർ നിസ്ഫുൽ ഈമാൻ എന്ന് ഉമ്മു ഹബീബ തിരുവേഗപ്പുറ വഴിവിളക്കിൻ്റെ അതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് അസ്സബ്ർ നിസ്ഫുൽ ഈമാനാണ് എന്നുള്ള ഒരു കാര്യം. അതാണ് ഉമ്മു ഹബീബ മെസ്സേജിലൂടെ പറഞ്ഞിട്ടുള്ളത്.
2: അൻസാരി, ഒരു ചെറിയ ചിന്ത പ്രേക്ഷകരുടെ മുമ്പിൽ സമർപ്പിക്കാനുള്ള സമയമാണ്. മുന്നിൽ നിൽക്കുന്നവനെ ബഹുമാനിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം. പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു അവരറിയാതെ സംഭവിക്കുന്ന ഒരു പഴമാണത്. ചിലർക്കൊക്കെ അനിയന്ത്രിതമായി കോളുകൾ വന്നുകൊണ്ടിരിക്കും, അത്രയും തിരക്കുള്ള ആളായിരിക്കും. പക്ഷേ നമ്മൾ വളരെ അർജൻ്റായി വളരെ ഗൗരവകരമായ ചില സംസാരങ്ങൾ മുന്നിൽ നിൽക്കുന്ന ആളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തുടരെ തുടരെ ഫോൺ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് അതൊരു നല്ല സമീപനമല്ല എന്നാണ് തോന്നുന്നത്. ബഹുമാന്യനായ ടി കെ അഷ്റഫ് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു സംസാരത്തിൽ ഞാനത് ഓർക്കുകയാണ്. നമ്മൾക്ക് ഫോൺ തിരക്കുള്ളവരാണ്, ഒക്കെ ശരിയായിരിക്കാം, പക്ഷേ ചിലപ്പോൾ നമുക്ക് അതിനേക്കാൾ മുൻതൂക്കവും വിലയും കൊടുക്കേണ്ടി വരിക മുന്നിൽ നിൽക്കുന്ന ആളോടാണ്. അപ്പോൾ അയാളെ ബഹുമാനിക്കുക, അയാളെ കേൾക്കുക, അയാളോട് സംസാരിക്കുക എന്നുള്ളതാകണം, അതിനോടാകണം ഒരു മനുഷ്യൻ്റെ ഒരു പ്രയോറിറ്റി. എന്നാൽ ചില ഫോൺ കോളുകൾ അതീവ ഗൗരവമുള്ളത് തന്നെ ആയിരിക്കാം, അതിനെ ആ നിലക്ക് കാണുകയും വേണം. അതല്ലാതെ ഉള്ള ചില സമീപനങ്ങൾ, മുന്നിൽ നിൽക്കുന്ന ആളെ ബഹുമാനിക്കാൻ കഴിയാതെ വരുന്നത് അതൊരു വിദ്യാഭ്യാസ കുറവ് തന്നെയാണ് എന്ന ഒരു മഹത്വചനമാണ് ഇന്നത്തെ ചിന്തയായി സമർപ്പിക്കാനുള്ളത്.
1: മഷാല്ല, നമ്മൾ പിന്നെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ചിന്തയാണ് ഇന്നിവിടെ സലഫി പറഞ്ഞിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളുടെ പ്രസൻസിലുള്ള ആളുകളെ ബഹുമാനിക്കുക എന്നുള്ളത് ഇന്നൊരു അന്യം നിന്ന് പോകുന്ന ഒരു കാര്യം കൂടിയാണ് എന്നതുകൂടി ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുണ്ട്. ഇനി നമ്മുടെ
2: വിജയികളെ പറയണം.
1: അതെ,
2: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹുവിൻ്റെ പിതാവിൻ്റെ പേരെന്ത്? ഓപ്ഷൻ ബി ഖത്താബ് എന്നതാണ് ശരി ഉത്തരം. ഇന്നത്തെ സിസ്റ്റം തിരഞ്ഞെടുത്ത 13 പേരെ നമ്മൾ വായിക്കുന്നതിന് മുമ്പ് ആ ചോദ്യത്തിനെ സംബന്ധിച്ചുള്ള ഒരു ക്ലാരിറ്റി ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ.
1: അതിലെ പിന്നെ വ്യക്തത ഉണ്ടല്ലോ. അതായത് ഇപ്പം നമുക്കത് ആ ഒരു വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് അതിൽ. ഖത്താബ് എന്നുള്ളത് നമുക്ക് ആർക്കും അല്ലേ, ഉമർ ബിനുൽ ഖത്താബ് എന്നാണല്ലോ പറയാറുള്ളത്. മാത്രമല്ല ഒരു പ്രസിദ്ധമായ ഉമർ റളിയല്ലാഹുവിൻ്റെ ഇസ്ലാം ആശ്ലേഷണവുമായി ബന്ധപ്പെട്ടു തന്നെ ഖത്താബിൻ്റെ കഴുത മുസ്ലിമായാലും ഉമർ റളിയല്ലാഹുവിനു പിന്നെ മുസ്ലിം ആവുകയില്ല എന്ന് പറയുന്ന ഒരു ഭാഗവും നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, വളരെ ചിരപരിചിതമായ ഒരു പേരാണ് ഉമർ റളിയല്ലാഹുവിൻ്റെ പിതാവിൻ്റെ പേര് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും.
2: നമ്മൾ ഇന്നത്തെ വിജയികളിൽ സിസ്റ്റം തിരഞ്ഞെടുത്ത ആളുകളെ പ്രഖ്യാപിക്കുക. ഇന്നത്തെ ഒരു സിസ്റ്റം തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ ആദ്യം തന്നെ വരുന്നത്തെ ചോദ്യത്തിൽ ഇന്നത്തെ സിസ്റ്റം എന്നൊന്ന് വേർത്തു തോന്നുന്നുണ്ട് സിസ്റ്റം. അപ്പോൾ 7 ആളുകളെ കാണുന്നുള്ളൂ സിസ്റ്റം തിരഞ്ഞെടുത്തത്. വിജയികളിൽ 7 ആളുകളെ കാണുന്നുള്ളൂ. 13 സാധാരണ സിസ്റ്റം തിരഞ്ഞെടുക്കാറുണ്ട്. ഇൻഷാല്ലാ തിരഞ്ഞെടുത്ത 7 ആളുകളെ വായിക്കാം.
1: തീർച്ചയായും.
2: മുംതാസ് ബേപ്പൂർ, സമീറ കൊയിലാണ്ടി, സബീല പാലക്കാട്, ആയിഷ അങ്ങാടിപ്പുറം, സംഷീറ തൂത, സീനത്ത് പുളിഞ്ഞാൽ വയനാട്, റവാഹ് പത്തപ്പിരിയം, റവാഹ് കെ പത്തപ്പിരിയം.
1: വിജയികൾ ഒരിക്കൽ കൂടി പറയുന്നു, 7 ആളുകളെയാണ് ഇന്ന് സിസ്റ്റം തിരഞ്ഞെടുത്ത് തന്നിട്ടുള്ളത്. മുംതാസ് ബേപ്പൂർ, സമീറ കൊയിലാണ്ടി, സബീല പാലക്കാട്, ആയിഷ അങ്ങാടിപ്പുറം, സംഷീറ തൂത, സീനത്ത് പുളിഞ്ഞാൽ വയനാട്, റവാഹ് കെ പത്തപ്പിരിയം. സിസ്റ്റം തിരഞ്ഞെടുത്തതല്ലാത്ത എല്ലാ വിജയികളെയും കൂട്ടി എല്ലാവർക്കും കൂടി അഭിനന്ദനങ്ങൾ നേരുകയാണ്. ആബിദ ഖാര, ഉത്തരം ശരിയാണ്, തിരഞ്ഞെടുത്തവരിൽ പെടാറില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ കുറേ ആളുകൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ കഴിഞ്ഞു പോകുന്നവരുണ്ട്. സിസ്റ്റം വളരെ കുറഞ്ഞ ആളുകളെയാണ് തിരഞ്ഞെടുക്കുന്നത്. എത്രയോ 100 ആളുകൾ നമ്മുടെ ക്വിസിൽ പങ്കെടുക്കുന്നുണ്ട്. ഇൻഷാല്ലാ നിങ്ങൾക്കും ഒരു ദിവസം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. ഒരു ദിവസം നിങ്ങളുടേതാണ് എന്ന് നമുക്ക് മനസ്സിൽ പ്രതീക്ഷ വെക്കാം. ഇബിനു മൈദു, കുറഞ്ഞ സമയം കൊണ്ട് വളരെ നല്ലൊരു ചിന്ത, അബ്ദുള്ള സലഫിക്ക് അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അസ്സലാമു അലൈക്കും, റസിയ ചെങ്ങാണി അവരുടെ ഭർത്താവ് ഇന്ന് ഉംറക്ക് പോവുകയാണ്, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. എൻ്റെ മരുമകളുടെ ഉമ്മയും ഉപ്പയുമാണ്. എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ അള്ളാഹു മക്കബൂലും അബ്രൂറുമായ ഉംറ ചെയ്ത് തിരിച്ചു വരാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ തീർച്ചയായും മുന്നിൽ നിൽക്കുന്ന ആളെ ബഹുമാനിക്കണം. വളരെ നല്ലൊരു ചിന്തയാണ് സലഫി ഓർമ്മിപ്പിച്ചത് എന്ന്. പേര് ടൈപ്പ് ചെയ്താൽ മറന്നതാണോ എന്നറിയില്ല, അവിടെ പേര് കാണുന്നില്ല. അതേപോലെ തന്നെ ആബിദ കാരാ വിജയികളെ പറഞ്ഞോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ വിജയികളെ നമ്മൾ പ്രഖ്യാപിച്ചു, തിരഞ്ഞെടുത്ത പിന്നെ ഏഴ് പേരെ നമ്മൾ പറഞ്ഞു. സീനത്ത് പുളിഞ്ഞാൽ വയനാട്ടിൽ നിന്ന്, അൽഹംദുലില്ലാ സിസ്റ്റം ഇന്നെങ്കിലും തിരഞ്ഞെടുത്തല്ലോ എന്നൊരു സന്തോഷം അവർ പങ്കുവച്ചിട്ടുണ്ട്. ജമീല കുമരനല്ലൂർ ഞാനടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐഷ നാദാപുരം, എന്തുകൊണ്ടാണ് ഇന്ന് കൂടുതൽ ആളുകളും ഉത്തരം ശരിയാക്കുമല്ലോ എന്ന ഒരു കമൻ്റാണ് അവർ നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ സാബിറ എം പാലക്കാടാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെന്താ അങ്ങനെ ചോദിച്ചതെന്ന് മനസ്സിലായില്ല. സാബിറ, നമ്മൾ വിജയികളുടെ കൂട്ടത്തിൽ സാബിറ ഇല്ല. മുംതാസ് ബേപ്പൂർ, സമീറ കൊയിലാണ്ടി, സെബീലയാണ്, സെബീല പാലക്കാടാണ്, സാബിറയല്ല, സെബീല പാലക്കാടാണ്. ഐഷ അങ്ങാടിപ്പുറം, സംഷീറ തൂത, സീനത്ത് പുളിഞ്ഞാൽ വയനാട്, റവാഹ് കെ പത്തപ്പിരിയം, ഇതാണ് സിസ്റ്റം തിരഞ്ഞെടുത്ത ഏഴു പേർ. അതേപോലെ തന്നെ നാദിറ ഇടിമുഴിക്കൽ, സിസ്റ്റത്തോട് ഞാൻ എന്ത് ചെയ്തു, എന്നും ഉത്തരം ശരിയാവാറുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ സിസ്റ്റം പരിഗണിക്കാത്ത കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെയും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങളുടെ പിന്നിലാണ് നമ്മളുള്ളത്, നിങ്ങൾക്ക് കട്ട സപ്പോർട്ട്. സിസ്റ്റം എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഷിഹാബ് കൽപ്പറ്റ വയനാടിൽ, അസ്സലാമു അലൈക്കും. ഇനിയത്തെ അഞ്ചു പേരും കൂടി സഹോദരിമാരായാൽ സഹോദരന്മാർക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന് തന്നെ പറയാം. വയനാടിൻ്റെ ഒരു പ്രതിനിധി സഹോദരി ഉള്ളതുകൊണ്ട് വയനാട്ടുകാർക്ക് ആശ്വാസം കൊള്ളാം ഇൻഷാല്ലാ. പിന്നെ വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, ഇന്ന് കുറച്ച് തിരക്കിലാണെന്ന് സഫി അടപ്പാൾ. അതേപോലെ തന്നെ പിന്നെ റുക്സാന ബാലിശ്ശേരി, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. 25 ആളുകളെങ്കിലും തിരഞ്ഞെടുത്തുകൂടെ എന്നുള്ളതാണ്. ഇനി ആരെങ്കിലും അതിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സിസ്റ്റം വെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ നമുക്ക് എഴുതിയവർക്കൊക്കെ സമ്മാനങ്ങൾ കിട്ടും. അതെ, സമ്മാനമല്ല, വിജയികളിൽ ഉൾപ്പെടുത്തും. സിസ്റ്റം ഇപ്പോൾ ഉഷാറാണ്, ഇപ്പോൾ ഇടയ്ക്കിടെ തിരഞ്ഞെടുക്കാറുണ്ട് എന്ന് ആയിഷ അങ്ങാടിപ്പുറം. വിജയിയുടെ ഒരു സന്തോഷമാണ് അവർ പങ്കുവച്ചിട്ടുള്ളത്.
2: നമുക്ക് അടുത്തൊരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കാം.
1: തീർച്ചയായും
2: ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്ന സ്ലോട്ടാണ്. ബസ് ലോറി പോലുള്ള വരുമാനം ലഭിക്കുന്ന മാർഗങ്ങൾ വെള്ളിയാഴ്ച ദിവസം ബാങ്ക് കൊടുത്തതിന് ശേഷം ഓടിക്കൊണ്ടിരിക്കുന്നു. ആ രൂപത്തിൽ വരുന്ന വരുമാനം ഹലാലാകുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുന്നത് മുഹമ്മദ് സാദിഖ് മദീനി.
0: വെള്ളിയാഴ്ച ദിവസം ബാങ്ക് കൊടുത്തതിന് ശേഷം ഉള്ള കച്ചവടം ഹറാമാണെന്നറിയാം. നമ്മുടെ സ്ഥാപനത്തിൽ സ്ത്രീകളോ അമുസ്ലിങ്ങളായ ആളുകളോ ആണെങ്കിൽ പോലും ആ കച്ചവടം ഹലാലാകില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ബസ്, ലോറി പോലുള്ള വരുമാനം ലഭിക്കുന്ന മാർഗങ്ങൾ ആ സമയത്തും ഓടിക്കൊണ്ടിരിക്കുന്നു. ആ രൂപത്തിൽ വരുന്ന വരുമാനം ഹലാലാകുമോ എന്നാണ് സംശയം.
3: വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്ത് ജുമായിൽ പറഞ്ഞത്, സത്യവിശ്വാസികളെ ഇദാനൂദിയ ലിസ്സലാത്തി, നമസ്കാരത്തിന് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫസഉ ഇലാ ദിക്രില്ലാ, ദിക്റുല്ലയിലേക്ക്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർക്ക് നിർബന്ധമായ ജുമാ നമസ്കാരം, അതിൽ നിന്ന് അകാരണമായി ഒഴിവാകുന്നത് പാപമാണ്. 3 ആഴ്ചകൾ അകാരണമായി ഒഴിവായി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ കൽബിൽ ഒരു സീൽ വെക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പറഞ്ഞു. വെള്ളിയാഴ്ച ബാങ്ക് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് ധൃതി കാണിക്കണം എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു, ജുമാ നിർബന്ധമുള്ളൊരു വ്യക്തി ഈ ഒരു ബാങ്കിന് ശേഷം പിന്നീട് കച്ചവടം നടത്താൻ പാടില്ല, കച്ചവടം ഹറാമാണ്. അത് കച്ചവടമായി പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. ഉദാഹരണമായി, ബാങ്ക് വിളിച്ചതിന് ശേഷം ഒരാൾ ഒരു കടയിൽ പോയി വസ്തു വാങ്ങിയാൽ അത് കച്ചവടമായി ഇസ്ലാം പരിഗണിക്കുമോ ഇല്ലയോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. എന്നാൽ അത് ഹറാമാണോ അല്ലയോ എന്നുള്ളതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ബാങ്ക് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അത്തരം വ്യവഹാരങ്ങളിൽ ഏർപ്പെടുവാൻ പാടില്ല. എന്നാൽ ജുമാ നിർബന്ധമില്ലാത്ത ആളുകൾ, സ്ത്രീകൾ, കുട്ടികൾ പോലുള്ള ജുമാ നിർബന്ധമില്ലാത്ത ആളുകൾ, അവർ ഇത്തരം സന്ദർഭങ്ങളിൽ വ്യവഹാരങ്ങൾ ഏർപ്പെടുന്നത് നിഷിദ്ധമല്ല. പക്ഷെ ഒരു നിബന്ധന, ഉപഭോക്താവും ഇതേ രൂപത്തിലുള്ള ആളായിരിക്കണം. സ്ത്രീക്ക് ജുമാ നിർബന്ധമില്ല, അവൾ ഒരു വസ്തു വിൽക്കുന്നു, അത് വിൽക്കുന്നത് ജുമാ നിർബന്ധമുള്ള ഒരു പുരുഷനായിക്കൂടാ, മറിച്ച് ജുമാ നിർബന്ധമില്ലാത്ത ഒരാൾക്കായിരിക്കണം എന്ന ഒരു നിബന്ധന കൂടി ആ വിഷയത്തിൽ പണ്ഡിതന്മാർ വെക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം റുദറിനെ ജുമാ ഒഴിവാക്കുവാനുള്ള അനുവാദം ഉള്ള ആളുകളാണ് യാത്രക്കാർ. ലോറി ഡ്രൈവർമാരാകട്ടെ, മറ്റു വാഹനങ്ങളിൽ ദീർഘയാത്ര നടത്തുന്ന, യാത്ര എന്ന പരിധിയിൽ പോകുന്ന ആളുകളാകട്ടെ, അവർക്ക് ഇസ്ലാമിൻ്റെ ആനുകൂല്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ജമ്മും കസറും അതേപോലെ തന്നെ റമദാനിലെ നോമ്പ്, ആ സമയത്ത് യാത്രക്കാർ എന്ന പരിഗണന വെച്ച് ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ജുമായും ഒഴിവാക്കാവുന്നതാണ്. ആ സമയത്തുള്ള വരുമാനം ഹറാമിൻ്റെ വരുമാനമായി തീരുകയില്ല. കാരണം യാത്രക്കാരാണ്, യാത്രക്കാർ എന്നുള്ള നിലക്ക് അവർക്ക് ഇത്തരം ആനുകൂല്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആ സമയത്തുള്ള വരുമാനം ഹറാമാണ് എന്ന് പറഞ്ഞുകൂടാ. അതല്ലാതെ വെള്ളിയാഴ്ച ദിവസമാകും മാത്രം എല്ലാ വാഹനങ്ങളും നിർത്തണം എന്ന് പറയുമ്പോൾ അത് നടക്കുന്നൊരു കാര്യമായി കൊള്ളമെന്നില്ല. യാത്രക്കാർക്ക് ജുമാ നിർബന്ധമില്ല എങ്കിലും ഒരു യാത്രക്കാരൻ ജുമാ നിർവഹിക്കുവാൻ സാധിച്ചുവെങ്കിൽ അൽഹംദുലില്ലാ, വളരെ ഖൈർ തന്നെയാണ്. പ്രത്യേകിച്ച് തനിച്ച് ഓടിക്കുന്ന വാഹനം, അതുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് പ്രയാസമില്ല എങ്കിൽ ജുമായുടെ സമയമാകുമ്പോൾ ഒരു ലോറി ഡ്രൈവറോ ഒക്കെ ആകട്ടെ, അയാൾക്ക് അനുയോജ്യമായ ഒരു പള്ളിയിൽ ജുമാക്ക് കൂടി പങ്കെടുക്കുകയാണ് എങ്കിൽ ആ ഒരു പ്രതിഫലവും അയാൾക്ക് ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ആലം.
1: മാഷാ അല്ലാ, നമ്മളിതുവരെ കേട്ടത് അലിജാബ പ്രമോഷൻ സ്ലോട്ട്. നമുക്കറിയാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മതപരമായി ഉണ്ടാകാവുന്ന ഒരുപാട് സംശയങ്ങൾ, ആ സംശയ നിവൃത്തിക്ക് വേണ്ടി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന പ്രോഗ്രാമാണ് അലിജാബ. നമുക്ക് എല്ലാ ദിവസങ്ങളിലും അലിജാബ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. റിവൈൻഡ് ഓപ്ഷനിൽ നമുക്കത് ലഭ്യമാണ്. ലൈവായും നമുക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ നേരിട്ട് നമുക്ക് സ്റ്റുഡിയോയിൽ പിന്നെ പണ്ഡിതന്മാരോട് നമ്മുടെ സംശയങ്ങൾ നിവൃത്തി വരുത്താനുള്ള ഒരു അവസരം ലൈവായി ശനിയാഴ്ച ദിവസങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള അലിജാബയിലെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ചോദ്യമാണ്, അതിൻ്റെ മറുപടിയുമാണ് നമ്മളിന്ന് കേട്ടത്. നമ്മുടെ ശ്രോതാക്കളിലേക്കൊന്ന് പോയി പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം. ഷക്കീല PH ദുബായിൽ നിന്ന്, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, എൻ്റെ മകന് ഒരു പെൺകുഞ്ഞു ജനിച്ചു, ഒരാഴ്ച പീസ് റേഡിയോ കേട്ടില്ല. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ആ പൊന്നുമോളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വാലിഹായ മകളായി അള്ളാഹു നമുക്കത് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ഈ ഒരു സമയത്ത് ദുആ ചെയ്യുകയാണ്. ഹൈറുന്നിസ അഷ്റഫ് പടിഞ്ഞാറത്തറയിൽ നിന്ന്, ഉത്തരം ശരിയാണ്, വിജയികൾക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നു. റഷീദ നൈവേലി, സിസ്റ്റത്തെ AC റൂമിൽ വെക്കണം എന്ന് പറയുന്നുണ്ട്. അതെന്തിനാണ്? സിസ്റ്റത്തെ തണുപ്പിക്കാനാണോ? തണുപ്പിച്ചാൽ അത് പിന്നെ വർക്ക് ചെയ്യാത്തൊരു സാഹചര്യം വരും. ശരിക്കും അതിനെ ചൂടാക്കി നിർത്താണ് പോകേണ്ടത്. നല്ല പ്രഷർ കൊടുത്ത് ചൂടാക്കി കഴിഞ്ഞാലാണ് നമ്മുടെ നിവേദനങ്ങളൊക്കെ സിസ്റ്റം പരിഗണിക്കുകയുള്ളൂ. ശരി, എന്തായിരുന്നാലും നമ്മൾ അടുത്ത ഒരു സ്ലോട്ടിൻ്റെ ഒരു ഇതിലേക്ക് പ്രവേശിക്കുകയാണ്. ഹിഫ്ദുൽ ഖുർആൻ നമുക്ക് കാതോർക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ശ്രോതാക്കളെ, നാം ഇപ്പോൾ ഹിഫ്ദുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിം ആണ് നാം മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ ആദ്യത്തെ രണ്ട് വചനങ്ങൾ പഠിച്ചു. എല്ലാ ശ്രോതാക്കളും നല്ല രീതിയിൽ തന്നെ അത് മനഃപ്പാഠമാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻഷാല്ലാ അടുത്തൊരായത്തിലേക്ക് നാം ഇന്ന് നീങ്ങുന്നത് മൂന്നാമത്തെ ആയത്താണ്. ഇൻഷാല്ലാ ആദ്യം ഞാൻ പാരായണം ചെയ്യാം.

ويصدون عن سبيل الله

0: അൽഹംദുലില്ല, നാം ഇന്ന് മനഃപ്പാഠമാക്കിയത് സൂറത്തു ഇബ്രാഹീമിലെ മൂന്നാമത്തെ ആയത്താണ്. ഇൻഷാല്ലാ വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ജസാകുമുല്ലാഹു ഖൈർ വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളിതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കലാം അല്പാൽപമായി നമുക്ക് കൂടെ ഓതി അത് പഠിക്കാനുള്ള പീസ് റേഡിയോ പ്രോഗ്രാമാണ് എന്നതുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്.

നമ്മുടെ സ്ഥിരം ശ്രോതാവ് നസീഹ തിരുവമ്പാടിയുടെ ഉപ്പാന്റെ മയ്യത്ത് കണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ബന്ധുക്കൾ നമ്മളോട് വീണ്ടും ആവശ്യപ്പെടുന്നത് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ ഖദീജ എ കെ കൂത്തുപറമ്പ് ടീച്ചേഴ്സ് കോൺഫറൻസ് കോളേജ് ടീച്ചേഴ്സിനുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായും നമുക്കത് പങ്കെടുക്കാം. ടീച്ചർമാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അവിടെ ചർച്ചയിൽ കൊണ്ടുവരുന്നത്. അവരുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടുന്ന വിഷയങ്ങളാണ്. അപ്പോൾ തീർച്ചയായും അതിനുള്ള ഒരു അവസരമുണ്ട് എന്നതുകൂടി മനസ്സിലാക്കണം. വിജയികളെ പറഞ്ഞോ എന്ന് അൻവർ എൻ ടി മുട്ടിൽ വയനാട് ചോദിച്ചിട്ടുണ്ട്. വിജയികളിൽ നമ്മൾ ഇന്ന് 7 പേരെയാണ് സിസ്റ്റം തിരഞ്ഞെടുത്ത് തന്നിട്ടുള്ളത്. അതൊന്ന് മുംതാസ് ബേപ്പൂർ, സമീറ കൊയിലാണ്ടി, സബീല പാലക്കാട്, ഐഷ അങ്ങാടിപ്പുറം, ശംഷീറ തൂത, സീനത്ത് പുളിഞ്ഞാൽ വയനാട്, റവാഹ് കെ പത്തപ്പിരിയം. ഇങ്ങനെ സിസ്റ്റം തിരഞ്ഞെടുത്ത 7 പേരാണ് ഇന്ന് നമുക്കുള്ളത്. അതേപോലെ തന്നെ ധാരാളക്കണക്കിന് മെസ്സേജുകൾ നമുക്ക് വന്ന് കിടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഒരു മോർണിംഗ് ലൈവിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരുപാട് ഒരുപാട് നന്മകളെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവഹിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രോഗ്രാമുകളിലൂടെയാണ് നമ്മൾ കടന്നു പോയിട്ടുള്ളത്. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ മധുരം ഖുർആനിൽ നിന്ന് തുടങ്ങി അലിജാബയുടെ പ്രൊമോഷൻ സ്ലോട്ടിലേക്ക് എത്തി നമ്മൾ നിൽക്കുമ്പോൾ ധാരാളക്കണക്കിന് മതപരമായ അറിവുകൾ പലതും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഒരു പ്രഭാതത്തിലെ പ്രക്ഷേപണത്തിലൂടെ നമ്മളത് കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും അത് മനസ്സിനെ കുളിരണിയിക്കുന്ന അനുഭവമാണ് നമുക്കുണ്ടാവാറുള്ളത്. അത്തരത്തിലുള്ള ഒരുപാട് അറിവുകൾ തീർച്ചയായും ഇന്ന് പകർന്നു നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി ഓർക്കുകയാണ്. പുലരിവട്ടവും അതേപോലെ തന്നെ 1 മിനിറ്റ് ടോക്കും അതേപോലെ തന്നെ തിരുമൊഴികളും വഴിവിളക്കും ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരുപാടൊരുപാട് നന്മകൾ ഇന്ന് നമുക്ക് ഇവിടെ നിങ്ങൾ ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് നൽകാൻ കഴിഞ്ഞ ഒരു 2 മണിക്കൂർ വളരെ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയതുപോലെ തോന്നി. അത്രയും നമ്മൾ നന്മയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമുക്കങ്ങനെ തോന്നുന്നത്. ഇതേപോലെ നമ്മുടെ ജീവിതവും അവസാനിച്ച് നമ്മൾ മണ്ണോട് ചേർന്ന് ബർസഖി ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് എടുത്തു വെക്കാൻ തക്ക രൂപത്തിലുള്ള ഒരുപാട് നന്മകൾ നമുക്ക് വാരിക്കൂട്ടാൻ സാധിക്കണം. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടുന്ന വളരെ സുപ്രധാനമായ റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. അള്ളാഹുവേ, ഈ ശേഖരിച്ചു വെച്ച നന്മയിൽ നിന്ന് ഒന്നുപോലും നഷ്ടപ്പെടാതെ അതിനെ വേലി കെട്ടി സംരക്ഷിക്കാൻ കഴിയണേ എന്ന് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം. എങ്ങനെയാണ് നമ്മുടെ നന്മകൾ ചോർന്നു പോവുക? ഒരു പരദൂഷണത്തിലൂടെ, സംസാരത്തിലൂടെ വരുന്ന ഒരു പക്വതക്കുറവിലൂടെ, മറ്റുള്ളവർക്ക് നമ്മുടെ നന്മകളെ എടുത്തു കൊടുക്കേണ്ടി വരുന്ന ഒരു നീതിയുടെ ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അള്ളാഹുവെ പരാജിതരാക്കരുതേ എന്ന് അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണം. 2 പറയാനുള്ളത്, ഒരുപാട് മരണവാർത്തകൾ നമ്മൾ കേട്ടു, രോഗികളുടെ വിവരങ്ങളെക്കുറിച്ച് കേട്ടു. ചില ആളുകൾ അവരുടെ കുടുംബത്തിലെ പുതുതായി വന്ന അംഗങ്ങളെക്കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടു. അള്ളാഹുവിനോട് നമുക്ക് പറയാനുള്ളത്, മരണപ്പെട്ടവർക്ക് അള്ളാഹുവേ നീ മഗ്ഫിറത്ത് നിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ അവരെ കൺകുളിർമയോടുകൂടി സ്വീകരിക്കുന്ന ഒരു അഭിവാദനം നീ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന എന്ന് പറയുന്ന ശാന്തിയടഞ്ഞ ആത്മാവേ, അള്ളാഹുവേ ഞങ്ങളെല്ലാവരെയും നീ അതിൽ ഉൾപ്പെടുത്തണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം രോഗങ്ങളിൽ കഴിയുന്ന ആളുകളോട് പറയാനുള്ളത്, അതൊരു പരീക്ഷണമാണ്. നമ്മുടെ മരത്തിൻ്റെ ചില്ലകളിൽ നിന്ന് ഇലപൊഴിയുന്നത് പോലെ ജീവിതത്തിൽ നിന്ന് പാപങ്ങളെ കഴുകിക്കളയുകയും നന്മയുടെ ശേഖരത്തിൽ വലിയ വലിയ അട്ടികളായി അത് നമുക്ക് മാറുകയും ചെയ്യുന്ന പർവ്വത സമാനം നന്മകൾക്ക് തുല്യമാണ് രോഗങ്ങളിലെ ക്ഷമ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ക്ഷമയോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നിലകൊള്ളാൻ നമ്മൾ ശ്രദ്ധിക്കുക.
ഇങ്ങനെ നമ്മുടെ ജീവിതം തമ്മത്തമ്മിൽ ദ്വാ ചെയ്ത്, ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്തുകൊണ്ട് ഇൻഷാ അള്ളാഹ് വീണ്ടും അടുത്ത ഒരു ലൈവ് ഷോയിൽ കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഇനി നമ്മൾ മോർണിംഗ് വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ മോർണിംഗ് വൈബ്സിൽ നമ്മളെ കാത്തിരിക്കുന്നത് മുസ്തഫ അൻസാരിയും അദീബ് ഷാനുമാണ്. അവരിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇൻഷാ അള്ളാഹ്. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: യെസ്, നമ്മള് മോർണിംഗ് ലൈവില് കേട്ടിട്ടുണ്ടാവും ഫ്രൈഡേ വെള്ളിയാഴ്ച ദിവസത്തെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ.
1: ഓക്കെ, അദീപ് ഷാനും മുസ്തഫ മാസ്റ്റർ എപ്പിക്കാടുമാണ് ഇന്നത്തെ റേഡിയോ വൈബ്സിൽ നിങ്ങളുടെ കൂടെ ഉള്ളത്.
0: അപ്പോ ഇന്നത്തെ വൈബ്സിലേ വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് അതിന്റെ മര്യാദകളൊക്കെ നമ്മള് പാലിക്കേണ്ടതുണ്ടല്ലോ അല്ലേ?
1: അതെ അതെ അതെ. ഇന്ന് സൂറത്തുൽ കഹ്ഫ് ഓതേണ്ട ദിവസം കൂടിയാണ് അല്ലേ?
0: യെസ്. അപ്പൊ അതിനുവേണ്ടി അല്പസമയം നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ട്.
1: ഏതായാലും നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇൻസൈറ്റ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. സലീം സുലമി നമ്മോടൊപ്പം ചേരുന്നത്
0: അള്ളാഹുവിന്റെ നാമങ്ങളെ ഇഹ്സ ചെയ്യൽ എന്ന ഭാഗമാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വലാഖിബത്തു ലിൽമുത്തഖീൻ, ولا عدوان الا على الظالمين. اللهم صل وسلم على نبينا محمد. പ്രിയമുള്ള ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവന് ഇബാദത്ത് എടുക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെയെല്ലാം അള്ളാഹുവിന് ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്തെടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ വിനിയോഗിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ നന്ദിയുള്ളവരായി മാറുന്നത്. അള്ളാഹുവിനെ ഇബാദത്തെടുക്കുവാൻ നമ്മെ സഹായിക്കുന്ന, ഏറ്റവും നന്നായി ഇബാദത്തെടുക്കുവാൻ നമ്മെ സഹായിക്കുന്നത് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അറിയുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോഴാണ്. ഏറ്റവും കൂടുതലായി അള്ളാഹുവിനെ അറിഞ്ഞവർ അമ്പിയാക്കന്മാരാണ്. അതിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെക്കാളും അള്ളാഹുവിനെ അറിയുന്നവനാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളെക്കാളും അള്ളാഹുവിനെ ഭയപ്പെടുന്നതും അള്ളാഹുവിനെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്നവനും ഞാനാണ് എന്ന് സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തു നമുക്ക് കാണുവാൻ കഴിയും. അള്ളാഹുവിനെ കൂടുതൽ അറിയുവാൻ നമ്മെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിജ്ഞാന മേഖലയാണ് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെക്കുറിച്ചുള്ള അറിവ് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു വിജ്ഞാനത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുവാനിരിക്കുന്ന ഏറ്റവും വലിയ നേട്ടമായി പരിചയപ്പെടുത്തി തരുന്നത് സ്വർഗമാണ്. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണുവാൻ കഴിയും, ഇന്നലില്ലാഹി തിസ്അതുൻ വ തിസ്അഈന ഇസ്മ മിഅ ഇല്ലാ വാഹിദ മൻ അഹ്സാഹ ദഖല ജന്ന. അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്. മിഅ ഇല്ലാ വാഹിദ, 100 കുറവ്, ആരെങ്കിലും അതിനെ ഇഹ്സാഹ് ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അള്ളാഹുവിന് 99 നാമങ്ങൾ മാത്രമുണ്ട് എന്നുള്ളതല്ല, അള്ളാഹുവിന് പ്രത്യേകമായ 99 നാമങ്ങളുണ്ട്. ആ നാമങ്ങളെ ആരെങ്കിലും ഇഹ്സാഹ് ചെയ്യുകയാണെങ്കിൽ അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു. അള്ളാഹുവിൻ്റെ നാമങ്ങൾ അനന്തമാണ്. അള്ളാഹു തനിക്ക് പേര് വിളിച്ച, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അമ്പിയാക്കന്മാർക്ക് മലക്കുകൾക്കൊക്കെ പേര് പഠിപ്പിച്ചു കൊടുത്ത, വേദഗ്രന്ഥങ്ങളിൽ അള്ളാഹു പരിചയപ്പെടുത്തിയ നാമങ്ങൾ ആർക്കും അള്ളാഹു പറഞ്ഞു കൊടുക്കാതെ അവൻ്റെ അദൃശ്യജ്ഞാനത്തിൽ സവിശേഷമായി അള്ളാഹു തെരഞ്ഞെടുത്തതായ നാമങ്ങളുണ്ട്. പക്ഷേ ഈ നാമങ്ങളിൽ 99 നാമങ്ങൾ, ആ നാമങ്ങളെ ആരെങ്കിലും ഇഹ്സാഹ് ചെയ്യുകയാണെങ്കിൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ നാമങ്ങളാണ് അൽ അസ്മാഉൽ ഹുസ്ന എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഖുർആനിൽ തന്നെ സൂറത്ത് ആറാഫിലെ 180 ആയത്തിലും മറ്റ് പലയിടങ്ങളിലും ഇക്കാര്യം പറയുന്നുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഉഹു ബിഹ, ഉത്കൃഷ്ടമായ നാമങ്ങൾ

0: അത്യുത്കൃഷ്ടമായ നാമങ്ങൾ അല്ലാഹുവിനുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുവിൻ. ഈ ഒരു സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നാമങ്ങളെക്കുറിച്ച് വിശദമായി വിശദീകരിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഈ സവിശേഷമായ നാമങ്ങളെ അതടുത്ത് കണ്ടെത്തുവാനും അതറിയുവാനും വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. ആ ഒരു വൈജ്ഞാനിക മേഖലകളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയേണ്ടതുണ്ട് എന്നതിലേക്കാണ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്താണ് ഈ നാമങ്ങളെ ഇഹ്സാ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൂന്ന് കാര്യങ്ങളാണ് പണ്ഡിതന്മാർ അതിന് വിശദീകരിക്കുന്നത്. ഒന്നാമത്തേത്, ഈ നാമങ്ങളെ നമ്മൾ മനഃപ്പാഠമാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം, ഈ ഒരു ബസ്മലയിൽ മൂന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളുണ്ട്. അള്ളാഹു, അതുപോലെ അർ റഹ്മാൻ, അതുപോലെ അർ റഹീം. അതുപോലെ തന്നെ സൂറത്ത് ഫാത്തിഹയിലേക്ക് നമ്മൾ വരുമ്പോൾ അള്ളാഹുവിൻ്റെ മറ്റു നാമങ്ങളെ നമുക്കവിടെ കാണാൻ കഴിയും. റബ്ബുൽ ആലമീൻ, അതുപോലെ തന്നെ മാലിക് തുടങ്ങിയിട്ടുള്ള നാമങ്ങൾ. ആയത്തുൽ കുർസിയിലൂടെ കണ്ണോടിക്കുമ്പോൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഹയ്യ് അൽ ഖയ്യൂം തുടങ്ങിയിട്ടുള്ള നാമങ്ങൾ. ഇങ്ങനെയുള്ള നാമങ്ങളെ പരിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു തരുന്ന നാമങ്ങളെ നമ്മൾ മനഃപ്പാഠമാക്കുക. ആ മനഃപ്പാഠമാക്കിയ നാമങ്ങളെ തന്നെ രണ്ടാമതായി അതിൻ്റെ ആശയങ്ങളെ നമ്മൾ ഗ്രഹിക്കുക, അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ ആശയങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. അർറഹ്മാൻ എന്ന് പറയുമ്പോൾ പരമകാരുണ്യകൻ എന്ന് നമുക്ക് മലയാളത്തിൽ നമ്മളതിനർത്ഥം പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തെ ഉൾക്കൊള്ളുന്ന ഒരു വാക്കല്ല പരമകാരുണ്യകൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാലും അങ്ങേയറ്റം കരുണ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്നവൻ എന്നതാണ് അർറഹ്മാൻ എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, അർത്ഥമാക്കുന്നത്. അലിംതില ഉവസ്സാ, നിറഞ്ഞു കവിഞ്ഞു, റഹ്മത്ത് നിറഞ്ഞു കവിഞ്ഞു വിശാലമായത് എന്ന അർത്ഥത്തിലാണ്. അതിന് മലയാളത്തിൽ നമ്മളൊരു പേര് നൽകുന്നു, പരമകാരുണ്യകൻ എന്നുള്ളത്. എന്നാൽ മറ്റ് ആയത്തുകളുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴികളുടെയും അടിസ്ഥാനത്തിൽ അത് നമ്മൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ആശയം കൂടുതലായി നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നതും അതിനെക്കുറിച്ച് നമുക്ക് ഈമാൻ കൊള്ളുവാനും നമുക്ക് കഴിയുന്നത്. അപ്പോൾ അത് മനഃപ്പാഠമാക്കി അതിൻ്റെ ആശയം നമ്മൾ ഗ്രഹിച്ചു, മൂന്നാമതായി അത് നമ്മൾ അമൽ ചെയ്യുക എന്നുള്ളതാണ്. അമൽ ചെയ്യുക എങ്ങനെയാണ്? അല്ലാഹു റഹ്മാനാണ് എന്ന് നമ്മൾ ആ റഹ്മാൻ അർ റഹ്മാൻ എന്നുള്ള നാമം നമ്മൾ മനഃപ്പാഠമാക്കി അതിൻ്റെ ആശയം ഗ്രഹിച്ചാൽ പിന്നെ നമ്മളത് അമൽ ചെയ്യലെങ്ങനെയാണ്? അമൽ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലൊന്ന്, അതുപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. യാ റഹ്മാൻ എന്ന് നമ്മൾ അള്ളാഹുവിനോട്, അള്ളാഹുവേ, റഹ്മാനായ അള്ളാഹുവേ, വ അൻത അർഹമുർ റഹീമീൻ, അയ്യൂബ് നബിയുടെ പ്രാർത്ഥന ഉണ്ടല്ലോ, കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും നല്ല രൂപത്തിൽ കരുണ കാണിക്കുന്നവനായ അള്ളാഹുവേ തുടങ്ങിയ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, ആ നാമം മുന്നോട്ട് വെക്കുന്നതായ ചില നന്മകളുണ്ട്. അപ്പോൾ അർ റഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിൻ്റെ പരമമായ റഹ്മത്തിനെ അറിയിക്കുന്നുവെങ്കിൽ ആ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന കാരുണ്യം നമുക്ക് ലഭിക്കുവാൻ നമ്മുടെ ജീവിതത്തിലുണ്ടാവേണ്ട ചില പ്രധാനപ്പെട്ട സമീപനങ്ങളുണ്ട്. അതെന്താ? മറ്റുള്ളവരോട് നമ്മൾ കരുണയുള്ളവരായി മാറുക എന്നുള്ളതാണ്. ഇർഹമു മംഫില്ലർ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക. ഇർഹംകും മംഫിസമ, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അപ്പം ഭൂമിയിലുള്ളവരോട് നമ്മുടെ കരുണ ആവശ്യമുള്ള ആളുകൾ, പ്രായമായ ആളുകൾ, പ്രത്യേകിച്ചും പ്രായമായ മാതാപിതാക്കൾ, അതുപോലെ തന്നെ ദരിദ്രരായ ആളുകൾ, അങ്ങനെ ഏതൊക്കെ തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടോ അവരോടെല്ലാം തന്നെ കാരുണ്യത്തോടുകൂടിയുള്ള, കരുണയോടുകൂടിയുള്ള, ദയാവായ്പോടുകൂടിയുള്ള ഒരു സമീപനം നമ്മൾ വെച്ചു പുലർത്തുമ്പോഴാണ് അള്ളാഹുവിൻ്റെ അർ റഹ്മാൻ എന്നുള്ള ആ ഒരു നാമം അമൽ ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറുന്നത്. ഇങ്ങനെ നമ്മൾ അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളും നമ്മൾ അടുത്തറിയുമ്പോൾ, അള്ളാഹു എന്നുള്ള നാമം, അർ റഹ്മാൻ എന്നുള്ള നാമം, അർ റഹീം എന്നുള്ള നാമം, അത് മനസ്സിലാക്കി അത് മനഃപ്പാഠമാക്കി അതിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കുമ്പോൾ ഓരോ നാമങ്ങളിലൂടെയും അള്ളാഹുവിൻ്റെ ഓരോ വിശേഷണങ്ങൾ നമ്മൾ അടുത്തറിയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ തന്നെ ഒരുപാട് നല്ല നല്ല ഗുണങ്ങൾ കടന്നു വരികയും ആ ഗുണങ്ങൾ ഉത്കൃഷ്ടമായ സ്വഭാവത്തിന് നമ്മെ സഹായിക്കുകയും അങ്ങനെ നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും നേടിയവരായി നമുക്ക് അള്ളാഹുവിൻ ഒരുക്കിയ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കുവാനും കഴിയും. അതാണ് മൻ അഹ്സാഹ ദഖലൽ ജന്ന, ആരതിനെ ഇഹ്സാഹ് ചെയ്തോ അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നത് അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ അത് ഇഹ്സാഹ് ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ രീതിയിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഓരോന്നും കൂടുതൽ പഠിക്കാനും അത് മനഃപ്പാഠമാക്കാനും അത് അമല് ചെയ്യുവാനും നമ്മൾ പരിശ്രമിക്കുക. നമുക്ക് അള്ളാഹു അതിന് തൗഫീഖിന് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: അപ്പോൾ ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മൾ ഇപ്പോൾ കേട്ടത് അള്ളാഹുവിൻ്റെ നാമങ്ങളെ ഇഹ്സാഹ് ചെയ്യൽ എന്ന ഭാഗമാണ് അവതരിപ്പിച്ചത് സലീം സുല്ലമി.
2: പാട്ടി എപ്പോഴും നമുക്ക് ഒരു വീക്ക്നെസ് ആണ്, കാരണം പ്രത്യേകിച്ച് ആശയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക്.
1: അപ്പോ മുസൽമാന്മാർക്കുള്ള പാട്ടാണ് ഇനിയുള്ളത്. അപ്പോ പാട്ട് ഏതാന്ന് ചിലപ്പോ ചില ശ്രോതാക്കൾക്ക് കിട്ടിയിട്ടുണ്ടാവും, എന്തായാലും ഒന്ന് കേട്ടിട്ട് വരേ.

0: അബ്ദുള്ള തിരൂർക്കാട് ആണ് ഇന്നത്തെ സ്വരത്തിൽ പാടിയത്. പൊന്നു മുസൽമാനെ എന്ന്
1: തുടങ്ങുന്ന തുടങ്ങിയിട്ടുള്ള പാട്ടാണ് ഇപ്പൊ നമ്മള് കേട്ടത്.
0: യെസ്, അപ്പോ സ്വരം ഗംഭീരായില്ലേ. പിന്നെ ഈ ക്യാൻസറിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു. അപ്പൊ അതിന്റെ ഒരു രണ്ടാം ഭാഗമാണ് ഇൻഷാല്ല ഇന്ന് ആരോഗ്യ വിചാരത്തിൽ നമ്മൾ കേൾക്കണത്. ആർ മുരളീധരനും പിന്നെ
1: അതുപോലെ തന്നെ നബീൽ പയ്യോളിയാണ് ആരോഗ്യ വിചാരത്തില് ഈ ചർച്ച ചെയ്യുന്നത്.
2: കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് ക്യാൻസറാണ്. ക്യാൻസറുമായി ബന്ധപ്പെട്ട് ക്യാൻസർ വരാൻ സാധ്യതയുള്ള കാരണങ്ങളും അതേപോലെ തന്നെ ക്യാൻസർ വ്യാപകമാവാനുള്ള സാധ്യതകളുമാണ് ഈ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. മദ്യപാനവും പുകവലിയും റേഡിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ക്യാൻസറിന് കാരണമാവും. ചെറിയ തോതിലെങ്കിലും പാരമ്പര്യമായും അതേപോലെ തന്നെ വൈറസുകൾ കൂടെയും ക്യാൻസർ പ്രചരിക്കാനുള്ള ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നും ബഹുമാന്യനായ മുരളി സാർ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ചയിൽ നമ്മൾ സൂചിപ്പിച്ചു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ക്യാൻസറിൻ്റെ അത് എങ്ങനെ കണ്ടെത്താം, അതെങ്ങനെ ചികിത്സിക്കാം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ക്യാൻസറിൻ്റെ വകഭേദങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ച കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച വകഭേദങ്ങളിൽ ഏതൊക്കെ ചികിത്സകളാണ് നമ്മൾ തേടേണ്ടത് എന്ന വിവരങ്ങളാണ്. ഇനി ക്യാൻസർ എങ്ങനെ ചികിത്സിച്ച് ഭേദമാണ്? ക്യാൻസർ പലപ്പോഴും നാടുകളിലെ ഒരു അവസ്ഥ, ക്യാൻസർ വന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം നശിച്ചു. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു സഹതാപമാണ് ക്യാൻസർ രോഗിയോട് നമുക്ക് എപ്പോഴും ഉണ്ടാവുക. ക്യാൻസർ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നൊരു രോഗമാണ്?
3: തീർച്ചയായിട്ടും ആണ്. നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും സമ്പൂർണ്ണമായിട്ടും ചികിത്സിച്ച്
2: പൂർണ്ണമായിട്ടും
3: മാറ്റാൻ പറ്റുന്ന ഒരു രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അത് പിന്നെ നിരവധി ഘടകങ്ങളുണ്ട്. നിരവധി ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചികിത്സ തീരുമാനിക്കുന്നത്. ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് ക്യാൻസർ വന്നത് എന്നുള്ളതും എത്രത്തോളം അത് അത്രത്തോളം എത്ര ലോക്കലൈസ് ചെയ്തോ അതോ വ്യാപിച്ചോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഈ ക്യാൻസറിൻ്റെ ഏത് ടൈപ്പാണെന്നുള്ളത്. ചിലത് വളരെ അഗ്രസീവായിട്ടുള്ള അതെ അതെ അതിൻ്റെ ഒരു ടൈപ്പ് നോക്കിയിട്ട് എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ രോഗിയുടെ പൊതുവായിട്ടുള്ള ആരോഗ്യം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ചികിത്സ തീരുമാനിക്കുന്നത്. പൊതുവെ പറയുകയാണെങ്കിൽ മൂന്ന് തരത്തിലുള്ള ചികിത്സയാണുള്ളത്. ശസ്ത്രക്രിയയുണ്ട്, സർജറിയുണ്ട്, റേഡിയേഷൻ ചികിത്സയുണ്ട്, പിന്നെ അതുപോലെ തന്നെ മരുന്ന് കൊണ്ടുള്ള ചികിത്സ, കീമോതെറപ്പി. കീമോതെറപ്പി ഇതാണ് വളരെ ബ്രോഡായിട്ട് നമ്മൾ വിശാലമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് തരത്തിലുള്ള ചികിത്സാ രീതിയുണ്ട്. ഇത് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ സംയുക്തമായിട്ടോ ഇതെല്ലാം തന്നെ, അത് സർജറി റേഡിയേഷൻ മൂന്നും കൂടി അത് ഫലപ്രദമായിട്ട് മാനേജ് ഉപയോഗിക്കാൻ സാധിച്ചു. ഉപയോഗിച്ച് സംയുക്തമായിട്ട് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നു.
2: ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട, സാറ് പറഞ്ഞൊരു മനസ്സിനെ അല്പമെങ്കിലും ഒരു ഒരു ആശ്വാസം നൽകുന്ന ഒരു വാക്ക്, ക്യാൻസർ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു രോഗം തന്നെയാണ്. പക്ഷേ അതിനെ ഏറ്റവും പെട്ടെന്ന് എത്രയും നേരത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്, ഏറ്റവും പ്രധാനപ്പെട്ട പടി. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള ക്യാൻസറുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമാന്തം കാണിക്കാതെ, മടി കാണിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യും. ആ ഡോക്ടർ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നിർദ്ദേശിച്ചാൽ അത് ഒരു അതിൽ നിന്ന് പിന്മാറാതെ നമ്മുടെ ഒരു ഒരു പിന്നെ മാനസികമായ ഒരു പ്രയാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊരു പിന്നെ വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും നമ്മൾ മാറി നിൽക്കരുത്. ക്യാൻസർ ആണോ അല്ലയോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ലക്ഷണമുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞാൽ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട ചികിത്സയിൽ പ്രവേശിച്ചാൽ പൂർണ്ണമായും ക്യാൻസർ ഭേദമാക്കി നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. അത് വലിയൊരു പ്രതീക്ഷയാണ്.
3: ഇതോടൊപ്പം തന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ക്യാൻസർ രോഗികളോട് നമ്മുടെ സമൂഹം കാണിക്കുന്ന ഒരു എന്താണ് സമൂഹത്തിൽ
2: സമീപനം,
3: ആ ഒരു സമീപനം അത് മാറേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ ക്യാൻസർ വന്നാൽ അത് ജീവിതത്തിൻ്റെ അവസാനമാണെന്നും മരണമാണെന്നും എന്നുള്ള ഒരു തോന്നൽ ഇപ്പോഴും ഉണ്ട്. മാത്രമല്ല ക്യാൻസർ ചികിത്സിച്ച് ഭേദമായ ആ വ്യക്തിയെ സമൂഹത്തിൻ്റെ ഒടൊപ്പം കൂട്ടുന്നതിന് പലപ്പോഴും പഠിക്കാനുള്ള സമൂഹം പേടിക്കുന്നു, പല കാരണങ്ങൾ കൊണ്ട് പേടിക്കുന്നു. ഇത് മാറേണ്ടതാണ് ആ സ്റ്റിഗ്മ. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു പക്ഷേ അറിവില്ലായ്മയായിരിക്കാം, ക്യാൻസർ എന്ന് പറയുന്നതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയായിരിക്കാം. ക്യാൻസർ ഭേദമാകുന്നവർക്ക് സാധാരണ മനുഷ്യർ ജീവിക്കുന്നത് പോലെ തന്നെ ജീവിക്കാനൊക്കെ സാധിക്കും.
2: പലപ്പോഴും രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആർക്കും എപ്പോഴും വരാൻ
3: പറ്റില്ല.
2: ഈ ക്യാൻസർ മുൻകൂട്ടി കണ്ടെത്തുന്നതിന് എന്തൊക്കെ രീതികളാണ് നമ്മൾ അവലംബിക്കേണ്ടത്?
3: ക്യാൻസർ ചില അപകട സൂചനകൾ നമുക്ക് തരുന്നുണ്ട്. അത്തരം അപകട സൂചനകൾ കണ്ടാൽ, ചില അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടെന്നിരിക്കട്ടെ ഒരു സ്ത്രീക്ക്, ആ അങ്ങനെ കണ്ടാൽ നമ്മളൊരു വിദഗ്ധ ഡോക്ടറെ സമീപിക്കണം. ഇത് പക്ഷെ ക്യാൻസർ കൊണ്ടായിരിക്കണമെന്നില്ല, ക്യാൻസർ ആയിരിക്കാം അല്ലാതിരിക്കാം, പക്ഷെ അത് നമ്മൾ തള്ളിക്കളയാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്വയം പരിശോധനയിൽ കൂടി, ഇപ്പോൾ സ്വയം പരിശോധന നമുക്ക് വായിലെ ക്യാൻസറുകൾ നമുക്ക് കണ്ടുപിടിക്കാം, വായിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് സ്വയം പരിശോധനയിൽ കൂടി നോക്കാം. ഒരു കണ്ണാടി വെച്ചിട്ട് മിറർ വെച്ചിട്ട് നമുക്ക് സാധിക്കും.
2: അതെന്തെങ്കിലും പിന്നെ
3: വായിക്കകത്തുള്ളത്
2: അകത്തുള്ള എന്തെങ്കിലും ചുവപ്പോ അല്ലെങ്കിൽ തടിപ്പോ
3: അങ്ങനെ ഉണ്ടെങ്കിൽ സാധിക്കും. അതോടൊപ്പം തന്നെ പിന്നെ സ്ഥലത്തിൻ്റെ സ്വയം പരിശോധന, എന്തെങ്കിലും തടിപ്പോ മുഴയോ എന്തെങ്കിൽ സ്വയം പരിശോധനയിൽ കൂടി അത്
2: ഫീൽ ചെയ്യാൻ സാധിക്കും.
3: അങ്ങനെ സംശയമുള്ളവർ തീർച്ചയായിട്ടും അതെപ്പോഴും ക്യാൻസർ ആയിരിക്കണമെന്നില്ല, ഡോക്ടറെ അടുത്ത് സമീപിക്കണം. അപ്പോൾ സ്വയം പരിശോധനയിൽ കൂടി ക്യാൻസറിന് മുന്നോടിയായി ഉണ്ടാവുന്ന മാറ്റങ്ങൾ കണ്ടുപിടിക്കാവുന്നതാണ്. വായ, സ്ഥാനം എന്നിവയിൽ സ്വയം പരിശോധന ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഗർഭാശയഗള ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ കണ്ടുപിടിക്കുന്നതിന് പാപ്പ് ടെസ്റ്റ്, പാപ്പ് ടെസ്റ്റ് സൈറ്റോളജി ടെസ്റ്റാണ്. അത് പാപ്പനിക്കോള എന്ന ആളാണിത്, എന്ന പതോളജിസ്റ്റാണിത് ഇത് ടെസ്റ്റ് ഡിവൈസ് ചെയ്തത്. അതൊരു വളരെ ലഘുവായിട്ടുള്ള സൈറ്റോളജി ടെസ്റ്റാണ്. ഇത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഈ മാസ് സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട്, വ്യാപകമായിട്ട് ആളുകളിൽ നിന്ന് സ്മിയർ കളക്ട് ചെയ്യണമല്ലോ, പോപ്പുലേഷൻ സ്ക്രീൻ, രോഗമുള്ളവരിലും ഇല്ലാത്തല്ലോ, അവരിൽ നിന്ന് മാസ് സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണിത്. അപ്പോൾ ഇത് സൈറ്റോളജിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ചിലവ് കുറഞ്ഞ ഒരു ടെസ്റ്റാണ്. അതുപോലെ തന്നെ എളുപ്പത്തിൽ അറിയാവുന്ന, റിസൾട്ട് കിട്ടാവുന്ന ഒരു പരിശോധനയും കൂടിയാണിത്.
2: ഇപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള സൈറ്റോ ടെക്നീഷ്യന്മാരുണ്ട്, സൈറ്റോളജി പഠിച്ച ആളുകളുണ്ട്. എന്തുകൊണ്ട് ഇത്തരം മാസ് സ്ക്രീനിങ്ങിന് സർക്കാർ സംവിധാനങ്ങൾ സൈറ്റോളജി ഉപയോഗിക്കുന്നില്ല?
3: ഉണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ റീജിയണൽ ക്യാൻസർ സെൻ്ററിൻ്റെ കീഴിൽ രണ്ട് കേന്ദ്രങ്ങളുണ്ട്. കലൂറിലൊരു സ്ഥാപനമുണ്ട്, ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ സെൻറ്റർ കലൂർ. അതോടൊപ്പം തന്നെ പാലക്കാട് കഞ്ചിക്കോട് ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ സെൻ്റർ ഉണ്ട്. അവിടെ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടു കൂടി മെഡിക്കൽ ക്യാമ്പുകൾ, ക്യാൻസർ നിർണയ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും അവിടെ ആളുകൾ, പോപ്പുലേഷൻ, രോഗമുള്ളവരും ഇല്ലാത്തവരും വരികയും ഇങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാവുന്ന ടെസ്റ്റുകൾ, കണ്ടുപിടിക്കാവുന്ന ക്യാൻസറുകൾ, അല്ലെങ്കിൽ ക്യാൻസറിന് മുന്നോടിയായി ഉണ്ടാകുന്ന കോശ മാറ്റങ്ങൾ, ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പോൾ വായിലെ ക്യാൻസർ അങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ സ്തനത്തിലെ ക്യാൻസർ, അതുപോലെ തന്നെ ഗർഭാശയ മുഖ ക്യാൻസർ, ഇതൊക്കെ അങ്ങനെ കണ്ടുപിടിക്കാവുന്നതാണ്. അതൊക്കെ ചെയ്യുന്നുണ്ട്.
2: സാറിന് പറഞ്ഞ മൂന്ന് ചികിത്സാ രീതികൾ, ഒന്ന് റേഡിയേഷൻ, ഒന്ന് സർജറി, കീമോതെറാപ്പി. എന്താണ് ഈ റേഡിയേഷനും കീമോതെറാപ്പിയും? സർജറി എല്ലാവർക്കും അറിയാവുന്ന ഒരു ടേം.
3: ഇത് പിന്നെ ഇത് റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. റേഡിയേഷൻ, ആ രശ്മികളുണ്ടല്ലോ, എക്സ്റേ റേഡിയേഷൻ, ആ റേഡിയേഷൻ തന്നെയാണ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നത്. കെമിക്കൽ
2: പിന്നെ
3: കീമോതെറാപ്പി എന്ന് പറയുമ്പോൾ ശക്തിയേറിയിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകളും തന്നെയാണ് അത് വേണ്ടിയിട്ട് കൊടുക്കുന്നത്.
2: പലപ്പോഴും ഈ പറഞ്ഞ കീമോതെറാപ്പിയും അതേപോലെ റേഡിയേഷൻ ചികിത്സകളും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ, ഇപ്പോൾ ശരീരത്തിൽ
3: പാർശ്വഫലങ്ങൾ,
2: മറ്റു ശരീരത്തിലെ ക്യാൻസർ, മറ്റു ഭാഗങ്ങളിലെ ക്യാൻസർ വ്യാപിക്കാനുള്ള കാരണമാകുന്നു എന്നൊക്കെ ഒരു പ്രചരണങ്ങളുണ്ട്. എന്താണ് ഈ പറഞ്ഞ കീമോതെറാപ്പിയും റേഡിയേഷനും ചെയ്ത് ശരീരത്തിലെ പാർശ്വഫലങ്ങൾ ഉണ്ടാകുമോ?
3: തീർച്ചയായിട്ടും പാർശ്വഫലങ്ങൾ ഉണ്ടാകും. പാർശ്വഫലങ്ങൾ പക്ഷേ താൽക്കാലികമായി ഉണ്ടാകുന്നവയാണ്, അധികം വൈകാതെ തന്നെ അവയൊക്കെ അപ്രത്യക്ഷമാകും. രണ്ടോ മൂന്നോ ആഴ്ച ചികിത്സ നിർത്തിയതിന് ശേഷം രണ്ടോ മൂന്നോ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇതിൻ്റെ പാർശ്വഫലങ്ങൾ ഇല്ലാതാക്കും. റേഡിയേഷൻ ചികിത്സ നടത്തുന്ന അവയവത്തിനനുസരിച്ച് ചിലപ്പോൾ വയറിളക്കം ഉണ്ടാകാം, വായിൽ വരൾച്ച ഉണ്ടാകാം, തൊണ്ടവേദന ഉണ്ടാകാം, ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകാം, വിശപ്പില്ലായ്മ ഉണ്ടാകാം, രുചിയില്ലായ്മ, വയറുവേദന ഇവയൊക്കെ ഉണ്ടാകാം. അതുപോലെ കീമോതെറാപ്പിയിലും ഇതുപോലുള്ള പാർശ്വഫലങ്ങളുണ്ട് ഉണ്ടാക്കാം. മുടി കൊഴിച്ചിലുണ്ടാകും, അവിടെ മനം പുരട്ടലുണ്ടാകുന്നു, ഛർദി ഉണ്ടാകുന്നു, വയറിളക്കം ഉണ്ടാകുന്നു, വളർച്ച ഉണ്ടാകുന്നു തുടങ്ങിയവയൊക്കെ ഉണ്ടാകുകയാണെങ്കിലും ഇതൊക്കെ തന്നെ ചികിത്സ അവസാനിച്ച് രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ പഴയ പടിയിലേക്ക് വരും. മുടി കൊഴി, അതെ, മുടി കൊഴിയുകയാണെങ്കിൽ മുടി പുതുതായിട്ട് കിളിർത്ത് വരും. ഇതൊക്കെ തന്നെ, അതുകൊണ്ട് തന്നെ അതെല്ലാം താൽക്കാലികമായിട്ടുള്ള പാർശ്വഫലങ്ങളായിട്ട് മാത്രം നമുക്ക് കണക്കാക്കാം.
2: പലപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു പേടിയാണ് ഇപ്പോൾ ക്യാൻസറിൻ്റെ റേഡിയേഷൻ ചികിത്സ അല്ലെങ്കിൽ കീമോതെറാപ്പി തുടങ്ങിയാൽ മുടി കൊഴിയും, നാട്ടുകാർ മുഴുവൻ അറിയും, അല്ലെങ്കിൽ ശരീരത്തിൽ വേറെന്തെങ്കിലും പാടുകളുണ്ടാവും. ഇങ്ങനത്തെ ഒരു ഭീതി പലപ്പോഴും ക്യാൻസർ രോഗികൾക്കിടയിൽ പലപ്പോഴും ആരൊക്കെയോ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചികിത്സയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ സാറ് സൂചിപ്പിച്ചത് ഇത് ഈ തരം പിന്നെ പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെങ്കിലും അതൊക്കെ വളരെ കുറഞ്ഞ കാലയളവിൽ നമ്മൾക്കത് തിരിച്ച് പഴയ രീതിയിലേക്ക് ആവാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും ക്യാൻസർ എന്ന് പറഞ്ഞ രോഗത്തിന്റെ ചികിത്സാ രീതികളിൽ നിന്ന് നമ്മൾ ഒരിക്കലും വൈമുഖ്യം കാണിക്കുക, വിമുഖത കാണിച്ച് മാറി നിൽക്കുന്നത് വലിയ അപകടങ്ങളിലേക്കാണ് അത് എത്തിക്കുക. അത്തരത്തിലുള്ളൊരു ഒരു ഉദാസീനത അക്കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ക്യാൻസറിന്റെ അപകട സൂചനകൾ എന്തൊക്കെയാണ്?
3: സാധാരണഗതിയിൽ ആന്റിബയോട്ടിക് കഴിച്ചികിത്സ നടത്തിയിട്ടും ഭേദമാകാത്ത ഒരു വ്രണം ശരീരത്തിലുണ്ടെങ്കിൽ അത് നമുക്ക് അത് സംശയിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് വായ്ക്കകത്ത്, വായ്ക്കകത്ത് ഈ മറുക് മാതിരിയുള്ള വെള്ള തടിപ്പുകൾ, തടിപ്പുകൾ, അതെ, ഉപ്പുരസം ഭക്ഷണം, ഉപ്പുരസമുള്ള ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ വരുന്നത് അപകട സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. അതുപോലെ ഏതെങ്കിലും ശരീരഭാഗത്തു നിന്ന് അസാധാരണമായ രീതിയിൽ ദ്രാവകം ഒലിച്ചിറങ്ങുന്ന എന്നുള്ളത്, അതെ, ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഇങ്ങനെ പിന്നെ പൊട്ടിയിരിക്കുകയോ മറ്റോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് സംശയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്ഥാനങ്ങളിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടാകുന്ന മുഴകൾ, അതൊക്കെ അത് ക്യാൻസർ ആകണമെന്നില്ല, പക്ഷേ എന്നാൽ അത് ഒരു സാധ്യത അതുണ്ട്. അപ്പോൾ അത് നമുക്ക് സംശയിക്കേണ്ടതാണ്. അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള വയറുവേദന ഉണ്ടാകുന്നത്, തുടർച്ചയായിട്ട് രണ്ട് മൂന്നാഴ്ച തുടർച്ചയായിട്ട് വയറുവേദന ഉണ്ടാകുന്നത്, പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള ഉഴുങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു, പിന്നെ വയറിളക്കം തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചിട്ടും ഭേദമാക്കാതെ നിലനിൽക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഉണ്ടാകുന്നത്, ഇതൊക്കെ തന്നെ ക്യാൻസറിൻ്റെ ലക്ഷണമായിട്ട് അപകട സൂചനകളായിട്ട് കണക്കാക്കുന്നതാണ്. പിന്നെ ശബ്ദത്തിന് പരുഷത നമുക്ക് തോന്നുന്നത്, തുടർച്ചയായ വേദന തൊണ്ടയിലുണ്ടാകുന്നത്, പിന്നെ അതുപോലെ തന്നെ വേദനയോടെയുള്ള ചുമ എന്നിവ രണ്ട് മൂന്നാഴ്ച തുടർച്ചയായിട്ട് നിൽക്കുകയാണെങ്കിലും അത് ക്യാൻസർ ആകാനുള്ള ഒരു സാധ്യത ഉണ്ട്. പിന്നെ മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട്, മൂത്രത്തിൽ രക്തം പോവുക, പ്രത്യേകിച്ച് 45 വയസ്സിന് ശേഷമുള്ള ആളുകളിൽ ഇത്തരം കാര്യങ്ങൾ കാണുകയാണെങ്കിൽ അതും ക്യാൻസറിന് സാധ്യതയുണ്ട്. പിന്നെ മറുക് അല്ലെങ്കിൽ അരിമ്പാറ, ഇതിൻ്റെ പെട്ടെന്ന് സാധാരണഗതിയിൽ മറുകുകൾ നമ്മുടെ ശരീരത്തിൽ ധാരാളം ഒരുപാട് വർഷം ഒന്നും സംഭവിക്കാതിരിക്കും, പക്ഷെ പെട്ടെന്ന് അതിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരികയാണ്, പെട്ടെന്ന് വളരുകയാണ്, വേദന ഉണ്ട്, അങ്ങനെ വരികയാണെങ്കിൽ അത് ക്യാൻസറായിട്ട് നമുക്ക് സംശയിക്കാവുന്നതാണ്. പിന്നെ ഉന്മേഷമില്ലായ്മ, വിളർച്ച, വിട്ടുവിട്ടുള്ള പനി, ഇവയൊക്കെയും സാധാരണ മനുഷ്യ മരുന്നുകൾ കഴിച്ചാൽ മാറിയില്ലെങ്കിലും ക്യാൻസറായിട്ട് നമുക്ക് സംശയിക്കാവുന്നതാണ്. കാഴ്ചക്കുറവ്, കണ്ണുകളിൽ രാത്രി തിളങ്ങുന്ന വെള്ളപ്പാടുകൾ കണ്ണുകളിൽ ഉണ്ടെങ്കിൽ അതും ക്യാൻസറായിട്ട് നമുക്ക് സംശയിക്കാവുന്നതാണ്. എന്നാൽ ഇവ എല്ലായ്പ്പോഴും ക്യാൻസർ ആയിക്കൊള്ളണമെന്നില്ല, സംശയമുള്ള പക്ഷം തീർച്ചയായിട്ടും ഒരു വിദഗ്ധ ഡോക്ടറുടെ ഉപദേശം തേടിയിട്ട് മറ്റ് പരിശോധനകൾ നടത്തിയിട്ടും ക്യാൻസർ അല്ലാന്ന് ഉറപ്പ് വരുത്തണം.
2: ക്യാൻസറിൻ്റെ ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു സൂചന ഉണ്ടെങ്കിൽ എന്തെങ്കിലും പിന്നെ അങ്ങനത്തെ പാടുകളോ അല്ലെങ്കിൽ മുഴകളോ അത്തരത്തിലുള്ള രക്തസ്രാവമോ പിന്നെ നീര് പോകുന്നതോ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ മടിച്ചു നിൽക്കാതെ ഡോക്ടറെ കണ്ട് ക്യാൻസർ അല്ല എന്നെങ്കിലും ഉറപ്പിക്കാൻ നമ്മൾ തയ്യാറാവണമെന്നാണ് സാധിച്ചു. ഇനി ക്യാൻസറിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും?
3: നമുക്ക് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിതശൈലി രോഗമാണ് പ്രധാനമായിട്ടും ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയിട്ട് നമുക്ക് ക്യാൻസറിനെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും. കൂടുതൽ സസ്യാഹാരങ്ങൾ കഴിക്കുക, അതുപോലെ തന്നെ പഴങ്ങളും പച്ചക്കറിയും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക, അതൊന്ന്. പിന്നെ മത്സ്യവും ചിക്കനും, ചിക്കൻ ഈ പറയുന്ന പോലെ വളരെ അപകടകാരിയല്ല, മറ്റേ റെഡ് മീറ്റിനെ അപേക്ഷിച്ചിട്ട് ചിക്കൻ അത്ര അപകടകാരിയല്ല. അതുപോലെ തന്നെ ചുവന്ന ഇറച്ചി നമുക്ക് അതിൻ്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കണം, തീരെ കഴിക്കേണ്ടെന്നല്ല, അതിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കരിച്ച ഗ്രിൽഡ് ചിക്കൻ അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ കൂടുതൽ കൊഴുപ്പുള്ള ആഹാര സാധനങ്ങൾ ഉപേക്ഷിക്കുക, സസ്യ എണ്ണകൾ പാചകത്തിനായിട്ട് ഉപയോഗിക്കുക, മൃഗങ്ങളുടെ കൊഴുപ്പ് പാചകത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല. അതുപോലെ ഉപ്പിൻ്റെ ഉപയോഗം നിയന്ത്രിക്കുക, ഉപ്പ് നിയന്ത്രിക്കണം.
2: പലപ്പോഴും രുചിക്ക് വേണ്ടിയാണ് ഉപ്പ് ഇടുന്നത്.
3: അതെ അതെ, അത് കൂടുതലാകാൻ പാടില്ല. ആവശ്യത്തിന് മതി, അതിൻ്റെ നിയന്ത്രിച്ചാൽ മതി. പിന്നെ ഭക്ഷണം റെഫ്രിജറേറ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്, കാരണം ഫംഗസ് ബാധ ഏൽക്കാതിരിക്കാനുള്ള ഒന്നാണ് അത്. അപ്പോൾ റെഫ്രിജറേറ്റ് ചെയ്ത ഭക്ഷണത്തിന് ഇത്തരത്തിലുള്ള മെച്ചമുണ്ട്, ഫംഗസ് ബാധ അതുണ്ടാകില്ല. അതുപോലെ 20 വയസ്സിന് മേൽ പ്രായമുള്ള സ്ത്രീകൾ സ്ഥിരമായി എല്ലാ മാസവും സ്തനം സ്വയം പരിശോധന നടത്തണം. അത് വിവാഹിതരായോ അല്ലാതെ അല്ലാതെ കൊച്ചുകുട്ടികൾക്ക് പോലും ഇത്തരമുള്ള ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരത് 20 വയസ്സിന് മേലുള്ളവർ നിർബന്ധമായിട്ട് ഇത് ചെയ്യേണ്ടതാണ്. അത് എന്തെങ്കിലും സംശയമുള്ള പക്ഷം നമുക്ക് മാമോഗ്രാം പരിശോധന ചെയ്യാം. അതോടൊപ്പം തന്നെ FNA പരിശോധന ഉണ്ട്. നമുക്ക് FNA സൈറ്റോളജിയാണ്, FNA സൈറ്റോളജി ഉണ്ട്. നമുക്ക് അത് നമുക്കത് കണ്ടെത്താൻ സാധിക്കും, ഉറപ്പ് വരുത്താൻ സാധിക്കും. പിന്നെ ലൈംഗിക ജീവിതം ആരംഭിച്ച സ്ത്രീകൾ സ്ഥിരമായി പാപ്പ് ടെസ്റ്റ് ചെയ്യുക. 21 വയസ്സിന് മേല് ഉള്ളവർ 3 വർഷത്തിലൊരിക്കലെങ്കിലും പാപ്പ് ടെസ്റ്റ് 3 വർഷത്തിലൊരിക്കൽ പാപ്പ് ടെസ്റ്റ് ചെയ്യണം. എന്തെങ്കിലും സംശയകരമായിട്ടുള്ള രീതിയിൽ കോശ വ്യതിയാനങ്ങൾ കാണുകയാണെങ്കിൽ അതിൻ്റെ പീരീഡ് കുറയ്ക്കണം. അത് 1 വർഷത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ പാപ്പ് ടെസ്റ്റ് ചെയ്യണം. അത് ഫോളോ അപ്പ് ചെയ്യണം. പിന്നെ പുകവലി, പുകയില ഉൽപ്പന്നങ്ങൾ ഇവയൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അമിത മദ്യപാനം ഒഴിവാക്കുക. ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അത് അമിത ഭാരം ഉണ്ടാകാതെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ തീരെ ഭാരം കുറയാനും പാടില്ല. അപ്പോൾ ഒരു മിതമായ രീതിയിൽ
2: ബോഡി വെയ്റ്റ്
3: മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ സ്ഥിരമായിട്ടുള്ള എക്സസൈസ് മുതലായ കാര്യങ്ങളൊക്കെയാണ് പൊതുവായിട്ട് നമുക്ക് ക്യാൻസർ തടയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത്.
2: സാറ് പറഞ്ഞു വന്നത് ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളാണ് ക്യാൻസർ തടയാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം. നമ്മൾ വ്യായാമം ചെയ്യണം, ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഈ പറഞ്ഞ നേരത്തെ ഗ്രിൽഡ് ഭക്ഷണങ്ങൾ ഒഴിവാക്കി,
3: അതെ അതെ,
2: നല്ല പാചകം ചെയ്ത, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ പാചകം ചെയ്ത ഭക്ഷണങ്ങൾ കഴിക്കുക. അതേപോലെ തന്നെ മൃഗങ്ങളുടെ കൊഴുപ്പുകളുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. സസ്യ ഭക്ഷണങ്ങൾ കഴിക്കുക. അതേപോലെ തന്നെ മത്സ്യവും മാംസവും ഒക്കെ കഴിക്കാം, പക്ഷെ അതിലെ നമ്മളൊരു ഒരു കൺട്രോൾ ഉണ്ടാവണം എന്നാണ്
3: സൂചിപ്പിച്ചത്.
2: ഇപ്പോ അതിനൊരു അവസാനമായി ചോദിക്കാനുള്ള ചോദ്യം, പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങൾ ഇന്ന് ലോകം കൈയടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും ട്വിറ്റർ ആയാലും ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ആയാലും, ഇപ്പൊ എന്ത് ഉണ്ടെങ്കിലും ഒരാൾ ഒരു നേരത്തെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും ഒരു ഒരു വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊടിക്കൈ കാണിച്ച് ക്യാൻസറിനുള്ള ചികിത്സയാണ് ഇത് എന്ന് പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. ഇങ്ങനത്തെ എന്തെങ്കിലും പൊടിക്കൈകൾ ക്യാൻസർ ചികിത്സക്ക് ഉണ്ടോ?
3: ഒന്നുമല്ല, അങ്ങനെ അത്തരത്തിലൊരു പൊടിക്കൈയുമില്ല. നമ്മളെപ്പോഴും ഈ ഇതിനെ ശാസ്ത്രീയമായിട്ടുള്ള മാർഗത്തിൽ കൂടിയാണ് വീക്ഷിക്കേണ്ടത്. ഇത്തരം പൊടിക്കൈകൾ ഉപദേശിക്കുന്ന പലരും ഉണ്ട്, പല വൈദ്യന്മാരും ഉണ്ട്, പല ഡോക്ടർമാരും ഉണ്ട്. അവരൊന്നും ശരിക്കും പക്ഷേ മോഡേൺ മെഡിസിൻ്റെ ആൾക്കാരായിരിക്കില്ല, പക്ഷേ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ്റെ ആൾക്കാരായിരിക്കാം. അവിടെ ഇതിനുള്ള റിസർച്ചിനുള്ള സാധ്യതകൾ കുറവാണ്. ഞാനീ പറയുന്നതെല്ലാം തന്നെ മോഡേൺ മെഡിസിൻ്റെ ആ ഒരു ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ആ ആശയങ്ങൾ അനുസരിച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മറ്റ് ആ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ്റെ ആ ഒരു വാട്സപ്പിൽ കൂടി വരുന്നത്, സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിക്കുന്ന വെള്ളം അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ചികിത്സാ രീതികൾ, അതൊന്നും തന്നെ ഫലപ്രദമായിട്ടുള്ള ഫലം നമുക്ക് തരില്ല. ചുമ്മാ പരീക്ഷിക്കാമെന്നല്ലാതെ വേറൊന്നും തന്നെ അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല.
2: ഒരിക്കലും ഇത്തരത്തിലുള്ള രോഗങ്ങൾ മാരകമായ രോഗം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, എന്നാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു പൊടിക്കൈകൾ പരീക്ഷിക്കുന്ന പോകുന്നത് അപകടം ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളാണ്. നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ പാശ്ചാത്യ ശൈലികൾ, മറ്റു രാജ്യങ്ങളിലുള്ള ശൈലികൾ, മറ്റുള്ളവരും നമ്മൾ കടമെടുക്കുമ്പോൾ സ്വാഭാവികമായും പാശ്ചാത്യ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന അതേ തോതിൽ ഇന്ത്യയിലും കേരളത്തിലും ക്യാൻസർ വർദ്ധിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2020 ആകുമ്പോഴേക്ക് ഇതിനേക്കാളും 7 മടങ്ങ് ക്യാൻസർ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. സ്ത്രീകളിൽ ക്യാൻസർ രോഗം വ്യാപകമായി ഉണ്ടാകുന്നു. ഗർഭാശയ ക്യാൻസർ, അതേപോലെ തന്നെ സ്തനാർബുദം ഒക്കെ ധാരാളമായി ഉണ്ടാകുന്നു. പലപ്പോഴും സമൂഹത്തിൽ നമ്മൾക്ക് എല്ലാവരും എഡ്യൂക്കേറ്റഡാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഒരു ഫലം നമ്മൾക്ക് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഇല്ല എന്ന് സംശയിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. കേരളത്തിൽ മെഡിക്കൽ കോളേജുകൾ ധാരാളമുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്, എങ്കിലും നമ്മുടെ ജോലി തിരക്കുകൾ, നമ്മുടെ മറ്റു എൻജോയ്മെൻറ്റുകൾ, നമ്മുടെ ജീവിതത്തിലെ മറ്റു ആഹ്ലാദ നിമിഷങ്ങളൊക്കെ കവരുന്നത് നമ്മുടെ ജീവനാണ്. ഇപ്പോൾ പിന്നെ ഗർഭാശയ ക്യാൻസറുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ തെളിയിക്കുന്നത് 30 വയസ്സിന് മുമ്പ് പ്രസവിച്ച സ്ത്രീകൾക്ക് ഗർഭാശയ ക്യാൻസർ വരാനുള്ള സാധ്യതകൾ കുറവാണ്. അതേപോലെ തന്നെ കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് ഗർഭാശയ ക്യാൻസർ പിന്നെ വരാനുള്ള സാധ്യത കുറവാണ്. ബ്രസ്റ്റ് ഫീഡിംഗ്, അതേപോലെ തന്നെ മുല കൊടുക്കൽ, കൂടുതലായി മുല കൊടുക്കുന്ന പിന്നെ സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ്. ലൈംഗിക അവയവങ്ങൾ ശുദ്ധിയായി സൂക്ഷിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ക്യാൻസർ വരാനുള്ള സുഖമാണ്. പാശ്ചാത്യമായ അല്ലെങ്കിൽ ഗ്രിൽഡായ ഭക്ഷണങ്ങൾ, പുറത്തുള്ള കെമിക്കലുകൾ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ്. നമ്മുടെ ജീവിതത്തില്
3: കൂടുതലാണ് അങ്ങനെയുള്ളവർക്ക്
2: സാധ്യത കൂടുതലാണ്. അപ്പോ പുറത്തുള്ള ഗ്രിൽഡായ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ആളുകൾക്ക്, നാടൻ ഭക്ഷണം, വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുന്ന ആളുകൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ്. ഇങ്ങനെ ജീവിതത്തിലെ ശൈലിയിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ വലിയൊരു ദുരന്തത്തിൽ നിന്ന് നമ്മളെ മാത്രമല്ല നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാം. സിഗരറ്റും മദ്യവും പോലുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്കൊരു പിന്നെ ഒരു സന്തോഷം, ജന്മദിനം അല്ലെങ്കിൽ മരണദിനം, കല്യാണം അല്ലെങ്കിൽ ആഘോഷങ്ങൾ, ഏത് മതത്തിൻ്റെ ആയാലും ആഘോഷങ്ങളുടെ ഭാഗമായൊക്കെ കൊടുക്കുന്ന ഇത്തരം മദ്യവും മയക്കുമരുന്നും സിഗരറ്റും ഒക്കെ നശിപ്പിക്കുന്നത് നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതം മാത്രമല്ല നമ്മുടെ കൂടെ ജീവിക്കുന്ന ഭാര്യ, മക്കൾ, നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന മാതാപിതാക്കൾ ഒക്കെ ഇതിലൂടെ തകരുകയാണ്. ഒരു കുടുംബം അവരുടെ കിടപ്പാടും അവരുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ ചിലപ്പോൾ ഒരു ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ട്. സമൂഹത്തിൽ വ്യാപകമായി ഇത്തരത്തിലുള്ള ചികിത്സാ ഫണ്ടുകൾ പരിശോധിച്ചാൽ ക്യാൻസറാണ് എന്നും മുന്നിൽ നിൽക്കുന്നത്. ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾക്കുണ്ടാകുന്ന അജ്ഞതയോ അതേപോലെ തന്നെ നമ്മുടെ ഒരു അവജ്ഞയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു ഒരു ഒരു അശ്രദ്ധയോ പലപ്പോഴും ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമായിത്തീരുന്നു. കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു. നമ്മൾക്കൊരു രോഗം വന്നാൽ എല്ലാം തീർന്നു എന്നൊരു ബോധമുണ്ടാകുന്നു. അവിടെ നമ്മൾക്ക് തീർന്നില്ല. ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. നമ്മുടെ യഥാർത്ഥ ദൈവവിശ്വാസവും അതേപോലെ തന്നെ നമ്മുടെ സൃഷ്ടാവിലുള്ള ആത്മാർത്ഥമായ അചഞ്ചലമായ വിശ്വാസവും തക്വബോധവുമുള്ള ആളുകൾക്ക് ഒരിക്കലും ഇത്തരം പരീക്ഷണങ്ങൾ വരുമ്പോൾ തളരേണ്ടതില്ല. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് ആത്മവിശ്വാസം നൽകേണ്ട പാലിയേറ്റീവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളുമായി നമ്മൾ എല്ലാവരും സഹകരിക്കുകയും നമ്മുടെ സമൂഹത്തിൽ ചുറ്റും ജീവിക്കുന്ന ഇത്തരം ക്യാൻസർ രോഗികളെ അവർക്ക് യഥാസമയം ചികിത്സ ലഭ്യമാക്കാനും അവർക്ക് ആശ്വാസങ്ങളും അവർക്ക് വേണ്ട സർവീസുകളും ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. ക്യാൻസർ എന്നൊരു വലിയ രോഗത്തെക്കുറിച്ചാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത്. അതിൻ്റെ ഏറ്റവും കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ചർച്ച ചെയ്യാൻ സാധിച്ചത്. ഇനിയും ഓരോ ക്യാൻസറുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇൻഷാല്ലാഹ് അടുത്ത എപ്പിസോഡുകളിൽ നമ്മൾക്ക് പുതിയ അതിഥികളുമായി അത് ചർച്ച ചെയ്യാം. ഈ എപ്പിസോഡിലും നമ്മോട് ക്യാൻസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവെച്ച കഴിഞ്ഞ 30 വർഷത്തെ കാലത്തിലധികമായി ഈ രംഗത്ത് പരിചയസമ്പന്നനായ മുരളി സാർ അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത്. നമ്മളെല്ലാവരും ഇക്കാര്യങ്ങൾ ഗൗരവത്തിലെടുക്കണം. പുതിയൊരു ജീവിതശൈലിയിലേക്ക് മാറാനുള്ള ഒരു പ്രചോദനമായി ഈ PC റേഡിയോയിൽ ചർച്ച മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചർച്ചയിൽ ശ്രവിച്ച മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുത്ത അതിഥി മുരളി സാറിനെ, PC റേഡിയോയുടെ ശ്രോതാക്കൾക്കും PC റേഡിയോയുടെ സംഘാടകർക്കും വേണ്ടി ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നു.
0: മാഷാല്ല, നല്ലൊരു വിഷയമാണ്. എല്ലാവർക്കും വേറെ അറിയേണ്ട സുപ്രധാനമായ ഒരു വളരെ പേടിപ്പെടുത്തുന്ന ഒരു അസുഖമാണെങ്കിലും അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിച്ചു.
1: അവതരിപ്പിച്ചത് പ്രശസ്ത ഡോക്ടറായിട്ടുള്ള R. മുരളീധരനാണ്. അതുപോലെ അദ്ദേഹത്തോടൊപ്പം PC റേഡിയോ പ്രതിനിധി നബീൽ പയ്യോളിയുമാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. അടുത്ത് നമ്മള് ഓരോ ദിവസവും ഓരോ പ്രാർത്ഥനകൾ പഠിക്കുന്ന ഒരു സെഷനാണ് പ്രാർത്ഥന പഠനം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രാർത്ഥന പഠനത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ദീനായിട്ടുള്ള ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പോവാതിരിക്കാൻ, പുറത്താകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ സ്വർഗത്തിൽ ഒരു സത്യവിശ്വാസിയുടെ ഒന്നാമത്തെ ആഗ്രഹമായ ആ സ്വർഗത്തിൽ നമ്മുടെ മുത്തുനബിയുടെ, പ്രവാചകൻ്റെ സഹവാസം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അതാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ അബ്ദുല്ല മുഹസിൻ വണ്ടൂർ നമ്മളോട് പങ്കുവെക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമാ ബഅദ്. പ്രിയമുള്ള PC റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ ദീനിൽ ഇസ്ലാമിൽ നിന്ന് പുറന്തള്ളപ്പെടാതിരിക്കാൻ ദൃഢമായ ഈമാൻ നമുക്ക് അനിവാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്താവാതിരിക്കാൻ നല്ല ദൃഢമായ ഈമാനും അതുപോലെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും സ്വർഗത്തിൽ പ്രവാചകൻ്റെ കൂടെ സഹവസിക്കുവാനുമുള്ള ഒരു അവസരം ലഭിക്കാനുള്ള പ്രാർത്ഥനയാണിത്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ لا يرتد ونعيما لا ينفد ومرافقة النبيك محمد صلى الله عليه وسلم في أعلى جنة الخلد. പ്രാർത്ഥനയുടെ അർത്ഥം: اللهم إني أسألك إيمانا لا يرتد. അല്ലാഹുവേ, ഇസ്ലാമിൽ നിന്ന് പുറംതള്ളപ്പെടാത്ത ദൃഢമായ ഈമാനും ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വനഈമൻ ലാ യൻഫദു തീർന്നു പോകാത്ത അനുഗ്രഹവും ومرافقه النبي محمد صلى الله عليه وسلم في اعلى جنه الخلد അങ്ങനെ അനശ്വരമായ സ്വർഗ്ഗത്തിലെ ഉന്നത സ്ഥാനവും അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസവും നിന്നോട് ഞാൻ തേടുകയാണ് എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ്ദു വനഈമൻ ലാ യൻഫദു ومرافقه نبيك محمد صلى الله عليه وسلم في اعلى جنه الخلد اللهم اني اسالك ايمانا لا يرتد اللهم اني اسالك ايمانا لا يرتد ونعيما لا ينفد لا ينفد ونعيما لا ينفد ونعيما لا ينفد اللهم اني اسالك ايمانا لا يرتد ونعيما لا ينفد ومرافقه نبيك محمد ومرافقه النبيك ومرافقه النبيك محمد صلى الله عليه وسلم ومرافقه النبيك محمد صلى الله عليه وسلم في اعلى جنه الخلد في اعلى جنه الخلد ومرافقه نبيك محمد صلى الله عليه وسلم في اعلى جنه الخلد اللهم اني اسالك ايمانا لا يرتد ونعيما لا ينفد ومرافقه نبيك محمد صلى الله عليه وسلم في اعلى جنه الخلد ഈ ഒരു പ്രാർത്ഥന നാം ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കേണ്ട ഒരു പ്രാർത്ഥനയാണിത്. എപ്പോഴാണ് നമ്മുടെ ഈമാൻ കുറഞ്ഞു പോകുന്നത് എന്നോ ഇസ്ലാമിൽ നിന്ന് പുറന്തള്ളുന്നത് എന്നോ ഒന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് നിരന്തരമായും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാവർത്തികമാക്കുക. അല്ലാഹു നമ്മെ ഈ ദീനിൽ ഇസ്ലാമിൽ നിന്ന് പുറന്തള്ളാതിരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ പ്രാർത്ഥനയിൽ നല്ലൊരു പ്രാർത്ഥന നമുക്ക് പഠിക്കാൻ സാധിച്ചു. കൂടെ ചൊല്ലി ഒരുമിച്ച് അത് പഠിക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹി. ഇനി നമ്മൾ വളരെ വ്യത്യസ്തമായ കുട്ടികളുടെ ഒരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. പൂമരത്തണലിൽ നമ്മോടൊപ്പം ചേരുന്നത് തൗഫീഖ് അസ്ലമാണ്.
1: മൃഗങ്ങളോടുള്ള കാരുണ്യത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ പൂമരത്തണലിൽ തൗഫീഖ് അസ്ലം ഒപ്പം ആയിഷ നർമിൻ, ഫാത്തിമ നൂറ, ജന്ന മറിയം ഇവരൊക്കെ ഒപ്പമുണ്ട്. അപ്പോൾ ആ ഭാഗം അല്ലെങ്കിൽ ആ ക്ലാസ് ഒന്ന് കേട്ടിട്ട് വരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൂട്ടുകാരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അപ്പോൾ നമ്മൾ അല്ലേ ഭൂമത്തണലിൻ്റെ രണ്ടാമത്തെ ഒരു എപ്പിസോഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അല്ലേ. എന്താണ് സ്പെഷ്യൽ പ്രോഗ്രാം നമ്മളെ? ആ കഥ പറയാം അല്ലേ. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാം എന്നുള്ളതാണ് അല്ലേ. നമുക്കറിയാം ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാൻ രണ്ട് മൂന്ന് രൂപത്തിലുണ്ട്. ഒന്ന് നമുക്ക് സാധാരണ പുസ്തകങ്ങൾ വായിച്ചു പഠിക്കും അല്ലേ, ലേഖനങ്ങളൊക്കെ വായിച്ചിട്ട് എന്ത് ചെയ്യും, ഓരോ വിഷയങ്ങൾ പഠിക്കും നമ്മൾ. പിന്നെ എന്നെ പഠിക്കണെങ്കണ്ട കഥ കേട്ട് പഠിക്കും. പിന്നെ വേറെ
6: എന്തുള്ളത്?
5: ആ അങ്ങനെയാണ്. വെരി ഗുഡ്. എന്താണ്? പാട്ട് കേട്ട് പഠിക്കും അല്ലേ. നല്ല നല്ല പാട്ടുകളെ കേട്ടിട്ട് ആക്ഷൻ സോങ് എല്ലാ പാട്ടും. ഈ പാട്ടിലൂടെ എന്ത് ചെയ്യും, കൊറേ കാര്യങ്ങള്
6: പഠിക്കും.
5: ആ പാട്ടിലൂടെ പഠിക്കും, പിന്നെ ലേഖനങ്ങള് വായിച്ചിട്ട് പഠിക്കും, പിന്നെ കഥ കേട്ട് പഠിക്കും, പിന്നെ ഖുർആന് അർത്ഥം വായിച്ചു പഠിച്ചിട്ട് അങ്ങനെയും കൊറേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ അല്ലേ. അപ്പൊ നമ്മള് ഇന്ന് ഇൻഷാല്ലാ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടർച്ചയായിട്ട് എന്നെന്ത് ചെയ്യാണ്, കഥ കേട്ടുകൊണ്ട് പുതിയൊരു വിഷയത്തിലേക്കാണ് പ്രവേശിക്കുകയാണ്. ഇനി ചെന്ന് ഇപ്പൊ കഥ പറയാരാ? നമുക്ക് ഒരുമിച്ച് കഥ
6: പറയാം.
5: ഒരുമിച്ച് പറഞ്ഞാല് നമ്മുടെ ഗ്രൂപ്പ് സോങ് ഒക്കെ പാടുന്ന പോലെ അങ്ങനെ മൂന്നാളൊപ്പം ഇങ്ങനെ പറഞ്ഞു പോകുകയല്ല. പിന്നെ എങ്ങനെയാണ്,
6: കുറച്ചെല്ലാരും
5: കൂടെ കൂടി ഇങ്ങനെ കൂടെ ഞാനുണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യാം, ഒരു കഥ പറയാം കേട്ടല്ലോ. അപ്പൊ ഏതാ പറയാ?
6: കാരുണ്യമുള്ളവരാവുക.
5: ആ കാരുണ്യമുള്ളവരാവുക ആരോട്? മൃഗങ്ങളോട്. നമ്മൾ എന്ത് ചെയ്യണം? കരുണയുള്ളവരാകണം അല്ലേ. മൃഗങ്ങൾ പാവാണല്ലേ, ഇതൊക്കെ സംസാരിക്കാൻ അറിയില്ല, ഉണ്ടാ പ്രാണികളാണ് അല്ലേ. നമ്മളൊരു കല്ലിൽ തെറിഞ്ഞ എന്ത് ചെയ്യും
6: അല്ലേ,
5: തിരിച്ചു കാട്ടാൻ ചിലപ്പോ കഴിയൂല അല്ലേ. അയ്യോ,
6: അപ്പൊ
5: നമ്മളൊരു ഒരു ഒരു പശുവിനെ കണ്ട്, ഒരു പൂച്ചനെ കണ്ട്, ഒരു പൂച്ചനെ കണ്ട് നമ്മളൊരു കല്ലിൽ തെറിഞ്ഞ എന്ത് ചെയ്യും? പൂച്ച തിരിച്ച് എഴുതോ നമ്മളെ അടിക്കുവോ? അപ്പം മിണ്ടാ പ്രാണികളോട് നമ്മൾ എന്ത് ചെയ്യണം? കരുണ കാണിക്കണം. അപ്പൊ അത് പഠിപ്പിക്കുന്ന ഒരു ചെറിയ കഥയാണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ
6: പറയുന്നത്.
5: ഈ രണ്ടാമത്തെ എപ്പിസോഡ് ഒന്നാമത്തെ കഥയായിട്ട് നമ്മള് പറയാൻ പോണത്. ആ തുടങ്ങാ, നർമി തുടങ്ങിക്കോ. നർമി കഴിഞ്ഞ എപ്പിസോഡ് കഥ പറഞ്ഞിട്ടില്ല അല്ലേ, എന്താണ് പറഞ്ഞേ കഥ എന്താണ്? ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ, ഞാൻ ഒരു വരി പറയുള്ളൂ, ബാക്കി എന്ത് ചെയ്യണം നിങ്ങൾ പറയണം. അല്ലട്ടെ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തോട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബാക്കിയോ ഒരു ഒട്ടകം നബിയെ കണ്ടപ്പോ എന്ത് ചെയ്തു?
6: കരഞ്ഞു.
5: കരഞ്ഞു പിന്നെ
6: അപ്പോൾ നബി അതിന്റെ
5: തലോടി കൊടുത്തു. എന്തിനാണ്? ഇപ്പൊ നിങ്ങളെ വീട്ടിൽ നിങ്ങളെ കരയിലുണ്ടോ? ഉണ്ടോ? കരയുമ്പോ എന്ത് ചെയ്യമ്മ? എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് കരയുമ്പോ എന്ത് ചെയ്യും? സാലാണ് നമ്മളിങ്ങനെ പുറത്ത് തൊട്ടിക്കണ്ടല്ലേ, അല്ലെങ്കിൽ തല എന്ത് ചെയ്യും? സാല. അതുപോലെ നബി എന്ത് ചെയ്ത്? ആ മൃഗത്തോടുള്ള സ്നേഹം കൊണ്ട് എന്ത് ചെയ്ത്? തലോടി കൊടുത്ത്. അപ്പോഴോ
6: കരച്ചിൽ നിർത്തി. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എവിടെയാണ് ഈ ഒട്ടകത്തിന്റെ
5: യജമാനൻ? അല്ലേ, കാരണം ഒട്ടകം കരഞ്ഞപ്പോ നബിക്ക് മനസ്സിലായി എന്ത്, എന്തോ ഒരു
6: പ്രശ്നം.
5: വെറുതെ കാര്യമായിരിക്കും ഒരു അസ്തിന്, നബിനെ കാണുന്ന കാര്യ അങ്ങനെ ഉണ്ടാകുമോ? ഇല്ല. എന്നിട്ട്
6: അപ്പൊ ഒരു അൻസാരി തോട്ടത്തിലേക്ക് വന്നു.
5: അൻസാരി ഒരാള് തോട്ടത്തിലേക്ക് വന്നു.
6: അപ്പൊ ചോദിച്ചു, ആരാണ് ഇതിന്റെ യജമാനൻ?
5: ചോദിച്ചു. അല്ല, ആരാണ് യജമാനൻ ചോദിച്ചപ്പോ ആര് വന്നു?
6: അൻസാരി വന്നു.
5: അൻസാരി വന്നു. ഓക്കെ.
6: അപ്പോ നബി പറഞ്ഞു, മൃഗങ്ങളോട് കാരുണ്യം കാണിക്കണം.
5: ആ കാരുണ്യം കാണിക്കണം. ഈ മൃഗത്തിന്റെ പേര് എന്ത് ചെയ്യും? അല്ലാഹു സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ എന്താ സംഭവം ഉണ്ടായിട്ടുള്ള, എന്താണ്
6: ഈ യജമാനൻ ഇതിനെ ഉപദ്രവിച്ചു?
5: ആ ഒട്ടകം നബിയോട് സങ്കടം പറഞ്ഞിട്ടുണ്ട്. അത് നബിക്കുള്ള കഴിവാണ്. നിങ്ങളെ വീട്ടിലത്തെ പോത്ത് അല്ലെങ്കിൽ പൂച്ച നായങ്ങളോട് സങ്കടം പറയുന്നുണ്ടോ? നിങ്ങളിങ്ങനെ പറയോ? ഒരു ഒരു ഒരു പൂച്ച ഒന്നും കണ്ടിങ്ങനെ നിർമ്മിവാക്കിയാണ് ഇങ്ങനെ ഇന്ന ഇന്നയാള് കാട്ടി പല്ലെടുത്തെന്ന് പറയലുണ്ടോ? പറയോ?
6: ഇല്ല.
5: പക്ഷെ നബിക്ക് അങ്ങനത്തെ ഒരു കഴിവ് പഠിച്ചാൽ കൊടുത്തിട്ടുണ്ട്. മൃഗങ്ങളെ സംസാരം മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. നബിക്ക് പല കഴിവും കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ. നബിയോട് കല്ല് സലാമറ സംഭവങ്ങളുണ്ട്. മിമ്പർ അല്ലേ, ഒരു മിമ്പർ ഇല്ല, ഒരു സംഭവം ഇല്ല. ഒരു നബി കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച മിമ്പർ എന്ത് ചെയ്ത്? ഒരു പുതിയ മിമ്പർ കിട്ടിയപ്പോൾ എന്ത് ചെയ്ത്? ഈ മിമ്പർ മാറ്റി. നബി ആ പുതിയ മിമ്പർ വന്നപ്പോൾ എന്ത് ചെയ്ത്? ആ മിമ്പർ കരഞ്ഞു എന്നാണ്. ആ മിമ്പർ കരഞ്ഞു. അപ്പം നബി എന്ത് ചെയ്ത്? ആ മിമ്പറിനെ പോയിട്ട് ഒന്ന് ചേർത്ത് പിടിച്ചപ്പോൾ കഷ്ടത്തിന് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതുപോലെ ഒട്ടക നബിയോട് പരാതി പറഞ്ഞിരിക്കണത് എന്റെ യജമാനൻ എന്നെ
6: ഉപദ്രവിക്കുന്നുണ്ട്
5: അല്ലേ. അപ്പൊ നോക്കണം, ഇവിടെ ഒരു ഒട്ടകം പ്രയാസപ്പെട്ടപ്പോൾ പോലും നബി എന്ത് ചെയ്തിട്ടുണ്ട്?
6: അല്ലേ,
5: നമ്മളെ വീട്ടിലൊക്കെ ചിലപ്പോ എന്തുണ്ടാവും? ഒട്ടകം ഉണ്ടാക്കോ? അല്ലാത്ത കുറെ ജീവികൾ ഉണ്ടാവും അല്ലേ, മിണ്ടാ പ്രാണികള്, പൂച്ച, നായ. അപ്പൊ നമ്മൾ അവരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങളെന്താ ചെയ്യല്? നിങ്ങളെ വീട്ടിലെ നായ പൂച്ച ഉണ്ടാവും എന്ത് ചെയ്യല്?
6: പൂച്ചക്ക് ഫുഡ്
5: ഫുഡ് കൊടുക്കും നമ്മളല്ലേ, മീന് അല്ലെങ്കിൽ ഫുഡ് ബാക്കിയ ഫുഡുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ കൊടുക്കും. ഒരിക്കലും എന്ത് ചെയ്ത് നമ്മൾ അവരെ ഉപദ്രവിക്കാൻ പറ്റൂല. മനസ്സിലായല്ലോ, അവര് മിണ്ടാപ്രാണികളല്ലാന്റെ ഒരു പ്രത്യേക ജീവികളാണ് അല്ലേ. അപ്പം അവരെ നമ്മളൊരിക്കലും പ്രയാസപ്പെടുത്തരുത്. ചില വീട്ടിലൊക്കെ എന്ത് ചെയ്യും, ഒരു സ്ഥിരമായിട്ടുള്ള സ്വഭാവമാണത് അല്ലേ. ഒരു പൂച്ചനെ നായനെ കണ്ട അപ്പം എന്ത്
6: ചെയ്യും,
5: നോക്കും,
6: കല്ലെടുത്ത്
5: കല്ലെടുക്കാൻ നോക്കാണ്, എന്നിട്ട് എന്ത് ചെയ്യും, കല്ലെടുത്ത് എറിയുക, അല്ലെങ്കിൽ വാടിയെടുത്ത് കഴിഞ്ഞ പിന്നാലെ കൂടി എന്ത് ചെയ്യും, അതിനെ അടിക്കുക. ഇതൊക്കെ എന്താണ് പഠിച്ചവിടുന്ന് കുറ്റം കെട്ടുന്ന കാര്യമാണ്. കാരണം അവരെന്താണ്, പാവങ്ങളാണ് അല്ലേ, മിണ്ടാപ്രാണികളാണ്, എന്താണ് അങ്ങനെയുള്ള ജീവികളാണ്. അപ്പൊ ഈ കഥ പഠിപ്പിക്കണം എന്താണ്,
6: മൃഗങ്ങളോട്
5: മൃഗങ്ങളോട് കരുണ കാണിക്കണം എന്ന് വിശ്വസിക്കുന്ന ആ സ്വഹാബിയെ പഠിപ്പിച്ചു. അൻസാരി ആ സ്വഹാബിയെ എന്ത് ചെയ്യാണ്, പഠിപ്പിക്കുകയാണ്. ഇതാണ് ഈ ഒരു ഇന്നത്തെ എപ്പിസോഡിലെ ഈ ഒരു ഒന്നാമത്തെ കഥയിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം, അതായത് മൃഗങ്ങളോട് കരുണ കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മളെ വീട്ടിലുണ്ടാണ് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ആരെങ്കിലും ചെയ്യണേ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം, തടയണം അല്ലേ, അത് ചെയ്യാൻ പറ്റില്ല പറഞ്ഞോക്കണം. അപ്പൊ നമ്മളെന്ത് ഈ കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ഈ കഥ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഒരു നമ്മളെ അയൽവാസിയോ ആരെങ്കിലും അത് കുട്ടി എന്ത് ഒരു പൂച്ചനെ അല്ലെങ്കിൽ കോഴി എന്ന് ഉപദ്രവിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു കൊടുക്കുക. ഒരു കഥ ഉണ്ട് ഇങ്ങനെ, നബിന്റെ കാലത്താണ് സംഭവമാണ്. അപ്പൊ നബി എന്തിട്ടുണ്ട്, നബി അയാൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അള്ളാഹ് എന്ത് ചെയ്യണം, ഈ വിഷയത്തിൽ സൂക്ഷിക്കണം എന്ന്
6: പറഞ്ഞിട്ടുണ്ട്.
5: ഇതാണ് നമ്മളിന്ന് നമ്മുടെ ശ്രോതാക്കളോട് പറയാനുള്ള കഥ. ചില കരയുന്ന ഒരൊട്ടകം അല്ലേ, അങ്ങനെയും പറയാം, കഥക്കാരനെ പേരിടുക, കരയുന്ന ഒട്ടകം, അല്ലെങ്കിൽ നബിയോട് സംസാരിച്ച ഒട്ടകം, എന്ത് പേര് നമുക്ക് ഇടാം. അപ്പോ ഇൻഷാല്ല നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം ഈ ഒരു എപ്പിസോഡിലെ ഒന്നാമത്തെ കഥ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുക അല്ലേ. ഏകദേശം നമുക്കൊരു പാഠം മനസ്സിലായി. പ്രിയ കൂട്ടുകാരെ, നമ്മുടെയൊക്കെ വീട്ടിൽ പിന്നെ കോഴികളുണ്ടാകും, പൂച്ചയുണ്ടാകും, നായകളുണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെ മിണ്ടാപ്രാണികളുണ്ടാകും. അവയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അവയെ സ്നേഹിക്കണം അല്ലേ, അവരെ ഉപദ്രവിക്കരുത് എന്ന് നമ്മുടെ പാഠമാണ് ഈ ഒരു ചെറിയ കഥയുടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് എല്ലാവർക്കും എല്ലാവരോടും മനുഷ്യരോടും മൃഗങ്ങളോടൊക്കെ പിന്നെ കരുണ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഇനി എന്താ അടുത്തത്? നമ്മളെ ശ്രോതാക്കൾക്ക് ഒരു കഥ പോരല്ലോ, ഒരു എപ്പിസോഡിൽ രണ്ട് കഥ വേണം ഇൻഷാല്ലാ. അപ്പൊ ഇനി നമുക്ക് വീണ്ടും ഒരു പിന്നെ മൃഗവുമായി ബന്ധപ്പെട്ടല്ലേ, മിണ്ടാപ്രാണിയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കഥ കൂടി എന്ത് ചെയ്യാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുകയാണ് ഇൻഷാല്ലാ. നമ്മോട് ഈ ഒരു കഥ പറയണത്, ഒരു കൊച്ചു കഥ പറയണത് നമ്മുടെ കൂട്ടത്തിലെ കൊച്ചു കൂട്ടുകാരിയായ നിർമ്മിനാണ് അല്ലേ. ഓക്കെ, ഏതാ കഥ? പൂച്ചയെ കെട്ടിച്ചതെ, കെട്ടിയിട്ട കഥ, പൂച്ചനെ കെട്ടിച്ച്. ആ പറഞ്ഞോ. ഓക്കെ,
7: ഒരിക്കൽ സ്ത്രീ ഒരു പൂച്ചയെ കെട്ടിയിട്ടു. വിശപ്പ് സഹിക്കാൻ കഴിയാത്തത് കരഞ്ഞുകൊണ്ടേയിരുന്നു. അവർ അതിനെ കെട്ടി അയച്ചു വിട്ടില്ല. കെട്ടി അയച്ചു വിട്ടാൽ അതിന് ഭക്ഷണം അന്വേഷിക്കാമായിരുന്നു, അല്ലെങ്കിൽ വല്ല പ്രാണികളെയും പിടിച്ചു കഴിക്കാമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പൂച്ച കാരണം ആ സ്ത്രീ നരകത്തിൽ പ്രവേശിച്ചു.
5: പൂച്ച എന്ത് ചെയ്തു?
6: പൂച്ച ചത്തു.
5: ചത്തില്ലേ? ആ പൂച്ച ചത്തപ്പോ നബി എന്താ പറഞ്ഞത്, ആ പൂച്ച കാരണം സംഭവം എന്താണ്?
7: അതേപോലെ ഒരു നായന്റെ കഥ.
6: നായന്റെ കഥ?
5: നായന്റെ എന്തേന്?
6: അത്
7: ഒരു നായ മരുഭൂമിയിലെ കിണറിന്റെ ചുറ്റോളം നടക്കുന്നത് ഒരാള് കണ്ടു. ആ സമയത്ത് അയാളെ ഷൂസും കയറ് കെട്ടിട്ട്
6: അവിടെ കിണറുണ്ടായിരുന്നു. ആ കിണറ്റില് അയാള് ഇറങ്ങിയിട്ട് ഷൂസിൽ വെള്ളം എടുത്തിട്ട് ആ നായക്ക് കൊടുത്തു.
5: കൊടുത്തു ആ കാരണത്താല്
7: അയാള് സ്വർഗത്തേക്ക്
5: പ്രവേശിച്ചു. അപ്പൊ ഒരു പൂച്ച കാരണത്താൽ ഒരു സ്ത്രീ നരകത്തെ പറഞ്ഞു, ഒരു നായ കാരണത്താല്
7: സ്വർഗത്തും
5: പറഞ്ഞു. ഇത് രണ്ടും എന്താണ്, മൃഗത്തോട് ചെയ്ത ഒരാള് മൃഗത്തോട് കാണിച്ച തെറ്റും മറ്റേത്
7: നല്ലതും.
5: നല്ലതും അല്ലേ? ഒന്ന് മൃഗത്തെ പ്രയാസപ്പെടുത്തി, പൂച്ചനെ പ്രയാസപ്പെടുത്തി, പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെ പ്രയാസപ്പെടുത്തി. ഇതോ പൂച്ചക്ക് ഭക്ഷണം കൊടുത്തിട്ട് അതിനെ എന്ത് ചെയ്ത് സന്തോഷം നൽകിയാണ് അതിന്റെ പ്രയാസം മാറ്റി കൊടുത്ത് അല്ലേ. ഇത് കാരണത്താ നബി പറഞ്ഞ എന്താണ്, നോക്കി ഒരു ചെറിയൊരു പിന്നെ ഒരു പൂച്ച അല്ലെങ്കിൽ ഒരു നായ, ഇത് കാരണത്താല്
6: ഒരു സ്ത്രീ
5: നരകത്ത് പോകാനും സ്വർഗത്ത് പോകാനും കാരണം എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയല്ലേ അല്ലേ. അപ്പൊ ഇതില് ഇതിൽ പറയാനുള്ള വിഷയം എന്താ വെച്ചാൽ, നമ്മള് ചിലപ്പോ ചില വീടുകളൊക്കെ ഉണ്ട്, ചില ആളുകൾ എന്ത് ചെയ്യും, ഇതുപോലെ ചില പക്ഷികളൊക്കെ എന്ത് ചെയ്യും, കൂട്ടിലിട്ട് വളർത്തും. അങ്ങനെ വളർത്താൻ പറ്റിയ പക്ഷികളുണ്ടാവും, പറക്കാൻ കഴിയാത്ത പക്ഷികൾ, ചെറിയ ലോ ബേർഡ്സ് പോലത്തെ, അതല്ലാത്ത വീട്ടിലുണ്ട്, അങ്ങനെ വീട്ടിലുണ്ട്. പക്ഷെ നമ്മള് അല്ലാതെ സാധാരണ നോർമലായിട്ട് ഈ ശരിക്ക് പാലെടുക്കുന്ന പക്ഷികളെ വിളിച്ചു കൂട്ടിലാണ്
6: പാടില്ല
5: പാടില്ല കാരണം അവർക്ക് അവരെ സ്വാതന്ത്ര്യം എന്താണ്? പറന്നടക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളെ സ്വാതന്ത്ര്യം എന്താണ്? നമ്മളെല്ലാം ഒരിടത്തും പോവാ, അങ്ങോട്ട് പോവാ, അങ്ങോട്ട് പോവാ. നമ്മളെ ഒരു വീട്ടിനുള്ളില് ഒരു റൂമിൽ ഇങ്ങനെ അടച്ചിട്ട് അങ്ങനെ ഉണ്ടാവും ഒരു മാസം. ഇതേപോലെ തന്നെയാണ് പക്ഷികളുടെ അവസ്ഥ. ആ പക്ഷികൾക്ക് എന്താ ഇഷ്ടം? പറന്നടക്കാനാണ്, എല്ലായിടത്തും പോകാനാണ്. അല്ലെ, ഓരോ മരത്തിലും പോയിട്ട് ഭക്ഷണം തേടുക, ഓരോ ഭാഗത്തും പോവുക. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മൾ മരത്തും കൂടെ പോകില്ലെങ്കിലും എന്ത് ചെയ്യും? നമ്മളും ഇതേപോലെ നടക്കണം. അപ്പൊ നമുക്ക് ആ റൂം നടക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ, റൂം നടക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷെ നമുക്ക് മതിയോ? അല്ല, നമ്മൾ അടച്ചിട്ട് നമുക്ക് ആർക്കൊന്നുമില്ല, ഇഷ്ടമില്ലാതെ നമുക്ക് ബുദ്ധിമുട്ടാണത് അല്ലേ. അപ്പൊ ഇങ്ങനെ നമ്മള് ഈ ജീവികളോട് എന്ത് ചെയ്യണം? കരുണ കാണിക്കണം. അപ്പൊ നിർമ്മി പറഞ്ഞ കഥയില് ഒരു പൂച്ചക്ക് ഭക്ഷണം കൊടുത്തില്ല എന്നാണ്. ഒരു പൂച്ചയെ കെട്ടിയിട്ട് ആ പൂച്ചനെ കെട്ടയച്ചു വിട്ടാ എന്ത് ചെയ്യും? അത് ഒറ്റക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കൂലേ, നമ്മളെ കൊടുക്കണമെന്നില്ലല്ലോ. അതിന് ഇന്നെ വീടുന്നുണ്ടോ? ആ വേസ്റ്റ് ഇട്ടാ എന്ത് ചെയ്യും? അവിടെ പോയിട്ട് കഴിച്ചു പോരും. അത് നമ്മളെ വീട്ടിൽ തന്നെ കഴിക്കുമെന്ന് വാങ്ങുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉച്ചക്ക് അവിടെ വരി ഭക്ഷണം കഴിക്കാണ്, രാത്രി നിങ്ങൾ വേറെ വീട്ടിൽ ഭക്ഷണം കഴിക്കലുണ്ടോ? ഇല്ല, നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഭക്ഷണം കഴിക്കണം അല്ലെ, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ പൂച്ചക്ക് നായ്ക്കൊക്കെ അങ്ങനെ ഉണ്ടോ? അവർക്ക് എന്ത് ചെയ്യാം? എവിടെയും പോയിട്ട് കഴിക്കാം. അടിപൊളി ഫുഡ് കിട്ടും അല്ലെ, വ്യത്യസ്തമായ ഫുഡുകൾ കിട്ടും. എവിടെയും പോയിട്ട് എന്ത് ചെയ്യാം? ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്.
6: പ്രാണികളെയും,
5: ആ പ്രാണികളെ കഴിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജീവികളെ കഴിക്കുക ഒക്കെ, എലി എലിനെ കഴിക്കുക. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരിക്കലും ഒരു പൂച്ചനെ നമ്മൾ കെട്ടിട്ട് വളർത്താന് പറ്റൂല. ഇത് കെട്ടി വളർത്തിയേക്കല്ല, ഇത് ഭക്ഷണം കൊടുക്കാതെ അതിനെ പ്രയാസപ്പെടുത്തിയേക്കാണ്. എന്നാൽ മറ്റേയാളോ, ഒരു നായക്ക്, നായക്ക് മനസ്സിലായി ആ നായനെ കണ്ടപ്പോ എന്ത്?
6: ഒരു
5: വിശന്ന് നിക്കുന്നുള്ളത്, ദാഹിച്ച് നിക്കുന്നുള്ളത്, അത് മണ്ണിലിങ്ങാ നക്കിക്കൊണ്ട് നിൽക്കണം നായ. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? ഇയാള് പ്രയാസപ്പെട്ട് അയാളെ ഷൂല് കിണറ്റിലേക്ക് ഇറങ്ങി അല്ലേ. ചില കഥയിലെ പറയണ്ട് ഒരു പിന്നെ രണ്ട് കൈയും പിടിച്ച് കയറി അയാള് കിണറ്റിലേക്ക് പോയില്ലേ. പിന്നെ ഈ അയാളെ പല്ലുകൊണ്ട് ഷൂ കടിച്ചു പിടിച്ച് എന്ത് ചെയ്ത്? ഒരു കൈ കൊണ്ട് ഇങ്ങനെ പ്രയാസപ്പെട്ട് കരത്ത് കയറി ആ നായക്ക് വെള്ളം കൊടുത്തെന്ന് പറഞ്ഞത്. അപ്പൊ ഇത് രണ്ടും നമ്മളെന്ന ചേർത്തി പഠിക്കേണ്ട ഒരു കഥയാണ്. തൊട്ടുമുമ്പ് പറഞ്ഞത് ഒട്ടകത്തിന്റെ പ്രയാസപ്പെടുത്തിയ കഥയാണ്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ മൂന്ന് കഥയും തന്നെയാണ്, മൃഗങ്ങളോട് കരുണ കാണിക്കണമെന്ന് പഠിപ്പിക്കണ കഥയാണ്. ഇൻഷാല്ലാ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം? ഈ ഒരു കഥയോട് കൂടി ഇവിടെ ഇവിടെ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഓരോ കഥയിലെയും പാഠങ്ങൾ നമ്മൾ എന്തെങ്കിലും പഠിക്കണം. കഥ കേട്ട് പോവുക എന്നുള്ളതല്ല, ഏതെങ്കിലും ഒരു കഥാപുസ്തകത്തിലെ കഥ വേണ പോലെയല്ല. ഇതൊക്കെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്ന കുറെ സംഭവങ്ങളാണ്. മാത്രമല്ല റിയൽ ആയിട്ട് നടന്ന സംഭവങ്ങളാണ്. മനസ്സിലായല്ലോ? അതാണ് നമ്മൾ കഥാരൂപത്തിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഇൻഷാല്ലാ ഇത് നല്ല കുട്ടികളായി വളരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനത്തെ കഥകളും പാട്ടുകളും ഒക്കെ
6: പഠിക്കുക.
5: അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു
6: അലൈക്കും.
0: മാഷാല്ലാ, പൂമരത്തണ്ണയിൽ വളരെ ഹൃദ്യമായിരുന്നു. മൃഗങ്ങളോടുള്ള കാരണത്തെക്കുറിച്ച് വളരെ സുന്ദരമായിട്ടാണ് തൗഫീഖ് സുലൈമിൻ്റെ നേതൃത്വത്തിൽ ആയിഷ നിർമ്മിനും ഫാത്തിമ നൂറ ജന്ന മറിയം അടക്കമുള്ള ഗ്രൂപ്പ് പങ്കുവച്ചത്. ഇൻഷാല്ലാ ഇനി നമ്മൾ മറ്റൊരു രചനയുടെ ശബ്ദാവിഷ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്.
1: നുറുങ്ങുകൾ. അപ്പോൾ ഇന്നത്തെ നുറുങ്ങുകളിൽ ആരും ശാശ്വതരല്ല എന്ന ഒരു രചനയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്.
8: സുരക്ഷിതമായ ജീവിതം എന്നത് മനുഷ്യൻ്റെ വലിയ ആഗ്രഹമാണ്. ഭാവി ഭദ്രമാക്കാനും ജീവിതം സുരക്ഷിതമാക്കുവാനുമായി എന്തെല്ലാം കാര്യങ്ങളാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇൻഷുറൻസ് പദ്ധതികൾ അടക്കമുള്ള വിവിധ സാമൂഹ്യ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നവരാണ് പലരും. കുട്ടികളുടെ ഭാവി ഭദ്രമാക്കുന്നതിനായി മികച്ച വിദ്യാഭ്യാസവും മികച്ച തൊഴിലുമടക്കമുള്ള ജീവിത സുരക്ഷാ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ഓരോ രക്ഷിതാവും സന്നദ്ധനാകുന്നു. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത നല്ല നാളെ എന്ന ശോഭനമായ ഭാവിക്കായി നാം അക്ഷീണം പരിശ്രമിക്കുന്നു. പകലന്തിയോളം മാത്രമല്ല, രാവിന്റെ സിംഹഭാഗവും തൊഴിലെടുക്കുന്നവരുണ്ട്. എല്ലാം നാളെയുടെ സുരക്ഷ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം. ജീവിത വിഭവങ്ങൾ വെട്ടിപ്പിടിക്കുവാനും ഭാവി സുഭദ്രമാക്കുവാനും സുഖങ്ങൾ ആസ്വദിക്കുവാനുമുള്ള തത്രപ്പാടിനിടയിലായിരിക്കാം മരണം കടന്നുവരുന്നത്. അതോടെ നമ്മുടെ ആസൂത്രണവും സുരക്ഷാ പദ്ധതികളും മുഴുവൻ വ്യവഹാരങ്ങളും അവസാനിക്കുന്നു. ഇതറിയാത്തവരല്ല നാം ആരും. എന്നിട്ടും മനുഷ്യൻ ദുരഭിമാനത്തിന്റെയും അഹങ്കാരത്തിന്റെയും കൊടുമുടിയിൽ കയറി നിന്ന് താനിവിടെ ശാശ്വതനാണെന്ന മട്ടിൽ വിരാജിക്കുന്നു. ധാർമ്മിക നിയമങ്ങളും സദാചാര സംഹിതകളും തച്ചുതകർക്കുന്നു. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ദേശത്തിന്റെയും ഭാഷയുടെയും കക്ഷിരാഷ്ട്രീയത്തിന്റെയും ഒക്കെ പേരിൽ ചോരപ്പുഴകൾ ഒഴുക്കുന്നു. മരണത്തോടെ ജീവിതം അവസാനിക്കുന്നില്ല. സൃഷ്ടിച്ച അള്ളാഹു എല്ലാവരെയും പുനർജീവിപ്പിക്കും. അതിനവനൊരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. നാളത്തെ ജീവിതം മരണശേഷമുള്ള പരലോക ജീവിതമാണ്. ആ ജീവിതത്തിൽ മനുഷ്യന് മരണമില്ല. അവിടെ രണ്ടുതരം ജീവിതമാണ് ദൈവം വാഗ്ദാനം ചെയ്യുന്നത്. ഒന്ന്, നിത്യസൗഭാഗ്യത്തിന്റെയും നിത്യാനന്ദത്തിന്റെയും കേന്ദ്രമായ സ്വർഗം. മറ്റൊന്ന്, നിത്യപീഡനത്തിന്റെ സങ്കേതമായ നരകം. നരകത്തിലായാലും സ്വർഗത്തിലായാലും അവിടെ മരണമില്ല. അതിനാൽ ബുദ്ധിമാന്മാർ മത്സരിക്കേണ്ടത് സ്വർഗം കരസ്ഥമാക്കുവാനും നരകത്തിൽ കടക്കാതെ രക്ഷപ്പെടുക

0: ഉണ്ടാവില്ല. ഒരാളെ കൊന്നാലും നൂറുപേരെ കൊന്നാലും ഭൗതിക കോടതികൾക്ക് നൽകാനുള്ള ശിക്ഷകൾ വ്യത്യസ്തമല്ല. അതിനുള്ള കൃത്യമായ വേദിയാണ് പരലോകം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണുക, ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുന്നതാണ്. നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ. അപ്പോൾ ആർ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവനാണ് വിജയം നേടുന്നത്. ഐഹിക ജീവിതം കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം 185-ാം വചനം.
1: മാഷാ, നല്ലൊരു ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യത്യസ്തമായ ഒരു രചനയാണ് നാം കേട്ടുകഴിഞ്ഞത്. നുറുങ്ങുകളാണ് ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്.

0: ഇൻഷാല്ലാ നമുക്ക് ഏറെ കേൾക്കാനുള്ള, നമ്മൾ ആഗ്രഹിക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അള്ളാഹുവിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചുള്ള ഒരു സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അടുത്തതായി അസ്മാഉൽ ഹുസ്നയാണ്.
1: അൽ ഖരീബ്, അള്ളാഹു ഏറ്റവും സമീപസ്ഥനാണ് എന്ന നാമത്തിൻ്റെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ശ്രവിക്കാൻ പോകുന്നത്. ഇന്നത്തെ പാഠം കൈകാര്യം ചെയ്യുന്നത് അബ്ദുർ റൗഫ് അൽ ഹിക്കമി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ച് നാം പഠിച്ചു വരുമ്പോൾ അവൻ്റെ അൽ ഖരീബ് എന്ന നാമത്തെക്കുറിച്ചാണ് ഇൻഷാല്ലാ ഇന്ന് നാം പഠിക്കുന്നത്. ഈ നാമങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥവും അതിൻ്റെ തേട്ടവും അതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട ചില മര്യാദകളും സ്വഭാവങ്ങളും വിശ്വാസങ്ങളുമാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രധാനമായും ഉൾക്കൊള്ളേണ്ടത് എന്നത് തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി അതനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അൽ ഖരീബ് എന്ന നാമം, അത് അർത്ഥമാക്കുന്നത് വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ വന്ന, അതുപോലെ തന്നെ തിരുവചനങ്ങളിലും അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് അൽ ഖരീബ് എന്ന നാമം അർത്ഥമാക്കുന്നത്? ഖരീബ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സമീപസ്ഥനാണ്. അല്ലാഹു അവൻ്റെ ഇൽമു കൊണ്ട് നമ്മുടെ കൂടെയുണ്ട്, അവൻ്റെ സഹായം കൊണ്ട് അവൻ നമ്മുടെ കൂടെയുണ്ട്, അവൻ എല്ലാ നിലക്കും സംരക്ഷകനായിക്കൊണ്ട് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ പ്രയാസ പ്രതിസന്ധികളിലെല്ലാം നമുക്ക് താങ്ങാകുന്ന തണലാകുന്നവനായി അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഖരീബാണ്. ഒരുപാട് ആശയങ്ങളിലേക്ക് അല്ലാഹു ഖരീബാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വഹുവ മഅകും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ സമീപസ്ഥനായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല കൂടെയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചിലർ ചോദിക്കുകയാണ്, അല്ലാഹു വിദൂരത്താണോ സമീപസ്ഥനാണോ, എന്താണ് അല്ലാഹുവിൻ്റെ അവസ്ഥ എന്നൊക്കെ ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല മറുപടി പറഞ്ഞു കൊടുത്തത്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, റസൂലെ താങ്കളോട് എൻ്റെ അടിമ എന്നെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണ് എന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മറുപടി പറയുകയാണ്. മാത്രമല്ല, ഉജീബു ദഅവത ദാഇ ഇദാ ദആനി, പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വതആല സമീപസ്ഥനാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ

0: അള്ളാഹു സമീപസ്ഥനൻ. അള്ളാഹു നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. ഒരു സെക്കൻഡ് പോലും നമ്മെ വിട്ട് നമ്മുടെ വിഷയത്തിൽ അശ്രദ്ധനല്ല അള്ളാഹു എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹു അവൻ്റെ ഇൽമു കൊണ്ട്, അവൻ്റെ അറിവുകൊണ്ടും അവൻ്റെ ഖുദ്റത്തു കൊണ്ടും നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട് എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, അന്നല്ലാഹ അല കുല്ലി ഷൈഇൻ ഖദീർ വ അന്നല്ലാഹ ഖദ് അഹാത ബി കുല്ലി ഷൈഇൻ ഇൽമ. അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവനാണ്, അള്ളാഹു എല്ലാത്തിനും സാധിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവും അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്. അള്ളാഹു സമീപസ്ഥനാണ്. ആ സാമീപ്യം ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ അറിവുകൊണ്ടും അവൻ്റെ കുദറത്തു കൊണ്ടുമാണ്, അവൻ്റെ കഴിവുകൊണ്ടുമാണ് എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഹദീസിൽ കാണാം, ഒരു ഭൂമി നിറയെ തിന്മകളുമായി കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നു, എന്നിട്ട് അവൻ തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭൂമി നിറയെ മഗ്ഫിറത്തുമായി കൊണ്ട് അള്ളാഹു അവനെ സമീപിക്കുമെന്നാണ്. ഈ രൂപത്തിൽ അള്ളാഹു പാപമോചനം നൽകാൻ അടുത്തുള്ളവനാണ്. ഒരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫസ്തഗ്ഫിറൂഹു തുമ്മ തൂബൂ ഇലൈഹി ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്. അള്ള പറയാണ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. അങ്ങനെ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അള്ളാഹു സമീപസ്ഥനാണ്, അവൻ ഉത്തരം നൽകുകയും ചെയ്യും. അപ്പോൾ അള്ളാഹു ഏത് സന്ദർഭങ്ങളിലും നമ്മോട് അടുത്തവനാണ് എന്നത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട ഒരു ഇസ്മാണ് അള്ളാഹുവിൻ്റെ നാമമാണ്. ഏത് സന്ദർഭത്തിലും നമ്മുടെ ഒരു സെക്കൻഡ് പോലും റബ്ബിൻ്റെ സാമീപ്യമില്ലാതെ കഴിഞ്ഞു പോകുന്നില്ല എന്നത് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ ഇബാദത്തുകൾ എടുത്തു നോക്കിയാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് എന്താണ് എഹ്സാൻ എന്ന് ചോദിക്കുന്നു, മൽ എഹ്സാൻ, എന്താണ് എഹ്സാൻ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞത്, അൻ തഅബുദല്ലാഹ കഅന്നക തറ ഫഇൻ ലം തകുൻ തറ ഫഇന്നഹു യറാക. നീ അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് നീ അള്ളാഹുവിനെ കാണുന്നതുപോലെ, അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യണം. ഇനി അള്ളാഹുവിനെ നിനക്ക് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന രൂപത്തിൽ നീ ഇബാദത്ത് ചെയ്യണം. ഇതാണ് എഹ്സാൻ. അപ്പോൾ നമ്മുടെ ഇബാദത്തുകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ഇടപാടുകളിൽ, എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ ശ്രദ്ധയും അള്ളാഹുവിൻ്റെ വീക്ഷണവും അള്ളാഹുവിൻ്റെ കേൾവിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്നു. ഈ രൂപത്തിൽ അള്ളാഹു നമ്മോടൊപ്പം സദാ സമീപസ്ഥനാണ് എന്നത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സന്ദർഭത്തിൽ അബൂ മുസൽ അഷ്അരി റളിയല്ലാഹു അൻഹും സഹാബത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും കൂടി ഒരു യുദ്ധയാത്രയിൽ താഴ്വര ഇറങ്ങുമ്പോൾ, അതുപോലെ തന്നെ കുന്നുകൾ കയറുമ്പോൾ, അവിടെയെല്ലാം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഒച്ചത്തിൽ അവർ ദിക്റുകൾ പറയുമായിരുന്നു എന്നാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അയ്യുഹന്നാസ് ഇർബഉ അലാ അൻഫുസകും ഫഇന്നകും ലാ തദഊന അസമ്മ വലാ ഗായിബ. നിങ്ങൾ ഈ ഒച്ചത്തിൽ ഉണ്ടാക്കുന്നത് ഒന്ന് മെല്ലെ ഒന്ന് ആക്കണം. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ തേടുന്നത്, നിങ്ങൾ സ്മരിക്കുന്നത് ഒരു അന്ധനോ അല്ലെങ്കിൽ ഒരു ബദിരനെയോ അല്ല, മറിച്ച് ഇന്നമാ തദഊന സമീഅൻ ബസീറൻ ഖരീബൻ, കേൾക്കുന്നവനായ കാണുന്നവനായ സമീപസ്ഥനായവനെയാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. തീർന്നില്ല, ഇന്നല്ലദീന തദഊനഹു അഖറബു ഇലാ അഹദികും മിൻ ഉനഖി റാഹില, നിങ്ങളുടെ വാഹനമായ ഒട്ടകത്തിൻ്റെ കഴുത്തിനേക്കാൾ നിങ്ങളോട് അടുത്തവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ദിക്ർ ചൊല്ലുമ്പോൾ ഒച്ചത്തിൽ അലമുറയിട്ട് വിളിക്കേണ്ട ആവശ്യമില്ല, അത്രയും സമീപസ്ഥനാണ്, നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്നത് പോലും അള്ളാഹു അറിയുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അറിവിൽ അവൻ ഏറ്റവും സമീപസ്ഥനാണ്. നമ്മുടെ അടുത്ത്, നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആള് അറിയാത്ത രൂപത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിനുള്ളിൽ മന്ത്രിക്കുന്നത് പോലും അള്ളാഹു സുബ്ഹാനഹു തആല അറിയുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ആ കുർബത്ത്, അള്ളാഹുവിൻ്റെ സാമീപ്യം എത്രമാത്രം അടുത്താണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ കാണാം, വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അള്ളാഹു പറയാണ്, മനുഷ്യനെ സൃഷ്ടിച്ചു, ആ മനുഷ്യൻ്റെ മനസ്സുകൾ മന്ത്രിക്കുന്നത് പോലും ഞാൻ അറിയുന്നു. കാരണം നഹ്നു അഖറബു മിൻ ഹബ്ലിൽ വരീദ്, അവൻ്റെ ഗണ്ഠനാടിയേക്കാൾ അടുത്തവനാകുന്നു അള്ളാഹു എന്ന് പരിചയപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ ശത്രുക്കളുടെ ശത്രുതയിൽ നിന്നും അതുപോലെ തന്നെ ശത്രുക്കളുടെ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവർ ഒരു ഗുഹയിലേക്ക് ഒളിച്ചിരിക്കുകയാണ്. അവിടെ ആ ഗുഹയുടെ തൊട്ടുമുന്നിൽ ശത്രുക്കൾ വന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഗുഹയിലിരുന്നു കൊണ്ട് നബിയോട് പറയാണ്, റസൂലെ, അവരൊന്ന് കാലിലേക്ക് നോക്കിയാൽ, അവരുടെ കാലുകളിലേക്ക് നോക്കിയാൽ ഞങ്ങൾ പിടിക്കപ്പെട്ടു റസൂലെ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ആദർശമുണ്ട്. മാ വന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമ, അബൂബക്കർ, രണ്ടുപേരുടെ വിഷയത്തിൽ നിങ്ങളുടെ വിചാരമെന്താണ്? മൂന്നാമതായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല കൂടെയുണ്ട് എന്ന് പഠിപ്പിക്കണം. ഇതാണ് അൽ ഖരീബ് എന്ന് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് പ്രയാസഘട്ടത്തിലും ഏതവസ്ഥയിലും നമ്മുടെ കൂടെയുള്ളവനാണ് അള്ളാഹു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ അതെല്ലാം റബ്ബിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട് കരുത്തുറ്റ ഈമാനുള്ളവരായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ ഈ നാമം നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ സമീപസ്ഥനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ചില ആളുകളുടെ വിശ്വാസം അള്ളാഹു തൂണിലും തുരുമ്പിലുമുണ്ട് എന്ന വിശ്വാസമുണ്ട്, അള്ളാഹു എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നു എന്ന വിശ്വാസം ചില ആളുകൾക്കുണ്ട്. എന്നാൽ അഹ്ലു സുന്നത്തിൻ്റെ ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം ഉണ്ടാകേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആല സമീപസ്ഥനാണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം അള്ളാഹു ദാത്തിനാൽ, അള്ളാഹുവിൻ്റെ സത്തയാൽ അള്ളാഹു അർശിൻ്റെ മേൽ ഉപവിഷ്ടനാണ് എന്ന തിരിച്ചറിവും ആ ഒരു വിശ്വാസവും നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഐനല്ലാ എന്നൊരു അടിമ സ്ത്രീയോട് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് ഫിസ്സമ, ആകാശത്തിലെന്നാണ്. അതായത് ആകാശത്തിലെ അർശിൻ്റെ മുകളിലാണ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനം ശരിയായ തനതായ വിശ്വാസം അതാണ്. അള്ളാഹു അർശിൻ്റെ മുകളിലാണ് എന്ന വിശ്വാസം, അവൻ ദാത്തിനാൽ അർശിൻ്റെ മുകളിലാകട്ടെ, അവൻ സത്തയാൽ അള്ളാഹു അർശിൻ്റെ മുകളിലായിരിക്കെ തന്നെ അവൻ്റെ ഇൽമു കൊണ്ട് നമ്മെ വലയം ചെയ്തിരിക്കുന്നു, നമ്മുടെ കൂടെയുണ്ട്. അവൻ്റെ അറിവുകൊണ്ടും അവൻ്റെ കുദറത്തുകൊണ്ടും അവൻ്റെ കഴിവുകൊണ്ടും നമ്മുടെ കൂടെ സമീപസ്ഥനായി ഏതു സമയത്തും നമ്മുടെ കൂടെയുണ്ട് എന്നതാണ്. അതോടൊപ്പം നമ്മൾ രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് അള്ളാഹു അൽ ഖരീബ് എന്ന് മനസ്സിലാക്കുമ്പോൾ മൊത്തത്തിൽ എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഖരീബാണ്. അവൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്തുകൊണ്ട്, അവൻ്റെ പ്രാർത്ഥനകൾ കേട്ടുകൊണ്ട്, അവൻ്റെ പ്രയാസങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഖരീബാണ്. അവൻ്റെ വിഷയങ്ങൾ കൃത്യമായി അറിയുന്നവനായിക്കൊണ്ട് അള്ളാഹു ഖരീബാണ്. എന്നാൽ വിശ്വാസികളായ മുസ്ലിമീങ്ങളായ മുഖ്മിനീങ്ങളായ ആളുകളുടെ അടുക്കൽ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായ ഒരു കുറുബത്തുണ്ട്. ഇബാദത്തുകളിലൂടെ അള്ളാഹുവിലേക്ക് സാമീപ്യം ലഭിക്കും. അതാണ് ഇഹ്സാൻ എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു വച്ചത്. അതോടൊപ്പം മുഖ്മിനിന് പ്രത്യേകം ലഭിക്കുന്ന ഒരു സഹായമെന്നത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിലേക്ക് ഒരു ചാണ് നമ്മൾ അടുത്തു കഴിഞ്ഞാൽ അള്ളാഹു ഒരു മുഴം നമ്മളോട് അടുക്കുമെന്നാണ്. ഇങ്ങനെ നമ്മൾ എത്ര കണ്ട് റബ്ബിലേക്ക് അടുക്കുന്നുവോ അത്ര കണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിലേക്ക് അടുക്കും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു കുറുബത്ത് ഒരു വിശ്വാസിക്ക് ലഭിക്കാനുണ്ട്. അത് എങ്ങനെ ലഭിക്കും? ഇബാദത്തുകളിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. റബ്ബിനെ അനുസരിച്ചുകൊണ്ട് റബ്ബിൻ്റെ കൽപ്പനകളെ ജീവിതത്തിൽ പകർത്തി, റബ്ബ് നിരോധിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് വെടിഞ്ഞുകൊണ്ട് ഈ രൂപത്തിൽ റബ്ബിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവന് അള്ളാഹുവിൻ്റെ സാമീപ്യം പ്രത്യേകമായി ലഭിക്കും എന്നതും നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അള്ളാഹു അൽ ഖരീബ് എന്ന് പറയുമ്പോൾ നമ്മെ സഹായിക്കുന്നവനായിക്കൊണ്ട്, നമ്മുടെ കാര്യങ്ങൾ കേൾക്കുന്നവനായിക്കൊണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനായിക്കൊണ്ട്, നമ്മുടെ മനസ്സിൻ്റെ മന്ത്രങ്ങളെപ്പോലും അറിയുന്നവനായിക്കൊണ്ട്, നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് സഹായിക്കാൻ കഴിവുള്ളവനായിക്കൊണ്ട് അള്ളാഹു നമ്മുടെ അടുത്തുണ്ട് എന്ന വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. ഇങ്ങനെ ഒരു വിശ്വാസമുള്ള ഒരാൾക്കും ഏതൊരു പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും അവൻ നശിച്ചു പോവുകയില്ല. ആ ഈമാനോടുകൂടി മുന്നോട്ട് ജീവിക്കാൻ അവർക്ക് സഹായകമാകും എന്നത് തീർച്ചയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ അസ്മാഉൽ ഹുസ്ന നമ്മൾ പ്രത്യേകം പഠിക്കുന്നത് എന്നതുകൂടി തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളെ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി മരണാനന്തര ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കാൻ നമുക്ക് എവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, അള്ളാഹുവിനെ അവൻ്റെ അറിവ് കൊണ്ടും അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ടും അടിമകളോട് അടുത്തവനാണ് എന്ന ഏറെ അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്തമമായ നാമങ്ങളിലൊന്നായ അൽ ഖരീബിനെ കുറിച്ചാണ് അബ്ദുറൌഫ് അൽ ഹിക്കമി അസ്മാൽ ഹുസ്നയിൽ ഇതുവരെ നമ്മോട് സംവദിച്ചത്. ഇൻഷാല്ലാ അടുത്തതായി കഥ പറയാം.
2: അപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞതുപോലെ കഥ പറയാം എന്ന സെഷനിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. സുശൽ നമ്മുടെ കഥ പറയൽ പ്രോഗ്രാമിൽ നമ്മുടെ സ്ഥിരം ആയിട്ടുള്ള സലാം സാറാണ് ഇന്നും നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ പൂമരത്തണൽ മത്സരം ഹാദിയയുടെ വിജയം എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയപൂർവം സ്വാഗതം. പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിൽ റാഷിദ ബിൻ തുസ്മാൻ രചിച്ചിട്ടുള്ള പൂമരത്തണൽ ഗുണപാഠകഥകളിൽ നിന്നും 2 കഥകളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിലെ കഥകളൊക്കെ എല്ലാവരും കേട്ടില്ലേ? നല്ല ഗുണപാഠമുള്ള, നമുക്കൊത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ 2 കഥകളിലെ ആദ്യ കഥ, കഥയുടെ പേര് മത്സരം. ബിലാൽ സൽസ്വഭാവിയായ ഒരു കുട്ടിയാണ്. അവൻ്റെ 2 കണ്ണുകൾക്കും കാഴ്ചശക്തിയില്ല. ഒരു അപകടത്തിൽപ്പെട്ടാണ് അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. എന്നാൽ അവൻ അതിൽ തളർന്നു പോയിട്ടില്ല, നിരാശപ്പെട്ട് ജീവിക്കുന്നുമില്ല. മറ്റുള്ളവർക്ക് ഭാരമാകാതെ കഴിയുന്നത്ര കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാൻ അവൻ പഠിച്ചു കഴിഞ്ഞു. ബിലാലിൻ്റെ അയൽവാസിയായ സമപ്രായക്കാരനാണ് അംജദ്, വലിയ പണക്കാരൻ്റെ മകൻ. അവൻ മഹാ അഹങ്കാരിയും വികൃതിയുമാണ്. ഒരു ദിവസം ബിലാലിനെ കളിയാക്കുവാനായി അംജദ് പറഞ്ഞു, നമുക്ക് അടുത്ത ഗ്രാമമായ അസീറിലേക്ക് ഒരു ഓട്ടമത്സരം നടത്തിയാലോ, നീ തയ്യാറുണ്ടോ? അതിന് ബിലാൽ മറുപടിയൊന്നും പറഞ്ഞില്ല. കണ്ണുകാണാത്ത തന്നെ അപമാനിക്കലാണ് അംജദിൻ്റെ ഉദ്ദേശമെന്ന് അവന് മനസ്സിലായി. കണ്ണു കാണാത്ത താൻ ഒറ്റയ്ക്ക് പല തവണ അവിടെയുള്ള കുടുംബക്കാരെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും കണ്ണു കാണുന്ന ഒരാളുടെ കൂടെ ഓടി ജയിക്കാനാകുമോ? അവൻ ചിന്തിച്ചു. എന്താ ഒന്നും മിണ്ടാത്തത്? ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ വെല്ലുവിളി ഏറ്റെടുക്ക്. നീ ജയിച്ചാൽ എൻ്റെ വില കൂടിയ പുതിയ ഷർട്ട് നിനക്ക് ഞാൻ സമ്മാനമായി നൽകാം. അംജദ് വിടാൻ ഒരുക്കമില്ലായിരുന്നു. ഉറപ്പാണോ? ബിലാൽ ചോദിച്ചു. അംജദ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ജയിച്ചാൽ ഞാനത് തന്നിരിക്കും. മത്സരം നടക്കുന്ന ദിവസവും സമയവും ഞാൻ തീരുമാനിക്കും. ഓടുമ്പോൾ ഒരു ഉപകരണവും കയ്യിലോ ശരീരത്തിലോ കരുതാൻ പാടില്ല, ബിലാൽ നിബന്ധന വെച്ചു. കണ്ണു കാണാത്ത ബിലാൽ ഒരിക്കലും ജയിക്കില്ല എന്ന ഉറപ്പിൽ അംജദ് അത് അംഗീകരിച്ചു. നിലാവില്ലാത്തൊരു രാത്രിയാണ് ബിലാൽ തെരഞ്ഞെടുത്തത്. അംജദിന് അത് അംഗീകരിക്കുകയല്ലാതെ മാർഗമുണ്ടായിരുന്നില്ല. ഓടുമ്പോൾ ഒരു ഉപകരണവും കയ്യിലോ ശരീരത്തിലോ കരുതാനും പാടില്ല എന്ന് ബിലാൽ പറഞ്ഞതിൻ്റെ രഹസ്യം അപ്പോഴാണ് അംജദിന് മനസ്സിലായത്. വെളിച്ചമില്ലാതെ ഇരുട്ടിൽ ഓടണം. എന്തു ചെയ്യും? ഓടുക തന്നെ. ബിലാൽ കണ്ണു കാണാതെ യാത്ര ചെയ്ത് പരിചയിച്ച വഴിയിലൂടെ നടന്ന് അസീറിലെത്തി. ഇരുട്ടായതിനാൽ അംജദിന് ഓടാനെന്നല്ല നടക്കാൻ തന്നെ പ്രയാസമായിരുന്നു. ഒരുപാട് ദൂരമൊന്നുമില്ലെങ്കിലും കുറെ കഴിഞ്ഞതിന് ശേഷം കുഴികളിൽ വീണ് മറ്റുള്ള പരിക്കുകളോടൊക്കെയാണ് അവൻ അസീറിലെത്തിയത്. തന്നെ കാത്തു നിൽക്കുകയായിരുന്ന ബിലാലിനെ അവൻ കണ്ടെത്തി. അംജദ്, ഇപ്പോൾ എങ്ങനെയുണ്ട്? ബിലാൽ ചോദിച്ചു. സുഹൃത്തെ, എന്നോട് ക്ഷമിക്കണം. അംജദ് കരച്ചിലിൻ്റെ വക്കത്തെത്തിയിരുന്നു. ഇരുവരും പരസ്പരം കെട്ടിപ്പിടിച്ചു. എനിക്ക് ജയിച്ചതിന് നിന്റെ ഷർട്ടൊന്നും തരേണ്ട. നിന്റെ അഹങ്കാരം ഒന്ന് അവസാനിപ്പിക്കണമെന്ന് ലക്ഷ്യമേ എനിക്കുണ്ടായിരുന്നുള്ളൂ, ബിലാൽ പറഞ്ഞു. ബിലാൽ, നീ എൻ്റെ കണ്ണ് തുറപ്പിച്ചു. കണ്ണിന് കാഴ്ചയില്ലാത്തത് നിന്റെ കുഴപ്പമല്ല. കാഴ്ചയുള്ള ഞാൻ അതിൻ്റെ പേരിൽ അഹങ്കരിച്ചത് ഒട്ടും ശരിയായില്ലെന്ന് ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു. സ്നേഹിത, എല്ലാവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. എന്ത് കഴിവുണ്ടെങ്കിലും ആരും ആരുടെ മേലും അഹന്ത കാണിച്ചുകൂടാ. വാ, നമുക്ക് പോകാം. ഇരുവരും കൈകൾ കോർത്തു പിടിച്ച് തിരിച്ചു നടക്കാൻ തുടങ്ങി. കൂട്ടുകാരെ, ഒന്നാമത്തെ കഥ കേട്ടല്ലോ. വലിയ ഗുണപാഠം നമുക്ക് ആ കഥയിൽ നിന്നുണ്ട്. അപ്പം ഇനി രണ്ടാമത്തെ കഥ കൂടി കേൾക്കല്ലേ. രണ്ടാമത്തെ കഥയുടെ പേര് ഹാദിയയുടെ വിജയം. ആ വീട്ടിലെ മൂന്ന് മക്കളിൽ ഇളയവളാണ് ഹാദിയ. ഉപ്പയും ഉമ്മയും ജോലിക്കാരാണ്. രാവിലെ വീട്ടിൽ നിന്നും പോയാൽ വൈകുന്നേരമാണ് തിരിച്ചു വരിക. ഹാദിയയുടെ രണ്ട് സഹോദരങ്ങളും വികൃതി കുട്ടികളാണ്. ഹാദിയയെ കളിയാക്കലാണ് അവരുടെ പ്രധാനപ്പെട്ട വിനോദം. പലപ്പോഴും ശാരീരികമായി വേദനിപ്പിക്കുകയും ചെയ്യും. വേനലവധി കാലത്താണ് അവൾ ഏറെ പ്രയാസപ്പെട്ടത്. ഉപ്പയും ഉമ്മയും ജോലിക്ക് പോയാൽ ഹാദിയയും സഹോദരങ്ങളും മാത്രമാണ് വീട്ടിൽ. സഹോദരങ്ങൾ സന്ദർഭം മുതലാക്കി ഹാദിയയെ ഉപദ്രവിക്കും. അവൾ നിത്യവും ഉമ്മയോട് പരാതി പറയും. അവർ അതൊന്നും അത്ര കാര്യമാക്കിയില്ല. കുട്ടികളല്ലേ, അല്പസ്വല്പമൊക്കെ വികൃതി കാട്ടാതിരിക്കുമോ? അതും വീട്ടിൽ മറ്റാരുമില്ലെങ്കിൽ പ്രത്യേകിച്ചും എന്നായിരുന്നു അവരുടെ ചിന്ത. ഉപ്പയോട് പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം ഹാദിയെ സമാധാനിപ്പിക്കുവാൻ അവൾ കേൾക്കെ അവളുടെ സഹോദരങ്ങളെ ശകാരിച്ചു. അത്രമാത്രം. അവൾ പിന്നെ ആരോടും ആവലാതി പറയാൻ പോയില്ല. എന്നാൽ സഹോദരങ്ങൾ വികൃതി അവസാനിപ്പിച്ചതുമില്ല. അവരുടെ കളിയാക്കൽ കേൾക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വരും. എന്നാൽ മറുത്തൊന്നും പറയില്ല. അവൾ മൗനമായി കരയും. അത് കാണുമ്പോൾ അവർ കളിയാക്കലിന് ശക്തി കൂട്ടും. ചിലപ്പോൾ തോണ്ടുകയോ പിച്ചുകയോ ഒക്കെ ചെയ്യും. അതോടെ അവൾ അവരിൽ നിന്ന് മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി നടക്കാൻ തുടങ്ങി. അവർ എന്തെങ്കിലും പറയുമ്പോഴേക്കും ഹാദിയ റൂമിൽ കയറി വാതിലടക്കും. അവർ പിന്തിരിഞ്ഞാൽ മാത്രം പുറത്തിറങ്ങും. ഒരു ദിവസം മദ്രസയിൽ നിന്ന് മടങ്ങി വന്ന ശേഷം പതിവ് പോലെ സ്കൂളിലെ ഓരോ കാര്യം പറഞ്ഞ് സഹോദരങ്ങൾ വഴക്കിന് തുടക്കം കുറിച്ചു. ഉടൻ തന്നെ ഹാദിയ റൂമിൽ പ്രവേശിച്ച് വാതിലടച്ചു. ഒരുപാട് സമയം കഴിഞ്ഞിട്ടും അവൾ പുറത്തിറങ്ങി വരുന്നത് കാണുന്നില്ല. മുറിക്കകത്തുനിന്നും ഒരു ശബ്ദവും കേൾക്കുന്നുമില്ല. സഹോദരങ്ങൾക്ക് പേടിയായി. അവർ വാതിലിൽ മുട്ടി. ഇനി ഞങ്ങൾ കളിയാക്കില്ല, ബുദ്ധിമുട്ടിക്കില്ല, സോറി, അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അവൾക്കവരെ നന്നായി അറിയാം. അവർ തൽക്കാലം ഒന്നും ചെയ്യില്ല. എന്നാൽ കുറച്ചു കഴിഞ്ഞാൽ തനി സ്വഭാവം കാണിക്കും. അന്നേരം താൻ പിന്നെയും റൂമിലേക്ക് മടങ്ങേണ്ടി വരും. ദുഃഖിതയായി തനിച്ചിരിക്കേണ്ടി വരും. സഹോദരങ്ങൾ അവൾ മുറിയിൽ എന്തെടുക്കുന്നു എന്നറിയാനുള്ള ആകാംക്ഷയിലാണ്. അവൾ മിണ്ടുന്നില്ല. അവർക്കൊന്നും കാണാനും പറ്റുന്നില്ല. അന്ന് കുറേ വൈകി മാത്രമാണ് അവൾ മുറിയിൽ നിന്നും പുറത്തു വന്നത്. ഇത് പിന്നെ സ്ഥിരം പതിവായി. ഹാദിയ ആരോടും പരാതി പറയാനും പോയില്ല. ഒരു ദിവസം മദ്രസ വിട്ട് ഹാദിയ വീട്ടിൽ വന്നത് വളരെ സന്തോഷവതിയായിട്ടാണ്. ഉമ്മയും ഉപ്പയും ജോലിക്ക് പോകുവാൻ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മ, ഖുർആൻ ഹിഫ്ള് മത്സരത്തിൽ എനിക്കാണ് ഒന്നാം സ്ഥാനം, ഹാദിയ ആഹ്ലാദത്തോടെ വിളിച്ചു പറഞ്ഞു. നിനക്ക് ഒന്നാം സ്ഥാനമോ? അതും ഹിഫ്ളിൽ? ഉമ്മ അത്ഭുതത്തോടെ ചോദിച്ചു. ശരിയാണുമ്മ. അവൾ കാണാതെ ഓതുന്നത് കേട്ട് മദ്രസയിലെ എല്ലാവരും അത്ഭുതപ്പെട്ടു, ഹാദിയയുടെ മൂത്ത സഹോദരൻ പറഞ്ഞു. അതിന് നീ എന്താണ് ഖുർആനെ ഇത്രയധികം മനഃപ്പാടമാക്കിയത്? ഉപ്പ ചോദിച്ചു. അപ്പോൾ ഹാദിയ സംഭവം വിവരിച്ചു കൊടുത്തു. സഹോദരങ്ങളുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഒരു ദിവസം മുറിയിൽ കയറി സങ്കടപ്പെട്ടുകൊണ്ട് കുറേ നേരം ഇരുന്നപ്പോഴാണ് മുന്നിലെ മേശപ്പുറത്തുള്ള ഖുർആൻ ശ്രദ്ധയിൽപ്പെട്ടത്. വെറുതെ ഇരിക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ എന്ന വിചാരത്താൽ മദ്രസയിൽ നിന്ന് പഠിച്ച ഭാഗങ്ങൾ പാരായണം ചെയ്തു. മണിക്കൂറുകളോളം കഥകടച്ചിരിക്കുന്ന സമയത്ത് മനഃപ്പാഠമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അങ്ങനെ മദ്രസയിൽ നടന്ന മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി. ഉപ്പയും ഉമ്മയും സഹോദരങ്ങളും ഇത് കേട്ട് ആശ്ചര്യപ്പെട്ടു. അവളെ അനുമോദനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. തങ്ങൾ ചെയ്തത് തെറ്റായിരുന്നെങ്കിലും അതുകൊണ്ട് ഇങ്ങനെയൊരു ഗുണമുണ്ടായല്ലോ എന്ന് സഹോദരങ്ങൾ ആശ്വസിച്ചു. ഇനി മുതൽ തങ്ങൾ നല്ല കുട്ടികളാകുമെന്നും ഹാദിയെപ്പോലെ സമയം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമെന്നും അവർ പ്രതിജ്ഞ ചെയ്തു.
1: മാഷാല്ലാ, നല്ലൊരു അവതരണം, നല്ലൊരു വിഷയം, നല്ല ഗുണപാഠം ഒക്കെ നൽകുന്ന ഒരു കഥയാണ് അബ്ദുസ്സലാം വീട്ടിയുടെ അവതരണത്തിലൂടെ കഥ പറയാൻ പ്രോഗ്രാമിൽ നാം ഇതുവരെ കേട്ടുകഴിഞ്ഞത്.
2: അടുത്തതേ, ഈ ഒരു ഇയറില് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ഇയറില് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു
1: കുറച്ച് കാലമായിട്ടുണ്ട്.
2: യെസ്, പണ്ട് മുതലുണ്ട്, പക്ഷെ വീണ്ടും ഒരു ട്രെൻഡിങ് ആയത് ഒരു യൂട്യൂബർ, അദ്ദേഹം തന്റെ റീലിൽ ഇങ്ങനെ ഒരു അവാചക പങ്കുവച്ചപ്പോഴാണ് ഏകദേശം വളരെ ട്രെൻഡിങ് ആയിട്ട് യാത്രാപ്രേമികൾക്കിടയിൽ മാറിയ ഒരു റൂട്ടാണ്.
1: അതെ,
2: മസിനഗുഡി വഴി ഊട്ടിയിലേക്ക്.
1: ദൃശ്യത്തിൽ നാം ഇന്ന് കേൾക്കാൻ പോകുന്നത് എം ഹരിദാസ് ആൻഡ് ഇബിനു അലി എടത്തനാട്ടുകര എന്നിവർ പങ്കുവെക്കുന്ന മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് എന്ന ദൃശ്യം പ്രോഗ്രാമിലേക്കാണ്.
4: പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഊട്ടിയിലേക്കുള്ള ആദ്യത്തെ ഒരു അൺപ്ലാൻഡ് ജേണിയെക്കുറിച്ചാണ് കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്തത്, ഹരിയേട്ടൻ പറഞ്ഞത്. അന്ന് പോയി ഒന്നും കാണാതെ മടങ്ങുകയാണ് ഉണ്ടായത് സത്യത്തിൽ. പക്ഷെ പിന്നീട് ഹരിയേട്ടൻ ഒരുപാട് തവണ, നിരവധി തവണ ഊട്ടിയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ഊട്ടിയുടെ നാഡി ഞരമ്പുകളൊക്കെ കണ്ടിട്ടുണ്ട്, ഇടവഴികൾ പോലും ഹൃദിസ്ഥമാണ്. പതിവായി പോകാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ഹരിയേട്ടൻ, നമുക്ക് വീണ്ടും സ്വാഗതം ചെയ്യാം. ഹരിയേട്ടൻ, ഒരു ചോദ്യം, എന്തുകൊണ്ട് ഊട്ടി?
5: ഊട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ പശ്ചിമഘട്ടമാണ്, ഈ ടൂറിസത്തിൻ്റെ ഈ നട്ടെല്ലെന്ന് പറഞ്ഞാൽ ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്ന നട്ടെല്ലാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ഉത്ഭവം ഞാൻ ഇതിന് മുമ്പത്തെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗുജറാത്തിലാണ് ശരിക്കും പശ്ചിമഘട്ട ഉത്ഭവിക്കുന്നത്. ഗുജറാത്തിൽ തപ്തി എന്ന് പറഞ്ഞ നദിയുടെ കരയിൽനിന്ന് തുടങ്ങിയിട്ട് നാഗർകോവിൽ വരെ നീണ്ടു കിടക്കുന്ന ഒരു നട്ടെല്ലാണ് ശരിക്കും പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ. അതിൽ ഗുജറാത്തിലൊക്കെ പശ്ചിമഘട്ടത്തിന് ഉയരങ്ങൾ വളരെ കുറവാണ്. അങ്ങനെ അങ്ങനെ വന്ന് വന്ന് വന്നിട്ട് കർണാടകയ്ക്ക് കടക്കുമ്പോഴാണ്, ഇപ്പോൾ കൊങ്കൺ റെയിൽവേ ഒക്കെ പോകുന്ന ആ ഏരിയയിലൊക്കെ പശ്ചിമഘട്ടങ്ങളാണ് അതൊക്കെ. അത് കർണാടകയിലേക്ക് കടക്കുമ്പോൾ കർണാടകയിലെ ആഗുംബെ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഭയങ്കര മഴക്കാടാണ്. ഈ ആഗുംബയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഊട്ടി പറയുമ്പോൾ നമ്മൾ ആഗുംബ എന്താണെന്ന് പറയണമെന്ന് വിചാരിക്കും. ആഗുംബ റെയിൻ ഫോറസ്റ്റാണ്, അതായത് രാജവെമ്പാലകളുടെ ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് കിങ് കോബ്ര എന്നാണ് ആഗുംബേനെ വിവരിക്കുന്നത് ബ്രിട്ടീഷിൽ. അതായത് നമ്മുടെ നാഷണൽ ജിയോഗ്രഫിക്കാർ അതിനെക്കുറിച്ചൊരു പഠനം തന്നെ നടത്തിയിട്ടുണ്ട്. അവിടെ ഇതിൻ്റെ ഹാച്ചറി തുടങ്ങിയിട്ടുണ്ട്, ഈ പറയുന്ന രാജവെമ്പാലയുടെ ആ സ്ഥലത്താണ്. കാരണം ആഗുംബ വനത്തിലൂടെ നമ്മൾ ഒരു കിലോമീറ്റർ സഞ്ചരിച്ച ഒരു രാജവെമ്പാലയെങ്കിലും നിങ്ങൾ കാണും എന്നാണ് പറയുന്നത്. അത്ര രാജവെമ്പാലയ്ക്ക് ജീവിക്കാൻ അനുയോജ്യമായ ഒരു മഴക്കാടാണ് ഈ
4: ആഗുംബയുള്ളത്.
5: അതെ, ഈ ആഗുംബ കഴിഞ്ഞിട്ട് നമ്മളിവിടെ വരുമ്പോൾ കർണാടകയ്ക്ക് തന്നെ കടക്കുമ്പോൾ ഷിമോഗ വരും. ഷിമോഗയിൽ സാഗർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അവിടെയാണ് നമ്മുടെ ജോഗ് വാട്ടർഫാൾസ്. ശതാവരി എന്ന് പറഞ്ഞ നദി ഉണ്ടല്ലോ, അത് വന്നിട്ടൊരു മലയുടെ മുകളിൽ നിന്ന്, അത് പശ്ചിമഘട്ടത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ പതിക്കുകയാണ്. അപ്പോൾ ഒരു വിടവിലൂടെ ചാടും, ഒരു ഹോളിൽ കൂടെ ചാടും. അങ്ങനെ മൂന്ന് വാട്ടർഫാൾസ് ഉണ്ട് ഈ ജോഗ് ഫാൾസിൽ. അതിൻ്റെ പേര് രാജ, റാണി, റോക്കറ്റ് എന്നാണ്. ആ റോക്കറ്റ് എന്ന് പറഞ്ഞ വാട്ടർഫാൾസ് ഉണ്ടാകുന്നത് ഒരു ഹോളിൽ കൂടെ ഈ ശതാവരി പുറത്തേക്ക് വരുന്നതുകൊണ്ടാണ് റോക്കറ്റ് ചീറ്റുന്ന പോലെയാണ് വരുന്നത്. അപ്പോൾ അതുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് വരുമ്പോൾ ദ ഈ പറയുന്ന ബ്ലൂ മൗണ്ടൻ്റെ റാണി എന്ന് പറയുന്ന സ്ഥലമാണ് ഊട്ടിയിൽ. ഊട്ടി കൊടകൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സ്ഥലം തന്നെയാണെങ്കിലും നീലഗിരിയിൽ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൽ ഏറ്റവും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന ഊട്ടി. അത് കഴിഞ്ഞാൽ കൊടൈക്കനാലാണ്. കാലാവസ്ഥ കൊണ്ടാണ്, അത് ഉന്നതി കൊണ്ടുള്ള കാലാവസ്ഥ മാറ്റമാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ ബ്രിട്ടനിൽ അനുഭവിച്ച സുഖം അനുഭവിക്കാൻ വേണ്ടിയാണ് അവർ ഊട്ടി സെലക്ട് ചെയ്യുന്നതും കൊടൈക്കനാൽ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ അവർ സിംല, അങ്ങനെ ഓരോ സ്ഥലം, ഡാർജിലിംഗ്, അതൊക്കെ അവരുടെ സ്പോട്ടുകൾ. അവരുടെ നാട്ടിൽ അതേ കാലാവസ്ഥയിൽ സുഖസമൃദ്ധമായിട്ട് ജീവിക്കാൻ വേണ്ടി അവർ വെട്ടിത്തെളിച്ചുണ്ടാക്കിയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ഊട്ടി എന്ന് പറഞ്ഞാൽ ബ്ലൂ മൗണ്ടനിൽ നീലഗിരിയുടെ റാണിയാണ്. ഊട്ടി പ്രചോദിപ്പിക്കാത്ത ഒരാളുമില്ല. എല്ലാവർക്കും ജീവിതത്തിൽ ഊട്ടി കാണണമെന്നുണ്ടാവും. ഊട്ടി കാണാത്തവരായിട്ട് മൊത്തത്തിലിപ്പോൾ മലയാളി ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. ഊട്ടിയിലേക്ക് ഒരുപാട് വഴികളുണ്ട്. ഊട്ടിയിലേക്ക് നമുക്ക് കോയമ്പത്തൂർ വഴി പോവാം, കോയമ്പത്തൂർ മേട്ടുപ്പാളയം വഴി പോവാം. മേട്ടുപ്പാളയത്തു നിന്ന് പരമ്പരാഗത റോഡുണ്ട്, കൂനൂർ വഴി പോകുന്നുണ്ട്. അതല്ലെങ്കിൽ കോത്തഗിരിക്ക് പോകുന്ന പുതിയൊരു റോഡ് ഇപ്പം ഉണ്ട്, അതും അടിപൊളി റോഡാണ്. അതായത് കോത്തഗിരി പോകുമ്പോൾ കോടനാട് എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടിട്ടുണ്ടാവും. കോടനാട് പ്രശസ്തമാവുന്ന പിന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു അവിടെ, കോടനാട് എസ്റ്റേറ്റ്. ആ കോടനാട് കോത്തഗിരിയിൽ നിന്ന് ഒന്ന് തെറ്റിപ്പോയിട്ടാണ്, ഒന്ന് ഉള്ളിലേക്ക് പോയാൽ കോടനാടായി. ഭയങ്കര ബ്യൂട്ടിഫുൾ ഏരിയയാണ്. ഊട്ടിയിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് ഈ കോടനാട്. അത് കോത്തഗിരി പറയുന്ന സ്ഥലം, അതിൻ്റെ അടുത്താണ് ഡൊഡാബേട്ട. ഓൺ ദി വേണ ഡോഡാബേട്ട. നമ്മൾ കോത്തഗിരിന്ന് ഊട്ടിക്ക് പോകുമ്പോഴാണ് ഡോഡാബേട്ടയ്ക്ക് ഇടത്തോട്ട് തിരിഞ്ഞ് ഡോഡാബേട്ട. ബെട്ട എന്ന് പറഞ്ഞാൽ മല എന്നാണ് ആ ഭാഷയുടെ അർത്ഥം. ഡൊഡാമല എന്നാണ് ഇവരെ ഡോഡാബേട്ട. അത് കഴിഞ്ഞാൽ ഗോപാലസ്വാമി പോയിട്ടുണ്ട് താഴെ ഗുണ്ടൽപേട്ടയ്ക്ക് പോകുമ്പോൾ. മലയാളികൾ എല്ലാവരും പോകുന്ന സ്ഥലമായിരിക്കും ഗോപാലസ്വാമി പോയിട്ട്. ഓരോ മലയ്ക്ക് ഓരോ പേരുകളാണ്. അപ്പോൾ ഇതിനൊക്കെ ഉപരിയായിട്ട് സൗന്ദര്യം ഊട്ടിക്കാണ്. ഊട്ടിയുടെ ആ കാലാവസ്ഥ, ഊട്ടിയിലെ സസ്യലതാദികൾ, ഊട്ടിയിലെ മരങ്ങൾ, ഊട്ടിയുടെ ഒരു ആ ഒരു സുഖമുണ്ടല്ലോ, ആ ഒരു കംഫർട്ട് നമുക്ക് മറ്റു സ്ഥലങ്ങളിൽ, പശ്ചിമഘട്ടത്തിൻ്റെ സ്ഥലങ്ങളിൽ കിട്ടുന്നില്ല. അപ്പോൾ ഊട്ടി കാണുക എന്നുള്ള ഒരു മലയാളിയുടെ ആഗ്രഹമാണ്. ഇത് ഇപ്പോൾ നോർത്ത് ഇന്ത്യക്കാരൊക്കെ ഊട്ടിക്ക് വൻതോതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കോത്തഗിരി വഴി വരാം, മേട്ടുപ്പാളയം വഴി വരാം. മലപ്പുറം ജില്ലക്കാർക്ക് ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ നിലമ്പൂർ വഴി ഗൂഡല്ലൂർ പോയിട്ട് ഊട്ടിക്ക് പോവാം. അതിൽ തന്നെ കുറച്ച് സാഹസികമായിട്ട് പോവുകയാണെങ്കിലാണ് ഇപ്പോൾ ഒരു ഒരു പ്രയോഗം തന്നെ വന്നിട്ടുണ്ടല്ലോ, മസിനഗുഡി വഴി ഊട്ടി എന്ന് പറഞ്ഞ
4: സാധനം.
5: മസിനഗുഡി വഴി ഊട്ടി എന്നുള്ളൊരു പ്രയോഗം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വൻതോതിൽ വന്നിട്ടുണ്ട്. അതൊരു നല്ല റോഡായിരുന്നു പണ്ട്. ഒരു കാലത്ത് ഞാനൊക്കെ 30 വർഷം മുമ്പൊക്കെ അതിൽ പോയിട്ടുണ്ട്. 32 വർഷം മുമ്പ് അതിൽ പോയിട്ടുണ്ട്, 1990 അന്ന് രസമുണ്ട്. അന്ന് സ്കൂട്ടറിലാണ് പോകുന്നത്. അതായത് പുത്ത സ്കൂട്ടർ നമ്മുടെ സുഹൃത്ത് മേടിക്കുമ്പോൾ ഓൻ പറയുന്നു നമുക്കൊരു യാത്ര പോവാം. അതും ഇതേ പറഞ്ഞ പോലെ യാതൊരു തയ്യാറെടുപ്പും ഇല്ലാതെയാണ്. അപ്പൊ നമ്മൾ ഉച്ചക്ക് ഊണഴിച്ചിട്ടാണ് ഊട്ടിക്ക് സ്കൂട്ടർ കൊണ്ട് പോകണത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ബുദ്ധിശൂന്യത ആലോചിച്ച് നോക്കൂ. ആ ഗൂഡല്ലൂർ പോയപ്പോൾ തന്നെ സന്ധ്യയായി. ഗൂഡല്ലൂരിൽ നിന്ന് മൈസൂർ റോഡിൽ പോയിട്ട് തെപ്പക്കാട് എന്ന സ്ഥലത്ത് പോകണം. ആ തെപ്പക്കാടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ ഒരു ആന വളർത്തൽ കേന്ദ്രമുണ്ട്. ഈ കുങ്കി ആനകളെ അവിടെ അവിടെ നിന്നാണ്
4: പഠിപ്പിക്കുന്നത്.
5: ആ ഒരുപാട് കുങ്കി ആനകൾ ഉണ്ടാവും. ആന കാട്ടിൽ നിന്ന് കിട്ടുന്ന ആനക്കുട്ടികളും ഉണ്ടാവും. അപ്പോൾ ആനക്കുട്ടികളൊക്കെ കാണണമെങ്കിൽ ആന പന്തി ഉണ്ട് അവിടെ. ആനയ്ക്ക് ചോറ് കൊടുക്കുന്നത് കാണാം. അതിന് ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ ആനകളെ നമുക്ക് കണ്ടമാനം പരിചയപ്പെടാം. കുങ്കി ആനകൾക്ക് ചോറ് കൊടുക്കുന്നുണ്ട്, ആനക്കുട്ടികളെ അവിടെ പരിരക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ കൂട് കാണാം, അവരുടെ തൊട പിടിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ കോടൻ ഈ പറയുന്ന തെപ്പക്കാട് കഴിഞ്ഞിട്ട് നമ്മൾ വലത്തോട്ട് തിരിയുമ്പോൾ ഉണ്ടല്ലോ, മൈസൂർ റോഡിൽ നിന്ന് വലത്തോട്ട് തിരിയുമ്പോൾ വെറും കാട്ടിലൂടെ സൈഡ് കൊടും കൊടുക്കാൻ പറ്റാത്തൊരു റോഡാണ്. എതിരൊരു വണ്ടി വരുമ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറക്കണം, അത് ടാറിങ്ങിൽ നിന്ന് ഇറക്കണം. അങ്ങനത്തെ റോഡ്. അപ്പോൾ പിന്നെ ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കുറച്ചൊക്കെ വീതി കൂട്ടിയിട്ടുണ്ട്. അതിലൂടെ പോകുമ്പോൾ ഇഷ്ടം പോലെ ആനകളെ കാണും. കാരണം അത് ശല്യം ചെയ്യാത്തൊരു റോഡാണ്, ആളുകൾ ശല്യം ചെയ്യാത്തൊരു റോഡായതുകൊണ്ട് ആനകൾ ആ ഭാഗത്ത് കേന്ദ്രീകരിച്ചിട്ടുണ്ടാവും. മാനുകളൊക്കെ ഇഷ്ടം പോലെ കേന്ദ്രീകരിച്ചിട്ടുണ്ടാവും. അതിങ്ങനെ പോയിട്ട് നമ്മൾ മസിനഗുഡി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും. മസിനഗുഡി ഒരു കർണാടക വാക്കിനോട് ചായ്വുള്ള വാക്കാണ്. ഈ ഗുഡി എന്ന് മാൽഗുഡി ഡേയ്സ്, ആർ കെ നാരായണൻ്റെ കഥ കേട്ടില്ല മാൽഗുഡി ഡേയ്സ്. ഈ ഗുഡി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമം, അതിൻ്റെ വാക്കാണ്. അപ്പോൾ മസിനഗുഡി കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ഇതായതുകൊണ്ട് കർണാടകയിലേക്ക് ഒഴുകുന്ന ഒരു നദിയുണ്ട്, മോയാർ നദി. അത് അതിലൂടെയാണ് കടന്നു പോകുന്നത്. മോയാറിൻ്റെ അടുത്ത് ശിങ്കാര എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഉണ്ട്. അങ്ങനെ ആ മസിനഗുഡിയിൽ ഇപ്പോൾ ഒരുപാട് കടകളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്,
4: റിസോർട്ടുകളുണ്ട്.
5: ആ മസിനഗുഡിയിൽ കാടിനകത്തൊക്കെ റിസോർട്ടുണ്ട്, റോഡ് വക്കത്ത് റിസോർട്ടുകളുണ്ട്. അവിടെ ഭക്ഷണം കിട്ടും. ആ മസിനഗുഡിയെ കഴിഞ്ഞ് പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമ്മൾ കാടിൻ്റെ സ്വഭാവങ്ങൾ മാറും. കാട് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്. അതായത് ഒരു പശ്ചിമഘട്ടത്തിൻ്റെ അങ്ങേപ്പുറത്തായി പോയി അത്. അതുകൊണ്ട് മഴനിഴൽ പ്രദേശമായിട്ട് മാറും. വൻ മരങ്ങളുണ്ടാവില്ല, ചെറിയ ചെറിയ കുറ്റിപ്പൊന്തകളും പിന്നെ മണ്ണ് ഭൂമിയാണ്. മഴ പെയ്താൽ ഈ എക്കലിങ്ങനെ ഒഴുകി വരുന്ന മണ്ണ് ഒഴുകി വരുന്ന ഒരു പ്രദേശമാണ് അത്. പശ്ചിമഘട്ടം മഴക്കാറുകൾ തടഞ്ഞു നിർത്തുന്നതുകൊണ്ട് അപ്പുറത്ത് മഴ പെയ്യാഞ്ഞിട്ടാണ്. എന്നിട്ട് അതിലൂടെ നമ്മൾ കുറേ പോകുമ്പോൾ, വിജനമായ റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ പശ്ചിമഘട്ടത്തിൻ്റെ അങ്ങേമറിയുടെ അടിയിലെത്തും. കേരളത്തിൻ്റെ സൈഡല്ല, തമിഴ്നാട് സൈഡിൻ്റെ അടിയിലെത്തും. അവിടെ നിന്നുള്ള കയറ്റാണ് അവിടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. അതായത് ഒരു 36 ഹെയർപിൻ ബെൻഡുകൾ ഉണ്ടാവും. ഈ 36 ഹെയർപിൻ ബെൻഡുകൾ കല്ലട്ടി റോഡ് എന്നാണ് അതിന് പറയാം. കല്ലട്ടി റോഡ് എന്നാണ് പറയാം. ആ കല്ലട്ടി റോഡിൽ ഈ 36 ഹെയർപിൻ ബെൻഡുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അവിടെ ഓരോ വടിയും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവും. സെക്കൻഡ് ഗിയറിൽ മാത്രമേ പോകാവൂ. സെക്കൻഡ് ഗിയർ അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ മാത്രം.
4: സെക്കൻഡ്
5: അതിലപ്പുറമുള്ള ഗിയറിൽ പോകുമ്പോൾ വണ്ടി റോഡിൽ നിന്ന് തെറ്റിപ്പോവും. അഗാധ ഗർത്താണ് രണ്ട് സൈഡും. അവിടെ മരങ്ങളൊന്നുമില്ല. അതായത് നമുക്ക് ഓരോ വളവും ഇങ്ങനെ അപ്പുറത്ത് ഇങ്ങനെ കാണാം. കാരണം അഗാധ താഴ്ചയിലേക്കാണ് ഒരു വാഹനം മറിഞ്ഞ പിന്നെ അതിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ കയറി കയറി 36 ഹെയർപിൻ ബെൻഡ് എന്ന് പറഞ്ഞ ഒരു വളവ് ഹെയർപിൻ ബെൻഡ് തിരിഞ്ഞ ഉടനെ സ്റ്റിപ്പ് കയറ്റായിരിക്കും. എന്നിട്ട് അടുത്ത ഹെയർപിൻ ബെൻഡ് കഴിഞ്ഞാൽ സ്റ്റിപ്പ് കയറ്റായിരിക്കും. വലിയൊരു മലേനെ നമ്മൾ 36 ഹെയർപിൻ ബെൻഡ് കൊണ്ടാണ് കയറ്റുകയാണ്. അതൊരു ബസ് പോകുന്നുണ്ട്, അതിൽ ബസ്സുകളിൽ പോകുന്നുണ്ട്, പക്ഷെ കുട്ടി ബസ്സുകളായിരിക്കും. വലിയ ബസ്സായാലും തിരിക്കാൻ കഴിയില്ല ആ വളവിൽ. അപ്പോൾ ബസ് യാത്ര ഉണ്ട്, തമിഴ്നാട് ബസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് ചെറിയ ബസ്സുകൾ. അങ്ങനെ നമ്മൾ പോകുമ്പോൾ കല്ലട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും. അങ്ങനെ ആ റോഡിന് കല്ലട്ടി റോഡ് എന്ന് പറയണം. കല്ലട്ടിയിൽ ഇതേപോലെ ഹെയർപിൻ ബെൻഡാണ്, അങ്ങാടി തന്നെ ഹെയർപിൻ ബെൻഡാണ്. അതിൻ്റെ അടുത്ത് ഒരുപാട് ചായക്കടകളുണ്ട്. ആ ചായക്കടകളുടെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കയറി പോകുമ്പോൾ വലത്തോട്ട് തിരിഞ്ഞ ഒരു വഴിയുണ്ടാവും, അതിലൂടെ പോയാൽ അവിടെ ഒരു കല്ലട്ടി വാട്ടർഫാൾസ് ഉണ്ട്. അതൊന്നും ഊട്ടി പോകുന്നവരാരും കാണില്ല, അത് നമ്മൾ അന്വേഷിച്ച് പിടിച്ച് കാണുന്നതാണ്. അപ്പോൾ കല്ലട്ടി വാട്ടർഫാൾസ് പോയിട്ട് കുളിച്ചിട്ടുണ്ട് ഞാൻ. ഏത് ഉച്ച സമയത്ത് കുളിക്കാൻ ഊട്ടി പോകുമ്പോൾ കുളിക്കാൻ തോന്നുമ്പോൾ നമ്മൾ കുളത്തിലേക്കൊക്കെ പോകണ പോലെ കല്ലട്ടിയിലേക്കുള്ള ചെറിയ ബസ് ഉണ്ടല്ലോ അത് കാത്തുക്കാണ്. എന്നിട്ട് കല്ലട്ടി ടൗണിൽ പോയി ഇറങ്ങിയിട്ട് ഈ കാട്ടിക്ക് പോയിട്ട് ഞങ്ങൾ മൂന്ന് പേര് മാത്രം ആ വിജനമായ കാട്ടിൽ കല്ലട്ടി വാട്ടർഫാൾസ് പോയി കുളിക്കുകയാണ്. മൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ്, നമുക്ക് അതിനെ പറ്റുന്ന അന്ന് വലിയ ബോധമില്ല. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് പോയിട്ട് അവിടെ ചാടി തിമർക്കുകയാണ് കുഴിയിൽ, പാറക്കുഴിയിലേ കരിങ്കല്ലാണ്. അവിടെ നിന്നിട്ട് രണ്ടു മണിക്കൊക്കെയാണ് കയറി പോവുക, ആരും പേടിക്കാമല്ലോ. രണ്ടു മണിക്ക് പോയിട്ട് കിട്ടിയ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുക, രാത്രിയായാൽ കമ്പിളി കടയിൽ പോവുക, അതാണ് പരിപാടി. അങ്ങനെ കല്ലട്ടി കഴിഞ്ഞ് പിന്നെയും സ്റ്റീപ്പായിട്ടുള്ള അഞ്ചാറ് ഹെർബിൻ ബെൻഡ് കഴിഞ്ഞാൽ ജനവാസ മേഖലയോ, പിന്നെ അവിടെ ഒരുപാട് വീടുകളായി. അപ്പോൾ നമ്മൾ ഈ വലിയ വലിയ തേനീച്ചക്കൂടൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അത്ഭുതപ്പെടുന്ന തേനീച്ചക്കൂടൊക്കെ ഉണ്ടല്ലോ, ഒരു ഓട്ടോറിക്ഷയുടെയൊക്കെ വലുപ്പത്തിലുള്ള തേനീച്ചക്കൂടുകൾ കാണുക അവിടെ പോകണം. അവിടെ റോഡ് പക്കത്ത് ഉള്ള ഈ നമ്മുടെ വേലി പറയുന്ന സ്ഥലത്തിൻ്റെ ഗ്യാപ്പ് കൂടി നമ്മൾ കടന്നിട്ട് ഓരോ കൃഷി സ്ഥലത്തേക്ക് പോകുമ്പോൾ വലിയ ആ കൃഷി സ്ഥലത്തിലൊക്കെ വലിയ വലിയ പാറകളുണ്ടാവും, വലിയ പാറകൾ, കരിമ്പാറകൾ. അതിൻ്റെയൊക്കെ ഗ്യാപ്പിൽ വലിയ കടന്നൽ കൂടുകളാണ്. കടന്നലല്ല, തേനീച്ചയായിരിക്കും എന്നൊക്കെ തോന്നുന്നു, കടന്നലാണെന്ന് വെച്ചാൽ ആളുകൾ ഉപദ്രവിക്കുമല്ലോ. വലിയ തേനീച്ചക്കൂട് ആദിവാസികൾ എടുക്കുന്നുണ്ടായിരിക്കണം തേനൊക്കെ. ഇഷ്ടം പോലെ തേനീച്ചക്കൂടുകൾ കാണാം. ഇതൊക്കെ നമ്മളിങ്ങനെ വഴിതെറ്റി പോകുമ്പോൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഊട്ടി നിദാനത്തേക്കിട്ട് എത്തുമ്പോൾ ഗൂഢലൂരിൽ നിന്ന് വരുന്ന പരമ്പരാഗത റോട്ടിക്കാണ് കയറും. അപ്പോൾ ഒരു പുൽമേടാണ്, ആ പുൽമേടിനെ വിളിക്കുന്ന പേരാണ് തലക്കുണ്ട്ര. തലക്കുണ്ട്ര ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ കല്ലെട്ടി കയറി വരുന്ന ആൾക്കാരെ പോലീസുകാർ കടത്തിവിടും, ഒരു പരിശോധന ഇല്ലാതെ കടത്തിവിടും. പക്ഷെ നമ്മൾ ഊട്ടിയിൽ നിന്ന് എങ്ങാനും ഇങ്ങോട്ട് വരുമ്പോൾ ഈ പറയുന്ന കല്ലെട്ടി കാണണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോന്നാൽ പോലീസ് കടത്തിവിടില്ല. അപ്പോൾ റെസിഡൻസ് പാസ് ഉള്ളവർക്ക് മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ കാർഡ് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അവരങ്ങോട്ട് ഫോൺ ചെയ്യും, കാർഡ് കാണിച്ചു കൊടുത്തോണ്ട് കാര്യമില്ല. അപ്പം നമ്മളവിടെ പരിചയമുള്ള റിസോർട്ടിൻ്റെ പേര് ഒരുക്കി ഞാൻ പറഞ്ഞേ, അതാണ് അബദ്ധമായി. ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്തുള്ള റിസോർട്ടിൽ താമസിക്കുകയാണ്, ആ കൂട്ടി കാണാൻ വന്നതാണ്, തിരിച്ചങ്ങോട്ടാണ് ഫോണിൻ്റെ ബാഗൊക്കെ അവിടെ ഇരിക്കണേ. അതിൽ ഇറങ്ങാൻ വേണ്ടി മാത്രം നമ്മൾ കളവ് പറയുകയാണ്. അതിൽ പോലീസ് എടുത്തൊഴിക്കി വെച്ചു, അവിടുത്തെ നമ്പർ പറയാൻ പറഞ്ഞു, വിളിച്ചു നോക്കട്ടെ പറഞ്ഞു, പൊളിഞ്ഞില്ല കഥ, പോകാൻ സമ്മതിക്കില്ല. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ സമ്മതിക്കില്ല. കല്ലട്ടി ഈ പറയണ മസനഗുഡി റോഡിലൂടെ ഊട്ടിയിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കില്ല, കയറി പോകാൻ മാത്രം സമ്മതിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ ഗിയറിൽ മാത്രമേ ഇറങ്ങാൻ പറ്റൂ, അതും 36 ഷാർപ്പ് ഷാർപ്പ് ഹെയർപിൻ ബെൻഡ് ആയതുകൊണ്ട് അവിടെ ഒരു തടസ്സമില്ല. അത് രണ്ടാമത്തെ ഗിയറിൽ അത് മൂന്നാമത്തെ ഗിയറിലാണെങ്കിൽ വണ്ടി ഇങ്ങോട്ട് ഒഴുകിപ്പോയിട്ട് പാളിയിട്ട് വളവ് തിരിയാതെ നേരെ കൊക്കെ പോയാണ് ചാടും. അതല്ലെങ്കിൽ അതിൻ്റെ ഡ്രമ്മ് ചൂടാവും, അതിൻ്റെ ഡ്രമ്മ് ചൂടായിട്ട് ബ്രേക്ക് അപ്ലിക്കേഷൻ നടക്കാതെ വരും. എന്നിട്ട് നമ്മൾ എത്ര എക്സ്പെർട്ട് ഡ്രൈവറാണെങ്കിലും വണ്ടി സൈഡിൽ കൊണ്ട് ഇറങ്ങിയിട്ട് സൈഡിലുള്ള പാറമ്പിലൊക്കെ പോയിട്ട് ഇടിക്കും. അങ്ങനെയൊക്കെ ഈ നോർത്ത് ഇന്ത്യയിലുള്ള ഈ കാമുകി കാമുകന്മാർ, ഈ പുതിയ ന്യൂലി മാരീഡ് കപ്പിൾസൊക്കെ എത്ര കാറിടിച്ചു നിന്ന് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് അറിയോ. നമ്മൾ അങ്ങോട്ട് കയറി പോവാണ്, നമ്മൾ അങ്ങോട്ട് കയറി പോകുമ്പോൾ എന്താ വെച്ചാൽ എന്തിനും തയ്യാറായ 8-10 യുവാക്കളാണ് നമ്മൾ, വണ്ടി സാഹസികമായ പോക്കാണ്. അപ്പോഴാണ് ഈ എതിരെ വണ്ടി വന്നിട്ട് കുത്തി നിൽക്കണമെന്ന് നമ്മൾ കാണുക. അപ്പോൾ അതിലാണെങ്കിലോ ഭാര്യയും ഭർത്താവും മാത്രമേ ഉണ്ടാവുള്ളൂ, ഡോറ് പോലും തുറക്കാൻ പറ്റാത്ത രീതിയിൽ ജാമായി കിടക്കാവും. അങ്ങനെ ഞങ്ങളിപ്പോൾ അടുത്തൊരു ദിവസം പോലും ഒരു കാറിനെ ഞങ്ങൾ രക്ഷപ്പെടുത്തി. അവർ വരുന്നത് എങ്ങനെയാ വെച്ചാൽ അവരുടെ റിസോർട്ട് പറഞ്ഞു കൊടുത്തിട്ട് ഫോൺ ചെയ്തിട്ട് വരികയാണ്. എന്നിട്ട് പോലും അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം സെക്കൻഡ് ഗിയറിൽ വന്നാൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് നിർത്തണം, അല്ലെങ്കിൽ ഡ്രമ്മ് ചൂടാവും. അത്ര ഒരു പ്രയാസപ്പെട്ട റോഡാണ്. ആ അപകടം ഒഴിവാക്കാൻ വേണ്ടി ഇറങ്ങാൻ സമ്മതിക്കില്ല. പണ്ട് സമ്മതിച്ചിരുന്നു യഥേഷ്ടം, ഇപ്പോൾ അവരെന്ത് ചെയ്തു, കയറാൻ മാത്രം സമ്മതിക്കുള്ളൂ. അപ്പോൾ ഈ മസിനുകൂടി ഊട്ടി റോഡിലൂടെ കയറാൻ മാത്രമേ ഇപ്പോൾ പറ്റൂ, ഇറങ്ങാൻ സമ്മതിക്കില്ല. അത് നമ്മൾ പോയി ചേരുന്ന തലക്കുണ്ടരയിലാണ്. തലക്കുണ്ടരയിൽ നിന്ന് പിന്നെ യൂക്കാലി മരങ്ങളുടെ രണ്ട് സൈഡിൽ യൂക്കാലി മരങ്ങൾ ആണ്. തലക്കുണ്ടരയിൽ നിന്ന് ഒന്ന് പുറകോട്ട് പോയാലാണ് ആ ഷൂട്ടിംഗ് പോയിന്റ് ഉള്ളത്, പുൽമേട് ഉണ്ടല്ലോ, കുറച്ച് കുറച്ച് ഇങ്ങോട്ട് ബാക്കിലേക്ക് പോരണം, ഗുഡലൂർ റോഡിക്ക് വരണം. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഊട്ടി ഏകദേശം അടുക്കാറായി. പിന്നെ ഈ ക്യാരറ്റിൻ്റെ പാടങ്ങൾ, മറ്റേ പച്ചക്കറി പാടങ്ങളൊക്കെ ആയിട്ട്, ആ ഹിന്ദു പണ്ടത്തെ ഹിന്ദു ഫോട്ടോ ഫിലിമിൻ്റെ ഫാക്ടറി. ഞാനൊക്കെ 10-45 വർഷം പോകുമ്പോൾ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട് ആ ഹിന്ദു ഫോട്ടോ ഫിലിം അന്ന് കത്തി നിൽക്കുന്ന സമയമായിരുന്നു. അതിൽ 32 ഫോട്ടോ അല്ലെങ്കിൽ 34 ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുക. അപ്പോൾ ഇതിനകത്ത് ഈ പഴയ ക്യാമറയാണ്, നമ്മളത് യാഷിക്കയുടെ ചെറിയൊരു ക്യാമറയാണ്, അത് കടം വാങ്ങുന്നതാണ്, നമ്മളടുത്ത് ക്യാമറ അല്ല. നമ്മൾ ഏതെങ്കിലും ദുബായിലൊക്കെ ഉള്ള ആൾക്കാരെടുത്ത് ആ ക്യാമറയും തരുമോ, രണ്ടു ദിവസം കഴിഞ്ഞ് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട്, ഇതിലേക്ക് ഈ ഫിലിം ലോഡിയെ നമുക്ക് അറിയില്ല, കാരണം ഇരുട്ടുമുറിയിലൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞൊരു വിശ്വാസമാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്ത് 34 ഫോട്ടോ എടുക്കാം. അപ്പോൾ പറയുകയാണ്, 6 ഞാനെടുക്കും, 8 നീ എടുക്കണം, ബാക്കി ഉണ്ടെങ്കിൽ എനിക്ക് 2 തരണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇവിടെ നിന്നുള്ളൊരു ഫോട്ടോ ഞാൻ എടുക്കാം. അങ്ങനെയൊക്കെയാണ് അന്ന്. ചില യാത്ര കഴിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരൊറ്റ ഫോട്ടോ കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ എത്ര അനുഭവങ്ങളുണ്ട് അറിയോ? അതൊക്കെ ഒരു കാലം. അതിന്ന് നമ്മൾ കുട്ടികളോട് പറഞ്ഞ കുട്ടികൾ വിശ്വസിക്കില്ല. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ഹിന്ദു ഫോട്ടോ ഫിലിം കാണുമ്പോൾ നമ്മൾ വാങ്ങിയ ഫിലിമിൻ്റെ കമ്പനിയാണ്, അതിൽ നമ്മളായ അന്തം വിട്ട് നിൽക്കുകയാണ്. അതിൽ ഹിന്ദു ഫോട്ടോ ഫിലിമിലേക്ക് യാത്ര ജോലിക്കാരെ കൊണ്ടുപോകുന്ന ബസ്സുകൾ, കുട്ടി ബസ്സുകളേ, ഒരു സ്റ്റോപ്പുണ്ട് അവർക്ക്, ഹിന്ദു ഫോട്ടോ ഫിലിമിൻ്റെ ബോർഡ് വെച്ചിട്ടുള്ള ബസ് സ്റ്റോപ്പുകളുണ്ട്. ഈ ജീവനക്കാർ അവിടെ വന്ന് നിൽക്കുകയാണ് രാവിലെ ബാഗൊക്കെ എടുത്തിട്ട്, എന്നിട്ട് ഈ ബസ് അവിടെ വരും, അവരെ മാത്രം കയറ്റി ഫാക്ടറിക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിതിനെ അത്ഭുതത്തോടെ നോക്കി നിന്നാൽ ഫാക്ടറി ഇപ്പോൾ കാട് പിടിച്ച് കിടക്കണം, ആർക്കും ഫിലിം വേണ്ട,
4: പിന്നെ
5: എക്സറി ഫിലിം പോലും ഉണ്ടാക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. കാരണം എക്സറി ഫിലിം ഡിജിറ്റലായി, ഒരു ഒരു ഒരു ഒരു സയൻസ് ഡെവലപ്മെൻറ്റിൽ വേറൊരു സാധനത്തിനെ തളർത്തുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. ഇപ്പം നമ്മൾ എസ്റ്റഡി ബൂത്തൊക്കെ പോയതുപോലെ, എസ്റ്റഡി ബൂത്തൊക്കെ ഒരു സംഭവമായിരുന്നല്ലോ, അത് ആരും ട്രങ്ക് ഡയൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാത്തു നിൽക്കേണ്ട സമയത്താണ് ആ വിപ്ലവം വരണത്. നമ്മൾ വിചാരിച്ചു ഇതാണ് ഏറ്റവും വലിയ വിപ്ലവം, പക്ഷേ അതിന് എത്ര പെട്ടെന്ന് 2 കൊണ്ടാണ് പുതിയ മൊബൈൽ ഫോണുകൾ റീപ്ലേസ് ചെയ്തത്. ഈ പേജർ എന്നൊക്കെ പറഞ്ഞ യന്ത്രത്തിന് 6 ആയുസുണ്ടായുള്ളൂ, പേജറിൻ്റെ വരലും പോക്കും കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഈ മൊബൈൽ ഫോണും ഉണ്ടല്ലോ, ഭാവിയിൽ ഇല്ലാതായിക്കൂടാന്നില്ല, അതിന് വേറെ എന്തെങ്കിലും ഒരു സംവിധാനം വരും, ഷർട്ടിൻ്റെ ബട്ടണിലൊക്കെ ഒരു സാധനം വരും, അത് കൈ പിടിച്ച് നടക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ സയൻസ് മാറ്റം വരാമെന്നുള്ളതാണ്. അങ്ങനെ ഈ മസിന് കൂടി ഊട്ടി റോഡിൽ പോയി കഴിഞ്ഞാൽ, ഊട്ടിയിൽ നമ്മൾ പോകുമ്പോഴേ നമ്മൾ ഊട്ടിയിൽ ബൊട്ടാനിക്കൽ ഗാർഡൻ അല്ലെങ്കിൽ കൂനൂര് സിംസ് പാർക്ക്, ഒരു പണ്ടത്തെ ഒരു പാരമ്പര്യ രീതി അനുസരിച്ച് നീ ഊട്ടി പോയാൽ കൂനൂർ പോയോ സിംസ് പാർക്കിൽ പോയോ അല്ലെങ്കിൽ ബൊട്ടാനിക്കൽ ഗാർഡന് പോയോ ലേക്കിൽ പോയി ബോട്ടിൽ കയറിയോ, ഇതൊക്കെയാണ് ചോദ്യം. ഇപ്പം അതൊന്നും അല്ല, ഇപ്പോൾ ലേക്കൊക്കെ പഴഞ്ചനായി, ലേക്കൊക്കെ ചെറിയ ചെറിയ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള സ്ഥലം, അവിടെ തീവണ്ടി ആയാലും കയറി കുട്ടികളൊക്കെ യാത്ര ചെയ്യുക, ബോട്ടിൽ കയറലൊന്നും ഇപ്പം ഒന്നുമില്ല. ഇപ്പം എന്താ വെച്ചാൽ അവിലാഞ്ചി, അതായത് മഞ്ചൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതായത് നമ്മുടെ അട്ടപ്പാടിക്കുള്ള റോഡുണ്ട്, കുനൂർ റോഡിൽ കുറച്ചാണ് പോയാൽ ഈ പറയുന്ന ഈ പിന്നെ മുള്ളി റോഡ് ചോദിക്കുക, മുള്ളി റോഡ് ചോദിക്കുക, മേട്ടുപാളയം നിന്ന് വരുമ്പോഴും അങ്ങോട്ട് ഇപ്പോൾ ഡൈവർഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുനൂർ കഴിഞ്ഞ ഉടനെ നമ്മൾ മേട്ടുപാള റോഡിൽ കുറച്ചാണ് പോകുമ്പോൾ വലിയ ബോർഡ് ഉണ്ടാവും, അതിൽ നമ്മൾ പോകുമ്പോൾ മഞ്ചൂരിക്കുള്ള റോഡ് കാണും, ചായത്തോട്ടങ്ങളാണ്
4: അട്ടപ്പാടി നിന്ന് മഞ്ചൂർ വഴി.
5: അപ്പൊ മഞ്ചൂരി മുകളിലാണ്,
4: ബ്ലോക്കാണ്, അട്ടപ്പാടിയിൽ നിന്ന് എൻട്രി ഇല്ല,
5: ഇല്ല, അത് ഈ ആനകളുള്ള കാരണമാണ്. അപ്പൊ നമ്മൾ ഊട്ടിയിൽ നിന്ന് പോകുമ്പോൾ മഞ്ചൂരിക്ക് പോവാ, മഞ്ചൂർ ഒരുപാട് റിസർവോയർ ഒക്കെ ഉണ്ട്, ടണൽസ് ഒക്കെ ഉണ്ട്, ഈ ഒരു ടണലിൽ നിന്ന് ഒരു റിസർവോയറിൽ നിന്ന് വേറൊരു റിസർവോയർക്ക് പോകുന്ന ടണൽസ് ഒക്കെ ഉണ്ട്. വാട്ടർ മാനേജ്മെന്റ് തമിഴന്മാരെ കഴിഞ്ഞുള്ളു, നമ്മൾ കേരളീയരായാലും ഭയങ്കര പാവങ്ങളാ, അതായത് ദുർവ്യയം ചെയ്യാണ് വെള്ളം, അവരും അതല്ല, വാട്ടർ മാനേജ്മെന്റ് ഭയങ്കര. അപ്പൊ നമ്മൾ മുല്ലപ്പെരിയാർ എന്നുള്ള വെള്ളം അവർ കൊണ്ടുപോകണം, കൃഷിക്ക് അവരുടെ കൊണ്ടുപോകണം, പക്ഷേ അവിടെ അവിടെ പവർ പ്രോജക്റ്റ് ഉണ്ട് താഴെ, അത് കഴിഞ്ഞിട്ടാണ് അവർ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെ എല്ലാ രീതിയിലും അവർ വെള്ളത്തിന് വില കൊടുത്ത് വാങ്ങുന്ന വെള്ളമായിട്ട് കാണും,
4: വെള്ളത്തിൻ്റെ
5: വെള്ളത്തിന് ബഹുമാനിക്കും, നമ്മൾ വെള്ളത്തിന് ബഹുമാനിക്കാത്തവരാണ്, ദുർവ്യയം ചെയ്യും, മലയാളി ദൂർത്തനാണ്. അപ്പോൾ ഈ പറയണ മഞ്ചൂരെത്തുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ഈ ഡാമിൻ്റെ റിസർവയർ കാണും, മുകളിൽ മഞ്ചൂരുണ്ടാവും, ഒരു 3 ഹെയർപിൻ ബെൻഡ് കയറിയ ടൗൺ മഞ്ചൂർ ടൗണാണ്. അതിനു മുമ്പ് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും അവിലാഞ്ചി നദി ഉണ്ടാവും. ഈ അവിലാഞ്ചി ഒരുപാട് സ്ഥലത്തുണ്ട്, അവിലാഞ്ചി എന്നുള്ളൊരു വാക്കാണ്, അതായത് മഞ്ഞ് വീഴുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ നോക്കിയപ്പോൾ അത് വിദേശത്തുണ്ട് അവിലാഞ്ചി, മനസ്സിലായില്ലേ? ഈ അവിലാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ വിജനതയാണ്, മനുഷ്യവാസം വളരെ കുറഞ്ഞ സ്ഥലങ്ങളാണ്. അതിൽ പോയി പോയി പോയി പോയിട്ടുണ്ടല്ലോ, ഒരു പ്രത്യേക സ്ഥലത്തെത്തും, അവിടെ എത്തുമ്പോൾ തന്നെ തണുപ്പാണ്, അവിടെ മരത്തിൻ്റെ മുകളിൽ രാത്രി മഞ്ഞുകട്ടകൾ വീഴും. അവിടെ നമ്മൾ ഈ ഭവാനി നദിയില്ലേ, നമ്മളെ മണ്ണാർക്കാട് അട്ടപ്പാടി കൂടി പോകുമ്പോൾ നമ്മളെ ഭവാനി നദി ഉണ്ടല്ലോ, ആ ഭവാനി നദിയുടെ ഉത്ഭവ സ്ഥലമാണ്. ആ ഭവാനി നദി ഉത്ഭവിക്കുന്നത് എങ്ങനെയാണ്? ഭവാനി നദീനെ ചാടി കടന്ന ആളാണ് ഞാൻ. ഗൈഡ് പറയണു, ഇപ്പം ഈ കടന്ന ചാലില്ലേ, ഇതാണ് ഭവാനി, അത് അവിടുന്ന് ഒരു നീർച്ചാലായിട്ടാണ് ഉത്ഭവിക്കുന്നത്. ഒരു ഓവുപാലുണ്ട് അവിടെ, അതിൻ്റെ അടിയിൽ കൂടിയാണ് ഈ സാധനം വരണത്. അത്ഭുതം തോന്നും നമുക്ക്. എന്നിട്ട് അത് സൈലൻ്റ് വാലി കാട്ടി കിടക്കുകയാണ് കേരളത്തേക്ക് പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ഗ്യാപ്പിലൂടെ. അതാണ് ഭവാനി നദിയിൽ അവർക്കുള്ള അവകാശവാദം. അവരെ നാട്ടിൽ നിന്നുണ്ടാവുന്ന സാധനമാണ്, കുറച്ച് നേരം ഓടുന്നത് കേരളത്തിൽ കൂടി എന്ന് മാത്രം. അപ്പോൾ ആ ഭവാനി നദി നമ്മൾ ചാടി കടക്കും. എന്നിട്ടും കുറേ മുന്നോട്ട് പോയാൽ റിസർവയറുകളാണ്, റിസർവയറുകൾ പറ്റി കിടക്കുന്നുണ്ടാവും, ചിലതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിൽ ഈ കേഴകളൊക്കെ ഇല്ലേ, പശുക്കൾ മേയണ പോലെ മേയുണ്ടാവും. വഴി തരില്ല നമുക്ക്. നമ്മളിവിടുന്ന് ജീപ്പ് വിളിച്ചിട്ടേ പോകട്ടെ, നമ്മളെ വണ്ടി സമ്മതിക്കില്ല. അവരുടെ ഡ്രൈവറാണ്, അവലാഞ്ചി ചെന്നിട്ട് അവരുടെ ഡ്രൈവർ നമ്മൾ ഫീസ് അടച്ച ഒരു ജീപ്പായിട്ട് വരിക. അതിൽ അഞ്ചാറ് ആൾക്കാർ നമുക്ക് അപരിചിതരായിട്ട് ഷെയർ ചെയ്യാം, കാരണം ടിക്കറ്റ് ബൂത്തിൽ ഇരിക്കുന്നുണ്ടാവും ആൾ തികയാഞ്ഞിട്ട്. അപ്പോൾ അവർ രണ്ടാളെയും നമ്മൾ കൂട്ടാം. അപ്പോൾ ഈ ഡ്രൈവർക്ക് ഇത് പരിചയമാണ്. ആ ഡ്രൈവർ കൈകൊണ്ടൊക്കെ ഈ കേഴയുടെ ചന്തി പിടിച്ച് തള്ളലാ, മാറി തരില്ല. അങ്ങനെയാണ്, അത് ചിലപ്പോൾ ആനയായിരിക്കും, കേഴ മാത്രമല്ല ചിലപ്പോൾ ആന റോഡിലുണ്ടാവും. ഭയങ്കര പ്രത്യേക സ്ഥലമാണ്. അവിടെ ഒരു താമസിക്കാനുള്ള ഒരു റിസോർട്ട് ഉണ്ട്, പക്ഷേ ഭയങ്കര കോസ്റ്റ്ലി എന്നാണ് പറയണത്. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഈ അവിലാഞ്ചി, മഞ്ചൂര്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ കോത്തഗിരി, കോത്തഗിരിയിൽ നമ്മൾ, കോത്തഗിരി ഏറ്റവും ഉയർന്നുള്ള സ്ഥലമാണ്, ഊട്ടിയിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് കോത്തഗിരി. കോത്തഗിരിക്ക് രണ്ട് വഴികളുണ്ട്. ഒന്നാമത്തെ വഴി നമ്മുടെ ബൊട്ടാനിക്കൽ ഗാർഡനിലെ കാർ പാർക്കിംഗ് ഉണ്ടല്ലോ, അതിലൂടെ പോയാൽ നമ്മൾ കോത്തഗിരിക്ക് എത്തും. അതല്ലെങ്കിൽ ഊട്ടിയിൽ ചെർണിഹാം സർക്കിൾ എന്നുണ്ടോന്നുണ്ട്, കൊമേഴ്ഷ്യൽ റോഡിൻ്റെ അവിടെ, ആ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞാലും നമുക്ക് പിന്നെ കോത്തഗിരിക്ക് പോവാം. ഈ കോത്തഗിരി ടൗണിലെത്തുന്നതിന് മുമ്പാണ് ഡൊഡ്ഡാപേട്ട.
4: നമ്മളൊരു സാഹസികമായ യാത്രയിലായിരുന്നു, ഇപ്പോഴത്തെ ട്രെൻഡായ മസിനഗുഡി വഴി ഊട്ടിയിലേക്ക്. ഊട്ടി ഒരുപാട് തവണ സന്ദർശിച്ച എം ഹരിദാസിൽ നിന്നാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊട്ടിയിലെ പതിവ് കാഴ്ചകളല്ലാത്ത ചില ഇടങ്ങൾ കൂടിയുണ്ട്, നമുക്കത് കേൾക്കാം, ആസ്വദിക്കാം അടുത്ത എപ്പിസോഡ്.
2: അപ്പോൾ മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് എന്ന ആ ഒരു യാത്രയുടെ കാര്യങ്ങളാണ് എം ഹരിദാസ് സാറ് നമ്മളുമായി ഈ ദൃശ്യം പ്രോഗ്രാമിലൂടെ പങ്കുവച്ചത്.
1: പിന്നെ നമുക്ക് ഇൻഷാല്ലാ ഈ ഒരു സമയത്ത് നമ്മുടെ പീസ്റ്റുഡിയൻ്റെ ഒരുപാട് നൂറുകണക്കിന് പ്രോഗ്രാമുകളുടെ കൂട്ടത്തിൽ നമ്മളെ ശ്രോതാക്കൾ കേൾക്കാത്ത പലതും ഉണ്ടാകാം. സമകാലികം പ്രോഗ്രാമിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. സമകാലികം സാധാരണ ശനി വൈകുന്നേരം 4:10 പിന്നെ 24 റിവൈൻഡിലാണ് ഉണ്ടാവാറുള്ളത്.
6: സാധാരണ സമകാലിക പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളിലാണ് ഹബീബ് റഹ്മാൻ കൊടുവള്ളി രചിക്കുന്ന ലേഖനങ്ങളെ അബ്ദുസ്സമദ് കല്ലടിക്കോട്ട് ശബ്ദത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നൊരു പ്രോഗ്രാമാണ് സമകാലികം എന്ന് പറയുന്നത്.
7: പരസ്പര സഹകരണം ശീലമാക്കൂ, മാനുഷിക ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കൂ. എഴുത്ത് ഹബീബ് റഹ്മാൻ, കരുവൻപൊയിൽ. മനുഷ്യർ സാമൂഹ്യ ജീവികളാണ്. പരസ്പരം കൊണ്ടും കൊടുത്തും സേവിച്ചും സ്നേഹിച്ചും സഹകരിച്ചും മാത്രമേ അവർക്ക് ജീവിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ അങ്ങനെയാണ് ജീവിക്കേണ്ടത്. മനുഷ്യാരംഭം മുതൽ തന്നെ അവർ കുടുംബമായും കൂട്ടമായും കൂട്ടായ്മയുമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പരസ്പര സഹായ സഹകരണങ്ങളില്ലാതെ വ്യക്തികൾക്ക് ഒറ്റയ്ക്കായി ജീവിക്കുക എന്നത് അസാധ്യമാണ്. ആരും സമ്പൂർണരല്ലാത്തതുകൊണ്ടും സ്വയംപര്യാപ്തരല്ലാത്തതുകൊണ്ടും സന്തോഷകരവും ആനന്ദകരവുമായ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് പരസ്പര സഹകരണം കൂടിയേ തീരൂ. മാത്രമല്ല ജീവിതത്തിൽ ബാധിച്ചേക്കാവുന്ന രോഗ അപകട ദുരന്താവസ്ഥകളിൽ പരസ്പരം താങ്ങും തണലുമാകാൻ കഴിഞ്ഞെങ്കിലേ ജീവിതം മുന്നോട്ടു പോകൂ. മാനുഷിക പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെ ആദരിക്കുന്നതിനും ലോകമെമ്പാടുമുള്ള പ്രതിസന്ധികളിൽ സഹായത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമായി 19 നടക്കുന്ന വാർഷിക ആചരണമാണ് ലോകമാനുഷിക ദിനം. ഭയാനകമായ പ്രതിബന്ധങ്ങളും അപകടങ്ങളും ഉണ്ടായിരുന്നിട്ടും സഹായം ആവശ്യമുള്ളവർക്ക് സധൈര്യം സഹായം നൽകുന്ന വ്യക്തികളുടെ അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തിൻ്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം. ചുരുക്കത്തിൽ, പ്രതിസന്ധികൾക്കും വെല്ലുവിളികൾക്കുമിടയിലും അതിജീവനത്തിനും ക്ഷേമത്തിനും ബഹുമാനത്തിനും വേണ്ടി ലോകമെമ്പാടുമുള്ള സഖ്യകക്ഷികളെ പ്രചോദിപ്പിക്കുന്നതിനാണ് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഈ ദിനം ആചരിക്കുന്നത്. മാനുഷിക പ്രവർത്തകരുടെ പ്രവർത്തനത്തിന് നന്ദിയും അഭിനന്ദനവും പ്രകടിപ്പിക്കുക, ലോകമെമ്പാടുമുള്ള ദുർബല സമൂഹങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് അവബോധം വളർത്തുക, മാനുഷിക സംഘടനകൾക്കും സംരംഭങ്ങൾക്കും പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വാദിക്കുക, മാനുഷിക ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ നടപടിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ലോകമാനുഷിക ദിനം ഒരു സുപ്രധാന അവസരമാണ് നൽകുന്നത്. അത് സന്നദ്ധ പ്രവർത്തനത്തിലൂടെയോ സംഭാവനകളിലൂടെയോ അല്ലെങ്കിൽ അവബോധം വളർത്തുന്നതിലൂടെയോ ആകാം. 2003 ഓഗസ്റ്റ് 19 ഇറാഖിലെ ബാഗ്ദാദ് കനാൽ ഹോട്ടലിൽ നടന്ന ദാരുണമായ ബോംബാക്രമണത്തിൽ ഇറാഖിനായുള്ള യു എൻ സെക്രട്ടറി ജനറലിന്റെ പ്രത്യേക പ്രതിനിധി സെർജിയോ വിയേര ഡിമെല്ലോ ഉൾപ്പെടെ 22 മാനുഷിക സഹായ പ്രവർത്തകരുടെ ജീവൻ അപഹരിക്കപ്പെട്ടു. ഈ സംഭവത്തിന്റെ സ്മരണയ്ക്കായി 5 വർഷത്തിനുശേഷം ഐക്യരാഷ്ട്ര പൊതുസഭയാണ് 19 ആഗസ്റ്റ് ലോകമാനുഷിക ദിനമായി പ്രഖ്യാപിച്ചത്. ഫലസ്തീനിലും ഇറാനിലും മറ്റിതര സംഘർഷ മേഖലകളിലും ഇത്തരം സഹായ സംഘങ്ങളും സന്നദ്ധ പ്രവർത്തകരും മാത്രമല്ല ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക വക്താക്കൾ വരെ നിഷ്കരുണം കൊല്ലപ്പെടുന്ന അതീവ ദുഃഖകരമായ സന്ദർഭത്തിലാണ് ഈ ദിനം വരുന്നത് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. പ്രയാസങ്ങളാലും പ്രതിസന്ധികളാലും കഷ്ടപ്പെടുന്ന വ്യക്തികളുടെയും സമൂഹത്തിന്റെയും പ്രദേശത്തിന്റെയുമൊക്കെ ക്ഷേമത്തിനും അന്തസ്സിനും അതിജീവനത്തിനും വേണ്ടി വാദിക്കാനും പ്രവർത്തിക്കാനും നാം സന്നദ്ധരാകേണ്ടതുണ്ട്. മാത്രമല്ല അതിന് സന്നദ്ധരാകുന്ന വ്യക്തികളെയും കൂട്ടങ്ങളെയും സഹായിക്കാനും പരിഗണിക്കാനും അത്തരം ഉയർന്ന മാനുഷിക മൂല്യങ്ങൾ സ്വാംശീകരിക്കാനും നാം തയ്യാറാകേണ്ടതുണ്ട്. കേരളീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മാനുഷിക സന്നദ്ധഭാവത്തിന്റെ ഏറ്റവും ഉയർന്ന സന്ദർഭമായിരുന്നു വയനാട് ദുരന്തഭൂമിയിൽ നാം കണ്ടത്. മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലുണ്ടായ സമയം മുതൽ അവിടേക്ക് സന്നദ്ധ പ്രവർത്തകരുടെയും സഹായ ഹസ്തങ്ങളുടെയും പ്രവാഹമൊക്കെ ഈ മാനുഷിക മൂല്യങ്ങളുടെ അടയാളപ്പെടുത്തലാണ്. അമ്മമാർ നഷ്ടപ്പെട്ട കരയുന്ന കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ തയ്യാറാണെന്നറിയിക്കുന്ന സ്നേഹസമ്പന്നരായ യുവതികളും വനാന്തരങ്ങളിൽ അഴുകിയ ജഡങ്ങൾക്കരികെ കാവൽ നിൽക്കുകയും ആ മനുഷ്യജഡങ്ങളെപ്പോലും ഹിംസ്രജന്തുക്കളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തകരും അഴുകിയ ദുർഗന്ധം വമിക്കുന്ന ജഡങ്ങൾ പോലും അതീവ ശ്രദ്ധയോടും പവിത്രതയോടും കൂടി പരിപാലിക്കുന്ന ശവസംസ്കാര പ്രവർത്തനവുമൊക്കെ ഇത്തരം മാനുഷിക ഗുണങ്ങളുടെ മകുടോദാഹരണമാണല്ലോ. മാനുഷിക പ്രതിസന്ധികൾ ഒരു വ്യക്തിക്കോ സംഘടനയ്ക്കോ സമൂഹത്തിനോ എന്തിനോ ഒരു രാജ്യത്തിന് പോലുമോ പരിഹരിക്കാൻ കഴിഞ്ഞെന്നു വരില്ല. വ്യക്തികളും സംഘങ്ങളും സന്നദ്ധ സംഘടനകളും ബിസിനസ്സുകാരും ഉദ്യോഗസ്ഥരും സർക്കാരുമൊക്കെ ഒന്നിച്ചുള്ള കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ പല പ്രതിസന്ധികളും തരണം ചെയ്യാൻ കഴിയൂ. അടുത്ത കാലത്തായി പ്രകൃതിപരമോ മനുഷ്യനിർമ്മിതമോ ആയ ദുരന്തങ്ങളും പ്രതിബന്ധങ്ങളുമൊക്കെ കൂടി വരുന്നതായും നാം കാണുന്നു. ഇവയൊന്നും പലപ്പോഴും ഒരു രാജ്യത്തിന് പോലും നേരിടാൻ കഴിയുന്നതല്ല. അതിനാൽ തന്നെ രാജ്യങ്ങളും അന്താരാഷ്ട്ര ഏജൻസികളും പരസ്പരം സഹായിച്ചും സഹകരിച്ചുമാണ് പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടി മാത്രമായി ലോകത്തുടനീളം ഒട്ടനവധി സന്നദ്ധ സംഘടനകളും ഏജൻസികളും പ്രവർത്തിക്കുന്നുണ്ട്. ഏതാനും വർഷം മുമ്പ് വന്ന കോവിഡ് പാൻഡമിക് സമയത്താണ് ഈ മാനുഷിക മാനവിക മുഖം നമുക്കേറ്റവും കൂടുതൽ ദൃശ്യമായത്. ഒരു വശത്ത് മുഴുവൻ മനുഷ്യരാശിയും കോവിഡിന്റെ പിടിയിലമരുന്നു. ഭൂരിപക്ഷം ആളുകളും ബേജാറും വെപ്രാളവുമായി സ്വന്തത്തിലേക്കും വീടകങ്ങളിലേക്കും ചുരുങ്ങുന്നു. അപ്പോൾ മറ്റു ചില ചുരുക്കം ചില സ്വന്തം ജീവിതത്തെക്കുറിച്ച് ശ്രദ്ധിക്കാതെ മറ്റുള്ളവർക്കായി പോരാടുകയും ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്യുന്നു. ധീരരായ ഡോക്ടർമാരും നേഴ്സുമാരുമടക്കം ധാരാളം ആരോഗ്യ പ്രവർത്തകരും മറ്റു സന്നദ്ധ പ്രവർത്തകരും എത്രായിരം ആളുകളുടെ ജീവനാണ് രക്ഷിച്ചത്. വിശിഷ്യ മനുഷ്യത്വത്തെ പരമോന്നതമായി കണക്കാക്കുകയും ഇരകളെ സാധ്യമായ എല്ലാ വിധത്തിലും സഹായിക്കുകയും ചെയ്ത അവരുമായി യാതൊരു ബന്ധവുമില്ലാത്ത അസാധാരണമായ ആളുകൾ. ഭൂകമ്പങ്ങളും പ്രളയങ്ങളും കൊടുങ്കാറ്റും ഉരുൾപൊട്ടലും യുദ്ധങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരം ആളുകൾ രംഗത്തെത്തുന്നു. അവർ നമ്മെ അതിശയിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രകൃതിയുടെ ക്രോധം എപ്പോൾ എവിടെ എങ്ങനെ പൊടുന്നനെ പൊട്ടിപ്പുറപ്പെടും എന്നത് മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല. അപ്പോൾ നമുക്ക് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ അത് മനുഷ്യത്വത്തിന്റെ കടമ നിറവേറ്റുക എന്നത് മാത്രമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം ദുരന്തങ്ങൾ എവിടെയെങ്കിലും പൊട്ടിപ്പുറപ്പെടുമ്പോൾ തന്നെ എല്ലാ നിയന്ത്രണങ്ങളും പരിധികളും മറികടന്ന് മനുഷ്യർക്ക് മാത്രമല്ല ബുദ്ധിമുട്ടിലായ മൃഗങ്ങൾക്കും പക്ഷികൾക്കും വരെ ശരിയായ സഹായം നൽകേണ്ടത് നമ്മുടെ കടമയായി മാറുന്നത്. അത്തരം പ്രവൃത്തികളിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷമാണ് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സന്തോഷം.
6: നമ്മളിപ്പോൾ കേട്ടത് സമകാലികം.

0: നമ്മൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. നമ്മുടെ ലൈഫിൽ ഒരുപാട് സങ്കടങ്ങൾ നമ്മൾ ഉള്ള ആളുകളാണ്. അത് ചില ആളുകൾക്കെങ്കിലും അത് ഇറക്കി വെക്കാൻ ഒരു ഇടമില്ലാത്തത് കൊണ്ട് സങ്കടങ്ങളുടെ ആഴങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കുടുംബ ജീവിത നയിക്കുന്ന ഒട്ടനവധി ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. മാത്രം ആളുകൾക്ക് ഏറെ സമാശ്വാസം നൽകുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ്
1: സ്നേഹക്കൂട് എന്ന് പറയുന്നത്. വളരെ കുടുംബങ്ങൾക്ക് ആശ്വാസമേകുന്ന പ്രോഗ്രാമാണ് സ്നേഹക്കൂട്. അപ്പോൾ ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ഉള്ളത് പീസ് റേഡിയോ സിഇഒ ഹാരിസ് ബിൻ സലീം, ഒപ്പം ഹനീഫ വണ്ടൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹാബിഹി അജ്മാഈൻ. അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മുടെ കൂടെ പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മുടെ കൂടെയുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമെല്ലാം നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറായ 9544845 നമ്പറിലേക്കും പീസ് റേഡിയോ ഫീഡ്ബാക്കിലേക്കും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള, നിങ്ങളുടെ പ്രയാസങ്ങൾക്കുള്ള മറുപടികൾ എല്ലാ ചൊവ്വാഴ്ചയും 8:45 മുതൽ 9:30 വരെ നടക്കുന്ന ഈ സെഷനിൽ എടുക്കുന്നതാണ്. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളെടുത്ത ഒരു ചോദ്യത്തിൻ്റെ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം ഗൾഫിലാണ്, ഭാര്യയ്ക്ക് നാട്ടിൽ ജോലിയുണ്ട്. അതുപോലെ തന്നെ വ്യക്തമായും ഒരു അവിഹിതം നടന്നതൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇനി അദ്ദേഹം ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരാളെ ഞാൻ കൊണ്ടു നടക്കണോ? ഇനിയും ആവർത്തിക്കാതിരിക്കുകയില്ലല്ലോ. പിന്നെ അവൾക്കാണെങ്കിൽ ദീന് പറഞ്ഞു കൊടുത്താൽ അത് അവൾക്ക് മനസ്സിലാവില്ല. താൻ തോന്നിയായി അത് തന്നിഷ്ടപ്രകാരമാണ് അവൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇനിയും ആ ബന്ധം മുന്നോട്ട് പോകുന്നതാണോ ശരി ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ്.
3: അല്ലേ, ഒരു അവിഹിതം സംഭവിച്ചിട്ടുണ്ട് എന്ന് അയാൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ഭാര്യനെ വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. അയാൾക്ക് അവളെ വിവാഹമോചനം നടത്താനുള്ള ഒരു മാന്യമായ കാരണമാണത്. അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇപ്പോൾ അവൾ ദീനിയായ നിലക്ക് ഇപ്പോൾ ഇയാളെ സ്വീകരിക്കൂല, മാറ്റങ്ങളുണ്ടാവില്ല, ഇത് വീണ്ടും ആവർത്തിക്കപ്പെടും, അയാൾക്ക് അതിനെപ്പറ്റി സംശയങ്ങളും കാര്യങ്ങളുമാണ്, ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല, എൻ്റെ ദാമ്പത്യം അവളുമായിട്ട് വിജയിപ്പിടിച്ചെടുക്കാൻ പറ്റില്ല എന്നൊക്കെ ബോധ്യമുണ്ടെങ്കിൽ അയാൾക്ക് മാറി നിൽക്കാം. പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ എന്താ പറയുകയെന്ന് വിചാരിച്ചാൽ, ജീവിതം കൂടെ അവസാനിപ്പിക്കലാണ്, ഡൈവേഴ്സാണ് ആത്യന്തികമായൊരു പരിഹാരം എന്നല്ലല്ലോ നമ്മൾ പറയുക. അത് അവസാനത്തെ പരിഹാരമാണ്. അപ്പോൾ ഒന്നിച്ചിത്രകാലം ജീവിച്ച് മക്കളും കുട്ടികളൊക്കെ ഉള്ള സ്ഥിതിക്ക് എന്ത് ചെയ്യാണ്? ഒരു തെറ്റ് സംഭവിച്ച ഒരാളെ തിരിച്ചു കൊണ്ടുവരാൻ, തെറ്റ് സംഭവിക്കുമ്പോൾ അതിൽ കുറ്റബോധമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തിരിച്ചു കൊണ്ടുവരാൻ നല്ലൊരു ചാൻസാണ്. അങ്ങനെ സാധ്യമാകുമെങ്കിൽ അങ്ങനെ ചെയ്യുമെന്നാണ് പറയണത്. കാരണം അത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഇത് ഡൈവേഴ്സാണ് ഏറ്റവും നല്ല പരിഹാരം എന്ന് പറഞ്ഞാൽ, നാളെ ഇപ്പോൾ ഡൈവേഴ്സ് കഴിഞ്ഞാൽ ഇവർ കുറേ കാലം ജീവിച്ചതാണ്. ഇനിയിപ്പോൾ അയാൾക്ക് ഡൈവേഴ്സിന് ശേഷം മക്കളും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ വരാനുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ചോദിക്കും, അന്നിപ്പോൾ അങ്ങനെ ഡൈവേഴ്സാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഡൈവേഴ്സ് ചെയ്തു എന്ന് പറയും. അപ്പോൾ നമ്മളെപ്പോഴും മറുപടി പറയുമ്പോൾ എങ്ങനെ പറയാം? നിങ്ങൾക്ക് ഒത്തുപോകാൻ വല്ല സാധ്യതകളും ഉണ്ടെങ്കിൽ, ഇസ്ലാമികമായി ഇപ്പോൾ അവരുടെ ഒരു വ്യഭിചാരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇസ്ലാമികമായി അവർക്ക് അവൾ തൗബ ചെയ്ത് മടങ്ങി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഭാര്യ ഭർത്താക്കന്മാരായി മുന്നോട്ട് പോകാൻ ശരഈൽ പ്രശ്നങ്ങളില്ല. എന്നാൽ എന്ത് ചെയ്യാണ്? അയാൾക്ക് മാനസികമായിട്ട് അവൾ ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ ഒഴിവാക്കുന്നതിന് ഒരു പ്രയാസവുമില്ല എന്നതാണല്ലോ നമ്മൾ മറുപടി പറയുക. അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.
2: മറ്റൊരു ചോദ്യമുള്ളത്, സഹോദരനാണ്, ജ്യേഷ്ഠൻ്റെ ഭാര്യമാരും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും പിന്നെ ഉമ്മയുമായിട്ടുള്ള അമ്മായിമ്മയുമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ വീട്ടിലൊന്നും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, ചെറിയ പണക്കങ്ങളുണ്ടാവും. എന്നാൽ ഇവരോട് ഒറ്റക്കൊറ്റക്ക് സംസാരിക്കുമ്പോൾ ന്യായം ഭാര്യൻ്റെ അടുത്താണ്, ഉമ്മാനോട് ഒറ്റക്ക് സംസാരിക്കുമ്പോൾ ന്യായം ഉമ്മാൻ്റെ അടുത്താണ്. പക്ഷെ കൂട്ടിയിരുന്ന് സംസാരിക്കുമ്പോൾ പ്രശ്നമാകണം. അപ്പോൾ നിരന്തരം വീട്ടിലെന്താണ് ബഹളങ്ങൾ ഉണ്ടാകുന്നു. ഇയാളുടെ ഭാര്യ അത് മുത്തച്ചിയോട് ചെന്ന് പറയുന്നു, അവർ മറ്റവർ ഷെയർ ചെയ്യുന്നു, ഇങ്ങനെ അത് ഉമ്മയുമായി കണക്ട് ചെയ്യുന്നു. ചോദിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഞങ്ങളാരും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഇങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പിന്നെ ജ്യേഷ്ഠൻ

0: പരിപാടികളെ ഇദ്ദേഹം ഇതിനെ കൈകാര്യം ചെയ്യുമ്പോഴാണ് ഇതിലുള്ളൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. സത്യത്തിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അതായത് നമ്മൾ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന സ്ത്രീകളും അതേപോലെ തന്നെ നമ്മുടെ ഉമ്മയും തമ്മിൽ ഒത്തുപോവുക എന്നുള്ളത് എന്തെയാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ബുദ്ധിമുട്ട് ഏറ്റവും അധികം ബാധിക്കുക ആരായിരിക്കും, ഭർത്താവിനെ തന്നെ ബാധിക്കുക. കാരണം നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ട് നമ്മളെ പെൺകുട്ടിയൊക്കെ ഭാര്യമാർക്ക് വിഷമമില്ലാതെ കൊണ്ടുപോകേണ്ടത് നമ്മളെ കടമയാണ്. എന്നാൽ ഉമ്മ പറഞ്ഞാൽ ഭാര്യ വരുന്നതിന് മുന്നേ നമ്മളെ കൂടെയുള്ള നമുക്ക് ഏറ്റവും ബാധ്യതയുള്ള ആളാണ്. അപ്പോൾ ആ ഉമ്മനെ നമുക്ക് വെറുപ്പിക്കാൻ പറ്റൂല. അപ്പോൾ ഭാര്യ ഉമ്മയും മാനസികമായ ഒരു സ്വരച്ചേർച്ചയിൽ പോകുന്നില്ലെങ്കിൽ അതെന്തായാലും ഇയാളെ ബാധിക്കും. എന്തുകൊണ്ടാണ് ആ സ്വരച്ചേർച്ച ഇല്ലാതാവുന്നത്, അതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, ഈ ഉമ്മ എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ എന്തു ചെയ്തു, ഉമ്മ ഭർത്താവിനൊരു ഉമ്മ ഉള്ളതുകൊണ്ട് എന്തു ചെയ്തു, ആ ഉമ്മനെ പരിചരിക്കാനും കൂടെ നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. സത്യത്തിൽ അവരെ മനസ്സിൽ ആരുണ്ടാവില്ല, അവരുടെ കുടുംബത്തിൻ്റെ ചിത്രത്തിൽ ആരുണ്ടാവില്ല, ഒരു ഭർത്താവിൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ ഇവർക്ക് ഭർത്താവിനേറ്റ് സുഖമായിട്ട് മുന്നോട്ട് പോകാനും സ്വതന്ത്രമായി ജീവിക്കാനൊക്കെ എപ്പോഴും ഉമ്മ എന്തായിരിക്കും, ഒരു തടസ്സമായിരിക്കും. അപ്പോൾ ആ ഉമ്മനെ എങ്ങനെ ഉൾക്കൊള്ളുക അവർ? നേരെ മറിച്ച് അതിന് സപ്പോർട്ടായിട്ട് പൂർണ്ണമായിട്ട് മോൻ്റെ ഭാര്യയല്ലേ, ഓളിവിടെ വന്നതല്ലേ, അതുകൊണ്ട് പരമാവധി എന്തു ചെയ്യുക, അവളൊരു ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ, നമ്മളെന്തിനാ അവരെ ശല്യപ്പെടുത്താൻ പോകുന്നു എന്നൊരു മനോഭാവത്തിൽ നിൽക്കുന്ന ഒരു ഉമ്മനെ മാത്രമേ എന്തു ചെയ്യാൻ പറ്റുള്ളൂ, ഈ മരുമകൾക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഉമ്മനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ മകനോടുള്ളൊരു സ്നേഹം ഉണ്ടാവുമല്ലോ എപ്പോഴും, പ്രത്യേകിച്ച് ചെറിയ മക്കളാകുമ്പോൾ ഒരു ഭയങ്കര. അപ്പോൾ ആ മകനെ ഇപ്പം എനിക്ക് കിട്ടണില്ല എന്നല്ല, ഇപ്പോൾ ഇവൾ വന്നതോടുകൂടെ എന്ത് ചെയ്തു വെച്ചാൽ, ഓല് രണ്ടാളുമാണ് ഇപ്പോൾ എല്ലാ പരിപാടിയും. ഏ മറ്റത് ഇന്നെ കൊണ്ടുനടക്കാൻ ഓനുണ്ടായിരുന്നു, എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു, കല്യാണം കഴിച്ചപ്പോൾ അവനെന്തില്ല, ഇന്നെ നോക്കാൻ നേരമില്ല. അപ്പോൾ ഇവൾ വന്നത് എൻ്റെ സ്വൈര ജീവിതത്തിനൊരു തടസ്സമായി എന്നാണ് ആര് വിശ്വസിക്കണത്? പിന്നെ ഉമ്മ എങ്ങനെ ഇവരെ ഉൾക്കൊള്ളുക? അപ്പോൾ ഇവൾ ഉമ്മനെ ഉൾക്കൊള്ളൂല, ഉമ്മ അവളെ ഉൾക്കൊള്ളൂല, മനസ്സിലായി? പക്ഷേ രണ്ടുപേരും എന്താ പറയുള്ളൂ, ഞങ്ങളങ്ങനെ ഒരു കച്ചറി ഉണ്ടാക്കണില്ല, പ്രശ്നം ഉണ്ടാക്കണില്ല, എൻ്റെ ഭാഗത്ത് ഞാൻ അങ്ങനെയാണ് ഓരോരുത്തരും വിശ്വസിക്കണത്, ഞാൻ പോകുന്നത് നല്ലൊരു നിലപാടിലാണെന്ന് രണ്ട് അതവർ പറയുകയും ചെയ്യും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാവുന്നത്, രണ്ടാളും നല്ല നിലക്ക് പോകുമ്പോൾ അപ്പോൾ പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആരുടെയൊക്കെയോ സമീപനങ്ങളിൽ തെറ്റായ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇവരെ യോജിപ്പിക്കാനും മസ്ലഹത്താക്കാനും നടക്കുന്നതിൽ വലിയൊരു കാര്യമല്ല. ഇയാൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, വൈഫിന് കുറച്ച് വിഷമങ്ങളുണ്ട്. അപ്പോൾ അത് ഇയാളോട് വന്ന് പറയുമ്പോൾ എന്തു ചെയ്യുക, അത് മെല്ലെ ഞാനെന്താ ചെയ്യണു എന്നൊന്നും പറയാതെ എന്തു ചെയ്യുക, അവളവളെ വിഷമം പറയണത് കേൾക്കുക. അപ്പോൾ അവൾക്കൊരു സമാധാനം കിട്ടും, മനസ്സിലായി? പരമാവധി അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 100% അവളെ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നതെന്ന് തോന്നിക്കുന്ന രൂപത്തിൽ എന്തു ചെയ്യുക, അങ്ങനെ തന്നെയാണല്ലോ പറയാം. ഉമ്മനോട് പറയുമ്പോൾ എന്താണ്, ഉമ്മ അവളെ പറ്റി എന്തെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ എന്തു ചെയ്യുക, നമ്മൾ ഇതൊക്കെ കേൾക്കുക. ഉമ്മനെ അവൾ ഉപദ്രവിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് വിഷമമുണ്ട്, സങ്കടമുണ്ട് എന്നുള്ള നിലയ്ക്ക് നമ്മൾ നിൽക്കുക, അത്രയേ നമുക്ക് പറ്റുള്ളൂ. ഉമ്മനെ ഉപദേശിക്കാൻ പോകണ്ട, വൈഫിനെ ഉപദേശിക്കാൻ പോകണ്ട, രണ്ടാളും രണ്ടാളും നിലപാട് മുന്നോട്ട് പോകട്ടെ. ഇനി രണ്ടാൾക്ക് സ്വൈരമായിട്ട് പോകണമെങ്കിൽ രണ്ടാളും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. ഓർക്ക് സമാധാനമായിട്ട് പോകണമെങ്കിൽ ഓരെ ഏറ്റുമുട്ടി ജീവിക്കട്ടെ എന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. നമ്മളതിൻ്റെ ഇടയിൽ കടന്നങ്ങാട്ട് നമ്മളെ ജീവൻ നശിപ്പിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് മനസ്സിലാവുന്നത്.
1: സാധാരണ ഒരു സഹോദരിയുടെ ചോദ്യമാണ്, നിരന്തരമായി നമ്മുടെ ലൈവ് കൗൺസിലിൽ കേൾക്കുന്ന ഒരു ഉത്തരമാണ്, നിങ്ങൾ സഹോദരിമാരെന്ത് ചെയ്യരുത്, ഭർത്താക്കന്മാരിൽ നിന്ന് ചിലവിന് വാങ്ങണം, നിങ്ങൾ സ്വന്തമായി ചിലവഴിക്കരുത്, എന്താണെങ്കിലും അത് ഭർത്താക്കന്മാരിൽ നിന്ന് വാങ്ങണം എന്ന് പലവട്ടം ആവർത്തിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ വാങ്ങും എന്നുള്ളത് കൂടി
0: എന്തായാലും അതിലൊരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് നമ്മളെന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഭാര്യൻ്റെ അടുത്ത് പണമുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിന് വേണ്ടി ചിലവഴിക്കാൻ പാടില്ലയെന്നോ, അല്ലെങ്കിൽ ഭർത്താവിനെ എല്ലാ ചിലവും പറഞ്ഞ് ബുദ്ധിമുട്ടിച്ച് നിർബന്ധിപ്പിക്കണമെന്നോ എന്നൊന്നും നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കണില്ല. അതായത് നമ്മളവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഭർത്താക്കന്മാർ പല ടൈപ്പാണ്. അതിൽ ചില ആൾക്കാരെങ്ങനെയെന്ന് വിചാരിച്ചാൽ എന്തു ചെയ്യും, എല്ലാ കാര്യങ്ങളും ഭാര്യ സ്വാഭാവികമായി ചെയ്യാൻ നിർബന്ധിതയാവും. ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ ഒരു പൈസയും കൊടുക്കണില്ലെങ്കിൽ കുട്ടികൾ പട്ടിണിയാകാതിരിക്കാൻ അവൾ എവിടെയെങ്കിലും വല്ല വീട്ടിലും പോയിട്ട് അടിച്ചോരിട്ടോ പാത്രം കഴുകിയിട്ടോ പൈസ ഉണ്ടാക്കും. അപ്പോൾ ഇത് ചില ആദായമായി കാണുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. എന്തു ചെയ്യുക, ഭാര്യമാരെയും മക്കളെയും കാര്യം തിരിഞ്ഞു നോക്കാതെ ഒരു നടക്കുക. ഇവൾ ഇവളെ വാപ്പാനത്ത് പോയിട്ടോ ഉമ്മാനത്ത് പോയിട്ടോ അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്തിട്ടോ ഓൺലൈനിൽ പിന്നെ കച്ചവടം ചെയ്തിട്ടോ ഒക്കെ പൈസ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ജീവിക്കാൻ പഠിപ്പിച്ചു കൊടുത്താൽ എന്താ അറിയുമോ, എല്ലാ കാലത്തും എല്ലാ ഉത്തരവാദിത്വവും ഈ പെണ്ണ് കൊണ്ടുനടക്കേണ്ടി വരും. അങ്ങനത്തെ ഭർത്താക്കന്മാരോടാണ് ഏത് സമീപനം, ഓലെടുത്തുനിന്ന് എന്ത് ചെയ്യണം, അവർ ചിലവഴിക്കേണ്ട പൈസ അവരെത്തുനിന്ന് തന്നെ വാങ്ങണം. നമ്മളെടുത്ത് പൈസ ഉണ്ടെങ്കിൽ

0: പോലും ഓരിടത്തു നിന്ന് വാങ്ങാൻ ശ്രമിച്ചില്ലെങ്കിൽ അവർ മടിയന്മാരാവും, അലസന്മാരാവും, ജോലി ചെയ്യാത്തവരാവും, നിരുത്തരവാദപരമാകും. ഇത് നമ്മൾ പറയുമ്പോൾ ചില ആൾക്കാരെന്താ പറയുക, ഭാര്യൻ്റെ അടുത്ത് ശമ്പളം ഉണ്ടെങ്കിൽ ഭർത്താവിന് കൊടുക്കാൻ പറ്റില്ല, ഭർത്താവിന് വെറുതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ശമ്പളം ഷെയർ ചെയ്ത് പോകണ ആൾക്കാരുടെ അടുത്ത് വെറുതെ അങ്ങനത്തെ ഒക്കെ പറഞ്ഞ് കണ്ട് ഓരോടത്തിൽ പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് ചോദിച്ചിട്ട് ഒരു കൂട്ടക്കാരി നമ്മളെടുത്ത് പോയി. നമ്മൾ ഈ ഇത്തരം ആളുകളെ നേരാക്കാനുള്ളൊരു വഴിയാണ് ആ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഭർത്താവ് നിന്ന് തൻ്റെ അവകാശങ്ങളും കാര്യങ്ങളും കിട്ടാതെ വരുന്നുണ്ട്, അതെങ്ങനെ വാങ്ങാം എന്നതിനെക്കുറിച്ചാണ് ചോദിക്കണം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങളടുത്ത് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലവാക്കേണ്ട എന്നല്ല പറയണത്, പക്ഷേ ഭർത്താവിനോട് എന്തു ചെയ്യണം, നിങ്ങൾ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കണം. ഇപ്പോൾ കുട്ടീൻ്റെ ഫീസ് കൊടുക്കാനായി, മദ്രസത്തെ ഫീസായി, പിന്നെ പോണ വണ്ടിക്ക് പൈസ കൊടുക്കാനായി, അല്ലെങ്കിൽ ഇന്നെന്താണ് ഇവിടെ മീനില്ല ഇറച്ചില്ല, അത് ആക്ച്വലി എന്താണോ ആ വീട്ടിൻ്റെ അവസ്ഥ, അത് നമ്മൾ അയാളോട് പറയണം. അയാളോട് പറഞ്ഞിട്ട് അയാളതിനൊരു പരിഹാരവും കാണാതിരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു പരിഹാരത്തിലേക്ക് പോകേണ്ടത് എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, നല്ല നിലക്ക് ബന്ധപ്പെട്ട് നിന്നിട്ട് എന്ത് ചെയ്യാം, സ്നേഹത്തോടു കൂടെ ചോദിച്ച് വാങ്ങാൻ പറ്റും. എന്താണ്, നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു സദക്ക കൊടുക്കണമെങ്കിലോ ഒരു വട്ടച്ചെലവ് നടക്കണമെങ്കിലോ ഒക്കെ നിങ്ങൾ എന്തെങ്കിലും തരണ്ടേ? അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ദിവസം കൂലിട്ടിന് ആളാണെങ്കിൽ നിങ്ങൾ അതിനൊരു 100 rupees എനിക്ക് എല്ലാ ദിവസവും തരും, അല്ലെങ്കിൽ നിങ്ങളെ ശമ്പളം കിട്ടുമ്പോൾ എനിക്ക് എന്ത് ചെയ്യും, 1000 rupees അല്ലെങ്കിൽ 2000 rupees നിങ്ങളതിന് തരും എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ചോദിച്ചാൽ എന്ത് ചെയ്യും, ഒരുവിധം ഭർത്താക്കന്മാരൊക്കെ എന്ത് ചെയ്യും, അത് നൽകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു വരുമാനത്തിലെ സ്വയമായ ശ്രമങ്ങൾ നടത്തുന്നതിന് നമുക്ക് വിരോധമില്ല.
1: മറ്റൊരു സഹോദരിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. അവർ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, പക്ഷേ ഭർത്താവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുപോലെ അവർക്ക് 3 kids അദ്ദേഹം ഗൾഫിലാണ്, സഹോദരൻ്റെ വീട്ടിലാണ് താമസം. പക്ഷേ ഇവർക്ക് ചിലവിന് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്തില്ല, അവർ കൊടുക്കുന്നില്ല, കുട്ടികൾ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ ഇവരിങ്ങനെ ഒരു കയറില്ലാതെ കെട്ടിയിട്ടു എന്ന രൂപത്തിലാണ് അവരിപ്പോൾ ഉള്ളത്. അവർക്കാണെങ്കിൽ വേറെ എവിടെയും പോകാൻ സാധ്യതകളുമില്ല. ഒരു വേലക്കാരിയായിട്ടെങ്കിലും നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതിനും ഭർത്താവ് എന്ത് ചെയ്യുന്നില്ല, അവർ അതിനും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ അതൊന്നും ഒഴിവായിട്ട് അങ്ങനെ പോകാൻ പറ്റുമോ, അവരുടെ അവസ്ഥ എന്താകും എന്നാണ് ചോദിക്കുന്നത്.
0: നമുക്കെന്താറിയാം, ഇത്തരമൊരു പിന്നെ ചോദ്യം കൊണ്ട് മാത്രം നമുക്ക് ഇങ്ങനത്തെ ഒരു ജീവിത പ്രതിസന്ധിക്ക് നമുക്കൊരു ഗൈഡൻസ് കൊടുക്കാൻ, ഒരു മറുപടി കൊടുക്കാൻ നമുക്കിപ്പോൾ ഈ ലൈവ് കൗൺസിൽ കൊണ്ട് മാത്രം പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഈ പറയുന്ന അവസ്ഥ ശരിയാണെങ്കിൽ ഈ സഹോദരി വല്ലാത്തൊരു ക്രൈസിസിലാണ് നിൽക്കുന്നത്. കാരണം അപ്പോൾ നിൽക്കണത് തന്നെ എന്താണല്ല, അവളുടെ വീട്ടിലോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലോ അല്ല, ഒരു അന്യ വീട്ടിലാണ് എന്ത് ഈ താമസം. അപ്പോൾ താമസിക്കാനൊരിടമില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. രണ്ടാമത്, ഈ ഭർത്താവിനെ ഒഴിവാക്കി തിരിച്ച് പോകാൻ അവർക്കൊരു സ്ഥലമല്ലേ, ഭർത്താവാണെങ്കിൽ അവരെ സംരക്ഷിക്കുന്നുമില്ല. ഒരു ജോലി ചെയ്ത് എന്തെങ്കിലും സമ്പാദിക്കാനും പറ്റാത്ത ഒരു ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ ഒരാ തദ്രൂഹ കൽ മുഹല്ലക്കാണല്ലേ, ഒരു കെട്ടിയിട്ട പോലെ ഇടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ രൂപമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ നമ്മളെന്ത് ചെയ്യണം, ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മളൊരിപ്പം മാനസിക ധൈര്യത്തോടു കൂടെ നമ്മൾ പെരുമാറണം. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയെക്കാളും പരിതാപകരമായൊരവസ്ഥയ്ക്ക് ഇനി പോകല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് നിലക്ക് പുറത്തു കടക്കാൻ ശ്രമിച്ചാലും അതൊക്കെ ഇതിനേക്കാളും മെച്ചപ്പെട്ട ജീവിതത്തിലേക്കായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഭർത്താവിനെ വേണ്ടെന്ന് വെച്ച് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാണ്, അത് ഉത്തരവാദിത്തപ്പെട്ട മഹൽ കമ്മിറ്റിയോടോ ബന്ധുക്കളോടോ ഒക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് താമസിക്കാനും അവരെ കുട്ടികളൊപ്പം ജീവിക്കാനും സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കും. ഒരു ഭർത്താവ് ഉണ്ടാകുമ്പോൾ അതൊന്നും കിട്ടൂലല്ലോ. അപ്പോൾ ഒന്ന് എന്ത് ചെയ്യുക, എന്തെങ്കിലും വഴി സാധ്യതകൾ അന്വേഷിച്ച് വയ്ക്കുക. ഇയാൾ ഒരിക്കലും സമയം, എനിക്കൊരു ജോലിയും താമസിക്കാനൊരു വാടകയ്ക്കൊരു വീടും സുരക്ഷിതമായി നിൽക്കാൻ പറ്റിയൊരു സ്ഥലവും ഒക്കെ കണ്ടെത്തിയിട്ട് എനിക്കും ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് തോന്നുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാം, പ്രഖ്യാപിച്ചിട്ട് ഇറങ്ങിപ്പോവുക. അല്ലാതെ നമ്മൾ ഒന്നും കാണാതെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പോകും തോന്നുമ്പോൾ ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യും, വരാനും തിരിച്ചെടുക്കാനും സഹകരിക്കാനൊക്കെ തയ്യാറാവും. ഇപ്പോൾ എവിടെയും പോകാൻ ഇവിടെ അല്ല, എന്ത് ചെയ്താലും അവൾ ഇവിടെ നിന്നോളും എന്നൊരു വിശ്വാസം ഇവരുടെ സാഹചര്യം വെച്ച് അയാൾക്കുണ്ട്. അവനാണ് അയാൾ തിരിഞ്ഞു നോക്കാതിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, എനിക്കൊരു നല്ല വഴി എന്താണെന്ന് ചിന്തിച്ച് അതിനൊളിഞ്ഞു വേണമെങ്കിൽ നല്ല പരീക്ഷയൊക്കെ എഴുതി നമുക്കൊരു ജോലിക്കുള്ള സാധ്യതകളൊക്കെ ഉണ്ടാക്കി എന്ത് ചെയ്യുക, ഒരു 1 or 2 years കൊണ്ടെങ്കിലും ഇവിടെ നിന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് നീങ്ങാനുള്ള സൗകര്യപ്പെടുത്തലുകൾക്ക് ഈ ഒരു സമയം ഉപയോഗിക്കലായിരിക്കും നന്നായിരിക്കുക. എപ്പോഴാണോ അതിനൊരു ധൈര്യം വരുന്നത്, അപ്പോൾ അതിനുള്ള വഴി നോക്കുക.
1: മറ്റൊരു സഹോദരി, അവരുടെ ഭർത്താവ് ഗൾഫിലാണ്, അവർക്ക് ചെറിയ മക്കളുണ്ട്, അദ്ദേഹം പോയിട്ട് 1 year ആയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഗൾഫിൽ അനിയൻ്റെ അടുത്താണ് താമസം, അനിയനാണെങ്കിൽ അവിടെ ഫാമിലി ആയിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവർക്ക് പോകുന്ന സമയത്തിന് അവർ പറഞ്ഞിരുന്നു അന്യ സ്ത്രീയാണല്ലോ അനിയൻ്റെ ഭാര്യ, അപ്പോൾ അവിടെ ഉണ്ടാവാൻ പാടില്ല, നിൽക്കാൻ പാടില്ല. പക്ഷെ അദ്ദേഹം അവിടെയാണ് താമസിക്കുന്നത്. അത് മാത്രമല്ല, അവരൊരുമിച്ച് അനിയനും ഫാമിലിയും ഒരുമിച്ച് അവർ പർച്ചേസിന് പോകും, ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും, അനിയൻ്റെ കുട്ടികളെ കളിപ്പിക്കും, ഇതൊക്കെ അവർ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇവർക്കത് വല്ലാത്ത പ്രശ്നമാണ്, കാരണം സ്വന്തം കുട്ടികളെ കളിപ്പിക്കുക അവർ അയാൾക്ക് അവസരമില്ല, അനിയൻ്റെ കുട്ടിയെ കളിപ്പിക്കുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ നിരന്തരമായി ഇവരിങ്ങനെ ശല്യപ്പെടുത്തിയപ്പോൾ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിസിറ്റിങ്ങിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും അവർ ഡിമാൻഡ് വെച്ചെന്ന് വെച്ചാൽ കൊണ്ടുപോകുമ്പോഴും അവിടെ താമസിക്കാൻ പറ്റില്ല, നമുക്ക് വേറെ താമസിക്കണം, കാരണം ഇപ്പോൾ കൂട്ടുകുടുംബത്തിലുള്ളത് നമുക്കൊരു പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ നിൽക്കണമെന്നൊക്കെ പറയുമ്പോൾ, ഇതൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് എന്നോട് വല്ലാത്തൊരു ഈർഷ്യത ഉണ്ട്. ഞാൻ അങ്ങനെ അത്രക്കാരനൊന്നുമല്ല, ഞാൻ അങ്ങനെ അങ്ങനെ സ്വഭാവമൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ സഹോദരി ചോദിക്കുന്നത്, ഇത് എൻ്റെ തോന്നലാണോ, ഞാൻ സംശയരോഗിയാണോ, ഞാൻ ഈ പറയുന്നതൊക്കെ തെറ്റാണോ എന്നാണ് അവർ ചോദിക്കുന്നത്.
0: ഇതെന്തറിയോ, സത്യത്തിൽ ഇവരിത് സംസാരിക്കുമ്പോൾ രണ്ട് നിലക്ക് വിചാരിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ, അയാൾ ഈ പിന്നെ അനുജൻ്റെ ഭാര്യയോട് തെറ്റായി ഇടപഴകുകയും തെറ്റായി പെരുമാറുകയും സഹോസിക്കുകയും ചെയ്യുന്നു എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഇവളീ പറയണത് എന്നാണ് ഇയാൾ വിചാരിക്കുക. അത് ഗുരുതരമായ ഒരു പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം പറയുമ്പോൾ, ഞാൻ എന്താണ് എൻ്റെ അനുജൻ്റെ ഭാര്യയോട് മോശമായി പെരുമാറുന്നു എന്ന് എൻ്റെ ഭാര്യ വിചാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഗുരുതരമായ സംഗതിയാണല്ലോ. നേരെ മറിച്ച് അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. നമ്മൾ പറയേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ വളരെ നല്ല മനുഷ്യരാണ്, നിങ്ങളെ എനിക്ക് വിശ്വാസമാണ്, പക്ഷേ ഇസ്ലാമികമായി ഇത് ശരിയല്ല, ഇസ്ലാമികമായി അത് ശരിയല്ല. കാരണം തികച്ചും അന്യയായ ഒരു സ്ത്രീ താമസിക്കുന്ന ഫ്ലാറ്റിൽ അവരോടൊപ്പം മുതിർന്ന ഒരാൾ ഇതുപോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, പ്രത്യേകിച്ച് ഭാര്യ നാട്ടിലാണ് സമയം. പല കാരണങ്ങളെ കൊണ്ട് അയാൾ അവിടെ അങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. ഒന്ന്, എന്താണ് സഹോദരൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അത് സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതായിട്ട് പ്രത്യേകം നമുക്ക് താക്കീത് ചെയ്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗൾഫിൽ ഭാര്യ കൂടെ അല്ലാത്ത ഒരാൾ ഇങ്ങനെ താമസിച്ച് നിന്ന് പോകുന്നത് എന്തായാലും ഉചിതമല്ല. അയാൾ ബാച്ചിലേഴ്സ് മാത്രമുള്ള ഒരു റൂമിലേക്കോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കാനൊക്കെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കൂടെ റൂമിലേക്കോ ചേഞ്ച് ആവുക എന്നുള്ളത് ആ ഒരു ഇസ്ലാമിക കാരണം കൊണ്ട്, മതപരമായ ഒരു കാരണം കൊണ്ട് അയാൾ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. ഗൾഫിൻ്റെ പരിമിതികളൊക്കെ നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത് എന്താണ്, ഓരോ നിമിഷവും അയാൾ ഇവളുമായി അല്ലെങ്കിൽ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും എന്ത് ചെയ്യാണ് അവരുമായിട്ടൊരു സഹകരണത്തിലാണെന്നുള്ളത് ചിന്തിച്ച് മനോവേദനപ്പെട്ടാണ് ഈ സ്ത്രീ വീട്ടിൽ കിടക്കുന്നത്. എത്രമാത്രം മാനസികമായ പിരിമുറുക്കം അവരനുഭവിക്കുന്നുണ്ടാവും. അത് ഒരു ദിവസം രണ്ട് ദിവസമല്ല, ജീവിതകാലം. ഭർത്താവ് കൂടെ ഇല്ലാത്തതിൻ്റെ സങ്കടത്തിന് പുറമെ തൻ്റെ ഭർത്താവ് എന്താണ് തൻ്റെ മക്കളോടും തന്നോടും കാണിക്കേണ്ട സഹവാസം അവിടെ വേറൊരാളോട് കാണിക്കുന്നു എന്നും കൂടിയും പറയുമ്പോൾ ഇവർ ഉരുകി ഉരുകി ഇല്ലാതാവുക ചെയ്യും. അപ്പോൾ തൻ്റെ ഭാര്യനെ അങ്ങനെ മാനസിക വിഷമത്തിലാക്കണ്ട എന്ന് ചിന്തിക്കേണ്ട അയാൾ, ആ കാരണം കൊണ്ടും അയാൾ അവിടെ താമസിക്കാൻ പാടില്ല. മൂന്നാമത്തൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, അയാളെ ഭാര്യയ്ക്ക് ആഗ്രഹമുണ്ടല്ലോ അയാളെ കൂടെ ജീവിക്കാൻ. അപ്പോൾ അതുകൊണ്ട് നാട്ടിലായിട്ടോ ഗൾഫിലായിട്ടോ എന്ത് ചെയ്യാണ് അനുജനും ഭാര്യയും ഒന്നിച്ച് താമസിക്കുന്നത് പോലെ തന്നെ ഇവരും ഒന്നിച്ച് താമസിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കാൻ അയാൾ പരിശ്രമിക്കണം. അയാൾ പരിശ്രമിക്കാതിരിക്കണം എന്തുകൊണ്ടാണ്, ഇവിടെ തൽക്കാലം താമസ സൗകര്യം ഉള്ളത് കൊണ്ടാണ്. അവിടുന്ന് മാറാൻ തീരുമാനിക്കുമ്പോഴുള്ളൂ ഭാര്യനെ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിക്കുള്ളൂ. അപ്പോൾ ഈ രണ്ട് മൂന്ന് കാരണങ്ങളെ കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യണം, പുതിയൊരു താമസ സ്ഥലം അന്വേഷിക്കുകയും ഭാര്യയെ കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യണം എന്നാണ് നമുക്ക് തോന്നുന്നത്.
1: ഒരു സഹോദരി ചോദിക്കുകയാണ്, നമുക്ക് ദുനിയാവിൽ നമ്മൾ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും കൂലി കിട്ടുമോ? എൻ്റെ വിവാഹ ജീവിതം ഇപ്പോൾ നല്ല രീതിയിലല്ല പോകുന്നത്. ഭർത്താവിന് 34 വയസ്സായി, പക്ഷേ അയാൾ ആ മെച്യൂരിറ്റി അല്ല കാണിക്കുന്നത്. ഞങ്ങളത് ലവ് മാരേജ് ആയിരുന്നു, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ആദ്യം. എന്നാൽ എനിക്ക് ഇപ്പോൾ ഹയറായി കിട്ടിയത് എനിക്ക് ഹിദായത്ത് കിട്ടി എന്നുള്ളതാണ് ഈ വിവാഹത്തോടുകൂടി എനിക്ക് കിട്ടിയ ലാഭം. പക്ഷേ 7 വയസ്സായ ഒരു മകനുണ്ട, ജീവിതം എന്ന് പറയുന്നത് വളരെ വല്ലാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിസ്കാരം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്, അതുപോലെ തന്നെ ദീന് അദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചത്. ജോലിയൊന്നും ശരിയായി ചെയ്യൂല, അദ്ദേഹത്തിൻ്റെ ഉപ്പുള്ളത് കൊണ്ട് എന്താണ് അവർ കുടുംബം ഭക്ഷണം കഴിച്ചു പോകുന്നു എന്ന് അവർ പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് ജോലിക്ക് പോകാനൊക്കെ പറഞ്ഞാൽ പറയും നമുക്ക് ഭയങ്കര ക്ഷീണമാണ്, കുഴക്കാണ്, നമ്മളെ കുടുംബത്തിന് ആരോ എന്തോ ചെയ്തിട്ടുണ്ട്, സിഹിർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അയാൾ എന്ത് ചെയ്യും, അങ്ങനെ ജോലിക്കൊന്നും പോകില്ല. പിന്നെ വല്ലാത്ത ദേഷ്യക്കാരനുമാണ്, പെട്ടെന്ന് ദേഷ്യമാവുകയും ചെയ്യും. ഇപ്പോൾ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, ആയുർവേദ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഇതിനൊരു പരിഹാരം എന്താണെന്നാണ് ചോദിക്കുന്നത്.
0: പിന്നെ നമുക്കൊരു അസുഖം വന്നു, നമ്മളിപ്പോൾ അത് ഡോക്ടറെ അടുത്ത് പോയി ചികിത്സിച്ചാൽ അത് ഭേദമാവും. അപ്പോൾ ആ വേദനകൾ മാറും, ആരോഗ്യം തിരിച്ച് കിട്ടും. അപ്പോൾ ഒരാൾ ചിന്തിക്കാണെന്ത്, ഞാനിപ്പോൾ ഇത് ചികിത്സിക്കാനൊന്നും പോകണില്ല, ക്ഷമിച്ചാൽ കൂലി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ക്ഷമിച്ച് നമ്മുടെ ജീവിതത്തെ അപകടപ്പെടുത്തുന്നത് കൊണ്ട് എന്ത് കാര്യമാണുള്ളത്. അപ്പോൾ അങ്ങനെ അകാരണമായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കാൻ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, എന്ത് കുടുംബ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളത് ക്ഷമിച്ചും സഹിച്ചും കൂലിക്ക് വേണ്ടി സഹിച്ച് ജീവിച്ച് നമ്മുടെ ദാമ്പത്യവും നമ്മുടെ ഭർത്താവുമായുള്ള സഹവാസവും നമ്മുടെ സ്വൈര ജീവിതവും നമ്മുടെ കുടുംബജീവിതവും നമ്മുടെ കുട്ടികളുടെ നല്ല ഭാവിയൊക്കെ നഷ്ടപ്പെടുത്തി അതൊക്കെ സഹിച്ച് കൂലി വാങ്ങണം എന്ന് വിചാരിക്കേണ്ടതല്ല. നമുക്ക് നിവർത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ വിഷമങ്ങൾക്കോ കൂലി കിട്ടുമല്ലോ എന്ന് നമുക്ക് സമാധാനിക്കാൻ പറ്റും. എന്ത് കാര്യം, ഇവിടെ പരിഹാരത്തെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കേണ്ടത്. അവർക്ക് ദീന് കിട്ടി, ഹിദായത്ത് കിട്ടിയതിൽ അൽഹംദുലില്ലാ, നല്ലൊരു കാര്യമാണ്. പക്ഷേ ഭർത്താവുക്ക് ജോലിക്ക് പോയി നമ്മുടെ സംരക്ഷണങ്ങൾ നിർവഹിച്ച് നമ്മുടെ കുട്ടീനെ നോക്കി നല്ല സ്നേഹത്തോടുകൂടെ സഹവസിച്ച് ഇഹലോകത്തും പരലോകത്തും നല്ലൊരു ദാമ്പത്യമാക്കി മാറ്റാൻ തന്നെയാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നതിനെ പറ്റി ഗൗരവമായിട്ട് ആലോചിക്കണം. അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുത്തി കൊടുത്ത് മാറ്റാൻ ശ്രമിക്കണം. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ അയാളുടെ കൂടെ ചേർന്നിട്ട് എന്തെങ്കിലും ഒരു പുതിയ ജോലി, ഒരു സ്ഥാപനമൊക്കെ തുടങ്ങാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, അയാളെയും കൂടി കൂട്ടി തുടങ്ങുക, നമ്മളും എന്ത് ചെയ്യുക, സഹകരിച്ചു കൊടുക്കുക. അങ്ങനെ അദ്ദേഹത്തെ എങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നതിൻ്റെ പ്രായോഗികമായ ചിന്തകൾ നടത്തി നമ്മളാക്കണം. ഇങ്ങനെയൊന്നും അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് അയാളെ ബോധ്യപ്പെടുത്തണം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവില്ലെന്ന് അയാൾക്ക് തോന്നണം, അയാൾ നിർബന്ധിതനാവണം. പിന്നെ കുട്ടീൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതിന് വേണ്ടത് സഹിച്ച് ജീവിക്കുക എന്നുള്ളതൊരു പൂർണ്ണമായ പരിഹാരമല്ല. കാരണം സഹനത്തിൻ്റെ പരമാവധി എത്തിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് മാനസികമാകും, പിന്നെ നമുക്ക് ജീവിക്കണം തോന്നും. അതുകൊണ്ട് സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. വലാ നുക്കല്ലിഫു നഫ്സൻ ഇല്ലാ ഉസാഹ, കഴിയുന്നതേ അല്ല പോലും നമ്മോട് പറയുള്ളൂ, കഴിയാത്തത് ചെയ്യാൻ നമ്മളാരും ബാധ്യസ്ഥരല്ല.
1: ഒരു സഹോദരൻ അദ്ദേഹം പറയുന്നു, എനിക്ക് രണ്ട് മക്കളാണ്, ഞാൻ ദീൻ പരമാവധി ഫോളോ ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്, അതിനെ വ്യക്തമായും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ എൻ്റെ പഠനകാലത്തൊക്കെ ഞാൻ സിനിമ പാട്ട് സിനിമ അതുപോലെ ഒക്കെ കേൾക്കാറുണ്ടായിരുന്നു. എന്നാൽ റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് റബ്ബിൻ്റെ തൃപ്തി മുൻനിർത്തി അത്തരം ശീലങ്ങളൊക്കെ ഞാൻ എന്തായി ഒഴിവാക്കി. ഇപ്പോൾ എൻ്റെ ഭാര്യയുടെ വസ്ത്രവിധാനത്തിലും അതുപോലെ തന്നെ സിനിമ അതുപോലെ സംഗീതം ഇൻസ്റ്റഗ്രാം ഇതൊക്കെ ഉപയോഗിക്കുന്നതിൽ അവളോട് പറയാറുണ്ട്. അതുമാതിരി അവളുടെ കൂടെ പഠിച്ച സഹപാഠികളായ പുരുഷന്മാരോടുമൊക്കെയുള്ള സഹവാസം സംസാരങ്ങളൊക്കെ കുറയ്ക്കാൻ. എന്നാൽ അവൾ അയാളറിയാതെയൊക്കെ അവരായിട്ട് ചാറ്റിംഗ് ഉണ്ട് എന്നൊക്കെ അയാൾ പറഞ്ഞു. അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ കല്യാണങ്ങളൊക്കെ നടക്കുമ്പോൾ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിങ്ങിൻ്റെ വിഷയമൊക്കെ പറയുമ്പോൾ അവർ പിന്നെന്താ ഒരു മുക്കാ കയ്യും അങ്ങനെയൊക്കെയുള്ള ഒരു ഡ്രസ്സൊക്കെയാണ് ഇടുക. പരിപൂർണമായ ഒരു പിന്നെ മറക്കാതൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ കുട്ടികൾ ഇവളെ കണ്ടിട്ടാണല്ലോ വളരുന്നത്, അവളാണുള്ള സംസ്കാരം പഠിപ്പിക്കുന്നത്, പിന്നെ അവളെ വീട്ടിൽ ഇതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെനിക്ക് വല്ലാത്തൊരു പേടിയുണ്ട്. ഞാൻ എന്ത് പരിഹാരമാണ് അതിന് ചെയ്യാൻ?
0: അല്ല, എന്തായാലും വൈഫിൻ്റെ മനോഗതികളെ മാറ്റിയെടുക്കുന്നെ വേണം. കാരണം ഈ പറഞ്ഞതൊരു പ്രധാന കാര്യമാണ്, നമ്മുടെ കുട്ടികളിലേക്ക് ദീൻ എത്തണമെങ്കിൽ നമ്മളെത്ര ദീനിയാണെങ്കിലും അത് ഉമ്മ ത്രൂ എത്തുള്ളൂ. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടുകളും ചിന്താഗതികളും തന്നെയാണ് മക്കളെ എന്ത് ചെയ്യുക ബാധിക്കുക. ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ഭാര്യമാർ വിചാരിച്ചഞ്ഞ് ഭർത്താക്കന്മാരെ മാറ്റാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഭർത്താക്കന്മാർ വിചാരിച്ചാൽ എന്ത് ചെയ്യും, ഭാര്യമാർ മാറും. കാരണം എന്ത് കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ മക്കൾ എന്ന് പറയുമ്പോൾ വാപ്പയുടെ സംരക്ഷണത്തിലാണ്, ഭാര്യ എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ സംരക്ഷണത്തിലാണ്. എല്ലാ അർത്ഥത്തിലും നമ്മളെല്ലാം ചെയ്തു കൊടുത്ത് അവിടെ എല്ലാ കാര്യവും നിർവഹിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ചില നന്മകളെ അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണമല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ, പൊതുവേ എന്ത് ചെയ്യാണ് അദ്ദേഹത്തിന് അവരുമായിട്ട് എന്തില്ല, അങ്ങനെ ഒരു സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അതിന് കഴിയണം, അവരെന്ത് ചെയ്യാം, മാനസികമായി മാറ്റിയെടുക്കണം, അവരെ ദീൻ്റെ ഒരു കാഴ്ചപ്പാടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. അതിന് പറ്റുന്ന നല്ല വഴികൾ ആലോചിച്ച് അവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കാതിരുന്നാൽ ഇദ്ദേഹം ആശങ്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്ന കാര്യത്തിൽ സംശയമല്ല.
1: ഒരു സഹോദരി, ഞാൻ മൂന്ന് കുട്ടികളുടെ മാതാവാണ്. എൻ്റെ മൂത്ത മകന് കല്യാണ പ്രായമായി. അവന് കല്യാണം ആലോചിക്കുമ്പോഴൊക്കെ അവന് പിന്നീടാവാം പിന്നീടാവാം എന്ന് പറഞ്ഞ് അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ അവനെ ഒരു പിന്നെ അന്യമത ഒരു കുട്ടിയെ അയാൾ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് അവളെ കല്യാണം കഴിച്ചാൽ മതി, അഹ്ലുൽ കിതാബിലെ കല്യാണം കഴിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ വാശി പിടിക്കുന്നു. അപ്പോൾ അവരതിനെ കുറേ ന്യായീകരണങ്ങളൊക്കെ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു. അതൊക്കെ ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ കുറവായതുകൊണ്ട് ആണ് കല്യാണം കഴിക്കാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവൻ പിന്നെ ഗൂഗിളൊക്കെ പരിധി നോക്കി, അതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഇവരെ ഇതിലേക്ക് തന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉമ്മ പറയുന്നത് എൻ്റെ ഭർത്താവ് ഒരു ഗവൺമെൻറ് ജോലിക്കാരനാണ്, ഇനിയിപ്പോൾ കല്യാണം കഴിച്ചാൽ അതിലെന്തെങ്കിലുമൊക്കെ പുകയിലുണ്ടാകുമോ. മകൻ പറയുന്നത് അവൾ ഈ ആദർശം സ്വീകരിക്കുന്നു വേണ്ട, അവളിൽ ഉണ്ടാകുന്ന കുട്ടികളൊക്കെ നമുക്ക് ഈ ആദർശം അനുസരിച്ച് ജീവിപ്പിക്കാം, അതല്ലാതെ അവളെ ആ ഈ ആദർശത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇവരാകെ ഭയപ്പാടിലാണുള്ളത്. ഒന്ന് മകൻ്റെ ഈ ഒരു പ്രശ്നം, ഭർത്താവിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമോ എന്നുള്ള പ്രശ്നമൊക്കെ അവർക്കുണ്ട്. അതിനൊരു പരിഹാരം നിർദ്ദേശിക്കണമെന്നാണ് സ്ത്രീ പറയുന്നത്.
0: അതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിചാരിച്ചാൽ, മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിലേക്കാണല്ലോ ഇവൻ പോകുന്നത്. അതാണ് അവിടുത്തെ അടിസ്ഥാനപരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. തൻ്റെ മക്കളൊരു വിവാഹം കഴിക്കുമ്പോൾ അത് നമ്മളുടെ സംതൃപ്തി പ്രകാരം ആവണമല്ലോ. അപ്പോൾ അതിനെന്താണെന്ന് വിചാരിച്ചാൽ, അവനെ ഈ സാഹചര്യങ്ങൾ, ഒന്ന് വിവാഹത്തിൻ്റെ ഭാവി, പ്രത്യേകിച്ചും എന്താ വെച്ചാൽ നമ്മളൊരു മതവിശ്വാസങ്ങൾ വ്യത്യസ്തമാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നിച്ച് ജീവിച്ചു പോകാൻ എന്തായാലും അതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. ഇപ്പം അദ്ദേഹം തന്നെ പറയണു, മക്കളെ നമുക്ക് നമ്മളതിൽ വളർത്താം. അതെങ്ങനെയാണ് പറയാം, അവൾക്ക് ചിന്തിച്ചൂടെ, അവൾ ഇതേമാരെ ആലോചിക്കുന്നുണ്ടാവും. എന്ത് വിവാഹം നടന്നോട്ടെ, മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ വഴിക്ക് കൊണ്ടുപോകാമെന്ന് അവളും വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ തന്നെ പ്രശ്നമായില്ലേ. അപ്പോൾ ഇതൊന്നുമില്ല, ഒരു യോജിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഈ ഇസ്ലാം മതവും ക്രിസ്തു മതവും തമ്മിൽ എന്താണ്, എല്ലാ കാര്യങ്ങളിലും എന്തുണ്ട്, ഭയങ്കരമായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് യോജിച്ച് പോകൽ എന്താണ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും ഒരു വിശ്വാസിയായ ഒരാൾ വിവാഹം കഴിക്കേണ്ടത് ഒരു വിശ്വാസിയായ ആളെ തന്നെയാണ്. മനസ്സിലെ, ഇത്തരം അനുവാദങ്ങളൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ ചില സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഉപയോഗപ്പെടുത്തേണ്ടി വരുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ ഒരു വിവാഹം അന്വേഷിക്കുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ മാതാപിതാക്കളുടെ അഭിപ്രായം പരിഗണിച്ച് തന്നെയാണ് അവർ മുന്നോട്ട് പോകേണ്ടതെന്ന കാര്യത്തിൽ സംശയമല്ല. അപ്പോൾ എന്തായിരുന്നാലും അദ്ദേഹത്തെ വ്യക്തിപരമായി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്താൽ എന്ത് ചെയ്യും, ഒന്നും അദ്ദേഹത്തിൻ്റെ ഈ ഇങ്ങനെ വിവാഹം കഴിച്ച് പോയാലുള്ള ഭാവിയിലെ കുടുംബ പ്രശ്നങ്ങൾ, മക്കളെ ദീനിയായി വളർത്താനുള്ള ബുദ്ധിമുട്ടുകൾ, മാതാപിതാക്കൾക്ക് അതിലുള്ള അതൃപ്തി, ഇങ്ങനത്തെ എല്ലാ ഘടകങ്ങളും അയാളെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ ഒരു പക്ഷേ അയാൾ മാറി ചിന്തിച്ചേക്കാം.
1: മറ്റൊരു സഹോദരിയാണ്, അവർ പറയുന്നത് എൻ്റെ കുടുംബം ഒരു യാഥാസ്ഥിക കുടുംബമാണ്, പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അൽഹംദുലില്ലാ. എന്നാലും ഞാൻ ദീനിപരമായ രീതിയിൽ തന്നെ എൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ, എൻ്റെ വിവാഹം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അവരെന്നെ ആകെ തളർത്തുകയാണ്. കാരണം അവർ ഒരു നല്ലൊരു ആദർശമുള്ള ഒരാളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് അവരുദ്ദേശിക്കുന്നത്. ആ വിഷയത്തിൽ എനിക്ക് ആകെ ഡിപ്രഷൻ തോന്നുന്നു. ഇതിൽ എന്താണ് പരിഹാരം? എനിക്ക് ഭാവിയിൽ ജോലിക്ക് പോകാൻ താല്പര്യമേ ഇല്ല. ഇപ്പോൾ എം എസ് സി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഉള്ളത് വിവാഹം കഴിക്കണം, കുടുംബമായി ജീവിക്കണം, കുറച്ച് ഇൽമൊക്കെ ഉണ്ടാക്കണം, ഇത് മാത്രമാണ്. എന്നാൽ ഉപ്പയും ഉമ്മയും ഒക്കെ എന്നെ നിർബന്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ബിഎഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കണം. മൂത്ത സഹോദരിയാണെങ്കിൽ ഡോക്ടറാണ്, അപ്പോൾ അവർ നല്ല രീതിയിൽ സെറ്റിലായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെയും സെറ്റിലാക്കാനാണ് അവരുദ്ദേശിക്കുന്നത്. പക്ഷേ എനിക്കൊരു ദീനീപരമായ ചുറ്റുപാടിൽ ജീവിക്കാനും കുടുംബമായിട്ട് ജീവിക്കാനും ഒക്കെയാണ് താല്പര്യം. എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നാണ്?
0: എന്തായാലും ഇവരെ താല്പര്യം തന്നെയാണ് നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിൻ്റെ സംരക്ഷണത്തിൽ സമാധാനമായിട്ട് ജീവിച്ചു പോകണം, മക്കളെയൊക്കെ വളർത്തിയിട്ടെന്ന് ആഗ്രഹിക്കുന്നത് ഒരു നല്ല ആഗ്രഹമാണ്. സ്വാഭാവികമായി എന്താ വെച്ചാൽ മാതാപിതാക്കളുടെ ഒരു മാനസികാവസ്ഥയും കൂടി നമ്മളതിൽ കൺസിഡർ ചെയ്യണമല്ലോ. കാരണം ഒരു എം എസ് സി വരെയൊക്കെ ഒരു കുട്ടിനെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ, ഇതിപ്പോൾ ഇവൾ പ്രീ സ്കൂളിൽ പോണ കാലം മുതൽ ഉമ്മ എന്ത് ചെയ്യാണ്, ഇവിടെ നല്ല പഠിപ്പിക്കണം, നല്ല വിദ്യാഭ്യാസം വേണം, നല്ല ജോലി കിട്ടണം എന്നിങ്ങനെ ആഗ്രഹിച്ച് പണം ചിലവാക്കി വരുമ്പോൾ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല, എനിക്കൊരു വിവാഹം കഴിഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ എന്തുണ്ടായിരിക്കും, മാതാപിതാക്കൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ചാൽ, രണ്ട് താല്പര്യങ്ങളും അംഗീകരിക്കാവുന്ന കാര്യമാണല്ലോ. എനിക്കൊരു വിവാഹം കഴിക്കണം, എനിക്ക് ജോലി വേണ്ട, എനിക്ക് നല്ലതൊക്കെ മുന്നോട്ട് പോകണം എന്നത് നല്ലൊരു കാര്യമാണ്, നമുക്ക് അംഗീകരിക്കും. അതോടൊപ്പം അവർ ഇത്രയും പഠിച്ച സ്ഥിതിക്ക് നല്ല ആദർശബോധമുള്ള, എന്നാലും എന്തില്ല ഉദ്യോഗങ്ങളൊക്കെ ഉള്ള ഒരാളെ കൂടെ തന്നെ പറഞ്ഞയക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഇതിനൊന്ന് സമന്വയിപ്പിച്ചാൽ മതി, എല്ലാം കൂടെ നടക്കട്ടെ. അതായത് എന്താ വെച്ചാൽ, ദീനുള്ള ഒരാളായിക്കോട്ടെ ഭർത്താവ്, ദീനുള്ള ഒരാളാണ്, ജോലിയുള്ള ഒരാളാവുമ്പോൾ അവളാഗ്രഹവും നടക്കും, രക്ഷിതാക്കളാഗ്രഹവും നടക്കൂലേ, ഒരു ഉദ്യോഗമൊക്കെ ഉള്ള ആളായിക്കോട്ടെ. അപ്പോൾ അതങ്ങനെ പരിഹരിക്കാൻ പറ്റും. രണ്ടാമത്തൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, അവൾ ജോലിക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ എന്താണ്, അവൾക്ക് ജോലി കിട്ടിക്കോട്ടെ, ജോലിക്ക് പോകാൻ താല്പര്യം, ജോലി എപ്പോഴും ഉപേക്ഷിക്കാമല്ലോ, ജോലി ഏത് സമയത്തും എന്തെങ്കിലും ഉപേക്ഷിക്കാൻ പറ്റും. പക്ഷേ ഒരു ജോലി വേണമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് കിട്ടിക്കോളം എന്നില്ല. അപ്പോൾ തൽക്കാലം മാതാപിതാക്കളുടെ സന്തോഷത്തിന് വേണ്ടി എന്ത് ചെയ്യാം, ഒരു ജോലി ചെയ്യുക. നമ്മൾ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കും, അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജോലി ഉപേക്ഷിക്കാം. അപ്പോൾ മാതാപിതാക്കളെ പിണക്കാതെ, എന്നാൽ നമുക്ക് അനുവദനീയമായ കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഒരു സമവായത്തിലെത്തി മുന്നോട്ട് പോകലായിരിക്കും മാതാപിതാക്കളുടെ സംതൃപ്തി കൂടെ ഉണ്ടാവാൻ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലും അതുപോലെ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്കിലും നിങ്ങൾക്ക് എഴുതി അയക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, സങ്കടങ്ങൾ പങ്കുവെക്കാമെന്ന വലിയൊരു അവസരമാണ് സ്നേഹക്കൂട് എന്ന പ്രോഗ്രാമിലൂടെ
3: പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ലഭിച്ചിട്ടുള്ളത്.
2: അതിൽ ഇന്ന് നാം കേട്ടത് ഹനീഫ വണ്ടൂർ ആൻഡ് ഹരിസബിൻ സലീം അവരുടെ സംസാരമായിരുന്നു. ഇൻഷാല്ലാ, ഇനി നമ്മൾ മറ്റൊരു സുപ്രധാനമായ ഒരു സെഷനിലേക്ക് പ്രവേശിക്കുകയാണ്.
3: ഈ സെഷനിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഇന്നത്തെ വൈബ്സ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഈ സെഷനോട് കൂടി ഇൻഷാല്ലാ
2: അതെ
3: നമ്മൾ എൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ അവസാനത്തെ സെഷനാണ് അൽ ഉസൂൽ സെഷനിൽ അബ്ദുൽ മാലിക് സലഫിയാണ് ഇന്നത്തെ അൽ ഉസൂലിൽ നമ്മോടൊപ്പം ചേരുന്നത്. ഹദീസ് ഗ്രന്ഥങ്ങൾ ഒരു പരിചയം, അൽ മുസ്ഹഫ്, അതിലെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്നത്.
4: പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഹദീസിലെ മുസഹഫ് എന്നു പറയുന്ന വിഭാഗത്തെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ചത്. മുസഹഫായ ഹദീസിനെ ആ തസ്ഹീഫ് സംഭവിക്കുന്ന സ്ഥലങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ഉറവിടത്തെ സംബന്ധിച്ചും അതല്ലെങ്കിൽ അതിൻ്റെ ഉറവിടത്തെ അടിസ്ഥാനമാക്കി പണ്ഡിതന്മാർ വിവിധ ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ സനദിൽ തസ്ഹീഫ് സംഭവിക്കാം, അഥവാ അക്ഷരങ്ങളിൽ വരുന്ന അബദ്ധങ്ങൾ സംഭവിക്കാം. അതുപോലെ മത്തനിൽ, ഹദീസിൻ്റെ ടെക്സ്റ്റിൽ, അതിൻ്റെ ഉള്ളടക്കത്തിൽ സംഭവിക്കാം. ഉദാഹരണങ്ങൾ നമ്മൾ വിശദീകരിച്ചു. അപ്രകാരം തന്നെ അതിൻ്റെ മൻഷ, കേൾവി കുറവുകൊണ്ടോ അതല്ലെങ്കിൽ കാഴ്ച കുറവുകൊണ്ടോ അബദ്ധങ്ങൾ സംഭവിക്കാം. ഇന്ന് നമുക്ക് അതിൻ്റെ ബിഇതിബാരി ലഫ്ലിഹി ഔ മഅനാഹു, തസ്ഹീഫിനെ പണ്ഡിതന്മാർ അതിൻ്റെ ലഫ്ലിൻ്റെ അടിസ്ഥാനത്തിൽ അതല്ലെങ്കിൽ അതിൻ്റെ മഅനയുടെ അടിസ്ഥാനത്തിൽ രണ്ട് ഭാഗമായി തിരിച്ചത് നമുക്ക് വിശദീകരിക്കാം. തസ്ഹീഫിനെ പ്രധാനമായും തസ്ഹീഫും ഫിൽ ലഫ്ലി, വാക്കുകളിൽ, അക്ഷരങ്ങളിൽ, ലഫ്ലുകളിൽ വരുന്ന തസ്ഹീഫ് ഉണ്ട്. വഹുവൽ അക്സറു, തസ്ഹീഫിൻ്റെ ഇനങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ വാക്കിൽ വരുന്ന അപകടങ്ങളാണ് അല്ലെങ്കിൽ അബദ്ധങ്ങളാണ് കൂടുതൽ സംഭവിക്കുക. ഇഹ്തജമ എന്നുള്ളതിന് ഇഹ്തജറ എന്നാക്കിയതുപോലെ, അതുപോലെ തന്നെ അൽ അവ്വാം ബിൻ മുറാജിം എന്നുള്ളത് അൽ അവ്വാം ബിൻ മുസാഹിം എന്നതുപോലെ, മൻ സ്വാമ റമളാന വഅത്ബഉഹു സിത്തം മിൻ ശവ്വാൽ എന്നതിനെ വഅത്ബഉഹു ശൈഅം മിൻ ശവ്വാൽ എന്നാക്കി, സിത്തൻ എന്നതിനെ ശൈഅൻ എന്നാക്കിയുള്ള അല്ലെങ്കിൽ അങ്ങനെ ആയിപ്പോയ തസ്ഹീഫുകൾ, ഇതൊക്കെ ലഫ്ളിൽ വരാവുന്ന തസ്ഹീഫുകൾക്കുള്ള ഉദാഹരണങ്ങളാണ്. അപ്പോൾ തസ്ഹീഫ് എന്നുള്ളത് സനദിലും അതിൻ്റെ അഥവാ പരമ്പരയിലും അതിൻ്റെ മത്തൻ അഥവാ ഹദീസിൻ്റെ ആശയത്തിലും സംഭവിക്കാം. മാനുഷികമായ ചെറിയ പിഴവുകളാണത്. രണ്ടാമതായി തസ്ഹീഫും ഫിൽ മഅന, ആശയത്തിൽ വരുന്ന തസ്ഹീഫ്. ആശയത്തിൽ വരുന്ന തസ്ഹീഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ അൻ യുബഖിയ റാവി അൽ മുസഹഫ് അൽ ലഫ്ല, الراوي المصحف اللفظ على حاله, تصحيف ചെയ്യുന്ന റാവി, റിപ്പോർട്ടർ, തസ്ഹീഫ് ചെയ്യപ്പെടുന്ന വാചകത്തെ ഒരു മാറ്റവുമില്ലാതെ തന്നെ നിലനിർത്തിയിട്ടുണ്ടാകും. അഥവാ വാക്കുകളിലോ അക്ഷരങ്ങളിലോ കുത്തുകളിലോ അല്ലെങ്കിൽ കോമയിലോ പിന്നെ ഹർക്കത്തുകളിലോ ഒന്നും ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. ലാക്കിൻ, എന്നാൽ യുഫസ്സിറുഹു തഫ്സീറൻ, ആ വാക്കിനെ ആ ലഫ്ളിനെ ഈ മുസഹിഫായ റാവി വിശദീകരിക്കുന്നു. ഇങ്ങനെ യദുല്ലു അല അന്നഹു ഫഹിം മഅനാഹു ഫഹ്മൻ ഗൈറ മുറാദിൻ, ഈ ലഫ്ള് കൊണ്ട് എന്താണോ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത് ആ അർത്ഥമല്ലാത്ത മറ്റൊരു അർത്ഥമാക്കി ഈ ഹദീസിൻ്റെ റിപ്പോർട്ടർ മനസ്സിലാക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ മനഃപൂർവം ചെയ്യുന്ന തസ്ഹീഫുൽ ലഫ്ളി പോലെ തന്നെ മനഃപൂർവം ചെയ്യുന്ന ഒന്നല്ല. അതേസമയത്ത് ആ റാവി ആ ലഫ്ളിനെ മനസ്സിലാക്കിയത് മറ്റൊരു അർത്ഥത്തിലാണ് എന്നർത്ഥം. ഉദാഹരണമായി അബൂ മൂസ അൽ അനസി, അദ്ദേഹത്തിൻ്റെ ഒരു വാചകം കാണാം. നഹ്നു ഖൗമുൻ ലനാ ഷറഫ്, ഞങ്ങളൊരു സമുദായമാണ്, ഞങ്ങൾക്ക് ഷറഫുണ്ട്, ഞങ്ങൾ മാന്യന്മാരായ മഹത്തുക്കളായ ആളുകളാണ് ഞങ്ങൾ. നഹനു മിൻ അനസ, ഞങ്ങൾ അനസയിൽ നിന്നാണ്, അനസയിൽപ്പെട്ടവരാണ്. സല്ല ഇലൈന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് നമസ്കരിച്ചിട്ടുണ്ട്, ഞങ്ങളിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നഹനു മിൻ അനസ, അനസ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൻ്റെ പേരാണ്. അതുകൊണ്ടാണ് അൽ അനസി എന്ന് അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലേക്ക് ചേർത്തിക്കൊണ്ട് നിസ്ബ് ചെയ്തിട്ടുള്ളത്. പക്ഷേ സല്ല ഇലൈന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചു എന്ന് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഖബീല സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഖബീലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു എന്ന അർത്ഥമാണ് അതുകൊണ്ട് വരിക. സല്ല ഇലൈന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ മാന അർത്ഥം ലഭിക്കുക. ഇവിടെ നഹ്നു മിൻ അനസ സല്ല ഇലൈന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം മറ്റൊരു ഹദീസാണ്. അതായത് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ല ഇല അനസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിച്ചു എന്ന ഒരു ഹദീസുണ്ട്. ഈ ഹദീസിനെ അബൂ മൂസ അൽ അനസി അദ്ദേഹം മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു, അത് ഞങ്ങൾക്കുള്ള ഒരു ഷറഫാണ്, അത് ഞങ്ങൾക്കുള്ള ഒരു മഹത്വമാണ്, പ്രവാചകൻ ഞങ്ങളുടെ ഗോത്രത്തിലേക്ക് ഞങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം ഈ ഹദീസിൻ്റെ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ല ഇല അനസ എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ വാക്ക് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ല ഇല അനസ എന്ന ഹദീസ് സ്വഹീഹാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിച്ചു. അപ്പോൾ ഈ ഹദീസിൽ പറയുന്ന അനസ എന്നുള്ളത് അബൂ മൂസ അൽ അനസിയുടെ ഗോത്രമാണോ ആണെന്നാണ് അബൂ മൂസ അൽ അനസി അദ്ദേഹം തെറ്റിദ്ധരിച്ചത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അൽ അനസ എന്ന് പറഞ്ഞാൽ ഈ ഹദീസിൽ പറയപ്പെട്ട അനസ കൊണ്ട് ഉദ്ദേശം അൽ അനസത് ഹിന അൽ ഹറബ തുൻസബു ബൈന യദൈ അൽ മുസല്ലി, നമസ്കരിക്കുന്നവൻ്റെ മുമ്പിൽ നാട്ടപ്പെടുന്ന കുന്തം, ആ കുന്തത്തിനും അനസ എന്ന് പേരുണ്ട്. അപ്പോൾ ആ കുന്തത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗോത്രവും അനസയാണ്, ഈ കുന്തത്തിനും അനസ എന്ന് പറയും. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി ഞങ്ങളുടെ ഗോത്രത്തിലേക്ക് തിരിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾക്കൊരു ഷറഫാണ്. ഇത് തസ്ഹീഫും ഫിൽ മഅനയാണ്, അഥവാ അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല. ഒരു റാവി, ഒരു മുസഹിഫായ തസ്ഹീഫ് ചെയ്യുന്ന റാവി ഹദീസിൻ്റെ ഒരു ലഫ്ളിനെ അങ്ങനെ തന്നെ നിലനിർത്തുന്നു. അതേസമയം ആ ഹദീസിൻ്റെ ഉദ്ദേശ്യം ഈ റാവി പറയുന്ന ഉദ്ദേശ്യം ആയിരിക്കുകയില്ല. തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ ഒരു അർത്ഥം റാവി പറയുമ്പോൾ ഇത് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത് തസ്ഹീഫും ഫിൽ മഅന, ആശയത്തിൽ വരുന്നൊരു തസ്ഹീഫാണ്. സ്വാഭാവികമായിക്കൊണ്ടും മനുഷ്യന്മാരാണ്. അതിൻ്റെ ഓരോ ഹദീസിൻ്റെയും അതിൻ്റെ കോണ്ടക്സ്റ്റുകളും അതിൻ്റെ സാഹചര്യങ്ങളും വിശാലമായ അർത്ഥ വ്യത്യാസങ്ങളുമൊന്നും പൂർണ്ണമായും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മനഃപൂർവമല്ലാതെ വരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇത്. അപ്പോൾ തസ്ഹീഫ് അതിൻ്റെ ലഫ്ളിൻ്റെയും മാനയുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. ലഫ്ളിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞു അക്ഷരങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ. ഇഹ്തജമ എന്നുള്ളതിന് ഇഹ്തജറ എന്നാക്കിയത്. അതുപോലെ തന്നെ മൻസ്വാമ റമളാന വഅത്ബഉഹു സിദ്ധൻ എന്നതിന് ഷൈഅൻ മിൻ ശവ്വാൽ എന്നാക്കി മാറ്റിയത്. ഇതൊക്കെ ലഫ്ളിൽ വരുന്ന തസ്ഹീഫിൻ്റെ ഉദാഹരണങ്ങളാണ്. അതേപോലെ തന്നെ മഅനയിൽ വരുന്നത് നമ്മൾ പറഞ്ഞു അനസ എന്നതിൻ്റെ ഉദാഹരണം. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം തസ്ഹീഫിനെ മറ്റൊരു തരത്തിൽ വിഭജിച്ചിട്ടുണ്ട്. വഖദ് ഖസ്സമൽ ഹാഫിദ് ഇബ്നു ഹജർ അത്തസ്ഹീഫ തഖ്സീമൻ ആഖറ. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം തസ്ഹീഫിനെ മറ്റൊരു തരത്തിൽ വിഭജിച്ചിട്ടുണ്ട്. ഫജഅലഹു ഖിസ്മൈൻ, എന്നിട്ട് അദ്ദേഹം രണ്ട് ഖിസ്മാക്കിക്കൊണ്ട് തസ്ഹീഫിനെ മാറ്റുകയാണ്. ഒന്ന് അൽ മുസഹഫു. മുസഹഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വഹുവ മാ കാന തഗ്യീറു ഫീഹി ബിന്നിസ്ബതി ഇലാ നഖ്തിൽ ഹുറൂഫ് മഅ ബഖായി സൂറത്തിൽ ഖത്ത്. അഥവാ വഹുവ മാ കാന തഗ്യീർ ഫീഹി, ഇതിൽ വരുന്ന തഗ്യീറുകൾ മാറ്റങ്ങൾ ബിന്നിസ്ബതി ഇലാ നഖ്തിൽ ഹുറൂഫ് ഹറഫുകളുടെ നുഖതകളുടെ അടിസ്ഥാനത്തിലാണ്. അഥവാ പുള്ളി ബ എന്നുള്ളതിൻ്റെ പുള്ളി അത് ത ആയി മാറുക അല്ലെങ്കിൽ യ ആയി മാറുക. മഅ ബഖായി സൂറത്തിൽ ഖത്ത്, ആ ഖത്തിൻ്റെ എഴുത്തിൻ്റെ രൂപം മാറുന്നില്ല. ഏതുപോലെ ചോദിച്ചാൽ ബ എന്നത് അതേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ ത എഴുതുന്നതും സ എഴുതുന്നതും ഒക്കെ. അപ്പോൾ ബ എന്നുള്ളത് ത ആയി മാറുക, അതല്ലെങ്കിൽ ത എന്നത് സ ആയി മാറുക. അപ്പോൾ അക്ഷരങ്ങളുടെ സൂറത്തുൽ ഖത്ത്, അക്ഷരങ്ങളുടെ രൂപത്തിൽ വ്യത്യാസം വരാതെ നുക്തകളിൽ അഥവാ പുള്ളികളിൽ മാത്രം മാറ്റം വന്നുകൊണ്ടുള്ള തഗ്യീർ, മാറ്റത്തെ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അതാണ് അൽ മുസഹഫു. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞ കാര്യം അൽ മുഹറഫ്. അൽ മുഹറഫ് എന്നാണ് അതിന് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുക്കുന്ന വിശദീകരണം. ബഹുവ മാ കാന തഗ്യീറു ഫീഹി, ഈ ഹദീസിൻ്റെ ലഫ്ളുകളിൽ വരുന്ന മാറ്റം ബിന്നിസ്ബത്ത് ഇല ശക്കിലിൽ ഹുറൂഫ്, ഹറഫുകളുടെ ശക്കിലിൽ തന്നെ വരുന്ന മാറ്റം. മഅ ബഖായി സൂറത്തിൽ ഖത്ത്, ഖത്തിൻ്റെ സൂറത്തിൽ മാറ്റമില്ല. ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഇപ്പം നൂൻ അതേ രീതിയിൽ തന്നെയാണ് ഏകദേശം ബായും എഴുതുക. അപ്പോൾ അതിൻ്റെ ശക്കിലിൽ ചില മാറ്റങ്ങൾ വരുന്നു, പക്ഷേ സൂറത്തിൽ മാറ്റം വരുന്നില്ല. അതിൻ്റെ മൊത്തത്തിൽ അതിൻ്റെ രൂപം അതുതന്നെയാണ്, പക്ഷെ അതിൻ്റെ ചെറിയ ഒരു ശക്കിലിൽ വ്യത്യാസം വരുന്നുണ്ട്. ഖത്തിൻ്റെ സൂറത്തിൽ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു, പക്ഷേ ശക്കിലിൽ. അപ്പോൾ അതിൻ്റെ മുഹറഫ് പന്നൂനിനെ ത ആയിക്കൊണ്ടോ അതല്ലെങ്കിൽ പിന്നെ സ ആയിക്കൊണ്ടോ ഒക്കെ വരുന്ന മാറ്റങ്ങൾ. അപ്പോൾ പുള്ളികളിൽ വരുന്ന മാറ്റം അത് തസ്ഹീഫ് മുഹറഫ് മുസഹഫ് എന്ന പേരിൽ അറിയപ്പെടും. ഇത് ശക്കിലിൽ വരുന്ന മാറ്റങ്ങളാണ് മഅ ബഖായി സൂറത്തിൽ ഖത്തി. അപ്പോൾ ആദ്യത്തതും രണ്ടാമത്തതും തമ്മിലുള്ള വ്യത്യാസമെന്ത്? മുസഹഫ് എന്ന് പറയുമ്പോൾ നുഖത്തകളിൽ പുള്ളികളിലാണ് മാറ്റം സംഭവിക്കുന്നത്, രൂപത്തിൽ വരുന്നില്ല. അഥവാ ത എന്നത് ഒരു പുള്ളി കൂടി സ ആയി കൊണ്ടുവരുന്ന രീതികൾ. അതുപ്രകാരം തന്നെ ബ എന്നുള്ളത് യ ആയി മാറുക, ഈ രീതിയിലുള്ള മാറ്റങ്ങൾക്കാണ് മുസഹഫ് എന്ന് പറയുക. അതേസമയത്ത് മുഹറഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശക്കിലിൽ ചില മാറ്റങ്ങൾ വരുന്നു. ഇപ്പം നൂൻ എന്നുള്ളത് ത എന്ന അർത്ഥത്തിൽ വരുന്നു. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇങ്ങനെ തസ്ഹീഫുകൾ സംഭവിക്കുന്ന ഒരു റാവി, അതായത് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ തസ്ഹീഫുകൾ വ്യാപകമായി കൊണ്ട് സംഭവിക്കുന്നു, അല്ലെങ്കിൽ തസ്ഹീഫ് സംഭവിച്ചിട്ടുണ്ട്, അക്ഷരങ്ങൾ മാറുന്നു, അതുപോലെ തന്നെ അതിൻ്റെ പുള്ളികൾ മാറി ഉദ്ധരിക്കുന്നു, അപ്രകാരം ആശയത്തിൽ വരുന്ന തസ്ഹീഫുകൾ സംഭവിക്കുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന റാവിയുടെ ഹദീസുകൾ സ്വീകാര്യമാണോ, അതല്ല ഈ റാവിക്ക് അതുകൊണ്ട് ഈ തസ്ഹീഫ് സംഭവിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിഹത്തിൽ, സ്വീകാര്യതയിൽ വല്ല കദഹകളും വല്ല പോരായ്മകളും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇദാ സദറ തസ്ഹീഫ് മിൻ റാവി നാദിറൻ, ഒരു റാവിയിൽ നിന്ന്, ഒരു റിപ്പോർട്ടറിൽ നിന്ന് ഇത്തരത്തിലുള്ള അക്ഷരങ്ങളിലോ പുള്ളികളിലോ വരുന്ന അബദ്ധങ്ങൾ, അത് വളരെ അപൂർവമായി കൊണ്ടാണ് സംഭവിക്കുന്നതെങ്കിൽ, ഫഇന്നഹു ലാ യഖദഹു ഫീ ളബ്തിഹി, അത് അദ്ദേഹത്തിൻ്റെ ളബ്തിൽ, അഥവാ ഒരു റാവി ഒരു റിപ്പോർട്ടറുടെ സ്വീകാര്യതയ്ക്കുള്ള മാനദണ്ഡമാണ് ആ റാവി ളാബിത്തായിരിക്കണം, അഥവാ എഴുത്തിലും ഹിഫ്ളിലും അയാൾ 100% മികവുറ്റവനായിരിക്കണം. അത് ഈ റാവിയിൽ നിന്ന് അപൂർവമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള പുള്ളികളിലോ അക്ഷരങ്ങളിലോ ഉള്ള മാറ്റം അപൂർവമായിക്കൊണ്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലബത്തിന്, അഥവാ ആ ഹിഫ്ളിനോ അതുപോലെ തന്നെ കിതാബത്തിനോ ഉള്ള ആ ഒരു സ്വീകാര്യതയ്ക്ക് ഒരിക്കലും കോട്ടം സംഭവിക്കുന്നില്ല എന്നാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്. കാരണം ലിഅന്നഹു ലാ യസ്ലിമു മിൻ ഖത്അഇ വത്തസ്ഹീഫി അൽഖലീലി അഹദുൻ, വളരെ അപൂർവമായി കൊണ്ട് സംഭവിക്കുന്ന തസ്ഹീഫുകളിൽ നിന്നും അതുപോലെ തന്നെ അബദ്ധങ്ങളിൽ നിന്നും ഒരു മനുഷ്യനും മുക്തനല്ലല്ലോ. മാനുഷികമായി വരുന്ന അബദ്ധങ്ങളാണിതൊക്കെ, ഒരിക്കലും മനഃപൂർവമായി സംഭവിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ മാനുഷികമായ ഇത്തരം അബദ്ധങ്ങളിൽ നിന്ന് ഒരാളും മുക്തമല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു ലബത്തിലുള്ള കഥഹായി, അദ്ദേഹത്തിൻ്റെ സ്വീകാര്യതയിലുള്ള ഒരു ന്യൂനതയായിക്കൊണ്ട് പറയാൻ പറ്റില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രമാത്രം സൂക്ഷ്മമായ ഒരു പുള്ളിയിൽ വരുന്ന മാറ്റത്തെപ്പോലും മുഹദ്ദിസുകളായ പണ്ഡിതന്മാർ റഹ്മഹുമുല്ലാഹു ജമീഅൻ, അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് റഹ്മത്ത് ചെയ്യുമാറാവട്ടെ, അത്രമാത്രം സൂക്ഷ്മമായ പരിശോധനയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അവർ സംരക്ഷിച്ചിട്ടുണ്ട്. ഒരു പുള്ളിയിൽ വരുന്ന മാറ്റങ്ങൾ പോലും തിരിച്ചറിയാൻ നമ്മുടെ പണ്ഡിതന്മാർക്ക് കഴിയും, റഹ്മഹുമുല്ലാ. അൽഹംദുലില്ലാ, ഇസ്ലാമിന് മാത്രം അവകാശപ്പെട്ട, ഇസ്ലാമിൻ്റെ ഹദീസിൻ്റെ ഉസൂലുകൾക്ക് മാത്രം അവകാശപ്പെട്ട ഒരു അദ്വിതീയമായ, ഒരു അനർഹമായ ഒരു സവിശേഷതയാണ് യഥാർത്ഥത്തിൽ ഈ തസ്ഹീഫിൻ്റെ വിഷയമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം. അതാണ്, ഒരു പുള്ളി പോലും ഒരു ഹദീസിൽ മാറിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും ആ മാറിയത് എങ്ങനെയാണെന്ന് വിശദീകരിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു ശാസ്ത്രശാഖ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നിലവിലുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ദീനുമായി കൊണ്ട് ബന്ധപ്പെട്ട, ഉസൂലുൽ ഹദീസുമായി കൊണ്ട് ബന്ധപ്പെട്ട ശാസ്ത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ വിഷയത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും അഭിമാനാർഹമായ, അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു കാര്യമാണിത്. പ്രവാചകൻ്റെ ഹദീസിൽ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു വാക്ക് മാറിയാൽ, ഒരു പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ, അത് കണ്ടെത്താൻ പോലുമുള്ള സംവിധാനങ്ങൾ, കൃത്യവും വ്യക്തവും കുറ്റമറ്റതുമായ സൂക്ഷ്മമായ നിയമങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ നാം പറഞ്ഞത്, ഒരു മാനുഷികമായി വരുന്ന അബദ്ധങ്ങൾ ഒരു പുള്ളിയിലോ അതല്ലെങ്കിൽ ഒരു വാക്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന മനഃപൂർവ്വമല്ലാത്ത രീതിയിലുള്ളതാണെങ്കിൽ അതൊരിക്കലും അദ്ദേഹത്തിൻ്റെ അള്ളാഹുവിലുള്ള ഖദഹല്ല. അതേസമയത്ത് വഇദാ കസുറ ദാലിക മിൻഹു, ധാരാളമായിക്കൊണ്ട് അദ്ദേഹം ഉദ്ധരിക്കുമ്പോഴൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഫഇന്നഹു യഖദഹു ഫീ ലബ്തിഹി, അത് അദ്ദേഹത്തിൻ്റെ ലബ്തിൽ പോരായ്മയുണ്ടാക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വയദുല്ലു അലാ ഹിഫത്തി ലബ്തി, അദ്ദേഹത്തിൻ്റെ ഹിഫലിൻ്റെ കുറവാണത്. മനഃപ്പാടമാക്കിയത് സമ്പൂർണമല്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ പോരായ്മയുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. അങ്ങനെ വരുമ്പോൾ വഅന്നഹു ലൈസ മിൻ അഹ്ലി ഹാദ ശഅ്ൻ, ഈ ഹദീസിൻ്റെ റിപ്പോർട്ടറാകുവാൻ അല്ലെങ്കിൽ ഹദീസിൻ്റെ റിപ്പോർട്ടിംഗ് രംഗത്ത് അതിൻ്റെ ഒരു വ്യക്തിയായിക്കൊണ്ട് അറിയപ്പെടുവാൻ അദ്ദേഹത്തിന് അർഹത നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള റാവിമാരാണെങ്കിൽ അവരുടെ ഹദീസിനെ നമ്മൾ തള്ളിക്കളയും. കാരണം ലബ്ത്തില്ല. ഒരു റാവി സിഖത്തായി വരണമെങ്കിൽ ആ റാവിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ലാബിത്താകണം എന്നുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തസ്ഹീഫുകൾ സംഭവിക്കാറുള്ളത് റാവികളില്ലെന്ന് അതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. അധികവും സംഭവിക്കാറുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞു, ഗാലിബൻ മാ യകൂനു സബബ് ഫീ വുഖുഇ റാവി ഫി തസ്ഹീഫി, തസ്ഹീഫുകളിൽ ഇത്തരത്തിൽ ഉള്ളിക്കുത്തുകളിലോ അതുപോലെ തന്നെ ചെറിയ അക്ഷരങ്ങളുടെ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഹുവ അഖദുൽ ഹദീസ് മിൻ ബുതൂനിൽ കുതുബി വസുഹഫ്, സുഹൈഫുകളിൽ നിന്നും ഏടുകളിൽ നിന്നും കിതാബുകളിൽ നിന്നും ഹദീസുകൾ സ്വീകരിക്കുമ്പോഴാണ്, അഥവാ ഗ്രന്ഥങ്ങൾ, എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നിന്ന് മാത്രം അതിനെ മാത്രം അവലംബിച്ചുകൊണ്ട് ഹദീസുകൾ പഠിക്കുമ്പോഴാണ്. വആദിമി തലഖീഹി അനി ശുയൂഖി വൽ മുദർരിസീൻ, ഷെയ്ഖന്മാരിൽ നിന്നും മുദർരിസുകളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഉസ്താദുമാരിൽ നിന്നും നേരിട്ട് പഠിക്കാതെ ഗ്രന്ഥങ്ങളെ മാത്രം അവലംബിച്ചുകൊണ്ട് ഹദീസുകളെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ വരുന്ന അബദ്ധമാണിത്. കാരണം ഷെയ്ഖന്മാരിൽ നിന്ന് പഠിക്കുമ്പോൾ അബദ്ധങ്ങൾ കുറവായിരിക്കും. അവർ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് അവർ കൈകാര്യം ചെയ്യുക. ഗ്രന്ഥത്തിൽ ചിലപ്പോൾ ഹദീസ് ഷെയ്ഖ് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ നക്കൽ ചെയ്യുന്ന സന്ദർഭത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചേക്കാം. ഒരു പക്ഷേ ഷെയ്ഖ് രണ്ടാമത് പരിശോധിച്ചു കൊള്ളണമെന്നില്ല. നേരെ മറിച്ച് ഷെയ്ഖിൽ നിന്ന് നേരിട്ട് മുവാജഹത്തൻ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് നേരിട്ട് കേട്ട് പഠിക്കുമ്പോൾ അബദ്ധങ്ങൾ കുറയും. അതുകൊണ്ടാണ് ولذلك حذر الائمه من اخذ الحديث عمن هذا شانهم, ഇത്തരത്തിൽ ഹദീസുകളെ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ച് ഉസ്താദുമാരുടെ സ്വഹബത്തും അതുപോലെ തന്നെ അവരുടെ ശിഷ്യത്വവും കുറവുള്ള ആളുകളിൽ നിന്ന് ഹദീസുകൾ സ്വീകരിക്കുന്നതിനെ പണ്ഡിതന്മാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവർ പറഞ്ഞു, ലാ യഖദുൽ ഹദീസ് മിൻ സഹഫിയിൻ, സഹഫിയിൽ നിന്ന് അഥവാ ഗ്രന്ഥത്തെ മാത്രം അവലംബിച്ച് പഠിക്കുന്നവരിൽ നിന്ന് ഹദീസുകൾ നിങ്ങൾ സ്വീകരിക്കരുത് എന്നുവരെ പണ്ഡിതന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള മേഖലയാണ് അത്. നമുക്ക് ലാഹിറിൽ തന്നെ കാണാൻ കഴിയും, ഗ്രന്ഥങ്ങളെ മാത്രം അവലംബിച്ചുകൊണ്ട് പഠനങ്ങൾ നടത്തുന്ന അഥവാ ഗുരുമുഖത്തിൽ നിന്നുള്ള പഠനം കുറവും അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അബദ്ധങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. അത് സമകാലിക ലോകത്തും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഉദാഹരണം കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ, ഒരു സഹഫി മാത്രം ആയിട്ടുള്ള ഒരാളിൽ നിന്ന് ഹദീസുകൾ സ്വീകരിക്കുക എന്നുള്ളത് പണ്ഡിതന്മാർ താക്കീത് നൽകിയ കാര്യമാണ്. ഈ വിഷയത്തിൽ എഴുതപ്പെട്ട പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളാണ് ഇമാം ദാറഖുത്തിനിയുടെ അത്തസ്ഹീഫ് എന്ന് പറയുന്ന ഗ്രന്ഥം, അതേപോലെ തന്നെ ഇമാം ഖത്താബി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ഇസ്ലാഹുൽ ഖത്തഇ ഇസ്ലാഹു ഖത്തഇൽ മുഹദ്ദിസീൻ, ഇസ്ലാഹു ഖത്തഇൽ മുഹദ്ദിസീൻ, മുഹദ്ദിസുകൾക്ക് സംഭവിച്ച അബദ്ധങ്ങളെ തിരുത്തുക, തിരുത്തൽ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അതുപോലെ തന്നെ അബു അഹമ്മദ് അൽ അസ്കരി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച തസ്ഹീഫാത്തുൽ മുഹദ്ദിസീൻ, മുഹദ്ദിസുകളുടെ തസ്ഹീഫാത്തുകൾ എന്ന് പറയുന്ന ഗ്രന്ഥവും വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നൽകിയ സേവനങ്ങളും അവർ ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള പ്രയത്നങ്ങളുമൊക്കെ ആണ് ഈ ഗ്രന്ഥത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി നിങ്ങളുടെ മനസ്സിലേക്ക് വരിക, പരിശുദ്ധ ഇസ്ലാമിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഈ ഒരു രംഗം. ഒരു പുള്ളിയിൽ പോലും, ഒരു കോമയിൽ പോലും, ഒരു അക്ഷരത്തിൽ പോലും മാറ്റം വന്നാൽ അത് കണ്ടെത്താൻ സുബ്ഹാനല്ലാഹ് അതിനുള്ള മാർഗവും അതിൻ്റെ ശാസ്ത്രവും വളരെ വ്യവസ്ഥാപിതമായ മാനദണ്ഡങ്ങളോടുകൂടിയ കാര്യങ്ങളും ഉസൂൽ ഹദീസിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ആ ഉസൂൽ ഹദീസുകൾ പഠിക്കുമ്പോഴാണ് ഇസ്ലാമിൻ്റെ മഹത്വവും ഹദീസുകളുടെ ഗാംഭീര്യവും ഹദീസുകളുടെ ഔന്നിത്യവുമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. ഈ ഹദീസുകളൊക്കെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന, അതിനെ കൊച്ചാക്കുന്ന ആളുകളൊന്നും ഈ രീതിയിൽ ഹദീസുകളെ സമീപിക്കുകയോ ഹദീസുകളെ പഠിക്കുകയോ മനസ്സിലാക്കുകയോ വൈജ്ഞാനികമായി മുന്നേറുകയോ ചെയ്തവരല്ല. കേവലം നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ നിന്ന് എന്തെങ്കിലും വായിച്ച് പഠിച്ച് പ്രവാചകൻ്റെ ഹദീസുകൾ കുതിര കയറാൻ ശ്രമിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹദീസുകളെന്നും തേജസ്സയോടുകൂടി അതിൻ്റെ പ്രഭയോടുകൂടി സമൂഹത്തിൽ നിലനിൽക്കും. ഇത് അള്ളാഹു ഏറ്റെടുത്തതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനും ഉള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
2: മാഷാല്ലാ, അൽ ഉസൂലിൽ വളരെ കൃത്യമായി ഹദീസ് ഗ്രന്ഥങ്ങൾ ഒരു പരിചയവും അൽ മുസ്ഹഫ് എന്ന വിഷയത്തിൽ രണ്ടാം ഭാഗം സംസാരം അബ്ദുൽ മാലിക് സലഫിയാണ് അൽ ഉസൂൽ എന്ന ഈ പംക്തിയിലൂടെ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഇന്ന് ഉണ്ടായിരുന്നത് അദീബ് ഷാനും കൂടെ മുസ്തഫ മാസ്റ്റർ എപ്പിക്കാട്.
3: ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇപ്പോൾ സമയം 11 മണിയോടെ അടുത്തിട്ടുണ്ട്. ഇൻഷാല്ല പലരും വെള്ളിയാഴ്ച ദിവസം ജുമാലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. എന്തായാലും വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ, സുന്നത്തുകൾ നിങ്ങൾ മറക്കാതിരിക്കുക. ബാറക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio, tuned to reality.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തു ഇബ്രാഹിം 38-39 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഫവാസ് ഫൈറൂസ് നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ ഹിഫ്ളുൽ ഖുർആൻ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് സൂറത്ത് ഇബ്രാഹിമിലെ 37 വചനങ്ങളാണ് നാം പഠിച്ചത്. ഇന്ന് ഇൻഷാല്ലാ 38-39 വചനങ്ങളാണ് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിക്കൊണ്ട് ഞാനതൊന്ന് പാരായണം ചെയ്യാം.

0: അൽഹംദുലില്ലാ, ഇന്നത്തോടുകൂടി 39 വചനങ്ങളാണ് സൂറത്ത് ഇബ്രാഹിമിൽ നിന്ന് നാം മനഃപ്പാഠമാക്കിയത്. ശ്രോതാക്കൾ ഇതുവരെയുള്ള ആയത്തുകൾ മനഃപ്പാഠമാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിം 38-39 വചനങ്ങളാണ് നാം മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് ഫവാസ് ഫൈറൂസ്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ശ്രീചിത്രയിൽ പോസ്റ്റ് ഡോക്ടറൽ, PhD, ഡിപ്ലോമ കോഴ്സുകൾ. അപേക്ഷകൾ നവംബർ 25 വരെ, തിരഞ്ഞെടുപ്പ് December 12 and 19. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 2027 ജനുവരി സെഷനിലേക്ക് പോസ്റ്റ് ഡോക്ടറൽ, PhD, PG, ഡിപ്ലോമ അഡ്വാൻസ്ഡ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.sctimst.ac.in.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم
5: فلا تحسبن الله مخلف وعده رسله

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. വാർദ്ധക്യം കരുതലോടെ മുന്നേറാം. ഡോക്ടർ നെഹ്ല തമന്നയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: വാർദ്ധക്യം കരുതലോടെ മുന്നേറാം. എഴുത്ത് ഡോക്ടർ നെഹ്ല തമന്ന. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിനും അതിന്റേതായ പ്രത്യേകതകളുണ്ട്. ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും പിന്നിട്ട് മനുഷ്യൻ എത്തിച്ചേരുന്ന സ്വാഭാവിക ഘട്ടമാണ് വാർദ്ധക്യം. പ്രായം കൂടുന്നതിനനുസരിച്ച് ശരീരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. വാർദ്ധക്യം ജീവിതത്തിന്റെ ക്ഷയകാലമല്ല, പരിചയസമ്പത്തിന്റെയും പക്വതയുടെയും മനോഹരമായൊരു കാലഘട്ടമാണ്. ശരിയായ ജീവിതശൈലിയും ആരോഗ്യപരിചരണവും സാമൂഹിക പിന്തുണയും ലഭിച്ചാൽ ഈ കാലഘട്ടവും ആസ്വാദ്യകരമാക്കാൻ കഴിയും. ശക്തിയും സൗന്ദര്യവും ആരോഗ്യവും ക്രമേണ ക്ഷയിക്കുന്ന ഈ ഘട്ടത്തെക്കുറിച്ച് ഖുർആൻ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അല്ലാഹു പറയുന്നു, നിങ്ങളെ ബലഹീനമായ അവസ്ഥയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കിയവനാകുന്നു അല്ലാഹു. പിന്നെ ബലഹീനതയ്ക്ക് ശേഷം അവൻ ശക്തിയുണ്ടാക്കി. പിന്നെ അവൻ ശക്തിക്കു ശേഷം ബലഹീനതയും നരയുമുണ്ടാക്കി. വിശുദ്ധ ഖുർആൻ അധ്യായം 30:54. പ്രായം കൂടുമ്പോൾ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു. വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശരീരത്തിന്റെ പ്രവർത്തനശേഷിയിൽ ക്രമേണ മാറ്റങ്ങളുണ്ടാകും. കാഴ്ചയും കേൾവിയും കുറയുക, പേശികളുടെ ശക്തി കുറയുക, സന്ധികളിൽ വേദനയും ചലനപരിമിതിയും ഉണ്ടാവുക, ഉറക്കരീതിയിൽ മാറ്റം വരിക തുടങ്ങിയവ സാധാരണയായി കണ്ടുവരുന്ന മാറ്റങ്ങളാണ്. അതോടൊപ്പം ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, ഹൃദ്രോഗങ്ങൾ, തൈറോയിഡ് രോഗങ്ങൾ, അസ്ഥിക്ഷയം, സന്ധിരോഗങ്ങൾ തുടങ്ങിയ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. എന്നാൽ ഇവയിൽ പലതും നേരത്തെ കണ്ടെത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിലൂടെ ആയാസകരമായ വാർദ്ധക്യ ജീവിതം നയിക്കാൻ സാധിക്കും. ആരോഗ്യം ഒരു അമാനത്ത്. മനുഷ്യ ശരീരം ഒരു അമാനത്താണ്. അതിനാൽ ശരീരത്തെ സംരക്ഷിക്കുകയും ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുകയും ചെയ്യുന്നത് പ്രധാനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ശരീരത്തിനും നിന്റെ മേൽ അവകാശമുണ്ട്. സുഹൈഹുൽ ബുഖാരി. ഈ ഹദീസ് ആരോഗ്യപരിപാലനത്തിന്റെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തുന്നു. പ്രായമായവർക്കും തങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ച് ഭക്ഷണം, വിശ്രമം, ശാരീരിക പ്രവർത്തനം, ചികിത്സ എന്നിവയിൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. വാർദ്ധക്യകാലത്തെ ആരോഗ്യപരിപാലനം. ഭക്ഷണം. ഭക്ഷണം ആരോഗ്യത്തിന്റെ അടിസ്ഥാനമാണ്. പ്രായം കൂടുമ്പോൾ ശരീരത്തിനാവശ്യമായ കലോറിയുടെ അളവ് കുറയാമെങ്കിലും പോഷകങ്ങളുടെ ആവശ്യകത കുറയണമെന്നില്ല. അതിനാൽ പോഷകസമൃദ്ധമായ ഭക്ഷണം പ്രധാനമാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, പയർവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, ആവശ്യമായ അളവിലുള്ള പ്രോട്ടീൻ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. മതിയായ അളവിൽ വെള്ളം കുടിക്കേണ്ടതും പ്രധാനമാണ്. ഉപ്പ്, പഞ്ചസാര, എണ്ണ എന്നിവ പരമാവധി നിയന്ത്രിക്കുന്നതും നന്നായിരിക്കും. ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, വിശപ്പില്ലായ്മ, വിഴുങ്ങാനുള്ള പ്രയാസം തുടങ്ങിയവ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവ അവഗണിക്കാതെ ഡോക്ടറുടെ സഹായം തേടണം. വ്യായാമം ശരീരത്തിനും മനസ്സിനും. വാർദ്ധക്യത്തിൽ ചലനശേഷി കുറയുന്നത് സ്വാഭാവികമായ ഒന്നാണ്. എന്നാൽ കഴിയുന്നത്ര സജീവമായി തുടരുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണ്. പ്രായമായി ഇനി വ്യായാമം വേണ്ട എന്ന ചിന്ത ഒഴിവാക്കണം. വ്യക്തിയുടെ ആരോഗ്യനിലയ്ക്ക് അനുയോജ്യമായ ശാരീരിക പ്രവർത്തനങ്ങൾ വാർദ്ധക്യത്തിലും പ്രാധാന്യമർഹിക്കുന്നു. നടത്തം, പേശീശക്തി വർദ്ധിപ്പിക്കുന്ന ലളിതമായ വ്യായാമങ്ങൾ, ബാലൻസ് മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യാം. സ്ഥിരമായ ശാരീരിക പ്രവർത്തനം പേശികളുടെ ശക്തി നിലനിർത്താനും ചലനശേഷി മെച്ചപ്പെടുത്താനും വീഴ്ചയുടെ സാധ്യത കുറയ്ക്കാനും സഹായിക്കും. വീഴ്ചകൾ. പ്രായമായവരിൽ വീഴ്ചകൾ ഗൗരവതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. കാഴ്ചക്കുറവ്, ബാലൻസ് പ്രശ്നങ്ങൾ, പേശികളുടെ ബലക്കുറവ്, ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ എന്നിവ വീഴ്ചയ്ക്ക് കാരണമാകാറുണ്ട്. വീട്ടിൽ വഴുതി വീഴാൻ സാധ്യതയുള്ള പരവതാനികൾ ഒഴിവാക്കുക, മതിയായ വെളിച്ചം ഉറപ്പാക്കുക, കുളിമുറിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക, ആവശ്യമെങ്കിൽ കൈപ്പിടികൾ ഉപയോഗിക്കുക തുടങ്ങിയ ചെറിയ മുൻകരുതലുകൾ വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. വാർദ്ധക്യം കരുതലോടെ മുന്നേറാം. ഡോക്ടർ നെഹ്ല തമന്നയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: Tune to reality. പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി നാം കേൾക്കുന്നത് ഐ ജാലകം. സുരക്ഷിതമായി ഡോക്യുമെന്റ്സ് ഡിജിറ്റലായി സൂക്ഷിക്കാം ഡിജി ലോക്കറിലൂടെ. ഈ പ്രോഗ്രാമിൽ പ്രോഗ്രാമിൻ്റെ പേര് പോലെ തന്നെ ഐ മേഖലയിലെ വിദഗ്ധരായ ആളുകൾ കൈകാര്യം ചെയ്യുന്ന ഇത്തരം പ്രോഗ്രാമുകൾ തീർച്ചയായും നമുക്ക് ആ ഒരു മേഖലയിൽ നമുക്ക് ഒരു പുതിയ അറിവായിരിക്കാം. അത് നമ്മൾക്ക് അറിയുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നോർപ്പെടുത്തുകയാണ്. സാലിഹ് ഇബ്രാഹിമാണ് ഈ ഒരു വിഷയവുമായി ഇന്ന് റേഡിയോ ശ്രോതാക്കളോടൊപ്പം ചേരുന്നത്.
3: ഐ ജാലകം പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പരിചയപ്പെടാൻ ശ്രമിക്കുന്നത് ഡിജി ലോക്കർ. ഡിജി ലോക്കർ എന്നുള്ളതൊരു ഗവൺമെൻറ് അപ്രൂവ്ഡ് ഐ ആക്ട് പ്രകാരം ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് നമുക്ക് സേവ് ചെയ്യാനും എടുത്തു വെക്കാനും ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ് ഡിജി ലോക്കർ എന്നുള്ളത്. DIGI നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. DIGI LOCKER പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡിജി ലോക്കറിൽ ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണും കുറച്ച് പേരും ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP വരും. OTP കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി എന്ത് ചെയ്യാൻ പറ്റും, പൂർത്തീകരിക്കാൻ പറ്റും. വൺസ് ഡിജി ലോക്കർ അക്കൗണ്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതിൽ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മൊബൈൽ നമ്പർ, നമ്മുടെ മെയിൽ ID ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മിക്കവാറും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാം. വൺസ് രജിസ്ട്രേഷൻ സക്സസ് ആയി കഴിഞ്ഞാൽ, ലോഗിൻ ചെയ്താൽ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മളെ പേര് കാണിക്കും. അതേപോലെ നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ ഫോട്ടോ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോ കാണിക്കും. നമ്മുടെ ഡിഫറെൻറ്റ് ഡോക്യുമെൻസുകൾ, നമ്മൾ അപ്ലോഡ് ചെയ്യപ്പെട്ട ഡിഫറെൻറ്റ് ഡോക്യുമെൻസുകൾ എന്ത് ചെയ്യും, ഇതിൽ കാണാം. പ്ലസ് പുതുതായിട്ട് നമുക്ക് ഡോക്യുമെൻസ് അപ്ലോഡ് ചെയ്യാനും ഇതിൽ ഓപ്ഷൻ. ഇപ്പോൾ ഒന്നും ചെയ്യാത്ത ഒരാൾ, ഫ്രഷായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ, ഫ്രഷായിട്ട് ലോഗിൻ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആൾ ഈ സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സെർച്ച് ഫോർ ഡോക്യുമെൻറ്റ്സ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട ഏത് തരം ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഈ ലോക്കറിൽ അപ്ലോഡ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അത് അടിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ആധാർ കാർഡ് ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആധാർ കാർഡ് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ കൊടുക്കാൻ പറ്റും. ഇതിലിപ്പോൾ ഓൾറെഡി ഞാൻ ആധാർ കാർഡ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതാണ് അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത്. ഇതേപോലെ വ്യത്യസ്ത ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഈ ഡിജിറ്റലി ഈ ലോക്കറിൻ്റെ അകത്ത് എടുത്തു വെക്കാനുള്ള സംവിധാനമാണ്. സോ ഏത് സമയത്തും നമുക്ക് ഇത് ആക്സസ് ചെയ്യാനും അതേപോലെ പിന്നെ ഉപയോഗപ്പെടുത്താനും ഷെയർ ചെയ്യാനും വേറൊരാൾക്ക് ഷെയർ ചെയ്യാനും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് പറ്റുന്ന ഒരു ആപ്പാണ് ഡിജി ലോക്കർ. ഇതിനകത്ത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഡ്രൈവ് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഗൂഗിൾ ഡ്രൈവൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഡിജി ലോക്കറിനൊരു ഡ്രൈവ് ഉണ്ട്. ഈ ഡ്രൈവിൽ 1 GB വരെ നമുക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും പറ്റും, ഡോക്യുമെൻസുകൾ സബ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് വെക്കാൻ നമുക്ക് പറ്റും. എന്ത് തരം ഡോക്യുമെൻസ് നമുക്ക് എന്തെങ്കിലും പറ്റും ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ പുതുതായിട്ട് നമുക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനോ സെപ്പറേറ്റ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് എടുത്ത് വെക്കാനൊക്കെ ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. ദെൻ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ് എംപ്ലോയിയുടെ ഡോക്യുമെൻറ്റ്സ്, സർവീസ് റെക്കോർഡ്സ്, പേ സ്ലിപ്സ്, അതേപോലെ NPS സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇതൊക്കെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസിൻ്റെ അടുത്തു നിന്ന് നമുക്ക് ഡോക്യുമെൻസുകൾ ഇതിലോട്ട് സേവ് ചെയ്ത് വെക്കാൻ, ഫെച്ച് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസും ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിജി ലോക്കറിന് അകത്തുണ്ട്. ദെൻ യെസ്, നമുക്ക് സെർച്ചിങ് പറഞ്ഞു. നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂഡ് എന്ന് പറയുന്ന ആ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ നമ്മൾ ഓൾറെഡി ഇത് ചെയ്ത ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റുകൾ കാണാൻ പറ്റും. പിന്നെ മെനുവിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ കാണിച്ചതിൻ്റെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മെനുവിൽ പോയാലും ലോഗൗട്ട് ഓപ്ഷനും ഇതിൻ്റെ അകത്തുണ്ട്. സോ നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ രേഖകൾ, നമ്മുടെ അതൊരു എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ് ആവട്ടെ, പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് ആവട്ടെ, നല്ലൊരു ഒരു ഡിജിറ്റലി ഒരു ലോക്കറിൽ സിസ്റ്റമാറ്റിക്കായിട്ട് എടുത്തു വെക്കാനും എപ്പോൾ വേണമെങ്കിലും ഏത് അവസ്ഥയിലുള്ള സമയത്ത് ഫോണ് കയ്യിലുണ്ടെങ്കിൽ ഈ ആപ്പ് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരാൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യാൻ പറ്റാനും ചെയ്യാനും ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണ് ഡിജി ലോക്കർ എന്ന് പറയുന്നത്.
2: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് IT ജാലകം. സുരക്ഷിതമായി ഡോക്യുമെൻ്റ് ഡിജിറ്റലായി സൂക്ഷിക്കാം ഡിജി ലോക്കറിലൂടെ. ഈ വിഷയത്തിൽ സാലിഹ് ഇബ്രാഹിമായിരുന്നു നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.

0: ലഹരിയോടുന്ന സിരകളിൽ കുത്തിനിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
1: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
0: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
1: അതേ, ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
0: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
1: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
0: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
1: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
0: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
1: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. സ്നേഹത്തിലുമുണ്ട് അപകടങ്ങൾ. നേർരേഖയിൽ ഹാരിസ് ഇബിൻ സലീം സംസാരിക്കുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ സ്നേഹവും കാരുണ്യവും നമ്മളോട് കാണിക്കുന്നത് അല്ലാഹു തന്നെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന് പറഞ്ഞാൽ, അല്ലാഹു നമ്മളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. വമാ ഉരീദു മിൻകും മിൻ റിസ്ക്, ഒരു ഉപജീവനവും നിങ്ങളെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം അല്ലാഹു സമദാണ്. ഒരു കാര്യത്തിന് മറ്റൊരാളെ ആശ്രയിക്കേണ്ട ഒരു പ്രശ്നം ഉണ്ടാകുന്നേ ഇല്ല. അതുകൊണ്ട് ആശ്രയത്വം ആവശ്യമില്ലാത്തവൻ എന്ന നിലക്ക് അല്ലാഹു ഒന്നും ഒരാളെന്നും താല്പര്യപ്പെടാത്തത് കൊണ്ടും അവൻ നമുക്ക് തരുന്നതെല്ലാം ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഭാഗമായിട്ടാണ്. എന്നാൽ മറ്റുള്ളവരുടെ സ്നേഹത്തെ മുഴുവനും തെറ്റിദ്ധരിക്കാൻ വേണ്ടി പറയല്ല, എല്ലാ സ്നേഹത്തിന് പിന്നിലും എന്തുണ്ട്? ഒരു പ്രതീക്ഷയുണ്ട്. അവർക്ക് സ്നേഹിക്കപ്പെടുന്ന വ്യക്തികളിൽ നിന്നും എന്തെങ്കിലും അവർ സ്വാഭാവികമായും ആഗ്രഹിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. അതാണല്ലോ പലപ്പോഴും നമ്മുടെ ജീവിതാനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുമ്പോഴും മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുമ്പോഴും അങ്ങനെയുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഒരു പരിധിവരെ മക്കൾ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഭാവിയിൽ നമ്മളെ സംരക്ഷിക്കുവാനും ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവാനും ഒരു തുണയാവാനും വേണ്ടിയാണല്ലോ. ആൺകുട്ടി വേണം, പെൺകുട്ടി വേണം എന്നൊക്കെ വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ വെച്ചു പുലർത്തുന്നതിൻ്റെ പിന്നിലും ചില താല്പര്യങ്ങൾ ഇല്ലെന്ന് പറയാനാകുമോ? തെറ്റാണെന്നല്ല പറയുന്നത്, ശരി, അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ അങ്ങനെ ഉണ്ട് എന്നൊരു വസ്തുതയാണ്. ഇവിടെയാണ് നമ്മുടെ ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയേണ്ടത്. ഒന്ന്, മറ്റുള്ളവരുടെ സ്നേഹത്തിൽ നമ്മൾ അമിതമായ പ്രതീക്ഷ പുലർത്തരുത്. അങ്ങനെ വരുമ്പോൾ അവർ സ്നേഹിക്കാതിരിക്കുമ്പോൾ നമുക്ക് വളരെ നിരാശ വരും. എൻ്റെ മകനാണല്ലോ ആ ചെയ്തത്, എൻ്റെ ഭാര്യയാണല്ലോ ആ ചെയ്തത്, എൻ്റെ ഭർത്താവാണല്ലോ ആ ചെയ്തതെന്നാണ്. നമ്മളൊരു സ്നേഹത്തിൻ്റെ പേരിൽ പ്രതീക്ഷിക്കാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് പ്രതീക്ഷിക്കുമ്പോൾ അത് നമുക്ക് നിരാശകൾ വരുത്തും എന്നതാണ് ഈ അമിതമായ സ്നേഹം നമ്മൾ കാണിക്കുമ്പോൾ, സ്നേഹത്തെക്കുറിച്ച് അമിതമായ മതിപ്പ് നമ്മൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരപകടം. അതുപോലെ തന്നെ സ്നേഹം, മറ്റുള്ളവരുടെ സ്നേഹത്തിൽ ചിലപ്പോൾ ചില താല്പര്യങ്ങൾ ഉണ്ടാകാം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വേറെയും ബുദ്ധിമുട്ടുകളുണ്ടാകും. ഏത് ചതിയിലും നമ്മൾ എടുത്തു ചാടാനുള്ള സാധ്യതകളുണ്ട്. നമ്മളെ പലപ്പോഴും ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ, ഒന്ന് ഉഷാറാണെന്ന് പറഞ്ഞു വെച്ചാൽ, ചിലപ്പോൾ എന്തും ചെയ്യുന്നൊരു പ്രകൃതി നമുക്കുണ്ടെങ്കിൽ നമ്മളെ പല ആളുകളും നമ്മളെ സമീപിക്കുകയും നമ്മളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ടേയിരിക്കും. നിനക്കത് കിട്ടും, നിനക്കിത് കിട്ടും, നിനക്ക് അങ്ങനെ മെച്ചമുണ്ടാകും, ഇങ്ങനെ മെച്ചമുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൂടെ കൂടിക്കോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളെ സ്നേഹിച്ചുകൊണ്ടും നമ്മളുടെ കഷ്ടപ്പാട് തീർക്കാനുമാണ് അവർ വന്നത് എന്ന് വിശ്വസിക്കുന്നതിലേറെ നമുക്കിഷ്ടം നമ്മുടെ കഴിവുകളെയും നമ്മുടെ കാര്യങ്ങളെയും ഉപയോഗപ്പെടുത്താൻ ചില വഴികൾ കാണുമ്പോഴാണ് അവർ നമ്മുടെ അടുക്കൽ വരുന്നത് എന്ന് ചിന്തിക്കുന്നതായിരിക്കും ഏറ്റവും ബുദ്ധി. അതുകൊണ്ട് സഹകരിക്കേണ്ടെന്ന് അർത്ഥമില്ല. നമ്മൾ വെറുതെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചും പറഞ്ഞും അപകടത്തിൽപ്പെടുത്താൻ മറ്റുള്ളവർക്ക് അവസരമുണ്ടാകുന്നത് എന്തുകൊണ്ടവർ വന്നു എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ടതുണ്ട്. അയാൾ എന്തിനാണ് എൻ്റെ അടുക്കൽ വന്നത്? എന്താണ് അയാൾക്ക് എന്നെ കൊണ്ട് കിട്ടുന്ന ഉപകാരം? എന്താണ് അയാൾ എന്നെ ബന്ധപ്പെടാനുള്ള കാരണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഏത് ഒരു സ്നേഹവും ചതിയായി മാറുന്നതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പലപ്പോഴും നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ അവിഹിത ബന്ധങ്ങളിലുണ്ടാകുന്ന സ്നേഹത്തെക്കുറിച്ച്. എന്താണ് അയാൾ നിന്നെ സ്നേഹിക്കാൻ കാരണം? ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഒരു പെൺകുട്ടിനെ, ഒരു 19 വയസ്സായ ഒരു പെൺകുട്ടിയോട് ഒരാൺകുട്ടി കാണിക്കുന്ന സ്നേഹം അത് നിഷ്കളങ്കമാണ്, ആത്മാർത്ഥമാണ്, എൻ്റെ വാപ്പക്ക് പോലും ഇല്ലാത്ത സ്നേഹമാണ്, ഉമ്മക്ക് പോലും ഇല്ലാത്ത സ്നേഹമാണ് എന്ന് പെൺകുട്ടികൾ പറയുമ്പോൾ എന്താണ് അയാൾ നിങ്ങളെ സ്നേഹിക്കുവാനുള്ള കാരണം എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം വേണമല്ലോ. എന്താണ് സ്നേഹിക്കുവാൻ കാരണം? നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ടാണോ? വിഷമം കണ്ടിട്ടാണോ? വീട്ടിലെ നിങ്ങളുടെ ദുരവസ്ഥകൾ കണ്ടിട്ടാണോ? ഒന്നുമല്ലല്ലോ. അങ്ങനെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ നമ്മളെ സഹായിക്കുകയാണെങ്കിൽ നമ്മളെക്കാളും സഹായത്തിന് അർഹതയുള്ള എത്രയോ ആളുകളുണ്ടല്ലോ, എത്രയോ ആളുകളുണ്ട്. അവൻ്റെ കൂടെ പഠിക്കുന്ന അവൻ്റെ ആത്മസുഹൃത്തുക്കൾ തന്നെയുണ്ട് ധാരാളം ആളുകൾ. അവിടെ എന്താ വെച്ചാൽ ആ സഹായങ്ങൾ ചെയ്യുക എന്നതിലുപരി ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷന് ലഭിക്കുന്ന ഒരു പിന്നെ ഓപ്പോസിറ്റ് സെക്സിൽ നിന്നും ലഭിക്കുന്ന ചില സന്തോഷങ്ങളും ചില സുഖങ്ങളും തന്നെയാണ് എൻ്റെ പിന്നാലെ ഇയാൾ നടക്കാനുള്ള കാരണം എന്ന് തിരിച്ചറിയാൻ, സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാനും സ്നേഹത്തെക്കുറിച്ച് ശരിക്ക് ചിന്തിക്കുവാനും സാധ്യമല്ലാത്തവരാണ് യഥാർത്ഥത്തിൽ ഇത്തരം സ്നേഹങ്ങളെ വിശ്വസിക്കുകയും ആ ചതികളെ അപകപ്പെടുകയും ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യാനുള്ള കാരണം. ഏതൊരാളും നമ്മളെ സമീപിക്കുമ്പോൾ അയാൾക്ക് നമ്മളെക്കൊണ്ട് ചില ആവശ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മളോട് സഹകരിക്കേണ്ടത്. സഹകരിക്കണമെന്നില്ല, ഇത് നമ്മളെ സഹായിക്കാനോ നമ്മളെ പ്രോത്സാഹിപ്പിക്കാനോ നമ്മളെ മെച്ചപ്പെടുത്താനോ നമ്മുടെ കടം വീട്ടാനോ അല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാനോ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനോ അല്ല, മറിച്ച് അതിലുപരി അയാളുടെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മളെ ഉപയോഗപ്പെടുത്തുകയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ പല അപകടങ്ങളിൽ നിന്നും പല ചതിക്കുഴികളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ അത് സഹായകമായി തീരുമെന്നതാണ്. എല്ലാവരുടെയും സ്നേഹം നിഷ്കളങ്കമാണ് എന്ന് പറയേണ്ട, നിഷ്കളങ്കമല്ല എന്ന് പറയണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അത് നമ്മൾ അറിയണം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇന്ന് പൊതുവെ നമ്മുടെ ഇപ്പോഴത്തെ കാലങ്ങളിൽ വ്യത്യസ്തമുണ്ടെങ്കിലും പഴയ കാലം തൊട്ടേ പ്രവാസികളെ സംബന്ധിച്ച്, പ്രവാസികളെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു പൊതുസ്വത്താണ്. എല്ലാവരും അവർ കൊണ്ടുവരുന്ന എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അവരുടെ ശമ്പളം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. എന്നാൽ അതേ സാലറിയും അതേ സൗകര്യങ്ങളും ഇവിടെ വാങ്ങുന്ന ഒരുത്തനിൽ ഒരു പൈസ പോലും മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടിട്ടില്ല എന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? സത്യത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള ധനം, ഏറ്റവും വേദനിക്കുന്ന ധനം, ഏറ്റവും അധികം മൂല്യവത്തായ ധനം ഒരു പ്രവാസിയുടെ ധനമാണ്. അയാൾ ഒരു ജോലിക്ക് വേണ്ടി കുടുംബത്തെ ഉപേക്ഷിച്ച വ്യക്തിയാണ്, ജീവിത സൗകര്യങ്ങളെ ഉപേക്ഷിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് അയാളുടെ പണത്തിൻ്റെ മൂല്യം വലുതാണ്. മറ്റുള്ളവരുടെ പണം നമ്മൾ വാങ്ങിയാലും അയാളുടെ പണം അയാൾക്ക് തന്നെ ഉപകാരപ്പെടണം എന്ന് ചിന്തിക്കുന്നതല്ലേ ഏറ്റവും നല്ല സ്നേഹം? പക്ഷേ ഇത്തരത്തിൽ സ്നേഹത്തെ കാണാനും സ്നേഹത്തെ വിലയിരുത്താനും നമുക്ക് പറ്റേണ്ടതുണ്ട്. സ്നേഹം ആവശ്യമാണ്, പരസ്പരം സ്നേഹിക്കണം, സ്നേഹത്തിന് വലിയ പ്രതിഫലമുണ്ട്. പക്ഷേ സ്നേഹം നമ്മളെ അപകടപ്പെടുത്തരുത്. അപകടപ്പെടുത്തതിനെ കുറിച്ചുള്ള തിരിച്ചറിവ് ശരിക്കും നമുക്കില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ മുഴുവനായി നശിപ്പിക്കുവാൻ ഒരുപക്ഷേ ഇത്തരം സ്നേഹപ്രകടനങ്ങളും കൃത്രിമമായ സ്നേഹങ്ങളും ഒരുപക്ഷെ കാരണമായേക്കാം എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ.
6: പീസ് റേഡിയോയിൽ നാം കേട്ടത് നേർരേഖ, സ്നേഹത്തിലുമുണ്ട് അപകടങ്ങൾ. ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധേയമായ ചില ഉപദേശങ്ങളാണ് ബഹുമാനനായ പീസ് റേഡിയോ CEO ഹാരിസ് ഇബ്നു സലീം നമുക്ക് സമ്മാനിച്ചത്.
1: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാജിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ജീവിത പാഠങ്ങൾ. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക. സംസാരിക്കുന്നത് അബ്ദുള്ള സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ ഒരു എപ്പിസോഡിൽ ആണ് നാം ഉള്ളത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം നമുക്ക് വായിക്കാൻ കഴിയും. അദ്ദേഹം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്, അമലുകളിൽ അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടവ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുത്തു, അസ്സലാത്തു അലാ വഖ്തിഹ, നിശ്ചിത സമയത്ത് നമസ്കരിക്കലാണ്. സുമ്മ അയ്യു യാ റസൂലല്ലാ, പിന്നെ ഏതാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രധാനപ്പെട്ട അമലുകളിൽ ഒന്നായി എണ്ണിയതാണ് തന്നെ പ്രസവിച്ച് മുലയൂട്ടി പൊറ്റിവളർത്തിയ തൻ്റെ ഉമ്മയെ പരിഗണിക്കുക. തനിക്ക് വേണ്ടി അധ്വാനിച്ച, ജീവിതം ചെലവഴിച്ച, തന്നെ പോറ്റി വളർത്തിയ തൻ്റെ പിതാവിനെ പരിഗണിക്കുക, തൻ്റെ മാതാപിതാക്കളോട് പുണ്യം ചെയ്യുക എന്നുള്ളത് ഏറെ ശ്രേഷ്ഠതയാർന്ന അമലാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിൻ്റെ യാത്ര നടത്തുന്ന വേളയിൽ അവിടുന്ന് ഈണത്തിലുള്ള ഖുർആൻ പാരായണം കേൾക്കുകയാണ്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് ചോദിച്ചു, ആരാണത്, ഇത്ര നന്നായി ഈണത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് ആരാണ്? ആ സമയത്ത് ആ വ്യക്തിയെപ്പറ്റി ജിബ്രീൽ അലൈഹിസ്സലാം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശദീകരിച്ചു കൊടുത്തത്, ഹദർ റജുൽ അക്സറു ബാറൻ ലി ഉമ്മിഹി, ആ മനുഷ്യൻ തൻ്റെ ഉമ്മയോട്, തന്നെ പ്രസവിച്ച് നൊന്തു പ്രസവിച്ച് തനിക്ക് മുലയൂട്ടിയ, തന്നെ പോറ്റി വളർത്തിയ തൻ്റെ മാതാവിനോട് അങ്ങേയറ്റത്തെ പുണ്യമുള്ളവനാണ്, അങ്ങേയറ്റത്തെ ബിർറു ചെയ്യുന്നവനാണ് ആ മനുഷ്യൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു സ്ഥാനം ലഭ്യമായത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ആ ഒരു പ്രതിഫലത്തിനർഹരാകാൻ, ആ ഒരു സ്ഥാനലബ്ധി നമുക്കും ആ സ്ഥാനം നമുക്കും ലഭിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരേണ്ട ഒരു സവിശേഷത, എൻ്റെ ഉമ്മയെ ഞാൻ പരിഗണിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പല മക്കളിൽ നിന്നും നഷ്ടപ്പെട്ടുപോയ ഒരു സ്വഭാവം, ഒരു സവിശേഷത കൂടിയാണിത്. അവർ വലുതായി വരുമ്പോൾ, ഒരു സ്വന്തം കാലിൽ നിൽക്കാറായി വരുമ്പോൾ, അവർക്കൊരു കുടുംബമുണ്ടായി, അവർക്ക് മക്കളുണ്ടായിട്ടൊക്കെയാകുന്ന സമയത്ത് തന്നെ പോറ്റി വളർത്തിയ തൻ്റെ ഉമ്മയെ, തൻ്റെ ഉപ്പയെ മറന്നു പോകുന്ന ഒരു സാഹചര്യം, മറക്കുക എന്ന് പറഞ്ഞാലും അവരെ അവഗണിക്കുന്ന ഒരു സാഹചര്യം, അവർ വീട്ടിലൊക്കെ ഉണ്ടാകും, അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടാകും. എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ ഉമ്മക്കും ഭക്ഷണമുണ്ട്, ഉപ്പക്കും ഭക്ഷണമുണ്ട്. പക്ഷേ ഉമ്മ എന്ന ഒരു പരിഗണന അവൻ കൊടുക്കുന്നില്ല, ഉപ്പ എന്ന ഒരു പരിഗണന അവൻ കൊടുക്കുന്നില്ല. പലപ്പോഴും കല്യാണം ഈ അടുത്തിടെ കഴിഞ്ഞ പല വീടുകളിലും സംഭവിക്കുന്ന ആ കുടുംബബന്ധത്തിൽ വിള്ളലുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പലപ്പോഴും ഭർത്താക്കന്മാരായിരിക്കും. ഭാര്യയും അതേപോലെ തന്നെ ഭർത്തൃമാതാവും മരുമകളും അമ്മായി അമ്മയും തമ്മിൽ പോരുണ്ടാകാൻ, വഴക്കുണ്ടാകാനുള്ള ഒന്നാമത്തെ കാരണക്കാരൻ ഈ മകനായിരിക്കും, ഭർത്താവായിരിക്കും. കാരണം അവൻ പക്വതയില്ലാതെ ചിന്തിക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന ചില പ്രവർത്തനങ്ങളായിരിക്കും അവൻ്റെ തന്നെ കുടുംബ ശുദ്ധീകരണത്തിന് ഹേതുവായിത്തീരുക. അഥവാ സാധാരണ അവൻ വീട്ടിലേക്ക് കയറി വരുമ്പോഴും മറ്റുമൊക്കെ, അല്ലെങ്കിൽ വീട്ടിലുണ്ടാകുമ്പോഴും മറ്റുമൊക്കെ കൂടുതൽ ഉമ്മയെ വിളിക്കുമായിരുന്നു. ഉമ്മ ഉമ്മ എന്ന പേരവൻ ഉമ്മയെ കൂടുതലായി അവൻ വിളിക്കുമായിരുന്നു. പല ആവശ്യങ്ങൾക്കും ഉമ്മയുടെ അടുക്കവൻ ചെല്ലുമായിരുന്നു. പക്ഷേ അവൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവൻ എന്തു ചെയ്യും? ആ ഉമ്മ എന്നുള്ള വിളി അവൻ പാടെ മാറ്റിക്കളയുകയാണ്. പിന്നെ അവൻ്റെ വിളി മുഴുവനും അവൻ്റെ ഭാര്യയോടാണ്. ഭാര്യയാണ് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഭാര്യയോടാണ് സലാം പറയുന്നത്. ഉമ്മപ്പുറത്തുണ്ട്, ഉമ്മയെ നോക്കുന്നില്ല, ഉമ്മയുടെ അടുക്കൽ ചെല്ലുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില സ്വഭാവങ്ങൾ ചില മനുഷ്യരെങ്കിലും കാണിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. ഉമ്മയും അതേപോലെ തന്നെ മരുമകളും പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന കുടുംബങ്ങളും ധാരാളമുണ്ട്. എത്രയായിരുന്നാലും രണ്ടു സംസ്കാരങ്ങളിൽ നിന്ന് വരുന്നവരെ ഒന്നിക്കാൻ, അവർ സ്വഭാവപരമായും സംസ്കാരപരമായും ഒന്നിക്കാൻ സമയമെടുക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഒന്ന് താഴ്ന്നു കൊടുക്കണം, ഒന്ന് വിട്ടുവീഴ്ച ചെയ്യണം എന്ന് കരുതി അങ്ങേയറ്റത്തെ താഴ്മയോടെ ജീവിക്കുന്ന ഉമ്മമാരുമുണ്ട്, അതേപോലെ തന്നെ മരുമകളുമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ചിലപ്പോഴൊക്കെ മനുഷ്യന് ഈഗോ അതിജയിക്കുമല്ലോ. അതിൻ്റെ കാരണക്കാരൻ ഒരുപക്ഷെ ഈ മകനാകാം എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ പൊരുൾ. അതുകൊണ്ട് ഭാര്യയെ പരിഗണിക്കണം. അതോടൊപ്പം അതല്ലെങ്കിൽ അതിനേക്കാൾ ഉമ്മയെ പരിഗണിക്കാൻ ആ മകന് കഴിയണം. അതവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രവാചകന്മാരെപ്പറ്റി പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് കാണാം, യഹ്യാ നബിയെപ്പറ്റി അല്ലാഹ് പറഞ്ഞു, വബറം ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ അസിയ. വബറൻ ബിവാലിദൈഹി, മാതാപിതാക്കളോട് പുണ്യം ചെയ്യുന്നവനാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പറ്റിയും പറഞ്ഞു, വബറം ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ. റബ്ബേ, എൻ്റെ ഉമ്മയോട്, വബറം ബിവാലിദതി, എൻ്റെ ഉമ്മയോട് ബിർറു ചെയ്യാൻ, പുണ്യം ചെയ്യാൻ എനിക്ക് കഴിയണം, എനിക്കതിന് തൗഫീഖ് നൽകണേ എന്നർത്ഥത്തിലുള്ള പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഉമ്മയെ ഇത്രയേറെ സ്നേഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് വായിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇസ്തഇദൻതു റബ്ബി അന അസ്തഗ്ഫിറ ലി ഉമ്മി ഫലം യഅദൻ ലി വസ്തഇദൻതു അൻ അസൂറ ഖബറഹ ഫഅദിന ലി. ഇസ്തഇദൻതു റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് അനുമതി ചോദിച്ചു, അൻ അസ്തഗ്ഫിറ ലി ഉമ്മി, എൻ്റെ ഉമ്മക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി തേടുവാൻ. ഫലം യഅദല്ലി, എൻ്റെ റബ്ബ് എനിക്കതിന് അനുമതി നൽകിയില്ല. വസ്തഅദൻതു അൻ അസൂറ ഖബറഹ, എൻ്റെ ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്തോട്ടെ റബ്ബേ എന്ന് ഞാൻ അനുമതി ചോദിച്ചു. ഫഅദിനലി, എൻ്റെ റബ്ബ് എനിക്കതിന് അനുമതി നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉമ്മയോടുള്ള, നബിയുടെ ഉമ്മയോടുള്ള ആ ഒരു മഹബ്ബത്ത്, ഇഷ്ടം, പ്രിയം, ആ ഉമ്മയെ പരിഗണിച്ചതിൻ്റെ തെളിവായിരുന്നു ഈ സംഭവങ്ങളൊക്കെ. തൻ്റെ മാതാവിനെപ്പോലെ തന്നെ വളർത്തിയ, തന്നെ മുലയൂട്ടിയ ഹലീമ എന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ വന്നപ്പോൾ അവരെ തട്ടം വിരിച്ച് ഇരുത്തുകയും ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മളെവിടെയാണ്? പലപ്പോഴും മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുചെന്നാക്കുന്ന മക്കളുടെ എണ്ണം പെരുകി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ഈ കേരളത്തിൽ പട്ടിക്കൂട്ടിലുമ്മയെ കിട്ടിയിട്ട മകന്റെ ചരിത്രങ്ങൾ, കഥകൾ സോഷ്യൽ മീഡിയകളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ഒക്കെ നമ്മൾ വായിച്ചറിഞ്ഞവരാണ്. ഉമ്മയെ പരിഗണിക്കാതെ ഉമ്മയെ ഉപദ്രവിച്ച് ജീവിക്കുന്ന മക്കൾ, ആ പ്രായമായ ഉമ്മയെ അതിഥികളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ മടിക്കുന്ന മക്കൾ, മഹാന്മാരായ തബിഈങ്ങൾ സൈനുൽ ആബിദീൻ എന്നിവരെ പറ്റിയും പഠിപ്പിക്കപ്പെടുന്നത് നമുക്ക് കാണാം. അഖ്ഷ, അദ്ദേഹം പറയാണ്, അഖ്ഷ അൻ തസ്ബിഖ യദീ ഇലാ ലഖ്മതി ഉമ്മീ നദറത ഇലൈഹ ഫ എന്റെ ഉമ്മയും ഞാനും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് പേടിയാണ്. കാരണം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്റെ ഉമ്മ നോക്കിവെച്ച ഒരു ഉരുള അത് ഞാനെടുത്ത് കഴിച്ചെങ്കിലോ, എന്റെ ഉമ്മ കണ്ടുവച്ചതാണ്, എന്റെ ഉമ്മ കഴിക്കാൻ വേണ്ടി തുടങ്ങാതിരിക്കുന്നതാണ്, കൈ നീട്ടാൻ ഇരിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു ഉരുള ഞാൻ കഴിച്ചെങ്കിലോ എന്ന് പേടിയോടുകൂടി ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിച്ചിരിക്കുന്ന ആളുകളായിരുന്നു താബിഈങ്ങളെന്ന് അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ജിഹാദ്, ഏറ്റവും വലിയ ജിഹാദ് പ്രായമായ ഉമ്മയും ഉപ്പയെ അവരെ പരിചരിക്കുകയും അവർക്ക് വേണ്ട ശുശ്രൂഷ ചെയ്യുകയും ചെയ്യലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ഒരു സഹാബി വന്നുകൊണ്ട് യുദ്ധത്തിന് അനുമതി ചോദിച്ചല്ലോ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചില്ലേ, നിന്റെ വീട്ടിൽ പ്രായമായ മാതാപിതാക്കളില്ലേ? അവരെ ശുശ്രൂഷിക്ക് നീ പോയിട്ട്, അവരുടെ അടുക്കൽ നീ പോയി ഇരിക്ക്. യുദ്ധത്തിന് വരുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ വീരമൃത്യു വരിക്കുന്നതിനേക്കാൾ, ഷഹീദാകുന്നതിനേക്കാൾ നിനക്കേറ്റവും നല്ലത് നിന്റെ ഉമ്മയെയും ഉപ്പയെയും പരിചരിക്കലാണ്. കാരണം അവർക്ക് നിന്റെ പരിചരണം ഇപ്പോൾ ആവശ്യമാണ്, ആ പ്രായത്തിലാണ് അവരുള്ളത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് നിന്റെ ഏറ്റവും വലിയ ജിഹാദി എന്ന് അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ്. ഒരിക്കലും അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യനെ കാണുകയാണ് മക്കയിൽ വെച്ച്, കഅബക്കരികിൽ വെച്ച്. റജുലൻ ഹമല ഉമ്മഹു വറാ ളഹ്രിഹി, ആ മനുഷ്യൻ തന്റെ ഉമ്മയെ മുതുകത്ത് ചുമന്ന്, പ്രായമായ ഉമ്മ നടക്കാൻ കഴിയില്ല, ആ ഉമ്മയുടെ ആഗ്രഹം കഅബ തവാഫ് ചെയ്യണം, ഹജ്ജ് നിർവഹിക്കണം എന്ന ആഗ്രഹം മകൻ പൂർത്തീകരിച്ചു കൊടുക്കണം. നടക്കാൻ കഴിയാത്ത ഉമ്മയെ തന്റെ ചുമലിൽ ചുമന്ന് ആ മകൻ തവാഫ് ചെയ്യുകയാണ്. ആ സമയത്ത് അദ്ദേഹം ചോദിക്കുകയാണ്, അതറാനി ജസൈതുഹ, അതറാനി ജസൈതുഹ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്റെ ഉമ്മ എന്നെ ചെറുപ്പത്തിൽ പ്രസവിച്ച് പോറ്റി വളർത്തിയ എനിക്കു ചെയ്തു തന്നതിന് പകരമായി ഞാനിത് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് നൽകിയ മറുപടി, ഇല്ല, നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി നെടുവേർപ്പെട്ട ഒരു നെടുനിശ്വാസത്തിന് പോലും പകരമായിട്ടില്ല ഇത്. പഠിച്ചോനെ എന്റെ മകൻ, റബ്ബേ എന്റെ മോന് എന്ന് പറഞ്ഞ് നിന്റെ ഉമ്മയുടെ ശ്വാസം, നെടുനിശ്വാസമുണ്ടായിട്ടുണ്ടല്ലോ, ഒരു നെടുവീർപ്പ്, ഒരു നെടുനിശ്വാസം, അതിനുപോലും പകരമായിട്ടില്ല നിന്റെ മുതുകത്ത് വെച്ച് ചുമന്ന് നിന്റെ ഉമ്മയെക്കൊണ്ട് നീ കഅബ തവാഫ് ചെയ്തത് എന്ന് അദ്ദേഹത്തിനു മറുപടി നൽകപ്പെടുകയാണ്. സഹോദരങ്ങളെ, അത്രയേറെ കടപ്പെട്ടവരാകണം നമ്മൾ നമ്മുടെ ഉമ്മയോട്, അത്രയേറെ കടപ്പെട്ടവരാകണം നമ്മൾ നമ്മുടെ ഉപ്പയോട്. ജുറൈജ് എന്നവരുടെ സംഭവം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ പഠിപ്പിക്കുന്നുണ്ട്. ബനു ഇസ്രായേൽ സമുദായത്തിൽ ജീവിച്ചിരുന്ന ഒരു ആബിദായ മനുഷ്യനായിരുന്നു ജുറൈജ്. അദ്ദേഹം ആബിദായ ഇബാദത്തുകളിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഇബാദത്തിലായിരിക്കെ, നമസ്കാരത്തിലായിരിക്കെ, വീടിന് വെളിയിൽ അദ്ദേഹത്തിന്റെ ഉമ്മ വന്ന് അദ്ദേഹത്തെ വിളിക്കുകയാണ്. പക്ഷെ അദ്ദേഹം ആ സമയത്ത് നമസ്കാരത്തിൽ തന്നെ തുടർന്നു, പഠിച്ചോനെ നമസ്കാരം, അതേപോലെ ഉമ്മയും വിളിക്കുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ അദ്ദേഹം നമസ്കാരത്തിൽ തന്നെ തുടർന്നു, ഉമ്മയുടെ വിളി കേട്ടില്ല, ഉമ്മ മടങ്ങിപ്പോയി. പിന്നീട് ഉമ്മ വീണ്ടും വന്നു, ആ സമയത്തും അദ്ദേഹം നമസ്കരിക്കുകയായിരുന്നു. രണ്ടാമതും വീണ്ടും ഉമ്മ വിളിച്ചു, മോനെ ജുറൈജ എന്ന് വിളിച്ചു. അപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രയാസമുണ്ടായി, പഠിച്ചോനെ ഉമ്മയുടെ വിളിയും നിസ്കാരവും ഞാൻ എന്തു ചെയ്യണം? അദ്ദേഹം വീണ്ടും നിസ്കാരത്തിൽ തന്നെ തുടർന്നു. രണ്ടു മൂന്ന് തവണ ഇതാവർത്തിക്കപ്പെട്ടു. ഉമ്മക്ക് വല്ലാത്ത പ്രയാസായി. ഉമ്മ കരുതി, തന്റെ മകൻ എന്നെ പരിഗണിക്കുന്നില്ല, തന്റെ മകൻ തന്റെ വിളി കേൾക്കുന്നില്ല. അതുകൊണ്ട് ആ ഉമ്മ അവിടെ വെച്ച് അവനെതിരിൽ പ്രാർത്ഥിച്ചിട്ടാണ് മടങ്ങിപ്പോകുന്നത്. പഠിച്ചോനെ, എന്റെ മകൻ ഒരു വേശ്യയുടെ മുഖത്ത് നോക്കുന്ന അവസ്ഥയുണ്ടാക്കിയിട്ട് നീ അവനെ മരിപ്പിച്ചാൽ മതി പടച്ചവനെ എന്ന് ആ ഉമ്മ ദുആ ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു അഭിമാനം നഷ്ടപ്പെടുന്ന ഒരു കാര്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ശപിച്ചിട്ടാണ് ആ ഉമ്മ മടങ്ങിപ്പോകുന്നത്. ദിവസങ്ങൾ കഴിഞ്ഞു. ആ സംഭവം നമ്മൾ പലപ്പോഴും പലയിടങ്ങളിൽ നിന്നും കേട്ടതാണ്. ഒരു വേശ്യപ്പെണ്ണ് പ്രസവിച്ചു. ആ പെണ്ണ് ആ കുട്ടിയുടെ ഉത്തരവാദിത്വം പിതാവ് ജുറൈജാണെന്ന് വിളിച്ചു പറഞ്ഞു. ആളുകൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവന്നു. അങ്ങനെയാണല്ലോ ആ തൊട്ടിലിൽ കിടന്ന് കുട്ടി സംസാരിച്ചതും. ഇന്നാലിന്ന ഫുലാനിന് റായി, ഇന്നാലിന്ന ആട്ടിടയനാണ് എന്റെ പിതാവ് എന്ന് ആ കുട്ടി സംസാരിച്ചതുമൊക്കെ. അപ്പൊ ഏതായിരുന്നാലും അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അദ്ദേഹം ഒരു വേശ്യയുടെ മുഖത്ത് നോക്കേണ്ടി വന്നു. അതിന്റെ പേരിൽ ഒരല്പസമയത്തേക്കെങ്കിലും ആളുകൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു. അത് ആ ഉമ്മയുടെ പ്രാർത്ഥനയായിരുന്നു. പ്രിയപ്പെട്ടവരെ, റല്ലല്ലാഹി ഫീ റിദൽ വാലിദൈൻ വസഖത്തുല്ലാഹി ഫീ സഖത്തിൽ വാലിദൈൻ. അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ റിള, അള്ളാഹുവിന്റെ പൊരുത്തം മാതാപിതാക്കളുടെ റിളയിലാണ്, പൊരുത്തത്തിലാണ്. അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കൂട്ടരെ, ആ ഉമ്മയും ഉപ്പയും നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും അതിൻ്റെ വില നമുക്ക് തിരിച്ചറിയുക. ഉമ്മ നഷ്ടപ്പെടുമ്പോഴാണ് ആ വില നമ്മൾ തിരിച്ചറിയുക. അപ്പൊ തിരിച്ചറിഞ്ഞിട്ട് കാര്യവുമില്ല. നേരത്തെ തിരിച്ചറിയണം. ഉമ്മയെ പരിഗണിക്കാൻ, ഉപ്പയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ജീവിതത്തിൽ സമയം കണ്ടെത്തണം. അതിനുവേണ്ടി സമയം ചെലവഴിക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖിയാമത്ത് നാളിന്റെ അന്ത്യനാളിന്റെ അടയാളങ്ങളിൽപ്പെട്ട ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് അവിടുന്ന് പറഞ്ഞു, അത്വാ അർറജുലു ഇംറഅതഹു വഅഖ ഉമ്മഹു. ഒരു മനുഷ്യൻ തന്റെ ഭാര്യയെ അനുസരിക്കും ഉമ്മക്കെതിരായി, എന്നിട്ട് ഉമ്മയെ ചീത്ത പറയും. ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ അത് പാടില്ല. അത് സംഭവിച്ചാൽ അന്ത്യനാളടുത്തു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകരുതേ. ശ്രദ്ധിച്ചു നമ്മുടെ കുടുംബത്തെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ഒരു ഭർത്താവ് എന്ന നിലക്ക്, മകൻ എന്ന നിലക്ക്, ഭാര്യ എന്ന നിലക്ക്, ഉമ്മ എന്ന നിലക്കൊക്കെ നമുക്കതിനു കഴിയണം. അത്തരത്തിൽ വിശിഷ്യ മാതാപിതാക്കളോട് പുണ്യം ചെയ്യുന്ന മക്കളായി തീരാൻ നമ്മൾ പരിശ്രമിക്കുക. അതോടൊപ്പം അവർ നമ്മ വിട്ടു പിരിഞ്ഞു പോയാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ ഖബർ സിയാറത്ത് ചെയ്യുക, അവരുടെ ഖബറിന്റെ സമീപത്ത് ചെന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അതല്ലാത്ത ഘട്ടങ്ങളിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ഉമ്മയുടെ ആഗ്രഹങ്ങൾ നടത്തുക, ഉപ്പയുടെ പരിചയക്കാരുമായി ബന്ധം സ്ഥാപിക്കുക. ഇങ്ങനെയൊക്കെയാണ് മാതാപിതാക്കളുടെ മരണശേഷം അവരെ നമ്മൾ സ്നേഹിക്കേണ്ടത്, പരിഗണിക്കേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ സമാപിക്കുന്നു. വിശ്വാസികൾ മാതാപിതാക്കളോട് ചെയ്യേണ്ടുന്ന കടമകളും കടപ്പാടുകളും ബാധ്യതകളും പ്രാമാണികമായി വിശദീകരിച്ചത് അബ്ദുള്ള സലഫി.

0: ദൈവീക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ, ഇന്നിൻ്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
1: കേൾക്കാം മധുരം ഖുർആൻ.
2: أعوذ بالله من الشيطان الرجيم

0: ഹകീമ.
1: സൂറത്തു നിസായിലെ 56-ാമത്തെ വചനമാണ് നമ്മളിവിടെ മധുരം ഖുർആനിൽ നിന്നും കേട്ടത്. നിശ്ചയമായും നമ്മുടെ ആയത്ത്, അതായത് ലക്ഷ്യം, ആയത്തുകളിൽ അവിശ്വസിച്ചവർ വഴിയെ നാം അവരെ അഗ്നിയിൽ കടത്തിയെരിയിക്കുന്നതാണ്. അവരുടെ തൊലികൾ വെന്തുപോകുമ്പോഴെല്ലാം അവർക്ക് നാം അതല്ലാത്ത വേറെ തൊലികൾ പകരമാക്കുന്നതാണ്. അവർ ശിക്ഷ രുചിച്ചറിയുവാൻ വേണ്ടി നിശ്ചയമായും അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞാനമാകുന്നു എന്നാണ് ഈ ആയത്തിൻ്റെ വിശദീകരണം.
2: അള്ളാഹുവിൻ്റെ ലക്ഷ്യദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാത്ത എല്ലാവരും അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയാണ് നരകം. ശിക്ഷ പുതുക്കിക്കൊണ്ടിരിക്കുവാനും വേദനയും യാതനയും വർദ്ധിച്ചു കൊണ്ടിരിക്കുവാനും വേണ്ടി അവരുടെ തൊലികൾ അള്ളാഹു മാറ്റിക്കൊണ്ടിരിക്കും. നരകാഗ്നിയുടെ ഉഗ്രത എത്രമേൽ കഠിനമാണെങ്കിലും അതുമൂലം അതിലെ ആളുകൾ മരണപ്പെട്ടു പോവുകയുമില്ല. എന്നാൽ വല്ലപ്പോഴും ഒരാശ്വാസം ലഭിച്ച് അല്പനേരമെങ്കിലും സ്വൈര്യജീവിതം കൊള്ളുവാൻ അവർക്ക് സാധിക്കുമോ? അതിനും കഴിയില്ല. ലാ യമൂതു ഫീഹാ വലാ യഹ്യ. ഖുർആൻ പറഞ്ഞത് എത്ര വാസ്തവം! നമ്മുടെ അഗ്നിയേക്കാൾ എത്രയോ മടങ്ങ് ഉഷ്ണമേറിയതാണ് നരകാഗ്നി. എന്നിട്ട് പോലും ശരീരം മുഴുവൻ വെന്തുരുകി നശിക്കാതെ തൊലികൾ മാത്രം വെന്തുരുകി പോവുകയോ? എന്തുകൊണ്ട് തൊലികൾ മാത്രം മാറ്റപ്പെടുന്നു? ഇതിനൊന്നും മറുപടി പറയുക നമുക്ക് സാധ്യമല്ല. അള്ളാഹുവിനറിയാം. നമ്മുടെ വിഭാവനകൾക്കും നമ്മുടെ അറിവിനും അതീതമാണ് സ്വർഗനരകങ്ങളിലെ സ്ഥിതിഗതികൾ. പരലോകകാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. ഇതുമാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അവിശ്വാസികളുടെ സ്ഥിതി അതായിരിക്കുമെങ്കിൽ സത്യവിശ്വാസികളുടെ സജ്ജനങ്ങളുടെ സ്ഥിതിയും പരിശുദ്ധ

0: അത്ത് തജ്വീദ് വിഷയങ്ങൾ ബിരുദം, മുഖാമത്ത് ശബ്ദപരിശീലനം, ഇൻഷാദ് മേഖല പ്രത്യേക പഠനം, അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിൽ സർട്ടിഫൈഡ് അംഗീകാരം ഒക്കെ നേടിയ ആളാണ് മിഷാരി റാഷിദ് അൽ ഹഫാസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ ഈ ആയത്തിൽ പറഞ്ഞ ഒരു ഒരൊറ്റ കാര്യം നമ്മൾ സൂചിപ്പിക്കുകയാണെന്ന് വെച്ചാൽ, ഇപ്പം ശരിക്കും നമ്മുടെ വേദനിപ്പിക്കുന്നത് തൊലികളാണ്. ഖുർആൻ എടുത്ത് പറഞ്ഞൊരു സംഭവമാണത്. അപ്പോൾ ഒരു ലോക പ്രശസ്തനായി അറിയപ്പെടുന്ന ഒരാൾ ഖുർആനെ കളിയാക്കിക്കൊണ്ട് ഈ ഒരു സംഭവം പറഞ്ഞു, നിങ്ങളിപ്പോൾ നരകത്തിലിട്ട് കരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തൊലിയാണ് കരിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് വേദനിക്കൂല എന്നാണ്. അപ്പോൾ ഈ ആയത്താണ് അദ്ദേഹത്തിന് ഓതിക്കൊടുത്തത്. അദ്ദേഹം ആ സമയത്ത് അത്ഭുതപ്പെട്ടു പോയിരുന്നു, പിന്നീട് ഇതിന് അനുയായി എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും.
1: തീർച്ചയായും വൈദ്യശാസ്ത്ര പ്രകാരം പിന്നീട് കണ്ടുപിടിച്ച ഒന്നാണല്ലോ. ഇപ്പൊ ഈ തൊലിക്ക് പുറത്താണ് മനുഷ്യന്റെ വേദന. ആ വേദന എന്ന ഒരു ഇമോഷൻ കിട്ടുന്നത് അത് യഥാർത്ഥത്തിൽ തൊലിക്ക് മുകളിലാണ്,
0: മുകളിലാണ്.
1: തൊലിക്കുള്ളിലുള്ള മാംസമോളോ അതൊന്നുമല്ല. അപ്പൊ യഥാർത്ഥത്തിൽ ആ തൊലി വീണ്ടും വീണ്ടും ബദ്ദൽനാഹും ജലൂദൻ ഗൈറഹ എന്ന് ഖുർആൻ പറയുന്നതോടുകൂടി വലിയ ഒരു യാഥാർത്ഥ്യം ജനങ്ങളെ അള്ളാഹു പഠിപ്പിക്കുകയും ചെയ്യും.
0: ഖുർആനിന്റെ ഒരു അമാനുഷികത കൂടി അതിലൂടെ വ്യക്തമാവുകയും ചെയ്യും.
1: മധുരം ഖുർആനാണ് നാം ഇതുവരെയും കാതോർത്തു.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
3: ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഡയലോഗ്. ഇതല്ലേ യഥാർത്ഥ ഭരണഘടനാ സ്വാതന്ത്ര്യം? സ്ത്രീ സ്വാതന്ത്ര്യം, മാധ്യമ വിചാരണ, ഇസ്ലാം എന്ന ടൈറ്റിലിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ വെച്ച് നടത്തിയ ദൈഷ്ണിക സംവാദത്തിൽ വി ആർ അനൂപ് നടത്തിയ സംസാരമാണ് നാം ഇപ്പോൾ കേൾക്കുന്നത്.
4: സ്ത്രീ സ്വാതന്ത്ര്യം, മാധ്യമ വിചാരണ, ഇസ്ലാം, ഈ മൂന്ന് ശീർഷകങ്ങളിലായി സംഘടിപ്പിക്കപ്പെടുന്ന ഈ പാനൽ ഡിസ്കഷൻ, ഈ മൂന്ന് പ്രമേയങ്ങളിലും ഒരുപാട് വേദികളിൽ സംബന്ധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഈ വേദിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയയുടെ പദാനുപദ മലയാള വിവർത്തനം മുസ്ലിം ഭയം എന്നാണ്. പക്ഷേ അതിൻ്റെ യഥാർത്ഥത്തിൽ പറയാവുന്ന ഒന്ന് മുസ്ലിം വെറുപ്പ് എന്നാണ്. ഇസ്ലാമോഫോബിയയുടെ ഇരകളായി രണ്ടു മനുഷ്യരുടെ സാന്നിധ്യമാണ്. ബഹുമാന്യനായ അഷ്റഫ് സാഹിബ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോയി ആ സന്ദർഭത്തിൽ കണ്ടിട്ടുള്ള ഒരാളാണ്. ഡോക്ടർ അബ്ദുൽ ഭാസിലുമായി ആദ്യമായാണ് ഒരു വേദി പങ്കിടുന്നത്. ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഇസ്ലാമോഫോബിയയുടെ ഇരകളായി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ കേരളത്തിന്റെ ഇസ്ലാമോഫോബിക് ബോധം കുറ്റവാളികളായി ചിത്രീകരിച്ച രണ്ട് മനുഷ്യർക്കൊപ്പമാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോ അഷറഫ് സാഹിബ് അദ്ദേഹം നേരിട്ട കാര്യത്തെക്കുറിച്ച് ആനുഷംഗികമായി സൂചിപ്പിച്ചു. നമുക്കറിയാം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സൂംബാ നൃത്തവുമായി ബന്ധപ്പെട്ടൊരു സർക്കാർ ഉത്തരവ് ഉണ്ടാകുന്നു. ആ ഉത്തരവ് പാലിക്കാൻ പ്രായോഗികമായി ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ഒരു അധ്യാപകൻ കൂടിയായ അദ്ദേഹം പറയുന്നു. പക്ഷെ അതിന് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തത്, അദ്ദേഹത്തെ കൈകാര്യം ചെയ്തത് സമാനതകളില്ലാത്ത വിധത്തിലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും നൃത്തം ചെയ്യുമ്പോൾ നൃത്തം ചെയ്യാൻ സാധ്യമല്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ പേരാണ് ജനാധിപത്യം. എല്ലാവരും പാട്ടുപാടുമ്പോൾ എനിക്ക് പാട്ടുപാടാൻ സാധ്യമല്ല എന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തിന്റെ പേരാണ് ജനാധിപത്യം. ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അനുവദിച്ചിട്ടുള്ളതാണ്. 1986 ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു കേസിൽ

0: യഹോവ സാക്ഷികൾ എന്ന് പറയപ്പെടുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ദേശീയ ഗാനം പാടാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് ചില വ്യക്തികൾ അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതിയുടെ അന്തിമ ഉത്തരവ്, അന്തിമ വിധിന്യായം എന്ന് പറയുന്നത് നിങ്ങളുടെ മതവിശ്വാസത്തിന് ഭംഗം വരുത്തേണ്ട രീതിയിൽ ദേശീയ ഗാനത്തെ അപമാനിക്കാതെ അതിൽ പങ്കു ചേരാതിരിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു പറയുന്നു എന്നാണ്. ഇന്ന് ഞാനിത് സംസാരിക്കുമ്പോൾ ഇന്നും സുപ്രീം കോടതി ആ വിധിയെക്കുറിച്ച് പരാമർശിച്ചു. വന്ദേ മാതരം എന്ന് പറയുന്ന ദുർഗാസ്തുതി ഇന്ത്യയിൽ നിർബന്ധിതമാക്കണമെന്ന് പറയുന്ന ഹിന്ദുത്വ പരിവാർ പദ്ധതിക്കെതിരെ ടി എം കൃഷ്ണ എന്ന് പറയുന്ന കർണാടക സംഗീതജ്ഞൻ കൊടുത്ത കേസിനകത്ത് നമ്മളിവിടെ ഇന്ന് സുപ്രീം കോടതി ചില പരാമർശങ്ങൾ നടത്തി. അത് ഈ പറയുന്ന ഇമ്മാനുവൽ കേസ് നിങ്ങൾക്കറിയില്ല എന്നാണ് കോടതി ബന്ധപ്പെട്ടവരോട് ചോദിച്ചത്. അതായത് നിങ്ങൾക്ക് നൃത്തം ചെയ്യുക എന്ന് പറയുന്ന ഒരു പൊതു നോം, അല്ലെങ്കിൽ എല്ലാവരും പാട്ടുപാടണമെന്ന് പറയുന്ന ഒരു പൊതു പ്രസ്താവത്തിന് തങ്ങളുടേതായ കാര്യത്തിൽ അതിനോട് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നേരത്തെ ഞാൻ പറഞ്ഞു, ഞാൻ അതിനെ കാണുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ടാണ്, ഭരണഘടനയിൽ നിന്നുകൊണ്ടാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് ടി കെ അഷ്റഫ് സാഹിബ്. പക്ഷെ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത് എന്താ? അന്ന് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് സമാനതകളില്ലാത്തതാണ്. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടിനോടുള്ള യോജിപ്പോ വിയോജിപ്പോ അല്ല എന്നെ ഒരു നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചത്, മറിച്ച് അദ്ദേഹം ആക്രമിക്കപ്പെടുന്നു. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു നിലപാട് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹം ആക്രമിക്കപ്പെടുന്നു. അത് ആ വാർത്തയ്ക്ക് കീഴെ വരുന്ന കമന്റുകൾ എന്നൊക്കെ പറയുന്നത് ഇദ്ദേഹത്തെ പോലൊരാൾ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ നമ്മൾ എങ്ങനെയാണ് കുട്ടികളെ പറഞ്ഞയക്കുന്നത്? ഇദ്ദേഹത്തെ ഒരു സാമൂഹിക വിരുദ്ധനായി ചിത്രീകരിക്കുകയാണ്. ഇദ്ദേഹം സ്കൂളിൽ ഇദ്ദേഹം പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ എന്ന് പറയുന്നത് അതൊരു സമൂഹത്തിലേക്കുള്ള സൂചകമാണ്. ഇവരൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ എങ്ങനെ വിടാൻ കഴിയുമെന്ന രീതിയിൽ ക്രൂരമായി ആളുകൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അബ്ദുൽ ബാസിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. അദ്ദേഹം ചില ചാനൽ ചർച്ചകളൊക്കെ നടത്തി കഴിഞ്ഞാൽ അതിന്റെ കീഴിലുള്ള കമന്റ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്ന് വിലക്കണമെന്നാണ്. ഇദ്ദേഹത്തെ പോലൊരാൾക്ക് ഡോക്ടർ ആയിരിക്കാൻ യോഗ്യനല്ല എന്നാണ്. അപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ട കാര്യം ഈ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരും, നിങ്ങൾ മോഡേൺ എന്ന് പറയുന്ന ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് ഒരു ജീവിത വീക്ഷണം കൊണ്ടു നടക്കുന്നവരാണോ? എനിക്കറിയാം എന്റെ സുഹൃത്തുക്കൾ പലരും, എന്റെ ഭാര്യ ഒരു ഡോക്ടറാണ്. ഇവിടെ ഡോക്ടർമാരായിരിക്കുന്ന 99.9% ആളുകളും വിശ്വാസികളാണ്. ഇപ്പൊ കേരളത്തിൽ അടുത്ത വിദ്യാരംഭം വരാൻ പോവുകയാണ്. ഓപ്പറേഷൻ തിയേറ്ററുകളിൽ പൂജയ്ക്ക് വെക്കുന്ന, സരസ്വതി പൂജ നടത്തി ഓപ്പറേഷൻ തിയേറ്ററിലെ ഉപകരണങ്ങൾ പൂജയ്ക്ക് വെക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്. അതൊക്കെ പോകട്ടെ, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചാൽ നിങ്ങൾക്ക് ഉത്തമമായ ഒരു നാൾ നക്ഷത്രം നോക്കി പ്രസവത്തിന്റെ സിസേറിയൻ തീരുമാനിക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്. അവിടെയൊക്കെ ഈ പറയുന്ന ഡോക്ടറുടെ വിശ്വാസം മെഡിക്കൽ പ്രാക്ടീസിനകത്ത് ഇടപെടുന്നുണ്ട്. പക്ഷെ അതൊന്നും ആളുകൾക്ക് പ്രശ്നമല്ല. പ്രാക്ടീസിൽ ഇടപെടാതെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അബ്ദുൽ ബാസിദ് ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് അണ്ണത്തിക്കലാണ്, പ്രൊഫഷന് വിരുദ്ധമാണ്. ഡോക്ടർമാരുടെ പ്രൊഫഷനെ കുറിച്ച് പറഞ്ഞാൽ ഗുജറാത്ത് വംശജത്തിക്ക് നേതൃത്വം കൊടുത്ത പ്രവീൺ ഭായ് തൊഗാഡിയ ഒരു ഡോക്ടറാണ്, ഓങ്കോളജിസ്റ്റാണ്. അപ്പൊ അതൊന്നും വിഷയമല്ല, മറിച്ച് ചില അതിനെക്കുറിച്ചുള്ള ഏറ്റവും കൃത്യമായ നിരീക്ഷണം നടത്തിയിട്ടുള്ളത് ആധുനികതയ്ക്കെതിരെയുള്ള ഏറ്റവും വലിയ വിമർശനം നടത്തിയ സൈദ്ധാന്തികനായ ഫൂക്കോ ആണ്. അവർ പറയുന്നുണ്ട് ആധുനിക കാലത്ത് സ്കൂളുകളെയും ആശുപത്രികളെയും ആധുനികത ജയിലുകളാക്കി മാറ്റും. ഒരേ അച്ചിൽപ്പെട്ട ആളുകൾ, അതിന് നിരക്കാത്ത ആളുകളെ കുറ്റവാളികളാക്കുക, അങ്ങനെ കുറ്റവാളി പട്ടമേൽക്കേണ്ടി വന്ന രണ്ട് മനുഷ്യർ ഒപ്പം അവരോടുകൂടി ആ അർത്ഥത്തിലുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനുള്ള അവസരം എന്ന നിലയ്ക്കാണ് തൃശ്ശൂരിൽ നിന്ന് ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇപ്പൊ മാധ്യമ വിചാരണയെ കുറിച്ച് പറയുമ്പോ അടുത്ത കാലത്ത് ബഹുമാന്യനായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവനയോട് വ്യത്യസ്തമായ വ്യതിരക്തമായ അഭിപ്രായങ്ങളുള്ള ആളുകൾ ഉണ്ടാകാം. പക്ഷേ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അറിയുന്ന ഒരാളെ സംബന്ധിച്ച് അതിൽ എന്തെങ്കിലും അത്ഭുതാവഹമായി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം ഏതാണ്ട് 90 വയസ്സ് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഏതാണ്ട് 15 വയസ്സ് മുതൽ മത പ്രബോധന രംഗത്ത് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹമുണ്ട്. അദ്ദേഹം ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. ഇവിടെ അഷറഫ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ സംഘടനാ പരിസരത്ത് കൊടുത്തൊരു നോട്ടീസാണ്. പക്ഷെ അതിനെക്കുറിച്ച് വളരെ പെട്ടെന്ന് വ്യാപകമായ ചർച്ചകൾ ഉണ്ടാകുന്നു. നമ്മുടെ ടെലിവിഷൻ ചർച്ചകളുടെയൊക്കെ സ്വഭാവം കാണുന്ന ആളുകൾക്കറിയാം, അത് ചർച്ച എന്നതിലുപരിയായി ഒരു മല്ലയുദ്ധമാണ്. അത് എതിരാളിയെ കീഴ്പ്പെടുത്തി ഞാൻ ജയിച്ചു, ഫയൽവാൻ ജയിച്ചേ എന്ന് പ്രഖ്യാപിക്കുന്നത് പോലെ മല്ലയുദ്ധമാണ്. ഇപ്പൊ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് നമ്മൾ ചരിത്ര വസ്തുക്കളുടെ പിന്തുണയോടുകൂടി ആധികാരികമായി അക്കാദമികമായി ഒരു വിഷയം അവതരിപ്പിച്ചാൽ ആരും ശ്രദ്ധിക്കില്ല. പക്ഷെ മനുഷ്യൻ എന്നുള്ള നിലയിൽ പെട്ടെന്ന് വൈകാരികമായി പ്രതികരിച്ചു പോയാൽ നമുക്ക് തോന്നും ഇതെന്തോ മോശമായി തോന്നും എന്ന് പറഞ്ഞാൽ ആളുകൾ വിളിച്ചു പറയും നന്നായി, അയാൾക്ക് ഇത് കൊടുത്തത് നന്നായി. കാരണം അവിടെ അറിവിന്റെ വിവരണത്തേക്കാൾ അധികമായി ആളുകളെ അടിച്ചിരുത്തുക, ആളുകളെ അധിക്ഷേപിക്കുക, ആളുകളുടെ മേൽ അധികാരം പ്രയോഗിക്കുക, ഇതിനൊക്കെ വലിയ വിപണി മൂല്യമുള്ള അവതാരകർ പോലും അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ അയാളോട് പറഞ്ഞത് മോശമായില്ലേ എന്നൊക്കെ വിചാരിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴായിരിക്കും വിളിക്കുക ഇന്ന് നിങ്ങൾ പറഞ്ഞത് നന്നായി, ഇങ്ങനെയാണ് പറയേണ്ടത്, മറ്റേ രീതിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ഒരു ഈ പറയുന്ന വയലൻസിന് വലിയ മാർക്കറ്റുള്ള ഒരു വിപണിയാണ് ഇന്നത്തെ ടെലിവിഷൻ ചർച്ചകളുടെ ഒരു ലോകം എന്ന് പറയുന്നത്. അതിനകത്ത് ആധികാരികതയ്ക്ക് സ്ഥാനമില്ല, അക്കാദമികമായ ഇതിന് സ്ഥാനമില്ല, സഹിഷ്ണുതയ്ക്ക് സ്ഥാനമില്ല, ജനാധിപത്യ ബോധത്തിന് സ്ഥാനമില്ല. മറിച്ച് ഈ പറയുന്ന എതിരാളിയെ ഇടിച്ചിടുക, എതിരാളിയുടെ മേൽ ബലം പ്രയോഗിക്കുക, എതിരാളിയെ മുട്ടുകുത്തിക്കുക എന്നുള്ള ഒരു യുക്തിയിലാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ എ പി അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചുള്ള അത്തരം ചർച്ചകൾ ഞാനൊരു 3 മനോരമയിൽ റിപ്പോർട്ട് ടിവിയിലൊക്കെ ഒരു 3 ചർച്ചകളിലെ പങ്കെടുത്തത്. പിന്നെ എനിക്ക് തന്നെ ഒരു മടുപ്പ് തോന്നി. അതിനകത്ത് വളരെ കൃത്യമാണ്, ഒരു ചർച്ചകളുടെ ടൈറ്റിൽ തീരുമാനിക്കപ്പെടുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ ഉദ്ദേശം എന്താണെന്ന്. ടൈറ്റിൽ പോലും അത് മുൻവിധിയുണ്ട്. അപ്പൊ ഇവിടെ വരുന്ന അവതാരക അല്ലെങ്കിൽ അവതാരകൻ ഇന്ന് കാന്തപുരം മുസ്ലിയാരെ ശരിപ്പെടുത്തി കളയാം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആ ചർച്ചക്കിടയിൽ എന്നോട് നിരന്തരം ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അത് കാന്തപുരത്തിന്റെ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്, അദ്ദേഹത്തിന്റെ സംഘടനയുടെ അഭിപ്രായമാണ്. എനിക്ക് എന്റെ സംഘടനയ്ക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ട്. പക്ഷേ അത് ആ അഭിപ്രായം നേരത്തെ അഷറഫ് സാഹിബിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ആ അഭിപ്രായം പറയാനുള്ള ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മതം പ്രബോധനം ചെയ്യുക അല്ലെങ്കിൽ തങ്ങൾക്ക് ശരിയാണെന്ന് പറയാനുള്ള അവകാശത്തിന്റെ കൂടെ നിൽക്കാൻ ബാധ്യതപ്പെട്ട ആളുകളാ. അപ്പോൾ ഈ പറയുന്ന ആളുകൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരോട് ഇത് പിൻവലിക്കാൻ പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെന്നാ. അപ്പൊ എന്റെ ധൈര്യത്തിന്റെ പ്രശ്നമായി ആ ചർച്ച മാറുകയാണ്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരോട് അത് പിൻവലിക്കണമെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ധൈര്യമില്ലാത്ത ആളായി മാറും. ഈ കെണിയിലാണ് പലരും വീണു പോകുന്നത്. ഇവിടുത്തെ മാധ്യമ ലോകം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പുരോഗമനകാരികളുടെ പട്ടികയിൽ നിന്ന് പോകും, നിങ്ങൾ പിന്തിരിപ്പൻ ജീവിതബോധമുള്ള ആളാവും എന്ന് പറയുമ്പോൾ ആരോ പറഞ്ഞ പോലെ ആർക്കാണ് ഒരു പുരോഗമനകാരിയാവാൻ ആഗ്രഹമില്ലാത്തത്? എല്ലാ പാർട്ടിക്കാരും മത്സരിച്ച് ആദ്യ ദിവസം ഒരു പ്രത്യേക പാർട്ടിയായിരുന്നു, പിറ്റേ ദിവസം ഞങ്ങൾക്ക് പുരോഗമനം കുറഞ്ഞു എന്ന് പറഞ്ഞ് എന്റെ ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടിക്കാരും കൃത്യമായി ഇതിനകത്ത് കാന്തപുരത്തെ അങ്ങോട്ട് ശരിപ്പെടുത്തിക്കളെ എന്നെ ബോധ്യം എന്ന് പറയുന്നത് എനിക്ക് കൃത്യമായ നിലപാടാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അഭിപ്രായമുണ്ട്, എനിക്ക് എന്റെ അഭിപ്രായമുണ്ട്, ഇത് രണ്ടും പ്രകടിപ്പിക്കാൻ ഉള്ള അവകാശമാണ്. ആ ചർച്ചയിൽ എം എൻ കാരശ്ശേരി മാഷ് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിനെ കാണുന്നത് കേരളീയ പൊതുസമൂഹത്തിൽ എം എൻ കാരശ്ശേരിക്ക് മതവിമർശനം നടത്താനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ ഉള്ള സ്വാതന്ത്ര്യം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്കും ഉണ്ട്. രണ്ടുപേരെയും കേരളീയ പൊതു പരിസരത്തു നിന്ന് മൈനസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് എന്റെ കൃത്യമായ നിലപാടെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ കൃത്യമായി നിങ്ങൾ ഇത് പറഞ്ഞില്ലെങ്കിൽ, നിങ്ങൾ അതിന്റെ കൂടെ നിന്നില്ലെങ്കിൽ, നിങ്ങൾ പുരോഗമനത്തിന്റെ കള്ളിയിൽ നിന്ന് പുറത്താകും, നിങ്ങളൊരു പിന്തിരിപ്പിനാകും. അപ്പൊ ഒരു ചർച്ചയ്ക്ക് മുമ്പ് ഒരു ബൈനർ സൃഷ്ടിക്കുകയാണ്. പണ്ട് അമേരിക്കയുമായി ബന്ധപ്പെട്ട് ബുഷ് പറഞ്ഞതുപോലെ, ഒന്നുകിൽ നിങ്ങൾ അമേരിക്കയുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ ആരുടെ ബില്ലാദന്റെ കൂടെ എന്ന് പറഞ്ഞതുപോലെ ഒരു ബൈനറിയാണ്. നിങ്ങൾ ഇത് പറഞ്ഞില്ലെങ്കിൽ പുരോഗമനകാരിയല്ല, പിന്തിരിപ്പിനാണ്. ഇനി എന്നെ സംബന്ധിച്ച് ഇങ്ങനെ കുറച്ച് നാളുകളായി പുരോഗമനകാരി അല്ലെങ്കിലും അല്ല എന്ന് പറയാനൊക്കെ ധൈര്യം ആർജിച്ചതുകൊണ്ട് ഞാനത് കണക്കാക്കാറില്ല. പക്ഷേ ഒരു പലപ്പോഴും ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾക്ക് മുമ്പിൽ സെറ്റ് ചെയ്ത് വെക്കപ്പെടുന്ന അജണ്ട അതാണ്. ഇപ്പൊ സ്ത്രീ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ, നമ്മളിപ്പോ പറയുന്നു, കേരളത്തിലെ പല മതങ്ങളുടെ യുക്തി എന്ന് പറയുന്നത് ശാസ്ത്രയുക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊന്നല്ല. ഇപ്പൊ ഇസ്ലാമിനകത്ത് സ്ത്രീയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തന്നെ മറ്റ് ചില യാഥാർത്ഥ്യങ്ങളില്ലേ? ഇപ്പൊ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ആദ്യം എടുത്ത നിലപാട് എന്ന് പറയുന്നത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം സാധ്യമാക്കണമെന്ന. പിന്നീട് ഈ നെഹ്റുവിയൻ ബോധമുണ്ട് എന്ന് പറയുന്ന ആളുകളൊക്കെ എടുത്ത നിലപാടെന്താ? പിന്നീട് നിലപാടെന്താ? പിന്നെ അത് സുപ്രീം കോടതി വിധിച്ചൊരു കാര്യത്തിൽ പോലും ഒരു പുനർവിചിന്തനം സാധ്യമാകണമെന്നും ഇവിടുത്തെ ചില മതവികാരങ്ങൾ കണക്കിലെടുക്കണമെന്നും അക്കാര്യത്തിൽ സാധ്യമാകണമെങ്കിൽ അത് സ്ത്രീ ഈ പറയുന്ന ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രശ്നം ആയതിനെ കാണേണ്ടതില്ല. എല്ലാ മതങ്ങളും പാലിക്കാൻ നിർബന്ധിക്കുന്ന ചില വിധിവിലക്കുകൾ, ടാബൂസ് എന്ന് വേണമെങ്കിൽ ഇതൊന്ന് സോഷ്യോളജിക്കൽ ഭാഷയിൽ പറയാൻ തോന്നുന്നു, ഉണ്ട്. ഇതെല്ലാ മതത്തിലും ഉണ്ട്. എല്ലാ മതത്തിലും കൃത്യമായ ജെൻഡർ പെർസ്പെക്ടീവിൽ നോക്കിയാൽ, ആധുനികമായ ലിംഗനീതിയുടെ യുക്തിയിൽ പരിശോധിച്ചാൽ അതിന് യോജിക്കാത്ത എന്ന് പറയുന്ന ഒന്ന് എല്ലാ മതത്തിലും ഉണ്ട്. പക്ഷെ ഇവിടെ ഇസ്ലാമിനെ മാത്രം പ്രത്യേകമായി പ്രതിസ്ഥാനത്ത് നിർത്തി അതിനെ പ്രൊജക്ട് ചെയ്തുകൊണ്ട്, അതുകൊണ്ടാണ് നേരത്തെ സംഭവിച്ച കാര്യങ്ങൾ ഉണ്ടാകുന്നത്. എന്താണ് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ, സുരേന്ദ്രനും സുലൈമാനും ഒരു കുറ്റകൃത്യം ചെയ്താൽ സുരേന്ദ്രന്റെ കാര്യത്തിൽ സുരേന്ദ്രൻ മാത്രം പ്രതിസ്ഥാനത്ത് വരിക, സുലൈമാന്റെ കാര്യത്തിൽ അയാളുടെ മതം, വിശ്വാസം, അയാളുടെ സമുദായം, സമൂഹം, ഇവരൊക്കെ കൂട്ടുപ്രതികളായി വരുന്നതിനെയാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ഒരു മദ്രസ അധ്യാപകൻ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ വരി വരിയായി നിന്ന് വിശദീകരണം കൊടുക്കണം. പക്ഷെ ആ അവസ്ഥ, ആ സാഹചര്യം മറ്റു പലർക്കും ഇല്ല എന്നുള്ളിടത്താണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് എന്താണ്, എത്രമാത്രം കേരളീയ സമൂഹത്തിൽ രൂഢമൂലമോ ആയിരിക്കുന്നു എന്നതിൻ്റെ വിശദി ഇതിലേക്ക് നമുക്ക് പോകാൻ കഴിയുക. ഇപ്പോൾ ജെൻഡറുമായി നമ്മൾ ഇപ്പോൾ പറഞ്ഞത് മതങ്ങളുടെ കാര്യമാണ്. ഈ ആധുനികമായ ലിംഗനീതി നടപ്പിലാക്കണമെന്ന് പറയുന്ന ആധുനികമായ ലിബറൽ മൂല്യങ്ങളാണ് നമ്മൾ ഭരിക്കേണ്ടതെന്ന് പറയുന്ന കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ സ്ത്രീ അധ്യക്ഷന്മാരുണ്ടോ? ഇവരെ എതിർക്കുന്ന ആളുകളല്ലേ? മതം എന്ന് പറയുന്നത് പഴയ പ്രാകൃത ബോധമാണെന്നും നേരത്തെ പറഞ്ഞ നൂറ്റാണ്ടിന്റെ കണക്കാണെന്നും പറയുന്നവർ 21-ാം നൂറ്റാണ്ടിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ ഏതിലെങ്കിലും സ്ത്രീ അധ്യക്ഷനില്ല എന്നുള്ള യാഥാർത്ഥ്യം സ്വയം വിമർശനപരമായി ഉൾക്കൊള്ളാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോ ഇവിടെ നിലനിൽക്കുന്ന ചില സാഹചര്യങ്ങളെ ഒന്നിലേക്ക് മാത്രം ചുരുക്കി കാട്ടാനുള്ള, ന്യൂനീകരിക്കാനുള്ള ഒരു പ്രവണതാർത്ഥത്തിൽ എതിർക്കപ്പെടണം. അങ്ങനെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അങ്ങനൊരു മുൻവിധി പഠിക്കാതെ പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഒറ്റയ്ക്ക് ജുമാ നിസ്കരിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ ചില പത്രങ്ങൾ വരുന്നത്. കാരണം മുസ്ലിങ്ങളെ കുറിച്ച് അങ്ങനെ പഠിക്കേണ്ടതില്ല. ഇപ്പോഴും റംസാൻ ആശംസിക്കുന്ന ആളുകളുണ്ട്. അത് പ്രത്യേകമായി പഠിക്കേണ്ടതില്ല എന്നുള്ള അർത്ഥത്തിൽ ഒരു ഒരു അജ്ഞതയുടെ തുരുത്തായി, ഒരു അന്യഗ്രഹ ജീവികളായി മുസ്ലിങ്ങളെ നിലനിർത്തുകയും ആ മുസ്ലിങ്ങളെ കുറിച്ച് ഈ പറയുന്ന അപസർപ്പക കഥകൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ബോധം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം. സ്ത്രീയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളിലും ഈ പറയുന്ന ആധുനിക ലിംഗനീതിയുമായി വേണമെങ്കിൽ ഒരർത്ഥത്തിൽ ചേരാത്ത കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനെ ഒന്നിലേക്ക് മാത്രം ചുരുക്കി കെട്ടുന്നു എന്നിടത്താണ് എന്റെ എതിർപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ആമുഖമാണ് എന്ന് തോന്നുന്നു അല്ലെ, ഞാൻ അത് അധികം ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പ്രസക്തമായി തോന്നിയ ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട്, അത് ഈ വേദിയിൽ തന്നെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അതെൻ്റെ ഒരു മനസാക്ഷിയുടെ കൂടി പ്രശ്നമാണ്. അത് പറയേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെതായ ഒരു അഭിപ്രായം പറയുന്നു. സ്വാഭാവികമായും അതിനോട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ സ്വാഭാവികമാണ്. അത് ആർക്കും പറയാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ വി ഡി സതീശനും വി ആർ അനൂപിനും ഒക്കെ അത്തരം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. പക്ഷെ അത് വ്യക്തികൾ എന്നുള്ള നിലയ്ക്കാണ്. വി ഡി സതീശൻ എന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് തീർച്ചയായും പറയാനുള്ള അവകാശമുണ്ട്. എന്റെ ഇസ്ലാമിക ബോധ്യം, ഇസ്ലാമിനെ പഠിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ആ പറയുന്ന ഇസ്ലാം അല്ല, ഇതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് വി ഡി സതീശൻ എന്ന വ്യക്തിക്ക് പറയാം, വി ആർ അനൂപ് എന്ന് പറയുന്ന വ്യക്തിക്ക് പറയാം. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അതല്ല യഥാർത്ഥ കാന്തപുരത്തിന്റെ ഇസ്ലാം അല്ല യഥാർത്ഥ ഇസ്ലാം, മറ്റേ ഇസ്ലാമാണെന്ന് പറയാനുള്ള അവകാശം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്നല്ല, ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിക്ക് അത് സാധ്യമല്ല. ഇന്ത്യൻ ഭരണഘടന വെച്ച് അത് പറയുമ്പോൾ സന്തോഷിക്കുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷേ ആളുകളെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത്, നിങ്ങളടക്കം സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് എന്റെ ചുമതലയല്ല. കാരണം നാളെ യു പിയിലെ യോഗി ആദിത്യനാഥ്, ഇതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സാഹചര്യം? യു പിയിൽ ആർ എസ് എസ് അടക്കം സംഘപരിവാർ അടക്കം ശ്രദ്ധിക്കുന്നത് മദ്രസകളിൽ തങ്ങളുടെ സിലബസ് കൊണ്ടുവരാനാ. വിചാരധാരക്കകത്ത് മുസ്ലിമിനെ നിർവചിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്ക വിശുദ്ധ ഗേഹം എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് കണ്ടെത്തിയാൽ ഇന്ത്യയിലെ മുസ്ലിമിനെ ഹിന്ദു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാം എന്ന് പറയുന്ന ഒരു തിയറി സംഘപരിവാറിനുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഞാൻ അതിനെ കാണുന്നത്, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അഭിപ്രായം പറഞ്ഞാൽ അതിന് മറുപടി പറയേണ്ടത് അഷ്റഫ് സാഹിബ, അഷ്റഫ് സാഹിബിന് അഭിപ്രായം പറയാം. പക്ഷെ സ്റ്റേറ്റിന്, ഭരണകൂടത്തിന് ഇതാണോ അല്ലെങ്കിൽ കാന്തപുരം മുസ്ലിയാർ പറയുന്ന ഇസ്ലാമാണോ അഷ്റഫ് സാഹിബ് പറയുന്ന ഇസ്ലാമാണോ യഥാർത്ഥ ഇസ്ലാം എന്ന് പറയാനുള്ള അവകാശം ഭരണകൂടത്തിനല്ല, വ്യക്തികൾക്കുണ്ട്. അതിനെ ആ അർത്ഥത്തിൽ കൂടി മനസ്സിലാക്കണമെന്നുള്ള അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. തീർച്ചയായും ഈ വിഷയത്തെക്കുറിച്ച് മാധ്യമ വിചാരണയും സ്ത്രീ സ്വാതന്ത്ര്യത്തെയും ഇസ്ലാമിനെയും കുറിച്ച് ആമുഖമായി ഞാൻ പറയേണ്ട പെട്ടെന്ന് മനസ്സിൽ വന്ന കാര്യങ്ങൾ സ്പർശിച്ചു പോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അടുത്ത അവസരമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചർച്ചയുടെ ഭാഗമായി പറയണമെങ്കിൽ പറയാം. നന്ദി.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഡയലോഗ്. ഇതല്ലേ യഥാർത്ഥ ഭരണഘടനാ സ്വാതന്ത്ര്യം? സ്ത്രീ സ്വാതന്ത്ര്യം, മാധ്യമ വിചാരണ, ഇസ്ലാം എന്ന ടൈറ്റിലിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ വെച്ച് നടത്തിയ ദൈഷ്ണിക സംവാദത്തിൽ വി ആർ അനൂപ് നടത്തിയ സംസാരമാണ് നാം ഇപ്പോൾ കേട്ടത്.

0: സന്ധ്യാസമയത്ത് കടക്കാരൻ പോകാൻ തുടങ്ങുമ്പോൾ ഒരു നായ സഞ്ജയും പിടിച്ച് കടയിലേക്ക് വന്നു. സാധനങ്ങളുടെ ലിസ്റ്റും പണവും സഞ്ജയിലുണ്ട്. അത് കടിച്ചു പിടിച്ചിരിക്കുകയാണ്. കടക്കാരൻ പണമെടുത്ത് സാധനങ്ങൾ സഞ്ജയിലിട്ട് കൊടുത്തു. നായ സഞ്ജി കടിച്ചു പിടിച്ച് നടന്നുപോയി. അത്ഭുതം തോന്നിയ കടക്കാരൻ നായയുടെ പിന്നാലെ പോയി. നായൊരു ബസ്സിൽ കയറി. കഴുത്തിലെ ബെൽറ്റിൽ വച്ചിരുന്ന വിലാസമനുസരിച്ച് കണ്ടക്ടർ ടിക്കറ്റും ബാക്കി തുകയും നൽകി. നായ അതിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങി നടന്നു വീട്ടിലെത്തി. വാതിലിൽ 2-3 തവണ മുൻകാലുകൊണ്ട് തട്ടി. വാതിൽ തുറന്നു വന്ന യജമാനൻ കയ്യിലെ വടി കൊണ്ട് അതിനെ പൊതിരെ തല്ലി. എന്തിനാണ് ആ പാവത്തിനെ തല്ലിയതെന്ന് കടക്കാരൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നാശം, എൻ്റെ ഉറക്കം കെടുത്തി. വാതിലിൻ്റെ താക്കോൽ കൂടെ കൊണ്ടുപോകാമായിരുന്നില്ലേ? ഇതാണ് ഇന്നത്തെ ചിന്ത. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ കുറേ കാര്യങ്ങളുണ്ട്. ആളുകളുടെ പ്രതീക്ഷ പലപ്പോഴും അപ്രതീക്ഷിതമാണ്. അതെ, മറ്റൊരാളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനനുസരിച്ചാണ് അയാളോടുള്ള നമ്മുടെ പെരുമാറ്റവും സമീപനമൊക്കെ ഉണ്ടാവുന്നത്. മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് പ്രതീക്ഷ വെച്ച് പുലർത്താം, അതിന് തെറ്റില്ല. പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് എന്നെ അവർ പെരുമാറണമെന്ന് വാശി പിടിക്കുന്നതാണ് അപകടമാകുന്നത്.
1: അങ്ങനത്തെ നിർബന്ധം ഉണ്ടാവരുത്.
0: അതെ, നമുക്ക് മറ്റൊരാളെ കുറിച്ച് പ്രതീക്ഷകൾ അയാളുടെ സ്വന്തം പ്രതീക്ഷകൾക്ക് വിഘാതമാവുകയും ചെയ്യരുത്. നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് പ്രതീക്ഷകളേക്കാൾ നമുക്ക് തന്നെയുള്ള പ്രതീക്ഷകളാണ് പ്രധാനം. നന്ദി, ഇവിടെ ആ നായ ചെയ്തിട്ടുള്ളൊരു നന്ദിയാണ്. അതിൻ്റെ പണിയാണ് ചെയ്തത്. പക്ഷേ നന്ദി എന്നുള്ള പറഞ്ഞ ഒരു അവകാശമല്ല, ഒരു ഉപചാരം മാത്രമാണ്. ചെയ്യുന്ന നന്മകളെ കിട്ടുന്ന നന്ദിയുടെ ത്രാസിൽ തൂക്കി നോക്കിയാൽ ഒന്നും ചെയ്യാനാകില്ല. അപ്പോൾ അത് ചെയ്ത ആ ഒരു നന്മയെ കാണാതെ പ്രതീക്ഷിച്ചതുപോലെ ആയില്ല എന്നതുകൊണ്ട് അതിനെതിരെ വളരെ മോശപ്പെട്ട സമീപനം ചെയ്തു. ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യരൊക്കെ എങ്ങനെയാണ്, മക്കളോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും മേലുദ്യോഗസ്ഥൻ കീഴ്ജീവനക്കാരനോടാണെങ്കിലും സമൂഹത്തിൻ്റെ വ്യത്യസ്ത ശ്രേണിയിലുള്ള ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും.
1: ഒരു എന്നാലും അല്ലേ,
0: ആ
1: എന്നാലും അങ്ങനെ പറയും.
0: ആ അങ്ങനെയൊക്കെ ചെയ്തതിനെ കാണാതെ ചെയ്യാത്തതിനെയും തനിക്ക് എന്തെങ്കിലും ഒരു ഒരു പ്രയാസം ഉണ്ടായപ്പോൾ അതിനെ പർവ്വതീകരിക്കാനും അതിൻ്റെ പേരിൽ വിലയിരുത്താനും ഉള്ള ഒരു സമീപനം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ വിശദീകരിച്ചിട്ട് നമ്മളിതിനെ കൊണ്ടുപോകണ്ട. ഇതിൽ നിന്ന് തന്നെ പരിമിതമായിരിക്കാം ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ തന്നെ ഉണ്ടാവില്ലേ.
1: അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുമുള്ള സഹാബാക്കളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നതിൽ നിന്ന് നമുക്കറിയാം. അവരുടെ ഗുണങ്ങൾ പറഞ്ഞിട്ടാണല്ലോ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അവരുടെ നന്മകൾ പറഞ്ഞ്. ശരിക്കും നമ്മളെ കൂടെ ആളുകൾ അപ്പോഴേ ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ എന്നോ ചെയ്ത കാര്യം ഇങ്ങനെ എടുത്തു പറഞ്ഞ് അതിനിങ്ങനെ പഴിചാരി, അന്നങ്ങനെ ചെയ്തില്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്ത ശരിയാവുമെന്നാവോ, ഒന്നാളങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെറിയ പ്രശ്നം പറ്റി, ഇങ്ങനൊരു നെഗറ്റീവ് മോഡിലേക്ക് കൊണ്ടുപോയിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൂടെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട്
0: അതിലൊരു ഒരു സംഭവം പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത്, ഒരു സഹാബി പള്ളിയിൽ നിസ്കരിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാക്കൽ നിന്ന് ഓടി വന്ന് നിസ്കാരത്തെ, അത് ഇനി അത് സഹാബി എനിക്ക് ഓർമ്മയില്ല, ശ്രോതാക്കൾക്ക് അറിയെങ്കിൽ പങ്കുവെക്കട്ടെ. അപ്പോൾ നിസ്കാരത്തിന് പെട്ടെന്ന് അവനെ ഓടി വന്ന് പിന്തുടർന്നു നിസ്കാരത്തിൽ. പിന്നീട് നബി ചോദിച്ചു ആരാ വന്നത്. അപ്പം നബി ആദ്യം പറഞ്ഞ പേട് എന്താണോ, സാദക്കല്ലാഹു ഹെർസൻ, നിന്റെ താല്പര്യം അല്ലാഹു നിനക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. പക്ഷേ ആ ചെയ്തത് ശരിയായില്ല. എന്ത് ചെയ്യണം, സാവകാശത്തിലാണ് നിസ്കാരത്തിന് വരേണ്ടത്.
1: തെറ്റവിടെ തിരുത്തുന്നുണ്ട്, പക്ഷേ
0: ആ
1: പ്രവൃത്തിയും അവിടെ എടുത്ത് പറയണമുണ്ട്.
0: അതെ അതെ,
1: അങ്ങനെ ആയിരിക്കണം നമ്മൾ.
0: അതെ, അതാണ് പെരുമാറ്റത്തിൻ്റെ ഒരു രീതിശാസ്ത്രം. പ്രവാചകനോളം ലോകത്ത് ഒരു നേതാവിൽ നിന്നും ഒരു ഭർത്താവിൽ നിന്നും ഒരു അയൽവാസിയിൽ നിന്നും അല്ലെ ഒരു പിതാവിൽ നിന്നും ഒരു വല്ലിപ്പയിൽ നിന്നും ഒരാൾക്കും കിട്ടിയിട്ടില്ല.
1: മാതൃകാ പുരുഷൻ എന്ന് പറഞ്ഞതുകൊണ്ട്.
0: അപ്പോൾ നമ്മൾ ആളുകൾ ആയിട്ടുള്ള ഇടപഴക്കമാണല്ലോ ശരിക്കും ദീന് പറഞ്ഞാൽ മുആമലാത്താണ്. ആ മുആമലാത്തിൽ എവിടെയൊക്കെ നമുക്ക് അപാകതകളുണ്ടോ അത് നമ്മൾ ഉൾക്കൊള്ളുന്ന ദീനിനെയും നമ്മൾ ഉൾക്കൊള്ളുന്ന ആദർശത്തെയും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ സ്വയം അവമോദിപ്പുണ്ടാക്കി കൊടുക്കണം. നമ്മൾ മാത്രമല്ല അവിടെ അപമാനിക്കപ്പെടുന്നത്, മറിച്ച് അതുവഴി വിശുദ്ധമായ ദീനിനെ പോലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവർക്ക് മുമ്പിൽ മോശമാക്കി കൊടുക്കുന്ന ഒന്ന്. അതാണ് വിലയിരുത്തപ്പെടുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പെരുമാറ്റവും സ്വഭാവമൊക്കെ എപ്പോഴും നന്നായിരിക്കണം എന്നുള്ളത് ഇസ്ലാം എത്രമാത്രം കൽപ്പിച്ചിട്ടുണ്ടോ ആ ഒരു പ്രാധാന്യത്തോടു കൂടി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയും ചെയ്യണം. ഇൻഷാ അല്ലാ,
1: നമ്മളെ വീട്ടിൽ നമ്മൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. മക്കളൊക്കെ എന്തെങ്കിലും ചെയ്ത കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ എടുത്ത് പറയാതെ, അഞ്ച് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നാലിലും കുട്ടി നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടാവാം, ഒരു സബ്ജക്റ്റിനായിരിക്കും അവൻ മോശം ചെയ്തത്. അഞ്ച് വക്ത നിസ്കാരത്തിൽ നാല് വക്തും കൃത്യമായി നിസ്കരിച്ചിട്ടുണ്ടാവും, പക്ഷേ ഒരു വക്തവന് എന്തോ കാരണവശാൽ ഒന്ന് വൈകിപ്പോയി, അപ്പോഴത്തേക്ക് നമ്മൾ ആ നാല് വക്ത കൃത്യമായി നിസ്കരിച്ച കുട്ടീനെ
0: അതിനെ കാണൂല.
1: അതെ, അള്ളാഹു ഒരുപാട് പാപങ്ങൾ പൊറുക്കുന്നവനാണ്, കാരുണ്യമുള്ളവനാണ്. പക്ഷെ നമുക്ക് ആ കാരുണ്യം ഉണ്ടോ, അത്ര തന്നെ ഇല്ലെങ്കിലും അല്ലേ പറയാൻ ഉദ്ദേശിച്ചതാണ്. സലാമൊക്കെ പറഞ്ഞ ആ ചിന്ത വീട്ടിലും കുറച്ച് കൊണ്ടുവരണം, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലൊക്കെ ഒരു ആശയം ഉൾക്കൊള്ളണം എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമുക്ക് ശ്രോതാക്കളുമായി പങ്കുവെക്കാനുള്ളത്.
2: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. തടി വിൽപ്പന ഈ ലേലം ഒക്ടോബറിൽ. ഗാർഹിക ആവശ്യങ്ങൾക്കായുള്ള തേക്ക് തടിയുടെ ചില്ലറ വിൽപ്പന തിരുവനന്തപുരം തടി വിൽപ്പന ഡിവിഷന്റെ കീഴിലുള്ള തടി ഡിപ്പോകളിൽ ഒക്ടോബർ മാസത്തിൽ നടക്കും. അച്ചൻകോവിൽ മുള്ളുമല ഡിപ്പോയിൽ ഒക്ടോബർ 5-നും തെന്മല ആര്യങ്കാവ് ഡിപ്പോയിൽ 9-23 തീയതികളിലും അച്ചൻകോവിൽ കുളത്തൂപ്പുഴ ഡിപ്പോയിൽ 14-27 തീയതികളിലാണ് ലേലം നടക്കുന്നത്. തേക്കിന് 50,000 രൂപയും മറ്റിനങ്ങൾക്ക് 25,000 രൂപയുമാണ് നിരത ദ്രവ്യമായി സമർപ്പിക്കേണ്ടത്. തടി വിൽപ്പന ഈ ലേലം ഒക്ടോബറിൽ നടക്കും. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.mstcecommerce.com. തടി വിൽപ്പന ഈ ലേലം ഒക്ടോബറിൽ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0471-236-0166.
3: പീസ് റേഡിയോ, tune to reality.
4: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 902-0840840. www.peaceradio.com.

0: പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന സംരംഭമാണ് ഹിഫ്ലുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ലുൽ ഖുർആനിലൂടെ സൂറത്തു മുഹമ്മദിലെ 18-ാം വചനം നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തു മുഹമ്മദിലെ 18-ാം വചനമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: ശബ്ദം ശ്രദ്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അതിനർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ നമ്മളെയെല്ലാം ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ നാം പഠിച്ചത് സൂറത്തു മുഹമ്മദിലെ 18-ാം വചനമാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതു മാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് ഉപകാരികളാവുക. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യൻ സമൂഹത്തിലെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കാനുള്ള ചില മാർഗങ്ങളെല്ലാം മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേതൊക്കെ വിഭാഗങ്ങളുണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നാം മനസ്സിലാക്കുകയുണ്ടായി. നമ്മെക്കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഉപകാരം മാത്രമാണ് ഉണ്ടാവുന്നത് എങ്കിൽ, തിന്മയുടെ കാര്യത്തിൽ നമ്മിൽ നിന്ന് മറ്റുള്ളവർക്ക് നിർഭയത്വം ലഭിക്കുന്നുണ്ട് എങ്കിൽ, അഥവാ നാം കാരണം മറ്റുള്ളവർക്ക് തിന്മകൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നില്ല എങ്കിൽ, നാം ഏറ്റവും ഉത്തമനായ ആളാണ് എന്ന് നാം തിരിച്ചറിയണം. എന്നാൽ നേരെ മറിച്ച് നമ്മിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാവുന്നുണ്ട്, മറ്റുള്ളവർക്ക് തിന്മകൾ കേൾക്കേണ്ടി വരുന്നു, മറ്റുള്ളവർക്ക് പ്രയാസപ്പെടുന്ന രൂപത്തിലുള്ള സംസാരങ്ങളും പ്രവർത്തനങ്ങളും പെരുമാറ്റങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട് എങ്കിൽ, നാം ഒരു മോശപ്പെട്ട വ്യക്തിയാണ് എന്ന് തിരിച്ചറിയണം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആരോടും ദേഷ്യം വെക്കാതെ അസൂയപ്പെടാതെ ജീവിക്കുന്ന ആളുകൾ, സത്യം മാത്രം പറയുന്ന ആളുകൾ, സ്വന്തം ഭാര്യയോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്ന ഭർത്താവും, സ്വന്തം ഭർത്താവിനോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കുന്ന ഭാര്യയും, എല്ലാവരും ഏറ്റവും ഉത്തമരായ ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെയൊക്കെ ഖൈറുക്കും ഖൈറുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഓരോ വിഭാഗങ്ങളെക്കുറിച്ചും പറയുന്നത്. ഇവിടെ ഖൈറുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്ന് പറയുന്നത്, അതിനർത്ഥം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവർ എന്നും, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും അടുപ്പമുള്ളവർ എന്നുമാണ് അതിൻ്റെ വിശദീകരണമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന മിൻ ഖിയാരിക്കും അഹ്സനുഹും അഖ്ലാഖ. മനുഷ്യരെ, നിങ്ങളിൽ ഏറ്റവും നല്ലവരായ ആളുകൾ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാണ്, സൽസ്വഭാവികളാണ്. ഏറ്റവും നല്ല സ്വഭാവം. മാന്യമായി സംസാരിക്കുന്നവർ, എല്ലാ നിലക്കും മാന്യമായി നല്ല നിലയിൽ പെരുമാറുന്നവർ, നല്ല നിലക്ക് ആളുകളോട് ഇടപഴകുന്ന ആളുകൾ, അവരാണ് മനുഷ്യരിൽ ഏറ്റവും നല്ലവരെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈയൊരു കാര്യം കൃത്യമായി കൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം സൽസ്വഭാവികളാവുക എന്നുള്ളത് സമൂഹത്തിൽ ഏറ്റവും ഉന്നതിയിലെത്തുക എന്നതിനേക്കാൾ നരകമോചനം, പാപമോചനം നേടിത്തരാൻ സഹായകമാവുന്ന ഒരു കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപമോചനത്തിനുള്ള മാർഗങ്ങളൊക്കെ സഹാബത്തിനെ പഠിപ്പിക്കുമ്പോൾ ആ കൂട്ടത്തിൽ പഠിപ്പിച്ചൊരു കാര്യമാണ് മൻ കാന സഹിലൻ ഹയ്യിനൻ ലയ്യിന, മൃദുലമായിക്കൊണ്ട് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മറ്റുള്ളവരോട് സംസാരിക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾക്ക് ഹറമഹുല്ലാഹു അലന്നാർ, അത്തരത്തിലുള്ള ആളുകളുടെ മേൽ അള്ളാഹു നരകത്തെ ഹറാമാക്കിയിട്ടുണ്ട് എന്നാൽ അവർക്ക് നരകമോചനമുണ്ട്. അവർ പിന്നെ നരകത്തിലല്ല, സൽസ്വഭാവത്തിൻ്റെ ഉടമകൾ. സ്നേഹത്തോടെ സൽസ്വഭാവത്തോടെ സഹപ്രവർത്തകരോട്, തൻ്റെ ഭാര്യയോട്, മക്കളോട്, തൻ്റെ മാതാപിതാക്കളോട്, തൻ്റെ കുടുംബത്തോടൊക്കെ പെരുമാറുന്ന മനുഷ്യർ, അവർക്ക് നരകമോചനമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ആ ഒരു വിഷയം വളരെ ഗൗരവത്തോടുകൂടി നാം കാണേണ്ടതുണ്ട്. നാലാളുകൾ കൂടുമ്പോൾ മറ്റൊരു വ്യക്തിയുടെ കുറ്റം നാം അറിയുമ്പോൾ ആ നാലാളുകൾക്കിടയിലിട്ട് അവനെ പരിഹസിക്കാനും അവനെ ചീത്ത വിളിക്കാനും നാം തുനിയുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം കൃത്യമായി കൊണ്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ കരുതി വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആളുകളെ പരിഹസിക്കാൻ വേണ്ടി നമ്മുടെ നാവുകളെ നാം തയ്യാറാക്കി നിർത്തുമ്പോൾ പ്രവാചകൻ പറഞ്ഞ സൽസ്വഭാവത്തിൻ്റെ ഉടമകൾക്ക് നരകമോചനമുണ്ട്, അവർ സമൂഹത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവരാണ് എന്ന് പറയുന്ന ആ വാക്കുകളെ നാം ഓർക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, എല്ലാ നിലക്കും നമ്മുടെ ചുറ്റുപാടുകളിലെ ആളുകളെ, ജനങ്ങൾക്കിടയിൽ ജനങ്ങളെ ഉപകാരം ചെയ്തുകൊണ്ട് സമൂഹത്തിൽ ഉന്നതി നേടാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസി അൻഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമരാരാണെന്നോ അവർ അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്നവനാണ്. അത് ചിലപ്പോൾ വാക്കുകൾ കൊണ്ടാവാം, അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടാവാം, സമ്പത്ത് കൊണ്ടാവാം, ഏതെങ്കിലും ഒരു നിലക്ക് മറ്റുള്ളവരെ സഹായിക്കുന്ന ആളുകൾ, മറ്റുള്ള ആളുകൾക്ക് സന്തോഷം നൽകുന്നവർ, ആളുകൾക്ക്, തൻ്റെ അയൽവാസിക്ക്, തൻ്റെ കുടുംബക്കാർക്ക്, തൻ്റെ മാതാപിതാക്കൾക്കും ഭാര്യക്കും മക്കൾക്കുമെല്ലാം ഗുണം ചെയ്യുന്ന ആളുകൾ, അവരാണ് മനുഷ്യരിൽ ഏറ്റവും നല്ലവരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ പഠിപ്പിച്ചു, അഹബ്ബു നാസി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെന്ന് പറഞ്ഞാൽ അൻഫഅലിന്നാസ്, അവർ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നവരാണ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന, നന്മകൾ ചെയ്യുന്ന ആളുകൾ. എന്നിട്ട് ആ ഗുണങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ചില ഉദാഹരണങ്ങൾ അല്ലാൻ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. യക്ഷി ഹാൻഹു കുർബ, അവൻ്റെ പ്രയാസം നീക്കിക്കൊടുക്കുന്ന ഒരു കൂട്ടുകാരൻ അവനുണ്ടെങ്കിൽ, ഔ യഖലി അൻഹുദൈന, അവൻ്റെ കടം വീട്ടാൻ അവനെ സഹായിക്കുന്ന കൂട്ടുകാരൻ, ഔ യത്റദ്ദ അൻഹു ജൗഅ, അവൻ്റെ വിശപ്പ് മാറ്റാൻ അവനെ സഹായിക്കുന്ന, വഅയംശി മാ അഖല്ലി ഹാജ. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, എൻ്റെ സുഹൃത്തിൻ്റെ ആവശ്യം, അവൻ്റെ പ്രയാസം തീർക്കാൻ ഇറങ്ങിപ്പോവലാണ് അഹബ്ബ ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, മിൻ അൻ ഇഅ്തകഫ ഫീ ഹാദൽ മസ്ജിദി ശഹ്റ, മസ്ജിദുൻ നബവിയിൽ ഒരു മാസം ഇഅ്തികാഫിൽ ഇരിക്കുന്നതിനേക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എൻ്റെ സഹോദരൻ്റെ പ്രയാസം നീക്കാൻ ഇറങ്ങിപ്പോകലാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്രയും കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതിന് ഇസ്ലാം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ഉപകാരികളാവുക എന്നുള്ളതാണ്, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ മുന്നിൽ നിൽക്കണം എന്നാണ് പ്രവാചക വചനങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ മറ്റുള്ള പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ള കാര്യമാണ്. സലാം പറഞ്ഞാലത് മടക്കുക എന്നുള്ളത് വളരെയധികം ഉന്നതിയിലേക്ക് നമ്മെ എത്തിക്കുന്ന കാര്യങ്ങളാണ്. ചില ആളുകൾ തന്നെക്കാൾ ചെറിയ സ്ഥാനത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ തന്നെക്കാൾ പ്രായം കുറഞ്ഞ ആളുകളോട് അങ്ങോട്ട് സലാം പറയുകയോ, അല്ലെങ്കിൽ അവർ സലാം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചത് ആ സലാം മടക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ, അത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. എന്തുപറ്റി മനുഷ്യർക്ക് സലാം പറഞ്ഞാൽ അതൊന്നു മടക്കാൻ പോലും മനസ്സ് കാണിക്കുന്നില്ല എങ്കിൽ പ്രിയമുള്ളവരെ, പിന്നെ എങ്ങനെയാണ് നാം ആഗ്രഹിക്കുന്ന ആ ഒരു സ്വർഗത്തോപ്പിലേക്ക്, ആ സ്വർഗലോകത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുക? സലാം പറയുക എന്നുള്ളത് പരലോകത്തേക്കും ഈ ദുനിയാവിലും വളരെയധികം നമുക്ക് മെച്ചപ്പെടുത്തി തരുന്ന, നമുക്ക് വളരെയധികം റിസൾട്ട് ഉണ്ടാക്കി തരുന്ന ഒരു കാര്യം തന്നെയാണ് സലാം പറയുക, പാപങ്ങൾക്ക് സഹായങ്ങൾ നൽകുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാം അടക്കലും പാപങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലും നിങ്ങളിൽ ഏറ്റവും നല്ലവരാക്കാൻ കഴിയുന്ന പ്രവർത്തനമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് പരമാവധി മറ്റുള്ള ആളുകളെ സഹായിക്കാൻ, അവർക്ക് ഉപകാരം മാത്രം ചെയ്യാൻ നമ്മളെക്കൊണ്ട് സാധിക്കണം. സൽസ്വഭാവത്തിൻ്റെ ഉടമകളായി ജീവിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദുആവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ഉപകാരികളാവുക. ക്ലാസ് എടുത്തത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.

0: മഷാല്ല. പ്രിയമുള്ളവരെ, സൂറത്തുൽ മുഅ്മിനൂൻ 39 മുതൽ 40 വരെയുള്ള വചനം മുഹമ്മദ് അയ്യൂബിന്റെ ശബ്ദത്തിലാണ് നമ്മൾ കേട്ടത്. മുഅ്മിൻ സൂറത്തുൽ മുഅ്മിൻ 38-39 വചനം.
1: യെസ്.
0: അപ്പോ എന്റെ ജനങ്ങളെ, നിശ്ചയമായും ഈ ഐഹിക ജീവിതം ഒരു താൽക്കാലിക വിഭവം മാത്രമാണ്. നിശ്ചയമായും പരലോകമത്രയ സ്ഥിരവാസത്തിന്റെ ഭവനം എന്ന വചനം
1: ഓർമ്മപ്പെടുത്തലാണ്.
0: അതുപോലെ ആരെങ്കിലും ഒരു തിന്മ പ്രവർത്തിച്ചാൽ അതിന് അത്രക്കല്ലാതെ അവന് പ്രതിഫലം ശിക്ഷ അഥവാ ശിക്ഷ അല്ലാഹു നൽകുന്നതല്ല. ആണിൽ നിന്നോ പെണ്ണിൽ നിന്നോ ആരെങ്കിലും അയാൾ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിച്ചാലോ, എന്നാൽ ആ കൂട്ടർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അവർക്കവിടെ വെച്ചൊരു കണക്കും കൂടാതെ സുഭിക്ഷമായ ഉപജീവനം ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരു ഭാഗം കൂടിയുണ്ട്. തിന്മക്ക് തിന്മയുടെ ഒരു അത്ര കണ്ടുള്ള പ്രതിഫലമേ ഉള്ളൂ. നന്മയാണെങ്കിൽ അത് വിചാരിച്ചാൽ പോലും നന്മയായി അത് രേഖപ്പെടുത്തുന്നു എന്നത്
1: നല്ലൊരു പോസിറ്റീവ് ചിന്തയാണ്. അൽഹംദുലില്ലാ, ഈ ഒരു പ്രഭാത സമയത്ത് ഈ രാത്രിയിലൂടെ നമുക്ക് കിട്ടുന്നത്. വിശ്വാസം നന്നാക്കാതെ, സത്യവിശ്വാസിയാവാതെ ശരിക്ക് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമല്ല. അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ കുറേ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാം നല്ലതാണ്. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ശരിയാക്കാതെ അത് അല്ലാഹു സ്വീകരിക്കുകയില്ല. യെസ്.
2: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: سبيل الدموع سبيل

0: അവാർഡ് കിട്ടിയ തവക്കുൽ കർമാനിയുടെ വാക്കുകളാണ്.
1: തവക്കൽ കർമാനി
0: കർമാനി ആ അപ്പോൾ ഇവരുടെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു ഇസ്ലാമിക വേഷത്തിൽ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരോട് ഇത്രയും വലിയ അവാർഡൊക്കെ കിട്ടിയൊരു വേദിയിൽ, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് മാധ്യമങ്ങൾ ചോദിച്ചൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആകെ പൊടിച്ചു മൂടിയതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ വളരെ കറക്റ്റായിട്ട് പറഞ്ഞൊരു ഉത്തരമാണ്. അതായത് പണ്ട് കാലത്ത് മനുഷ്യർക്ക് ഇങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ, അതിനെക്കുറിച്ചുള്ള കണ്ടെത്തലുകളോ വിവരങ്ങളോ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പലതും മറച്ച് ഇങ്ങനെ പോന്നതാണ്. ഇന്ന് മനുഷ്യന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ വീണ്ടും ആ ഒരു അറിവില്ലായ്മയിലേക്കും സാധ്യത ഇല്ലാത്തൊരു ലോകത്തേക്ക് തിരിച്ചു പോകുന്നതാണ് യഥാർത്ഥത്തിൽ പിന്തിരിപ്പൻ. അല്ലാതെ ഇങ്ങനെ ഞാൻ ഈ ഡ്രസ്സ് ധരിച്ചതല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്.
1: അതെ, ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് ഒരു സ്വതന്ത്രവാദികൾ എന്ന് പറഞ്ഞുകൂടാ, കുറച്ചൊക്കെ നമ്മള് ആളുകളിട്ട് ഭയങ്കരമായിട്ട് സംഭവമാണെന്ന് പറയുന്ന കുറെ ആളുകളുണ്ടല്ലോ. ഇപ്പം പല പ്രതികരണങ്ങളും അടുത്ത രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന, 2011 ഇപ്പൊ ഈ വാക്ക് തവക്കൽ കർമാൻ പറഞ്ഞിട്ടുള്ളത്, 15 കൊല്ലം കഴിഞ്ഞു. ഇപ്പോഴും നമ്മൾ സംസ്കാരം ഏതാണ് എന്നുള്ളതും ധാർമ്മികത ഏതാണ് എന്നുള്ളതും, അത് വസ്ത്രത്തിന്റെ കാര്യത്തിലും വേഷത്തിന്റെ കാര്യത്തിലൊക്കെ നമുക്കിപ്പോഴും സംശയമാണ് അല്ലേ. ആളുകളുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാർമ്മികത പറയാം, അത് അങ്ങനെയാണ്. ശരിക്കും ഒരു മതവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു ദർശനവുമായി ബന്ധപ്പെട്ടോ ഒക്കെ പിന്നെ ഒരു അതിന്റെ തത്വം പറയുമ്പോൾ ഇതൊന്നും നമ്മൾ ഉണ്ടാക്കി പറയണതല്ലോ.
0: ഇപ്പൊ
1: ഒരു മനുഷ്യൻ മനുഷ്യനായി നടക്കണം എന്ന് പറഞ്ഞത് ആരാണ്? അവനെ സൃഷ്ടിച്ചവനാണ്. എങ്ങനെയായിരിക്കണം അവന്റെ വേഷം എന്നുള്ളതും എങ്ങനെയായിരിക്കണം അവന്റെ പിന്നെ നടത്തിപ്പ് എന്നുള്ളതും ഒക്കെ. അപ്പൊ അത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാണ് എതിർക്കുക എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഇസ്ലാമാണ് എന്ത് ചെയ്യണത്, വേഷവിധാനങ്ങളെക്കുറിച്ച് അത് ഒരു മനുഷ്യന്റെ പിന്നെ യുക്തിയും അതോടൊപ്പം തന്നെ അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെതായിരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണത്, ഇസ്ലാമാണ് കാര്യമായത് മുമ്പിൽ വെക്കുന്നത്. ഇനി ഒരു ഭാഗം അവിടെ, എന്നാൽ ഇസ്ലാം അല്ലാത്ത ഇനിയിപ്പോൾ നമ്മളൊരു ക്രൈസ്തവരായിട്ടുള്ള നമ്മുടെ സഹോദരിമാരെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവരെങ്ങനെയൊക്കെ നല്ല രൂപത്തിലാണ് നടക്കുന്നവർ അല്ലേ. ഒരു തലത്തിൽ നോക്കുകയാണെങ്കിൽ മുസ്ലിം സഹോദരിമാർ നടക്കുന്നതിനേക്കാൾ കൂടുതൽ ക്രൈസ്തവ സന്യാസിനികളായിട്ടുള്ള ആളുകൾ വേഷപ്പെടുത്തി നടക്കുന്നില്ലേ. അത് മറ്റൊരു ഭാഗത്ത് മാറ്റിവെച്ച് ഇസ്ലാം എന്ത് പറയുന്നു, അതിനെ ഏത് രൂപത്തിലാണോ അടിക്കാൻ പറ്റുക അതിനൊക്കെ അടിച്ചുകൊണ്ട്. ഇപ്പോൾ ഒരു ദാവയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പോലും എങ്ങനെയെങ്കിലും അതിനെ വക്രീകരിച്ച് അത് എന്താ പറയുക, നമ്മൾ അവനവനെ കാക്കുക എന്ന് പറയില്ലേ,
0: ഏത് തനിക്കാക്കി
1: വടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്നതിലേക്ക് അതിന് സ്റ്റാനലിൻ്റെ മുമ്പിൽ വന്നാണ്ട് ആളുകൾക്ക് ഇതൊന്നും പറയാനെന്നില്ല. ഒരു മടിയിൽ അവനവൻ്റെ പെങ്ങൾ അങ്ങനെ നടത്തുമോ, അവന്റെ ഭാര്യ അങ്ങനെ നടത്തുമോ? ഒരു സ്ത്രീ ഒരു സ്റ്റേജിൽ അഴിഞ്ഞാടണത് കാണുമ്പോ അതൊരു സംസ്കാരത്തിന്റെയും പുരോഗമനത്തിന്റെയും ഭാഗമാണ് എന്ന് വരുത്ത്. അപ്പൊ നിന്റെ ഭാര്യ എന്നിങ്ങനെ ഇറക്കോ, നിന്റെ മോൾ അങ്ങനെ നീ ഇറക്കോ അല്ലേ. റസൂല് അങ്ങനെ ചോദിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ടല്ലോ. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ പോലെ എന്റെ ഭാര്യ അങ്ങനെ നടക്കുകയാണെങ്കിൽ ഞാൻ എന്താ കയറ, എന്റെ മോൾ എങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ചിന്ത എന്താ,
0: എന്ത് സന്ദേശം കൊടുക്കണം,
1: എന്ത് സന്ദേശം അല്ലേ.
0: അവയർനെസിന്റെ പേരിലാണ് ഇതൊക്കെ നടക്കുന്നത്.
1: അതെ, അവയർനെസിന്റെ പേര് ബോധവൽക്കരണം. ഇനിയും ഞങ്ങൾ നടത്തും, ഇത് ഭയങ്കര അങ്ങനെയാക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ആരോടാണ് ഈ വെല്ലുവിളി? അപ്പം ഇത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ല, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സുരക്ഷയും സംരക്ഷണവും അവന്റെ വേഷത്തിലും ഉണ്ട്.
0: അതെ
1: എന്ന് കൃത്യമായ ചില വാക്കുകളാണ് അവരുടെ വാക്ക് നമ്മൾ കണ്ടത്.
0: പിന്തിരിപ്പൻ എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ, ഇത് നമ്മൾ പല സ്ഥലത്ത് ഉപയോഗിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ പുരോഗമനവാദികളെന്ന് അവകാശപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവർ യഥാർത്ഥത്തിൽ ഈ വസ്ത്രത്തിന്റെ വിഷയത്തിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിലൊക്കെ എന്ത് പുരോഗമനമാണ് അവരുദ്ദേശിക്കുന്നത്, യഥാർത്ഥത്തിൽ അവരാണ് പിന്തിരിപ്പൻ. കാരണം യഥാർത്ഥത്തിലുള്ള ഇത്രയും ഇപ്പോൾ ഇവർ പറഞ്ഞ വാക്ക് കടമെടുക്കുകയാണെങ്കിൽ ലോകം ഇത്ര പുരോഗമിച്ചിട്ടും പുരോഗതിയിലേക്ക് എത്താത്ത ഒരവസ്ഥയാണല്ലോ ശരിക്ക് അതിലൂടെ നൽകുന്നത്.
1: പഴയ പ്രാകൃതത്തിലേക്ക്,
0: അതെ അതെ, പ്രാകൃത ഒരു കാലത്തിലേക്ക് അല്ലേ. മനുഷ്യന് തുണി ഉടുക്കാൻ അറിയാത്ത, സൗകര്യമില്ലാത്ത, അതിങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് ഓർമ്മ വന്നൊരു വിഷയം എന്താ അറിയോ, ഒരു വീട്ടില് ആങ്ങള കല്യാണം കഴിച്ചു കൂടുന്നു, നമ്മൾ കേട്ടിട്ടുണ്ടാവും. കല്യാണം കഴിച്ചു കൂടുന്നപ്പോ ആ പിന്നെ പെരുന്നാക്ക് എല്ലാവർക്കും ഒരു ഡ്രസ്സ് എടുക്കലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഡ്രസ്സ് ഇങ്ങനെ ഇട്ട സമയത്ത് ആ വീട്ടില് ഈ ആങ്ങളയുടെ ചെറിയ പെങ്ങള്, ചെറിയ കുട്ടിയാണ് തോന്നുന്നുണ്ട്, അവര് പറയാണ് പിന്നെ താത്താക്ക് വസ്ത്രമല്ല കീറിയതാണ്, പുതിയ എടുത്തു കൊടുക്കണം. സംഗതി എന്താന്ന് വെച്ചാല്
1: വാങ്ങിയത്
0: അങ്ങനെയാണ്, ശരീരം മറക്കാൻ ഉപയോഗിക്കേണ്ട ഒരു സാധനം അവിടെയും ഇവിടെയും വെളിവാക്കിക്കൊണ്ട് ധരിച്ചപ്പോൾ

0: കുട്ടിയുടെ മനസ്സിൽ തോന്നിയ ബോധം പോലും ആ മുതിർന്ന ആളുകൾക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ്.
1: അതന്നെ പറഞ്ഞ പഴയ കാലത്തെ ഡ്രസ്സില്ലാത്ത കാലഘട്ടത്തിലെ ആളുകൾ അത് ഇല്ലാഞ്ഞിട്ടായിരുന്നു അവരെന്ത് ചെയ്യുന്നത്, ആ രൂപത്തിൽ നടന്നിരുന്നത്. ഇപ്പൊ ഉണ്ടായിട്ടും ഇല്ലാത്തതിലേക്ക് ചിന്തിച്ച് അവിടത്തേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു വല്ലാത്ത പുരോഗമനത്തിന്റെ
0: കാലഘട്ടത്തിലൂടെ
1: കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്.

പീസ് റേഡിയോയിൽ ഇനി കാതോർക്കാം സ്വരം. പ്രപഞ്ച സൃഷ്ടാവിൻ്റെ പ്രശോഭിതമായ സൃഷ്ടിവൈഭവങ്ങളെ പുകഴ്ത്തിയും വാഴ്ത്തിയും ഈ വരികൾ നമ്മെ സ്പർശിക്കുന്നു. ഗാനം പ്രപഞ്ചമാകെ, രചന ഫൈസൽ പൊന്നാനി, ആലാപനം റിഫാ സൈനബ്, മങ്കട പള്ളിപ്പുറം.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഖുർആൻ പാഠങ്ങൾ. വിശുദ്ധ ഖുർആനിൽ നിന്നും വിശ്വാസികൾ ജീവിതത്തിൽ പകർത്തേണ്ട വിവിധ ഖുർആൻ പാഠങ്ങളുമായി ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാഹ്. അമ്മാ ബഅദ്, മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പരിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തിന് നൽകിയിട്ടുള്ള ഉന്നതമായ പാഠങ്ങൾ, അധ്യാപനങ്ങൾ, അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണല്ലോ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം. അൽഹംദുലില്ലാ, കഴിഞ്ഞ നാളുകളിലായി പരിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്തിട്ടുള്ള മഹനീയമായ ഒട്ടനവധി വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോടുകൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അവയിൽ നിന്നൊക്കെ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ, മൗഇളഹ്, നല്ല ഉപദേശങ്ങൾ, സദുപദേശങ്ങൾ നിറഞ്ഞ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഉപദേശങ്ങൾ നൽകുന്നതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹുവാണ് ഉപദേശങ്ങൾ നൽകുന്നത്. തീർച്ചയായും അല്ലാഹുവിൻ്റെ ഉപദേശങ്ങൾ ഏറ്റവും ഉന്നതവും മഹത്തരവുമാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല തന്നെ. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ നൽകിയ ഉപദേശങ്ങൾ എല്ലാം വളരെ നല്ല ഉപദേശങ്ങളാണ്. അത്തരത്തിലുള്ള ചില ഉപദേശങ്ങൾ പരിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 58-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്നല്ലാഹ യഅ്മുറുക്കും أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعما يعظكم به إن الله كان سميعا بصيرا. الله سبحانه وتعالى പറയുന്നു, إن الله يأمركم, الله നിങ്ങളോട് കൽപ്പിക്കുന്നു തീർച്ചയായും. എന്താണ് الله കൽപ്പിക്കുന്നത്? അങ് തുഅദ്ദുൽ അമാനാത്തി ഇല അഹ്ലിഹ, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട വസ്തുക്കളെ, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അമാനത്തുകളെ അതിൻ്റെ ആളുകൾക്ക് നിങ്ങൾ തിരിച്ചു നൽകണമെന്നും പൂർത്തീകരിച്ച് നൽകണമെന്നും അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. അമാനത്തുകളെന്ന് പറഞ്ഞാൽ നമ്മെ വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട എല്ലാം അമാനത്തുകളാണ്. അതൊരു വസ്തുവാകാം, അല്ലെങ്കിൽ ചില വസ്തുതകളാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള ജോലികളാവാം. ഏതുമാകട്ടെ, നാം പരസ്പരം കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്തിട്ടുള്ളതോ സൂക്ഷിക്കാമെന്നോ പാലിക്കാമെന്നോ പറഞ്ഞിട്ടുള്ള ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, അത് രഹസ്യങ്ങളാകാം, അങ്ങനെ തുടങ്ങി ഏത് വിഷയങ്ങളാകട്ടെ, വിശ്വസ്തതയോടുകൂടി മറ്റൊരാൾ നമ്മെ ഏൽപ്പിച്ച അത്തരം വിഷയങ്ങൾക്കാണ് അമാനത്തുകൾ, ഉത്തരവാദിത്തങ്ങൾ എന്നെല്ലാം പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ആരാണോ നിങ്ങളെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിച്ചത് അത് നിങ്ങൾ പൂർത്തീകരിക്കണം. അതിൽ വഞ്ചന കാണിക്കരുത്, അതിൽ ചതി കാണിക്കരുത്. ഇതാണ് ഈ വചനം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ, അമാനത്തുകളെ, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെ, കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള വിഷയങ്ങളെ, നിങ്ങൾ അത് ആരാണോ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത് അവർക്ക് പൂർത്തീകരിച്ച് നൽകുകയും ആ വിഷയത്തിൽ അവരോടുള്ള ഹക്ക് നിങ്ങൾ നിറവേറ്റുകയും ചെയ്യണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ വചനത്തിലൂടെ നൽകുന്ന ഉപദേശം. സമാനമായ ആശയം സൂറത്തുൽ മുഅ്മിനൂൻ 8-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം. വിശ്വാസികൾ വല്ലദീനഹും ലി അമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, യഥാർത്ഥ വിശ്വാസികൾ, വിജയം വരിക്കുന്ന വിശ്വാസികൾ തങ്ങളുടെ അമാനാത്തുകളെ, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളെയും കരാറുകളെയും കാത്തു സൂക്ഷിച്ചു പോരുന്നവരാകുന്നു. അപ്പോൾ അമാനാത്തുകളെ, കരാറുകളെ പാലിക്കുകയും അതിൽ വീഴ്ച വരുത്താതിരിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്. എങ്കിൽ ഏറ്റവും വലിയ കരാർ നാം നടത്തിയിട്ടുള്ളത് ആരോടാണ്? അല്ലാഹു സുബ്ഹാനഹു വതആലയോടാണ്, പിന്നീട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന കലിമത്തു തൗഹീദിന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് നാം പറയുമ്പോൾ തീർച്ചയായും അല്ലാഹുവുമായും അവൻ്റെ പ്രവാചകനുമായും വ്യക്തമായ ഒരു കരാറിൽ നാം ഏർപ്പെടുകയാണ് ചെയ്യുന്നത്, വ്യക്തമായ ഒരു അമാനത്ത് നാം ഏൽപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സൂറത്തുൽ അൻഫാലിലെ 27-ാമത്തെയും 28-ാമത്തെയും വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ലാ തഖൂനുല്ലാഹ വറസൂല, അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ വഞ്ചിക്കരുത്. വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ, നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട അമാനാത്തുകളെയും നിങ്ങൾ വഞ്ചിക്കരുത്, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അതിൽ വീഴ്ച വരുത്തരുത്. അപ്പോൾ അല്ലാഹുവിനോടും റസൂലിനോടുമുള്ള കരാർ അല്ലെങ്കിൽ അമാനത്ത് എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാമെന്നതാണ്, തൗഹീദും സുന്നത്തും അനുസരിച്ച് ജീവിക്കാമെന്നതാണ്, അതിൽ വീഴ്ച വരുത്താതിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള എന്തെല്ലാം അമാനത്തുകളുണ്ടോ അതിൽ നിങ്ങൾ വഞ്ചന കാണിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. പലപ്പോഴും അതിൽ വീഴ്ച വരുത്താനുള്ള കാരണങ്ങൾ ഒന്ന് നിങ്ങളുടെ സ്വത്തുക്കളും മറ്റൊന്ന് നിങ്ങളുടെ സന്താനങ്ങളുമാണ്. വഅലമു അന്നമ അംവാലുക്കും വഔലാദുക്കും ഫിത്ന വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അദീം, അറിയണം, നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും പരീക്ഷണമാണ്, അല്ലാഹുവിൻ്റെ അടുക്കലാകുന്നു ഏറ്റവും ഉന്നതമായ പ്രതിഫലമുള്ളത് എന്നല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയിലെ 283-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഫഇൻ അമിന ബഅദുക്കും ബഅദ ഫലിയുഅദ്ദില്ലദി ഉതുമിന അമാനതഹു വലിയത്തഖില്ലാഹ റബ്ബഹ, നിങ്ങളിൽ ഒരാൾ മറ്റൊരാളെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിച്ചാൽ ഏൽപ്പിക്കപ്പെട്ടവൻ ഏൽപ്പിക്കപ്പെട്ട വിഷയത്തിൽ ഉത്തരവാദിത്തം നിറവേറ്റട്ടെ, ആ അമാനത്ത് കാത്തു സൂക്ഷിക്കട്ടെ, അവർ അല്ലാഹുവിനെ ഭയപ്പെടുകയും ചെയ്യട്ടെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദു ലമാനാതി ഇലാ അഹ്ലിഹാ, അമാനാത്തുകളെ അതിൻ്റെ ആളുകൾക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം എന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ ധാരാളം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരാണ് നാം. അതോടൊപ്പം നമ്മെ മറ്റു പലരും ഏൽപ്പിച്ചിട്ടുള്ള ഒരുപാട് വിഷയങ്ങളിലുള്ള അമാനത്തുകളുണ്ട്. എല്ലാം കാത്തു സൂക്ഷിക്കുക, ഒന്നിൽ പോലും വഞ്ചന നടത്താതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു, അമാനത്തുകൾ കാത്തു സൂക്ഷിക്കാത്തവന് ഈമാനില്ല. എത്ര നല്ല ഉപദേശമാണ് അല്ലാഹു നമുക്ക് നൽകിയത്! ആ ഉപദേശങ്ങളെ നാം കാത്തു സൂക്ഷിച്ചു പോരുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: വിശുദ്ധ ഖുർആനിൽ നിന്നും വിശ്വാസികൾ ജീവിതത്തിൽ പുലർത്തേണ്ട വിവിധ പാഠങ്ങളിൽ വ്യത്യസ്ത വിഷയവുമായി ഇന്ന് ശ്രോതാക്കളോട് സംസാരിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരമോതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: കഫനീം. എത്ര വിശാലമാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹം പറയുന്നത് ലൈസൽ ഗരീബ് ഗരീബ ശാമി വലിയ മനി. ഈ ഗരീബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പരദേശി അല്ലെങ്കിൽ വിദേശി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഗരീബായ അല്ലെങ്കിൽ വിട്ടുപോയ ആൾ എന്നൊക്കെയാണ് അറബിയിൽ ഉപയോഗിക്കുക. അതിന് യഥാർത്ഥത്തിൽ വിട്ടുപോയ ആൾ അല്ലെങ്കിൽ വിദേശി എന്ന് പറഞ്ഞാൽ യമനിലും ഷാമിലൊക്കെ യാത്ര പോയവരല്ല എന്ന് പറഞ്ഞാൽ, ഒരു അറബി പശ്ചാത്തലത്തിൽ തൊട്ടടുത്ത നാടുകളിലേക്കൊക്കെ കച്ചവടത്തിനും മറ്റും യാത്ര പോയ ഒരു യാത്രക്കാരൻ, അങ്ങനെ ഒരു വിദേശിയല്ല യഥാർത്ഥത്തിലുള്ള വിദേശി. കാരണം അവരൊക്കെ സ്വദേശത്തേക്ക് മടങ്ങി വരാനുള്ള സാധ്യത ഉണ്ട്. ഇനിയിപ്പോൾ എത്രയൊക്കെ ആണെങ്കിലും ഇനി വിദേശത്താണെങ്കിലും അവിടെ കഴിച്ചു കൂട്ടുന്നുണ്ട്. പക്ഷേ ഇന്നൽ ഗരീബ ഗരീബുൽ ലഹദി വൽ കഫനി, യഥാർത്ഥത്തിലുള്ള വിദേശി എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിലുള്ള ഗരീബ് എന്ന് പറഞ്ഞാൽ അവൻ ലഹദിലേക്ക് എത്തിച്ചേർന്ന, ഖബറിലേക്ക് എത്തിച്ചേർന്ന, തൻ്റെ കഫൻ പുടവകളുമായി ലഹദിലേക്ക് എത്തിച്ചേർന്നവനാണ് യഥാർത്ഥ വിദേശം അനുഭവിക്കുന്നവൻ, അവനാണ് ഏറ്റവും വലിയ ഗരീബ് എന്ന് അദ്ദേഹം തൻ്റെ കവിതയിലൂടെ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരികൾ തന്നെയാണിത്. ഓരോരുത്തരും എത്തിച്ചേരേണ്ട ഒരു ഗരീബായ അവസ്ഥയെ സംബന്ധിച്ചാണ് കവി ഈ ഒരു കവിതയിലൂടെ സൂചിപ്പിക്കുന്നത്. എത്ര തന്നെ ലോകത്തിൻ്റെ ഏതൊക്കെ ദിക്കുകളിലേക്ക് ചെന്നാലും അവർ സ്വദേശത്തേക്ക് മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വീടിനോടും നാടിനോടും യാത്ര പറഞ്ഞ് തൻ്റെ ആ കഫൻ പുടവയിലൂടെ ലഹദിലേക്ക്, ഖബറിൻ്റെ ആ ഇടുക്കിലേക്ക് അവൻ എത്തിപ്പെട്ടാൽ അവിടെ അനുഭവിക്കുന്ന ആ ഒരു വിദേശത അതിനോളം വലിയത് മറ്റൊന്നില്ല എന്ന കവിതാ ശകലങ്ങളാണ് ഇന്നത്തെ ചിന്തയായി പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മുമ്പിൽ സമർപ്പിക്കാനുള്ളത്.
1: മാഷാല്ലാ, നല്ലൊരു ചിന്തയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ടതാ. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെവിടെ പോയാലും നമ്മളെ നാട് എന്നുള്ളത് നമ്മൾ വലിയ സ്വപ്നമാണല്ലോ. നമ്മൾ എവിടെ താമസം ആരംഭിച്ചാലും നാട്ടിലേക്ക് എന്നുള്ളതൊരു വലിയ പ്രതീക്ഷയാണ്. നാട്ടിൽ പോയിട്ട് നമ്മളിപ്പോൾ എവിടെ പോയി നാട്ടിലെത്തിയിട്ട് ചെയ്യാം, നാട്ടിലെത്തിയിട്ട് വിളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ പ്രതീക്ഷയാണ്. പക്ഷെ ഖബറിൽ ചെന്നാൽ പിന്നെ അങ്ങനെ ഒരു വിളിയില്ലല്ലോ. അതോടുകൂടി പിന്നെ എന്തായി,
0: നമുക്കുമില്ല, നമ്മളെ കാത്തിരിക്കുന്നവർക്കും
1: ആർക്കും ഇല്ല,
0: പിന്നെ അങ്ങനെ ഒന്നുമില്ല. പിന്നെ വിദേശി തന്നെയാണ്, തിരിച്ചു വരാത്ത വിദേശികൾ.
1: അപ്പോൾ ശരിക്കും അതന്നെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും. ഒരു വല്ലാത്തൊരു ചിന്ത തന്നെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ.
2: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാ ചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്,
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: بسم الله الرحمن الرحيم قل

0: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തിച്ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ടുവെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്തിരി വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
1: പീസ് റേഡിയോ റിയാലുസ്സാലിഹീൻ. ഇമാം നവവി റഹ്മഹുള്ളയുടെ റിയാലുസ്സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് മുജീബ് റഹ്മാൻ സ്വലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ ولا عدوان الا على الظالمين والصلاه والسلام اللتمان الاكملان على المبعوث رحمه للعالمين وعلى اله وصحبه اجمعين اما بعد الحديث الثاني في باب المراقبه مراقبه എന്ന അധ്യായത്തിലെ രണ്ടാമത്തെ ഹദീസാണ്. അബൂദർ ജുന്ദുബിന് ജുനാദ വബി അബ്ദുറഹ്മാൻ മുആദബിന് ജബൽ റളിയല്ലാഹു അൻഹുമാ ഈ രണ്ട് സ്വഹാബികളിൽ നിന്നായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്. ഇമാം തിർമിദി റഹിമഹുള്ളയാണ് ഈ ഹദീസ് റിവാദ് ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ വളരെ സുപ്രധാനമായ മൂന്ന് ഉപദേശങ്ങളാണ് നൽകുന്നത്. റസൂലുള്ളാഹി പറയുകയാണ്, ഇത്തഖില്ലാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, തഖ്വയുള്ളവനായി ജീവിക്കണം, ഹൈസുമാ കുന്ത, നീ എവിടെയായിരുന്നാലും അല്ലാഹുവിനെ സൂക്ഷിക്കുക. തഖ്വ എന്ന് പറയുന്നത് വിപുലമായ ആശയം ഉൾക്കൊള്ളുന്ന ഒരു പദമാണ്. പണ്ഡിതന്മാർ അതിന് നൽകിയ നിർവചനം, ഇജ്തിനാബുൽ മഹാരിം വഫിഉലുൽ അവാമിർ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ, അവൻ വിലക്കിയ കാര്യങ്ങൾ, അതിൽ നിന്ന് പരിപൂർണമായും അകന്നു നിൽക്കുക, വെടിയുക, അതാണ് തഖ്വ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. രണ്ട്, വഫിഉലുൽ അവാമിർ, കൽപ്പനകൾ പാലിക്കുക, അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ കൂടെ സമ്മേളിച്ചതിന് പറയുന്ന ഒറ്റ വാക്കാണ് തഖ്വ എന്നത്. മലയാളത്തിൽ പല അർത്ഥങ്ങളും പറയാറുണ്ട്. ദോഷബാധയെ സൂക്ഷിക്കുക, ശിർക്ക് ചെയ്യാതിരിക്കുക എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളും അതിന് വന്നിട്ടുണ്ട്. അതെല്ലാം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇവിടെ പറയപ്പെട്ട ഇജ്തിനാബുൽ മഹാരിം വഫിഉലുൽ അവാമിർ എന്ന് പറഞ്ഞതാണ് അതിൻ്റെ പൂർണ്ണമായൊരു നിർവചനമായി പരിഗണിക്കപ്പെടുന്നത്. അതിൽ തന്നെ ഒരു കാര്യം കൂടെ ചേർത്ത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ആവും വിധം ചെയ്യുക, കഴിയുന്നത്ര നിർവഹിക്കുക, വിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായും വെടിയുക. പരമാവധി കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുക, വിരോധിച്ച കാര്യങ്ങൾ പരിപൂർണമായും വെടിയുക. ആവുന്ന അത്ര, കഴിയുന്ന അത്ര എന്ന നിബന്ധന കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നിടത്തേക്ക് മാത്രം ബാധകമാണ്. വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞത് നിരുപാധികമാണ്. വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ പരിപൂർണമായും ഒഴിവാക്കണം. ഇത് നേർക്കുനേരെ ഹദീസിൽ തന്നെ വന്നതാണ്, പലതവണ നമ്മൾ ഈ ക്ലാസ്സുകളിൽ വിശദീകരിച്ചതുമാണ്. ചുരുക്കത്തിൽ, ആവും വിധം കഴിവിൽപ്പെട്ട കാര്യം ചെയ്യുക എന്ന നിബന്ധനയുള്ളത് കൽപ്പിക്കപ്പെട്ടിടത്തേക്ക് മാത്രം ബാധകവും വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കണം, അവിടെ ഒരു ഉപാധിയും പറഞ്ഞിട്ടില്ല എന്നത് വേർതിരിച്ച് അറിയേണ്ടതാണ്. അപ്പോൾ അതാണ് തഖ്വ. ഈ പറഞ്ഞ വിധം ഇത്തഖില്ല, നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. അന്തഫ്അലമാ അമറല്ലാഹു ബിക ഇഖ്ലാസൻ ലില്ലാ വത്തിബാഅൻ ലിറസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കൽപ്പിച്ച വിധം ഇഖ്ലാസോടുകൂടെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, ഇത്തിബാഅ് കൃത്യമായും പാലിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായും അനുധാവനം ചെയ്യുക, വഅൻ തതുറുക മാനഹല്ലാഹു അൻഹു ഇംതിസാലൻ ലിനഹിയില്ലാഹി അസ്സ വജല്ല, അല്ലാഹു വിരോധിച്ച കാര്യങ്ങളെ അതിനെ പൂർണ്ണമായും അതിൽ നിന്ന് വിട്ടുനിൽക്കുക, അവൻ വിരോധിച്ച കാര്യമായതുകൊണ്ട് തന്നെ അവൻ്റെ കൽപ്പന ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യത്തെ പാലിച്ചുകൊണ്ട് അത് ചെയ്യാതെ ജീവിതത്തെ ക്രമപ്പെടുത്തുക, ഇതാണ് തഖ്വ. ഉദാഹരണമായി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് നമസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ പിന്നെ ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു റുക്നാണ് നമസ്കാരം. ആ നമസ്കാരം നിർവഹിക്കുന്നത് അതിൻ്റെ നിബന്ധനകൾ, നമസ്കാരത്തിൻ്റെ ഷുറൂത്തുകൾ, നമസ്കാരം സ്വീകാരയോഗ്യമാകാനുള്ള, മഖ്ബൂലാകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഷർത്തുകളുണ്ടല്ലോ, ആ ഷർത്തുകൾ പാലിക്കുക, അതിൻ്റെ റുക്നുകൾ പാലിക്കുക, അതിൻ്റെ നിർബന്ധമായ ഘടകങ്ങൾ പാലിക്കുക. നമസ്കാരത്തിന് മൂന്ന് കാര്യങ്ങളാണുള്ളത്. ഷർത്തുകളുണ്ട്, നമസ്കാരത്തെക്കുറിച്ച് വരുന്ന അധ്യായങ്ങളിൽ അത് വിശദമായി തന്നെ നമുക്ക് പഠിക്കാം. അതേപോലെ നമസ്കാരത്തിന് റുക്നുകളുണ്ട്, നമസ്കാരത്തിന് വാജിബാത്തുകളും ഉണ്ട്. ഷുറൂത്തുകളാണ് ആകുക, ശുദ്ധി വരുത്തുക, ഔറത്ത് മറക്കുക, ഖിബ്ലക്ക് മുന്നിടുക എന്നുള്ളതൊക്കെ അതിൻ്റെ ഷർത്തുകളാണ്. റുക്നുകളാണ് സുജൂദ് ചെയ്യുക, റുക്കോൾ ചെയ്യുക, ഫാത്തിഹ പാരായണം ചെയ്യുക പോലെയുള്ളവ അതിൻ്റെ റുക്നുകളാണ്. ഓരോ റുക്നുകളിലും റുക്നുകൾ നിർവഹിക്കുമ്പോഴും അവിടെ പ്രത്യേകമായി ചെല്ലാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ദിക്റുകളുണ്ട്. സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല, റുക്കോയിൽ സുബ്ഹാന റബ്ബിയൽ അഅലീം പോലെയുള്ള ദിക്റുകൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമസ്കാരത്തിൻ്റെ വാജിബാത്തിൽപ്പെട്ടതാണ്. മനഃപൂർവ്വം ഒരാളത് ഒഴിവാക്കിയാൽ നമസ്കാരം തന്നെ ബാത്തിലാകും. മറന്നുകൊണ്ടൊഴിവാക്കിയാൽ അത് പരിഹരിക്കാൻ അവൻ സഹുവിൻ്റെ സുജൂദ് ചെയ്യേണ്ടതാണ്. അത്തരം കാര്യങ്ങളാണ് അതിൻ്റെ വാജിബാത്ത് എന്ന് പറയുന്നത്. ഈ വാജിബാത്തുകളും അർക്കാനുകളും ഷുറൂത്തുകളും എല്ലാം പാലിച്ചുകൊണ്ട് അക്കാര്യം നിർവഹിക്കുക, അതാണിപ്പോൾ നമസ്കാരത്തിൽ തഖ്വ കാണിക്കുക, തഖ്വ പുലർത്തുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശ്യം. ഈ ഷർത്തുകളിലോ അഥവാ നിബന്ധനകളിലോ അതിൻ്റെ ഘടകങ്ങളിലോ അനിവാര്യമായി നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങളിലോ തകരാറ് വരുത്തിയാൽ, വീഴ്ച വരുത്തിയാൽ, ഫൈന്നകൂലം യത്തഖില്ല, അവൻ അല്ലാഹുവിന് ആ വിഷയത്തിൽ സൂക്ഷ്മത കാണിച്ചിട്ടില്ല, അവൻ തഖ്വ കാണിച്ചിട്ടില്ല, അവനതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നർത്ഥം. അതുപോലെ സക്കാത്തിൽ തഖ്വ കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ ധനങ്ങളിൽ നിന്നെല്ലാം അത് കൂട്ടി കൃത്യമായി കണക്കാക്കി അതിൻ്റെ നിശ്ചിത വിഹിതം അർഹർക്ക് നൽകുക. അതൊരു ബുഹിലില്ലാതെ നൽകണം. ഇടങ്ങാറായിട്ട് കൊടുക്കല്ല. അള്ളാഹു തആല കൽപ്പിച്ചത് കൊണ്ട് തന്നെ ഞാൻ നൽകുന്നത്, ഞാനിത് നൽകുന്നതിൽ സംതൃപ്തനാണ്, തൃപ്തിയോടുകൂടെ നൽകുക. അതല്ലാതെ അവനത് മനമില്ല മനസ്സോടെ നൽകുകയാണെങ്കിൽ, എപ്പോഴെങ്കിലും ഒരു കണക്ക് നോക്കാതെ നൽകുകയൊക്കെയാണെങ്കിൽ, സക്കാത്ത് നൽകുന്ന വിഷയത്തിൽ അവൻ തഖ്വ കാണിച്ചിട്ടില്ല എന്ന് പറയാം. നോമ്പിൻ്റെ കാര്യവും അങ്ങനെയാണ്. നോമ്പിൽ തഖ്വയുണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? നോമ്പിൽ അള്ളാഹുത്താൽ ഒരു നോമ്പുകാരൻ പ്രത്യേകമായും അകന്നു നിൽക്കേണ്ടുന്ന, അല്ലാത്ത സന്ദർഭങ്ങളിലും ഒഴിവാക്കേണ്ടുന്ന കാര്യങ്ങളാണ്. നോമ്പാകുമ്പോൾ പ്രത്യേകിച്ചും അവൻ ജാഗ്രത പാലിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഗീബത്ത് അത് വരാതിരിക്കുക, നമീമത്ത് വരാതിരിക്കുക, ലഹവായ സംസാരങ്ങൾ വരാതിരിക്കുക, ഇതിൽ നിന്നെല്ലാം അകന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ബക്കിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിച്ചാൽ ആ വ്യക്തിയെ സംബന്ധിച്ച് നോമ്പിൻ്റെ കാര്യത്തിൽ അയാൾ തഖ്വ കാണിച്ചു എന്ന് പറയാം. ഹജ്ജായാലും അങ്ങനെയാണ്. അങ്ങനെ എല്ലാ ഇബാദത്തുകളും അള്ളാഹു സുബ്ഹാനഹു വതആല നിർവഹിക്കാൻ പറഞ്ഞിട്ടുള്ള സർവ ആരാധനകളും ഈ വിധത്തിൽ അവൻ്റെ അടുക്കിൽ നിന്ന് കൂലി കിട്ടണം എന്ന നിയത്തോടുകൂടെ, സംതൃപ്തമായ മനസ്സോടുകൂടെ നിർവഹിക്കലാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറയുന്നത്. തഖ്വക്ക് ശിർക്കിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കുക, ശിർക്കിനെ സൂക്ഷിക്കുക എന്ന് വ്യാഖ്യാനം നൽകിയ പൗരാണിക പണ്ഡിതന്മാരും താബിഉകളുമൊക്കെ ഉണ്ട്. അതും വളരെ പ്രധാനമാണ്. കാരണം ശിർക്ക് ജീവിതത്തിൽ കടന്നു വന്നാൽ ഈ ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം നിഷ്ഫലമാകും. ശിർക്ക് തഖ്വയുടെ ഏറ്റവും വലിയ ശത്രുവാണ്. എല്ലാ ഇബാദത്തുകളെയും നിഷ്ഫലമാക്കുന്നതാണല്ലോ ശിർക്ക്. അതുകൊണ്ടാണ് തഖ്വ എന്ന് പറഞ്ഞാൽ അത് ശിർക്കിൽ നിന്ന് മുക്തമായ ജീവിതം എന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനം നൽകുവാനുള്ള കാരണം അതാണ്. അപ്പോൾ ഒന്നാമത്തെ ഉപദേശം, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നീ എവിടെയായിരുന്നാലും, വീട്ടിലായാലും നാട്ടിലായാലും ഒറ്റക്കായാലും ജനമധ്യത്തിലായാലും പള്ളിയിലായാലും പള്ളിക്കൂടത്തിലായാലും ഓഫീസിലായാലും യാത്രയിലായാലും സ്വദേശത്തായാലും വിദേശത്തായാലും എവിടെയാണെങ്കിലും നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ നീ കാത്തു സൂക്ഷിക്കേണ്ടതാണ് തഖ്വ. ആ തഖ്വ ജീവിതത്തിൽ ഉടനീളമുണ്ടാവണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായി നൽകിയിട്ടുള്ള ഉപദേശം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വിധത്തിൽ അവനെ സൂക്ഷിച്ചും അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുമൊക്കെ ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതേ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മൾ കാതോർക്കുന്നു മധുരം ഖുർആൻ.
3: أعوذ بالله من الشيطان الرجيم.

0: ആത്മീയത നിറഞ്ഞ പാരായണ ശൈലിയിലൂടെ ലോകമെമ്പാടുമുള്ള ജനശ്രദ്ധ നേടിയ ഖുർആൻ കാരികളിൽ ഒരാളാണ് ഖലീഫ മുഹമ്മദ് തുനൈജി. യു എ ഇയിലെ ഷാർജയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവനായി ഹെഫലാക്കുകയും ശേഷം ഉന്നത നിലവാരത്തിലുള്ള ഖുർആൻ തജ്വീദ് ഖിറാഅത്ത് പഠനം നടത്തുകയും ചെയ്തു. യു എ ഇയിലെ പ്രശസ്ത പള്ളികളിൽ ഇമാമായും ഖാരിആയും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ അക്കാദമിയിൽ ഒരു മാതൃകാ പരിശീലന സംവിധാനം നടപ്പാക്കിയിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രവണമനോഹരമായ ആ ഒരു പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്.
1: പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലെ 55 അധ്യായം സൂറ റഹ്മാനിലെ 17 മുതലുള്ള ആയത്തുകളാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്ന വളരെ ചിന്തനീയമായ ചില ഭാഗങ്ങളിലൂടെയാണ് മധുരം ഖുർആൻ കടന്നുപോയത്. റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്‌രിബൈൻ, രണ്ട് ഉദയസ്ഥാനങ്ങളുടെ റബ്ബും രണ്ട് അസ്തമനസ്ഥാനങ്ങളുടെ റബ്ബുമാകുന്നു അവൻ. ഫബിഅയ്യി ആലായി റബ്ബിക്കുമാ തുകദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? മറജൽ ബഹ്റൈനി യൽ തഖിയാൻ, രണ്ട് സമുദ്രങ്ങളെ അവ തമ്മിൽ കൂട്ടിമുട്ടത്തക്ക നിലയിൽ അവൻ അയച്ചുവിട്ടിരിക്കുന്നു. ബൈനഹുമാ ബർസഖുല്ലാ യബ്ഗിയാൻ, അവ രണ്ടും അന്യോന്യം അതിക്രമിച്ചു കടക്കാതിരിക്കത്തക്ക ഒരു മറ അവക്കിടയിലുണ്ട്. ഫബിഅയ്യി ആലായി റബ്ബിക്കുമാ തുകദ്ദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല വളരെ മനോഹരമായ ഒരു സൂറയാണ് സൂറത്തു റഹ്മാൻ. അതിലെ ആവർത്തിച്ച് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഓരോ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കിയിട്ടും ഫബിഅയ്യി ആലായി റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്നുള്ള ആവർത്തനം അതീവ മനോഹരമായൊരു പാരായണം സൂറത്തു റഹ്മാനിൻ്റേത് നമുക്ക് സാധ്യമാക്കുന്നു. അല്ലാഹു ഈ ആയത്തിലൂടെ പറഞ്ഞതിൻ്റെ ഒരു അല്പ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നുപോകാം. അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് രണ്ട് ഉദയാസ്തമന സ്ഥാനങ്ങളെ സംബന്ധിച്ചാണ്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഉദയാസ്തമനങ്ങളെ ഉദ്ദേശിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അതിലടങ്ങിയ ദൃഷ്ടാന്തങ്ങളും അനുഗ്രഹങ്ങളും മനുഷ്യനോട് ചിന്തിക്കാൻ പറയുകയും ആ ചിന്തക്ക് അവൻ കടപ്പെട്ടവനാകുന്നു എന്ന ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് അല്ലാഹു കൊണ്ടുവരികയും ഇതിലെല്ലാം അല്ലാഹുവിൻ്റെ മഹത്വം ഉൾക്കൊള്ളുന്നു എന്ന ഒരു കാര്യം കൂടിയാണ് ഒന്നാമത്തെ ആയത്തിലൂടെ പറഞ്ഞതെങ്കിൽ, തൊട്ടടുത്ത ആയത്തിലൂടെ അല്ലാഹു പറയുന്നത് രണ്ട് സമുദ്രങ്ങളെക്കുറിച്ചാണ്. ആ രണ്ട് സമുദ്രങ്ങൾ കൊണ്ട് ഉദ്ദേശം ശുദ്ധജലാശയങ്ങളും ഉപ്പുജലാശയങ്ങളുമാകുന്നു. രണ്ടും ഒന്നിനോടൊന്ന് തൊട്ടും അടുത്തടുത്തും സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ഒന്ന് മറ്റേതിനെ ആക്രമിച്ച് അതിൽ ലയിപ്പിക്കുന്നില്ല. ഓരോന്നും അതതിൻ്റെ വ്യത്യസ്തമായ പ്രകൃതി വിശേഷത്തോടെ തന്നെ നിലനിൽക്കത്തക്കവണ്ണം അവക്കിടയിൽ അല്ലാഹു എന്തോ ഒരു മറയും തടസ്സവും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു വലിയ ഒരു ഭാഗമാണ് അല്ലാഹു ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു നമ്മളോട് ചോദിക്കുന്നത് അവൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളോട് ആലോചിക്കുവാനും അവനോട് ആരാധന അർപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം കൂടിയാണ് ഈ ഒരു ഭാഗം പറഞ്ഞതിന് ശേഷം അല്ലാഹു നമ്മളിലേക്ക് ഇട്ടുതരുന്നത് എന്ന ഒരു ഭാഗം കൂടിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഈ ആയത്തിലൂടെ നമുക്ക് കിട്ടുന്ന സന്ദേശം.
2: ആരോഗ്യചിന്തകൾ, ജീവിതശൈലിയും സന്ധിവേദനയും ക്ലാസ് എടുത്തുകൊണ്ട് ഡോക്ടർ സ്വാദിഖ് തിരൂർ നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ജീവിതശൈലി മൂലം സന്ധിവേദന ഉണ്ടാകുമോ? സന്ധിവേദന പ്രായമായ ആളുകളിൽ വലിയ ഒരു പ്രശ്നമായിക്കൊണ്ട് കാണുന്നതാണ്. എന്നാൽ നമ്മുടെ ജീവിതശൈലി കൊണ്ട് സന്ധിവേദന ഉണ്ടാകാനുള്ള ചില സാധ്യതകളുണ്ട്. അതിലെ പ്രധാന ജീവിതശൈലി ഘടകങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് ശരീരഭാരമാണ്, എക്സസ് ബോഡി വെയ്റ്റ്, അല്ലെങ്കിൽ അമിതമായ ശരീരഭാരം. ഇവിടെ അമിതഭാരം സന്ധികളിൽ, പ്രത്യേകിച്ച് കാൽമുട്ടുകൾ, ഇടുപ്പ്, നട്ടെല്ല് എന്നിവയിൽ നേരിട്ട് കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നു. അപ്പം നടക്കുന്ന ഓരോ ചുവടിലും ശരീരഭാരത്തിൻ്റെ മൂന്നിരട്ടിയോളം മർദ്ദമാണ് മുട്ടുകളിൽ അനുഭവപ്പെടുന്നത്. ഇത് മുട്ടുവേദന ഉണ്ടാക്കാൻ കാരണമാകും. മറ്റൊന്ന്, കൊഴുപ്പ് കോശങ്ങൾ ശരീരത്തിൻ്റെ വീക്കുണ്ടാക്കുന്ന സൈറ്റോകൈനുകൾ ഉൽപ്പാദിപ്പിക്കുന്നതും സന്ധിവേദന കൂട്ടുന്നതിന് കാരണമാകുന്നു. മറ്റൊരു കാരണം, വ്യായാമക്കുറവും ഉദാസീനമായ ജീവിതവും. അനക്കമില്ലാതെ കൂടുതൽ സമയം ഇരിക്കുന്നത് സന്ധികൾക്ക് അയവ് നൽകുന്ന സൈനോവിയൽ ദ്രാവകത്തിൻ്റെ സംക്രമണം കുറയ്ക്കുകയും സന്ധികൾക്ക് മുറുക്കം അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് ഉണ്ടാവുകയും ചെയ്യും. ഇത് പേശികളുടെ ബലം കുറയുന്നതോടെ സന്ധികളെ താങ്ങി നിർത്താനുള്ള ശേഷി കുറക്കാൻ കാരണമായിട്ട് മാറാം. മറ്റൊന്ന്, മോശം ശരീരനിലയാണ്. അഥവാ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നോക്കുമ്പോഴൊക്കെ കുനിഞ്ഞിരിക്കുന്നത് കഴുത്ത്, തോട്, നട്ടൽ എന്നിവിടങ്ങളിലെ സന്ധികളെ സമ്മർദ്ദത്തിലാക്കാം. അപ്പോൾ തെറ്റായ രീതിയിൽ ഭാരം ഉയർത്തുന്നതും സന്ധികൾക്കും ലിഗമെൻ്റുകൾക്കൊക്കെ ക്ഷതമേൽക്കാൻ കാരണമാകും. അപ്പോൾ അത് നമ്മുടെ ഒരു പോസ്ചർ, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഇരുത്തം, നേരെ ഇരിക്കാത്തതിൻ്റെ പ്രശ്നം, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ നമുക്കൊരു സന്ധിവേദന ഉണ്ടാകാനുള്ള കാരണം. മറ്റൊന്ന്, നമ്മുടെ ഭക്ഷണശീലങ്ങളാണ്. ഒന്ന്, പ്രോ ഇൻഫ്ലമേറ്ററി ഫുഡ്സ് എന്ന് പറയും. അഥവാ വീക്കം കൂട്ടുന്ന ചില ഭക്ഷണങ്ങൾ, അമിതമായ പഞ്ചസാര, സംസ്കരിച്ച മാംസം, വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, ഇവയൊക്കെ സന്ധിവേദന കൂട്ടാനുള്ള ചില കാരണങ്ങളായി മാറാം. മറ്റൊന്ന്, യൂറിക് ആസിഡിൻ്റെ വർദ്ധനവ്. ഇപ്പം റെഡ് മീറ്റ് അഥവാ ബീഫ്, മട്ടൻ പോലെ മാംസങ്ങൾ, റെഡ് മീറ്റ് കഴിക്കുന്നതും അതുപോലെ തന്നെ കടൽ വിഭവങ്ങൾ, ഇതൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി ഗൗട്ട് എന്ന രീതിയിൽ സന്ധിവേദനയ്ക്ക് കാരണമാകാം. മറ്റൊന്ന്, പോഷകക്കുറവാണ്. വൈറ്റമിൻ ഡി, കാൽഷ്യം എന്നിവയുടെ കുറവും എല്ലുകളുടെയും സന്ധികളുടെയും ബലക്ഷയത്തിലേക്ക് നയിക്കുന്നു. പിന്നെ മറ്റൊരു കാരണം, അനുയോജ്യമല്ലാത്ത പാദരക്ഷകൾ. ആവശ്യത്തിന് ക്വിഷനിങ് ഇല്ലാത്തതോ കനം കുറഞ്ഞ സോളുള്ളതോ അല്ലെങ്കിൽ ഉയർന്ന ഉപ്പുറ്റിയുള്ളതോ അഥവാ ഹൈ ഹീൽസായ ചെരുപ്പുകൾ ഉപയോഗിക്കുന്നതൊക്കെ കണങ്കാൽ, കാൽമുട്ടി, ഇടുപ്പ് എന്നിവയുടെ സ്വാഭാവികമായ ഘടനയെ തെറ്റിച്ച് വേദനയുണ്ടാക്കാം. മറ്റൊരു കാരണം, ഉറക്കക്കുറവും മാനസിക സമ്മർദ്ദവും. കടുത്ത മാനസിക സമ്മർദ്ദം കോർട്ടിസോൾ ഹോർമോൺ വർദ്ധിപ്പിച്ച് ശരീരത്തിലെ വീക്കം കൂട്ടും. അപ്പോൾ കൃത്യമായ ഉറക്കം ലഭിക്കാതിരിക്കുമ്പോൾ ശരീരം തകരാറിലായ കോശങ്ങളെയും തരണാസ്ഥികളെയും പുനരുജ്ജീവിപ്പിക്കുന്നത് തടസ്സപ്പെടുന്നു. അപ്പോൾ അതും സന്ധിവേദനകൾക്ക് കാരണമാകാം. അപ്പോൾ ഇവിടെ നമ്മൾ വരുത്തേണ്ട ജീവിതശൈലി മാറ്റങ്ങൾ ഒന്ന്, ഭാരം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ശരീരത്തിൻ്റെ ഭാരം നമ്മൾ നിയന്ത്രിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ലോ ഇമ്പാക്റ്റ് വ്യായാമങ്ങൾ, സന്ധികൾക്ക് ആഘാതമേൽപ്പിക്കാത്ത വിധത്തിൽ നീന്തൽ, സൈക്ലിംഗ്, വേഗത്തിലുള്ള നടത്തം, ഇവയൊക്കെ നമ്മൾ ശീലമാക്കാം. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് അഥവാ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക.

0: ഇന്നത്തെ പീസ് ടൈമിൽ ഓരോ ദിവസവും പുതിയ വാർത്തകൾ വരുന്നു. എന്നാൽ ചില സന്ദേശങ്ങൾ എന്നും പ്രസക്തമാണ്. അത്തരം സന്ദേശങ്ങളുടെ വേദിയാണ് പീസ് റേഡിയോ. മനസ്സിന് സമാധാനം തേടുന്നവർക്ക്, ചിന്തക്ക് ദിശ തേടുന്നവർക്ക്, ജീവിതത്തിന് അർത്ഥം തേടുന്നവർക്ക് പീസ് റേഡിയോ. മാഷാല്ലാ, അന്നത്തെ പീസ് ടൈമിലൂടെ ഒരു വാക്കുകൊണ്ട് രണ്ടും മൂന്നും ചിന്തകൾ എണ്ണിയിട്ടിട്ടാണ് ഈ ഒരു ശ്രോതാവ് ഇവിടെ നമ്മൾ പീസ് റേഡിയോ ഡെസ്കിലേക്ക് അയച്ചിട്ടുള്ളത്, അല്ലേ?
1: അതെ.
0: ആർക്കൊക്കെ ആരൊക്കെയാണോ പീസ് റേഡിയോയുടെ ശ്രോതാക്കൾ എന്ന് ശരിക്കും ഇന്ന് കാണാം.
2: ഒരു ഒരു വരി ഇങ്ങനെ വായിച്ചത് ഓർക്കുന്നതേ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ടേ, നമ്മളിങ്ങനെ ദേഷ്യപ്പെടുന്ന നേരം അത്രയും നമ്മൾ ഏറ്റവും ദുർബലനായ മനുഷ്യനായി മാറണം. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു ഉപദേശം തേടി വന്നപ്പോൾ ലാ തഗല്ലബ് ലാ തഗല്ലബ് ലാ തഗല്ലബ് അതെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം നമ്മൾ എന്തിനോടൊക്കെ ആരോടൊക്കെ ദേഷ്യപ്പെടുന്നുണ്ടാവും, ആ ദേഷ്യപ്പെടുന്ന അത്രയും നേരം നമ്മുടെ ദൗർബല്യം അല്ലേ, നമ്മൾ ദുർബലനായി കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ അതൊന്ന് ആ ഒരു ദേഷ്യത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുക എന്നുള്ളത്, അത് പോസിബിളാണോ അല്ലെങ്കിൽ അത് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത കൂടി കൂട്ടത്തിലൊന്ന് പങ്കുവെക്കുകയാണ്.
3: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം വാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
4: Tuned to reality.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി, ഹംസ ജമാലി, ഫൈസൽ മൗലവി എന്നിവർ.
1: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, നിഖാബ് ധരിക്കുന്ന ഒരാൾക്ക് അത് എന്നും നിർബന്ധമാകുമോ, എല്ലായിടത്തും ഉപയോഗിക്കണം എന്നുണ്ടോ എന്നാണ്.
2: നിഖാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരം മൊത്തം മറക്കുന്ന വസ്ത്രമാണ്. മുഖം അടക്കം മറക്കുന്നതിനാണ് പൊതുവെ നിഖാബ് എന്ന് പറയുക. അതിന് ഇസ്ലാമികമായ വിധിയെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് വീക്ഷണങ്ങളുണ്ട്. അതിലൊന്ന് നിർബന്ധമാണ് എന്ന വീക്ഷണമാണ്. രണ്ടാമത്തെ വീക്ഷണം നിർബന്ധമെന്ന് പറഞ്ഞുകൂടെ, പക്ഷേ ശക്തമായ സുന്നത്താണ് എന്നാണ്. രണ്ട് വിഭാഗം പണ്ഡിതന്മാർക്കും അവരുടേതായ തെളിവുകളുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി മൂന്നാമത്തെ ഒരു വീക്ഷണഗതി ചില ആളുകൾ ഉദ്ധരിക്കാറുണ്ട്. മുഖം മറക്കൽ നിഷിദ്ധമാണ്, അത് തെറ്റിലേക്കാണ് മനുഷ്യനെ കൊണ്ടുചെന്നെത്തിക്കുക. അത്തരത്തിലുള്ള വീക്ഷണഗതി ഒരിക്കലും ഇസ്ലാമികമല്ല, അത് അവരുടെ മനസ്സിൻ്റെ മ്ലേച്ഛതയാണ് അറിയിക്കുന്നത്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആദ്യകാലത്ത് നിഖാബ് സ്ത്രീകൾ ധരിച്ചിരുന്നില്ല എന്നും, എന്നാൽ പിന്നീട് നിഖാബ് ധരിച്ചിരുന്നു എന്നുമൊക്കെ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ച് ചുറ്റുപാടുകൾ തിന്മകളിലേക്ക് മാടി വിളിക്കുമ്പോൾ ഏറ്റവും നല്ലത് ഇസ്ലാം നിർദ്ദേശിക്കുന്ന നിഖാബോടുകൂടിയുള്ള മാന്യമായ വസ്ത്രധാരണം തന്നെയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് 100:31 ആയത്തിൽ വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുൽന മിൻ അബ്സ്വാരിഹിന്ന വയഹ്ഫളന ഫുറൂജഹുന്ന, സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും ആവശ്യപ്പെടുക പറയുക എന്ന് പ്രവാചകനോട് പറയുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹ, അവരുടെ ഭംഗിയിൽ നിന്നും പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കുവാൻ നീ പറയുക എന്നാണ്. ഇവിടെ ഇല്ലാ മാ ളഹറ മിൻഹ, അവരുടെ ഭംഗിയിൽ നിന്നും പ്രത്യക്ഷമായത് എന്നതിനെക്കുറിച്ച്, മുഖം വെളിവാക്കാം അത് നിഷിദ്ധമല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ആയത്തുകൊണ്ട് ഇല്ലാ മാ ളഹറ മിൻഹ, അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായത് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഖവും കൈപ്പടവുമാകുന്നു എന്ന്. എന്നാൽ മുഖം മറക്കൽ നിർബന്ധമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ പറഞ്ഞു, അതുകൊണ്ട് ഉദ്ദേശം ഒരു സ്ത്രീ മുഖം മറച്ചാലും പൊതുവെ ഒരാൾക്ക് ഒരു പുരുഷനെ അവളെ കാണുമ്പോൾ തോന്നുന്ന ഒരു ഭംഗി, അവരുടെ ആകാരവടിയും മറ്റുമൊക്കെയുള്ള ഭംഗി, അങ്ങനെ തോന്നിയതുകൊണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് ആ സ്ത്രീക്ക് പ്രത്യേകിച്ച് കുറ്റമൊന്നുമില്ല, അതാണ് അവരുടെ ഭംഗിയിൽ നിന്നും പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കുവാൻ പ്രവാചകനോട് കൽപ്പിക്കുന്നത്.
1: ഭർത്താവ് മരിച്ചുപോയാൽ ഭർത്താവിൻ്റെ സ്വത്തിൽ ഭാര്യയ്ക്ക് അവകാശമുണ്ടോ? ഉണ്ടെങ്കിൽ ഭാര്യ പിന്നീട് മറ്റൊരു വിവാഹം ചെയ്താലും മുൻ ഭർത്താവിൻ്റെ സ്വത്തിലുള്ള അവകാശം നിലനിൽക്കുമോ എന്നാണ്.
3: ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിൻ്റെ സ്വത്തിൽ, ആ ഭർത്താവിന് മക്കളുണ്ടെങ്കിൽ എട്ടിലൊന്ന് അവകാശമാണുള്ളത്. ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെയാണ് കാര്യമെങ്കിൽ, അവരുടെ ആദ്യ ഭർത്താവിൻ്റെ സ്വത്തിൽ എട്ടിലൊന്നിൻ്റെ അവകാശമാണ് അവർക്കുള്ളത്. രണ്ട് പെൺമക്കളാണ് ആ ഭർത്താവിനുണ്ടായിരുന്നത് എങ്കിൽ സ്വത്തിൻ്റെ 3/2 അവകാശം ആ പെൺമക്കൾക്കുണ്ട്. ബാക്കി വരുന്ന അവകാശം ആ ഭർത്താവിൻ്റെ ബാപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ബാപ്പക്കും, അതുപോലെ തന്നെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉമ്മക്കൊക്കെയാണ്. ഉമ്മക്ക് 1/6, ബാക്കി വരുന്നത് ബാപ്പക്കുമാണ് ലഭിക്കുക. ഇനി ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്നില്ല എങ്കിൽ ആ ഭർത്താവിൻ്റെ സഹോദരന്മാർക്കിടയിൽ ആണൊരാൾക്ക് 2 പെണ്ണോഹരി എന്ന രൂപത്തിലാണ് വിഹിതം വെക്കപ്പെടേണ്ടത്. ഇങ്ങനെ വരുന്ന ഘട്ടത്തിൽ മൊത്തത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്വത്തിന് 24 ഓഹരിയാക്കിയാൽ അതിലെ 16 ഓഹരി പെൺമക്കൾക്കും മൂന്ന് ഓഹരി ഈ ഭാര്യക്കും നൽകിക്കഴിഞ്ഞ് ബാക്കി വരുന്ന 5 ഓഹരികളാണ് മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവകാശമായിട്ടുള്ളത്. മൊത്തത്തിൽ സ്വത്തിന് വില കാണുകയും അതിനെ 24 ഓഹരിയാക്കി അതിൽ 19 ഓഹരി ഉമ്മക്കും അവരുടെ പെൺമക്കൾക്കുമായി മാറ്റിവെക്കുകയും ബാക്കി 5 ഓഹരികൾ മാത്രമാണ് ഭർത്താവിൻ്റെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഇനി ഭർത്താവിൻ്റെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാൾക്കുമൊക്കെ അവകാശമായി കൊണ്ടുള്ളത്. ബാക്കി വരുന്ന അവകാശം ഈ മക്കൾക്കും ഉമ്മക്കുമാണ് ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ആ അവകാശത്തിൻ്റെ ഉള്ളിലാണ് ഈ വീട് വരുന്നത് എങ്കിൽ ആ വീട്ടിൽ താമസിക്കുവാൻ മറ്റൊരാളുടെയും സമ്മതത്തിൻ്റെ ആവശ്യമില്ല. അതേസമയത്ത് അത് മറ്റുള്ളവരുടെ അവകാശത്തിലാണ് വരുന്നത് എങ്കിൽ ആ അവകാശികളുടെ സമ്മതം ഈ വീട്ടിൽ പുതിയ ഭർത്താവ് ഒന്നിച്ച് ജീവിക്കുവാൻ ആവശ്യമുണ്ട് എന്നത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അല്ലാഹു അഅലം.
1: ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കുമ്പോൾ നാം അതേപോലെ ചൊല്ലേണ്ടതുണ്ടോ? അങ്ങനെ ചൊല്ലിയാൽ കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ ആ സമയം നാം എന്താണ് ചെയ്യേണ്ടത് എന്നാണ്.
4: അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയണ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സമിഅ്തുമുൻ നിദാഅ ഫഖൂലു മിസ്ലമാ യഖൂലുൽ മുഅദ്ദിൻ. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹിയാണ്. നിങ്ങൾ നിസ്കാരത്തിലേക്കുള്ള വിളി കേട്ടാൽ മുഅദ്ദിൻ പറയുന്നത് പോലെ പറയുക എന്ന നബിവചനം ഈ ഹദീസ് ഇവിടെ ബാങ്കും മിക്കാമത്തും ഉൾപ്പെടും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് പൊതുവെ മനസ്സിലാക്കുന്നത്. കാരണം ഇക്കാമത്ത് എന്നത് നിസ്കാരത്തിലേക്കുള്ള ഒരു വിളിയാണെന്ന് മുത്തഫഖുൻ അലൈഹിയായി ഹദീസിൽ തന്നെ നമുക്ക് കാണാം. ബൈന കുല്ലി അദാനൈനി സ്വല ഹദീസിൽ വന്നതാണ്. രണ്ട് അദാനുകൾക്കിടയിൽ, എല്ലാ രണ്ട് അദാനുകൾക്കിടയിലും, അതായത് ബാങ്കും ഇക്കാമത്തുമാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്, അതിൻ്റെ ഇടയിൽ സുന്നത്തുകളുണ്ട് എന്ന ഹദീസ്. അപ്പോൾ ഇക്കാമത്ത് കേൾക്കുന്നവർ ബാങ്ക് കേൾക്കുന്നവരെ പോലെ തന്നെ ഇഖാമത്തിൻ്റെ പദങ്ങൾ മുഅദ്ദിൻ പറയുന്ന പോലെ പറയൽ സുന്നത്താണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ബാങ്കിലേതുപോലെ ഹയ്യാല സ്വലാ ഹയ്യാൽ ഫലാ എന്ന് കേൾക്കുമ്പോൾ ലാഹുല വലാക്കുവത്ത ഇല്ലാ ബില്ല എന്ന് പറയണം. അല്ലാത്ത മറ്റുള്ള എല്ലാ സന്ദർഭങ്ങളിലും കതുക്കാമത്ത് സലാ എന്ന് കേൾക്കുമ്പോഴും മുഅദ്ദിൻ പറയുന്നത് പോലെ തന്നെ പറയുകയാണ് വേണ്ടത്. അതിനുശേഷം ബാങ്ക് ഇഖാമത്തിന് ശേഷം ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥനയും ചൊല്ലൽ സുന്നത്താണ് എന്നാണ് പണ്ഡിതന്മാർ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇമാം ഷാഫി, അതുപോലെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇതുപോലെ തുടങ്ങിയിട്ടുള്ള ആധുനികരായ പണ്ഡിതന്മാരൊക്കെ ഈ അഭിപ്രായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അല്ലാഹു തആല ആലം.
1: എന്തുകൊണ്ടാണ് ബാങ്ക് കൊടുക്കുമ്പോൾ നായകൾ ഓരിയിടുന്നത് എന്നാണ്?
5: ഇവിടെ ചോദ്യത്തിൽ നായ ഓരിയിടുന്നതുമായി ബന്ധപ്പെട്ടാണ്. ബാങ്ക് വിളിയുടെയൊക്കെ സമയത്ത് അല്ലാതെയും നായകൾ ഓരിയിടുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നായ ഓരിയിടുന്നത് നിങ്ങൾ കേട്ടാൽ ശപിക്കപ്പെട്ട ഷെയ്ത്താനിൽ നിന്ന് അള്ളാഹുവിങ്കൽ നിങ്ങൾ ആശ്രിതരാകണം, അള്ളാഹുവിനോട് നിങ്ങൾ അഭയത്തേട്ടം നടത്തണം എന്നുള്ളത്. ഫതഅവദു ബില്ലാഹി മിനശ് ഷെയ്ത്താനിർ റജീം. ശപിക്കപ്പെട്ട ഷെയ്ത്താനിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവോട് രക്ഷക്ക് തേടുക, അഭയം തേടുക. ഫഇന്നഹുന്ന യറൌ യറൈന മാ ലാ തറൌന എന്നാണ്. അവ നിങ്ങൾ കാണാത്തത് കാണുന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് അനുബന്ധം പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ നുബാഹുൽ കിലാബ്, നായകളുടെ ഓരിയിടൽ, അതേപോലെ നഹീഖുൽ ഹമീർ ബില്ലയിൽ രാത്രി സമയങ്ങളിൽ കഴുത കരയുന്നത് ഒക്കെ കേട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ഒരു കൽപ്പനയാണ്. അപ്പോൾ ഈ ബാങ്ക് വിളിക്കുമ്പോഴാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ നായകൾ ഓരിയിടുന്നത് കേൾക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് അഭയം തേടുക. ആരിൽ നിന്ന്? മിന ഷെയ്ത്താനിർ റജീം, റജീമായ ഷെയ്ത്താനിൽ നിന്ന്. നിങ്ങൾ കാണാത്തത് അവ കാണുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളോട് കൽപ്പിച്ച കാര്യം അത് പ്രയോഗവൽക്കരിക്കുക. ഷെയ്ത്താനിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തേടുക, അഭയം തേടുക. ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മനസ്സ് ഊന്നേണ്ടത്. ഇതാണ് ആ ചോദ്യത്തിനോട് പ്രതികരിക്കാനുള്ളത്. അള്ളാഹു ആലം.
1: ചെറിയ അശുദ്ധി ഉണ്ടായാൽ ഖുർആൻ ഓതാൻ പറ്റുമോ എന്നാണ്.
2: വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ഓരോ ലഫ്ളുകൾക്കും 10 കൂലി അള്ളാഹു സുബ്ഹാനഹു വതാല നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാൻ ശുദ്ധിയുടെ ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിന് നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാൻ ശുദ്ധിയുടെ ആവശ്യമില്ല. ഏത് സാഹചര്യത്തിലും വിശുദ്ധ ഖുർആൻ ഓതാവുന്നതാണ്. ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇത്തിഫാക്കുള്ള വിഷയം, ജനാബത്തുകാരനായി കഴിഞ്ഞാൽ ജനാബത്ത് കുളിക്കാതെ അയാൾ
3: ഖുർആൻ പാരായണം പാരായണമെന്നുള്ള നിലക്ക് നടത്താൻ പാടില്ല എന്നതാണ്. അതേസമയത്ത് ദിക്ർ എന്നുള്ള അർത്ഥത്തിൽ ഖുർആനിലുള്ള ചെറിയ സൂറത്തുകളോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ആയത്തുകളോ ഓതുന്നത് വിലക്കപ്പെടുന്ന കാര്യവുമല്ല. എന്നാൽ ജനാബത്തുകാരനായിക്കൊണ്ട് അശുദ്ധിയുണ്ടാകുന്ന സാഹചര്യമൊഴിച്ച് ബാക്കി ഏത് അശുദ്ധിയുള്ള സാഹചര്യത്തിലും തങ്ങൾക്ക് മനഃപ്പാടമുള്ള ഭാഗം വിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതുന്നതിന് യാതൊരു വിരോധവുമില്ല. ഖുർആൻ പാരായണത്തിന് ശുദ്ധിയുടെ ആവശ്യമില്ല. എന്നാൽ മുസ്ഹഫ് തൊടാൻ ശുദ്ധി ആവശ്യമുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നുണ്ട്. അവിടെ മുസ്ഹഫ് തൊടാൻ ശുദ്ധി ആവശ്യമുണ്ട് എന്നു പറഞ്ഞ ആളുകളുടെ നിലപാടാണ് പ്രമാണങ്ങളോട് കൂടുതൽ യോജിക്കുന്നതായും സൂക്ഷ്മതയ്ക്ക് നല്ലതായും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചോദ്യകർത്താവ് ഉന്നയിച്ച ചോദ്യത്തിൽ ഖുർആൻ ഓതുന്നതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ തന്നെ അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്, വുളു നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള അസുഖങ്ങളുള്ള വ്യക്തിയാണ് അദ്ദേഹം, അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം ചെയ്യുന്നത് പ്രയാസമായി വരുന്നു. മുസ്ഹഫ് തൊടലാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ മുസ്ഹഫ് തൊടാതെ തന്നെ നമുക്ക് മനഃപ്പാടമുള്ള ഭാഗങ്ങൾ ഓതാം. രണ്ടാമത്തത് നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വിശുദ്ധ ഖുർആനിൻ്റെ ആപ്പുകൾ, ആ ആപ്പുകൾ ഉപയോഗിക്കുന്നത് മുസ്ഹഫ് ഉപയോഗിക്കുന്നത് പോലെ കാണേണ്ടതില്ല എന്നു തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം രോഗികളായ ആളുകൾ അവർ വിശുദ്ധ ഖുർആനിൻ മുസ്ഹഫിൽ നോക്കി ഓതുന്നതിനേക്കാൾ അത്തരം ആളുകൾക്ക് കൂടുതൽ സൗകര്യപ്രദം തങ്ങളുടെ കൈകളിൽ ഉള്ള മൊബൈൽ ഫോണുകളിലുള്ള മുസ്ഹഫുകളിൽ അവർക്ക് നോക്കി ഓതാവുന്നതാണ്. അത്തരം സാഹചര്യങ്ങളിൽ വുളുവിൻ്റെ ആവശ്യവുമില്ല. അതേസമയം മുസ്ഹഫിൽ സ്പർശിച്ചുകൊണ്ട് ഓതുവാൻ വുളു ചെയ്യുക എന്നതുതന്നെയാണ് ആ രംഗത്ത് ഏറ്റവും സൂക്ഷ്മമായ നിലപാടായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമോ? ഇപ്പോൾ ഹോസ്പിറ്റൽ ബിൽ കൂടുതലാണല്ലോ, അതുകൊണ്ട് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമോ എന്നാണ്.
2: നമ്മളിപ്പോൾ ഒരാൾക്ക് നല്ല ദാഹം ഉണ്ടാകും, അതുകൊണ്ട് കുറച്ച് മദ്യം മുൻകൂട്ടിയാണ് വാങ്ങി വെക്കാം എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ലല്ലോ. ഈ ഒരു ചോദ്യം തന്നെ വളരെ കറക്റ്റാണ്, ഇത്തരം ഇൻഷുറൻസ് നിഷിദ്ധമാണ് എന്ന് പറയാം. കാരണം ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ വലിയ സംഖ്യ വരും, അതുകൊണ്ട് ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്ന് പറയുമ്പോൾ ആ എടുത്തു വെക്കുന്ന ആളുടെ ലക്ഷ്യമെന്താണ്? കുറഞ്ഞ ഇൻകമിൽ വലിയ ലാഭം ലഭിക്കണമെന്നാണ്. നേരെ മറിച്ച് കമ്പനി അവിടെ ആഗ്രഹിക്കുക തങ്ങളുടെ സംരംഭത്തിൽ നിക്ഷേപിച്ച ആളുകൾ, ഇൻഷുറൻസ് പോളിസി എടുത്ത ആളുകൾക്കൊന്നും വരരുതേ, അവർക്ക് ഒരു അസുഖം വരരുത്, വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ സംഖ്യ കൊടുക്കേണ്ടി വരുമെന്നാണ്. ചൂതാട്ടമാണ്, ലോട്ടറിയാണ് എന്നത് പൂർണ്ണമായ ബോധ്യമാണ് ഈ ചോദ്യത്തിലൂടെ മനസ്സിലാകുന്നത്. ഇന്നമൽ ഖംറു വൽ മൈസർ, മദ്യം ചൂതാട്ടം, ഇതൊക്കെ രിജ്സും മിൻ അമലി ശൈത്താൻ, മ്ലേച്ഛമാണ്, പൈശാചികമാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്. നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹുവിൻ്റെ കലാക്കതിൽ വിശ്വസിച്ചുകൊണ്ട് അനുവദിക്കപ്പെട്ട ചികിത്സാ വഴികൾ തേടി അതോടൊപ്പം മുസ്ലിം ഉമ്മത്ത് മറ്റ് സഹോദരങ്ങളൊക്കെ തന്നെ ഇത്തരം ആളുകളെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ സഹായിച്ച് കടം കൊടുത്ത് മുന്നോട്ട് പോകുക, അതിലപ്പുറം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ഇതാണ് ഇതിനുള്ള വഴി.
1: നിത്യവും തല മൊട്ടയടിക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്.
5: തല മൊട്ടയടിക്കൽ ഹജ്ജിന് അതിൻ്റെ ഭാഗമായിട്ട് സുന്നത്താണ്. മുടി വെട്ടിയാലും മതി, തല മുണ്ടനം ചെയ്യലാണ് കൂടുതൽ ഉത്തമം. അത് സുന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബിചര്യാണെന്നുള്ള അർത്ഥത്തിൽ, അതില്ലെങ്കിൽ അത് ഹജ്ജിൻ്റെ ഭാഗമാണ്, മുടിയെടുക്കണം, ഹജ്ജിൻ്റെ നിർബന്ധ ബാധ്യതകളിൽപ്പെട്ടതാണ്. അതേപോലെ ഉംറക്ക് മുടിയെടുക്കൽ തലമുണ്ടനം ചെയ്തുകൊണ്ട് അത് ഉംറയുടെ നിർബന്ധ ഭാഗമാണ്. മുണ്ഡനം ചെയ്യുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത്, കൂടുതൽ പ്രതിഫലാർഹം. തലമുടി വെട്ടിയാലും മതി. എന്നാൽ അതല്ലാത്ത സന്ദർഭങ്ങളിൽ, ഇപ്പോൾ കുട്ടിയുണ്ടായി, അപ്പോൾ അഖീഖയുടെ ഭാഗമായിട്ടുള്ള നവജാത ശിശുവിൻ്റെ മുടിയെടുക്കൽ, അത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമീതു അൻഹുൽ അദ എന്ന് പറഞ്ഞിട്ട് മുടിയെടുക്കാൻ വേണ്ടി ഇത് കൽപ്പിച്ചു. ആൺകുട്ടിയുടെ മുടിയെടുക്കൽ, അതേപോലെ പെൺകുട്ടിയുടെ മുടിയെടുക്കലും ചില പണ്ഡിതന്മാർ പെൺകുട്ടിയുടെ മുടിയെടുക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാരാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവ സമയത്തുള്ള മുടിയെക്കുറിച്ച് അദൻ എന്നാണ് പറഞ്ഞത് നീക്കാൻ പറഞ്ഞു. അപ്പോൾ ആണിനും പെണ്ണിനും ഒരുപോലെയാണ് മുടിയെടുക്കൽ. അതല്ലാത്ത ഈ സന്ദർഭങ്ങളില്ലാത്ത സമയങ്ങളിൽ മുടിയെടുക്കൽ, അത് അനിവാര്യതയുണ്ടെങ്കിലല്ലാതെ പാടില്ല. വെറുതെ മുട്ടടിച്ചെടുക്കുക എന്നുള്ളത് പാടില്ല. ചികിത്സയുടെ ഭാഗമായിട്ട് പറ്റും, ആവശ്യമുണ്ടെങ്കിൽ പറ്റും. എന്നാൽ അനാവശ്യമായിട്ട് ഇങ്ങനെ മുട്ടയടിച്ച് നടക്കുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല. നിസ്രാശ്രമത്തങ്ങൾ മുസ്ലത്തിനെ വിരോധിച്ചു, വികൃതമാക്കൽ വിരോധിച്ചു. ഈ വികൃതമാക്കുന്നതിന് സമാനം എന്നാണ്. മാത്രമല്ല അത് നിസ്രാശ്രമത്തങ്ങൾ പറഞ്ഞു, ഈ ഖവാരിജുകളുടെ ലക്ഷണമാണ് മുടി മുണ്ടനം ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം വിധവീ കക്ഷികളോട് സാദൃശ്യം ഇല്ലാതിരിക്കാൻ മുടി മുണ്ടനം ചെയ്യാൻ പാടുള്ളതല്ല, മുടി വളർത്തുകയാണ് വേണ്ടത്. എന്നാൽ ആവശ്യമാണ് എങ്കിൽ, അതായത് ചികിത്സ ആവശ്യാർത്ഥം മറ്റൊക്കെ, അപ്പോൾ മുണ്ടനം ചെയ്യാവുന്നതാണ്. നിസ്രാശ്രമത്തങ്ങളുടെ ഒരു സഹാബി കഅബ് ബിൻ ഉജ്റ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്ന് അദ്ദേഹത്തിന് രോഗം പിടിപെട്ട് പനിപെട്ട് ഇങ്ങനെ തലയിൽ നിന്ന് പേനൊലിച്ചിറങ്ങുന്ന അവസ്ഥ വന്നപ്പോൾ അദ്ദേഹം ഇഹ്റാമിലായിരിക്കും തന്നെ റസൂല പറഞ്ഞില്ലേ, ആ മുടി നീക്കാൻ പറഞ്ഞ്. അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് മുടി നീക്കുകയുണ്ടായി എന്നാണ്. അത് ചികിത്സയുടെ ഭാഗമായി ഉള്ള മുടി നീക്കൽ.
1: കുട്ടികളെ കരാട്ടെ പഠിപ്പിക്കാൻ പറ്റുമോ എന്നാണ്.
6: ഇസ്ലാം വിലക്കിയിട്ടില്ലാത്ത ഏതു തരം ജോലികളും അതേപോലെ വിദ്യകളും ഒക്കെ നേടുക എന്നത് ഒരു വിശ്വാസിക്ക് ഏറ്റവും അഭികാമ്യം തന്നെയാണ്. ഉപകാരമുള്ള ഏതു വിദ്യയും ഒരാൾക്ക് അഭ്യസിക്കാം. ഇമാം ഷാഫി റഹിമഹുല്ലാ പ്രഗത്ഭനായ അമ്പെയ്ത്തുകാരനായിരുന്നു. അതേപോലെ കുതിര സവാരിയിൽ വലിയ അഗ്രഗണ്യനായ ആളായിരുന്നു ഇമാം ഷാഫി റഹിമഹുല്ലാ. അതേപോലെ ലോകത്ത് വന്ന പല പ്രഗത്ഭരായ പണ്ഡിതന്മാരും വ്യത്യസ്തമായ കഴിവുകളിൽ വളരെ മികച്ചവരായിരുന്നു. ഷെയ്ഖുസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ നല്ല ഒരു പട്ടാളക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ നാട്ടിൽ. തൻ്റെ രാജ്യത്തിനു വേണ്ടി അദ്ദേഹം സൈന്യത്തിലിറങ്ങുകയും രാജ്യത്തിനെ നശിപ്പിക്കാൻ ആക്രമിക്കാൻ വരുന്നവർക്കെതിരെ മുന്നിൽ നിന്നുകൊണ്ട് യുദ്ധം നയിക്കുകയും ചെയ്തവരാണ് ഷെയ്ഖുസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ. അതുകൊണ്ട് തന്നെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി, കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒക്കെ ഒരാൾക്ക് അത്തരം ഏത് വിദ്യകളും ഇസ്ലാമിന് അന്യമല്ലാത്ത അഥവാ നിഷിദ്ധമാക്കപ്പെട്ടതല്ലാത്ത ഏത് വിദ്യകളും ഒരാൾക്ക് സ്വായത്തമാക്കാം, പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. അല്ലാഹു അഅലം.
0: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയനിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പമുണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സൊലാഹി, ഹംസ ജമാലി, ഫൈസൽ മൗലവി എന്നിവർ.
7: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
8: ഒരു ടീച്ചർ അവരുടെ കുട്ടികൾക്ക് EVS പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഈ പൂമ്പാറ്റയുടെ ജീവിതക്രമത്തെക്കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് പുഴു ലാർവയായി അതിൻ്റെ എഗ് മുട്ടയായിട്ട് അവിടെ നിൽക്കുന്നു, പിന്നെ അത് കാറ്റർപില്ലറാവുന്നു, പിന്നെ അത് പ്യൂപ്പയായിട്ട് രൂപാന്തരപ്പെടുന്നു, പിന്നെ ബട്ടർഫ്ലൈ ആവുന്നു. അപ്പോൾ അതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു റിയൽ മോഡല് ശരിക്കും അവർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരാദ്യം ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു, ഈ പ്യൂപ്പ അത് അതിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നൊരു രൂപം, അതിങ്ങനെ വന്നു. അവരിങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. ഒരുപാട് സമയമെടുത്തിട്ടത് കണ്ടപ്പോൾ അതിങ്ങനെ വളരെ പ്രയാസപ്പെട്ട് അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് അതിങ്ങനെ വരികയാണല്ലോ. പ്യൂപ്പ പൂമ്പാറ്റയായിട്ട് രൂപാന്തരം പ്രാപിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സമയത്ത് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. കുട്ടികളിങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരുന്ന അവസാനം ആ ഒരു പുറത്തേക്ക് വരുന്ന സ്ട്രഗിളൊക്കെ കുട്ടികൾ കണ്ട് അവസാനം അത് പുറത്തേക്ക് വന്നപ്പോൾ പൂമ്പാറ്റയായപ്പോൾ അതിമനോഹരമായൊരു പൂമ്പാറ്റ വർണ്ണങ്ങളുള്ള ആ ഒരു ശലഭം ഇങ്ങനെ പാറിപ്പോകുന്നവർ കണ്ടു. അത് കണ്ട ഉടനെ കുട്ടികൾ വീണ്ടും പറഞ്ഞു, ടീച്ചറെ ഞങ്ങൾക്കൊന്നുകൂടി അതൊന്ന്
9: കാണണം,
8: ഒന്നുകൂടി കാണണം. നിർബന്ധം പിടിച്ചപ്പോൾ വീണ്ടും അതുപോലെ ഒന്നുകൂടി കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ടീച്ചർ അതുപോലെ വീണ്ടും
9: റിപ്ലൈ ചെയ്തു,
8: അതുപോലെ തന്നെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ പ്യൂപ്പയിൽ നിന്ന് അത് വീണ്ടും പൂമ്പാറ്റയിലേക്ക് രൂപാന്തരം പ്രാപിക്കുന്നതിൽ ഇതേ നേരത്തേനേക്കാൾ കൂടുതൽ നിങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കുട്ടികൾക്ക് ഫീൽ ചെയ്തു. ടീച്ചർ അത് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ അതിന് ശേഷം ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് പോട്ടെ, ഇത് കണ്ടതിന് ശേഷം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളിങ്ങനെ റൗണ്ട് ചെയ്തിരുന്ന് വട്ടത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് എത്ര സമയമായിട്ടും അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നില്ല. കുറേ ഒന്ന് പകുതി നിൽക്കുന്നു, കുറേ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ കൂട്ടത്തിലൊരാൾ ഒരു ബ്ലേഡ് എടുത്തിട്ട് എന്ത് ചെയ്തു, ഒന്ന് പുറത്തേക്ക് നന്നായി വന്നോട്ടെ പറഞ്ഞിട്ട് ഒന്ന് ശരിയാക്കി കൊടുത്തു,
9: കയറി കൊടുത്തു,
8: ഒന്നിട്ട് കീറി കൊടുത്തു. കയറി കൊടുത്തതിൽ ഉടനെ തന്നെ പുറത്തേക്ക് ചാടി ചാടിയപ്പോൾ എന്താ പൂമ്പാറ്റല്ല, അതൊരു പുഴുവായിട്ട് തന്നെ
9: ചാടിയത്.
8: കാണാൻ അറപ്പുള്ളൊരു പുഴുവാണ്. ടീച്ചർ തിരിച്ചു വന്നപ്പോൾ എന്തായി ഇപ്പം കണ്ടില്ലേ, ടീച്ചർ അത് കണ്ടില്ല, പൂമ്പാറ്റിയായില്ല, അത് പുഴുവായിട്ട് തന്നെ ഉള്ളത്. കുട്ടികൾക്കൊക്കെ ഒരു അറപ്പ് പോലെ തോന്നി. അപ്പൊ അതെന്തേ സംഭവിച്ച, അപ്പൊ കൂട്ടത്തിൽ ഒരുത്തൻ പറഞ്ഞ അതിനൊന്ന് എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനതാണ് അതങ്ങനെ ചെയ്തു കൊടുത്തതാണ്. ഈ ഒരു കഥ ശരിക്കും പാരന്റിന്റെ വിഷയത്തില് പലപ്പോഴും കുട്ടികൾ സ്ട്രഗിൾ ചെയ്ത് അവരുടെ കഴിവുകളും സ്കില്ലുകളൊക്കെ പുറത്തെടുക്കുന്നതിന് പകരം ചെറുപ്പത്തിലെ പാരന്റ്സ് എന്ത് ചെയ്യും, ഈ ബ്ലേഡ് എടുത്ത് തോണ്ടി കൊടുക്കുന്ന പോലെ കുട്ടികളെങ്ങനെ സഹായിച്ച് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ അവസാനം കുട്ടികൾ ഒരു പുഴുവായി, പൂമ്പാറ്റയാവേണ്ട കുട്ടികൾ പുഴുവായി പുറത്തേക്ക് വരും.
9: അതെ,
8: ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഓരോ കുട്ടിയും ജനിക്കുന്നത് ആ കുട്ടിയുടെ ജീവിത ചക്രത്തിലേക്ക് വേണ്ട എല്ലാ കഴിവുകളും ആർജിച്ചെടുക്കാനുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് വേണ്ട സ്കില്ലുകളുമായിട്ടാണ് ജനിക്കുന്നത്. പക്ഷേ കുട്ടിയുടെ നെർച്ചറിങ്ങിന് വേണ്ട അന്തരീക്ഷം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനം.
9: യെസ്,
8: അത് പാരന്റ്സ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്.
9: ഓവർ കെയർ വേണ്ട,
8: ഓവർ കെയർ വേണ്ട. ഓവർ കെയർ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ കുട്ടിക്ക് വളരാൻ അവസരമില്ല, കുട്ടിയുടെ സ്കില്ല് പുറത്തെടുക്കാൻ അവസരമില്ല. ഒരു ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് 330 ഗ്രാം തൂക്കമാണ് കുട്ടിയുടെ ബ്രെയിൻ ഉണ്ടാവുക. ആ 330 ഗ്രാം എന്നാലൊരു പിന്നെ അപ്പം ആ കുട്ടിയുടെ പൂർണ്ണ വളർച്ച എത്തിയ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ 1440 ഗ്രാമാണ്. അതൊരു 12-18 വയസ്സിന്റെ ഇടയിലാണ് പൂർത്തിയാവുന്നത്. പക്ഷേ ഒരു കുട്ടിയുടെ ജനനത്തിലെ 6 വയസ്സ് 12 വയസ്സിനിടയിൽ ആദ്യത്തെ 2 വയസ്സിനിടയിൽ 75% ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കും. ഈ സമയത്ത് കുട്ടി വളരെയധികം വളരുന്ന സമയമാണ്. ശാരീരിക വളർച്ചയുടെ കൂടെ കുട്ടിയുടെ സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സമയം കൂടിയാണ്. അപ്പൊ ആ സമയത്ത് കുട്ടിക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മറ്റുള്ള മൃഗങ്ങളൊക്കെ ആണെങ്കിൽ 60% ബ്രെയിൻ ഡെവലപ്പ് ചെയ്തിട്ടാ ജനിക്കണേക്കണം. അപ്പൊ അതിന് പ്രത്യേകിച്ച് സ്കില്ലുകളുടെ ആവശ്യമല്ല, ഇൻവോൾവ് ആണ് സ്കില്. പക്ഷെ മനുഷ്യന്റെ കുട്ടിന്റെ സാഹചര്യത്തിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം ഫലം. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മള് പാരന്റ്സ് അതിന് അവസരം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ശരീരവും മനസ്സുമാണ് സ്കില്ല് വളരാൻ. കുട്ടിയുടെ ബുദ്ധിക്ക് വേണ്ടതെന്ന് വെച്ചാല് അവന്റെ ബ്രെയിനും അതുപോലെ തന്നെ കുട്ടിയുടെ ശരീരവും ആയിരിക്കും. പക്ഷെ മനസ്സ് ഏറ്റവും പ്രധാനമാണ് സ്കിൽ ഡെവലപ്മെന്റിന്. അപ്പൊ അതിന് പറ്റിയൊരു അന്തരീക്ഷം ഉണ്ടാവണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ള.
9: ചില രക്ഷിതാക്കൾക്കെങ്കിലും ആ ഒരു കാര്യത്തില് ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കും, ഇല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടിയ രണ്ടാമത്തെ കുട്ടിയായിരിക്കും. അപ്പോൾ അവനെ ഈ അംഗൻവാടിയിൽ കൊണ്ടാക്കലും അത് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരലും അതുപോലെ തന്നെ സ്കൂളിൽ കൊണ്ടുവരലും അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കും, അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും കുട്ടികൾ നോക്കും, കരയും, കരയുമ്പോഴേക്ക് വീണ്ടും അങ്ങോട്ട് ചെല്ലലും. ഈ ഒരു ഓവർ കെയർ കൊടുത്തിട്ട് വീണ്ടും കുട്ടികൾക്ക് കുട്ടിയുടേതായിട്ടുള്ള ഒരു താല്പര്യത്തിൽ വളരാൻ കഴിയാത്ത പിന്നെ സാഹചര്യം ഉണ്ടാക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ.
8: അത് പറഞ്ഞപ്പോഴേ ഇപ്പോൾ പറഞ്ഞ ഇന്നലെ രാത്രി ഞാൻ ഒരു പുസ്തകം ഇങ്ങനെ വായിച്ച സമയത്ത് ചില ആൾക്കാർ കുട്ടികൾ ചെറുപ്പത്തിൽ ഫങ്ങൾ പറഞ്ഞ പോലെ ഫസ്റ്റ് കുട്ടിക്ക് ആയിരുന്നു. അപ്പം അതിൻ വീഴുമ്പോഴേക്ക് വീണിട്ട് കുട്ടിക്ക് ഇതെങ്ങനെയെന്ന് പ്രകടിപ്പിക്കാൻ പോലും സമയക്കും അതിൻ്റെ മുന്നേ ഉണ്ട് പോകും. അതിൻ്റെ കുട്ടിക്ക് എന്തേ പറ്റിയതോ ചെന്നെടുത്തിട്ട് പിന്നെ കുട്ടിക്ക് തന്നെ ആ ഒരു സാഹചര്യത്തെ എങ്ങനെ ഡീൽ ചെയ്യണം പോലും കുട്ടീനെ അനുവദിക്കാതെ പാരന്റ്സ് അത്.
9: അതെ അതെ അതെ അതെ, ചെറിയ കുട്ടികളായിട്ട് നമ്മൾ കൂടുതൽ മിങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് ചില കുട്ടികളൊക്കെ നമ്മൾ അങ്ങനെ കാണാൻ പറ്റും. എന്തെങ്കിലും ചെറിയൊരു വിഷയം ഉണ്ടാകുമ്പോഴേക്ക് ഉമ്മ തന്നെ വരണം.
8: അതെ,
9: ഒരു രക്ഷയുണ്ടാവില്ല. ആയ ഉണ്ടാവും, ടീച്ചർ ഉണ്ടാവും, കൂട്ടത്തിൽ കുറെ അവൻ്റെ ചങ്ങാതിമാരുണ്ടാവും, ചങ്ങാതി എല്ലാവരും ഉണ്ടാവും. ഇവരൊന്നുമില്ല, ഉമ്മ തന്നെ വരണം. ഇതൊരു വാശിപ്പുറത്ത് കുട്ടികൾക്ക് എത്തിപ്പെടാനുള്ള കാരണം ഇതാണ്. നമ്മൾ കൊടുക്കേണ്ട പരിഗണന കൊടുക്കുന്നതോടൊപ്പം അവർ വളരാനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടായി എന്ത് ചെയ്യണം, ഉണ്ടായി കൊടുക്കണം. കുറച്ചത് വീഴണം,
8: അതെ അതെ,
9: തട്ടി തടയണം. അതുപോലെ തന്നെ ഒന്ന് അവർ നടക്കണം, മുട്ടുകുത്തി നടക്കണം. പണ്ടൊക്കെ എന്നാലും മുട്ടുകുത്തി മണലിലൂടെയും മുറ്റത്തൂടെയും നമ്മളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ സാഹചര്യങ്ങൾ അവൻ്റെ മുട്ടുകുത്താണ്ട വണ്ടികളുണ്ട്, ഇപ്പോൾ നടക്കാനുള്ള അതിനായിട്ടുള്ള വാക്കറുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിലൂടെ കുട്ടിയൊക്കെ നിന്നും അവൻ്റെ ശാരീരികവും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മാനസികവുമായിട്ടുള്ള വളർച്ച പൂർത്തീകരിക്കപ്പെടുന്നതിന് ഇതൊക്കെ ചില തടസ്സങ്ങളാകും എന്നുള്ളതാണ്. ആ ഒരു പ്യൂപ്പയെ നമ്മൾ കീറിയിട്ടതുപോലെ
8: കീറിടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അത് കാരണം ക്ഷമ വേണം, നല്ല ക്ഷമ. കുട്ടി ഇത് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള ക്ഷമ, അതിന് കാത്തിരിക്കാൻ നേരല്ല, അപ്പോഴൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്ത്. കുട്ടി എഴുതി തുടങ്ങി കുട്ടി, ഇപ്പം ഉദാഹരണത്തിൽ 2-3 വയസ്സിനിടയിൽ കുട്ടി ബട്ടൺസ് ഡ്രസ്സിന്റെ ബട്ടൺസ് ഇടണം എന്നാണ്. ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ബ്രെയിൻ കോർഡിനേഷൻ നടക്കണം. അത് ഉണ്ടാവുമ്പോൾ കുട്ടിന്റെ എഴുത്ത് നന്നാവും.
9: അതെ,
8: കാരണം ഈ കുട്ടിയെ കഴിയുകൊണ്ട് കാലുകൊണ്ട് ഒന്നും സമ്മതിപ്പിക്കാതെ അവസാനം സ്കൂളിലേക്ക് ചേർത്തിട്ട് കുട്ടിക്ക് ഇത് ഓർഡർ ആവണില്ല.
9: പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഭക്ഷണം വാരി കൊടുക്കുന്ന രക്ഷിതാക്കൾ എപ്പോഴും,
8: അതെ,
9: പത്താം ക്ലാസ്സിൽ എന്നുവെച്ചാൽ ഞാൻ വാരി കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യൂല, അവർ കഴിക്കൂല. അപ്പം എന്നിട്ടോ പരീക്ഷ ടൈമിലൊക്കെ രക്ഷിതാക്കളും ഇങ്ങോട്ട് അധ്യാപകരെ ടീച്ചേഴ്സിനെ വിളിച്ച് ചോദിക്കും അവൾ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണേ. ഇപ്പം സ്വാഭാവികമായിട്ടും ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും കുട്ടീനെ കഴിക്കുന്നാണല്ലോ. പക്ഷെ ആ കുട്ടി അതേപോലെ ടിഫിൻ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയിട്ട് രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം രക്ഷിതാക്കൾ ടീച്ചേഴ്സിനെ വിളിച്ച് പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ കുട്ടിക്ക് എന്ത് ചെയ്യണം, ഈ ഭക്ഷണ പൊതി കൊണ്ടുപോയത് കഴിക്കാനാണ് എന്നുള്ള ബോധം അവനില്ല. അവൻ്റെ ബാഗിൽ ഈ സാധനം ഉണ്ട്, പക്ഷേ ടീച്ചർ എന്ത് ചെയ്യണം, അതെടുത്ത് തുറന്ന് കൊടുത്ത് നീക്കത് കഴിക്കാനാണ് ഉമ്മ കൊടുത്തയച്ചിട്ടുള്ളതെന്ന് ഓനെ ബോധ്യപ്പെടുത്തേണ്ട ഗതികേടുണ്ട്. അപ്പൊ അത്രത്തോളം എന്ത് വേണ്ട, പ്യൂപ്പ ആക്കിയിട്ട് തന്നെ നിർത്തേണ്ടതില്ല എന്നാണ്.
10: പീസ് റേഡിയോ സ്വരം, യുഗാന്തരങ്ങളിൽ വെളിച്ചമേകിയ ഈ ഗാനമാണ് ഇന്ന് സ്വരത്തിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ആലപിക്കുന്നത് അബ്ദുള്ള തിരൂർക്കാട്.

നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധനരീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: അടുത്തതായി നാം പ്രവേശിക്കുന്നത് പൂമരത്തണലിലേക്കാണ്. കുരുന്നു മനസ്സുകളിൽ സത്യത്തിന്റെ തെളിച്ചം പകർന്നു നൽകുന്ന പൂമരത്തണലിൽ സ്നേഹനിധികളായ ഉമ്മയും മകനും എന്ന വിഷയത്തിൽ ആയിഷ നർമിൻ, ഫാത്തിമ നൂറ, ജന്ന മറിയം, കൂടെ പീസ് റേഡിയോ പ്രതിനിധി തൗഫീഖ് അസ്ലം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോയുടെ കൊച്ചു കൂട്ടുകാരെ, കൂട്ടുകാരികളെ, നമ്മളിന്ന് ഇൻഷാല്ലാ പൂമരത്തണൽ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ അറിയുന്ന പ്രോഗ്രാമാണ്. കുട്ടികൾക്കുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് എന്ത്? പൂമരത്തണൽ അല്ലേ. ആ പേര് പോലെ തന്നെ ഒരു മരത്തിൻ്റെ തണലിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടാവുമല്ലോ അല്ലേ. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് കഥ പറയുമ്പോഴൊക്കെ ഉള്ളൊരു സന്തോഷം, അതുപോലെയുള്ളൊരു പിന്നെ അവസ്ഥയിലാണ് നമ്മളുള്ളത് അല്ലേ. ഇൻഷാ നമ്മൾ ഈ ഒരു പുതിയൊരു എപ്പിസോഡിൽ, ഇതിന് മുമ്പുള്ള എപ്പിസോഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലോ അല്ലേ, ഒരുപാട് മര്യാദ പഠിച്ചിരുന്നു അല്ലേ. മര്യാദകൾ, പരസ്പരം കാണുമ്പോഴുള്ള മര്യാദകൾ, അങ്ങനെ കുറേ കാര്യം പഠിച്ചിരുന്നു. ഇൻഷ ഇന്ന് നമ്മൾ പിന്നെ കഥകളാണ്. എല്ലാവർക്കും ഇഷ്ടം കഥ അല്ലേ? കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, കുട്ടികൾക്കും ഇഷ്ടമാണ് അല്ലേ. ചെറുപ്പത്തിലൊക്കെ ഉമ്മമാരെന്ത് ചെയ്യും, ഭക്ഷണം കൊടുക്കുമ്പം കഥ പറഞ്ഞിട്ടൊക്കെ കൊടുക്കും അല്ലേ. അപ്പോൾ ഇൻഷാ ഓരോ എപ്പിസോഡിൽ നമുക്ക് ഓരോ കഥകൾ പറഞ്ഞ് അതിലെന്താണ് നമുക്ക് പഠിക്കാനുള്ളതൊക്കെ ഇൻഷാല്ലാ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാം അല്ലേ. നമുക്ക് പരിചയപ്പെടുത്തണ്ട എല്ലാവരും, പരിചയപ്പെടുത്തണ്ടേ? ഓക്കെ, അന്നെ പരിചയപ്പെടുത്തിക്കാതെ.
3: ഞാൻ ഫാത്തിമ നൂറാണ്, ഞാൻ 5-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ പാണ്ടിക്കാട് നിന്നാണ് വരുന്നത്.
1: ആ സ്കൂളിൻ്റെ പേര്?
3: നോബിൾ പബ്ലിക് സ്കൂൾ.
1: നോബിൾ പബ്ലിക് സ്കൂൾ
3: മഞ്ചേരി.
1: മഞ്ചേരി. ഓക്കെ.
2: എൻ്റെ പേര് ആയിഷ നർമ്മ.
1: ആ ബാക്കി വീട്?
2: വണ്ടൂർ.
1: വണ്ടൂർ. എത്ര ദിവസം പഠിക്കണത്?
2: സ്കൈ ത്രീയിൽ.
1: ഓക്കെ.
4: എൻ്റെ പേര് ജന്ന മറിയം. ഞാൻ 4-ാം ക്ലാസ് പഠിക്കുന്നത്. ഞാൻ നോബിൾ പബ്ലിക് സ്കൂൾ മഞ്ചേരി.
1: രണ്ടാളൊരു സ്കൂളിൽ തന്നെയാണല്ലേ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സാണ് അല്ലേ? ഇഞ്ചി ഫ്രണ്ട്സല്ലേ അവളെ അല്ലേ? എങ്ങനെയാണ് ഫ്രണ്ട്സായത്? ഇവിടെ വന്നിട്ടാ അല്ലേ? പിസോഡിക്ക് വന്നിട്ടല്ലേ? അപ്പോൾ ഓക്കെ, നമുക്ക് എന്നാൽ ഇന്നത്തെ ഒരു 1-ാമത്തെ കഥയിലേക്ക് പോവാം അല്ലേ. എല്ലാവരും ഈ ഒരു പുതിയ എപ്പിസോഡ് കഥ എന്ന് പറയുമ്പം ഭയങ്കര ഇൻട്രസ്റ്റിലാണ് ഉണ്ടാകുക അല്ലേ, കഥ കേൾക്കാനുള്ളൊരു ഇൻട്രസ്റ്റിലാണ് ഉണ്ടാകുക. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ ഒരു കഥയിലേക്ക് പോവുകയാണ്. കഥ പറഞ്ഞ ഞാനല്ല, എൻ്റെ കൂടെയുള്ള കൂട്ടുകാരാണ് എന്ത് ചെയ്യണത്, കൂട്ടുകാരുടെ കഥ പറയണത്. ഇൻഷാല്ലാ ആരാ 1-ാമത്തെ കഥ
4: പറയണേ?
1: ഇത് പറയും അല്ലേ. ഓക്കെ, എന്താണ് കഥ?
4: അത് നമ്മള് ഫുഡ് കഴിക്കുമ്പോ എല്ലാവരും കൂടിയിരിക്കണം, പിന്നെ മാതാപിതാക്കളെ നല്ലോണം സ്നേഹിക്കണം, അതാണ് ഇത് ഈ കഥയിൽ പറയണത്.
1: ഓക്കെ, എന്താണ് കഥന്റെ രൂപം, ആരെ കുറിച്ചാണ് പറയണത്?
4: ഇതില്
1: അലിയിബ്നു ഹുസൈൻ അല്ലേ. അലിയിബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നൊരു പണ്ഡിതനാണ്, ഒരു താബിഈ പണ്ഡിതനാണ് അല്ലേ. ആ
4: അലിബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു വലിയ താബിഈ പണ്ഡിതനായിരുന്നു. ഇദ്ദേഹത്തിന് മാതാപിതാക്കളെ നല്ല ഇഷ്ടവും ഇദ്ദേഹം മാതാപിതാക്കളെ നല്ലോം ആദരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്.
1: ഓക്കെ.
4: അക്കാലത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് കൂടിയിരുന്നിട്ടാണ്.
1: ഒരുമിച്ച് ഇരുന്ന് കഴിക്കും അല്ലേ. നമ്മളൊക്കെ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് ഇരുന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. ആ പക്ഷേ ആ
4: പക്ഷേ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഉമ്മയോടൊപ്പം കൂടി ഭക്ഷണം കഴിക്കാൻ മടിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇത് കേട്ട ജനങ്ങളെല്ലാവരും ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഉമ്മയോടൊപ്പം ഭക്ഷണം കഴിക്കാന് പറ്റാത്തത്?
1: മടി കാണിക്കണം.
4: അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉമ്മാൻ്റെ ഒപ്പം എനിക്ക് ഭക്ഷണം കഴിക്കാൻ മടി കാരണം ഉമ്മക്ക് ഇഷ്ടമല്ല ഭക്ഷണ വിഭവങ്ങൾക്ക്. എൻ്റെ കയ്യ് അങ്ങോട്ട് ഉമ്മ എടുക്കാൻ നേരത്ത് ഞാൻ എടുക്കുമെന്നില്ല, ഭയം കൊണ്ടാണ് ഞാൻ ഭക്ഷണം ഉമ്മാൻ്റെ ഒപ്പം കഴിക്കാൻ മടിക്കുന്നത്.
1: ഇതാണ് കഥ അല്ലേ. എങ്ങനെയുണ്ട് കഥ അല്ലേ? ഇപ്പറല്ലേ, എന്തത് മനസ്സിലാക്കണ്ടേ? നമ്മള് ഉമ്മയും ഉപ്പയും നമ്മുടെ വീട്ടിൽ ആരാണ്? നമ്മുടെ സ്വർഗ്ഗമാണ് അല്ലേ. അല്ലേ, കാരണം ഉമ്മാനെ ഇഷ്ടപ്പെട്ടാല് ഉമ്മ നമ്മെ തൃപ്തിപ്പെട്ടാൽ എന്തേ ഉള്ളു, അള്ളാഹു നമ്മെ
4: തൃപ്തിപ്പെടുള്ളൂ.
1: പിന്നെ അള്ളാഹു തൃപ്തിപ്പെട്ടാൽ എന്തേ ഉള്ളു, നമുക്ക് സ്വർഗം
2: നമുക്ക് സ്വർഗം കിട്ടുള്ളൂ.
1: അപ്പൊ ഇവിടെ ആരെ കുറിച്ചാ പറഞ്ഞത്?
2: അലീബനും
1: ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ലേ. അപ്പം ശരിക്ക് നമ്മള് നമ്മുടെ മനഷ്ടപ്പെടുമ്പോ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യല്ല സാധാരണ എന്താ ചെയ്യല്ലാരും മനഷ്ടപ്പെട്ടാല് എപ്പോഴും മന കൂടെ ഉണ്ടാവും അല്ലേ, മന കൂടെ ഉണ്ടാവൂലേ. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു? മന കൂടെ ഇരുന്നില്ല അല്ലേ. മനഷ്ടപ്പെട്ട എന്ത് ചെയ്യും? ഉമ്മനോട് അഷ്ണയക്കായിരിക്കും, ഉമ്മനോട് കടന്നുറങ്ങും അല്ലേ, ഉമ്മനോട് യാത്ര ചെയ്യൊക്കെ ഉണ്ടാവും. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തില്ല? ഉമ്മന കൂടെ ഇരുന്നില്ല. എന്താ കാരണം പറഞ്ഞത്?
4: ഇഷ്ടപ്പെട്ട ഭക്ഷണം
1: ഞാൻ എടുക്കുന്ന അത് ഉമ്മയോടുള്ള സ്നേഹം തന്നെയല്ലേ അല്ലേ. അയാളുടെ മനസ്സിലൊരു ഒരു പ്രയാസം എന്താണ്? ഉമ്മ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞില്ല. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ എന്താണ് ബിരിയാണി ആണെങ്കിൽ ബിരിയാണി ഉണ്ടാവും, ചിലപ്പോൾ ചിക്കൻ പൊരിച്ചതുണ്ടാവും അല്ലേ, ബീഫ് ഉണ്ടാകും, മീൻ എന്തെങ്കിലും ഉണ്ടാവും. അപ്പം ഉമ്മ എടുക്കാൻ കരുതിയത് ഞാൻ എടുക്കോന്ന് കരുതിയിട്ടാണ് എന്ത് ചെയ്യണത്? മന കൂടെ അത്രത്തോളം മന ആര് അലീബ് നസീറല്ലാഹു സ്നേഹിച്ചു എന്നുള്ളതാണ് മനസ്സിലായല്ലോ. ഇതാണ് ഈ കഥയിലെ ഒരു ഗുണപാഠം എന്നുള്ളത് അല്ലേ. രണ്ടു മൂന്ന് കാര്യത്തിൽ പറയണ്ട. ഒന്നെന്താണ്? ഒന്ന് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട എങ്ങനെയാണ്?
4: ഒരുമിച്ച്
1: അല്ലേ. നിങ്ങളെ വീട്ടിൽ കഴിക്കല്
4: ഒരുമിച്ച്
1: കഴിക്കല്? ആ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ആ ഒരു സന്തോഷം വേറെയാണ് അല്ലേ, ആ ഒരു രസം വേറെ. എല്ലാവരും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുള്ളു അല്ല. അപ്പോൾ ഈ ജാൻ്റെ വീട്ടിൽ ഒരു ഭാഗത്ത് ഭക്ഷണം കഴിക്കുക, ഉമ്മ അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, ഉപ്പ വരെ ഭക്ഷണം കഴിക്കുക, അതൊരെന്തല്ല രസം ഉണ്ടാവില്ല അല്ലേ. അതും രസം ഉണ്ടാവില്ല, ഭക്ഷണം ഒന്നും ഉണ്ടാവില്ല, ഭക്ഷണം രസം ഉണ്ടാവില്ല അല്ലേ. അപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ ഈ കഥയിൽ പഠിക്കാനുള്ള വിഷയം. അദ്ദേഹം അത്രത്തോളം ഉമ്മാനെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ആൾക്കാര് മനസ്സിലാക്കിയെന്ത്? ഇദ്ദേഹം ഉമ്മാനെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്, നല്ലൊരു പണ്ഡിതനാണ്, പക്ഷെ ഉമ്മാരെ കൂടെ ഭക്ഷണം കഴിക്കുന്നില്ല. മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിലെ ഈ ഒരു ചെറിയ കഥ അല്ലെ, ഒരു ഒരു ഒരു സംഭവമാണത്. ഇത് കഥ സാധാരണ നമ്മള് കഥ പുസ്തകങ്ങൾ വായിക്കണ പോലെയാണോ? അല്ല, അതെന്താണ്? നടന്ന സംഭവങ്ങളാണ് അല്ലേ. നബിമാരെ കഥകൾ അങ്ങനെ ഉണ്ടാവും, പിന്നെ സുഹാബികളതുണ്ടാവും. ഈ താബി പണ്ഡിതന്റെ കഥ നടന്ന സംഭവമാണ്. പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗുണപാഠമുള്ള കഥയായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ ഒരു കഥയിൽ നമ്മുടെ കൂട്ടുകാർക്ക് നൽകി ഈ ഒരു പാഠം എന്താണ് പറഞ്ഞത്? ഒന്ന് ചുരുക്കി പറഞ്ഞു നമുക്ക് എന്താണ്?
4: മാതാപിതാക്കളോടുള്ള സ്നേഹം.
1: ആ ഒന്ന്, മാതാപിതാക്കളോടുള്ള സ്നേഹം. പിന്നെ രണ്ടാമത്തെ എന്താണ്? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ അല്ലേ. ഇത് രണ്ടെന്താണ്? ഈ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ തന്നെ മാതാപിതാക്കളോടുള്ള ഒരു ഇഷ്ടമാണ് അല്ലേ. ഉമ്മാന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നുള്ളത് തന്നെ ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ സംഭവം നടന്നത് എന്താണ്? അദ്ദേഹത്തിന് ഉമ്മാനോടുള്ള ഇഷ്ടം കൊണ്ടാണ് കൂടെ
4: ഭക്ഷണം
1: കഴിക്കാതിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു കഥയിലേക്ക് പോവാം അല്ലേ. ഒക്കെ ചെറിയ ചെറിയ കഥകളാണ്. അപ്പം നമ്മൾ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഗുണപാഠം നമ്മൾ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാം ഇൻഷാല്ലാ. അടുത്താരാ പറയണത്? അർമിനാണോ? ജന ജന്ന അല്ലേ ഇവര്. ഓക്കെ ഇൻഷാല്ലാ. എന്താണ് കഥ?
4: ഇത് യുദ്ധഭൂമിയിൽ നടന്നൊരു കഥയാണ്.
1: ആ യുദ്ധഭൂമി നടന്ന ഒരു സംഭവമാണ്. ഓക്കെ.
4: ഒരു ദിവസം യുദ്ധം കഴിഞ്ഞതിന് ശേഷം യുദ്ധം ഒരു കാഴ്ച സ്വഹാബത്ത് കണ്ടു. ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ കാണാതായി. ആ ഉമ്മ കുഞ്ഞിനെ തിരയുകയാണ്.
1: യുദ്ധഭൂമിയിൽ കാണാതായി അല്ലേ.
4: ആ ഉമ്മ കുഞ്ഞിനെ തിരയുകയാണ്. ഉമ്മ കുഞ്ഞിനെ കണ്ട സമയത്ത് ഉമ്മ കുഞ്ഞിനെ പെട്ടെന്നെടുത്ത്. അപ്പോ നബി ചോദിച്ചു, സ്വഹാബത്തെ, ഈ ഉമ്മ ഈ കുഞ്ഞിനെ തീയിലോട്ട് ഇടുമോ എന്ന്. അപ്പോ സ്വഹാബത്ത് പറഞ്ഞു, അള്ളാഹു ഇതുപോലെയാണ് നമ്മളെയും
1: തീയിലേക്ക് ഇടുവെച്ചപ്പോ എന്താ പറഞ്ഞത്?
4: ഇല്ല,
1: ഒരിക്കലും
4: ഇടൂല. അപ്പോ അള്ളാഹു ഇതുപോലെയാണ് നമ്മളെ സ്നേഹിക്കുന്നത് എന്ന്
1: പറഞ്ഞു. അത് അതിനേക്കാൾ എന്തുണ്ടാവും? നമ്മോട്
4: സ്നേഹമുണ്ട്,
1: സ്നേഹം ഉണ്ടാവും എന്നുള്ളതാണ് അല്ലേ. അപ്പൊ ഇതില് അള്ളാഹിന്റെ ഒരു കാരുണ്യം അല്ലേ. അതോടൊപ്പം തന്നെ ഉമ്മാന്റെ ആ ഒരു കുട്ടിയോടുള്ള ഇഷ്ടം അല്ലേ. ഇതിലെന്താ മനസ്സിലാണ് നമുക്ക്, ഒരു യുദ്ധഭൂമിയിൽ എന്ത് ചെയ്യാണ്, കുഞ്ഞിനെ കാണാതാകാണ്. അപ്പൊ സ്വാഭാവികം എന്ത് വിചാരിക്കും, കുട്ടി യുദ്ധത്തില് മരിച്ചു പോയി കരുതിയിട്ടുണ്ടാവും. അപ്പൊ ആകെ പ്രയാസപ്പെട്ട് ടെൻഷനായി എന്ത് ചെയ്യാണ്, കുട്ടിനെ തരയാണ്. ഒരു എന്താണ്, ഉമ്മാക്ക് പ്രായമുണ്ട് അല്ലെ, പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഉമ്മ എന്ത് ചെയ്യാണ്, ഓടി നടന്നുകൊണ്ട്. അപ്പൊ അങ്ങനെ തെരഞ്ഞു പെട്ടെന്ന് കാണുമ്പോ എന്താണ് എക്സ്പ്രഷൻ ഉണ്ടാകുക,
3: നല്ല സന്തോഷം.
1: ആ സന്തോഷം മാത്രമല്ല എന്ത് ചെയ്യും, പിന്നെ
3: കരയും
1: ചെയ്യും. എന്താ കരയുന്നത്,
3: സന്തോഷം.
1: ആ സന്തോഷം കൊണ്ട് കരയും ചെയ്യും. കിട്ടി മാത്രമല്ല കെട്ടിപ്പിടിച്ച് എന്ത് ചെയ്യും, വാരെടുത്ത് ഉമ്മ ഒക്കെ ചെയ്യും അല്ലെ. അപ്പൊ ഈ ഒരു രംഗം ഇങ്ങനെ കണ്ടപ്പോഴാണ് നബി ചോദിച്ചത് എന്ത് സ്വഹാബത്തിനോട്, ആ ഉമ്മ ആ സമയത്ത് ആ കുട്ടിനെ എടുത്ത് കണ്ട് തീയിലേക്ക് കയറിയോന്ന് ചോദിച്ചു. ഒരിക്കലും തെയ്യൂല, കയറിയോ. കാരണം കുട്ടിയെ നഷ്ടപ്പെട്ട ആ വേദനയിലാണ് ഉമ്മ മുമ്പുണ്ടായിരുന്നത് അല്ലേ. അപ്പൊ അത്രത്തോളം ആ കുട്ടിനെ ഇഷ്ടമാണ് അമ്മക്ക്. പക്ഷെ ആ പെട്ടെന്ന് കിട്ടിയപ്പോ എന്ത് ചെയ്ത്, കുട്ടിനെ കിട്ടിയ സന്തോഷത്തിലായി. അപ്പളാ ചോദിച്ചത് എന്ത്, ആ കുട്ടിനെ എന്ത് ചെയ്യോ, ഒരു തീയിലേക്ക് കയറിയോ എന്നുള്ളതാണ്. അപ്പൊ എന്താ പറഞ്ഞത്,
3: ഒരിക്കലും
1: ദൈവില ചെയ്യൂല. അപ്പൊ നബി എന്ത് ചെയ്യാണ്, നബി അവിടെ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്ട് ഈ സംഭവം കൊണ്ടുവരികയാണ് അല്ലെ. എന്താ പറഞ്ഞത്, ആ ഉമ്മാക്ക് ആ കുട്ടിയോടുള്ള കാരുണ്യം സ്നേഹം ഉണ്ട് അല്ലെ, അതിനേക്കാൾ എത്രയോ ഉണ്ട് ആർക്ക്,
3: അള്ളാഹു.
1: ആരോട്,
3: നമ്മളോട്.
1: നമ്മോടുണ്ട് അല്ലെ. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത് നമ്മൾ അള്ളഹാനോട് എന്ത് ചെയ്യണം,
3: അള്ളഹാനോട്
1: അള്ളഹാനെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കുക, അള്ളഹാനെ
3: പറഞ്ഞ
2: കാര്യങ്ങളൊക്കെ.
1: ആ അള്ളാഹുവിന് അനുസരിക്കുക അല്ലെ. എങ്ങനെ അള്ളഹാൻ അനുസരിക്കല, എങ്ങനെയാ, പിന്നെ കഴിഞ്ഞോ,
3: പ്രാർത്ഥിക്കണം, മാതാപിതാക്കളോട് നന്നായി പെരുമാറണം.
1: ആ പെരുമാറണം. പിന്നെ അള്ളാഹാന് ഇഷ്ടം കിട്ടാനുള്ള വേറെ എന്താ, പിന്നെ ഒരു പ്രാർത്ഥന ഉണ്ട് ആർക്ക് ഓർമ്മ ഉള്ളത്, രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്.
2: അൽഹംദുലില്ലാഹ്.
1: രാവിലെ എണീക്കുമ്പോഴല്ല, അത് കാറ് സ്വഭാവം രാവിലെ. അതുണ്ട്, അള്ളാഹാന്റെ ഇഷ്ടം കിട്ടാൻ, അതാ തൃപ്തി കിട്ടാനുള്ള ഒരു പ്രാർത്ഥന ഉണ്ട്. റളിയത്തു ഇതെന്താണ്, റളിയത്തു ബില്ലാഹി റബ്ബ എന്ന് പറഞ്ഞാല് അള്ളാഹനെ റബ്ബായി ഞാന് തൃപ്തിപ്പെട്ടിരിക്കുന്നു. റളിയത്തു അല്ലെ, ഇത് അള്ളാഹാന് ഇഷ്ടം കിട്ടാനൊക്കെ പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, അള്ളാഹാന് ഇഷ്ടം കിട്ടാനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ചില കുട്ടികളൊക്കെ ഉണ്ടാവും എന്ത്, അതുപോലെ ഉമ്മാന് ഇഷ്ടം കിട്ടാനുള്ള, ഉമ്മ ഇഷ്ടപ്പെടുന്ന നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിനർത്ഥം ഉമ്മ തെറ്റായ കാര്യം ഇഷ്ടപ്പെട്ടാൽ ചെയ്യാൻ പറ്റുമോ, ഇല്ല. ഉമ്മ ഇഷ്ടപ്പെട്ട നല്ല കാര്യങ്ങളുണ്ടാവും. അപ്പൊ നിങ്ങള് ഖുർആൻ എല്ലാ ദിവസവും ഓതുന്നവർക്ക് ഇഷ്ടമുണ്ടാവും, ഉമ്മാക്ക് ഇഷ്ടമുണ്ടാവും. ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത നമ്മൾ ചെയ്യുകയും ചെയ്യരുത് കേട്ടല്ലോ. എങ്കിൽ മാത്രം എന്തുണ്ടാവുള്ളൂ, അല്ലാന്റെ
3: സ്നേഹം
1: നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ നിന്നാണ് അത്രത്തോളം ഒരു ഒരു ഉമ്മാക്ക് ഒരു കുട്ടിയോടുള്ള ഇഷ്ടത്തെക്കാൾ എത്രയോ ഇഷ്ടം ആർക്ക്, അള്ളാഹ്ക്ക് നമ്മോട്. പക്ഷെ ആ ഇഷ്ടം ഉണ്ടാകാൻ എന്ത് ചെയ്യണം, അള്ളാഹുനെ അനുസരിക്കന്നെ
3: ചെയ്യണം.
1: ഇതാണ് നമ്മൾ ഈ കഥയിൽ പിന്നെ പഠിക്കുന്നത് അല്ലെ. ഇതൊരു യുദ്ധഭൂമിയിൽ നടന്ന ഒരു സംഭവമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എന്ത് ചെയ്യണത്, ഒരു കഥാരൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഇനി രണ്ട് കഥ പറഞ്ഞു നമ്മൾ അല്ലേ. രണ്ടും എന്ത് ബന്ധപ്പെട്ടതാണ്,
3: സ്നേഹം,
1: ഉമ്മയോടുള്ള സ്നേഹം അല്ലെ. ഒന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച ആ സംഭവം പറഞ്ഞു, അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു സംഭവം പറഞ്ഞു. ഇതിലെന്താണ്, ഇതില് ഈ മകന് ഉമ്മയോടുള്ള സ്നേഹം പറഞ്ഞത്, ഇതിലോ ഉമ്മാക്ക് ആ കുട്ടിയോടുള്ള ഇഷ്ടം എത്ര ഉണ്ടെന്നുള്ളതും, അതിന്റെ കൂടെ എന്ത് ചെയ്ത് അള്ളാഹ് നമ്മോടുള്ള ഇഷ്ടം പറഞ്ഞല്ലേ. അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പൊ എന്താണ്, നല്ല വസ്ത്രം ധരിക്കുക അല്ലെ, ഇസ്ലാമികമായ വസ്ത്രം ധരിക്കുക, ഇതൊക്കെ ആർക്ക് അള്ളാഹ് ആരെ ഇഷ്ടം കേട്ടാണ്, അള്ളാഹു
2: ഇഷ്ടപ്പെട്ടു.
1: ആ ബിസ്മി ചൊല്ലിക്കൊണ്ട് അപ്പൊ അള്ളാഹിനെ ഓർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഭക്ഷണം കഴിക്കണം, അപ്പൊ അള്ളാഹ് ഇഷ്ടമുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഇൻഷാല്ലാ. അപ്പോ ഈ രണ്ട് കഥകളെ നമ്മൾ ഈ എപ്പിസോഡിൽ പറഞ്ഞു. ഇൻഷാല്ലാ ഞാൻ അടുത്ത് എന്ത് ചെയ്യാം, ബാക്കി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ഇൻഷാല്ലാ പ്രിയ കൂട്ടുകാരെ, തൽക്കാലം നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കഥകൾ നിങ്ങളെല്ലാവരും തന്നെ എന്ത് ചെയ്യണം, കേട്ട് ഉഷാറായി പഠിച്ച് ഏതെങ്കിലും വേദിയിലൊക്കെ അവതരിപ്പിക്കാൻ എന്ത് ചെയ്യണം, ഇതൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് ഈ ഗുണപാഠമുള്ള കഥകളൊക്കെ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
0: മഷാല്ലാ. ഇപ്പോൾ വിദ്യാർത്ഥികൾക്കായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത പൂമരത്തണലിൽ എന്ന പ്രോഗ്രാമാണ് നാം കേട്ടത്. പീസ് റേഡിയോയിൽ നിന്നും തൗഫീഖ് അസ്ലം, ആയിഷ നർമിൻ, ഫാത്തിമ നൂറ, ജന്ന മറിയം എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത്.

0: പീസ് റേഡിയോയിൽ ഇനി സംസ്കരണ ചിന്തകൾ, അള്ളാഹുവോടുള്ള സ്നേഹം നിലനിർത്താനുള്ള മാർഗങ്ങൾ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് സലാഹുദ്ദീൻ അൽഹിക്കമി.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയനിറഞ്ഞ ശ്രോതാക്കളെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെയധികം അവൻ ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയമാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സ്നേഹം കരസ്ഥമാക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. കാരണം അള്ളാഹുവിൻ്റെ സ്നേഹം ഒരു മനുഷ്യന് ലഭിച്ചാൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സഹായം അവൻക്ക് ലഭിക്കുമെന്നും അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂലോകത്ത് അവന് സ്വീകാര്യത നൽകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ ദഅ ജിബ്രീൽ. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീൽ അലൈഹി സ്വലാമയെ വിളിക്കും. ഫഖാൽ, എന്നിട്ട് പറയും, ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബ, ഞാൻ ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നീയും ഇഷ്ടപ്പെടുക. ഖാല ഫയുഹിബ്ബുഹു ജിബ്രീൽ, അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാം ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു. സുമ്മ യുനാദി ഫിസ്സമ, പിന്നീട് വാനലോകത്ത് നിന്ന് വിളിച്ചു പറയപ്പെടും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബുഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്നാലിന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടുകൊള്ളുക. ഫയുഹിബ്ബുഹു അഹ്ലുസ്സമ, അങ്ങനെ വാനലോകത്തുള്ളവരെല്ലാം ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു. സുമ്മ യുദഉ ലഹുൽ ഖബൂലു ഫിൽ അർദ്, പിന്നീട് ഭൂമിയിൽ അദ്ദേഹത്തിനൊരു സ്വീകാര്യത നൽകപ്പെടുന്നു. സഹോദരങ്ങളെ, ഇതിലും വലിയൊരു സൗഭാഗ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നുണ്ടോ? അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളത് ഏറെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയമാണ്. കുഴപ്പങ്ങളും ഫിത്തിനകളും തിന്മയിലേക്കുള്ള പ്രേരകങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ പലപ്പോഴും ഹൃദയങ്ങളിൽ അള്ളാഹുവോടുള്ള സ്നേഹം കുറഞ്ഞു പോകുന്നു എന്നുള്ളത് മനുഷ്യർ അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സ്നേഹം നേടിയെടുക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളത് വളരെ വലിയ രൂപത്തിൽ നമ്മൾ പഠനം നടത്തേണ്ടുന്ന ഒരു വിഷയമാണ്. അത്തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സ്നേഹം നേടിയെടുക്കാനുള്ള മാർഗങ്ങളാണ് ഇൻഷാ അല്ലാ നമ്മളിന്ന് സൂചിപ്പിക്കുന്നത്. അതിലൊന്നാമത്തത്, ഇനായത്തുൻ സ്വാദിഖത്തും ബി കിതാബില്ലാഹി തദബ്ബുറം വതഅമ്മുല. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഗ്രന്ഥമായ

അവതരിച്ചതെന്തിനാൻ? അനുഗ്രഹീതമായ ഗ്രന്ഥം അവതരിച്ചത് ലിയദ്ദബ്ബറു ആയാത്തിഹി, അതിലെ ആയത്തുകൾ അതിനെ അവർ ഉറ്റാലോചിക്കാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാൻ. സൂറത്തു നിസായിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചു, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെക്കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ? അതുകൊണ്ടുതന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു തുടങ്ങുമ്പോൾ ഈ സൂറത്ത് എപ്പോഴാണ് അവസാനിക്കുക, എൻ്റെ ഇന്ന് ഓതാനുള്ള ഹിസ്ബ് എപ്പോഴാണ് തീരുക എന്നുള്ളതാവരുത് അവൻ്റെ മുന്നിലുള്ള ലക്ഷ്യം. മറിച്ച് ഈ ആയത്തിനോട് എന്തു പറയുന്നു, ഈയൊരു വചനത്തിൽ നിന്ന് ഞാൻ എന്ത് ഗുണപാഠം സ്വീകരിക്കണം എന്നുള്ളതായിരിക്കണം ഒരു വ്യക്തിയുടെ മനസ്സിലെ ചിന്തകൾ. അത്തരത്തിൽ ഖുർആനുമായിട്ടുള്ള ബന്ധം ശക്തമാക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സ്നേഹം നമുക്ക് ലഭിക്കുമെന്നുള്ളത് ഇസ്ലാം ഉണർത്തുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സ്നേഹം നേടിയെടുക്കാനുള്ള മാർഗം അൽ ഇനായത്തു ബിൻ നവാഫിൽ ബഅദൽ ഫറായിൽ. അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയ കാര്യങ്ങൾ അവ പരിപൂർണമായി പ്രവർത്തിച്ചതിനു ശേഷം, പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ സുന്നത്തുകളെയും പരിഗണിക്കുക, അവയുടെ വിഷയത്തിലും ശ്രദ്ധ ചൊലുത്തുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുക, അവൻ്റെ ജീവിതത്തിൽ ഫറായിദുകൾ സ്ഥിരമായി ചെയ്യുകയും പിന്നീട് സുന്നത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദുസിയായൊരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, വമാ തഖർറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മഫ്തറദ്തു അലൈഹി. ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങളേക്കാൾ മറ്റൊരു എനിക്കിഷ്ടപ്പെട്ട കാര്യം കൊണ്ടും എൻ്റെ അടിമ എന്നിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നില്ല എന്നാണ്. അതായത്, ഒരു വ്യക്തി അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനേറ്റവും ആദ്യം അവൻ ശ്രദ്ധിക്കേണ്ടത് അവൻ്റെ ഫറായിദുകളാണ്, നിർബന്ധമായ കാര്യങ്ങളാണ്. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹ്. ആ ഫറളുകൾ ശ്രദ്ധിച്ചതിനു ശേഷം ഐച്ഛികമായ സുന്നത്തായ കാര്യങ്ങൾ അവൻ പ്രവർത്തിച്ചുകൊണ്ട് എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അള്ളാഹു പറയാൻ, ഹത്താ ഉഹിബ്ബഹ്, അങ്ങനെ അവനെ ഞാൻ ഇഷ്ടപ്പെടുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വാഗ്ദാനം നൽകുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ സ്നേഹം നേടിയെടുക്കണമെന്നാഗ്രഹിക്കുന്ന നാം നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായ കാര്യങ്ങളും സുന്നത്തായ കാര്യങ്ങളും ഏറെ ശ്രദ്ധയിൽ നിലനിർത്തിപ്പോകണമെന്നുള്ളതാണ് ഉണർത്താനുള്ളത്. അള്ളാഹുവിൻ്റെ സ്നേഹം നേടിയെടുക്കാനുള്ള മറ്റൊരു മാർഗം ഇസാറു മഹാബില്ലാഹി അല മഹാബിന്നഫ്സ്. നമ്മുടെ സ്വന്തം മനസ്സിൻ്റെ താൽപ്പര്യങ്ങളേക്കാൾ അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാമുഖ്യം നൽകുക എന്നുള്ളത്. നമ്മുടെ മനസ്സ് വെറുക്കുന്ന സമയത്തും നമ്മുടെ മനസ്സിൽ യാതൊരുവിധ താൽപ്പര്യമില്ലാത്ത സമയത്തും അള്ളാഹു കൽപ്പിച്ച, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകുക എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ സ്നേഹം നേടിയെടുക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കുന്ന ഒരു വ്യക്തിയിലുണ്ടായിരിക്കേണ്ടുന്ന ഗുണങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ ആ വ്യക്തി മറ്റാളുകളെ ഇഷ്ടപ്പെടുന്നതും അള്ളാഹുവിനു വേണ്ടിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ സ്നേഹം നേടിയെടുക്കാനുള്ള മറ്റൊരു മാർഗം മഅരിഫത്തു അസ്മാഇല്ലാഹിൽ ഹുസ്ന വസിഫാത്തിഹിൽ ഉല്യ. അള്ളാഹുവിൻ്റെ ഉന്നതമായ നാമ ഗുണവിശേഷണങ്ങൾ കൃത്യമായി അറിയുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒരു വ്യക്തി അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് എത്രയധികം അറിവുള്ളവനായിത്തീരുന്നുവോ അത്രയധികം അവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഇഷ്ടപ്പെടും. ഇബാദത്തുകൾ ചെയ്യാൻ അവൻ പരിശ്രമിക്കും. ഭയഭക്തിയോടുകൂടി ജീവിതം മുന്നോട്ടു നയിക്കാൻ അവൻ ശ്രമിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചില്ലേ, ഇന്നമ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ, തൻ്റെ ദാസന്മാരിൽ അടിമകളിൽ അള്ളാഹുവിനെ ഏറ്റവും അധികം ഭയപ്പെടുന്നത് പണ്ഡിതന്മാർ മാത്രമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു വെക്കുന്നത് കാണാൻ സാധിക്കും. അതിനെ വിശദീകരിക്കവേ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഉണർത്തിയത്,

0: അള്ളാഹുവിനെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ആളുകൾക്കാണ് അള്ളാഹുവിനെ ഏറ്റവും ശരിയായ രൂപത്തിൽ ഭയപ്പെടുവാനും ഹശിയത്തോടുകൂടി അവൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കാനും കഴിയുകയുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹുവെക്കുറിച്ച് കൃത്യമായി പഠിക്കാനും അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാനും ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ സ്നേഹം നേടിയെടുക്കാനുള്ള മറ്റൊരു മാർഗം, അള്ളാഹു നമുക്ക് ചെയ്ത തന്ന അനുഗ്രഹങ്ങൾ അവയെക്കുറിച്ച് ആലോചിക്കുകയും അതിന് അള്ളാഹു സുബ്ഹാനഹു വതാലയോട് ശുക്ർ കാണിക്കുകയും ചെയ്യുക എന്നുള്ളത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ആസ്വദിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്! ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നത് നാം ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ്. ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് നൽകിയതാരാണ്? അള്ളാഹു തന്നെ പഠിപ്പിച്ചില്ലേ, വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിൻ അല്ലാഹ്, നിങ്ങൾക്ക് എന്തൊരു അനുഗ്രഹമുണ്ടോ അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ പക്കൽ നിന്നാൻ. അതുകൊണ്ട് തന്നെ ഒരു അടിമ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ ആ അനുഗ്രഹം നൽകിയ അനുഗ്രഹദാതാവായ അള്ളാഹുവോടുള്ള ഇഷ്ടം അവൻ്റെ മനസ്സിൽ വർദ്ധിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുന്ന വചനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഉറങ്ങാൻ കടുക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിരുന്നൊരു പ്രാർത്ഥന, ഒരു ദിക്ർ ഹദീസുകളിൽ കാണാം. അൽഹംദുലില്ലാഹില്ലദി അത്അമന വസഖാന വകഫാന വആവാന ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുവി. ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയ, വെള്ളം നൽകിയ, ഞങ്ങൾക്ക് മതിയായ രൂപത്തിലെല്ലാം നൽകിയ, ഞങ്ങൾക്ക് അഭയസ്ഥാനം നൽകിയ അള്ളാഹുവെ, നിനക്കാകുന്നു സർവസ്തുതിയും എന്നുള്ളത്. സഹോദരങ്ങൾ, ഈ ഒരു ബോധം മനസ്സിൽ ശക്തമാക്കുമ്പോൾ അള്ളാഹുവോടുള്ള ഇഷ്ടം നമ്മുടെ മനസ്സിൽ വർദ്ധിക്കും. അള്ളാഹുവിനോടുള്ള സ്നേഹം വർദ്ധിക്കാനുള്ള മറ്റൊരു മാർഗം നല്ല ആളുകളുമായി സഹവസിക്കുക എന്നുള്ളതാണ്. നാം ആരുമായാണോ കൂട്ടുകൂടുന്നത്, അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ നിലപാടുകൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നൊരു വസ്തുതയാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചു, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽ യൻദുർ അഹദുക്കും മൻ യുഖാലിൽ. ഒരു വ്യക്തി അവൻ അവൻ്റെ കൂട്ടുകാരൻ്റെ നിലപാടിലായിരിക്കും, മതത്തിലായിരിക്കും. അതുകൊണ്ട് ഓരോരുത്തരും ആരുമായിട്ടാണോ കൂട്ടുകൂടുന്നത് എന്ന് ശ്രദ്ധിച്ചുകൊള്ളട്ടെ എന്ന്. അതുകൊണ്ട് നല്ല സുഹൃത്തുക്കളെ തെരഞ്ഞെടുത്താൽ അവരുടെ സ്വാധീന ഫലമായി അള്ളാഹുവോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിൽ വർദ്ധിക്കും. അവസാനമായി, അള്ളാഹുവോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന, അള്ളാഹു നമ്മോട് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കലും അള്ളാഹുവോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകമാണ്. സഹോദരങ്ങളെ, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുക, അള്ളാഹുവോടുള്ള സ്നേഹം നേടിയെടുക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ്. എങ്കിൽ അള്ളാഹു നമ്മെയും ഇഷ്ടപ്പെടും, ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊരു സ്വീകാര്യത നൽകും. അതുകൊണ്ട് റബ്ബിനെ സ്നേഹിക്കുന്ന ആളുകളാവാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് സംസ്കരണ ചിന്തകൾ, അള്ളാഹുവോടുള്ള സ്നേഹം നിലനിർത്താനുള്ള മാർഗങ്ങൾ. ഈ തലക്കെട്ടിൽ നമ്മോട് സംസാരിച്ചത് സലാഹുദ്ദീൻ അൽഹിക്കമി.

0: പ്രമുഖരുടെ ജുമാ ഖുതുബകളാണ് അൽമിമ്പർ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ഭിന്നശേഷിക്കാരെ ഒരു ഭാരമായി കാണല്ലേ. ഖുതുബ നിർവഹിക്കുന്നത് താജുദ്ദീൻ സലാഹി.
1: സ്ക്രോളിങ്ങിനിടയിൽ എവിടെയോ എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ച ഒരു ദൃശ്യമാണ് ഇന്നത്തെ എൻ്റെ ഖുതുബയുടെ പ്രചോദനം. ഒരു കുട്ടി അവൻ്റെ ഉപ്പയോ വല്യുപ്പയോ അല്ലെങ്കിൽ വഴിയിൽ അവൻ കണ്ടതോ ആയ ഒരു വ്യക്തിയെ വണ്ടിയിലേക്ക് കയറ്റുകയാണ്. അപ്പോൾ വണ്ടിയിലേക്ക് കയറ്റാൻ കഴിയുന്നില്ല, അയാൾക്ക് കാലെടുത്ത് പൊക്കാൻ കഴിയുന്നില്ല. ഒരു വടിയിൽ ഊന്നിയിട്ടുണ്ടെങ്കിലും കാലെടുത്ത് പൊക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. അപ്പോൾ അവൻ നേരെ അവൻ്റെ മുതുക് കൊണ്ടുപോയിട്ട് ഒരു സ്റ്റെപ്പ് പോലെ വെച്ചു കൊടുക്കുകയാണ്, കയറാൻ, ആ മനുഷ്യന് കയറാൻ വെച്ചു കൊടുക്കുകയാണ്. ആ പ്രായത്തിലുള്ളൊരു കുട്ടി അങ്ങനെ ചിന്തിക്കുന്നു എന്നത് എന്തോ എനിക്കൊരു വലിയ കൗതുകമായും അത്ഭുതമായും സംഭവമൊക്കെ ആയിട്ട് തോന്നുകയാണ്. നമ്മൾ കുട്ടികൾക്കിടയിൽ ഒരു അധ്യാപകൻ എന്ന നിലക്ക് ജീവിക്കുമ്പോൾ ഇന്ന് അന്യം നിന്നുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ അവസരങ്ങളും സന്ദർഭങ്ങളും മനസ്സിലാക്കി മറ്റുള്ളവർക്ക് വേണ്ടി ഇടപെടുന്ന അളവും തോതും രീതിയും കുറയുന്ന, ഇനി വല്ലതും ഇടപെടുന്നുണ്ടെങ്കിൽ അതെല്ലാം പബ്ലിസിറ്റി മാറ്ററായി പോകുന്ന ഒരു കാലത്ത് ഇതേറെ പ്രാധാന്യമർഹിക്കുന്നതാണ് എന്ന് തോന്നി. ഇനി അങ്ങനെ കണ്ടാലും ഇല്ലെങ്കിലും യഥാർത്ഥത്തിൽ ഭിന്നശേഷിക്കാർ എന്നൊരു സമൂഹം നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. അവരെക്കുറിച്ച് ഇസ്ലാമിക മിമ്പർ ഗൗരവപൂർവം ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്ന് തോന്നി. പണ്ട് നമ്മൾ ബസ്സിൽ കയറിയാൽ വികലാംഗർ എന്നാണ് കണ്ടിരുന്നത്, വികലാംഗർ എന്നാണ് എഴുതിയിരുന്നത്, അന്ധൻ എന്നാണ് എഴുതിയിരുന്നത്. നമ്മുടെ സമൂഹം കുറച്ചുകൂടി പുരോഗമിക്കുകയും കാര്യങ്ങളെ പഠിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നമ്മുടെ ഭാഷ വലിയ തോതിൽ മാറി. അവർ വികലാംഗർ അല്ല, മറിച്ച് ഭിന്നശേഷിക്കാരാണ്. അവർക്ക് കാലുകൊണ്ട് നടക്കാൻ കഴിയുണ്ടാവില്ല, ചിലർക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുണ്ടാവില്ല, ചില ആളുകൾക്ക് കയ്യിന് ശേഷി ഉണ്ടാവില്ല. പക്ഷെ ആ ശേഷിയേ അല്ലാത്തതുള്ളൂ, ബാക്കിയൊക്കെ നമ്മളെക്കാളും അവർക്ക് വലിയ തോതിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം. അന്ധൻ എന്ന് നമ്മൾ വിളിക്കൂല, കാഴ്ച പരിമിതൻ, കേൾവി പരിമിതൻ എന്ന പ്രയോഗത്തിലേക്കൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ അവരെ കാണാറുള്ളൂ എങ്കിലും ഭിന്നശേഷിക്കാർ ധാരാളം ലോകത്തുണ്ട്. 1.3 ബില്യണിലധികം ആളുകൾ, ഓരോ 6 പേരിലും ഒരാൾ ഭിന്നശേഷിക്കാരനാണ് എന്നതാണ് കണക്കുകൾ യഥാർത്ഥത്തിൽ പറയുന്നത്. അപ്പൊ ആ നിലക്ക് വലിയൊരു സമൂഹമാണ്. കാഴ്ചയില്ലാത്ത ആളുകൾ ലോകത്ത് ഏകദേശം 2.2 ബില്യൺ ആളുകൾ ഉണ്ട് എന്നാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത്. ഞാൻ ഈ കണക്കുദ്ധരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ ജീവിതത്തിലും പരിസരത്തും ഒക്കെ ഈ ഒരു സമൂഹത്തെ നമുക്ക് കാണാനുണ്ട്. അവരോട് നമുക്ക് ബാധ്യതകൾ നിറവേറ്റാനുമുണ്ട്. ആ ബാധ്യതകൾ നിറവേറ്റുന്നവരായി നമ്മൾ മാറണം എന്ന ഒരു പ്രമേയം എന്തുകൊണ്ട് മിമ്പറിൽ വരുന്നു എന്നത് എത്രത്തോളം പ്രസക്തമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കണക്കിവിടെ ഉദ്ധരിക്കുന്നത്. കേൾവി ശക്തിയില്ലാത്ത 430 മില്യൺ ആളുകൾ ലോകത്തുണ്ട് എന്നാണ്. അതുപോലെ തന്നെ വീൽ ചെയറിൽ ജീവിക്കുന്ന, കേൾവി ശ്രവണ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന, വടിയിൽ ഊന്നി നടക്കുന്ന, കണ്ണട ഉപയോഗിക്കുന്ന അത്തരം സാധനങ്ങളൊക്കെ, വീൽ ചെയർ എന്നുള്ളത് അവർക്ക് സഞ്ചരിക്കാൻ ആവശ്യമായ ഒരു ഉപകരണമാണ്. കേൾവി സഹായി എന്നത് അവർക്ക് കേൾക്കാൻ ഇത് ഉണ്ടായേ പറ്റൂ. അതേപോലെ തന്നെ കണ്ണട ആവശ്യമുള്ളവരുണ്ടാകും. ഇങ്ങനെ ഇത് കിട്ടാത്ത 2.5 ബില്യൺ ആവശ്യമുണ്ട്, പക്ഷേ സാമ്പത്തിക സാഹചര്യങ്ങൾ കൊണ്ടോ അനുബന്ധങ്ങൾ കൊണ്ടോ കിട്ടാത്ത 2.5 ബില്യൺ ആളുകൾ ലോകത്തുണ്ട് എന്നാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങളിലൂടെ ജീവിക്കുന്ന 1.2 ബില്യൺ ആളുകൾ ലോകത്തുണ്ടെന്നാണ്. ഒരു 3 വർഷങ്ങൾക്ക് അപ്പുറമുള്ള ഡാറ്റയാണ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത്. നമ്മള് ഒരു സമൂഹം എന്നുള്ള നിലക്ക് നമുക്ക് വിശ്വാസികൾക്ക് ഇവരെ ഒന്നും അവഗണിച്ച് ജീവിക്കാൻ പറ്റില്ല. നോക്കൂ, നിങ്ങളൊരു 4-5 സമീപനങ്ങൾ ഇവരോട് സമൂഹം സ്വീകരിക്കുന്നുണ്ട്. ഒന്നെന്താണ്, ഇവരെ ജീവിക്കാനേ അനുവദിക്കൂല. 5-ാം മാസം പ്രഗ്നൻസിയിൽ തെളിഞ്ഞ അപ്പൊ തീരുമാനം എടുക്കും. 5-ാം മാസം പ്രഗ്നൻസിയിൽ കുട്ടിക്ക് വൈകല്യമുണ്ട്, കുട്ടിക്ക് കാലിന് കുഴപ്പമുണ്ട്, കയ്യിന് കുഴപ്പമുണ്ട് എന്ന് വന്ന അപ്പോ അബോർഷൻ എന്ന് പേരിട്ടിട്ട് തൻ്റെ വീട്ടിലും കളിമുറ്റങ്ങളിലും കളിച്ച് ചിരിച്ച് നടക്കാൻ ആഗ്രഹിച്ച കുഞ്ഞിനെ വെട്ടി നുറുക്കി അബോർഷൻ എന്ന് പേരിട്ട് പുറത്തേക്ക് എറിയും. അതിനൊക്കെ ഒരുപാട് ന്യായങ്ങളും ന്യായീകരണങ്ങളും ഒക്കെ ഉണ്ടാകും. ലോകത്തെ അബോർഷന്റെ കണക്കുകൾ രേഖപ്പെടുത്തുന്ന ഒരു വെബ്സൈറ്റിന്റെ ഒരു ചെറിയൊരു വിൻഡോ ഉണ്ട്. അതിൽ അവസാനത്തെ ഡിജിറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ലോകത്ത് നടന്നുകൊണ്ടേയിരിക്കുന്ന അബോർഷനുകളാണത്. അബോർഷനുകളുടെ കാരണങ്ങളിൽ ഒന്ന് അതാണ്. ഒരുപക്ഷെ പല കാരണങ്ങളാൽ നമ്മളും നമ്മളൊരു കുഞ്ഞിനൊക്കെ അബോർട്ട് ചെയ്തിട്ടുണ്ടാകും. ഇൻഷാല്ല അടുത്ത ഒരാഴ്ചയിൽ ആ വിഷയം ഞാൻ സമഗ്രമായി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അപ്പോൾ പറയാം. അപ്പൊ ഒന്ന്, ജനിക്കാനേ സമ്മതിക്കൂല. കുട്ടിക്ക് കാഴ്ച കുറവുണ്ട്, കേൾവി കുറവുണ്ട്, ചിലപ്പോൾ ബുദ്ധി കുറച്ച് കുറവുണ്ട് എന്ന് വരുമ്പോൾ ജനിക്കാനേ അനുവദിക്കൂല. രണ്ട്, ഇതൊക്കെ എന്തോ മുജ്ജന്മ പാപങ്ങളുടെ ഭാഗമാണെന്ന് വിശ്വസിക്കാം. അങ്ങനെ ഒരു കുട്ടി ജനിച്ചാൽ എന്തൊക്കെയോ കുറെ പാപങ്ങൾ ചെയ്തതുകൊണ്ട് കിട്ടിയതാണ്, അപ്പോൾ ഇത് ഈ കുടുംബത്തിന് ഭാരമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്, അപമാനമായി കരുതുന്നവരുണ്ട്. എനിക്കൊരു സഹപ്രവർത്തകൻ ഉണ്ടായിരുന്നു, അദ്ദേഹം കാഴ്ച പരിമിതനാണ്. അപ്പോൾ അദ്ദേഹം പറയും, അദ്ദേഹം പി എസ് സി എഴുതി പഠിച്ച് മികച്ച റാങ്കിൽ ജോലിയിൽ കയറി പോവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉമ്മ, അദ്ദേഹം കാഴ്ച പരിമിതനായതുകൊണ്ട് മാത്രം ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉമ്മാൻ്റെ കുട്ടി ഉള്ളുക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് വാതിൽ കുറ്റിട്ടിരുന്നു എന്നാണ്. നമ്മുടെ സമൂഹത്തിലുണ്ടായ വലിയ നവോത്ഥാന പ്രക്രിയകൾ കൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ, വലിയ എണ്ണം മനുഷ്യർ ഭിന്നശേഷിക്കാരായി ലോകത്ത് ജീവിക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാരെ കുറിച്ച് മിമ്പറിന് പറഞ്ഞും പഠിപ്പിച്ചും പോകേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. എന്താ, സ്വന്തം കുട്ടിക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ, ജനിച്ചപ്പോൾ രണ്ടുപേരിലുള്ളൂ, അത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. കുട്ടി ജനിച്ചത് വരുമ്പോൾ ഒളിപ്പിച്ചു വെച്ച്, ഇപ്പോഴും ഉണ്ട്, ഇന്നുണ്ട് അതൊക്കെ. ആ കുട്ടിക്ക് പഠിച്ചം കൊടുത്തത് അത്രേ ഉള്ളൂ. അത് അഭിമാനപൂർവ്വം ഏറ്റെടുക്കാനും അവനെ അഭിമാനപൂർവ്വം വളർത്താനും സാധിക്കണം. രണ്ട് വിരലിന്റെ കുറവുണ്ടാകും, ചിലപ്പോ മൂക്കും ചുണ്ടും ഒന്ന് ഒട്ടിപ്പോയിട്ടുണ്ടാകും, അല്ലെ? ഇതൊക്കെ പറയുന്നത് ഭയങ്കര പ്രശ്നമായി മാറുന്ന, അതാണ് ഒരു അപമാനമായി കരുതുന്നവരാണ്. ഒന്ന്, ജനിക്കാൻ അനുവദിക്കാത്തവര്. രണ്ട്, അതെന്തൊക്കെയോ പാപങ്ങളുടെ ഫലമാണെന്ന് വിചാരിക്കുന്നവര്. മൂന്ന്, അതിനെ അപമാനമായി കാണുന്നവര്. നാല്, ഇവരൊരു സിമ്പതിയുടെ ലോകത്തേക്കാണ് തള്ളിടും, ഒരു സിമ്പതിയുടെ ലോകത്തേക്ക്. പാവങ്ങളാണ് കേട്ടോ, വല്ലാത്തൊരു അവസ്ഥയാണ് ഇത്. സത്യത്തിൽ അവരെ നശിപ്പിക്കലാണ്. ഒന്നും ചെയ്യാ, നീ ഇറങ്ങണ്ട, നീ അങ്ങോട്ട് പോണ്ട, നീ ഇങ്ങോട്ട് പോണ്ട എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു തടവറ സൃഷ്ടിക്കും. മറ്റുള്ള കുട്ടികളൊക്കെ പോകും, ഇളയത് പോകും, മൂത്ത, നീ വേണ്ട, നീ വേണ്ട, നീ സ്പോർട്സ് പോണ്ട, നീ അങ്ങോട്ട് പോണ്ട, നീ ഇങ്ങോട്ട് പോണ്ട, ഇങ്ങനത്തെ ഒരു ഒരു പിന്നെ രീതി അല്ലേ, അങ്ങനെ അങ്ങനെ അങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ വേറൊരു വിഭാഗകാരാന്ന് വെച്ചാൽ പാരന്റ്സ് ആണ്. എനിക്ക് ശേഷം ഈ കുട്ടി എന്താകും? ഞാൻ വെറുതെ ചോദിക്കുകയാണ്, ജനിച്ച ഉടനെ ഉമ്മ മരിച്ച് ഒരു തവണ പോലും അമ്മിഞ്ഞപ്പാല് കുടിക്കാൻ കഴിയാതെ ഭൂമിയിലേക്ക് പിറന്നു വീണ് ജീവിച്ച് ജനിച്ച് വളർന്ന എത്ര ആളുകളുണ്ട്? എന്നാലിപ്പോ ഒരു നാളിപ്പോ ഒരു കലക്ടറെ ടോക്ക് കേട്ടു ഞാൻ ഒരു സെഷനിൽ പങ്കെടുത്തപ്പോ. അദ്ദേഹം ഓർഫനായിരുന്നു, ഉപ്പ ഉണ്ടായിരുന്നില്ല, വളർത്താൻ കഴിയാത്തതുകൊണ്ട് ഉമ്മ കൊണ്ടുപോയിട്ട് ഒരു ഓർഫനേജിലാക്കി. അതുകൊണ്ട് ഇപ്പോൾ കലക്ടറായി. ഉമ്മ വളർത്തിക്കണെങ്കിലും അവിടെ നല്ലൊരു അധ്യാപകനെ കിട്ടി, അധ്യാപകൻ ഗൈഡ് ചെയ്തു. ഓരോ മനുഷ്യനും ജനിക്കണ ഓരോ മനുഷ്യനും അവൻ കഴിക്കണ വറ്റും അവൻ്റെ പേരുണ്ട്, ഞാനെന്ന് ഉച്ചക്ക് കഴിക്കണ വറ്റും എൻ്റെ പേരുണ്ട്. മനസ്സിലായില്ല, അത് നിൽക്കുള്ളതാണ്, വേറെ ആരും കൊണ്ടുപോകില്ല. അത് ഉറുമ്പ് കൊണ്ടുപോകില്ല, അത് കാക്ക കൊണ്ടുപോകില്ല, അത് കിളി കൊണ്ടുപോകില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കൃഷിയിടങ്ങളിൽ നിന്ന് മനുഷ്യരിങ്ങനെ കൊയ്തെടുക്കുന്ന ആ വിത്തുകൾ, ആ നെല്ല് അരിയാകുന്നു, ആ അരി പൊടിയാകുന്നു, അത് ലോറിയിൽ കയറുന്നു, പാക്കാകുന്നു, കടയിൽ വരുന്നു, ഞാൻ വാങ്ങി വരുന്നു, അവിടെ ഒന്നും അത് വീട് പോണില്ല, അതെന്റെ വയറ്റിക്ക് വരുള്ളൂ. പക്ഷെ എന്റെ പ്ലേറ്റിൽ വന്നിട്ട് ഞാനത് കുഴമ്പിയിട്ട് അപ്പുറത്ത് കിടുമ്പോ എത്ര കൈകളിലൂടെ കടന്നു വന്നതാണ്, എന്റെ കൈകളിൽ, എന്റെ ചുണ്ടറ്റത്ത്, എന്റെ വിരലറ്റത്ത് വേസ്റ്റ് ബോക്സിലേക്ക് പോകുന്നത് നമ്മൾ ആലോചിക്കണമെന്ന് മാത്രം. അപ്പൊ അതിൻ്റെയും കാര്യം യഥാർത്ഥത്തിൽ ഇല്ല. പിന്നെ വേറെ എന്താ, ഇവർക്കൊന്നുമില്ല, ഇവർ തീർന്നു എന്ന് വിചാരിക്കണവര്, ഇങ്ങനെ ഒരു കുട്ടനെ കിട്ടുന്നതോടുകൂടെ അതോടെ കഴിഞ്ഞു എന്ന് വിചാരിക്കണവര്. സത്യത്തിൽ സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെയുള്ള വിചാരങ്ങൾക്ക് പിന്നിൽ ലോകത്തെ ചില കൃത്യമായ അജണ്ടകൾ വർക്കൗട്ട് ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു കാര്യം ശാസ്ത്രീയമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്, എല്ലാവരും അത് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ കഴിഞ്ഞൊരു ഖുത്ബയിൽ അത് സമഗ്രമായി പറഞ്ഞിരുന്നു, ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഒരു കാര്യം രണ്ട് മെഡിക്കൽ റിപ്പോർട്ടോ രണ്ട് ഡോക്ടർമാരോ രണ്ട് സയന്റിസ്റ്റുകളോ കൊണ്ട് പറയുമ്പോഴേക്ക് അങ്ങനെ കൈയും കാലും വറക്കേണ്ടതൊന്നുമില്ല. അതിന്റെ കാരണം എന്താ അറിയോ? പബ്ലിക് ഡൊമൈനിൽ ഞാൻ അന്ന് പറഞ്ഞ പോലെ കൃത്യമായ ഡാറ്റകളുണ്ട്. യുജെനിക്സ് എന്നൊരു ശാസ്ത്രശാഖ തന്നെ ഉണ്ടാക്കി. ഇന്നത്തെ കാലത്ത് ആർക്കും ഇതൊക്കെ കിട്ടും. പണ്ട് ലൈബ്രറിയിൽ, ഭയങ്കര സയൻസ് ലൈബ്രറിയിൽ പോകേണ്ടിയിരുന്നു. നിങ്ങൾ ജെമിനൈ തുറന്നിട്ട് ഇന്നിങ്ങനെ മൗലവി ഇങ്ങനെ ഒരു കാര്യം, നിങ്ങൾക്ക് മൊത്തം മനസ്സിലായിമെന്ന് ഈ വേർഡ് പോലും ഉപയോഗിക്കണ്ട, നിങ്ങളൊന്ന് വെറുതെ ചോദിച്ചോക്ക്, എല്ലാ ഡാറ്റയും ഒക്കെ കിട്ടും. യുജെനിക്സ് എന്നുള്ള സ്യൂഡോ സയൻസ്, ഫേക്ക് സയൻസ്, കപട ശാസ്ത്രം ഉണ്ടാക്കി. എന്തിന്? ആ ശാസ്ത്രത്തിന്റെ ചുരുക്കം എന്താണ്? മനുഷ്യന്റെ ജനിതക ഗുണനിലവാരം മെച്ചപ്പെടുത്തണമെങ്കിൽ നല്ല മനുഷ്യർ, കപ്പാസിറ്റി ഉള്ള മനുഷ്യർ, ബുദ്ധിയുള്ള മനുഷ്യർ, ആരോഗ്യമുള്ള മനുഷ്യർ, അവരുടെ ഒരു ജനതയായി രാജ്യത്തെ രൂപപ്പെടുത്തണമെങ്കിൽ എന്തു വേണം? ഈ ഭിന്നശേഷിക്കാരും മാനസിക വൈകല്യമുള്ളവരും ദരിദ്രന്മാരും കുറ്റവാളികളും കറുത്ത വർഗക്കാരും ഒക്കെ അവരൊക്കെ ഇല്ലാതാക്കണം, അവരെ സ്റ്റെറിലൈസ് ചെയ്യണം, വന്ധീകരിക്കണം എന്ന ക്യാമ്പയിൻ നടന്നു. ആ ക്യാമ്പയിന് ഇന്ന് ലോകത്തിന്റെ ഭയങ്കര സംഭവമായിട്ട് എല്ലാ പുരോഗമനത്തിന്റെയും വലിയ കേന്ദ്രമായി വിശേഷിപ്പിക്കുന്ന യൂറോപ്പിൽ നിന്ന്, എസ്പെഷ്യലി അമേരിക്കയിൽ നിന്ന് അമേരിക്കൻ കോർട്ട് ഇതിന് അംഗീകാരം കൊടുത്തു. കാരി ബക്കം എന്ന് പറയുന്ന പെൺകുട്ടി ഒരു വീട്ടിൽ വളർത്തുമകളായി വളരെയായിരുന്നു. അവിടുന്ന് അവൾ ലൈംഗികമായി ആക്രമിക്കപ്പെട്ടു. അവളുടെ ഗർഭത്തിൽ ഒരു കുഞ്ഞുണ്ടായി. അവളുടെ നിറം ഇത്തിരി കറുത്തതായിരുന്നു. അപ്പോ കാരി ബക്കറിനെ ഈ കുടുംബം കോടതിയിൽ പോയിട്ട് ഈ കുട്ടി ജനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നീണ്ട നിയമയുദ്ധങ്ങൾ നടത്തി. 1927 1600-കളിലെ കഥയല്ല, എന്ത് പറഞ്ഞാലും 6-ാം നൂറ്റാണ്ടുകളിലെ കണ്ടോല് അല്ലെ. ഒന്ന് കഴിഞ്ഞ് 2-ാമത്തിന് 6-ാം നൂറ്റാണ്ടിന് തട്ടും. ഈ പറയുന്ന പുരോഗമനത്തിന്റെ വലിയ സംഭവമായി വിവരിക്കപ്പെടുന്ന 1900-കളിൽ തന്നെ നടന്ന കാര്യം ഞാൻ പറയണത്. എന്താ, കോടതി അവസാനം വിധിച്ചു. കോടതി വിധി വന്ധീകരണത്തെ ശരിവെച്ചുകൊണ്ട് എന്താ കാര്യം, അത്രയും വല്ല മാസീവ് ക്യാമ്പയിൻ നടന്നു. അങ്ങനെയാണ് ഒരു കാര്യം പലവരും വീണ്ടും വീണ്ടും വീണ്ടും കേട്ടു വരുമ്പോ നമ്മളഭിപ്രായറ്റത് മാറും. നമ്മൾ തന്നെ അറിയില്ല, നമ്മൾ അതിന് ഓക്കെ പറയുന്ന ആളുകളായി മാറിയിട്ടുണ്ടാവും. അത്രയും സ്ട്രോങ് ആയ ഒരു ക്യാമ്പയിനിന്റെ അനന്തരഫലമായി യുജെനിക്സിലൂടെ 60,000 കറുത്ത വർഗക്കാരെ, വൈകല്യമുള്ളവരെ, ബുദ്ധിശേഷി കുറഞ്ഞവരെ, അവർക്ക് കുഞ്ഞു ജനിക്കാത്ത വിധം ഇഞ്ചക്ഷൻ അടിച്ചു. കമ്പൽസറി സ്റ്റെറിലൈസേഷൻ നടന്നു. നിർബന്ധ വന്ധീകരണം നടന്നു. ആ നിർബന്ധിത വന്ധീകരണത്തിലൂടെ ഇല്ലാതാക്കി. എന്നാ നിങ്ങൾ നോക്ക്, 6-ാം നൂറ്റാണ്ടിൽ ഇതിലൊക്കെ നടന്നത് എന്താ, പ്രവാചക കാലത്ത് നടന്നത് എന്താ, അത് നമ്മൾ പഠിക്കണം. എന്തിനറിയോ, പ്രവാചക കാലത്ത് നടന്നത് പ്രവാചകൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നിങ്ങനെ അഭിമാനിച്ചിരിക്കാനല്ല, നമ്മളുടെ വീട്ടിൽ, നമ്മുടെ അയൽപ്പക്കത്ത്, നമ്മുടെ കുടുംബത്തിൽ നാം യാത്ര ചെയ്യുന്ന വഴിയിൽ വൈറ്റ് കെയിനിൽ ഇങ്ങനെ, വൈറ്റ് കെയിൻ എന്നാണ് ഈ കാഴ്ച പരിമിതരുടെ ആ വഴിക്ക് പറയാം, വൈറ്റ് കെയിനിൽ ഇങ്ങനെ തട്ടി നടന്ന് നടന്നു പോകുന്ന മനുഷ്യന്റെ കൈകളിലെ വൈറ്റ് കെയിനിന് പകരം ഞാൻ അവന്റെ കണ്ണാകണം. കേൾക്കാത്ത ആ മനുഷ്യൻ റോട്ടിലൂടെ ക്രോസ് ചെയ്യുമ്പോ പിന്നെ വണ്ടിക്കാരന് ഹോൺ അടിക്കണുണ്ടാകും. എന്റെ ഉള്ളിൽ കത്തണം, അത്രയും ഹോൺ അടിച്ചിട്ട് അയാൾക്ക് അത് കേൾക്കാൻ കഴിയാത്തത്, അയാൾക്ക് കേൾവി ശക്തി ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ അയാളുടെ കാതാകണം. ഒരാൾ തളർന്ന് വീൽ ചെയറിൽ ഇരിക്കുകയാണ് അല്ലെ. ഈ ഇരിക്കണ മനുഷ്യന്മാരൊക്കെ നോക്കി നിങ്ങൾ, ഈ നാട്ടിൽ എന്തേ ജുമാക്ക് പള്ളിയിൽ വരാൻ പിന്നെ വരേണ്ട സാഹചര്യമുള്ള പിന്നെ ഭിന്നശേഷിക്കാരില്ലേ, എന്താ അവരെ കാണാത്തത്? കല്യാണ സദസ്സുകളിൽ എന്താണ് അവരെ കാണാത്തത്? നമ്മളുടെ പൊതുയിടത്തിൽ എന്താണ് അവരെ കാണാത്തത്? രാഷ്ട്രീയം സംസാരിക്കുന്നിടത്ത് എന്താണ് അവരെ കാണാത്തത്? അവർ സ്നേഹത്തടങ്കലുകളിൽ കഴിയുകയാണ്. അവർക്ക് മുന്നിൽ പരിമിതിയുടെ ലോകം ഒരുക്കിയിട്ടുള്ള പരിമിതിയിൽ ഇതെന്റെ വിധിയാണെന്ന് വിചാരിച്ച് നടക്കുകയാണ്. ഇരുകാലിലും ഇങ്ങനെ ഓടിപ്പാടി നടക്കുമ്പോൾ നമ്മൾ ഓർക്കണം, മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളും 1,000 കിനാവുകളുമായി കഴിയുന്ന കുറെ മനുഷ്യരുണ്ട് നമുക്കിടയിൽ, നമ്മളെപ്പോലെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉള്ളവർ. ആ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉള്ളവരെ ചേർത്തു പിടിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഫർളാണ്. ഇനി അത് ഫർളാന്ന് വെറുതെ പറഞ്ഞു പോയാൽ പോരല്ലോ. എന്താ തെളിവ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, മക്കയുടെ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ആഭ്യന്തരമന്ത്രി, ഇവരോടൊക്കെ സംസാരിക്കുക. നമ്മളെ നാട്ടും പുറത്തെ നാട്ടിലെ ഇന്നത്തെ ഭാഷ പറഞ്ഞ അബൂജഹൽ, ഉത്തുബത്ത്, ഷൈബത്ത്, ഇവരോടൊക്കെ സംസാരിക്കുക. വലിയ ശാരീരിക ദ്രോഹങ്ങളും ആക്രമണങ്ങളൊക്കെ ആരംഭിച്ചു തുടങ്ങിയ കാലത്താണ്. അപ്പൊ അവരിങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ അവർക്ക് എന്ത് ചെയ്തു, വലിയ താല്പര്യത്തോടെ അവർ കേൾക്കുന്നുണ്ടെന്ന് നബിക്ക് ഇങ്ങനെ തോന്നി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം അങ്ങോട്ട് വരുന്നത്, നബിനെ വിളിച്ചു. അപ്പൊ പ്രവാചകൻ അത് അങ്ങനെ തന്നെ കാതോർത്തില്ല. നബി ഇവിടെ ഉള്ളിൽ ചിന്തിച്ചു, അബ്ദുല്ല ഇപ്പോൾ വരാതിരുന്നെങ്കിൽ ഇവർ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ, ഇവർ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട്. ഇവർക്ക് ഇത് കിട്ടിയാല് അബ്ദുല്ലാക്കും എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്, ഈ നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കാലോ എന്നൊക്കെ നബി ഇങ്ങനെ ആലോചിച്ചു നിൽക്കുമ്പോ ആ സ്പോട്ടിൽ വഹി വന്നു. അതാ ഞാൻ ഇവിടെ ഓതിയ ആയത്ത്, അബസ വതവല്ല അൻജാഹു ലഅമ വമാ യുദരീക ലഅല്ലഹു യസ്സക ഔ യദക്കറു ഫതൻഫഉഹു ദിക്റ. അതാണ് ആയത്ത് സൂറത്ത് അബസ. നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഇതിൽ ഇങ്ങനൊരു ചരിത്ര പാഠമുണ്ട് എന്ന് എത്ര ആൾക്കറിയാം. ഇനി ആ ചരിത്ര പാഠം ചുറ്റുമുള്ള എത്ര മനുഷ്യരോട് നമ്മൾ സംസാരിച്ചു. ഇസ്ലാമോഫോബിയ കനത്തിൽ കത്തുന്ന കാലത്ത്, അത് ഹൃദയങ്ങളെ കീഴടക്കുന്ന കാലത്ത് അല്ലേ, അയൽക്കാരനോട്, കൂട്ടുകാരനോട്, നമ്മുടെ കമന്റ് ബോക്സിൽ, നമ്മുടെ എക്സിൽ, നമ്മുടെ FBയിൽ, നമ്മൾക്കുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആ പ്രവാചകനെ 1,000 വട്ടം ആവർത്തിച്ച് വിമർശിക്കുകയും പച്ചത്തെറി പറയുകയും അവനൊക്കെ ഇതിലെ ജാമ്യമില്ലാ വകുപ്പുകളനുസരിച്ച് കേസെടുത്തിട്ടും അവന് ജാമ്യം കിട്ടുവോളം വിശാലമായ സ്വാതന്ത്ര്യം അവന് അനുവദിക്കപ്പെടുകയും ചെയ്യുന്ന കാലത്ത് നമ്മൾ ആലോചിക്കണം അല്ലേ, നമ്മൾ ആലോചിക്കണം. എന്ത് പച്ചത്തെറി! പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഇത്തരം നന്മകൾ കേട്ടതോടുകൂടി അദ്ദേഹം അബ്ദുല്ലാഹി ബിൻ ഉമ്മ മക്തൂമിനെ പോയി പിടിച്ചു. എന്തായിട്ടുള്ളത്? അബസവതവല്ല, നിങ്ങൾ മുഖം ചുളിച്ചു കളഞ്ഞു, നിങ്ങൾ മുഖം തിരിച്ചു കളഞ്ഞു, ശരിയായില്ലത്. നിങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടിയിരുന്നു. അഥവാ മക്കയുടെ പ്രധാനമന്ത്രിയോടും പ്രസിഡന്റിനോടും സംസാരിക്കുമ്പോൾ പോലും അയാൾ വന്ന് അയാളെ പരിഗണിക്കണം, അത് വേറെയാണ് കേസ്. അയാൾ കാഴ്ച പരിമിതനാണ്, അയാൾക്ക് ഇസ്ലാമിൽ, എന്താ VIP പരിഗണനയാണ്. ഈ കാണുന്ന VIP കളെക്കാളും, മക്കയുടെ പ്രധാനമന്ത്രിനെക്കാളും, പ്രസിഡന്റിനെക്കാളും നിങ്ങൾ അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂമിനെ എടുക്കണം. അൻജാഹു ലഅമ, ആ കാഴ്ച പരിമിതനായ മനുഷ്യൻ വന്നപ്പോൾ എന്താ അബസവതവല്ല അൻജാഹു ലഅമ വമാ യുദരീക ലഅല്ലഹു യസ്സക, നിങ്ങളെ ഓര് നന്നാവുന്നല്ലേ വിചാരിക്കണേ, ഇയാള് നന്നാവും നിങ്ങൾ ഉപദേശം കൊടുത്താൽ. അതുകൊണ്ട് ഇതിൽ ഒരു പരിഗണന പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് എന്താ ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ചെയ്ത കാര്യം നമുക്ക് ചരിത്രത്തിൽ അറിയാം. എന്താ? ഫകാന നബിയു ബഅദ ദാലിക യുക്രിമുഹു, പിന്നെ അദ്ദേഹത്തെ പ്രവാചകൻ വലിയ തോതിൽ ബഹുമാനിച്ചിരുന്നു എന്നാണ്. ഒരു കാഴ്ച വരുമെന്നുണ്ടെങ്കിൽ മൂപ്പര് നമ്മളാ സീറ്റിലാണ് കയറി ഇരുന്നിട്ട് പിന്നെ മൂപ്പര് വക്കാണ് നിൽക്കണം എന്ന് വെച്ചാണ്, ആ സീറ്റിലേക്കല്ലേ ഹറാമാണ്, മനസ്സിലായില്ലേ? അയാൾ അതിന് ആവശ്യക്കാരനാണെങ്കിൽ പിന്നെ ബസ്സുകാരൻ തല്ലുകൂടിയിട്ട് വേണ്ട. വിശ്വാസിയാണെങ്കിൽ, മലയാളത്തിൽ കുത്തുപ കേൾക്കണവരാണെങ്കിൽ ഓരോട് ഞാൻ പറയാണ്, അയാൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഇടത്തിൽ നമ്മൾ കയറി ഇരിക്കാൻ പാടില്ല. അയാളെ നമുക്ക് ഇതിന് തരണം, അനുവാദം തരണം, എന്നാ പറ്റും? റസൂലുള്ള അദ്ദേഹത്തെ പ്രത്യേകം ബഹുമാനിച്ചിരുന്നു എന്നാണ്. മർഹബൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിരുന്നു എന്നാണ്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന് സ്പീഡ് കൂട്ടുന്ന ഒന്നുമില്ല. അദ്ദേഹത്തിന് ചാറ്റ് ബോട്ടുകളില്ല, മിക്സിയില്ല, പിന്നെ എഞ്ചിൻ ഘടിപ്പിച്ച വണ്ടികളില്ല, ജിമെയിൽ ഇല്ല, ഒന്നുമില്ല. ലൈഫിന് സ്പീഡ് കൂട്ടുന്ന ഒന്നുമില്ല. ഒരു ഭരണാധികാരിയുടെ തിരക്കുകൾ, ഒരു ഭർത്താവിന്റെ ജോലികൾ, ഒരു പിതാമഹന്റെ ഉത്തരവാദിത്തങ്ങൾ, ഒരു വൈദ്യന്റെ റോളുകൾ, ഒരു സർവ്വസൈന്യാധിപന്റെ ചുമതലകൾ, അങ്ങനെ എല്ലാം എല്ലാം ഏറ്റെടുത്തു പോയിരുന്ന പ്രവാചകൻ പക്ഷേ ഇത്തരം മനുഷ്യരെ പ്രത്യേകം കാണുകയും പരിഗണിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. ഇനി അതുകൊണ്ട് തീർന്നില്ല കേട്ടോ, അതുകൊണ്ട് തീർന്നില്ല. കാഴ്ചപരിമിതനായ അദ്ദേഹത്തെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും ഉന്നതമായ പള്ളികളിലൊന്നായ മസ്ജിദുൻ നബവിയുടെ മിഹ്റാബിൽ അദ്ദേഹത്തെ ഇമാമാക്കി പ്രവാചകൻ നിർത്തിയിരുന്നു എന്നാണ്. ഇനി അതുകൊണ്ടും തീരുന്നില്ല. എന്താ? അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ പ്രവാചകൻ മദീനയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ മദീനയുടെ ചുമതല, ഇമാമത്തടക്കമുള്ള ചുമതല അദ്ദേഹത്തിന് കൊടുത്തിരുന്നു എന്നാണ്. ചരിത്രത്തിൽ ഒരു വായന പ്രകാരം 6 തവണ മദീനയുടെ ഫുൾ ഭരണം അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു എന്നാണ്. അതല്ലാതെ യൂജനിക്സ് എന്ന് സ്യൂഡോ സയൻസ് ഉണ്ടാക്കി അവരുടെ ശരീരത്തിൽ നിന്ന് ഇനിയൊരു കുഞ്ഞു ജനിക്കാത്ത വിധം അവരെ വന്ധീകരിക്കുന്ന പ്രക്രിയ നടത്തിയ ഭയങ്കര അധുനാധുനികതയുടെ ചരിത്രം പറയുന്നവരുടെ കഥയല്ല ഇസ്ലാമിന് പറയാനുള്ളത്. ഇത് ഒരു അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂമിന്റെ കാര്യത്തിൽ മാത്രം പരിമിതപ്പെടുന്ന ഒരു വിഷയമല്ല. നോക്കൂ നിങ്ങൾ, അബ്ദുല്ലാഹി ഇതിലും വേറെ ഒന്നുണ്ട്, ചുമതലകൾ കൊടുക്കേണ്ട റസൂൽ അവിടെ. അദ്ദേഹം പള്ളിയിൽ, നബിയെ എനിക്ക് പള്ളിയിൽ വരാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ തട്ടിത്തടഞ്ഞ് വീഴുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അള്ളാഹു റസൂൽ അദ്ദേഹത്തോട് എന്താ പറഞ്ഞേ? നിങ്ങൾ പള്ളിയിൽ വരണമെന്നാണ് അല്ലേ, നിങ്ങൾ പള്ളിയിൽ വരണമെന്ന്. എന്താണെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ ഒരു സിമ്പതി കൊടുത്ത് മാറ്റി നിർത്തല്ല വേണ്ടത്. എന്നാലോ ചില വ്യക്തികളെ അങ്ങനെ ആവൂല കൈകാര്യം ചെയ്യേണ്ടത്. നോക്കൂ നിങ്ങൾ, പിന്നെ ബിൻ മാലിക് എന്നറിയപ്പെടുന്ന സ്വഹാബി, അദ്ദേഹം നബിനോട് പറഞ്ഞു, നബിയെ എനിക്ക് പള്ളിയിൽ എത്താൻ ബുദ്ധിമുട്ടാ, നിങ്ങൾ വീട്ടിൽ വന്ന് എനിക്ക് നിസ്കരിക്കാനേ, എനിക്കൊന്ന് നിസ്കരിച്ചിരണം. എന്നാണ് അദ്ദേഹത്തിന് സമാധാനം കിട്ടണില്ല. പുഴ കടന്ന് വരണം നബിയെ, നമ്മൾ ഈ ഞാൻ എപ്പോഴും ഖുത്ബാന ഇടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ജമാഅത്ത് നിസ്കാരം നേരായ സഹോദരന്മാരെ, ഒക്കെ ശരിയായി. ഭരണാധികാരിക്കും സാധാരണക്കാരനും സർവർക്കും നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ ഇസ്ലാം ഫർള് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതേ പറഞ്ഞിട്ടുള്ളൂ ഫർള് എന്ന്. അത് വെച്ചിട്ട് ഞാൻ പറയാണ്, അതുകൊണ്ട് നമ്മൾ തിരുത്തണം. നമ്മൾ തീരുമാനമെടുത്താൽ നടക്കും, നമ്മൾ തീരുമാനമെടുത്താൽ നടക്കും. കറക്റ്റ് സമയത്ത് നമുക്ക് നിസ്കരിക്കാൻ പറ്റും, ജീവിതത്തിന് വേറൊരു തോഫിയൊക്കെ കിട്ടും. ഒരു പെരും വെയിലത്തിങ്ങനെ തളർന്നവശനായി പോകുന്ന ഒരു മനുഷ്യനെ ഒരാൾ ഒരു എ സി കാറിൽ കൊണ്ടോണേ, മാനസികാവസ്ഥ എന്തായിരിക്കും? അതാണ് ശരിക്ക് ഈ നിസ്കാരം ക്ലിക്കായ കിട്ടുക. പെരും വേനലിൽ ദാഹാർത്ഥനായി വെള്ളം തേടി നടക്കുന്ന ഒരു മനുഷ്യന്റെ ഗ്ലാസ്സിൽ കിട്ടണേ, കയ്യിൽ കിട്ടണ ഒരു ഗ്ലാസ് തണുത്ത വെള്ളമല്ലേ, അതാണ് ശരിക്കും നിസ്കാരം ക്ലിക്കായി ഉണ്ടാകുക. അപ്പോ ഈ പറയുന്ന ഉത്ബാൻ ബിൻ അബി മാലിക് എന്ന് പറയുന്ന സഹാബി നബിനോട് പറഞ്ഞു, നബിയെ എനിക്കിങ്ങനെ എന്താണ് പിന്നെ നിങ്ങളൊന്ന് പള്ളിയിൽ വന്ന്, എനിക്ക് പള്ളിയിൽ വരാൻ ബുദ്ധിമുട്ടുണ്ട്, പുഴ കടന്നു വരണം, അരുവി കടന്നു വരണം എന്ന് പറഞ്ഞപ്പോ നബി അബൂബക്കർ സിദ്ദീഖ് കൂട്ടിയിട്ട് പോയി. ആരത്? എന്താണ് അംഗീകാരം? ആരാ അബൂബക്കർ സിദ്ദീഖ്? മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ജനങ്ങൾ എഴുതിയ രണ്ടാമത്തെ വ്യക്തി അല്ലേ? രണ്ടാമത്തെ വ്യക്തി നേരെ പള്ളി ചെന്നു, എന്നിട്ട് ചോദിച്ചു, അയ്യന തുഹിബുവാൻ ഉസല്ലി, ഞാൻ എവിടെ നിസ്കരിച്ചിട്ടുണ്ടോ? നിസ്കരിച്ചെടുത്തു. അദ്ദേഹത്തിനൊരു മനസ്സമാധാനത്തിനാണ്, നബി നിസ്കരിച്ച സ്ഥലമാണല്ലോ, പള്ളിക്ക് ഞാൻ എത്തണില്ലെങ്കിലും ഇവിടെ നിസ്കരിക്കാൻ പറ്റണ്ടല്ലോ, എനിക്ക് പഠിച്ചു അഫ് ചെയ്തു തന്നോളും എന്ന് ചിന്തിക്കുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഭിന്നശേഷിക്കാരായ മനുഷ്യരെ ശരിക്ക് പരിഗണിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരിക്കലും ഭിന്നശേഷിക്കാരുടെ കാര്യത്തിൽ ചെയ്യേണ്ടത് ഓർക്കെല്ലാം ആനുകൂല്യം കൊടുത്തോളം പരിയിലിരുത്തുക എന്നുള്ളതല്ല, അവരെ സെൽഫ് സെറ്റിൽഡ് ആക്കുക, അവർക്ക് വേണ്ട വഴികൾ പറഞ്ഞു കൊടുക്കുക, അവരെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, റസൂലിന്റെ അടുത്ത് വന്നിട്ട് ഒരു സ്വഹാബി, സ്വഹാബിയുടെ പേരെന്താണെന്നറിയോ? അംറു ബിൻ അൽ ജമൂഹ് എന്ന് പറയുന്ന സ്വഹാബിയാണ്. അദ്ദേഹത്തിന് മുടന്തുണ്ടായിരുന്നു, കാലിന് മുടന്തുണ്ടായിരുന്നു, നടക്കാൻ പ്രയാസമുണ്ടായിരുന്നു. അപ്പോ അദ്ദേഹം ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള, ശാരീരിക ഭിന്നശേഷിയുള്ള വ്യക്തിയായിരുന്നു. അപ്പോ നടക്കാൻ വൈകില്ല, അദ്ദേഹം നബിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അറായിത ഇൻ ഖാതൽതു ഫീ സബീലില്ലാഹി ഹത്താ ഉഖ്തൽ, ഞാൻ ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കാൻ റെഡി ആകണതിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താ നബിയെ? നബിയെ, എനിക്ക് കാലോടൊന്നും വയ്യാത്താണ്, നിങ്ങൾ കാലോട്ട് വയ്യാത്തവർ ഇങ്ങനത്തേനൊന്നും ഇറങ്ങണ്ട എന്നൊന്നല്ല. അദ്ദേഹം മാനസികമായി ഫിറ്റാണ്, ശാരീരികമായി അദ്ദേഹം വില്ലിംഗ് ആണ്, അദ്ദേഹത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ വില്ലിംഗ് ആണ്. അംഷി ബിരിഹിലി ഹാദിഹി സഹീഹത്തുൻ ഫിൽ ജന്ന, ഈ കാലൊക്കെ ശരിയായ കാലിൽ ഇങ്ങനെ സ്വർഗത്തിൽ നടക്കണ കൊതിക്കണ ഒരാളാണ് നബിയെ ഞാൻ. നബി അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നഅം, നിങ്ങൾ വന്നോളൂ, കഅന്നി അൻദുറു ഇലൈക തംഷി ബിരിജ്ലിക ഹാദിഹി സുഹീഹതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ നിന്റെ കാലുകളിൽ ഇങ്ങനെ നീ ആരോഗ്യവാനായി ഓടി നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ്. അപ്പൊ നമ്മൾ ഇവിടെയൊക്കെ കാണുന്ന എന്താ, ഓരോരുത്തരുടെയും അവസ്ഥ അനുസരിച്ച് ആ വ്യക്തിക്ക് വേണ്ട കാര്യങ്ങളിൽ പ്രവാചകൻ ഇങ്ങനെ ഇടപെടുക. ഒരാളോട് പള്ളിക്ക് വരണ്ടായിരുന്നു, വേറോട് പള്ളിക്ക് വരണം എന്ന് പറഞ്ഞു. ആ ഓരോ വ്യക്തിനെ അറിയാം, അതാ പ്രവാചകന്റെ പ്രത്യേകത അല്ലേ? ഇടയ്ക്ക് ഞാൻ പറയാണ്, ആ പ്രത്യേകത നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് ജാബിർ റളിയല്ലാഹുവിനും പ്രവാചകനും ഒന്നിച്ചുള്ള ഒരു യാത്ര. ജാബിർ വളരെ പ്രായം കഴിഞ്ഞിട്ടും കല്യാണം കഴിഞ്ഞിട്ടില്ല, പ്രവാചകൻ ഇങ്ങനെ ജാബിറിന്റെ വാഹനത്തിലും നബി നബിന്റെ വാഹനത്തിലും ഇങ്ങനെ വരിക. അപ്പൊ ചോദിച്ചു, ജാബിർ എന്താ കല്യാണം കഴിക്കാത്ത? നബിയെ, പെങ്ങന്മാരൊക്കെ അല്ലേ, ഉമ്മ മരിച്ചു, പെങ്ങന്മാർക്ക് ഒരു ബുദ്ധിമുട്ടാണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. റസൂൽ പറഞ്ഞു കല്യാണം കഴിക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ മനസ്സിലായി അദ്ദേഹത്തിന് സാമ്പത്തിക പ്രാരാബ്ധതകളുണ്ട്. ബൈത്തുൽ മാലിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് അബൂഹുറ റളിയല്ലാഹു അൻഹു ആണ്, അല്ലെങ്കിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്, രണ്ടിലൊരാളാണ്, ഓർമ്മ പശകുണ്ട്. അപ്പോ അദ്ദേഹത്തോട് വിളിച്ചിട്ട് പറഞ്ഞു, ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഉടനെ അതിന്റെ മുമ്പ് ജാബിറിനോട് റസൂൽ ചോദിക്കുന്നുണ്ട്, ജാബിർ ഈ ഒട്ടകത്തെ കൊടുക്കണോ, ഈ ഒട്ടകത്തെ നിങ്ങൾ വിൽക്കണോ? ആ നബിയെ, നബി എടുത്തോളൂ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഫ്രീ ആയിട്ട് കൊടുക്കുക, എനിക്ക് വേണ്ട, നബി എടുത്തോളൂ. മദീനയിലെത്തിയപ്പോ അദ്ദേഹം ബിലാലിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതിന് നടപ്പ് വിലയേക്കാളും വില അതിന് കൊടുക്കണം, അഥവാ ആൾക്കൂട്ടത്തിൽ ബൈത്തുൽ മാലിൽ നിന്ന് പണം കൊടുത്തിട്ടാണ് കല്യാണം നടന്നതെന്ന് വരരുത്, ഏയ് ഒട്ടകത്തെ വാങ്ങിയിട്ടാണ് പൈസ കൊടുത്തതെന്ന് വരണം. നോക്കുങ്ങൾ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു 10 rupees ഒരാൾക്ക് കൊടുത്താൽ 13,000 ഫോട്ടോ എടുക്കും, പല പല ആംഗിളിൽ നിന്ന് റീൽ എടുക്കും, എന്നിട്ടാ കൊടുക്കുക അല്ലേ? അത് കൊടുത്തു. കൊടുത്തിട്ട് പറഞ്ഞു, പോയിട്ട് കല്യാണം കേക്ക്. അദ്ദേഹം കൊടുത്ത് തിരിച്ചു വരാൻ നമുക്കാണ്. അപ്പൊ ഓരോ വ്യക്തിയെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ്. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, മെലിഞ്ഞ കാലുകൾ. അപ്പോ പിന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു മരത്തിൽ കയറുന്നത് കണ്ടപ്പോ, അറാഖിന്റെ കൊള്ളി പൊട്ടിക്കാൻ ഒരു മരത്തിൽ കയറുന്നത് കണ്ടപ്പോ കുറച്ചാൾക്കാർ ചിരിച്ചു അദ്ദേഹത്തിന്റെ മെലിഞ്ഞ കാലം കൊണ്ട്. നബിയുടെ സ്വരം മാറി, മിമ്മ തലഹക്കുൻ, എന്തെ ചിരിക്കാൻ കാരണം എന്ന് റസൂൽ ചോദിച്ചു. അപ്പൊ നബിയെ, അദ്ദേഹത്തിന്റെ കാല് കണ്ടപ്പോ ഞങ്ങൾ ചിരിച്ചു പോയതാണ് എന്ന് പറഞ്ഞപ്പോ അവരോട് കൊടുത്ത ഉത്തരം എന്താ അറിയോ? വല്ലദി നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബിനെ സാക്ഷിയാക്കി ഞാൻ പറയാം. ലഹുമ അഫ്തലു ഫിൽ മീസാനി മിൻ ഉഹദ്സ്, ഉഹദ് മലയെക്കാളും കനമുണ്ടാകും ആ കാലിന്. അപ്പൊ ഒരു പിന്നെ ഭിന്നശേഷിക്കാരനും വിഷമിക്കണ്ട, നഷ്ടപ്പെട്ടതിനൊക്കെ, കണ്ണ് നഷ്ടപ്പെട്ട വ്യക്തിക്ക് അതിന് പകരം സ്വർഗം കൊടുക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതവിടെ മാത്രം ചുരുങ്ങിയതല്ല. പിന്നെ അദ്ദേഹത്തിന്റെ കാലുകൾക്ക് ഉഹദിനെക്കാളും 6 kilometers നീളവും 2 kilometers വീതിയുമുള്ള ഉഹദിനെക്കാളും കനമുണ്ടാകും. നിങ്ങൾ കളിയാക്കി ആ കാലിനെന്ന് പറഞ്ഞ് സംരക്ഷിക്ക ചെയ്തത്. അല്ലാതെ സമൂഹം ഭയങ്കര സംഭവമാകണമെങ്കിൽ യുജനിക്സ് എന്നുള്ള സ്യൂഡോ സയൻസ് വഴി മനുഷ്യരെ വന്ധീകരിച്ചില്ലാതെയാക്കുകയാണെന്ന അധുനാധുനിക കാലമെന്ന് പറയുന്ന കാലത്തെ സ്യൂഡോ സയൻസുകാരെ, കപടശാസ്ത്രക്കാരെ, അവരുടെ രീതിയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ സ്വീകരിച്ചത് എന്നത് നമ്മളിവിടെ മനസ്സിലാക്കി പോണം. ഇനിയുണ്ട് സാഹിർ ബിൻ ഹറാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം എന്താ, വഖാൻ റജുലൻ ദമീമൻ, രൂപ സൗന്ദര്യമില്ലാത്ത ആളായിരുന്നു അദ്ദേഹം. പക്ഷേ വഖാൻ നബി യുഹിബ്ബുഹു, നാട്ടുകാർ പറയണ്, നബി പറയല്ല, എനിക്ക് ദമീമൻ ഇഷ്ടമാണെന്ന് നബി പറയല്ല. ദമീം എന്നുള്ള രൂപ സൗന്ദര്യമില്ലാത്ത, നീളം കുറഞ്ഞ, കുറുകിപ്പോയ, ആളുകളൊന്നും പരിഗണിക്കാത്ത മനുഷ്യനെ നബി ഡീലീണത് കണ്ടിട്ട് മൂപ്പര് നബിക്ക് ഇഷ്ടമായിരുന്നു ഞങ്ങൾക്കറിയാം. ബാക്കിയുള്ളവർ നേരിൽ കണ്ട സാക്ഷ്യമാണ് യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത്. സാഹിർ നബിനോട് ചോദിച്ചു, അർസൽനി മിൻ ഹാദ, എന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ മാർക്കറ്റിൽ പോയിട്ട് സാഹിറിനെ എങ്ങനെ പൊക്കി പിടിച്ചു. സാഹിർ നീളം കുറഞ്ഞ ആളാണ്, മെല്ലിച്ച ആളാണ്, കച്ചവടം ചെയ്യാണ്, വിയർത്ത് കുളിച്ച് നിൽക്കണം. അദ്ദേഹത്തെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ ഒരു പാവുകുട്ടനെ വെക്കണ പോലെ. നബി ഭയങ്കര ആചാരബാഹുവായ മനുഷ്യനാണ്, റസൂലുള്ളാഹിന്റെ രൂപവും ഭാവവും ശരീരവും അതിന്റെ വർണ്ണനകൾ, അത് നമ്മൾ പഠിക്കേണ്ടതാണ്. പ്രവാചകന്റെ ശരീരവിശേഷണങ്ങൾ പഠിക്കേണ്ടതാണ്. ഭയങ്കര ഉള്ളിൽ നമുക്ക് ഭയങ്കര കുളിരി തരുന്ന ഒന്നാണ്. അപ്പോ നബി അദ്ദേഹത്തെ എങ്ങനെ എടുത്തപ്പോ ആരാണെന്ന് ചോദിച്ചു, ഇതാരാണ് ഇതാരാണെന്ന് അദ്ദേഹം ഇങ്ങനെ ചോദിക്കുകയാണ്. അർസല്ലിമൻ ഹദ, എന്നെ വിടൂ, ഇതാരാണെന്ന് ചോദിച്ചപ്പോ റസൂലിന്റെ ശബ്ദം ഉയർന്നു, മന്യസ്ത്രീ ഹാദൽ അബദ്സ്, ആ ഈ ഒരു അടിമനെ കൊടുക്കാണ്ട് ആർക്കാ വേണ്ടു എന്ന് ചോദിച്ചു. നബി തമാശാക്കിയതാണ് അദ്ദേഹത്തെ, അദ്ദേഹത്തോടുള്ള ഇന്റിമസി ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ മറുപടി എന്താ അറിയോ, നബി എന്ന് മനസ്സിലാക്കിയപ്പോ അദ്ദേഹം തന്റെ ശരീരം എങ്ങനെ നബിയുടെ നെഞ്ചിലേക്ക് ഒന്ന് ഇങ്ങനെ ഉണ്ടോ അരസി എന്നാണ് ചരിത്രത്തിൽ. ഏ നബിന്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കാൻ കിട്ടിയ സമയമാണല്ലോ. എന്നിട്ട് അദ്ദേഹം പറയാ, തെജ്ജുദുനി യാ റസൂലുള്ള കാസിദൻ, നബിയെ അടിമയേറ്റ് കൊടുത്താൽ എന്നെ എനിക്ക് വലിയ വില ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞു. ഇതോടെ പ്രവാചക തിരുമേനിയുടെ സ്വരം മാറി, നബിയുടെ വോയിസ് മോഡുലേഷൻ മാറി. റസൂൽ പറഞ്ഞു, പക്ഷേ സാഹിർ നീ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ അടുത്ത് നീ വിലയില്ലാത്തവനല്ല. ഒന്നുകൂടി പറഞ്ഞു, മക്കയിലെ ആ ഒരു മദീനയിൽ ആ തെരുവിൽ വെച്ച് പറഞ്ഞു, അള്ളാഹുവിന്റെ അടുത്ത് നീ വലിയ വില ഉള്ളവനാണ്. നിന്റെ ഈ പരിമിതി നിനക്കുണ്ടെങ്കിൽ, ജനം നിന്നെ പരിഗണിക്കണില്ലെങ്കിൽ, അള്ളാഹുവിന്റെ അടുത്ത് നിനക്ക് വലിയ സ്ഥാനമുണ്ട് എന്ന് അദ്ദേഹം പറയാണ്. ഇനി നോക്കൂ നിങ്ങൾ, മുആദ് റളിയല്ലാഹു അൻഹു നടക്കാൻ വൈകല്യമുള്ള വ്യക്തിയായിരുന്നു. യമനിലേക്ക് പ്രവാചകൻ പറഞ്ഞേക്കണാരെ, യമൻ അംബാസിഡറായി റസൂലുള്ള പറഞ്ഞേക്കണതാരെ, മുആദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പ്രവാചകൻ പറഞ്ഞയക്കുമ്പോ ആ നാടിനെ കുറിച്ച് പറഞ്ഞുകൊടുക്കുന്നുണ്ട്. ആ നാട്ടിൽ വേദഗ്രന്ഥം നൽകപ്പെട്ട ജനതയാണ്. ഒന്നുകൂടി പറയണ്ട, മുആദ് നിങ്ങൾ ഇത് തിരിച്ചു വരുമ്പോ നിങ്ങൾ എന്റെ ഖബറിന്റെ അരികത്തൂടെയാണ് നടക്കുക. നിങ്ങളും യമനിലെ ദൗത്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഒരുപക്ഷെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടാകില്ല അല്ലെ. മുആദ് പോയി ഇസ്ലാം പ്രചരിപ്പിച്ച യമൻ ഇന്ന് യുദ്ധഭൂമിയാണ്. ഹൂത്തികളുടെ ഷിയാക്കളുടെ ക്രൂരമായ ആക്രമണങ്ങൾ, രണ്ട് ഹറമകളെയും ഇനിയും ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന പറഞ്ഞ്, ഇനിയും ഞങ്ങൾ ടാർഗറ്റ് ചെയ്യും അല്ലേ. ഇവിടുത്തെ മീഡിയകൾ മാത്രം തരുന്ന ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ ഹൂത്തികൾക്ക് പിന്തുണ കൊടുക്കുന്ന ആളുകളുണ്ട്. ഹൂത്തികളുടെ പോരാട്ടം സ്വാതന്ത്ര്യ പോരാട്ടമായി പരിഗണിക്കുന്നവരുണ്ട്. നല്ലോണം പഠിച്ചോളി ഷിയാക്കളുടെ ചരിത്രം. അവിടെ ഷിയാക്കൾ ഇറാനിൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു, മനുഷ്യാവകാശങ്ങൾ നിരാകരിക്കപ്പെടുന്നു, അവർ പീഡിപ്പിക്കപ്പെടുന്നു, ലോക പോലീസായി ചിലർ ചമയുന്നു. 100% അതിനോടൊക്കെയും യോജിക്കുമ്പോഴും അതിന്റെ ഇടയിലൂടെ അവരുടെ അശുദ്ധ വിശ്വാസങ്ങളെ അങ്ങനെ അങ്ങോട്ട് പുഴുങ്ങിയെടുക്കാൻ ആരും സമ്മതിക്കൂല. എന്താ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്ന വ്യക്തിക്ക് ജാറം പണിത് അത് പൂജിക്കുന്നവരാണ് അവർ. വെറും രണ്ടോ നാലോ സ്വഹാബികൾ അല്ലാത്തവർ മുഴുവൻ കാഫറുകളാണെന്ന് വിശ്വസിക്കുന്നവരാണ് അവർ. അവർക്ക് ഈ ഖുർആനിന് പകരം വേറെ ഖുർആൻ, സ്വന്തമായി ഖുർആൻ ഉള്ളവരാണവർ. ആശയപരമായ വിയോജിപ്പ് പറയുമ്പോഴേക്ക് ആരെങ്കിലും കൊത്തിവലിക്കാൻ വന്നാൽ അങ്ങനെ കൊത്തിവലികൾ കടന്നാണ് ഇസ്ലാം ഇവിടേക്ക് എത്തിയത് എന്ന് തന്നെയാണ് ആ കാര്യത്തിൽ പറയുള്ളത്. രണ്ടു ഹറമകളെയും അള്ളാഹു കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ, രണ്ടു പരിശുദ്ധ ഹറമകളെയും അള്ളാഹു പൂർണ്ണമായ സംരക്ഷണം നൽകുമാറാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ നമ്മൾ ചരിത്രത്തിൽ കാണുന്ന മറ്റൊരു വ്യക്തിയാണ് അതാ ബിൻ അബി റബാഹ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത അസ്വദ്, അദ്ദേഹം കറുത്തവർഗക്കാരനായിരുന്നു. അഴ്വർ, അദ്ദേഹം കണ്ണിന് കാഴ്ചയില്ലാത്ത ആളായിരുന്നു അല്ലെങ്കിൽ കോങ്കണ്ണുള്ള ആളായിരുന്നു. അഫ്തസ്, അദ്ദേഹം പരന്ന മൂക്കുള്ള ആളായിരുന്നു. അശൽ, ഒരു കൈയും ഒരു ഒരു കാലിനുമൊക്കെ പിന്നെ ബുദ്ധിമുട്ടുള്ള വ്യക്തിയായി. ഇങ്ങനെ ഒരുപാട് ഒരുപാട് പിന്നെ വൈകല്യങ്ങളുള്ള ഒരാളായിരുന്നു, മൊത്തം വൈകല്യങ്ങളുള്ള ആളായിരുന്നു. പക്ഷേ അദ്ദേഹം മക്കയുടെ, അതേ സമയത്ത് അദ്ദേഹം മക്കയുടെ ഖാളിയായിരുന്നു. അദ്ദേഹം മക്കയിൽ ഏറ്റവും വലിയ ആലിമായിരുന്നു. രാജാക്കന്മാർ ഫത്വ ചോദിച്ച് ഇങ്ങോട്ട് വരികയായിരുന്നു എന്നാണ്. അപ്പൊ ഇസ്ലാമിൽ നിറം കൊണ്ടോ അല്ലെങ്കിൽ വൈകല്യങ്ങൾ കൊണ്ടോ ഒന്നും ഒരു വ്യക്തിയും മാറ്റപ്പെടുന്നില്ല. ഓരോരുത്തർക്കും കൃത്യമായും അവകാശങ്ങൾ വകവെച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നതാണ്. അതുകൊണ്ട് നമുക്ക് പ്രായോഗികമായി കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് കേട്ടോ, രണ്ടു കുറഞ്ഞ് രണ്ടു മൂന്നാല് മിനിറ്റ് കൂടി ഞാൻ ഏറെടുക്കുന്നു. എന്താ ഒന്ന്, ഭാഷയും മനോഭാവവും മാറണം. 16 പോയിന്റ് ഞാൻ 2.5 മിനിറ്റ് കൊണ്ട് പറയാം, ശരിക്കും കേട്ടോളി. ഭാഷയും മനോഭാവവും മാറണം. എടാ പൊട്ടാ എന്നല്ല കാതില്ലാത്തവനോട് വിളിക്കണ്ടേ, കണ്ണില്ലാത്തവൻ എന്നുള്ള ഇങ്ങോട്ട് ഇങ്ങോട്ട് നിന്നോ, ഓന 5 രൂപ കൊടുത്താണി, ഇതല്ല വേണ്ടത്. പള്ളിയിൽ ഇങ്ങനെ ഒരാൾ നിന്നല്ല, ഞാൻ ഖുത്ബ പറയുന്ന പള്ളിയിലൊക്കെ ഞാൻ സാധാരണ പറയലുണ്ട്, അങ്ങനെ വന്നാൽ അതിനൊരു ഫണ്ട് വേറെ വേണം, ഓല അവിടെ ഇരുത്തരുത്. അവിടെ ആരാ ഇരിക്കണ്ടേ? അയാൾക്ക് വേണ്ടി ഇരിക്കേണ്ടത് അവിടെ ഏറ്റവും പൈസ ഉള്ളം പോയി ഇരിക്കണം, എന്നിട്ട് പിരിച്ചിട്ട് അയാൾക്ക് കൊടുക്കണം. അയാൾ ആരാന്ന് പോലും ആരും അറിയാൻ പാടില്ല. യാചനെ ഇസ്ലാം അങ്ങനെ കൈകാര്യം ചെയ്ത് അവരെ യാചിക്കാൻ വീടല്ല വേണ്ടത്. അപ്പോ ഭാഷയും മനോഭാവവും മാറണം. പിന്നെ സഹായിക്കുന്നതിന് മുമ്പ് ചോദിക്കണം. അതായത് ഒരു ബ്ലൈൻഡിനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ, കാഴ്ച വരുമ്പോൾ കൈകാര്യം ചെയ്യുമ്പോൾ അയാളെ ഇവിടെ പിടിക്കലല്ല, അയാൾ ഓരോ പിടിക്കാൻ ഒരു മോഡലുണ്ട്. ചോദിക്കണം നിങ്ങൾ എങ്ങനെ പിടിക്കേണ്ടതെന്ന് ചോദിക്കണം. അപ്പോൾ പറഞ്ഞുതരും എങ്ങനെ പിടിക്കേണ്ടത്, എന്നെ നിങ്ങൾ പിടിച്ചോളൂ. വീൽ ചെയർ ഉന്തി കൊടുക്കണമെങ്കിൽ ഉന്തി കൊടുത്താൽ മതി, അവരോട് ചോദിക്കണം അവരെ സഹായിക്കുന്നതിന് മുമ്പ്. പിന്നെ അവർക്ക് എന്താണ് ശാരീരിക സപ്പോർട്ടുകൾ കൊടുക്കേണ്ടി വരും. ഒരു പലകം അങ്ങനെ 4 ചക്രം വെച്ച് കഴിഞ്ഞൊരു ദിവസം ഞാനൊരു മനുഷ്യനെ കണ്ടു, അയാൾ ഇങ്ങനെ ഇറങ്ങാണ്. അപ്പൊ കുട്ടിയൊക്കെ തിരക്കാണ്, നമ്മളൊന്നും ഇങ്ങനെ നിന്നാണ് മക്കളെ ഒന്നും നിന്നാണ് മൂപ്പര് ഇറങ്ങിക്കോട്ടെ, എന്നിട്ട് കയറിയാൽ മതി. കണ്ടക്ടർക്ക് ഭയങ്കര ധൃതി, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഒരു മിനിറ്റ്. അപ്പൊ നമ്മളെ മുഖം സ്വഭാവമൊക്കെ ചിലപ്പോൾ ഒത്തിരി മാറും അല്ലേ. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും, അയാൾ ഇറങ്ങിക്കോട്ടെ, അയാൾ പൈസ തന്നിട്ടല്ലേ കയറി, ആ നാളെ ഇറങ്ങിക്കോട്ടെ. അപ്പൊ അങ്ങനെ ശാരീരിക സഹായങ്ങളെയൊക്കെ കൊടുക്കണം. അതുപോലെ തന്നെ അയാളുടെ ആക്സസിബിലി ഓഡിറ്റ്, നമ്മുടെ പള്ളികൾ, നമ്മുടെ മദ്രസകൾ, നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ ഓഫീസുകൾ, നമ്മളുടെ പൊതു പരിപാടികൾ, ഇവിടൊക്കെ അവർക്ക് വരാൻ പറ്റും. അവർക്ക് സിമ്പിളായി ടോയ്ലറ്റിൽ പോകാൻ പറ്റണം. അങ്ങനെ ടോയ്ലറ്റ് ഇല്ലെങ്കിൽ ഉണ്ടാക്കണം പൊതു ഇടത്തിൽ, മനസ്സിലായല്ലേ. അങ്ങനെ അവരവരെ വണ്ടിയിൽ വന്ന് അവർക്ക് സെൽഫായിട്ട് കയറാൻ പറ്റണം. അവർക്ക് പിടിക്കാനുള്ളത് വേണം. ഇതുണ്ടെങ്കിലേ ബിൽഡിംഗ് സാങ്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. എന്നെന്താ ചെയ്യുക, ബിൽഡിംഗ് സാങ്ഷന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെക്കും. അത് കഴിഞ്ഞ് അത് ഊരി വെക്കും. നാളെ ഒറ്റക്കാലിൽ നടക്കുന്നവനും കണ്ണില്ലാത്തവനുമായി നമ്മൾ മാറുമ്പോൾ മാത്രം അത് ബോധ്യപ്പെട്ടാൽ പോരാ. ഈ റോട്ടുമെന്ന് ഇങ്ങോട്ട് ഇവിടെ ഇരുമ്പുഴി കത്തിനോട് തടൻ മനുഷ്യണ്ടായിരുന്നു, ചില ആൾക്കാർക്കൊക്കെ അറിയും. 32-ാമത്തെ വയസ്സിൽ രാവിലെ എണീറ്റപ്പോ കാഴ്ചപോയി. ഞാൻ അദ്ദേഹത്തെ പീസ് റേഡിയോയിൽ നടത്തിയ ഇന്റർവ്യൂ ഉണ്ട്, അദ്ദേഹം മരണപ്പെട്ടു 62-ാമത്തെ വയസ്സിൽ. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. പെട്ടെന്ന് കാഴ്ചപോയി, കാഴ്ച പരിമിതനായി. അദ്ദേഹത്തോട് നടത്തിയ സംസാരം നിങ്ങൾ പീസ് റേഡിയോയിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് റിക്വസ്റ്റ് ചെയ്താൽ പ്ലേ ചെയ്യും, അടുത്തൊരു ഷെഡ്യൂൾ ഇട്ടുതരും, കേൾക്കണം നമ്മള്. അദ്ദേഹം ജീവിതത്തെ ഫേസ് ചെയ്തത്, അദ്ദേഹം പെട്ടിയൊക്കെ ഒരുക്കി പോരാനൊരുങ്ങിയപ്പോ വലിയ പോസ്റ്റിൽ ഇരുന്ന ആളാ അറബിയായ അദ്ദേഹത്തിന്റെ മുതലാളി വന്നിട്ട് പറഞ്ഞോലോ, നിനക്കു മാത്രല്ല പരീക്ഷണം, എനിക്കുണ്ട് പരീക്ഷണം. നിന്നെ വലിയ ശമ്പളം തന്ന് ഞാൻ നിർത്തി, എനിക്ക് വേണ്ടി നീ ജോലി ചെയ്തു, ഇന്ന് നിന്നെ പിരിച്ചുവിട്ടാ പടച്ചോഞ്ഞ വിടൂല, നിന്റെ സീറ്റിൽ നീ ഇരിക്കും, പഴയതുപോലെ നീ പണിയെടുക്കും, അസിസ്റ്റൻസ് നിനക്ക് എത്ര ആളെ വേണമെങ്കിലും നിനക്ക് നിയമിക്കാം. അദ്ദേഹം പറഞ്ഞു, എന്നോട് പറഞ്ഞു തരൂ. പിന്നെ ഞാൻ അതിലേറെ മനോഹരമായിട്ട് പണ്ട് ചെയ്തിലേറെ ഉഷാറായിട്ട് ഞാൻ ചെയ്തു എന്നാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഉണ്ടാകും, റാമ്പുകൾ, പിന്നെ ഹാൻഡ് റെയിലുകൾ, വീൽ ചെയറുകൾ, ആക്സസിബിൾ ടോയ്ലറ്റുകൾ, അതുപോലെ തന്നെ ആക്സസിബിൾ ഒലു ഏരിയ, അവർക്ക് ഒലു ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കണം. അത് കമ്മിറ്റികൾ ചർച്ച ചെയ്യണം. പ്രവാചകനോളം ഇത് സംസാരിച്ചാരുമില്ല. ഈവൻ വീടുണ്ടാക്കുമ്പോൾ പോലും അത് നമ്മുടെ ചിന്തയിൽ ഉണരണം. അവർക്ക് വേണ്ടി റാമ്പ് വെച്ചാൽ ഒന്നും സംഭവിക്കൂല. വയസ്സാകുമ്പോ നമ്മളെ മക്കൾ ഉരുട്ടിക്കൊണ്ടേക്കോളും അല്ലേ, അല്ലെങ്കിൽ ചിലപ്പോൾ എടുക്കാൻ അപ്പുറത്തെ പിന്നെ പണിക്കാരനെ വിളിക്കായിരിക്കും ചിലപ്പോൾ ചെയ്യാം. പിന്നെ കേൾവി പരിമിതി ഉള്ളവർക്ക് എന്താ, അവർക്ക് സൈൻ ലാംഗ്വേജ് ഉണ്ട്. പ്രഭാഷണങ്ങളും പരിപാടികളൊക്കെ നമ്മളിപ്പോ പതുക്കെ അതിലേക്ക് മാറുകയാണ്. റബ്ബിന്റെ തോഫീക്ക് ഉണ്ടെങ്കിൽ അടുത്തു വരുന്ന ആദ്യത്തെ സമ്മേളനത്തിന് എന്താ മൊത്തം കോൺഫറൻസ് അവർക്ക് കൊടുക്കാവുന്ന വിധം സെറ്റ് ചെയ്യണം, നമ്മൾ തീരുമാനമെടുത്തിരിക്കണം. അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ. അവരെ സഹായിക്കണം, അവരെ സംരക്ഷിക്കണം, അവരുടെ കൂടെ നിൽക്കണം. അതുപോലെയുള്ള എല്ലാ മേഖലകളും അവർക്ക് കൊടുക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകൾ, ഇപ്പൊ പീസ് റേഡിയോ സമീലൊക്കെ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ച് നമ്മൾ മെച്ചപ്പെടുത്തിക്കൊണ്ടതാണ്. അതുപോലെ തന്നെ കാഴ്ച പരിമിതർക്കുള്ള പഠന സൗകര്യങ്ങൾ, അവരുടെ പ്രത്യേക ലിപി, അതിന്റെ കാര്യങ്ങൾ, ഇതൊക്കെ സാമൂഹികമായ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ അവരുടെ ഡിവൈസുകൾ. ഇപ്പൊ ഇന്ന് ഞാൻ കണ്ടു എന്റെ സ്കൂളിലെ ഒരു കുട്ടി, ഇല്ല ഇത് പൊട്ടിയിരിക്കുകയാണ്, അവന്റെ കാഴ്ച കേൾവിക്കുള്ള സാധനം പൊട്ടിയിരിക്കുകയാണ്, കാണുന്നില്ല, ചെവിയിൽ കാണാത്തപ്പോ ചോദിച്ചതാണ്, ഇല്ല പൊട്ടിയെന്ന് പറഞ്ഞു. പൊട്ടിയത് എന്താ, അച്ഛൻ മദ്യപിച്ച് വന്നിട്ട് ഇടിയുണ്ടാക്കിയതാ, അങ്ങനെ പൊട്ടിയതാ, മനസ്സിലായില്ലേ. അപ്പോ അതൊക്കെ ഓരോന്നും കണ്ടറിഞ്ഞ് അത്തരം കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളത് സുഹൃത്തുക്കളെ നമ്മുടെ സാമൂഹികമായ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ അവരുടെ ചികിത്സയും റീഹാബ് ചെയ്യലും. അവരെ ചിലപ്പോൾ ചെറിയ ചെറിയ സർജറികൾ മതിയാവും, അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നുണ്ടാകും. അത്തരം കാര്യങ്ങൾ. അതുപോലെ തന്നെ മാനസികാരോഗ്യ പ്രശ്നമുള്ളവരെ കേൾക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അവർക്ക് വേണ്ട ചാരിറ്റി, അതൊരിക്കലും പണം പിരിക്കലും മാത്രമല്ല, അവർക്ക് വേണ്ട ജോലി, ബാക്കി കാര്യങ്ങൾ എല്ലാറ്റിലും ഉൾപ്പെടുത്തുക എന്നുള്ളത്. നമ്മുടെ സ്ഥാപനത്തിൽ വരുമ്പോൾ അത് നടക്കൂല, അത് സ്ഥാപനത്തിന് പ്രശ്നമാവും അല്ലെ എന്ന് ചിന്തിക്കുന്നതിന് പകരം അയാളെ ഉപയോഗിച്ച്. ഞാനിവിടെ ഖുത്ബയിൽ ഒരു വ്യക്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ ഉള്ള ഒരു സഹപ്രവർത്തകൻ ജോലി കൊടുക്കാൻ സന്നദ്ധമായി വന്നു, പക്ഷെ അതിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു ജോലി കിട്ടിയതുകൊണ്ട് തൽക്കാലം 6 മാസത്തേക്ക് വേണ്ടെന്നാണ് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ നമ്മൾ അവരുടെ പ്രൈവസി സൂക്ഷിക്കുക, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക. ഇങ്ങനെ അതുപോലെ തന്നെ അവർക്ക് ശരിയായ തീരുമാനങ്ങൾ എടുത്തു കൊടുക്കുക. ഇങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ. ഭിന്നശേഷിക്കാരെ ഒരു ഭാരമായി കാണലേ. ഖുതുബ നിർവഹിച്ചത് കെ താജുദ്ദീൻ സലാഹി.

0: സഞ്ചരിച്ചിടുന്നു വഴി കാട്ടു നീ മന്നാനേ.
1: പീസ് റേഡിയോയിൽ ഇനി ഇപ്പോൾ വഴികാട്ടി. റിയൽ എസ്റ്റേറ്റിലെ അത്ഭുത നിർമ്മിതികൾ, സൗദിയുടെ പുതിയ ദിശ. അനസ് ഫസ്ലുദ്ദീനുമായി പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൽ ജബ്ബാർ വിളത്തൂർ നടത്തുന്ന അഭിമുഖമാണ് ഇനി നാം കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ വഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വഴികാട്ടിയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ്. ഇത്തരത്തരം റിയൽ എസ്റ്റേറ്റുകൾ ഒരു രാജ്യത്തിൻ്റെ വളർച്ചയിൽ റിയൽ എസ്റ്റേറ്റ് എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു എന്ന വിഷയം ആണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത്. അതുമായി ബന്ധപ്പെട്ടും പിന്നീട് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്ത്, അതെങ്ങനെ എന്നൊക്കെ നമ്മൾ ബഹുമാനായ അനസിൽ നിന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി. അതിൻ്റെ അടുത്ത ഒരു തുടർച്ചയാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ സ്റ്റുഡിയോയിലെത്തിയിട്ടുള്ളത് അനസിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ ഏവരെയും വളരെ സന്തോഷത്തോടു കൂടി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
2: കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചു റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ഒരു പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു.
3: അതെ, ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ സൗദി അറേബ്യയുടെ ഒരു പ്രധാന റിയൽ എസ്റ്റേറ്റ് മാത്രമല്ല മറ്റ് പല മേഖലകളിലും ഏറ്റവും ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് EPIF ഒരു ഫിനാൻഷ്യൽ ഇൻവോൾവ്മെൻ്റ് ആണ്. അപ്പോൾ അതിൽ പ്രധാനമായും കുറേ ഗിഗാ പ്രോജക്ട്സ്, ഗിഗാ മെഗാ പ്രോജക്ട്സുകൾ പ്രഖ്യാ. അതൊരു ജസ്റ്റ് ഒരു പ്രോജക്റ്റ് അല്ല, ഒരു രാജ്യത്തിൻ്റെ തന്നെ മൊത്തം റീഷേപ്പ് ചെയ്യുന്ന, ഞാൻ പറഞ്ഞല്ലോ വിഷൻ 2030 ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ തന്നെ മൊത്തത്തിൽ അതിൻ്റെ മുഖം തന്നെ മാറ്റുന്ന ഒരു ഒരു ഒരു ലോങ് ടൈം വിഷനുള്ള സംഗതികളാണ്. അപ്പോൾ പലപ്പോഴും ഈ സൗദി അറേബ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ ലോകത്തിൻ്റെ ഇപ്പോൾ നമുക്ക് തന്നെ നമുക്ക് അറിഞ്ഞുകൂടാത്ത രാജ്യങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞപോലെ അങ്ങനെ ഒരു ആയിരുന്നു പലപ്പോഴും ആൾക്കാരുടെ. പക്ഷേ ഇന്നിപ്പോൾ സൗദി അറേബ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഉടനുള്ള പല പ്രോജക്റ്റുകളും ലോകത്തിലെ തന്നെ വലിയ വേൾഡ് റെക്കോർഡ് സ്ഥാപിക്കപ്പെടുന്ന പ്രോജക്റ്റുകൾ ആണ് ഇപ്പോൾ നിലവിലുള്ളത്.
2: അത്
3: പ്രധാനമായും ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള ഗിഗാ പ്രോജക്ട്സിൽ നിയോം ഒരു പക്ഷേ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. റെഡ് സീ കോസ്റ്റൽ ഏരിയ വരുന്ന ഒരു വലിയ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഈ നിയോം എന്നുള്ള ഒരു ഭൂപ്രദേശം. അതിനകത്ത് ഈ കോസ്റ്റൽ ഏരിയ, റെഡ് സീ കോസ്റ്റൽ ഏരിയ വരുന്നുണ്ട്. പിന്നെ മലകളാൽ അതെ ചുറ്റപ്പെട്ട സ്ഥലങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അതാണ്. പിന്നെ അത് മാത്രമല്ല വേറെ റെസിഡൻഷ്യൽ പ്രോജക്റ്റ് വരുന്നുണ്ട്, റോഷൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി. പിന്നെ വേറെ ഒരുപാട് കമ്പനികൾ, നൂറുകണക്കിന് കമ്പനികൾ PIFന്റെ കീഴിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഓരോ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട്. അപ്പോൾ പിന്നെ എൻ്റർടൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഖിദിയ എന്നുള്ള ലോകത്തിലെ തന്നെ വലിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക്, ഒരുപാട് വേൾഡ് റെക്കോർഡുകളുള്ള അങ്ങനെ കുറേ സംവിധാനങ്ങൾ, കുറേ പ്രോജക്റ്റുകൾ ഈ PIFന്റെ
2: അതെല്ലാം വിജയിപ്പിച്ചു തരട്ടെ. ഇവിടെ ഒരു പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൻ്റെ കാര്യത്തിൽ, സൗദി അറേബ്യയുടെ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് അതിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. എല്ലാ രാജ്യത്തും ഇതേപോലെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഉപയോഗിച്ചിട്ടല്ല ആ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ്?
3: അതെ ഉണ്ട്. പക്ഷെ സൗദി അറേബ്യ ഏറ്റവും അതിന്റെ ഫണ്ടിന്റെ വോളിയം വേൾഡ്, ഞാൻ മുന്നേ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, വേൾഡ് 6th ലാർജസ്റ്റ് ആണ്. ഇപ്പൊ നിലവിലുള്ള അസറ്റ് ഏകദേശം $1 trillion മുകളിൽ ഉണ്ട്. അപ്പോൾ $1 trillion എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ എഴുതി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ പൂജ്യത്തിൻ്റെ എണ്ണം അത്ര ഇതാണ്, $1 trillion.
2: അതായത് നല്ല ഇൻകം കിട്ടുന്ന രാജ്യമാണ് സൗദി അറേബ്യ. ആ ഇൻകം വെച്ചിട്ടാണ്
3: വീണ്ടും അതെ അതെ ഗവൺമെന്റിന്റെ പൈസ പല പ്രോജക്ടുകളിലേക്ക് വേണ്ടി
2: നിക്ഷേപിക്കുന്നത്.
3: അത് രാജ്യത്തിനകത്തുണ്ട്, രാജ്യത്തിന്റെ പുറത്ത് പല കമ്പനികളെ ഈ PIF അക്യൂർ ചെയ്തിട്ടുണ്ട് അടുത്ത കാലത്ത്. അതുപോലെ ഇന്റർനാഷണൽ IT അതെ അതെ IT മേഖല, ഹോസ്പിറ്റാലിറ്റി, ബാങ്കിങ് മെഡിക്കൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്ത് വിവിധ സ്ഥലങ്ങളിലൊക്കെ ഈ PIF ഇൻവെസ്റ്റ്മെന്റ്.
2: ഇതിപ്പോ സാധാരണക്കാരന്റെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു വ്യക്തിയുടെ വരുമാനം, ചില വ്യക്തികൾ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ സൂക്ഷിച്ചു വെക്കുന്നു. എന്നാൽ മറ്റു ചില വ്യക്തികൾ ആ വരുമാനം മറ്റുള്ള അത് എങ്ങനെ പോഷിപ്പിക്കാം എന്നുള്ള നല്ല രീതിയിൽ പോഷിപ്പിക്കാം.
3: ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാനം കൂടിയാണല്ലോ ഇപ്പൊ പൂഴ്ത്തിവെക്കൽ നമുക്ക് നിരോധിക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന പൈസ ഞാൻ പൂഴ്ത്തിവെച്ചു അല്ലെങ്കിൽ മാർക്കറ്റിൽ ആൾക്കാർക്ക്
2: പൂഴ്ത്തിവെക്കല്ല, ഞാൻ പറഞ്ഞത് അതിങ്ങനെ വെറുതെ ഒരു
3: പ്രൊഡക്ടിവിറ്റി. ഇസ്ലാമിൽ ഞാൻ തുടക്കത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മുടെ ഒരു ലക്ഷ്യം നമ്മൾ സമ്പാദിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം
2: എന്നുള്ളത്.
3: അപ്പോൾ നമ്മുടെ സമ്പാദ്യം ഇപ്പോൾ തരിശു ഭൂമി, ഇവിടെ ഇപ്പോൾ ഒരു വൈറ്റ് ലാൻഡ് ടാക്സ് എന്നൊരു സംഭവമുണ്ട്, അതായത് ഭൂമി വെറുതെ ഇടാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ പൈസ ഉണ്ടെങ്കിൽ ഭൂമി വാങ്ങി ഇട്ടേക്കും, ഒരു 5-10 വർഷം കഴിയുമ്പോൾ കൊടുക്കും. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുക, അപ്പോൾ ഭൂമി ആവശ്യക്കാർക്ക്
2: ഉപയോഗിക്കാൻ
3: പറ്റില്ല, ആവശ്യം ഉള്ള സാധനത്തിന് വില കൂടി കൂടി കൂടി വരും. പക്ഷെ ഇവിടെ അത് ഗവൺമെന്റ് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി വൈറ്റ്, അതായത് ലാൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എവറി ഇയർ 2.5% ലാൻഡ് വാല്യൂ കൊടുക്കേണ്ടി
2: വരും.
3: സക്കാത്ത് ഓൺ ടോപ്പ് ഓഫ് പിന്നെ ഉണ്ട് വെക്കുമ്പോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും ആൾക്കാര്,
2: ആരും വെറുതെ
3: വെറുതെ ഇടില്ല. അപ്പൊ ആൾക്കാര് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിർബന്ധിതരാകും.
2: ഓക്കെ ഓക്കെ. നമ്മളിപ്പോ പറഞ്ഞല്ലോ പിന്നെ സൗദി അറേബ്യയിലെ കുറെ പ്രൊജക്ടുകൾ പറഞ്ഞതിൽ നിയോമിനെ കുറിച്ച് പറഞ്ഞു പോയല്ലോ. ആളുകൾക്ക് നിയോം എന്താണെന്നുള്ളതൊന്നും കൂടി ഒന്ന് വ്യക്തമാക്കി, എന്താണ് നിയോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാവർക്കും അറിയാം നിയോം നിയോം നിയോം, പക്ഷെ എന്താണെന്നുള്ളത് കുറച്ചുകൂടി വ്യക്തമായി പറയാൻ പറ്റും?
3: നിയോം എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ, ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രോജക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ലോങ് ടൈം വിഷൻ തന്നെയാണ് ഈ റെഡ്സി പിന്നെ മൗണ്ടൈൻ. അവിടുത്തെ ഭൂപ്രകൃതി ഒരു വല്ലാത്ത ഭൂപ്രകൃതി.
2: സൗദിയുടെ ഏത് ഭാഗത്താണ് നിയോം വരുന്നത്?
3: പടിഞ്ഞാറ് ഭാഗത്താണ് വരുന്നത്, റെഡ്സി കോസ്റ്റൽ ഏരിയ. അവിടുന്ന് നിയോമിന്റെ എൻഡ് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ജോർദാൻ, ഫലസ്തീൻ, ഈജിപ്റ്റൊക്കെ നമുക്ക് ആ ഒരു കോർണറിൽ അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആ രീതിയിൽ. അങ്ങനെയാണ് ഒരു ഭൂപ്രകൃതി. അത് മാത്രമല്ല, ഈ നിയോമിന്റെ ആ ലൊക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്തിന്റെ പോപ്പുലേഷന്റെ 1/3 വിത്തിൻ 5-6 hours എന്നാണ് എൻ്റെ ഓർമ്മ റീച്ച് ചെയ്യാൻ പറ്റുന്ന ആ അങ്ങനെയുള്ള ജിയോഗ്രഫിക്കലി തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആ ലൊക്കേഷൻ.
2: ലോകത്തിന്റെ 1/3?
3: ആ ലോകത്തിന്റെ 1/3 പോപ്പുലേഷൻ ഏറ്റവും കുറഞ്ഞ 5-6 hours ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എത്താൻ പറ്റുന്ന ഒരു അതാണ്. ഏകദേശം 26,500 square kilometers കവർ ചെയ്യുന്ന ഒരു ഏരിയയാണ് നിയോം. നിയോമുമായിട്ട് ബന്ധപ്പെട്ട് കുറെ സബ് ഡിവിഷൻ പ്രോജക്ടുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പ്രൊജക്റ്റ് ഒന്ന് ലൈൻ എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് ഉണ്ട്, ഒരു എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഞാൻ അത് വിശദമായിട്ട് ഓരോന്നൊന്ന് ചുരുക്കി പറയാം. ലൈൻ ഉണ്ട്, ഒക്സഗൺ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയൽ ഫ്ലോട്ടിംഗ് സിറ്റി ഉണ്ട്, ട്രൊജേന എന്ന് പറഞ്ഞിട്ട് ഒരു മൗണ്ടെയിൻ ബേസ്ഡ് പ്രൊജക്റ്റ് ഉണ്ട്, പിന്നെ സിന്ധല എന്ന് പറഞ്ഞൊരു അൾട്രാ ലക്ഷറി റിസോർട്ട് പ്രൊജക്റ്റ് ഉണ്ട്. അങ്ങനെ ഇതെല്ലാം നിയോമിന്റെ വിവിധ
2: ഭാഗങ്ങളാണ്.
3: പിന്നെ പ്രധാനമായും ഹോസ്പിറ്റാലിറ്റി ടൂറിസം ഡെവലപ്പ് ചെയ്യുക ചെയ്യുക എന്നുള്ളതാണ്. ലോകത്തിലെ ജനങ്ങളെ സൗദിയിലേക്ക് ആകർഷിക്കുക. അതൊരു ഓയിൽ ബേസ്ഡ് എക്കണോമി അല്ലാതെ ടൂറിസം ബേസ്ഡ് എക്കണോമി ഡെവലപ്പ് ചെയ്യുക എന്നുള്ള. അപ്പോൾ പിന്നെ മുന്നേ യൂറോപ്യൻസ് അമേരിക്കൻസ് അവരൊക്കെ അവരുടെ എല്ലാ വർഷവും അവർ യാത്ര പോകുമ്പോൾ അവർ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയിരുന്നത് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക്. നേരത്തെ അത് മിഡിൽ ഈസ്റ്റിൽ കൂടുതലും ദുബായ്,
2: പക്ഷെ
3: ഇപ്പോൾ അത് സൗദിയിലേക്ക് അട്രാക്ട് ചെയ്യും. ഇനി ഒരു 10 വർഷം കഴിയുമ്പോൾ ഇവിടെയുള്ള ടൂറിസ്റ്റുകളുടെ ഇപ്പം നിലവിലുള്ളതിൻ്റെ എത്രയോ ഇരട്ടി കൊണ്ടുവരിക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം.
2: ഇതിൽ നമുക്ക് ലൈൻ എന്ന ഇത് എന്താണെന്നുള്ളതൊന്ന് പറയാൻ പറ്റുമോ? ലൈൻ
3: ഓക്കെ. ഞാൻ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു അതൊരു ഡ്രീം പ്രൊജക്റ്റാണ്. ഏകദേശം ഒരു 170 kilometers ലെങ്തിൽ ഒരു 200 meters വീതിയിൽ 1/2 kilometers പൊക്കത്തിൽ,
2: അതാണ് 1/2 kilometers
3: പൊക്കം. അത് ഒരു 3 layers ഇതിന്റെ ഒരു പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും മുകളിൽ 170 kilometers ലെങ്ത്, അതിന്റെ പ്രഖ്യാപിച്ചപ്പോൾ 170 kilometers ലെങ്ത്, 200 meters വീതി, 500 meters പൊക്കം, അങ്ങനെയുള്ള രണ്ട് ഗ്ലാസ് വാളുകൾക്കിടയിലുള്ള ഒരു സിറ്റിയാണ് ഈ ലൈൻ പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിന്റെ പ്രത്യേകത, ഒരുപാട് പ്രത്യേകതകളുണ്ട്, അതിൽപ്പെട്ട ഏതാനും ചില പ്രത്യേകതകളെന്ന് പറയാം. നെറ്റ് സീറോ എനർജി, അതായത് കാർബൺ എമിഷൻ ഇല്ലാത്ത റിന്യൂവബിൾ 100% റിന്യൂവബിൾ എനർജി ആണ് ഇത് കംപ്ലീറ്റ് റൺ ചെയ്യുക.
2: വിശദമാക്കി പറഞ്ഞാൽ
3: എങ്ങനെയാണ് റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ? എന്താ നമ്മുടെ നമ്മളിപ്പോ ഇപ്പോ പവർ എങ്ങനെയാ വരിക? നമ്മുടെ ഡീസൽ ജനറേറ്ററോ അല്ലെങ്കിൽ ജനറേറ്റർ പ്രോജക്ട് അവിടെ വെച്ചാൽ ഇപ്പം നമ്മൾ സോളാർ പോലെ, പിന്നെ അല്ലെങ്കിൽ അതുപോലെ റിന്യൂവബിൾ എനർജി പലതരത്തിലുണ്ട്. അപ്പോൾ ആ റിന്യൂവബിൾ എനർജി വെച്ചിട്ട് റൺ ചെയ്യുന്ന ഈ കംപ്ലീറ്റ്ലി ഈ ഒരു പ്രോജക്റ്റിൽ വേറെ പുറത്തുനിന്ന് പവർ ഔട്ട്സോഴ്സ് ഉണ്ടാവില്ല. അതിനകത്ത് തന്നെ ഈ എക്സ്റ്റേണൽ ഫ്യൂവൽ ഒന്നും എമിഷൻ നടത്താതെ അതെല്ലാം റിന്യൂവബിൾ എനർജി വഴിയാണ്. അപ്പൊ നമുക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവുന്നത് സോളാർ എന്ന് പറഞ്ഞാൽ റിന്യൂവൽ. അത് സോളാർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ അന്തരീക്ഷത്തിന് വേറെ ഒന്നും മലിനീകരണം സംഭവിക്കുന്നില്ല എന്നതുപോലെ പല അത്യാധുനിക ടെക്നോളജികൾ വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ വരിക എന്നുള്ളത്. അതൊരു പ്രധാന പ്രത്യേകത. പിന്നെ ഇതിലെ മുകളിലുള്ള ലെയർ എന്ന് വെച്ചാൽ അവിടെയാണ് കൊമേഴ്സ്യൽ റെസിഡൻഷ്യൽ ആൾക്കാർ താമസിക്കുന്ന സ്ഥലം ഏറ്റവും മുകളിലുള്ള ലെയറാണ്.
2: സാധാരണ
3: മൂന്ന് ലെയറാണ് ഇതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഈ റിയൽ എസ്റ്റേറ്റ് വലിയ എക്സിബിഷന് പോകുമ്പോൾ ഇവരുടെ ഇതിനകത്ത് സ്റ്റോളിൽ അവരിങ്ങനെ അതിൻ്റെ സെക്ഷൻ വെച്ചിട്ട് തന്നെ അവർ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലാണ് ആൾക്കാർ താമസിക്കുന്നതും കൊമേഴ്സ്യൽ ആക്ടിവിറ്റി. അതായത് 15 മിനിറ്റ് എന്നെ ഓർമ്മ, വളരെ വാക്കബിൾ ഡിസ്റ്റൻസിൽ. അവിടെ വാഹനത്തിൻ്റെ ആവശ്യമില്ല, വാക്കബിൾ ഡിസ്റ്റൻസിൽ നമ്മുടെ വീട്, നമ്മുടെ പിന്നെ ജോലിസ്ഥലം, സ്കൂള്, ഇതെല്ലാം വിത്തിൻ വാക്കബിളിൽ പോവുക. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആയാസമില്ലാതെ അവൻ്റെ എൻ്റെ ദൈനംദിന എല്ലാ പ്രവൃത്തികളും
2: നടക്കുന്നത്.
3: ഏറ്റവും മുകളിൽ ലെയറിൽ വാഹനങ്ങളെ ഇല്ല, എല്ലാം നമുക്ക് എന്തൊക്കെയാണ് ഒരു മനുഷ്യന് വേണ്ടത്, നമ്മൾക്ക് വീട് വേണം, പിന്നെ നമ്മുടെ നിത്യ നമ്മുടെ ജോലി അല്ലെങ്കിൽ പിന്നെ ഓഫീസോ അല്ലെങ്കിൽ ബിസിനസ്സോ അതെല്ലാം ഒരു സ്ഥലത്ത് തന്നെ നടക്കും. പിന്നെ സ്കൂൾ അതെല്ലാം ഒറ്റ സ്ഥലത്ത് തന്നെ
2: നടക്കും,
3: വേറൊരിടത്തും യാത്ര പോകേണ്ടതല്ല. രണ്ടാമത്തെ ലെയറിലാണ് ഇതിൻ്റെ യൂട്ടിലിറ്റി നെറ്റ്വർക്ക്, ഇപ്പോൾ വാട്ടറോ പവറോ അങ്ങനെയുള്ള നെറ്റ്വർക്ക് എല്ലാം വരുന്നത് രണ്ടാമത്തെ ലെയറിലാണ്. വളരെ അധികം വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഏറ്റവും താഴെ വരുന്നത് ഇതിൻ്റെ ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെയുള്ള ഹൈപ്പർ ലൂപ്പ് ഉണ്ടല്ലോ, പിന്നെ ഏറ്റവും വേഗത്തിൽ ഓടുന്ന ഹൈപ്പർ ലൂപ്പ് ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം വരുന്നത് ഏറ്റവും താഴത്തെ ഇതിലാണ്. അത് ഒരു എൻഡിൽ നിന്നും അടുത്ത എൻഡിലേക്ക് 15-20 മിനിറ്റ് കൊണ്ട് എത്തും, 170 കിലോമീറ്റർ. അതാണ് ഇതിൻ്റെ ഓവറോൾ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് ഈ ലൈൻ്റെ.
2: ഏകദേശം എപ്പോഴൊക്കെയാണ് അതിൻ്റെ?
3: അത് ഓൾറെഡി ഇപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതൊരു ലോങ് ടൈം പ്രോജക്റ്റാണ്. കൃത്യമായി ഇത്ര വർഷം എന്ന് ഒരു നിശ്ചയിക്കപ്പെട്ടതായിട്ട് കാണുന്നില്ല, എൻ്റെ അറിവിലില്ല.
2: പക്ഷേ ഈ ആളുകളെ ഒരു ആളുകൾ പറയുന്ന കേൾക്ക, നിയോമിൽ നിർത്തിവെച്ചു, ലൈൻ നിർത്തിവെച്ചു എന്നൊക്കെ ഇങ്ങനെ ഊഹ ഓരോ പല വാർത്തകൾ.
3: അത് ലൈൻ ആദ്യം പ്രോജക്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ 170 കിലോമീറ്റർ ആണ് പ്രഖ്യാപിച്ചിരുന്നത്. പിന്നെ അതിനുശേഷം അങ്ങനെ ഔദ്യോഗികമായി നിർത്തിവെച്ചതായിട്ടൊന്നുമില്ല. ഇപ്പോഴും കറന്റ്ലി അവിടെ വർക്ക് നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സ്പീഡ്, അതായത് വളരെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ 170 കിലോമീറ്റർ ചെയ്യുന്നതിന് പകരം അതിനെ വിവിധ ഫേസുകളാക്കി എന്നുള്ള ഒരു അനൗദ്യോഗികം, അതും അനൗദ്യോഗികമാണ്, ഔദ്യോഗികമായിട്ടുള്ളതല്ല എന്നുണ്ട്. പക്ഷേ സ്റ്റിൽ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. അത് വെറും ഒരു ഡ്രീം പ്രോജക്റ്റ് അല്ല. ഈ സൗദി അറേബ്യ പ്രഖ്യാപിച്ച പ്രോജക്റ്റുകളൊന്നും അങ്ങനെ ഒരു ഡ്രീം അല്ല. എല്ലാം നടക്കുന്ന കാര്യം കഴിയുന്ന കാര്യമേ പറയാറുള്ളൂ എന്നുള്ള പോലെ. അത് ഒരുപാട് ഇത് ഒരുപാട് ചലഞ്ചസ് ഉള്ള ഒരു പ്രോജക്റ്റാണ്. ഈ ഒരുപാട് കോംപ്ലക്സ് സംവിധാനം, അതുപോലെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ മീറ്റർ, ഇപ്പോൾ നമ്മളറിയാം നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ് കൺസ്ട്രക്ഷൻ നമുക്കൊരു ധാരണ ഉണ്ടാവും, അതിൻ്റെയൊക്കെ 100 കണക്കിന് 1000 കണക്കിന് ഇരട്ടി പോവും ഇതിൻ്റെ ഒരു സ്ക്വയർ മീറ്റർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ. അത്രയധികം കോംപ്ലക്സ് സിസ്റ്റമാണ്. അതെ അതെ അതെ.
2: ഇനി മറ്റുള്ള ഒരു 2-3 പ്രൊജക്ട് പറഞ്ഞല്ലോ നിങ്ങൾ.
3: പിന്നെ ഉള്ളത് ഒക്സഗൺ എന്ന് പറഞ്ഞൊരു, അതൊരു ഇൻഡസ്ട്രിയൽ ഫ്ലോട്ടിംഗ് സെറ്റിയാണ്. അതും ഒരു ഡ്രീം പ്രോജക്റ്റ് തന്നെയാണ്. അതിപ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ ഫസ്റ്റ് ഫേസ് റൺ ആയി തുടങ്ങിയിട്ടുണ്ട്. അതൊരു ലോകത്തെ പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ വിവിധ സിറ്റികളായിട്ടാണ്, ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഒരു പ്രധാന ഘടകമാണല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് ആ ഒരു സ്ഥലത്തിന് ജിയോഗ്രഫിക്കലി തന്നെ യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ജിയോഗ്രഫിക്കലി പൊസിഷൻ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഒരു വളരെ AI എനേബിൾഡ് ആയിട്ടുള്ള അത്യാധുനിക നെക്സ്റ്റ് ജനറേഷൻ ഒരു പോർട്ട്, അതൊരു ഈ ഒക്സഗൺ എന്ന് പറയാൻ കാരണം ഹെക്സഗൺ ഷേപ്പിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. അതൊരു മോഡുലാർ സ്കെയിലബിൾ ആണ്. അങ്ങനെ നാളുകൾ കഴിയുന്നതോറും ഇങ്ങനെ നമ്മുടെ ഇതുണ്ട് ബ്ലോക്ക് വെച്ചിട്ട് ഡെവലപ്പ് എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഉള്ളത്. അതാണ് ഒക്സഗൺ ഒരു പ്രധാന ഇൻഡസ്ട്രിയൽ ഫ്ലോട്ടിംഗ് പ്രോജക്റ്റ്. പിന്നെ ലൈൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സിൻഡ്രൽ പറഞ്ഞ അൾട്രാ ലക്ഷറി റിസോർട്ട് പ്രോജക്റ്റ് ആണ്. അവിടെ ഉള്ള ഇപ്പോൾ നമുക്ക്
2: നിയോമിൻ്റെ കീഴിൽ തന്നെ,
3: അത് നിയോമിൻ്റെ ഈ ഏരിയയിൽ വരുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു ഹോട്ടൽ ഒരു ദിവസം താമസിക്കുന്നത് നമുക്കറിയാം, ഒരു പിന്നെ ഇവിടെ കണക്കിൽ ഒരു 300-400-500 ഇനി വളരെ സ്റ്റാർ പോയി കഴിഞ്ഞാൽ 3000-4000 ഒക്കെ ഒരു പക്ഷെ പെർ ഡേ. അവിടെ നിന്ന് ഞാൻ 20,000 റിയാൽ പെർ ഡേ വരുന്ന രീതിയിലുള്ള അൾട്രാ ലക്ഷറി അവിടെയൊക്കെ ആൾക്കാർ വരുന്നു എന്നുള്ളതാണ്. അതായത് ലോകത്തിലെ

0: കാണാൻ പറ്റും. പിന്നെയുള്ളത് ട്രൊജേന എന്ന് പറഞ്ഞിട്ട് അതൊരു ഇപ്പോൾ ജബൽ ലൂസ് ഒരു പക്ഷേ സൗദി അറേബ്യയിലുള്ള എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതായത് മഞ്ഞ് വീഴുന്ന ഒരു സ്ഥലം, തണുപ്പ് കാലത്ത് മഞ്ഞ് കൊണ്ട് പഞ്ഞി വിരിച്ച പോലെ മഞ്ഞ് വീഴുന്ന ഒരു സ്ഥലമാണ് ജബൽ ലൂസ്. ഏകദേശം സമുദ്ര നിൽപ്പിൽ നിന്ന് 2,600 മീറ്റർ പൊക്കമുള്ള പ്രദേശമാണ് ഈ ജബൽ ലൂസ് എന്ന് പറയുന്നത്. ജബൽ ലൂസ് അപ്പം അതിനെ ബന്ധപ്പെട്ടാണ് ഈ ട്രൊജേന. അതായത് വർഷം മുഴുവനും 365 ദിവസവും പലവിധ ആക്ടിവിറ്റികൾ കൊണ്ട് അതിനെ ആ ഒരു ഫുൾ, അതായത് ഒരു അതിൻ്റെ പ്രത്യേകത, ട്രൊജേനിൻ്റെ പ്രത്യേകത, ലോകത്തിലെ ആദ്യമായ മാൻമെയ്ഡ് സ്കീ റിസോർട്ട്. ആ സ്കീ റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മഞ്ഞിൽ ഉള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റിയാണ് ഈ സ്കീ. അത് ആക്ച്വലി മഞ്ഞ് സമയത്തുണ്ടാവും, പക്ഷെ മഞ്ഞ് സമയം കഴിഞ്ഞ് അതിപ്പോൾ പൊതുവേ തണുപ്പൻ പ്രദേശങ്ങളിലാണ് ഈ ഒരു സംഭവം ചെയ്യാറ്. പക്ഷേ ഇവിടെ വർഷത്തിൽ 2-3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മഞ്ഞെന്നൊരു സംഭവമില്ല. പക്ഷേ അവിടെ ആ സമയത്ത് ആർട്ടിഫിഷ്യലി മഞ്ഞ് ഉണ്ടാക്കിയിട്ട് സ്കീ റിസോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ മഞ്ഞ് ഉരുകി വന്ന് പിന്നെ അവിടെ ഒരു മാൻമെയ്ഡ് ലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഏകദേശം ഒരു അതിനും ഒരു വേൾഡ് റെക്കോർഡ് ഉള്ളതാണ് ഇത്രയും വലിയ മാൻമെയ്ഡ് ലേക്ക്. അവിടെ ഈ വിൻ്റർ സമയങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ്, അങ്ങനെ 365 ദിവസം പല രീതിയിലുള്ള സ്കീ അല്ലെങ്കിൽ ലേക്ക് ആക്ടിവിറ്റീസുകൾ, എൻ്റർടൈൻമെൻറ്റ്, അതൊക്കെ അതിനുള്ള കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസിൽ മാറ്റം വരുത്തുക, അതാണ് ഈ ട്രൊജേന ആയിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പലതരത്തിലുള്ള ഹോട്ടലുകൾ ഇവിടെ ഇപ്പോൾ ഡെവലപ്മെൻ്റ് ഇപ്പം നിലവിൽ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വലിയ ഈ ആക്ടിവിറ്റികളിലൊക്കെ ഉള്ള സ്റ്റാഫുകൾക്ക് താമസിക്കാനുള്ള സ്റ്റാഫ് അക്കോമഡേഷൻ, പിന്നെ അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള അതെല്ലാം ഓൾറെഡി ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു വലിയ പ്രോജക്റ്റിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചെറിയ ചെറിയ ആക്ടിവിറ്റീസുകളാണ് ഇതെല്ലാം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇതെല്ലാം രാജ്യത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഒരു സംവിധാനമാണ് ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ.
1: ഇവിടെ നമുക്ക് ഇപ്പോൾ അനസിൽ നിന്ന് കേട്ട കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സൗദി അറേബ്യ വളരെ ഒരു കുതിപ്പിലേക്ക് നീങ്ങുകയാണ്, നീങ്ങിക്കഴിഞ്ഞു. നമുക്കൊക്കെ ഒരുപാട് പ്രതീക്ഷ ഉണ്ട്. ഇൻഷാല്ലാ ഈ ഒരു എപ്പിസോഡിൻ്റെ സമയം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇനിയും സൗദി അറേബ്യയുടെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഒരു കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാനുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ലേ,
0: തീർച്ചയായും. അത് നമുക്ക് നിയോമിനെ പറ്റി തന്നെ നമുക്ക് മണിക്കൂറുകൾ തന്നെ സംസാരിക്കാം.
1: റേഡിയോന്റെ ഒരു സമയപരിധിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ സംസാരിച്ചു എന്ന് മാത്രം. ഇനിയും കൂടുതൽ മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കേൾക്കാം. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: വലൈക്കും അസ്സലാം.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വഴികാട്ടി, സൗദി അറേബ്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇപ്പോൾ നാം കേട്ടത്. റിയൽ എസ്റ്റേറ്റിലെ അത്ഭുത നിർമ്മിതികൾ, അനസ് ഫസ്ലുദ്ദീനുമായി പീസ് റേഡിയോ പ്രതിനിധി നടത്തിയ ചർച്ചയാണ് ഇപ്പോൾ നാം കേട്ടത്.
3: ഓ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു പീസ് റേഡിയോ റിവൈൻഡ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പൂർവസൂരികളുടെ മാതൃകകൾ അറിയാൻ പീസ് റേഡിയോ സുപഥത്തിൽ ഇപ്പോൾ അഹ്ലുസുന്നയുടെ ആദർശം മധ്യമ നിലപാടാകുന്നു. ക്ലാസ് എടുത്തുകൊണ്ട് നിഹാദ് എം സി സി ആണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്സലാത്തു വസ്സലാമു അലാ റസൂലി അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ സുപഥം എന്ന എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം

0: സുന്നത്തു വൽ ജമാഅത്തിൻ്റെ വലിയൊരു സവിശേഷമായ പ്രത്യേകതയെക്കുറിച്ചാണ്. കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലായി ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അഹ്ലു സുന്നയുടെ പ്രത്യേകതകളാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയവും അത് തന്നെയാണ്. അഹ്ലു സുന്നയുടെ അഖീദ മധ്യമ നിലപാടാകുന്നു വസത്തീയത്ത്. നമ്മളെല്ലാവരും കേട്ട് പരിചയിച്ചിട്ടുള്ള വാക്കായിരിക്കും. പ്രമാണങ്ങളുടെ വെളിച്ചത്തിലും ഒരുപാട് സംസാരങ്ങളിലൊക്കെ നമ്മൾ കേട്ട് ശീലിച്ച പദമായിരിക്കും മധ്യമ നിലപാട് എന്നുള്ളത്. ഇന്ന് സമുദായത്തിൽ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദവും കൂടിയാണ് ഈ മധ്യമ നിലപാട് എന്നുള്ളത്. ഓരോരുത്തരും അവരവർ മനസ്സിലാക്കുന്ന ആദർശവും ആശയവും അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ആ ക്രമീകരണങ്ങൾക്ക് ന്യായമായി പൊതുവെ പറയാറുള്ളതാണ് ഞങ്ങളൊക്കെ മധ്യമ നിലപാടാണ് എന്നുള്ളത്. ഇസ്ലാം പഠിപ്പിക്കപ്പെട്ട വലിയൊരു അടിസ്ഥാനമാണല്ലോ മധ്യമ നിലപാടിൻ്റെ ആളുകൾ ആവണമെന്നുള്ളത്. അതിനാൽ ഞങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളാണ് മധ്യമ നിലപാട് എന്ന രീതിയിൽ പൊതുവെ പരിചയപ്പെടുത്താറുള്ളത് നമ്മൾ വ്യാപകമായി കാണാറുണ്ട്. ഇവിടെയാണ് എന്താണ് അഹ്ലു സുന്നയുടെ പ്രത്യേകതയായി പഠിപ്പിക്കപ്പെട്ട മധ്യമ നിലപാട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ആ ഒരു അളവുകോലുകളിലൂടെ ശരിയെയും തെറ്റിനെയും വേർതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ഞാനൊരു യഥാർത്ഥ അഹ്ലു സുന്നത്തിൻ്റെ ആളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതും. എങ്ങനെയാണ് ഒരു മധ്യമ നിലപാട് ഇസ്ലാം പഠിപ്പിക്കപ്പെട്ട മധ്യമ നിലപാടാണ് എന്ന് മനസ്സിലാക്കുക? ഒറ്റ ന്യായമേ ഉള്ളൂ. പ്രമാണങ്ങളുടെ പിൻബലത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഒരു വിഷയത്തിൽ എന്ത് നിലപാടാണോ സ്വീകരിച്ചത് അത് സ്വീകരിക്കലാണ് മധ്യമ നിലപാട് എന്നതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിച്ചത്. അതല്ലാതെ പ്രവാചകൻ പഠിപ്പിക്കാത്ത, സഹാബാക്കൾ ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ നമ്മുടെ ഇച്ഛപ്രകാരം സ്വീകരിക്കുകയും അതിനനുസരിച്ച് നമ്മൾ വിധി കൽപ്പിക്കുകയും അതിനെ ന്യായമായി മധ്യമ നിലപാട് ഇതാകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അത് പരിഗണനീയമായ ഒരു വിഷയമേ അല്ല. നമ്മൾ ഏത് കാര്യവും അള്ളയും റസൂലും പറഞ്ഞ പോലെയാണോ ചെയ്യുന്നത് എങ്കിൽ അതാണ് മധ്യമ നിലപാടായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായ വിഷയം. ഇത് യഥാർത്ഥത്തിൽ ഈ അഹ്ലു സുന്നന്റെ വിഷയത്തിൽ അതിര് കവിയുന്ന ആളുകളുണ്ടാവും. ചില ആളുകൾ മതത്തിൻ്റെ വിഷയത്തിൽ അമിതമായി പല കാര്യങ്ങളിലും മുഴുകുന്ന ആളുകൾ, ആ ഒരു വാദങ്ങളുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല, അതേപോലെ തന്നെ പറ്റ അതിര് വിടുന്ന ഒരു നിലക്കും ഇബാദത്തുകളൊന്നും മുഴുകാതെ അങ്ങനെ ജീവിക്കുന്ന വളരെ കുറവ് വരുത്തുന്ന ആളുകളും ഒരു ഭാഗത്തുണ്ടാവും. ഈ രണ്ട് ഭാഗങ്ങളുമല്ലാതെ ഇതിനൊരു മധ്യമ നിലപാടായിരിക്കണം സ്വീകരിക്കേണ്ടത് എന്നതാണ് ഇതുവരെ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നൊരു വാചകമുണ്ട്, ലാ തജിദു അഹ്ലുൽ ഹഖ്ഖി ദാഇമൻ ഇല്ലാ വസതൻ ബൈന തറഫൈൽ ബാത്തിൽ വഅഹ്ലു സുന്നത്തി വസതുൻ ഫിൻ നിഹലി കമാ അന്നൽ മുസ്ലിമീന വസതുൻ ഫിൽ മിലലി. സത്യത്തിൻ്റെ വാക്താക്കൾ എപ്പോഴും അസത്യത്തിൻ്റെ രണ്ട് അറ്റങ്ങൾക്കിടയിലുള്ള മധ്യമ നിലപാടിലല്ലാതെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. ലാ തജിദു അഹ്ലുൽ ഹഖ്ഖി ദാഇമൻ ഇല്ലാ വസതൻ ബൈന തറഫൈൽ ബാത്തിൽ. എന്നിട്ട് പറഞ്ഞു വഅഹ്ലു സുന്നത്തി വസതുൻ ഫിൻ നിഹലി, അഹ്ലു സുന്നത്തി വൽ ജമാഅ മുസ്ലിങ്ങൾക്കിടയിലുള്ള കക്ഷികളുടെ വിഷയത്തിൽ മധ്യമ നിലപാടായിരിക്കും. കമാ അന്നൽ മുസ്ലിമീന വസതുൻ ഫിൽ മിലലി, മുസ്ലിമീങ്ങൾ എങ്ങനെയാണോ മറ്റു മതങ്ങളുടെ ഇടയിൽ മധ്യമ നിലപാട് സ്വീകരിക്കുന്നത്. അതായത് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്, മുസ്ലിങ്ങൾ മറ്റു വിഭാഗങ്ങൾക്കിടയിൽ എപ്രകാരമാണോ ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുക, അപ്രകാരം തന്നെ മുസ്ലിങ്ങൾക്കിടയിലെ വിവിധ കക്ഷികൾക്കിടയിൽ അഹ്ലു സുന്നക്കും ഒരു മധ്യമ നിലപാടാണ് സ്വീകരിക്കുക എന്നതാണ് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞതിൻ്റെ ചുരുക്കം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാർഗം ഏതെല്ലാം മേഖലകളിൽ അപ്ലൈ ചെയ്യേണ്ടതുണ്ട് എന്ന് പ്രാവർത്തികമായി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ സാധിക്കുക. ഈ അഹ്ലു സുന്നയുടെ മധ്യമ നിലപാട് വ്യക്തമാക്കുന്ന അഞ്ച് അടിസ്ഥാനങ്ങൾ നമ്മൾ പഠിക്കാൻ പോവാണ്. ഒന്ന്, ആരാധനയുടെ കാര്യത്തിൽ, അതാണ് ബാബുൽ ഇബാദാത്ത്. ഇബാദത്തുകളുടെ വിഷയത്തിൽ ഒരു മധ്യമ നിലപാട് അഹ്ലു സുന്ന പഠിപ്പിച്ചെന്നിട്ടുണ്ട്. അത് നമ്മൾ സ്വീകരിക്കൽ അനിവാര്യമാണ്. സൂഫികളും റാഫിലുകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സൂഫികളും റാഫിലുകളും അതുപോലെ തന്നെ ദുറൂസികൾക്കും നുസൈരികൾ എന്നൊക്കെ അറിയപ്പെട്ട ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഇതിനിടയിലുള്ള ഒരു മധ്യമ നിലപാടാണ് ഇബാദത്തുകളുടെ വിഷയത്തിൽ അഹ്ലു സുന്നയുടെ നിലപാട് എന്ന് പറയുന്നത്. ഇതിൽ അതിവാദങ്ങളും കുറവ് വരുത്തുന്നവരെയും മധ്യമ നിലപാടിനെയും വേർതിരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉദാഹരണം വ്യക്തമാവും. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ, ആരാധനൻ്റെ വിഷയത്തിൽ അതിവാദം കാണിച്ച ആളുകളാണ് സൂഫികളും അതുപോലെ തന്നെ റാഫിലുകളും. ഇവർ ചെയ്തൊരു അതിവാദം എന്താണ്? അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലാത്ത പുതിയ പുത്തൻ ആചാരങ്ങൾ, ബിദഅത്തുകൾ, അതുപോലെ തന്നെ ആ ബിദഅത്തുകളുടെ ഇനങ്ങളിൽപ്പെട്ട ഒരുപാട് പുതിയ പുതിയ ആചാര രീതികൾ കൊണ്ടുവരിക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീനും മതം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റലാണ് ഏറ്റവും ഉത്തമമായ മാർഗം. അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെ പഠിപ്പിച്ചോ സഹാബാക്കളെ പിൻപറ്റലാണ് നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ടതായ മാർഗം എന്നൊക്കെ ഒരു ഭാഗത്ത് പഠിപ്പിച്ചു തരുമ്പോൾ തന്നെ ആ ദീനിൽ പുതുതായി പുതിയ കാര്യങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക. ഇത് പൊതുവെ സൂഫികളിലും റാഫിദികളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇങ്ങനത്തെ പുത്തൻ ആചാരങ്ങൾ കൊണ്ടുവരിക, അത് ഇബാദത്തിന്റെ വിഷയത്തിൽ പ്രത്യേകം ചെയ്യുക എന്ന് പറയുന്നത് അതിവാദത്തിന്റെ ഇനത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഉദാഹരണങ്ങൾ കബറുകൾക്ക് മുകളിലുള്ള നിർമ്മാണങ്ങളും അതുപോലെ അവിടെയുള്ള ആരാധനകളും തുടങ്ങിയൊക്കെ ഇത് അതിരുകടക്കുന്നതിനുള്ള ചില ഉദാഹരണങ്ങളാണ്. ഇനി മറ്റു നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉദാഹരണങ്ങളൊക്കെ മനസ്സിലേക്ക് സങ്കല്പിക്കാം. അതുപോലെ തന്നെ ആരാധനയുടെ വിഷയത്തിൽ കുറവ് വരുത്തിയ ആളുകളുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ദുറൂസുകൾ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ നുസൈരികൾ എന്നൊക്കെ അറിയപ്പെടുന്ന വിഭാഗങ്ങൾ. ഇത് ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ഇന്നും പല ആളുകളെ വേരുകളുള്ളതായ വിഭാഗങ്ങളാണ്. ഇവർ ആരാധനാ കർമ്മങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിച്ച് നിസ്കരിക്കാതെ നോമ്പ് നോൽക്കാതെ അങ്ങനെ നടക്കുന്നൊരു വിഭാഗമാണ്. ഇവരും ഇവരാണ് അഹ്ലു സുന്നാ എന്ന് പറയാനുള്ള ശ്രമം ഉണ്ടാവും. പക്ഷേ ഇവരുടെ തെറ്റെന്താണ്? അവർ പറ്റ കുറവ് വരുത്തിയ ആളുകളായിപ്പോയി. ഇതിന് നടുവിലാണ് അഹ്ലു സുന്നാ എന്ന് പറഞ്ഞാൽ. എന്താണ് ഇവിടെ ആരാധന്റെ വിഷയത്തിലുള്ള മധ്യമ നിലപാടെന്ന് പറഞ്ഞാൽ, അവർ അള്ളാഹനെ ആരാധിക്കുന്നു, എന്നാൽ അത് അള്ളാഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച രീതിയിൽ മാത്രമായിരിക്കും ആ ആരാധന എന്നുള്ളതാണ്. അള്ളാഹുവും റസൂലും ഒരു കാര്യം ഉപേക്ഷ വരുത്താൻ പറഞ്ഞാൽ അള്ളയും റസൂലും ഉപേക്ഷ വരുത്താൻ പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കും എന്നുള്ളതാണ് അവിടെ പ്രത്യേകത. ഒരു പുത്തനാചാരങ്ങളും അവിടെ വിശ്വാസ മേഖലകളിൽ ഉണ്ടാവൂല. അതുപോലെ തന്നെ ഒരു കൂട്ടിച്ചേർക്കലും അവരുടെ ദീനിന്റെ വിഷയത്തിൽ ഉണ്ടാകൂല. ഇതാണ് ആരാധനന്റെ വിഷയത്തിലെ മധ്യമ നിലപാട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്നാമതായി നമ്മൾ അഹ്ലു സുന്നയുടെ മധ്യമ നിലപാട് എത്താക്കുന്ന അഞ്ച് അടിസ്ഥാനങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ അടിസ്ഥാനം ആരാധനന്റെ കാര്യത്തിൽ ഉള്ള മധ്യമ നിലപാട്. അതിരുകിട്ട ആളുകളുടെ കൂട്ടത്തിലുമല്ല, അതുപോലെ തന്നെ കുറവ് വരുത്തിയ ആളുകളുടെ കൂട്ടത്തിലുമല്ല, അതിനെ മധ്യമ നിലപാടാകുന്ന മാർഗമായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത്. ഈ ഒരു മാർഗം സ്വീകരിക്കണമെന്ന നീയത്തിലേക്ക് നമ്മൾ എത്തിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അല്ലയും റസൂലും ചെയ്യാത്ത എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഓരോ പ്രശ്നം, പുതിയ പുതിയ വിഷയങ്ങൾ വരുമ്പോഴും ആരാധനാ രീതികൾ വരുമ്പോഴും ആഘോഷങ്ങൾ വരുമ്പോഴും നമ്മളിങ്ങനെ ആലോചിക്കും, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്തിട്ടുണ്ടോ? അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് മധ്യമ നിലപാട് എന്നൊരു ചിന്തയിലേക്ക് വരും. അതൊരുപാട് ബിദഅത്തുകൾ ഒഴിവാക്കാൻ നമുക്ക് സഹായകരമാകും. അത് മനസ്സിലാക്കേണ്ട വിഷയമാണ്. രണ്ടാമത്തൊരു ഈ ഒരു മധ്യമ നിലപാട് എത്താക്കുന്ന ഒരു ഉദാഹരണ അടിസ്ഥാനമാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളിലും ഗുണവിശേഷണങ്ങളിലും അഹ്ലു സുന്നയുടെ പ്രത്യേകത മധ്യമ നിലപാടിലായിരിക്കും എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് നാമങ്ങളും വിശേഷണങ്ങളും ഉണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ കൃത്യമായി അള്ളയും റസൂലും എങ്ങനെയാണോ പഠിപ്പിച്ചു തന്നത് അത് അതുപോലെ മനസ്സിലാക്കാൻ ഓരോ വിശ്വാസികളും ബാധ്യസ്ഥരുമാണ്. അതേസമയത്ത് ഈ വിഷയത്തിലും നമുക്ക് ഈ മൂന്ന് വിഭാഗങ്ങളെ കാണാൻ പറ്റും. അതിരുകവിടുന്ന ആൾക്കാർ, അതുപോലെ തന്നെ കുറവ് വരുത്തിയ ആളുകൾ, മധ്യമ നിലപാടിൻ്റെ ആളുകൾ. അതിരുകടന്ന ആളുകളുടെ ഉദാഹരണമാണ് ജഹ്മിയാക്കളെപ്പോലെ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ പാടെ നിഷേധിക്കുന്നവർ. വിശേഷങ്ങളെ നിഷേധിക്കുന്ന മുഅ്തസിലികളും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി വരും. അധിക വിശേഷണങ്ങളെയും നിഷേധിക്കുകയും തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകുന്ന അശ്അരികളും ഇതിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ അതിരുകവിഞ്ഞ ആളുകളാണ്. അള്ളാഹുക്കൊരു പേരുണ്ട്, അള്ളാഹുവിന് ചില വിശേഷണങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ നിഷേധിക്കുന്ന ജഹ്മിയാക്കൾ, അതുപോലെ തന്നെ ഒരുപാട് വിശേഷണങ്ങൾ നിഷേധിക്കുന്ന മുഅ്തസിലികൾ, അതുപോലെ തന്നെ അശ്അരികൾ, ഇതൊക്കെ അതിരുകവിഞ്ഞ, ഈ ഒരു വിഷയത്തിൽ അതിരുകവിഞ്ഞ ആളുകളാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ കുറവ് വരുത്തിയ ആളുകളാണ് അള്ളാഹുവിനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തുന്ന ഒരു കൂട്ടർ, മുഷബ്ബിഹാക്കൾ എന്നാണ് ഇവർ അറിയപ്പെടാറുള്ളത്. അള്ളാഹുവിന് ഇന്നൊരു വിശേഷണമുണ്ടെന്ന് പ്രമാണങ്ങളിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് അവർ ഉദ്ദേശിക്കുന്ന രൂപവുമായി ബന്ധപ്പെടുത്തി രൂപത്തെ സാദൃശ്യപ്പെടുത്തുന്ന വിഭാഗം, ഇതാണ് മുഷബ്ബിഹാക്കൾ എന്ന് പറയുക. ഇങ്ങനെ ഇതിൻ്റെ വിഷയത്തിൽ കുറവ് വരുത്തിയ ആളുകളും ഒരു ഭാഗത്തുണ്ട്. ഇവിടെയാണ് മധ്യമ നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ടത്. എന്താണ് മധ്യമ നിലപാട്? അള്ളയും റസൂലും ഒരു പേരുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, വിശേഷണങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായി അംഗീകരിക്കുകയും അത് എങ്ങനെയാണോ അള്ളയും റസൂലും പഠിപ്പിച്ചെന്നത് അതിനർത്ഥമുണ്ട്, അതിൻ്റെ വിശേഷണങ്ങൾ എങ്ങനെയാണോ പഠിപ്പിക്കപ്പെട്ടത് അതുപോലെ അംഗീകരിക്കുക എന്നുള്ളതാണ് അഹ്ലു സുന്നയുടെ ആദർശം എന്ന് പറഞ്ഞാൽ. അതേസമയം തന്നെ ഒരു അടിസ്ഥാനം അല്ല പഠിപ്പിച്ചെന്നു. ലൈസക മിസ്ലിഹി ഷൈഉൻ, അള്ളാഹ്ക്ക് തുല്യമായി മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഈ മുഷബ്ബിഹാക്കൾ പറയുന്ന പോലെ അള്ളാഹിന്റെ നാമഗുണ വിശേഷണങ്ങൾ ഒരാളുമായിട്ടും താരതമ്യം ചെയ്യാനോ സാദൃശ്യപ്പെടുത്താനോ അഹ്ലുസുന്നത്തിന് മുതിരൂല. അള്ളാഹു പഠിപ്പിച്ചെന്ന വിശേഷണങ്ങൾ അള്ളാഹിലേക്ക് വിട്ടുകൊടുക്കും. അള്ളാഹുവാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവനെന്ന് പറയും. അതേസമയത്ത് അള്ളാഹ് പഠിപ്പിച്ചെന്ന ഇസ്മുകൾക്കും വിശേഷണങ്ങൾക്കുള്ള അർത്ഥം അഹ്ലുസുന്നത്ത് പറയും. ഇതൊക്കെയാണ് അഹ്ലുസുന്നത്തിന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ. ഇതാണ് മധ്യമ നിലപാട് എന്ന അഹ്ലുസുന്നത്തിന്റെ വിഷയത്തിൽ, നാമഗുണ വിശേഷണങ്ങളുടെ വിഷയത്തിൽ അഹ്ലുസുന്നത്തിന്റെ നിലപാട്. ഇത് നമ്മൾ മനസ്സിലാക്കിയേക്കേണ്ട രണ്ടാമത്തെ വിഷയമാണ്. മൂന്നാമത്തെ വിഷയമാണ് അള്ളാഹുവിന്റെ വിധിയും നിശ്ചയം, ബാബുൽ ഖലാഇ വൽ ഖദർ. ഖലാഇ വൽ ഖദറിന്റെ വിഷയത്തിലും അഹ്ലുസുന്ന മധ്യമ നിലപാടിന്റെ ആളുകളായിരിക്കും. ഇവിടെയും അതിരുകവിഞ്ഞ ആളുകളെയും നമുക്ക് കാണാൻ പറ്റും, കുറവ് വരുത്തിയ ആൾക്കാരെയും കാണാൻ പറ്റും. ചില ഉദാഹരണങ്ങൾ, ഈ ഉദാഹരണങ്ങൾ വ്യക്തമാക്കാൻ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതിരുകടന്ന ആളുകൾക്ക് ഉദാഹരണമാണ് ഖദരിയാക്കൾ. മനുഷ്യന് സ്വന്തമായി യാതൊരു ഇച്ഛാശക്തിയുമില്ലെന്നും വായുവിലെ തൂവൽ പോലെ അവൻ നിർബന്ധിതനാണെന്നും ഇവർ വാദിക്കുകയാണ്. ഒരു വായുവിലിങ്ങനെ തൂവൽ പാറുകയാണെന്നുണ്ടെങ്കിൽ ആ തൂവലിനെങ്ങനെ വായു ഇങ്ങനെ സഞ്ചരിപ്പിക്കുന്നത് പോലെ മറ്റൊരു സ്വാധീനവും ഈ മനുഷ്യന്മാർക്കില്ല എന്നുള്ള രീതിയിലാണ് ഈ ജബരിയാക്കളുടെ വാദം. ഇതാണ് പറ്റ കുറവ് വരുത്തിയ ആൾക്കാർ. അതേസമയത്ത് കലാകഥറിന്റെ വിഷയത്തിലുള്ള മധ്യമ നിലപാട് അഹ്ലുസുന്നത്തിന്റെ നിലപാടാണ്. എന്താണ് അഹ്ലുസുന്നത്തിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ, മനുഷ്യന് സ്വന്തമായി ഇച്ഛാശക്തിയും പ്രവൃത്തിയുമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അഹ്ലുസുന്നത്തിന്റെ ആളുകൾ വിശ്വസിക്കുന്നു. എന്നാൽ അത് അള്ളാഹുവിന്റെ ഉദ്ദേശത്തിനും സൃഷ്ടിപ്പിനും വിധേയമാണ്. അള്ളാഹുവാണ് മനുഷ്യനെയും അവന്റെ പ്രവൃത്തികളെയും സൃഷ്ടിച്ചത്. ഈ അടിസ്ഥാനങ്ങളൊക്കെ മനസ്സിലാക്കി അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നതെന്നും, അതേസമയത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും ഭാഗികമായ കഴിവും ഒക്കെ അള്ള നൽകിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസമായിരിക്കും അഹ്ലുസുന്നയുടെ നിലപാട് എന്ന് പറഞ്ഞാൽ. ഇവിടെയും ഈ രണ്ട് അതിരുകവിഞ്ഞ വാദവുമുണ്ട് ഒരു ഭാഗത്ത്, കുറവ് വരുത്തിയ വാദവുമുണ്ട് ഒരു ഭാഗത്ത്. ഇതിൽ മധ്യമ നിലപാടായ അഹ്ലുസുന്നയുടെ വാദമായിരിക്കും ഒരു വിശ്വാസി സ്വീകരിക്കുക എന്ന് പറഞ്ഞത്. ഇതാണ് മൂന്നാമത്തെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞത്. നാലാമത്തെ ഒരു അടിസ്ഥാനമാണ് ഈ വഅദ് വൽ വഈദ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അഹ്ലുസുന്ന ഖവാരിജുകൾക്കും അതുപോലെ തന്നെ മുർജിയത്തുകൾക്കും ഇടയിലുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുണ്ടാവുക. ഇതിലും അതിരു കവിടുന്ന ആൾക്കാരെ കാണാൻ പറ്റും, കുറവ് വരുത്തിയ ആൾക്കാരെ കാണാൻ പറ്റും, മധ്യമ നിലപാടിന്റെ ആളുകളെ കാണാൻ പറ്റും. അതിരു കവിടുന്ന ആളുകളാണ് ഖവാരിജുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വാഗ്ദാനവും താക്കീദിന്റെയും വിഷയത്തിൽ വൻപാപം ചെയ്തവൻ കാഫിറാണെന്നും നരകത്തിൽ ശാശ്വതനാണെന്നും വാദിക്കുന്ന ആൾക്കാരാണ്. ഇതാണ് ആ വിഷയത്തെ അതിരു കടന്ന ആൾക്കാർ. ഇതിൽ കുറവ് വരുത്തിയ ആളുകളാണ് മുർജിയാക്കൾ. അവർ പ്രവർത്തനങ്ങൾ ഈമാന്റെ ഭാഗമല്ലെന്നും നീ വലിയ പാപം ചെയ്താലും ഈമാന് യാതൊരു കുഴപ്പവുമില്ല എന്ന് വാദിക്കുന്ന ആളുകളാണ് അവർ. ഇവർക്കിടയിലുള്ള മധ്യമ നിലപാട് അഹ്ലുസുന്നത്തിന്റേതാണ്. എന്താ അഹ്ലുസുന്നത്തിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ, വലിയ പാപം ചെയ്ത് മുസ്ലിം ഇസ്ലാമിന് പുറത്തു പോവുകയില്ല, വലിയ പാപം ചെയ്താലും ഒരു മുസ്ലിം എന്ത് ചെയ്യൂല, ഇസ്ലാം എന്ന് പുറത്തു പോകില്ല. എന്നാൽ അവൻ പൂർണ്ണ വിശ്വാസിയുമല്ല, അവൻ പാപിയായ വിശ്വാസിയായിട്ടാ പരിഗണിക്കുക. പരലോകത്ത് അവൻ അള്ളാഹുവിന്റെ ഉദ്ദേശത്തിലാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ അവന് മാപ്പ് നൽകും, അല്ലെങ്കിൽ ശിക്ഷിച്ച ശേഷം സ്വർഗത്തിൽ പ്രവേശിക്കും. അവിശ്വാസിയല്ലാത്ത ആരും നരകത്തിൽ ശാശ്വതനല്ല. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇപ്പൊ രണ്ട് വിഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തി ഈ ഒരു വിഷയത്തിൽ തന്നെ, ജബരിയാക്കളും അതുപോലെ തന്നെ ഖവാരിജുകളും മുർജിയാക്കളും. ഇവർ രണ്ടുപേരുടെയും ഈ വിഷയത്തിലുള്ള നിലപാടും അഹ്ലുസുന്നയുടെ നിലപാടും തമ്മിൽ വ്യത്യാസമുണ്ട്. അഹ്ലുസുന്നയുടെ നിലപാടിനെ മധ്യമ നിലപാടെന്ന് നമ്മൾ പറയാനുള്ള കാരണം എന്താണ്? മറ്റു രണ്ട് നിലപാടുകളും പ്രമാണബദ്ധിതമല്ല. അവരുടെ ബുദ്ധിയും അവരുടെ ഇച്ഛയുമാണ് അവിടെ മാനദണ്ഡം. എന്നാൽ അഹ്ലുസുന്നയുടെ നിലപാട് പ്രമാണബദ്ധിതമാണ്, അവിടെ പ്രമാണങ്ങൾക്കനുസരിച്ചാണ് വിധി തീർപ്പിലേക്ക് എത്തിയിട്ടുള്ളത് എന്നതാണ് മധ്യമ നിലവായി ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അടുത്ത അഞ്ചാമത്തായ ഒരു അടിസ്ഥാനമാണ് സഹാബാക്കളുടെ കാര്യത്തിൽ. സഹാബാക്കളുടെ കാര്യത്തിലും അഹ്ലുസുന്നയുടെ നിലപാടാണ് മധ്യമ നിലപാട്. ഖവാരിജുകൾ ഒരു ഭാഗത്തുണ്ട്, ഷിയാക്കൾ ഒരു ഭാഗത്തുണ്ട്. ഇവർക്കിടയിൽ അതിരു കടന്ന ആളുകളുണ്ട്, അതിരു കുറഞ്ഞ ഈ ഒരു ഇതിൽ കുറവ് വരുത്തിയ ആളുകളുണ്ട്, ഇതിന്റെ മധ്യമ നിലപാട് സ്വീകരിച്ച ആളുകളും മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും അഹ്ലുസുന്നത്തിന്റെ ഇതൊക്കെ പരിഗണിച്ചു നോക്കുമ്പോൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർ നിലപാടെടുത്ത് നോക്കുക. ഒന്ന്, ആ ഈ അതിരു കടന്ന ആളുകൾക്ക് ഉദാഹരണമാണ് ഷിയാക്കൾ. അലി റളിയല്ലാഹുവിന്റെ കുടുംബത്തോട് അമിതമായ സ്നേഹം പഠിക്കുകയും മറ്റു സഹാബാക്കളെ നിന്ദിക്കുകയും കാഫിറുകളാക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് ഷിയാക്കൾ. ഇവരെപ്പോലെ തന്നെ ഒരു ഭാഗത്ത് ഈ കാലഘട്ടത്തിൽ തന്നെ വളർന്ന വിഭാഗമാണ് റാഫിലിയാക്കൾ. ഈ റാഫിലിയാക്കൾ ഒപ്പം തന്നെ നടന്ന നാസിബിയാക്കൾ എന്ന് പറയും. ഈ നാസിബിയാക്കളെ സംബന്ധിച്ചിടത്തോളം അലി റളിയല്ലാഹുവിനോട് അമിതമായ ദേഷ്യം, അലി കുടുംബത്തിനോടും നബി കുടുംബത്തോടും ദേഷ്യം, അവരെ തക്ഫീർ നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു വിഭാഗം ഇതിനെ തുടർന്ന് തന്നെ കൂടെ വളർന്നു വന്ന ആളുകളാണ് നാസിബിയാക്കൾ എന്ന് പറയും. ഇതൊക്കെ അതിരു കടന്ന വിഭാഗമാണ് സഹാബാക്കളുടെ വിഷയത്തിൽ. അതേപോലെ തന്നെ ഇതിൽ കുറവ് വരുത്തിയ ആളുകളുണ്ട് ഖവാരിജുകളെപ്പോലെ. അലി റളിയല്ലാഹു അൻഹുവിനെയും മുആവിയ റളിയല്ലാഹു കാഫിറുകളാക്കി അവരോട് ശത്രുത കാണിക്കുന്ന ആളുകൾ, ഇത് ഖവാരിജുകളാണ്. ഇങ്ങനത്തെ ടീമും ഒരു ഭാഗത്തുണ്ട്. ഇതിൽ മധ്യമ നിലപാട് അഹ്ലുസുന്നത്തിന്റെ നിലപാടാണ്. എന്താണ് മജ്ലിസിന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ, അവർ എല്ലാ സഹാബികളെയും സ്നേഹിക്കുന്നു, ഉമ്മത്തിലെ ഏറ്റവും ഉത്തമർ അവരാണെന്ന് വിശ്വസിക്കുന്നു, അവർക്കിടയിലുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളിൽ മൗനം പാലിക്കുന്നു, അവരിൽ ഏറ്റവും ഉത്തമർ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും എന്നിവരാണെന്ന് വിശ്വസിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തോട് അഹ്ലു ബൈത്തിനോട് സവിശേഷമായ സ്നേഹവും ആദരവും വെച്ച് പുലർത്തുന്നു. ഇതാണ് മധ്യമ നിലപാട് എന്ന് പറഞ്ഞാൽ. ഈ അഞ്ചടിസ്ഥാനങ്ങൾ ഒരു വിശ്വാസി മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇത് വിശദമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്, ചുരുക്കിയ രൂപത്തിലെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മധ്യമ നിലപാട് എന്ന് നമുക്ക് ബോധ്യമാവും. ഇന്നത്തെ എപ്പിസോഡിൽ ചുരുക്കി പറഞ്ഞ കാര്യങ്ങൾ, അഹ്ലു സുന്നയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മധ്യമ നിലപാട് എന്ന് പറയുന്നത്. അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് മധ്യമ നിലപാടിന്റെ ആളുകൾ തങ്ങളാണെന്ന് പറയുമ്പോൾ, ശരിയായ മധ്യമ നിലപാട് എന്ന് പറയുന്നത് പ്രമാണങ്ങളോട് യോജിച്ച രീതിയിൽ അള്ളയും റസൂലും എങ്ങനെ പഠിപ്പിച്ചോ അത് ചെയ്യലാണ് മധ്യമ നിലപാട് എന്നതാണ് വ്യക്തമാക്കപ്പെട്ടത്. അതിന് അഞ്ച് ഉദാഹരണങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഒന്ന്, ആരാധനകളുടെ കാര്യത്തിൽ മധ്യമ നിലപാടായിരിക്കണം. അള്ളാഹുവിന്റെ നാമങ്ങളുടെയും ഗുണങ്ങളുടെയും വിഷയത്തിൽ മധ്യമ നിലപാടായിരിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വിധിയിലും നിശ്ചയങ്ങളിലും കലാഖദറിൽ മധ്യമ നിലപാട് വേണം. വാഗ്ദാനവും താക്കീദും ബാബുൽ വഅദു വൽ വഈദിൽ മധ്യമ നിലപാട് വേണം. സഹാബികളുടെ കാര്യത്തിൽ മധ്യമ നിലപാട് വേണം. ഇങ്ങനെ അഞ്ച് വിഷയങ്ങളാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഈ ഒരു പ്രത്യേകതയെ നമ്മളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. നമ്മളും പ്രമാണങ്ങളുമായി യോജിച്ചതിനൊപ്പം സഞ്ചരിക്കാൻ തയ്യാറാകണം. എല്ലാ ഫിത്നകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സുപതം. അഹ്ലു സുന്നയുടെ ആദർശം മധ്യമ നിലപാടാകുന്നു. ക്ലാസ് എടുത്തത് നിഹാദ് MCC.

0: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരല്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിൻ്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയ പഠനരംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയ പഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
1: പീസ് റേഡിയോയിൽ ഇനി നുറുങ്ങുകൾ, ആത്മീയ വാണിഭങ്ങളും വിശ്വാസത്തിന്റെ അടിവേരുകളും. ടി കെ അഷ്റഫിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: ആത്മീയ വാണിഭങ്ങളും വിശ്വാസത്തിന്റെ അടിവേരുകളും, എഴുത്ത് ടി കെ അഷ്റഫ്, ജനറൽ സെക്രട്ടറി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ഒരു മികച്ച ഡോക്ടർ രോഗലക്ഷണങ്ങളെ മാത്രം ചികിത്സിച്ചു മാറ്റാൻ ശ്രമിക്കാറില്ല, മറിച്ച് രോഗത്തിന് കാരണമാകുന്ന യഥാർത്ഥ ഉറവിടത്തെ കണ്ടുപിടിച്ചാണ് ചികിത്സിക്കുക. ലക്ഷണങ്ങൾക്ക് മാത്രം ചികിത്സ നൽകിയാൽ രോഗം കൂടുതൽ തീവ്രമായി തിരിച്ചുവരികയും പിന്നീട് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തുകയും ചെയ്യും. ഈ തത്വം ശരീരത്തിനു മാത്രമല്ല ആത്മീയ രംഗത്തും ഒരുപോലെ ബാധകമാണ്. ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ആത്മീയ ചൂഷണങ്ങൾക്കും മതം പറഞ്ഞുള്ള തട്ടിപ്പുകൾക്കും കാരണം ഇത്തരം രോഗങ്ങളുടെ ലക്ഷണങ്ങളെ മാത്രം ചെറുക്കുകയും അതിൻ്റെ യഥാർത്ഥ കാരണത്തെ അവഗണിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഈയിടെ തിരുനാവായയിൽ നടന്ന സംഭവത്തിൽ തട്ടിപ്പു കേന്ദ്രത്തിൽ നേരിട്ടെത്തി പ്രതികരിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്ത യുവാക്കളുടെ പ്രവർത്തനം അഭിനന്ദനാർഹമാണ്. ആളുകളെ കബളിപ്പിച്ച് അത്ഭുതങ്ങൾ കാണിക്കുന്നുവെന്ന വരുത്തി തീർത്ത് അവരുടെ അജ്ഞതയെ ചൂഷണം ചെയ്ത് വൻതോതിൽ പണം തട്ടിയെടുക്കുന്ന കേന്ദ്രങ്ങളെ തുറന്നു കാട്ടേണ്ടത് അനിവാര്യമാണ്. ഒരു മരത്തിന്റെ ചില്ലകൾ മാത്രം വെട്ടിമാറ്റിയാൽ മരം വീണ്ടും തളിർക്കുകയേ ഉള്ളൂ. അത് പൂർണ്ണമായി ഇല്ലാതാകണമെങ്കിൽ വേരോട് പിഴുതെറിയണം. ഇത്തരം തട്ടിപ്പു കേന്ദ്രങ്ങൾ ഒരു സ്ഥലത്ത് അടച്ചുപൂട്ടുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ വീണ്ടും പൊന്തിവരുന്നതിൻ്റെ കാരണം ഇതിൻ്റെ അടിവേരുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്നതാണ്. എന്തുകൊണ്ടാണ് ആളുകൾ ഇത്തരം തട്ടിപ്പുകാർക്ക് ചുറ്റും തടിച്ചുകൂടുകയും ലക്ഷക്കണക്കിന് രൂപ നൽകി വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്നത്? ജനങ്ങളുടെ മനസ്സിലുള്ള തെറ്റായ വിശ്വാസങ്ങളാണ് ഇതിന് പ്രധാന കാരണം. ഇത്തരം കേന്ദ്രങ്ങൾ ഒരു പ്രദേശത്ത് സ്ഥാപിക്കപ്പെടുമ്പോൾ അവിടെയുള്ള വ്യാപാരികൾ, ഡ്രൈവർമാർ എന്നിവർക്കൊക്കെ സാമ്പത്തിക ലാഭമുണ്ടാകുകയും പ്രദേശം സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും. അതിനാൽ ആ പ്രദേശത്തുകാർ പോലും അതിനെ എതിർക്കാൻ മടിക്കും. വോട്ട് ബാങ്ക് ഭയന്ന് രാഷ്ട്രീയക്കാരും ഇതിൽ മൗനം പാലിക്കും. ഏതു മതത്തിന്റെ മറവിലായാലും നടക്കുന്ന ഇത്തരം ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ അതാത് മതപണ്ഡിതന്മാരും സമൂഹവും രംഗത്തിറങ്ങണം. ഇത്തരം തട്ടിപ്പുകളുടെ എല്ലാം അടിസ്ഥാന കാരണം കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായ കഴിവ് അള്ളാഹുവിനല്ലാതെ മറ്റു പലർക്കുമുണ്ട് എന്ന തെറ്റായ വിശ്വാസമാണ്. സാധാരണ ജീവിതത്തിലെ കാര്യകാരണ ബന്ധങ്ങളിൽപ്പെട്ട കാര്യങ്ങൾക്ക് പരസ്പരം സഹായിക്കുന്നതും സഹായം ചോദിക്കുന്നതും തെറ്റല്ല, അത് നമ്മളെല്ലാം ചെയ്യുന്ന കാര്യവുമാണ്. എന്നാൽ മരിച്ചുപോയ ആളുകൾക്കോ അല്ലാത്തവർക്കോ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ അഭൗതികമായ കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നത് തന്നെ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന പ്രവർത്തനമാണ്. നന്മയും തിന്മയും വരുത്താനും പ്രാർത്ഥനകൾക്കുത്തരം നൽകാനും കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി സഹായിക്കാനും പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ എന്ന വസ്തുത സമൂഹത്തിന് കൃത്യമായി മനസ്സിലായാൽ ആരും ആത്മീയ തട്ടിപ്പുകാരുടെയോ പിന്നാലെ പോവില്ല. തൗഹീദി പ്രബോധനം അഭംഗുരം തുടരേണ്ടതിന്റെ അനിവാര്യതയാണ് ഇത്തരം സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്.
1: മാഷാ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ, ആത്മീയ വാണിഭങ്ങളും വിശ്വാസത്തിന്റെ അടിവേരുകളും. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് സാഹിബിന്റെ ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി.
4: മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
5: പീസ് റേഡിയോ.

0: പീസ് റേഡിയോയിൽ അടുത്തതായി തജ്വീദ് പഠനം, സൂറത്തുൽ ഗാസിയ പാരായണ പഠനം എന്ന വിഷയത്തിൽ ഹാഫിദ് അസ്ലം കുവൈത്ത് സംസാരിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد ബഹുമാനി രായ ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആൻ പാരായണവും പഠനവും ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഖുർആൻ പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും നിർബന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാണല്ലോ പരിശുദ്ധ ഖുർആൻ. അതിൻ്റെ പഠനത്തിൻ്റെ വളരെ പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം എന്ന നിലക്കാണ് തെറ്റുകൂടാതെ അത് പാരായണം ചെയ്യുവാനുള്ള പരിശീലനം നാം നേടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പാരായണ നിയമങ്ങളായി അറിയപ്പെടുന്ന അഹ്കാമു തജ്വീദ് നാം വിശദീകരിക്കുകയും അതനുസരിച്ച് പാരായണം ചെയ്യുകയും അത് പരിശീലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ഭാഗമായ 30-ാമത്തെ ജുസ്ഇലെ സൂറത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ അഅല വരെ നാം പാരായണം ചെയ്യുകയുണ്ടായി. പ്രത്യേകിച്ച് ആളുകളൊക്കെയും മനഃപ്പാഠമാക്കിയിട്ടുള്ളതും പലപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്നതുമായ വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ വെച്ചുകൊണ്ട് ഇമാമുമാർ പാരായണം ചെയ്യുന്നതുമായ സൂറത്തുകളാണല്ലോ സൂറത്തുൽ അഅലയും സൂറത്തുൽ ഗാശിയയും. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് സൂറത്തുൽ ഗാശിയയാണ്. ഇവിടെ ഈ മഹത്തായ പഠന സംരംഭത്തിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്നത് രണ്ട് സഹോദരങ്ങളാണ്, ആമിർ ഇബിൻ മുഹമ്മദ് അഷ്റഫ്, അതുപോലെ സാലിഹ് ഇബിൻ ബദറുദ്ദീൻ. ഈ രണ്ടുപേരും പരിശുദ്ധ ഖുർആൻ പഠിതാക്കളുമാണ്. ഖുർആൻ മുഴുവനായും പഠിക്കുവാനും അത് ഹൃദിസ്ഥമാക്കുവാനുമുള്ള ഭാഗ്യം അള്ളാഹു ഇരുവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദ്യമായി നമുക്ക് ഒരുമിച്ച് ഈ സൂറത്ത് പാരായണം ചെയ്യാം.

ബാറക്കല്ലാഹു ഫീക്കും. മാഷാ അല്ലാഹ്, ഈ രണ്ട് സഹോദരന്മാരും വളരെ ഭംഗിയായി ഈ സൂറത്ത് പാരായണം ചെയ്തിരിക്കുകയാണ്. ഈ സൂറത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലർക്കും മനഃപ്പാഠമുള്ള സൂറത്താണ്. എന്നാൽ പലരും ഇതിൻ്റെ പാരായണത്തിൽ വളരെ വലിയ അബദ്ധങ്ങൾ വരുത്താറുണ്ട് എന്നതാണ് പരമാർത്ഥം. ഉദാഹരണമായി, പലരും ഓതുന്നത് നേരിൽ കേൾക്കാൻ സാധിച്ചിട്ടുള്ളതാണ്, ഹൽ അതാക ഹദീസുൽ ഖാശിയ വുജൂഹുൻ യൗമഇദിൻ ഖാശിയ ആമിലതുൻ നാസിബ എന്നിങ്ങനെ. ശരിയല്ല പാരായണം, അങ്ങനെ ഓതാൻ പാടില്ല. സത്യത്തിൽ അവിടെ വസ്ല് ചെയ്യുകയാണെങ്കിൽ

നസീബ, അങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്, വസ്ല് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ എല്ലാ വചനങ്ങളിലും വഖഫ് ചെയ്തുകൊണ്ട് നിർത്തി നിർത്തി ഓതുകയും ചെയ്യണം. നിർത്തി നിർത്തിക്കൊണ്ട് വഖഫ് ചെയ്തുകൊണ്ട് ഓതാം, അതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതല്ല വസ്ല് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ വന്നു ചേരുന്നുവോ, പ്രത്യേകിച്ച് അഹ്കാമു തജ്വീദുകൾ വരെ പാലിക്കപ്പെടേണ്ടതുണ്ട് പല നിയമങ്ങളും. ഉദാഹരണമായി രണ്ടാമത്തെ വചനം ഖാശിഅതുൻ എന്ന് അവസാനിക്കുന്നു, പിന്നീട് മൂന്ന് തുടങ്ങുന്നത് ആമിലതുൻ എന്നാണ്. അപ്പോൾ ഖാശിഅതുൻ ആമിലതുൻ എന്ന് പറയുമ്പോൾ അവിടെ ഇൽഹാർ ഉണ്ടായിത്തീരുന്നു, ഇൽഹാർ ഹൽഖി. മൂന്നാമത്തേത് അവസാനിക്കുന്നത് ആമിലതുൻ നാസിബ, നാസിബതുൻ തസ്ല എന്ന് വസ്ല് ചെയ്യുമ്പോൾ അവിടെ ഇഖ്ഫാ ഉണ്ടായിത്തീരുന്നു എന്നതാണ്. തായിന്റെ മുമ്പിൽ തൻവീൻ വന്നു ചേർന്നതിനാൽ അവിടെ ഇഖ്ഫാ ഹഖീഖി

ഈ കാര്യം നിർബന്ധമായും ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം വസ്ല് ചെയ്യേണ്ടത് എന്നതാണ് ഞാൻ സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം. രണ്ടാമതായി പ്രധാനപ്പെട്ട ഈ സൂറത്തിലെ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് 22-ാമത്തെ വചനം പാരായണം ചെയ്യുമ്പോൾ ലസ്ത അലൈഹിം എന്ന് സ്വാദ് കൊണ്ട് പാരായണം ചെയ്യണമെന്നതാണ്. ആ സ്വാദ് അങ്ങനെ തന്നെ റസ്മിൽ വന്നിട്ടുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ എഴുതപ്പെട്ടിട്ടുള്ളത് സ്വാദ് കൊണ്ടാണ്, മുസൈതിർ എന്ന് സ്വാദ് നൽകിക്കൊണ്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. സ്വാദാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അതിന് താഴെ ചില മുസ്ഹഫുകളിൽ ചെറിയ ഒരു സീൻ എഴുതിയിട്ടുള്ളത് അതിൻ്റെ അസ്ല് സീനാണ് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. മറിച്ച് സീന് കൊണ്ട് പാരായണം ചെയ്യാനല്ല, അവിടെ പാരായണം ചെയ്യേണ്ടത് സ്വാദ് കൊണ്ടാണ്. സീന് കൊണ്ട് പാരായണം ചെയ്യുന്ന മുതവാത്തിറായ ഖിറാഅത്തുകൾ വന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഖിറാഅത്ത് പ്രകാരം സ്വാദ് കൊണ്ട് തന്നെയാണ് പാരായണം ചെയ്യേണ്ടത്. ലസ്ത അലൈഹിം ബിമുസൈതിർ മുസൈതിർ, ഇങ്ങനെ സ്വാദും സീനും മാറിക്കൊണ്ട് പാരായണം ചെയ്യുന്ന വായിക്കപ്പെടുന്ന മറ്റ് സന്ദർഭങ്ങളുണ്ട്. പല പദങ്ങളും പരിശുദ്ധ ഖുർആനിൽ വേറെയും വന്നിട്ടുണ്ട്. അം ഹുമുൽ മുസൈതിറൂൻ മുസൈതിറൂൻ എന്നൊക്കെ പാരായണം ചെയ്യാറുള്ള, അതായത് സൂറത്തുൽ തൂറിൽ വന്നിട്ടുള്ള വചനങ്ങൾ. സൂറത്തുൽ തൂറിലെ 37-ാമത്തെ വചനം, അവിടെ സ്വാദും സീനും രണ്ടും പാരായണം ചെയ്യാവുന്നതാണ്. എന്നാൽ സ്വാദ് കൊണ്ട് പാരായണം ചെയ്യലാണ് കൂടുതൽ നല്ലത്. അവിടെ ആ നിലക്ക് അവിടെ അടയാളപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും, സൂറത്തുൽ തൂർ 37. എന്നാൽ സൂറത്തുൽ ഗാശിയയിലാവട്ടെ സ്വാദ് കൊണ്ട് മാത്രമേ പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ മറ്റു പദങ്ങളും പലയിടങ്ങളിലും വന്നതായി കാണാം. കൂടുതൽ വിശദീകരിക്കുവാൻ ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നില്ല. ഏതായിരുന്നാലും ഈ ഒരു കാര്യം നമ്മൾ അറിയണം. മുസൈത്തിർ എന്നിവിടെ പാരായണം ചെയ്യരുത്, സീനുകൊണ്ട് ഓതിക്കൂടാത്തതാണ്. മറിച്ച് സ്വാദ് കൊണ്ടായിരിക്കണം പാരായണം ചെയ്യേണ്ടത് എന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ സഹോദരന്മാർ പാരായണം ചെയ്യുന്നത് ശ്രദ്ധിക്കാം. ഏതാനും വചനങ്ങൾ ആമിർ പാരായണം ചെയ്യുന്നു. ഇസ്തഈദ് ബില്ലാഹ്.

0: نمارق مصفوفة
1: ماوس ماوس صادق مكتمع وكده.
0: ونمارق مصفوفة وزرابي مبثوثة.
1: أحسنت ما شاء الله بارك الله فيك വളരെ നല്ല ഒരു പാരായണമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. സഹോദരൻ ആമിർ പൂർണ്ണമായും അഹ്കാമുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് തെറ്റുകൂടാതെ നമ്മുടെ മുമ്പിൽ പാരായണം ചെയ്തിരിക്കുകയാണ്. അള്ളാഹു ഇതൊരു സാലിഹായ അമലായി ആമിറിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബാക്കി വചനങ്ങൾ സാലിഹ് പാരായണം ചെയ്യുന്നത് ശ്രദ്ധിക്കൂ.

ഒന്നുകൂടി ക്ലിയർ ആക്കി പറയണം. അഫല യൻസുറൂന യൻസു എന്ന വായിന്റെ ഉച്ചാരണം ഒന്നുകൂടി വ്യക്തമായി വരേണ്ടതുണ്ട്.

0: طيحت
1: كيف سطيحت سو سو سين സ്വാദ് പോലെ ആയി പോവരുത്, ഒരു തഫ്ഹീം അല്പം സീനിലേക്ക് കടന്നു വരരുത് എന്നത് ശ്രദ്ധിക്കണം. വഇലൽ അർദി കൈഫ സുത്വിഹത്,
0: വഇലൽ അർദി കൈഫ സുത്വിഹത്.

0: ما شاء الله, أحسنت, بارك الله فيك. നമ്മുടെ സഹോദരൻ സാലിഹ് ബദറുദ്ദീൻ ബാക്കി ആയത്തുകൾ പാരായണം ചെയ്തിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിൽ നിന്ന് ഇതൊരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും അറിയുകയും പഠിക്കുകയും കഴിവിൻ്റെ പരമാവധി മനഃപ്പാഠമാക്കുകയും മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുവാനുള്ള ശേഷിയും കഴിവും അള്ളാഹു നമുക്ക് ഏവർക്കും വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള അഹ്ലുൽ ഖുർആൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ മഹാന്മാരിൽ ഉൾപ്പെടുവാൻ അള്ളാഹു നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറകല്ലാഹു ഫീക്കും വജസാകുമുല്ലാഹു ഖൈറാ. وصلى الله وسلم وبارك على عبده ورسوله محمد وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.
1: سورة الغاشية പാരായണ പഠനം എന്ന വിഷയത്തിൽ ഹാഫിൽ അസ്ലം കുവൈത്ത് നടത്തിയ തജ്വീദ് പഠനം എന്ന പരിപാടിയാണ് നാം കേട്ടുകൊണ്ടിരുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു وله الحمد وهو على كل شيء قدير رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها رب أعوذ بك من الكسل وسوء الكبر رب أعوذ بك من عذاب في النار വഅദാബിൻ ഫിൽ ഖബർ. ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. اللهم بك أمسينا وبك أصبحنا وبك نحيا وبك نموت وإليك المصير. അള്ളാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. اللهم إني أمسيت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك. اللهوي ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അള്ളാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ أو بأحد من خلقك ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
4: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: വാലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, ഇന്നത്തെ ഈവനിങ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈവനിങ് ലൈവിൽ ഇന്ന് നമുക്ക് പാട്ടുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ആദ്യം നിങ്ങളുടെ വീട്ടിൽ ഇന്നത്തെ ഇന്നൊരു അവധി ദിവസമാണല്ലോ, ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട അവധിയുള്ള ദിവസമായതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. 85 90 745 845 ഈ നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ അയക്കാം, ഇൻഷാല്ലാ. അപ്പോൾ ഇൻഷാല്ലാ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാരക്കാണ് ലൈവിലുള്ള കൂട്ടുകാരും കൂട്ടുകാരികളും അവരുടെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേരൊന്ന് പാരൻസിന് കമൻ്റ് ചെയ്യാം, അവർ കേൾക്കുന്നുണ്ടെങ്കിൽ. അതുപോലെ വോയിസ് മെസ്സേജുകൾ അയക്കാനുള്ള നമ്പർ, അതോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ള നമ്പർ, പാട്ട് പാടാനുള്ള നമ്പറൊക്കെ നമ്മൾ പറഞ്ഞു. ഒരിക്കൽ കൂടി പറയാം, 85 90 745 845. ശരി, അപ്പം ഇന്ന് രണ്ടാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. അസ്സലാമു
1: അലൈക്കും. സലാം.
0: രണ്ടാൾ, ഒന്ന് യാസീനും
2: സലീഫും.
0: ഇപ്പം യാസീനും സലീഫും ആണ് ഇന്നത്തെ ലൈവിലുള്ളത്. യാസീനെ, ഇന്ന് എന്തൊക്കെയാണ് പാട്ടാണ്, എത്ര പാട്ട് പാടാണ്ടാവുന്നു? 3 പാട്ടുണ്ട്. സലീഫിനോ? 3 പാട്ട്. 3 6 പാട്ട് കൊണ്ട് നമ്മൾ സമയം ചിലപ്പം മതിയാവില്ല അല്ലേ. അത്രയ്ക്കും പാട്ടുണ്ട്. പാട്ട് 3-ൽ അപ്പുറം ഏത് പാട്ടും ഇനി വരില്ലേ അല്ലേ. റെഡിയാണ്. അപ്പം യാസീൻ റെഡിയാണ് പാട്ട് പാടാൻ, സലീഫും റെഡിയാണ്. അതിൻ്റെ മുന്നേ പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ കൂടെ വന്ന ആൾക്കാരേക്ക് നോക്കാം. സീനത്ത് പാലക്കാടും ഷിയാബ് കൽപ്പറ്റ വയനാട്, ശംസാദ് തലശ്ശേരി, താഹിറ ടി കെ കാസർഗോഡ്, ജമീല വി പി കാളിക്കാവ്, ഷംനാഥ് ഖാൻ അമീർട്ടി എടത്തനാട്ടുകര, സുബൈദ പുളിക്കൽ, സുബൈദ ഇസ്മായിൽ മടിക്കേരി, ഷംനാഥ് ഖാൻ, ഇവരൊക്കെ നമ്മളെ കൂടെയുണ്ട് അല്ലേ. സലാം പറഞ്ഞു വന്നതാണ്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ കുട്ടികളുടെ പേരൊക്കെ ഒന്നുണ്ടെങ്കിൽ വേഗം ടൈപ്പ് ചെയ്യാം കേട്ടോ. ആരൊക്കെ മക്കൾ കേൾക്കുന്നുണ്ടോ അല്ലേ. അതെ, മൻഹ, റുഷ്ദ, നസീർ. മൻഹയും റുഷ്ദയും കേൾക്കുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും. പിന്നെ വേറെ ആരൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയണം. അപ്പോൾ കൂട്ടുകാരെ, ശ്രോതാക്കളെ, നമ്മുടെ ശീലങ്ങളുടെ മേന്മയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മേന്മ നിശ്ചയിക്കുന്നതെന്ന് പറയാറുണ്ട്. ഒരാൾ വിജയകരമായ വിധത്തിൽ ജീവിക്കുന്നത് അയാൾക്ക് വിജയത്തെ രൂപപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യാൻ തക്ക രൂപത്തിലുള്ള ശീലമുള്ളതുകൊണ്ടാണ്. അപ്പം നല്ല ശീലങ്ങളാണ് നല്ല രൂപത്തിലേക്ക് എത്തിക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഒരാൾ അയാൾ ആഗ്രഹിക്കുന്ന അളവിൽ വിജയം കൈവരിക്കുന്നില്ല എങ്കിൽ, അതായത് അയാൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും അയാൾക്ക് നടക്കലാവുന്നില്ല. എത്ര വിചാരിച്ചിട്ട് ഇതുപോലെയാണ്. ഇപ്പോൾ ഒരു കുട്ടി കുറേ ആഗ്രഹിക്കുന്നുണ്ട്, എന്ത് പഠിക്കണം, കുറേ മാർക്ക് വാങ്ങണം, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. മുതിർന്ന ആളാണെങ്കിൽ അയാൾക്ക് ഇന്നൊക്കെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ നടക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്നോ, ഏത് മേഖലയിലെ ആളാണെങ്കിലും അതിനർത്ഥം അയാൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ കിട്ടാൻ വേണ്ട ശീലം അയാൾക്കില്ല. ദർ ഇസ് നോ ഹാബിറ്റ്സ് അല്ലേ. ഒരു ശീലം അദ്ദേഹത്തിന്, എങ്ങനത്തെ ശീലം? വാട്ട് ഹീ വാണ്ട് ടു ബിക്കം, എന്താണോ ആഗ്രഹിക്കുന്നത് ആവാൻ അതിനനുസരിച്ചുള്ളൊരു ശീലമല്ല. അപ്പോൾ ഒരു കുട്ടി എന്തുകൊണ്ടാണ് നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹമില്ലേ എന്ന് ചോദിച്ചാൽ ആഗ്രഹമുണ്ട്, പിന്നെ എന്തേ പഠിക്കാത്ത ചോദിച്ചാൽ പഠിച്ച ശീലമില്ല. ഒരു കുട്ടിക്ക് സലീഫയെ നല്ല മാർക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, എന്തേ മാർക്ക് കിട്ടാത്തത്?
2: പഠിക്കാൻ
0: മടി വരുന്നു, ശീലമാകുന്നില്ല. ശീലമാണെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും അല്ലേ. അപ്പം നമ്മുടെ ശീലങ്ങളാണ് നമ്മളെ രൂപപ്പെടുത്തുന്നത്. കുട്ടീന്ന് മാത്രമല്ല, വലിയ വലിയ ആൾക്കാരും നമ്മളൊക്കെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ആവശ്യമായ ശീലം തിരിച്ചറിയാൻ പറ്റണം. ഓരോന്നിനും ഓരോ ശീലം ഉണ്ടാവും അല്ലേ. ശരി, അപ്പോൾ പതിവായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ അൺകോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് രൂപം കൊള്ളും. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക് മെമ്മറിയിലേക്ക് അത് പോകുന്നു. എന്നിട്ട് നമ്മളിത് അതിന് ചിന്തി അത് ശീലമായി കഴിഞ്ഞാൽ ചിന്തിക്കാതെ തന്നെ അത് നടന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇൻഷാല്ലാ. അപ്പോൾ ഇന്നത്തെ ലൈവിൽ നമ്മളിനി ആദ്യം യാസീൻ്റെ ഒരു പാട്ട് കൊണ്ടു തുടങ്ങാം. യാസീനെ പാടിക്കും.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.

0: മാഷാ മാഷാ. ആയിഷ അങ്ങാടിപ്പുറം, മറിയം ഹസീന ബിൻത്ത് അബ്ദുള്ള, ദുആയിൽ ഉൾപ്പെടുത്തണേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ല മീൻ പ്രയാസങ്ങൾ നീക്കിത്തരട്ടെ. നഫീസ പി എ താമരശ്ശേരി സലാം പറഞ്ഞ കൂടെയുണ്ട്. അമരിട്ടി അടത്തനാട്ടുകര, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, മറിയം ഹസീന ബിൻത്ത് അബ്ദുള്ള, ഷംനാദ് ഖാൻ, പിന്നെ മൻഹ റുഷ്ത, അത് നേരത്തെ നമ്മൾ പറഞ്ഞു, അവരൊക്കെയുണ്ട്. അപ്പം ഇങ്ങനെ ഫസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കുറേ ആളുകൾ വന്നതിൽ പേരുകൾ വായിച്ചത് എന്ന് മാത്രം. ഇൻഷാല്ല നമ്മളിനി അടുത്ത സലീഫിലേക്ക് പോകും. സലീഫെ, ഏത് പാട്ടവട്?
1: ഹജ്ജിന്റെ കാലത്ത്.
0: ഹജ്ജിന്റെ കാലത്ത് ആ പാട്ടോ? യെസ്, തുടങ്ങാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ഈ പാട്ട് പാടിയല്ലോ. യാസിനും പാടും അല്ലേ? യാസിൻ അറിയില്ല ഈ പാട്ട്? ഏ പാടിക്കും. യാസിൻ തുടങ്ങി. ആ ഒരുമിച്ച് ഞാൻ എൻ്റെ ജസ്റ്റ് ഒന്നുകൂടിയും ജുലൈഫ് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യും.

0: യെസ് ഓക്കെ. അപ്പോൾ സലീഫ അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്, കുഴപ്പമില്ല, മഷാല്ല. നമ്മൾ പിന്നെ അപ്പം ഇന്നത്തെ ലൈവ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇൻഷാല്ല നമുക്കിനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകണം. അപ്പോൾ അതിന് മുന്നായിട്ട് ആദ്യം നമ്മൾ സാരോപദേശമാണ് കേൾക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ അവയവം ഏതാണ്? കാഴ്ച പരിമിതരെ കാണുമ്പോൾ നമുക്ക് തോന്നും കാഴ്ചയാണ്, അല്ലെ? കേൾവി പരിമിതരായ ആളുകളെ കാണുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവയവങ്ങൾക്ക് പരിമിതി നേരിടുന്ന ആളുകളെ കാണുമ്പോൾ നമുക്ക് തോന്നും അതൊക്കെയാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന്. എന്നാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള പിന്നെ അവയവം എന്ന് പറയുന്നത് അത് നമ്മുടെ കൽബാണ്. കണ്ണില്ലെങ്കിലും കാതില്ലെങ്കിലും മറ്റു പല കുറവുകളുണ്ടെങ്കിലും ഹൃദയം ശക്തമാണോ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ശക്തമായി വിജയങ്ങളിലേക്ക് കുതിക്കും. അപ്പോൾ നമ്മുടെ ഹൃദയം ശക്തമാകാൻ, നമ്മുടെ ഹൃദയത്തിൻ്റെ രോഗങ്ങൾ നീങ്ങിക്കിട്ടാൻ, ഹൃദയത്തിലുണ്ടാകുന്ന സങ്കടങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടാൻ നമ്മളെന്താണ് ചെയ്യേണ്ടത്? ഒരഞ്ചു മെഡിസിനാണ് ഇസ്ലാമികമായിട്ടതിനുള്ളത്. നമുക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് അത്. നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ടാവും, സമാധാനം ഉണ്ടാവും. അതിന് പുറമെ നമുക്കൊരുപാട് പ്രതിഫലം ലഭിക്കുന്ന വലിയ ഇബാദത്തുകളാണതൊക്കെ. അതിലൊന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖുർആനിൻ്റെ പാരായണമാണ്. ഖുർആൻ മനോഹരമായിട്ട് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ തണുക്കും, നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാവും, മനസ്സിൽ സന്തോഷമുണ്ടാവും. നമ്മളെ ബാധിക്കുന്ന പലതരത്തിലുള്ള ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ ആ ഖുർആനിൻ്റെ പാരായണത്തിൽ നമുക്ക് നമ്മളറിയാതെ മറന്നുപോകും. കാരണം ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയത് നമ്മുടെ ഹൃദയത്തിൻ്റെ രോഗങ്ങൾക്കുള്ള ശമനമായിട്ടാണ്. അത് ഷിഫാ ഉൽ ലിമാ ഫി സുദൂറാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു പേജെങ്കിലും മനോഹരമായി ഈണത്തിൽ ആസ്വദിച്ച് അതിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അങ്ങനെ നമ്മൾ ഓതുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും ഹൃദയം സമാധാനവും സന്തോഷവും ആയിരിക്കാനൊക്കെയുള്ളൊരു കാരണമാണ്. ഇപ്പോൾ ചിലപ്പോഴൊക്കെ ചില ആൾക്കാരുടെ ദേഷ്യം പിടിച്ചിട്ട് പലതും നശിപ്പിക്കുക, ചിലരൊക്കെ ജീവിതം തന്നെ നശിപ്പിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ ഹൃദയം മോശമായതുകൊണ്ടാണ്, അവരുടെ ഹൃദയം പവർഫുൾ അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ശാന്തമായിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ഖുർആൻ്റെ പാരായണം. രണ്ടാമത്തേത് ഇടയ്ക്കിടയ്ക്ക് നോമ്പ് നോൽക്കുക എന്നുള്ള. അപ്പം നോമ്പ് നോൽക്കുമ്പോൾ നമുക്കൊരു ഒതുക്കവും മനസ്സിനൊരു ശാന്തതയും ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. അള്ളാഹ്ക്ക് വേണ്ടി പട്ടിണി കിടക്കുമ്പോൾ, അല്ലേ, അത്താഴം കഴിക്കുമ്പോൾ, നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നോമ്പ് എന്നുള്ളത് നമ്മുടെ മനസ്സിന് നല്ലൊരു മെഡിസിനാണ്. ഖുർആൻ പോലെ തന്നെ നോമ്പ് നമ്മുടെ മനസ്സിനൊരു മെഡിസിനാണ്. അപ്പോൾ തിങ്കളും വ്യാഴവും അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ചില ദിവസങ്ങളിലുള്ള നോമ്പുകളും ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കുക. വെറും റമദാനിന് മാത്രം നോമ്പ് നോക്കാതെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒഴിവും സംഗതികളൊക്കെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ പിന്നെ എന്ത് ചെയ്യുക, നോമ്പ് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് നമ്മുടെ മനസ്സിനെ റീഫ്രഷ് ആക്കും, അല്ലേ? നമ്മുടെ വണ്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് സർവീസിന് നിർത്തുമല്ലോ. കുറേ ഓടി ക്ഷീണിച്ച വാഹനം അതിൻ്റെ ഓയിൽ മാറ്റി, അതിൻ്റെ ബ്രേക്ക് പാഡുകൾ മാറ്റി, അതിൻ്റെ വീലുകളൊക്കെ റൊട്ടേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അലൈൻമെൻ്റൊക്കെ ചെയ്ത് പിന്നെ റോട്ടിലേക്ക് ഇറക്കുമ്പോൾ ഒരു സ്മൂത്തായിരിക്കും. അതുപോലത്തെ ഒരു സ്മൂത്ത്നെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സർവീസ് പ്രോസസ്സാണ് ശരിക്ക് നോമ്പ് നോൽക്കുക എന്നുള്ളത്. മൂന്നാമത്തേത് സുബഹിൻ്റെ കുറച്ച് മുമ്പ് എണീറ്റിട്ട് നിസ്കരിക്കുക. ഒരു മൂന്നര റക്അത്തെങ്കിലും നിസ്കരിച്ച് പടച്ചോനോട് പ്രാർത്ഥിക്കുക. അല്ലാഹ് ഒന്നാനാകാശത്തിൽ വന്നിറങ്ങിയിട്ട് ചോദിച്ചോ ഞാൻ തരാം, പാപമോചനം തേടിക്കോ, നിന്റെ പാപങ്ങളെല്ലാം ഞാൻ പുറത്തു തരാം എന്ന് അല്ലാഹു ഓഫർ നൽകുന്ന സമയമാണ് എപ്പോൾ, രാത്രിയുടെ മൂന്നിലൊന്ന് സമയം അവസാനം, നമ്മൾ അത്താഴത്തിനൊക്കെ നോമ്പിന് അത്താഴം കഴിക്കാനൊക്കെ എണീറ്റിരുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നിസ്കരിക്കുക എന്നുള്ളതാണ്. അതിന് ഖിയാമുല്ലൈൽ എന്നൊക്കെ പറയും. മൂന്നാമത്തതാണ്. നാലാമത്തത് പടച്ചവനോട് ആത്മാർത്ഥമായുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പിന്നെ നമുക്ക് എത്തിപ്പെടാനുള്ള കാര്യങ്ങളും നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അള്ളാഹുവിനോട് തുറന്നു പറയാം. ആ അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് പങ്കുവെക്കുമ്പോൾ നമ്മുടെ മനസ്സ് നന്നായിട്ട് ഹെൽത്തി ആവും എന്നുള്ളതാണ്. അഞ്ചാമത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ പല വഴിയിലൂടെ രോഗങ്ങൾ കുത്തിവെക്കപ്പെടും. പിശാച് പലതും ഇട്ടുതരും, പല കാഴ്ചകളും ഇട്ടുതരും, പലതരത്തിലുള്ള ചിന്തകൾ ഇട്ടുതരും. അതിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരാണ് ആര്? നമ്മുടെ കൂട്ടുകാർ. അപ്പം നല്ലവരോടൊപ്പം നടക്കുക, നല്ലവരോടൊപ്പം കൂട്ടുകൂടുക, നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം, അത് നന്മയിൽ ഉറച്ചു നിൽക്കാനും മനസ്സ് സമാധാനമുള്ളതായിരിക്കാനും ആ മനസ്സിൽ അനാവശ്യങ്ങൾ കുത്തിവെക്കപ്പെടാതെ ശുദ്ധമായിരിക്കാനുമുള്ള ഒരു മെഡിസിനാണ് യഥാർത്ഥത്തിൽ നല്ല കൂട്ടുകാരോടൊപ്പം നടക്കുക എന്നുള്ളത്. നോക്കൂ, സ്വഹാബത്തിൻ്റെ കൂട്ടുകാരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. സ്വഹാബിമാരായിരുന്നു. എത്ര സന്തോഷത്തിലാണ് അവർ ജീവിതം കഴിച്ചു കൂട്ടിയത്. അള്ളാഹുവിൻ്റെ ദീനിൽ പഠിച്ചും പ്രവർത്തിച്ചും സ്വർഗ്ഗക്കാരായിക്കൊണ്ട് അവർ മരിച്ചുപോയി. അങ്ങനെ ഒരു കൂട്ടമായിട്ട്, നല്ല കൂട്ടായിട്ട് നമ്മളെന്ത് ചെയ്യുക, മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. അപ്പോൾ വളരെ മനോഹരമായൊരു സാരോപദേശം നമ്മൾ കേട്ട് കഴിഞ്ഞു അല്ലേ? ഓക്കെ, നല്ലൊരു സാരോപദേശം കേട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. അടുത്ത പാട്ടിലേക്ക് പോണ്ടേ? പോണ്ടേ? യാസീൻ, ഏതാ പാട്ട്?
2: ലബ്ബൈക്ക.
0: ലബ്ബൈക്ക പാടുന്നു അല്ലേ?
2: യെസ്. അസ്സലാമു അലൈക്കും. ലബ്ബൈക്ക പാടുന്നു ജനക്കുടിയടങ്കൽ മുടുകനടക്കും. ലക്ഷ്യം ഇലാഹിന്റെ പൊരുത്തത്തിനൊരുങ്ങി കൊണ്ടിച്ചു പൊടി നടക്കും. ഉള്ളത്തൊടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമൊക്കെ തടകിടും.

ടുന്നു ജനക്കൊടിയടങ്കലമുടിയാനടക്കുന്ന ലക്ഷ്യം ഇലാഹിന്റെ പൊരുത്തത്തിൽ ഉറങ്ങിക്കൊണ്ട് ജപൊടി നടക്കും. ഉള്ളത്തൊടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്തു രസിച്ച് പതിമത്ത തടക്കിടുന്ന

0: ഇടം പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കും ഈ വീടം. അഖിലൊരു ഹാലിലുള്ള വിളിച്ചറ വിളിക്കട്ടെ, അതിർപ്പത്തിൻ തൽബിയത്തിൻ വചനങ്ങൾ ഒരു വിട്ടു പാടി അവർ തേടി. ജഗമാകെ പടച്ച് വരച്ച് തുണച്ച് തുണച്ച് നയിച്ച് പുരാനെ വിളിച്ച് വിണ്ടാനെ വിണ്ടാനെ ഗുണപൂണ്ടാനേ ലബ്ബൈക പാടുന്നു. ജനകുടിയടങ്ങിടുമുടിയാനടക്കും ലക്ഷ്യം ഇലാഹിന്റെ പൊരുത്തത്തിനൊരുങ്ങി കൊട്ടിച്ച പൊടി നടക്കും. ഉള്ളു തൊടിച്ച് കുതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടൻ ഓർത്തു രസിച്ച് പതിമൊക്കെ തടക്കിടുന്നേ റബ്ബില്ലുതിപത്ത് നടത്തിയിടുന്നേ. കൽവിൽ പെരുത്ത മഹബത്തോടെ ഒരുത്തനെ തേടി വിണ്ടാനേ വിണ്ടാനെ ഗുണപൂണ്ടാനേ.
1: കഴിഞ്ഞോ? മഷാല്ലാ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പറായി, നന്നായിട്ട് പാടിയിട്ടുണ്ട്. സാരോപദേശം നേരത്തെ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു പറഞ്ഞു. അതുപോലെ ഈ പാട്ടിനെ കുറിച്ചുള്ള കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സെഫിയാക്കി തിരങ്ങാടി അയച്ചൊരു മെസ്സേജ്, നല്ലൊരു സാരോപദേശം, മനസ്സിനൊന്ന് സന്തോഷിപ്പിച്ചു അലഹമ്മദില്ല, നിത്യജീവിതത്തിൽ കൊണ്ട് നടക്കാനുള്ള കഴിവ് അല്ലാഹു തരട്ടെ എന്നാണ് പറഞ്ഞത്. ആയിഷ തോട്ടശ്ശേരി അറ, ജമീല വി കെ പൂനൂർ, അവരൊക്കെ നമ്മുടെ കൂടെയുണ്ട്, സലാം പറഞ്ഞു വന്നതാണ്. മഷാല്ലാ. പിന്നെ ഇനി അതുപോലെ നമുക്ക് ഇന്നത്തെ ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട്, സാധാരണ അവധിയാണല്ലോ, ഞാൻ ഗാന്ധി ജയന്തി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഗാന്ധിയുടെ ഒരു സന്ദേശം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണല്ലോ ഗാന്ധി. അപ്പോൾ ഗാന്ധിജി നൽകിയിട്ടുള്ളൊരു സന്ദേശം എന്താണ് ഗാന്ധിജി? നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം പറയാൻ പറ്റുമോ? ശ്രോതാക്കൾക്കും അയക്കാം. ഗാന്ധിയെക്കുറിച്ച്, ഗാന്ധി ഇന്ത്യ രാജ്യത്തിന് നൽകിയിട്ടുള്ള ഈ രാഷ്ട്രപിതാവ് എന്നർത്ഥത്തിൽ, പ്രത്യേകിച്ച് സ്വതന്ത്ര സമര കാലഘട്ടത്തിൽ നൽകിയിട്ടുള്ള വലിയ കുറേ സന്ദേശങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ എന്താണ്? നമ്മൾ പഠിച്ച ഏതെങ്കിലും കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ. ഏറ്റവും പ്രധാനം അഹിംസ എന്ന് പറഞ്ഞ സംഗതി അല്ലേ? എന്താ അഹിംസ? അഹിംസ എന്ന് വേറൊരാളെ ഹിംസിക്കാതിരിക്കുക എന്നുള്ളത്, ദ്രോഹിക്കാതിരിക്കുക. അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഈ രാജ്യത്തിന് നൽകിയിട്ടുള്ള സന്ദേശം, പക്ഷേ ഇന്ന് ഇന്ത്യ എവിടെ എത്തി നിൽക്കുന്നത്? അഹിംസ അക്രമത്തിന് പകരം സമാധാനത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഗാന്ധിജി പലപ്പോഴും എന്ത് ചെയ്തത്, ബ്രിട്ടീഷുകാർക്കെതിരെ ഹിംസാത്മകമായ സമരമുറകൾ സ്വീകരിക്കാതെ സമാധാനത്തിൻ്റെ വഴിയിലുള്ള സമരമുറകൾ, ഉപ്പ് സത്യാഗ്രഹം കേട്ടിട്ടില്ലേ നമ്മൾ? സ്നേഹവും സഹിഷ്ണുതയും കാണുക, വ്യത്യാസങ്ങൾക്കിടയിലും പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കുക, സത്യം പറയുകയും സത്യത്തിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്യുക, സേവന മനസ്ഥിതി ഉണ്ടാകുക. ഒക്ടോബർ 2 നമ്മൾ എന്താ ചെയ്യൽ? സോഷ്യൽ വർക്ക് ചെയ്യും. അത് അതെ, ഗാന്ധിജിയുടെ ഒരു ആശയമാണ് സേവന മനസ്ഥിതി കൊണ്ടുവരിക എന്നുള്ളത്. അതുപോലെ പിന്നെ ആ സേവനത്തിൻ്റെ വേറെ അത് പിന്നെ വൃത്തിയാക്കുന്നതിൻ്റെ അതുപോലെ തന്നെ മറ്റൊന്നാണ് പാവപ്പെട്ട ആളുകളെയൊക്കെ സഹായിക്കുക എന്നുള്ളൊക്കെ അദ്ദേഹം നൽകി. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ സംഗതിയൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു മുസ്ലിം വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ആര് പ്രേരിപ്പിച്ചിട്ടുണ്ട്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിച്ച കാര്യങ്ങളാണ്. നമ്മളോട് ചിന്തിക്കേണ്ട എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലളിതമായൊരു ജീവിതം നയിച്ചിരുന്നു ഗാന്ധിജി എന്ന് പറഞ്ഞത്, അങ്ങനെയാണ് സന്ദേശം പറയാം. അപ്പോൾ പക്ഷേ ലളിതമായ ജീവിതം നമ്മൾ, നമുക്ക് എവിടെ നിന്നാണ് അതിൻ്റെ മാതൃക കിട്ടുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അതിൻ്റെ മാതൃക. അപ്പോൾ ഗാന്ധിജിയെ ഓർക്കുക എന്ന് പറയുന്നത് ഒരു ദിനത്തിൽ മാത്രം ഓർക്കേണ്ട, ഓർക്കുക ആ ദിവസത്തിൽ പറയുമ്പോൾ അത് ഈ രാജ്യത്തെയും കൂടി ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്നിപ്പോൾ രാജ്യത്തിൽ എന്തൊക്കെ, ഗാന്ധിജിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ദാരിദ്ര്യമില്ലാത്തൊരു രാജ്യം. ഇന്ത്യ രാജ്യത്തെ കുറിച്ച്, ഇന്ത്യ ലോകത്ത് പോവർട്ടി, ദാരിദ്ര്യമുള്ള കൺട്രികളിൽപ്പെട്ടൊരു ഒരു ഒരു കൺട്രിയാണ് ഇന്ത്യ. ദരിദ്ര രാജ്യമാണ്, കാരണം ഇന്ത്യയിൽ ബഹുഭൂരിഭാഗം ആളുകൾക്കും എന്തില്ല, വീടില്ല. അവർക്ക് കൃത്യമായിട്ടുള്ള ഭക്ഷണം കറക്റ്റ് കിട്ടുന്ന ആൾക്കാരല്ല, തെരുവുകളിലാണ്. അപ്പം അതൊക്കെ നമ്മൾ മനസ്സിൽ, നമ്മൾ ഏത് രാജ്യത്ത് ജീവിക്കണം, അപ്പോൾ ഏത് രാജ്യത്ത് നമ്മൾ ജീവിക്കണത്, ഈ പറഞ്ഞ രാജ്യത്ത്. ആ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രത്യേകത പറയുന്നതിലൊന്ന്, ഇന്ത്യയുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് അതിൻ്റെ കണക്ക് പറയുന്നുണ്ട്. ആ കണക്കിൽ എന്താ ദാരിദ്ര്യത്തിൻ്റെ പട്ടികയിൽ ഇന്ത്യ എത്രാമത്തെ സ്ഥാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ലിസ്റ്റ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടും ഇന്ത്യയുടെ മുന്നിലൊന്നുമല്ല, ഏറ്റവും ദാരിദ്ര്യ പട്ടികയിൽ മുന്നിലാണ്. ബഹുമുഖ ദാരിദ്ര്യം, മൾട്ടി മെൻഷ്യൽ പോവർട്ടിയാണ് ഇന്ത്യയിൽ. 2022 മുതൽ 2023 ഇന്ത്യയിൽ ഏകദേശം 11.28% ഇന്ത്യയിലെ ദാരിദ്ര്യം കണക്കാക്കുന്നത്, നിലവിലെ കണക്ക്. പിന്നെ അതിദാരിദ്ര്യം, എക്സ്ട്രീം പോവർട്ടി പറയുന്നുണ്ട് വേൾഡ് ബാങ്കിൻ്റെ പുതിയ രീതിയിലുള്ള കണക്കിൽ. 2023 മുതൽ 2023 വരെ 2.3% അതിൽ പിന്നെ അതിദാരിദ്ര്യം എന്നുള്ളതിൽ കുറവ് വന്നു. അതിദാരിദ്ര്യം പറഞ്ഞാൽ എന്താ, തീരെ ഭക്ഷണം കഴിക്കാനില്ലാതെ മരിച്ചു പോവാ. പക്ഷെ എപ്പോഴെങ്കിലൊക്കെ കിട്ടുന്നതുകൊണ്ട് ജീവിച്ചു പോണതാണ് അതിൽ പിന്നെ ബാക്കിയുള്ള ആൾക്കാർ. പിന്നെ ഉള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ പട്ടിക അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കേരളം ദാരിദ്ര്യമുക്തമാണ്. എന്നാലും ദാരിദ്ര്യം ഉണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ. ആ കേരളത്തിൽ നമ്മൾ ജീവിക്കണം. അപ്പം നമ്മളെന്താ ചിന്തിക്കേണ്ടത്? നമ്മൾ അള്ളാഹുവിന് ശുക്ര ചെയ്യണം അല്ലേ.
0: വലിയൊരു ഭാഗ്യം നമുക്ക് കിട്ടിയത്,
1: നമുക്ക് വലിയ ഭാഗ്യം കിട്ടിയാണ്. നമ്മളെ രാജ്യത്ത് നമ്മളിങ്ങനെ എന്താ പറയുക, നമുക്ക് പ്രയാസങ്ങളും പട്ടിണിയൊന്നും ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ ജീവിക്കുന്നതന്നെ വലിയ അൽഹംദുലില്ലാ നമ്മളെപ്പോഴും പറയേണ്ട ഒന്നാണ്. ശരി, ഇനി സലീഫിന്റെ ഏതാ പാട്ടുള്ളത്?
2: ഞാൻ മനസ്സിലേക്ക്
1: യെസ് എന്ന് വെച്ചോ തുടങ്ങിക്കോ.

0: ഓക്കെ, അപ്പോൾ നമ്മൾ പാട്ടൊക്കെ കേട്ട് നമ്മളിങ്ങനെ പോകല്ലേ. പിന്നെ ഞാൻ ചെറിയൊരു കഥ പറഞ്ഞുതരാം. ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, റാഷിദ് എന്നാണ് അവൻ്റെ പേര്. എന്താ പേര്? റാഷിദ്. അപ്പോൾ അവിടെ ഒരു എന്ത് വന്നു, അവിടെ കറണ്ടൊക്കെ വന്ന് ആ ഗ്രാമത്തിൽ വീട്ടിൽ കറണ്ട് കിട്ടിയപ്പോൾ രാത്രിയാവുമ്പം മുറി നിറയെ, വീട് നിറയെ വെളിച്ചമായി. നിറയെ എന്തായി? വെളിച്ചമായി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കറണ്ട് പോയി, കറണ്ടില്ല. അപ്പോൾ വീട് മുഴുവൻ ഇരുട്ടായി. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഇനി എങ്ങനെ അതുപോലെ പഴയ പോലെ വെളിച്ചം ഇനി കിട്ടൂലല്ലോ, കറണ്ട് പോയല്ലോ, ഇനി എന്താണെന്ന് അറിയില്ല. കുറേ കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തെന്നു, ഒരു ചെറിയ മെഴുകുതിരി, ചെറിയ വെളിച്ചത്തിലുള്ള ഒരു വിളക്ക് പോലത്തെ ചെറിയൊരു ഇത്, ഒന്നെങ്കിൽ മെഴുകുതിരി അല്ലെങ്കിൽ ചെറിയൊരു വിളക്ക്, അത് ഒരു സ്ഥലത്ത്, അവനിരിക്കുന്ന സ്ഥലത്ത് പോയി ഇങ്ങനെ കത്തിച്ചു വെച്ചു. അപ്പോൾ അവൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ ഈ ചെറിയ വിളക്ക് കൊണ്ട് എന്താ കാട്ടുക, അത് കത്തിച്ചേക്കാൻ വേണ്ടിയിട്ടല്ലേ നീ നോക്കണത്, അതങ്ങനെ കത്തി. ഇതുകൊണ്ടിപ്പോൾ എന്താ, ഇതുകൊണ്ടിപ്പോഴും പഴയ പോലെ വിളിച്ചല്ലോ, പുറത്തോടെയോ ഓടിയും വിളിച്ചല്ല. അപ്പോൾ അവനൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞെന്നോ, പിന്നെ എനിക്ക് ചുറ്റുമുള്ള എൻ്റെ, ഞാനിരിക്കുന്ന ചുറ്റുമുള്ളൊരു ഇരുട്ടുണ്ടല്ലോ, ആ ഇരുട്ട് മാറ്റാൻ ഈ വെളിച്ചത്തിന് പറ്റും. ഏ വെളിച്ചത്തിന്? ഈ ചെറിയ മെഴുകുതിരിക്ക്. അവനിരിക്കുന്നിടത്തുള്ള ഇരുട്ട് മാറ്റാൻ പറ്റും, പറ്റില്ലേ? പറ്റും. ചുറ്റുഭാഗത്തൊന്നും ചിലപ്പോൾ മാറ്റാൻ പറ്റിയിട്ടില്ല, എനിക്ക് ചുറ്റുമുള്ളത് മാറ്റിയല്ലോ, അപ്പം ഞാൻ ആ വെളിച്ചത്തിൽ ഇരിക്കട്ടെ. അപ്പോഴാണ് അവൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞത്, അതന്നെയാണ് ശരിയാണ് മോനെ, ലോകത്തെ മൊത്തമൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മാറ്റാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ചുറ്റുമുള്ള ചെറിയൊരു ലോകം ഉണ്ടാവും അല്ലേ, ആ ലോകത്ത് നന്നാക്കാനും അവിടെ വെളിച്ചം പകർന്നു കൊടുക്കാനൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് കഴിയണം എന്ന് ഈ കഥയിൽ നിന്നുള്ളൊരു പാഠമുണ്ട്. ഇതാണ് പറഞ്ഞുകൊടുത്ത്, മനസ്സിലായില്ലേ? ശരി, അപ്പോൾ നമ്മളിനി വീണ്ടും പാട്ടിലേക്ക്, യാസിൻ്റെ പാട്ടിലേക്ക് പോകും.
1: അസ്സലാമു അലൈക്കും.

നീതിമാതി സന്തോഷം പൊന്തുറോ ചന്തം മുന്തിര സുന്ദര ചന്ദ്ര ശോഭിത്തോര പൊരുൾ കസുറ അഹമ്മദ് പൂനക സുഗന്ധ വല്ലി മികന്ധ പുകന്ധ കന്നി മികന്ധ ഫാത്തിമത്ത് സുഹറ വെച്ച മുലക്ഷണം വെച്ചൊരു റോജ മിക മിക

0: കഴിഞ്ഞോ? ഏ, കഴിയാൻ പാടില്ല, കുറച്ചുകൂടി പാടണമായിരുന്നല്ലോ. മഷാല്ലാ. അപ്പോൾ പാട്ട് സൂപ്പറായിട്ടുണ്ട്. പിന്നെ വർഗീയതയും വിദ്വേഷവും വെടിയ, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക, അധികാരം കയ്യിൽ വന്നാൽ സ്വേച്ഛാധിപതികളാകാതിരിക്കുക, ഇതെല്ലാം ഗാന്ധിജിയുടെ നിർദ്ദേശങ്ങളായിരുന്നു, ഫിസ പി എ താമരശ്ശേരി പറഞ്ഞു. അതുപോലെ ഗാന്ധിജിയുടെ സന്ദേശമാണ് ഡു ഓർ ഡൈ, ചെയ്യുക അല്ലെങ്കിൽ മരിക്കുക, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത്. ജുമൈലത്ത് തുറക്കൽ, ജമീല വി കെ പുനൂർ. പാട്ട് നന്നായിട്ടുണ്ട് അൽഹംദുലില്ലാ, പിന്നെ അടിപൊളിയായി പാടിയിട്ടുണ്ട് മഷാല്ലാ എന്ന് സഫിയ കെ തിരുരങ്ങാടി. പിന്നെ സാരോപദേശത്തെക്കുറിച്ചും പറയുണ്ടായി മഷാല്ലാ. പിന്നെ ഇനി നമ്മൾ ജലീഫിൻ്റെ ഏതാ പാട്ടല്ലേ?
1: ഗാസ തുറയിൽ.
0: ഗാസ, യെസ്.

0: ഗാസ തെരുവിലെ ലെ തെരുവിലെ ചോര കണ്ട് ഗാസ എന്താ പലസ്തീന്റെ സ്ഥലം. അവിടുത്തെ തെരുവ് തെരുവ് പറഞ്ഞെന്താ
1: തെരുവ്
0: ആ അവിടുത്തെ സ്ഥലല്ലേ. അവിടെ സൈറ്റ് പുറത്ത് പിന്നെ തെരുവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, നമ്മള് റോഡ് അങ്ങാടി തെരുവ് അല്ലെ സ്ട്രീറ്റ് എന്നൊക്കെയാണ്, അതാണ് തെരുവ്. ഗാസ തെരുവിലെ ചോര കണ്ട്, അത് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ശ്രോതാക്കൾ കേൾക്കുമ്പോൾ ഗാസ തറൂഹിലെ അങ്ങനെയൊക്കെ ചിലപ്പോൾ കേട്ടേക്കാം. അപ്പോൾ നമ്മൾ കൂടുതൽ മഷാല്ലാ, അപ്പം നന്നായിട്ട് നല്ല ഫീലിങ്ങോട് കൂടി മോനും പാടാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരാൾ പറഞ്ഞു മഷാല്ലാ സൂപ്പർ ഗാനം, ബാർക്കല്ലാ ഫീക്ക് സുബൈദ ഇസ്മാൽ മടിക്കേരി സാജിദ അശോക്കത്ത് മഷാല്ല മക്കൾ നന്നായി പാടിയിട്ടുണ്ട്. അതുപോലെ സുബൈദ ഇസ്മായിൽ മടിക്കേരി അബു തൽഹ അൻസാരി ദാനം ചെയ്ത തോട്ടത്തിൻ്റെ പേരെന്താണ് ചോദിക്കുന്നുണ്ട്. അതൊരു ചോദ്യമാണ്, ബാക്കിയുള്ളവർക്ക് അയക്കാം. പിന്നെ മാഷാല്ലാ സീനത്ത് പാലക്കാട്, അവർ ഡൽഹിയിൽ നിന്നാണ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നത്, യാത്രയിലാണ്, റേഡിയോ കൂടെ ഉണ്ടായിരുന്നു അൽഹംദുലില്ലാ, ഇപ്പോഴും കൂടെ ഉണ്ട് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ യാത്രയിൽ റേഡിയോ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇനി നിങ്ങളോട് കൂട്ടുകാരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്കൊരു കാര്യം, ഇപ്പോൾ ഒരു ദിവസം ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഒരു തോട്ടത്തിൽ പോയിട്ട് ഒരു ചെറിയ വിത്ത് കൊണ്ടുവരികയാണ്. വിത്ത് കൊണ്ടുവന്നിട്ട് അവനത് ഉപ്പാനെ കാണിച്ചിട്ട് പറഞ്ഞു, ഞാനിതൊന്ന് മണ്ണിൽ നടട്ടേന്ന് ചോദിച്ചു. ആ അപ്പം മുളച്ചു വരുമോ? യോ മുളച്ചു വന്നേക്കാം. മണ്ണിൽ നട്ടു, എല്ലാ ദിവസവും കൊണ്ടുപോയി വിത്തിനിങ്ങനെ വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കും. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴും പോയി നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. അപ്പം അവൻ പറയാണ്, ഈ വിത്ത് വളരൂല, ഈ വിത്ത് വളരൂല എന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തുന്നോ, ആ മണ്ണിൽ മാന്തി മാന്തിയിട്ട് ആ വിത്ത് കുത്തിന് പുറത്തെടുത്ത് നോക്കുമ്പോൾ ആ വിത്ത് മുളച്ചിങ്ങനെ റെഡിയായി മുളക്ക് വരാൻ പോയിനി. അതോടുകൂടി അവൻ്റെ കുത്ത് എന്തിന് തട്ടി, ആ മുളക്ക് തട്ടി, ആ വിത്ത് പോയില്ലേ. അതെ. അപ്പം അവൻ്റെ ഉപ്പവനോട് പറഞ്ഞു, മോനെ ഈ മണ്ണിനടിയിൽ നടക്കുന്നത് പിന്നെ എന്താണ് നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല, മണ്ണിന്റെ അടിയിൽ നടക്കാൻ എന്താ നമുക്ക് കാണുകയില്ല, പക്ഷെ വിത്ത് നമ്മൾ കാണുന്നില്ലെങ്കിൽ വിത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ പണി വിത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. വിത്ത് അതിന്റെ പണി, കാരണം അതിന് സമയമെടുക്കും, കുറച്ച് ക്ഷമ ഉണ്ടെങ്കിലാണ് നമുക്കത് കാത്തിരുന്ന് കാണാൻ പറ്റുള്ളൂ. ക്ഷമ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, പെട്ടെന്ന് നമ്മൾ തീരുമാനമെടുത്ത് നമ്മളത് നശിച്ചു. അപ്പം എല്ലാറ്റിനും നമ്മളൊരു ക്ഷമ വേണം, നമ്മൾ ഒരു കാത്തിരിക്കാൻ കഴിയണം. കാത്തിരിപ്പില്ലെങ്കിൽ എന്ത് പറ്റും, ചിലപ്പോൾ നമ്മൾ കാണാത്തൊരു സംഗതി അവിടെ നടക്കുന്നുണ്ടാവും, അതിനുള്ള തയ്യാറെടുപ്പായിരിക്കും, ആ തയ്യാറെടുപ്പില്ലാതെ നമുക്കത് ലഭ്യമാവില്ല. അപ്പോൾ ഒരു വിത്ത് കുറച്ച് പരിശ്രമം, ഏതൊരു കാര്യമാവട്ടെ, വിത്തിൻ്റെ കഥയിലൂടെ പറഞ്ഞത് നമ്മുടെ പരിശ്രമത്തിൻ്റെ ഫലം. നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ദലീഫേ, ഉടൻ കാണാത്തത് കൊണ്ട് ശ്രമം നിർത്താൻ പറ്റുമോ, ഇല്ല. നമ്മളെന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അത് വായിച്ചിട്ട് പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഒരു ദിവസം രണ്ടു ദിവസം വായിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ നിരന്തരമായി ചെയ്യുമ്പോൾ അവസാനമാണ് ഫലത്തിലേക്ക് എത്തുക. അപ്പോൾ ശ്രമം തുടർന്നുകൊണ്ടേ പോവുക, ശ്രമം നിർത്താൻ പറ്റുമോ, നിർത്താൻ പറ്റില്ല. ഇതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതേപോലെ മറ്റൊരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റൊരു കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, നമുക്ക് പാട്ടുണ്ടോ? ആ പാഠക്കുറിപ്പ് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله رب العالمين وبه نستعين ولا حول ولا قوه الا بالله العلي العظيم. ഏറെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, പീസ് റേഡിയോ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ, കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ചില വിഷയങ്ങളെങ്കിലും നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ജീവിതത്തിൽ ഒരുപാട് നന്മകളൊക്കെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകുന്ന കൂട്ടുകാരാണ് നമ്മളെല്ലാവരും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയായിരുന്നോ തൻ്റെ സഹവസിച്ച ആളുകളോട് പെരുമാറിയിരുന്നത്, അതുപോലെ നമ്മളും പലപ്പോഴും നമ്മുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും രീതിയിലും സ്വഭാവ ഗുണങ്ങളിലൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മ തരും, പ്രതിഫലം നൽകും, സ്വർഗം തരും എന്ന ഒറ്റ ലക്ഷ്യം കൊണ്ടാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു നന്മ കൂടി നിങ്ങൾക്ക് മുമ്പിൽ പറയുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ഒരു ആയത്ത് ഒരു പക്ഷെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പ്രവാചകരെ, താങ്കളെ ഞാൻ കാരുണ്യമുള്ള വ്യക്തിയായിക്കൊണ്ടാണ്, കാരുണ്യമായുള്ള അവസ്ഥയിലാണ് ഈ ലോകത്തേക്ക് നിയോഗിച്ചത് എന്നാണ്. 40-ാമത്തെ വയസ്സിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചത് മുതൽ താൻ ഓരോ ആളുകളോടും പെരുമാറുമ്പോൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ വഹീൻ്റെ അടിസ്ഥാനത്തിൽ നബി സംസാരിക്കുമ്പോൾ ജീവിതത്തിൽ പ്രവാചകൻ്റെ ജീവിതശൈലിയായി നബി അതിനെയെല്ലാം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്ന വലിയൊരു കാര്യം പ്രവാചകൻ്റെ ജീവിതം തന്നെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമ്മൾ കേൾക്കുന്ന ഹദീസുകൾ എന്നതാണ്. ഒരു വേള ഖുർആൻ പോലും അങ്ങനെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് സ്വഹാബികളൊക്കെ ചോദിക്കുന്നുണ്ട് നബിയുടെ സ്വഭാവം എന്തായിരുന്നു എന്ന ചോദ്യം. അപ്പോൾ ആ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ലഭിക്കുന്ന മറുപടി നമുക്ക് എല്ലാവർക്കും അറിയുന്ന മറുപടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബിയുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്നതാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന വലിയൊരു കാര്യം പ്രവാചകൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഖുർആനിൽ പഠിപ്പിച്ച നന്മകളും നിർദ്ദേശങ്ങളും മര്യാദകളും ഒക്കെയായിരുന്നു എന്നതാണ്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട വലിയൊരു ഗുണമാണ് നമ്മൾ കരുണയുള്ളവരായി മാറുക എന്ന കാര്യം. അള്ളാഹു പൊതുവെ എല്ലാ കാര്യങ്ങളിലും കരുണ നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ ഉപ്പയോടും ഉമ്മയോടും നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടികളോടും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ നമ്മുടെ കൂട്ടുകാരോടും ഒക്കെ സംസാരിക്കുമ്പോൾ എത്ര കാരുണ്യത്തോടു കൂടിയായിരിക്കും നമ്മൾ സംസാരിക്കുന്നുണ്ടാവുക. അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന രൂപത്തിൽ നമ്മൾ സംസാരിക്കാൻ ശ്രദ്ധിക്കൂല, നമ്മളതിലൊരു വലിയൊരു ശ്രദ്ധ കാണിക്കും. ഞാനങ്ങനെ സംസാരിച്ചാൽ എൻ്റെ കൂട്ടുകാരൻ എന്നോട് തെറ്റിപ്പോകുമോ, എന്നിൽ നിന്ന് മാറിപ്പോകുമോ, അല്ലെങ്കിൽ എന്നോട് അവനൊരു മനസ്സിൽ വെറുപ്പുണ്ടാകുമോ എന്ന ചിന്തയൊക്കെ നമുക്ക് സ്വാഭാവികമായും വരും. അങ്ങനെ നമ്മൾ വലിയൊരു ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യുന്നൊരു മേഖലയാണത്. അതുകൊണ്ട് കാരുണ്യം എന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ നമ്മുടെ കൂട്ടുകാരോടും നമ്മുടെ വീട്ടിലുള്ളവരോടും ഒക്കെ പെരുമാറുന്നത് പോലെ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ പരിസരത്തൊക്കെ ഉള്ള ജീവികളോടക്കം ആ ഒരു രീതി നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്കത് പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മളെല്ലാവരും മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പിൽ ഒരു ഒട്ടകം കരഞ്ഞ സംഭവം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒട്ടകത്തിൻ്റെ മുതലാളിയെ ഉടമസ്ഥനെ വിളിച്ചു വരുത്തി ചോദിക്കുന്നുണ്ട്, അല്ലയോ ഉടമസ്ഥ, നിങ്ങളുടെ ഈ മൃഗത്തിൻ്റെ മിണ്ടാ പ്രാണിയുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ എന്നുള്ളത്. അപ്പോൾ ഒട്ടകത്തിനെ അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിച്ചിട്ട് അതിന് നൽകേണ്ട ഭക്ഷണം നൽകാതെ അതിന് നൽകേണ്ട വെള്ളം നൽകാതെ അതിനെ പ്രയാസപ്പെടുത്തിയപ്പോൾ നബി കൊടുത്ത മറുപടിയാണത്. ഈ വിഷയം നമുക്കറിയും. ഇപ്പം നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീടിനോടടുത്ത് നിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ കാണുന്ന ജീവികളോടൊക്കെ ഈ രൂപത്തിൽ പെരുമാറുന്നുണ്ടോ എന്നൊരു ശ്രദ്ധ, അത് വളരെ പ്രധാനമാണ്. കാരുണ്യം ഉള്ള ആളുകൾ, അത് ഒരു വലിയ പ്രവാചകനിൽ നിന്ന് മാതൃകയായി സ്വീകരിക്കുന്നു എന്ന് പറയുന്നവർ അങ്ങനെ ഒരു സ്വഭാവം ഉൾപ്പെടുത്തുന്നുണ്ടോ എന്നൊരു പരിശോധന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല ആവർത്തി ഈ കാര്യം ഓർമ്മപ്പെടുത്തി. നമ്മൾ വിശ്വാസികളൊക്കെ പരസ്പരം ഒരു ബിൽഡിങ് പോലെയാണ്, ഒരു ശരീരം പോലെയാണ്. ആ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു പരിക്കുണ്ടായാൽ, ഇപ്പോൾ കയ്യിന് പരിക്കുണ്ടായി, കയ്യിൽ ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു മുറിവുണ്ടായി, കയ്യിലെ മുറിവുണ്ടായി കഴിഞ്ഞാൽ കയ്യിന് മുറിവുണ്ടായതിൻ്റെ പേരിൽ കാല് അന്ന് കാലിന് പോകേണ്ട സ്ഥലത്തേക്കൊക്കെ പോകുമോ? ഇല്ലല്ലോ. കയ്യിന് പരിക്കുള്ള ആൾ സ്വാഭാവികമായും അവൻ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ റെസ്റ്റ് എടുക്കും, വീട്ടിൽ കിടക്കേണ്ടി വരും, അതിനുവേണ്ടി വിശ്രമം വേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ ശരീരം ആകാമാനം അതിനുവേണ്ടി അവിടെ വീട്ടിൽ തന്നെ തളച്ചിടേണ്ട അവസ്ഥ ഉണ്ടാകും. അപ്പം അതിനുവേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. എൻ്റെ ശരീരത്തിൽ ശരീരമെന്ന ഈ ഒരു നമ്മുടെ ശരീരത്തിൽ ഒരു അവയവത്തിന് പരിക്ക് പറ്റിയപ്പോൾ ആ പരിക്ക് എവിടെയാണോ ബാധിച്ചിരിക്കുന്നത് അതെല്ലാവർക്കും ബാധിച്ചതുപോലെ ഏറ്റെടുക്കുന്നൊരു സ്വഭാവം. ഇതുപോലെയാണ് നമ്മൾ വിശ്വാസികൾ. നമ്മുടെ കൂട്ടുകാർക്കിടയിലൊക്കെ പരസ്പരം സഹകരിക്കാനും സ്നേഹത്തോടെ പെരുമാറാനും അനുകമ്പ ഉണ്ടാകാനൊക്കെ നമ്മൾ ഈ ഒരു സ്വഭാവം നെഞ്ചേറ്റണം. എന്നാലേ നമുക്ക് ആ രൂപത്തിൽ പെരുമാറാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കൂട്ടുകാരനൊരു പരിക്ക് പറ്റിയാൽ അവനോട് കാരുണ്യത്തോടുകൂടെ വർത്തിക്കാൻ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ കാരുണ്യത്തോടുകൂടെ അവൻ്റെ കാര്യങ്ങളിൽ നമ്മൾ സഹകരിക്കാൻ ശ്രദ്ധിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു ഗുണം നമുക്ക് പൂർണ്ണമായി ഏറ്റെടുക്കാൻ സാധിക്കുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ആർക്ക് കാരുണ്യം കൊടുക്കുക? നമുക്കറിയും, അർറഹീമുന യർഹമുർ റഹ്മാൻ. അള്ളാഹ് പറയണേ റഹ്മാനായ റബ്ബ് കാരുണ്യം കാണിക്കുക,
1: നമ്മൾ ആരോടൊക്കെ കാരുണ്യം കാണിക്കണ്ടോ അത് നോക്കിയിട്ട്. അപ്പം നമ്മൾ നമ്മുടെ കൂട്ടുകാരനോട് കാരുണ്യം കാണിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് കാരുണ്യം തരും. അതാണല്ലോ അതിൻ്റെ ഒരു രീതി. നമ്മളെല്ലാവരോടും ആക്രോശിക്കുന്ന രൂപത്തിൽ, കടിച്ചു കീറുന്ന രൂപത്തിലൊക്കെ സംസാരിച്ച് നമ്മോട് അള്ളാഹു കാരുണ്യം കാണിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ നമ്മുടെ കൂട്ടുകാരോടൊക്കെ നല്ല നിലയിൽ വർത്തിക്കുക, കാരുണ്യത്തോടെ നിൽക്കുക, അപ്പം നമ്മുടെ അള്ളാഹു കാരുണ്യം കാണിക്കും. അതുകൊണ്ട് അള്ളാഹു പറയണം, ഇർഹമു മംഫിൽ അറള്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കണം, ആകാശത്തുള്ളവർ നിങ്ങളോട് കാരുണ്യം കാണിക്കും എന്നതാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകേണ്ടത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കാരുണ്യത്തോടെ വർത്തിച്ചിരുന്നു. നബി ആരോടൊക്കെ കാരുണ്യത്തിൽ വർത്തിച്ച ചരിത്രം കാണാൻ പറ്റും. നബിൻ്റെ ഭാര്യമാരോട്, നബിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബികളോട്, നബി ശത്രുക്കളോട് പോലും ആ കാരുണ്യത്തിൽ നിന്ന സന്ദർഭം ഒക്കെ ചരിത്രത്തിലുണ്ട്. ഇപ്പോൾ യമാമ എന്നു പേരുള്ള ഒരു സ്ഥലത്തെ രാജാവുണ്ട്, സുമാമത്ത് ബിൻ ഉസാൽ എന്നു പേരുള്ള രാജാവ്. ആ രാജാവിനെ യുദ്ധത്തിന് ശേഷം അവരെ എല്ലാവരും ബന്ധനസ്ഥനാക്കി വെച്ചപ്പോൾ അവരുടെ നേതാവായ ഈ രാജാവ് സുമാമത്ത് ബിൻ ഉസാലും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 3 ദിവസമെങ്കിലും ഏറ്റവും നല്ല രൂപത്തിൽ കാരുണ്യത്തോടെ വർത്തിച്ചപ്പോൾ അദ്ദേഹം ദേഷ്യം പിടിച്ച് പ്രവാചകനോട് പെരുമാറുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചങ്ങോട്ട് കാരുണ്യത്തോടെ വർത്തിച്ചപ്പോൾ 3-ാമത്തെ ദിവസത്തിനപ്പുറം അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്ന കാഴ്ചയാണ് ചരിത്രത്തിലുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയണേ, ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ആള് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മുഹമ്മദ് ആയിരുന്നു എന്നാണ്. പിന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആള് ഈ മുഹമ്മദാണ് എന്ന പ്രഖ്യാപനം. അപ്പോൾ അത് കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നൊരു മാറ്റമാണ്. നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് കാരുണ്യത്തിൽ പെരുമാറുമ്പോൾ ആ രൂപത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് അവരിൽ കാണാൻ പറ്റും. അതൊരു നല്ല സ്വസ്ഥമായ ജീവിതം നമുക്കിടയിൽ ഉണ്ടാക്കാൻ കാരണമായി തീരും. നമ്മൾ കാരുണ്യമുള്ളവരായി മാറുവാനുള്ള പരിശ്രമം നടത്തുക. കാരുണ്യം എന്ന ആ ഒരു ഗുണം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ, നമുക്ക് നൽകപ്പെടാൻ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക. അള്ളാഹുവിൻ്റെ അർ റഹ്മാൻ അർ റഹീം എന്ന നാമങ്ങൾ മുൻനിർത്തി റഹ്മാനായ റബ്ബേ, റഹീമായ റബ്ബേ എന്ന് ചോദിച്ച് തന്നെ അള്ളാഹുവിനോട് നമ്മൾ ജീവിതത്തിൽ കാരുണ്യത്തെ ചോദിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല കാരുണ്യമുള്ള നല്ല കൂട്ടുകാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ. അപ്പോൾ നമ്മൾ പാഠക്കുറിപ്പ് കേട്ട് കഴിഞ്ഞു, അതിൻ്റെ ഗുണപാഠങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. നേരത്തെ അബൂ തൊൽഹ റളിയല്ലാഹുവിൻ്റെ തോട്ടവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, സലീന തോട്ട്, ശരിയറ ബൈറൂഹ തോട്ടം. അത് തന്നെയാണ് സെഫിയക്ക് തിരങ്ങാടിയും പറഞ്ഞ ബൈറൂഹ തോട്ടം എന്ന് തന്നെയാണ്. ശരി, നമ്മൾ യാസീനെ ഒരു പാട്ട് കൂടി പാടണ്ടേ? ഏതാ പാട്ട്? ഹക്കാനക്കോനമറ
3: വിട്ടനബിലേ,
0: ആ പാട്ടല്ലേ? യെസ്.
3: അസ്സലാമു അലൈക്കും.

0: കഴിഞ്ഞോ? മഷാല്ലാ. അപ്പോൾ പാട്ടവിടെ തൽക്കാലം അവസാനിച്ചിരിക്കുകയാണ്. നമുക്കിനി നേരത്തെ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അതായത് പിന്നെ നമ്മുടെ ശ്രമം നമ്മൾ അവസാനിപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. ഒരു പെൻസില് നൽകുന്ന പാടുണ്ട്. ഒരു പെൻസില് നമുക്ക് എന്ത് നൽകുന്ന പാ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടോ? അഞ്ച് കാര്യങ്ങൾ പെൻസിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, തെറ്റ് തിരുത്താൻ റബ്ബറുണ്ട് എന്നുള്ളത്. പെൻസിലുണ്ടെങ്കിൽ പെൻസിലിൻ്റെ തെറ്റ് കഴിഞ്ഞാൽ തിരുത്താൻ റബ്ബറുണ്ട് അല്ലേ? പിന്നെ നല്ലത് എഴുതാൻ അതിന് എന്ത് വേണം? പെൻസില് എഴുതണമെങ്കിൽ പെൻസിലിന് എന്ത് വേണം? ഷാർപ്പനർ. നല്ല ഷാർപ്പുണ്ടായിരിക്കണം. ഷാർപ്പനർ വേണം, അത് മുറിച്ച് കൂട്ടാൻ വേണം, അതിന് നല്ല ഷാർപ്പായിരിക്കണം. മറ്റൊന്ന്, പെൻസിലിൻ്റെ പുറംഭാഗമല്ല പ്രധാനം, പിന്നെന്താ അതിൻ്റെ ഉള്ളിലുള്ള എന്താ ഗ്രാഫൈറ്റ് അല്ലേ, ആ സാധനം ഉണ്ടല്ലോ, എന്തതിനു പറയാം, ആ അതാണ് ഏറ്റവും പ്രധാനം. പെൻസിലിനെ ആ ആ സാധനത്തെ പൊതിഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു ബോഡി മാത്രമാണ്. ബോഡി കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ഇനി ബോഡി ഇല്ലെങ്കിൽ ആ സാധനം കൊണ്ട് അത്ര സ്മൂത്ത് ആയിട്ട് തരാൻ പറ്റുമോ? ഇല്ല. അപ്പം പരസ്പരം ബന്ധമുണ്ട് അല്ലേ, രണ്ടുമുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാന കമ്പാണ്. ചിലപ്പോൾ അതിന് നല്ല സമ്മർദ്ദം നേരിടേണ്ടി വരും, പെൻസിലിന് പ്രഷർ നേടി ഉണ്ടാകേണ്ട ആവശ്യം വരും. എന്താണ് സമ്മർദ്ദം ഉണ്ടാവും? എപ്പോഴാണ് സമ്മർദ്ദം വരിക? നല്ല പിടിച്ചമർത്തി അല്ലേ എഴുതേണ്ടി വരും അല്ലേ, നല്ല തെളിയാതെ വരുമ്പോൾ ഉറക്കെ എഴുതേണ്ടി വരും. പിന്നെ മറ്റൊന്ന്, നമ്മൾ എന്താ പറയുക, ആ എഴുതുന്നത് പെൻസിലുകൊണ്ട് ഇങ്ങനെ എഴുതുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് അടയാളം ഉണ്ടാക്കും. പെൻസിലുകൊണ്ട് എഴുതിയ കാര്യം വേറെ ലോലു വന്ന് നോക്കും, വായിക്കും, വായിക്കുമ്പോൾ അവർക്കത് സ്വാധീനിക്കും അല്ലേ. ആ എഴുത്ത് വെറുതെ ഇതല്ലല്ലോ, എഴുത്ത് സ്വാധീനിക്കും. അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ പെൻസിലിൻ്റെ ഗുണമായിട്ട് പറഞ്ഞു കൊടുക്കണം. അത് അത്ഭുതത്തോടു കൂടിയാണ് കുട്ടികളത് കേട്ട് മനസ്സിലാക്കിയത്. അപ്പം നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും തെറ്റുകളൊക്കെ നമ്മൾ കൂടുതൽ നല്ല മനുഷ്യരാക്കാൻ, ഒരു പെൻസിൽ ഷാർപ്പൻ ചെയ്യുന്നത് പോലെ നമ്മൾ പല കാര്യങ്ങളും ഷാർപ്പൻ ചെയ്ത് സ്റ്റുഡൻസ് നിലനിൽക്കി നമ്മൾ ഓരോന്ന് ഓരോന്ന് ശരിയാക്കി ശരിയാക്കി ശരിയാക്കി നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് വലിയൊരു സന്ദേശം. അതുപോലെ ഒരു ചെറിയ പക്ഷി ദിവസവും ഒരു മരത്തിൻ്റെ കോമ്പിൽ വന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അത്രേ. പെൻസിലിൻ്റെ കഥ പോലെ തന്നെ ഒരു കുഞ്ഞു കഥയാണ്. ഒരു ദിവസം പക്ഷി മരത്തോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്താ നൽകുന്നത് എന്ന് ചോദിച്ചു. മരമേ, നിനക്ക് ഞാൻ എന്താ തരുന്നത്? അപ്പം മരം പറഞ്ഞു, നീ എനിക്കൊന്നും തരുന്നില്ല, പക്ഷേ നീ ഇവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നത് തന്നെ എനിക്ക് സന്തോഷമാണ്. എവിടെ? മരത്തിൻ്റെ കൊമ്പിലേ. അപ്പോൾ പക്ഷി പറഞ്ഞു, നീ എനിക്ക് തണലും സുരക്ഷയും നൽകുന്നുണ്ട്. മരം കിളിക്ക് എന്ത് കൊടുക്കുന്നു? തണൽ കൊടുക്കുന്നില്ലേ, സേഫ്റ്റി കൊടുക്കുന്നില്ലേ, അത് തരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നിന്നിഷ്ടമാണ്. അപ്പോൾ അവർ രണ്ടുപേരും മനസ്സിലായി, അങ്ങോട്ടോട്ട് മനസ്സിലാക്കി. അപ്പോൾ കിളി മരത്തിന് മനസ്സിലായി, കിളി എന്ത് ചെയ്യുന്നുണ്ട്? എന്നെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് മരം കിളിക്ക് കൂട് എല്ലാ സൗകര്യം ചെയ്ത് കൊടുക്കുന്നു. കിളി മനസ്സിലാക്കി, മരം എനിക്കെന്ത് തരുന്നുണ്ട്? കൂട് തരുന്നുണ്ട്, ഈ മരത്തിൻ്റെ എനിക്ക് തണൽ തരുന്നുണ്ട്. കിളി മനസ്സിലായി, പരസ്പരം മനസ്സിലാക്കിയതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ കിളിക്കെന്ത് കൂട് കൂട്ടാം, മരത്തിനവിടെ നിൽക്കാം, മരത്തിന് മരത്തിൻ്റെ ഗുണം ചെയ്യാം, കിളിക്ക് കിളിയുടെ ഗുണം ചെയ്യാം. അപ്പം നൽകുന്നതും സ്വീകരിക്കുന്നതും മാത്രമല്ല സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെന്താ? പരസ്പരം കരുതുന്നതാണ്, പരസ്പരം മനസ്സിലാക്കുന്നതാണ് അല്ലേ, പരസ്പരം അണ്ടർസ്റ്റാൻഡ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഏതായിരുന്നാലും ഈ പ്രകൃതിയിലുള്ള ഓരോ കാര്യങ്ങളിൽ നമുക്ക് അങ്ങനെ കുറേ ഗുണപാഠങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരുപാട് വിഷയങ്ങൾ, അതിലൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ ശ്രോതാക്കളിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ ഇവിടെ വന്നിട്ടുള്ളത് കഥ ബെസ്റ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖദീജ ബീവിക്ക് നബ്സല്ലാ സ്വലം കൊടുത്ത മഹർ എന്തായിരുന്നു എന്ന് ചോദിക്കേണ്ടത്. ഇനിയിപ്പോൾ അതിൻ്റെ ഉത്തരത്തിനൊന്നും എന്തില്ല, പിന്നെ സമയം ഇല്ല, നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പിന്നെ വോയിസ് മെസ്സേജുകളൊന്നും കൂടുതൽ വന്നത് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കെന്തില്ല അതിലേക്ക് പോകേണ്ടതിന്, ചെക്ക് ഉണ്ടെങ്കിൽ തന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയാൽ പ്ലേ ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ എത്ര പാട്ട് പാടി? എത്ര പാട്ട് പാടിയാടാ യാസീനെ? നാലഞ്ച് പാട്ട് പാടി. നാല് പാട്ട് പാടി അല്ലേ? മൂന്ന് നാല് പാട്ട് പാടി. ജലീഫും നന്നായിട്ട് പാടിയിട്ടുണ്ട്. എന്നാലും ഇനിയും കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ലൈവ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ മറ്റൊരു ദിവസം ലൈവിൽ നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ലൈവിൽ ഉണ്ടായിരുന്നവർ യാസീൻ, ജലീഫ്. യാസീൻ എത്ര ക്ലാസ്സിലാണ്?
1: എട്ടിൽ.
0: എട്ടാം ക്ലാസ്സിലാണ്. വീട് എവിടെയാ?
1: കോഴിക്കോട്.
0: കോഴിക്കോട്. പിന്നെ സെലീഫോ അഞ്ചാം ക്ലാസ്സിലാണ്. വീട് എവിടെയാ?
1: കോഴിക്കോട്
0: തന്നെ. കോഴിക്കോട് എവിടെയാ?
1: മാങ്കാവലാണ്
0: സെലീഫിന്റെ വീട് അല്ലേ. ശരി, അപ്പൊ എനിക്ക് നമുക്ക് ഇൻഷാല്ലാ അടുത്തൊരു പ്രോഗ്രാമിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

പീസ് റേഡിയോ സ്വരം അഖില ലോകങ്ങളെയും പഠിച്ച് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ലോകനാഥനെക്കുറിച്ചുള്ള ഒരു ഗാനം. അഹദോൻ്റെ ദുനിയാവിൽ എന്നു തുടങ്ങുന്ന ഗാനം. ആലാപനം ഹാഷിം എറണാകുളം. രചന പൂവച്ചാൽ കാദർ.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നു ഓർമ്മ. ഇന്ന് പൂക്കോട്ടൂർ യാത്ര എന്ന ഭാഗം നമുക്ക് മുൻപിൽ വായിച്ചു കേൾപ്പിക്കുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: 1921 ഓഗസ്റ്റ് 12 കെ എം മൗലവി സാഹിബ് പൊന്മുളയിൽ പോയി അവിടെ ഒരു ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചു. അക്കാലത്ത് നിലമ്പൂർ 6 തിരുമുൽപ്പാടിൻ്റെ ഒരു തോക്ക് കളവുപോയ കേസ് ഉത്ഭവിച്ചു. പ്രസ്തുത തോക്ക് പൂക്കോട്ടൂർ ഖിലാഫത്ത് സംഘം സെക്രട്ടറിയായിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദ് മോഷ്ടിച്ചതാണെന്ന് പോലീസുകാർ പറഞ്ഞു വരത്തി. സബ് ഇൻസ്പെക്ടറും ഒരു സംഘം പോലീസുകാരും വടക്കേ വീട്ടിൽ മുഹമ്മദിന്റെ വീട് പരിശോധിക്കുകയുണ്ടായി. പോലീസുകാർ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാനൊരുങ്ങിയപ്പോൾ മുസ്ലിങ്ങൾ തിങ്ങിക്കൂടി പ്രതിഷേധ സ്വരം മുഴക്കി. അവസാനം പോലീസുകാർ നിരാശരായി തിരിച്ചു പോകേണ്ടി വന്നു. ഈ വാർത്ത അറിഞ്ഞപ്പോൾ കെ എം മൗലവി സാഹിബ് സമാധാന സ്ഥാപനത്തിനായി പൊന്മുളയിൽ നിന്ന് പൂക്കോട്ടൂരിലേക്ക് പുറപ്പെട്ടു. മാർഗമധ്യേ അദ്ദേഹം മലപ്പുറം കുഞ്ഞിക്കോയ തങ്ങൾ മുതലായ ജനനേതാക്കളുമായി സംഭാഷണം നടത്തി. എന്തുതന്നെ നേരിട്ടാലും സമാധാന തൽപരരായിരിക്കണമെന്ന് അദ്ദേഹം ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയുണ്ടായി. ആഗസ്റ്റ്

ഈ സംഭവത്തിനു ശേഷം പെരുന്നാളിൻ്റെ തലേന്ന് മൗലവി സാഹിബ് തിരൂരങ്ങാടിയിൽ തിരിച്ചെത്തി. ഒരു ബ്രിട്ടീഷ് ചാരൻ്റെ ആഗമനം. മൗലവി സാഹിബ് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് സ്വവസതിയിൽ ഇരിക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ ഖിലാഫത്ത് അനുഭാവിയുടെ വേഷത്തിൽ ഒരു ചാരൻ മലപ്പുറത്തുനിന്ന് വന്നു. അയാൾ മൗലവി സാഹിബിനോട് പറഞ്ഞു, പൂക്കോട്ടൂരിലെ പ്രതികളെ തിരിച്ചേൽപ്പിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ കുഞ്ഞിത്തങ്ങൾ താങ്കളെ മലപ്പുറത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എന്റെ കൂടെ തന്നെ വരാൻ പറഞ്ഞിരിക്കുന്നു. മൗലവി സാഹിബ് തൽക്ഷണം തന്നെ ഖിലാഫത്ത് നേതാവായിരുന്ന ആലി മുസ്ലിയാരുടെ സന്നിധിയിലേക്ക് പോയി. ആലി മുസ്ലിയാർ മൗലവി സാഹിബിനോട് താങ്കൾ ഉടനെ മലപ്പുറം പോകണമെന്ന് കൽപ്പിച്ചു. കെ എം മൗലവി മലപ്പുറത്തേക്ക് പോകുവാൻ ഒരുങ്ങിയപ്പോൾ മമ്മു മൗലവിയുടെ പിതാവ് പറഞ്ഞു, ഈ മനുഷ്യൻ കുഞ്ഞിത്തങ്ങളുടെ എഴുത്തൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ, ഇയാൾ ഗവൺമെന്റ് ചാരനായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കാം. അതിനാൽ നിങ്ങളിപ്പോൾ മലപ്പുറം യാത്ര നിർത്തിവെക്കണം. കെ പി കേശവമേനോനുമായി കൂടിയാലോചിക്കാതെ പോകരുത്. പോലീസിന്റെ തന്ത്രപരമായ നീക്കം ഗൗരവപൂർവ്വം ഗൗനിക്കണമെന്നും ആ വയോധികൻ ഊന്നിപ്പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് പൂക്കോട്ടൂരിലെ സ്ഥിതിഗതികൾ കെ പി കേശവമേനോനെയും മറ്റു ഖിലാഫത്ത് കോൺഗ്രസ് നേതാക്കളെയും അറിയിക്കുവാനായി കെ എം മൗലവി ആലി മുസ്ലിയാരുടെ അനുമതിയോടുകൂടി കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടു. അടുത്ത ദിവസം പ്രഭാതത്തിൽ ചരിത്രപുരുഷൻ കോഴിക്കോട് കോൺഗ്രസ് ഓഫീസിൽ വെച്ച് കെ പി കേശവമേനോൻ, എം പി നാരായണമേനോൻ എന്നിവരെ കണ്ട് പൂക്കോട്ടൂർ സംഭവത്തെക്കുറിച്ച് ചർച്ച നടത്തി. പൂക്കോട്ടൂർക്കാർ ആലി മുസ്ലിയാരുടെ അഭിപ്രായം മാത്രമേ സ്വീകരിക്കുകയുള്ളൂവെന്നും അതിനാൽ നിങ്ങളും കേശവമേനോനും ആലി മുസ്ലിയാരെയും കൂട്ടി പൂക്കോട്ടൂർ പോകണമെന്നും എം വി നാരായണമേനോൻ ഉപദേശിച്ചു. ചില പ്രതിബന്ധങ്ങൾ നിമിത്തം ആ പരിപാടി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഏതാനും ദിവസത്തിനുള്ളിൽ മൗലവി സാഹിബ് തിരൂരങ്ങാടിയിൽ തിരിച്ചെത്തി. തിരൂരങ്ങാടിയിൽ സംഘർഷം. വ്യക്തിപ്രഭാവനായിരുന്ന ആലി മുസ്ലിയാരെയും അനുയായികളായ ഖിലാഫത്ത് പ്രവർത്തകരെയും കരുതിക്കൂട്ടി ആക്രമിക്കാനാണ് പോലീസ് പ്ലാനിട്ടിരുന്നത്. പോലീസുകാർ വിശുദ്ധവാക്യങ്ങൾ എഴുതിയ ഖിലാഫത്ത് പതാകകൾ പറിച്ചു കീറുകയും പള്ളിയും ഖിലാഫത്ത് ഓഫീസും പരിശോധിക്കുകയും ചെയ്തു. അതിനു മുമ്പ് തന്നെ തിരൂരങ്ങാടിയിലെ 4 ഖിലാഫത്ത് പ്രവർത്തകന്മാരെ അകാരണമായി അറസ്റ്റ് ചെയ്തിരുന്നു. അനുനിമിഷം ജനങ്ങളുടെ രോഷാഗ്നി 10 മടങ്ക് വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഓഗസ്റ്റ് 19 പരപ്പനങ്ങാടി വഴിക്ക് ഒരു സേനാവ്യൂഹം പുറപ്പെട്ടു. അവർ 20 തിരൂരങ്ങാടിയിലെത്തി. മൗലവി സാഹിബ് ഈ സന്നിഗ്ധവേളയിൽ ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിവതും പരിശ്രമിക്കുകയുണ്ടായി. 200 പട്ടാളക്കാർ തിരൂരങ്ങാടി വലിയ പള്ളിയിലേക്ക് കടന്നു ചെന്നു. ഈ സന്ദർഭത്തിൽ കെ എം മൗലവി സാഹിബ് തൻ്റെ അടുത്ത സുഹൃത്തായ കെ പി കുഞ്ഞിപ്പോക്കർ ഹാജിയുടെ വസതിയിലേക്ക് പോയി. പട്ടാളക്കാർ അന്നേ ദിവസം തിരൂരങ്ങാടിയിലെ പല വീടുകളും പരിശോധിക്കുകയും ഖിലാഫത്ത് ഓഫീസ് കയ്യേറി പതാകകളും തുർക്കിത്തുപ്പികളും ഫർണിച്ചറുകളും നശിപ്പിക്കുകയും ചെയ്തു. അവർ ആലി മുസ്ലിയാരുൾപ്പെടെയുള്ള ഖിലാഫത്ത് നേതാക്കളെ അന്വേഷിക്കുകയുണ്ടായി. ഈ വിവരങ്ങളെല്ലാം അപ്പപ്പോൾ തന്നെ ചില ഖിലാഫത്ത് വോളണ്ടിയർമാർ മുഖേന മൗലവി സാഹിബ് അറിഞ്ഞിരുന്നു. പട്ടാളക്കാർ പൂക്കോട്ടൂരിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയിട്ടുണ്ടെന്ന വാർത്ത അറിഞ്ഞപ്പോൾ ഷേറെ മലബാർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ടി വി മുഹമ്മദിനെ തിരൂരങ്ങാടിയിലേക്ക് അയച്ചു. അബ്ദുറഹ്മാൻ സാഹിബ് ആ പ്രതിനിധിയോട് ആലി മുസ്ലിയാരോട് ഒരു കത്തു വാങ്ങി പൂക്കോട്ടൂർ പോയി മുസ്ലിങ്ങളോട് സമാധാന ചിത്തരായി വർത്തിക്കാൻ ഉപദേശിക്കണമെന്ന് കൽപ്പിച്ചു. ടി വി മുഹമ്മദ് തിരൂരങ്ങാടി കിഴക്കേ പള്ളിയിലായിരുന്നു കിടന്നിരുന്നത്. അർദ്ധരാത്രി പട്ടാളക്കാർ പ്രസ്തുത പള്ളിയിൽ കയറി പരിശോധന നടത്തിയിരുന്നുവെങ്കിലും ഷേറെ മലബാറിന്റെ പ്രതിനിധിയെ അറസ്റ്റ് ചെയ്യുകയുണ്ടായില്ല. പിറ്റേന്ന് കുഞ്ഞിപ്പോക്കർ ഹാജിയുടെ വസതിയിൽ വെച്ച് ടി വി മുഹമ്മദ് മൗലവി സാഹിബുമായി കണ്ട് ദീർഘനേരം സംഭാഷണം നടത്തി. ജനങ്ങൾ പൊതുവെ രോഷാകുലരായിട്ടുണ്ടെങ്കിലും സ്ഥിതി ഇനിയും നിയന്ത്രണാതീതമാണെന്ന് അദ്ദേഹം മൗലവി സാഹിബിനെ അറിയിച്ചു. അപ്പോഴേക്കും സ്ഥിതി വഷളായിത്തീർന്നു. ഒരു കൂട്ടം ജനങ്ങൾ തിരൂരങ്ങാടി പള്ളിക്ക് മുമ്പിൽ നിൽപ്പായി. ഈ വാർത്ത അറിഞ്ഞ ഉടനെ കെ എം മൗലവി സാഹിബ് സ്ഥലത്തെത്തിച്ചേർന്നു. അദ്ദേഹം ഗവൺമെന്റ് പക്ഷത്തുനിന്നുള്ള പ്രകോപനപരമായ പ്രവർത്തനങ്ങളെ സഹനപൂർവം അഭിമുഖീകരിക്കണമെന്നും പട്ടാളവുമായി കൂട്ടിമുട്ടരുതെന്നും അത് ഗൗരവതരമായ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്നും ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു. ആ പ്രസംഗഫലമായി അവിടെ സന്നിഹിതരായിരുന്നവർ പിരിഞ്ഞു. അതിനെ തുടർന്ന് കെ എം മൗലവി സാഹിബ് കുഞ്ഞിപ്പോക്കർ ഹാജിയുടെ വീട്ടിലേക്ക് മടങ്ങി. 1921 ശനിയാഴ്ചയായിരുന്നു അന്ന് ദിവസം. അല്പസമയം കഴിഞ്ഞപ്പോൾ തിരൂരങ്ങാടിയിൽ നിന്ന് വെടിയുണ്ടകളുടെ അലർച്ചയാണ് കേട്ടത്. കുട്ടികളുടെയും സ്ത്രീകളുടെയും ദീനരോദനവും ഉയർന്നു. പരിഭ്രാന്തനായ മൗലവി സാഹിബ് തൻ്റെ ഓർമ്മക്കുറിപ്പിൽ ഈ സംഭവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയതിങ്ങനെയാണ്: എന്റെ ബുദ്ധി പിറ്റേന്ന് ലുഹുറിനു ശേഷമല്ലാതെ ശരിയായ കാര്യബോധത്തിലേക്ക് മടങ്ങുകയുണ്ടായില്ല. ഈ സംഭവത്തിൽ

0: അടുത്ത ദിവസം തന്നെ കെ എം മൗലവി കോഴിക്കോട്ടേക്ക് പോയി. അറസ്റ്റ് ചെയ്ത ഖിലാഫത്ത് വളണ്ടിയർമാരെ നിരുപാധികം വിട്ടുതരണമെന്ന അപേക്ഷ സമർപ്പിക്കാനായി കലക്ടറുടെ അടുത്തേക്ക് പോയ പ്രതിനിധി സംഘത്തിന്റെ നേരെ പട്ടാളം അവിചാരിതമായ നിലയിൽ വെടിയുണ്ടകൾ വർഷിച്ച വിവരം കെ എം മൗലവി സാഹിബ്, കെ പി കേശവമേനോൻ, യു ഗോപാലമേനോൻ, അബ്ദുറഹ്മാൻ സാഹിബ്, ഇ മൊയ്തുമൗലവി എന്നീ നേതാക്കളെ അറിയിച്ചു. നേതാക്കൾ അറസ്റ്റ് 24 തിരൂരങ്ങാടി സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു യോഗം വിളിച്ചുകൂട്ടി. കോൺഗ്രസ് ഓഫീസിൽ വെച്ച് ചേർന്ന യോഗത്തിൽ കെ എം മൗലവി സാഹിബ് തിരൂരങ്ങാടിയിലെ സംഭവങ്ങളിൽ സവിശദം വിവരിച്ചു. അതിനെ തുടർന്ന് നേതാക്കൾ ഒരു വിജ്ഞാപനമെഴുതി. ജനങ്ങൾ എന്തുവന്നാലും പ്രതികാരത്തിനൊരുങ്ങരുതെന്നും സമരം സമാധാനപരമായി നയിക്കണമെന്നായിരുന്നു അതിലെ ഉള്ളടക്കം. പ്രസ്തുത വിജ്ഞാപനത്തിൽ കെ എം മൗലവി സാഹിബ്, കെ പി കേശവമേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, യു ഗോപാലമേനോൻ, എം പി നാരായണമേനോൻ, ഇ മൊയ്തുമൗലവി, പൊന്മാടത്ത് മൊയ്തീൻകുട്ടി മുതലായവരുടെയും പേരുകളുണ്ടായിരുന്നു. നേതാക്കന്മാർ തിരൂരങ്ങാടിയിൽ. ആഗസ്റ്റ് 26 കെ പി കേശവമേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് തുടങ്ങിയ 22 പ്രതിനിധികൾ കലക്ടറുടെ അനുമതിയോടുകൂടി തിരൂരങ്ങാടിയിലേക്ക് പുറപ്പെട്ടു. മാർഗമധ്യേ മൗലവി സാഹിബും കൂട്ടരും സമാധാന ചിത്തരായി വർത്തിക്കാൻ ജനങ്ങളെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവർ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന വിജ്ഞാപനങ്ങൾ വഴിനീളെ വിതരണം ചെയ്തു. പ്രതിനിധി സംഘങ്ങൾ തിരൂരങ്ങാടിയിലെത്തിയപ്പോൾ ആലിമുസ്ലിയാരും കൂട്ടുകാരായ വളണ്ടിയർ സേനയും അവർക്ക് രാജോചിതമായ സ്വീകരണമാണ് നൽകിയത്. സമരത്തിന് അക്രമ സ്വഭാവം നൽകുന്നത് ശരിയല്ലെന്നും സഹനം കൈവിടരുതെന്നും കേശവമേനോനും അബ്ദുറഹ്മാൻ സാഹിബും ആലിമുസ്ലിയാരെ ഉപദേശിച്ചു. പട്ടാളക്കാർ കൽപ്പിച്ചുകൂട്ടി കലഹമുണ്ടാക്കുകയാണെന്ന വസ്തുത ആലിമുസ്ലിയാർ നേതാക്കന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. നേതാക്കന്മാർ തിരൂരങ്ങാടിയിൽ വന്ന് സമാധാനം സ്ഥാപിച്ചു തിരിച്ചുപോയി. ഏതാനും ദിവസത്തിനുള്ളിൽ പട്ടാളക്കാർ വീണ്ടും തിരൂരങ്ങാടിയിൽ വന്നു. ശക്തിയായ നിലയിൽ വെടിയുണ്ടകൾ വർഷിച്ചുകൊണ്ടിരുന്നു. ആലിമുസ്ലിയാരെയും 22 അനുയായികളെയും തിരൂരങ്ങാടി വലിയ പള്ളിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. അതോടുകൂടി മലബാറിലെ 108 അംശങ്ങളിലേക്ക് ലഹള പടർന്നു പിടിച്ചു. ധീരാത്മാക്കളായ മാപ്പിളമാർ 6 മാസക്കാലത്തോളം സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ഭരണത്തെ സ്തംഭിപ്പിച്ച സംഭവം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരചരിത്രത്തിലെ ആവേശകരമായ ഒരധ്യായമാണ്. സമരം പടർന്ന കാലത്ത് കെ എം മൗലവി സാഹിബ് കൊടുവായൂർ, പുളിക്കൽ, കൊണ്ടോട്ടി മുതലായ പ്രദേശങ്ങളിലാണ് അധിവസിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് സമരം അടിച്ചമർത്തി. 10,000 മുസ്ലിങ്ങൾ വധിക്കപ്പെട്ടു. പരസഹസ്രം മുസ്ലിങ്ങളെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു. ഒട്ടേറെ വ്യക്തികളെ അന്തമാനിലെ ഘോര വിപണത്തിലേക്ക് നാടുകടത്തുകയും ചെയ്തു. ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരിൽ സായുധ സമരം നടത്താൻ മാപ്പിളമാരെ ഇളക്കിവിട്ടുവെന്ന മഹാ അപരാധമായിരുന്നു കെ എം മൗലവി സാഹിബിന്റെ മേൽ അവർ ചുമത്തിയത്. ഭാഗ്യവശാൽ ഗവൺമെന്റിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. കൊടുങ്ങല്ലൂരിലെ മുസ്ലിം നേതാക്കളാണ് ഗവൺമെന്റ് കുറ്റം പിൻവലിക്കുന്നതുവരെയുള്ള 11 വർഷക്കാലം ആ വന്യാത്മാവിന് അഭയം നൽകിയത്. സ്വാതന്ത്ര്യ സമര ചരിത്രകാരന്മാർക്ക് കെ എം മൗലവി സാഹിബിന്റെ ആവേശകരമായ ത്യാഗചരിത്രം ഒരിക്കലും വിസ്മരിക്കുക സാധ്യമല്ല.
1: من يرى ما في الضمير ويسمع انت المعد لكل
2: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് 4-ൽ 1 സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്നു വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലൊരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
3: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ, കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിനു വേണ്ടി തുടങ്ങിയതാണ്, എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് ആരോഗ്യചിന്തകൾ. മധുരം ഒഴിവാക്കിയാലുള്ള ഗുണങ്ങൾ. അവതരണം ഡോക്ടർ സാദിഖ് തിരൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ല. മധുരം, അത് നമ്മൾ പല ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ്. അമിതമായ മധുരം ഒഴിവാക്കേണ്ടതാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ്. ഈ മധുരം ഒഴിവാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില ഗുണങ്ങളെക്കുറിച്ചാണ് ഇൻഷാല്ലാ നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടും എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ഗ്ലൂക്കോസ് ആവശ്യമാണ്. ഗ്ലൂക്കോസ് ആണ് തലച്ചോറിൻ്റെ ആരോഗ്യം നൽകുന്നത്. ആവശ്യത്തിനുള്ള ഗ്ലൂക്കോസ് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടാകും. നമ്മൾ കഴിക്കുന്ന നമ്മുടെ അരിയാഹാരങ്ങൾ, ചോറായാലും നമ്മുടെ മറ്റു പലഹാരങ്ങളായാലും, അവയിലൂടെയെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഗ്ലൂക്കോസുകൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ അമിതമായിക്കൊണ്ട് മധുരം ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുകയും നമ്മെ ക്ഷീണത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ അമിതമായ മധുരവും കൊഴുപ്പും അടങ്ങിയ ഭക്ഷണം ഒഴിവാക്കിയാൽ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടും എന്നുള്ളതാക്കുന്നു ഒന്നാമതായി നമുക്ക് ലഭിക്കുന്ന ഗുണം. മറ്റൊന്ന് ഉദരാരോഗ്യമാണ്. മധുരം കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിന് വളരെ നല്ല ഒരു ഫ്രീയായ ഒരു അനുഭവമായിരിക്കും. അമിതമായ മധുരം ഉപയോഗിക്കുന്നത് ഉദര രോഗങ്ങൾക്ക് കാരണമാവുകയും വയറ് സ്തംഭിക്കലിലേക്കും വയറിനകത്തുള്ള ബാക്ടീരിയകളുടെ വളർച്ചകൾക്ക് അത് സഹായകമാവുകയും ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. എന്നാൽ മധുരം ഒഴിവാക്കുന്നതോടുകൂടി ആ ഒരു പ്രശ്നമില്ലാതാവുകയും ദഹനം മെച്ചപ്പെടുകയും കൃത്യമായ രീതിയിൽ നമ്മുടെ പോഷകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യും. മറ്റൊരു കാര്യം, ശരീരത്തിൻ്റെ ഭാരം കുറക്കാൻ ഇത് സഹായിക്കും. അമിതമായ മധുരമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം വർദ്ധിപ്പിക്കുന്നത്. കാരണം അമിതമായി നമ്മൾ ഉപയോഗിക്കുന്ന മധുരം അത് കൊഴുപ്പായി ശരീരത്തിൽ ശേഖരിക്കപ്പെടുന്നു. അപ്പോൾ അമിതമായ മധുരത്തിൻ്റെ ഉപയോഗം കുറച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറക്കാൻ സാധിക്കും. ഇപ്പോൾ പലപ്പോഴും നമുക്ക്, നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാകാം, റൈസ് കൂടുതലായിട്ട് ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മളൊക്കെ പരിപാടികൾക്ക് പോകുമ്പോൾ അതിനുശേഷം കിട്ടുന്ന ഡെസേർട്ടുകൾ, പായസങ്ങൾ, ഐസ്ക്രീമുകൾ, ഇങ്ങനെ ഒരുപാട് മധുരങ്ങൾ. അപ്പോൾ ഇന്നിപ്പം പരിപാടികളില്ലാത്ത ദിവസമില്ല എന്ന് തന്നെ പറയാം. ട്രീറ്റായിട്ടും കല്യാണങ്ങളായിട്ടും ഫംഗ്ഷനുകളായിട്ടൊക്കെ ഒരുപാട്. അപ്പം ഇവിടെയൊക്കെ നമ്മുടെ ശരീരത്തെ മറന്നുകൊണ്ടുള്ള ഒരു കഴിപ്പിലേക്ക് പോവാതെ ആവശ്യത്തിന് വേണ്ട രീതിയിൽ കഴിക്കുക. അമിതമായ മധുരം ഒഴിവാക്കാൻ പരമാവധി നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, കരളിൻ്റെ ആരോഗ്യം. കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഈ മധുരം കുറക്കുന്നത് സഹായിക്കും. അമിതമായിക്കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രക്ടോസാണ് കരളിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്. അപ്പോൾ അമിതമായ മധുരം, അതാണ് കരളിൽ കൊഴുപ്പായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നതും. അത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിന് അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് സിറോസിസിനൊക്കെ കാരണമായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട് അമിതമായ മധുരത്തിൻ്റെ ഉപയോഗം. അതുകൊണ്ട് അമിതമായ മധുരവും കൊഴുപ്പും ഒഴിവാക്കിയാൽ അത് നമ്മുടെ കരളിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി സഹായിക്കും. മറ്റൊന്ന്, നമ്മുടെ ചർമ്മാരോഗ്യം, നമ്മുടെ തൊലിപ്പുറത്തെ സ്കിന്നിൻ്റെ ആരോഗ്യം, അതിനും മധുരം കുറക്കുന്നത് കൂടുതൽ സഹായകമാകും എന്നുള്ളതാണ്. പഞ്ചസാര ചർമ്മത്തിൽ പ്രായമാകൽ വേഗത്തിലാക്കും. ഗ്ലൈക്കേഷൻ എന്നാണ് ഈ പ്രക്രിയയുടെ പേര്. നമ്മുടെ തൊലിപ്പുറത്തുള്ള കൊളാജിൻ, ഇലാസ്റ്റിൻ എന്ന് പറയുന്ന രണ്ട് തരം, അതിനെ ഇല്ലാതാക്കി തകരാറിലാക്കുകയും അങ്ങനെ ചർമ്മം വലിഞ്ഞ് തൂങ്ങാനും ചർമ്മത്തിൽ ചുളിവുണ്ടാകാനൊക്കെ അമിതമായ മധുരത്തിൻ്റെ ഉപയോഗം കാരണമാകും. അപ്പം നമ്മൾ ഒരു മാസമെങ്കിലും നമ്മൾ ഇത്തരത്തിലൊരു മധുരം നിയന്ത്രിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ വളരെയധികം ഒരു ഉന്മേഷം കിട്ടുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചർമ്മാരോഗ്യത്തിന് മധുരം ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ വെള്ളം ധാരാളമായി കൊണ്ട് ഉപയോഗിക്കുന്നതും നല്ലതാണ്. ധാരാളം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിലുള്ള ഒരു വെള്ളം നമ്മളത് ഉപയോഗിക്കേണ്ടതുണ്ട്. ഇതാണ് മധുരം ഒഴിവാക്കിയാൽ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഏതാനും ചില ഗുണങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യചിന്തകൾ. മധുരം ഒഴിവാക്കിയാലുള്ള ഗുണങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത് ഡോക്ടർ സാദിഖ് തിരൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. യുക്തിവാദികളും ശരിതെറ്റുകളും. ക്ലാസ് എടുത്തുകൊണ്ട് ഷംജാസ് കെ അബ്ബാസ് നമുക്കൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്ലാമിനെക്കുറിച്ച് പുതിയ കാലത്തുള്ള പലതരം ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, വ്യത്യസ്തമായ രൂപത്തിൽ ഇസ്ലാം മാറ്റപ്പെടണം അല്ലെങ്കിൽ ഇസ്ലാമിന് എന്തെങ്കിലും പരിഷ്കാരങ്ങളൊക്കെ വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുടെ വലിയ വാഗ്വാദങ്ങളാണ്. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മതത്തിനുള്ളിൽ നിന്നും പുറത്തുനിന്നും ഇത്തരം വാദഗതിക്കാരെ നമുക്ക് വ്യത്യസ്തമായ രൂപത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കൂട്ടരെന്ന് പറയുന്നത് എല്ലാ മതങ്ങളും പരിഷ്കരിക്കപ്പെട്ടതുപോലെ തന്നെ ഇസ്ലാമും പരിഷ്കരിക്കപ്പെടണമെന്ന് പറയുന്ന ആളുകളാണ്. പലപ്പോഴും ഇത്തരം ആളുകൾ ഇസ്ലാമിനെ മറ്റ് മതങ്ങളുടെ ഒരു കൂട്ടിലാണ് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് എന്നുള്ളത് വലിയൊരു പോരായ്മയാണ്. കാരണം ഇസ്ലാം എന്നുള്ളത് ഇതര ദർശനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് പറയുമ്പോൾ ഇത് കേവലം ഒരു വാദം മാത്രമല്ല, മറിച്ച് കൃത്യമായ ആശയ അടിത്തറ അതിനുണ്ട്. ഇസ്ലാമിൻ്റെ മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള കൈകാര്യം എന്ന് പറയുന്നത് വളരെ സമഗ്രമാണ് എന്ന് മാത്രമല്ല, ഒരു മനുഷ്യനെ കൊണ്ടോ ഇതര ദർശനങ്ങളെപ്പോലെ പുതിയ കാലത്ത് മാറ്റപ്പെടുന്ന രൂപത്തിലുള്ള ഒന്നും അല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പുതിയ കാലം അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് എന്നെല്ലാം പറയുന്ന പല വാദങ്ങളും യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അതിനെ ബാധിക്കുന്ന ഒന്നേ അല്ല എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഈ പറയുന്ന ആധുനികത, പുതിയ കാലം എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകളൊക്കെ ഇതിനെയൊക്കെ ഇന്നലെയും ഇന്നുമായിട്ട് വായിക്കുകയാണ്. ഉദാഹരണത്തിന് ചരിത്രം എന്ന് പറയുമ്പോൾ അത് പുരോഗമിക്കാത്തൊരു വിഭാഗം ആളുകൾ, പ്രാകൃതരായ ആളുകൾ, അല്ലെങ്കിൽ കൃത്യമായിട്ട് അറിവൊന്നുമില്ലാത്ത ആളുകൾ. എന്നാൽ ഇപ്പോൾ പുതിയ കാലം അല്ലെങ്കിൽ 2026 എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ട് എന്നൊക്കെ പറയുമ്പോൾ, പലപ്പോഴും അത് ഏതോ ഒരു ഭയങ്കരമായ മാറ്റങ്ങളുണ്ടായ കാലം എന്നുള്ള രൂപത്തിൽ പല ആളുകളും അതിനെ വായിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരം ആളുകൾ ഈ 21-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് എന്തോ മുൻപുള്ള കാലത്തിനെ എല്ലാം തിരുത്തി വന്ന ഒന്ന് എന്നുള്ള നിലക്കാണ് വായിക്കുന്നത്. യഥാർത്ഥത്തിൽ ചരിത്രം വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്, ഒരിക്കലും യഥാർത്ഥത്തിൽ നമ്മൾ ആരും തന്നെ ഇന്നലെയോ ഇന്നോ പൊട്ടിമുളച്ചുണ്ടായതല്ല, മറിച്ച് കൃത്യമായ രൂപത്തിൽ ഒരുപാട് കാലത്തെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായി, ഒരു പ്രക്രിയയുടെ ഭാഗമായി നേടിയെടുത്തതാണ്, ആർജിച്ചതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആധുനികത എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും അതാത് നാട്ടിലെ അതാത് കാലത്തെ മനുഷ്യന്മാർക്ക് അവർക്ക് അവരുടെ ജീവിതം ആധുനികമായിരുന്നു നമുക്ക് വേണമെങ്കിൽ വായിക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഉമർ മൗലവിയുടെ തർജ്മാൻ ഖുർആൻ എന്ന് പറയുന്ന ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൻ്റെ തുടക്കഭാഗം വായിക്കുമ്പോൾ അതിൻ്റെ ആമുഖത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് മുൻപ്, ഉമർ മൗലവി ഖുർആൻ തഫ്സീർ രചിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ CDയെക്കുറിച്ചും അന്നത്തെ ടെക്നോളജിയെക്കുറിച്ചും പറയുന്ന ചില വാക്കുകൾ വായിക്കാനിടയായി. വല്ലാത്ത അത്ഭുതം തോന്നി. ഒരു കാലത്ത് മനുഷ്യർ ആ കാലത്തെക്കുറിച്ചും അവിടെ അവർ അനുഭവിച്ച സൗകര്യങ്ങളെക്കുറിച്ചും എത്ര വിശാലമായാണ് കാണുന്നത് എന്നുള്ളത് നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നതാണ്. പ്രത്യേകിച്ച് അതിൽ എഴുതിയിട്ടുള്ള ഒരു ഭാഗം, ഹദീസുകളുടെ ക്രോഡീകരണത്തിന് ആധുനിക സംവിധാനങ്ങൾ നമ്മൾ ഇന്ന് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടല്ലോ. ഉദാഹരണത്തിന് CD എന്ന് പറയുന്നതിലാണ് നമ്മൾ ഇന്ന് റെഫറൻസുകൾ സ്വീകരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ എഴുതി വരുന്നുണ്ട്. അപ്പോൾ ആ കാലത്ത് യഥാർത്ഥത്തിൽ ആധുനികമായ വളരെ പ്രധാനപ്പെട്ടൊരു സാങ്കേതിക തികവായിരുന്നു CD, കാസറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാം വീട്ടിൽ ഏറ്റവും ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒന്നായി, അല്ലെങ്കിൽ ഒരു e-waste മാറിയൊരു സാധനമായി അത് മാറിയിരിക്കുന്നു. അപ്പോൾ ആധുനികത എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ആധുനികത നാളെ പലർക്കും പഴഞ്ചനാണ്, അത് അവർക്കൊരു കുപ്പത്തൊട്ടിയിലിടാൻ പറ്റുന്ന ഒരു സാധനമായി മാത്രം മാറും. അതുകൊണ്ട് മനുഷ്യൻ ആധുനികത വിശദീകരിക്കുന്നതിനപ്പുറത്തേക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഈ പുതിയ കാലം എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുത്തി എന്ന് പറയുന്നത് പഴയകാലമെല്ലാം പ്രാകൃതമാണ് എന്ന പല ആളുകളുടെയും വാദങ്ങളാണ്. ഇപ്പോൾ ലോകമെല്ലാം സഞ്ചരിച്ചു എന്ന് പറയുന്ന ഒരു സഞ്ചാരി, അദ്ദേഹത്തിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടൊക്കെ നമുക്ക് വലിയ രീതിയിലുള്ള ബഹുമാനമുണ്ടെങ്കിലും അദ്ദേഹം ഇത്തരം താത്വികമായ കാര്യങ്ങൾ, മതപരമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നിടത്ത് വലിയ പിഴവുകളാണ് അദ്ദേഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അദ്ദേഹം ഈ പ്രാകൃതമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു രൂപമുണ്ട്. എന്താണ് ചരിത്രത്തിൽ ഇന്നലെയിലെ മണ്ടത്തരങ്ങളെ എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം അങ്ങനെ വിശദീകരിക്കുകയാണ്. ചുരുക്കത്തിൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങളെല്ലാം പറയുന്നത് അതെല്ലാം ഏതോ കാലത്ത് ആളുകളുടെ അബദ്ധങ്ങളിൽ നിന്നുണ്ടായ മണ്ടനാശയങ്ങൾ അത് മാത്രമാണ് എന്നും, അത് ഇന്നത്തെ കാലത്ത് നമ്മൾ ചെയ്യുകയാണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന പറ്റുന്ന കാര്യം ഇദ്ദേഹവും നാളെ ഒരു 10 വർഷം 20 വർഷം ഇത്രയും ഈ പറഞ്ഞ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മണ്ഡലാശയങ്ങളെ വക്താവായി മാറുമെന്ന് സ്വയം ചിന്തിക്കാനുള്ള ഒരു ആന്തരികമായ ആഴം അത്തരം ആളുകൾക്ക് ഇല്ലാതെ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. വളരെ പ്രധാനമായിട്ട് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മൂല്യബോധമാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും, ഞാൻ പറയുന്നത് സാങ്കേതികമായ അല്ലെങ്കിൽ ഇവിടെയുള്ള സൗകര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ എത്ര പുരോഗമിച്ചാലും ആത്യന്തികമായി മൂല്യബോധങ്ങളുടെ കാര്യത്തിൽ നമുക്ക് യാതൊരു കോംപ്രമൈസിൻ്റെയും ആവശ്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. സഹോദരങ്ങളെ, ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെന്നെല്ലാം പറഞ്ഞു വരുന്ന പല ആളുകളും, പ്രത്യേകിച്ച് രാഷ്ട്രീയമായ സാമൂഹികമായ മതപരമായ മേഖലകളിലെല്ലാം വരുന്ന ആളുകൾ, അവർ തങ്ങളുടെ ആശയങ്ങളാണ് പരിഷ്കാരമായി എടുക്കുന്നത്, സ്വന്തമായി പരിഷ്കാരിയാണ് എന്ന് അവർ തന്നെ അവരെ ലേബിൾ ചെയ്യുകയാണ്. ഉദാഹരണത്തിന് വസ്ത്രവുമായി ബന്ധപ്പെട്ട് പുറത്തെ നാടുകളിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്കും വളരെ ഷോർട്ട് ഡ്രസ്സുകൾ, റിവീലിംഗ് ആയ ഡ്രസ്സുകൾ ഇട്ട് കഴിഞ്ഞാൽ അതാണ് പരിഷ്കാരം, അതാണ് പുതിയ കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്ന് അവരുടെ സ്വന്തം വ്യാഖ്യാനം അവർ മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി സാമ്പത്തികമായിട്ടാണെങ്കിൽ സ്വന്തമായി കുറച്ച് പണം നേടുമ്പോഴേക്കും അവർ എന്തോ ആധുനികമായ ജീവിതം ജീവിക്കുന്നു എന്നും ഇവിടെയുള്ള ബാക്കിയുള്ളവരെല്ലാം അത്തരം ജീവിതം ജീവിക്കാൻ അർഹതയില്ലാത്തവർ അല്ലെങ്കിൽ അതിന് സാധിക്കാത്തവരാണ് എന്ന ചിന്തയിൽ നിന്നും ആ അപഹർഷതാ ബോധത്തിൽ നിന്നുമാണ് പലപ്പോഴും മതപരമായ പല കാര്യങ്ങളെയും ഇത്തരം ആളുകൾ വിലയിരുത്തുന്നത്. അവിടെയാണ് ഞാൻ പറയുന്നത് മാനവിക മൂല്യങ്ങളുടെ അളവുകോലുകൾ, മാനദണ്ഡങ്ങൾ എന്നിവ നിശ്ചയിക്കുന്നിടത്ത് ഈ പുരോഗമനവാദികൾ എന്ന് പറയുന്നൊരു വിഭാഗത്തെ നമുക്ക് കണക്കാക്കാനേ സാധിക്കില്ല. അവരവർക്ക് അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം. മനുഷ്യൻ എന്ന നിലക്ക് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തിപരമായൊരു സ്പേസും അഭിപ്രായങ്ങളും ഒപ്പീനിയൻസും എല്ലാം ഉണ്ടാവും. ആ ഒപ്പീനിയൻസിനപ്പുറത്തേക്ക് നമ്മുടെ അഭിപ്രായം എന്നുള്ളത് എന്തോ സുപ്പീരിയറാണ് എന്ന ചിന്ത, അതൊരിക്കലും യഥാർത്ഥത്തിൽ ഒരു നല്ല ജീവിതത്തിനും നല്ല ഒരു സമൂഹത്തിനും ഒരിക്കലും നല്ലതല്ല എന്ന് മാത്രമാണ് അവിടെ സൂചിപ്പിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മേഖല എന്ന് പറയുന്നത് ഇത്തരത്തിൽ പരിഷ്കരണവുമായി വന്ന പല പ്രസ്ഥാനങ്ങളുടെയും പരിഷ്കരണങ്ങൾ എന്ന് പറയുന്നത് എന്തായിരുന്നുള്ളത് വളരെ ചോദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇടത് രാഷ്ട്രീയ ചിന്തകളെന്നെല്ലാം പറഞ്ഞ് വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്ന പലപ്പോഴും ക്യാമ്പസുകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ മക്കളെല്ലാം പഠിക്കുന്ന പുതുതലമുറയുടെ എല്ലാം ഇടങ്ങളിലേക്ക് ഇത്തരം ആളുകൾ പ്രവേശിച്ച് അക്രമ രാഷ്ട്രീയങ്ങളെയെല്ലാം വല്ലാതെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് അതേ വ്യക്തികൾ തന്നെ പലതും കൊണ്ടാഘോഷിക്കുകയാണ്. ഉദാഹരണത്തിന് ഒരിക്കലും മാനുഷികമായി മാനവികമായി ബയോളജിക്കലി ഒരിക്കലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കാത്ത ക്വീറുമായി ബന്ധപ്പെട്ട LGBTQIA+ ബന്ധപ്പെട്ടൊക്കെയുള്ള പല ആശയങ്ങളും ഇത്തരം ആളുകൾ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരം കാര്യങ്ങളുടെ ശരിതെറ്റുകൾക്ക് അപ്പുറത്തേക്ക് പുതിയ കാലത്തിലെ ട്രെൻഡ് എന്താണോ അതാണ് ഞങ്ങൾ സ്വീകരിക്കേണ്ടത്, അതാണ് പരിഷ്കരണത്തിൻ്റെ അടയാളം എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളായി ഇത്തരം ആളുകൾ മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത്തരം ആളുകൾ പലപ്പോഴും കൊതിക്കുന്നത് അശ്ലീലങ്ങൾ മാത്രമാണെന്നുള്ളത് വല്ലാത്തൊരു സത്യമാണ്. കാരണം ഇത്തരം ആളുകൾ പലപ്പോഴും അവർ വാദിക്കുന്ന ലൈംഗികമായ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിവാഹം വേണ്ട എന്നാണ്, കുടുംബം വേണ്ട എന്നാണ്. അപ്പോൾ എങ്ങനെയും തോന്നിയ പോലെ ജീവിക്കലാണ് ആധുനികത എന്ന് ഈ പാവങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അങ്ങനെ അതിനുവേണ്ടി വല്ലാത്ത വാദഗതികളാണ്, ഗാമോഫോബിയ എന്ന് പറയുന്ന മനുഷ്യന് വിവാഹമേ ആവശ്യമില്ല എന്ന് പറയുന്ന ചിന്തയിലേക്ക് അവർ എത്തുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ സൂറത്ത് ഫാത്തിഹയിൽ തന്നെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒന്നുണ്ട്, മാലിക് യൗമിദ്ദീൻ, അള്ളാഹുവാണ്, അവനാണ് ഈ പറയുന്ന പരലോകത്തിൻ്റെ ഉടമസ്ഥൻ എന്നുള്ളതാണ്. എന്താണ് അങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറയുമോ, അവിടെ ഒബ്ജക്റ്റീവായ ഒരു കാര്യത്തെ ഇന്ന് തന്നെ ഇസ്ലാം കൃത്യമായും പ്ലേസ് ചെയ്തിട്ടുള്ളതാണ്. ബാക്കിയെല്ലാം സബ്ജക്റ്റീവാണ്, നമ്മുടെ സൗകര്യങ്ങൾ, നമ്മളിന്ന് ജീവിക്കുന്ന അനുഭവങ്ങൾ, നമ്മളെന്ന വ്യക്തി ഇവിടെ ഉണ്ടാവും എന്നുള്ളതെല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗം മാത്രമാണ്. പക്ഷേ ആത്യന്തികമായി മനുഷ്യനുമായി ബന്ധപ്പെട്ട മൂല്യങ്ങൾ കൈമാറുന്നിടത്ത് നമുക്ക് വളരെ ഒബ്ജക്റ്റീവായ കൃത്യമായ രൂപത്തിലൊരു കാര്യം ഉണ്ടെന്നുള്ളത് അത് സമയത്തിനും കാലത്തിനനുസരിച്ച് മാറില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് മദ്യപാനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ മദ്യപാനം പലപ്പോഴും പബ്ലിക് സ്പേസിൽ ചെയ്യുന്നില്ലെങ്കിലും വിദേശ നാട്ടിലേക്ക് പോയാൽ അത് പബ്ലിക് സ്പേസിലൊക്കെ വളരെ ആക്റ്റീവായി ചെയ്യുന്നു. അവിടെ എത്തുമ്പോൾ അത് ശരിയും ഇവിടെ എത്തുമ്പോൾ തെറ്റുമാവും, ഒരു മനുഷ്യനെ ഒരിക്കലും ആവാൻ പാടില്ല. പക്ഷേ കൃത്യമായ വിശ്വാസമില്ലെങ്കിൽ അത്തരത്തിലാണ് ചിന്തകൾ വർക്ക് ചെയ്യുക. മറ്റൊരു മേഖല എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ലൈംഗികമായ സദാചാരമില്ലാത്ത ഇടപെടലുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗം സ്ത്രീകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൈനേഴ്സായിട്ടുള്ള ആളുകൾ, അവർ എങ്ങനെയാണ് ഇതിനെ തരണം ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ഇവിടെയുള്ള നാട്ടിലെ നിയമവ്യവസ്ഥിതിയും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തൊരു കാലത്ത് നമുക്ക് അവരിലേക്കൊക്കെ പോയാൽ പോരെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ നാട്ടിലെ നിയമങ്ങളാണ് പുതിയ കാലത്ത് പുരോഗമനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമായ ആളുകൾ പറഞ്ഞത്. കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്നെല്ലാമാണ് അതിന് അക്കാദമികമായി പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് പൂർണ്ണമായി ജീവിക്കാൻ മതിയായതാണ് എന്നാണ്. അപ്പോൾ എന്താ വെച്ചാൽ ശരിയും തെറ്റും തീരുമാനിക്കുന്നത് ഇപ്പോൾ ട്രാഫിക് റൂൾസിൽ നമ്മൾ ശരിയും തെറ്റും തീരുമാനിക്കുന്നത് ജീവിതത്തിലും അങ്ങനെയാണെന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇന്നേ വരെ അവിഹിതം എന്ന് പറയുന്നത് തെറ്റാണ് ഏതെങ്കിലും ഗവൺമെൻറ് വന്ന് നമ്മുടെ അടുത്ത് പറയാറുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ശരിയും തെറ്റും നിശ്ചയിക്കേണ്ടത് ഒരിക്കലും അങ്ങനെയല്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വാദം. തീർച്ചയായും അവിടെ ഒബ്ജക്റ്റീവായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യ നിലക്ക് നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒബ്ജക്റ്റീവായ ഒരുപാട് മൂല്യങ്ങൾ അവിടെ നമ്മൾ നിലകൊള്ളുകയും ആ മൂല്യങ്ങളുടെ വിഷയത്തെ സബ്ജക്റ്റീവായ, റിലേറ്റീവായ, നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായ ഒരുപാട് കാഴ്ചപ്പാടുകളിലേക്ക് അതിനെ കൊണ്ടുപോകാതിരിക്കുകയും ചെയ്യുന്നതാണ് വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ മൂന്നാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്, അങ്ങനെയൊക്കെ ആണെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന പുതിയ കാലത്ത് ഈ യുക്തിവാദികൾ, ലിബറലുകൾ എന്നെല്ലാം പറയുന്ന കൂട്ടർ, അത്തരം ആളുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള നെറേഷൻസ് എന്താണ് എന്നുള്ളത് അപകടകരമായ രൂപത്തിൽ നമ്മൾ വായിക്കേണ്ടതാണ് എന്നുള്ളതാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇസ്ലാമിക ശരിയത്തുമായി ബന്ധപ്പെട്ട വിഷയം, ഇസ്ലാം പ്രാകൃതമാണോ എന്നൊക്കെ ചോദിക്കുന്ന പല ചോദ്യങ്ങളുമായിട്ട് ഇത്തരം ആളുകൾ ഇങ്ങനെ മൈക്കൊക്കെ എടുത്തിറങ്ങും. ഇപ്പോൾ പലപ്പോഴും ഇവിടെയുള്ള ചർച്ച മതപരമായ കാര്യങ്ങൾ പബ്ലിക് സ്പേസിൽ സംസാരിക്കുമ്പോൾ ഭയങ്കരമായ അസഹിഷ്ണുതുള്ള ആൾക്കാരുണ്ട്. അവർക്ക് മതപരമായ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുന്നത് പോലും അലർജിയാണ്. അതുകൊണ്ടാണ് ബീച്ചിൽ കാറ്റുകൊള്ളുന്ന വന്നിരിക്കുന്ന ആളുകളെ പോലും സമാധാനം കൊടുക്കുന്നില്ല എന്നൊക്കെ ചെറിയ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോഴേക്കും ഇത്തരം ആളുകൾക്ക് തോന്നാനുള്ള കാരണം. പക്ഷേ അവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്, ഇവിടെ ശരീഅത്ത് നിയമം അല്ലെങ്കിൽ ഇസ്ലാമിക നിയമം, മതരാജ്യം എന്നെല്ലാം പറഞ്ഞ് പല തെറ്റായ ചിന്തകളും ആളുകളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാൻ ഇത്രയും ചിന്തകൾ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പുരോഗമിച്ച കാലം എന്നൊക്കെ പറയുമ്പോൾ പല ആളുകളും ഇതിനെ എങ്ങനെ എടുക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ മതേതരമായ രാജ്യം അല്ലെങ്കിൽ മതേതരമായ ചിന്തകൾ മത ഇതരമല്ല, മറിച്ച് നമ്മൾ എല്ലാവരും ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു നാട് എന്നതിനപ്പുറത്തേക്ക് ഇതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഈ പറയുന്ന ശരീരത്തിക്കൽ തീരുമാനിക്കുന്നിടത്ത് ഇസ്ലാമിലെ വിശ്വാസം അൾട്ടിമേറ്റ്ലി അത് അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ്. തീർച്ചയായും ഇസ്ലാം വളരെ പ്രായോഗികമായതുകൊണ്ടും അതിൻ്റെ എല്ലാ കർമ്മങ്ങളും അതിൻ്റെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അത് കൃത്യമായും നമുക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ ഒരുപോലെ സാധിക്കേണ്ടതാണ് എന്നുള്ളതുകൊണ്ടും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹയർ എന്ത് എന്നുള്ളതായിരിക്കും അള്ളാഹുക്ക് തീർച്ചയായും പരിഗണിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണോ തീർച്ചയായും മനുഷ്യന് ഉപദ്രവകാരിയായ ജീവികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, മനുഷ്യനുമായി ബന്ധപ്പെട്ട അവൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോഴെല്ലാം ഇസ്ലാം മനുഷ്യ ജീവനുകൾക്കാണ് പ്രാധാന്യം നൽകിയെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. എന്നാൽ അവിടെ തന്നെ നമ്മൾ ഈ പറയുന്ന പുതിയ കാലത്ത് ഉടലെടുക്കുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ഓരോ മുസ്ലിമിനും ബാധ്യതയുണ്ട് എന്നുള്ളതാണ് ചുരുക്കത്തിൽ നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ ഈ പറയുന്ന പുതിയ കാലത്തെ ഇസ്ലാമിക വിമർശനങ്ങളെല്ലാം ഒരിക്കലും മറുപടി കൊടുക്കാൻ സാധിക്കാവുന്നതാവണമെന്നില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ വരുന്നിടത്ത് നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലൊക്കെ ഇവരുണ്ടാക്കിയിട്ടുള്ള വിദ്വേഷങ്ങളെ, ആ വിദ്വേഷങ്ങളെ പൊളിച്ചു എഴുതാൻ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കണമെന്നുള്ളതാണ് അവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. ഈ പറയുന്ന ഇസ്ലാം പരിഷ്കരിക്കണമെന്നെല്ലാം പറയുന്ന ആളുകളുടെ എല്ലാം ആത്യന്തികമായ വാദമെന്നുള്ളത് അത് തന്നെയാണ്. ഇസ്ലാം വെറുപ്പിനെ പതിയെ പതിയെ പതിയെ ഉണ്ടാക്കിയെടുത്ത് അവസാനം ഞങ്ങൾ ഇതിലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു കൈകഴുകൽ നടത്താനാണ് ഇത്തരം ആളുകൾ ശ്രമിക്കുന്നത്. തീർച്ചയായും അള്ളാഹു നമ്മളെ നമ്മുടെ മതത്തിൽ ഉറപ്പിച്ചു നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അങ്ങനെയാണെങ്കിൽ ഈ ശരീരത്തികൾ മനുഷ്യന് നിശ്ചയിക്കാൻ സാധിക്കില്ല, നമ്മൾ ഒരു വലിയ പ്രളയത്തിനാണ് കണ്ടുമുട്ടിയത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, തീർച്ചയായും നാട്ടിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളുടെ അവബോധങ്ങൾ നൽകുന്നിടത്ത് ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ഖുർആനുമായി ബന്ധപ്പെട്ട ചോദ്യം. ഉദാഹരണത്തിന്, ഇപ്പോൾ ഈ അടുത്ത കാലത്തായി വലിയ രീതിയിൽ വിവാദമായിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ് പുതിയ കാലത്ത് ഈ ഖുർആനിൻ്റെ ടെക്സ്റ്റിലേക്ക് നമ്മൾ തിരിച്ചു മടങ്ങുന്ന ഒരു വിഭാഗം ആളുകൾ, പ്യൂരിറ്റേറിയനിസം അല്ലെങ്കിൽ ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസം എന്നൊക്കെയാണ് ഇത്തരം ആളുകൾ അതിനെ പറയുക. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ രൂപത്തിൽ ഇസ്ലാം എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും എല്ലാം എടുക്കുന്ന ആളുകൾ, അത്തരം ആളുകളെ വളരെ വലിയ രൂപത്തിൽ ഒരു ഫണ്ടമെൻ്റലിസ്റ്റായി, മൗലികവാദിയായിട്ടെല്ലാമാണ് പലപ്പോഴും ഇത്തരം ആളുകൾ ചിത്രീകരിക്കുന്നത്. വളരെ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും കൃത്യമായ രൂപത്തിൽ സഹവർത്തിത്വത്തോടുകൂടി, കൃത്യമായ രൂപത്തിലുള്ള സ്നേഹത്തോടുകൂടി പരിഷ്കരിക്കാതെ തന്നെ ഇസ്ലാമിനെ അതിൻ്റെ ഏറ്റവും തനതായ രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അവിടെ തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഇസ്ലാം പറയുന്ന ഒബ്ജക്റ്റീവായ സത്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് സ്വർഗം നേടുക എന്നുള്ളത് തന്നെയാണ്. അള്ളാഹു അതിനെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ, റബ്ബ് തമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വാഖിറുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
3: മാഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, യുക്തിവാദികളും ശരിതെറ്റുകളും. ക്ലാസ് എടുത്തത് ഷംജാസ് കെ അബ്ബാസ്.
5: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വോയിസ് ഓഫ് പീസ്,
6: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്, കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം. വോയിസ് ഓഫ് പീസ്.
3: ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചയിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്. അരക്ഷിതമാവുന്ന ക്യാമ്പസുകൾ ആദ്യ ഭാഗത്തിൽ നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മുഹമ്മദ് ഷമീൽ ടി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ എന്നിവർ ചേരുന്നു.
7: കഴിഞ്ഞ ദിവസം പഞ്ചാബിലെ ലൗലി ക്യാമ്പസിൽ നിന്നുള്ള ഒരു വാർത്ത, ഒരു വിദ്യാർത്ഥിനി റേപ്പ് ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി. അതിലൊരു പൂർണ്ണ സ്ഥിരീകരണം വന്നിട്ടില്ല. അതുപോലെ ക്യാമ്പസ് അത് ഡിനൈ ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളും അതോടൊപ്പം തന്നെയുണ്ട്. എന്നാൽ പോലും ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നിന്നും ഒക്കെ, ഇത്തരത്തിൽ നാഷണൽ ക്യാമ്പസുകളിൽ നിന്ന് പലയിടങ്ങളിലായി നിന്നൊക്കെ പല നിലക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹമീദ് മാഷ്, ഇവിടെ എന്താണ് ഈ ഒരു നാഷണൽ ക്യാമ്പസുകൾ സത്യത്തിൽ സംഭവിക്കുന്നത്? ഒരു ഒരു ഫ്രീയായി എല്ലാ നിലക്കും സ്വാതന്ത്ര്യമുള്ള ക്യാമ്പസുകളെന്ന് മെയിൻ നടക്കുകയും എന്നാൽ ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുമ്പോൾ എവിടെയാണ് പ്രശ്നം വന്നത്?
8: നമ്മൾ ഈ ക്യാമ്പസുകളിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ ഒരു വൈഡർ പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ കാണേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ ബൗദ്ധിക ഈ നിലവാരത്തെ സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബൗദ്ധിക നിലവാരത്തെ നമുക്ക് പൊതുവെ പ്രകടമാകുന്ന ഒന്ന് ക്യാമ്പസുകളാണ്. കാരണം സ്വതന്ത്രമായി ചിന്തിക്കാൻ, അഭിപ്രായം പറയാൻ, പലപ്പോഴും ആ തങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടി ശക്തമായി നിലകൊള്ളാൻ, പ്രക്ഷോഭം നടത്താനൊക്കെ കഴിവുള്ള, അത്തരത്തിലൊരു സ്വാതന്ത്ര്യബോധമുള്ള കുട്ടികളാണ്. അത് പലപ്പോഴും പ്രകടമാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ക്യാമ്പസുകളെ അരാഷ്ട്രീയവൽക്കരിക്കാനുള്ളൊരു ശ്രമം, നമ്മളതിൻ്റെ ഒരു ഒരു പോസിറ്റീവ് ഇതിൽ നോക്കിയാൽ, ശരിയായ രാഷ്ട്രീയം പഠിക്കേണ്ട ഒരു നിലെന്ന് പറയുന്നത് ക്യാമ്പസുകൾ കൂടിയാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഈ സ്കൂൾ സിലബസിൽ തന്നെ സിവിക്സ് എന്ന് പറയുന്ന പിന്നെ സബ്ജക്റ്റ് ഉണ്ടല്ലോ. സിവിക്സ് എന്തിനാണ് പഠിപ്പിക്കുന്നത്? എന്താണോ സിവിൽ റൈറ്റ്സ്, അല്ലെങ്കിൽ എന്താണ് ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഒരു സങ്കല്പം എന്താണ്, അതൊക്കെ കുട്ടികൾ പഠിക്കണം. മാത്രമല്ല, അതിന് വിരുദ്ധമായി രാജ്യത്ത് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഇത് തുലനം ചെയ്തുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു സിവിക് സൊസൈറ്റിയല്ല, അല്ലെങ്കിൽ ഒരു സിവിക് സങ്കല്പമല്ല ഈ രാഷ്ട്രത്ത് പുലരുന്നത്, അല്ലെങ്കിൽ സെക്കുലർ സങ്കല്പമല്ല, ഡെമോക്രാറ്റിക് സങ്കല്പമല്ല, സോഷ്യലിസ്റ്റ് ഇതല്ല എന്നൊക്കെ മനസ്സിലാക്കി അതിനെതിരെ പ്രതികരണ സജ്ജമാകേണ്ടവരാണ് വിദ്യാർത്ഥികൾ. ആ നിലയ്ക്ക് പലപ്പോഴും ഈ പഠനവും അറിവും അവരുടെ ഈ പറയുന്ന ഒരു ഇനീഷ്യേറ്റീവും തമ്മിലുള്ളൊരു ഗ്യാപ്പ് ഇടക്കാലത്ത് വളരെ പ്രകടമായിരുന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ വലിയ പ്രക്ഷോഭം ഉണ്ടായത് വട്ടൽ കമ്മീഷൻ വരുമ്പോഴാണ്. അത് ശരിക്കും പറഞ്ഞാൽ എന്തായിരുന്നു? രാജ്യത്ത് അവഗണിക്കപ്പെട്ട ഒരു വിഭാഗത്തിന് ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു നീതിയെങ്കിലും പ്രദാനം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കമ്മീഷൻ്റെ ചില ആശയങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഒരു പ്രക്ഷോഭം ഉണ്ടാവുന്നത്. അവിടെ നമ്മൾ പറയുന്ന ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് വിരുദ്ധമായി കൊണ്ടുള്ള ഒരു പ്രക്ഷോഭം തന്നെ പറയേണ്ടി വരും. അപ്പോൾ പിൽക്കാലത്ത് നമ്മൾ അത്ര മാസീവായിട്ടുള്ള പ്രക്ഷോഭങ്ങളൊന്നും അധികം കാണില്ല. പിന്നെ അഴിമതിക്കെതിരെ നമ്മുടെ മോദി സർക്കാരൊക്കെ അധികാരത്തിൽ വരികയുണ്ടായ സമയത്ത് അങ്ങനെ ഈ അപൂർവം ചില സാധനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അപ്പോൾ പകരം നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ദളിത് പീഡനങ്ങൾ, അല്ലെങ്കിൽ അവരെ പിന്നെ വളരെ ആസൂത്രിതമായി തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ വൻകിട ക്യാമ്പസുകളിൽ വരെ സംഭവിക്കുന്നതായിട്ട്. റാഗിങ് എന്താണ് പലപ്പോഴും ഇത്, നമുക്ക് കേരളത്തിൽ പോലും എന്താണ് കെട്ടുകളില്ലാത്ത രൂപത്തിൽ റാഗിങ് ഒക്കെ എന്ത് ചെയ്തു അരങ്ങേറുകയുണ്ടായി. ഇതുപോലെ അധ്യാപകരിൽ നിന്ന് തന്നെ ഉള്ള ഇപ്പോൾ സെക്ഷുവൽ അസാൾട്ട് അടക്കമുള്ള പ്രശ്നങ്ങൾ, പിന്നെ ഇപ്പം പി എച്ച് ഡി ഒക്കെ ചെയ്യുന്ന, അതായത് ഡോക്ടറേറ്റിനൊക്കെ വേണ്ടി ശ്രമിക്കുന്ന പലരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അത് പരസ്യമായിട്ടൊക്കെ അപമാനിക്കപ്പെടുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു ധൈര്യം ക്യാമ്പസിൽ എങ്ങനെ വന്നു എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നിച്ചാൽ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ, ഇപ്പോൾ എൻ്റെ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ പോലും അങ്ങനത്തെ എന്തെങ്കിലും ഇപ്പോൾ ഒരു ക്യാമ്പസ് നമ്മൾ പഠിക്കുന്ന ഒരു ക്യാമ്പസിൽ കേൾക്കാനിട വന്നാൽ തന്നെ നമ്മളെന്ത് ചെയ്യും, നമ്മളൊക്കെ അതിനെതിരെ പ്രതികരിച്ചിട്ടുള്ളവരാണ്, പ്രതികരിക്കാൻ ധൈര്യമുണ്ടായിരുന്നവരാണ്. അപ്പോൾ എങ്ങനെയാണ് ക്യാമ്പസുകൾ ഇങ്ങനെ നിഷ്ക്രിയമാക്കിയെന്നുള്ള ചോദ്യം ഉണ്ട്. അതിൻ്റെ ഒരു ഡി എൻ എ മറ്റേ പരിശോധിക്കപ്പെടുന്നതിനർത്ഥം, അപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ആൾട്ടർനേറ്റീവായിട്ട് വളർന്നു വരുന്നൊരു സംസ്കാരത്തിൻ്റെ പ്രശ്നവും ഇതിൻ്റെ കൂടെ ഉണ്ട് എന്നർത്ഥം. അപ്പോൾ നമുക്കറിയാം ഈ പലതും അവിടെ തടയപ്പെടുന്നുണ്ട്. ഇപ്പോൾ കുറച്ചെങ്കിലും രീതിയിൽ ഈ പ്രക്ഷോഭ സ്വഭാവമുള്ള രാഷ്ട്രീയമുള്ള ആളുകൾ, ഇപ്പോൾ ഒമർ ഖാലിദിൻ്റെ പേരിലുള്ള ഒരു ഡോക്യുമെൻ്ററി, അത് പ്രദർശിപ്പിക്കാൻ വേണ്ടിയൊരു ശ്രമം പല ക്യാമ്പസുകളിലും അതിശക്തമായിട്ട് പ്രതിരോധിക്കപ്പെട്ടു, തടയപ്പെടുകയും ചിലതൊരു ബോധപൂർവം അതിനു വേണ്ടിയൊരു സംഘം അവിടെ ഉണ്ടെന്നർത്ഥം. അതേസമയം ജെ എൻ യുവിലെ വൈസ് ചാൻസലർ അവിടെ ഉണ്ടിക കിട്ടാൻ വേണ്ടി, ചില സംഭാവന കിട്ടാൻ വേണ്ടിയിട്ടുള്ള വലിയ തന്ത്രം പറഞ്ഞു കൊടുത്തു. അവിടെ ചെറിയൊരു അമ്പലമൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഉണ്ടാക്കിയിട്ട് അവരൊരു ഭണ്ഡാരം വെച്ചാൽ മതി എന്നാണ്. ഇതാലോചിച്ചു, ഇതേ ജെ എൻ യുവിലാണ് തടയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഈ എന്തൊരു സംസ്കാരത്തെയാണോ ഇതുണ്ടാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, ഏതൊരു സംസ്കാരത്തെയാണോ തടയാൻ ശ്രമിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഒരു പിന്നെ നമ്മുടെ ഒരു ക്യാമ്പസിൻ്റെ പൊതുബോധത്തെ ഭരിക്കുന്നത് എവിടെ, മൊത്തം ഇന്ത്യയിലെടുത്തു കഴിഞ്ഞാലും ഭരിക്കുന്നത് ഒരുതരം സ്വാതന്ത്ര്യബോധമാണ്. നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ല, ഏറ്റവും കൂടുതൽ ലിബറൽ ആശയങ്ങൾ സ്വാംശീകരിച്ചിട്ടുള്ളത്, അത് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ഇനി സംഘപക്ഷമാണെങ്കിലും ഈവൻ ചില മുസ്ലിം പക്ഷങ്ങളാണെങ്കിൽ പോലും ഒക്കെ ഈ ഒരാശയത്തെ വളരെ അനുക്രമമായിട്ട് ചില മെല്ലെ മെല്ലെ അറിയാതെ തന്നെ സ്വാംശീകരിക്കുകയും അതിൻ്റെ വക്താക്കളും പ്രയോക്താക്കളും ഒക്കെ ആയി മാറിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെ ഈ ക്യാമ്പസുകളിൽ പലപ്പോഴും നമ്മൾ പോയി കഴിഞ്ഞാൽ കാണുന്ന പലതും നമ്മൾക്ക് ദഹിക്കാനിടയില്ല, പക്ഷേ അവിടുത്തെ ക്യാമ്പസിന് സംബന്ധിച്ചുള്ളത് സ്വീകാര്യമായ ഒരു എന്താ പറയുക,
7: നോർമലാണെന്നർത്ഥം.
8: ഇനി രണ്ടാം നമ്മൾ വെച്ചാൽ ഈ പല ക്യാമ്പസുകൾ, ഇപ്പോൾ ഈ ലവ്ലി പ്രൊഫഷണൽ ക്യാമ്പസ് അടക്കമുള്ളതൊക്കെ വളരെ വിശാലമായ ക്യാമ്പസുകളാണ്. അപ്പോൾ നമുക്ക് കേരളത്തിലൊക്കെ അത്തരത്തിൽ അപൂർവമായിട്ടുള്ള ക്യാമ്പസുകളുള്ള ഇപ്പോൾ 500, 600, 1000 ഏക്കർ പരന്ന് കിടക്കുന്ന ക്യാമ്പസുകളെന്ന് നമുക്കിവിടെ ആലോചിക്കാൻ സ്വപ്നം കാണാൻ പോലും എന്തില്ല, പറ്റില്ല. അപൂർവമായിട്ട് ഒന്നോ രണ്ടോ ക്യാമ്പസ് അങ്ങനെ ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ പല ഈ സ്റ്റേറ്റ് നമ്മുടെ സ്റ്റേറ്റിന് പുറത്തുള്ള പല ക്യാമ്പസുകൾ ഇത്തരത്തിൽ വളരെ വിശാലമായിട്ടുള്ള ക്യാമ്പസുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഉള്ള ഈ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും അതിനകത്തുള്ള പലതിൻ്റെയും സാധ്യതകൾ എന്ന് പറയുന്നതും അത്ര തന്നെ വിപുലമാണ്. ഇത് പിന്നെ വേണ്ട എന്ന് പറയുന്നവരല്ല ആരും. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഹോസ്റ്റലുകൾ, പല ഹോസ്റ്റലുകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ രാത്രികാലങ്ങളിലൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാം, അതിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് താമസിക്കുന്ന ഹോസ്റ്റലുകൾ, ഇപ്പോൾ കോണ്ടംസ് വരെ എന്താണ് വിതരണം ചെയ്യുന്ന മറ്റേ ഹോസ്റ്റലുകളാണെന്നർത്ഥം. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു നോർമലൈസ് ചെയ്യപ്പെട്ട ഒരവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ കൺസെൻ്റോടെ എന്തും നടക്കുന്ന ക്യാമ്പസുകൾ തന്നെയാണ് ഉള്ളത്. ഇതെല്ലാം നമ്മൾ പറയുന്നതിനർത്ഥമല്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് പലപ്പോഴും സീനിയേഴ്സ് മിസ്യൂസ് ചെയ്യുന്ന അവസ്ഥയും ഉണ്ട്. അതൊക്കെ പല ഘട്ടങ്ങളിലും ഇത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്താണ്, ഈ ഇപ്പറയുന്ന വിദ്യാർത്ഥി വിഭാഗത്തിൽ പെടാത്ത ഒരു തൊഴിലാളി ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നു, അസോൾട്ട് ചെയ്യുന്നു, അവർ വീട്ടിലേക്ക് പോകുന്നു, അവർ ആത്മഹത്യ ചെയ്യുന്നു, ഇതാണ് വാർത്ത. ഇതിനെ പ്രൊഫഷണൽ ലവ്ലി പ്രൊഫഷണൽ കോളേജിലെ മാനേജ്മെൻറ്റും നിഷേധിക്കുന്നു, പോലീസും നിഷേധിക്കാൻ ശ്രമിക്കുന്നു. ഇത് സ്വാഭാവികമായിട്ടും ഈ വിദ്യാർത്ഥികളുടെ രോഷം കൂട്ടുന്നു. കാരണം എന്തായാലും അവർക്കൊരു ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടുള്ളൊരു കാര്യത്തെ ഈ പറഞ്ഞ പോലെ ചില ഈ തന്ത്രപരമായിട്ടൊക്കെ നിഷേധിച്ചു കഴിഞ്ഞാലൊന്നും അത് സമ്മതിച്ചു കൊടുക്കാനുണ്ടല്ല. ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യത്തേതല്ല എന്നുള്ളത് തന്നെയായിരിക്കും.
9: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചയിൽ നിന്നും തെരഞ്ഞെടുത്ത പ്രസക്ത ഭാഗമാണ് നാം ഇപ്പോൾ കേട്ടത്. അരക്ഷിതമാവുന്ന ക്യാമ്പസുകൾ, ഭാഗം 1. ചർച്ചയിൽ പങ്കെടുത്തത് മുഹമ്മദ് ഷമീൽ ടി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ, പറപ്പൂർ.
10: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് TV. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് TV. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിലെ തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം പഠിക്കാറുള്ളത്. ഇന്ന് വീട്ടുകാരെ രാത്രി നമസ്കാരത്തിനു വേണ്ടി വിളിച്ചുണർത്തിൽ ഈ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ ولا عدوان الا على الظالمين واصلي واسلم على نبينا رحمه للعالمين وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ 212-ാമത്തെ അധ്യായമായി ബാബു ഫളി ഖിയാമില്ലൈൽ, രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള 1161-ാമത്തെ ഹദീസ്. വഅൻ അലിയ്യൻ റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വറഖഹു വഫാത്തിമത ലൈലൻ ഫഖാല അലാ തുസല്ലിയാനി. മുത്തഫഖുൻ അലൈഹി. ത്വറഖഹു അതാഹു ലൈലൻ. സഹോദരങ്ങളെ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രനാണ്. അതേപോലെ തന്നെ 4-ാമത്തെ ഇസ്ലാമിൻ്റെ ഖലീഫയാണ്. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പുത്രി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവുമായ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വറഖഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ അലി റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക്, അവരുടെ റൂമിലേക്ക്, വഫാത്തിമത്ത ഫാത്തിമയുടെയും റൂമിലേക്ക്, ലൈലൻ രാത്രിയിലിങ്ങനെ അവരുടെ ഡോറിലിങ്ങനെ മുട്ടി നോക്ക് ചെയ്തു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, അലാ തുസല്ലിയാനി, നിങ്ങൾ രണ്ടുപേരും നമസ്കരിക്കുന്നില്ലയോ എന്ന്. രാത്രിയിൽ വാതിൽ മുട്ടുന്നതിനാണ് തുറക്ക എന്ന് പറയുക. ഈ ഹദീസിൻ്റെ സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹു മുസ്ലിമിലെല്ലാം വന്നിട്ടുള്ള ഹദീസാണ്. മറ്റൊരു റിവായത്ത് പ്രകാരമാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തുറക്കഹു വ ഫാത്തിമത ബിൻത റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലൈലത്തൻ, ഒരു രാത്രിയിൽ അവിടുത്തെ പ്രിയ പുത്രി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ അവരുടെ റൂമിൻ്റെ വാതിൽ ഇങ്ങനെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മുട്ടി. ഫഖാല ലഹും, അവരോട് ചോദിച്ചു, അലാ തുസല്ലൂൻ, നിങ്ങൾ നമസ്കരിക്കുന്നില്ലേ? ആ സമയത്ത് ഖാല അലിയുൻ, അലി റളിയല്ലാഹുവിന് പറയുന്നുണ്ട്, ഫഖുൽത്തു, ഞാൻ പറഞ്ഞു, യാ റസൂലുള്ളാഹ, അള്ളാഹുവിൻ്റെ ദൂതരെ, ഇന്നമാ അൻഫുസന ബിയദില്ലാ, നിശ്ചയമായും ഞങ്ങളുടെ എല്ലാ ആത്മാവുകൾ അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഫൈദാ ഷാ അയ്യ ബഅസന ബഅസന, അള്ളാഹു എഴുന്നേൽപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ഞങ്ങൾ എഴുന്നേൽക്കും എന്ന്. ഫൻസറഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹീന ഖുൽതു ദാലിക, അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ നിന്ന് പിരിഞ്ഞു തിരിഞ്ഞുപോയി. വലം യർജിഉ ഇലയ്യ ഷൈഅൻ, എന്നോട് യാതൊന്നും തന്നെ മറുപടി പറഞ്ഞില്ല. സുമ്മ സമിഉതുഹു വഹുവ മുദബിറുൻ യദ്രിബു ഫഖിദഹു വയഖൂൽ, എന്നിട്ട് ഞാൻ കേൾക്കുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു പോകുന്ന സമയത്ത് തൻ്റെ തുടയിലിങ്ങനെ അടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വക്കാനൽ ഇൻസാനു അക്സറ ഷൈഇൻ ജദല, മനുഷ്യൻ ഏറ്റവും കൂടുതൽ തർക്കിക്കുന്നവനാകുന്നു എന്ന സൂറത്തുൽ കഹ്ഫിലെ 54-ാമത്തെ ആയത്ത് ഓതുകയുണ്ടായി എന്ന്. സഹോദരങ്ങളെ, വലിയൊരു പാഠവും സന്ദേശവും നമുക്ക് പകർന്നു നൽകുന്ന ഹദീസാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമുല്ലൈലിന് എത്രത്തോളം പ്രാധാന്യം നൽകിയിരുന്നു എന്നത് ഇതറിയിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അത് ഉപേക്ഷിക്കാറില്ല, രോഗിയായ സന്ദർഭത്തിലല്ലാതെ അതൊഴിവാക്കിയിട്ടില്ല. മാത്രവുമല്ല, വക്കാന യഹുസ്സു അഹ്ലഹു വയുഹരിദുഹും അലാ ഖിയാമുല്ലൈൽ, സ്വന്തമായി രാത്രി നമസ്കാരം നിർവഹിക്കുക മാത്രമല്ല, അവിടുത്തെ വീട്ടുകാരെ ആ കാര്യത്തിനു വേണ്ടി വിളിച്ചുണർത്തുകയും അവരോട് നമസ്കരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുക എന്നത് അതൊരു മഹത്തായ കാര്യമാണ്. കുടുംബത്തെയും ആ ഒരു നന്മയിൽ പങ്കാളികളാക്കുക എന്നത് ദീനിൻ്റെ ഒരു നന്മ അവർക്ക് പകർന്നു നൽകുകയും അതവർക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവരെ ഉണർത്തുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ ഹദീസിലൂടെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുമായി ഒന്നിച്ചുള്ള ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നസീഹത്തുകളുമെല്ലാം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അലി റളിയല്ലാഹുഅൻഹും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും ഉറങ്ങുന്ന ആ ഒരു സമയത്ത് അവരെ നമസ്കരിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. അലാ തുസല്ലിയാനി, നിങ്ങൾ നമസ്കരിച്ചിട്ടില്ലയോ? അതായത് രാത്രി നമസ്കാരമാണ്, ഫജറിന് മുമ്പുള്ള സമയത്താണ്. ആ സമയത്താണ് അലി റളിയല്ലാഹുഅൻഹു ഇപ്രകാരം പറയുന്നത്, യാ റസൂലല്ലാഹ് അൻഫുസന ബിയദില്ല, ഞങ്ങളുടെ നഫ്സുകൾ അള്ളാഹുവിൻ്റെ കയ്യിലാണെന്ന് പറയുമ്പോൾ അദ്ദേഹം അതിനൊരു എക്സ്ക്യൂസ്, ഫഅതദ റബി അന്നഹുമ ഇന്നമാ തറക സ്വലാത്ത ദൂന ഇറാദതിഹിമ, നമ്മളങ്ങനെ ഉറങ്ങിപ്പോവുകയാണെങ്കിൽ അത് നമ്മളെ ഉദ്ദേശത്തിൽപ്പെട്ടതല്ലോ, കാരണം അള്ളാഹു നമ്മെ ഉറക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. വ അർവാഹുഹുമ ലൈസത്ത് ബൈദിഹിമ, അവിടെ ഉദ്ദേശിച്ചത് ഞങ്ങളുടെ ആത്മാവുകളൊന്നും ഞങ്ങളുടെ കൈകളിലല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല എപ്പോഴാണോ എഴുന്നേൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോഴാണല്ലോ എഴുന്നേൽക്കുക. ആ നിലക്കാണ് അദ്ദേഹം പറയുകയുണ്ടായത്. അള്ളാഹു യത്തവഫ അൻഫുസ ഹീന മൗതിഹ, സൂറത്ത് സുമറിൽ 42-ാമത്തെ വചനത്തിൽ ആത്മാവുകളുടെ വിഷയത്തിൽ അപ്രകാരം പറഞ്ഞിട്ടുണ്ട്. ഉറക്കം എന്നുള്ളത് ഒരു മരണത്തിൻ്റെ ഭാഗമാണ്. ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല മരിക്കുന്ന സമയത്താണ് പൂർണ്ണമായി അവരുടെ ആത്മാവുകളെ ഏറ്റെടുക്കുന്നത്. അതല്ലാത്തവയെ ഉറങ്ങുന്ന സമയത്ത് അവരുടെ ആത്മാവുകളെ പിടിക്കുകയും പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ ആത്മാവുകളുടെ ആ ശരീരങ്ങളിലേക്ക് തന്നെ ആത്മാവുകളെ തിരിച്ചയക്കുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിൻ്റെ മറുപടി കേട്ട് യാതൊന്നും പറയാതെ തിരിഞ്ഞു നടക്കുകയും, മനുഷ്യനിങ്ങനെ താർക്കികനാണ്, തർക്കിക്കുന്ന ആ ഒരു അവസ്ഥയാണ് മനുഷ്യനുള്ളത് എന്നത് സൂറത്തുൽ കഹ്ഫിൽ വന്നതായ 54-ാമത്തെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് ഓതുകയും ചെയ്തു എന്നാണ്. പെട്ടെന്ന് തന്നെ ഇപ്രകാരം ഒരു മറുപടി പറയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊന്നും ഇപ്രകാരം

ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവരെ വിളിച്ചുണർത്തി നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക. ഫർദുകൾക്ക് മാത്രമല്ല, പുണ്യങ്ങളേറെ ലഭിക്കുന്നതായ രാത്രി നമസ്കാരത്തിനു വേണ്ടി, വിത്ര നമസ്കാരത്തിനു വേണ്ടി അപ്പോഴൊക്കെ തന്നെയും അത് നിർവഹിക്കേണ്ടതാണ്. ജീവിതത്തിൽ കുടുംബത്തെയും കൂടി ആ നന്മകളിൽ ഭാഗവാക്കാകുക എന്നത് ആളുകളോട് കൽപ്പിക്കപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്കതിൽ ഉത്തമമായ മാതൃകയുണ്ട്. വീട്ടിലെ ഗൃഹനാഥൻ, വീട്ടിലെ ഉമ്മയും ഉപ്പയുമൊക്കെ മക്കളെ ആ രൂപത്തിൽ അവരുടെ ദീനിൻ്റെയും ദുനിയാവിൻ്റെയും എല്ലാം നന്മകൾ അവർക്ക് അറിയിച്ചു കൊടുക്കുകയും അത് ശീലിപ്പിക്കുകയും ചെയ്യണം എന്നത് നമുക്ക് കാണാൻ സാധിക്കും. നസീഹത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുടുംബത്തിൽ അപ്രകാരം അത് പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത്. ഈ ഹദീസിൽ നിന്നൊരുപാട് പ്രയോജനങ്ങൾ, ഉപകാരങ്ങൾ, പാഠങ്ങൾ വിശ്വാസികൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഉമ്മത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള ഹിർസ്, ആ താൽപ്പര്യം, അവിടുത്തെ സ്വഹാബികളുടെ വീടുകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു ചെല്ലാറുണ്ട്. അവർക്ക് വേണ്ട നസീഹത്തുകൾ അവരുടെ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ഇബാദത്ത് കൊണ്ടവരെ ഉണർത്താറുണ്ട്, ഓർമ്മിപ്പിക്കാറുണ്ട്. അതേപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞ വാക്ക്, ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ടോ നബിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ആ ഒരു ചിന്തയെ അദ്ദേഹം അവിടെ ഉണർത്തിയെന്നത് മാത്രമാണ്. അതേപോലെ ഖുതൂറത്തുൽ മുജാദല ഫിൽ ഹഖ്, ഹക്കായ ഒരു വിഷയത്തിൽ തർക്കിക്കുക എന്നതിൻ്റെ അപകടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യന് ഇങ്ങനെ ഒരു താർക്കികനാണ്, വ്യക്തമായ ഒരു തർക്കം മനുഷ്യൻ്റെ പ്രകൃതത്തിലുണ്ട്. ശറഈയായ വിഷയങ്ങളിൽ തർക്കിക്കുന്നതിൽ നിന്ന് ആളുകൾ വിട്ടുനിൽക്കേണ്ടതുണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അല്ലഹദു ബിൽ അസ്ബാബി മഅ തവക്കുലി അലല്ലാഹ്, അല്ലാഹുവിൽ തവക്കുലാക്കുന്നതോടൊപ്പം തന്നെ കാരണങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും വേണം. ആത്മാവുകൾക്ക് അല്ലാഹുവിൻ്റെ കൈകളിലാണ്. എന്നാൽ എഴുന്നേൽക്കാൻ സുബഹിക്ക് മുമ്പ് തഹജ്ജുദ് നമസ്കാരത്തിന്, വിത്ര നമസ്കാരം നിർവഹിക്കുവാനൊക്കെ, ഇബാദത്ത് നിർവഹിക്കുവാൻ വേണ്ടി എഴുന്നേൽക്കുക, അതിന് അലാറം വെക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് നമ്മൾ നിർവഹിക്കേണ്ട കാര്യമാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയൊരു ഉറക്കമല്ല വിശ്വാസികളിൽ നിന്നുണ്ടാവേണ്ടത്. സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കണം. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വിത്രനും തഹജ്ജുദിനും പറ്റി ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുന്ന, ആരുണ്ട് എന്നോട് ചോദിക്കാൻ ഞാനവന് നൽകാം, ആരുണ്ട് എന്നോട് ഇസ്തിഗ്ഫാറിനെ തേടാൻ ഞാനവന് പുറത്തു കൊടുക്കാം എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതായ ആ ഒരു സന്ദർഭമാണത്. അതോടൊപ്പം തന്നെ ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സുഹാബത്തിൻ്റെ ആ ഒരു അദബ്. അലി റളിയല്ലാഹുവിനു ഡയറക്റ്റായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങനെ ഒരു കാര്യം പറയല്ല, മറിച്ച് യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ എന്ന് വിളിച്ചുകൊണ്ട് വളരെ ബഹുമാനത്തോടെ ആദരവോടുകൂടിയാണ് അലി റളിയല്ലാഹുവിനും സംസാരിക്കുന്നത്. അതേപോലെ തന്നെ സഹോദരങ്ങൾ, ഏറ്റവും വലിയൊരു കാര്യം സ്വന്തം കുടുംബത്തെ, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ, വിശ്വാസികളെ നിങ്ങൾ സ്വന്തത്തെയും കുടുംബത്തെയുമെല്ലാം നരകത്തിൽ നിന്ന് രക്ഷിക്കണം, കാത്തുസൂക്ഷിക്കണം എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കുക എന്നുള്ള നിലക്ക് കുടുംബത്തിൽ, വീട്ടിൽ ഇത്തരത്തിൽ ശീലിപ്പിക്കേണ്ടുന്നതായ കാര്യങ്ങളാണ് നമസ്കാരവും രാത്രി നമസ്കാരവും വിത്ര നമസ്കാരവും ഒക്കെ എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അലി റളിയല്ലാഹു അൻഹു ഇവിടെ നൽകിയ മറുപടിയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനോട് നമ്മൾ സഹായം തേടണം, തൗഫീഖിനെ തേടണം. നമ്മെ സഹായിക്കാൻ വേണ്ടി, നമുക്ക് തൗഫീഖ് ലഭിക്കാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ തൗഫീഖുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റബ്ബിന് കീഴ്പ്പെട്ട് അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധ്യമാവുകയുള്ളൂ. അതേപോലെ തന്നെ ഖദറിനെ തെളിവാക്കിക്കൊണ്ട് നാം ഒന്നും ഇബാദത്തുകൾ ഉപേക്ഷിക്കുക എന്നത് ഒരിക്കലും തന്നെ പാടുള്ളതല്ല. തിന്മകൾ ചെയ്യാനോ നന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനോ വിധിയെ ഒരിക്കലും തന്നെ നമ്മൾ പഴിക്കാൻ പാടില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പുണ്യം നേടിയെടുക്കാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടതായ, അറിയിച്ചു തന്നതായ കാരണങ്ങളെ നമ്മൾ സ്വീകരിക്കണം. ആ ഇബാദത്തുകളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ
ശീലിക്കുകയും ശീലിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. രാത്രി നമസ്കാരം.

0: അപ്രകാരമാണ്. അതിൻ്റെ അസറുകൾ ഹൃദയങ്ങളിൽ നന്മകൾ ഉണ്ടാക്കുവാനും അള്ളാഹുവോടൊപ്പം ഇസ്തിഖാമത്തോടു കൂടി നിൽക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു മഹത്തായ കർമ്മമാണ് രാത്രി നമസ്കാരം. വല്ലദീന യബീസൂന ലിറബ്ബിഹിം സുജ്ജദം വഖിയാമ, അവർ രാത്രി അള്ളാഹുവിന് സുജൂദിലായി ഖിയാമിലായി കഴിച്ചുകൂട്ടുന്നവരാണ് എന്ന് ഇബാദുറഹ്മാനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഫുർഖാനിൽ വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നന്മയുടെ ആളുകളെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചത് കാനു ഖലീല മിനല്ലൈലിമാ യഹ്ജഊൻ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അവർ രാത്രിയിൽ കുറച്ച് മാത്രമേ ഉറങ്ങുകയുള്ളൂ, ആ സഹാറിൻ്റെ അത്താഴത്തിൻ്റെ സമയത്ത് അവർ ഇസ്തിഗ്ഫാറിനെ തേടുന്നവരാണ് എന്നതൊക്കെ. സഹോദരങ്ങളെ, ഇതിൽ നിന്നൊക്കെ നമുക്ക് വലിയ ഒരു പാഠമാണ് ലഭിക്കുന്നത്. സ്വന്തം കുടുംബത്തോട്, മക്കളോട്, മരുമക്കളോട് ഒക്കെ വീട്ടിൽ വിളിച്ചുണർത്തുകയും സുബഹിക്ക് മുമ്പ് തന്നെ അവരെ വീട്ടിൽ വിളിച്ചുണർത്തി നമസ്കരിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന ഒരു ചര്യയാണ്. വളരെ സ്നേഹത്തോടെ, നസീഹത്തോടുകൂടി ഉപദേശമാണ്, അവർക്കും ആ നന്മ ലഭിക്കട്ടെ എന്നത്. ഉറങ്ങാൻ വേണ്ടി റാഹത്തോടുകൂടി ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു വിടുകയല്ല, മറിച്ച് തൻ്റെ മക്കളെയും കുടുംബത്തെയും ഒക്കെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുക എന്നത് അവരോടുള്ള സ്നേഹമാണ്. ഭൗതികമായ എല്ലാ സൗകര്യങ്ങളും അവർക്ക് നൽകുന്നതോടൊപ്പം തന്നെ ആത്മീയമായിക്കൊണ്ടുള്ള നന്മകളിൽ മുന്നേറാനുള്ള ഉപദേശങ്ങളും അവർക്ക് നൽകണം എന്നതെല്ലാം പണ്ഡിതന്മാർ ഈ ഹദീസിൽ നിന്ന് നമ്മെ ഉണർത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല രാത്രി നമസ്കാരം നിർവഹിക്കുവാൻ നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സാലിഹീൻ. വീട്ടുകാരെ, രാത്രി നമസ്കാരത്തിന് വേണ്ടി വിളിച്ചുണർത്തേണ്ടതിൻ്റെ പ്രാധാന്യം വിശദീകരിച്ചിരിക്കുന്ന ഹദീസാണ് ഇപ്പോൾ നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
3: ജുബ്ബ ധരിക്കുന്നതിൽ പ്രത്യേക സുന്നത്തുണ്ടോ എന്നാണ്.
4: ഒരു വിശ്വാസിയുടെ വസ്ത്രം എപ്രകാരമായിരിക്കണമെന്ന് ഇസ്ലാം കൃത്യമായി അനുശാസിക്കുന്നുണ്ട്. അവൻ്റെ ഔറത്ത് മറയുന്ന, ശരീരത്തിൽ ഇറുകിപ്പിടിച്ചു നിൽക്കാത്ത, ശരീരത്തിൻ്റെ മാംസളമായ ഭാഗങ്ങൾ പുറത്തേക്ക് കാണാത്ത രൂപത്തിലുള്ള വസ്ത്രങ്ങളാണ്, അയവുള്ള വസ്ത്രങ്ങളാണ് ഓരോ വിശ്വാസിയായ പുരുഷനും സ്ത്രീയുമെല്ലാം ധരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖമീസ് ഇഷ്ടമായിരുന്നു എന്നും ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഖമീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുട്ടുവരെ താഴ്ന്നു നിൽക്കുന്ന നീളമുള്ള കുപ്പായത്തിന് പറയുന്ന പേരാണ് ഖമീസ്. ആ രൂപത്തിലുള്ള വസ്ത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നു. എന്നാൽ ഇന്ന് അറബികൾ ധരിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രമായിരുന്നില്ല പലപ്പോഴും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന വസ്ത്രം, മറിച്ച് നീളമുള്ള കുപ്പായം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖമീസ് അഥവാ മുട്ടുവരെ എത്തി നിൽക്കുന്ന രൂപത്തിലുള്ള കുപ്പായം അഥവാ ഷർട്ട്. ഈ വസ്ത്രം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ട രൂപമാണ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. എന്നാൽ ആ വസ്ത്രം തന്നെ ധരിച്ചാൽ മാത്രമേ, അതല്ലെങ്കിൽ ആ കുപ്പായം ധരിച്ചാൽ മാത്രമേ നിസ്കാരം ശരിയാവുകയുള്ളൂ, നിസ്കാരത്തിൻ്റെ ഷർത്തായിക്കൊണ്ടോ നിസ്കാരത്തിൻ്റെ മറ്റു നിബന്ധനകളായിക്കൊണ്ടോ ഒന്നും തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ കാണാൻ സാധ്യമല്ല. മറിച്ച് നിസ്കാരത്തിൽ നിർബന്ധമായും മറയണമെന്ന് പറയുന്ന രൂപത്തിലുള്ള ഏതൊക്കെ ഔറത്തുകൾ ഔറത്തിൻ്റെ ഭാഗമായി പഠിപ്പിച്ചിട്ടുണ്ടോ ആ ഭാഗങ്ങളെല്ലാം കൃത്യമായി മറയുന്ന ലൂസുള്ള, അതുപോലെ തന്നെ ഏത് വസ്ത്രവും ധരിക്കാവുന്നതാണ്. പിന്നീട് വസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാമിക കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ മുആമലാത്തുകൾ, അതുപോലെ തന്നെ ഇൻതിഫാഅത്തുകൾ, ക്രയവിക്രയങ്ങൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉപകാരമുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമെന്ന് പറയുന്നത് ഹലാലി എന്നതാണ്. പാടില്ല എന്നു പറയാനാണ് തെളിവുകൾ ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നീളമില്ലാത്ത കുപ്പായങ്ങൾ ധരിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നിർദ്ദേശം വരാത്ത കാലഘട്ടത്തോളം മാന്യമായ ഒരു നാട്ടിലെ വസ്ത്രമെന്നുള്ള നിലയ്ക്ക് നാട്ടിലുപയോഗിക്കുന്ന ഏത് വസ്ത്രവും നിസ്കരിക്കുന്ന സമയത്ത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ധരിക്കാവുന്നതാണ്, അതിൽ യാതൊരു വിരോധവും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു അഅലം.
3: ലീസിന് വീട് എടുക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ്.
5: അടുത്ത കാലത്തായി ആളുകളിൽ നിന്നും ഉണ്ടാവുന്ന ഒരു സംശയമാണ് ലീസ് അഥവാ ഒറ്റയ്ക്ക് ഉള്ള ഇസ്ലാമിൻ്റെ വിധി എന്ത് എന്ന്. അതിൻ്റെ രൂപം, ഒരാൾക്ക് പണം ആവശ്യമുണ്ട്, മറ്റൊരാളുടെ കയ്യിൽ വാഹനമോ സ്ഥലമോ വീടോ ഉണ്ട് എങ്കിൽ കാശുള്ള വ്യക്തി നിശ്ചിത സംഖ്യ വാഹനത്തിൻ്റെ ഉടമക്ക് നൽകുകയും വാഹനത്തിൻ്റെ ഉടമ വാഹനം കാശിൻ്റെ ആളിന് നൽകുകയും പിന്നീട് നിശ്ചയിക്കപ്പെട്ട അവധി എത്തിക്കഴിഞ്ഞാൽ കാശ് തിരിച്ചു കൊടുക്കുന്നു, വാഹനം തിരിച്ചു കൊടുക്കുന്നു, പ്രത്യേകിച്ച് മറ്റ് വാടകയൊന്നും വാങ്ങുന്നില്ല. ഇതിനാണ് ലീസ് എന്ന് പറയുക. ഇത് ഇസ്ലാമികമായി നിഷിദ്ധമായ ഒരു ഏർപ്പാടാണ്. അതിലൊന്നാമത്, ഈ നടക്കുന്ന വ്യവഹാരത്തിന് എന്ത് പേര് പറയും? കച്ചവടമാണോ? അല്ല. കടം കൊടുക്കലാണോ? അല്ല. ഇതൊരു പക്ഷേ റിഹാൻ, പണയത്തിന് സമാനമാണ്. പക്ഷേ കടത്തിന് പകരം പണയം കൊടുക്കുമ്പോൾ പണയം വാങ്ങിയ വ്യക്തി അത് ഒരിക്കലും ഉപയോഗിക്കുവാൻ പാടില്ല. അത് പണം കൊടുത്ത വ്യക്തിയുടെ ഇഷ്ടപ്രകാരമാണെങ്കിലും അല്ലെങ്കിലും ശരി. 500,000 രൂപ കൊടുത്തു, പകരം താൽക്കാലികമായ ഒരു വാഹനം കൊടുത്തു എങ്കിൽ വാഹനം തൻ്റെ അടുക്കൽ സൂക്ഷിച്ചു വെക്കാം എന്നല്ലാതെ അത് ഒരിക്കലും ഉപയോഗിക്കുവാൻ പാടില്ല. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തോട് ഈ വിഷയമായൊരു ചോദ്യം, സുഡാനിൽ നിന്ന് ഒരു വ്യക്തി ചോദിച്ചു, എനിക്ക് അല്പം സ്ഥലമുണ്ട്, ഞാനത് 1,000 ജുനൈഹിന് പണയമായി കൊടുത്തു, എന്നിട്ട് അതിൻ്റെ വരുമാനം എനിക്ക് ഉപയോഗിക്കാമോ എന്നാണ് ചോദ്യത്തിൻ്റെ ചുരുക്കം. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇസ്ലാമിൽ അങ്ങനെ പണയം എന്ന ഒന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയിലെ 283-ാമത്തെ ആയത്തിൽ ഫരിഹാനും മഖ്ബൂല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷേ വലൈസ ലഹു അൻ യസ്തഗില ദാലിക സിയാത അല ഹഖി, അയാൾക്ക് അത് ഉപയോഗപ്പെടുത്തുവാൻ പാടില്ല എന്നാണ്. അത് കർമ്മശാസ്ത്രത്തിലുള്ള ഒരു കായിദയിൽ ആണ് ഉൾപ്പെടുക. കുല്ലു ഖർലിൻ ജർഅ നഫ്അം ഫഹുവ റിബ, കടം കൊടുത്ത് അതിന് പകരമായി ലഭിക്കുന്ന എന്തെല്ലാം ഉപകാരങ്ങളുണ്ടോ അതെല്ലാം തന്നെ റിബയാണ്, പലിശയാണ്. ഇവിടെ 500,000 രൂപ കടം കൊടുത്തു എങ്കിൽ തിരിച്ചു വാങ്ങുമ്പോൾ 500,000 മാത്രമേ പാടുള്ളൂ. അതിൻ്റെ പേര് ഒരു ചായ പോലും കുടിക്കുവാൻ പാടില്ല എങ്കിൽ ആ ചായ അവിടെ പലിശയായിത്തീരുന്നു. 500,000 കൊടുത്ത് അയാളുടെ വാഹനം അയാളുടെ ഇഷ്ടപ്രകാരമാണെങ്കിലും ശരി നാം ഉപയോഗിക്കുന്നു എങ്കിൽ അത് പലിശയാണ് എന്ന് മനസ്സിലാക്കണം. ഇതാണ് ലീസിനെ സംബന്ധിച്ചുള്ള ഇസ്ലാമിക വിധി. അല്ലാഹു അഅലം.
3: ഫർള് നിസ്കാരത്തിനു ശേഷം സ്ഥിരമായി പ്രാർത്ഥിക്കുന്നത് ബിദഅത്താണോ എന്നാണ്.
4: ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ച ദിക്റുകൾ അവ തന്നെയാണ് ചൊല്ലേണ്ടത്. കാരണം അതിൻ്റെ മഹല്ല്, അതല്ലെങ്കിൽ ചൊല്ലേണ്ട സ്ഥലം അതാണ് എന്നതുകൊണ്ടാണ് അവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതല്ലാതെ നമുക്കിഷ്ടമുള്ള ദിക്റുകളൊക്കെ ചൊല്ലുക എന്ന രീതി അല്ല അവിടെ നാം സ്വീകരിക്കേണ്ടത്. കാരണം ഖൈറുൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല ചര്യ എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ചര്യയാണ്. അതുകൊണ്ട് തന്നെ അങ്ങ് ആ രീതിയാണ് സ്വീകരിക്കേണ്ടത്. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റു ദിക്റുകൾ ചൊല്ലാൻ വേറെ സമയങ്ങളൊന്നുമില്ല. നിസ്കാരശേഷം ഒരല്പസമയം മാത്രമാണ് അതിനൊക്കെ സമയവും അവസരവുമുള്ളൂ എന്നതാണ് എങ്കിൽ അതൊരു പ്രത്യേക പുണ്യവും മറ്റും പ്രതീക്ഷിക്കാതെ തന്നെ ദിക്റുകൾ ചൊല്ലുക എന്ന നിലയ്ക്ക് ഒരാൾ ഒരു വെറുതായിക്കൊണ്ട് തൻ്റെ ജീവിതത്തിൽ നിത്യം നിലനിർത്തിപ്പോരുന്ന കാര്യമായിക്കൊണ്ട് അദ്ദേഹം നിസ്കാരത്തിൻ്റെ ശേഷം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ദിക്റുകൾ ചൊല്ലിയാൽ അതൊരു തെറ്റാവുകയുമില്ല എന്നാണ് വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നിസ്കാരശേഷമുള്ള പ്രാർത്ഥന എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിസ്കാരശേഷം പ്രാർത്ഥനയുടെ സമയമല്ല, അത് അദ്കാറുകളുടെ സമയമാണ്. അതുകൊണ്ട് അവിടെ ദിക്റുകളാണ് നമ്മൾ കൂടുതലായി ചൊല്ലേണ്ടത്. നിസ്കാരശേഷം പ്രാർത്ഥന എന്ന ചർച്ചയിൽ നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ എന്നുള്ള കാര്യമാണ് കൂടുതൽ പ്രമാണങ്ങളോട് യോജിച്ച് വരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളൊക്കെ സലാം വീട്ടുന്നതിൻ്റെ തൊട്ടു മുമ്പായി തശഹുദിൽ അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അത് അറബി ഭാഷയിലായിരിക്കണമെന്ന് മാത്രമാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം.
3: വിവാഹം കഴിഞ്ഞ് നിസാബ് തികഞ്ഞ സ്വർണം എൻ്റെ കയ്യിലുണ്ട്. ഉമ്മയും രണ്ട് ഇളയ സഹോദരിമാരും അനുജനും കൂടിയതാണ് കുടുംബം. ഉമ്മ ചെറിയ ശമ്പളത്തിന് പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ്. ഉപ്പ മരണപ്പെട്ടിട്ട് 5 വർഷമായി. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കുടുംബമാണ് ഞങ്ങളുടേത്. ഇളയ സഹോദരി ഡിഗ്രി ഫസ്റ്റ് ഇയറും രണ്ടാമത്തെ സഹോദരി 9ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. എൻ്റെ ചോദ്യം, എൻ്റെ സ്വർണത്തിൻ്റെ സക്കാത്ത് എൻ്റെ സഹോദരിമാരുടെ പഠന ആവശ്യത്തിന് നീക്കിവെക്കാൻ പറ്റുമോ എന്നാണ്.
4: വിവാഹ സമയത്ത് പിതാവ് തന്ന സ്വർണം സമ്മാനമെന്നുള്ള നിലക്കായിരുന്നുവെങ്കിൽ അത് നിങ്ങളുടെ സ്വത്തായി മാറിയിട്ടുണ്ട്. എന്നാൽ മറ്റേതെങ്കിലും നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് നൽകിയിരുന്നത് എങ്കിൽ ആ നിബന്ധനകൾ എന്തായിരുന്നോ അതിനനുസരിച്ചാണ് ആ സ്വത്തുള്ളത് എന്നുള്ള കാര്യം തിരിച്ചറിയുക. രണ്ടാമത്തെ കാര്യം, ഈ സ്വർണത്തിൻ്റെ സക്കാത്ത് എങ്ങനെ നൽകണം, ആർക്കു നൽകണം? നിലവിലുള്ള സ്വർണം 1.5 പവനേക്കാൾ കൂടുതലുണ്ട് എങ്കിൽ മൊത്തം സ്വർണത്തിൻ്റെ 2.5% സക്കാത്ത് നൽകേണ്ടത്. സക്കാത്തിൻ്റെ അവകാശികളായി വിശുദ്ധ ഖുർആൻ എണ്ണിയ 8 വിഭാഗം ആളുകളുണ്ട്. ആ 8 വിഭാഗം ആളുകളിൽ ആർക്ക് വേണമെങ്കിലും നമുക്ക് സക്കാത്ത് നൽകാവുന്നതാണ്. അതിൽ പ്രഥമ ഘട്ടത്തിൽ വരുന്നത് ഫക്കീർ, മിസ്കീൻ പോലെയുള്ള ആളുകളാണ്. ആ ഫക്കീറുകളുടെയും മിസ്കീനുകളുടെയും കൂട്ടത്തിൽപ്പെട്ടയാളുകൾ, നമ്മൾ ചെലവിന് കൊടുക്കൽ ബാധ്യതയുള്ള ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് എങ്കിൽ അവർക്ക് നമ്മുടെ സക്കാത്ത് നൽകാൻ പാടുള്ളതല്ല. കാരണം അല്ലാതെ തന്നെ അവരെ നോക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. എന്നാൽ നമ്മിൽ സാമ്പത്തിക ഉത്തരവാദിത്വം ഏർപ്പെടുത്താത്ത ആളുകളാണ് ഫക്കീറും മിസ്കീനുമായിട്ടുള്ളത് എങ്കിൽ നമ്മുടെ സക്കാത്തിൻ്റെ ഓഹരി നമുക്കവർക്ക് നൽകാവുന്നതാണ്. ഇവിടെ തൻ്റെ സഹോദരിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ആ വിവാഹത്തിന് തൻ്റെ സക്കാത്ത് നൽകുവാൻ പറ്റുമോ എന്ന ചോദ്യത്തിൽ തൻ്റെ സഹോദരിയെ സാമ്പത്തികമായി സഹായിക്കേണ്ട ബാധ്യത ഒരർത്ഥത്തിൽ ഇസ്ലാം മറ്റൊരു സഹോദരിക്ക് നൽകുന്നില്ല എങ്കിലും ഇത്തരം ധനം അഥവാ നമ്മുടെ ധനത്തിൽ നിന്നുമുള്ള ഒഴിവാക്കേണ്ട അഴുക്ക് എന്ന രൂപത്തിൽ കാണപ്പെടുന്ന സക്കാത്ത് പോലെയുള്ള ധനമല്ല നമ്മുടെ സഹോദരിയെ സഹായിക്കുവാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കേണ്ടത്. അവിടെ നമ്മുടെ നല്ല സ്വത്തിൽ നിന്നും സദഖകളും മറ്റുമാണ് നൽകേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം.
3: ചോദ്യം ഇപ്രകാരമാണ്, എനിക്ക് കുട്ടികളായിട്ടില്ല, ഡോക്ടറെ കാണിക്കുന്നുണ്ട്. ഡോക്ടർ ഇപ്പോൾ പറയുന്നത് IVF അല്ലെങ്കിൽ IUI ആണ് ഇത് ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്? ഇത് ശരിയാണോ? ഭർത്താവിൻ്റെ ബീജം എടുത്തു തന്നെയല്ലേ ചെയ്യുന്നത്? അതിൽ തെറ്റുണ്ടോ? അങ്ങനെ ചെയ്താൽ ഒരു ധൈര്യക്കുറവുണ്ട്, മറ്റൊരാളുടെ ആവുമോ എന്നൊരു പേടി.
5: വിവാഹാനന്തരം സന്താനങ്ങളുണ്ടാകുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമാണ്. എന്നാൽ അതൊക്കെ തന്നെയും അള്ളാഹുവിൻ്റെ കദാഖദറിൻ്റെ അടിസ്ഥാനത്തിലേ സംഭവിക്കുകയുള്ളൂ. ചില ആളുകൾക്ക് ആൺമക്കളെ മാത്രം നൽകും, ചില ആളുകൾക്ക് പെൺമക്കളെ മാത്രം നൽകും, ചില ആളുകളെ വന്ധ്യരാക്കി തീർക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിൽ തന്നെയും പല പ്രവാചകന്മാർക്കും വാർദ്ധക്യമായിട്ടും മക്കളില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നതായി പരിചയപ്പെടുത്തുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒക്കെ അത്തരം പരീക്ഷണത്തിന് വിധേയരായ ആളുകളാണ്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വാർദ്ധക്യമായി, ശരീരമെല്ലാം ദുർബലമായി, ഭാര്യയാകട്ടെ വന്ധ്യയുമാണ്. എന്നിട്ടും ആത്മാർത്ഥമായ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന മുഖേന അവർക്ക് സന്താനമുണ്ടായ യഹ്യ എന്ന പേരുള്ള സന്താനമുണ്ടായതാ വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനുവദനീയമായ ഏതൊരു ചികിത്സയും സ്വീകരിക്കുന്നതോടൊപ്പം അള്ളാഹുവിലേക്കുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന ഇത്തരം പരീക്ഷണങ്ങൾക്ക് വിധേയരായ ദമ്പതികൾ നടത്തേണ്ടതുണ്ട്. ഇവിടെ ICSI എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു ചികിത്സാ സമ്പ്രദായത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. സ്ത്രീയുടെ അണ്ഡവും പുരുഷന്റെ ബീജവും തമ്മിൽ പുറമെ നിന്ന് സംയോജിപ്പിച്ച് സ്ത്രീയുടെ ഗർഭാശയത്തിൽ നിക്ഷേപിക്കുന്ന സംവിധാനമാണ് ഈ പറയപ്പെട്ടത് എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, വിശ്വസ്തരായ ഡോക്ടർമാരും വിശ്വാസയോഗ്യമായ ആശുപത്രികളും ആണ് തിരഞ്ഞെടുക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ ഒരു പക്ഷേ ഡോക്ടറുടെ അംഗീകാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ആശുപത്രി അറിയപ്പെടാൻ വേണ്ടിയോ ഭാര്യ ഭർത്താക്കന്മാരുടേതല്ലാത്ത മറ്റുള്ള ആളുകളുടെ അണ്ഡവും ബീജവും ഒരുമിപ്പിച്ച് അതുവഴി പ്രജനനം നടത്താൻ സാധ്യതയുണ്ട്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അണ്ഡവും ബീജവും മാത്രമാണല്ലോ കൂടിച്ചേരാൻ അനുവദിക്കപ്പെട്ടത്. ഒരുപക്ഷെ ഭാര്യയുടെ അണ്ഡത്തിൽ മറ്റേതെങ്കിലും പുരുഷന്റെ ബീജം സംയോജിപ്പിച്ചതിന് ശേഷമായിരിക്കും ഗർഭാശയത്തിൽ നിക്ഷേപിക്കുക. കാരണം ഏതെങ്കിലും ഒരു രൂപത്തിൽ മക്കളുണ്ടാകട്ടെ എന്നൊരു ചിന്ത ഒരുപക്ഷെ മനുഷ്യർക്ക് തോന്നും. അതല്ലെങ്കിൽ സത്യസന്ധതരല്ലാത്ത വിശ്വാസയോഗ്യരല്ലാത്ത വിശ്വകരന്മാരും ആ മാർഗം സ്വീകരിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന്, ഇത് ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ കാര്യം, പൊതുവെ ഇത്തരം ചിലവേറിയ ചികിത്സാ സമ്പ്രദായത്തിൽ അതിൻ്റെ വിജയ ശതമാനം 100% എന്ന് ഒരു ഡോക്ടർമാരും അഭിപ്രായപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ചികിത്സകൾ നടത്തുമ്പോൾ 3-4 കുട്ടികൾ ഉണ്ടാകുന്ന രൂപത്തിലുള്ള വിദ്യകളാണ് പലപ്പോഴും വികസിപ്പിച്ചെടുക്കുക. അണ്ഡത്തെ 3-4 ആക്കി ഛേദിക്കുകയും അതിലേക്ക് ഒന്നിലധികം ബീജങ്ങളെ കടത്തിവിട്ടുകൊണ്ട് അവയെ എല്ലാവരെയും വളർത്തിക്കൊണ്ടുവരികയും ഗർഭാശയത്തിൽ ഒന്നിലധികം കുഞ്ഞുങ്ങളെ ഒരുമിപ്പിച്ചുണ്ടാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ കണ്ടുവരാറുണ്ട്. ഇവിടെ ഒന്നിലധികം കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുവാൻ പര്യാപ്തമല്ലാത്ത രൂപത്തിലായിരിക്കും ഗർഭാശയം ഉണ്ടാകുക. അതുകൊണ്ട് വളർന്നു വരുന്ന ജീവനുള്ള ഈ കുഞ്ഞുങ്ങളെ പലപ്പോഴും ഗർഭാശയത്തിൽ വച്ച് ആവശ്യമില്ലാത്തവയെ അതോ ഒന്നോ രണ്ടോ നിർത്തി ബാക്കിയുള്ളവയെ കൊന്നുകളയാറുണ്ട്. അതും ഈ ചികിത്സാ സമ്പ്രദായത്തിൽ ഉണ്ടാവുന്ന ഒരു ന്യൂനതയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം ചികിത്സയിലൂടെ ഗർഭം ധരിക്കുന്ന സ്ത്രീകൾക്ക് ഇരട്ടകൾ സന്താനങ്ങളായി വരുന്നത്. ഒരുപക്ഷെ അതിലധികം സന്താനങ്ങളുണ്ടായേക്കാം അവയെ കൊന്നുകളയുകയോ മറ്റോ ചെയ്തിരിക്കാം. അത് ഇല്ല എന്ന പൂർണ്ണമായ ഉറപ്പ് ഉണ്ടായിരിക്കണം. ഒരിക്കലും തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞുങ്ങളെ നരഹത്യ ചെയ്യരുത് എന്ന ഉറപ്പ് ഹോസ്പിറ്റലിൽ നിന്നും വിശ്വകരന്മാരിൽ നിന്നും എല്ലാം വാങ്ങിയിരിക്കണം. ഇത്തരം നിബന്ധനകൾ ഒത്തുചേർന്നുകൊണ്ട് ഒരാൾ ഈ ചികിത്സാ സമ്പ്രദായം സ്വീകരിക്കുന്നുവെങ്കിൽ, അതേപോലെ തന്നെ മറ്റ് നിഷിദ്ധമായ എല്ലാ മാർഗങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ടാണ് എങ്കിൽ ഇത് അനുവദനീയമാണ് എന്നെ പറയുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു തആല ആലം.
3: ഭർത്താവിന്റെ ഖബർ ഒരു സ്ത്രീക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റുമോ എന്നാണ്.
5: ഖബർ സിയാറത്തിന്റെ വേളയിൽ സ്ത്രീകൾ എന്ത് പ്രാർത്ഥിക്കണം, ശ്രദ്ധിക്കേണ്ട വശങ്ങൾ എന്ത് എന്ന് പറയുന്നതിന് മുമ്പായി, സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് അനുവദനീയമാണോ അല്ലയോ എന്ന വീക്ഷണം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാൻ പാടില്ല, അത് ഹറാമാണ് എന്ന് വാദിക്കുന്ന ആളുകൾ നാട്ടിൽ നിന്ന് വിദൂരമായ ദിക്കുകളിലുള്ള ജാറങ്ങളിലേക്ക് വാഹനങ്ങളിൽ ആ സ്ത്രീകളുടെ മഹ്റമുകളില്ലാതെ ഏതാനും ചില മതനേതാക്കന്മാരുടെ കീഴിൽ യാത്ര പുറപ്പെടുകയും അവിടെ പോയി ജാറം മൂടുകയും ബർക്കത്തെടുക്കുക എന്ന രൂപത്തിൽ പലതും പ്രവർത്തിക്കുകയും അങ്ങോട്ട് കാശ് ഇട്ടുകൊടുക്കുകയും നേർച്ച നേരുകയുമൊക്കെ ചെയ്യുന്നുണ്ട് എന്നത് സത്യമാണ്. പള്ളിയിലേക്ക് സ്ത്രീകൾക്ക് പോകാം, ജമാഅത്തിലും ജുമായിലും പങ്കെടുക്കാം, ഇതെല്ലാം ഇസ്ലാം പ്രമാണങ്ങളിലൂടെ അംഗീകരിച്ച കാര്യമാണ്. അത് നിഷിദ്ധമാണെന്ന് പറയുകയും എന്നാൽ കബറാളിയോട് പ്രാർത്ഥിക്കുവാനും കബറിൽ നിന്ന് ബറക്കത്തെടുക്കുക എന്ന പ്രവർത്തനം ചെയ്യുവാനുമൊക്കെ ഇസ്ലാം നിഷിദ്ധമായ കാര്യങ്ങളിലേക്ക് ജനങ്ങളെ സ്ത്രീകളെ പ്രേരിപ്പിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്ന വസ്തുത മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ അറിയേണ്ടത്. സത്യത്തിൽ സ്ത്രീകൾക്കുള്ള ഖബർ സിയാറത്തിൻ്റെ ഹുക്കും എന്താണ്? ഒന്നിലധികം വീക്ഷണങ്ങൾ പണ്ഡിതന്മാർക്ക് ആ വിഷയത്തിലുണ്ട്. അതിലൊന്നാമത്തെ അഭിപ്രായം ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് കറാഹത്താണ് എന്നാണ്. രണ്ടാമത്തെ വീക്ഷണം ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് നിഷിദ്ധമാണ് എന്നാണ്. ഹനഫി മദ്ഹബിലും ഷാഫി മദ്ഹബിലെ ചില അഭിപ്രായങ്ങളുമൊക്കെ അതാണ്. മൂന്നാമത്തെ അഭിപ്രായം ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് അനുവദനീയമാണ് എന്നാണ്. അപ്പോൾ കറാഹത്താണ്, ഹറാമാണ്, അനുവദനീയമാണ്. അനുവദനീയമാണ് എന്നൊരു ഭാഗം, നിഷിദ്ധമാണ് അല്ല, അതിന് തൊട്ട് താഴെയുള്ള കറാഹത്താണ് മൂന്ന് വീക്ഷണങ്ങൾ. ഓരോ വീക്ഷണക്കാർക്കും പ്രത്യേകമായ ചില തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം അല്പം പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഓരോ തെളിവുകളും എടുത്ത് ഫലാബലം നോക്കി പറയുവാനുള്ള സമയമല്ല ഇത്. ചുരുക്കത്തിൽ ഈ പ്രമാണങ്ങളൊക്കെ മുന്നിൽ വച്ച് നാം മനസ്സിലാക്കേണ്ടത്, സ്ത്രീകൾ പുരുഷന്മാർ ഖബർ സിയാറത്ത് ചെയ്യുന്നത് പോലെ പുരുഷന്മാരെ പോലെ തന്നെ എപ്പോഴും ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് ചെയ്യുവാൻ അനുവാദമില്ല എന്ന് തന്നെയാണ്. സവ്വാറാത്തിൽ ഖുബൂർ, ഖബറുകൾ അധികമായി സിയാറത്ത് ചെയ്യുന്ന സ്ത്രീകൾ ശപിക്കപ്പെട്ടവരാണ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അതാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അനുവദനീയമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ കൊണ്ടുവന്ന ചില പ്രമാണങ്ങൾ, രേഖകൾ, അതിലൊന്ന് ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ ഖബർ സിയാറത്ത് നിഷിദ്ധമായിരുന്ന സ്ത്രീ എല്ലാ ആളുകൾക്കും നിഷിദ്ധമായിരുന്നു. എന്നാൽ പിന്നീട് ഹദീസിലുള്ളത് ഫസൂറുക, ഇനി നിങ്ങൾ സിയാറത്ത് നടത്തിക്കൊള്ളുക, അതിൽ പുരുഷന്മാർക്ക് അനുവദിക്കപ്പെട്ട പോലെ സ്ത്രീകൾക്കും അനുവദിക്കപ്പെട്ടു എന്നും, അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ അവർ ഒരു ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്സലാമു അലൈക്കും അസ്സലാമു അല അഹ്ലി ദിയാരി മിനീൻ അൽ മുസ്ലിമീൻ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ വെച്ച് നാം മനസ്സിലാക്കുന്ന ഒരു സ്ത്രീ അവർ ഖബർ സിയാറത്ത് ചെയ്യുന്നത് നിഷിദ്ധം എന്ന് പറഞ്ഞുകൂടാ. അതേപോലെ തന്നെ ഒരു ഖബർസ്ഥാനിലൂടെ നടന്നു പോകുമ്പോൾ, ഒരു ഖബറിൻ്റെ അടുത്തൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് അവിടെ വെച്ച് ആ ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. അത് ഏതൊരാളുടെ മെഹറമാകട്ടെ, മെഹറമല്ലാത്ത ആളുകളാകട്ടെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. സാധാരണ ഖബർ സിയാറത്ത് നടത്തുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ മാത്രം പാലിക്കുക. അവിടെ ഖബർ സിയാറത്ത് നടത്തുമ്പോൾ ചെയ്യുന്ന പ്രാർത്ഥന അസ്സലാമു അലൈക്കും അഹ്ലദിയാരി മിൽ മുസ്ലിമീൻ അൽ മിനീൻ വഇന്ന ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലകും ലാഫിയ എന്ന പ്രാർത്ഥനയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ചുരുക്കത്തിൽ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് പോലെ ജാറം മൂടാൻ വേണ്ടി, അതേപോലെ നേർച്ച നേരാൻ വേണ്ടി, നേർച്ച വീട്ടാൻ വേണ്ടി, കബറാളിയോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയൊക്കെയുള്ള പുറപ്പാട് അത് നിഷിദ്ധം തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്നാൽ വേണ്ടപ്പെട്ട നമ്മുടെ ഒരാളുടെ കബറിൻ്റെ അടുത്തൂടെ നടന്നു പോകുമ്പോൾ ആ കബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതുമാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു തആല ആലം.
3: പ്രഭാത പ്രകീർത്തനങ്ങൾ സുബൈ നിസ്കാരത്തിന് മുമ്പ് ചൊല്ലാൻ പറ്റുമോ? അതല്ല നിസ്കാരശേഷം ചൊല്ലിയാൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നാണ്.
6: ഇതൊരു തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടായിട്ടുള്ള ചോദ്യമാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് രാവിലെയും വൈകുന്നേരവും ചൊല്ലാനുള്ള ദിക്റുകൾ പഠിപ്പിച്ചു തന്നു. ആ ദിക്റുകൾ നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് രാവിലെ എന്ന് പറയുന്ന സമയത്തും വൈകുന്നേരം എന്ന് പറയുന്ന സമയത്തും എപ്പോഴും നിർവഹിക്കാവുന്നതാണ്. അഥവാ സബാഹ് എന്ന് പറയുന്നത് ഫജ്റു സ്വാദിഖ് അഥവാ സുബിഹിയുടെ തൊട്ടു മുമ്പുള്ള ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയം മുതൽ ഫജ്റായി. അതുകൊണ്ട് ആ ഫജ്റിൻ്റെ സമയം മുതൽ പുലർച്ചയായിട്ടുണ്ട്. നമ്മൾ സുബിഹി നമസ്കരിച്ചാലും നമസ്കരിച്ചിട്ടില്ലെങ്കിലും ഒരുപക്ഷേ 20 മിനിറ്റും 25 മിനിറ്റും ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും സുബിഹി നമസ്കാരമുണ്ടാവുക ബാങ്ക് വിളിച്ചതിന് ശേഷം. പക്ഷേ ആ സമയത്തൊക്കെ നമുക്കിത് നിർവഹിക്കാവുന്നതാണ്. സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം, സുബിഹിയുടെ തൊട്ടു മുമ്പുള്ള സമയം മുതൽ, ബാങ്ക് വിളിക്കുന്ന സമയം മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം സ്വബാഹ് എന്ന് പറയുന്ന ഇത് നിർവഹിക്കാൻ പറ്റിയ സമയമാണ്. അതേപോലെ തന്നെ വൈകുന്നേരത്തേത് അസുർ കഴിഞ്ഞത് മുതൽ സൂര്യാസ്തമയം വരെയുള്ള സമയവും, അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ സൂര്യാസ്തമയത്തിന് ശേഷവും നമുക്കിത് നിർവഹിക്കാവുന്നതാണ്. അതേപോലെ തന്നെ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞിട്ടില്ല എങ്കിൽ സൂര്യൻ ഉദിച്ചതിന് ശേഷവും ആകാവുന്നതാണ്. എന്നാൽ അതിൻ്റെ തുടക്കം സുബിഹി നമസ്കാരത്തോടു കൂടിയല്ല, സുബിഹിയോടു കൂടിയാണ്, അഥവാ സുബിഹിയുടെ സമയത്തോടു കൂടിയാണ്. അതുകൊണ്ട് സുബിഹി നമസ്കാരത്തിന് മുമ്പ് നിർവഹിച്ചാലും അതേ പ്രതിഫലം തന്നെയാണ് നമുക്ക് കിട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. വല്ലാഹു അലം.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840 www.peaceradio.com.
7: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
8: ശ്രീചിത്രയിൽ പോസ്റ്റ് ഡോക്ടറൽ, PhD, ഡിപ്ലോമ കോഴ്സുകൾ. അപേക്ഷകൾ നവംബർ 25 വരെ, തിരഞ്ഞെടുപ്പ് December 12-19. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 2027 ജനുവരി സെഷനിലേക്ക് പോസ്റ്റ് ഡോക്ടറൽ, PhD, PG, ഡിപ്ലോമ, ഡിപ്ലോമ, അഡ്വാൻസ്ഡ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.sctimst.ac.in.
2: Peace Radio. Tune to reality.
9: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട,
10: ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
11: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ അടുത്തതായി നേർരേഖ, മരണമല്ലേ നല്ലത് എന്ന വിഷയവുമായി ഇന്നും നമ്മോടൊപ്പം ചേരുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബി അജ്മഈൻ, അമ്മാ ബഅദ്. മരണത്തെ നമ്മളെല്ലാവരും ഭയപ്പെടുന്നുണ്ടെങ്കിലും ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങൾ മരണം മതി എന്ന് ആഗ്രഹിച്ചു പോകാൻ സാധ്യതകളുണ്ട്. അത്തരം ഘട്ടങ്ങളും പരീക്ഷണങ്ങളും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും മനുഷ്യന് വന്നെത്താം. കാരണം ഇന്നത്തെ രോഗങ്ങളുടെ കാഠിന്യവും അതിൻ്റെ ദുരന്തങ്ങളും ആലോചിക്കുമ്പോൾ അതിനുള്ള സാധ്യതകൾ നമ്മുടെ കൺമുന്നിൽ കാണുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, അന്ന റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറയുന്നുണ്ട്, ലാ യതമന്ന അഹദുക്കുമുൽ മൗത, നിങ്ങൾ ഒരാളും മരണത്തെ ആഗ്രഹിക്കരുത്. ഇമാം മുഹ്സിനൻ, ഒന്നുകിൽ അവൻ നന്മ ചെയ്യുന്ന ആളായിരിക്കും, നല്ല മനുഷ്യനായിരിക്കാം, ഫലഅല്ലഹു യസ്ദാദ്. ഒരു നല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും ഒരല്പസമയം കൂടെ ജീവിച്ചിരിക്കുക എന്നുള്ളത് നന്മകളെ വർദ്ധിപ്പിക്കുവാൻ ഉപകരിക്കും. ഇമാം മുസിൻ, എന്നാൽ അവൻ ചീത്ത പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ, ഫലഅല്ലഹു യസ്തഅതിബ്, അവനെ ഖേദിച്ചു മടങ്ങുവാനും പശ്ചാത്തപിക്കുവാനുമുള്ള അവസരമാകും. അപ്പോൾ നല്ല മനുഷ്യനായാലും ചീത്ത മനുഷ്യനായാലും ആയുസ് നീട്ടിക്കിട്ടുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യഥാർത്ഥത്തിൽ ഈ ഒരു ആശയത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് ഒരു ബുദ്ധിശൂന്യതയാണ് മരണത്തെ ആഗ്രഹിക്കുക എന്നത്. കാരണം അല്പം ബുദ്ധിയുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിതം നീട്ടിക്കിട്ടുക എന്നുള്ളത് എന്തായിരുന്നാലും അവന് ഗുണകരമാണ് എന്ന് നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കരുത് എന്ന് പറയാൻ കാരണം. രണ്ട് കാര്യം എന്തായാലും ഒരാൾക്ക് എത്ര വലിയ ബുദ്ധിമുട്ടുകൾ വന്നാലും അത് സഹിക്കുന്നത് മൂലമുണ്ടാകും. ഒന്ന്, തിന്മകൾ എന്ത് ചെയ്യുക, മായ്ച്ച് കളയാൻ സഹായകമാണ്. അപ്പോൾ നമ്മൾ അനങ്ങാൻ വയ്യാതെ കിടക്കുകയാണെങ്കിലും നമ്മുടെ ശ്വാസം പോകുന്നത് വരെ, മരിക്കുന്നത് വരെയുള്ള ആ കടത്തുണ്ടല്ലോ, അത് നമ്മുടെ പാപങ്ങൾ അങ്ങനെ മായഞ്ഞു പോകും. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഹമ്മുൻ വല ഗമ്മുൻ വല അതൻ, എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ മനോദുഃഖങ്ങളോ വന്നാൽ അവൻ്റെ തിന്മകളെ മായ്ച്ചു കളയും, ഒരു മുള്ളു കുത്തുന്നതിന് പോലും പ്രതിഫലമുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവൻ കിടക്കുകയാണെങ്കിൽ അവൻ അനുഭവിക്കുന്ന ആ വേദനകൾക്കുള്ള ക്ഷമക്കുള്ള പ്രതിഫലം കിട്ടും. അവൻ ക്ഷമിക്കണല്ലോ, ഇന്നമാ യുവഫ സ്വാബിറു അജ്റഹും ബിഗൈരി ഹിസാബ്, സൂറത്തു സുമർ 10-ാമത്തെ ആയത്ത്. കണക്കില്ലാത്ത പ്രതിഫലം ക്ഷമിക്കുന്നവർക്കുണ്ട് എന്നാണ്. അപ്പോൾ നമ്മളതിനെ ക്ഷമിക്കുന്നു എന്നതിനും പ്രതിഫലം, ആ വേദനകൾ സഹിക്കുന്നു എന്നതിന് പ്രതിഫലം, ഈ രണ്ട് നിലക്കുള്ള പ്രതിഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. നോക്കൂ, നിങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരിച്ചാൽ അവനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ജീവിച്ചിരിക്കണമെങ്കിൽ ഒരു സുബ്ഹാനല്ല പറയാം. ഒരു സുബ്ഹാനല്ല എന്ന് പറഞ്ഞാൽ ഹൈറും പിന്നെ ദുനിയാ മാഫിയാണ്. ഈ ദുനിയാവിൽ അവന് ലഭിക്കുന്ന എല്ലാ നേട്ടങ്ങളെക്കാളും വലുതാണ് എന്ത്, ഒരു സുബ്ഹാനല്ല പറയാന്ന് പറഞ്ഞാൽ. ഈ ദുനിയാവ് മുഴുവനും സ്വന്തമായി കിട്ടുന്നതിനേക്കാളും വലുതാണ് പരലോകത്തേക്കുള്ള അവൻ്റെ സമ്പാദ്യങ്ങളിൽ ഒരു സുബ്ഹാനല്ല. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാന. അതായത് സ്വത്തും അതേപോലെ തന്നെ മക്കളും ഈ ലോക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളാണ്. എന്നാൽ എന്നെന്നും ശേഷിക്കുന്ന സൽപ്രവർത്തനങ്ങൾ, അത് നിന്റെ റബ്ബിൻ്റെ അടുക്കൽ ഏറെ പ്രതിഫലമുള്ളതും അതേപോലെ തന്നെ ഏറെ പ്രതീക്ഷ നൽകുന്നതുമാണ് എന്ന് പറയുമ്പോൾ, എന്തെങ്കിലും ഒരു നന്മ നമുക്ക് ഇനിയിപ്പോൾ എഴുന്നേൽക്കാൻ വയ്യെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ടെങ്കിലും ഒരു തസ്ബീഹ് ചൊല്ലുമ്പോൾ എത്ര ഗുണം നമുക്ക് ലഭിക്കും എന്ന് നമ്മൾ ആലോചിക്കും. അതുകൊണ്ട് ഏതൊരു ജീവിതഘട്ടങ്ങളിലും ജീവിതം അവസാനിപ്പിച്ച് കിട്ടണം എന്നാഗ്രഹിക്കാതെ എന്തു ചെയ്യുക, നമ്മൾ അള്ളാഹുവോട് ആത്മാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിച്ച് ഈ ആയുസ് പ്രതിഫലാർഹമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി അങ്ങനെ നിവർത്തില്ലെങ്കിൽ, ഫൈൻ കാനല ബുദ്ധ ഫായിലൻ, ഞാൻ അങ്ങനെ ചെയ്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ, ഫലിയക്കുൽ അള്ളാഹു അഹീനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി, അള്ളാഹുവെ ജീവിതമാണ് ഉത്തമമെങ്കിൽ എന്നെ ജീവിപ്പിക്കണം, ഉതവഫനി ഇതാക്കാനത്തിൽ വഫാത്തു ഹൈറല്ലി, മരണമാണ് ഉത്തമമെങ്കിൽ എന്നെ മരിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കാനാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും നമുക്ക് ആവശ്യം വരുന്ന ഒരു ഉപദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുവാനും നന്മകൾ നിറഞ്ഞതാക്കി തീർക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മരണമല്ലേ നല്ലത് എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ നേർരേഖ പ്രോഗ്രാം. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: سبيل الدموع سبيل مريح.
4: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വളരെ പ്രതീക്ഷയോടുകൂടി ഒരു ഉദ്യോഗാർത്ഥി ഒരു ഡയറക്ടറുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ജോലി കിട്ടാനുള്ള അവസാന കടമ്പയാണ് ആ ഇൻ്റർവ്യൂ. വലിയ കമ്പനിയിൽ മാനേജർ തസ്തികയിലേക്കാണ് അയാൾ ഈ ജോലി അപേക്ഷിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഡയറക്ടർ അയാളുടെ ബയോഡാറ്റ ഒന്നും ഇങ്ങനെ നോക്കി. പഠനത്തിൽ മിടുമിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ, ഹയർ സെക്കൻഡറി മുതൽ ബിരുദതലം വരെ ഉയർന്ന മാർക്കുകൾ മാത്രമേ ഉള്ളൂ. ഡയറക്ടർ ചോദിച്ചു, സ്കൂളിൽ എന്തെങ്കിലും സ്കോളർഷിപ്പുകൾ ലഭിച്ചിരുന്നു? അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല. അപ്പോൾ ഫീസൊക്കെ അടച്ചിരുന്നത് ആരാണ് എന്ന് ഡയറക്ടർ ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഫീസൊക്കെ അടച്ചിരുന്നത് അമ്മയാണ്. അച്ഛൻ എനിക്കൊരു വയസ്സുള്ളപ്പോഴേക്കും മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ എന്നെ പഠിപ്പിച്ചതൊക്കെ അമ്മയാണ്. അപ്പോൾ ഡയറക്ടർ ഇങ്ങനെ എടുത്തു ചോദിക്കാൻ കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ, ബയോഡാറ്റയിൽ മാതാപിതാക്കളുടെ ജോലി എന്ന കോളത്തിൽ ജോലി ഇല്ല എന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ അമ്മക്ക് ജോലി ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഫീസ് കിട്ടിയിരുന്നത് എന്നാണ് അയാളുടെ ചോദ്യം. അപ്പോൾ അയാൾ അത് കേട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ മുഖം കൊനിച്ചു. എന്നിട്ട് പതുക്കെ പറഞ്ഞു, അമ്മ വീടുകളിൽ തുണി അലക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഡയറക്ടർ കുറച്ചു നേരം പിന്നെ ഒന്നും മിണ്ടിയില്ല. അല്പം കഴിഞ്ഞ് അയാളോട്, നിങ്ങളുടെ കൈയൊന്ന് നീട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ കൈ ഇങ്ങനെ നീട്ടിക്കൊടുത്തു. നല്ല വൃത്തിയും ഭംഗിയുള്ള നല്ല കൈകൾ, ഒരു പരിക്കുകളൊന്നും പറ്റാത്ത നല്ല വൃത്തിയുള്ള കൈ. അപ്പോൾ അയാൾ ചോദിച്ചു, അമ്മയെ എപ്പോഴെങ്കിലും ജോലിയിൽ സഹായിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല. എന്നോട് എപ്പോഴും അമ്മ പറയാറുള്ളത് നീ പഠിച്ചോന്നുള്ള. പിന്നെ ഞാനങ്ങനെ സഹായിക്കാനൊന്നും പോവാറില്ല. എന്നിട്ട് അയാൾ പറഞ്ഞു, എന്നാലേ ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് പോകണം. വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കാര്യം ചെയ്യണം, അമ്മയെ അടുത്തിരുത്തിയിട്ട് ആ കൈകളിങ്ങനെ മടിയിൽ വെച്ചിട്ട് നന്നായിട്ട് ആ കയ്യ അമ്മൻ്റെ കയ്യൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് നാളെ തിരിച്ചു വന്നിട്ട് നമുക്ക് തീരുമാനമാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും വരാൻ പറഞ്ഞത് കേട്ടപ്പോൾ അവന് ജോലി കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രത്യാശയോടുകൂടി വീട്ടിലെത്തി അമ്മനോട് ഉറക്കെ വിളിച്ച് പറഞ്ഞു, ജോലി കിട്ടുന്ന ചാൻസ് ഉണ്ട്, കിട്ടുന്ന തോന്നുന്നത്. അപ്പം അമ്മക്കും സന്തോഷമായി, മകൻ്റെ അടുത്ത് വന്നിരുന്നു. മകൻ അമ്മയുടെ കൈയെടുത്ത് മടിയിൽ വെച്ച് പതുക്കെ ഇങ്ങനെ വിടർത്തി നോക്കി. അപ്പ ആ സമയത്ത് അപ്പോൾ അമ്മ ഒരല്പം മടിയോടെ പെട്ടെന്ന് കൈ വലിച്ചു കളഞ്ഞു. അപ്പോൾ സ്നേഹത്തോടുകൂടി മകൻ വീണ്ടും ആ കൈയൊന്നിങ്ങനെ നിവർത്തിച്ചു. മനസ്സില്ല മനസ്സോടെ അമ്മ കൈ ഇങ്ങനെ നിവർത്തി കൊടുത്തപ്പോഴാണ് മകൻ ആ കൈകൾ ശ്രദ്ധിക്കുന്നത്. സോപ്പും വെള്ളവും തട്ടി ആകെ ചുക്കിച്ചുളിഞ്ഞ് ഒരുതരം പ്രത്യേക രൂപത്തിലായിട്ടുള്ള കൈകൾ, പലയിടത്തും വിണ്ടുകീറിയിരിക്കുന്നത് അവൻ അറിഞ്ഞു. ഈ കൈകളുടെ പ്രയത്നമാണ് തനിക്ക് ഫീസ് നേടിത്തന്നത് പഠിക്കാനുള്ള. തന്നെ ഈ നിലയിൽ എത്തിക്കാൻ ഈ കൈകൾ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ്റെ കണ്ണീര് വീണ് അമ്മയുടെ കൈകൾ നനഞ്ഞുപോയി. കയ്യിൽ അയാൾ ബാം പുരട്ടി കൊടുത്തു. അമ്മ കഴുകാൻ ബാക്കി വെച്ച തുണിയൊക്കെ അവൻ അലക്കി കൊടുത്തു. ആ രാത്രി അമ്മ മകനോട് ഒരുപാട് സംസാരിച്ചിരുന്നു. അച്ഛൻ മരിച്ചതിൽ പിന്നെയുള്ള അവരുടെ ജീവിതത്തെ പറ്റിയാണ് അവരൊക്കെ സംസാരിച്ചത്. പിറ്റേന്ന് അവൻ ഡയറക്ടറുടെ മുന്നിൽ പോയിരുന്നു. അയാളുടെ കണ്ണിലെ നനവ് ഡയറക്ടർ ശരിക്കും ശ്രദ്ധിച്ചു. നിലയുള്ള പോലെയല്ല വന്നിരിക്കുന്നത്. എന്താ കാര്യങ്ങൾ ചോദിച്ചു, വിഷയങ്ങളൊക്കെ അവൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഒന്നാമതായി ഓരോ എന്താണ് ഇന്നലത്തിൽ നിന്നും ഇന്നുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഓരോ പ്രവൃത്തിയെയും എങ്ങനെ വിലമതിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഈ നിലയിലെത്താൻ കാരണം എൻ്റെ അമ്മയാണ്. അമ്മയെ ഇന്നലെ ജോലിയിൽ സഹായിച്ചപ്പോഴാണ് ഓരോ പ്രവൃത്തിയും എത്രമാത്രം ദുഷ്കരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. രണ്ടാമത്തേത് കുടുംബബന്ധങ്ങളുടെ മൂല്യം എന്താണെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, ഈ പറഞ്ഞതെല്ലാം അറിയുന്ന ഒരാളെയാണ് എനിക്ക് മാനേജറായിട്ട് ആവശ്യം. കാരണം മറ്റുള്ളവരുടെ പ്രവൃത്തിയെ വിലമതിക്കുന്ന, മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ അറിയാൻ ശ്രമിക്കുന്ന, ജീവിത ലക്ഷ്യം പണം മാത്രമാണെന്ന് ചിന്തിക്കാത്ത ഒരാളെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഇപ്പം എനിക്ക് ആളെ കിട്ടിയെന്ന് ഡയറക്ടർ പറയുകയും ചെയ്തു. ഇതാണ് കഥ.
6: നല്ല മെസ്സേജ് അല്ലേ.
5: അപ്പോൾ പിന്നെ സുഹൃത്തുക്കൾക്ക് എന്താണ് ഇതിൽ തോന്നിയ ഒരു ഒരു ഒരു കാര്യം?
6: അതിൽ നല്ലൊരു മെസ്സേജ് അവസാനം ആ കഥയുടെ അവസാനം തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരിക്കലും ആ ഒരു ഡോക്ടറോട് ഈ കുട്ടി പറഞ്ഞ പോലെ വിലമതിക്കാനാവാത്ത ചില അനുഭവങ്ങളെ അതും നമുക്ക് എല്ലാ ഉപകാരങ്ങളെയും അല്ലെങ്കിൽ എല്ലാ പ്രവൃത്തിയും നമുക്ക് വിലമതിക്കാനാവില്ല എന്നുള്ളത് വലിയ മെസ്സേജാണ്.
5: അതെ അതെ. അതോടൊപ്പം എന്താ വെച്ചാൽ, ഞാൻ അത് കഥ വായിച്ച സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം കൂടി ഉണ്ടായെന്ന് വെച്ചാൽ, ആ മകനെ സംബന്ധിച്ചിടത്തോളം അമ്മനോട് വെറുപ്പൊന്നുമില്ല, നല്ല സ്നേഹത്തിൽ തന്നെയാണുള്ളത്. ഏ പക്ഷേ അങ്ങനെ സ്നേഹത്തിലായിരിക്കെ തന്നെയും അമ്മ എന്ത് ചെയ്യുന്നു എന്ന് അവൻ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അവര് അവൻ്റെ കൈ അവൻ നോക്കിയിട്ടില്ല. അമ്മയുടെ പ്രവർത്തനയെക്കുറിച്ച് അവൻ നോക്കി. അങ്ങനെ പലപ്പോഴും അങ്ങനെ മക്കളുണ്ടാവും. ഉമ്മാനിപ്പാനൊക്കെ തന്നെയാണ്, പക്ഷെ ഉപ്പ എന്താ ജോലി ചെയ്യുന്നത്, ഉപ്പ എങ്ങനെയൊക്കെയാണ്, ദെൻ എംപത്തറ്റിക്കായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് പലപ്പോഴും കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ വേറൊരു കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്തു ചെയ്യുന്നു എന്ന് ചിലപ്പോൾ നമ്മളെ കുട്ടികളെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് ഉപ്പ ഓക്കെയാണ്, ഉമ്മ ഓക്കെയാണ്, പക്ഷേ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അവരുടെ പ്രശ്നം എന്ത് എന്നുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കാതെ തന്നെ കുട്ടി മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് ഒന്ന്. അതല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, ചിലത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ബോധ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പലപ്പോഴും അവർ തിരിച്ചറിയാതെ പോകും.
6: അപ്പോഴാണ് അവർ ഇപ്പോൾ ഒരു പിതാവാണെങ്കിൽ അതൊരു ATM മെഷീനായി മാറും.
5: ആ അതെ അതെ.
6: സമയാസമയങ്ങളിൽ നമ്മൾ ആവശ്യം പറയുന്നു, ATM മെഷീനിൽ പൈസ പുറത്തു തരുന്ന പോലെ. ഉമ്മയാണെങ്കിൽ ഉമ്മ എന്തായാലും എനിക്ക് ഒരുക്കി തരേണ്ട ആളാണല്ലോ, ഉമ്മക്ക് വേറെ പണിയൊന്നും കാണില്ലല്ലോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉമ്മ അവിടെ. അങ്ങനത്തെ ഒരു നല്ലൊരു തിരിച്ചറിവാണല്ലേ.

0: വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ബിദഅത്തുകളെ സൂക്ഷിക്കുക. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാത്ത, ദീനിൻ്റെ ഭാഗമായി നമുക്കറിയിച്ചു തരാത്ത ഒന്നും ഈ മതത്തിൻ്റെ പേരിലേക്ക് കൂട്ടിച്ചേർക്കൽ നമുക്ക് അനുവദനീയമല്ല. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ബിദഅത്തുകൾ, പുത്തൻ ആചാരങ്ങൾ എന്ന് നമ്മൾ പറയാറുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ദീൻ പരിപൂർണമായി അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് മുറുകെ പിടിച്ച് ജീവിച്ചാൽ തന്നെ സ്വർഗപ്രവേശനം സാധ്യമാകുന്നതാണ്. സൂറത്തു നിസാഇൻ്റെ 59-ാമത്തായത്തിൽ അള്ളാഹു പറഞ്ഞത്, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. എന്നാൽ വല്ല കാര്യത്തിലും നിങ്ങൾ പരസ്പരം ഭിന്നിച്ച് പിണക്കമുണ്ടാകുന്ന പക്ഷം അതിനെ നിങ്ങൾ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കിക്കൊള്ളുവീൻ. അപ്പോൾ അല്ലാഹുവും അവൻ്റെ റസൂലും അവർ പഠിപ്പിച്ചു തന്നത് മാത്രമാണ് ഈ ദീനായിട്ട് നമുക്ക് സ്വീകരിക്കുവാനുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞതെന്താണ്? മൻ അഹ്ദസ ഫി അംരിനാ ഹാദ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ മതകാര്യത്തിൽ, ഈ മതത്തിൻ്റെ വിഷയത്തിൽ അതിലില്ലാത്ത ഒന്ന് ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ, പുതുതായി ഉണ്ടാക്കിയാൽ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒന്ന് ഒരാൾ പിൽക്കാലഘട്ടത്തിൽ ദീനാണ് എന്ന് പറഞ്ഞ് പുതുതായി ഉണ്ടാക്കിയാൽ, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്, അത് തള്ളിക്കളയേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരിക്കൽ ജാബിർ റളിയല്ലാഹുഅൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖത്വബ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കുമ്പോൾ, ഖുത്ബ നിർവഹിക്കുമ്പോൾ, ഇഹ്മറത് ഐനാ, പ്രവാചകൻ്റെ കണ്ണുകൾ ചുവക്കാൻ തുടങ്ങും, വഅല സൗതുഹു, അവിടുത്തെ ശബ്ദം ഉയരാൻ തുടങ്ങും, വഷ്തദ്ദ ഗദബുഹു, അവിടുത്തെ കോപം കഠിനമാകാൻ തുടങ്ങും. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരല്പം ഗൗരവമുള്ളവനാകും എന്നർത്ഥം. ഹത്താക അന്നഹു മുൻദിറു ജൈഷിൻ, ഒരു സൈന്യത്തിന് കമാൻഡ് കൊടുക്കുന്ന, താക്കീദ് നൽകുന്ന ഒരു സൈന്യാധിപൻ്റെ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകും. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ഉപദേശങ്ങൾ നൽകുമ്പോൾ അവിടുന്ന് പറഞ്ഞു, ഫഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാ, തീർച്ചയായും ഏറ്റവും നല്ല സംസാരം അള്ളാഹുവിൻ്റെ കിതാബാണ്. വഖൈറൽ ഹദീ ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല ചര്യ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. വശറൽ ഉമൂരി മുഹ്ദസാത്തുഹാ, കാര്യങ്ങളിൽ ഏറ്റവും മോശമായിട്ടുള്ളത് പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളാണ്. വകുല്ല ബിദ്അത്തിൻ ദലാല, എല്ലാ പുത്തനാചാരങ്ങളും, പുതുതായി ഉണ്ടാക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അത് ബിദഅത്താകുന്നു. അത്തരത്തിലുള്ള ബിദഅത്തുകൾ ലലാലത്താകുന്നു, വഴികേടിലാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്താണോ ദീനായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതാണ് സ്വഹാബത്ത് മുറുകെ പിടിച്ചത്, അതാണ് താബിഴുകൾ മുറുകെ പിടിച്ചത്, അതുമാത്രമാണ് താബിഴുകളും മുറുകെ പിടിച്ചത്. അവർ സ്വർഗത്തിലേക്കെത്തിയില്ലേ? അവർ ഏറ്റവും ഉത്തമരായ തലമുറകളായി മാറിയില്ലേ? അവരിൽ പല ആളുകൾക്കും അള്ളാഹു പ്രത്യേക പദവികൾ നൽകിയില്ലേ? അള്ളാഹുവിൻ്റെ തൃപ്തിയുണ്ട്, ഇഷ്ടമുണ്ട് എന്ന് അവരിൽ പല ആളുകൾക്കും അള്ളാഹു സന്തോഷവാർത്ത അറിയിച്ചില്ലേ? അവരെ ഈ ദീനിൻ്റെ സംരക്ഷകരായി അള്ളാഹു തെരഞ്ഞെടുത്തില്ലേ? അതെല്ലാം അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഈ ദീനിനോടും അള്ളാഹുവിനോടുമെല്ലാം കാണിച്ച ഹുബ്ബ് അതുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെന്താണോ പഠിപ്പിച്ചു തന്നത് അതുമാത്രം മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്ന, അവിടുത്തെ അനുസരിക്കുന്ന ഒരു മുസ്ലിം ചെയ്യേണ്ടത്. സ്വർഗത്തിലേക്കെത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും നരകത്തിൽ നിന്നും അകറ്റുന്ന എല്ലാ കാര്യങ്ങളും അവിടുന്ന് നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇനിയും എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനിലുണ്ട് എന്ന് നമ്മൾ പറയുക? അത് യഥാർത്ഥത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ വഞ്ചിച്ചു, അവിടുത്തെ റിസാലത്തിൽ അവിടുത്തെ നുബൂവത്തിൽ നമ്മെ ചതിച്ചു എന്ന് പറയുന്നതിന് തുല്യമല്ലേ? അതുകൊണ്ട് തന്നെ പുതുതായി ദീനിലേക്ക് ചേർത്തുണ്ടാക്കപ്പെടുന്ന വിഷയങ്ങൾ, ബിദഅത്തുകൾ, അതിന് നമ്മൾ സൂക്ഷിക്കുക, അതിന് നമ്മൾ ഒഴിവാക്കുക, സുന്നത്തുകൾ മുറുകെ പിടിച്ച് ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹ് ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, ബിദഅത്തുകളെ സൂക്ഷിക്കുക. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ.

0: ചർച്ചകൾ കേൾക്കൂ, ആസ്വദിക്കൂ. പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ. ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതിക വിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലയ്ക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായ ഒരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
2: قد كفاني علم ربي من سؤالي
0: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം, ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
3: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
0: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
3: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ജീവിത പ്രയാസങ്ങളിൽ നിന്നുള്ള കാവൽത്തേട്ടമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ദുസ്വഭാവങ്ങൾ, മോശപ്പെട്ട ആഗ്രഹങ്ങൾ, പ്രവർത്തനങ്ങൾ, അതുപോലെ രോഗങ്ങൾ, ഇതിൽ നിന്നൊക്കെയുള്ള ഒരു രക്ഷാതേട്ടമാണ്, അതുമായി ബന്ധപ്പെട്ട ഒരു പ്രാർത്ഥന നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ മറ്റൊരു പ്രാർത്ഥന നമ്മൾ പഠിക്കുന്നത് ദാരിദ്ര്യം, നിന്ദ്യത, അതുപോലെ മറ്റുള്ളവർ നമ്മെ ആക്രമിക്കുന്നതിൽ നിന്നുമൊക്കെ രക്ഷ കിട്ടാനുള്ള ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖ്രി വൽ ഖില്ലതി വൽ ദില്ലതി വ അഊദു ബിക മിൻ അൻ അളിമ ഔ ഉളിമ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖ്രി വൽ ഖില്ലതി വൽ ദില്ലതി വ അഊദു ബിക മിൻ അൻ അളിമ ഔ ഉളിമ. പ്രാർത്ഥനയുടെ അർത്ഥം: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവെ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. മിനൽ ഫഖരി, ദാരിദ്ര്യത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. വൽ ഖില്ലതി, കുറഞ്ഞു പോകുന്നതിൽ നിന്നും. വൽ ദില്ലതി, നിന്ദ്യതയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു റബ്ബേ. വ അഊദു ബിക മിൻ അൻ അളിമ, അല്ലാഹുവെ ഞാൻ അക്രമം കാണിക്കുന്നതിൽ നിന്നും. ഔ ഉളിമ, മറ്റുള്ളവരെന്നോട് അക്രമം കാണിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. മഹാനായ അബൂദാവൂദ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രാർത്ഥനയാണിത്. പ്രാർത്ഥന ആവർത്തിക്കാം: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖരി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖരി വൽ ഖില്ലതി വൽ ഖില്ലതി വൽ ഖില്ലതി വൽ ദില്ലതി വൽ ദില്ലതി. പുള്ളിയുള്ള കസ്ര ചെയ്യപ്പെട്ട ദാലാണ് വൽ ദില്ലതി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖരി വൽ ഖില്ലതി വൽ ദില്ലതി വ അഊദു ബിക വ അഊദു ബിക മിൻ അൻ അളിമ വ അഊദു ബിക മിൻ അൻ അളിമ വ അഊദു ബിക മിൻ അൻ അളിമ ഔ ഉളിമ മിൻ അൻ അളിമ ഔ ഉളിമ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖരി വൽ ഖില്ലതി വൽ ദില്ലതി വ അഊദു ബിക മിൻ അൻ അളിമ ഔ ഉളിമ വ അഊദു ബിക മിൻ അൻ അളിമ ഔ ഉളിമ. ഈ പ്രാർത്ഥന മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം, ജീവിത പ്രയാസങ്ങളിൽ നിന്നുള്ള കാവൽത്തേട്ടമാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ റേഡിയോയുമായി പങ്കുവച്ച അവരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമോതുകയാണ് പീസ് റേഡിയോ സ്നേഹക്കൂട് എന്ന ഈ എപ്പിസോഡിലൂടെ. സങ്കടങ്ങൾ പങ്കുവച്ചുകൊണ്ട് പീസ് റേഡിയോ ശ്രോതാക്കൾ നൽകിയ മെസ്സേജുകൾക്കും എഴുത്തുകൾക്കും മറുപടി പറയുകയാണ് പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, ഒപ്പം ഷമീം എം വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാബാദ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതൊരു ചെറിയ പരിഹാരം ലഭിച്ചാൽ അതേറെ സന്തോഷകരമാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പൊ അതിനുള്ള ഒരു അവസരം കൂടിയാണ് ഇവിടെ ഒരുക്കുന്നത്. നമ്മോടൊപ്പം ഇതിൽ പങ്കുചേരുന്നത് ബഹുമാനനായ ഹാരിസ് മൗലവിയാണ്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യാൻ. അസ്സലാമു അലൈക്കും. പല ചോദ്യങ്ങളും അതിന് പിന്നീട് ആ ചോദ്യം കേട്ടതിന് ശേഷം, ഉത്തരങ്ങൾ ലഭിച്ചതിന് ശേഷം അവരയക്കുന്ന ആ ഒരു ഫീഡ്ബാക്കിലൂടെ നമുക്ക് കിട്ടുന്നത്, അവർ ജീവിതത്തിൽ എത്രമാത്രം സന്തോഷം അതുകൊണ്ട് ലഭിക്കുന്നു, അതിലുപരി ഒരുപാട് പ്രാർത്ഥനയൊക്കെയുണ്ട്. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന ഒരു എഫേർട്ട് അള്ളാഹു അർഹമായി സ്വീകരിക്കട്ടെ, അത് സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരുടെ പ്രാർത്ഥന ഉണ്ട് എന്നുള്ളതാണ് ഏറെ സന്തോഷം. ഇന്നത്തെ ഒരു ചോദ്യത്തിലേക്ക് പോകാം എന്ന് തോന്നുന്നു. നമുക്ക് ആദ്യമായിട്ട് ലഭിച്ചിട്ടുള്ള ചോദ്യം, ഒരു സഹോദരിയാണ്, എന്റെ കുടുംബവുമായും ഭർത്താവിന്റെ കുടുംബവുമായും പിന്നെ പല തലങ്ങളിൽ ബന്ധങ്ങൾ നിലനിർത്താൻ ഞാൻ പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതേറെ പ്രയാസം സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് പല കുടുംബ പ്രോഗ്രാമുകളിലൊന്നും ഞാൻ പങ്കുചേരാറില്ല. ഇത് ഒരു കുറ്റമാണോ? അതിന് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അത് കുറ്റമാണെങ്കിൽ അതിനുള്ളൊരു പരിഹാരം കാണണമല്ലോ. അവരർത്ഥത്തിലാണ് ഈ ഒരു സഹോദരി ചോദ്യം വെച്ചിട്ടുള്ളത്.
2: നമുക്ക് ഈ ചോദ്യത്തിൽ നമുക്ക് വരുന്ന ഒരു സംശയം എന്താ വെച്ചാൽ, സ്വന്തം വീടുമായിട്ടും ഭർത്താവിന്റെ വീടുമായിട്ടും ഒന്ന് ചേർത്ത് പറയുമ്പോഴുള്ള ഒരു ചെറിയ പ്രയാസമുണ്ട്. ഈ ഭർത്താവിന്റെ വീടുമായിട്ട് പലപ്പോഴും ബന്ധം ചേർക്കാൻ ബുദ്ധിമുട്ട് ചിലപ്പോൾ ഭർത്താവിന്റെ വീട്ടിലെ പെരുമാറ്റങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. സ്വന്തം വീടുമായിട്ടും ബന്ധം പുലർത്താൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർ കാരണം വ്യക്തമാക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു മറുപടി പറയാൻ സാധിക്കുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നെന്താന്ന് വിചാരിച്ചാൽ, പൊതുവെ നമ്മളൊരു ഫാമിലിയായി തീരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ ദീനിയായിട്ടും ദുന്യവിയായിട്ടും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ കാഴ്ചപ്പാടിനോട് ആദർശത്തോടും സ്വന്തം വീട്ടുകാരും ഭർത്തൃ വീട്ടുകാരും യോജിക്കാതിരിക്കുമ്പോൾ അവിടെ നടക്കുന്ന പല പരിപാടികളും നമ്മുടെ ദീനിയായി നമുക്ക് യോജിക്കാൻ പറ്റാത്ത പരിപാടികളാവുമ്പോൾ നമ്മളതിൽ നിന്നൊക്കെ ഇങ്ങനെ എസ്കേപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കണം. അതല്ലാതെപ്പോ സ്വന്തം വീടുമായിട്ട് ഒരു ബന്ധം പുലർത്താതിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ മനസ്സിലാക്കണേ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണം. കാരണം അതിൽ ഒന്നാമത്തെ കാരണം, ഇപ്പൊ ഇവർ ഈ ചോദ്യം നമ്മൾ ചോദിക്കാൻ കാരണം, ആ ബന്ധം മുന്നോട്ട് പോവാത്തതിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, മാനസികമായി പ്രയാസപ്പെടുന്നുണ്ട്. അപ്പൊ ഈ പ്രയാസം തന്നെ മതി നമ്മുടെ ജീവിതം, എന്തെങ്കിലും ഒരു ചെറിയ ഒരു പ്രയാസം നമ്മുടെ മനസ്സിക്ക് ഇങ്ങനെ ഒരു ചിന്ത, ഞാനത് ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ഒരു ബോധം നമ്മുടെ എല്ലാ സ്വസ്ഥതയെയും നശിപ്പിക്കും. അപ്പം അതിനുള്ള പരിഹാരം എന്താ വെച്ചാൽ, ആ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. എത്രമാത്രം എന്ന് വെച്ചാൽ റിയാദു സാലിഹിലൊക്കെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എന്താണ്, അവർ ഞാൻ അങ്ങോട്ട് ചേർക്കാൻ ശ്രമിക്കുമ്പോൾ അവർ എന്നോടും ഇങ്ങോട്ട് ബന്ധം ചേർക്കുന്നില്ല, അവരത് മുറിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് പറയുമ്പോഴും നീ അങ്ങോട്ടേക്കുള്ള ബന്ധം ചേർക്കുക എന്നാണ് അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നത്. അപ്പോൾ ബന്ധങ്ങളെ പരമാവധി നമ്മൾ എന്ത് ചെയ്യണം, ചേർക്കാൻ ശ്രമിക്കണം. ഇപ്പം ഈ സഹോദരിക്ക് അവിടെ ബന്ധപ്പെടുമ്പോഴുള്ള ബുദ്ധിമുട്ട് അവരുടെ മതപരമായി നമ്മളോടുള്ള യോജിപ്പുകളോ അല്ലെങ്കിൽ അവിടുത്തെ പല ഫംഗ്ഷനുകളിലും പങ്കെടുക്കാനുള്ള മതപരമായ വിഷമങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളെപ്പോലെ എല്ലാവരും ആയിട്ട് നമുക്ക് ബന്ധങ്ങളെ സ്ഥാപിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഒരു കല്യാണത്തിന് നമ്മൾ പോവുകയാണെങ്കിൽ ആ കല്യാണം നമ്മൾ ഉദ്ദേശിക്കുന്ന 100% ഇസ്ലാമികമായി പെർഫെക്റ്റായ ഒരു കല്യാണത്തിനെ പങ്കെടുക്കണമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മൾ അടുത്തൊരു കല്യാണത്തിലും കൂടി നമുക്ക് പങ്കെടുക്കാൻ ചിലപ്പോൾ പറ്റാതെ വന്നേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ പൊതുവെ ഇസ്ലാമികമായി തെറ്റല്ലാത്ത വിദഅത്തല്ലാത്ത കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് പറ്റാവുന്നിടത്തോളം സഹകരിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാരും നമ്മളെ വീട്ടുകാരൊക്കെയുള്ള ബന്ധം നിലനിർത്തും, നമുക്കൊരു മനസ്സമാധാനം മനസ്സന്തോഷമൊക്കെ കിട്ടും. ഇനി എന്താണ് കാരണം എന്ന് അടുത്തൊരു ക്വസ്റ്റ്യനിൽ വ്യക്തമാക്കുകയാണെങ്കിൽ നമുക്കതുമായിട്ട് ചർച്ച ചെയ്യാം.
1: മാത്രമല്ല, ഇപ്പോൾ ഇതിങ്ങനെ വാശിയങ്ങൾ പറയണോട് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സ്വന്തം ഭർത്താവിൻ്റെ ഫാമിലിയായിട്ടും അതുപോലെ സ്വന്തം കുടുംബത്തിനായിട്ടും കൂട്ടുകൂടാനും അല്ലെങ്കിൽ ഒരു ബന്ധം നിലനിർത്താനും അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ മറ്റൊരു സാധ്യതയും കൂടെ ശരിക്കും പരിശോധിക്കണ്ടേ, ഒരു പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ ഇഷ്യൂസോ ഇവർക്കും ഉണ്ടാവാൻ സാധ്യതയൊക്കെ ഇല്ലേ. അല്ലെ, അപ്പോൾ ചില ആളുകളിൽ ഈ മറ്റുള്ള ആളുകളായിട്ട് കൂട്ടു ഇപ്പോൾ കുടുംബങ്ങളാണെങ്കിലും അതുപോലെ ഫ്രണ്ട്ഷിപ്പൊക്കെ ആണെങ്കിലും എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അത് എന്റെ ഒരു വീഴ്ചയാണ് എന്നുള്ള രൂപത്തിൽ
2: കൂടി അതിലവർക്കൊരു മനസ്താപമുണ്ട് എന്നുള്ളതാണ് ചോദ്യം ചോദിച്ചതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവര് നല്ലൊരു ഉപദേശം കിട്ടിയാൽ മാറാൻ തയ്യാറാന്നല്ലേ സൂചിപ്പിക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയുണ്ട്. എന്താണ് കാരണം അവർ വ്യക്തമാക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു ചർച്ചയ്ക്ക് എടുക്കാം.
1: അടുത്തൊരു ചോദ്യം നമുക്ക് കിട്ടിയത്, എന്റെ 12 വയസ്സായ മകൾക്ക് വേണ്ടിയാണ്, ഒരു ഉമ്മയാണ് വെക്കുന്നത്, മകൾക്ക് നമസ്കരിക്കാൻ മടിയാണ്. അവര് ഈ സഹോദരി 30 വയസ്സായിരുന്നു. അപ്പൊ വേണ്ട രൂപത്തിലുള്ള തെർബിയത്ത് കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. ഇത് നമസ്കരിക്കാൻ പറയുന്ന സമയം എപ്പോഴാണോ ആ ഒരു ദിവസം പരിപൂർണമായിട്ട് ചെയ്യും, അല്ലാത്ത സമയത്തിൽ അതിലൊന്നും കൃത്യതയില്ല. അതുപോലെ തന്നെ ഇപ്പോ ഇസ്ലാമികമായ ഡ്രസ്സിങ്ങിന്റെ കാര്യങ്ങളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ മാത്രമേ നിർവഹിക്കും, പുറത്തല്ലാത്ത കാര്യങ്ങൾക്ക് പോകണമെങ്കിൽ നിർവഹിക്കണില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഒരു ഉമ്മയായ ഒരു സഹോദരിയുടെ ചോദ്യം.
2: എന്ന് വെച്ചാൽ നമ്മളിപ്പോ കാണുന്നത് പൊതുവേ ഈ ലിബറലായിട്ടുള്ള ആളുകളുടെ പ്രബോധനങ്ങൾക്ക് ചിലപ്പോൾ നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ആ വഴിക്ക് പോകണത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അതായത് ഈ എക്സ് മുസ്ലിം ഇതൊക്കെ നിരീശ്വരവാദത്തിന്റെ ഒക്കെ ഇതിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ അവരെ കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാണ്. അപ്പൊ നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ബേസിക് ആയിട്ടൊരു വിശ്വാസം മനസ്സിലുണ്ടാക്കി കൊടുത്തിട്ട് ആ വിശ്വാസത്തിൽ നിന്ന് എന്ത് വരണം, നിസ്കരിക്കാനുള്ള ബോധവും കർമ്മങ്ങൾ ചെയ്യാനുള്ള ബോധവും ഉണ്ടാവണം. ഈ ബോധം അവർക്കില്ലാതെ നമ്മളൊരു ചിട്ടയിലൂടെയോ കണിശതയിലൂടെയോ നമ്മളത് ഉണ്ടാക്കി തീർക്കാൻ ശ്രമിക്കുമ്പോൾ എന്താ പറയുക, ബോധ്യമില്ലാതെ ഒരാളിത് ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് അതിനോട് ഭയങ്കരമായ എതിർപ്പുണ്ടായിരിക്കും. അപ്പോൾ നമ്മളെ ഒരു കുട്ടിയാകുമ്പോഴൊക്കെ അവർ നമ്മളെ നിർബന്ധത്തിന് വഴങ്ങി അതൊക്കെ ചെയ്യും. പക്ഷെ കുറച്ച് മുതിർന്ന് വരുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനത്തെ വല്ല എക്സ് മുസ്ലിം പ്ലാറ്റ്ഫോമുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും, അതിലേക്ക് അങ്ങോട്ട് പോകണൊരവസ്ഥ ഉണ്ടാവും. അപ്പം എനിക്ക് തോന്നുന്നത് കുട്ടികളെ എന്ത് ചെയ്യണം, അവരുടെ ഇഷ്ടമനുസരിച്ച് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് അവരിൽ ആ ബോധ്യം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു പിന്നെ സ്കൂളും കോളേജും ഒക്കെ ഉള്ളൊരു ക്യാമ്പസിലെ പള്ളിയിലാണ് ദുഹർക്ക് കൂടൽ. അപ്പം എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ അവിടെ സ്കൂളിൽ നിന്ന് വരുന്ന ചില കുട്ടികൾ, അതേപോലെ തന്നെ കോളേജിലുള്ള താഴെ ക്ലാസ്സിലൊക്കെ ഉള്ള ചില കുട്ടികൾ ലുഹർ ജമാഅത്തിനൊക്കെ എന്ത് ചെയ്യും, 10 മിനിറ്റ് മുമ്പ് വരും, അവർ സുന്നത്തൊക്കെ നിസ്കരിച്ചിട്ടിരിക്കും. നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ അവർ അധികാരികളൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് നമ്മളവരെ കാണുമ്പോൾ തന്നെ അവരെന്തൊരു ഭക്തിയും തക്കവയാണ്. നമുക്കൊന്നും അതില്ലേന്ന് നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു അപകർഷത തോന്നിപ്പോകുന്ന രൂപത്തിലാണ്. അപ്പം അങ്ങനെയൊക്കെ കുട്ടികൾ ആകണുണ്ടല്ലോ. അപ്പോൾ കുട്ടികൾ മാനസികമായി വിശ്വാസവും ദീനും കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഭയങ്കരമായ സ്വയമായിട്ട് അവരെന്ത് ചെയ്യും, ഭയങ്കരമായി പരിവർത്തിപ്പിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ രക്ഷാക്കളൊക്കെ പറയാനുള്ളത് കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം, സ്നേഹത്തോടുകൂടെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, കുറ്റപ്പെടുത്താതെ. ആ ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സുബ്ഹി നിസ്കരിക്കുന്നവൻ ഫി ദിമ്മത്തില്ല, അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കുന്നു. ഇതിപ്പോൾ ആത്മാർത്ഥമായ ഒരു കുട്ടി വിശ്വസിക്കുകയാണെങ്കിൽ നേരം വെളുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ എന്തൊക്കെ പേടിയുണ്ട്, കളിക്കുമ്പോൾ കൈ മുറിയോ, കാല് പൊട്ടുമോ, എന്തെങ്കിലും വണ്ടി തട്ടുമോ, എനിക്ക് ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും ചീത്ത കേൾക്കുമോ, എനിക്ക് മാർക്ക് കിട്ടാതൊക്കെ, ഞാൻ പരീക്ഷ, എന്തൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ നീ സുബഹിസ്കരിച്ചാൽ അന്നത്തെ പ്രൊട്ടക്ഷൻ അല്ല ഏറ്റു എന്ന് പറയുമ്പോൾ അത് ഉള്ളു തട്ടിയാൽ എന്ത് ചെയ്യും, അവൻ സുബഹി നിസ്കരിക്കാതിരിക്കുമോ, ഭയങ്കരമായ ഒരു കാര്യമല്ലേ. അതേപോലെ ഇപ്പോൾ നമ്മൾ റവാത്തിബ് സുന്നത്തുകൾ 10 അല്ലെങ്കിൽ 12 ഒക്കെ നിസ്കരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാണ്, പുനിയ ലഹു ബൈത്തം ഫിൽ ജന്ന, സ്വർഗത്തിലൊരു വീട് കിട്ടും. അപ്പം നമുക്കിതിനൊക്കെ വലിയ പ്രതിഫലങ്ങൾ അള്ളാഹു വാഗ്ദാനം ചെയ്തു, അതൊക്കെ അറിയണമല്ലോ നമ്മൾ ചെയ്യണത്. അതേമാതിരിയുള്ള അറിവുകൾ കൊടുത്തിട്ട് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുള്ളതാണ് പരിഹാരം എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: അടുത്തൊരു ചോദ്യം, പിന്നെ ഇവർ പറയണമെന്ന് വെച്ചാൽ ഭർത്താവും 4.5 വയസ്സുള്ള ഒരു മകനാണ് ഇവർക്കുള്ളത്. വിദേശത്തായിരുന്നു ഭർത്താവിൻ്റെ കൂടെ ഇവർ ജീവിച്ചിരുന്നത്, ഭർത്താവിൻ്റെ ജോലി. അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയും 2 സഹോദരിമാരും ഒരു സഹോദരനുമാണ് ഉള്ളതെന്നുള്ളതാണ്. പക്ഷേ ഇവർ പറയുന്ന ഈ ചോദ്യത്തിൽ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉമ്മ ഭർത്താവിൻ്റെ ഉമ്മ നിരന്തരം ഇവർ വിദേശത്തായിരുന്ന സമയത്ത് അസുഖമാണ്, ഇവിടെ നോക്കാൻ ആളില്ല, അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും ഇങ്ങോട്ട് വരണം എന്ന് പറയുകയും നാട്ടിലേക്ക് വരികയും ചെയ്തു. പക്ഷേ അത്ര പറയത്തക്ക അസുഖമോ കാര്യങ്ങളൊന്നുമില്ല, നല്ലൊരു ജോലി നിർത്തിവെച്ചിട്ടാണ് അദ്ദേഹം വന്നത്. ഇപ്പം നാട്ടിലെത്തിയിട്ട് 2 വർഷമായി, പ്രത്യേകിച്ച് ഒരു ജോലി നേടാൻ വേണ്ടി ശ്രമിച്ചിട്ടും കാര്യമായൊരു ജോലി കിട്ടിയിട്ടില്ല, സാമ്പത്തികമായിട്ട് ഏറെ പ്രയാസമുണ്ട്. ഉമ്മ പറയുന്നത് അവനവിടെ വരെയധികം ശമ്പളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നിർത്തിപ്പോന്നതാണെന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് കമ്പനി വിളിക്കുന്നുണ്ട്, പക്ഷേ വീട്ടിൽ നിന്ന് പോകാനുള്ളൊരു പെർമിഷൻ ഇല്ല. ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഭർത്താവ് വിദേശത്ത് പോകുന്നതിന് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വീട്ടിൽ ഉമ്മയും ഉപ്പയും പരിചരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് ഞങ്ങൾക്ക് അങ്ങോട്ട് തന്നെ തിരിച്ചു പോയിക്കൂടെ എന്നുള്ളതാണ് ചോദിക്കുന്നത്.
2: ഇതെന്താണ് ഉമ്മാക്ക് ബോധ്യപ്പെടാത്തതെന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ഒരു ചോദ്യം. ഒരു മകന് ജോലിയില്ലാതെ നാട്ടിൽ ഇങ്ങനെ 2 കൊല്ലം കഷ്ടപ്പെട്ടിട്ടും ഇതിലൊന്നൊരു മനസ്സലിവ് തോന്നാത്തത് എന്താണ് ഉമ്മക്ക് എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ഒരു സംശയം. സാധാരണഗതിയിൽ ഉമ്മാര് ധാരാളക്കണക്കിന് ഉമ്മാര് മക്കളെ കാണാൻ ആഗ്രഹിച്ചിട്ടും ഓല ഗൾഫൊക്കെ പറഞ്ഞേക്കുന്നത് അവരെ മുന്നിൽ വേറെ വഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അപ്പൊ എനിക്ക് തോന്നുന്ന എന്താന്ന് വിചാരിച്ചാൽ, പിന്നെ ഒന്നില്ലെങ്കിൽ ഇവരുടെ ബ്രദേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ജോലി വേണല്ലോ എന്ന് പറഞ്ഞ് ഈ ഉമ്മക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ബന്ധുക്കളും കുടുംബങ്ങളും ഒക്കെ പാടെ ചേർന്ന് ഉമ്മനോട് സംസാരിച്ചങ്ങാട്ട് എന്ത് ചെയ്യാം, അവന് ഗൾഫ് പോകാനുള്ള ഒരു അനുമതി വാങ്ങിക്കൊടുക്കായിരിക്കും നന്നായിരിക്കും. സ്വന്തം നിലക്കൊരു തീരുമാനമെടുത്ത് പോയാൽ എന്താ വെച്ചാൽ പിന്നെ നാട്ടിൽ മുഴുവൻ എന്താണ് ഉമ്മാനെ നോക്കാതെ പോയി അങ്ങനെ ചെയ്യുന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടാവും. പിന്നെ ഉമ്മാക്ക് ഒരു അതൃപ്തി ഉണ്ട് പോണതിൽ എന്നത് നമ്മൾ എന്ത് ചെയ്യാണ് പരിഗണിക്കേണ്ട ഒരു കാര്യമാണല്ലോ. എന്ത് കാരണങ്ങളെ കൊണ്ടാണെങ്കിലും ഉമ്മ അതൃപ്തിപ്പെടുന്നു എന്നുള്ളത് എന്തുണ്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉമ്മൻ്റെ തൃപ്തി കിട്ടാൻ തൃപ്തിയോടുകൂടെ പോവാൻ വഴികളുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നുണ്ട്.
1: ഓക്കെ, അടുത്ത വേറൊരു ചോദ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഭർത്താവ് എല്ലാത്തിനും ദേഷ്യം പിടിക്കുന്ന ഒരു വ്യക്തിയാണ്, മക്കളോടൊക്കെ പിണങ്ങി നിൽക്കുന്നു, അവരുടെ പഠന ചെലവുകൾ അദ്ദേഹം അധികം നോക്കാറില്ല, മൂത്തയാൾ പഠനം കഴിഞ്ഞ് ഇപ്പോൾ ജോലി നോക്കുന്നുണ്ട്, രണ്ടാമത്തെ മോള് ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്, പ്ലസ് ടുവിന് പഠിക്കുന്നുണ്ട് മൂന്നാമത്തെ ആള്, അവരുടെയൊക്കെ ചെലവ് ഈ ഉമ്മയാണ് എന്തിനാണ് ഈ സഹോദരിയാണ് നോക്കുന്നത്. ഇപ്പോൾ മക്കളുടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം അമിതമായിട്ട് ദേഷ്യപ്പെടും, എന്നാൽ അവരുടെ ഉത്തരവാദിത്തങ്ങളൊന്നും നിർവഹിക്കുകയും ചെയ്യുന്നില്ല. വീട്ടിലെ ചെലവുകൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഉമ്മ മറ്റു പല ജോലികൾ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടും തയ്യൽ നടത്തിയിട്ടൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ ഉപ്പയെ, പിന്നെ മക്കള് ദീനി സാഹചര്യത്തിൽ വളരുന്നുണ്ട്, സംസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ മക്കൾ ഉപ്പ എന്തില്ല ആ ഒരു കാര്യത്തിലൊന്നും അത്ര കണിശതയും കാര്യങ്ങളൊന്നും ഇല്ല, എങ്ങനെയാണ് അദ്ദേഹത്തിനെ നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്?
2: പൊതുവേ ഈ ഉത്തരവാദിത്വം നിർവഹിക്കാത്ത ജോലിയൊന്നും ചെയ്യാത്ത കുട്ടികളുടെയും അവരുടെ പഠനത്തിനുള്ള അല്ലെങ്കിൽ ചെലവിനുള്ള വഴിയൊന്നും കണ്ടെത്താത്ത പല ആളുകളെയും നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ ഭയങ്കര ദേഷ്യക്കാരും അതേപോലെ കുട്ടികളോടും ഭാര്യനോടൊക്കെ ഭയങ്കര കണിശതയോടെ പെരുമാറി ഭയങ്കര ഭീഷണിപ്പെടുത്തി നിർത്തും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിലൂടെ കിട്ടേണ്ട ഒരു ആദരവുണ്ടല്ലോ, അത് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാത്തവർക്ക് കിട്ടൂല. ഞാൻ ഭർത്താവാന്നൊക്കെ പറയും, ഞാൻ വാപ്പയെന്നൊക്കെ പറയാന്നല്ലാതെ ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണില്ലെങ്കിൽ ആളുകൾക്ക് പുച്ഛായിരിക്കും, മക്കൾക്കും ഒക്കെ ആയിരിക്കും. അങ്ങനെ ആവാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യമില്ല, അങ്ങനെയാണ് എന്ത് ചെയ്യുക വരിക. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു അധ്യാപകനാണല്ലോ, നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നില്ല എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അവർ നിങ്ങളെങ്ങനെ നിങ്ങൾ കാണാതെ കളിയാക്കും, നിങ്ങളെ റെസ്പെക്ട് ചെയ്യാതിരിക്കും, നിങ്ങളെ അവഗണിക്കും ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി വളരെ കൃത്യമായി നിർവഹിക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പറയാത്തൊരു റെസ്പെക്ട് എന്ത് ചെയ്യും കിട്ടും. ഇത് വാപ്പാർക്കും ഭർത്താവിനൊന്നും ഇത് കിട്ടൂല, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ. അപ്പോൾ അവർക്കൊരു പവർ കിട്ടാൻ വേണ്ടി അവരെന്താ ചെയ്യാറിയോ, ഇപ്പോലെ ഭീഷണിപ്പെടുത്തി നിർത്തുക ചെയ്യുക. അതാണ് ഈ ദേഷ്യത്തിൻ്റെ പിന്നിലുള്ള സൈക്കോളജി എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ എന്താണെന്ന് വിചാരിച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നത് ഇത്തരം ആളുകൾ സ്ത്രീകൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ, ഭർത്താക്കന്മാരെ നമുക്ക് പൈസ തരാതിരിക്കുമ്പോൾ നമ്മൾ വല്ല ജോലി എടുത്തങ്ങാട്ട് ഉണ്ടാക്കുക എന്നുള്ളിലേക്ക് പോയാൽ എന്താ അറിയോ, ഇങ്ങനത്തെ ആളുകൾ കൂടുതൽ അലസന്മാരും മടിയന്മാരും ആവുകയാണ് ചെയ്യുക. അപ്പം അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളെന്ത് ചെയ്യണം, അവരെ തരുന്നില്ലെങ്കിലും നമ്മൾ അവരെന്ത് ചെയ്യണം, ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം. ദാ കുട്ടീനെ ഫീസ് കൊടുക്കാനായിട്ടോ, നിങ്ങൾ പൈസ തരണം പൈസ തരണം. അപ്പോൾ നമ്മൾ നിരന്തരം ഇങ്ങനെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഈ ചോദ്യങ്ങൾ അവർക്കൊരു ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും കണ്ടെത്താനുള്ള ശ്രമങ്ങളുണ്ടാവും. നമ്മൾ ഈ കടമൊക്കെ വാങ്ങി മുങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ, ഓരോ നമ്മളെന്ത് ചെയ്യും, അത് ഇനി കിട്ടൂല വിചാരിച്ചു കിട്ടൂല എന്ന് വിചാരിക്കാൻ പറ്റില്ല. നമ്മളെന്ത് ചെയ്യണം, ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അയാൾ തരാൻ നിർബന്ധിതനാകുന്ന ഒരു കാര്യമാണ്. തരാൻ കഴിയുന്ന ആളെ ഞാൻ പറഞ്ഞോ, കടത്തിൽ വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം. പിന്നെ അതേമാതിരി കുട്ടികളെ കൊണ്ട് നമ്മൾ ചോദിപ്പിക്കണം വേണമെന്ന് പറഞ്ഞിട്ട്. അതേമാതിരി ചിലപ്പോൾ പൈസ തരാത്തതുകൊണ്ട് കാര്യങ്ങളൊക്കെ തടസ്സപ്പെടുന്ന പോലെ അവർക്ക് എന്ത് ചെയ്യണം, തോന്നണം. ഇങ്ങനെയൊക്കെ വരുമ്പോഴേ അവരെന്ത് ചെയ്യുള്ളൂ, ഒരു പാഠം പഠിക്കും. ഞാനിങ്ങനെയൊക്കെ ഇരുന്നാലും വിഷയങ്ങൾ ഭംഗിയായി പോകുന്നുണ്ടെങ്കിൽ അത് ഇരിക്കാനുള്ള പ്രചോദനം കൂടല്ലാതെ ഇവരെ ശ്രദ്ധിക്കാനുള്ള ഒരു മനസ്സിലേക്ക് അവർ വരാൻ സാധ്യതയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
1: അടുത്തൊരു ചോദ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത്, പിന്നെ ഈ NPD ബന്ധപ്പെട്ട നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള, അത് ആരാണെന്ന് വ്യക്തമായിട്ടില്ല, അങ്ങനെയുള്ളത് ഭർത്താവാണെങ്കിൽ ആ ഭർത്താവായിട്ട് അല്ലെങ്കിൽ ആ ഉമ്മയാണെങ്കിൽ ഉമ്മയായിട്ടുള്ള ബന്ധം, നിലനിർത്തുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യം പ്രതീക്ഷിക്കുന്നു പറഞ്ഞിട്ടാണ് എഴുതി.
2: ഇതൊക്കെ മുമ്പുള്ളതാണ്, ഇപ്പൊ ഇതിനൊക്കെ പുതിയ പേര് മനഃശാസ്ത്രപരമായി വന്നു എന്നുള്ളതേ ഉള്ളൂ. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ എന്തൊക്കെ ഒരു ഭയങ്കര സംഭവമാണെന്ന് അയാൾക്കുണ്ടാവും മനസ്സിലെ. അത് മാത്രമല്ല അതിൻ്റെ പ്രശ്നം എന്താ, വേറെ ഉള്ളവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊന്നും ഇവർ തീരെ എന്ത് ചെയ്യൂല, കൺസിഡർ ചെയ്യൂല. എന്ത് കണ്ടാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. വൈഫൊക്കെ ഇപ്പം അസുഖമായിട്ട് ഇങ്ങനെ കിടക്കണ്ടായിരിക്കും, എന്താന്ന് പോലും ചോദിക്കൂല. മക്കളൊക്കെ ഇങ്ങനെ ഗതിയില്ലാതെ ഇപ്പം ഈ നേരത്തെ പറഞ്ഞ മാതിരി അന്തംമുട്ട് നടക്കണ്ടായിരിക്കും. ഇയാൾക്കൊരു പ്രശ്നം എന്ത് ചെയ്യൂല, തോന്നൂല, മനസ്സിലെ. പിന്നെന്താ വെച്ചാൽ എല്ലാവരും എന്നെക്ക് കീഴ്പ്പെടണം, ഞാൻ എന്തോ ഒരു മഹാസംഭവമാണെന്നുള്ള നിലക്ക് എന്ത് ചെയ്യാണ്, മറ്റുള്ളവൻ്റെ സാഹചര്യങ്ങളൊന്നും പരിഗണിക്കാതെ എല്ലാവരെയും അടക്കി നിർത്തുന്ന ഒരു മാനസികാവസ്ഥയാണ്. പിന്നെ നമുക്ക് വേറൊന്നെന്താ വെച്ചാൽ ഇങ്ങനത്തെ ആളുകളൊരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളിപ്പോൾ ഇവരെ പറ്റിയിട്ട്, ഇപ്പോൾ ഇയാളിപ്പോൾ നമ്മളെ വീട്ടിലുള്ള ആളാണ്, അപ്പോൾ നമ്മൾ ഇയാളെ പറ്റി ഇപ്പോൾ അയൽവോക്കത്തുള്ള ഒരാളോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടൊക്കെ പറഞ്ഞാൽ അവർ വിശ്വസിക്കൂല. കാരണം എന്തായിരിക്കും, അവരോടൊക്കെ ഉള്ള പെരുമാറ്റങ്ങൾ എന്തായിരിക്കും, വളരെ നല്ലതായിരിക്കും. അപ്പോൾ വെറുതെ നമ്മൾ കളവ് പറയണമെന്നാണ് എന്ത് ചെയ്യുക വിചാരിക്കും, ഇത്രയോ നല്ല മനുഷ്യനെ കുറിച്ചാണ് ഇവർ ഈ പറയണത് എന്ന് എന്ത് ചെയ്യും, മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അപ്പം നമ്മളിതെന്താ വെച്ചാൽ ഇതിപ്പോൾ ജനറ്റിക്കായിട്ടുണ്ടാവാം, അതേപോലെ ചില സാഹചര്യങ്ങളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുണ്ടാവും, അതേപോലെ പിന്നെ മാനസികമായൊരു പ്രശ്നമായിട്ട് നമുക്ക് കാണാം. പക്ഷെ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത് ചില സിറ്റുവേഷണലാണ് ഇതൊക്കെ. അതായത് ഈ സ്വഭാവം ഇവർ പ്രകടിപ്പിക്കുന്നതിന് ചില സാഹചര്യങ്ങളുണ്ടാവും, ആ സാഹചര്യങ്ങളിലാണ് അവരെന്ത് ചെയ്യുക ഇത് പ്രകടിപ്പിക്കുക. അപ്പോൾ കുറേയൊക്കെ നമ്മൾ സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്താൽ, ഇവർ സ്ഥിരമായിട്ട് ആ സാഹചര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ത് ചെയ്യും, ചില മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. പിന്നെന്താ വെച്ചാൽ കുറച്ചൊക്കെ കൗൺസിലിങ്ങുകൾ തെറാപ്പികൾ ഇതുകൊണ്ടൊക്കെ എന്ത് ചെയ്യും, മാറും. പിന്നെ ഈ ഒരു ഇത് ഇദ്ദേഹത്തിൻ്റെ ഈ പെരുമാറ്റം കൊണ്ട് ഭാര്യയും കുട്ടികളും അനുഭവിക്കുന്ന വിഷമങ്ങൾ എത്രയാണെന്നുള്ളത് വേറൊരു വ്യക്തി ഇയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച ചിലപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യും, ബോധ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചേഞ്ചസ് വേണമെന്ന് അയാൾ ചോദിക്കും. അപ്പോൾ നമ്മൾ അതിനുള്ള ഡയറക്ഷൻസ് കൊടുത്ത് അയാൾ അതേപോലെ അനുവർത്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഒരു നിഗമനമാണ്, ഇതൊരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയാണ്, നമ്മളൊരു നിഗമനമാണിത്. ഒരു പക്ഷെ അങ്ങനെയൊന്നും ആയിക്കോളുന്നില്ല, അയാളുടെ എന്തെങ്കിലും ജീവിത സാഹചര്യങ്ങളോ ചുറ്റുപാടുകളൊക്കെ ഉണ്ടാകുന്ന പെരുമാറ്റ പ്രശ്നങ്ങളാകാനും മതി. നമ്മക്ക് തന്നെ പറയാം, ഒരു വ്യക്തി എല്ലാ സമയത്തും ഓരോ സ്വഭാവക്കാരനല്ലല്ലോ, പല സമയത്തും പല സ്വഭാവക്കാരാവും. പിന്നെ ചില ആൾക്കാരൊക്കെ വീട്ടിലെ ഭാര്യനും കുട്ടികളൊക്കെ വേറെ സ്വഭാവമാണ് കാണിക്കുക, പുറത്ത് വളരെ മാന്യത കാണിക്കും. ഇതൊന്നും ഇപ്പോൾ ഒരു മാനസിക പ്രശ്നത്തിൻ്റെ ഭാഗമല്ല, പുറത്ത് മാന്യത കാണിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പ്രശ്നങ്ങൾ നേരിടും. നമ്മളെ കസ്റ്റമറോട് നമ്മൾ ദേഷ്യപ്പെട്ടാൽ നമ്മളെ പ്രശ്നമാവും. നേരച്ച് വീട്ടിൽ ഭാര്യയും കുട്ടീനെ എന്ത് ചെയ്താലും ആരെന്താ ചോദിക്കാനുള്ളത്, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു വെറും ഒരു മാനസിക പ്രശ്നമായി മാത്രം വിലയിരുത്താൻ പറ്റിയതല്ല, അതെന്താണെന്ന് കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ പരിഹാരം ഉണ്ടാവും.
1: ആ ചോദ്യത്തിന്റെ ഒരു അഡീഷൻ ഉള്ളത്, അവര് ലാസ്റ്റ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ അത്തരക്കാരായ ആൾക്കോട് ബന്ധം പുലർത്തും തോറും നമുക്ക് ഏറെ പ്രയാസങ്ങൾ ഉണ്ടാവാണ്. അപ്പോൾ അത് ഉമ്മയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആ ബന്ധം തുടരണോ അല്ലെങ്കിൽ മാറി നിൽക്കണോ എന്നുള്ളൊരു ചോദ്യം.
2: അതിലിപ്പോ എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഇപ്പൊ നമ്മള് ഹുലഅ എന്ന് പറഞ്ഞിട്ടും പഠിപ്പിക്കുന്നുണ്ട്. ഹുലഅ എന്ന് പറയുമ്പോൾ തന്നെ എന്താ വെച്ചാൽ, ഒരു സ്ത്രീക്ക് ആവശ്യമായ ചെലവുകൾ കൊടുക്കാതിരിക്കുക, അവൾക്ക് അയാളുടെ കൂടെ ജീവിച്ചു പോകാനുള്ള സ്വഭാവ പെരുമാറ്റങ്ങൾ പറ്റാതിരിക്കുക, ഇങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് എന്ത് ചെയ്യണത്, ഈ ഹുലഅ അനുവദിക്കുന്നത്. നമ്മൾ മഹർ എന്തെങ്കിലും കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ സാമ്പത്തിക നഷ്ടമായൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, എന്നെ ഒഴിവാക്കി തരണമെന്ന് ആവശ്യപ്പെടലാണ് ഹുലഅ പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ ഇവർക്ക് അങ്ങനെ ഒരു നിലക്കും അഡ്ജസ്റ്റ് ചെയ്ത് വർഷങ്ങളോടെ നിന്നിട്ട് ഒരു നിലക്കും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല, ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണേക്കാളും നല്ലത് ഒറ്റയ്ക്ക് ജീവിക്കലാണെന്നുള്ള സാഹചര്യങ്ങളുണ്ട്, മക്കളെ ഭാവിക്കൊക്കെ തടസ്സമാകും തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് വേറിട്ട് പോരാൻ പ്രശ്നമില്ല. പക്ഷെ പൊതുവെ സ്ത്രീകളത് ഇങ്ങനെ സംശയം ചോദിക്കാന്നല്ലാതെ ഇവരെ കൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു ഭർത്താവിനോട് ഞാൻ നിങ്ങളപ്പം ഇല്ല എന്ന് പറഞ്ഞ് പോരാൻ അവർക്ക് എന്ത് ചെയ്യൂല, കഴിയൂല. കാരണം ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയല്ലേ, പരമാവധി ശ്രമിച്ചു നോക്കുക, അത്രേ പറയാൻ പറ്റൂ.
1: അടുത്തൊരു ചോദ്യം നമുക്ക് വന്നിട്ടുള്ളൊരു കാര്യം, എൻ്റെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നാല് മക്കളുണ്ട്, വലിയ രണ്ട് കുട്ടികളും ഹോസ്റ്റലിൽ താമസിക്കുന്ന ആൾക്കാരാണ്, മൂന്നാമത്തെ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി വളരെ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരു ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെയാണ് പഠിക്കുന്നത്. എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ അതിലുള്ളൊരു കാരണമായിട്ട് ആ സ്ത്രീ പറയണത്, മൂത്ത രണ്ട് കുട്ടികളും ഹോസ്റ്റലിലായതുകൊണ്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് അവർ വിളിക്കുക. ആ സമയത്ത് ഫോണിൽ ഉമ്മ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ് ഉമ്മൻ്റെ കുട്ടികളുടെ വിശേഷങ്ങൾ, എന്താണ് നന്നായിട്ട് പോണില്ലേ, ഈ കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് കൂടുതൽ ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്നത്. ചെറിയ കുട്ടികളിൽ അതിൻ്റെ താഴെ വേറൊരു കുട്ടിയും കൂടി ഉണ്ടെന്നാണ്. അപ്പോ ആ കുട്ടിയുടെ കാര്യത്തിൽ രക്ഷിതാവ് വേറെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നാണ് ആ ഉമ്മ നമ്മളോട് ചോദിച്ചത്.
2: ഇത് നമ്മുടെ പാരന്റിങ്ങിലെ ഏറ്റവും വലിയൊരു വിഷയമാണിത്. ഈ കുട്ടികൾ എന്താ വെച്ചാൽ, ഒരു കുട്ടിയോട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ മറ്റേ കുട്ടിക്ക് എന്താ വെച്ചാൽ എന്നെ കൺസിഡർ ചെയ്യണില്ല എന്ന് എന്ത് ചെയ്യും തോന്നും. അത് ഭയങ്കരമായ പ്രതിഷേധങ്ങൾക്ക് എന്ത് ചെയ്യും കാരണമാക്കും. ഒരു പക്ഷേ നമ്മൾക്കൊരു 100 വയസ്സായാലും നമ്മൾ മറക്കൂല ഈ വിവേചനങ്ങൾ കാണിച്ചു എന്നുള്ളത് പറഞ്ഞു കാട്ടിക്കും. അപ്പം എന്താ വെച്ചാൽ, ഇവിടെ എനിക്കൊന്നുമില്ല, വീട്ടിലെപ്പോഴാണ് കുട്ടികളോട് നമുക്ക് അങ്ങനെ പെരുമാറാൻ കഴിയില്ലല്ലോ. ഹോസ്റ്റലിലെ കുട്ടികളെ ഇറക്കി ഫോൺ ചെയ്യുമ്പോൾ നമുക്ക് അവരോട് നല്ല നിലക്ക് സംസാരിക്കാൻ പറ്റും. അപ്പം നമ്മളെന്താ വെച്ചാൽ എന്താ ഇപ്പോൾ കുട്ടികളെ നമുക്ക് നല്ല നിലക്ക് സംസാരിച്ചാൽ ഇപ്പം എന്താ വരാൻ പോണത്. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ അവളോടുള്ള പെരുമാറ്റം എന്ത് ചെയ്യുക, നന്നാക്കി തീർക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് തോന്നുന്നത്. എന്തോ ഒരു പ്രതിഷേധം ആ കുട്ടിയിലുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് പ്രത്യേകിച്ച് പൊതുവേ പാരൻസ് എന്താ വെച്ചാൽ കുട്ടികളോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോ പറയലോ, അത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ നോ പറച്ചിൽ കുട്ടികൾക്കൊരു ചെറിയ പാരതന്ത്രമായിട്ട് എന്ത് ചെയ്യും തോന്നും. ഞാൻ കഴിഞ്ഞ ഇതിൽ നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഒരു പെൺകുട്ടി വീട് വിട്ടു പോകാനുള്ള കാരണം തന്നെ അതാണെന്ത്, നിരന്തരമായി പാരൻസ് ഇങ്ങനെ ഓരോ തടസ്സപ്പെടുത്തിയപ്പോൾ എനിക്കിവിടെ ഒരു സുഖമില്ല എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഏതോ ഒരു പയ്യൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് അപകടങ്ങൾ പറ്റിയത്. അപ്പോൾ കുട്ടികളിൽ പൊതുവെ ഇങ്ങനത്തെ ഒരു ചിന്ത ഉണ്ട്, എന്നെ വെറുതെ കൺട്രോൾ ചെയ്യണോ എന്നുള്ളൊരു ചിന്ത ഉണ്ട്. അപ്പോൾ നല്ലൊരു നിലക്ക് പെരുമാറി നോക്കിയാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നണത്. പ്രത്യേകിച്ച് പെൺകുട്ടികളാവുമ്പോൾ അവരെന്ത് ചെയ്യും, നമ്മളൊന്നും കൂടി ഒന്ന് അടുത്ത ബന്ധത്തിൽ പെരുമാറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ശരിയായി കിട്ടും.
1: ഓക്കെ, അടുത്തതിന് ഇതേപോലെ തന്നെ ഒരു സുദീർഘമായൊരു ചോദ്യമാണ്. അപ്പോൾ അവിടെ മൊത്തത്തിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടിയുടെ ഒരു കുട്ടിയാണായിരുന്നു, കുട്ടി എന്ന് പറഞ്ഞാൽ അവരെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. ചെറുപ്പത്തിൽ 7 വയസ്സിൽ ഉപ്പ മരിച്ചു. ഉമ്മ ചില കാര്യങ്ങൾ ഉമ്മയോട് പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ ബുദ്ധിപരമായൊക്കെ അല്പം വീക്കുള്ളൊരു ഉമ്മയാണ്. പക്ഷേ അങ്ങനെ ഉപ്പ മരിച്ച ഉടനെ ഇവരെല്ലാവരും കൂടെ ഉമ്മയുടെ വീട്ടിൽ പോയി. അവിടെ 7 പക്ഷേ ഉപ്പപ്പ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വീട്ടിൽ കുറച്ച് വാടകയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് അന്നൊക്കെ കുടുംബങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയി. ഉമ്മയും ഇങ്ങനെയൊക്കെ ആണെങ്കിലും പറ്റുന്ന രൂപത്തിൽ ജോലിയൊക്കെ ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് ഇവരുടെ വിവാഹം കഴിഞ്ഞ്, കുട്ടിയുടെ വിവാഹം കഴിഞ്ഞ് പ്രായത്തിൽ 19 വയസ്സിൽ വിവാഹം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഭർത്താവ് പ്രവാസിയാണ്. അവിടെ അവരെ വീട്ടിൽ ചെന്നപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്. ഭർത്താവിൻ്റെ വീട്ടിൽ ഈ സാഹചര്യമൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുന്നത് ഭർത്താവിൻ്റെ വീട്ടിലെ സാഹചര്യം. ഭർത്താവിൻ്റെ വീട്ടിൽ ആരും ഒരു കൺസിഡർ ചെയ്യാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഭർത്താവ് നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്നോട് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം ഉമ്മനോടും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ കൂടെ വളരെ കുറച്ച് സമയം മാത്രമേ ചെലവഴിക്കുന്നുള്ളൂ. അവിടെയുള്ള ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ഒരു ജോലി ചെയ്യാനുള്ള ഒരാളെപ്പോലെയാണ് എന്നെ കാണുന്നത്. അപ്പം ഇങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഒരു കാര്യവും അല്ലെങ്കിൽ ഒരാളും ആശ്രയിക്കാനില്ലാത്തൊരു അവസരത്തിൽ പീസ്രയുടെയോ ലൈവ് കൗൺസിലിംഗ് എന്നുള്ള നല്ലൊരു ഉത്തരം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്.
2: എനിക്കെന്താ വെച്ചാൽ, സാധാരണഗതിയിൽ ഈ ഭർത്താക്കന്മാരൊരു നല്ല ഒരു സോഫ്റ്റ് കോർണർ കാണിക്കേണ്ടതാണ്. അതില്ല എന്ന് പറയുമ്പോഴാണ് നമുക്കിതിലുള്ള ഒരു പ്രതിസന്ധി. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഈ ഭർത്താവിനോട് എപ്പോഴും എന്നെ നോക്കണില്ല, എന്നെ കാണണില്ല, എന്നെ ശ്രദ്ധിക്കണില്ല എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്യുക വെച്ചാൽ, ഇപ്പോൾ ഒരു ഉമ്മ എന്നോടൊരു അനുഭവം പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യും, കുട്ടി എന്ത് ചെയ്യുമ്പോഴും ഞാനോട് ദേഷ്യപ്പെടും, ഞാൻ ഭയങ്കരമായിട്ട് ചൂടായി സംസാരിക്കും. പക്ഷേ കഴിഞ്ഞൊരു പ്രാവശ്യം അവൻ എന്തോ ഒരു കുരുത്തക്കേട് കാണിച്ചപ്പോൾ എനിക്ക് കരച്ചിലാണ് വന്നത്. അപ്പോൾ ഞാനാണ് സങ്കടപ്പെട്ട് കരഞ്ഞു. അപ്പോൾ അവൻ്റെ അടുത്തിട്ട് വന്നു, എന്താ ഉമ്മൻ്റെ പ്രശ്നം എന്താ ചോദിച്ചു. ഒന്നുമില്ല മോനെ, നീ ഇങ്ങനെ ഞാൻ പറഞ്ഞ് കേൾക്കാതിരുന്നപ്പോൾ എനിക്കാണ് സങ്കടം വന്നു പറഞ്ഞു. നിന്ന് ഇന്നെ കൂടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പറഞ്ഞു. അപ്പോൾ നമ്മളെ യഥാർത്ഥ വികാരം എന്താണ്, കരച്ചിലാണ്. പക്ഷെ നമ്മൾ ദേഷ്യമായിട്ടാണ് അത് എന്ത് ചെയ്യുക, നമ്മൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യുക, പ്രകടിപ്പിക്കുക. അപ്പോൾ അത് ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഭർത്താവിനോട് തൻ്റെ യഥാർത്ഥ വികാരം പ്രകടിപ്പിക്കുക. ഒന്നൊരു വോയിസ് ഇട്ടിട്ട് പറയാ, എന്താ വെച്ചാൽ ഞാൻ എനിക്ക് ജീവിതം തന്നെ ഭയങ്കര പ്രയാസമായി വന്നിട്ടുണ്ട്. എൻ്റെ ചെറുപ്പകാലം ഇങ്ങനെയാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇപ്പോൾ നിങ്ങൾ ഗൾഫിലാണെങ്കിൽ എപ്പോഴെങ്കിലും വരുന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ ജീവിച്ചിരുന്നത്. ഇനി വന്നാൽ തന്നെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് പരിമിതമായ സമയത്തിനുള്ളിൽ ഇവരെ പിന്നെ ഉമ്മയും പെങ്ങന്മാരും നമ്മളെല്ലാവരും ഉള്ളതുകൊണ്ട് എനിക്ക് നിങ്ങൾ വന്നാലും വേണ്ടത്ര എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് സമയം കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആകെ ഒരു നിരാശയിലാണ്. ഈ നിരാശ എൻ്റെ ജീവിതത്തെ എന്താക്കുമെന്ന് എനിക്കറിയില്ല എന്നുള്ള സത്യസന്ധമായൊരു വോയിസ് എന്ത് ചെയ്യുക, അദ്ദേഹത്തിന് ഇടുക. അപ്പോൾ ചിലപ്പോൾ എന്തായാലും കുറ്റപ്പെടുത്തലോ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമ്മുടെ സങ്കടം പറയണ ഒരു വോയിസ് ചിലപ്പോൾ അയാളുടെ മനസ്സിനെ എന്ത് ചെയ്യും, സ്വാധീനിച്ചേക്കും. അതല്ലെങ്കിൽ അയാളുടെ സംസാരിക്കാൻ പറ്റുന്ന ആരെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിപ്പോൾ ഒരു ജനൂനാണല്ലോ കേട്ട നമ്മൾക്ക് തന്നെ വിഷമം തോന്നുന്ന രൂപത്തിലുള്ള കാര്യം, അതൊന്ന് ബോധ്യപ്പെടുത്താൻ പറ്റുമെന്ന് എന്ത് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെന്താന്ന് വിചാരിച്ചാൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മളെല്ലാം ഒരു പരീക്ഷണമായിട്ടല്ലേ കാണുന്നത്. ഭർത്താക്കന്മാർ മരിച്ചു പോകണ്ടല്ലോ. മുഴുകുടിയന്മാരായ ഭർത്താക്കന്മാർക്ക് ജീവിച്ചു പോകുന്ന സ്ത്രീകളുണ്ട്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താ വെച്ചാൽ എൻ്റെ ഒരു വിധി ഇതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടെ ഇതൊന്നും എന്നെ തളർത്തുന്നില്ല എന്നുള്ള ഒരു വീര്യത്തോടുകൂടെ നമ്മുടെ ദീൻ്റെ കാര്യം കുറച്ചും കൂടെ ഒക്കെ ഊന്നൽ കൊടുത്ത് നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഖുർആനൊക്കെ പഠിച്ച് എന്തെങ്കിലുമൊക്കെ വല്ല ഓൺലൈൻ കോഴ്സിലൊക്കെ ചേർന്ന് ഖുർആനൊക്കെ കുറച്ച് മനഃപ്പാഠമാക്കി എന്ത് ചെയ്യുക, ഭർത്താവിന് നമ്മൾ നോക്കാൻ ഒഴിവില്ലെങ്കിൽ ഭർത്താവിനെ കിട്ടേണ്ട സമയം കൂടി നമ്മൾ എന്ത് ചെയ്യുക, എക്സ്ട്രാ നമ്മളെ പരലോകത്തേക്ക് വേണ്ടി യൂസ് ചെയ്തിട്ട് നമ്മളങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ള നിലക്ക് എന്ത് ചെയ്യുക, ഒരു ആത്മവിശ്വാസത്തോടുകൂടെ നമ്മൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും, ഭർത്താവ് മരിച്ചുപോയാലും വേണേ നമ്മൾ ജീവിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക, വളരെ ധീരമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇതിന്റെ പരിഹാരം.
1: അത് മാത്രമല്ല, ഇതിന്റെ ഒരു മറ്റൊരു സൈഡും കൂടി നമ്മൾ ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പറഞ്ഞു വന്നപ്പോ. കാരണം ഇത്തരക്കാരായ ഭർത്താക്കന്മാർ അവരിപ്പോ ഇത് കേൾക്കണ്ടാവല്ലോ, ഈ ചോദ്യം ചോദിക്കുന്ന സഹോദരിമാർ മാത്രമല്ലല്ലോ ഇതിന്റെ പ്രയാസങ്ങൾ. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഭർത്താക്കന്മാരോട് അല്ലെങ്കിൽ കുടുംബനാഥന്മാരോട് നമുക്ക് എന്താ ശരിക്കും
2: എന്താണ് നമുക്ക് പറയാനുള്ളത് ചോദിച്ചാൽ എന്താ വെച്ചാൽ ഭയങ്കര പാപമാണ് ഇവർ ചെയ്യണത്, മനസ്സിലായോ, ഭയങ്കരമായ തെറ്റാണ് ചെയ്യണത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ നമ്മൾ വിവാഹം കഴിക്കുന്നതോട് കൂടെ എന്താ വെച്ചാൽ അവളെ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പറിച്ചെടുക്കാണ്. അവളൊരു പ്രശ്നമില്ലാതെ അവിടെ ജീവിച്ചു പോയിരുന്ന കുട്ടിയാണ്, അവൾക്ക് സ്നേഹം കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ വാപ്പിയമ്മ ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ നമ്മളല്ലാത്തൊരു പുരുഷനോട് സംസാരിക്കാൻ പറ്റില്ല, നോക്കാൻ പറ്റില്ല, ഒരാളോട് മനസ്സിലെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റില്ല. ഇതിന് ഒന്നും പറ്റാതെ സ്വന്തം ഭർത്താവിന് മാത്രം എല്ലാം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു പെൺകുട്ടിനെ മൈൻഡ് ചെയ്യാതെ ഇടുക എന്നൊക്കെ പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു ക്രൂരത എന്ന് പറഞ്ഞാൽ വേറെ ഇല്ല. അയാളിഞ്ഞിപ്പോൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇവൻ അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് അത്രമാത്രം മനസ്സിൽ ക്രൂരതയുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ അവരുടെ സെക്സും കാര്യങ്ങളൊക്കെ വേറെ അവിഹിത വഴിയിലൂടെ നിർവഹിക്കപ്പെട്ടു പോകുന്ന ആളുകൾക്ക്, മനസ്സിലേ. അതേപോലെ തന്നെ ഈ ഇഷ്ടമല്ലാതെ കല്യാണം കഴിച്ച ആളുകൾ, ഇങ്ങനത്തെ ചില അപൂർവ കാരണങ്ങൾ കൊണ്ട് മാത്രമുള്ള എന്ത് ചെയ്യുക, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യനെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അവോയ്ഡ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. അല്ലാത്ത കൊണ്ട് പറ്റൂല, അല്ലാത്ത ആളുകളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല. കാരണം നമ്മുടെ ജീവിതം എപ്പോഴും എന്താണ്, നമ്മുടെ ഭാര്യമാരെ കേന്ദ്രീകരിച്ചാണ്, അതേപോലെ അവരുടെ ലൈഫ് എപ്പോഴും നമ്മളെ കേന്ദ്രീകരിച്ചിട്ടാണ്. നമ്മളെ മനസ്സിലാക്കുന്ന ഒരേ ഒരാളുള്ളൂ, അതാരാണ്, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ. അവർ മനസ്സിലാക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും സങ്കടകരമായി വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഇവരൊക്കെ ഇനി എന്ത് പുണ്യം ചെയ്തിട്ടും കാര്യമില്ല, ഏറ്റവും വലിയ പാപമാണ് അവർ ചെയ്യുന്ന കാര്യം.
1: പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം. വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ വരുന്ന ചെറിയ ചെറിയ നിസ്സംഗതയും അലംഭാവും ഒക്കെയാണ് പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരാറുള്ളതാണ്. അത് അതിൻ്റെ പരിഹാരങ്ങൾ തേടുക എന്നതാണ് ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ആ പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് സൊല്യൂഷൻ. അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ നല്ല ഒരു സംസ്കാരത്തോടുകൂടിയും ദീനി ചിട്ടയോടൊക്കെ ജീവിക്കുന്ന കുടുംബമായിട്ട് നമ്മളെ കുടുംബങ്ങളെയൊക്കെ മാറ്റട്ടെ. ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാനും പഠിക്കാനും അതൊക്കെ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾക്കൊക്കെ നേതൃത്വം നൽകും നമ്മുടെ പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ലൈവ് കൗൺസിലിൽ പങ്കെടുത്ത് നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ നല്ല മറുപടികൾ തന്ന ബഹുമാനായ പീസ് റേഡിയോ സിഇഒ കൂടിയായ ഹാരിസ് ബിൻ സലീം, അദ്ദേഹത്തിനുള്ള ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ പീസ് റേഡിയോ വേണം, ഇതിന്റെ സംവിധാനങ്ങൾ വേണം, ഇതിന്റെ പിന്നണി പ്രവർത്തകർ വേണം, എല്ലാവരെയും ഉൾക്കൊള്ളിക്കുക. അള്ളാഹു എല്ലാവർക്കും നന്മ നൽകുമാറാവട്ടെ, ഖൈർ നൽകുമാറാവട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെയൊക്കെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട്. സങ്കടങ്ങൾ പങ്കുവച്ചുകൊണ്ട് റേഡിയോ ശ്രോതാക്കൾ അയച്ച മെസ്സേജുകൾക്കും മറുപടി നൽകുകയായിരുന്നു പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, ഒപ്പം ഷമീം എം വണ്ടൂർ. ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മെ തളർത്തുന്ന വലിയ ഭാരങ്ങളുമായി നടക്കേണ്ടി വരാറുണ്ട്. പുറത്തു പറയാൻ കഴിയാത്ത മനസ്സിന്റെ വിഷമങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന സങ്കീർണമായ തർക്കങ്ങൾ, വ്യക്തിപരമായ വീഴ്ചകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങൾ, അങ്ങനെ ഉള്ളിലൊതുക്കി നീറുന്ന എത്രയോ പ്രശ്നങ്ങൾ നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടായേക്കാം. കേൾക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലെന്ന ചിന്ത പലരെയും നിരാശയിലേക്കും ഒറ്റപ്പെടലിലേക്കുമാണ് തള്ളിവിടുന്നത്. എന്നാൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനൊരു ശരിയായ വഴിയും പരിഹാരവും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ച് നീറാതെ അത് തുറന്നു പറയാനും
3: വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ മാർഗനിർദ്ദേശം നേടാനും ഒരു മഹത്തായ വേദ് ലഭിച്ചാൽ ജീവിതം എത്ര ആനന്ദമുള്ളതാകും. ഇതാ നിങ്ങളുടെ ആധികളും സങ്കടങ്ങളും കേൾക്കാൻ, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് പീസ് റേഡിയോ നിങ്ങളെ നയിക്കുന്നു. പീസ് റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പ്രായോഗികമായ പരിഹാരം നേടുന്നതിനുള്ള അസുലഭമായ അവസരം. വ്യക്തിപരമോ കുടുംബപരമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയ ഏതു തരത്തിലുള്ള മാനസിക ജീവിത പ്രശ്നങ്ങളുമാവട്ടെ, ഇനി വിഷമിക്കേണ്ടതില്ല. പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ തികച്ചും രഹസ്യമായി ഞങ്ങളെ അറിയിക്കാം. അനുഭവ സമ്പന്നരായ കൗൺസിലർമാരും വിദഗ്ധരും നിങ്ങളുടെ സംശയങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തവും ഫലപ്രദവുമായ പരിഹാരമാർഗങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. തീരാത്ത സംഘടനകളില്ല, പരിഹാരമില്ലാത്ത പ്രശ്നവുമില്ല. നിങ്ങളുടെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കാനും വീണ്ടും പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടാനും ഇനി ഞങ്ങൾ കൂടെയുണ്ട്. അതുകൊണ്ട് വൈകിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കൂ. സന്തോഷമുള്ള നാളുകൾക്കായി കാത്തിരിക്കൂ. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിന്റെ സമയമായിരിക്കുന്നു. ശുക്രന്റെ സുജൂദ് രചന നിർവഹിച്ചത് നൂറുദ്ദീൻ സ്വലാഹി, ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ശുക്രന്റെ സുജൂദ്, എഴുത്ത് നൂറുദ്ദീൻ സ്വലാഹി. മദീനയിലെ ഒരു ദിനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി ദാനധർമ്മ സൂക്ഷിക്കുന്ന ഭാഗത്തേക്ക് നടന്നു. ഖിബിലയെ മുൻനിർത്തി പെട്ടെന്ന് പ്രവാചകൻ സുജൂദിൽ വീണു. ദീർഘമായി സുജൂദിൽ കിടന്ന ശേഷം അവിടുന്ന് തലയുയർത്തി കൂടെയുണ്ടായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് പറയുകയാണ്, ജിബ്രീൽ എന്റെ അരികിൽ വന്ന് ഒരു സന്തോഷ വാർത്ത അറിയിച്ചു. അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ആരെങ്കിലും അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ മേൽ ഞാനും സ്വലാത്ത് ചൊല്ലും, ആരെങ്കിലും അങ്ങയുടെ മേൽ സലാം പറഞ്ഞാൽ അവന്റെ മേൽ ഞാനും സലാം പറയും. തന്നിലൂടെ സമുദായത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നന്ദി എന്നോണമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ വീണത്. വിശ്വാസികളിൽ അധികം ആളുകൾക്കും ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രവാചക ചര്യയാണ് ഈ ശുക്രന്റെ നന്ദിയുടെ സുജൂദ്. അബൂബക്കർ റളിയല്ലാഹുഅൻഹു നിവേദനം ചെയ്യുന്നു, ഒരു സന്തോഷവാർത്ത കിട്ടുകയോ താൻ നിയോഗിച്ച സൈന്യം അവരുടെ ശത്രുക്കൾക്കെതിരെ വിജയം കൈവരിച്ച വാർത്ത കേൾക്കുകയോ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ വീഴുമായിരുന്നു. അഹമ്മദ് അബൂദാവൂദ്. എപ്പോഴാണ് ഒരാൾ നന്ദിയുടെ സുജൂദ് ചെയ്യേണ്ടതെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല വിവരിക്കുന്നു. ഒരാളുടെ ജീവിതത്തിൽ രണ്ട് രൂപത്തിലാണ് അനുഗ്രഹങ്ങൾ ഉണ്ടാവുക. ഒന്ന് സ്ഥിരമായി അനുഭവിക്കുന്നവ, അതിന് നന്ദി എന്നോണം അവൻ പതിവായി ഇബാദത്തുകളിൽ മുഴുകുന്നു. രണ്ട്, പെട്ടെന്നുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ, അതിന് നന്ദി എന്നോണം അവൻ സുജൂദ് ചെയ്യുന്നു. ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ, അഥവാ നമ്മുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി ഒരു സന്തോഷം കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിപത്ത് നീങ്ങിപ്പോയ വാർത്ത അറിയുമ്പോൾ, അത് നമ്മുടെ ജീവിതത്തിൽ വിധിച്ച നാഥന് നാം തിരിച്ചു നൽകുന്ന നന്ദിയാണ് സുജൂദ്. ഇത്തരം ഘട്ടങ്ങളിൽ അവനിലേക്കാണല്ലോ ഒരു വിശ്വാസി കൂടുതൽ അടുക്കേണ്ടതും. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ ജീവിതത്തിൽ വരുമ്പോൾ അറിവില്ലായ്മ കൊണ്ടോ ആ നേരത്തെ അശ്രദ്ധ മൂലമോ അധികം ആളുകൾക്കും ഇത് നഷ്ടപ്പെടാറാണ് പതിവ്. ചിലരാണെങ്കിൽ അല്ലാഹു അല്ലാത്തവരിലേക്ക് നന്ദി സൂചകമായി വല്ലതും സമർപ്പിക്കുന്നു. അവർ എത്ര വലിയ അപരാധമാണ് ചെയ്യുന്നത്. യമനിൽ നിന്നും അലി റളിയല്ലാഹുഅൻഹുവിന്റെ കത്ത് മദീനയിൽ തിരുസവിതത്തിൽ ലഭിച്ചു. ഹമദാൻ ഗോത്രം ഒന്നടങ്കം ഇസ്ലാം സ്വീകരിച്ച സന്തോഷവാർത്തയാണ് പ്രവാചകൻ അതിൽ വായിച്ചത്. ഉടനെ അവിടുന്ന് സുജൂദിൽ വീണു. ശേഷം തലയുയർത്തി ഹമദാൻ ഗോത്രത്തിന് അല്ലാഹുവിൽ നിന്നുള്ള സമാധാനം വർഷിക്കാനായി പ്രാർത്ഥിച്ചു. അൽബിദായ. നോക്കൂ, ജീവിതത്തിൽ വന്ന പരീക്ഷണങ്ങളിൽ അനിർവചനീയമായ ക്ഷമയിലൂടെ നാദനിലേക്കെടുത്ത പ്രവാചകൻ സന്തോഷങ്ങളിൽ ആത്മീയതയുടെ ഏറ്റവും മനോഹരമായ രൂപം സൃഷ്ടാവിന്റെ മുന്നിൽ സമർപ്പിക്കുന്നു. പ്രവാചകവിയോഗാനന്തരം സഹാബികൾ അഭിമുഖീകരിച്ച കുഴപ്പമായിരുന്നല്ലോ മുസൈലിമത്തുൽ ഖദ്ദാബിന്റെ രംഗപ്രവേശം. അയാൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത മദീനയിൽ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോൾ അദ്ദേഹം സുജൂദിൽ വീണു. സാദുൽ മആദ്. കഅബ ബിനു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചു എന്ന വാർത്ത അദ്ദേഹം അറിഞ്ഞപ്പോൾ നന്ദി സൂചകമായി സുജൂദിൽ വീണു. ബുഖാരി. അമവി ഭരണകാലഘട്ടത്തിൽ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരെ അങ്ങേയറ്റം ഉപദ്രവിച്ച ഭരണാധികാരിയായിരുന്നു ഹജ്ജാജ് ബിനു യൂസഫ്. ഹസനുൽ ബസരിക്ക് അദ്ദേഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒളിവിൽ താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. ഹജ്ജാജിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ആ താബിഈ പണ്ഡിതവരെ സുജൂദിൽ വീണ് സൂറത്ത് ഇബ്രാഹീമിലെ അഞ്ചാം സൂക്തത്തിലെ അവസാന ഭാഗം പാരായണം ചെയ്തു. തികഞ്ഞ ക്ഷമാശീലമുള്ളവരും ഏറെ നന്ദിയുള്ളവരുമായ എല്ലാവർക്കും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. തീർച്ച. അധ്യായം 14 വചനം 5. എങ്ങനെയാണ് ശുക്രന്റെ സുജൂദ്? സാധാരണ നമസ്കാരത്തിലുള്ളതുപോലുള്ള ഒരു സുജൂദ് ചെയ്യുക. എന്താണോ സുജൂദിൽ ചൊല്ലാറുള്ളത് അത് ചൊല്ലാം. വുളു ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. എങ്കിൽ ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങൾ വന്നണയുമ്പോൾ നാഥന്റെ മുന്നിൽ വിനയവും താഴ്മയും പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
0: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ശുക്രന്റെ സുജൂദ്. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് നൂറുദ്ദീൻ സ്വലാഹി, ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യസംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇസ്ലാം ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. സംശയത്തിന്റെ മുനകൾ, തെറ്റിദ്ധാരണകൾ മതത്തിന്റെയും മതവിശ്വാസികളുടെയും നേർക്ക് ഉയരുകയാണ്. ഈ ഘട്ടത്തിൽ മതത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും ഇസ്ലാമിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെ സഹോദരങ്ങൾക്ക് തിരുത്തുകയും ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഇസ്ലാമിനെക്കുറിച്ചുള്ള വ്യത്യസ്ത സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കുമുള്ള വിശദീകരണങ്ങളാണ് ഇസ്ലാം സംശയ നിവാരണം എന്ന പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സി മുഹമ്മദ് അജ്മൽ, സജ്ജാദ് ബിൻ അബ്ദുൾ റസാഖ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ ഇസ്ലാം ക്വസ്റ്റ്യൻ ഹവറിലേക്ക് സ്വാഗതം. ഇസ്ലാം ക്വസ്റ്റ്യൻ ഹവറിൽ ഇന്ന് വളരെ പ്രസക്തമായ ചില ചോദ്യങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്. ചോദ്യങ്ങൾക്ക് വിശദീകരണവുമായി സി മുഹമ്മദ് അജ്മലും സജ്ജാദ് തിരൂരങ്ങാടിയും പീസ് റേഡിയോടൊപ്പമുണ്ട്. നമ്മൾക്ക് ഇസ്ലാം ക്വസ്റ്റ്യൻ ഹവറിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിശുദ്ധ ഖുർആനിലും മറ്റു പ്രവാചക വചനങ്ങളിലുമൊക്കെ അമുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന നിർദ്ദേശമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെടുന്ന സൂക്തങ്ങളും വചനങ്ങളുമുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് ഇസ്ലാമിന് പറയാനുള്ളത് എന്നാണ് ആദ്യത്തെ ചോദ്യം. ഇതിൻ്റെ വിശദീകരണവുമായി സജ്ജാദ് തിരൂരങ്ങാടി നമ്മോടൊപ്പമുണ്ട്.
2: ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിനെ, അതിൻ്റെ അടിസ്ഥാന പ്രമാണമായ വിശുദ്ധ ഖുർആനിനെ ഒരു തീവ്രവാദ ഗ്രന്ഥമാക്കിയിട്ട് ചിത്രീകരിക്കുവാൻ വേണ്ടി ഇസ്ലാമിക വിമർശകർ പടച്ച് കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിമർശനമാണിത്. ചോദ്യകർത്താവ് ആദ്യമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിൽ അന്യമതസ്ഥരെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് പറയുന്ന വചനം എവിടെയാണ് ഉള്ളത് എന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ചോദ്യകർത്താവ് വിശുദ്ധ ഖുർആൻ പരിപൂർണമായിട്ടും വായിച്ചിട്ടുണ്ടാകുമെന്നാണ്. ഖുർആനിനെ നേർക്കുനേരെ പരിപൂർണമായിക്കൊണ്ടും വായിച്ച ഒരാൾക്ക് സുവ്യക്തമാണ് ഖുർആനിൽ 114 അധ്യായങ്ങളാവട്ടെ, 6000 പരം വരുന്ന വചനങ്ങളാവട്ടെ, അത് ഭൂതക്കണ്ണാടി വെച്ച് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും അന്യമതസ്ഥരെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് പറയുന്ന ഒരു വചനം ഖുർആനിലില്ല, അങ്ങനെ കാണാൻ കഴിയില്ല. പിന്നെ എന്താണ് ഇങ്ങനെ ഒരു വിമർശനം വരാനുള്ള കാരണം? ഇത് സംഭവം മറ്റൊന്നുമല്ല, ഒരു വചനത്തെ കോട്ടി മാറ്റിയതാണ്. ഖുർആനിലെ ഒരു ആയത്തിനെ ഒരു വചനത്തിൻ്റെ പകുതി ഭാഗം മാത്രം ഉദ്ധരിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വിമർശനത്തിന് ഇരയായ വചനമെന്ന് പറയുന്നത് ഖുർആൻ

അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഉദ്ധരിച്ചിട്ടുള്ളത് ഇവിടെ വിമർശകർ. യഥാർത്ഥത്തിൽ അതിന് മുമ്പിലൊരായത്തുണ്ട്, അഥവാ 190-ാമത്തെ ഒരു ആയത്തുണ്ട്. യുദ്ധസന്ദർഭത്തിൽ അവതീർണമായ ആയത്തുകളാണ് ഇവ രണ്ടും. അന്യമതസ്ഥരെ കണ്ടെടുത്ത് വച്ച് കൊല്ലണം എന്ന് പറയുന്ന വചനം ഖുർആനിലുണ്ടെങ്കിൽ സുഹൃത്ത് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ലോകത്ത് ഒരൊറ്റ അന്യമതസ്ഥരുണ്ടാവില്ല മുസ്ലിങ്ങൾ താമസിക്കുന്നിടത്ത് നിന്നാണ്. കാരണം ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞു, ആ പറഞ്ഞ കാര്യം നടപ്പിലാക്കുക എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ താല്പര്യം. അത് വലിയ പ്രതിഫലമായിട്ട് കണക്കാക്കുന്ന ഒരാളാണ് ഒരു മുസ്ലിം എന്ന് പറയുന്നത്. അപ്പോൾ അന്യമതസ്ഥരെ കണ്ടെടുത്ത് വച്ച് കൊല്ലണം എന്ന് പറയുന്ന വചനം ഖുർആനിലുണ്ടെങ്കിൽ ഇന്ന് ഇസ്ലാമിക രാജ്യങ്ങളായ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ അറബികളുടെ കീഴിൽ ഏതെങ്കിലും ഒരു ഹിന്ദുവിന് ജോലി ചെയ്യാൻ പറ്റുമോ? കാരണം അന്യമതസ്ഥരായ ആളുകളെ മുഴുവൻ ഈ മുസ്ലിങ്ങൾ കൊന്നുകളയൂലേ? അപ്പോൾ വെറും തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമാണത്. അങ്ങനെ ഒരു വചനം തന്നെ ഖുർആനിലില്ല. പിന്നെ ഉള്ള കാര്യം എന്താണ്? യുദ്ധസന്ദർഭത്തിൽ അവതീർണമായ രണ്ട് വചനങ്ങളാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അനുയായികളും മക്കത്ത് ഇസ്ലാമിക പ്രബോധനവുമായിട്ട് ജീവിക്കുമ്പോൾ അവിടെ പൊരുതിമുട്ടിയ മക്ക മുശ്രിക്കുകളായ ആളുകൾ, അവിടുത്തെ പ്രമാണിമാർ ഇവരെ അവിടുന്ന് നാട് കടത്തി. അവർ കെട്ടുമാറാപ്പുമെല്ലാം എടുത്ത് മദീനയിലേക്ക് ഹിജറ പോന്നു. മദീനയിൽ സ്വസ്ഥമായി അവർ ജീവിച്ചു വരികയും അവിടെ ഇസ്ലാമിൻ്റെ സത്യസന്ദേശം പ്രബോധനം ചെയ്യുകയും ചെയ്തപ്പോൾ മക്കത്തുള്ള മുശ്രിക്കുകളായ പ്രമാണിമാരായ ആളുകൾക്ക് സ്വാസ്ഥ്യം ലഭിച്ചില്ല. അവർ വീണ്ടും ആയുധങ്ങളുമായി വലിയ സംഘങ്ങളെയും ഒരുക്കിക്കൂട്ടി മദീനയിലേക്ക് മുസ്ലിങ്ങളുമായി ഏറ്റുമുട്ടാൻ വേണ്ടി വരികയാണ്. മക്കത്തുള്ള പ്രമാണിമാരെ ആരെയും ഉപദ്രവിക്കാതെ അവരുടെ നിർദ്ദേശപ്രകാരം മദീനയിലേക്ക് അവർ ഹിജറ പോന്നു. സ്വന്തം നാട്ടിൽ നിന്ന് മദീനയിലേക്ക് വന്നു. അവർ മദീനയിൽ സ്വസ്ഥമായിട്ട് ജീവിക്കുമ്പോൾ അവിടെയും അവരെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കാതെ മക്കാ മുശ്രിക്കുകളായ ആളുകൾ വീണ്ടും അവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് മദീനയിലേക്ക് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഒരു യുദ്ധ സന്ദർഭമാണ്. കാരണം ഇങ്ങോട്ട് ആക്രമിക്കാൻ വരികയാണ്. ആ സന്ദർഭത്തിലാണ് പ്രപഞ്ചത്തിൻ്റെ നാഥനായ അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വചനങ്ങൾ അവതരിപ്പിക്കുന്നത്, ഉത്ബോധനം നൽകുന്നത്. എന്താണ് അവിടെ പറഞ്ഞത്? 2-ാം അധ്യായം സൂറത്തു അൽ ബഖറയുടെ 190-ാമത്തെ വചനം, വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅതദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅതദീൻ. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യുക. കാരണം മക്കാ മുശ്രിക്കുകളായ ആളുകൾ മദീനയിൽ താമസിക്കുന്ന മുസ്ലിങ്ങളെ ഇങ്ങോട്ട് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്തുകൊള്ളുക, അങ്ങോട്ട് യുദ്ധം ചെയ്യുക. എന്നാൽ നിങ്ങൾ പരിധി വിട്ട് പ്രവർത്തിക്കരുത്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് യുദ്ധത്തിൽ പോലും പാലിക്കേണ്ട റൂൾസുകളെക്കുറിച്ചും റെഗുലേഷൻസുകളെക്കുറിച്ചുമാണ്. യുദ്ധ സന്ദർഭത്തിലാണെങ്കിൽ പോലും നിങ്ങൾ പരിധി വിടാൻ പാടില്ല. വലാ തഅതദു ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ മുഅതദീൻ. തീർച്ചയായും പരിധി വിടുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നതല്ല എന്ന്. എന്നിട്ട് റബ്ബ് പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, നിങ്ങൾ അവരെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം, കണ്ടുമുട്ടുന്നെടുത്ത് വെച്ച് കൊല്ലണമെന്ന്. ഇത് യുദ്ധ സന്ദർഭത്തിലുള്ള ആയത്താണ്. യുദ്ധ സന്ദർഭത്തിൽ നിങ്ങളെ ഇങ്ങോട്ട് ആക്രമിക്കുന്ന ആളുകളെ എവിടെ വെച്ചാണോ നിങ്ങൾ കാണുന്നത് ആ യുദ്ധക്കളത്തിൽ, അവിടെ വെച്ച് കൊല്ലണമെന്ന് പറഞ്ഞ ആയത്താണത്. അത് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇസ്ലാമിക വിമർശകർ ഇന്ന് ഈ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത് നീതിക്ക് നിരക്കാത്തൊരു പ്രവർത്തനമാണ്. കാരണം ഖുർആനിൽ അങ്ങനെ ഒരു വചനമുണ്ടോ? ഇല്ല. അത് കട്ട് ചെയ്തുകൊണ്ട് പാതി മുറിച്ച് അവതരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഖുർആനിലൊരായത്തുണ്ട്, ഫവൈലുല്ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം. അപ്പോൾ ഒരു മുസ്ലിം തീരുമാനിക്കുകയാണ് ഖുർആനിൽ നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശം എന്ന് പറയുന്ന വചനമുണ്ട്, അപ്പോൾ ഇനി മുതൽ നിസ്കരിക്കേണ്ട എന്ന് പറയുമോ? ഇല്ല, അതിന് ബാക്കിയുണ്ട്. ഏത് രൂപത്തിലുള്ള, എങ്ങനെ നമസ്കരിക്കുന്നവർക്കാണ് നാശം? അല്ലദീനഹും ഫി സ്വലാത്തിഹിം സാഊൻ, അവരവരുടെ നമസ്കാരത്തിൽ അശ്രദ്ധാലുക്കളാണ് എന്നാണ് പറഞ്ഞത്.
അപ്പൊ അശ്രദ്ധ കാണിച്ച് ശ്രദ്ധ

0: ശ്രദ്ധയില്ലാതെ ഒരു ബോധവുമില്ലാതെ നമസ്കരിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. അവർക്കാണ് നാശമെന്ന് പറഞ്ഞത്. അല്ലദീനഹും യുറാഊൻ, അവരാളുകൾ കാണാൻ വേണ്ടിയിട്ടാണ്, ജനങ്ങളെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമസ്കരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധയില്ലാത്ത ആളുകളെ കാണിപ്പിക്കാൻ വേണ്ടി നമസ്കരിക്കുന്ന ആളുകൾക്കാണ് നാശമെന്ന് പറഞ്ഞത്. അപ്പോൾ ഒരാൾ ഫവൈലുല്ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശമെന്ന് മാത്രം ഒതി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതിൻ്റെ ബാക്കി കൂടി പറയണം, അപ്പോഴാ കാര്യം ബോധ്യാവുള്ളൂ. എന്ന പോലെ തന്നെ വക്തുലുകും ഹൈസ സഖിഫ്തുമുക്കും, കണ്ടുമുട്ടുന്നെടുത്ത് വെച്ച് കൊന്നുകളയണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്കി എന്താണ്, അതേത് സന്ദർഭത്തിലാണ് അവതീർണമായത് എന്നൊക്കെ പരിശോധിക്കേണ്ടി വരും. ഈ ഒരു ആയത്ത് മാത്രം, ഈ ഒരു വചനം മാത്രം എടുത്തു വെച്ചുകൊണ്ട് ഇങ്ങനെ വിമർശിക്കാമെങ്കിൽ നീതിയുള്ള ഒരാൾക്കത് സാധിക്കുമോ? കഴിയൂല. കാരണം നീതിബോധമുള്ള ഒരാളും അങ്ങനെ പറയാൻ പാടുള്ളതല്ല. ശ്രീമദ് ഭഗവത്ഗീത സ്മൃതികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വേദഗ്രന്ഥമാണ്. ശ്രീമദ് ഭഗവത്ഗീതയുടെ ഉള്ളടക്കം എന്താണ്? ധർമ്മയുദ്ധ സമയത്ത് യുദ്ധം ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന അർജുനന് ശ്രീകൃഷ്ണൻ നൽകുന്ന ഒരുപാട് ഉപദേശങ്ങളാണ്. അപ്പോൾ യുദ്ധം ചെയ്യാൻ വേണ്ടി അർജുനൻ ശ്രീകൃഷ്ണൻ പ്രചോദിപ്പിക്കുകയാണ് ചെയ്യുന്നത്, പ്രോത്സാഹനം നൽകുകയാണ് ചെയ്യുന്നത് എന്ന് കരുതി നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ശ്രീമദ് ഭഗവത്ഗീത തീവ്രവാദം പഠിപ്പിക്കുന്ന, യുദ്ധത്തിന് പ്രോത്സാഹനം നൽകുന്ന വേദഗ്രന്ഥമാണ് എന്ന്? പറയാൻ കഴിയില്ല. കാരണം അതിനൊരു സന്ദർഭമുണ്ട്. അത് ധർമ്മത്തിന് വേണ്ടി പടപൊരുതാനാണ് ശ്രീകൃഷ്ണൻ അർജുനനോട് പ്രോത്സാഹിപ്പിക്കുന്നത്. കുപ്പായം വിറ്റിട്ടെങ്കിലും നീ വാള് വാങ്ങണമെന്ന് യേശു പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ബൈബിളിൻ്റെ പുതിയ നിയമത്തിലെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണാം എന്ന് കരുതി നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ യേശു ഒരു തീവ്രവാദിയാണ്, ഒരു ഭീകരവാദിയാണ്, മറ്റുള്ള ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് സ്വന്തം കുപ്പായമെങ്കിലും വിറ്റിട്ട് വാള് വാങ്ങാൻ പ്രചോദനം നൽകുന്നു എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതിൻ്റെ ഒരു സന്ദർഭമുണ്ട്, അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, അതിൽ നിന്നുകൊണ്ടേ സംസാരിക്കാൻ പാടുള്ളൂ. എന്ന പോലെ തന്നെ ഖുർആനിൻ്റെ സന്ദർഭത്തിൽ നിന്ന് ഈ വചനങ്ങളെ അടർത്തിയെടുത്ത് ഉദ്ധരിക്കുമ്പോൾ അത് തെറ്റിദ്ധാരണകൾക്ക് വിധേയമാകുന്നു. അപ്പോൾ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി, ഖുർആനിനെ വിമർശിക്കാൻ വേണ്ടി ഖുർആനിക വിമർശകർ മനഃപൂർവ്വം പടച്ചുവിടുന്ന ഒരുപാട് വിമർശനങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചെറിയ വിമർശനം മാത്രമാണ് ഇത് എന്നാണ് ഈ വിഷയകമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുഹൃത്തിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി പൂർണ്ണമായിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു.
1: ജസാകുമുല്ലാഹു ഖൈർ. വളരെ വ്യക്തമായ മറുപടിയാണ് നമുക്ക് ഇതിന് ലഭിച്ചിരിക്കുന്നത്. തെറ്റിദ്ധാരണകളും സംശയങ്ങളും ദൂരീകരിക്കാൻ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് ധാരാളമാണ് എന്നാണ് പീസ് റേഡിയോ മനസ്സിലാക്കുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സി മുഹമ്മദ് അജ്മലാണ് ഈ ക്വസ്റ്റ്യനുമായി നമ്മോട് പ്രതികരിക്കുന്നത്. ചോദ്യം വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അതായത്, മിഷനറി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളും മറ്റും ഇസ്ലാമിനെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണം ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും. ബൈബിളും ഖുർആനുമൊക്കെ, അതിലെ ബൈബിളിലെയും ഖുർആനിലെയും ചരിത്രങ്ങളും കഥകളുമൊക്കെ പലപ്പോഴും സമാനതകളുള്ളതാണ് എന്നുള്ളത് പരിശോധിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതായിരിക്കാൻ സാധ്യതയില്ലേ എന്നുള്ള രൂപത്തിലാണ് ചോദ്യം നമുക്ക് വന്നിട്ടുള്ളത്. പല ചരിത്രങ്ങളും അതോടൊപ്പം തന്നെ കഥകളുമൊക്കെ രണ്ടും സമാനതകളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഖുർആൻ ബൈബിളിൽ നിന്നും കോപ്പിയടിക്കപ്പെട്ടതായിരിക്കാം, ഖുർആനിൻ്റെ പല ചരിത്രങ്ങളും ബൈബിളിൽ നിന്നും കോപ്പിയടിക്കപ്പെട്ടതായിരിക്കാം എന്ന ആശങ്കയെ ദൂരീകരിക്കാൻ നമുക്കെന്താണ് പിന്നെ മറുപടിയായിട്ട് കൊടുക്കാൻ സാധിക്കുക? ഇതിൻ്റെ വിശദീകരണം നൽകുന്നത് സി മുഹമ്മദ് അജ്മലാണ്.
2: ഏകനായ അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകന്മാരെക്കുറിച്ച് ബൈബിളിലും ഖുർആനിലും വന്ന സമാനമായ ചരിത്ര പരാമർശങ്ങളുടെ വെളിച്ചത്തിൽ ബൈബിളിൽ നിന്ന് പകർത്തിയെഴുതിയതാണ് ഖുർആൻ എന്ന് മിഷണറിമാരും അതേപോലെ ഓറിയൻ്റലിസ്റ്റുകളും എല്ലാം വിമർശനം ഉന്നയിക്കാറുണ്ട്. ഈ വിമർശനങ്ങളെ നാം മനസ്സിലാക്കുന്നതിന് വേണ്ടി ചില വസ്തുതകൾ ആദ്യം നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരേണ്ടതുണ്ട്. ഒന്നാമത്തേത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരക്ഷരനായിരുന്നു എന്നതാണ്. ബൈബിൾ പഴയ നിയമവും പുതിയ നിയമവും വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് പകർത്തിയെഴുതുക എന്നത് സ്വന്തമായി അദ്ദേഹത്തിന് അസാധ്യമായ കാര്യമാണ്. ശിഷ്യന്മാരിൽ ആരുടെയെങ്കിലും സഹായത്തോടെ അദ്ദേഹം അത് നിർവഹിച്ചു എന്ന് കരുതുന്നതിന് യാതൊരു തെളിവുമില്ല. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ചിലർക്കെങ്കിലും അത് അറിയേണ്ടതായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസ്യതയിൽ അവർ സംശയിക്കുകയും അവർ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഉലച്ചിൽ തട്ടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ചരിത്രത്തിലുടനീളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ അനുയായികളും തമ്മിൽ വളരെ സുദൃഢമായ ഒരു ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ തന്നെ 29:48 വചനത്തിൽ അതിന്റെ സാരത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം: ഇതിനു മുമ്പ് നീ വല്ല ഗ്രന്ഥവും പാരായണം ചെയ്യുകയോ നിന്റെ വലതു കൈ കൊണ്ട് അത് എഴുതുകയോ ചെയ്തിരുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഈ സത്യനിഷേധികൾക്ക് സംശയിക്കാമായിരുന്നു. അങ്ങനെ ഇരിക്കെ നിരക്ഷരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പ് ഒരു ഗ്രന്ഥവും പാരായണം ചെയ്യാത്ത, തന്റെ കൈകൊണ്ട് ഒന്നും എഴുതിയുണ്ടാക്കാത്ത പ്രവാചകൻ എങ്ങനെയാണ് ബൈബിൾ വായിച്ച് അതിൽ നിന്ന് ചരിത്രകഥകൾ കോപ്പിയടിച്ച് അത് രേഖപ്പെടുത്തിയെന്ന് നമുക്ക് വിശ്വസിക്കുവാൻ സാധിക്കുക? ഇതാണ് ഇത് ഖുർആൻ ബൈബിളിൽ നിന്ന് കോപ്പിയടിച്ചതല്ല എന്ന് ഉള്ളതിന് എന്നുള്ള വാദത്തിനെതിരെ നമുക്ക് നിരത്താനുള്ള ഏറ്റവും സുപ്രധാനമായ ഒന്നാമത്തെ തെളിവ്. രണ്ടാമത്തെ വസ്തുത: മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ബൈബിളിൽ നമുക്കറിയാം പഴയ നിയമമുണ്ട്, പുതിയ നിയമമുണ്ട്, മറ്റനേകം പുസ്തകങ്ങളുണ്ട്. അവയൊന്നും അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അറബിയിലുള്ള പഴയ നിയമവും പുതിയ നിയമവും എല്ലാം ഉണ്ടായത് ഇസ്ലാമിൻ്റെ കടന്നുവരവിന് ശേഷമാണ്. പഴയ നിയമരേഖകളെക്കുറിച്ച് സൂക്ഷ്മ പഠനം നടത്തിയ ഏണസ്റ്റ് വുദ്വിൻ അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്: ഇസ്ലാമിൻ്റെ വ്യാപനത്തോടുകൂടി അറബിയുടെ ഉപയോഗം വ്യാപകമാവുകയും ഇസ്ലാമിക രാജ്യങ്ങളിലെ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ദൈനംദിന ജീവിതത്തിലെ ഭാഷയായി അറബി മാറുകയും ചെയ്തു. ബൈബിളിന്റെ അറബി പതിപ്പുകൾ അനിവാര്യമാക്കി തീർത്ത ഈ സാഹചര്യത്തിൽ സ്വതന്ത്രവും പ്രാഥമികമായ വ്യാഖ്യാന സംബന്ധിയുമായ നിരവധി പതിപ്പുകൾ പുറത്തുവന്നു. ഇത് ഏണസ്റ്റ് വുദ്വിൻ ദ ടെക്സ്റ്റ് ഓഫ് ദി ഓൾഡ് സ്റ്റേറ്റ്മെന്റ് എന്ന തന്റെ പുസ്തകത്തിലെ 104 പേജിൽ എഴുതിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ 9 ആദ്യ പകുതിയിലാണ് പഴയ നിയമ ബൈബിൾ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടതെന്ന് അതേ പുസ്തകത്തിൽ തന്നെ നമുക്ക് അദ്ദേഹം രേഖപ്പെടുത്തിയത് കാണുവാൻ സാധിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നത് 6 അതേപോലെ 7 ആദ്യത്തിലുമാണ് എന്ന വസ്തുത കൂടി നാം ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഏകദേശം ഇക്കാലഘട്ടത്തിൽ തന്നെ, അതായത് 9 പഴയ നിയമം വിവർത്തനം ചെയ്യപ്പെട്ട 9 തന്നെയാണ് പുതിയ നിയമവും അറബിയിലേക്ക് ഭാഷാന്തരം ചെയ്യപ്പെട്ടത്. അറബിയിലുള്ള സുവിശേഷങ്ങളടങ്ങിയ ഏറ്റവും പുരാതനമായ കയ്യെഴുത്ത് രേഖ സിനായ് അറബിക് MS 72 എന്ന രേഖയാണ്. അതിൽ ജെറുസലേം സഭയുടെ ഗ്രീക്ക് പ്രാർത്ഥനാ കലണ്ടറിന്റെ കാലക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ അധ്യായങ്ങൾ രേഖപ്പെടുത്തിയ 4 കാനോനൈസ് ചെയ്യപ്പെട്ട സുവിശേഷങ്ങളുണ്ട്. രേഖയുടെ അന്ത്യത്തിലെ കുറിപ്പ് വ്യക്തമാക്കുന്നത് ഈ കയ്യെഴുത്ത് രേഖ അറബി കലണ്ടർ 284 അഥവാ ക്രിസ്താബ്ദം 897 റംലയിലെ സ്റ്റീഫൻ ഓഫ് റംല എഴുതിയതാണ് എന്ന് സിഡ്നി എച്ച് ഗ്രിഫിത്ത് തന്റെ ദ ഗോസ്പെൽ ഇൻ അറബിക് എൻ എൻക്വയറി ഇൻ ടു ഇറ്റ്സ് അപ്പിയറൻസ് ഇൻ ദ ഫസ്റ്റ് അബാസി സെഞ്ചുറി എന്ന പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളും പൗലോസിന്റെ ലേഖനങ്ങളും കത്തോലിക്ക ലേഖനങ്ങളും ഉൾക്കൊള്ളുന്ന സിനായ് അറബിക് MS 151 എന്ന കയ്യെഴുത്ത് രേഖ ഹിജ്റ 253 അഥവാ ക്രിസ്താബ്ദം 867 സുറിയാനിയയിൽ നിന്ന് അറബിയിലേക്ക് ബിസ്ർബിനു സിറി എന്നയാൾ വിവർത്തനം ചെയ്തതായി കാണുന്നുണ്ട്. ഇതിൽ സുവിശേഷങ്ങളും ഒന്നും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടില്ല എന്ന കാര്യവും ശ്രദ്ധേയമാണ്. ഏതായിരുന്നാലും ഈ ചരിത്രരേഖകളാം വെളിവാക്കുന്ന വളരെ സുപ്രധാനമായ ഒരു കാര്യമുണ്ട്: മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം 200 കഴിഞ്ഞാണ് പുതിയ നിയമവും പഴയ നിയമവും എല്ലാം അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത്. നിരക്ഷരനായിരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റാരിൽ നിന്നെങ്കിലും അറബിയിലുള്ള ബൈബിൾ വായിച്ച് കേട്ട ശേഷം അതിലെ കഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതിയതാണ് ഖുർആൻ എന്ന വാദവും ഇവിടെ അപ്രസക്തമാവുകയാണ്. അറബിയിൽ നിലവിലില്ലാത്തൊരു ഗ്രന്ഥം ആ കാലഘട്ടത്തിൽ അദ്ദേഹം വായിച്ചു കേട്ടു എന്ന് പറയുന്നത് എത്രത്തോളം നിരർത്ഥകമാണ് എന്ന് നാം പ്രത്യേകിച്ച് വിശദമാക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ വസ്തുത: പ്രവാചകന്മാരുടെ ചരിത്രം വിവരിക്കുന്നിടത്ത് ഇപ്പോൾ പ്രധാനപ്പെട്ട ആരോപണം ഖുർആനിലും ബൈബിളിലും ചരിത്രങ്ങൾ തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട്, അതുകൊണ്ട് കോപ്പിയടിക്കപ്പെട്ടതാണ്, പ്ലാഗറൈസ് ചെയ്യപ്പെട്ടതാണ് എന്നതാണല്ലോ. പ്രവാചകന്മാരുടെ ചരിത്രം ബൈബിളിൽ വിശദീകരിക്കുന്നിടത്ത് അവരിൽ പലരെയും അധാർമികരും അസാന്മാർഗികരുമായി ചിത്രീകരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. മദ്യപിച്ച് നഗ്നനായ നോഹയും അതേപോലെ ലഹരി മൂത്ത് സുപുത്രിയുമായി ശയിച്ച ലോത്തും ചതിയനായ യാക്കോബും വിഷയലംബടനായ ദാവീദും മദ്യം വിളമ്പിയ യേശുവുമെല്ലാം ധർമ്മത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞയക്കപ്പെട്ട പ്രവാചകന്മാരുടെ ചിത്രവുമായി നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കാത്തവയാണ്. ധർമ്മത്തിലേക്ക് ജനങ്ങളെ നയിക്കാനായി നിയോഗിക്കപ്പെട്ട ഈ പ്രവാചകന്മാർ അവർ വളരെ മോശമായ കാര്യങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു. അതും ഏതെങ്കിലും ചെറിയ എന്തെങ്കിലും തെറ്റുകളെക്കുറിച്ചല്ല, നേരെ മറിച്ച് സ്വന്തം മക്കളോടൊപ്പം ശയിക്കുന്ന രീതിയിലുള്ള അത്രത്തോളം മോശമായ കാര്യങ്ങൾ പ്രവാചകന്മാർ ചെയ്തു എന്നാണ് ബൈബിളിലെ കഥാകഥനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. നൗദുബില്ല, ബൈബിളിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പകർത്തി എഴുതിയതാണ് ഈ കഥകൾ എങ്കിൽ തീർച്ചയായും ഖുർആനിലും ഇതേ കഥകൾ ആവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഖുർആനിലെ ചരിത്ര വിവരണത്തിൽ ഇത്തരം യാതൊരു കഥകളും നമുക്ക് കാണുവാൻ സാധിക്കുന്നതല്ല. അങ്ങനെയില്ലെന്ന് മാത്രമല്ല, പ്രവാചകന്മാരെല്ലാം വളരെ ഉന്നതരും വിശുദ്ധരും നന്മയുടെ പ്രതിരൂപങ്ങളുമായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിലെ പ്രവാചക കഥാകഥനങ്ങളെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ ഈ ഒരു വസ്തുത, അതായത് പ്രവാചകന്മാരുടെ കഥകൾ ബൈബിളിൽ പറഞ്ഞെടുത്ത് അവരെ അധാർമികരും അതല്ലെങ്കിൽ സന്മാർഗം ദുർമാർഗം സ്വീകരിച്ചവരുമായിട്ടാണ് അതിൽ അവരെ ചിത്രീകരിച്ചിരുന്നതെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ ചരിത്ര വിവരണത്തിൽ ഇത്തരം യാതൊരു കഥകളും നമുക്ക് കാണുവാൻ സാധിക്കില്ല. ഖുർആനിലെ പ്രവാചക കഥനങ്ങളെല്ലാം അതെല്ലാം ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതാണ് എന്ന വാദത്തിന്റെ നട്ടിലൊടിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വസ്തുത. 4. ചരിത്രത്തിന്റെ അളവുകോലുകൾ വെച്ച് നോക്കുമ്പോൾ വസ്തുനിഷ്ഠ ചരിത്രത്തിന് നിരക്കാത്ത നിരവധി പ്രസ്താവനകൾ ബൈബിൾ നടത്തുന്നുണ്ട്. ഇത് ബൈബിൾ പണ്ഡിതന്മാർ തന്നെ അംഗീകരിക്കുന്നതാണ്. ചരിത്രപരമായി കൃത്യമല്ലാത്ത ചില പ്രസ്താവനകൾ ബൈബിളിൽ കണ്ടെന്ന് വരാം എന്ന് എഴുതി വെക്കപ്പെട്ടത് ബൈബിൾ വിജ്ഞാനകോശത്തിന്റെ 12-ാമത്തെ പേജിലാണ്. ബൈബിളിൽ നിന്ന് പകർത്തി എഴുതിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രചിച്ചതായിരുന്നു ഖുർആനെങ്കിൽ അതിൽ ബൈബിളിലേതുപോലെ ചരിത്രപരമായി കൃത്യമല്ലാത്ത പ്രസ്താവനകൾ കാണപ്പെടേണ്ടതായിരുന്നു. എന്നാൽ വിശുദ്ധ ഖുർആനിൽ ചരിത്രത്തിന് വിരുദ്ധമായ ചരിത്രത്തോട് നീതി പുലർത്താത്ത യാതൊരു പ്രസ്താവനയും ഇല്ല എന്നത് സുവ്യക്തമാണ്. ഉണ്ടെങ്കിൽ തീർച്ചയായും വിമർശകർ അത് കൊണ്ടുവരേണ്ടതാണ്. അത് ഖുർആൻ തന്നെ ഉയർത്തുന്ന ഒരു വെല്ലുവിളിയാണ്. 5-ാമത്തെ കാര്യം, ബൈബിളിൽ പറയാത്ത ചില പ്രവാചകന്മാരുടെയും അതേപോലെ സമുദായങ്ങളുടെയും ചരിത്രം ഖുർആൻ വിവരിക്കുന്നുണ്ട്. ആദ് സമൂദ് ഗോത്രങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഹൂദ് നബി അലൈഹിസ്സലാമിന്റെയും അതേപോലെ സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെയും ചരിത്രം തന്നെ ഉദാഹരണമാണ്. ബൈബിളിൽ ഒരിക്കലും നമുക്ക് ആദ് ഗോത്രത്തിന്റെയും സമൂദ് ഗോത്രത്തിന്റെയും ചെയ്തികളെക്കുറിച്ചോ അവരുടെ ചരിത്രത്തെക്കുറിച്ചോ കാണുവാൻ സാധിക്കുന്നതല്ല. നേരെ മറിച്ച് അവർ ജീവിച്ചിരുന്ന പ്രദേശങ്ങളും അവർ ഉണ്ടാക്കിയ ബിൽഡിങ്ങുകളും അവരുണ്ടാക്കിയ തുരങ്കങ്ങളുമെല്ലാം ഇന്നും നമുക്ക് അവരുടെ പഴയ വാസപ്രദേശങ്ങളിൽ കാണുവാൻ സാധിക്കുന്നതാണ്. ഖുർആൻ ചരിത്രഭൂമികളിലൂടെ പോലെയുള്ള ഡോക്യുമെന്ററികളിലൂടെ നാം അവയെല്ലാം കണ്ടതുമാണ്. എന്നിരിക്കെ ആ ചരിത്രം ബൈബിളിൽ പറഞ്ഞിട്ടുമില്ല എങ്കിൽ ഖുർആൻ ബൈബിളിൽ നിന്ന് കോപ്പിയടിച്ചതാണ് എന്ന വാദത്തിൽ എന്താണ് പ്രസക്തി? എവിടെ നിന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ചരിത്രങ്ങൾ ലഭിച്ചത് എന്നത് ഒരു ചോദ്യമാണ്. 6-ാമത്തെ വസ്തുത, ബൈബിളിൽ പരാമർശിക്കപ്പെട്ട പ്രവാചകന്മാരുടെ ചരിത്രം പറയുമ്പോൾ തന്നെ ബൈബിളിൽ ഒരിടത്തും പരാമർശിക്കാത്ത നിരവധി സംഭവങ്ങൾ ഖുർആനിലുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞത് ചില പ്രവാചകന്മാർ തന്നെ ഖുർആനിലുണ്ട് എന്നാണെങ്കിൽ ഇപ്പോൾ പല പ്രവാചകന്മാരുടെയും കഥകൾ വളരെ കോമൺ ആയിട്ടുണ്ട്. ഉദാഹരണത്തിന് നൂഹ് നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം മോശ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അബ്രഹാം, യാക്കോബ് യഅഖൂബ് നബി അലൈഹിസ്സലാം, ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാരുടെ കഥകൾ നമുക്ക് കോമണായി കാണുവാൻ സാധിക്കും. എന്നാൽ അതിൽ തന്നെ ചില സംഭവങ്ങൾ ബൈബിളിലില്ലാത്തതും ഖുർആനിലുള്ളതുമായിട്ടുണ്ട്. ഉദാഹരണത്തിന് നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹം തൻ്റെ അവിശ്വാസിയുമായ മകനുമായി നടത്തിയ സംഭവവും മകൻ ആ വലിയ പ്രളയത്തിൽപ്പെട്ട സംഭവവുമെല്ലാം സൂറത്തുൽ ഹൂദിൽ വിശദീകരിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ യാതൊരു കഥയും ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും നമ്രൂദും തമ്മിൽ നടത്തിയ സംവാദവും അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവുമായി നടത്തിയ സംഭാഷണം, അതായത് എന്തുകൊണ്ടാണ് പിതാവെ താങ്കൾ ഈ ജീവനില്ലാത്ത യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ബിംബങ്ങളെ വിളിച്ച് ആരാധിക്കുന്നത് എന്ന രീതിയിലുള്ള സംഭാഷണം, മരണാനന്തര ജീവിതത്തിൻ്റെ സത്യത ബോധ്യപ്പെടുന്നതായി പക്ഷികളെ കഷ്ണമാക്കി മാറ്റി നാല് മലമുകളിൽ വെച്ച ശേഷം അവയെ വിളിച്ചാൽ അവ ഓടി വരുന്നതാണെന്ന് അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞ സന്ദർഭം, തീയിലേക്ക് വലിച്ചെറിയപ്പെടുകയും അതിൽ നിന്ന് അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്ത ചരിത്രം, ഈ ചരിത്രമൊന്നും നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കില്ല. ദൈവിക കൽപ്പന പ്രകാരം ഒരു പശുവിനെ അറുക്കാൻ മൂസാ നബി അലൈഹിസ്സലാം ഇസ്രായേലരോട് നിർദ്ദേശിക്കുകയും പശുവിന്റെ പ്രത്യേകതകൾ ചോദിച്ച് അതിന്റെ നിർവഹണം അവർ പ്രയാസകരമാക്കുകയും ചെയ്ത സംഭവം ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. പശുവിന്റെ പ്രത്യേകതകൾ ചോദിച്ച് അതിന്റെ നിർവഹണം, അങ്ങനെ കൊലപാതക കുറ്റം തെളിയിക്കാനായി പശുവിനെ അറുത്ത് അതിന്റെ ഒരു ഭാഗം കൊണ്ട് അടിക്കുവാൻ കൽപ്പിച്ച കഥകളും മൂസാ നബിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ബൈബിളിൽ ഒരിടത്തും കാണുവാൻ സാധിക്കില്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിയുടെ ജനനം മുതൽ തന്നെയുള്ള ബൈബിളിൽ പറയാത്ത പല സംഭവങ്ങളും ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ സംരക്ഷണത്തിൽ പ്രാർത്ഥനാ സ്ഥലത്ത് താമസിച്ചു കൊണ്ടിരിക്കുന്ന മറിയം ബീവി അലൈഹി ഇസ്ലാമക്ക് അവർക്ക് കുട്ടിക്കാലത്ത് അത്ഭുതകരമായി ഭക്ഷണ സാധനങ്ങൾ ലഭിച്ച സംഭവം, അതേപോലെ മറിയമിന്റെ പ്രസവ സമയത്ത് അവർക്ക് പ്രത്യേകം നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള വിവരണം, ഈസാ നബി അലൈഹി ഇസ്ലാം തൊട്ടിൽ വെച്ച് സംസാരിച്ച് തന്റെ നിയോഗം പ്രഖ്യാപിച്ച് തന്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ച ചരിത്രം, കളിമണ്ണുകൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അതിൽ ഊതിയപ്പോൾ അതൊരു പക്ഷിയായി രൂപാന്തരം പെട്ട സംഭവം, ഇതൊന്നും ബൈബിളിൽ ഒരിടത്തും പരാമർശിക്കുന്നില്ല. ബൈബിളിൽ യേശുവിനെ സംബന്ധിച്ച ആദ്യത്തെ അത്ഭുതം കാനായിലെ വിരുന്നിൽ വീഞ്ഞ് വിതരണം ചെയ്തതാണെങ്കിൽ, വെള്ളം വീഞ്ഞാക്കിയതാണെങ്കിൽ, സ്വന്തം മാതാവിന്റെ ചാരിത്രം സംരക്ഷിച്ചുകൊണ്ട് അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് തൊട്ടിലിൽ നിന്ന് സംസാരിച്ച ഈസ എന്ന ചെറു പൈതലിനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈബിളിൽ നിന്ന് പകർത്തിയെഴുതിയതാണ് ഖുർആൻ എങ്കിൽ, ബൈബിളിൽ ഒരിടത്തും പരാമർശിക്കാത്ത പ്രവാചകന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ സംഭവങ്ങൾ അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി? സത്യത്തിൽ ഖുർആൻ ദൈവവചനമായത് കൊണ്ടാണ് ബൈബിളിൽ എവിടെയും സൂചിപ്പിക്കാത്ത സംഭവങ്ങൾ പോലും അതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മറിയത്തിന്റെ ബാല്യകാല സംഭവങ്ങൾ വിവരിക്കെ ഖുർആൻ പറഞ്ഞത് വളരെ ശരിയാണ്. അത് വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം സൂറത്തിൽ ആലി ഇമ്രാനിലെ 44-ാമത്തെ വചനത്തിൽ ഇങ്ങനെ കാണാം: നബിയെ, നാം നിനക്ക് ബോധനം നൽകുന്ന അദൃശ്യ വാർത്തകളിൽ പെട്ടതാണ് അവയൊക്കെ. അവരിൽ ആരാണ് മറിയത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതെന്ന് തീരുമാനിക്കുവാനായി അവർ തങ്ങളുടെ അമ്പുകൾ ഇട്ടുകൊണ്ട് നറുക്കെടുപ്പ് നടത്തിയിരുന്ന സമയത്ത് നീ അവരുടെ അടുത്തുണ്ടായിരുന്നില്ലല്ലോ. അവർ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴും നീ അവരുടെ അടുത്തുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നിനക്ക് ഈ കഥകൾ ലഭിച്ചത്? തീർച്ചയായും ഈ ചരിത്രങ്ങൾ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 7-ാമത്തെ കാര്യം, ബൈബിളിൽ പരാമർശിക്കപ്പെട്ട കഥകൾ പറയുമ്പോഴും ബൈബിളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ കൃത്യതയും സൂക്ഷ്മതയും ഖുർആൻ പുലർത്തുന്നതായി കാത്തു സൂക്ഷിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഉദാഹരണത്തിന്, മോശ സീനാ പർവ്വതത്തിൽ പോയ അവസരത്തിൽ ഇസ്രായേലിയർക്ക് അവരുടെ ആവശ്യപ്രകാരം സ്വർണം കൊണ്ട് കാളക്കുട്ടിയെ നിർമ്മിച്ച് ആരാധനക്കായി നൽകിയത് മോശയുടെ കൂട്ടാളിയും പ്രവാചകനുമായ അഹറോണായിരുന്നു എന്നാണ് പുറപ്പാട് പുസ്തകത്തിലെ 32-ാം അധ്യായത്തിലെ 1 മുതൽ 6 വരെയുള്ള വചനത്തിൽ പറയുന്നത്. ഖുർആനും ബൈബിളും എല്ലാം പരിശുദ്ധ പ്രവാചകനായി പരിചയപ്പെടുത്തുന്ന ഹാറൂൻ നബി അലൈഹിസ്സലാം അഥവാ ബൈബിളിലെ അഹറോൺ, അദ്ദേഹം വിഗ്രഹാരാധന എന്ന മഹാപാപത്തിന്, ഏറ്റവും വലിയ പാപത്തിന് കൂട്ടുനിൽക്കാൻ ഇടയില്ല എന്ന് സാമാന്യ ബുദ്ധിക്ക് ഏത് സാമാന്യ ബുദ്ധിക്കും മനസ്സിലാവും. ഖുർആനും പ്രസ്തുത സംഭവം വിവരിക്കുന്നുണ്ട്. പക്ഷേ സ്വർണ പശുവിനെ ഉണ്ടാക്കിയത് ഉണ്ടാക്കുകയും അതിനെ ആരാധിക്കുവാൻ ഇസ്രായേലിയരെ പ്രേരിപ്പിക്കുകയും ചെയ്തത് ഹാറൂനല്ല, മറിച്ച് സാമിരിയായിരുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അതിൽ നിന്ന് അവരെ വിലക്കാൻ നോക്കിയ ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ വാക്കുകൾ അവർ ചെവി കണ്ടില്ല എന്നും ഖുർആൻ പറയുന്നു. ഇങ്ങനെ ബൈബിളിൽ പരാമർശിക്കപ്പെട്ട കഥകൾ വിവരിക്കുമ്പോഴും അതിൽ നെല്ലും പതിരും വേർതിരിച്ച് സത്യസന്ധവും സൂക്ഷ്മവുമായ രീതിയിൽ അവ ജനസമക്ഷം വെക്കുന്ന ഖുർആൻ ദൈവികമാണ് എന്ന് അതിന്റെ ഈ പ്രത്യേകത തന്നെ സുതരം വ്യക്തമാക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. നിരക്ഷരനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെയാണ് ബൈബിളിൽ നിന്ന് കോപ്പിയടിക്കുവാൻ സാധിക്കുക? ആ കാലത്ത് അറബി മൂലം ബൈബിളിലെ പഴയ നിയമത്തിനോ പുതിയ നിയമത്തിനോ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്കുകൾ കേട്ടിട്ടുണ്ടാവുക? അതേപോലെ ഖുർആനിൽ ബൈബിളില്ലാത്ത പല പ്രവാചകന്മാരുടെയും ആദ് സമൂദ് ഗോത്രങ്ങളുടെയും ഹൂദ് സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമിമാരുടെയും എല്ലാം ചരിത്രം എങ്ങനെ വന്നു? ഇനി എന്തുകൊണ്ടാണ് ബൈബിളിൽ പല പ്രവാചകന്മാരെയും അധർമ്മകാരികളാക്കി ചിത്രീകരിക്കുകയും ഖുർആനിൽ അവരെ നന്മയുടെ പ്രതിപുരുഷന്മാരായി അവരുടെ കഥകൾ വിവരിക്കുകയും ചെയ്തിരിക്കുന്നത്? അതുപോലെ തന്നെ ബൈബിളിൽ ഉള്ള പ്രവാചകന്മാരുടെ കഥകളിൽ തന്നെ ആ കഥകളില്ലാത്ത പല ചരിത്ര സംഭവങ്ങളും എങ്ങനെയാണ് ഖുർആനിൽ വന്നു ചേർന്നത്? ഇനി കോമണായിട്ടുള്ള ചരിത്ര സംഭവങ്ങൾ വിവരിക്കുന്നിടങ്ങളിൽ തന്നെ ഖുർആൻ വളരെ കൃത്യത പുലർത്തുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നു. ഇതിലെല്ലാം വളരെ വ്യക്തമാണ്, ഒരിക്കലും ബൈബിളിൽ നിന്ന് കോപ്പിയടിക്കപ്പെട്ടതല്ല വിശുദ്ധ ഖുർആൻ എന്നത്. ഇൻഷാല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ വ്യക്തമായി എന്ന് കരുതുന്നു.
1: ജസാകുമുല്ലാഹു ഖൈർ. വളരെ വ്യക്തമായ രൂപത്തിൽ തന്നെയാണ് നമുക്ക് ഇതിനുള്ള വിശദീകരണം ലഭിച്ചിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനും അതോടൊപ്പം തന്നെ വിശുദ്ധ ഇഞ്ചീൽ, ബൈബിൾ എന്ന് പറയപ്പെടുന്ന വിശുദ്ധ ഇഞ്ചീലും സ്വതന്ത്രമായി രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്ന് ലഭിച്ചതാണെന്നും എന്നാൽ അതിൻ്റേതായിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ കൈകടത്തലുകൾ ഉണ്ടായതുകൊണ്ടും അപ്രകാരമുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ബൈബിളിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലായി. ഒരിക്കലും തന്നെ പരിശുദ്ധ ഖുർആൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്നുള്ളതല്ല എന്നുള്ളത് സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കയില്ല എന്ന് മാത്രമല്ല, ബൈബിളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള വേദഗ്രന്ഥങ്ങളിൽ നിന്നും കട്ടെടുത്തതോ കോപ്പിയടിച്ചതോ അല്ല ഖുർആനിലുള്ളത് എന്നുള്ളത് ഉത്തരത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഏതാണ്ട് സമാനമായിരിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത്. പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബിയുടെ സൃഷ്ടിയല്ലേ, അതായത് മുഹമ്മദ് നബി അല്ലേ അതിൻ്റെ രചയിതാവ്, ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് അതിൻ്റെ മുഹമ്മദ് നബി അല്ലേ എന്നാണ് ചോദ്യം. ഇത് ചോദ്യത്തിന് മറുപടി നൽകുന്നത് സജ്ജാദ് തിരുരങ്ങാടിയാണ്. നമുക്ക് വിശദീകരണത്തിലേക്ക് ശ്രദ്ധിക്കാം.
0: ഖുർആൻ മുഹമ്മദ് നബിയുടെ രചനയല്ലേ, അത് മുഹമ്മദ് നബി എഴുതിയുണ്ടാക്കിയതല്ലേ എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം. ഖുർആൻ മുഹമ്മദ് നബിയുടെ രചനയല്ല, അത് മുഹമ്മദ് നബി എഴുതിയുണ്ടാക്കിയതല്ല, അതാണതിൻ്റെ മറുപടി. ഈ ചോദ്യത്തിനുള്ള മറുപടി എന്ന നിലക്ക് സഹോദരൻ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ചരിത്രത്തിൻ്റെ പൂർണ്ണമായ വെളിച്ചത്തിലാണ്. ഫിലിപ്പ് ഹിറ്റി പറഞ്ഞ പോലെ തന്നെ മുഹമ്മദ് ജനിച്ചത് ചരിത്രത്തിൻ്റെ പൂർണ്ണമായ വെളിച്ചത്തിലാണ് എന്ന്. ആ പ്രവാചകനിലൂടെയാണ് വിശുദ്ധ ഖുർആനിനെ ലോകം ശ്രവിച്ചത്. യഥാർത്ഥത്തിൽ ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ സാധാരണ ആളുകളിൽ നിന്ന് കടന്നു വരുന്ന ഒരു വിമർശനമാണ്. അതുണ്ടാകാനുള്ള കാരണമെന്താണ്? ഖുർആനിൻ്റെ ദൈവീകത അംഗീകരിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാന വ തആലയിൽ നിന്ന് അവതീർണമായ വെളിപാടാണ് എന്ന് അംഗീകരിക്കാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖുർആനിന് നേരെ ഉന്നയിക്കുവാനുള്ള ഒരു വിമർശനമാണ്, അത് മുഹമ്മദ് നബിയുടെ രചനയാണ്, അത് മുഹമ്മദ് നബി എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥമാണ് എന്നെല്ലാം. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അതിനുത്തരമായിക്കൊണ്ട് ഒരുപാട് തെളിവുകൾ നമുക്ക് ഉദ്ധരിക്കുവാൻ കഴിയും. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 40 വയസ്സുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബികൾക്കിടയിൽ സുസമ്മതനായി ജീവിച്ച ആളാണ്. അറബികൾക്കിടയിൽ ഏറ്റവും സുസമ്മതനായി അവർക്ക് വേണ്ടപ്പെട്ട അവരുടെ എല്ലാ രൂപത്തിലുള്ള അംഗീകാരങ്ങളും ലഭിക്കപ്പെട്ട് ജീവിച്ച ഒരു ആളായിരുന്നു അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 40 വയസ്സിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെളിപാട് അവതീർണമാകുന്നത്, പ്രവാചകനായി തീരുന്നത്. അങ്ങനെ 40 വയസ്സുവരെ അറബികൾക്കിടയിൽ സുസമ്മതനായി അവരുടെ അംഗീകാരമെല്ലാം അവരുടെ സ്നേഹമെല്ലാം സ്വീകരിച്ച് ലഭ്യമായി അവർക്കിടയിൽ വളർന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സിന് ശേഷം ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ വചനമാണ് എന്ന് പറയുകയും ആ ഖുർആനിലെ നിയമനിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കണമെന്നും അത് നിങ്ങൾ സ്വീകരിക്കണം, ജീവിതത്തിൽ ഉൾക്കൊള്ളണം. അത് നെഞ്ചിലേറ്റി നടക്കുമ്പോൾ മാത്രമാണ് പരലോകത്ത് നിങ്ങൾക്ക് മോക്ഷവും വിജയവും കരഗതമാക്കാൻ കഴിയുകയുള്ളൂ എന്നും പറഞ്ഞതിൻ്റെ പേരിൽ വെറുക്കപ്പെട്ടവനായി. എന്നുവച്ചാൽ ഒന്നാമത്തെ തെളിവ് അത് അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് 40 വയസ്സുവരെ അറബികൾക്കിടയിൽ സുസമ്മതനായി ജീവിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സിന് ശേഷം ആക്രമിക്കപ്പെടുന്നതും അറബികളുടെ നാവ് കൊണ്ട് തന്നെ വെറുക്കപ്പെടുന്നതും അംഗീകാരമില്ലാത്തവനുമായി തീരുന്നത്. അത് തൻ്റെ രചനയാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, അത് തൻ്റെ രചനയാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ അവസ്ഥാവിശേഷം ഉണ്ടാകുമായിരുന്നോ? ഇല്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ തെളിവ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പരിശോധിക്കുന്ന ആർക്കും വ്യക്തമാകുന്ന ഒരു കാര്യം, അദ്ദേഹം സത്യസന്ധനായിരുന്നു. പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പും പ്രവാചകത്വം ലഭിച്ചതിന് ശേഷവും ഒരാളോട് പോലും തമാശക്ക് പോലും ഒരു കളവ് പറയാത്ത ആളായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യസന്ധനായിരുന്നു എന്ന വിഷയത്തിൽ അറബികൾക്കിടയിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്നൊരു ഘട്ടത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പേരിൽ ഒരു വലിയ കള്ളം കെട്ടിച്ചമച്ച് പറയുന്നു എന്ന് വിശ്വസിക്കുക അസാധ്യമാണ്. മാത്രവുമല്ല, അതിലുപരിയായിക്കൊണ്ട് ആ പച്ചക്കള്ളം പറഞ്ഞതിൻ്റെ പേരിൽ, അത് പ്രചരിപ്പിക്കുന്നതിൻ്റെ പേരിലും സ്വന്തം ജീവൻ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃണവൽക്കരിച്ചു എന്ന് വിശ്വസിക്കൽ അല്പം പ്രയാസമുള്ള കാര്യമാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ല, സത്യസന്ധനാണ്. പെട്ടെന്നൊരു നിമിഷത്തിൽ അള്ളാഹുവിൻ്റെ പേരിൽ ഒരു വലിയ കളവ് പറഞ്ഞു എന്ന് വിശ്വസിക്കൽ പ്രയാസമുള്ളതാണ്. മാത്രമല്ല, ആ കള്ളം പറഞ്ഞതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവൻ വരെ തൃണവൽക്കരിച്ചു എന്ന് പറയലും അത് വിശ്വസിക്കലും അല്പം പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ തെളിവ്. മൂന്നാമത്തെ തെളിവ്, വിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല ഒരു സാഹിത്യ കൃതിയാണ് എന്ന വിഷയത്തിൽ ലോകത്ത് ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. സാഹിത്യകാരന്മാർക്ക് അങ്ങേയറ്റത്തെ ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അറേബ്യയിലെ ആ കാലഘട്ടം. അറബികൾക്കിടയിൽ സാഹിത്യകാരന്മാർക്ക് ഉന്നതമായ സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനാകട്ടെ ഏറ്റവും നല്ല ഒരു സാഹിത്യ കൃതിയുമായിരുന്നു. ആ വിഷയത്തിൽ അറബികൾക്ക് ഇടയിൽ പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ ആ സാഹിത്യകൃതിയായ വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രചനയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കേണ്ടത്? ആ സാഹിത്യകൃതി രചിച്ച മുഹമ്മദ് എന്ന നിലക്ക് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ സ്ഥാനമാനങ്ങൾ അറബികൾക്കിടയിൽ ലഭിക്കപ്പെടേണ്ടതായിരുന്നു, കിട്ടേണ്ടതായിരുന്നു. പക്ഷേ എന്താണ് സംഭവം? നേരെ എതിരായിട്ടുള്ള, നേരെ വിപരീതമായ അവസ്ഥാവിശേഷങ്ങളാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഇതിനുത്തരമെന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില നടപടിക്രമങ്ങളെ വിമർശിക്കുന്ന ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശക്തമായി താക്കീത് ചെയ്യുന്ന ചില വചനങ്ങളും വിശുദ്ധ ഖുർആനിലുണ്ട്. ഉദാഹരണത്തിന്, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു കണ്ണുകാണാത്ത ഒരു സ്വഹാബിയായിരുന്നു, അന്ധനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യയിലെ ഉന്നതരായ ഒരുപാട് പ്രമാണിമാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുന്നൊരു ഘട്ടത്തിലായിരുന്നു, സന്ദർഭത്തിലായിരുന്നു. അവിടേക്കാണ് കണ്ണുകാണാത്ത അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വേണ്ടത്ര പരിഗണിച്ചില്ല, എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മുഖം കൊടുത്തില്ല. കാരണം അതിനേക്കാളും വലിയ പ്രാധാന്യമാണല്ലോ ഈ അറേബ്യയിലെ പ്രമാണിമാരായ ആളുകൾക്ക് ഇസ്ലാം എത്തിക്കുക എന്നത് എന്ന നിലക്കാണ്. പക്ഷേ ആ ഒരു മുഖം തിരിച്ചതിനെ പോലും വിമർശിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ വചനങ്ങളെ ഇറക്കി. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസക്ക. ഖുർആനിൻ്റെ 80-ാം അധ്യായം സൂറത്ത് തൗബയിലെ 1 മുതൽ 10 വരെയുള്ള വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശക്തമായി താക്കീത് ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില നടപടിക്രമങ്ങളെ വിമർശിക്കുകയും കൂടി ചെയ്യുന്ന വചനങ്ങളാണ്. ഇത് സ്വന്തം രചനയാണെങ്കിൽ ഈ രൂപത്തിലുള്ള നടപടിക്രമങ്ങളെ വിമർശിക്കുന്ന, താക്കീത് നൽകുന്ന വചനങ്ങൾ അതിൽ ഉൾപ്പെടുത്തും ആരെങ്കിലും? ഇല്ലല്ലോ, അത് ഒഴിവാക്കൂലേ. അപ്പോൾ സുവ്യക്തമാണ് കാര്യങ്ങൾ. ഇതൊരിക്കലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രചനയല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥമാണ് എന്നാണ് ഈ രൂപത്തിലുള്ള തെളിവുകളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. സുഹൃത്തിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി പൂർണ്ണമായി എന്ന് പ്രതീക്ഷിക്കുന്നു.
1: അൽഹംദുലില്ലാ, ജസാക്കുമുല്ലാഹു ഖൈർ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഉന്നയിക്കപ്പെട്ട മൂന്ന് ചോദ്യങ്ങളും പരിശുദ്ധ ഇസ്ലാമും പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട സംശയങ്ങളോ തെറ്റിദ്ധാരണകളോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിൽ അത് തീർത്തും ദൂരീകരിക്കപ്പെടാവുന്ന രൂപത്തിലുള്ള വിശദീകരണവുമായിട്ടാണ് പീസ് റേഡിയോ ക്വസ്റ്റ്യൻ ഹവർ ഇവിടെ സമാപിക്കുന്നത്. ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് ഇസ്ലാമികവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകളോ അതല്ലെങ്കിൽ സംശയങ്ങളോ ദൂരീകരിക്കപ്പെടുന്ന ഇത്തരം ക്വസ്റ്റ്യനുകളിലേക്കും അതിൻ്റെ ഉത്തരങ്ങളിലേക്കും നമുക്ക് ശ്രദ്ധിക്കാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് ഇസ്ലാം സംശയ നിവാരണം. ഇസ്ലാമിനെ കുറിച്ചുള്ള വ്യത്യസ്ത തെറ്റിദ്ധാരണകൾക്കും സംശയങ്ങൾക്കുമുള്ള വിശദീകരണങ്ങൾ നൽകിയത് സി മുഹമ്മദ് അജ്മൽ, സജ്ജാദ് ബിൻ അബ്ദുറസാഖ്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദഖ കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നു യുഗചരിതം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന ഹുസൈൻ സലഫിയുടെ ഗ്രന്ഥത്തിൽ നിന്നും ഇസ്രാ മിഹ്റാജ് എന്ന ഭാഗം വായിച്ച് കേൾപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചക ചരിത്രത്തിന്റെ പുതിയൊരു അധ്യായം ഇസ്റാ മിഅ്റാജ് എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. തായിഫിൽ നിന്നും വിഷമത്തോടെ മടങ്ങിയ നബിക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒരു അത്ഭുത യാത്രയായിരുന്നു ഇസ്റാ മിഅ്റാജ്. നാട്ടുകാരും കുടുംബക്കാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ തിരിഞ്ഞപ്പോൾ അല്ലാഹു നബിക്ക് അത്യുന്നത പദവിയും സ്ഥാനവും നൽകുകയായിരുന്നു ഈ സംഭവത്തിലൂടെ. അല്ലാഹുവിന്റെ സന്നിധിയിലേക്കുള്ള മഹനീയമായ ആ യാത്ര ചരിത്ര പ്രസിദ്ധമാകുകയും ചെയ്തു. നബിയുടെ ജീവിതത്തിലുണ്ടായ ഒരു മഹാസംഭവമാണ് ഇസ്റാ മിഅ്റാജ്. അത് അല്ലാഹു നബിയിലൂടെ പ്രകടമാക്കിയ വലിയ ഒരു മുഅ്ജിസത്തായിരുന്നു. ഈ യാത്രയെ സംബന്ധിച്ച് ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാവുന്നതാണ്. സൂറത്തുൽ ഇസ്റാ എന്ന പേരിൽ ഒരു അധ്യായം തന്നെ നമുക്ക് കാണാവുന്നതാണ്. ആ അധ്യായത്തിന്റെ ആരംഭത്തിൽ ഇപ്രകാരം കാണാം: തന്റെ ദാസനെ അഥവാ നബിയെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സായിലേക്ക്, അതിന്റെ പരിസരം നാം അനുഗ്രഹീതമാക്കിയിരിക്കുന്നു, നിശായാത്ര ചെയ്യിച്ചവൻ എത്രയോ പരിശുദ്ധൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അദ്ദേഹത്തിന് നാം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയത്രേ അത്. തീർച്ചയായും അവൻ അഥവാ അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അത്രേ. ധാരാളം അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊള്ളുന്ന അത്ഭുതകരമായ ഇസ്റാ യാത്ര മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്നും ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സായിലേക്കുള്ള യാത്രയാണ്. അവിടെ നിന്നും ആകാശലോകത്തേക്കുള്ള രാപ്രയാണത്തിനാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. ഈ യാത്ര ഒരു മനുഷ്യന് സാധ്യമല്ലാത്ത ഒന്നാണ്. അത്ഭുതകരമായ ഈ യാത്രയ്ക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശാരീരികമായും മാനസികമായും അല്ലാഹു ഒരുക്കിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണുക. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, അബൂദർ പറയുമായിരുന്നു, തീർച്ചയായും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ മക്കയിലായിരിക്കെ എന്റെ വീടിന്റെ മേൽക്കൂരയിൽ വിടവുണ്ടാക്കപ്പെടുകയുണ്ടായി. അങ്ങനെ ജിബ്രീൽ ഇറങ്ങി വന്നു, എന്നിട്ട് എന്റെ നെഞ്ച് വിടർത്തി. പിന്നീട് സംസം വെള്ളം കൊണ്ട് അതിനെ ഹൃദയത്തെ കഴുകി. പിന്നീട് ഹിക്മത്തും ഈമാനും നിറക്കപ്പെട്ട സ്വർണത്താലുള്ള ഒരു തളിക കൊണ്ടുവന്നു, എന്നിട്ടത് എന്റെ നെഞ്ചിലേക്ക് ഒഴിച്ചു. പിന്നീട് അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് ചേർത്തു. പിന്നീട് അദ്ദേഹം എന്റെ കൈപിടിച്ചു, എന്നിട്ട് ഒന്നാം ആകാശത്തേക്ക് എന്നെയും കൊണ്ട് കയറി. നബിയുടെ ജീവിതത്തിൽ മുമ്പും നെഞ്ച് പിളർത്തിയ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അത് നാം മുമ്പ് വിവരിച്ചതാണല്ലോ. ഹലീമത്തു സഅദിയ എന്ന മഹദി മുലയൂട്ടി വളർത്തുന്ന കാലത്ത് ഏതാണ്ട് 4 വയസ്സ് പ്രായമുള്ളപ്പോഴായിരുന്നു ആ സംഭവം. ഈ സംഭവം രണ്ടാമത് നടന്നതാണ്. മഹത്തായ ഒരു യാത്രക്കുള്ള തയ്യാറെടുപ്പിനുള്ളതായിരുന്നു ഈ നെഞ്ച് പിളർത്തിയ സംഭവം. അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ തീരുമാനമായിരുന്നു ഇതെല്ലാം. ഇത്തരം സംഭവങ്ങളുടെ യുക്തി നമുക്ക് ചിന്തിച്ചാൽ കണ്ടെത്താൻ സാധിക്കണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വിശ്വസിക്കുക മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ. ഹൃദയത്തിൽ ഹിക്മത്തും ഈമാനും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നിറച്ചു. അത് എങ്ങനെയാണ് നിറക്കുക എന്നത് നമുക്കറിയില്ല. അല്ലാഹു അവനുദ്ദേശിക്കുന്നത് അവൻ നടപ്പിലാക്കുന്നു. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനത്രേ. അതിവേഗത്തിൽ സഞ്ചരിക്കേണ്ടുന്ന യാത്രയാണല്ലോ. അതിനുള്ള ശാരീരികവും മാനസികവുമായ ആ യാത്രയ്ക്ക് നബിയെ ഒരുക്കിയ രൂപമാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാനുള്ളത്. ഈ യാത്രയ്ക്ക് ബുറാഖ് എന്നു പേരുള്ള ഒരു പ്രത്യേക വാഹനം കൊണ്ടുവരപ്പെട്ടു. അത് ഒരു വാഹനം തന്നെയായിരുന്നു. നബിയുടെ ഈ യാത്ര ശാരീരികമായി തന്നെയായിരുന്നു നടന്നത് എന്നതിനുള്ള തെളിവ് കൂടിയാണ് ഇത്. പലർക്കും ഇത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. നബിയുടെ ഈ യാത്ര ശാരീരികമല്ലെന്നും ഒരു സ്വപ്നം മാത്രമാണ് ഉണ്ടായത് എന്നുമെല്ലാം പറയുന്നവരുണ്ട്. സ്വപ്നത്തിൽ നടന്ന സംഭവമാണ് ഇതെങ്കിൽ എന്തിനായിരുന്നു മക്കക്കാർ കളിയാക്കി ആർത്ത് അട്ടഹസിച്ച് ചിരിച്ചത്? സ്വപ്നത്തിൽ പലതും കാണുമല്ലോ. അപ്പോൾ മക്കക്കാരുടെ പ്രതികരണവും നബിയുടെ ഈ യാത്ര ശാരീരികമായിരുന്നു എന്നാണ് തെളിയിക്കുന്നത്. സൂറത്തു ഇസ്രായിലെ ആദ്യ വചനത്തിന്റെ അർത്ഥം ശരിക്കും ഒന്ന് നോക്കുക. തന്റെ അടിമയെ സഞ്ചരിപ്പിച്ചു എന്ന് തന്നെയാണ് അല്ലാഹു പറഞ്ഞത്. ആത്മാവും ശരീരവും ഒരുമിച്ച് ചേർന്നുള്ള യാത്രയായിരുന്നു അത് എന്ന് തന്നെയാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മഹത്തായ ഈ യാത്രക്കായി ഒരുക്കപ്പെട്ട വാഹനമായ ബുറാഖിന്റെ രൂപത്തെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇപ്രകാരമാണ്: വെളുത്ത ഒരു മൃഗത്തെ എനിക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്തു. അത് കോവർ കഴുതയേക്കാൾ ചെറുതും സാധാരണ കഴുതയേക്കാൾ വലുതുമായിരുന്നു. അതാണ് ബുറാഖ്. യാത്ര തുടർന്നു. ബൈത്തുൽ മുഖദ്ദസിൽ എത്തി. പള്ളിയുടെ പുറത്ത് വാഹനത്തെ ഭദ്രമായി കെട്ടിയിട്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ പ്രവേശിച്ചു. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു നബിമാരുടെ കൂടെ ജമാഅത്തായി നമസ്കരിക്കുകയുണ്ടായി. മുമ്പ് കടിഞ്ഞുപോയ പ്രവാചകന്മാരുടെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നിൽക്കുകയുണ്ടായി എന്നത് നബിക്ക് മറ്റു പ്രവാചകന്മാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മഹത്തായ ഒരു പദവിയായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു. ആകാശത്തേക്കുള്ള യാത്രയായിരുന്നു അത്. അതിനുവേണ്ടി ഒരു ഏണി നബിക്ക് കൊണ്ടുവരപ്പെടുകയുണ്ടായി എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ രൂപം എപ്രകാരമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അദൃശ്യമായ ഇത്തരം കാര്യങ്ങളെപ്പറ്റി അല്ലാഹു അവന്റെ പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നതിനപ്പുറം ഒരഭിപ്രായം പറയാൻ നമുക്ക് പാടില്ലല്ലോ. പ്രമാണത്തിൽ വന്നതുപോലെ വിശ്വസിക്കുകയേ നമുക്ക് മുമ്പിൽ മാർഗമുള്ളൂ. ആകാശത്തേക്ക് യാത്ര ആരംഭിച്ചു. ഓരോ ആകാശത്തിന്റെയും കവാടങ്ങൾ നബിക്കായി തുറക്കപ്പെട്ടു. ഓരോ മാനത്തും പല നബിമാരെയും തിരുദൂതർ കാണുകയുണ്ടായി. ആദം, യൂസുഫ്, ഇദ്രീസ്, യഹ്യ, ഈസ, മൂസ, ഇബ്രാഹിം അലൈഹിംസലാം മുതലായവരെല്ലാം ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ടായിരുന്നു. അവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. അവിടെ നിന്നും മുകളിലേക്ക് പോയി. അങ്ങനെ അല്ലാഹുവിന്റെ വിധികൾ മലക്കുകൾ പേനകൊണ്ട് എഴുതുന്നതിന്റെ ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് കേട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു. 50 നേരത്തെ നമസ്കാരം ഈ ഉമ്മത്തിന് അല്ലാഹു നിർബന്ധമാക്കിയത് ആ യാത്രയിലായിരുന്നു. 50 നേരത്തെ നിസ്കാരം ഈ സമുദായത്തിന് പ്രയാസമാകുമെന്നതിനാൽ പല തവണകളായി അല്ലാഹുവിലേക്ക് കയറി ഇറങ്ങുകയും അവസാനം 50 നേരത്തെ നമസ്കാരത്തിന്റെ പുണ്യത്തിന്റെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെ 5 നേരമാക്കി നിർണയിച്ച് ഒരു മുസ്ലിമിന് ഒഴിച്ചുകൂടാനാകാത്ത മഹത്തായ ആരാധനാകർമ്മമായി നൽകുകയും ചെയ്തത് ഈ യാത്രയിലായിരുന്നു. അതുപോലെ വേറെയും അത്ഭുതകരമായ കാഴ്ചകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യാത്രയിൽ കാണുകയുണ്ടായി. ഖുർആൻ പരാമർശിച്ചിട്ടുള്ള സിദറത്തുൽ മുൻതഹ എന്ന അത്ഭുതകരമായ വൃക്ഷത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി. അതിൽ തൂങ്ങിക്കിടക്കുന്ന അതിന്റെ ഫലങ്ങൾ വലിയ മൺഭരണിയെപ്പോലെയും അതിന്റെ ഇലകൾ ആനയുടെ ചെവികൾ പോലെയുമാകുന്നു എന്ന് നബി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 7 ആകാശങ്ങൾക്ക് മീതെ കഅബയുടെ നേരെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ മഅമൂർ എന്ന മഹത്തായ ഭവനത്തെപ്പറ്റിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു. ആ ഭവനത്തിൽ ഓരോ നിമിഷത്തിലും പ്രവേശിക്കുന്ന മലക്കുകളുടെ സംഖ്യാധിക്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ സ്വർഗനദിയായ അൽ കൗസറിനെപ്പറ്റിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു. അന്നത്തെ യാത്രയെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്ക് വിവരിച്ചു കൊടുത്തപ്പോൾ അവർ ചോദിച്ചു, നബിയെ, നിങ്ങൾ അല്ലാഹുവിനെ കാണുകയുണ്ടായോ? പ്രകാശം, ആ പ്രകാശത്തെ ഞാൻ എങ്ങനെ കാണും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കണ്ടിട്ടില്ലെന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലാഹുവിനെ ഈ ലോകത്ത് നിന്ന് ഒരാൾക്കും കാണാൻ സാധ്യമല്ല. നാളെ സ്വർഗത്തിൽ വെച്ച് മാത്രമാണ് അല്ലാഹുവിനെ കാണാൻ സാധിക്കുക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ സ്വരൂപത്തിൽ 2 തവണയാണ് കണ്ടിട്ടുള്ളത്. അതിൽ ഒന്ന് ആ സന്ദർഭത്തിലായിരുന്നു. ഇൻഷാ അല്ലാഹ് പ്രവാചക ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ഹുസൈൻ സലഫി രചിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന രചനയിൽ നിന്നും ഇസ്രാ മീറാജ് എന്ന ഭാഗം വായിച്ചു കേൾപ്പിച്ചത് സിദ്ദീഖ് സലാഹി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പലപ്പോഴും പലരുമായും നാം പിണങ്ങാറുണ്ട്. ഈ പിണക്കങ്ങളുടെ കാരണം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതെന്റെ കുഴപ്പമാണ് എന്നതിലേക്ക് എത്തിച്ചേരുമെന്നതിൽ സംശയമില്ല. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സ്വീകരിക്കുന്നൊരു പൊതുവായ നയമുണ്ട്. ഒരു വ്യക്തി നിങ്ങളോട് അതിക്രമം ചെയ്താൽ ആ വ്യക്തിക്ക് നിങ്ങൾ 70 ഒഴിവ് കഴിവുകൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ ചെയ്തത്? അത് ഇന്ന കാരണം കൊണ്ടായിരിക്കും. വീണ്ടും അത് ഇങ്ങനൊരു കാരണമായിരിക്കും. ഏ, അതുമല്ല. അങ്ങനെ 70 ന്യായങ്ങൾ തിരഞ്ഞതിനു ശേഷം എന്നിട്ടും നിന്റെ മനസ്സിന് തൃപ്തി വരില്ലെങ്കിൽ നീ ചിന്തിക്കണം, ലല്ലില ആരിഫു, അവൻ എന്തോ ഒരു കാരണമുണ്ട്, അതെനിക്കറിയാഞ്ഞിട്ടായിരിക്കും. നമ്മുടെ ഭാര്യമാതാവ്, നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അങ്ങനെ പലരുമായും ബന്ധപ്പെട്ടുമുള്ള നമ്മുടെ പിണക്കങ്ങൾക്ക് ഇതൊരു സിദ്ധൌഷധമാകും എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ ഇത്തരമൊരു നിലപാട് ഒന്ന് പരീക്ഷിച്ചറിഞ്ഞു നോക്കൂ. അപ്പോഴറിയാം മനസ്സിന്റെ ശാന്തിയും ജീവിതത്തിന്റെ സുഖവുമൊക്കെ.
5: പീസ് റേഡിയോ സായാഹ്ന പരിപാടികൾ തുടരുന്നു. ഇപ്പോൾ ഇന്ത്യൻ സമയം 8 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. പീസ് റേഡിയോയിൽ ഇനി അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി അവതരിപ്പിക്കുന്ന ചുവരെഴുത്ത് എന്ന പ്രോഗ്രാം കേൾക്കാം. ഇസ്ലാമിൻ്റെ പൗരാണിക ചരിത്രത്തെയും വ്യക്തികളെയും വസ്തുനിഷ്ഠമായി നോക്കിക്കാണുന്ന ചുവരെഴുത്ത് എന്ന പ്രോഗ്രാം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ചരിത്രങ്ങളുടെ വസ്തുതകളിലേക്കുള്ള അന്വേഷണമാണ്. നമുക്ക് കാതോർക്കാം.

0: കാലം മായ്ക്കാത്ത കാൽപ്പാടുകൾ, ചുവരെഴുത്ത്. തമസ്കരണത്തിന്റെ കരിമ്പടക്കെട്ടിലാണ് ഇന്ന് പല ചരിത്രങ്ങളും. ഈ ചരിത്രങ്ങളെ തെറ്റുദ്ധാരണകളിൽ നിന്ന് മോചിപ്പിക്കണം, വസ്തുതയുടെ തുലാവെളിച്ചത്തിലേക്ക് എടുത്തുവെക്കണം. എങ്കിൽ പലതും പകൽ പോലെ വെട്ടിത്തിളങ്ങും. ഇസ്ലാമിന്റെ പൗരാണിക ചരിത്രത്തെയും വ്യക്തികളെയും വസ്തുനിഷ്ഠമായ കോണിലൂടെ നോക്കിക്കാണുന്ന പുനരവതരണം, ചുവരെഴുത്ത്.
1: പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യരെ, ചുവരെഴുത്തെന്ന ഈ തുടർ പരിപാടിയിൽ സംസാരിച്ചു വച്ചത് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന് അധികാരവും ഭരണവും ഖിലാഫത്തും ഹസൻ റളിയല്ലാഹു തആല അൻഹു ഒഴിഞ്ഞ് കൊടുക്കുകയും അങ്ങനെ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലെ ആദ്യത്തെ രാജാവായി സ്ഥാനാരോഹണം നടത്തുകയും ചെയ്ത സംഭവമാണ്. പ്രസ്തുത വിഷയത്തിൽ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഏതാനും കാര്യങ്ങളാണ് നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. ഇന്ന് മുആവിയ റളിയല്ലാഹു തആല അൻഹുവുമായി ബന്ധപ്പെട്ട ഏതാനും വിഷയങ്ങൾ, ചരിത്ര വസ്തുതകൾ, അതാണ് നമ്മളുടെ ചുവരെഴുത്തിൽ വിഷയീഭവിക്കുന്നത്. അതിൽ ഒന്ന്, മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഇസ്ലാമത ആശ്ലേഷണമാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് എന്ന് അതൊരു വിഷയമായി പറയാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ഫതഹാക്കിയപ്പോൾ ആ മക്കം ഫതഹിൽ നിർബന്ധിതരായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവരിൽ ഒരാളാണ് മുആവിയ എന്നും, അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇതര സഹാബികളെപ്പോലെ പദവിയും സ്ഥാനവും അർഹിക്കുന്നവനല്ലെന്നും ഒരു ധാരണ പലരാലും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നിജസ്ഥിതി അറിയേണ്ടതും വസ്തുത അന്വേഷിക്കേണ്ടതും ചരിത്ര വിദ്യാർത്ഥികളായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചത് എന്ന് നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മക്കം ഫതഹ് ആകുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചാലും മക്കം ഫതഹായതിന് ശേഷം ഇസ്ലാം സ്വീകരിച്ചാലും ഇസ്ലാം സ്വീകരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ വിഷയത്തിൽ പറഞ്ഞു, വക്കുല്ലം വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാവർക്കും അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത് എവിടെയാണ്? ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫതഹി വഖാതൽ ഉലൈക അഅ്ളമു ദറജതൻ മിനല്ലദീന അൻഫഖു മിൻ ബഅദു വഖാതലു വക്കുല്ലം വഅദല്ലാഹുൽ ഹുസ്ന. അൽ ഫതഹിന് മുമ്പായി, മക്ക ഫതഹാകുന്നതിന് മുമ്പായി, അത് ഹുദൈബിയ സന്ധി ആയാലും മക്കം ഫതഹായാലും, രണ്ടഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചവർ, ധർമ്മസമരം നടത്തിയവർ, അതിനുശേഷം ചെലവഴിക്കുകയും ധർമ്മസമരം ചെയ്യുകയും ചെയ്തവർ, അവർ ഇവരോട് തുല്യരാവില്ല എന്നാണ്. അഥവാ മുമ്പ് സ്വീകരിച്ചവരോട് ശേഷം സ്വീകരിച്ചവർ തുല്യരാവുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. മുമ്പ് ചെലവഴിച്ചവർ, ധർമ്മസമരം നടത്തിയവർ, അവരാണ് കൂടുതൽ ശ്രേഷ്ഠർ, ഉത്കൃഷ്ടർ. ശേഷം സ്വീകരിച്ചവർ മുമ്പ് സ്വീകരിച്ചവരോടൊരിക്കലും തുല്യമാവുകയില്ല. ലാ യസ്തവി മിൻകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുകയാണ്. പക്ഷേ വക്കുല്ലം വഅദല്ലാഹ്, എല്ലാവർക്കും അള്ളാഹു അൽ ഹുസ്ന, സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ മക്ക ഫതഹാകുന്നതിന് മുമ്പ് സ്വീകരിച്ചാലും ശേഷം സ്വീകരിച്ചാലും ഒക്കെ ഈമാനികമായ ഒരു പര്യവസാനം വിധിക്കപ്പെട്ട സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വർഗാർഹരാണ് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹു തആല അൻഹു മക്കം ഫതഹിൽ ഇസ്ലാം സ്വീകരിച്ചു എന്ന് വന്നാൽ തന്നെ അത് അദ്ദേഹത്തിൻ്റെ മഹത്വമാണ് അറിയിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഇസ്ലാമിന് വേണ്ടി കാഴ്ചവെച്ച ത്യാഗ സന്നദ്ധമായ കർമ്മങ്ങൾ, ജിഹാദുകൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സേവന പ്രവർത്തനങ്ങൾ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വഹയെഴുത്തുകാരനായിരുന്നു മുആവിയ എന്ന് പറയുമ്പോൾ തിരുസവിധത്തിൽ എത്രമാത്രം വിശ്വസ്തനായിരുന്നു മുആവിയ റളിയല്ലാഹു തആല അൻഹു. അതേപോലെ തന്നെ അദ്ദേഹം തിരുവിയോഗശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ ആ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സേവന പ്രവർത്തനങ്ങൾ, അതെല്ലാം നമുക്ക് ചരിത്രത്തിൽ വായിക്കുവാൻ സാധിക്കും. മുആവിയ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മക്കം ഫതഹിൽ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇകഴ്ത്തി അവതരിപ്പിക്കുന്ന ചില പേനയുന്തികളുണ്ട്. അമവികളോടുള്ള വിമർശന ബുദ്ധിയും അബ്ബാസികളോടുള്ള പക്ഷപാതിത്വവും നിമിത്തം പല എഴുത്തുകാരും ചരിത്രത്തിൽ ഈ ഒരു ഭാഗം ഉദ്ധരിച്ച് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ മോശപ്പെടുത്തിയിട്ടുണ്ട്. വിശിഷ്യ ഷീ പക്ഷപാതിത്വം തലയിൽ കയറിയ ചരിത്രകാരന്മാർ മക്കം ഫതഹിൽ മക്കയിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കീഴിൽ വന്ന നിലയുറപ്പിക്കേണ്ടി വന്ന അവിടെ ഉണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികൾ അവർക്ക് ഇസ്ലാം സ്വീകരിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന രീതിയിൽ അവതരിപ്പിക്കുകയും അങ്ങനെ ആ ഒരു നിർബന്ധിതാവസ്ഥയിൽ ഇസ്ലാം സ്വീകരിച്ചു എന്ന് വരുത്തി തീർക്കുകയുമാണ് പല എഴുത്തുകാരും. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് പ്രവേശിച്ചു. മക്കയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഓരോരുത്തരോടും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും അക്രമം ഉദ്ദേശിച്ചിട്ടില്ല, രക്തചിന്തലും ഉദ്ദേശിച്ചിട്ടില്ല. അത് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അത് സാധിക്കുമായിരുന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ആക്രമിച്ചവർ, ഒരു കാലത്ത് ദ്രോഹിച്ചിരുന്നവർ, നബിയെ സ്വഗേഹത്തിൽ നിന്ന് അടിച്ചിറക്കിയവർ, അതേപോലെ തന്നെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ മാനസിക ശാരീരിക പീഡകൾക്ക് വിധേയരാക്കി സ്വന്തം നാട്ടിൽ ജീവിതം പോലും നിഷേധിച്ചവരാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ പ്രഖ്യാപിച്ചത് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചവർ നിർഭയരാണ്, സ്വന്തം ഭവനങ്ങളിൽ കഥകടച്ചിരിക്കുന്നവർ നിർഭയരാണ്, അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചവർ നിർഭയരാണെന്ന് പറഞ്ഞ് ഒരു കാലത്ത് തന്റെ എതിരാളികളായിരുന്ന ആളുകൾ അവർക്കൊക്കെയും നിർഭയത്വം പ്രഖ്യാപിച്ച് അവരോട് ആയുധപ്രയോഗത്തിന് ഒരുമ്പെടാതെ ഭവനങ്ങളിൽ നിർഭയരായി കഴിയാൻ, മസ്ജിദുൽ ഹറാമിൽ നിർഭയരായി കഴിയാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഒരു റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത് അഹുൻ കരീം വബ്നു അഖിൻ കരീം, നീ ഒരു മാന്യ സഹോദരനാണ്, മാന്യ സഹോദരന്റെ മകനാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ലാ തസ്രീബ അലൈക്കും, ഇന്നേ ദിവസം നിങ്ങൾക്കെതിരിൽ ഒരു പ്രതികാര നടപടിയുമില്ല, ഇദ്ഹബു ഫഅൻതു മുത്തലഖ,

അവർ നിർബന്ധിതനായി ഇസ്ലാമിലേക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ഇദ്ഹബു അൻതു മുത്തലഖ, ആ തുലഖായിൽ ഒരാളാണ് മുആവിയ എന്ന രീതിയിലാണ് അവതരിപ്പിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ മുആവിയ റളിയല്ലാഹു തആലാനു ഇനി അദ്ദേഹത്തിൻ്റെ ഇസ്ലാം മതാശ്രയം അതിൻ്റെ തുടക്കം അല്പം നിർബന്ധത്തിന് കീഴ്പ്പെട്ടുകൊണ്ടാണെങ്കിൽ തന്നെയും അതിൻ്റെ തുടർച്ചയും ഒടുക്കവും വളരെ ക്ഷേമമായിരുന്നു, വളരെ ഉഷാറായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഏറെ മികച്ചതായിരുന്നു. യഥാർത്ഥത്തിൽ തുടക്കവും ഇപ്പറയപ്പെടും വിധം ആയിരുന്നില്ല. മുആവിയ റളിയല്ലാഹു തആലാനു ഇസ്ലാം സ്വീകരിച്ചത് എന്ന് എന്നതിൽ ഇസ്ലാമിക ചരിത്രകാരന്മാർക്കിടയിൽ രണ്ടഭിപ്രായം കാണാം. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് അദ്ദേഹം മക്ക ഫത്ഹാകുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ആ അഭിപ്രായമാണ് പ്രബലമായിട്ടുള്ളത്. ചില ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും പറഞ്ഞു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് മക്ക ഫത്ഹായ വർഷത്തിലാണ്, ഹിജ്റയുടെ 8 മക്ക ഫത്ഹാകുന്നത്, ആ വർഷത്തിലാണ് മുആവിയ ഇസ്ലാം സ്വീകരിച്ചത് എന്ന് പറയുന്നു. ചിലർ പറയുന്നു അല്ല, അതിനു മുമ്പാണ്. അത് എന്ന്? അത് ഹിജ്റയുടെ 7 റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രസിദ്ധമായ ഉംറത്തുൽ ഖദ നിർവഹിച്ച വേളയിൽ എന്നാണ്. എന്താണ് ഉംറത്തുൽ ഖദ? ഉംറത്തുൽ ഖദ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഉംറത്തുൽ ഖദിയ എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ 6 1400 സഹാബികളുമായി മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ പുറപ്പെട്ടു. അന്ന് മക്ക ഫത്ഹായിട്ടില്ല, റിപ്പബ്ലിക് ആയിട്ടില്ല, അന്ന് ബഹുദൈവ വിശ്വാസികളുടെ കൈകളിലാണ് മക്കയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറ നിർവഹിക്കാൻ വേണ്ടി പോയി. മക്കയോടടുത്ത് എത്തിയപ്പോൾ ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖുറൈശികൾ മക്കക്കാർ തടഞ്ഞു. എന്നിട്ട് മക്കക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ പ്രവേശിക്കാൻ സമ്മതിക്കാതെ തിരിച്ചയക്കുകയാണ് ചെയ്തത്, ചില വ്യവസ്ഥകളുടെ, ഉടമ്പടികളുടെ അടിസ്ഥാനത്തിൽ. ആ ഉടമ്പടിയാണ് സുൽഹുൽ ഹുദൈബിയ, ഹുദൈബിയ സന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സുൽഹുൽ ഹുദൈബിയയിൽ ഒരു വ്യവസ്ഥയായിരുന്നു ഈ വർഷം ഉംറ ചെയ്യാതെ മുഹമ്മദ് മടങ്ങിപ്പോകണം, എന്നിട്ട് ഈ വന്ന ഉംറ അത് അടുത്ത വർഷം മുഹമ്മദിന് ചെയ്യാവുന്നതാണ്, നിർവഹിക്കാവുന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിലായിരുന്നു. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്റാമിൽ നിന്ന് വിരമിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് മടങ്ങി. അടുത്ത വർഷം അഥവാ ഹിജ്റയുടെ 7 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഉംറ അത് വീട്ടാൻ, നിർവഹിക്കാൻ വീണ്ടും വരികയുണ്ടായി. അതുകൊണ്ടാണ് ഹിജ്റയുടെ 7 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച ഉംറക്ക് ഉംറത്തുൽ ഖള, ഖളാഇൻ്റെ ഉംറ എന്ന് പേര് വരുന്നത്. ഈ ഉംറത്തുൽ ഖളാഇൽ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം ആശ്ലേഷിച്ചു, സ്വീകരിച്ചു എന്നതാണ് പണ്ഡിതന്മാരിൽ പ്രമുഖരായവർ പലരും ഉണർത്തിയിട്ടുള്ളത്. ഇമാമു ദ്ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച്, അസ്ലമ ഖബ്ല അബീഹി ഫി ഉംറത്തുൽ ഖള, ഉംറത്തുൽ ഖളാഇൽ മുആവിയ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിച്ചു. അത് ഖബ്ല അബീഹി, അദ്ദേഹത്തിൻ്റെ വാപ്പ അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പാണ്. എന്നിട്ട് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ് അദ്ദേഹത്തിൻ്റെ താരീഖുൽ ഇസ്ലാമിൽ, വവഖിയ യഖാഫു മിനൽ ഖുറൂജി ഇലൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അബീഹി, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചെങ്കിലും ഇസ്ലാമിനെ പ്രഖ്യാപിച്ചില്ല. കാരണം എന്താ? ഉപ്പ അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചില്ല, അതുകൊണ്ട് തന്നെ ഉപ്പയെ ഭയന്ന് ഇസ്ലാം സ്വീകരിച്ചത് അദ്ദേഹം പുറത്തു പറയാതെ നിൽക്കുകയും അങ്ങനെ വഅളഹറ ഇസ്ലാമഹു യൗമൽ ഫതഹി, മക്ക ഫതഹായ ആ നാളിൽ തൻ്റെ ഇസ്ലാം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. കാരണം അന്ന് അബൂ സുഫിയാൻ എന്ന പിതാവും ഇസ്ലാം സ്വീകരിച്ചു, അതുകൊണ്ട് തന്നെ ഉപ്പനെ ഭയക്കേണ്ട കാര്യമല്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇസ്ലാം സ്വീകരിച്ചത് പിന്നീട് തുറന്ന് പറയുകയും അത് പ്രകടിപ്പിക്കുകയും ഉണ്ടായി. ഇതാണ് ഇമാം അൽ ഹാഫിളു ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ഉണർത്തിയത്. ഇതാണ് ശരിയായ അഭിപ്രായം. മുആവിയ റളിയല്ലാഹു തആല ഇസ്ലാം സ്വീകരിച്ചത് മക്ക ഫത്ഹാകുന്നതിന് മുമ്പാണ്. മക്ക ഫത്ഹാകുന്നത് ഹിജ്റയുടെ 8 എന്നാൽ ഹിജ്റയുടെ 7 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറത്തുൽ ഖദ നിർവഹിക്കുവാൻ വേണ്ടി വന്ന സന്ദർഭത്തിൽ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ വിഷയത്തിൽ മറ്റൊരു സംഭവമുണ്ട്. അതെന്താ? ഇമാം ബുഖാരിയും മുസ്ലിമും

0: ചെയ്യുന്ന ഇബ്നു അബ്ബാസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുആവിയ റളിയല്ലാഹു തആലാ പറയാണ്, ഖസ്സർതു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബിമിഷ്കസിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഞാൻ ഒരു കത്രിക കൊണ്ട് വെട്ടിച്ചുരുക്കി എന്ന്. ഇവിടെ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുടി മുആവിയ റളിയല്ലാഹു തആലാനു കത്രിക കൊണ്ട് വെട്ടിച്ചുരുക്കി എന്ന് പറയുമ്പോൾ അതെപ്പോഴാണ്? അതൊരു ഉംറയെ തുടർന്നാണ്. ഹജ്ജത്തുൽ വദാഇൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തല മുണ്ഡനം ചെയ്യുക ചെയ്തത്. ഹജ്ജത്തുൽ വദാഇ അത് ഹിജ്റയുടെ 10-ലാണ്. മുആവിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുടി വെട്ടിയത് ഒരു ഉംറയെ തുടർന്നാണ്. ഹജ്ജത്തുൽ വദാഇൽ അബൂ തൽഹ റളിയല്ലാഹു തആലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ തല മുണ്ഡനം ചെയ്തു, എന്നിട്ട് ആ മുടി വിതരണം ചെയ്ത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാം, ഹദീസ് ഗ്രന്ഥങ്ങളിൽ വായിക്കാം. അപ്പോൾ ഹജ്ജത്തുൽ വദാഇ അല്ല ഇവിടെ ഉദ്ദേശം. പിന്നെ എപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുടി മുആവിയ റളിയല്ലാഹു തആലാ വെട്ടിയത്? അത് പല പണ്ഡിതന്മാരും ഉണർത്തി, ഉംറത്തുൽ ഖളാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചു ഹിജ്റയുടെ 7-ൽ. ആ ഉംറയെ തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുടി മുണ്ഡനം ചെയ്യുകയല്ലേ ചെയ്തത്, പ്രത്യുത വെട്ടുകയാണ് ചെയ്തത്. അതും നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് മുടി വെട്ടിക്കൊടുത്തത് അത് മുആവിയ റളിയല്ലാഹു തആലാനു ആയിരുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുള്ളാഹി പോലുള്ളതായ പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വിഷയം ഉംറത്തുൽ ഖളാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല മുടി വെട്ടിക്കൊടുത്തത്, തലമുടി റസൂലുള്ളാഹിക്ക് വെട്ടിക്കൊടുത്തത് മുആവിയ റളിയല്ലാഹുവാണ്. അപ്പോൾ അന്ന് അദ്ദേഹം മുസ്ലിമാണ് എന്നർത്ഥം. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം, മക്കം ഫതഹിന് മുമ്പ് മുആവിയ റളിയല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്ലാം ആശ്രയിച്ചിട്ടുണ്ട്, ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയം ഇവിടെ നമ്മൾ ഉണർത്താൻ കാരണം, മുആവിയ റളിയല്ലാഹു തആലാൻ്റെ ഇസ്ലാം മത ആശ്രയണം അത് മക്കം ഫതഹിൽ കുറേ ആളുകൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു നിർബന്ധിതാവസ്ഥയിലെന്നോണം ഇസ്ലാം പ്രഖ്യാപിച്ച രീതിയിൽ പ്രഖ്യാപിക്കലായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കുന്ന വിഷയത്തിൽ ഒരു തിരിച്ചറിവിന് വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ മക്കം ഫതഹിന് മുമ്പ് സ്വീകരിച്ചാലും മക്കം ഫതഹിന് ശേഷം സ്വീകരിച്ചാലും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ ഇസ്ലാം മതം അനുസരിച്ച് ജീവിച്ച് അതിനനുസരിച്ചുള്ള ഒരു മരണം ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നോട്ടം. മുആവിയ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹം ഇസ്ലാമികമായി ജീവിക്കുകയും പിന്നീട് അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ഏറെ സേവനങ്ങൾ നിർവഹിക്കുകയും ത്യാഗം സമ്പൂർണമായ പ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്ത മഹാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ തബൂക്ക് യുദ്ധത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പങ്കെടുത്ത മഹാനാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു. നമുക്കറിയാം സൂറത്ത് തൗബയിൽ അല്ലാഹു സുബ്ഹാന തആല ലഖദ് താബല്ലാഹു അലൻ നബി എന്ന് തുടങ്ങി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കും മുഹാജിർ അൻസാറുകൾക്കും വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാന തആല അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അല്ലാഹു പ്രശംസിച്ച് പറഞ്ഞൊരു വിഭാഗം ആളുകളുണ്ട്. അതാരാണ്? തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുത്ത വിശ്വാസികളാണ്. അവരുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചു എന്ന് പറഞ്ഞ അവരെ പുകഴ്ത്തി പറഞ്ഞില്ലേ? കപട വിശ്വാസികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അവതീർണമായ ആയത്താണത്. അല്ലാഹു സുബ്ഹാന തആല പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു എന്ന് വിശേഷിപ്പിച്ച ആ വിഭാഗത്തിലെ ഒരാളാണ് മുആവിയ റളിയല്ലാഹു അൻഹു. കാരണം എന്താ? അദ്ദേഹം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം തബൂക്കിൽ പങ്കെടുത്തു എന്നുള്ളതാണ്, തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അതേപോലെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വഹ്യ എഴുത്തുകാരനായിരുന്നു മുആവിയ റളിയല്ലാഹു തആല അൻഹു. പലതവണ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഹ്യ ഇറങ്ങുമ്പോൾ മുആവിയയുടെ അടുക്കലേക്ക് ആളെ പറഞ്ഞയക്കുകയും അങ്ങനെ അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി തനിക്ക് അവതീർണമായ വഹ്യ എഴുതി വെക്കാൻ രേഖപ്പെടുത്താൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതേപോലെ സമുദ്രം താണ്ടി ഒരു നാവികപ്പട പോയി, അവർ രാജാക്കന്മാർ രാജസിംഹാസനത്തിന് എന്ന പോലെ യുദ്ധം നയിക്കും, അവരെല്ലാവരും ഫഖദ് ഔജബു സ്വർഗം അനിവാര്യമാക്കി, അല്ലെങ്കിൽ സ്വർഗം അനിവാര്യമാക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ചു എന്ന കർത്തത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഉമ്മു ഹറാം ബിന്ത് മിൽഹാൻ റളിയല്ലാഹു അൻഹയിൽ നിവേദനം ചെയ്യുന്ന പ്രസിദ്ധമായ ഹദീസ്, നാവികപ്പട അവർ സ്വർഗം അനിവാര്യമാക്കി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ആ നാവികപ്പടയിൽ അതിൻ്റെ ചീഫ് ഇൻ കമാൻഡർ മുആവിയ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു, മനസ്സിലാക്കുന്നു. അപ്പോൾ അത് മുആവിയ റളിയല്ലാഹു തആലന്റെ സ്ഥാനം അറിയിക്കുന്നതാണ്. ഇതേപോലെ കുറേ വിഷയങ്ങൾ ഇൻഷാ അള്ളാ ഒരു പിന്നെ അടുത്ത വിഷയത്തിൽ മുആവിയ റളിയല്ലാഹു തആലന്റെ സ്ഥാനം അറിയിക്കുന്ന ഏതാനും വിഷയങ്ങൾ, അതേപോലെ തന്നെ തിരുമൊഴികൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. പിന്നെ അതേപോലെ മഹത്തുക്കളുടെ വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇവിടെ ഒരു ഭാഗം ഈ ഒരു വിഷയത്തിൽ മുആവിയ റളിയല്ലാഹു തആലനെ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സഹാബിയാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ മുആവിയ റളിയല്ലാഹു തആലൻഹു സഹാബികളിലേക്ക് കടന്നു ചെല്ലാനുള്ള അല്ലെങ്കിൽ സഹാബികളുടെ മുമ്പിൽ ഒരു മറ മാത്രമാണ്. മുആവിയ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മറ ആരെങ്കിലും പിച്ച് ചീന്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അവർ മുആവിയയല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്, പിന്നെ മുആവിയക്കപ്പുറം ആ മറയ്ക്ക് പിന്നിലുള്ള സഹാബികളെയാണ് ഉദ്ദേശിച്ചത്. സഹാബികളെ മുഴുവൻ ഇകയ്ത്തുവാനും മോശപ്പെടുത്തുവാനും അവർ മുആവിയയാകുന്ന മറ പിച്ച് ചീന്തുക മാത്രമാണ് ചെയ്യുന്നത്, അതായിരുന്നു അവരുടെ ഉന്നം. യഥാർത്ഥത്തിൽ മുആവിയ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിലെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ, അതേപോലെ സച്ചരിതരായ മഹത്തുക്കളുടെ വിശദീകരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരു നല്ല മാതൃകാപരമായ ഒരു ചരിത്രമാണ് മുആവിയ റളിയല്ലാഹുവിൻ്റെ ചരിത്രം എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. തൽപര കക്ഷികൾ വിശിഷ്യ ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടത് അബ്ബാസി ഖിലാഫത്തിലാണ്. അബ്ബാസി ഖിലാഫത്തിൽ പേനയന്തികളായ പല എഴുത്തുകാരും പല ചരിത്രകാരന്മാരും അമവികളോട് എതിരിൽ വികാരം വെച്ചു പുലർത്തിയിട്ടാണ് അവരുടെ തൂലികയുന്തിയിട്ടുള്ളത് എന്നുള്ളതൊരു ചരിത്ര വസ്തുതയാണ്. അതുകൊണ്ട് അവരുടെ രചനകളിൽ പല വരികളും അവർ അമവികൾക്കെതിരിൽ വിശിഷ്യ മുആവിയ, അദ്ദേഹത്തിൻ്റെ ഉപ്പയായ അബൂ സുഫിയാൻ, അതേപോലെ തന്നെ അമവി ഭരണാധികാരികളായിട്ടുള്ള മുആവിയ റളിയല്ലാഹുവിൻ്റെ ശേഷക്കാർ അവരെ കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. പല ആരോപണങ്ങളുമുണ്ട്, പക്ഷേ അതിൽ ഈ ഒരു ഭാഗം ഒരു പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ട് ഇവിടെ ഈ ചുവരെഴുത്തെന്ന നമ്മുടെ ഈ പംക്തിയിൽ അത് ഒന്ന് വിശദീകരിച്ചു എന്ന് മാത്രം. അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ മുആവിയ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട് ഉണർത്തിയ വരികൾ ചിലത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം മഹനീയനായിരുന്നു സഹാബിയായ മുആവിയ എന്ന് നമുക്ക് നന്നേ ബോധ്യപ്പെടും. ഇമാം ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുല്ല പറയുന്നു, വ മുആവിയത്തു ഖാലുൽ മുഅ്മിനീൻ വ കാതിബു വഹീല്ലാ വ അഹദുൽ ഖുലഫ വ അഹദു ഖുലഫായിൽ മുസ്ലിമീൻ റളിയല്ലാഹു അൻഹും. മുആവിയ മുഅ്മിനീങ്ങളുടെ ഖാൽ എന്ന് പറഞ്ഞാൽ അമ്മാവൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാണ്. നബിയുടെ ഭാര്യമാരിൽ ഒരാളാണ് മുആവിയ റളിയല്ലാഹു അൻഹയുടെ അനുവിൻ്റെ സഹോദരി ഉമ്മു ഹബീബ റംല ബിന്ത് അബീ സുഫിയാൻ. അപ്പോൾ റംല എന്ന ഉമ്മു ഹബീബയുടെ സഹോദരനാണ് മുആവിയ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ വിശ്വാസികളുടെ മാതാക്കൾ. അപ്പോൾ മാതൃ സഹോദരൻ എന്ന നിലക്കാണ് ഇവിടെ മുആവിയ റളിയല്ലാഹുവിനെ ഇബ്നു ഖുദാമ അറിയിക്കുന്നത്. അതേപോലെ വഖാതിബു വഹീല്ല, അള്ളാഹുവിൻ്റെ വഹി എഴുതിയ വ്യക്തിയാണ് മുആവിയ. പിന്നെ വാഹദു ഖുലഫായിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലെ ഖലീഫമാരിൽ ഒരാൾ. ഇത് ഇബ്നു ഖുദാമയുടെ വർണ്ണനയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറയാണ്, വത്തഫഖൽ ഉലമാ വഅലാ അന്ന മുആവിയത അഫ്ളു മുലൂക്കി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ രാജാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് മുആവിയ എന്നതിൽ പണ്ഡിതർ ഏകോപിച്ചിരിക്കുന്നു. ഫൈനൽ അർബഅത ഖബ്ലഹു കാനു ഖുലഫാ നബുവത്തിൻ, കാരണം മുആവിയ റളിയല്ലാഹുവിൻ്റെ മുമ്പ് നാല് പേർ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, അവർ ഖുലഫാ നബുവ നബുവത്തിനെ തുടർന്നുള്ള ഖലീഫമാരായിരുന്നു. വഹു അവ്വലുൽ മുലൂഖ്, മുആവിയ ആകട്ടെ രാജാക്കന്മാരിൽ ആദ്യത്തെ വ്യക്തിയാണ്. കാന മുൽക്കുഹു മുൽക്കൻ വറഹ്മ, മുആവിയയുടെ രാജഭരണം അത് രാജഭരണവും കാരുണ്യവുമായിരുന്നു. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നത്. തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഫലം യകുൻ മിൻ മുലൂക്കിൽ മുസ്ലിമീന ഖൈറു മിൻ മുആവിയ, മുആവിയയേക്കാൾ ശ്രേഷ്ഠനായ രാജാക്കന്മാർ മുസ്ലിമീങ്ങളിൽ ഉണ്ടായിട്ടില്ല. വലാ കാന നാസു ഫി സമാനി മുൽക്കി മിൽ മുലൂക്കി ഖൈറു മിൻഹും ഫി സമാനി മുആവിയ, മുആവിയയുടെ കാലത്ത് ജനങ്ങൾ എത്രമാത്രം ഉത്തമരായിരുന്നുവോ ആ ഒരവസ്ഥ ഒരു രാജാക്കന്മാരുടെയും കാലഘട്ടത്തിൽ ജനങ്ങൾക്കുണ്ടായിട്ടില്ല. ഇതും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തെക്കുറിച്ച് ഉണർത്തിയതാണ്. ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുള്ള മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ തർജ്ജമ നൽകവേ പറഞ്ഞത്, വഅജ്മഅത്തി റഅായ അലാ ബൈഅതിഹി ഫീ സനത്തി 41, ഹിജ്റയുടെ 41 മുആവിയയ്ക്കുള്ള അനുസരണ പ്രതിജ്ഞയിൽ പ്രജകളെല്ലാവരും ഏകോപിച്ചു. അഥവാ ഹിജ്റയുടെ 40 ഹസർ റളിയല്ലാഹു തആല അൻഹു സ്ഥാനം ഒഴിഞ്ഞു. 41 മുആവിയ റളിയല്ലാഹു തആല അൻഹു അധികാരം ഏൽക്കുന്നത്. അതോടുകൂടിയിട്ട് എല്ലാവരും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്തു? ബൈഅത്ത് ചെയ്യുകയുണ്ടായി. ആ ഒരു അവസ്ഥ ഹസൻ റളിയല്ലാഹു തആല അൻഹു പോലും കിട്ടിയിട്ടില്ല. കാരണം ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഇറാഖിലുള്ളവർ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും സിറിയക്കാർ സമ്മതിച്ചിരുന്നില്ല. പക്ഷേ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ വിശാല മനസ്കതയിൽ അദ്ദേഹം സ്ഥാനം മുആവിയക്കൊഴിഞ്ഞു തുടങ്ങിയപ്പോൾ എല്ലാവരും ഹിജാസുകാരും ഇറാഖുകാരും സിറിയക്കാരും എല്ലാം അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യുകയാണ് ഉണ്ടായത്. ഫലം യസൽ മുസ്തഖില്ലൻ ബിൽ അംരി ഫി ഹാദിഹിൽ മുദ്ദത്തി ഇലാ ഹാദിഹി സന അല്ലത്തി കാനത്ത് ഫിഹാ വഫാതുഹു. എന്നിട്ട് പറയാണ് മുആവിയ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം 41 അധികാരമേറ്റു. അദ്ദേഹം 60 മരണപ്പെടുന്നത്. അതുവരേക്കും ഇതേപോലെയായിരുന്ന അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാഖുകാരും സിറിയക്കാരും ഈജിപ്റ്റുകാരും ഹിജാസിലുള്ളവരുമെല്ലാം അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ ഒത്തുജീവിച്ചു എന്നുള്ളതാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള അൽ ബിദായ വൻ നിഹായയിൽ ഉണർത്തുന്നത്. ഇബ്നു കസീർ പറയാണ്, കാന ഹലീമൻ വഖൂറൻ റഈസൻ സയ്യിദൻ ഫിന്നാസ്. വിവേകിയായിരുന്നു, പ്രൗഢനായിരുന്നു, അതേപോലെ ജനങ്ങളിൽ നേതാവായിരുന്നു. കരീമൻ ആദിലൻ ഷഹ്മൻ. പ്രതിഭയായിരുന്നു, നീതിമാനായിരുന്നു, ഔദാര്യവാനായിരുന്നു. ഇത് ഇമാം ഇബ്നു കസീർ മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച് ഉണർത്തിയ വരികളാണ്. കാന ജയ്യിദ സീറത്തി ഹസന തജാവുസി ജമീലൽ അഫ്വി കസീറ സിത്രി റഹിമഹുല്ലാഹു തആല. ഇബ്നു കസീർ പറയാണ്, അദ്ദേഹത്തിൻ്റെ ചരിത്രം നല്ല ചരിത്രമാണ്. വിട്ടുവീഴ്ചയുള്ള വ്യക്തിയാണ്, മാപ്പേകുന്ന നല്ല രീതിയിൽ മാപ്പേകുന്ന വ്യക്തിയായിരുന്നു തുടങ്ങി. ഇതേപോലെ അദ്ദേഹം വളരെ നല്ല സ്വഭാവങ്ങളുള്ള ആളായിരുന്നു എന്ന് ഇബ്നു കസീർ റഹിമഹുള്ള പറയാണ്. ഇമാം ഇബ്നു അബിൽ ഇസ്സുൽ ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വഅവ്വലു മുലൂക്കിൽ മുസ്ലിമീൻ മുആവിയത്തു വഹുവ ഖൈറു മുലൂക്കിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളിലെ ആദ്യത്തെ രാജാവാണ് മുആവിയ. അദ്ദേഹം മുസ്ലിം രാജാക്കന്മാരിലെ ഏറ്റവും ശ്രേഷ്ഠനാണ്. ഇമാമു ദഹബി താരിഖുൽ ഇസ്ലാമിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിയർ ആലാമു നുബലയിൽ മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച് പറയാണ്, അമീറുൽ മുഅ്മിനീൻ മലിക്കുൽ ഇസ്ലാം. ഇസ്ലാമിൻ്റെ രാജാവ്, അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീർ. അതേപോലെ അദ്ദേഹം പറയാണ്, വ മുആവിയത്തു മിൻ ഖിയാരിൽ മുലൂക്കിൽ ലദീന ഗലബ അദ്ലുഹും അലാ ദുൽമിഹിം. രാജാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിരുന്നു മുആവിയ. എങ്ങനെയുള്ള രാജാക്കന്മാർ? അക്രമത്തേക്കാൾ നീതി മികച്ചു നിന്നിരുന്ന രാജാക്കന്മാർ, അവരിൽ ശ്രേഷ്ഠനാണ് മുആവിയ. ഇതൊക്കെ ഇസ്ലാമിക ലോകത്ത് ചരിത്രമെഴുതിയ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരാണ്. ഒരു വിഭാഗത്തോട് പക്ഷപാതിത്വം പുലർത്തി, മറ്റൊരു വിഭാഗത്തോട് അവഗണന വെച്ച് പുലർത്തി രചന നടത്തിയ എഴുത്തുകാരല്ല. പിന്നെയോ, നീതിയുടെ തുലാസിൽ ചരിത്രം പഠിച്ച് എഴുതിയ പണ്ഡിതന്മാർ, അതേപോലെ തന്നെ ആളുകളെ അളന്നു മനസ്സിലാക്കിയ പണ്ഡിതന്മാർ, അവരുടെ രചനകളിൽ മുആവിയ റളിയല്ലാഹു തആല അൻഹു ആരി എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ഇമാം ഇബ്നു ഖുദാമ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ, അതേപോലെ ഇമാമു ദഹബി തുടങ്ങിയ മഹത്തുക്കൾ. നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രം നമ്മൾ യഥാവിധം വായിക്കുവാൻ അവലംബിക്കുന്ന ചരിത്ര പുരുഷന്മാരാണ്, ചരിത്രകാരന്മാരായ പണ്ഡിതന്മാരാണ് ഇവരെല്ലാം. അപ്പോൾ അവരുടെയൊക്കെ രചനകളിൽ മുആവിയക്കുള്ള വർണ്ണനകളാണ് നമ്മളിവിടെ കേൾക്കുകയുണ്ടായത്. എന്നാൽ പക്ഷപാതികളായ പല ചരിത്രകാരന്മാരും ചരിത്രം എഴുതിയപ്പോൾ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ വളരെ മോശമായ രീതിയിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം ഇവിടെ ഇന്ന് നമ്മൾ എടുത്ത് ഉദ്ധരിച്ചു.
1: ജസാകുമുല്ലാ ഖൈർ. അബ്ദുൽ ജബ്ബാർ അബ്ദുല്ല അൽ മദീനി അവതരിപ്പിച്ച ചുവരെഴുത്തി എന്ന പ്രോഗ്രാമാണ് നിങ്ങൾ

0: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലയ്ക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

0: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ക്ലാസ് എടുത്തുകൊണ്ട് മുസ്തഫ അൻസാരി എപ്പിക്കാട് നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തിൽ പല പ്രാർത്ഥനകളും അനിവാര്യഘട്ടത്തിലും അല്ലാത്ത സമയങ്ങളിലുമെല്ലാം ജീവിതത്തിൽ ഒരു തുടർച്ചയായ ജീവിതത്തിലെ ഓരോ ഇബാദത്തുകളുടെയും അമലുകളുടെയും ഭാഗമായി നമ്മൾ നിർവഹിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന എന്നുള്ളത്. ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ചാണ്. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനകൾ ഹദീസുകളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നാം ചൊല്ലേണ്ട പ്രാർത്ഥനകളുണ്ട്, അഥവാ മഴയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതുണ്ട്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മഴ ലഭിച്ച ശേഷം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അമിതമായി പ്രയാസങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അവിടെയും നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഏറ്റവും പരമപ്രധാനമായി മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ജീവിതത്തിൽ അനിവാര്യമാണ്. പ്രാർത്ഥനയോടൊപ്പം നമ്മൾ വ്യത്യസ്തമായ രൂപത്തിൽ വ്യത്യസ്തമായ സാഹചര്യത്തിൽ പ്രാർത്ഥനകൾ മഴയുടെ വിഷയത്തിൽ നമുക്ക് നിർവഹിക്കാനുണ്ട്. അഥവാ മഴയ്ക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമസ്ഖിന ഗൈസൻ മുഈസൻ മരീഅൻ മുരീഅൻ നാഫിഅൻ ഗൈറ ലാദിൻ ആജിലൻ ഗൈറ ആജിലിൻ. വളരെ ഹൃദ്യമായ ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമസ്ഖിന ഗൈസൻ മുഈസ, അല്ലാഹുവേ ഞങ്ങൾക്കിനി മഴ വർഷിപ്പിക്കണമേ. അല്ലാഹുമസ്ഖിന ഗൈസൻ മുഈസൻ, സഹായപ്രദവും സുഖപ്രദവും ആരോഗ്യപ്രദവുമായ മഴ ഞങ്ങൾക്ക് കാലതാമസമില്ലാതെ ഉടനെ തരണമേ. ആജിലൻ ഗൈറ ആജിലിൻ, ആജിലൻ ഗൈറ ആജിലിൻ, അഥവാ ഉടനെ നൽകാനാണ്, കാലതാമസമില്ലാതെ. അത് എങ്ങനെയുള്ളതാവണം? ഉപകാരപ്രദമായതും അഥവാ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ മറ്റു ആയി മാറാതെ ഉപദ്രവകരമല്ലാത്തതും ആക്കേണമേ എന്നാണ് ഈ പ്രാർത്ഥനയിൽ നാം ഓരോരുത്തരും നിർവഹിക്കേണ്ടത്. എന്തൊക്കെ കാര്യമാണ് സഹോദരങ്ങളെ ഈ ഒരു ഒറ്റ പ്രാർത്ഥനയിലൂടെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്? സഹായം ചോദിക്കുന്നുണ്ട് അല്ലേ, സുഖപ്രദമാകാൻ വേണ്ടി ആരോഗ്യപ്രദമാകാൻ വേണ്ടി ഒക്കെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു മസ്കിന ഐസൻ അല്ലേ, മുഈസൻ മരീഅൻ മുരീഅൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അത് ഏറ്റവും കൃത്യമായ രൂപത്തിൽ ചോദിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രവുമല്ല, മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹുവേ പ്രയോജനപ്രദമായ മഴ നൽകേണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ മഴ പെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ മഴ നമുക്ക് ഒരു പക്ഷേ നാം വിചാരിച്ച പല കാര്യങ്ങൾക്കും അനുകൂലമല്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ നമ്മൾ ആ സമയത്ത് പലപ്പോഴും ആ മഴയെ ശപിക്കുന്ന അല്ലെങ്കിൽ മഴയോട് ഒരു വെറുപ്പ് ഉളവാക്കുന്ന രൂപത്തിൽ സംസാരിച്ചു പോകുന്ന ആളുകളുണ്ട്. എന്നാൽ ആ സമയത്ത് അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅൻ എന്ന പ്രാർത്ഥന ഉരുവിടാൻ നാം മറന്നുപോകാൻ പാടില്ല. ഇനിയോ മഴ ലഭിച്ച ശേഷമാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മുത്തുർന ബിഫദ്ലില്ലാഹി വറഹ്മതിഹി എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മുത്തുർന ബിഫദ്ലില്ലാഹി വറഹ്മതിഹി എന്ന് നാം പ്രാർത്ഥിക്കണം. അള്ളാഹുവിൻ്റെ ഔദാര്യത്താലും കാരുണ്യത്താലും ഞങ്ങൾക്ക് മഴ ലഭിച്ചിരിക്കുന്നു എന്ന ആ ഒരു പ്രാർത്ഥന നമുക്ക് നിർവഹിക്കാൻ സാധിക്കണം. അപ്പോൾ സുപ്രധാനമായും മൂന്ന് പ്രാർത്ഥനകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ പ്രാർത്ഥന മഴയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹുമസ്ഖിന ഗൈസൻ മുഈസൻ മരീഅൻ മുരീഅ നാഫിഅൻ ഗൈറ ലാദിൻ ആജിലൻ ഗൈറ ആജിലിൻ എന്ന പ്രാർത്ഥന. ഇനി മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അതേപോലെ മഴ ലഭിച്ചതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മുത്തുർണ ബിഫദലില്ലാഹി വറഹ്മത്തിഹി, മുത്തുർണ ബിഫദലില്ലാഹി വറഹ്മത്തിഹി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഇനിയോ നമുക്ക് മഴ വേണ്ടതിലേറെ നമുക്ക് മഴ ലഭിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള മഴ നാട്ടിൽ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആ ഒരു പക്ഷേ ചില സമയങ്ങളിൽ മഴ നമുക്ക് ചില തടസ്സങ്ങൾ സൃഷ്ടിക്കാനും കാരണമാണ്. പ്രതീക്ഷിക്കാതെ വരുന്ന ചില മഴ, നമ്മൾ വിചാരിക്കാത്ത അല്ലെങ്കിൽ കാലങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ മുൻ പരിചയം വെച്ച് സാധാരണ ഒരു സമയത്ത് മഴ ഉണ്ടാകാറേ ഇല്ലാത്ത ചില സമയങ്ങളുണ്ടാകും. ആ സമയത്ത് യാദൃശ്ചികമായിട്ട് ഒരു പക്ഷേ മഴ വരുമ്പോൾ, അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴ തന്നെ അത് നമുക്ക് ഒരു പ്രയാസകരമായ അവസ്ഥയിലേക്ക് വരുമ്പോൾ തീർച്ചയായും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, അല്ലാഹുമ്മ അലൽ ആഖാമി വല്ലിറാബി വബുതൂനിൽ ഔദിയതി വമനാബിതി ശജരി എന്നാണ്. അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ബാക്കി അതിൻ്റെ കൂടെ അല്ലാഹുമ്മ അലൽ ആഖാമി വല്ലിറാബി വബുതൂനിൽ ഔദിയതി വമനാബിതി ശജരി എന്ന പ്രാർത്ഥന കൂടി ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആ പ്രാർത്ഥന മുഴുവനായി ചൊല്ലാൻ സാധിക്കേണ്ടതുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, ഈ മഴ ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് ആക്കേണമേ, ഞങ്ങളുടെ മേൽ നാശമായി ആക്കരുതേ, മുകളിലും തായ്വരകളിലും മരങ്ങളുടെ വേരുകളിലും നീ ഇത് പെയ്യിക്കേണമേ എന്ന ഒരു പ്രാർത്ഥന നമുക്ക് ചൊല്ലാൻ സാധിക്കും. അതുകൊണ്ട് ഈ പ്രാർത്ഥനകൾ നമ്മൾ നിർവഹിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവിടുന്ന് ഒരിക്കൽ മിമ്പറിൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ്, ഈ കൃഷിയും കാലികളും ഒക്കെ മഴ വെള്ളം ഇല്ലാത്തതിൻ്റെ പേരിൽ അവിടെ ജീവനൊടുങ്ങിയ സാഹചര്യം ഉണ്ടായപ്പോൾ പ്രവാചകനോട് വന്ന് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചു, പക്ഷേ പിറ്റേ ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ ഈ ആവശ്യപ്പെട്ട ആൾ തന്നെ വന്നിട്ട് പറയുന്നതായി ചരിത്രത്തിൽ കാണാം, ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ മഴ ലഭിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ് മഴയുടെ കാരണം എന്ന് പറയുമ്പോൾ, അവിടുന്ന് അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്ന സാഹചര്യത്തിൽ നമ്മൾ ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ നമ്മിലേക്ക് വരുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന കൂടിയാണ് അവസാനമായി സൂചിപ്പിച്ചത്. അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, അല്ലാഹുമ്മ അലൽ ആഖാമി വല്ലിറാബി വബുതൂനിൽ ഔദിയതി വമനാബിതി ശജരി എന്നത്. അതുകൊണ്ട് ഈ പ്രാർത്ഥനകൾ സദാസമയങ്ങളിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രാർത്ഥിക്കാൻ കൂടിയുള്ള ഒരു പഠനം നമ്മൾ നടത്തേണ്ടതുണ്ട്. തീർച്ചയായും നാം ഓരോരുത്തരും മുന്നേറുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ക്ലാസ് എടുത്തത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിൻ്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇപ്പോൾ സൂറത്തുൽ ഇബ്രാഹിമിലെ 37-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഫവാസ് ഫൈറൂസ് നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് സൂറത്തു ഇബ്രാഹിമിലെ 36 വചനങ്ങളാണ് നാം പഠിച്ചത്. ഇന്ന് ഇൻഷാ അല്ലാ സൂറത്തു ഇബ്രാഹിമിലെ തന്നെ 37-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ആദ്യമായിക്കൊണ്ട് ഞാനതൊന്ന് പാരായണം ചെയ്യാം.

ذريتي بواد غير ذي زرع بواد غير ذي زرع

0: അൽഹംദുലില്ലാ. സൂറത്ത് ഇബ്രാഹിമിലെ 37 വചനങ്ങളാണ് ഇന്നത്തോടുകൂടി നാം പഠിച്ചത്. ശ്രോതാക്കൾ, ഇതുവരെയുള്ള ആയത്തുകൾ മനഃപ്പാഠമാക്കുവാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിം 37-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഫവാസ് ഫൈറോസ്.
2: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവും ഒക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് നുറുങ്ങുകൾ, സത്യവിശ്വാസിനിയുടെ മഹത്വങ്ങൾ. രചന നിർവഹിച്ചത് ഷമീർ മദീനി. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: പെൺകുഞ്ഞിന്റെ ജന്മത്തെ പൊതുവിൽ ഒരു ഭാരമായി കാണുന്ന സ്ഥിതി മുൻകാലങ്ങളിലുണ്ടായിരുന്നു. തനിക്ക് പിറന്നത് പെൺകുഞ്ഞായിപ്പോയി എന്ന കാരണത്താൽ അപമാനം സഹിക്കവയ്യാതെ ആ പിഞ്ചുകുഞ്ഞിനെ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്ന ഒരു പഴയകാല സമൂഹമുണ്ടായിരുന്നു. ഗർഭാവസ്ഥയിൽ തന്നെ കുഞ്ഞിന്റെ ലിംഗനിർണയം നടത്തി അബോർഷന് വിധേയമാക്കുന്ന ആധുനിക സമൂഹവും ആ പഴയകാല സമൂഹവും ഒരേ മാനസിക നിലവാരത്തിലുള്ളതാണ് എന്നതല്ലേ ശരി? ഇവിടെയാണ് പെണ്ണായി പിറന്ന ഏതൊരു വ്യക്തിയും മുസ്ലിമായി പിറക്കാനും മുസ്ലിം സ്ത്രീയായി ജീവിക്കാനും കഴിഞ്ഞതിലെ മഹത്വവും അനുഗ്രഹങ്ങളും തിരിച്ചറിയേണ്ടത്, നാം അറിയേണ്ട കാര്യങ്ങൾ. ആണായി പിറക്കുന്നതും പെണ്ണായി പിറക്കുന്നതും നമ്മുടെ ആരുടെയെങ്കിലും ഇഷ്ടമോ സമ്മതമോ അനുസരിച്ചല്ല, മറിച്ച് സൃഷ്ടാവായ അള്ളാഹുവിന്റെ തീരുമാനമാണത്. അള്ളാഹു പറയുന്നു, അള്ളാഹുവിനാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ പ്രദാനം ചെയ്യുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെയും പ്രദാനം ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 42:49. അതിനാൽ അള്ളാഹുവിന്റെ തീരുമാനം അംഗീകരിച്ച് അതിനോട് തികച്ചും ക്രിയാത്മകമായി മാത്രം സമീപിക്കുകയാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. ആണല്ലെങ്കിൽ പെണ്ണ് എന്നതിലുപരി സൃഷ്ടാവിന്റെ മാർഗനിർദ്ദേശങ്ങൾ അംഗീകരിച്ചും അതിന് കീഴ്പ്പെട്ടും ജീവിക്കാനുള്ള ഒരു മനസ്സ് അഥവാ ഹിദായത്ത് കിട്ടി എന്നതാണ് ഏറ്റവും വലിയ മഹാഭാഗ്യം. മറ്റുള്ളവർ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും തന്നിഷ്ടങ്ങളെയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും പിൻപറ്റ് ജീവിക്കുമ്പോൾ ഒരു വിശ്വാസി തന്റെ ജീവിതത്തിലാകമാനം സൃഷ്ടാവിന്റെ മാർഗനിർദ്ദേശങ്ങളെയാണ് പിൻപറ്റുന്നത്. ഇത് അതിമഹത്തായ ഒരു അനുഗ്രഹമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇരിക്കുന്നതും കിടക്കുന്നതും തിന്നുന്നതും കുടിക്കുന്നതും തുടങ്ങി എല്ലാ മേഖലകളിലും സൃഷ്ടാവിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഇടപെടുന്ന സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്നത് അവർണ്ണനീയമായ ആത്മസംതൃപ്തിയും മനസ്സമാധാനവുമാണ്. ശുചിത്വത്തിന്റെ കാര്യത്തിലും മറ്റുള്ളവരോടുള്ള പെരുമാറ്റങ്ങളുടെ കാര്യത്തിലും ഇടപാടിലുമെല്ലാം ദൈവിക മാർഗദർശനമാണ് വിശ്വാസിയെ നയിക്കുന്നത്. അപ്പോൾ മുഖം നിലത്തുകുത്തിക്കൊണ്ട് കടക്കുന്നവനാണോ സന്മാർഗം പ്രാപിക്കുന്നവൻ, അതല്ല നേരെയുള്ള പാതയിലൂടെ ശരിക്ക് നടക്കുന്നവനോ? വിശുദ്ധ ഖുർആൻ അധ്യായം 67:22. മറ്റേതൊരു സമൂഹവുമായി താരതമ്യം ചെയ്യുമ്പോഴും ഇസ്ലാം സ്ത്രീത്വത്തെ ആദരിക്കുകയും ന്യായമായ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതായി കാണാൻ കഴിയും. പെൺമക്കളെ പോറ്റി വളർത്തുന്നത് നരകമോചനത്തിനും സ്വർഗപ്രവേശനത്തിനും നിമിത്തമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. സദ്വൃത്തയായ ഒരു സ്ത്രീ ഈ ലോകത്തെ ഏറ്റവും ഉത്തമയായ വിഭവമാണെന്ന് നബി അരുളി. ദുനിയാവ് മൊത്തം വിഭവങ്ങളാണ്. ദുനിയാവിലെ വിഭവങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് സദ്വൃത്തയാകുന്ന സ്ത്രീയാകുന്നു. മുസ്ലിം സത്യവിശ്വാസിയായ ഒരു നല്ല സ്ത്രീ അഥവാ ഒരു ഭാര്യ ഒരു പുരുഷന്റെ ഏറ്റവും വലിയ സമ്പാദ്യവും വിലമതിക്കാനാകാത്ത നിധിയുമാണെന്നാണ് മറ്റൊരിക്കൽ നബി പറഞ്ഞത്. ഒരാൾ സൂക്ഷിച്ചു വെക്കുന്ന ഏറ്റവും ഉത്തമമായ നിധിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സദ്വൃത്തയാകുന്ന സ്ത്രീയാകുന്നു അത്. അയാൾ അവളിലേക്ക് നോക്കിയാൽ അവൾ അവനെ സന്തോഷിപ്പിക്കും. അവൻ അവളോട് വല്ലതും കൽപ്പിച്ചാൽ അവൾ അവനനുസരിക്കും. അയാൾ അവളിൽ നിന്ന് വല്ല സ്ഥലത്തേക്കും പോയാൽ അവന്റെ അഭാവത്തിൽ അവൾ അവന്റെ എല്ലാം കാത്തുസൂക്ഷിക്കും. അബൂദാവൂദ്. ഷെയ്ഖ് അൽബാനി സ്വഹീഹാണെന്ന് അഭിപ്രായത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. സദ്വൃത്തയായ ഒരു സ്ത്രീയെ ഇണയായി കിട്ടാൻ മഹാ അനുഗ്രഹമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കെങ്കിലും ഇണയായി അള്ളാഹു സദ്വൃത്തിയായ ഒരു സ്ത്രീയെ നൽകിയാൽ അയാളെ അവൻ ദീനിന്റെ പകുതിയിലും സഹായിച്ചു, ഇനിയുള്ള പകുതിയിൽ അയാൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊള്ളട്ടെ. സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ മറ്റുള്ള സ്ത്രീകളേക്കാൾ എന്തുകൊണ്ടും അനുഗ്രഹീതയും ഭാഗ്യവതിയുമാണ്. പെരുമാറ്റങ്ങളിലും പ്രവർത്തനങ്ങളിലും അവൾ സൃഷ്ടാവിന്റെ മാർഗനിർദ്ദേശമാണ് പിൻപറ്റുന്നത് എന്നതിനാൽ അവർക്കത് എല്ലാ അർത്ഥത്തിലും ഗുണവും സുരക്ഷിതത്വവുമാണ്. ശുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലുമൊക്കെ അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. അവയെല്ലാം അവൾക്ക് ഈ ലോകത്തും പരലോകത്തും ഗുണം മാത്രമാണ് സമ്മാനിക്കുക. സ്വാതന്ത്ര്യത്തിന്റെ പേരു പറഞ്ഞ് എല്ലാ മാർഗനിർദ്ദേശങ്ങളെയും വലിച്ചെറിഞ്ഞ് സർവതന്ത്ര സ്വതന്ത്രയായി ജീവിച്ച പലരും അതിന്റെ കെടുതികൾ തിരിച്ചറിഞ്ഞ് ഇസ്ലാം പറഞ്ഞ സംരക്ഷണമാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് ഉറക്കെ പറഞ്ഞ അനുഭവമാണ് പാശ്ചാത്യൻ സമൂഹത്തിൽ പലയിടത്തുനിന്നും പുറത്തുവരുന്നത്. നഈമ റോബർട്ട് എന്ന സഹോദരി പച്ചയായി ലോകത്തോട് അത് തുറന്നു പറഞ്ഞുകൊണ്ട് എഴുതിയ സോദരിമാരുടെ ചുണ്ടുകളിൽ നിന്ന് എന്ന കൃതി അതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ്. പക്ഷേ കിഴക്കുള്ള പലർക്കും അത് വൈകിയേ മനസ്സിലാകുന്നുള്ളൂ. ഇവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ? എങ്കിൽ ചിന്തിച്ച് മനസ്സിലാക്കാനുതകുന്ന ഹൃദയങ്ങളോ കേട്ടറിയാനുതകുന്ന കാതുകളോ അവർക്കുണ്ടാകുമായിരുന്നു. തീർച്ചയായും കണ്ണുകളെയല്ല അന്ധത ബാധിക്കുന്നത്, പക്ഷേ നെഞ്ചുകളിലുള്ള ഹൃദയങ്ങളെയാണ് അന്ധത ബാധിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അധ്യായം 22 വചനം 46.
4: വിശുദ്ധ ഖുർആൻ പഠനം ഏറെ ലളിതമായി സാധാരണക്കാരിലേക്ക് എത്തിക്കുന്ന പ്രത്യേക പരിപാടി ഹൃദയവസന്തമാണ് പീസ് റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത്. ഇന്ന് സൂറത്തു ആലു ഇംറാനിലെ 140-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്, പരീക്ഷണങ്ങളിലെ ഗുണപാഠങ്ങൾ. ഈ ആയത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്കായി ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
5: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയ വസന്തം പ്രോഗ്രാമിൽ വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിൽ നിന്നുള്ള 141-ാമത്തെ വചനമാണ് നമുക്ക് പഠന വിധേയമാക്കാനുള്ളത്.

വലിയുമഹസുല്ലാഹുല്ലദീന ആമനു. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളെ ശുദ്ധീകരിച്ചെടുക്കുവാൻ വേണ്ടിയും വയംഹഖൽ കാഫിരീൻ സത്യനിഷേധികളെ ക്ഷയിപ്പിക്കുവാൻ വേണ്ടിയും കൂടിയാണ്. അതായത് ഉഹുദ് യുദ്ധത്തിൽ വിശ്വാസികൾക്ക് പരാജയം സംഭവിക്കുവാനും മുശ്രിക്കുകൾക്ക് വിജയം നേടുവാനും സാധിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആല വിജയങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും, അതിലൊരുപാട് ഗുണപാഠമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്ഫത്ത്, അള്ളാഹുവിൻ്റെ ഒരു കരുണയാണ്, ദയയാണ് അള്ളാഹുവിൻ്റെ ദൂതരോടും സ്വഹാബത്തിനോടും ഒരു മഹത്തായ ആശ്വാസം നൽകി. നിങ്ങൾക്ക് കേടുപാടുകളും പരിക്കും പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കും ഉണ്ടായിട്ടുണ്ട്, ബദറിൽ അവരാണ് പരാജയപ്പെട്ടത് എന്ന വലിയ പാഠം. മാത്രമല്ല ഈ ആയത്തുകളിൽ 140-ാമത്തെ ആയത്തിൽ ഒരുപാട് ഗുണപാഠങ്ങൾ, ഫവായിദുകൾ, പ്രയോജനങ്ങൾ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദയ കൊണ്ട് കരുണ കൊണ്ടത് വിശദീകരിക്കുന്നു. അള്ളാഹുവിൻ്റെ ദൂതരോടും സ്വഹാബത്തിനോടുമുള്ള മഹത്തായ ഒരാശ്വാസിപ്പിക്കൽ. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, അന്നഹു യംബഗീലിൽ ഇൻസാനി അയ്യ അസിയൽ മസാബ് ബിമിസ്ലി ഹാദിഹി തഅസിയ ഫയഖൂലു മിസ്ലൻ യാ അഖി ലസ്ത അവ്വല മൻ ഉസീബ കം മിൻ ഉനാസിൻ ഉസീബു ബിഹാദിഹിൽ മുസീബ ഔ അക്തർ. മനുഷ്യർ എന്തൊരു വിപത്ത് ബാധിക്കുമ്പോഴും ഇങ്ങനെ ഒരു ആശ്വസിപ്പിക്കൽ, ഒരു തഅസിയത്ത് ഉണ്ടാവണം. സഹോദര, നിങ്ങളല്ല ഇങ്ങനെ ആദ്യമായി പരീക്ഷിക്കപ്പെട്ടത്, വിപത്തിന് വിധേയമായിട്ടുള്ളത് എത്രയെത്ര ആളുകളാണ്, ഇതുപോലെയുള്ള ഇതിനേക്കാൾ വലിയ മുസീബത്തുകൾക്ക് വിധേയമായിട്ടുള്ളത് എന്ന്. ഖദ്ദർ അന്നൽ മുസീബത്ത് അഅളു മിൻ ഹാദ, അല്ലാഹു സുബ്ഹാനഹു വതആല ഖദറാക്കിയത് പ്രകാരം ഇതിനേക്കാൾ വലിയ മുസീബത്തുകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം സാധിക്കും. 1000 നഷ്ടപ്പെട്ടുവെങ്കിൽ 2000 നഷ്ടപ്പെട്ടവരുണ്ട്. അതിനേക്കാളും കൂടുതൽ ആലാഫുകൾ, ആയിരങ്ങൾ ആയിരങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിലൊരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്നല്ലാഹു സുബ്ഹാനഹു വതആല ജഅല ഹാദിഹി ദുനിയ ദൗലൻ, ഈ ദുനിയാവിനെ എങ്ങനെ കറങ്ങുന്നതാക്കിയിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല. തതഖല്ലബു ലിഅല്ല യർകന ലിൻസാൻ ഇലൈഹ, എന്തിനുവേണ്ടി മനുഷ്യൻ അതിലേക്ക് ചാഞ്ഞു പോകാതിരിക്കാൻ, ഒന്നിലേക്ക് തന്നെ ചാഞ്ഞു പോകാതിരിക്കുവാൻ വേണ്ടി ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ദുനിയാവ് ഒരേപോലെ റാഹത്തിലും ഞഅമത്തിലും ആശ്വാസത്തിലും അനുഗ്രഹത്തിലുമായിരുന്നെങ്കിൽ മനുഷ്യൻ പരലോകത്തെ മറന്നുപോകും, അതിൽ അവലംബിക്കും. ഒലവുക്കാനത്ത് ദായിബൻ മെഹന വനിക്കുമ, തുടർച്ചയായി പരീക്ഷണങ്ങളും ശിക്ഷകളുമാണെങ്കിൽ, ലക്കാനത്ത് അദാബൻ മുസ്തമിറ തുടർന്നുകൊണ്ടിരിക്കുന്ന ശിക്ഷകളാണെങ്കിൽ അതും പ്രയാസമാണ്. വലാക്കിന്നല്ലാഹ ജഅലഹ ദുവലൻ യുദാലു ഫീഹ അന്നാസു ബഅദുഹും അലാ ബഅദ്, എന്നാൽ സുഖ ദുഃഖ സമ്മിശ്രമായി, വിജയ പരാജയ സമ്മിശ്രമായി, അതേപോലെ തന്നെ സന്തോഷവും സന്താപത്തിൻ്റെ സമ്മിശ്രമായി കൊണ്ട് ജനങ്ങൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആക്കിയിട്ടുണ്ട്. വതതദാവലുൽ അഹ്ദാസു അലൽ ഇൻസാനി മാ ബൈന ഖൈറിൻ വശരിൻ, മനുഷ്യന്മാർക്കിടയിൽ ഖൈറും ഷർറുമായിക്കൊണ്ട് കാര്യങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അത് നമ്മളതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, തമാമു സുൽത്താനില്ലാഹി സുബ്ഹാനഹു വതആല ഫി ഖൽഖിഹി. നാലാമത്തൊരു ഫായിദ ഈ 140-ാമത്തെ വചനത്തിൽ ആയത്തിൽ നിന്നുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അധികാരത്തിൻ്റെ പൂർണ്ണത സൃഷ്ടികൾക്കിടയിൽ. വന്നലഹു തദ്ബീറുൽ മുത്ലഖ്, നിരുപാധികം എല്ലാം കൺട്രോൾ ചെയ്യുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. ലിയുദ്ഹിറ ഔ യതബയ്യന ബിദാലിക തമാമ സുൽത്താനില്ലാ, എന്തിനു വേണ്ടി? അള്ളാഹുവിൻ്റെ അധികാരത്തിൻ്റെ പൂർണ്ണത വ്യക്തമാക്കുവാനും പ്രകടമാക്കുവാനും വേണ്ടിയാണ്. അതും നമ്മളതിൽ മനസ്സിലാക്കുക. വിജയങ്ങൾ കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. അഞ്ചാമതായി, അന്നല്ലാഹു സുബ്ഹാനഹു വതആല ഖദ് യംതഹിനുൽ അബ്ദ, ഒരടിമയെ അള്ളാഹു സുബ്ഹാനഹു വതആല തീർച്ചയായും പരീക്ഷിക്കും. ലിയഅലമ ഈമാനഹു മിൻ അദ്മിഹി, മറ്റുള്ള അവൻ ഈമാനുണ്ടോ ഇല്ലേ എന്ന് പരീക്ഷിക്കും. വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ, യംതഹിനുഹു ബി അൻവാഇ മിനൽ ഇംതിഹാനാത്ത്, പല നിലക്കുള്ള പരീക്ഷണങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ടാവും. ഉത്താറച്ചം ബിൽ മസായിബി ഒത്താറച്ചം ബിൽ മഅായിബി, ചിലപ്പോൾ ചില മുസീബത്തുകളായിരിക്കാം, കുറവുകളായിരിക്കാം. വൈദായ സ്വല്ലല്ലാഹു ലിൽ ഇൻസാനി അസ്ബാബിൽ മഅസിയ, തിന്മകൾ ചെയ്യുവാനുള്ള ധിക്കാരത്തിൻ്റെ കാരണങ്ങൾ ഒരാൾക്ക് എളുപ്പമാക്കി കൊടുക്കുകയാണെങ്കിൽ ഫഹാദ ബിസില, അതൊരു വലിയ പരീക്ഷണമാണ്. നന്മ കൊണ്ടും തിന്മ കൊണ്ടുമൊക്കെ പരീക്ഷിക്കും. യായുഹല്ലദീനാമനു
ليبلونكم الله بشيء من الصيد تناله أيديكم ورماهكم ليعلم الله من يخافه بالغيب. സൂറ അൽ മാഇദയിലെ 94-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയുണ്ടായി, അല്ലയോ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നു, ലിയബ്ലുവന്നകുമുല്ലാഹു ബിശൈഇ മിന സ്വൈദി തനാലുഹു ഐദീകും വരിമാഹുക്കും, നിങ്ങളുടെ കൈകൾ കൊണ്ടും ശൂലങ്ങൾ കൊണ്ടും വേട്ടയാടി പിടിക്കാവുന്ന വിധത്തിലുള്ള വല്ല ജന്തുക്കളെയും മുഖേന അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ലിയഅലം അല്ലാഹു മൻ യഖാഫുഹു ബിൽ ഗൈബ്, അദൃശ്യമായ നിലയിൽ അള്ളാഹുവെ ഭയപ്പെടുന്നവർ ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണത്. ഫമൻ ഇഅതദാ ബഅദ ദാലിക ഫലഹു അദാബുൻ അലീം, അതിനുശേഷം അതിക്രമം കാണിച്ച ആളുകൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ടാകും. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഇട്ടുതരും, അത് നമ്മൾ എടുക്കുന്നുണ്ടോ ഇല്ലയോ? പരീക്ഷണമാണ് ജീവിതം. ആറാമതായിക്കൊണ്ട് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്, അന്ന ഇൽമല്ലാഹി സുബ്ഹാനഹു വ തആല ബിൽ അഷിയാഇ അലാ ഖിസ്മൈൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് രണ്ട് രൂപത്തിലാണ്. ഇൽമുൻ ബി അന്നഹാ സതൂജദ് വഹാദ അസ്ലിയു, ഒരു കാര്യമുണ്ടാകുമെന്നത് അത് എന്നേ ഉള്ള ഒരു അറിവാണ്. വഇൽമുൻ ബി അന്നഹ വജദത്, അതുണ്ടായി എന്നുള്ളത് അതും അള്ളാഹുവിൻ്റെ അറിവാണ്, അതുണ്ടാകുന്നു എന്നതും. വലിയ ആലം അള്ളാഹുല്ലദീന ആമനുവെന്ന്, ഈമാനുള്ളവരറിയാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ഏഴാമതായി ഒരു കാര്യം നമ്മളതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, അന്നല്ലാഹ തആല ഖദ് യുഖദ്ദിറുൽ മക്റൂഹ ലിഹിക്കമിൻ ബാലിഅത്തിൻ കസീറ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വെറുക്കപ്പെട്ട കാര്യങ്ങൾ അത് ഖദറാക്കുന്നത് അതിൽ വലിയ ഒരു ഹിക്മത്തുണ്ട്. വലിയ ആലം അള്ളാഹുല്ലദീൻ ആമനു വയത്തഖദ് മിൻകും ഷുഹദ, ഒരുപക്ഷെ യുദ്ധത്തിൽ രക്തസാക്ഷികളാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളായേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം, പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം, എന്നാൽ അതിൽ വലിയ ഹിക്മത്ത് അള്ളാഹുവിനുണ്ട്. മറ്റൊന്ന്, എട്ടാമത്തെ ഒരു കാര്യം, ഫദീലത്തു ഷഹാദ, രക്തസാക്ഷിത്വത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. വയത്തഖദ് മിൻകും, നിങ്ങളിൽ നിന്നുണ്ടാക്കാൻ. ഫക്കഅന്നഹു സുബ്ഹാനഹു ഇസ്തഫ ഹൗലായി ഷുഹദ വത്തഖദഹും ലിനഫ്സി, സ്വന്തം അള്ളാഹു രക്തസാക്ഷികളെ സ്വീകരിക്കുന്നു. പിന്നെ ഒമ്പതാമതായി, ഫദീലത്തു ഷുഹദായി ഉഹദ്, ഉഹദ് യുദ്ധത്തിലെ ഷുഹദാക്കളുടെ ശ്രേഷ്ഠത പ്രത്യേകമായി കൊണ്ട് പറഞ്ഞത്, വയത്തഖദ മിൻകും ഷുഹദ അവ്വലു മയ്യദ്ഖുലുഹ ഫീഹ ഷുഹദ ഉഹദ് റളിയല്ലാഹു അൻഹു, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഷുഹദാക്കൾ ഉഹദിൻ്റെ ഷുഹദാക്കളായിരിക്കുമെന്ന്. പത്താമതായി, ആയത്തിൽ ഇസ്ബാത്തുൽ മഹബ്ബത്തിൽ ഇല്ലാ, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെ സംബന്ധിച്ച്, അത് സ്ഥിരപ്പെട്ട കാര്യമാണ്. അന്നല്ലാഹു യുഹിബ്ബു, അള്ളാഹ ഇഷ്ടപ്പെടുന്നു എന്നത്. ദാലിമീങ്ങളെ ഇഷ്ടപ്പെടുകയില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. യദുല്ലു അലാ സുബൂത്തിഹാലി ഗൈരിഹിം ഔലിയ റിദ്ദിഹിം, ദാലിമീങ്ങളെ ഇഷ്ടപ്പെടുകയില്ലെങ്കിൽ അതിനെതിരായ ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്നത് അറിയിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഇതുകൊണ്ട് തെളിവ് പിടിച്ചതായി കാണുവാൻ സാധിക്കും. ഷാഫിഈ റഹിമഹുല്ലയും മറ്റു പണ്ഡിതന്മാരുമൊക്കെ, അലാ സുബൂത്തി റുഇയത്തിൽ മുഅ്മിനീന ലിറബ്ബിഹിം ഫിൽ ആഖിറ, പരലോകത്ത് വെച്ച് സത്യവിശ്വാസികൾ റബ്ബിനെ കണ്ടുമുട്ടും എന്നതിന് തെളിവായിക്കൊണ്ട്.

0: ജിഹാലിമൻകാന ലിദ്ദഹും, അത് ലിദ്ദുഹും, അതിനെതിരായ ആൾക്കാരെ ഇഷ്ടപ്പെടുന്നു എന്നത് സ്ഥിരീകരിച്ചു. ലി അന്നഹ ലൗകാനത്ത് മുന്തഫിയ അൻഹ ഉലായി വഹാ ഉലായി ലം യക്കുല്ലി തഖ്സീസിൽ ളാലിമീന ഫായിദ. അതുകൊണ്ട് തന്നെ ഈ ആളുകളെ വെറുക്കുന്നു, അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പ്രത്യേകമായി പറയുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാന വതാലയുടെ മഹബ്ബത്ത് ഉണ്ട്, അതല്ല ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എന്നത് അറിയിക്കുന്നുണ്ട്. അഹ്ലു സുന്ന വൽ ജമാഅയുടെ സലഫുകളുടെ വിശ്വാസം, യുസ്ബിത്തൂന അന്ന അല്ലാഹ തആല യുഹിബ്ബു അന്നഹു യുഹിബ്ബു വ യുഹിബ്ബു അയ്ദൻ, അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അള്ളാഹു ഇഷ്ടപ്പെടുന്നവനാണ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്നതുമുണ്ട്, അള്ളാഹു ഇഷ്ടപ്പെടുക എന്നതുമുണ്ട്. ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വ യുഹിബ്ബൂനഹു, ഒരു വിഭാഗം ആളുകളെ കൊണ്ടുവരും, അള്ളാഹ് അവരെ ഇഷ്ടപ്പെടും, അവർ അള്ളാഹിനെയും ഇഷ്ടപ്പെടും. മഹബ്ബത്തുല്ലാഹി സുബ്ഹാനഹു വതആല ഇദാ വഫഖൽ അബ്ദു ലഹാ ലാ യുആദിലുഹാ ഷൈഉൻ വലാ തുമാസിലുഹാ ലദ്ദ. സഹോദരങ്ങളെ, അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അള്ളാഹുവിൻ്റെ ഇഷ്ടം ഒരടിമക്ക് അതിന് തൗഫീഖ് ലഭിക്കപ്പെട്ടാൽ അതിന് തുല്യമായി യാതൊന്നുമില്ല. അത്ര രുചികരമായ, മാധുര്യമേറിയ യാതൊന്നുമില്ല. ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മഹബ്ബത്തിനെ സംബന്ധിച്ച് യജിദുൽ ഇൻസാനു ഫീ മഹബ്ബത്തില്ലാഹി ലദ്ദ ലാ തൂസഫ് അബദ, ഒരിക്കലും അത് വർണ്ണിക്കപ്പെടാൻ സാധ്യമല്ലാത്ത അത്രയും ആസ്വാദകരമായ ഒന്നാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം എന്നുള്ളത്. അതുകൊണ്ടാണ് ചില സലഫുകളൊക്കെ പറയുന്നത്, ലൗ യഅലമുൽ മുലൂക് വബ്നാ ഉൽ മുലൂക്, രാജാക്കന്മാരറിഞ്ഞിരുന്നുവെങ്കിൽ, രാജാക്കന്മാരുടെ മക്കൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, മാ നഹ്നു ഫീഹി ലജാലദൂന അലൈഹി ബിസ്സുയൂഫ്, നമ്മൾ ഏതൊരു കാര്യത്തിലാണുള്ളത്, അക്കാര്യത്തിൻ്റെ മാധുര്യം അതിൻ്റെ മഹത്വം അവരറിഞ്ഞിരുന്നെങ്കിൽ വാളുകൾ കൊണ്ട് നമ്മോട് അവർ യുദ്ധം ചെയ്യാൻ വരും, തർക്കിക്കാൻ വരും. അല്ലാഹു അക്ബർ. ഈ രാജാക്കന്മാർ ദുനിയാവിൻ്റേതായ അനുഭൂതികളും ആസ്വാദനങ്ങളിലുമാണുള്ളത്, അവരുടെ മക്കളും അങ്ങനെ തന്നെ. പക്ഷേ അഹ്ബാബുല്ലാഹി ഔലിയാ ഉള്ളാഹ്, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരും അള്ളാഹുവിൻ്റെ ഔലിയാക്കളും, ആലോമിൻഹും ഫി ഹാദൻ നഈം, ഈ രാജാക്കന്മാർ അനുഭവിക്കുന്ന അനുഭൂതികളുടെ അനുഗ്രഹങ്ങളെക്കാളും എത്രയോ മഹത്വമേറിയ അനുഗ്രഹത്തിലാണ്. മൻ അമില സ്വാലിഹം മിൻ ദക്കരിൻ അവ് ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹയ്യിനഹു ഹയാതൻ തയ്യിബ, സത്യവിശ്വാസിയായിക്കൊണ്ട് ഏതൊരാണാവട്ടെ പെണ്ണാവട്ടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അവർക്ക് നല്ലൊരു ജീവിതം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, മിൻ മദ്ഹബി അഹ്ലി സുന്ന വൽ ജമാഅ ഇസ്ബാത്തുൽ മഹബ്ബ ലില്ലാ, അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ട്, അത് സ്ഥിരപ്പെട്ടതാണെന്ന് അഹ്ലു സുന്ന വൽ ജമാഅ അത് സ്ഥിരീകരിച്ച കാര്യമാണ്. അന്നല്ലാഹ യുഹിബ്ബു അന്നഹു യുഹിബ്ബു, അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ജനങ്ങളിൽ അതിനെ നിഷേധിക്കുന്നവരുണ്ട്. മഹബ്ബത്തുള്ളയെ വ്യാഖ്യാനിച്ചുകൊണ്ട് ലൈസ ഇൻകാർ തക്ദീബ്, കളവാക്കിക്കൊണ്ടുള്ള ഉറപ്പല്ല, ബൽ ഇൻകാർ തഅ്‌വീൽ, അത് വ്യാഖ്യാനിച്ചുകൊണ്ട് അൽ മുറാദു ബിൽ മഹബ്ബ വിൽ അൽ ഇറാദ അവ സവാബ്, ചില ആളുകൾ അങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. മഹബ്ബത്ത് കൊണ്ട് ഉദ്ദേശം അത് ഉദ്ദേശമാണ്, പ്രതിഫലമാണ്. യുഹിബ്ബു എന്ന് പറഞ്ഞാൽ ഇരീദു യുസീബഹും അവ യുസീബഹും, അള്ളാഹു സുബ്ഹാന വതആല അവർക്ക് പ്രതിഫലം നൽകാൻ ഉദ്ദേശിക്കുന്നു. അഷ്അരിയാക്കളാണ് അങ്ങനെയുള്ള ആളുകൾ, അത് വ്യാഖ്യാനത്തിൻ്റെ അഹ്ലു തഅ്‌വീലിൻ്റെ ആളുകളാണത്. അപ്പോൾ അവരുടെ മദ്ഹബ് അത് വാത്തുലായ മദ്ഹബാണ്, അഷ്അരിയത്ത്. അള്ളാഹുവിൻ്റെ കിതാബിനെ തഹരീഫ് നടത്താൻ പാടില്ല, അതിനെ അതിൻ്റേതായ കൃത്യമായ വഴികളിലൂടെയല്ലാതെ തഅ്‌വീൽ, വ്യാഖ്യാനം നടത്തുവാനും പാടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈയൊരു വചനങ്ങളിൽ 140-41 വചനങ്ങളിൽ നമുക്ക് വലിയ പാഠമാണുള്ളത്. ളുൽമിനെക്കുറിച്ച് താക്കീത് ചെയ്തു, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനെതിരായിക്കൊണ്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ളുൽമായി തീരുന്നു. ഒരുപാട് അക്സാമുകളുണ്ട് ളുൽമിന് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിനോടുള്ള ഹക്കിലുണ്ട്, മനുഷ്യരോടുള്ള ഹക്കിൽ ളുൽമ് കാണിക്കലുണ്ട്, സമ്പത്തിലുണ്ട്, സ്വന്തത്തോടുണ്ട്, അതെല്ലാം വിരോധിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആയത്തുകളെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക, ളുൽമിൽ നിന്ന് വിട്ടുനിൽക്കുക, എത്രത്തോളം നമ്മൾ മനുഷ്യൻ ളുൽമുകളാകുന്നു, അള്ളാഹുവിൻ്റെ മഹബ്ബത്തിൽ നിന്ന് ദൂരെയാവും എന്നതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇതെന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ വിജയങ്ങളും പരാജയങ്ങളും നൽകിയിട്ടുള്ളത് എന്നതുകൂടി ഉണർത്തുന്ന ഒരു കാര്യം ഇവിടെ പരാമർശിച്ചത്, വലിയ യുമഹ്ഹിസ് അല്ലാഹുല്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ്. വയംഹഖൽ കാഫിരിൻ, സത്യനിഷേധികളായ ആളുകളെ ക്ഷയിപ്പിക്കുവാനും വേണ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ, യഥാർത്ഥ അഹ്ലു സുന്നവൽ ജമാഅയുടെ വിശ്വാസാദർശത്തിൽ ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു.

ഹുറൈറ നമ്മൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. സൂറത്തു ആലു ഇമ്രാനിലെ 140-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഇന്ന് നമ്മൾ പഠിച്ചത്. ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് പരീക്ഷണങ്ങളിലെ ഗുണപാഠങ്ങളാണ്. നമുക്കായി ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60ലധികം പ്രോഗ്രാമുകൾ, 50ലധികം അവതാരകർ, 1000 കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഏതായാലും മധുരം ഖുർആൻ സെഷനിലേക്ക് പോവാം. അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം.
4: أعوذ بالله من الشيطان الرجيم.

0: ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു സംഭാഷണമാണ്, അദ്ദേഹത്തിൻ്റെ ജനങ്ങളോടുള്ളൊരു സംഭാഷണമാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. സൂറത്തുൽ ബഖറയിലെ 258-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസ് ഹഫിളഹുള്ളയുടെ മനോഹരമായ ശബ്ദത്തിൽ ഈ ഒരു ആയത്ത് നമ്മൾ കേട്ടു. അലം തറയിൽ അല്ലദി ഹാജ ഇബ്രാഹിം ഫി റബ്ബി, ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽ, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തൻ്റെ ജനങ്ങളോട് നടത്തിയ ഒരു ന്യായമായ വാദപ്രതിവാദം, അതിനെപ്പറ്റി നീ കണ്ടില്ലേ എന്നാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സംഭാഷണം ഇതാണ്. ഇദ് ഖാല ഇബ്രാഹീമു റബ്ബിയല്ലദി യുഹീ വയുമീത്ത്, എൻ്റെ റബ്ബ് അവൻ ജീവിപ്പിക്കുന്നു അവൻ മരിപ്പിക്കുന്നു എന്നാണ് രാജാവിനോട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. അപ്പോൾ രാജാവ് എന്താ പറഞ്ഞത്? ഖാല അവന വഹീവ ഉമീത്ത്, ഞാനും ജീവിപ്പിക്കും ഞാനും മരിപ്പിക്കും. അതെനിക്കും കഴിയും, ഒരാളെ ജീവിപ്പിക്കാനും ഒരാളെ മരിപ്പിക്കാനും, ഒരാളെ കൊല്ലാൻ എനിക്ക് കഴിയും, ഒരാളെ കൊല്ലാതെ വിടാനും എനിക്ക് കഴിയും എന്ന് അയാൾ മറുപടി പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞ ഒരു കാര്യം, ഫഇന്നല്ലാഹയത്തീബിശംസി മിനൽ മഷ്രിഖ്, അള്ളാഹു മഷ്രിഖിൽ നിന്ന് കിഴക്ക് നിന്ന് സൂര്യനെ കൊണ്ടുവരുന്നു, ഫഅതിബിഹ മിനൽ മഗ്രിബ്, നിനക്ക് കഴിയുമെങ്കിൽ നീ എന്നാൽ പടിഞ്ഞാറ് നിന്ന്, മഗ്രിബ് നിന്ന്, അസ്തമിക്കുന്ന സ്ഥലത്ത് നിന്ന് നീ സൂര്യനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുപോവാ എന്ന ഒരു ചോദ്യം ചോദിച്ചപ്പോൾ, ഫബുഹിതല്ലദീ കഫർ, അവിശ്വസിച്ച ആളുകൾക്ക് ഉത്തരം മുട്ടിപ്പോയി എന്നാണ്. വല്ലാഹുലായഹദിൽ ഖൗമല്ലാലിമീൻ, അക്രമകാരികളായ ജനങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതാല നേർമാർഗത്തിലാക്കുകയില്ല. ഇതാണ് ഈ ഒരു ആയത്തിൻ്റെ ആശയം.
1: മാഷാഅല്ലാ, വലിയ ആശയ ആഴമുള്ള വിശുദ്ധ ഖുർആനിലെ വചനങ്ങളാണ്. നമുക്കിതിനൊക്കെ വ്യത്യസ്തമായ തലത്തിൽ ഇതിൻ്റെ വിശദാംശത്തിലേക്കും വിശദീകരണത്തിലേക്കും ഒക്കെ പോകാൻ കഴിയും. പറഞ്ഞ പോലെ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഭരണാധികാരിയും തമ്മിലാണ് ഈയൊരു സംവാദം നടക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം, റബ്ബി അല്ലദി യുഹീ വയുമീത്ത്, അള്ളാഹു, അദ്ദേഹം വിശ്വസിക്കുന്ന അള്ളാഹുവിനെ അദ്ദേഹം വിശദീകരിക്കുകയാണ്. റബ്ബി അല്ലദി യുഹീ വയുമീത്ത്, എൻ്റെ രക്ഷിതാവ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മൂസാ അലൈഹിസ്സലാം ഫിർഔന്റെ മുന്നിൽ സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ അദ്ദേഹം പ്രയോഗിച്ചത് ഖാല ഫമാൻ റബ്ബുക്കുമായ മൂസ, മൂസ ആരാണ് നിങ്ങളുടെ റബ്ബ് എന്ന് ചോദിച്ചപ്പോൾ, റബ്ബുൻ അല്ലദി അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദ, സർവ്വദിനെയും സൃഷ്ടിക്കുകയും സൃഷ്ടിക്കുക മാത്രമല്ല അവയ്ക്ക് ജീവിക്കാനുള്ള മുന്നോട്ട് പോകാനുള്ള മാർഗദർശനം നൽകുകയും ചെയ്ത ഓരോന്നിനും, ഓരോ പ്രാണിക്കും പുഴുവിനും പക്ഷിക്കും പറവക്കും മനുഷ്യനും സർവ്വതിനും. അപ്പം അള്ളാഹുവിനെ നല്ല രീതിയിൽ വിശദീകരിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ പലതരം മായാജാലങ്ങളും തട്ടിപ്പുകളൊക്കെ നടക്കുന്ന കാലമാണ്. ഈ 2500 രൂപയ്ക്ക് നേന്ത്രപ്പഴം വിൽക്കുന്ന പരിപാടി അതിപ്പോൾ തുടങ്ങിയൊന്നുമല്ല, എനിക്കൊരുപാട് പഴക്കമുണ്ട്. അനാ വഹീ വൗമീത്ത്, ഞാനും മരിച്ചവരെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ അടുത്തൊരു കുറച്ചും കൂടി ആളുകളെ ബോധ്യപ്പെടുത്താവുന്ന, പിന്നെ ആ അതിലിങ്ങനെ ഞങ്ങൾ കാണിച്ചിരുന്ന ഉള്ളതല്ല അവിടെ പറയുന്നത്. അപ്പോൾ ഫഇന്നല്ലാഹയത്തി ബിശംസി മിനൽ മഷ്രിഖ് ഫഅതിബിഹ മിനൽ മഗ്രിബ്, പടച്ചൻ കിഴക്കുന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ മഗ്രിബെന്നൊന്ന് സൂര്യനെ ഉദിപ്പിക്കും എന്ന് അദ്ദേഹം പറയണതാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ ചില പ്രധാന പാഠങ്ങളുണ്ട്. ഒരാൾക്ക് ലഭിക്കുന്ന അധികാരവും സ്ഥാനവും ഒന്നും അയാൾ സത്യത്തിലാണെന്നുള്ളതിൻ്റെ തെളിവല്ല. സത്യത്തിന് കൃത്യമായ രേഖയും തെളിവും ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫബുഹിത് അല്ലദി കഫർ, അങ്ങനെ സത്യനിഷേധി ഉത്തരം മുട്ടിപ്പോയി എന്ന് യഥാർത്ഥത്തിൽ പറയുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ള, അദ്ദേഹം ഒരാൾ വന്നിട്ട് ഞാനിങ്ങനെ തീയിൽ ചാടും എന്നൊക്കെ പറയണം. അപ്പോൾ ഷെയ്ഖ് കുറച്ച് തീ കൊണ്ടുവന്നു, ഷെയ്ഖ് കുറച്ച് തീ കൊണ്ടുവന്നിട്ട് ഈ തീയിൽ നീ ഒന്ന് വിരൽ വെച്ചാൽ മതി,
0: ചാടണ്ട,
1: വിരൽ വെച്ചാൽ ഞാനും വെക്കും, വിരൽ ഞാനും വെക്കും. അപ്പോൾ ശിഷ്യന്മാരൊക്കെ ഞെട്ടിപ്പോയി, ഇയാളെങ്ങാനും വിരൽ വെച്ചാലോ. അപ്പം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ള അതിന് കൊടുത്ത ഉത്തരം, കടലിനെ പിളർത്തിയ പടച്ചോൻ, മൂസാ നബിക്ക് കടലിനെ പിളർത്തി കൊടുത്ത, ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് തീയിനെ തണുപ്പിച്ചു കൊടുത്ത ആ പടച്ചോൻ എന്നെ രക്ഷിക്കുന്നതാണ്. വിശ്വാസത്തിൻ്റെ കനമാണത്, കരുത്താണ്. അപ്പം മറ്റേയാൾ വിരൽ വെച്ചില്ല എന്നാണ്, സ്വന്തം തട്ടിപ്പാണ് തരികയാണ്. മാത്രമല്ല ഇനിയിപ്പത് അത്ഭുത സിദ്ധികൾ സംബന്ധിച്ച് വേറെയും നമുക്ക് കുറേയധികം പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. അത്ഭുത സിദ്ധികളെ ഒരിക്കലും അത് അത്ഭുത സിദ്ധി കൊണ്ടൊരാൾ വലിയാവുകയില്ല അല്ലെങ്കിൽ മഹാനാവുകയില്ല എന്നത്, അതും നമുക്ക് ധാരാളം രേഖകളും തെളിവുകളും ഒക്കെ ഈ രംഗത്ത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അപ്പം ഒരാൾ എന്തെങ്കിലുമൊക്കെ ഒരു വലിയ സംഭവം കാണിക്കുന്നു എന്നുള്ളത് ഒരു വലിയ വിഷയമല്ല. വലൈസഫി ഷെയ്ഇ മിൻ ഹാദിഹിൽ ഉമൂർ മാ യദുല്ലു അലാ അന്ന സ്വാഹിബഹ വലിയുൻ ലില്ലാഹി. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറയാണ്, ഇതൊന്നും ഇങ്ങനത്തെ അത്ഭുത സിദ്ധികളൊന്നും ഒരാൾ വലിയാണ് എന്നതിൻ്റെ തെളിവല്ല. അപ്പോൾ ഇവിടെ ഇബ്രാഹിം നബി ഇസ്ലാം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ രക്ഷിതാവ് മരിച്ചവരെ ജീവിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ, ഞാനും മരിച്ചവരെ ജീവിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ ഒരു പോയിന്റിൽ നിൽക്കണില്ല. കാരണം ഇതൊക്കെ പല ജാതി ടെക്നിക്കും പലർക്കും കാണിക്കാൻ പറ്റണ മനുഷ്യൻ്റെ കണ്ണ് കെട്ടാൻ പറ്റുന്ന സാധനമാണ്. അതുതന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ പറഞ്ഞത്, അതിലും വലിയ കാര്യമൊന്നുമില്ല. ബൽ ഖദിത്തഫഖ ഔലിയാ ഉല്ലാഹി അലാ അന്ന റജുല ലൗ ത്വാറ ഫിൽ ഹവാഇ ഔ മശാ അലൽ മാഇ ലം യുഖ്തറ ബിഹി ഹത്ത യുൻദറ മുതാബഅതുഹു ലിറസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ മുവാഫഖതുഹു ലി അംരിഹി വ നഹ്യിഹി എന്നാണ്. ബൽ ഖദ് ഇത്തഫഖ ഔലിയാ ഉല്ലാഹ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളൊക്കെ യോജിച്ചിട്ടുണ്ട്. അല അന്ന റജുല, ഒരു മനുഷ്യൻ, ലൗ ത്വാറ ഫിൽ ഹവ, അവൻ വായുവിലൂടെ പറക്കുകയാണ്, ഔ മഷാ അലൽ മാ, അല്ലെങ്കിൽ വെള്ളത്തിലൂടെ നടക്കുകയാണ്, ലം യുഖ്തറ ബിഹി ഹത്ത യുൻദറ മുതാബഅതുഹു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവനിൽ വഞ്ചിതരാവേണ്ടതില്ല നമ്മൾ. അയാൾ പ്രവാചകൻ്റെ മാർഗത്തെയൊക്കെ ശരിക്കും അവലംബിക്കുന്നുണ്ടോ, ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം എന്നാണ്. മാത്രമല്ല, ഈ അത്ഭുത സിദ്ധികൾ, കറാമത്തുകളൊന്നും യഥാർത്ഥം മനുഷ്യർ ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ്. എനിക്ക് കറാമത്ത് വേണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല എന്ന്. കാരണം കറാമത്ത് വരുന്നതോടുകൂടെ ശൈത്താൻ്റെ ശത്രുത കൂടും, ശൈത്താൻ കൂടുതൽ പിന്നാലെ കൂടി ഉപദ്രവിക്കുന്ന അവസ്ഥ ഉണ്ടാകും എന്നാണ്. അപ്പോൾ നമ്മൾ വളരെ വിശദമായി ഇതിൻ്റെ ഈ വചനങ്ങളിലേക്ക് പോകാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ജീവിതം, ചരിത്രം ഏതെടുത്താലും അതിലൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്. എന്തായാലും അദ്ദേഹം പോരാടി നിന്ന ഒരാളാണ്. രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയി, നംറൂദിൻ്റെ സിംഹാസനങ്ങളിൽ പോയി, അവൻ്റെ മട്ടുപ്പാവിൽ കയറി പച്ചക്ക് പറയാനുള്ളത് പറഞ്ഞ് തെളിയിച്ച് ഇറങ്ങി വന്ന അദ്ദേഹത്തിൻ്റെ ജീവിതവും ഓർമ്മകളും മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഈ ഒരു സെഷനിൽ കാര്യങ്ങൾ കേട്ടുപോകുന്നത്.
2: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും, ഏത് ജോലി ചെയ്യുമ്പോഴും, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: ഇതിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, അവർക്ക് ആദരവില്ല, അംഗീകാരമില്ല എന്ന സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ചർച്ചകൾ നടക്കുന്ന ഒരു സന്ദർഭത്തിൽ വായിച്ച ഒരു പ്രസ്താവനയാണ് ഇത്തരത്തിലൊരു സംസാരത്തിലേക്ക് വഴി ഒരുക്കിയത്. ഇന്നത്തെ പുതിയൊരു സംസ്കാരം എന്ന് പറഞ്ഞാൽ ലിവിങ് ടുഗദർ എന്നാണ്, ഒന്നിച്ചു ജീവിക്കാമെന്നാണ്. അതായത് ഒരു സ്ത്രീക്കും പുരുഷനും ഇഷ്ടമാണെങ്കിൽ പിന്നെ അതിനെന്തില്ല, പ്രത്യേകിച്ച് തടസ്സങ്ങളോ ആചാരങ്ങളോ മതമോ ഒന്നും തടസ്സമല്ല. അവർക്കെന്ത് ചെയ്യാൻ പറ്റും, ഒന്നിച്ച് ജീവിക്കാൻ പറ്റും എന്നതാണ് ഇന്നത്തെ ഒരു പുതിയ കാഴ്ചപ്പാട്. അപ്പം അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ ഇടപെടാൻ ശ്രമിക്കുമ്പോൾ അത് സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഇടപെടലും സ്ത്രീകളുടെ ഫ്രീഡം അനുവദിക്കാതിരിക്കലും ഒക്കെ ആയിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ വലിയൊരു തിരിച്ചറിവ് നമുക്ക് വേണം. വിശുദ്ധ ഖുർആനിൻ്റെ ഒരു വാചകം, ഒരു വാക്ക് ഓർമ്മ വരുന്നതാണ്, വാഹദിനമിങ്കും മീസാക്കൻ ഖലീല എന്നാണ്. അഹദിന മീൻകും മീസാക്കന കലീല. ശക്തമായ ഒരു കരാറാണ് ആ സ്ത്രീകൾ നിങ്ങളിൽ നിന്ന് സ്വീകരിച്ചത് എന്ന് പറയുന്നു. ശക്തമായൊരു കരാർ, ഒരു വിവാഹത്തിലൂടെ ഉണ്ടാവുന്നത് ഒരു സ്ത്രീക്ക് ശക്തമായൊരു കരാറാണ്. ഒരു പക്ഷേ നമ്മുടെ വനിതാ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന്, സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ഒരു ന്യൂസായിട്ട് വന്നതാണ്. അവരുടെ ഒരു നിരീക്ഷണമാണ് അവർ പറയുന്നത്. ഇത് ഇന്ന് ഈ ലിവിംഗ് ടുഗദർ എന്നൊരു സാമൂഹ്യ വിഷയമായി മാറുന്നു എന്നാണ് അവർ പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അവർ വിലയിരുത്തിയ കാര്യം? അതായത് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചതിന് ശേഷം ഉപേക്ഷിക്കപ്പെടുകയാണ്. നിരുത്തരവാദപരമായി കുറച്ച് സമയം ജീവിച്ചിട്ട് ഉപേക്ഷിക്കപ്പെടുക. ഉപേക്ഷിക്കപ്പെട്ട ശേഷം ഈ പെൺകുട്ടികൾ, ഈ സ്ത്രീകൾ എന്ത് ചെയ്യാണ്? അനാഥരും വിധവകളുമാകുന്ന ഒരവസ്ഥ വർദ്ധിച്ചു വരികയാണ് എന്നാണ് വനിതാ കമ്മീഷൻ വിലയിരുത്തുന്നത്. അതുകൊണ്ട് അവരതിന് പരിഹാരമായി നിർദ്ദേശിക്കുന്നൊരു കാര്യം എന്താന്ന് വെച്ചാൽ, സ്ത്രീകൾ സ്വന്തം നിലക്ക് വ്യക്തിപരമായി അവിടെ സുരക്ഷ ഉറപ്പാക്കണം എന്ന് പറഞ്ഞാൽ, ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ ഒരു കരാർ എഴുതി വേണം തീരുമാനിക്കാനാണ്. അതായത് അയാളെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവരുടെ അവകാശങ്ങളെ ക്ലെയിം ചെയ്യുവാനും അവർക്കതിലെ നഷ്ടപരിഹാരം ചോദിക്കാനും പറ്റുന്ന ഒരു കരാർ വേണമെന്നാണ്. ആ കരാറാണ് വിവാഹം. ആ കരാറാണ് വിവാഹം. അതായത് ഏൽപ്പിച്ചു കൊടുക്കുന്നത് ആരാണ്? പിതാവാണ്. തൻ്റെ മകളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ ഏൽപ്പിച്ചു കൊടുക്കലുണ്ടാകുമ്പോൾ എന്തില്ല? അവർ സ്വന്തമായി എടുക്കുന്ന തീരുമാനമല്ല. അവിടെ അത് കഴിഞ്ഞാൽ ആ പിതാവിന് ചോദിക്കാം, അവനെ പറ്റി അന്വേഷിക്കാം, ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ശക്തമായ ഒരു ആ കരാറിൻ്റെ സമയത്ത് ഒരു വിലപ്പെട്ട വസ്തു കൈമാറുന്നു. അതാണ് മഹർ എന്ന് പറഞ്ഞാൽ. രണ്ട് വ്യത്യസ്ത സാക്ഷികൾ അവിടെ സാക്ഷിയായിട്ടുണ്ട്. ആളുകളെല്ലാവരും ഒരുമിച്ച് കൂടുന്നുണ്ട്. ആ വിവാഹത്തിന് സാക്ഷിയാണ്. ആ ഞായറാഴ്ച ഒരുമിച്ച് കൂടിയവരെല്ലാം ഇങ്ങനെ ഒരു കല്യാണം നടന്നു എന്നതിന് സാക്ഷിയാണ്. ഇന്നവനാണ് വരനെന്ന് സാക്ഷിയാണ്. ഇന്നവൻ വധു എന്നതിന് സാക്ഷിയാണ്. നോക്കുന്നത് സുരക്ഷയാണ് സഹോദരങ്ങൾ ഏറ്റവും പ്രധാനം. ചില നിയമങ്ങളൊക്കെ നമുക്ക് ചില ഭാരങ്ങളായും പ്രയാസങ്ങളായും തോന്നിയാലും അതിനൊക്കെ വലിയ പ്രത്യാഘാതങ്ങളുണ്ട്. സ്വതന്ത്രമായി ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ച് യാതൊരാളുടെ സമ്മതവും അനുവാദവും ഇല്ലാതെ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവർ ജീവിതത്തിൽ തന്നെ എടുത്തെറിയുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നിയമങ്ങൾ നമ്മളെ വിഷമിപ്പിക്കാനല്ല, എല്ലാ നിയമങ്ങളും അങ്ങനെയാണ്. ഒരു സ്ത്രീ മാന്യമായ വസ്ത്രം ധരിക്കണം എന്ന് തോന്നാൻ പറയാൻ കാരണം, മാന്യന്മാരായ ആളുകൾ മാന്യതയോടുകൂടി അവരുടെ പെരുമാറണമെങ്കിൽ മാന്യമായ ഡ്രസ്സിംഗ് ആണ് പ്രധാനം. മാന്യമായ ഡ്രസ്സിംഗ് ഉണ്ടെങ്കിൽ മാന്യമായി പെരുമാറും. ഒരു സ്ത്രീ എന്ന നിലക്ക് എല്ലാം പ്രദർശിച്ച് പിന്നെ പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്ത്രീയോട് ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ബാക്കിയുള്ളവർ നോക്കുകയും കാണുകയും സംസാരിക്കുകയും ചെയ്യുക. അവിടെ സുരക്ഷ തന്നെയാണ് അവിടുത്തെയും അടിസ്ഥാന പ്രശ്നം. സുരക്ഷിതത്തിന് വേണ്ടിയാണത് നിർദ്ദേശിക്കപ്പെടുന്നത്. ഒരു ഭർത്താവ് വേണമെന്ന് പറയുന്ന സുരക്ഷിതത്തിനാണ്. ഒരു പുരുഷ സാന്നിധ്യം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കൊരു ഉത്തരവാദിത്തപ്പെട്ട ആളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാനുള്ള ഏറ്റവും നല്ല ഒരു സംഗതിയാണ്. അതില്ലാന്നറിയുമ്പോൾ അവൾ ശല്യപ്പെടുത്തപ്പെടാനും ബുദ്ധിമുട്ടിക്കപ്പെടാനുമുള്ള സാധ്യതകളേറെയാണ് ഒരു വിധവയ്ക്ക്. സുരക്ഷിത പ്രശ്നങ്ങളുണ്ട്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീക്ക് സുരക്ഷിത പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും ഉണ്ടാവരുതെന്ന് പ്രസ്താവന പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സാമൂഹിക മനസ്സ് അങ്ങനെയാണ്. ആ മനസ്സ് മാറ്റാൻ ഒരുമ്പെടുന്നതിനേക്കാളും സൗകര്യം യഥാർത്ഥത്തിൽ നമ്മൾ മാറുന്നതാണല്ലോ. നല്ലൊരു വിലയിരുത്തലാണ് നടത്തിയത്. രണ്ടു പേർക്ക് ഒന്നിച്ച് ജീവിക്കണമെന്ന് തോന്നുമ്പോഴേക്കും തന്നെ വളർത്തിയ മാതാപിതാക്കളെയും തങ്ങളുടെ സാമൂഹിക പശ്ചാത്തലവും ഭാവിയും ഒന്നും നോക്കാതെ ഇറങ്ങി പുറപ്പെട്ടു പോകുമ്പോൾ, അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു പോയവരെ എപ്പോഴും ഇറക്കിവിടുന്ന സാഹചര്യമുണ്ടാകുമെന്നത് സമൂഹത്തിൽ ഒരു പ്രായോഗികമായി യാഥാർത്ഥ്യമായി തെളിയിക്കപ്പെട്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ സത്യസന്ധമായ ഈ വിലയിരുത്തൽ. ഈ വിലയിരുത്തലിന് മുന്നിൽ കണ്ടുകൊണ്ട് ഓരോ പെൺകുട്ടികളും അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ ആവശ്യമായ കാര്യം, ഏറ്റവും വലിയ സുരക്ഷിതം തങ്ങളുടെ മതതത്വങ്ങളാണ്. അത് സ്വീകരിച്ച് സുരക്ഷിതമായൊരവസ്ഥ ഉണ്ടാവാൻ പരിശ്രമിക്കണം. ഇസ്ലാമിക ശരീഅത്തിനെ കൂടുതൽ അറിയാനും കൂടുതൽ പഠിക്കുവാനും കൂടുതൽ നിഷ്പക്ഷമായി വിലയിരുത്തുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിൽ ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അള്ളാഹു സഹായിക്കട്ടെ.
3: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പൊതുവെ മനുഷ്യന്റെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് പറയുന്ന രണ്ട് ടേംസുകൾ പറയുന്നു, ഫോബോ അതുപോലെ ഫോമോ, ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷനും ഫിയർ ഓഫ് മിസ്സിംഗ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വ്യത്യസ്ത തലങ്ങളുണ്ടാവില്ല. അപ്പോൾ ഫിയർ ഓഫ് മിസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിലില്ലല്ലോ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ കുറേ പിന്നെ ഈ സ്റ്റാറ്റസിലും ബാക്കിയുള്ളൊക്കെ കാണുന്ന അവരുടെ എന്തെങ്കിലും സന്തോഷ നിമിഷങ്ങൾ മാത്രം ഒപ്പിയെടുത്ത് കാണുമ്പോൾ എനിക്കതുപോലെ ഇല്ലല്ലോ, ഞാൻ അങ്ങതിലില്ലല്ലോ, എന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ, ഞാനിതിൽ നിന്നൊക്കെ പുറത്താണല്ലോ എന്നൊരു തോന്നൽ കൊണ്ട് ജീവിതം ഒരുതരം നരച്ച പോലെ പോകുന്ന മനുഷ്യന്മാരെ. മറ്റൊന്ന് ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷൻ, അതായത് ഒരു നല്ലൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ കഴിയുന്നില്ല, അപ്പോഴേക്ക് അടുത്ത് വരുമ്പോൾ അതിലേക്ക് ചാടുക, ഒന്നിന്ന് ഒന്നിലേക്ക്. അപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റാത്ത ചില മാനസികാവസ്ഥകൾ മനസ്സിലുണ്ടാവുകയും അങ്ങനെ പോകുന്നതിനിടയിൽ ഒരു അനാലിസിസ് ചെയ്യുക, ഓരോന്നിനിങ്ങനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ അവസാനം പാരലൈസ്ഡ് ആവുന്നു. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്ക് ആകുമ്പോൾ അതിനെ എക്സിറ്റ് ചെയ്യണം, അപ്പോൾ ലൈഫ് അവസാനിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ഒരവസ്ഥ അവരുടെ മാനസികാരോഗ്യ ഈ രൂപത്തിൽ പോകുന്നു എന്നുള്ള പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പം അവിടെ പലപ്പോഴും പിന്നെ അതിന് ചേർത്ത് വെച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സംഭവം കൂടി പറയുന്നതെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ ഒരു ഒരു ഒരു സൈക്കോളജിസ്റ്റ് അയാളുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വരികയാണ്, വന്നിട്ട് പറഞ്ഞു പിന്നെ ഞാൻ ഭയങ്കര എനിക്ക് ജീവിതം ഇവിടെ സ്റ്റക്കായി പോകുന്ന പോലെ തോന്നുകയാണ്, അപ്പോൾ ഭയങ്കര വിരസമായി തോന്നുകയാണ്, അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ ഒരു നിർദ്ദേശം കിട്ടാണ്ട് വന്നതാണ്. അപ്പോൾ ആ സൈക്കോളജിസ്റ്റ് അയാളോട് പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ, ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സർക്കസ് കൂടാറുണ്ട്, അപ്പോൾ അവിടെ ഒരു ഒരു സർക്കസിലൊരു കോമാളുണ്ട്, ആളുകളെയൊക്കെ ഒന്ന് രസിപ്പിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അയാൾ എപ്പോഴും വ്യത്യസ്ത പുതിയ പുതുമയുള്ള കുറേ ആക്ഷൻസുകളൊക്കെ കാണിച്ചിട്ടും പുതിയ പുതിയ നർമ്മങ്ങൾ കൊണ്ടുവന്ന ആളുകളെ സന്തോഷിപ്പിക്കുന്ന ആളാണ്. നിങ്ങൾ ഫസ്റ്റ് ഒന്ന് അയാളെ പോയിട്ടൊന്ന് കാണി, എന്നിട്ട് പിന്നെ നിങ്ങൾ വന്നാൽ മതി. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ തന്നെയാണ്, ആ കോമാളി ഞാൻ തന്നെയാണ്, പക്ഷെ എനിക്ക് എൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോയിട്ട്. ഇതാണ് പൊതുവെ മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് പറയുന്നത്. ഇവിടെ നമുക്ക് ഇസ്ലാമികമായൊരു പെർസ്പെക്റ്റീവിലൂടെ ചില കാര്യങ്ങൾ ചേർത്ത്.
1: ഇപ്പോൾ ഇന്നത്തെ ചിന്തയിൽ സലാം സലായി കൊണ്ടുവന്ന രണ്ട് വേർഡ് ഫോമോയും ഫോബോയും. ഫോമോ നേരത്തെ നമ്മളിവിടെ മെൻഷൻ ചെയ്തു പോയ ഒരു സംഗതിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഉപയോഗത്തിലൂടെ മനുഷ്യന്മാർക്ക് എത്തുന്ന ഒരു ഡിസോർഡറാണത്. സോഷ്യൽ മീഡിയ ഉപയോഗം വഴി മനുഷ്യർക്ക് എത്തുന്ന, പ്രത്യേകിച്ച് ഇൻസ്റ്റാ ലൈഫിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണേ. ഇപ്പം ഞങ്ങൾ ഇന്നലെ ഞങ്ങളെ കുട്ടികളെ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് സ്കൂളിൽ നിന്ന്. എല്ലാ കുട്ടികളെയും വീടൊന്ന് പോയി കാണുക, ഭയങ്കര അനുഭവമാണ് ശരിക്കും. നമ്മളെ മുമ്പിൽ കുറേ കാലമായിട്ട് ഇരിക്കുന്ന കുട്ടീൻ്റെ വീടിലെത്തുന്നതോടുകൂടെ ഓൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ള ഉത്തരം കിട്ടുന്നുണ്ട്. അപ്പം ഇന്നലെ ഇപ്പം ഞാൻ എൻ്റെ സ്കൂളിൽ ഒരു 10-40 കുട്ടികൾ ഇൻസ്റ്റ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാനങ്ങനെ ഒരാളെ പിടിച്ച് ഇങ്ങനെ കണ്ട് ഒന്ന് പൊക്കിയിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന ഉടനെ എൻ്റെ ഫോൺ ഉണ്ടാകുന്നു പറഞ്ഞു കുട്ടിനോട്. ഇതിൽ ഇൻസ്റ്റല്ലേ എന്ന് വെച്ചു. അവൾ ഞാൻ സറണ്ടർ ആയിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ അവളമ്മക്ക് ഇതൊന്നും അറിയില്ല, പക്ഷേ ഇതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അപ്പോൾ തന്നെ പിന്നെ ലോഗൗട്ട് ചെയ്തു, പാസ്വേഡ് ചേഞ്ച് ചെയ്തു. ഇനി അവൾക്ക് അത് തുറക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്യാനുള്ള കാരണം ഈ ഇൻസ്റ്റാ യൂസേജിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഫോമോ എന്ന് പറയുന്നത്, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അഥവാ നിലനിൽക്കുന്ന സിനാരിയോയിൽ, നിലനിൽക്കുന്ന കുറേ കാര്യങ്ങളിൽ നമ്മളില്ലെങ്കിൽ ഞാനെന്തോ ഒരു കാലത്തോട് ഒത്തി യാത്ര ചെയ്യാത്ത ആളാണ് എന്നുള്ള തോന്നൽ ഒരു വ്യക്തിയിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കുട്ടികളെ മുടിയൊക്കെ ഒരു ലെവലിൽ വരുന്നത്, ഒരു പ്രത്യേക കോലത്തിൽ വരുന്നത്. അതേപോലെ ഒരു ഡ്രസ് കോഡ്, ലോകത്ത് എവിടെയോ പ്രത്യക്ഷപ്പെട്ടൊരു ഡ്രസ്സ് എല്ലാവരുടെയും ഡ്രസ്സായി മാറുന്നു. ഇതൊക്കെ ഒരു കച്ചവട തന്ത്രമാണ്. അപ്പം ഈ ഞാൻ ഇതിലൊന്നുമില്ലേ, ഞാനൊരു പഴഞ്ചനാണോ എന്ന ചിന്ത, അതാണ് ഫോമോ. അതേപോലെ ഫോബോ, അതേപോലെ തന്നെ ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആകണം, ആയിട്ടില്ല. കാറ്, എൻ്റെ കാറ് നല്ല കാറല്ല, എൻ്റെ ഫോണ് നല്ല ഫോണല്ല, എൻ്റെ വീട് നല്ല വീടല്ല, എൻ്റെ സ്കിന്ന്, എൻ്റെ ഈ തൊലി ഇതത്ര വെളുപ്പല്ല, എൻ്റെ ഈ ഇതിനെന്താ പറയുക പുരികം അത്ര ഓക്കെ അല്ല, ഇങ്ങനെ ഉണ്ടല്ലോ എൻ്റെ ചുണ്ട്. അപ്പോൾ ചുണ്ട് സർജറി ഒക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് ലോകത്ത്. ചുണ്ടിൻ്റെ കോലം മാറ്റുക, ചുണ്ടിങ്ങോട്ട് കുറച്ച് തടിച്ചതാക്കുക, അതൊക്കെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് മനുഷ്യന്മാർ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഇത്തരം മാനസിക രോഗം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ മുടിയൊക്കെ പറത്തിട്ടിട്ട് ഒന്നിലുമില്ലാതെ, മീൻസ് വേറൊന്നിലുമില്ലാതെ ഇങ്ങനെ നടക്കണേനെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഭ്രാന്ത് എന്ന് പറയണത്. ശരിക്ക് 10 നഷ്ടങ്ങൾ ഈ രണ്ട് മാനസികാവസ്ഥ കൊണ്ടുണ്ട്. ഞാനൊന്നിലുമില്ലേ എന്ന മാനസികാവസ്ഥ, ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം എന്നുള്ളതിന് പ്രശ്നമല്ല, പക്ഷെ ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം എന്ന ചിന്ത കൊണ്ട് ടെൻഷനടിച്ച് എന്തും കാട്ടിക്കൂട്ടുന്ന അവസ്ഥയ്ക്ക് എത്തണതാണ് പ്രശ്നം. അങ്ങനെ വരുമ്പോൾ അതിലെന്താ വെച്ചാൽ, ഒന്ന് ഖദറിലുള്ള വിശ്വാസം ദുർബലപ്പെടുന്നു എന്നുള്ളതാണ്. പഠിച്ചവനെ ഇതൊക്കെ പഠിച്ചവൻ സെറ്റ് ചെയ്തതാണ്. എനിക്ക് വീടുണ്ട്, കുടുംബമുണ്ട്, കാര്യമുണ്ട്, എനിക്കൊരു ശരീരമുണ്ട്, അതിനൊരു ആകാരമുണ്ട്, വടിവുണ്ട്, അതുണ്ട്, അൽഹംദുലില്ലാ എന്ന് പറയേണ്ടതിന് പകരം വെറുതെ ആവശ്യമില്ലാത്തൊരു മൈൻഡ് സെറ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ മനുഷ്യൻ്റെയും റിസ്ഖ് അല്ലാഹു സുബ്ഹാനഹു വതാല നേരത്തെ നിശ്ചയിച്ചൊരു കാര്യമാണ് ഓരോരുത്തർക്കുള്ള. അത് അയാൾ പരമാവധി ഹലാല വഴിയിലൂടെ പോകുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷേ പലപ്പോഴും എനിക്ക് അതാകണം ഇതാകണം എന്നൊക്കെ ചിന്തിച്ചിട്ട് എല്ലാ ഫർളുകളെയും കളഞ്ഞിട്ടുള്ള പണിയാണ് എന്ത് ചെയ്യുക, പിന്നെ നടക്കുക. പൈസ കണ്ടമാനം, ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനത്തെ സംഗതികളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം വരും. പിന്നെ തവക്കുലിൻ്റെ കുറവുണ്ടാകും. എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ നടക്കും, അതൊക്കെ പഠിച്ചവനുണ്ട് എന്നുള്ള ആ ഒരു മൈൻഡ് പോകും. പിന്നെ മനസ്സിൻ്റെ ഉള്ളിലെ സമാധാനത്തെ അത് ശരിക്കും ബാധിക്കും. ഉറക്കത്തിലും ഉണർച്ചയിലൊക്കെ പ്രശ്നമായിരിക്കും. കണ്ണാടിന് മുമ്പ് പോയിരുന്ന പ്രശ്നമായിരിക്കും. പ്രത്യേകിച്ച് ഈ ടീനേജിലൊക്കെ ഉള്ള കുട്ടികളിത് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഗ്ലാസി സ്കിന്ന് വേണമെന്നാണ് പറയാം. താടി ഉണ്ടല്ലോ, താടിയല്ലിങ്ങനെ കൂർത്ത താടിയല്ലിനാണ് പറയാ. ജോലൈൻ എന്നാണ് തോന്നുന്നു പറയാം. കുട്ടികളുടെ അടുത്ത് കിട്ടുന്ന വാക്കുകളാണ് ഇതൊക്കെ.
6: ജോലൈൻ,
1: ആ ജോലൈൻ ആണ് അല്ലേ, ജോലൈൻ ആണ്. ഓക്കെ, ജോലൈൻ, ജോലൈൻ എന്ന് പറയുന്നത് ഈ സാധനമാണ്. അപ്പോ ഇത് ശരിക്കും കൊറിയൻ പിന്നെ ഡ്രാമകളിലും അതേപോലെ തന്നെ BTS ഇങ്ങനത്തെ ഉള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഇതിലൊക്കെ ഉള്ള ആളുകളുടെ ഫേസ് കട്ടാണത് ജ്വാലൈ എന്ന് പറയുന്നത്. ജ്വാലൈ എന്ന് അല്ലേ വേർഡ്? അപ്പൊ അത് എനിക്ക് വേണം. അതില്ലാത്തൊരാള്
6: ശരിയല്ല,
1: ശരിയല്ല. അതുണ്ടാകുമ്പോളേ ബെറ്റർ ആകണുള്ളൂ. ഇങ്ങനെ ഇങ്ങനെയുള്ള പിന്നെ സംഗതികൾ വരുമ്പോ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അത് മനസ്സിന്റെ സമാധാനം. പിന്നെ അസൂയ വളരും, എല്ലാവരോടും ഭയങ്കര അസൂയ വളരും. നല്ലൊരു വണ്ടി എടുത്താലും ഓനോട് ഭയങ്കര പ്രശ്നം, അത് അംഗീകരിക്കൂല, അപ്രീഷിയേറ്റ് ചെയ്യൂല. ആ ഇത് പോരാ, ഇതിപ്പോ എന്താ ഇപ്പോ ഇലക്ട്രോണിക് സാധനം എടുത്തില്ലേ, തീരെ പോരട്ടെ. ഇത് ഇലക്ട്രോണിക് എടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇത് എവിടെയെങ്കിലൊക്കെ പോയി വണ്ടി നിൽക്കും. ഒരാൾ വണ്ടി എടുത്തിട്ട് അയാളോട് പറയണ ഭയങ്കര അയാൾ അങ്ങനെ ഉണ്ടല്ലോ.
6: അതെ അതെ, ഒരു സാമൂഹ്യ ദ്രോഹം കൂടി അവർ ചെയ്തുകൊണ്ടിരിക്കപ്പോഴും.
1: അതെ, മറ്റൊന്ന് ഇസ്തിഹാറയെ അവഗണിക്കുക എന്നുള്ളതാണ്. ലൈഫിലെ ഒരു കാര്യം വരുമ്പോൾ ഇസ്തിഹാറ നിസ്കരിക്കുമല്ലോ, ഞാൻ വേണോ വേണ്ടേ. മൂപ്പരക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മൂപ്പരതൊക്കെ പോകും. മൂപ്പരാകെ അയിമ കെട്ടി മറിഞ്ഞിട്ട് ഉള്ളൊരവസ്ഥയ്ക്കായിരിക്കും പോവുക. പിന്നെ മൊത്തം മനോഭാവങ്ങൾ ദുന്യാവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. എനിക്കങ്ങനെ അങ്ങനെ ഒരു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര ഉറപ്പ് കിട്ടും, അപ്പം ഇങ്ങനെ ആയാലും എത്ര ഉറപ്പ് കിട്ടും. ഞാനിപ്പോൾ ഇത്ര എൻ്റെ 2 മണിക്കൂർ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിലായിരിക്കും അതിൻ്റെ ഇടയിൽ ദുഹ്റും അസറും മഗ്രിബും ഇശാവും ഒന്നും ജമാഅത്ത് ഉണ്ടാവില്ല, ഖുർആൻ പാരായണം ഉണ്ടാവില്ല, കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവില്ല, ഭാര്യയ്ക്ക് പ്രൈവറ്റ് ടൈം ഉണ്ടാവില്ല, മക്കളെ ഒന്നും ഉമ്മ വെച്ചിട്ടുണ്ടാവില്ല. ഈ ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടുള്ള പാച്ചിലായിരിക്കും പലപ്പോഴും ഉണ്ടാകുക. അതേപോലെ തന്നെ സബറ് കുറയും. ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഈ 2 ഡിസോർഡർ കൊണ്ട് ഉണ്ട് എന്ന് നമുക്ക് പറയാം.
6: ആ ആളുകളാണ് അവസാനം സ്റ്റക്ക് ആവുമ്പോൾ പിന്നെ എക്സിറ്റ് ആവുന്നത്, അഡ്മിറ്റ് ചെയ്തിട്ടാണ്.
1: അതെ, ഇതൊക്കെ ഇതോടെ കഴിഞ്ഞു എൻ്റെത്. വേറൊന്നുമില്ല, എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, നേടാൻ പറ്റിയില്ല, എൻ്റെത് ആകണില്ല. ഞാനങ്ങനെ എനിക്ക് സൗന്ദര്യം കുറവാണ്, എൻ്റെ മുടി നരച്ചു, ഞാനും ജീവിച്ചിട്ട് എന്താണ് കാര്യം എന്നൊക്കെയുള്ള ഒരു മൈൻഡിലേക്ക് എത്തും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവമായി വരാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര സംഭവം തോന്നൂല. പക്ഷെ നമ്മളെ മക്കളൊക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോകണുണ്ട്, അതിൽ സംശയമല്ല. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി നമ്മളെ പേരിലും വരും.
7: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഇൻസൈറ്റ്, ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിൽ ഇന്ന് മരിച്ചാൽ പിന്നെ എന്താണ്? ക്ലാസ് എടുക്കുന്നത് ഷംജാസ് കെ അബ്ബാസ്.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മരണത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ പറയാറുണ്ട്. മതപരമായും അതല്ലാതെയും ഭൗതികമായും എല്ലാം പലർക്കും പല കാഴ്ചപ്പാടാണ് മരണത്തെക്കുറിച്ചുള്ളത്. ഉദാഹരണത്തിന്, നമുക്കറിയുന്ന ഒരു വ്യക്തി നമ്മുടെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട വ്യക്തിയെക്കുറിച്ചുള്ള ഓരോ വ്യക്തികളുടെയും കാഴ്ചപ്പാട്, നമുക്ക് ചുറ്റുമുള്ള ഓരോ വ്യക്തികളുടെയും കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തപ്പെട്ടിരിക്കും. ചിലർ ആദരാഞ്ജലികൾ പറയും, ചിലർ റെസ്റ്റ് ഇൻ പീസ് എന്ന് പറയും, ചിലർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയും. ഈ പറച്ചിലിന് അപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ ഓരോ മരണങ്ങളും ഓരോ വ്യക്തികൾക്കും നൽകുന്ന കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. ചില ആളുകൾക്ക് മരണം ഒരാശ്വാസമായി മാറുന്നു, ചില ആളുകൾക്ക് അത് ഏതോ ഒരു അനന്തമായ ലയനത്തിൻ്റെ തുടക്കമാണ്, ചില ആളുകൾക്കത് പരലോകത്തിൻ്റെ ഒരു ഒരു തുടക്കമാണ് എന്ന് പറയുന്നു. ഇങ്ങനെ നമുക്ക് ചുറ്റും ഓരോ വ്യക്തികൾ മനുഷ്യരായി മരണപ്പെടുമ്പോഴും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ അവർക്ക് ചുറ്റുമുള്ള ആളുകൾക്കുണ്ട്. പക്ഷേ മരണമെന്ന ഈ വിഷയത്തെക്കുറിച്ച് ആത്യന്തികമായി ഇസ്ലാമിന് എന്താണ് പറയാനുള്ളത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മരണവും മരണാനന്തര ജീവിതവും തന്നെയാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ മുഴുവൻ സ്ഥിതിഗതികളെയും നിശ്ചയിക്കുന്നതും നിയന്ത്രിക്കുന്നതുമെല്ലാം. അതുകൊണ്ട് മരണവുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന വിഷയങ്ങളെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സഹോദരങ്ങളെ, മരണം പലപ്പോഴും നമുക്കെല്ലാം ഭയമായിക്കൊണ്ടാണ് വരാറുള്ളത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. മരണത്തെ ഭയപ്പെടുക എന്നതിനപ്പുറത്തേക്ക് മരിക്കുന്നതിന് മുൻപ് നാം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുള്ള ആശങ്കകളാണ് യഥാർത്ഥത്തിൽ ഭയമായി നമ്മുടെ മുമ്പിലെല്ലാം എത്തുന്നത്. പ്രത്യേകിച്ച് യുവാക്കളാണെങ്കിൽ അല്ലെങ്കിൽ മധ്യവയസ്കരാണെങ്കിൽ വാർദ്ധക്യത്തിലെത്തിയ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടല്ല മരണത്തെക്കുറിച്ച് മറ്റുള്ള ആളുകൾക്കൊന്നുമുള്ളത്. ഞാൻ പലപ്പോഴും എൻ്റെ വീട്ടിലൊക്കെ വൃദ്ധരായ ആളുകളോട് സംസാരിക്കുമ്പോൾ ഒരു 80കളും 90കളും എത്തിയ ആളുകൾ അവർ മരണത്തെ കാത്തിരിക്കുന്നതായി അവരുടെ സംസാരത്തിൽ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ മരണം എന്ന് പറയുന്ന കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ പ്രായത്തിനനുസരിച്ച് മാറാറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മരണമെന്ന് പറയുന്ന വിഷയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക കാഴ്ചപ്പാട് എന്ത് എന്നുള്ളതാണ്. അവിടെ ഏറ്റവും ആദ്യത്തെ ഒരു വിഷയം, ഇസ്ലാം മരണത്തെ കാണുന്നത് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയായിട്ടാണ്. അതുകൊണ്ടാണ് പരലോകത്ത് മരണം വരുമെന്ന് പറയുന്ന പല പല ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മരണം എന്നുള്ളത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മാത്രമല്ല മരണം എന്നുള്ളത് ഓരോ വ്യക്തിയും ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഖുർആൻ്റെ വചനം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് എന്നാണ്. അപ്പോൾ എല്ലാ വ്യക്തികളും ആസ്വദിക്കുമെന്ന് പറയുമ്പോൾ മരണത്തിന് എന്തെല്ലാമോ പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഖൗലാണ് അക്സറു ബിദിക്ര ഹാദിമില്ലദാത്ത്, സകല സുഖ സൗകര്യങ്ങളെയും മുറിച്ചു കളയുന്ന ഒരു മരണത്തെ നിങ്ങൾ ആലോചിക്കണം എന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്ക് ചുറ്റുമുണ്ടായ പല അപകട വാർത്തകളെയും മരണ വാർത്തകളെയും കേൾക്കുമ്പോൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. എന്തെല്ലാം രൂപത്തിലാണ് ആളുകൾ മരണപ്പെടുന്നത്? വളരെ പ്രിയപ്പെട്ടൊരു വ്യക്തി, അദ്ദേഹം വീട്ടിൽ നിന്നും സ്വന്തം കുട്ടികൾക്കൊരു ബേക്കറി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് ബൈക്കിലിറങ്ങി, ബൈക്ക് വഴിമധ്യേ ഒന്ന് സൈഡാക്കി നിർത്തി, എന്തോ ഒരു ദേഹാസ്വാസ്ഥ്യമുണ്ടായി, തൊട്ടടുത്തുള്ളൊരു കടയിൽ കയറി, ആ കടയിലുള്ള ആളുകൾ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും സ്വന്തം വീട്ടുകാർ അവിടെ എത്തുന്നതിന് മുൻപ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നു. മറ്റൊരു ഭാഗത്ത് നേപ്പാളിലെ വലിയ പ്രളയത്തിൽ ആയിരക്കണക്കിന് ആളുകളെ ആ പ്രളയ ജലം അല്ലെങ്കിൽ ആ ചെളിയും കല്ലും എല്ലാം നിറഞ്ഞിട്ടുള്ള ആ ഒരു ഒഴുക്കിൽ ആയിരക്കണക്കിന് ആളുകൾ മണ്ണിനടിയിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നു. മറ്റൊരു ഭാഗത്ത് ആക്സിഡൻറ്റുകളുടെ വലിയ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എല്ലാ ആക്സിഡൻറ്റുകളുടെയും ഒരു പ്രത്യേകത, ആക്സിഡൻറ്റുകളുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ നിരപരാധിയാണ് എന്നുള്ളതാണ്. മറ്റൊരു വശത്ത് എന്തെങ്കിലും ഒരു അശ്രദ്ധ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഉറക്കം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അശ്രദ്ധകൾ കൊണ്ടോ ഒക്കെ ഉണ്ടാവുന്ന അപകടങ്ങളിൽ മറ്റൊരാൾ കൂടി ഇരയാക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെയും കുറേ മരണങ്ങൾ നമ്മൾ കേൾക്കുന്നു. ഞാൻ പറയുന്നത് ഓരോ മരണങ്ങളുടെയും രൂപങ്ങൾ വ്യത്യസ്തപ്പെടുമെങ്കിലും മരണം ആത്യന്തികമായി ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദുഃഖം എന്ന് പറയുന്നത് അവൻ്റെ എല്ലാ പ്ലാനുകളെയും അത് മുറിച്ചു കളയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഉഖ്മാൻ 31-ാം അധ്യായത്തിൽ വളരെ പ്രധാനമായും അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട്, വമാ തദരി നഫ്സു മാദാ തക്സിബു ഗദ വമാ തദരി നഫ്സു ബിഅയ്യി അർദിൻ തമൂത്, നിങ്ങൾക്ക് നാളെ എന്താണ് ചെയ്യുക എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല എന്നാണ് അള്ളാഹു പറയുന്നത്, അറിയില്ല എന്നാണ്. അപ്പോൾ അതിനർത്ഥം നമുക്ക് നമ്മുടെ പ്ലാനുകളില്ല എന്നല്ല, പക്ഷേ അത് പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഉറപ്പുമില്ല എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ഗ്യാരണ്ടിയും ഇല്ല എന്നുള്ളതാണ്. അതൊരു വല്ലാത്ത അത്ഭുതകരമായ വർത്തമാനമായി നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആത്യന്തികമായി മരണത്തെ ഇസ്ലാം അങ്ങനെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്, ദുഃഖഹാദമില്ലദാത് എന്നാണ്. മാത്രമല്ല രണ്ടാമത് പറയുന്നത് വമാതദി നഫ്സും ബി അയ്യി അർദിൻ തമൂത് എന്നാണ്, എവിടെയാണ് നിങ്ങൾ മരണപ്പെടുക എന്നറിയില്ല എന്നാണ്. ഇത് വല്ലാത്തൊരു വചനമാണ് സഹോദരങ്ങളെ. യഥാർത്ഥത്തിൽ നമ്മൾ മറ്റ് മതങ്ങളെ പരിശോധിക്കുന്നിടത്ത്, മറ്റ് ദർശനങ്ങളെ പരിശോധിക്കുന്നിടത്തെല്ലാം നമുക്ക് വ്യത്യസ്തമായ മരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കാണാൻ സാധിക്കുന്നു. ചില ആളുകൾക്കൊക്കെ മരണമെന്ന് പറയുന്നത് അത് കേവലം ഒരു ഏതോ ഒരു അനന്തമായ ലോകത്തേക്ക് അല്ലെങ്കിൽ ഒരു ലയനത്തിലേക്കുള്ള തുടക്കമാണ്. ചിലർക്കത് പുനർജന്മത്തിൻ്റെ എന്തോ ഒരു ഭാഗമാണ്. പക്ഷേ ഈ ബി ഐ അർവിൻ തമൂത്ത്, നിങ്ങൾ എവിടെ വെച്ച് മരണപ്പെടുമെന്നറിയില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു ലക്ഷ്യമെന്ന് പറയുന്ന അവിടെ യഥാർത്ഥത്തിൽ അൺസെർട്ടിനിറ്റിയെക്കുറിച്ചാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അൺസെർട്ടിനിറ്റി, നമുക്ക് യാതൊരു രൂപത്തിലും സെർട്ടേൻ ആയിക്കൊണ്ട് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒന്നും ജീവിതത്തില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോണ്ടെക്സ്റ്റാണ് യഥാർത്ഥത്തിൽ അവിടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ എവിടെ വെച്ച് മരണപ്പെടുമെന്ന് അറിയില്ല എന്നാണ്. അപ്പോൾ നമ്മൾ എത്ര കോട്ടക്കൊത്തലകൾക്കുള്ളിലേക്ക് ആണ് പറയുന്ന വചനം എന്നതിനെ, എത്ര വലിയ കോട്ടക്കൊത്തലങ്ങൾക്കുള്ളിൽ നിങ്ങൾ ഒളിച്ചിരുന്നാലും നിങ്ങളെ അള്ളാഹു ആ മരണം പിടികൂടുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാം യഥാർത്ഥത്തിൽ മരണത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് അള്ളാഹുവിൻ്റെ തീരുമാനമായിട്ടാണ് ഈ വിഷയത്തെ കാണുന്നത്. മറ്റ് ഏത് ദർശനങ്ങൾക്കും യഥാർത്ഥത്തിൽ പൂർണ്ണാർത്ഥത്തിൽ അങ്ങനെ ഒരു വാദമില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവിടെയാണ് ആത്മഹത്യകളെക്കുറിച്ച് പറയുന്നിടത്ത്, കൊലപാതകങ്ങളെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ പല ആളുകളും ചോദിക്കും, മരണപ്പെടുന്നത് അള്ളാഹുവിൻ്റെ ഖദർ പ്രകാരമാണെങ്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്താൽ അത് അയാളുടെ തീരുമാനമല്ല എന്ന് ചോദിക്കും. അവിടെ യഥാർത്ഥത്തിൽ അവർക്ക് ഖദറിനെക്കുറിച്ച്, വിധിവിശ്വാസത്തെക്കുറിച്ചുള്ള അടിസ്ഥാന പാഠം പോലും അറിയില്ല എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഒരു മനുഷ്യന് അള്ളാഹു ഫ്രീ വില്ല് നൽകുകയും എന്നാൽ അവൻ്റെ ആയുസ് തീരുമാനിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും മരണം ഒരു നാൾ നമ്മളെല്ലാം തേടിയെത്തും. അവിടെ പുതിയ കാലത്ത് ഈ മരണത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഈ നാസ്തികരെക്കുറിച്ച്, നമ്മുടെ നാട്ടിൽ പുതിയതായി ഉടലെടുത്തിട്ടുള്ള അല്ലെങ്കിൽ പൊതുവിൽ നമ്മുടെ നാട്ടിലാണ് കൂടുതൽ അത്തരത്തിലൊരു പ്രത്യേക തരം സ്വഭാവത്തിൽ അവർ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. മറ്റു വിമർശനങ്ങളെപ്പോലെ അല്ലാതെ വിദ്വേഷ പ്രസംഗങ്ങളുടെയും അതല്ലെങ്കിൽ ഈ പറയുന്ന കളിയാക്കലുകളുടെയും എല്ലാം രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള നാസ്തിക വിഭാഗം, അവർ യഥാർത്ഥത്തിൽ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് മരണമെന്ന് പറയുന്നത് അത് മതം യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഒരു ഒരു വീക്ക്നെസ്സിനെ, അവൻ്റെ ഒരു തളർച്ചയെ ഉപയോഗിക്കാൻ, ദുരുപയോഗിക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു വാക്കാണ് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഗോഡ് ഓഫ് ഗ്യാപ്സ് അവർ പറയും. ഗോഡ് ഓഫ് ഗ്യാപ്സ് എന്ന് വെച്ചാൽ മനുഷ്യന് ഗ്യാപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഗോഡിനെ ഫിക്സ് ചെയ്യുമെന്നുള്ളതാണ്. എന്താണ് ആ ഗ്യാപ്പ്? നമുക്കിവിടെ കൃത്യമായി മനസ്സിലാക്കാം, മരണം ഒരു ഗ്യാപ്പാണ്. കാരണം മനുഷ്യന് പൂർണ്ണാർത്ഥത്തിൽ ആ ഗ്യാപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ടും അത് വിശദീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ടും അവിടെയുള്ള ഗ്യാപ്പിനെ മതങ്ങൾ ദൈവത്തെ വെച്ചുകൊണ്ട് അടയ്ക്കുകയാണ്, ഫില്ല് ചെയ്യുകയാണ് എന്നുള്ളതാണ് ഇത്തരം ആളുകളുടെ വാദം. സഹോദരങ്ങളെ, എത്ര ബാലിശമാണ് ഈ വാദം എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇത്തരം ആളുകളുടെ മരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് അറിയണം. അവിടെ ചില ആളുകൾ പറയുന്നത് നമ്മൾ ജീവിതമെല്ലാം അടിച്ച് പൊളിച്ച് ആസ്വദിച്ച് മരിക്കണം എന്നൊക്കെയാണ്. ആസ്വദിച്ച് മരിക്കണം എന്ന് പറഞ്ഞാൽ നന്നായി മദ്യം അടിച്ച് നന്നായിട്ട് എല്ലാ ലഹരിയും ഉപയോഗിച്ച് ആസ്വദിച്ച് മരിക്കണം. കാരണം യോളോ, യു ഓൺലി ലിവ് വൺസ്, നിങ്ങൾ ഒരു തവണ ജീവിക്കുള്ളൂ, ഒരു തവണ മരിക്കുള്ളൂ, അതുകൊണ്ട് അത് അടിച്ച് പൊളിച്ച് ജീവിക്കട്ടെ എന്നാണ്. അവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ പറയുന്ന നാസ്തികർ, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ എന്നെല്ലാം പറയുന്ന ആളുകൾക്കൊക്കെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതല്ലാതെ, അത് തന്നെ പൂർണ്ണമല്ലാത്ത രൂപത്തിൽ അഡ്രസ്സ് ചെയ്യുക എന്നല്ലാതെ ഒരിക്കലും മനുഷ്യ ജീവിതത്തിന് ഒരു സൊല്യൂഷൻ, ഒരു ഒരു പരിഹാരവും നൽകാൻ സാധിക്കില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കി നോക്കൂ, എന്താണ് നിരീശ്വരവാദം പറയുന്നത്? ദൈവമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദൈവമില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ മരണത്തിൽ വ്യത്യസ്തമായ രൂപത്തിൽ ആളുകൾ മരണപ്പെടുന്നത്? അത് മനുഷ്യൻ തീരുമാനിക്കുന്നതല്ലോ. പ്രളയങ്ങൾ വരുന്നു, അപ്പോൾ അവർ പറയും അതൊക്കെ നേച്ചറിൻ്റെ, അതൊക്കെ പ്രകൃതിയുടെ ഭാഗമാണ്. എങ്ങനെയാണ് പ്രകൃതി തിരഞ്ഞെടുക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ പെടാതിരുന്നത്? നേപ്പാളിലെ പ്രളയത്തിൽ പെടാതെ ഞാൻ കേരളത്തിൽ ജനിച്ചത് എന്തുകൊണ്ട്? അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല, റാൻഡംനെസ്സാണ്, അതിങ്ങനെ അങ്ങോട്ട് പരന്നു പോയതാണെന്നാണ് പറയുക. അപ്പോൾ ചുരുക്കത്തിൽ കൃത്യമായ രൂപത്തിൽ ആശയസംവാദം നടത്താൻ സാധിക്കാത്ത ഒരു കൂട്ടം ആളുകളുടെ മരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും? ഈ ചോദ്യത്തിന് ഇത്തരം വിഭാഗക്കാരുടെ എല്ലാം ഉത്തരം ഒന്നും സംഭവിക്കില്ല എന്നാണ്. എന്താണ് ഈ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ? അതിനർത്ഥം മരണത്തിന് ശേഷം സംഭവങ്ങൾ എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. അവൻ്റെ ഭൗതികമായ ശരീരം, ജഡം എന്ന് പറയുന്നത്, അതിന് ചില പ്രകൃതിപരമായ ചില കാര്യങ്ങളൊക്കെ നടക്കും. ഉദാഹരണത്തിന് ഡീകമ്പോസിഷൻ, നമ്മൾ മരിച്ച് മണ്ണിനോടടിയുമ്പോൾ ആ മണ്ണിൽ അലിഞ്ഞു ചേരാനുള്ള ചില പ്രക്രിയകൾ നടക്കും. ഇതാണ് അവരുടെ ഉത്തരം ഒന്ന്. സഹോദരങ്ങളെ, ഇങ്ങനെയൊരു ഉത്തരത്തിന് വേണ്ടി മനുഷ്യൻ യഥാർത്ഥത്തിൽ എത്ര കഷ്ടപ്പെടേണ്ടി വരും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ പണത്തിന് പിന്നാലെ ഓടി, പവറിന് പിന്നാലെ ഓടി, കുടുംബങ്ങൾക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും വേണ്ടിയുള്ള എല്ലാ ത്യാഗ പരിശ്രമങ്ങൾക്കും, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ജനാധിപത്യം എന്ന് പറഞ്ഞ് ഈ നാട്ടിൽ നമ്മൾ വ്യത്യസ്തമായ രൂപത്തിൽ ഫാഷിസത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ, ഇങ്ങനെ ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും യഥാർത്ഥത്തിൽ ഒരു ഡീകമ്പോസിഷന് വേണ്ടിയാണ് അല്ലേ? ഒരു എപ്പോഴോ ജീർണിച്ച് മരിക്കാൻ വേണ്ടിയാണെന്ന് പറയുകയാണെങ്കിൽ അത്രയും യുക്തിരഹിതമായ ഒരു ചിന്ത, അത്രയും ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ചിന്ത മറ്റെന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ്. ഫ തമന്ന ഉൽ മൗത്ത് എന്ന് ഖുർആൻ ചോദിക്കുന്നു, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടും മരണത്തെ എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അവർ ഇഷ്ടപ്പെടേണ്ടതായിരുന്നു, പക്ഷേ അവർ ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഒരാൾ മരണപ്പെടുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ആയിരക്കണക്കിന് ചോദ്യങ്ങൾ അവിടെ ഉത്ഭവിക്കുന്നുണ്ട്. അതിനൊന്നും ഇത്തരം ആളുകൾ ഉത്തരം പറയാനുള്ളതാണ്. ഇവിടെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊരു നാച്ചുറൽ പ്രോസസ്സാണെന്നൊക്കെ പറയുമ്പോഴും ഈ നാച്ചുറൽ പ്രോസസ്സിന് അപ്പുറത്തേക്ക് ഒരേ ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഇവരൊക്കെ ഇത് മതത്തിനെതിരെയാണ്, പലപ്പോഴും ഇസ്ലാമിനെയൊക്കെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പടച്ചോൻ ഈ ഗസയിലെ പാവപ്പെട്ട കുട്ടികളേക്ക് കൊന്നൊടുക്കിയില്ലെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾ മരണത്തെ കാണുന്ന കാഴ്ചപ്പാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിഴവാണത്. ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരോട് മറുത്ത് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അങ്ങനെ കുട്ടികൾ മരിക്കാനുള്ള കാരണം നിങ്ങൾ പറയൂ. അപ്പോൾ അവർ പറയുന്നത് തിയറി ഓഫ് റാൻഡംനെസ് ആണ്. എന്താണ് റാൻഡംനെസ്? ഒരു അക്രമികരിയായ ഭരണാധികാരി തൊട്ടടുത്ത രാജ്യത്ത് നിന്നും അധിനിവേശത്തിൻ്റെ തൻ്റെ കൈബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടം ജനതയെ വംശഹത്യ ചെയ്യുന്നത് നാച്ചുറൽ പ്രോസസ്സും റാൻഡംനെസ്സുമായി മാറുന്നു. അവിടെ തന്നെ അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതാവുകയാണ്. ഇനിയോ അവിടെയും അവസാനിക്കുന്നുണ്ടോ? തീർച്ചയായും ഇല്ല. ആയിരക്കണക്കിന് ചോദ്യങ്ങൾ, ഞാൻ ആയിരക്കണക്കിന് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അയാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും അനിശ്ചിതത്വങ്ങൾക്ക് മരണം യഥാർത്ഥത്തിൽ കൃത്യമായൊരു കാരണമാണ്. അങ്ങനെയെങ്കിൽ ആ കാരണത്തെ ശരിയായി വിശദീകരിക്കാൻ ഇത്തരം ആളുകൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണെന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ദൈവമില്ല എന്നാണ് ഇത്രയും ആളുകൾ പറയുന്നതെങ്കിൽ പിന്നെ നാളെ എങ്ങനെയാണ് ഇവിടെ എന്ന് ചോദിക്കുന്നത് പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ പരലോകമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ എന്ന് ചോദിക്കുന്ന ചോദ്യം. ഉദാഹരണത്തിന് നമ്മൾ നാളെയെക്കുറിച്ച് പല പ്ലാനുകളും പറയുന്നു. അപ്പോൾ പല ആളുകളും ചോദിക്കുകയാണ്, നിങ്ങൾ നാളെ പോയിട്ട് തിരിച്ച് വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് നാളെക്കുറിച്ച് എന്താണ് ഉള്ളതെന്ന് അറിയില്ലല്ലോ എന്ന് ചോദിച്ചാൽ അത് കേവലം പ്ലാനാണെന്ന് നമ്മൾ പറയും. എന്ന് വെച്ചാൽ നമ്മൾ മുൻകൂട്ടി കാണുന്ന ചില കാര്യങ്ങളാണ് എന്ന് പറയും. എന്നാൽ ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മരണവും മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ഒരു പ്ലാൻഡായ കാര്യമല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വിഭാവനത്തിലുണ്ടായ ചില ഭാവനകളല്ല, മറിച്ച് വളരെ കൃത്യമായി ടെസ്റ്റിമോണിയൽ അതോറിറ്റി എന്ന് പറയുന്നത് വളരെ സുരക്ഷിതമായ ടെസ്റ്റിമോണിയൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ടെസ്റ്റിമോണിയിൽ നിന്നും വന്നതാണ്. ആ പ്രവാചകനെ ദൈവിക ഗ്രന്ഥമായി ഇറങ്ങിയ ഖുർആനിൻ്റെ അധ്യാപനമാണിത്. ഖുർആനിൻ്റെ മൂന്നിലൊരു ഭാഗവും ആഖിറത്താണ്, തൗഹീദും റിസാലത്തും ആഖിറത്താണ്. അപ്പോൾ അത്രയും പ്രാധാന്യത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ നമ്മളെല്ലാം സംസാരിക്കുന്നത് എന്നത് നമുക്കെല്ലാം അഭിമാനം നൽകുന്നതാണ്. അവിടെയാണ് നാലാമത്തെ ഒരു ചോദ്യം വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ ലോകത്ത് നമുക്ക് പൂർണ്ണമായിട്ടും മരണത്തിലേക്ക് ഒരുങ്ങിക്കൊണ്ടുള്ള ജീവിതം സാധ്യമാണോ? ചില ആളുകൾ വ്യത്യസ്തമായ ദർശനങ്ങൾ പിൻപറ്റുന്നുണ്ട്, വ്യത്യസ്തമായ ആശയങ്ങൾ പിൻപറ്റുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഇത്തരം ആളുകളൊക്കെ പല രൂപത്തിൽ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി പിന്നാലെ ഓടുന്ന ആളുകളാണ്. അവർക്ക് എങ്ങനെയാണ് മരണത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുക? മരണത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ജീവിതത്തെ എങ്ങനെയെങ്കിലും കളഞ്ഞ് അത് മരണത്തിന് വേണ്ടി എന്ന് പറഞ്ഞ രൂപത്തിൽ എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കാനല്ല അള്ളാഹു പറഞ്ഞു, മറിച്ച് അല്ലദി ഖലഖൽ മൗത വൽ ഹയാത്ത്, നിങ്ങൾക്ക് മരണത്തെയും ജീവിതത്തെയും അള്ളാഹുവിൻ്റെ ആ പ്രയോറിറ്റിയും ആ ഓർഡർ പോലും വളരെ വ്യക്തമാണ്. അല്ലദി ഖലഖൽ മൗത വൽ ഹയാത്ത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആര് എന്നറിയാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. തീർച്ചയായും മരണം ഒരു വിശ്വാസിക്ക് നൽകുന്ന അഭിമാനവും ചിന്തകളും വളരെ വലുതാണ്. മരണവുമായി ബന്ധപ്പെട്ട് മതപരമായ ആശയങ്ങൾ എന്നും എന്നും അത് കൃത്യമായ രൂപത്തിൽ ആശയ സംവാദത്തിന് നമുക്ക് തീർച്ചയായും ഒരുപാട് ചർച്ചകൾക്ക് കാരണമാവുന്ന ഒന്നാണ് എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹൃദവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
9: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, മരിച്ചാൽ പിന്നെ എന്താണ്? ക്ലാസ് എടുത്തത് ഷംജാസ് കെ അബ്ബാസ്.
10: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബാദ്, പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും റേഡിയോ വൈബ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: ഇന്ന് 2026 ഒക്ടോബർ 2
0: ഫ്രൈഡേ ആണ്. ഇന്നൊരു വെള്ളിയാഴ്ച,
1: യൗമുൽ ജുമഅ.
0: അതെ, ഹജ്ജുൽ ഫുഖറായി വൽ മസാകിൻ.
1: യെസ്, നമ്മള് മോർണിംഗ് ലൈവിൽ കേട്ടിട്ടുണ്ടാവും ഫ്രൈഡേ വെള്ളിയാഴ്ച ദിവസത്തെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ.
0: ഓക്കെ, അദീബ് ഷാനും മുസ്തഫ മാസ്റ്റർ എപ്പുകാടുമാണ് ഇന്നത്തെ റേഡിയോ വൈബ്സിൽ നിങ്ങളുടെ കൂടെ ഉള്ളത്.
1: അപ്പോ ഇന്നത്തെ വൈബ്സിലെ വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് അതിന്റെ മര്യാദകളൊക്കെ നമ്മൾ പാലിക്കേണ്ടതുണ്ടല്ലോ അല്ലേ?
0: അതെ അതെ അതെ. ഇന്ന് സൂറത്തുൽ കഹ്ഫ് ഓതേണ്ട ദിവസം കൂടിയാണ് അല്ലേ?
1: യെസ്. അപ്പൊ അതിനു വേണ്ടി അല്പസമയം നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ട്. ഓക്കെ, അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബറകല്ലാഹു ഫീക്.
0: ഏതായാലും നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇൻസൈറ്റ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. സലീം സുല്ലമി നമ്മോടൊപ്പം ചേരുന്നത്
1: അള്ളാഹുവിൻ്റെ നാമങ്ങളെ ഇഹ്സ ചെയ്യൽ എന്ന ഭാഗമാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വലാഖിബത്തു ലിൽമുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവന് ഇബാദത്തെടുക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെയെല്ലാം അള്ളാഹുവിന് ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്തെടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ വിനിയോഗിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ നന്ദിയുള്ളവരായി മാറുന്നത്. അള്ളാഹുവിനെ ഇബാദത്തെടുക്കുവാൻ നമ്മെ സഹായിക്കുന്ന, ഏറ്റവും നന്നായി ഇബാദത്തെടുക്കുവാൻ നമ്മെ സഹായിക്കുന്നത് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അറിയുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോഴാണ്. ഏറ്റവും കൂടുതലായി അള്ളാഹുവിനെ അറിഞ്ഞവർ അമ്പിയാക്കന്മാരാണ്. അതിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെക്കാളും അള്ളാഹുവിനെ അറിയുന്നവനാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളെക്കാളും അള്ളാഹുവിനെ ഭയപ്പെടുന്നതും അള്ളാഹുവിനെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്നവനും ഞാനാണ് എന്ന് സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തു നമുക്ക് കാണുവാൻ കഴിയും. അള്ളാഹുവിനെ കൂടുതൽ അറിയുവാൻ നമ്മെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിജ്ഞാന മേഖലയാണ് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെക്കുറിച്ചുള്ള അറിവ് എന്നുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു വിജ്ഞാനത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുവാനിരിക്കുന്ന ഏറ്റവും വലിയ നേട്ടമായി പരിചയപ്പെടുത്തി തരുന്നത് സ്വർഗമാണ്. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണുവാൻ കഴിയും, ഇന്നലില്ലാഹി തിസ്അതുൻ വതിസ്ഈന ഇസ്മ മിഅ ഇല്ലാ വാഹിദ മൻ അഹ്സാഹാ ദഖല ജന്ന. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. മിഅ ഇല്ലാ വാഹിദ, 100 കുറവ്, ആരെങ്കിലും അതിനെ ഇഹ്സാഹ് ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഹ്സാ, അള്ളാഹുവിന് 99 നാമങ്ങൾ മാത്രമുണ്ട് എന്നുള്ളതല്ല, അള്ളാഹുവിന് പ്രത്യേകമായ 99 നാമങ്ങളുണ്ട്. ആ നാമങ്ങളെ ആരെങ്കിലും ഇഹ്സാഹ് ചെയ്യുകയാണെങ്കിൽ അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു. അള്ളാഹുവിൻ്റെ നാമങ്ങൾ അനന്തമാണ്. അള്ളാഹു തനിക്ക് പേര് വിളിച്ച, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അമ്പിയാക്കന്മാർക്ക് മലക്കുകൾക്കൊക്കെ പേര് പഠിപ്പിച്ചു കൊടുത്ത, വേദഗ്രന്ഥങ്ങളിൽ അള്ളാഹു പരിചയപ്പെടുത്തിയ നാമങ്ങൾ ആർക്കും അള്ളാഹു പറഞ്ഞു കൊടുക്കാതെ അവൻ്റെ അദൃശ്യജ്ഞാനത്തിൽ സവിശേഷമായി അള്ളാഹു തിരഞ്ഞെടുത്തതായ നാമങ്ങളുണ്ട്. പക്ഷേ ഈ നാമങ്ങളിൽ 99 നാമങ്ങൾ, ആ നാമങ്ങളെ ആരെങ്കിലും ഇഹ്സാഹ് ചെയ്യുകയാണെങ്കിൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ നാമങ്ങളാണ് അൽ അസ്മാഉൽ ഹുസ്ന എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഖുർആനിൽ തന്നെ സൂറത്ത് ആറാഫിലെ 180-ാമത്തെ ആയത്തിലും മറ്റ് പലയിടങ്ങളിലും ഇക്കാര്യം പറയുന്നുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഉഹു ബിഹാ, ഉത്കൃഷ്ടമായ നാമങ്ങൾ, അത്യുത്കൃഷ്ടമായ നാമങ്ങൾ അല്ലാഹുവിനുണ്ട്, അതുപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുവിൻ. ഈ ഒരു സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നാമങ്ങളെക്കുറിച്ച് വിശദമായി വിശദീകരിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഈ സവിശേഷമായ നാമങ്ങളെ അതടുത്ത് കണ്ടെത്തുവാനും അതറിയുവാനും വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. ആ ഒരു വൈജ്ഞാനിക മേഖലകളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയേണ്ടതുണ്ട് എന്നതിലേക്കാണ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്താണ് ഈ നാമങ്ങളെ ഇഹ്സാ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 3 കാര്യങ്ങളാണ് പണ്ഡിതന്മാർ അതിന് വിശദീകരിക്കുന്നത്. 1-ാമത്തേത്, ഈ നാമങ്ങളെ നമ്മൾ മനഃപ്പാഠമാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം, ഈ ഒരു ബസ്മലയിൽ 3 അള്ളാഹുവിൻ്റെ നാമങ്ങളുണ്ട്. അള്ളാഹു, അതുപോലെ അർ റഹ്മാൻ, അതുപോലെ അർ റഹീം. അതുപോലെ തന്നെ സൂറത്ത് ഫാത്തിഹയിലേക്ക് നമ്മൾ വരുമ്പോൾ അള്ളാഹുവിൻ്റെ മറ്റു നാമങ്ങളെ നമുക്കവിടെ കാണാൻ കഴിയും. റബ്ബുൽ ആലമീൻ, അതുപോലെ തന്നെ മാലിക് തുടങ്ങിയിട്ടുള്ള നാമങ്ങൾ. ആയത്തുൽ കുർസിയിലൂടെ കണ്ണോടിക്കുമ്പോൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഹയ്യ് അൽ ഖയ്യൂം തുടങ്ങിയിട്ടുള്ള നാമങ്ങൾ. ഇങ്ങനെയുള്ള നാമങ്ങളെ പരിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു തരുന്ന നാമങ്ങളെ നമ്മൾ മനഃപ്പാഠമാക്കുക. ആ മനഃപ്പാഠമാക്കിയ നാമങ്ങളെ തന്നെ 2-ാമതായി അതിൻ്റെ ആശയങ്ങളെ നമ്മൾ ഗ്രഹിക്കുക, അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ ആശയങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. അർ റഹ്മാൻ എന്ന് പറയുമ്പോൾ പരമകാരുണ്യകൻ എന്ന് നമുക്ക് മലയാളത്തിൽ നമ്മളതിനർത്ഥം പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തെ ഉൾക്കൊള്ളുന്ന ഒരു വാക്കല്ല പരമകാരുണികൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാലും അങ്ങേയറ്റം കരുണ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്നവൻ എന്നതാണ് അർ റഹ്മാൻ എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, അർത്ഥമാക്കുന്നത്. അലിംതില ഉവസ്സാ, നിറഞ്ഞു കവിഞ്ഞു, റഹ്മത്ത് നിറഞ്ഞു കവിഞ്ഞു വിശാലമായത് എന്ന അർത്ഥത്തിലാണ് അതിന് മലയാളത്തിൽ നമ്മളൊരു പേര് നൽകുന്നു, പരമകാരുണികൻ എന്നുള്ളത്. എന്നാൽ മറ്റ് ആയത്തുകളുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴികളുടെയും അടിസ്ഥാനത്തിൽ അത് നമ്മൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ആശയം കൂടുതലായി നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നതും അതിനെക്കുറിച്ച് നമുക്ക് ഈമാൻ കൊള്ളുവാനും നമുക്ക് കഴിയുന്നത്. അപ്പോൾ അത് മനഃപ്പാഠമാക്കി അതിൻ്റെ ആശയം നമ്മൾ ഗ്രഹിച്ചു. 3-ാമതായി അത് നമ്മൾ അമൽ ചെയ്യുക എന്നുള്ളതാണ്. അമൽ ചെയ്യുക എങ്ങനെയാണ്? അല്ലാഹു റഹ്മാനാണ് എന്ന് നമ്മൾ ആ റഹ്മാൻ അർ റഹ്മാൻ എന്നുള്ള നാമം നമ്മൾ മനഃപ്പാഠമാക്കി അതിൻ്റെ ആശയം ഗ്രഹിച്ചാൽ പിന്നെ നമ്മളത് അമൽ ചെയ്യലെങ്ങനെയാണ്? അമൽ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലൊന്ന്, അതുപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. യാ റഹ്മാൻ എന്ന് നമ്മൾ അള്ളാഹുവിനോട്, അള്ളാഹുവേ, റഹ്മാനായ അള്ളാഹുവേ, വഅൻത അർഹമുർ റഹീമീൻ, അയ്യൂബ് നബിയുടെ പ്രാർത്ഥന ഉണ്ടല്ലോ, കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും നല്ല രൂപത്തിൽ കരുണ കാണിക്കുന്നവനായ അള്ളാഹുവേ തുടങ്ങിയ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, ആ നാമം മുന്നോട്ട് വെക്കുന്നതായ ചില നന്മകളുണ്ട്. അപ്പോൾ അർ റഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിൻ്റെ പരമമായ റഹ്മത്തിനെ അറിയിക്കുന്നുവെങ്കിൽ ആ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന കാരുണ്യം നമുക്ക് ലഭിക്കുവാൻ നമ്മുടെ ജീവിതത്തിലുണ്ടാവേണ്ട ചില പ്രധാനപ്പെട്ട സമീപനങ്ങളുണ്ട്. അതെന്താ? മറ്റുള്ളവരോട് നമ്മൾ കരുണയുള്ളവരായി മാറുക എന്നുള്ളതാണ്. ഇർഹമു മംഫില്ലർ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക. ഇർഹംകും മംഫിസ്സമാ, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അപ്പം ഭൂമിയിലുള്ളവരോട് നമ്മുടെ കരുണ ആവശ്യമുള്ള ആളുകൾ, പ്രായമായ ആളുകൾ, പ്രത്യേകിച്ചും പ്രായമായ മാതാപിതാക്കൾ, അതുപോലെ തന്നെ ദരിദ്രരായ ആളുകൾ, അങ്ങനെ ഏതൊക്കെ തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടോ അവരോടെല്ലാം തന്നെ കാരുണ്യത്തോടുകൂടിയുള്ള, കരുണയോടുകൂടിയുള്ള, ദയാവായ്പോടുകൂടിയുള്ള ഒരു സമീപനം നമ്മൾ വെച്ചു പുലർത്തുമ്പോഴാണ് അള്ളാഹുവിൻ്റെ അർ റഹ്മാൻ എന്നുള്ള ആ ഒരു നാമം അമൽ ചെയ്യുന്നവർ

0: ഖലൽ ജന്ന. ആരതിനെ ഇഹ്സാ ചെയ്തോ അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നത് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ അത് ഇഹ്സാ ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതും. ഈ രീതിയിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഓരോന്നും കൂടുതൽ പഠിക്കാനും അത് മനഃപ്പാഠമാക്കാനും അത് അമല് ചെയ്യുവാനും നമ്മൾ പരിശ്രമിക്കുക. നമുക്ക് അള്ളാഹുദീന് തോഫിയക്കിന് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: അപ്പോൾ ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മൾ ഇപ്പോൾ കേട്ടത് അള്ളാഹുവിൻ്റെ നാമങ്ങളെ ഇഹ്സാ ചെയ്യൽ എന്ന ഭാഗമാണ് അവതരിപ്പിച്ചത് സലീം സുല്ലമി.
2: പാട്ട് എപ്പോഴും നമുക്ക് ഒരു വീക്ക്നെസ് ആണ്, കാരണം പ്രത്യേകിച്ച് ആശയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക്.
1: അപ്പോ മുസൽമാന്മാർക്കുള്ള പാട്ടാണ് ഇനിയുള്ളത്. അപ്പോ പാട്ട് ഏതാന്ന് ചിലപ്പോ ചില ശ്രോതാക്കൾക്ക് കിട്ടിയിട്ടുണ്ടാവും, എന്തായാലും ഒന്ന് കേട്ടിട്ട് വരേ.

0: അബ്ദുള്ള തിരൂർക്കാട് ആണ് ഇന്നത്തെ സ്വരത്തിൽ പാടിയത്. പൊന്നു മുസൽമാനെ എന്ന്
1: തുടങ്ങുന്ന തുടങ്ങിയിട്ടുള്ള പാട്ടാണ് ഇപ്പൊ നമ്മള് കേട്ടത്.
0: യെസ്, അപ്പോ സ്വരം ഗംഭീരായില്ലേ. പിന്നെ ഈ ക്യാൻസറിനെ കുറിച്ച് നമ്മള് കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു, അപ്പൊ അതിന്റെ ഒരു രണ്ടാം ഭാഗമാണ് ഇൻഷാല്ല ഇന്ന് ആരോഗ്യ വിചാരത്തിൽ നമ്മൾ കേൾക്കണത്. ആർ മുരളീധരനും പിന്നെ
1: അതുപോലെ തന്നെ നബീൽ പയ്യോളിയും ആരോഗ്യ വിചാരത്തില് ഈ ചർച്ച ചെയ്യുന്നത്.
2: കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് ക്യാൻസറാണ്. ക്യാൻസറുമായി ബന്ധപ്പെട്ട് ക്യാൻസർ വരാൻ സാധ്യതയുള്ള കാരണങ്ങളും അതേപോലെ തന്നെ ക്യാൻസർ വ്യാപകമാവാനുള്ള സാധ്യതകളുമാണ് ഈ നമ്മൾ കഴിഞ്ഞ

0: എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. മദ്യപാനവും പുകവലിയും റേഡിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ക്യാൻസറിന് കാരണമാവും. ചെറിയ തോതിലെങ്കിലും പാരമ്പര്യമായും അതേപോലെ തന്നെ വൈറസുകൾ കൂടെയും ക്യാൻസർ പ്രചരിക്കാനുള്ള ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നും ബഹുമാന്യനായ മുരളി സാർ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ചയിൽ നമ്മൾ സൂചിപ്പിച്ചു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ക്യാൻസറിൻ്റെ അത് എങ്ങനെ കണ്ടെത്താം, അതെങ്ങനെ ചികിത്സിക്കാം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ക്യാൻസറിൻ്റെ വകഭേദങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ച കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച വകഭേദങ്ങളിൽ ഏതൊക്കെ ചികിത്സകളാണ് നമ്മൾ തേടേണ്ടത് എന്ന വിവരങ്ങളാണ്. ഇനി ക്യാൻസർ എങ്ങനെ ചികിത്സിച്ച് ഭേദമാണ്? ക്യാൻസർ പലപ്പോഴും നാടുകളിലൊരു അവസ്ഥ, ക്യാൻസർ വന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം നശിച്ചു. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു സഹതാപമാണ് ക്യാൻസർ രോഗിയോട് നമുക്ക് എപ്പോഴും ഉണ്ടാവുക. ക്യാൻസർ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നൊരു രോഗമാണ്?
1: തീർച്ചയായിട്ടുമാണ്. നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും സമ്പൂർണ്ണമായിട്ടും ചികിത്സിച്ച് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന ഒരു രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അത് പിന്നെ നിരവധി ഘടകങ്ങളുണ്ട്. നിരവധി ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചികിത്സ തീരുമാനിക്കുന്നത്. ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് ക്യാൻസർ വന്നത് എന്നുള്ളതും എത്രത്തോളം അത് അത്രത്തോളം എത്ര ലോക്കലൈസ് ചെയ്തോ അതോ വ്യാപിച്ചോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഈ ക്യാൻസറിൻ്റെ ഏത് ടൈപ്പാണെന്നുള്ളത്. ചിലത് വളരെ അഗ്രസീവായിട്ടുള്ള അല്ല വളരെ അഗ്രസീവ് അതെ അതെ അതിൻ്റെ ഒരു ടൈപ്പ് നോക്കിയിട്ട് എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ രോഗിയുടെ പൊതുവായിട്ടുള്ള ആരോഗ്യം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ചികിത്സ തീരുമാനിക്കുന്നത്. പൊതുവെ പറയുകയാണെങ്കിൽ മൂന്ന് തരത്തിലുള്ള ചികിത്സയാണുള്ളത്. ശസ്ത്രക്രിയയുണ്ട്, സർജറിയുണ്ട്, റേഡിയേഷൻ ചികിത്സയുണ്ട്, പിന്നെ അതുപോലെ തന്നെ മരുന്ന് കൊണ്ടുള്ള ചികിത്സ, കീമോതെറപ്പി. കീമോതെറപ്പി ഇതാണ് വളരെ ബ്രോഡായിട്ട് നമ്മൾ വിശാലമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് തരത്തിലുള്ള ചികിത്സാ രീതിയുണ്ട്. ഇത് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ സംയുക്തമായിട്ടോ ഇതെല്ലാം തന്നെ, അത് സർജറി, റേഡിയേഷൻ മൂന്നും കൂടി അത് ഫലപ്രദമായിട്ട് മാനേജ് ഉപയോഗിക്കാൻ സാധിച്ചു. ഉപയോഗിച്ച് സംയുക്തമായിട്ട് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന
0: ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട, സാറ് പറഞ്ഞൊരു മനസ്സിനെ അല്പമെങ്കിലും ഒരു ഒരു ആശ്വാസം നൽകുന്ന ഒരു വാക്ക്, ക്യാൻസർ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു രോഗം തന്നെയാണ്. പക്ഷേ അതിനെ ഏറ്റവും പെട്ടെന്ന് എത്രയും നേരത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്, ഏറ്റവും പ്രധാനപ്പെട്ട പടി. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള ക്യാൻസറുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമാന്തം കാണിക്കാതെ, മടി കാണിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യും. ആ ഡോക്ടർ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നിർദ്ദേശിച്ചാൽ അത് ഒരു അതിൽ നിന്ന് പിന്മാറാതെ നമ്മുടെ ഒരു ഒരു പിന്നെ മാനസികമായ ഒരു പ്രയാസത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊരു പിന്നെ വിചാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും നമ്മൾ മാറി നിൽക്കരുത്. ക്യാൻസർ ആണോ അല്ലയോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ലക്ഷണമുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞാൽ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട ചികിത്സയിൽ പ്രവേശിച്ചാൽ പൂർണ്ണമായും ക്യാൻസർ ഭേദമാക്കി നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. അത് വലിയൊരു പ്രതീക്ഷയാണ്.
1: ഇതോടൊപ്പം തന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ക്യാൻസർ രോഗികളോട് നമ്മുടെ സമൂഹം കാണിക്കുന്ന ഒരു എന്താണ് സമൂഹത്തിൽ
0: സമീപനം,
1: ആ ഒരു സമീപനം അത് മാറേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ ക്യാൻസർ വന്നാൽ അത് ജീവിതത്തിന്റെ അവസാനമാണെന്നും മരണമാണെന്നും എന്നുള്ള ഒരു തോന്നൽ ഇപ്പോഴും ഉണ്ട്. മാത്രമല്ല ക്യാൻസർ ചികിത്സിച്ച് ഭേദമായ ആ വ്യക്തിയെ സമൂഹത്തിന്റെ ഒപ്പം കൂട്ടുന്നതിന് പലപ്പോഴും പഠിക്കാനും സമൂഹം പേടിക്കുന്നു, പല കാരണങ്ങൾ കൊണ്ട് പേടിക്കുന്നു. ഇത് മാറേണ്ടതാണ്. ആ സ്റ്റിഗ്മ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു പക്ഷേ അറിവില്ലായ്മയായിരിക്കാം, ക്യാൻസർ എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള അറിവില്ലായ്മയായിരിക്കാം. ക്യാൻസർ ഭേദമാകുന്നവർക്ക് സാധാരണ മനുഷ്യർ ജീവിക്കുന്നത് പോലെ തന്നെ ജീവിക്കാനൊക്കെ സാധിക്കും.
0: പലപ്പോഴും രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആർക്കും എപ്പോഴും വരാൻ ഈ ക്യാൻസർ മുൻകൂട്ടി കണ്ടെത്തുന്നതിന് എന്തൊക്കെ രീതികളാണ് നമ്മൾ അവലംബിക്കേണ്ടത്?
1: ക്യാൻസർ ചില അപകട സൂചനകൾ നമുക്ക് തരുന്നുണ്ട്. അത്തരം അപകട സൂചനകൾ കണ്ടാൽ, ചില അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടെന്നിരിക്കട്ടെ ഒരു സ്ത്രീക്ക്, ആ അങ്ങനെ കണ്ടാൽ നമ്മളൊരു വിദഗ്ധ ഡോക്ടറെ സമീപിക്കണം. ഇത് പക്ഷേ ക്യാൻസർ കൊണ്ടായിരിക്കണമെന്നില്ല, ക്യാൻസർ ആയിരിക്കാം അല്ലാതിരിക്കാം, പക്ഷേ അത് നമ്മൾ തള്ളിക്കളയാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്വയം പരിശോധനയിൽ കൂടി, ഇപ്പോൾ സ്വയം പരിശോധന നമുക്ക് വായിലെ ക്യാൻസറുകൾ നമുക്ക് കണ്ടുപിടിക്കാം, വായിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് സ്വയം പരിശോധനയിൽ കൂടി നോക്കാം. ഒരു കണ്ണാടി വെച്ചിട്ട്, മിറർ വെച്ചിട്ട് നമുക്ക് സാധിക്കും.
0: അതെന്തെങ്കിലും പിന്നെ
1: വായിക്കകത്തുള്ളത്
0: അകത്തുള്ള എന്തെങ്കിലും ചുവപ്പോ അല്ലെങ്കിൽ തടിപ്പോ
1: അങ്ങനെ ഉണ്ടെങ്കിൽ സാധിക്കും. അതോടൊപ്പം തന്നെ പിന്നെ സ്ഥലത്തിൻ്റെ സ്വയം പരിശോധന, എന്തെങ്കിലും തടിപ്പോ മുഴയോ എന്തെങ്കിൽ സ്വയം പരിശോധനയിൽ കൂടി അത് ഫീൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെ സംശയമുള്ളവർ തീർച്ചയായിട്ടും അതെപ്പോഴും ക്യാൻസർ ആയിരിക്കണമെന്നില്ല, ഡോക്ടറെ അടുത്ത് സമീപിക്കണം. അപ്പോൾ സ്വയം പരിശോധനയിൽ കൂടി ക്യാൻസറിന് മുന്നോടിയായി ഉണ്ടാവുന്ന മാറ്റങ്ങൾ കണ്ടുപിടിക്കാവുന്നതാണ്. വായ, സ്തനം എന്നിവയിൽ സ്വയം പരിശോധന ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഗർഭാശയഗള ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ കണ്ടുപിടിക്കുന്നതിന് പാപ്പ് ടെസ്റ്റ്, പാപ്പ് ടെസ്റ്റ് സൈറ്റോളജി ടെസ്റ്റാണ്. അത് പാപ്പ പാപ്പനിക്കോള എന്ന ആളാണിത്, എന്ന പതോളജിസ്റ്റാണ് ഇത് ഇത് ടെസ്റ്റ് ഡിവൈസ് ചെയ്ത്. ആ അതൊരു വളരെ ലഘുവായിട്ടുള്ള സൈറ്റോളജി ടെസ്റ്റാണ്. ഇത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഈ മാസ് സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട്, വ്യാപകമായിട്ട് ആളുകളിൽ നിന്ന് സ്മിയർ കളക്ട് ചെയ്യണമല്ലോ, പോപ്പുലേഷൻ സ്ക്രീൻ, രോഗമുള്ളവരിലും ഇല്ലാത്തല്ലോ അവരിൽ നിന്ന്
0: മാസ്
1: സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണിത്. അപ്പോൾ ഇത് സൈറ്റോളജിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ചിലവ് കുറഞ്ഞ ഒരു ടെസ്റ്റാണ്, അതുപോലെ തന്നെ എളുപ്പത്തിൽ അറിയാവുന്ന റിസൾട്ട് കിട്ടാവുന്ന ഒരു പരിശോധനയും കൂടിയാണിത്.
0: ഇപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള സൈറ്റോ ടെക്നീഷ്യന്മാരുണ്ട്, സൈറ്റോളജി പഠിച്ച ആളുകളുണ്ട്. എന്തുകൊണ്ട് ഇത്തരം മാസ് സ്ക്രീനിങ്ങിന് സർക്കാർ സംവിധാനങ്ങൾ സൈറ്റോളജി ഉപയോഗിക്കുന്നില്ല?
1: ഉണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ റീജിയണൽ ക്യാൻസർ സെൻ്ററിൻ്റെ കീഴിൽ രണ്ട് കേന്ദ്രങ്ങളുണ്ട്. കലൂറിൽ, കലൂറിലൊരു സ്ഥാപനമുണ്ട്, ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ സെൻ്റർ കലൂർ. അതോടൊപ്പം തന്നെ പാലക്കാട് കഞ്ചിക്കോട് ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ സെൻ്റർ ഉണ്ട്. അവിടെ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടുകൂടി മെഡിക്കൽ ക്യാമ്പുകൾ, ക്യാൻസർ നിർണയ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും അവിടെ ആളുകൾ, പോപ്പുലേഷൻ, രോഗമുള്ളവരും ഇല്ലാത്തവരും വരികയും ഇങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാവുന്ന ടെസ്റ്റുകൾ, കണ്ടുപിടിക്കാവുന്ന ക്യാൻസറുകൾ, അല്ലെങ്കിൽ ക്യാൻസറിന് മുന്നോടിയായി ഉണ്ടാകുന്ന കോശ മാറ്റങ്ങൾ, ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പോൾ വായിലെ ക്യാൻസർ അങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ സ്തനത്തിലെ ക്യാൻസർ, അതുപോലെ തന്നെ ഗർഭാശയ മുഖ ക്യാൻസർ, ഇതൊക്കെ അങ്ങനെ കണ്ടുപിടിക്കാവുന്നതാണ്. അതൊക്കെ ചെയ്യുന്നുണ്ട്.
0: സാധാരണ പറഞ്ഞ മൂന്ന് ചികിത്സാ രീതികൾ, ഒന്ന് റേഡിയേഷൻ, ഒന്ന് സർജറി, കീമോതെറാപ്പി. എന്താണ് ഈ റേഡിയേഷനും കീമോതെറാപ്പിയും? സർജറി എല്ലാവർക്കും അറിയാവുന്ന ഒരു ടേം.
1: ഇത് പിന്നെ ഇത് റേഡിയേഷൻ, റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. റേഡിയേഷൻ, ആ രശ്മികളുണ്ടല്ലോ, എക്സ്റേ റേഡിയേഷൻ, ആ റേഡിയേഷൻ തന്നെയാണ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നത്. കെമിക്കൽ
0: പിന്നെ
1: കീമോതെറാപ്പി എന്ന് പറയുമ്പോൾ ശക്തിയേറിയിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകളും തന്നെയാണ് അത് വേണ്ടിയിട്ട് കൊടുക്കുന്നത്.
0: പലപ്പോഴും ഈ പറഞ്ഞ കീമോതെറാപ്പിയും അതേപോലെ റേഡിയേഷൻ ചികിത്സകളും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ, ഇപ്പോൾ ശരീരത്തിൽ
1: പാർശ്വഫലങ്ങൾ,
0: പാർശ്വഫലങ്ങൾ മറ്റു ശരീരത്തിലെ ക്യാൻസർ, മറ്റു ഭാഗങ്ങളിലെ ക്യാൻസർ വ്യാപിക്കാനുള്ള കാരണമാകുന്നു എന്നൊക്കെ ഒരു പ്രചരണങ്ങളുണ്ട്. എന്താണ് ഈ പറഞ്ഞ കീമോതെറാപ്പിയും റേഡിയേഷനും ചെയ്ത ശരീരത്തിലെ പാർശ്വഫലങ്ങൾ ഉണ്ടാകുമോ?
1: തീർച്ചയായിട്ടും പാർശ്വഫലങ്ങൾ ഉണ്ടാകും. പാർശ്വഫലങ്ങൾ പക്ഷെ താൽക്കാലികമായി ഉണ്ടാകുന്നവയാണ്, അധികം വൈകാതെ തന്നെ അവയൊക്കെ അപ്രത്യക്ഷമാകും. രണ്ടോ മൂന്നോ ആഴ്ച ചികിത്സ നിർത്തിയതിന് ശേഷം രണ്ടോ മൂന്നോ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇതിൻ്റെ പാർശ്വഫലങ്ങൾ ഇല്ലാതാക്കും. റേഡിയേഷൻ ചികിത്സ നടത്തുന്ന അവയവത്തിനനുസരിച്ച് ചിലപ്പോൾ വയറിളക്കം ഉണ്ടാകാം, വായിൽ വരൾച്ച ഉണ്ടാകാം, തൊണ്ടവേദന ഉണ്ടാകാം, ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകാം, വിശപ്പില്ലായ്മ ഉണ്ടാകാം, രുചിയില്ലായ്മ, വയറുവേദന ഇവയൊക്കെ ഉണ്ടാകാം. അതുപോലെ കീമോതെറാപ്പിയിലും ഇതുപോലുള്ള പാർശ്വഫലങ്ങളുണ്ട് ഉണ്ടാക്കാം. മുടി കഴിച്ചിലുണ്ടാകും, അവിടെ മനം പുരട്ടലുണ്ടാകുന്നു, ഛർദി ഉണ്ടാകുന്നു, വയറിളക്കം ഉണ്ടാകുന്നു, വളർച്ചയുണ്ടാകുന്നു തുടങ്ങിയവയൊക്കെ ഉണ്ടാകുകയാണെങ്കിലും ഇതൊക്കെ തന്നെ ചികിത്സ അവസാനിച്ച് രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ പഴയപടിയിലേക്ക് വരും. മുടി കൊഴി, അതെ, മുടി കൊഴിയാണെങ്കിൽ മുടി പുതുതായിട്ട് കിളിർത്ത് വരും. ഇതൊക്കെ തന്നെ, അതുകൊണ്ട് തന്നെ അതെല്ലാം താൽക്കാലികമായിട്ടുള്ള പാർശ്വഫലങ്ങളായിട്ട് മാത്രം നമുക്ക് കണക്കാക്കാം.
0: പലപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു പേടിയാണ്, ഇപ്പോൾ ക്യാൻസറിൻ്റെ റേഡിയേഷൻ ചികിത്സ അല്ലെങ്കിൽ കീമോതെറാപ്പി തുടങ്ങിയാൽ മുടി കൊഴിയും, നാട്ടുകാർ മുഴുവൻ അറിയും, അല്ലെങ്കിൽ ശരീരത്തിൽ വേറെന്തെങ്കിലും പാടുകൾ ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു ഭീതി പലപ്പോഴും ക്യാൻസർ രോഗികൾക്കിടയിൽ പലപ്പോഴും ആരൊക്കെയോ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചികിത്സയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. അപ്പൊ സാറ് സൂചിപ്പിച്ചത് ഇത് ഈ തരം പിന്നെ പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെങ്കിലും അതൊക്കെ വളരെ കുറഞ്ഞ കാലയളവിൽ നമ്മൾക്ക് അത് തിരിച്ച് പഴയ രീതിയിലേക്ക് ആവാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും ക്യാൻസർ എന്ന് പറഞ്ഞ രോഗത്തിന്റെ ചികിത്സാ രീതികളിൽ നിന്ന് നമ്മൾ ഒരിക്കലും വൈമുഖ്യം കാണിക്കുക, വിമുഖത കാണിച്ച് മാറി നിൽക്കുന്നത് വലിയ അപകടങ്ങളിലേക്കാണ് അത് എത്തിക്കുക. അത്തരത്തിലുള്ളൊരു ഒരു ഉദാസീനത ആ കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ക്യാൻസറിന്റെ അപകട സൂചനകൾ എന്തൊക്കെയാണ്?
1: സാധാരണഗതിയിൽ ആന്റിബയോട്ടിക് കഴിച്ച് ചികിത്സ നടത്തിയിട്ടും ഭേദമാകാത്ത ഒരു വ്രണം ശരീരത്തിലുണ്ടെങ്കിൽ അത് നമുക്ക് അത് സംശയിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് വായ്ക്കകത്ത്, വായ്ക്കകത്ത് ഈ മറുകു മാതിരിയുള്ള വെള്ള തടിപ്പുകൾ, ആ തടിപ്പുകൾ, അതെ, ഉപ്പ് രസം, ഭക്ഷണം ഉപ്പുരസമുള്ള ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ വരുന്നത് ഒരു അപകട സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. അതുപോലെ ഏതെങ്കിലും ശരീരഭാഗത്ത് നിന്ന് അസാധാരണമായ രീതിയിൽ ദ്രാവകം ഒലിച്ചിറങ്ങുന്ന എന്നുള്ളത്, അതെ, ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ഇങ്ങനെ പിന്നെ പൊട്ടിയിടിക്കുകയോ മറ്റോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് സംശയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്ഥാനങ്ങളിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടാകുന്ന മുഴകൾ, അതൊക്കെ അത് ക്യാൻസർ ആകണമെന്നില്ല, എന്നാൽ അത് ഒരു സാധ്യത അതുണ്ട്. അപ്പോൾ അത് നമുക്ക് സംശയിക്കേണ്ടതാണ്. അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള വയറുവേദന ഉണ്ടാകുന്നത്, തുടർച്ചയായിട്ട് രണ്ട് മൂന്നാഴ്ച തുടർച്ചയായിട്ട് വയറുവേദന ഉണ്ടാകുന്നത്, പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള ഇഴുങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു, പിന്നെ വയറിളക്കം തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചിട്ടും ഭേദമാക്കാതെ നിലനിൽക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഉണ്ടാകുന്നത്, ഇതൊക്കെ തന്നെ ക്യാൻസറിൻ്റെ ലക്ഷണമായിട്ട് അപകട സൂചനകളായിട്ട് കണക്കാക്കുന്നതാണ്. പിന്നെ ശബ്ദത്തിന് പരുഷത നമുക്ക് തോന്നുന്നത്, തുടർച്ചയായ വേദന തൊണ്ടയിലുണ്ടാകുന്നത്, പിന്നെ അതുപോലെ തന്നെ വേദനയോടെയുള്ള ചുമ എന്നിവ രണ്ട് മൂന്നാഴ്ച തുടർച്ചയായിട്ട് നിൽക്കുകയാണെങ്കിലും അത് ക്യാൻസർ ആകാനുള്ള ഒരു സാധ്യത ഉണ്ട്. പിന്നെ മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ട്, മൂത്രത്തിൽ രക്തം പോവുക, പ്രത്യേകിച്ച് 45 വയസ്സിന് ശേഷമുള്ള ആളുകളിൽ ഇത്തരം കാര്യങ്ങൾ കാണുകയാണെങ്കിൽ അതും ക്യാൻസറിന് സാധ്യതയുണ്ട്. പിന്നെ മാറുക അല്ലെങ്കിൽ അരിമ്പാറ, ഇതിൻ്റെ പെട്ടെന്ന് സാധാരണഗതിയിൽ മോറുകൾ നമ്മുടെ ശരീരത്തിൽ ധാരാളം ഒരുപാട് വർഷം ഒന്നും സംഭവിക്കാതിരിക്കും, പക്ഷെ പെട്ടെന്ന് അതിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരികയാണ്, പെട്ടെന്ന് വളരുകയാണ്, വേദന ഉണ്ട്, അങ്ങനെ വരികയാണെങ്കിൽ അത് ക്യാൻസറായിട്ട് നമുക്ക് സംശയിക്കാവുന്നതാണ്. പിന്നെ ഉന്മേഷമില്ലായ്മ, വിളർച്ച, വിട്ടുവിട്ടുള്ള പനി, ഇവയൊക്കെയും സാധാരണ മനുഷ്യ മരുന്നുകൾ കഴിച്ചാൽ മാറിയില്ലെങ്കിലും ക്യാൻസറായിട്ട് നമുക്ക് സംശയിക്കാവുന്നതാണ്. കാഴ്ചക്കുറവ്, കണ്ണുകളിൽ രാത്രി തിളങ്ങുന്ന വെള്ളപ്പാടുകൾ കണ്ണുകളിൽ ഉണ്ടെങ്കിൽ അതും ക്യാൻസറായിട്ട് നമുക്ക് സംശയിക്കാവുന്നതാണ്. എന്നാൽ ഇവ എല്ലായ്പ്പോഴും ക്യാൻസർ ആയിക്കൊള്ളണമെന്നില്ല. സംശയമുള്ള പക്ഷം തീർച്ചയായിട്ടും ഒരു വിദഗ്ധ ഡോക്ടറുടെ ഉപദേശം തേടിയിട്ട് മറ്റ് പരിശോധനകൾ നടത്തിയിട്ടും ക്യാൻസർ അല്ല എന്ന് ഉറപ്പ് വരുത്തണം.
0: ക്യാൻസറിൻ്റെ ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു സൂചന ഉണ്ടെങ്കിൽ എന്തെങ്കിലും പിന്നെ അങ്ങനത്തെ പാടുകളോ അല്ലെങ്കിൽ മുഴകളോ അത്തരത്തിലുള്ള രക്തസ്രാവമോ പിന്നെ നീര് പോകുന്നതോ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ മടിച്ചു നിൽക്കാതെ ഡോക്ടറെ കണ്ട് ക്യാൻസർ അല്ല എന്നെങ്കിലും ഉറപ്പിക്കാൻ നമ്മൾ തയ്യാറാവണമെന്നാണ് സാധിച്ചത്. ഇനി ക്യാൻസറിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും?
1: നമുക്ക് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജീവിതശൈലി രോഗമാണ് പ്രധാനമായിട്ടും ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയിട്ട് നമുക്ക് ക്യാൻസറിനെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും. കൂടുതൽ സസ്യാഹാരങ്ങൾ കഴിക്കുക, അതുപോലെ തന്നെ പഴങ്ങളും പച്ചക്കറിയും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക, അതൊന്ന്. പിന്നെ മത്സ്യവും ചിക്കനും, ചിക്കൻ ഈ പറയുന്ന പോലെ വളരെ അപകടകാരിയല്ല, മറ്റേ റെഡ് മീറ്റിനെ അപേക്ഷിച്ചിട്ട് ചിക്കൻ അത്ര അപകടകാരിയല്ല. അതുപോലെ തന്നെ ചുവന്ന ഇറച്ചി നമുക്ക് അതിൻ്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കണം, തീരെ കഴിക്കേണ്ടെന്നല്ല, അതിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കരിച്ച ഗ്രിൽഡ് ചിക്കൻ അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ കൂടുതൽ കൊഴുപ്പുള്ള ആഹാര സാധനങ്ങൾ ഉപേക്ഷിക്കുക, സസ്യ എണ്ണകൾ പാചകത്തിനായിട്ട് ഉപയോഗിക്കുക, മൃഗങ്ങളുടെ കൊഴുപ്പ് പാചകത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കാനേ
0: പാടില്ല.
1: അതുപോലെ ഉപ്പിൻ്റെ ഉപയോഗം നിയന്ത്രിക്കുക, ഉപ്പ് നിയന്ത്രിക്കണം.
0: പലപ്പോഴും രുചിക്ക് വേണ്ടിയാണ് ഉപ്പിടുന്നത്.
1: അതെ അതെ, അത് കൂടുതലാകാൻ പാടില്ല. ആവശ്യത്തിന് അതിൻ്റെ നിയന്ത്രിച്ചാൽ മതി. പിന്നെ ഭക്ഷണം റെഫ്രിജറേറ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്, കാരണം ഫംഗസ് ബാധ ഏൽക്കാതിരിക്കാനുള്ള ഒന്നാണ് അത്. അപ്പോൾ റെഫ്രിജറേറ്റ് ചെയ്ത ഭക്ഷണത്തിന് ഇത്തരത്തിലുള്ള മെച്ചമുണ്ട്, ഫംഗസ് ബാധ അതുണ്ടാകില്ല. അതുപോലെ 20 വയസ്സിന് മേൽ പ്രായമുള്ള സ്ത്രീകൾ സ്ഥിരമായി എല്ലാ മാസവും സ്തനം സ്വയം പരിശോധന നടത്തണം. അത് വിവാഹിതരായോ അല്ലാതെ കൊച്ചുകുട്ടികൾക്ക് പോലും ഇത്തരത്തിലുള്ള ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരത് 20 വയസ്സിന് മേലുള്ളവർ നിർബന്ധമായിട്ട് ഇത് ചെയ്യേണ്ടതാണ്. അത് എന്തെങ്കിലും സംശയമുള്ള പക്ഷം നമുക്ക് മാമോഗ്രാം പരിശോധന ചെയ്യാം. അതോടൊപ്പം തന്നെ FNA പരിശോധന ഉണ്ട്, നമുക്ക് FNA സൈറ്റോളജിയാണ്, FNA സൈറ്റോളജി ഉണ്ട്, നമുക്ക് അത് നമുക്കത് കണ്ടെത്താൻ സാധിക്കും, ഉറപ്പ് വരുത്താൻ സാധിക്കും. പിന്നെ ലൈംഗിക ജീവിതം ആരംഭിച്ച സ്ത്രീകൾ സ്ഥിരമായി പാപ്പ് ടെസ്റ്റ് ചെയ്യുക. 21 വയസ്സിന് മേല് ഉള്ളവർ 3 വർഷത്തിലൊരിക്കലെങ്കിലും പാപ് ടെസ്റ്റ്, 3 വർഷത്തിലൊരിക്കൽ പാപ് ടെസ്റ്റ് ചെയ്യണം. എന്തെങ്കിലും സംശയകരമായിട്ടുള്ള രീതിയിൽ കോശ വ്യതിയാനങ്ങൾ കാണുകയാണെങ്കിൽ അതിൻ്റെ പീരീഡ് കുറയ്ക്കണം. അത് 1 വർഷത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ പാപ് ടെസ്റ്റ് ചെയ്യണം, അത് ഫോളോ അപ്പ് ചെയ്യണം. പിന്നെ പുകവലി, പുകയില ഉൽപ്പന്നങ്ങൾ ഇവയൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അമിത മദ്യപാനം ഒഴിവാക്കുക. ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അത് അമിത ഭാരം ഉണ്ടാകാതെ സൂക്ഷിക്കുക, അതുപോലെ തന്നെ തീരെ ഭാരം കുറയാനും പാടില്ല. അപ്പോൾ ഒരു മിതമായ രീതിയിൽ
0: ബോഡി
1: വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ സ്ഥിരമായിട്ടുള്ള എക്സസൈസ് മുതലായ കാര്യങ്ങളൊക്കെയാണ് പൊതുവായിട്ട് നമുക്ക് ക്യാൻസർ തടയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത്.
0: സാറ് പറഞ്ഞു വന്നത് ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളാണ് ക്യാൻസർ തടയാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം. നമ്മൾ വ്യായാമം ചെയ്യണം, ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഈ പറഞ്ഞ നേരത്തെ ഗ്രിൽഡ് ഭക്ഷണങ്ങൾ ഒഴിവാക്കി, നല്ല പാചകം ചെയ്ത, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ പാചകം ചെയ്ത ഭക്ഷണങ്ങൾ കഴിക്കുക. അതേപോലെ തന്നെ മൃഗങ്ങളുടെ കൊഴുപ്പുകളുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക, സസ്യ ഭക്ഷണങ്ങൾ കഴിക്കുക, അതേപോലെ തന്നെ മത്സ്യവും മാംസമൊക്കെ കഴിക്കാം, പക്ഷെ അതിലെ നമ്മളൊരു ഒരു കൺട്രോൾ ഉണ്ടാവണം എന്നാണ്
1: സൂചിപ്പിച്ചത്.
0: ഇപ്പോ അതിനൊരു അവസാനമായി ചോദിക്കാനുള്ള ഒരു ചോദ്യം, പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങൾ ഇന്ന് ലോകം കൈയടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ വാട്സപ്പായാലും ഫേസ്ബുക്കായാലും ട്വിറ്ററായാലും ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ആയാലും, ഇപ്പം എന്ത് ഉണ്ടെങ്കിലും ഒരാൾ ഒരു നേരത്തെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും ഒരു ഒരു വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊടിക്കൈ കാണിച്ച് ക്യാൻസറിനുള്ള ചികിത്സയാണ് ഇത് എന്ന് പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. ഇങ്ങനത്തെ എന്തെങ്കിലും പൊടിക്കൈകൾ ക്യാൻസർ ചികിത്സക്ക് ഉണ്ടോ?
1: ഒന്നുമല്ല, അങ്ങനെ അത്തരത്തിലൊരു പൊടിക്കൈയുമില്ല. നമ്മളെപ്പോഴും ഈ ഇതിനെ ശാസ്ത്രീയമായിട്ടുള്ള മാർഗത്തിൽ കൂടിയാണ് വീക്ഷിക്കേണ്ടത്. ഇത്തരം പൊടിക്കൈകൾ ഉപദേശിക്കുന്ന പലരും ഉണ്ട്, പല വൈദ്യന്മാരും ഉണ്ട്, പല ഡോക്ടർമാരും ഉണ്ട്. അവരൊന്നും ശരിക്കും പക്ഷേ മോഡേൺ മെഡിസിൻ്റെ ആൾക്കാരായിരിക്കില്ല, പക്ഷേ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ്റെ ആൾക്കാരായിരിക്കാം. അവിടെ ഇതിനുള്ള റിസർച്ചിനുള്ള സാധ്യതകൾ കുറവാണ്. ഞാൻ ഈ പറയുന്നതെല്ലാം തന്നെ മോഡേൺ മെഡിസിൻ്റെ ആ ഒരു ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ആ ആശയങ്ങൾ അനുസരിച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മറ്റ് ആ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ്റെ ആ ഒരു വാട്സപ്പിൽ കൂടി വരുന്നത്, സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിക്കുന്ന വെള്ളം അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ചികിത്സാ രീതികൾ, ഇതൊന്നും തന്നെ അതൊന്നും തന്നെ ഫലപ്രദമായിട്ടുള്ള ഫലം നമുക്ക് തരില്ല. ചുമ്മാ പരീക്ഷിക്കാമെന്നല്ലാതെ വേറൊന്നും തന്നെ അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല.
0: ഒരിക്കലും ഇത്തരത്തിലുള്ള രോഗം മാരകമായ രോഗം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, എന്നാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു പൊടിക്കൈകൾ പരീക്ഷിക്കുന്ന പോകുന്നത് അപകടം ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളാണ്. നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ പാശ്ചാത്യ ശൈലികൾ, മറ്റു രാജ്യങ്ങളിലുള്ള ശൈലികൾ മറ്റുള്ളവരും നമ്മൾ കടമെടുക്കുമ്പോൾ സ്വാഭാവികമായും പാശ്ചാത്യ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന അതേ തോതിൽ ഇന്ത്യയിലും കേരളത്തിലും ക്യാൻസർ വർദ്ധിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2020 ആകുമ്പോഴേക്ക് ഇതിനേക്കാളും 7 മടങ്ങ് ക്യാൻസർ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നു. സ്ത്രീകളിൽ ക്യാൻസർ രോഗം വ്യാപകമായി ഉണ്ടാകുന്നു, ഗർഭാശയ ക്യാൻസർ, അതേപോലെ തന്നെ സ്തനാർബുദം ഒക്കെ ധാരാളമായി ഉണ്ടാകുന്നു. പലപ്പോഴും സമൂഹത്തിൽ നമ്മൾക്ക് എല്ലാവരും എഡ്യൂക്കേറ്റഡാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഒരു ഫലം നമ്മൾക്ക് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഇല്ല എന്ന് സംശയിക്കേണ്ട ഒരവസ്ഥ ഉണ്ട്. കേരളത്തിൽ മെഡിക്കൽ കോളേജുകൾ ധാരാളമുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്, എങ്കിലും നമ്മുടെ ജോലി തിരക്കുകൾ, നമ്മുടെ മറ്റു എൻജോയ്മെൻറ്റുകൾ, നമ്മുടെ ജീവിതത്തിലെ മറ്റു ആഹ്ലാദ നിമിഷങ്ങളൊക്കെ കവരുന്നത് നമ്മുടെ ജീവനാണ്. ഇപ്പോൾ പിന്നെ ഗർഭാശയ ക്യാൻസറുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ തെളിയിക്കുന്നത് 30 വയസ്സിന് മുമ്പ് പ്രസവിച്ച സ്ത്രീകൾക്ക് ഗർഭാശയ ക്യാൻസർ വരാനുള്ള സാധ്യതകൾ കുറവാണ്. അതേപോലെ തന്നെ കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് ഗർഭാശയ ക്യാൻസർ പിന്നെ വരാനുള്ള സാധ്യത കുറവാണ്. ബ്രസ്റ്റ് ഫീഡിംഗ് അതേപോലെ തന്നെ മുല കൊടുക്കൽ കൂടുതലായി മുല കൊടുക്കുന്ന പിന്നെ സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ്. ലൈംഗിക അവയവങ്ങൾ ശുദ്ധിയായി സൂക്ഷിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ക്യാൻസർ വരാനുള്ള സുഖമാണ്. പാശ്ചാത്യമായ അല്ലെങ്കിൽ ഗ്രിൽഡായ ഭക്ഷണങ്ങൾ, പുറത്തുള്ള കെമിക്കലുകൾ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ്. നമ്മുടെ ജീവിതത്തിലെ
1: കൂടുതലാണ് അങ്ങനെയുള്ളവർക്ക്
0: സാധ്യത കൂടുതലാണ്. അപ്പോൾ പുറത്തുള്ള ഗ്രിൽഡായ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ആളുകൾക്ക്, നാടൻ ഭക്ഷണം, വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുന്ന ആളുകൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ്. ഇങ്ങനെ ജീവിതത്തിലെ ശൈലിയിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ വലിയൊരു ദുരന്തത്തിൽ നിന്ന് നമ്മൾ മാത്രമല്ല നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാം. സിഗരറ്റും മദ്യവും പോലുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്കൊരു പിന്നെ സന്തോഷം, ജന്മദിനം അല്ലെങ്കിൽ മരണദിനം, കല്യാണം അല്ലെങ്കിൽ ആഘോഷങ്ങൾ, ഏത് മതത്തിൻ്റെ ആയാലും ആഘോഷങ്ങളുടെ ഭാഗമായൊക്കെ കൊടുക്കുന്ന ഇത്തരം മദ്യവും മയക്കുമരുന്നും സിഗരറ്റും ഒക്കെ നശിപ്പിക്കുന്നത് നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതം മാത്രമല്ല, നമ്മുടെ കൂടെ ജീവിക്കുന്ന ഭാര്യ, മക്കൾ, നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന മാതാപിതാക്കളൊക്കെ ഇതിലൂടെ തകരുകയാണ്. ഒരു കുടുംബം അവരുടെ കിടപ്പാടും അവരുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ ചിലപ്പോൾ ഒരു ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ട്. സമൂഹത്തിൽ വ്യാപകമായി ഇത്തരത്തിലുള്ള ചികിത്സാ ഫണ്ടുകൾ പരിശോധിച്ചാൽ ക്യാൻസറാണ് എന്നും മുന്നിൽ നിൽക്കുന്നത്. ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾക്കുണ്ടാകുന്ന അജ്ഞതയോ അതേപോലെ തന്നെ നമ്മുടെ ഒരു അവജ്ഞയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു ഒരു ഒരു അശ്രദ്ധയോ പലപ്പോഴും ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമായിത്തീരുന്നു. കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു. നമ്മൾക്കൊരു രോഗം വന്നാൽ എല്ലാം തീർന്നു എന്നൊരു ബോധമുണ്ടാകുന്നു. അവിടെ നമ്മൾക്ക് തീർന്നില്ല. ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. നമ്മുടെ യഥാർത്ഥ ദൈവവിശ്വാസവും അതേപോലെ തന്നെ നമ്മുടെ സൃഷ്ടാവിലുള്ള ആത്മാർത്ഥമായ അചഞ്ചലമായ വിശ്വാസവും തക്വാബോധവുമുള്ള ആളുകൾക്ക് ഒരിക്കലും ഇത്തരം പരീക്ഷണങ്ങൾ വരുമ്പോൾ തളരേണ്ടതില്ല. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് ആത്മവിശ്വാസം നൽകേണ്ട പാലിയേറ്റീവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളുമായി നമ്മൾ എല്ലാവരും സഹകരിക്കുകയും നമ്മുടെ സമൂഹത്തിൽ ചുറ്റും ജീവിക്കുന്ന ഇത്തരം ക്യാൻസർ രോഗികളെ അവർക്ക് യഥാസമയം ചികിത്സ ലഭ്യമാക്കാനും അവർക്ക് ആശ്വാസങ്ങളും അവർക്ക് വേണ്ട സർവീസുകളും ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. ക്യാൻസർ എന്നൊരു വലിയ രോഗത്തെക്കുറിച്ചാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത്. അതിൻ്റെ ഏറ്റവും കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ചർച്ച ചെയ്യാൻ സാധിച്ചത്. ഇനിയും ഓരോ ക്യാൻസറുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇൻഷാല്ലാഹ് അടുത്ത എപ്പിസോഡുകളിൽ നമ്മൾക്ക് പുതിയ അതിഥികളുമായി അത് ചർച്ച ചെയ്യാം. ഈ എപ്പിസോഡിലും നമ്മുടെ ക്യാൻസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവെച്ച കഴിഞ്ഞ 30 വർഷത്തെ കാലത്തിലധികമായി ഈ രംഗത്ത് പരിചയസമ്പന്നനായ മുരളി സാർ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത്. നമ്മളെല്ലാവരും ഇക്കാര്യങ്ങൾ ഗൗരവത്തിലെടുക്കണം. പുതിയൊരു ജീവിതശൈലിയിലേക്ക് മാറാനുള്ള ഒരു പ്രചോദനമായി ഈ പീസ് റേഡിയോയുടെ ചർച്ച മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചർച്ചയിൽ ശ്രവിച്ച മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുത്ത അതിഥി മുരളി സാറിനെ പീസ് റേഡിയോയുടെ ശ്രോതാക്കൾക്കും പീസ് റേഡിയോയുടെ സംഘാടകർക്കും വേണ്ടി ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നു.
2: മാഷാല്ലാ, നല്ലൊരു വിഷയമാണ്. എല്ലാവർക്കും ഏറെ അറിയേണ്ട സുപ്രധാനമായ ഒരു വളരെ പേടിപ്പെടുത്തുന്ന ഒരു അസുഖമാണെങ്കിലും അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിച്ചു.
3: അവതരിപ്പിച്ചത് പ്രശസ്ത ഡോക്ടറായിട്ടുള്ള ആർ മുരളീധരനാണ്. അതുപോലെ അദ്ദേഹത്തോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധി നബീൽ പയ്യോളിയുമാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. അടുത്ത് നമ്മൾ ഓരോ ദിവസവും ഓരോ പ്രാർത്ഥനകൾ പഠിക്കുന്നൊരു സെഷനാണ് പ്രാർത്ഥന പഠനം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രാർത്ഥന പഠനത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ദീനായിട്ടുള്ള ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പോവാതിരിക്കാൻ, പുറത്താകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ സ്വർഗത്തിൽ ഒരു സത്യവിശ്വാസിയുടെ ഒന്നാമത്തെ ആഗ്രഹമായ ആ സ്വർഗത്തിൽ നമ്മുടെ മുത്തുനബിയുടെ പ്രവാചകൻ്റെ സഹവാസം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട്. അതാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ അബ്ദുല്ല മുഹസിൻ വണ്ടൂർ നമ്മളോട് പങ്കുവെക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ ദീനിൽ ഇസ്ലാമിൽ നിന്ന് പുറന്തള്ളപ്പെടാതിരിക്കാൻ ദൃഢമായ ഈമാൻ നമുക്ക് അനിവാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്താവാതിരിക്കാൻ നല്ല ദൃഢമായ ഈമാനും അതുപോലെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും സ്വർഗത്തിൽ പ്രവാചകൻ്റെ കൂടെ സഹവസിക്കുവാനുമുള്ള ഒരു അവസരം ലഭിക്കാനുള്ള പ്രാർത്ഥനയാണിത്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ لا يرتد ونعيما لا ينفد ومرافقة النبيك محمد صلى الله عليه وسلم في أعلى جنة الخلد. പ്രാർത്ഥനയുടെ അർത്ഥം: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ്ദു. അല്ലാഹുവേ, ഇസ്ലാമിൽ നിന്ന് പുറംതള്ളപ്പെടാത്ത ദൃഢമായ ഈമാനും ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. ونعيما لا ينفد, തീർന്നു പോകാത്ത അനുഗ്രഹവും. വമുറാഫഖത അന്നബിയ്ക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഅലാ ജന്നത്തിൽ ഖുൽദി, അങ്ങനെ അനശ്വരമായ സ്വർഗത്തിലെ ഉന്നത സ്ഥാനവും അവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസവും നിന്നോട് ഞാൻ തേടുകയാണ് എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ്ദു വനഈമൻ ലാ യൻഫദു ومرافقه نبيك محمد صلى الله عليه وسلم في اعلى جنه الخلد. اللهم اني اسالك ايمانا لا يرتد. اللهم اني اسالك ايمانا لا يرتد ونعيما لا ينفد لا ينفد ونعيما لا ينفد ونعيما لا ينفد. اللهم اني اسالك ايمانا لا يرتد ونعيما لا ينفد ومرافقه نبيك محمد ومرافقه النبيك ومرافقة النبيك محمد صلى الله عليه وسلم ومرافقة النبيك محمد صلى الله عليه وسلم في أعلى جنة الخلد في أعلى جنة الخلد ومرافقة نبيك محمد صلى الله عليه وسلم في أعلى جنة الخلد. اللهم إني أسألك إيمانا لا يرتد ونعيما لا ينفد ومرافقة نبيك محمد صلى الله عليه وسلم في أعلى جنة الخلد. ഈ ഒരു പ്രാർത്ഥന നാം ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കേണ്ട ഒരു പ്രാർത്ഥനയാണിത്. എപ്പോഴാണ് നമ്മുടെ ഈമാൻ കുറഞ്ഞു പോകുന്നത് എന്നോ ഇസ്ലാമിൽ നിന്ന് പുറന്തള്ളുന്നത് എന്നോ ഒന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് നിരന്തരമായും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാവർത്തികമാക്കുക. അല്ലാഹു നമ്മെ ഈ ദീൻ ഇസ്ലാമിൽ നിന്ന് പുറന്തള്ളാതിരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, പ്രഥാപഠനത്തിൽ നല്ലൊരു പ്രാർത്ഥന നമുക്ക് പഠിക്കാൻ സാധിച്ചു. കൂടെ ചൊല്ലി ഒരുമിച്ച് അത് പഠിക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാ. ഇനി നമ്മൾ വളരെ വ്യത്യസ്തമായ കുട്ടികളുടെ ഒരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. പൂമരത്തണലിൽ. പൂമരത്തണലിൽ നമ്മോടൊപ്പം ചേരുന്നത് തൗഫീഖ് അസ്ലമാണ്.
3: മൃഗങ്ങളോടുള്ള കാരുണ്യത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ പൂമരത്തണലിൽ തൗഫീഖ് അസ്ലം ഒപ്പം ആയിഷ നർമിൻ, ഫാത്തിമ നൂറ, ജന്ന മറിയം ഇവരൊക്കെ ഒപ്പമുണ്ട്. അപ്പോൾ ആ ഭാഗം അല്ലെങ്കിൽ ആ ക്ലാസ് ഒന്ന് കേട്ടിട്ട് വരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൂട്ടുകാരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അപ്പോൾ നമ്മൾ അല്ലേ പൂമത്തണലിൻ്റെ രണ്ടാമത്തെ ഒരു എപ്പിസോഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അല്ലേ. എന്താണ് സ്പെഷ്യൽ പ്രോഗ്രാം നമ്മളെ? ആ കഥ പറയാം അല്ലേ. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാം എന്നുള്ളതാണ് അല്ലേ. നമുക്കൊരു ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാൻ രണ്ട് മൂന്ന് രൂപത്തിലുണ്ട്. ഒന്ന്, നമുക്ക് സാധാരണ പുസ്തകങ്ങൾ വായിച്ച് പഠിക്കും അല്ലേ. ലേഖനങ്ങളൊക്കെ വായിച്ചിട്ട് എന്ത് ചെയ്യും? ഓരോ വിഷയങ്ങൾ പഠിക്കും നമ്മൾ. പിന്നെ എന്നെ പഠിക്കണെങ്കണ്ട കഥ കേട്ട് പഠിക്കും. പിന്നെ വേറെ
6: എന്താണുള്ളത്?
5: വെരി ഗുഡ്. എന്താണ്? പാട്ട് കേട്ട് പഠിക്കും അല്ലേ. നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട്, ആക്ഷൻ സോങ്, എല്ലാ പാട്ടും. ഈ പാട്ടിലൂടെ എന്ത് ചെയ്യും? കുറെ കാര്യങ്ങള്
6: പഠിക്കും.
5: ആ പാട്ടിലൂടെ പഠിക്കും, പിന്നെ ലേഖനങ്ങൾ വായിച്ചിട്ട് പഠിക്കും, പിന്നെ കഥ കേട്ട് പഠിക്കും, പിന്നെ ഖുർആന് അർത്ഥം വായിച്ച് പഠിച്ചിട്ട് അങ്ങനെയും കുറെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലേ. അപ്പൊ നമ്മള് ഇന്ന് ഇൻഷാല്ലാ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടർച്ചയായിട്ട് തന്നെ എന്ത് ചെയ്യാണ്? കഥ കേട്ടുകൊണ്ട് പുതിയൊരു വിഷയത്തിലേക്കാണ് പ്രവേശിക്കുകയാണ്. ഇൻഷ അന്ന് ഇപ്പൊ കഥ പറയാരാ? നമുക്ക് ഒരുമിച്ച് കഥ പറയാം. ഇൻഷാല്ലാ ഒരുമിച്ച് പറഞ്ഞാല് നമ്മുടെ ഗ്രൂപ്പ് സോങ് ഒക്കെ പാടുന്ന പോലെ അങ്ങനെ മൂന്നാളൊപ്പം ഇങ്ങനെ പറഞ്ഞു പോകുകയല്ലേ. പിന്നെ എങ്ങനെയാണ്?
6: കുറച്ച്
5: എല്ലാരും കൂടെ കൂടി ഇങ്ങനെ കൂടെ ഞാനുണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യാം? ഒരു കഥ പറയാം കേട്ടല്ലോ. അപ്പൊ ഏതാ പറയാ?
6: കാരുണ്യമുള്ളവരാവുക.
5: ആ കാരുണ്യമുള്ളവരാവുക ആരോട്?
6: മൃഗങ്ങളോട്.
5: മൃഗങ്ങളോട് നമ്മൾ എന്ത് ചെയ്യണം? കരുണയുള്ളവരാകണം അല്ലെ. മൃഗങ്ങൾ പാവാണ് അല്ലെ, എന്റെ സംസാരിക്കാൻ അറിയില്ല, ഉണ്ടാ പ്രാണികളാണ് അല്ലെ. നമ്മളൊരു കല്ലിൽ തറിഞ്ഞ എന്ത് ചെയ്യും
6: അല്ലെ,
5: തിരിച്ചു കാട്ടാൻ ചിലപ്പോ കഴിയൂല അല്ലെ. അയ്യോ,
6: ഇപ്പൊ
5: നമ്മളൊരു ഒരു ഒരു ഒരു പശുവിനെ കണ്ടു, ഒരു പൂച്ചനെ കണ്ട്, ഒരു പൂച്ചനെ കണ്ട് നമ്മളൊരു കല്ലിൽ തെറിഞ്ഞ എന്ത് ചെയ്യും? പൂച്ച തിരിച്ച് എഴുതോ നമ്മളെ, അടിക്കുവോ? അപ്പൊ മിണ്ടാ പ്രാണികളോട് നമ്മൾ എന്ത് ചെയ്യണം? കരുണ കാണിക്കണം. അപ്പൊ അത് പഠിപ്പിക്കുന്ന ഒരു ചെറിയ കഥയാണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ
6: പറയുന്നത്.
5: ഈ രണ്ടാമത്തെ എപ്പിസോഡ് ഒന്നാമത്തെ കഥയായിട്ട് നമ്മള് പറയാൻ പോണത്. ആ തുടങ്ങ, നർമ്മി തുടങ്ങിക്കോ. നർമ്മി കഴിഞ്ഞ എപ്പിസോഡിൽ കഥ പറഞ്ഞിട്ടില്ല അല്ലേ, എന്താണ് പറഞ്ഞ കഥ? എന്താണ്? ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ, ഞാൻ ഒരു വരി പറയുള്ളൂ, ബാക്കി എന്ത് ചെയ്യണം നിങ്ങൾ പറയണം. അല്ലട്ടെ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തോട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബാക്കിയോ? ആ ഒരു ഒട്ടകം നബിയെ കണ്ടപ്പോ എന്ത് ചെയ്തു?
6: കരഞ്ഞു.
5: കരഞ്ഞു. പിന്നെ
6: അപ്പോൾ നബി അതിന്റെ തലോടി
5: കൊടുത്തു. എന്തിനാണ്? ഇപ്പൊ നിങ്ങളെ വീട്ടിൽ നിങ്ങളെ കരയിലുണ്ടോ? എന്തോ കരയുമ്പോ എന്ത് ചെയ്യമ്മ? എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് കരയുമ്പോ എന്ത് ചെയ്യും? സാല നമ്മളിങ്ങനെ പുറത്തെ തൊട്ടിക്കാണ്ടില്ല, അല്ലെങ്കിൽ തല എന്ത് ചെയ്യും? സാല. അതുപോലെ നബി എന്ത് ചെയ്ത്? ആ മൃഗത്തോടുള്ള സ്നേഹം കൊണ്ട് എന്ത് ചെയ്ത്? തലോടി കൊടുത്തു. അപ്പോഴോ
6: ഒട്ടകം കരച്ചലും നിർത്തി.
7: ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എവിടെയാണ് ഈ ഒട്ടകത്തിന്റെ
5: യജമാനൻ? അല്ലേ, കാരണം ഒട്ടകം കരഞ്ഞപ്പോ നബിക്ക് മനസ്സിലായി എന്ത്? എന്തോ ഒരു
7: പ്രശ്നമുണ്ട്.
5: വെറുതെ കാര്യമായിരിക്കും ഒരു അസ്തിന്, നബിനെ കാണുമ്പോൾ കാര്യ അങ്ങനെ ഉണ്ടാകുമോ? ഇല്ല. ആ എന്നിട്ട്
7: അപ്പോ ഒരു അൻസാരി തോട്ടത്തിലേക്ക് വന്നു.
5: അൻസാരി ഒരാള് തോട്ടത്തിലേക്ക്
7: വന്നു.
6: അപ്പൊ ചോദിച്ചു, ആരാണ് ഇതിന്റെ യജമാനൻ?
7: ചോദിച്ചു.
5: അല്ല, ആരാണ് യജമാനൻ ചോദിച്ചപ്പോ ആര് വന്നു?
7: അൻസാരി വന്നു.
5: അൻസാരി വന്നു. ഓക്കെ.
7: അപ്പോ
6: നബി പറഞ്ഞു, മൃഗങ്ങളോട് കാരുണ്യം കാണിക്കണം.
5: ആ കാരുണ്യം കാണിക്കണം. ഈ മൃഗത്തിന്റെ പേര് എന്ത് ചെയ്യും? അല്ലാഹു സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താ സംഭവം ഉണ്ടായിട്ടുള്ള? എന്താണ്
6: ഈ യജമാനൻ ഇതിനെ ഉപദ്രവിച്ചു?
5: ആ ഒട്ടകം നബിയോട് സങ്കടം പറഞ്ഞിട്ടുണ്ട്. അത് നബിക്കുള്ള കഴിവാണ്. നിങ്ങളെ വീട്ടിലത്തെ പോത്ത് അല്ലെങ്കിൽ പൂച്ച നായങ്ങളോട് സങ്കടം പറയുന്നുണ്ടോ? നിങ്ങളിങ്ങനെ പറയോ? ഒരു ഒരു ഒരു ഒരു പൂച്ച ഒന്നും കാണുന്ന നിർമ്മിക്കുകയാണ് ഇങ്ങനെ ഇന്ന ഇന്നയാള് കാട്ടി പല്ലെടുത്തെന്ന് പറയലുണ്ടോ? പറയോ?
6: ഇല്ല.
5: പക്ഷെ നബിക്ക് അങ്ങനത്തെ കഴിവ് പഠിച്ചു കൊടുത്തിട്ടുണ്ട്. മൃഗങ്ങളെ സംസാരം മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. നബിക്ക് പല കഴിവും കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ. നബിയോട് കല്ല് സലാമറ സംഭവങ്ങളുണ്ട്. മിമ്പറ് അല്ലേ, ഒരു മിമ്പറില്ല ഒരു സംഭവം അല്ലേ. ഒരു നബി കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച മിമ്പർ എന്ത് ചെയ്ത്? ഒരു പുതിയ മിമ്പർ കിട്ടിയപ്പോൾ എന്ത് ചെയ്ത്? ഈ മിമ്പർ മാറ്റി. നബി ആ പുതിയ മിമ്പർ വന്നപ്പോൾ എന്ത് ചെയ്ത്? ആ മിമ്പർ കരഞ്ഞു എന്നാണ്. ആ മിമ്പർ കരഞ്ഞു. അപ്പോൾ നബി എന്ത് ചെയ്ത്? ആ മിമ്പറിനെ പോയിട്ട് ഒന്ന് ചേർത്ത് പിടിച്ചപ്പം കഷ്ടത്തി സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതുപോലെ ഒട്ടക നബിയോട് പരാതി പറഞ്ഞിരിക്കണത് എന്റെ യജമാൻ എന്നെ
7: ഉപദ്രവിക്കുന്നുണ്ട്
5: അല്ലേ. അപ്പൊ നോക്കണം, ഇവിടെ ഒരു ഒട്ടകം പ്രയാസപ്പെട്ടപ്പോൾ പോലും നബി എന്ത് ചെയ്തിട്ടുണ്ട്?
6: അല്ലേ,
5: നമ്മളെ വീട്ടിലൊക്കെ ചിലപ്പോ ഉണ്ടാവും ഒട്ടകം ഉണ്ടാകോ? അല്ലാത്ത കുറെ ജീവികൾ ഉണ്ടാവും അല്ലെ, മിണ്ടാ പ്രാണികള്, പൂച്ച, നായ. അപ്പൊ നമ്മൾ അവരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങളെന്താ ചെയ്യല്? നിങ്ങളെ വീട്ടിലെ നായ പൂച്ച ഉണ്ടാവും എന്ത് ചെയ്യല്?
7: പൂച്ചക്ക് ഫുഡ്
5: ഫുഡ് കൊടുക്കും നമ്മളല്ലേ, മീന് അല്ലെങ്കിൽ ഫുഡ് ബാക്കിയ ഫുഡുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ കൊടുക്കും. ഒരിക്കലും ചെയ്ത് നമ്മൾ അവരെ ഉപദ്രവിക്കാൻ പറ്റൂല, മനസ്സിലായല്ലോ. അവര് മിണ്ടാ പ്രാണികളല്ലാന്റെ ഒരു പ്രത്യേക ജീവികളാണ് അല്ലെ. അപ്പം അവരെ നമ്മളെ ഒരിക്കലും പ്രയാസപ്പെടുത്തരുത്. ചില കുട്ടികളൊക്കെ ഉണ്ടെന്ന് ഒരു സ്ഥിരമായിട്ടുള്ള സ്വഭാവമാണ് അല്ലേ. ഒരു പൂച്ചനെ നായനെ കണ്ട അപ്പം
6: എന്ത്
5: ചെയ്യും? നോക്കും.
7: എന്തിനാ കല്ലെടുത്ത്
5: കല്ലൊക്കെ നോക്കാണ്. എന്നിട്ട് എന്ത് ചെയ്യും? കല്ലെടുത്ത് എറിയുക, അല്ലെങ്കിൽ വഴിയെടുത്ത് പിന്നാലെ കൂടി എന്ത് ചെയ്യും? അതിനെ അടിക്കുക. ഇതൊക്കെന്താണ് പഠിച്ചവിടുന്ന് കുറ്റം കെട്ടുന്ന കാര്യമാണ്. കാരണം അവരെന്താണ്, പാവങ്ങളാണ് അല്ലേ, മിണ്ടാപ്രാണികളാണ്, എന്താണ്, അങ്ങനെയുള്ള ജീവികളാണ്. അപ്പൊ ഈ കഥ പഠിപ്പിക്കണം എന്താണ്,
7: മൃഗങ്ങളോട്
5: മൃഗങ്ങളോട് കരുണ കാണിക്കണം എന്ന് വിശ്വസമ സ്വഹാബിയെ പഠിപ്പിച്ചു. അൻസാരി ആ സ്വഹാബിയെ എന്ത് ചെയ്യാണ്, പഠിപ്പിക്കുകയാണ്. ഇതാണ് ഈ ഒരു ഇന്നത്തെ എപ്പിസോഡിലെ ഈ ഒരു ഒന്നാമത്തെ കഥയിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം. അതായത് മൃഗങ്ങളോട് കരുണ കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മുടെ വീട്ടിലുണ്ടാണ് ഇതേപോലെ സംഭവങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ആരെങ്കിലും ചെയ്യണേ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം, തടയണം അല്ലേ, അത് ചെയ്യാൻ പറ്റില്ല പറഞ്ഞോക്കണം. അപ്പൊ നമ്മളെന്ത് ഈ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഈ കഥ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ നമ്മളിപ്പോ നമ്മളൊരു നമ്മളെ അയൽവാസിയോ ആരെങ്കിലും അതായത് കുട്ടി എന്ത് ചെയ്യാണ്, ഒരു പൂച്ചനെ അല്ലെങ്കിൽ കോഴി എന്ന് ഉപദ്രവിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ സംഭവം പറഞ്ഞു കൊടുക്കുക. ഒരു കഥ ഉണ്ട് ഇങ്ങനെ, നബിന്റെ കാലത്താണ് സംഭവമാണ്. അപ്പൊ നബി എന്തിട്ടുണ്ട്, നബി അയാൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അള്ളാഹ് എന്ത് ചെയ്യണം, ഈ വിഷയത്തിൽ സൂക്ഷിക്കണം എന്ന്
7: പറഞ്ഞിട്ടുണ്ട്.
5: ഇതാണ് നമ്മളിന്ന് നമ്മുടെ ശ്രോതാക്കളോട് പറയാനുള്ള കഥ. ചില കരയുന്ന ഒരൊട്ടകം അല്ലേ, അങ്ങനെയും പറയാം കഥക്കാരനെ പേരിട, കരയുന്ന ഒട്ടകം അല്ലെങ്കിൽ നബിയോട് സംസാരിച്ച ഒട്ടകം, എന്ത് പേര് നമുക്ക് ഇടാം. അപ്പോ ഇൻഷാല്ലാ നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം ഈ ഒരു എപ്പിസോഡിലെ ഒന്നാമത്തെ കഥ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. ഏകദേശം നമുക്ക് ഒരു പാഠം മനസ്സിലായി. പ്രിയ കൂട്ടുകാരെ, നമ്മുടെയൊക്കെ വീട്ടില് പിന്നെ കോഴികളുണ്ടാകും, പൂച്ചയുണ്ടാകും, നായകളുണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെ മിണ്ടാപ്രാണികളുണ്ടാകും. അവയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അവയെ സ്നേഹിക്കണം അല്ലെ, അവരെ ഉപദ്രവിക്കരുത് എന്ന നമ്മുടെ പാഠമാണ് ഈ ഒരു ചെറിയ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാന തആല നമുക്ക് എല്ലാവർക്കും എല്ലാവരോടും മനുഷ്യരോടും മൃഗങ്ങളോടൊക്കെ പിന്നെ കരുണ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഇനി എന്താ അടുത്തത്? നമ്മളെ ശ്രോതാക്കൾക്ക് ഒരു കഥ പോരല്ലോ, ഒരു എപ്പിസോഡിൽ രണ്ട് കഥ വേണം ഇൻഷാല്ലാ. അപ്പൊ ഇനി നമുക്ക് വീണ്ടും ഒരു പിന്നെ മൃഗവുമായി ബന്ധപ്പെട്ടല്ലേ, മിണ്ടാപ്രാണിയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കഥ കൂടി എന്ത് ചെയ്യാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുകയാണ് ഇൻഷാല്ലാ. നമ്മോട് ഈ ഒരു കഥ പറയണത്, ഒരു കൊച്ചു കഥ പറയണത് നമ്മുടെ കൂട്ടത്തിലെ കൊച്ചു കൂട്ടുകാരിയായ നിർമ്മിനാണ് അല്ലേ. ഓക്കെ, ഏതാ കഥ? പൂച്ചയെ കെട്ടിച്ച കഥ. കെട്ടിയിട്ട കഥ, പൂച്ചനെ കെട്ടിച്ച്. ആ പറഞ്ഞോ. ഓക്കെ,
8: ഒരിക്കലൊരു സ്ത്രീ ഒരു പൂച്ചയെ കെട്ടിയിട്ടു. വിശപ്പ് സഹിക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ടേയിരുന്നു. അവർ അതിനെ കെട്ടിയച്ചു വിട്ടില്ല. കെട്ടിയച്ചു വിട്ടാൽ അതിന് ഭക്ഷണം അന്വേഷിക്കാമായിരുന്നു, അല്ലെങ്കിൽ വല്ല പ്രാണികളെയും പിടിച്ചു കഴിക്കാമായിരുന്നു. നബിസ്ലം പറഞ്ഞു, ആ പൂച്ച കാരണം അസ്ത്രീ നരകത്തിൽ പ്രവേശിച്ചു.
5: പൂച്ച എന്ത് ചെയ്തു?
7: പൂച്ച ചത്തു.
5: ചത്തില്ലേ? ആ പൂച്ച ചത്തപ്പോ നബി എന്താ പറഞ്ഞത്, ആ പൂച്ച കാരണം
8: അസ്ത്രീ നരകത്തിൽ പ്രവേശിച്ചു.
5: സംഭവം എന്താണ്?
9: അതേപോലെ ഒരു നായന്റെ കഥ.
7: നായന്റെ കഥയും.
5: നായന്റെ എന്തേ?
7: അത്
9: ഒരു നായ മരുഭൂമിയിലെ കിണറിന്റെ ചുറ്റോളം നടക്കുന്നത് ഒരാള് കണ്ടു. ആ സമയത്ത് അയാളെ ഷൂസും കയറ് കെട്ടിട്ട്
7: അവിടെ ഒരു കിണറുണ്ടായിരുന്നു. ആ കിണറ്റില് അയാള് ഇറങ്ങിയിട്ട് ഷൂസിൽ വെള്ളം എടുത്തിട്ട് ആ നായക്ക് കൊടുത്തു.
5: ആ കാരണത്താൽ
9: അയാള് സ്വർഗത്തിലേക്ക്
5: പ്രവേശിച്ചു. അപ്പൊ ഒരു പൂച്ച കാരണത്താൽ ഒരു സ്ത്രീ നരകത്തിൽ പറഞ്ഞു, ഒരു നായ കാരണത്താൽ
9: സ്വർഗത്തും
5: പറഞ്ഞു. ഇത് രണ്ടും എന്താണ്, മൃഗത്തോട് ചെയ്ത ഒരാള് മൃഗത്തോട് കാണിച്ച തെറ്റും മറ്റേത്
9: നല്ലതും.
5: നല്ലതും അല്ലേ, ഒന്ന് മൃഗത്തെ പ്രയാസപ്പെടുത്തി, പൂച്ചനെ പ്രയാസപ്പെടുത്തി, പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെ പ്രയാസപ്പെടുത്തി. ഇതോ പൂച്ചക്ക് ഭക്ഷണം കൊടുത്തിട്ട് അതിനെ എന്ത് ചെയ്ത്
9: സന്തോഷം
5: നൽകിയാണ് അതിന്റെ പ്രയാസം മാറ്റി കൊടുത്ത് അല്ലേ. ഇത് കാരണത്താൽ നബി പറഞ്ഞ എന്താണ്, നോക്കി ഒരു ചെറിയൊരു പിന്നെ ഒരു പൂച്ച അല്ലെങ്കിൽ ഒരു നായ, ഇത് കാരണത്താല്
7: ഒരു സ്ത്രീ
5: നരകത്ത് പോകാനും സ്വർഗത്ത് പോകാനും കാരണം എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയല്ലേ അല്ലേ. അപ്പൊ ഇതിൽ പറയാനുള്ള വിഷയം എന്താ വെച്ചാല്, നമ്മള് ചിലപ്പോ ചില വീടുകളിലൊക്കെ ഉണ്ട് ചില ആളുകൾ എന്ത് ചെയ്യും, ഇതുപോലെ ചില പക്ഷികളൊക്കെ എന്ത് ചെയ്യും, കൂട്ടിലിട്ട് വളർത്തും. അങ്ങനെ വളർത്താൻ പറ്റിയ പക്ഷികളുണ്ടാവും, പറക്കാൻ കഴിയാത്ത പക്ഷികളോ ചെറിയ ലോ ബേർഡ്സ് പോലത്തെ, അതല്ലാത്ത വീട്ടിലുണ്ട്, അങ്ങനെ വീട്ടിലുണ്ട്. പക്ഷെ നമ്മള് അല്ലാതെ സാധാരണ നോർമലായിട്ട് ഈ ശരിക്ക് പാലെടുക്കുന്ന പക്ഷികൾ വിളിച്ചു കൂട്ടിലാണ് പാടില്ല. കാരണം അവർക്ക് അവരെ സ്വാതന്ത്ര്യം എന്താണ്, പറന്നടക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളെ സ്വാതന്ത്ര്യം എന്താണ്, നമ്മളെല്ലാം ഒരിടത്തേക്കും പോവാ, അങ്ങോട്ട് പോവാ. നമ്മളെ ഒരു വീട്ടിനുള്ളില് ഒരു റൂമിൽ ഇങ്ങനെ അടച്ചിട്ട് അങ്ങനെ ഉണ്ടാവും ഒരു മാസം. ഇതേപോലെ തന്നെയാണ് പക്ഷികളുടെ അവസ്ഥ. ആ പക്ഷികൾക്ക് എന്താ ഇഷ്ടം, പറന്ന് നടക്കാനാണ്, എല്ലായിടത്തും പോകാനാണ്, അല്ലെ? ഓരോ മരത്തിലും പോയിട്ട് ഭക്ഷണം തേടുക, ഓരോ ഭാഗത്തും പോവുക. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മൾ മരത്തും കൂടെ പോകില്ലെങ്കിലും എന്ത് ചെയ്യും, നമ്മളും ഇതേപോലെ നടക്കണം. അപ്പൊ നമുക്ക് ആ റൂം നടക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ, റൂം നടക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷെ നമുക്ക് മതിയോ? അല്ല, നമ്മൾ അടച്ചിട്ട് നമുക്ക് ആർക്കൊന്നുമില്ല, ഇഷ്ടമില്ലാതെ നമുക്ക് ബുദ്ധിമുട്ടാണത്, അല്ലേ? അപ്പൊ ഇങ്ങനെ നമ്മള് ഈ ജീവികളോട് എന്ത് ചെയ്യണം, കരുണ കാണിക്കണം. അപ്പൊ നർമ്മിൽ പറഞ്ഞ കഥയില് ഒരു പൂച്ചക്ക് ഭക്ഷണം കൊടുത്തില്ല എന്നാണ്. ഒരു പൂച്ചയെ കെട്ടിയിട്ട് ആ പൂച്ചനെ കെട്ടയച്ചു വിട്ടാ എന്ത് ചെയ്യും, അത് ഒറ്റക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കൂലേ, നമ്മളെ കൊടുക്കണമെന്നില്ലല്ലോ. അതിന് ഇന്ന വീടുന്നുണ്ടോ? വേസ്റ്റ് ഇട്ടാ എന്ത് ചെയ്യും, അവിടെ പോയിട്ട് കഴിച്ചു പോരും. അത് നമ്മളെ വീട്ടിൽ തന്നെ കഴിക്കുന്നു വാങ്ങുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉച്ചക്ക് അവിടെ വരി ഭക്ഷണം കഴിക്കാണ്, രാത്രി നിങ്ങൾ വേറെ വീട്ടാ ഭക്ഷണം കഴിക്കലുണ്ടോ? ഇല്ല, നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണം, അല്ലെ? നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ പൂച്ചക്ക് നായ്ക്കൊക്കെ അങ്ങനെ ഉണ്ടോ? അവർക്ക് എന്ത് ചെയ്യാം, എവിടെയും പോയിട്ട് കഴിക്കാം. അടിപൊളി ഫുഡ് കിട്ടും അല്ലെ, വ്യത്യസ്തമായ ഫുഡ് കിട്ടും.
6: കാട്ടിലും പോവാ,
5: എവിടെയും പോയിട്ട് എന്ത് ചെയ്യാ, ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്.
7: പ്രാണികളെയും
5: പ്രാണികളെ കഴിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജീവികളെ കഴിക്കുക, ഒക്കെ എലി എലിനെ കഴിക്കുക. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരിക്കലും ഒരു പൂച്ച നമ്മൾ കെട്ടിട്ട് വളർത്താന് പറ്റൂല. ഇത് കെട്ടി വളർത്തിയേക്കല്ല, ഇത് ഭക്ഷണം കൊടുക്കാതെ അതിന് പ്രയാസപ്പെടുത്തിയേക്കാണ്. എന്നാൽ മറ്റേയാളോ, ഒരു നായക്ക്, നായക്ക് മനസ്സിലായി ആ നായനെ കണ്ടപ്പോ എന്ത്, വിശന്ന് നിക്കുന്നുള്ളത്, ദാഹിച്ച് നിക്കുന്നുള്ളത്, അത് മണ്ണിലിങ്ങ നക്കിക്കൊണ്ട് നിൽക്കണം നായ. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, ഇയാള് പ്രയാസപ്പെട്ട് അയാളെ ഷൂല് കിണറ്റിലേക്ക് ഇറങ്ങി, അല്ലേ? ചില കഥയിലെ പറയണ്ട് ഒരു പിന്നെ രണ്ട് കൈയും പിടിച്ച് കയറിയാള് കിണറ്റിലേക്ക് പോയില്ലേ, പിന്നെ ഈ അയാളെ പല്ലുകൊണ്ട് ഷൂ കടിച്ചു പിടിച്ച് എന്ത് ചെയ്ത്, ഒരു കൈ കൊണ്ട് ഇങ്ങനെ പ്രയാസപ്പെട്ട് കരത്ത് കയറി ആ നായക്ക് വെള്ളം കൊടുത്തു പറഞ്ഞത്. അപ്പൊ ഇത് രണ്ടും നമ്മളെന്ന് ചേർത്തി പഠിക്കേണ്ട ഒരു കഥയാണ്. തൊട്ടുമു പറഞ്ഞത് ഒട്ടകത്തിന്റെ പ്രയാസപ്പെടുത്തിയ കഥയാണ്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ മൂന്ന് കഥയും തന്നെയാണ്, മൃഗങ്ങളോട് കരുണ കാണിക്കണമെന്ന് പഠിപ്പിക്കണ കഥയാണ്. ഇൻഷാല്ലാ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, ഈ ഒരു കഥയോട് കൂടി ഇവിടെ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഓരോ കഥയിലെയും പാഠങ്ങൾ നമ്മൾ എന്തെങ്കിലും പഠിക്കണം. കഥ കേട്ട് പോവുക എന്നുള്ളതല്ല, ഏതെങ്കിലും ഒരു കഥാപുസ്തകത്തിലെ കഥ വേണ പോലെ അല്ല. ഇതൊക്കെ എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്ന കുറെ സംഭവങ്ങളാണ്. മാത്രമല്ല റിയൽ ആയിട്ട് നടന്ന സംഭവങ്ങളാണ്, മനസ്സിലായല്ലോ? അതാണ് നമ്മൾ കഥാരൂപത്തിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഇൻഷാല്ലാ ഇത് നല്ല കുട്ടികളായി വളരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ കഥകളും പാട്ടുകളും ഒക്കെ
7: പഠിക്കുക.
5: അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു
6: അലൈക്കും.
2: മാഷാല്ലാ, പൂമരത്തണ്ണയിൽ വളരെ ഹൃദ്യമായിരുന്നു. മൃഗങ്ങളോടുള്ള കാരുണ്യത്തെ കുറിച്ച് വളരെ സുന്ദരമായിട്ടാണ് തൗഫീഖ് സുലൈമിന്റെ നേതൃത്വത്തിൽ ആയിഷ നർമീനും ഫാത്തിമ നൂറ ജന്ന മറിയം അടക്കമുള്ള ഗ്രൂപ്പ് പങ്കുവച്ചത്. ഇൻഷാല്ലാ ഇനി നമ്മൾ മറ്റൊരു രചനയുടെ ശബ്ദാവിഷ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്.
3: നുറുങ്ങുകൾ. അപ്പോൾ ഇന്നത്തെ നുറുങ്ങുകളിൽ ആരും ശാശ്വതരല്ല എന്ന ഒരു രചനയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്.
10: സുരക്ഷിതമായ ജീവിതം എന്നത് മനുഷ്യന്റെ വലിയ ആഗ്രഹമാണ്. ഭാവി ഭദ്രമാക്കാനും ജീവിതം സുരക്ഷിതമാക്കുവാനുമായി എന്തെല്ലാം കാര്യങ്ങളാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇൻഷുറൻസ് പദ്ധതികൾ അടക്കമുള്ള വിവിധ സാമൂഹ്യ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നവരാണ് പലരും. കുട്ടികളുടെ ഭാവി ഭദ്രമാക്കുന്നതിനായി മികച്ച വിദ്യാഭ്യാസവും മികച്ച തൊഴിലുമടക്കമുള്ള ജീവിത സുരക്ഷാ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ഓരോ രക്ഷിതാവും സന്നദ്ധനാകുന്നു. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത നല്ല നാളെ എന്ന ശോഭനമായ ഭാവിക്കായി നാം അക്ഷീണം പരിശ്രമിക്കുന്നു. പകലന്തിയോളം മാത്രമല്ല, രാവിന്റെ സിംഹഭാഗവും തൊഴിലെടുക്കുന്നവരുണ്ട്. എല്ലാം നാളെയുടെ സുരക്ഷ ലക്ഷ്യം വെച്ചുകൊണ്ടു മാത്രം. ജീവിത വിഭവങ്ങൾ വെട്ടിപ്പിടിക്കുവാനും ഭാവി സുഭദ്രമാക്കുവാനും സുഖങ്ങൾ ആസ്വദിക്കുവാനുമുള്ള തത്രപ്പാടിനിടയിലായിരിക്കാം മരണം കടന്നുവരുന്നത്. അതോടെ നമ്മുടെ ആസൂത്രണവും സുരക്ഷാ പദ്ധതികളും മുഴുവൻ വ്യവഹാരങ്ങളും അവസാനിക്കുന്നു. ഇതറിയാത്തവരല്ല നാം ആരും. എന്നിട്ടും മനുഷ്യൻ ദുരഭിമാനത്തിന്റെയും അഹങ്കാരത്തിന്റെയും കൊടുമുടിയിൽ കയറി നിന്ന് താനിവിടെ ശാശ്വതനാണെന്ന മട്ടിൽ വിരാജിക്കുന്നു. ധാർമ്മിക നിയമങ്ങളും സദാചാര സംഹിതകളും തച്ചുതകർക്കുന്നു. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ദേശത്തിന്റെയും ഭാഷയുടെയും കക്ഷിരാഷ്ട്രീയത്തിന്റെയും ഒക്കെ പേരിൽ ചോരപ്പുഴകൾ ഒഴുക്കുന്നു. മരണത്തോടെ ജീവിതം അവസാനിക്കുന്നില്ല. സൃഷ്ടിച്ച അല്ലാഹു എല്ലാവരെയും പുനർജീവിപ്പിക്കും. അതിനവനൊരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. നാളത്തെ ജീവിതം മരണശേഷമുള്ള പരലോക ജീവിതമാണ്. ആ ജീവിതത്തിൽ മനുഷ്യന് മരണമില്ല. അവിടെ രണ്ടുതരം ജീവിതമാണ് ദൈവം വാഗ്ദാനം ചെയ്യുന്നത്. ഒന്ന്, നിത്യസൗഭാഗ്യത്തിൻ്റെയും നിത്യാനന്ദത്തിൻ്റെയും കേന്ദ്രമായ സ്വർഗം, മറ്റൊന്ന് നിത്യപീഡനത്തിൻ്റെ സങ്കേതമായ നരകം. നരകത്തിലായാലും സ്വർഗത്തിലായാലും അവിടെ മരണമില്ല. അതിനാൽ ബുദ്ധിമാന്മാർ മത്സരിക്കേണ്ടത് സ്വർഗം കരസ്ഥമാക്കുവാനും നരകത്തിൽ കടക്കാതെ രക്ഷപ്പെടുവാനുമാണ്. അതാണ് നാളെയുടെ രക്ഷ. സ്രഷ്ടാവായ ദൈവത്തെ അംഗീകരിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്തവർക്ക് മാത്രമേ നാളെ പരലോകത്ത് രക്ഷ ലഭിക്കുകയുള്ളൂ. ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ പൂർവികരെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുവിൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി. വിശുദ്ധ ഖുർആൻ 2:21. മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുമെന്നത് ചിലരുടെ മിഥ്യാധാരണയാണ്. മരണാനന്തര ജീവിതം സത്യവും ബുദ്ധിയുടെ തേട്ടവുമാണ്. നന്മതിന്മകൾക്കുള്ള രക്ഷാശിക്ഷകൾ ഈ ലോകത്ത് പൂർണമായി നമുക്ക് നൽകാനാവില്ല. ഒരാളെ കൊന്നാലും 100 പേരെ കൊന്നാലും ഭൗതിക കോടതികൾക്ക് നൽകാനുള്ള ശിക്ഷകൾ വ്യത്യസ്തമല്ല. അതിനുള്ള കൃത്യമായ വേദിയാണ് പരലോകം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണുക, ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുന്നതാണ്. നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണമായി നൽകപ്പെടുകയുള്ളൂ. അപ്പോൾ ആർ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവനാണ് വിജയം നേടുന്നത്. ഐഹിക ജീവിതം കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. വിശുദ്ധ ഖുർആൻ 3:185.
2: മാഷാ, നല്ലൊരു ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യത്യസ്തമായ ഒരു രചനയാണ് നാം കേട്ടുകഴിഞ്ഞത്. നുറുങ്ങുകളാണ് ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്.

0: ഇൻഷാല്ലാ നമുക്ക് ഏറെ കേൾക്കാനുള്ള, നമ്മൾ ആഗ്രഹിക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള, അള്ളാഹുവിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചുള്ള ഒരു സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അടുത്തതായി അസ്മാഉൽ ഹുസ്നയാണ്.
1: അൽ ഖരീബ്, അള്ളാഹു ഏറ്റവും സമീപസ്ഥനാണ് എന്ന നാമത്തിൻ്റെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ശ്രവിക്കാൻ പോകുന്നത്. ഇന്നത്തെ പാഠം കൈകാര്യം ചെയ്യുന്നത് അബ്ദുർ റൌഫ് അൽ ഹിക്കമി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലി ഹദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാ അമ്മ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദൃഢരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ച് നാം പഠിച്ചു വരുമ്പോൾ അവൻ്റെ അൽ ഖരീബ് എന്ന നാമത്തെക്കുറിച്ചാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം പഠിക്കുന്നത്. ഈ നാമങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥവും അതിൻ്റെ തേട്ടവും അതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട ചില മര്യാദകളും സ്വഭാവങ്ങളും വിശ്വാസങ്ങളുമാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രധാനമായും ഉൾക്കൊള്ളേണ്ടത് എന്നത് തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി അതനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അൽ ഖരീബ് എന്ന നാമം, അത് അർത്ഥമാക്കുന്നത് വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ വന്ന, അതുപോലെ തന്നെ തിരുവചനങ്ങളിലും അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് അൽ ഖരീബ് എന്ന നാമം അർത്ഥമാക്കുന്നത്? ഖരീബ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സമീപസ്ഥനാണ്. അല്ലാഹു അവൻ്റെ ഇൽമു കൊണ്ട് നമ്മുടെ കൂടെയുണ്ട്, അവൻ്റെ സഹായം കൊണ്ട് അവൻ നമ്മുടെ കൂടെയുണ്ട്, അവൻ എല്ലാ നിലക്കും സംരക്ഷകനായിക്കൊണ്ട് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ പ്രയാസ പ്രതിസന്ധികളിലെല്ലാം നമുക്ക് താങ്ങാകുന്ന, തണലാകുന്നവനായി അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഖരീബാണ്. ഒരുപാട് ആശയങ്ങളിലേക്ക് അല്ലാഹു ഖരീബാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വഹുവ മഅകും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ സമീപസ്ഥനായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല കൂടെയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചിലർ ചോദിക്കുകയാണ്, അല്ലാഹു വിദൂരത്താണോ സമീപസ്ഥനാണോ, എന്താണ് അല്ലാഹുവിൻ്റെ അവസ്ഥ എന്നൊക്കെ ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല മറുപടി പറഞ്ഞു കൊടുത്തത്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. റസൂലേ, താങ്കളോട് എൻ്റെ അടിമ എന്നെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണ് എന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മറുപടി പറയുകയാണ്. മാത്രമല്ല, ഉജീബു ദഅവത ദാഇ ഇദാ ദആനി, പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വതആല സമീപസ്ഥനാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അല്ലാഹു സമീപസ്ഥനാണ്. അല്ലാഹു നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. ഒരു സെക്കൻഡ് പോലും നമ്മെ വിട്ട് നമ്മുടെ വിഷയത്തിൽ അശ്രദ്ധനല്ല അല്ലാഹു എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു അവൻ്റെ ഇൽമു കൊണ്ട്, അവൻ്റെ അറിവുകൊണ്ടും അവൻ്റെ ഖുദ്റത്തു കൊണ്ടും നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട് എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, അന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ വ അന്നല്ലാഹു ഖദ് അഹാത ബി കുല്ലി ഷൈഇൻ ഇൽമാ. അല്ലാഹു എല്ലാത്തിനും കഴിവുറ്റവനാണ്, അല്ലാഹു എല്ലാത്തിനും സാധിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവും അല്ലാഹുവിൻ്റെ അടുക്കലുണ്ട്. അല്ലാഹു സമീപസ്ഥനാണ്. ആ സാമീപ്യം ലഭിക്കുന്നത് അല്ലാഹുവിൻ്റെ അറിവുകൊണ്ടും അവൻ്റെ കുദറത്തുകൊണ്ടുമാണ്, അവൻ്റെ കഴിവുകൊണ്ടുമാണ് എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഹദീസിൽ കാണാം, ഒരു ഭൂമി നിറയെ തിന്മകളുമായി കൊണ്ട് അല്ലാഹുവിൻ്റെ അടുക്കൽ ചെന്നു, എന്നിട്ട് അവൻ തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭൂമി നിറയെ മഗ്ഫിറത്തുമായി കൊണ്ട് അല്ലാഹു അവനെ സമീപിക്കുമെന്നാണ്. ഈ രൂപത്തിൽ അല്ലാഹു പാപമോചനം നൽകാൻ അടുത്തുള്ളവനാണ്. ഒരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഫസ്തഗ്ഫിറൂഹു ഥുമ്മ തൂബൂ ഇലൈഹി ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്. അല്ലാഹ് പറയാണ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. അങ്ങനെ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അല്ലാഹു സമീപസ്ഥനാണ്, അവൻ ഉത്തരം നൽകുകയും ചെയ്യും. അപ്പോൾ അല്ലാഹു ഏത് സന്ദർഭങ്ങളിലും നമ്മോട് അടുത്തവനാണ് എന്നത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട ഒരു ഇസ്മാണ് അള്ളാഹുവിൻ്റെ നാമമാണ്. ഏത് സന്ദർഭത്തിലും നമ്മുടെ ഒരു സെക്കൻഡ് പോലും റബ്ബിൻ്റെ സാമീപ്യമില്ലാതെ കഴിഞ്ഞു പോകുന്നില്ല എന്നത് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ ഇബാദത്തുകൾ എടുത്തു നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് എന്താണ് എഹ്സാൻ എന്ന് ചോദിക്കുന്നു, മൽ എഹ്സാൻ, എന്താണ് എഹ്സാൻ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞത്, അൻ തഅബുദല്ലാഹ കഅന്നക തറ ഫഇൻ ലം തകുൻ തറ ഫഇന്നഹു യറാക, നീ അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് നീ അള്ളാഹുവിനെ കാണുന്നതുപോലെ അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യണം. ഇനി അള്ളാഹുവിനെ നിനക്ക് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന രൂപത്തിൽ നീ ഇബാദത്ത് ചെയ്യണം. ഇതാണ് എഹ്സാൻ. അപ്പോൾ നമ്മുടെ ഇബാദത്തുകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ഇടപാടുകളിൽ, എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ ശ്രദ്ധയും അള്ളാഹുവിൻ്റെ വീക്ഷണവും അള്ളാഹുവിൻ്റെ കേൾവിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്നു. ഈ രൂപത്തിൽ അള്ളാഹു നമ്മോടൊപ്പം സദാ സമീപസ്ഥനാണ് എന്നത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സന്ദർഭത്തിൽ അബൂ മുസൽ അഷ്അരി റളിയല്ലാഹു അൻഹും സഹാബത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും കൂടി ഒരു യുദ്ധയാത്രയിൽ താഴ്വര ഇറങ്ങുമ്പോൾ, അതുപോലെ തന്നെ കുന്നുകൾ കയറുമ്പോൾ അവിടെയെല്ലാം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഒച്ചത്തിൽ അവർ ദിക്റുകൾ പറയുമായിരുന്നു എന്നാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അയ്യുഹന്നാസ് ഇർബഉ അലാ അൻഫുസകും ഫഇന്നകും ലാ തദഊന അസമ്മ വലാ ഗായിബ, നിങ്ങൾ ഈ ഒച്ചത്തിൽ ഉണ്ടാക്കുന്നത് ഒന്ന് മെല്ലെ ഒന്ന് ആക്കണം. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ തേടുന്നത്, നിങ്ങൾ സ്മരിക്കുന്നത് ഒരു അന്ധനോ അല്ലെങ്കിൽ ഒരു ബദിരനെയോ അല്ല, മറിച്ച് ഇന്നമാ തദഊന സമീഅൻ ബസീറൻ ഖരീബൻ, കേൾക്കുന്നവനായ കാണുന്നവനായ സമീപസ്ഥനായവനെയാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. തീർന്നില്ല, ഇന്നല്ലദീന തദഊനഹു അഖറബു ഇലാ അഹദികും മിൻ ഉനഖി റാഹില, നിങ്ങളുടെ വാഹനമായ ഒട്ടകത്തിൻ്റെ കഴുത്തിനേക്കാൾ നിങ്ങളോട് അടുത്തവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ദിക്ർ ചൊല്ലുമ്പോൾ ഒച്ചത്തിൽ അലമുറയിട്ട് വിളിക്കേണ്ട ആവശ്യമില്ല, അത്രയും സമീപസ്ഥനാണ്, നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്നത് പോലും അള്ളാഹു അറിയുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അറിവിൽ അവൻ ഏറ്റവും സമീപസ്ഥനാണ്. നമ്മുടെ അടുത്ത്, നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആള് അറിയാത്ത രൂപത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിനുള്ളിൽ മന്ത്രിക്കുന്നത് പോലും അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ആ കുർബത്ത്, അള്ളാഹുവിൻ്റെ സാമീപ്യം എത്രമാത്രം അടുത്താണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ കാണാം, വലഖദ് ഖലഖ്നൽ ഇൻസാന.

0: നിന്നും അതുപോലെ തന്നെ ശത്രുക്കളുടെ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവർ ഒരു ഗുഹയിലേക്ക് ഒളിച്ചിരിക്കുകയാണ്. അവിടെ ആ ഗുഹയുടെ തൊട്ടുമുന്നിൽ ശത്രുക്കൾ വന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഗുഹയിലിരുന്നു കൊണ്ട് നബിയോട് പറയാണ്, റസൂലെ, അവരൊന്ന് കാലിലേക്ക് നോക്കിയാൽ, അവരുടെ കാലുകളിലേക്ക് നോക്കിയാൽ ഞങ്ങൾ പിടിക്കപ്പെട്ടു റസൂലെ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ആദർശമുണ്ട്. മാ വന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമ, അബൂബക്കർ, രണ്ടുപേരുടെ വിഷയത്തിൽ നിങ്ങളുടെ വിചാരമെന്താണ്? മൂന്നാമതായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല കൂടെയുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ്. ഇതാണ് അൽ ഖരീബ് എന്ന് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് പ്രയാസഘട്ടത്തിലും ഏതവസ്ഥയിലും നമ്മുടെ കൂടെയുള്ളവനാണ് അള്ളാഹു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ അതെല്ലാം റബ്ബിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട് കരുത്തുറ്റ ഈമാനുള്ളവരായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ ഈ നാമം നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ സമീപസ്ഥനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ചില ആളുകളുടെ വിശ്വാസം അള്ളാഹു തൂണിലും തുരുമ്പിലുമുണ്ട് എന്ന വിശ്വാസമുണ്ട്, അള്ളാഹു എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നു എന്ന വിശ്വാസം ചില ആളുകൾക്കുണ്ട്. എന്നാൽ അഹ്ലു സുന്നത്തിൻ്റെ ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം ഉണ്ടാകേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആല സമീപസ്ഥനാണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം അള്ളാഹു ദാത്തിനാൽ, അള്ളാഹുവിൻ്റെ സത്തയാൽ അള്ളാഹു അർശിൻ്റെ മേൽ ഉപവിഷ്ടനാണ് എന്ന തിരിച്ചറിവും ആ ഒരു വിശ്വാസവും നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഐനല്ലാ എന്നൊരു അടിമ സ്ത്രീയോട് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് ഫിസ്സമാ, ആകാശത്തിലെന്നാണ്. അതായത് ആകാശത്തിലെ അർശിൻ്റെ മുകളിലാണ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനം ശരിയായ തനതായ വിശ്വാസം അതാണ്. അള്ളാഹു അർശിൻ്റെ മുകളിലാണ് എന്ന വിശ്വാസം, അവൻ ദാത്തിനാൽ അർശിൻ്റെ മുകളിലാകട്ടെ, അവൻ സത്തയാൽ അള്ളാഹു അർശിൻ്റെ മുകളിലായിരിക്കെ തന്നെ അവൻ്റെ ഇൽമു കൊണ്ട് നമ്മെ വലയം ചെയ്തിരിക്കുന്നു, നമ്മുടെ കൂടെയുണ്ട്. അവൻ്റെ അറിവുകൊണ്ടും അവൻ്റെ കുദറത്തുകൊണ്ടും അവൻ്റെ കഴിവുകൊണ്ടും നമ്മുടെ കൂടെ സമീപസ്ഥനായി ഏതു സമയത്തും നമ്മുടെ കൂടെയുണ്ട് എന്നതാണ്. അതോടൊപ്പം നമ്മൾ രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് അള്ളാഹു അൽ ഖരീബ് എന്ന് മനസ്സിലാക്കുമ്പോൾ മൊത്തത്തിൽ എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഖരീബാണ്. അവൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്തുകൊണ്ട്, അവൻ്റെ പ്രാർത്ഥനകൾ കേട്ടുകൊണ്ട്, അവൻ്റെ പ്രയാസങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഖരീബാണ്. അവൻ്റെ വിഷയങ്ങൾ കൃത്യമായി അറിയുന്നവനായിക്കൊണ്ട് അള്ളാഹു ഖരീബാണ്. എന്നാൽ വിശ്വാസികളായ മുസ്ലിമീങ്ങളായ മുഖ്മിനീങ്ങളായ ആളുകളുടെ അടുക്കൽ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായ ഒരു കുറുബത്തുണ്ട്. ഇബാദത്തുകളിലൂടെ അള്ളാഹുവിലേക്ക് സാമീപ്യം ലഭിക്കും. അതാണ് ഇഹ്സാൻ എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു വച്ചത്. അതോടൊപ്പം മുഖ്മിനിന് പ്രത്യേകം ലഭിക്കുന്ന ഒരു സഹായം എന്നത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിലേക്ക് ഒരു ചാണ് നമ്മൾ അടുത്തു കഴിഞ്ഞാൽ അള്ളാഹു ഒരു മുഴം നമ്മളോട് അടുക്കുമെന്നാണ്. ഇങ്ങനെ നമ്മൾ എത്ര കണ്ട് റബ്ബിലേക്ക് അടുക്കുന്നുവോ അത്ര കണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിലേക്ക് അടുക്കും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു കുറുബത്ത് ഒരു വിശ്വാസിക്ക് ലഭിക്കാനുണ്ട്. അത് എങ്ങനെ ലഭിക്കും? ഇബാദത്തുകളിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. റബ്ബിനെ അനുസരിച്ചുകൊണ്ട് റബ്ബിൻ്റെ കൽപ്പനകളെ ജീവിതത്തിൽ പകർത്തി, റബ്ബ് നിരോധിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് വെടിഞ്ഞുകൊണ്ട് ഈ രൂപത്തിൽ റബ്ബിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവന് അള്ളാഹുവിൻ്റെ സാമീപ്യം പ്രത്യേകമായി ലഭിക്കും എന്നതും നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അള്ളാഹു അൽ ഖരീബ് എന്ന് പറയുമ്പോൾ നമ്മെ സഹായിക്കുന്നവനായിക്കൊണ്ട്, നമ്മുടെ കാര്യങ്ങൾ കേൾക്കുന്നവനായിക്കൊണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനായിക്കൊണ്ട്, നമ്മുടെ മനസ്സിൻ്റെ മന്ത്രങ്ങളെപ്പോലും അറിയുന്നവനായിക്കൊണ്ട്, നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് സഹായിക്കാൻ കഴിവുള്ളവനായിക്കൊണ്ട് അള്ളാഹു നമ്മുടെ അടുത്തുണ്ട് എന്ന വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. ഇങ്ങനെ ഒരു വിശ്വാസമുള്ള ഒരാൾക്കും ഏതൊരു പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും അവൻ നശിച്ചു പോവുകയില്ല. ആ ഈമാനോടുകൂടി മുന്നോട്ട് ജീവിക്കാൻ അവർക്ക് സഹായകമാകും എന്നത് തീർച്ചയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ അസ്മാഉൽ ഹുസ്ന നമ്മൾ പ്രത്യേകം പഠിക്കുന്നത് എന്നതുകൂടി തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളെ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി മരണാനന്തര ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കാൻ നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, അള്ളാഹുവിനെ അവൻ്റെ അറിവ് കൊണ്ടും അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ടും അടിമകളോട് അടുത്തവനാണ് എന്ന ഏറെ അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്തമമായ നാമങ്ങളിലൊന്നായ അൽ ഖരീബിനെ കുറിച്ചാണ് അബ്ദുറൌഫ് അൽ ഹിക്കമി അസ്മൽ ഹുസ്നയിൽ ഇതുവരെ നമ്മോട് സംവദിച്ചത്. ഇൻഷാ അല്ലാ.

0: അടുത്തതായി കഥ പറയാം.
1: അപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞതുപോലെ കഥ പറയാം എന്ന സെഷനിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. സുശൽ നമ്മുടെ കഥ പറയൽ പ്രോഗ്രാമിൽ നമ്മുടെ സ്ഥിരം ആയിട്ടുള്ള സലാം സാറാണ് ഇന്നും നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ പൂമരത്തണൽ മത്സരം ഹാദിയയുടെ വിജയം എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിൽ റാഷിദ ബിൻ തുസ്മാൻ രചിച്ചിട്ടുള്ള പൂമരത്തണൽ ഗുണപാഠകഥകളിൽ നിന്നും 2 കഥകളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിലെ കഥകളൊക്കെ എല്ലാവരും കേട്ടില്ലേ? നല്ല ഗുണപാഠമുള്ള, നമുക്കൊത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ 2 കഥകളിലെ ആദ്യ കഥയുടെ പേര് മത്സരം. ബിലാൽ സൽസ്വഭാവിയായ ഒരു കുട്ടിയാണ്. അവൻ്റെ 2 കണ്ണുകൾക്കും കാഴ്ചശക്തിയില്ല. ഒരു അപകടത്തിൽപ്പെട്ടാണ് അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. എന്നാൽ അവൻ അതിൽ തളർന്നു പോയിട്ടില്ല, നിരാശപ്പെട്ട് ജീവിക്കുന്നുമില്ല. മറ്റുള്ളവർക്ക് ഭാരമാകാതെ കഴിയുന്നത്ര കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാൻ അവൻ പഠിച്ചു കഴിഞ്ഞു. ബിലാലിൻ്റെ അയൽവാസിയായ സമപ്രായക്കാരനാണ് അംജദ്, വലിയ പണക്കാരൻ്റെ മകൻ. അവൻ മഹാ അഹങ്കാരിയും വികൃതിയുമാണ്. ഒരു ദിവസം ബിലാലിനെ കളിയാക്കുവാനായി അംജദ് പറഞ്ഞു, നമുക്ക് അടുത്ത ഗ്രാമമായ അസീറിലേക്ക് ഒരു ഓട്ടമത്സരം നടത്തിയാലോ, നീ തയ്യാറുണ്ടോ? അതിന് ബിലാൽ മറുപടിയൊന്നും പറഞ്ഞില്ല. കണ്ണുകാണാത്ത തന്നെ അപമാനിക്കലാണ് അംജദിൻ്റെ ഉദ്ദേശമെന്ന് അവന് മനസ്സിലായി. കണ്ണു കാണാത്ത താൻ ഒറ്റയ്ക്ക് പല തവണ അവിടെയുള്ള കുടുംബക്കാരെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും കണ്ണു കാണുന്ന ഒരാളുടെ കൂടെ ഓടി ജയിക്കാനാകുമോ? അവൻ ചിന്തിച്ചു. എന്താ ഒന്നും മിണ്ടാത്തത്? ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ വെല്ലുവിളി ഏറ്റെടുക്ക്. നീ ജയിച്ചാൽ എൻ്റെ വില കൂടിയ പുതിയ ഷർട്ട് നിനക്ക് ഞാൻ സമ്മാനമായി നൽകാം. അംജദ് വിടാൻ ഒരുക്കമില്ലായിരുന്നു. ഉറപ്പാണോ? ബിലാൽ ചോദിച്ചു. അംജദ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ജയിച്ചാൽ ഞാനത് തന്നിരിക്കും. മത്സരം നടക്കുന്ന ദിവസവും സമയവും ഞാൻ തീരുമാനിക്കും. ഓടുമ്പോൾ ഒരു ഉപകരണവും കയ്യിലോ ശരീരത്തിലോ കരുതാൻ പാടില്ല, ബിലാൽ നിബന്ധന വെച്ചു. കണ്ണു കാണാത്ത ബിലാൽ ഒരിക്കലും ജയിക്കില്ല എന്ന ഉറപ്പിൽ അംജദ് അത് അംഗീകരിച്ചു. നിലാവില്ലാത്തൊരു രാത്രിയാണ് ബിലാൽ തിരഞ്ഞെടുത്തത്. അംജദിന് അത് അംഗീകരിക്കുകയല്ലാതെ മാർഗമുണ്ടായിരുന്നില്ല. ഓടുമ്പോൾ ഒരു ഉപകരണവും കയ്യിലോ ശരീരത്തിലോ കരുതാനും പാടില്ല എന്ന് ബിലാൽ പറഞ്ഞതിൻ്റെ രഹസ്യം അപ്പോഴാണ് അംജദിന് മനസ്സിലായത്. വെളിച്ചമില്ലാതെ ഇരുട്ടിൽ ഓടണം. എന്തു ചെയ്യും? ഓടുക തന്നെ. ബിലാൽ കണ്ണു കാണാതെ യാത്ര ചെയ്ത് പരിചയിച്ച വഴിയിലൂടെ നടന്ന് അസീറിലെത്തി. ഇരുട്ടായതിനാൽ അംജദിന് ഓടാനെന്നല്ല നടക്കാൻ തന്നെ പ്രയാസമായിരുന്നു. ഒരുപാട് ദൂരമൊന്നുമില്ലെങ്കിലും കുറെ കഴിഞ്ഞതിന് ശേഷം കുഴികളിൽ വീണ് മറ്റുള്ള പരിക്കുകളോടൊക്കെയാണ് അവൻ അസീറിലെത്തിയത്. തന്നെ കാത്തു നിൽക്കുകയായിരുന്ന ബിലാലിനെ അവൻ കണ്ടെത്തി. അംജദ്, ഇപ്പോൾ എങ്ങനെയുണ്ട്? ബിലാൽ ചോദിച്ചു. സുഹൃത്തെ, എന്നോട് ക്ഷമിക്കണം. അംജദ് കരച്ചിലിൻ്റെ വക്കത്തെത്തിയിരുന്നു. ഇരുവരും പരസ്പരം കെട്ടിപ്പിടിച്ചു. എനിക്ക് ജയിച്ചതിന് നിന്റെ ഷർട്ടൊന്നും തരേണ്ട. നിന്റെ അഹങ്കാരം ഒന്ന് അവസാനിപ്പിക്കണമെന്ന് ലക്ഷ്യമേ എനിക്കുണ്ടായിരുന്നുള്ളൂ, ബിലാൽ പറഞ്ഞു. ബിലാൽ, നീ എൻ്റെ കണ്ണ് തുറപ്പിച്ചു. കണ്ണിന് കാഴ്ചയില്ലാത്തത് നിന്റെ കുഴപ്പമല്ല. കാഴ്ചയുള്ള ഞാൻ അതിൻ്റെ പേരിൽ അഹങ്കരിച്ചത് ഒട്ടും ശരിയായില്ലെന്ന് ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു. സ്നേഹിത, എല്ലാവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. എന്ത് കഴിവുണ്ടെങ്കിലും ആരും ആരുടെ മേലും അഹന്ത കാണിച്ചുകൂടാ. വാ, നമുക്ക് പോകാം. ഇരുവരും കൈകൾ കോർത്തു പിടിച്ച് തിരിച്ചു നടക്കാൻ തുടങ്ങി. കൂട്ടുകാരെ, ഒന്നാമത്തെ കഥ കേട്ടല്ലോ, വലിയ ഗുണപാഠം നമുക്ക് ആ കഥയിൽ നിന്നുണ്ട്. അപ്പം ഇനി രണ്ടാമത്തെ കഥ കൂടി കേൾക്കല്ലേ. രണ്ടാമത്തെ കഥയുടെ പേര് ഹാദിയയുടെ വിജയം. ആ വീട്ടിലെ മൂന്ന് മക്കളിൽ ഇളയവളാണ് ഹാദിയ. ഉപ്പയും ഉമ്മയും ജോലിക്കാരാണ്. രാവിലെ വീട്ടിൽ നിന്നും പോയാൽ വൈകുന്നേരമാണ് തിരിച്ചു വരിക. ഹാദിയയുടെ രണ്ട് സഹോദരങ്ങളും വികൃതി കുട്ടികളാണ്. ഹാദിയയെ കളിയാക്കലാണ് അവരുടെ പ്രധാനപ്പെട്ട വിനോദം. പലപ്പോഴും ശാരീരികമായി വേദനിപ്പിക്കുകയും ചെയ്യും. വേനലവധി കാലത്താണ് അവൾ ഏറെ പ്രയാസപ്പെട്ടത്. ഉപ്പയും ഉമ്മയും ജോലിക്ക് പോയാൽ ഹാദിയയും സഹോദരങ്ങളും മാത്രമാണ് വീട്ടിൽ. സഹോദരങ്ങൾ സന്ദർഭം മുതലാക്കി ഹാദിയയെ ഉപദ്രവിക്കും. അവൾ നിത്യവും ഉമ്മയോട് പരാതി പറയും. അവർ അതൊന്നും അത്ര കാര്യമാക്കിയില്ല. കുട്ടികളല്ലേ, അല്പസ്വല്പമൊക്കെ വികൃതി കാട്ടാതിരിക്കുമോ? അതും വീട്ടിൽ മറ്റാരുമില്ലെങ്കിൽ പ്രത്യേകിച്ചും എന്നായിരുന്നു അവരുടെ ചിന്ത. ഉപ്പയോട് പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം ഹാദിയെ സമാധാനിപ്പിക്കുവാൻ അവൾ കേൾക്കെ അവളുടെ സഹോദരങ്ങളെ ശകാരിച്ചു. അത്രമാത്രം, അവൾ പിന്നെ ആരോടും ആവലാതി പറയാൻ പോയില്ല. എന്നാൽ സഹോദരങ്ങൾ വികൃതി അവസാനിപ്പിച്ചതുമില്ല. അവരുടെ കളിയാക്കൽ കേൾക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വരും. എന്നാൽ മറുത്തൊന്നും പറയില്ല. അവൾ മൗനമായി കരയും. അത് കാണുമ്പോൾ അവർ കളിയാക്കലിന് ശക്തി കൂട്ടും. ചിലപ്പോൾ തോണ്ടുകയോ പിച്ചുകയോ ഒക്കെ ചെയ്യും. അതോടെ അവൾ അവരിൽ നിന്ന് മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി നടക്കാൻ തുടങ്ങി. അവർ എന്തെങ്കിലും പറയുമ്പോഴേക്കും ഹാദിയ റൂമിൽ കയറി വാതിലടക്കും. അവർ പിന്തിരിഞ്ഞാൽ മാത്രം പുറത്തിറങ്ങും. ഒരു ദിവസം മദ്രസയിൽ നിന്ന് മടങ്ങി വന്ന ശേഷം പതിവ് പോലെ സ്കൂളിലെ ഓരോ കാര്യം പറഞ്ഞ് സഹോദരങ്ങൾ വഴക്കിന് തുടക്കം കുറിച്ചു. ഉടൻ തന്നെ ഹാദിയ റൂമിൽ പ്രവേശിച്ച് വാതിലടച്ചു. ഒരുപാട് സമയം കഴിഞ്ഞിട്ടും അവൾ പുറത്തിറങ്ങി വരുന്നത് കാണുന്നില്ല. മുറിക്കകത്തുനിന്നും ഒരു ശബ്ദവും കേൾക്കുന്നുമില്ല. സഹോദരങ്ങൾക്ക് പേടിയായി. അവർ വാതിലിൽ മുട്ടി. ഇനി ഞങ്ങൾ കളിയാക്കില്ല, ബുദ്ധിമുട്ടിക്കില്ല, സോറി, അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അവൾക്കവരെ നന്നായി അറിയാം. അവർ തൽക്കാലം ഒന്നും ചെയ്യില്ല. എന്നാൽ കുറച്ചു കഴിഞ്ഞാൽ തനി സ്വഭാവം കാണിക്കും. അന്നേരം താൻ പിന്നെയും റൂമിലേക്ക് മടങ്ങേണ്ടി വരും. ദുഃഖിതയായി തനിച്ചിരിക്കേണ്ടി വരും. സഹോദരങ്ങൾ അവൾ മുറിയിൽ എന്തെടുക്കുന്നു എന്നറിയാനുള്ള ആകാംക്ഷയിലാണ്. അവൾ മിണ്ടുന്നില്ല. അവർക്കൊന്നും കാണാനും പറ്റുന്നില്ല. അന്ന് കുറേ വൈകി മാത്രമാണ് അവൾ മുറിയിൽ നിന്നും പുറത്തു വന്നത്. ഇത് പിന്നെ സ്ഥിരം പതിവായി. ഹാദിയ ആരോടും പരാതി പറയാനും പോയില്ല. ഒരു ദിവസം മദ്രസ വിട്ട് ഹാദിയ വീട്ടിൽ വന്നത് വളരെ സന്തോഷവതിയായിട്ടാണ്. ഉമ്മയും ഉപ്പയും ജോലിക്ക് പോകുവാൻ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മ, ഖുർആൻ ഹിഫ്ള് മത്സരത്തിൽ എനിക്കാണ് ഒന്നാം സ്ഥാനം, ഹാദിയ ആഹ്ലാദത്തോടെ വിളിച്ചു പറഞ്ഞു. നിനക്ക് ഒന്നാം സ്ഥാനമോ? അതും ഹിഫ്ളിൽ? ഉമ്മ അത്ഭുതത്തോടെ ചോദിച്ചു. ശരിയാണുമ്മ, അവൾ കാണാതെ ഓതുന്നത് കേട്ട് മദ്രസയിലെ എല്ലാവരും അത്ഭുതപ്പെട്ടു, ഹാദിയയുടെ മൂത്ത സഹോദരൻ പറഞ്ഞു. അതിന് നീ എന്താണ് ഖുർആനെ ഇത്രയധികം മനഃപ്പാടമാക്കിയത്? ഉപ്പ ചോദിച്ചു. അപ്പോൾ ഹാദിയ സംഭവം വിവരിച്ചു കൊടുത്തു. സഹോദരങ്ങളുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഒരു ദിവസം മുറിയിൽ കയറി സങ്കടപ്പെട്ടുകൊണ്ട് കുറേ നേരം ഇരുന്നപ്പോഴാണ് മുന്നിലെ മേശപ്പുറത്തുള്ള ഖുർആൻ ശ്രദ്ധയിൽപ്പെട്ടത്. വെറുതെ ഇരിക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ എന്ന വിചാരത്താൽ മദ്രസയിൽ നിന്ന് പഠിച്ച ഭാഗങ്ങൾ പാരായണം ചെയ്തു. മണിക്കൂറുകളോളം കഥകടച്ചിരിക്കുന്ന സമയത്ത് മനഃപ്പാഠമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അങ്ങനെ മദ്രസയിൽ നടന്ന മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി. ഉപ്പയും ഉമ്മയും സഹോദരങ്ങളും ഇത് കേട്ട് ആശ്ചര്യപ്പെട്ടു. അവളെ അനുമോദനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. തങ്ങൾ ചെയ്തത് തെറ്റായിരുന്നെങ്കിലും അതുകൊണ്ട് ഇങ്ങനെയൊരു ഗുണമുണ്ടായല്ലോ എന്ന് സഹോദരങ്ങൾ ആശ്വസിച്ചു. ഇനി മുതൽ തങ്ങൾ നല്ല കുട്ടികളാകുമെന്നും ഹാദിയെപ്പോലെ സമയം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമെന്നും അവർ പ്രതിജ്ഞ ചെയ്തു.
0: മാഷാല്ലാ, നല്ലൊരു അവതരണം, നല്ലൊരു വിഷയം, നല്ല ഗുണപാഠം ഒക്കെ നൽകുന്ന ഒരു കഥയാണ് അബ്ദുസ്സലാം വീട്ടിയുടെ അവതരണത്തിലൂടെ കഥ പറയാൻ പ്രോഗ്രാമിൽ നാം ഇതുവരെ കേട്ടുകഴിഞ്ഞത്.
1: അടുത്തതേ, ഈ ഒരു ഇയറില് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ഇയറില് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു
0: കുറച്ചു കാലമായിട്ടുണ്ട്.
1: യെസ്, പണ്ട് മുതലുണ്ട്, പക്ഷെ വീണ്ടും ഒരു ട്രെൻഡിങ് ആയത് ഒരു യൂട്യൂബർ, അദ്ദേഹം തന്റെ റീലിൽ ഇങ്ങനെ ഒരു അവാചക പങ്കുവച്ചപ്പോഴാണ് അതിനുശേഷം വളരെ ട്രെൻഡിങ് ആയിട്ട് യാത്രാപ്രേമികൾക്കിടയിൽ മാറിയ ഒരു റൂട്ടാണ്.
0: അതെ,
1: മസിനഗുഡി വഴി ഊട്ടിയിലേക്ക്.
0: ദൃശ്യത്തിൽ നാം ഇന്ന് കേൾക്കാൻ പോകുന്നത് എം ഹരിദാസ് ആൻഡ് ഇബിനു അലി എടത്തനാട്ടുകര എന്നിവർ പങ്കുവെക്കുന്ന മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് എന്ന ദൃശ്യം പ്രോഗ്രാമിലേക്കാണ്.
3: പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഊട്ടിയിലേക്കുള്ള ആദ്യത്തെ ഒരു അൺപ്ലാൻഡ് ജേണിയെക്കുറിച്ചാണ് കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്തത്. ഹരിയേട്ടൻ പറഞ്ഞത് അന്ന് പോയി ഒന്നും കാണാതെ മടങ്ങുകയാണ് ഉണ്ടായത് സത്യത്തിൽ. പക്ഷെ പിന്നീട് ഹരിയേട്ടൻ ഒരുപാട് തവണ, നിരവധി തവണ ഊട്ടിയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ഊട്ടിയുടെ നാഡി ഞരമ്പുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇടവഴികൾ പോലും ഹൃദിസ്ഥമാണ്. പതിവായി പോകാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ഹരിയേട്ടൻ, നമുക്ക് വീണ്ടും സ്വാഗതം ചെയ്യാം. ഹരിയേട്ടൻ, ഒരു ചോദ്യം, എന്തുകൊണ്ട് ഊട്ടി?
4: ഊട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ പശ്ചിമഘട്ടാണ്, ഈ ടൂറിസത്തിൻ്റെ ഈ നട്ടെല്ലെന്ന് പറഞ്ഞാൽ ഈ പശ്ചിമഘട്ടം എന്ന് പറഞ്ഞ നട്ടെല്ലാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ഉത്ഭവം ഞാൻ ഇതിൻ്റെ മുമ്പത്തെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുജറാത്തിലാണ് ശരിക്കും പശ്ചിമഘട്ട ഉത്ഭവിക്കുന്നത്. ഗുജറാത്തിൽ തപ്തി എന്ന് പറഞ്ഞ നദിയുടെ കരയിൽ നിന്ന് തുടങ്ങിയിട്ട് നാഗർകോവിൽ വരെ നീണ്ടു കിടക്കുന്ന ഒരു നട്ടെല്ലാണ് ശരിക്കും പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ. അതിൽ ഗുജറാത്തിലൊക്കെ പശ്ചിമഘട്ടത്തിന് ഉയരങ്ങൾ വളരെ കുറവാണ്. അങ്ങനെ അങ്ങനെ വന്ന് വന്ന് വന്നിട്ട് കർണാടകയ്ക്ക് കടക്കുമ്പോഴാണ്, ഇപ്പോൾ കൊങ്കൺ റെയിൽവേ ഒക്കെ പോകുന്ന ആ ഏരിയയിലൊക്കെ പശ്ചിമഘട്ടങ്ങളാണ് അതൊക്കെ. അത് കർണാടകയിലേക്ക് കടക്കുമ്പോൾ കർണാടകയിലെ ആഗുംബെ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഭയങ്കര മഴക്കാടാണ്. ഈ ആഗുംബയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഊട്ടി പറയുമ്പോൾ നമ്മൾ ആഗുംബ എന്താണെന്ന് പറയണമെന്ന് വിചാരിക്കും. ആഗുംബ റെയിൻ ഫോറസ്റ്റാണ്, അതായത് രാജവെമ്പാലകളുടെ ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് കിങ് കോബ്ര എന്നാണ് ആഗുംബേനെ വിവരിക്കുന്നത് ബ്രിട്ടീഷിൽ. അതായത് നമ്മുടെ നാഷണൽ ജിയോഗ്രഫിക്കാർ അതിനെക്കുറിച്ചൊരു പഠനം തന്നെ നടത്തിയിട്ടുണ്ട്. അവിടെ ഇതിൻ്റെ ഹാച്ചറി തുടങ്ങിയിട്ടുണ്ട്, ഈ പറയുന്ന രാജവെമ്പാല ആ സ്ഥലത്താണ്. കാരണം ആഗുംബ വനത്തിലൂടെ നമ്മൾ ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഒരു രാജവെമ്പാലയെങ്കിലും നിങ്ങൾ കാണും എന്നാണ് പറയുന്നത്. അത്ര രാജവെമ്പാലയ്ക്ക് ജീവിക്കാൻ അനുയോജ്യമായ ഒരു മഴക്കാടാണ് ഈ
3: ആഗുംബയുള്ളത്.
4: അതെ, ഈ ആഗുംബ കഴിഞ്ഞിട്ട് നമ്മളിവിടെ വരുമ്പോൾ കർണാടകയ്ക്ക് തന്നെ കടക്കുമ്പോൾ ഷിമോഗ വരും. ഷിമോഗയിൽ സാഗർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയാണ് നമ്മുടെ ജോഗ് വാട്ടർഫാൾസ്. ഈ ശതാവരി എന്ന് പറഞ്ഞ നദിയുണ്ടല്ലോ, അത് വന്നിട്ടൊരു മലയുടെ മുകളിൽ നിന്ന്, അത് പശ്ചിമഘട്ടത്തിൻ്റെ മുകളിൽ നിന്ന് താഴത്തിൽ പതിക്കുകയാണ്. അപ്പോൾ ഒരു വിടവിലൂടെ ചാടും, ഒരു ഹോളിൽ കൂടെ ചാടും. അങ്ങനെ മൂന്ന് വാട്ടർഫാൾസ് ഉണ്ട് ഈ ജോഗ് ഫാൾസിൽ. അതിൻ്റെ പേര് രാജ, റാണി, റോക്കറ്റ് എന്നാണ്. ആ റോക്കറ്റ് എന്ന് പറഞ്ഞ വാട്ടർഫാൾസ് ഉണ്ടാവുന്നത് ഒരു ഹോളിൽ കൂടെ ഈ ശതാവരി പുറത്തേക്ക് വരുന്നതുകൊണ്ടാണ് റോക്കറ്റ് ചീറ്റുന്ന പോലെയാണ് വരുന്നത്. അപ്പോൾ അതുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് വരുമ്പോൾ ദ ഈ പറയുന്ന ബ്ലൂ മൗണ്ടൻ്റെ റാണി എന്ന് പറയുന്ന സ്ഥലമാണ് ഊട്ടിയിൽ. ഊട്ടി കൊടകൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സ്ഥലം തന്നെയാണെങ്കിലും നീലഗിരിയിൽ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൽ ഏറ്റവും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന ഊട്ടി. അത് കഴിഞ്ഞാൽ കൊടൈക്കനാലാണ്. കാലാവസ്ഥ കൊണ്ടാണ്, അത് ഉന്നതി കൊണ്ടുള്ള കാലാവസ്ഥ മാറ്റമാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ ബ്രിട്ടനിൽ അനുഭവിച്ച സുഖം അനുഭവിക്കാൻ വേണ്ടിയാണ് അവർ ഊട്ടി സെലക്ട് ചെയ്യുന്നതും കൊടൈക്കനാൽ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ അവർ സിംല, അങ്ങനെ ഓരോ സ്ഥലം, ഡാർജിലിംഗ്, അതൊക്കെ അവരുടെ സ്പോട്ടുകൾ. അവരുടെ നാട്ടിൽ അതേ കാലാവസ്ഥയിൽ സുഖസമൃദ്ധമായിട്ട് ജീവിക്കാൻ വേണ്ടി അവർ വെട്ടിത്തെളിച്ചുണ്ടാക്കിയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ഊട്ടി എന്ന് പറഞ്ഞാൽ ബ്ലൂ മൗണ്ടനിൽ നീലഗിരിയുടെ റാണിയാണ്. ഊട്ടി പ്രചോദിപ്പിക്കാത്ത ഒരാളുമില്ല. എല്ലാവർക്കും ജീവിതത്തിൽ ഊട്ടി കാണണമെന്നുണ്ടാവും. ഊട്ടി കാണാത്തവരായിട്ട് മൊത്തത്തിലിപ്പോൾ മലയാളി ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. ഊട്ടിയിലേക്ക് ഒരുപാട് വഴികളുണ്ട്. ഊട്ടിയിലേക്ക് നമുക്ക് കോയമ്പത്തൂർ വഴി പോവാം, കോയമ്പത്തൂർ മേട്ടുപ്പാളയം വഴി പോവാം. മേട്ടുപ്പാളയത്തു നിന്ന് പരമ്പരാഗത റോഡുണ്ട്, കൂനൂർ വഴി പോകുന്നുണ്ട്. അതല്ലെങ്കിൽ കോത്തഗിരിക്ക് പോകുന്ന പുതിയൊരു റോഡ് ഇപ്പം ഉണ്ട്, അതും അടിപൊളി റോഡാണ്. അതായത് കോത്തഗിരി പോകുമ്പോൾ കോടനാട് എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടിട്ടുണ്ടാവും. കോടനാട് പ്രശസ്തമാവുന്ന പിന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു അവിടെ, കോടനാട് എസ്റ്റേറ്റ്. ആ കോടനാട് കോത്തഗിരിയിൽ നിന്ന് ഒന്ന് തെറ്റിപ്പോയിട്ടാണ്, ഒന്ന് ഉള്ളിലേക്ക് പോയാൽ കോടനാടായി. ഭയങ്കര ബ്യൂട്ടിഫുൾ ഏരിയയാണ്. ഊട്ടിയിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് ഈ കോടനാട്, അതായത് കോത്തഗിരി പറയുന്ന സ്ഥലം. അതിൻ്റെ അടുത്താണ് ഡൊഡാബേട്ട, ഓൺ ദി വേണ ഡൊഡാബേട്ട. നമ്മൾ കോത്തഗിരിയിൽ നിന്ന് ഊട്ടിക്ക് പോകുമ്പോഴാണ് ഡൊഡാബേട്ടയ്ക്ക് ഇടത്തോട്ട് തിരിഞ്ഞ് ഡൊഡാബേട്ട. ബേട്ട എന്ന് പറഞ്ഞാൽ മല എന്നാണ് ആ ഭാഷയുടെ അർത്ഥം. ഡൊഡാമല എന്നാണ് ഇവരുടെ ഡൊഡാബേട്ട. അത് കഴിഞ്ഞാൽ ഗോപാലസ്വാമി പേട്ടിന്റെ താഴെ ഗുണ്ടൽപേട്ടയ്ക്ക് പോകുമ്പോൾ മലയാളികൾ എല്ലാവരും പോകുന്ന സ്ഥലമായിരിക്കും അത്, ഗോപാലസ്വാമി പേട്ട്. ഓരോ മലയ്ക്ക് ഓരോ പേരുകളാണ്. അപ്പോൾ ഇതിനൊക്കെ ഉപരിയായിട്ട് സൗന്ദര്യം ഊട്ടിക്കാണ്. ഊട്ടിയുടെ ആ കാലാവസ്ഥ, ഊട്ടിയിലെ സസ്യലതാദികൾ, ഊട്ടിയിലെ മരങ്ങൾ, ഊട്ടിയുടെ ഒരു ആ ഒരു സുഖമുണ്ടല്ലോ, ആ ഒരു കംഫർട്ട് നമുക്ക് മറ്റു സ്ഥലങ്ങളിൽ, പശ്ചിമഘട്ടത്തിൻ്റെ സ്ഥലങ്ങളിൽ കിട്ടുന്നില്ല. അപ്പോൾ ഊട്ടി കാണുക എന്നുള്ള ഒരു മലയാളിയുടെ ആഗ്രഹമാണ്. ഇത് ഇപ്പോൾ നോർത്ത് ഇന്ത്യക്കാരൊക്കെ ഊട്ടിക്ക് വൻതോതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കോത്തഗിരി വഴി വരാം, മേട്ടുപ്പാളയം വഴി വരാം. മലപ്പുറം ജില്ലക്കാർക്ക് ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ നിലമ്പൂർ വഴി ഗൂഡല്ലൂർ പോയിട്ട് ഊട്ടിക്ക് പോവാം. അതിൽ തന്നെ കുറച്ച് സാഹസികമായിട്ട് പോവുകയാണെങ്കിലാണ് ഇപ്പോൾ ഒരു ഒരു പ്രയോഗം തന്നെ വന്നിട്ടുണ്ടല്ലോ, മസിനഗുഡി വഴി ഊട്ടി എന്ന് പറഞ്ഞ
3: സാധനം.
4: മസിനഗുഡി വഴി ഊട്ടി എന്നുള്ളൊരു പ്രയോഗം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വൻതോതിൽ വന്നിട്ടുണ്ട്. അതൊരു നല്ല റോഡായിരുന്നു പണ്ട്. ഒരു കാലത്ത് ഞാനൊക്കെ 30 വർഷം മുമ്പൊക്കെ അതിൽ പോയിട്ടുണ്ട്. 32 വർഷം മുമ്പ് അതിൽ പോയിട്ടുണ്ട്,
3: 1990
4: അന്ന് രസമുണ്ട്. അന്ന് സ്കൂട്ടറിലാണ് പോകുന്നത്. അതായത് പുത്തൻ സ്കൂട്ടർ നമ്മുടെ സുഹൃത്ത് മേടിക്കുമ്പോൾ ഓൻ പറയുന്നു നമുക്കൊരു യാത്ര പോവാം. അതും ഇതേ പറഞ്ഞ പോലെ യാതൊരു തയ്യാറെടുപ്പും ഇല്ലാതെയാണ്. അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് ഊണഴിച്ചിട്ടാണ് ഊട്ടിക്ക് സ്കൂട്ടർ കൊണ്ട് പോകണത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ബുദ്ധിശൂന്യത ആലോചിച്ച് നോക്കൂ. ആ ഗൂഡല്ലൂർ പോയപ്പോൾ തന്നെ സന്ധ്യയായി. ഗൂഡല്ലൂരിൽ നിന്ന് മൈസൂർ റോഡിൽ പോയിട്ട് തെപ്പക്കാട് എന്ന സ്ഥലത്ത് പോകണം. ആ തെപ്പക്കാടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ ഒരു ആന വളർത്തൽ കേന്ദ്രമുണ്ട്. ഈ കുങ്കി ആനകളെ അവിടെ അവിടെ നിന്നാണ്
3: പഠിപ്പിക്കുന്നത്.
4: ആ ഒരുപാട് കുങ്കി ആനകൾ ഉണ്ടാവും. ആന കാട്ടിൽ നിന്ന് കിട്ടുന്ന ആന കുട്ടികളും ഉണ്ടാവും. അപ്പോൾ ആനക്കുട്ടികളൊക്കെ കാണണമെങ്കിൽ ആന പന്തി ഉണ്ട് അവിടെ. ആനയ്ക്ക് ചോറ് കൊടുക്കുന്നത് കാണാം. അതിന് ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ ആനകളെ നമുക്ക് കണ്ടമാനം പരിചയപ്പെടാം. കുങ്കി ആനകൾക്ക് ചോറ് കൊടുക്കുന്നുണ്ട്, ആനക്കുട്ടികളെ അവിടെ പരിരക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ കൂട് കാണാം, വീട്ടുകളെ തൊടാം, പിടിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ കോടൻ ഈ പറയുന്ന തെപ്പക്കാട് കഴിഞ്ഞിട്ട് നമ്മൾ വലത്തോട്ട് തിരിയുമ്പോൾ ഉണ്ടല്ലോ, മൈസൂർ റോഡിൽ നിന്ന് വലത്തോട്ട് തിരിയുമ്പോൾ വെറും കാട്ടിലൂടെ സൈഡ് കൊടും കൊടുക്കാൻ പറ്റാത്തൊരു റോഡാണ്. എതിരൊരു വണ്ടി വരുമ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറക്കണം, അത് ടാറിങ്ങിന്ന് ഇറക്കണം. അങ്ങനത്തെ റോഡാണ്. അപ്പോൾ പിന്നെ ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കുറച്ചൊക്കെ വീതി കൂട്ടിയിട്ടുണ്ട്. അതിലൂടെ പോകുമ്പോൾ ഇഷ്ടം പോലെ ആനകളെ കാണും. കാരണം അത് ശല്യം ചെയ്യാത്തൊരു റോഡാണ്, ആളുകൾ ശല്യം ചെയ്യാത്തൊരു റോഡായതുകൊണ്ട് ആനകൾ ആ ഭാഗത്ത് കേന്ദ്രീകരിച്ചിട്ടുണ്ടാവും. മാനുകളൊക്കെ ഇഷ്ടം പോലെ കേന്ദ്രീകരിച്ചിട്ടുണ്ടാവും. അതിങ്ങനെ പോയിട്ട് നമ്മൾ മസിനഗുഡി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും. മസിനഗുഡി ഒരു കർണാടക വാക്കിനോട് ചായ്വുള്ള വാക്കാണ്. ഈ ഗുഡി എന്ന് മാൽഗുഡി ഡേയ്സ്, ആർ കെ നാരായണൻ്റെ കഥ കേട്ടില്ല മാൽഗുഡി ഡേയ്സ്. ഈ ഗുഡി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമം, അതിൻ്റെ വാക്കാണ്. അപ്പോൾ മസിനഗുഡി കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ഇതായതുകൊണ്ട് കർണാടകയിലേക്ക് ഒഴുകുന്ന ഒരു നദിയുണ്ട്, മോയാർ നദി. അത് അതിലൂടെയാണ് കടന്നു പോകുന്നത്. മോയാറിൻ്റെ അടുത്ത് ശിങ്കാര എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഉണ്ട്. അങ്ങനെ ആ മസിനഗുഡിയിൽ ഇപ്പോൾ ഒരുപാട് കടകളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്,
3: റിസോർട്ടുകളുണ്ട്.
4: ആ മസിനഗുഡിയിൽ കാടിനകത്തൊക്കെ റിസോർട്ടുണ്ട്, റോഡ് വക്കത്ത് റിസോർട്ടുകളുണ്ട്. അവിടെ ഭക്ഷണം കിട്ടും. ആ മസിനഗുഡിയെ കഴിഞ്ഞ് പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമ്മൾ കാടിൻ്റെ സ്വഭാവങ്ങൾ മാറും. കാട് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്. അതായത് ഒരു പശ്ചിമഘട്ടത്തിൻ്റെ അങ്ങേപ്പുറത്തായി പോയി അത്. അതുകൊണ്ട് മഴനിഴൽ പ്രദേശമായിട്ട് മാറും. വൻ മരങ്ങളുണ്ടാവില്ല, ചെറിയ ചെറിയ കുറ്റിപ്പൊന്തകളും പിന്നെ മണ്ണ് ഭൂമിയാണ്. മഴ പെയ്താൽ ഈ എക്കലിങ്ങനെ ഒഴുകി വരുന്ന മണ്ണ് ഒഴുകി വരുന്ന ഒരു പ്രദേശമാണ് അത്. പശ്ചിമഘട്ടം മഴക്കാറുകൾ തടഞ്ഞു നിർത്തുന്നതുകൊണ്ട് അപ്പുറത്ത് മഴ പെയ്യാഞ്ഞിട്ടാണ്. എന്നിട്ട് അതിലൂടെ നമ്മൾ കുറേ പോകുമ്പോൾ, വിജനമായ റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ പശ്ചിമഘട്ടത്തിൻ്റെ അങ്ങേമറിയുടെ അടിയിലെത്തും. കേരളത്തിൻ്റെ സൈഡല്ല, തമിഴ്നാട് സൈഡിൻ്റെ അടിയിലെത്തും. അവിടെ നിന്നുള്ള കയറ്റാണ് അവിടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. അതായത് ഒരു 36 ഹെയർപിൻ ബെൻഡുകൾ ഉണ്ടാവും. ഈ 36 ഹെയർപിൻ ബെൻഡുകൾ കല്ലട്ടി റോഡ് എന്നാണ് അതിന് പറയാം. കല്ലട്ടി റോഡ് എന്നാണ് പറയാം. ആ കല്ലട്ടി റോഡിൽ ഈ 36 ഹെയർപിൻ ബെൻഡുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അവിടെ ഓരോ വടിയും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവും. സെക്കൻഡ് ഗിയറിൽ മാത്രമേ പോകാവൂ, സെക്കൻഡ് ഗിയർ അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ മാത്രം.
3: സെക്കൻഡ്
4: അതിലപ്പുറമുള്ള ഗിയറിൽ പോകുമ്പോൾ വണ്ടി റോഡിൽ നിന്ന് തെറ്റിപ്പോവും. അഗാധ ഗർത്താണ് രണ്ട് സൈഡും. അവിടെ മരങ്ങളൊന്നുമില്ല. അതായത് നമുക്ക് ഓരോ വളവും ഇങ്ങനെ അപ്പുറത്ത് ഇങ്ങനെ കാണാം. കാരണം അഗാധ താഴ്ചയിലേക്കാണ് ഒരു വാഹനം മറിഞ്ഞ പിന്നെ അതിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ കയറി കയറി 36 ഹെയർപിൻ ബെൻഡ് എന്ന് പറഞ്ഞ ഒരു വളവ് ഹെയർപിൻ ബെൻഡ് തിരിഞ്ഞ ഉടനെ സ്റ്റിപ്പ് കയറ്റായിരിക്കും. എന്നിട്ട് അടുത്ത ഹെയർപിൻ ബെൻഡ് കഴിഞ്ഞാൽ സ്റ്റിപ്പ് കയറ്റായിരിക്കും. വലിയൊരു മലേനെ നമ്മൾ 36 ഹെയർപിൻ ബെൻഡ് കൊണ്ടാണ് കയറ്റുകയാണ്. അതൊരു ബസ് പോകുന്നുണ്ടായില്ല, ബസ് എല്ലാവരും പോകുന്നുണ്ട്, പക്ഷെ കുട്ടി ബസ്സുകളായിരിക്കും. വലിയ ബസ്സായാലും തിരിക്കാൻ കഴിയില്ല ആ വളവിൽ. അപ്പോൾ ബസ് യാത്ര ഉണ്ട്, തമിഴ്നാട് ബസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് ചെറിയ ബസ്സുകൾ. അങ്ങനെ നമ്മൾ പോകുമ്പോൾ കല്ലട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും. അങ്ങനെ ആ റോഡിന് കല്ലട്ടി റോഡ് എന്ന് പറയണം. കല്ലട്ടിയിൽ ഇതേപോലെ ഹെയർപിൻ ബെൻഡാണ്, അങ്ങാടി തന്നെ ഹെയർപിൻ ബെൻഡാണ്. അതിൻ്റെ അടുത്ത് ഒരുപാട് ചായക്കടകളുണ്ട്. ആ ചായക്കടകളുടെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കയറി പോകുമ്പോൾ വലത്തോട്ട് തിരിഞ്ഞ ഒരു വഴിയുണ്ടാവും. അതിലൂടെ പോയാൽ അവിടെ ഒരു കല്ലട്ടി വാട്ടർഫാൾസ് ഉണ്ട്. അതൊന്നും ഊട്ടി പോകുന്നവരാരും കാണില്ല. അത് നമ്മൾ അന്വേഷിച്ച് പിടിച്ച് കാണുന്നതാണ്. അപ്പോൾ കല്ലട്ടി വാട്ടർഫാൾസ് പോയിട്ട് കുളിച്ചിട്ടുണ്ട് ഞാൻ. ഏത് ഉച്ച സമയത്ത് കുളിക്കാൻ ഊട്ടി പോകുമ്പോൾ കുളിക്കാൻ തോന്നുമ്പോൾ നമ്മൾ കുളത്തിലേക്കൊക്കെ പോകണ പോലെ കല്ലട്ടിയിലേക്കുള്ള ചെറിയ ബസ് ഉണ്ടല്ലോ അത് കാത്തുക്കാണ്. എന്നിട്ട് കല്ലട്ടി ടൗണിൽ പോയി ഇറങ്ങിയിട്ട് ഈ കാട്ടിക്ക് പോയിട്ട് ഞങ്ങൾ മൂന്ന് പേര് മാത്രം ആ വിജനമായ കാട്ടിൽ കല്ലട്ടി വാട്ടർഫാൾസ് പോയി കുളിക്കുകയാണ്. മൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ്, നമുക്ക് അതിനെ പറ്റുന്ന അന്ന് വലിയ ബോധമില്ല. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് പോയിട്ട് അവിടെ ചാടി തിമർക്കുകയാണ് കുഴിയിൽ, പാറക്കുഴിയിലേ കരിങ്കല്ലാണ്. അവിടെ നിന്നിട്ട് രണ്ടു മണിക്കൊക്കെയാണ് കയറി പോവുക. ആരും പേടിക്കാമല്ലോ, രണ്ടു മണിക്ക് പോയിട്ട് കിട്ടിയ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുക, രാത്രിയായ കമ്പിളി കടയിൽ പോവുക, അതാണ് പരിപാടി. അങ്ങനെ കല്ലട്ടി കഴിഞ്ഞ് പിന്നെയും സ്റ്റീപ്പായിട്ടുള്ള അഞ്ചാറ് ഹെർബിൻ ബെൻഡ് കഴിഞ്ഞ ജനവാസ മേഖലയാവും. പിന്നെ അവിടെ ഒരുപാട് വീടുകളായി. അപ്പോൾ നമ്മൾ ഈ വലിയ വലിയ തേനീച്ചക്കൂടൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അത്ഭുതപ്പെടുന്ന തേനീച്ചക്കൂടൊക്കെ ഉണ്ടല്ലോ, ഒരു ഓട്ടോറിക്ഷയുടെയൊക്കെ വലുപ്പത്തിലുള്ള തേനീച്ചക്കൂടുകൾ കാണുക അവിടെ പോകണം. അവിടെ റോഡ് പക്കത്ത് ഉള്ള ഈ നമ്മുടെ വേലി പറയുന്ന സ്ഥലത്തിൻ്റെ ഗ്യാപ്പ് കൂടി നമ്മൾ കടന്നിട്ട് ഓരോ കൃഷി സ്ഥലത്തേക്ക് പോകുമ്പോൾ വലിയ ആ കൃഷി സ്ഥലത്തിലൊക്കെ വലിയ വലിയ പാറകളുണ്ടാവും, വലിയ പാറകൾ, കരിമ്പാറകൾ. അതിൻ്റെയൊക്കെ ഗ്യാപ്പിൽ വലിയ കടന്നൽ കൂടുകളാണ്. കടന്നലല്ല, തേനീച്ചയായിരിക്കും എന്നൊക്കെ തോന്നുന്നു. കടന്നലാണെന്ന് വെച്ചാൽ ആളുകൾ ഉപദ്രവിക്കുമല്ലോ. വലിയ തേനീച്ചക്കൂട് ആദിവാസികൾ എടുക്കുന്നുണ്ടായിരിക്കണം തേനൊക്കെ. ഇഷ്ടം പോലെ തേനീച്ചക്കൂടുകൾ കാണാം. ഇതൊക്കെ നമ്മളിങ്ങനെ വഴിതെറ്റി പോകുമ്പോൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഊട്ടി നിദാനത്തേക്ക് എത്തുമ്പോൾ ഗൂഢലൂരിൽ നിന്ന് വരുന്ന പരമ്പരാഗത റോട്ടിക്കാണ് കയറും. അപ്പോൾ ഒരു പുൽമേടാണ്. ആ പുൽമേടിനെ വിളിക്കുന്ന പേരാണ് തലക്കുണ്ട്രാന്ന്. തലക്കുണ്ട്ര ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ കല്ലട്ടി കയറി വരുന്ന ആൾക്കാരെ പോലീസുകാർ കടത്തിവിടും, ഒരു പരിശോധന ഇല്ലാതെ കടത്തിവിടും. പക്ഷെ നമ്മൾ ഊട്ടിയിൽ നിന്ന് എങ്ങാനും ഇങ്ങോട്ട് വരുമ്പോൾ ഈ പറയുന്ന കല്ലട്ടി കാണണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോന്ന പോലീസ് കടത്തിവിടില്ല. അപ്പോൾ റെസിഡൻസ് പാസ് ഉള്ളവർക്ക് മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ കാർഡ് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അവരങ്ങോട്ട് ഫോൺ ചെയ്യും, കാർഡ് കാണിച്ചു കൊടുത്തോണ്ട് കാര്യമില്ല. അപ്പം നമ്മളവിടെ പരിചയമുള്ള റിസോർട്ടിൻ്റെ പേര് ഒരുക്കി ഞാൻ പറഞ്ഞേ, അതാണ് അബദ്ധമായി. ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്തുള്ള റിസോർട്ടിൽ താമസിക്കുകയാണ്, ആ കൂട്ടി കാണാൻ വന്നതാണ്, തിരിച്ചങ്ങോട്ടാണ് ഫോണിൻ്റെ ബാഗൊക്കെ അവിടെ ഇരിക്കണേ. അതിൽ ഇറങ്ങാൻ വേണ്ടി മാത്രം നമ്മൾ കളവ് പറയുകയാണ്. അതിൽ പോലീസ് എടുത്തൊഴിക്ക് വെച്ചു, അവിടുത്തെ നമ്പർ പറയാൻ പറഞ്ഞു, വിളിച്ചു നോക്കിയിട്ടേ പറഞ്ഞു, പൊളിഞ്ഞില്ല കഥ, പോകാൻ സമ്മതിക്കില്ല. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ സമ്മതിക്കില്ല. കല്ലട്ടി ഈ പറയണ മസനഗുഡി റോഡിലൂടെ ഊട്ടിയിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കില്ല, കയറി പോകാൻ മാത്രം സമ്മതിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ ഗിയറിൽ മാത്രമേ ഇറങ്ങാൻ പറ്റൂ, അതും 36 ഷാർപ്പ് ഷാർപ്പ് ഹെർബിൻ ബെൻഡ് ആയതുകൊണ്ട് അവിടെ ഒരു തടസ്സമില്ല. അത് രണ്ടാമത്തെ ഗിയറിൽ അത് മൂന്നാമത്തെ ഗിയറിലാണെങ്കിൽ വണ്ടി ഇങ്ങോട്ട് ഒഴുകിപ്പോയിട്ട് പാളിയിട്ട് വളവ് തിരിയാതെ നേരെ കൊക്കെ പോയാണ് ചാടും. അതല്ലെങ്കിൽ അതിൻ്റെ ഡ്രമ്മ് ചൂടാവും, അതിൻ്റെ ഡ്രമ്മ് ചൂടായിട്ട് ബ്രേക്ക് അപ്ലിക്കേഷൻ നടക്കാതെ വരും. എന്നിട്ട് നമ്മൾ എത്ര എക്സ്പെർട്ട് ഡ്രൈവറാണെങ്കിലും വണ്ടി സൈഡിൽ കൊണ്ട് ഇറങ്ങിയിട്ട് സൈഡിലുള്ള പാറമ്പിലൊക്കെ പോയിട്ട് ഇടിക്കും. അങ്ങനെയൊക്കെ ഈ നോർത്ത് ഇന്ത്യയിലുള്ള ഈ കാമുകി കാമുകന്മാർ, ഈ പുതിയ ന്യൂലി മാരീഡ് കപ്പിൾസൊക്കെ എത്ര കാറിടിച്ചു നിന്ന് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് അറിയോ. നമ്മൾ അങ്ങോട്ട് കയറി പോവാണ്. നമ്മൾ അങ്ങോട്ട് കയറി പോകുമ്പോൾ എന്താ വെച്ചാൽ എന്തിനും തയ്യാറായ 8-10 യുവാക്കളാണ് നമ്മൾ, വണ്ടി സാഹസികമായ പോക്കാണ്. അപ്പോഴാണ് ഈ എതിരെ വണ്ടി വന്നിട്ട് കുത്തി നിൽക്കണമെന്ന് നമ്മൾ കാണുക. അപ്പോൾ അതിലാണെങ്കിലോ ഭാര്യയും ഭർത്താവും മാത്രമേ ഉണ്ടാവുള്ളൂ, ഡോറ് പോലും തുറക്കാൻ പറ്റാത്ത രീതിയിൽ ജാമായി കിടക്കാവും. അങ്ങനെ ഞങ്ങളിപ്പോൾ അടുത്തൊരു ദിവസം പോലും ഒരു കാറിനെ ഞങ്ങൾ രക്ഷപ്പെടുത്തി. അവർ വരുന്നത് എങ്ങനെയാ വെച്ചാൽ അവരുടെ റിസോർട്ട് പറഞ്ഞു കൊടുത്തിട്ട് ഫോൺ ചെയ്തിട്ട് വരികയാണ്. എന്നിട്ട് പോലും അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം സെക്കൻഡ് ഗിയറിൽ വന്നാൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് നിർത്തണം, അല്ലെങ്കിൽ ഡ്രമ്മ് ചൂടാവും. അത്ര ഒരു പ്രയാസപ്പെട്ട റോഡാണ്. ആ അപകടം ഒഴിവാക്കാൻ വേണ്ടി ഇറങ്ങാൻ സമ്മതിക്കില്ല. പണ്ട് സമ്മതിച്ചിരുന്നു യഥേഷ്ടം, ഇപ്പോൾ അവരെന്ത് ചെയ്തു, കയറാൻ മാത്രം സമ്മതിക്കുള്ളൂ. അപ്പോൾ ഈ മസിനുകൂടി ഊട്ടി റോഡിലൂടെ കയറാൻ മാത്രമേ ഇപ്പോൾ പറ്റൂ, ഇറങ്ങാൻ സമ്മതിക്കില്ല. അത് നമ്മൾ പോയി ചേരുന്ന തലക്കുണ്ടരയിലാണ്. തലക്കുണ്ടരയിൽ നിന്ന് പിന്നെ യൂക്കാലി മരങ്ങളുടെ രണ്ട് സൈഡിൽ യൂക്കാലി മരങ്ങൾ ആണ്. തലക്കുണ്ടരയിൽ നിന്ന് ഒന്ന് പുറകോട്ട് പോയാലാണ് ആ ഷൂട്ടിംഗ് പോയിന്റ് ഉള്ളത്. പുൽമേടുണ്ടല്ലോ, കുറച്ച് കുറച്ച് ഇങ്ങോട്ട് ബാക്കിലേക്ക് പോരണം, ഗുഡലൂർ റോഡിലേക്ക് വരണം. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഊട്ടി ഏകദേശം അടുക്കാറായി. പിന്നെ ഈ ക്യാരറ്റിൻ്റെ പാടങ്ങൾ, മറ്റ് പച്ചക്കറി പാടങ്ങളൊക്കെ ആയിട്ട് പണ്ടത്തെ ഹിന്ദു ഫോട്ടോ ഫിലിമിൻ്റെ ഫാക്ടറി. ഞാനൊക്കെ 10-45 വർഷം പോകുമ്പോൾ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട് ആ ഹിന്ദു ഫോട്ടോ ഫിലിം. അന്ന് കത്തി നിൽക്കുന്ന സമയമായിരുന്നു. അതിൽ 32 ഫോട്ടോ അല്ലെങ്കിൽ 34 ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുക. അപ്പോൾ ഇതിനകത്ത് ഈ പഴയ ക്യാമറയാണ്, നമ്മളത് യാഷിക്കയുടെ ചെറിയൊരു ക്യാമറയാണ്, അത് കടം വാങ്ങുന്നതാണ്. നമ്മളടുത്ത് ക്യാമറ അല്ല, നമ്മൾ ഏതെങ്കിലും ദുബായിലൊക്കെ ഉള്ള ആൾക്കാരെടുന്ന ക്യാമറയും തരുമോ, രണ്ട് ദിവസം കഴിഞ്ഞ് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിലേക്ക് ഈ ഫിലിം ലോഡ് ചെയ്യാൻ നമുക്കറിയില്ല, കാരണം ഇരുട്ടുമുറിയിലൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞൊരു വിശ്വാസമാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്ത് 34 ഫോട്ടോ എടുക്കാം. അപ്പോൾ പറയാണ്, 6 ഞാനെടുക്കും, 8 നീ എടുക്കണം, ബാക്കി ഉണ്ടെങ്കിൽ എനിക്ക് 2 തരണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ പറയാണ്, ഇവിടുന്ന് ഉള്ളൊരു ഫോട്ടോ ഞാൻ എടുക്കാം. അങ്ങനെയൊക്കെയാണ് അന്ന്. ചില യാത്ര കഴിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഒരൊറ്റ ഫോട്ടോ കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ എത്ര അനുഭവങ്ങളുണ്ട് അറിയോ? അതൊക്കെ ഒരു കാലം. അത് ഇന്ന് നമ്മൾ കുട്ടികളോട് പറഞ്ഞാൽ കുട്ടികൾ വിശ്വസിക്കില്ല. അപ്പം നമ്മളിങ്ങനെ പോകുമ്പോൾ ഹിന്ദു ഫോട്ടോ ഫിലിം കാണുമ്പോൾ നമ്മൾ വാങ്ങിയ ഫിലിമിൻ്റെ കമ്പനിയാണ് അതിൽ നമ്മൾ അന്തം വിട്ട് നിൽക്കുകയാണ്. അതിൽ ഹിന്ദു ഫോട്ടോ ഫിലിമിലേക്ക് യാത്ര ജോലിക്കാരെ കൊണ്ടുപോകുന്ന ബസ്സുകൾ, കുട്ടി ബസ്സുകളേ, ഒരു സ്റ്റോപ്പുണ്ട് അവർക്ക്, ഹിന്ദു ഫോട്ടോ ഫിലിമിൻ്റെ ബോർഡ് വെച്ചിട്ടുള്ള ബസ് സ്റ്റോപ്പുകളുണ്ട്. ഈ ജീവനക്കാർ അവിടെ വന്ന് നിൽക്കുകയാണ് രാവിലെ ബാഗൊക്കെ എടുത്തിട്ട്. എന്നിട്ട് ഈ ബസ് അവിടെ വരും, അവരെ മാത്രം കയറ്റി ഫാക്ടറിക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിതിനെ അത്ഭുതത്തോടെ നോക്കി നിന്നാൽ ഫാക്ടറി ഇപ്പോൾ കാട് പിടിച്ച് കിടക്കണം, ആർക്കും ഫിലിം വേണ്ട,
3: ഡിജിറ്റൽ.
4: പിന്നെ എക്സറേ ഫിലിം പോലും ഉണ്ടാക്കുന്നില്ല എന്നാണ് പറഞ്ഞത്, കാരണം എക്സറേ ഫിലിം ഡിജിറ്റലായി. ഒരു ഒരു ഒരു ഒരു സയൻസ് ഡെവലപ്മെൻറ്റിൽ വേറൊരു സാധനത്തിന് തളർത്തുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. ഇപ്പോൾ നമ്മൾ എസ്റ്റഡി ബൂത്തൊക്കെ പോയതുപോലെ, എസ്റ്റഡി ബൂത്തൊക്കെ ഒരു സംഭവമായിരുന്നല്ലോ. അത് ആരും ട്രങ്ക് ഡയൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാത്തു നിൽക്കേണ്ട സമയത്താണ് ആ വിപ്ലവം വരണത്. നമ്മൾ വിചാരിച്ചാൽ ഇതാണ് ഏറ്റവും വലിയ വിപ്ലവം. പക്ഷേ അതിന് എത്ര പെട്ടെന്ന് 2 കൊണ്ടാണ് പുതിയ മൊബൈൽ ഫോണുകൾ റീപ്ലേസ് ചെയ്തത്. ഈ പേജർ എന്നൊക്കെ പറഞ്ഞ യന്ത്രത്തിന് 6 ആയുസ്സുണ്ടായുള്ളൂ. പേജറിൻ്റെ വരലും പോക്കും കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഈ മൊബൈൽ ഫോണും ഉണ്ടല്ലോ, ഭാവിയിൽ ഇല്ലാതായിക്കൂടാന്നില്ല, അതിന് വേറെ എന്തെങ്കിലും ഒരു സംവിധാനം വരും, ഷർട്ടിൻ്റെ ബട്ടണിലൊക്കെ ഒരു സാധനം വരും, അത് കൈ പിടിച്ച് നടക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ സയൻസ് മാറ്റം വരാമെന്നുള്ളതാണ്. അങ്ങനെ ഈ മസിന് കൂടി ഊട്ടി റോഡിൽ പോയി കഴിഞ്ഞാൽ, ഊട്ടിയിൽ നമ്മൾ പോകുമ്പോഴേ നമ്മൾ ഊട്ടിയിൽ ബൊട്ടാനിക്കൽ ഗാർഡൻ, അല്ലെങ്കിൽ കൂനൂർ സിംസ് പാർക്ക്, ഒരു പണ്ടത്തെ ഒരു പാരമ്പര്യ രീതി അനുസരിച്ച് നീ ഊട്ടി പോയാൽ കൂനൂർ പോയോ സിംസ് പാർക്കിൽ പോയോ അല്ലെങ്കിൽ ബൊട്ടാനിക്കൽ ഗാർഡന് പോയോ ലേക്കിൽ പോയി ബോട്ടിൽ കയറിയോ, ഇതൊക്കെയാണ് ചോദ്യം. ഇപ്പം അതൊന്നും അല്ല. ഇപ്പോൾ ലേക്കൊക്കെ പഴഞ്ചനായി. ലേക്കൊക്കെ ചെറിയ ചെറിയ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള സ്ഥലം, അവിടെ തീവണ്ടി ആയാലും കയറി കുട്ടികളൊക്കെ യാത്ര ചെയ്യുക, ബോട്ടിൽ കയറലൊന്നും ഇപ്പം ഒന്നുമില്ല. ഇപ്പം എന്താ വെച്ചാൽ അവിലാഞ്ചി, അതായത് മഞ്ചൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതായത് നമ്മുടെ അട്ടപ്പാടിക്കുള്ള റോഡുണ്ട്, കുനൂർ റോഡിൽ കുറച്ചാണ് പോയാൽ ഈ പറയുന്ന ഈ പിന്നെ മുള്ളി റോഡ് ചോദിക്കുക, മുള്ളി റോഡ് ചോദിക്കുക, മേട്ടുപാളയം നിന്ന് വരുമ്പോഴും അങ്ങോട്ട് ഇപ്പോൾ ഡൈവർഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുനൂർ കഴിഞ്ഞ ഉടനെ നമ്മൾ മേട്ടുപാള റോഡിൽ കുറച്ചാണ് പോകുമ്പോൾ വലിയ ബോർഡ് ഉണ്ടാവും, അതിൽ നമ്മൾ പോകുമ്പോൾ മഞ്ചൂർക്കുള്ള റോഡ് കാണും, ചായത്തോട്ടങ്ങളാണ്
3: അട്ടപ്പാടി നിന്ന് മഞ്ചൂർ വഴി.
4: അപ്പൊ മഞ്ചൂരി മുകളിലാണ്,
3: ബ്ലോക്കാണ്, അട്ടപ്പാടി നിന്ന് എൻട്രി ഇല്ല.
4: ഇല്ല, അത് ഈ ആനകളുള്ള കാരണമാണ്. അപ്പൊ നമ്മൾ ഊട്ടിയിൽ നിന്ന് പോകുമ്പോൾ മഞ്ചൂർക്ക് പോവുക. മഞ്ചൂർ ഒരുപാട് റിസർവോയർ ഒക്കെ ഉണ്ട്, ടണൽസ് ഒക്കെ ഉണ്ട്. ഈ ഒരു ടണലിൽ നിന്ന് ഒരു റിസർവോയറിൽ നിന്ന് വേറൊരു റിസർവോയർക്ക് പോകുന്ന ടണൽസ് ഒക്കെ ഉണ്ട്. വാട്ടർ മാനേജ്മെന്റ് തമിഴന്മാരെ കഴിഞ്ഞുള്ളൂ. നമ്മൾ കേരളീയരായാലും ഭയങ്കര പാവങ്ങളാ, അതായത് ദുർവ്യയം ചെയ്യാണ് വെള്ളം. അവരും അതല്ല, വാട്ടർ മാനേജ്മെന്റ് ഭയങ്കര. അപ്പൊ നമ്മൾ മുല്ലപ്പെരിയാർ എന്നുള്ള വെള്ളം അവർ കൊണ്ടുപോകണം, കൃഷിക്ക് അവരുടെ കൊണ്ടുപോകണം. പക്ഷേ അവിടെ അവിടെ പവർ പ്രോജക്റ്റ് ഉണ്ട് താഴെ, അത് കഴിഞ്ഞിട്ടാണ് അവർ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെ എല്ലാ രീതിയിലും അവർ വെള്ളത്തിന് വില കൊടുത്ത് വാങ്ങുന്ന വെള്ളമായിട്ട് കാണും.
3: വെള്ളത്തിൻ്റെ വില
4: വെള്ളത്തിന് ബഹുമാനിക്കും. നമ്മൾ വെള്ളത്തിന് ബഹുമാനിക്കാത്തവരാണ്, ദുർവ്യയം ചെയ്യും. മലയാളി ദൂർത്തനാണ്. അപ്പോൾ ഈ പറയുന്ന മഞ്ചൂരെത്തുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ഈ ഡാമിൻ്റെ റിസർവയർ കാണും. മോളിൽ മഞ്ചൂരുണ്ടാവും, ഒരു 3 ഹെയർപിൻ ബെൻഡ് കയറിയ ടൗൺ മഞ്ചൂർ ടൗണാണ്. അതിനു മുമ്പ് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും അവിലാഞ്ചി നദി ഉണ്ടാവും. ഈ അവിലാഞ്ചി ഒരുപാട് സ്ഥലത്തുണ്ട്. അവിലാഞ്ചി എന്നുള്ളൊരു വാക്കാണ്, അതായത് മഞ്ഞ് വീഴുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ നോക്കിയപ്പോൾ അത് വിദേശത്തുണ്ട് അവിലാഞ്ചി, മനസ്സിലായില്ലേ? ഈ അവിലാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ വിജനതയാണ്, മനുഷ്യവാസം വളരെ കുറഞ്ഞ സ്ഥലങ്ങളാണ്. അതിൽ പോയി പോയി പോയി പോയിട്ടുണ്ടല്ലോ, ഒരു പ്രത്യേക സ്ഥലത്തെത്തും. അവിടെ എത്തുമ്പോൾ തന്നെ തണുപ്പാണ്. അവിടെ മരത്തിൻ്റെ മുകളിൽ രാത്രി മഞ്ഞുകട്ടകൾ വീഴും. അവിടെ നമ്മൾ ഈ ഭവാനി നദിയില്ലേ, നമ്മളെ മണ്ണാർക്കാട് അട്ടപ്പാടി കൂടി പോകുമ്പോൾ നമ്മളെ ഭവാനി നദി ഉണ്ടല്ലോ, ആ ഭവാനി നദിയുടെ ഉത്ഭവ സ്ഥലമാണ്. ആ ഭവാനി നദി ഉത്ഭവിക്കുന്നത് എങ്ങനെയാണ്? ഭവാനി നദീനെ ചാടി കടന്ന ആളാണ് ഞാൻ. ഗൈഡ് പറയണു, ഇപ്പം ഈ കടന്ന ചാലില്ലേ, ഇതാണ് ഭവാനി. അത് അവിടുന്ന് ഒരു നീർച്ചാലായിട്ടാണ് ഉത്ഭവിക്കുന്നത്. ഒരു ഓവുപാലുണ്ട് അവിടെ, അതിൻ്റെ അടിയിൽ കൂടിയാണ് ഈ സാധനം വരണത്. അത്ഭുതം തോന്നും നമുക്ക്. എന്നിട്ട് അത് സൈലൻ്റ് വാലി കാട്ടിയിൽ കിടക്കുകയാണ് കേരളത്തേക്ക്, പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ഗ്യാപ്പിലൂടെ. അതാണ് ഭവാനി നദിയിൽ അവർക്കുള്ള അവകാശവാദം. അവരെ നാട്ടിൽ നിന്ന് ഉണ്ടാവുന്ന സാധനമാണ്, കുറച്ച് നേരം ഓടുന്നത് കേരളത്തിൽ കൂടിയെന്ന് മാത്രം. അപ്പം ആ ഭവാനി നദി നമ്മൾ ചാടി കടക്കും. എന്നിട്ടും കുറേ മുന്നോട്ട് പോയാൽ റിസർവയറുകളാണ്, റിസർവയറുകൾ പറ്റി കിടക്കുന്നുണ്ടാവും, ചിലതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിൽ ഈ കേഴകളൊക്കെ ഇല്ലേ, പശുക്കൾ മേയണ പോലെ മേയുണ്ടാവും. വഴി തരില്ല നമുക്ക്. നമ്മളിവിടുന്ന് ജീപ്പ് വിളിച്ചിട്ടേ പോകട്ടോ, നമ്മളെ വണ്ടി സമ്മതിക്കില്ല. അവരുടെ ഡ്രൈവറാണ്, അവലാഞ്ചി ചെന്നിട്ട് അവരുടെ ഡ്രൈവർ നമ്മൾ ഫീസ് അടച്ച ഒരു ജീപ്പായിട്ട് വരിക. അതിൽ അഞ്ചാറ് ആൾക്കാർ നമുക്ക് അപരിചിതരായിട്ട് ഷെയർ ചെയ്യാം, കാരണം ടിക്കറ്റ് ബൂത്തിൽ ഇരിക്കുന്നുണ്ടാവും ആൾ തികയാഞ്ഞിട്ട്. അപ്പോൾ അവർ രണ്ടാളെയും നമ്മൾ കൂട്ടാം. അപ്പോൾ ഈ ഡ്രൈവർക്ക് ഇത് പരിചയമാണ്. ആ ഡ്രൈവർ കൈകൊണ്ടൊക്കെ ഈ കേഴയുടെ ചന്തി പിടിച്ച് തള്ളലാ, മാറി തരില്ല. അങ്ങനെയാണ്, അത് ചിലപ്പോൾ ആനയായിരിക്കും, കേഴ മാത്രമല്ല, ചിലപ്പോൾ ആന റോഡിലുണ്ടാവും. ഭയങ്കര പ്രത്യേക സ്ഥലമാണ്. അവിടെ ഒരു താമസിക്കാനുള്ള ഒരു റിസോർട്ട് ഉണ്ട്, പക്ഷേ ഭയങ്കര കോസ്റ്റ്ലി എന്നാണ് പറയണത്. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഈ അവിലാഞ്ചി, മഞ്ചൂര്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ കോത്തഗിരി, കോത്തഗിരിയിൽ നമ്മൾ, കോത്തഗിരി ഏറ്റവും ഉയർന്നുള്ള സ്ഥലമാണ്, ഊട്ടിയിലെ ഏറ്റവും ഉയർന്നുള്ള സ്ഥലമാണ് കോത്തഗിരി. കോത്തഗിരിക്ക് രണ്ട് വഴികളുണ്ട്. ഒന്നാമത്തെ വഴി നമ്മുടെ ബൊട്ടാനിക്കൽ ഗാർഡനിലെ കാർ പാർക്കിംഗ് ഉണ്ടല്ലോ, അതിലൂടെ പോയാൽ നമ്മൾ കോത്തഗിരിക്ക് എത്തും. അതല്ലെങ്കിൽ ഊട്ടിയിൽ ചെർണിഹാം സർക്കിളിൽ നിന്നുണ്ടോന്നുണ്ട്, കൊമേഴ്ഷ്യൽ റോഡിൻ്റെ അവിടെ, ആ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞാലും നമുക്ക് പിന്നെ കോത്തഗിരിക്ക് പോവാം. ഈ കോത്തഗിരി ടൗണിൽ എത്തുന്നതിന് മുമ്പാണ് ഡൊഡ്ഡാപേട്ട.
3: നമ്മളൊരു സാഹസികമായ യാത്രയിലായിരുന്നു, ഇപ്പോഴത്തെ ട്രെൻഡായ മസിനഗുഡി വഴി ഊട്ടിയിലേക്ക്. ഊട്ടി ഒരുപാട് തവണ സന്ദർശിച്ച എം ഹരിദാസിൽ നിന്നാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊട്ടിയിലെ പതിവ് കാഴ്ചകളല്ലാത്ത ചില ഇടങ്ങൾ കൂടിയുണ്ട്, നമുക്കത് കേൾക്കാം, ആസ്വദിക്കാം അടുത്ത എപ്പിസോഡിൽ.
1: അപ്പോൾ മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് എന്ന ആ ഒരു യാത്രയുടെ കാര്യങ്ങളാണ് എം ഹരിദാസ് സാറ് നമ്മളുമായി ഈ ദൃശ്യം പ്രോഗ്രാമിലൂടെ പങ്കുവച്ചത്.
0: പിന്നെ നമുക്ക് ഇൻഷാല്ലാ ഈ ഒരു സമയത്ത് നമ്മുടെ പീസ്ലുഡേൻ്റെ ഒരുപാട് നൂറുകണക്കിന് പ്രോഗ്രാമുകളുടെ കൂട്ടത്തിൽ നമ്മളെ ശ്രോതാക്കൾ കേൾക്കാത്ത പലതും ഉണ്ടാകാം. സമകാലികം പ്രോഗ്രാമിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. സമകാലികം സാധാരണ ശനി വൈകുന്നേരം 4:10 പിന്നെ 24 റിവൈൻഡിലാണ് ഉണ്ടാവാറുള്ളത്.
5: സാധാരണ സമകാലിക പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളിലാണ് ഹബീബ് റഹ്മാൻ കൊടുവള്ളി രചിക്കുന്ന ലേഖനങ്ങളെ അബ്ദുസ്സമദ് കല്ലടിക്കോട്ട് ശബ്ദത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നൊരു പ്രോഗ്രാമാണ് സമകാലികം എന്ന് പറയുന്നത്.
6: പരസ്പര സഹകരണം ശീലമാക്കൂ, മാനുഷിക ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കൂ. എഴുത്ത് ഹബീബ് റഹ്മാൻ, കരുവൻപൊയിൽ. മനുഷ്യർ സാമൂഹ്യ ജീവികളാണ്. പരസ്പരം കൊണ്ടും കൊടുത്തും സേവിച്ചും സ്നേഹിച്ചും സഹകരിച്ചും മാത്രമേ അവർക്ക് ജീവിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ അങ്ങനെയാണ് ജീവിക്കേണ്ടത്. മനുഷ്യാരംഭം മുതൽ തന്നെ അവർ കുടുംബമായും കൂട്ടമായും കൂട്ടായ്മയുമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പരസ്പര സഹായ സഹകരണങ്ങളില്ലാതെ വ്യക്തികൾക്ക് ഒറ്റയ്ക്കായി ജീവിക്കുക എന്നത് അസാധ്യമാണ്. ആരും സമ്പൂർണരല്ലാത്തതുകൊണ്ടും സ്വയം പര്യാപ്തരല്ലാത്തതുകൊണ്ടും സന്തോഷകരവും ആനന്ദകരവുമായ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് പരസ്പര സഹകരണം കൂടിയേ തീരൂ. മാത്രമല്ല, ജീവിതത്തിൽ ബാധിച്ചേക്കാവുന്ന രോഗ അപകട ദുരന്താവസ്ഥകളിൽ പരസ്പരം താങ്ങും തണലുമാകാൻ കഴിഞ്ഞെങ്കിലേ ജീവിതം മുന്നോട്ടു പോകൂ. മാനുഷിക പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെ ആദരിക്കുന്നതിനും ലോകമെമ്പാടുമുള്ള പ്രതിസന്ധികളിൽ സഹായത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമായി 19 നടക്കുന്ന വാർഷിക ആചരണമാണ് ലോകമാനുഷിക ദിനം. ഭയാനകമായ പ്രതിബന്ധങ്ങളും അപകടങ്ങളും ഉണ്ടായിരുന്നിട്ടും സഹായം ആവശ്യമുള്ളവർക്ക് സധൈര്യം സഹായം നൽകുന്ന വ്യക്തികളുടെ അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തിൻ്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം. ചുരുക്കത്തിൽ, പ്രതിസന്ധികൾക്കും വെല്ലുവിളികൾക്കുമിടയിലും അതിജീവനത്തിനും ക്ഷേമത്തിനും ബഹുമാനത്തിനും വേണ്ടി ലോകമെമ്പാടുമുള്ള സഖ്യകക്ഷികളെ പ്രചോദിപ്പിക്കുന്നതിനാണ് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഈ ദിനം ആചരിക്കുന്നത്. മാനുഷിക പ്രവർത്തകരുടെ പ്രവർത്തനത്തിന് നന്ദിയും അഭിനന്ദനവും പ്രകടിപ്പിക്കുക, ലോകമെമ്പാടുമുള്ള ദുർബല സമൂഹങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് അവബോധം വളർത്തുക, മാനുഷിക സംഘടനകൾക്കും സംരംഭങ്ങൾക്കും പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വാദിക്കുക, മാനുഷിക ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ നടപടിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ലോകമാനുഷിക ദിനം ഒരു സുപ്രധാന അവസരമാണ് നൽകുന്നത്. അത് സന്നദ്ധ പ്രവർത്തനത്തിലൂടെയോ സംഭാവനകളിലൂടെയോ അല്ലെങ്കിൽ അവബോധം വളർത്തുന്നതിലൂടെയോ ആകാം. 2003 August 19 ഇറാഖിലെ ബാഗ്ദാദ് കനാൽ ഹോട്ടലിൽ നടന്ന ദാരുണമായ ബോംബാക്രമണത്തിൽ ഇറാഖിനായുള്ള UN സെക്രട്ടറി ജനറലിൻ്റെ പ്രത്യേക പ്രതിനിധി സെർജിയോ വിയേര ഡി മെല്ലോ ഉൾപ്പെടെ 22 മാനുഷിക സഹായ പ്രവർത്തകരുടെ ജീവൻ അപഹരിക്കപ്പെട്ടു. ഈ സംഭവത്തിന്റെ സ്മരണയ്ക്കായി 5 വർഷത്തിനു ശേഷം ഐക്യരാഷ്ട്ര പൊതുസഭയാണ് ഓഗസ്റ്റ് 19 ലോകമാനുഷിക ദിനമായി പ്രഖ്യാപിച്ചത്. ഫലസ്തീനിലും ഇറാനിലും മറ്റിതര സംഘർഷ മേഖലകളിലും ഇത്തരം സഹായ സംഘങ്ങളും സന്നദ്ധ പ്രവർത്തകരും മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക വക്താക്കൾ വരെ നിഷ്കരുണം കൊല്ലപ്പെടുന്ന അതീവ ദുഃഖകരമായ സന്ദർഭത്തിലാണ് ഈ ദിനം വരുന്നത് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. പ്രയാസങ്ങളാലും പ്രതിസന്ധികളാലും കഷ്ടപ്പെടുന്ന വ്യക്തികളുടെയും സമൂഹത്തിന്റെയും പ്രദേശത്തിന്റെയുമൊക്കെ ക്ഷേമത്തിനും അന്തസ്സിനും അതിജീവനത്തിനും വേണ്ടി വാദിക്കാനും പ്രവർത്തിക്കാനും നാം സന്നദ്ധരാകേണ്ടതുണ്ട്. മാത്രമല്ല, അതിന് സന്നദ്ധരാകുന്ന വ്യക്തികളെയും കൂട്ടങ്ങളെയും സഹായിക്കാനും പരിഗണിക്കാനും അത്തരം ഉയർന്ന മാനുഷിക മൂല്യങ്ങൾ സ്വാംശീകരിക്കാനും നാം തയ്യാറാകേണ്ടതുണ്ട്. കേരളീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മാനുഷിക സന്നദ്ധഭാവത്തിന്റെ ഏറ്റവും ഉയർന്ന സന്ദർഭമായിരുന്നു വയനാട് ദുരന്തഭൂമിയിൽ നാം കണ്ടത്. മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലുണ്ടായ സമയം മുതൽ അവിടേക്ക് സന്നദ്ധ പ്രവർത്തകരുടെയും സഹായ ഹസ്തങ്ങളുടെയും പ്രവാഹമൊക്കെ ഈ മാനുഷിക മൂല്യങ്ങളുടെ അടയാളപ്പെടുത്തലാണ്. അമ്മമാർ നഷ്ടപ്പെട്ട കരയുന്ന കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ തയ്യാറാണെന്നറിയിക്കുന്ന സ്നേഹസമ്പന്നരായ യുവതികളും വനാന്തരങ്ങളിൽ അഴുകിയ ജഡങ്ങൾക്കരികെ കാവൽ നിൽക്കുകയും ആ മനുഷ്യജഡങ്ങളെപ്പോലും ഹിംസ്രജന്തുക്കളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തകരും അഴുകിയ ദുർഗന്ധം വമിക്കുന്ന ജഡങ്ങൾ പോലും അതീവ ശ്രദ്ധയോടും പവിത്രതയോടും കൂടി പരിപാലിക്കുന്ന ശവസംസ്കാര പ്രവർത്തനവുമൊക്കെ ഇത്തരം മാനുഷിക ഗുണങ്ങളുടെ മകുടോദാഹരണമാണല്ലോ. മാനുഷിക പ്രതിസന്ധികൾ ഒരു വ്യക്തിക്കോ സംഘടനയ്ക്കോ സമൂഹത്തിനോ എന്തിനോ ഒരു രാജ്യത്തിന് പോലുമോ പരിഹരിക്കാൻ കഴിഞ്ഞെന്നു വരില്ല. വ്യക്തികളും സംഘങ്ങളും സന്നദ്ധ സംഘടനകളും ബിസിനസ്സുകാരും ഉദ്യോഗസ്ഥരും സർക്കാരുമൊക്കെ ഒന്നിച്ചുള്ള കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ പല പ്രതിസന്ധികളും തരണം ചെയ്യാൻ കഴിയൂ. അടുത്തകാലത്തായി പ്രകൃതിപരമോ മനുഷ്യനിർമ്മിതമോ ആയ ദുരന്തങ്ങളും പ്രതിബന്ധങ്ങളുമൊക്കെ കൂടി വരുന്നതായും നാം കാണുന്നു. ഇവയൊന്നും പലപ്പോഴും ഒരു രാജ്യത്തിന് പോലും നേരിടാൻ കഴിയുന്നതല്ല. അതിനാൽ തന്നെ രാജ്യങ്ങളും അന്താരാഷ്ട്ര ഏജൻസികളും പരസ്പരം സഹായിച്ചും സഹകരിച്ചുമാണ് പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടി മാത്രമായി ലോകത്തുടനീളം ഒട്ടനവധി സന്നദ്ധ സംഘടനകളും ഏജൻസികളും പ്രവർത്തിക്കുന്നുണ്ട്. ഏതാനും വർഷം മുമ്പ് വന്ന കോവിഡ് പാൻഡമിക് സമയത്താണ് ഈ മാനുഷിക മാനവിക മുഖം നമുക്കേറ്റവും കൂടുതൽ ദൃശ്യമായത്. ഒരു വശത്ത് മുഴുവൻ മനുഷ്യരാശിയും കോവിഡിന്റെ പിടിയിലമരുന്നു. ഭൂരിപക്ഷം ആളുകളും ബേജാറും വെപ്രാളവുമായി സ്വന്തത്തിലേക്കും വീടകങ്ങളിലേക്കും ചുരുങ്ങുന്നു. അപ്പോൾ മറ്റു ചില ചുരുക്കം ചില സ്വന്തം ജീവിതത്തെക്കുറിച്ച് ശ്രദ്ധിക്കാതെ മറ്റുള്ളവർക്കായി പോരാടുകയും ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്യുന്നു. ധീരരായ ഡോക്ടർമാരും നേഴ്സുമാരുമടക്കം ധാരാളം ആരോഗ്യ പ്രവർത്തകരും മറ്റു സന്നദ്ധ പ്രവർത്തകരും എത്രായിരം ആളുകളുടെ ജീവനാണ് രക്ഷിച്ചത്. വിശിഷ്യ മനുഷ്യത്വത്തെ പരമോന്നതമായി കണക്കാക്കുകയും ഇരകളെ സാധ്യമായ എല്ലാ വിധത്തിലും സഹായിക്കുകയും ചെയ്ത അവരുമായി യാതൊരു ബന്ധവുമില്ലാത്ത അസാധാരണമായ ആളുകൾ. ഭൂകമ്പങ്ങളും പ്രളയങ്ങളും കൊടുങ്കാറ്റും ഉരുൾപൊട്ടലും യുദ്ധങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരം ആളുകൾ രംഗത്തെത്തുന്നു. അവർ നമ്മെ അതിശയിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രകൃതിയുടെ ക്രോധം എപ്പോൾ എവിടെ എങ്ങനെ പൊടുന്നനെ പൊട്ടിപ്പുറപ്പെടും എന്നത് മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല. അപ്പോൾ നമുക്ക് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ അത് മനുഷ്യത്വത്തിന്റെ കടമ നിറവേറ്റുക എന്നത് മാത്രമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം ദുരന്തങ്ങൾ എവിടെയെങ്കിലും പൊട്ടിപ്പുറപ്പെടുമ്പോൾ തന്നെ എല്ലാ നിയന്ത്രണങ്ങളും പരിധികളും മറികടന്ന് മനുഷ്യർക്ക് മാത്രമല്ല ബുദ്ധിമുട്ടിലായ മൃഗങ്ങൾക്കും പക്ഷികൾക്കും വരെ ശരിയായ സഹായം നൽകേണ്ടത് നമ്മുടെ കടമയായി മാറുന്നത്. അത്തരം പ്രവൃത്തികളിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷമാണ് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സന്തോഷം.
5: നമ്മളിപ്പോൾ കേട്ടത് സമകാലികം.

0: നമ്മൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. നമ്മുടെ ലൈഫിൽ ഒരുപാട് സങ്കടങ്ങൾ നമ്മൾ ഉള്ള ആളുകളാണ്. അത് ചില ആളുകൾക്കെങ്കിലും അത് ഇറക്കി വെക്കാൻ ഒരു ഇടമില്ലാത്തത് കൊണ്ട് സങ്കടങ്ങളുടെ ആഴങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കുടുംബ ജീവിത നയിക്കുന്ന ഒട്ടനവധി ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. മാത്രം ആളുകൾക്ക് ഏറെ സമാശ്വാസം നൽകുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ്
1: സ്നേഹക്കൂട് എന്ന് പറയുന്നത്. വളരെ കുടുംബങ്ങൾക്ക് ആശ്വാസമേകുന്ന പ്രോഗ്രാമാണ് സ്നേഹക്കൂട്. അപ്പോൾ ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ഉള്ളത് പീസ് റേഡിയോ സിഇഒ ഹാരിസ് ബിൻ സലീം, ഒപ്പം ഹനീഫ വണ്ടൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹാബിഹി അജ്മാഇൻ. അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മുടെ കൂടെ പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മുടെ കൂടെയുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമെല്ലാം നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറായ 9544 845 840 നമ്പറിലേക്കും പീസ് റേഡിയോ ഫീഡ്ബാക്കിലേക്കും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള, നിങ്ങളുടെ പ്രയാസങ്ങൾക്കുള്ള മറുപടികൾ എല്ലാ ചൊവ്വാഴ്ചയും 8:45 മുതൽ 9:30 വരെ നടക്കുന്ന ഈ സെഷനിൽ എടുക്കുന്നതാണ്. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളെടുത്ത ഒരു ചോദ്യത്തിൻ്റെ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം ഗൾഫിലാണ്, ഭാര്യയ്ക്ക് നാട്ടിൽ ജോലിയുണ്ട്. അതുപോലെ തന്നെ വ്യക്തമായി ഒരു അവിഹിതം നടന്നതൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇനി അദ്ദേഹം ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരാളെ ഞാൻ കൊണ്ടു നടക്കണോ? ഇനിയും ആവർത്തിക്കാതിരിക്കുകയില്ലല്ലോ. പിന്നെ അവൾക്കാണെങ്കിൽ ദീന് പറഞ്ഞു കൊടുത്താൽ അത് അവൾക്ക് മനസ്സിലാവില്ല. താൻ തോന്നിയായി അത് തന്നിഷ്ടപ്രകാരമാണ് അവൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇനിയും ആ ബന്ധം മുന്നോട്ട് പോകുന്നതാണോ ശരി ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ്.
3: അല്ലേ, ഒരു അവിഹിതം സംഭവിച്ചിട്ടുണ്ട് എന്ന് അയാൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ഭാര്യനെ വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. അയാൾക്ക് അവളെ വിവാഹമോചനം നടത്താനുള്ള ഒരു മാന്യമായ കാരണമാണത്. അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇപ്പോൾ അവൾ ദീനിയായ നിലക്ക് ഇപ്പോൾ ഇയാളെ സ്വീകരിക്കൂല, മാറ്റങ്ങളുണ്ടാവില്ല, ഇത് വീണ്ടും ആവർത്തിക്കപ്പെടും, അയാൾക്ക് അതിനെപ്പറ്റി സംശയങ്ങളും കാര്യങ്ങളുമാണ്, ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല, എൻ്റെ ദാമ്പത്യം അവളുമായിട്ട് വിജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല എന്നൊക്കെ ബോധ്യമുണ്ടെങ്കിൽ അയാൾക്ക് മാറി നിൽക്കാം. പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ എന്താ പറയുകയെന്ന് വിചാരിച്ചാൽ, ജീവിതം കൂടെ അവസാനിപ്പിക്കലാണ്, ഡൈവേഴ്സാണ് ആത്യന്തികമായൊരു പരിഹാരം എന്നല്ലല്ലോ നമ്മൾ പറയുക. അത് അവസാനത്തെ പരിഹാരമാണ്. അപ്പോൾ ഒന്നിച്ചിത്രകാലം ജീവിച്ച് മക്കളും കുട്ടികളൊക്കെ ഉള്ള സ്ഥിതിക്ക് എന്ത് ചെയ്യാണ്? ഒരു തെറ്റ് സംഭവിച്ച ഒരാളെ തിരിച്ചു കൊണ്ടുവരാൻ, തെറ്റ് സംഭവിക്കുമ്പോൾ അതിൽ കുറ്റബോധമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്? തിരിച്ചു കൊണ്ടുവരാൻ നല്ലൊരു ചാൻസാണ്. അങ്ങനെ സാധ്യമാകുമെങ്കിൽ അങ്ങനെ ചെയ്യുമെന്നാണ് പറയണത്. കാരണം അത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഇത് ഡൈവേഴ്സാണ് ഏറ്റവും നല്ല പരിഹാരം എന്ന് പറഞ്ഞാൽ, നാളെ ഇപ്പോൾ ഡൈവേഴ്സ് കഴിഞ്ഞാൽ ഇവർ കുറേ കാലം ജീവിച്ചതാണ്. ഇനിയിപ്പോൾ അയാൾക്ക് ഡൈവേഴ്സിന് ശേഷം മക്കളും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ വരാനുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ചോദിക്കും, അന്നിപ്പോൾ അങ്ങനെ ഡൈവേഴ്സാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഡൈവേഴ്സ് ചെയ്തു എന്ന് പറയും. അപ്പോൾ നമ്മളെപ്പോഴും മറുപടി പറയുമ്പോൾ എങ്ങനെ പറയാം? നിങ്ങൾക്ക് ഒത്തുപോകാൻ വല്ല സാധ്യതകളും ഉണ്ടെങ്കിൽ, ഇസ്ലാമികമായി ഇപ്പോൾ അവരടുത്തൊരു വ്യഭിചാരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇസ്ലാമികമായി അവർക്ക് അവൾ തൗബ ചെയ്ത് മടങ്ങി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഭാര്യ ഭർത്താക്കന്മാരായി മുന്നോട്ട് പോകാൻ ശരഈൽ പ്രശ്നങ്ങളില്ല. എന്നാൽ എന്ത് ചെയ്യാണ്? അയാൾക്ക് മാനസികമായിട്ട് അവൾ ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ ഒഴിവാക്കുന്നതിന് ഒരു പ്രയാസവുമില്ല എന്നതാണല്ലോ നമ്മൾ മറുപടി പറയാം. അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.
2: മറ്റൊരു ചോദ്യമുള്ളത്, സഹോദരനാണ്, ജ്യേഷ്ഠൻ്റെ ഭാര്യമാരും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും പിന്നെ ഉമ്മയുമായിട്ടുള്ള അമ്മായിമ്മയുമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ വീട്ടിലൊന്നും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, ചെറിയ പണക്കങ്ങളുണ്ടാവും. എന്നാൽ ഇവരോട് ഒറ്റക്കൊറ്റക്ക് സംസാരിക്കുമ്പോൾ ന്യായം ഭാര്യൻ്റെ അടുത്താണ്, ഉമ്മാനോട് ഒറ്റക്ക് സംസാരിക്കുമ്പോൾ ന്യായം ഉമ്മാൻ്റെ അടുത്താണ്. പക്ഷെ കൂട്ടിയിരുന്ന് സംസാരിക്കുമ്പോൾ പ്രശ്നമാകണം. അപ്പോൾ നിരന്തരം വീട്ടിലെന്താണ് ബഹളങ്ങളുണ്ടാകുന്നു. ഇയാളുടെ ഭാര്യ അത് മുത്തച്ചിയോട് ചെന്ന് പറയുന്നു, അവർ മറ്റവർ ഷെയർ ചെയ്യുന്നു, ഇങ്ങനെ അത് ഉമ്മയുമായി കണക്ട് ചെയ്യുന്നു. ചോദിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഞങ്ങളാരൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഇങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പിന്നെ ജ്യേഷ്ഠന്മാരാണെങ്കിൽ ഉമ്മയുടെ സൈഡ് മാത്രമേ നിൽക്കുള്ളൂ. ഇദ്ദേഹം ചോദ്യം ചോദിച്ച വ്യക്തി ഉമ്മയുടേതും രണ്ടാളതും കേൾക്കും. ന്യായം എവിടെയാണെങ്കിൽ അദ്ദേഹം അതിന് പ്രതികരിക്കും. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിൽ ഒരു ടീച്ചറാണ്, മദ്രസ ടീച്ചറാണ്, ഇപ്പോൾ വേറെന്തോ കോഴ്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അവർ ഇതുപോലെ മറുപടി എന്തെങ്കിലുമൊക്കെ പറയാം. ഇയാൾ പിന്നെ മാന്യമായിട്ട് ഉമ്മയോട് നന്നായി പെരുമാറിക്കൂടെങ്കിൽ ചോദിക്കുമ്പോൾ എനിക്കും ഇസ്ലാമിക വിദ്യക്കാരങ്ങളിൽ നീതിയുടെ പക്ഷത്ത് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ എന്ത് ചെയ്യും? അത് പറഞ്ഞ് പിന്നെ അയാളെ ഇരുത്തും. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ്.
3: ഇതെന്ന് പറഞ്ഞാൽ എന്താന്ന് വിചാരിച്ചാൽ, നമ്മളിതിന് പരിഹാരം ഉണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് ഈ പരിപാടികളെ ഇദ്ദേഹം ഇതിനെ കൈകാര്യം ചെയ്യുമ്പോഴാണ് ഇതിലുള്ളൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. സത്യത്തിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അതായത്, നമ്മൾ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന സ്ത്രീകളും അതേപോലെ തന്നെ നമ്മുടെ ഉമ്മയും തമ്മിൽ ഒത്തുപോവുക എന്നുള്ളത് എന്തിയാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ബുദ്ധിമുട്ട് ഏറ്റവും അധികം ബാധിക്കാരായിരിക്കും ഭർത്താവിനെ തന്നെ ബാധിക്കുക. കാരണം നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ട് നമ്മളെ പെൺകുട്ടിയൊക്കെ ഭാര്യമാർക്ക് വിഷമമില്ലാതെ കൊണ്ടുപോകേണ്ടത് നമ്മളെ കടമയാണ്. എന്നാൽ ഉമ്മ പറഞ്ഞാൽ ഭാര്യ വരുന്നതിന് മുന്നേ നമ്മളെ കൂടെയുള്ള നമുക്ക് ഏറ്റവും ബാധ്യതയുള്ള ആളാണ്. അപ്പോൾ ആ ഉമ്മനെ നമുക്ക് വെറുപ്പിക്കാൻ പറ്റൂല. അപ്പോൾ ഭാര്യ ഉമ്മയും മാനസികമായ ഒരു സ്വരച്ചേർച്ചയിൽ പോകുന്നില്ലെങ്കിൽ അതെന്തായാലും ഇയാളെ ബാധിക്കും. എന്തുകൊണ്ടാണ് ആ സ്വരച്ചേർച്ച ഇല്ലാതാവുന്നത്? അതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഈ ഉമ്മ എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ എന്തു ചെയ്തു, ഉമ്മ ഭർത്താവിനൊരു ഉമ്മ ഉള്ളതുകൊണ്ട് എന്തു ചെയ്തു, ആ ഉമ്മനെ പരിചരിക്കാനും കൂടെ നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. സത്യത്തിൽ അവരെ മനസ്സിൽ ആരുണ്ടാവില്ല, അവരുടെ കുടുംബത്തിൻ്റെ ചിത്രത്തിൽ ആരുണ്ടാവില്ല, ഒരു ഭർത്താവിൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ ഇവർക്ക് ഭർത്താവിനേറ്റ് സുഖമായിട്ട് മുന്നോട്ട് പോകാനും സ്വതന്ത്രമായി ജീവിക്കാനൊക്കെ എപ്പോഴും ഉമ്മ എന്തായിരിക്കും, ഒരു തടസ്സമായിരിക്കും. അപ്പോൾ ആ ഉമ്മനെ എങ്ങനെ ഉൾക്കൊള്ളുക അവർ? നേരെ മറിച്ച് അതിന് സപ്പോർട്ടായിട്ട് പൂർണ്ണമായിട്ട് മോൻ്റെ ഭാര്യ അല്ലേ, ഓളിവിടെ വന്നതല്ലേ, അതുകൊണ്ട് പരമാവധി എന്തു ചെയ്യുക, അവളൊരു ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ, നമ്മളെന്തിനാ അവരെ ശല്യപ്പെടുത്താൻ പോകുന്നു എന്നൊരു മനോഭാവത്തിൽ നിൽക്കുന്ന ഒരു ഉമ്മനെ മാത്രമേ എന്തു ചെയ്യാൻ പറ്റുള്ളൂ, ഈ മരുമകൾക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഉമ്മനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വിചാരിച്ചാൽ ഈ മകനോടുള്ളൊരു സ്നേഹം ഉണ്ടാവുമല്ലോ എപ്പോഴും, പ്രത്യേകിച്ച് ചെറിയ മക്കളാകുമ്പോൾ ഒരു ഭയങ്കര. അപ്പോൾ ആ മകനെ ഇപ്പം എനിക്ക് കിട്ടണില്ല എന്നല്ല, ഇപ്പോൾ ഇവള് വന്നതോടുകൂടെ എന്ത് ചെയ്തു വെച്ചാൽ ഓല് രണ്ടാളുമാണ് ഇപ്പോൾ എല്ലാ പരിപാടിയും. മറ്റത് ഇന്നെ കൊണ്ടടക്കാൻ ഓനുണ്ടായിരുന്നു, എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു, കല്യാണം കഴിച്ചപ്പോൾ അവനെന്തില്ല, ഇന്നെ നോക്കാൻ നേരമില്ല. അപ്പോൾ ഇവള് വന്നത് എൻ്റെ സ്വൈര ജീവിതത്തിനൊരു തടസ്സമായി എന്നാണ് ആര് വിശ്വസിക്കണത്? പിന്നെ ഉമ്മ എങ്ങനെ ഇവരെ ഉൾക്കൊള്ളുക? അപ്പോൾ ഇവള് ഉമ്മനെ ഉൾക്കൊള്ളൂല, ഉമ്മ അവളെ ഉൾക്കൊള്ളൂല, മനസ്സിലായി? പക്ഷേ രണ്ടുപേരും എന്താ പറയുള്ളൂ, ഞങ്ങളങ്ങനെ ഒരു കച്ചറി ഉണ്ടാക്കണില്ല, പ്രശ്നം ഉണ്ടാക്കണില്ല, എൻ്റെ ഭാഗത്ത് ഞാൻ അങ്ങനെയാണ് ഓരോരുത്തരും വിശ്വസിക്കണത്, ഞാൻ പോകുന്നത് നല്ലൊരു നിലപാടിലാണെന്ന് രണ്ട് അതവർ പറയുകയും ചെയ്യും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാവുന്നത്, രണ്ടാളും നല്ല നിലക്ക് പോകുമ്പോൾ അപ്പോൾ പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആരുടെയൊക്കെയോ സമീപനങ്ങളിൽ തെറ്റായ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇവരെ യോജിപ്പിക്കാനും മസ്ലഹത്താക്കാനും നടക്കുന്നതിൽ വലിയൊരു കാര്യമല്ല. ഇയാൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് വൈഫിന് കുറച്ച് വിഷമങ്ങളുണ്ട്. അപ്പോൾ അത് ഇയാളോട് വന്ന് പറയുമ്പോൾ എന്തു ചെയ്യുക, അത് മെല്ലെ ഞാനെന്താ ചെയ്യണു എന്നൊന്നും പറയാതെ എന്തു ചെയ്യുക, അവളവളെ വിഷമം പറയണത് കേൾക്കുക. അപ്പോൾ അവൾക്കൊരു സമാധാനം കിട്ടും, മനസ്സിലായി? പരമാവധി അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 100% അവളെ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നതെന്ന് തോന്നിക്കുന്ന രൂപത്തിൽ എന്തു ചെയ്യുക, അങ്ങനെ തന്നെയാണല്ലോ പറയാം. ഉമ്മനോട് പറയുമ്പോൾ എന്താണ്, ഉമ്മ അവളെപ്പറ്റി എന്തെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ എന്തു ചെയ്യുക, നമ്മൾ ഇതൊക്കെ കേൾക്കുക. ഉമ്മനെ അവൾ ഉപദ്രവിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് വിഷമമുണ്ട് സങ്കടമുണ്ട് എന്നുള്ള നിലയ്ക്ക് നമ്മൾ നിൽക്കുക, അത്രേ നമുക്ക് പറ്റുള്ളൂ. ഉമ്മനെ ഉപദേശിക്കാൻ പോകണ്ട, വൈഫിനെ ഉപദേശിക്കാൻ പോകണ്ട, രണ്ടാളും രണ്ടാളും നിലപാട്ട് മുന്നോട്ട് പോകട്ടെ. ഇനി രണ്ടാൾക്കും സ്വൈരമായിട്ട് പോകണമെങ്കിൽ രണ്ടാളും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. ഓർക്ക് സമാധാനമായിട്ട് പോകണമെങ്കിൽ ഓല ഏറ്റുമുട്ടി ജീവിക്കട്ടെ എന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. നമ്മളതിൻ്റെ ഇടയിൽ കടന്നങ്ങാട്ട് നമ്മളെ ജീവിതം നശിപ്പിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് മനസ്സിലാവുന്നത്.
2: സാധാരണ ഒരു സഹോദരിയുടെ ചോദ്യമാണ്, നിരന്തരമായി നമ്മുടെ ലൈവ് കൗൺസിലിൽ കേൾക്കുന്ന ഒരു ഉത്തരമാണ് നിങ്ങൾ സഹോദരിമാരെന്ത് ചെയ്യരുത്, ഭർത്താക്കന്മാരിൽ ചിലവിനും വാങ്ങണം, നിങ്ങൾ സ്വന്തമായി ചിലവഴിക്കരുത്, എന്താണെങ്കിലും അത് ഭർത്താക്കന്മാരിൽ തന്നെ വാങ്ങണം എന്ന് പലവട്ടം ആവർത്തിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ വാങ്ങും എന്നുള്ളത് കൂടി
3: എന്താ, അതിലൊരു തെറ്റിദ്ധാരണ ഉണ്ട്. അതായത് നമ്മളെന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഭാര്യൻ്റെ അടുത്ത് പണമുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിന് വേണ്ടി ചിലവഴിക്കാൻ പാടില്ലയെന്നോ, അല്ലെങ്കിൽ ഭർത്താവിനെ എല്ലാ ചിലവും പറഞ്ഞ് ബുദ്ധിമുട്ടിച്ച് നിർബന്ധിപ്പിക്കണമെന്നോ എന്നൊന്നും നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കണില്ല. അതായത് നമ്മളവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഭർത്താക്കന്മാർ പല ടൈപ്പാണ്. അതിൽ ചില ആൾക്കാർ എങ്ങനെയെന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും ഭാര്യ സ്വാഭാവികമായി ചെയ്യാൻ നിർബന്ധിതയാവും. ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ ഒരു പൈസയും കൊടുക്കണില്ലെങ്കിൽ കുട്ടികൾ പട്ടിണിയാകാതിരിക്കാൻ അവൾ എവിടെയെങ്കിലും വല്ല വീട്ടിലും പോയിട്ട് അടിച്ചോരിട്ടോ പാത്രം കഴുകിയിട്ടോ പൈസ ഉണ്ടാക്കും. അപ്പോൾ ഇത് ചില ആദായമായി കാണുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. എന്തു ചെയ്യുക, ഭാര്യമാരെയും മക്കളെയും കാര്യം തിരിഞ്ഞു നോക്കാതെ ഒരു നടക്കുക. ഇവൾ ഇവളെ വാപ്പാനത്ത് പോയിട്ടോ ഉമ്മാനത്ത് പോയിട്ടോ അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്തിട്ടോ ഓൺലൈനിൽ പിന്നെ കച്ചവടം ചെയ്തിട്ടോ ഒക്കെ പൈസ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ജീവിക്കാൻ പഠിപ്പിച്ചു കൊടുത്താൽ എന്താ അറിയോ, എല്ലാ കാലത്തും എല്ലാ ഉത്തരവാദിത്വവും ഈ പെണ്ണ് കൊണ്ടുനടക്കേണ്ടി വരും. അങ്ങനത്തെ ഭർത്താക്കന്മാരോടാണ് ഏത് സമീപനം, ഓലെടുത്തുനിന്ന് എന്തു ചെയ്യണം, അവർ ചിലവഴിക്കേണ്ട പൈസ അവരെത്തുനിന്ന് തന്നെ വാങ്ങണം. നമ്മളെടുത്ത് പൈസ ഉണ്ടെങ്കിൽ പോലും ഓലെടുത്തുനിന്ന് വാങ്ങാൻ ശ്രമിച്ചില്ലെങ്കിൽ അവർ മടിയന്മാരാവും, അലസന്മാരാവും, ജോലി ചെയ്യാത്തവരാവും, നിരുത്തരവാദപരമാകും. ഇത് നമ്മൾ പറയുമ്പോൾ ചില ആൾക്കാരെന്താ പറയുക, ഭാര്യൻ്റെ അടുത്ത് ശമ്പളം ഉണ്ടെങ്കിൽ ഭർത്താവിന് കൊടുക്കാൻ പറ്റില്ല, ഭർത്താവിന് വെറുതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ശമ്പളം ഷെയർ ചെയ്ത് പോകണ ആൾക്കാരുടെ അടുത്ത് വെറുതെ അങ്ങനത്തെ ഒക്കെ പറഞ്ഞ് കടവലടിയിൽ പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് ചോദിച്ചിട്ട് ഒരു കൂട്ടക്കാരി നമ്മളെടുത്ത് പോയി. നമ്മൾ ഈ ഇത്തരം ആളുകളെ നേരാക്കാനുള്ളൊരു വഴിയാണ് ആ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഭർത്താവിൽ നിന്ന് തൻ്റെ അവകാശങ്ങളും കാര്യങ്ങളും കിട്ടാതെ വരുന്നുണ്ട്, അതെങ്ങനെ വാങ്ങാം എന്നതിനെക്കുറിച്ചാണ് ചോദിക്കണം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങളടുത്ത് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലവാക്കേണ്ട എന്നല്ല പറയണത്, പക്ഷേ ഭർത്താവിനോട് എന്ത് ചെയ്യണം, നിങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ കുട്ടീൻ്റെ ഫീസ് കൊടുക്കാനായി, മദ്രസത്തെ ഫീസായി, പിന്നെ പോണ വണ്ടിക്ക് പൈസ കൊടുക്കാനായി, അല്ലെങ്കിൽ എന്താണ് ഇവിടെ മീനില്ല ഇറച്ചില്ല, അത് ആക്ച്വലി എന്താണോ ആ വീട്ടിൻ്റെ അവസ്ഥ അത് നമ്മൾ അയാളോട് പറയണം. അയാളോട് പറഞ്ഞിട്ട് അയാളതിനൊരു പരിഹാരവും കാണാതിരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു പരിഹാരത്തിലേക്ക് പോകേണ്ടത് എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, നല്ല നിലക്ക് ബന്ധപ്പെട്ട് നിന്നിട്ട് എന്ത് ചെയ്യാം, സ്നേഹത്തോടു കൂടെ ചോദിച്ച് വാങ്ങാൻ പറ്റും. എന്താണ് നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു സദക്ക കൊടുക്കണമെങ്കിലോ ഒരു വട്ടച്ചെലവ് നടക്കണമെങ്കിലോ ഒക്കെ നിങ്ങൾ എന്തെങ്കിലും തരണ്ടേ? അവിടെ നിങ്ങളെന്ത് ചെയ്യുക, ദിവസം കൂലിട്ടൊരാളാണെങ്കിൽ നിങ്ങൾ അതിനൊരു 100 rupees എനിക്ക് എല്ലാ ദിവസവും തരും, അല്ലെങ്കിൽ നിങ്ങളെ ശമ്പളം കിട്ടുമ്പോൾ എനിക്ക് എന്ത് ചെയ്യും, 1,000 rupees 2,000 rupees നിങ്ങളതിന് തരും എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ചോദിച്ചാൽ എന്ത് ചെയ്യും, ഒരുവിധം ഭർത്താക്കന്മാരൊക്കെ എന്ത് ചെയ്യും, അത് നൽകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു വരുമാനത്തിലെ സ്വയമായ ശ്രമങ്ങൾ നടത്തുന്നതിന് നമുക്ക് വിരോധമല്ല.
2: മറ്റൊരു സഹോദരിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. അവർ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, പക്ഷേ ഭർത്താവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുപോലെ അവർക്ക് 3 kids അദ്ദേഹം ഗൾഫിലാണ്, സഹോദരൻ്റെ വീട്ടിലാണ് താമസം. പക്ഷേ ഇവർക്ക് ചിലവിന് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്തില്ല, അവർ കൊടുക്കുന്നില്ല, കുട്ടികൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നില്ല. അപ്പോൾ ഇവരിങ്ങനെ ഒരു കയറില്ലാതെ കെട്ടിയിട്ടു എന്ന രൂപത്തിലാണ് അവരിപ്പോൾ ഉള്ളത്. അവർക്കാണെങ്കിൽ വേറെ എവിടെയും പോകാൻ സാധ്യതകളുമില്ല. ഒരു വേലക്കാരിയായിട്ടെങ്കിലും നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതിനും ഭർത്താവ് എന്ത് ചെയ്യുന്നില്ല, അവർ അതിനും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ അതൊന്ന് ഒഴിവായിട്ട് അങ്ങനെ പോകാൻ പറ്റുമോ, അവരുടെ അവസ്ഥ എന്താകും എന്നാണ് ചോദിക്കുന്നത്.
3: നമുക്കെന്താ ഇത്തരം ഒരു പിന്നെ ചോദ്യം കൊണ്ട് മാത്രം നമുക്ക് ഇങ്ങനത്തെ ഒരു ജീവിത പ്രതിസന്ധിക്ക് നമുക്കൊരു ഗൈഡൻസ് കൊടുക്കാൻ, ഒരു മറുപടി കൊടുക്കാൻ നമുക്കിപ്പോൾ ഈ ലൈവ് കൗൺസിൽ കൊണ്ട് മാത്രം പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഈ പറയുന്ന അവസ്ഥ ശരിയാണെങ്കിൽ ഈ സഹോദരി വല്ലാത്തൊരു ക്രൈസിസിലാണ് നിൽക്കുന്നത്. കാരണം ഇപ്പോൾ നിൽക്കണത് തന്നെ എന്താണല്ല, അവളുടെ വീട്ടിലോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലോ അല്ല, ഒരു അന്യ വീട്ടിലാണ് എന്ത് ഈ താമസം. ഇപ്പോൾ താമസിക്കാനൊരിടമില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. രണ്ടാമത്, ഈ ഭർത്താവിനെ ഒഴിവാക്കി തിരിച്ചു പോകാൻ അവർക്കൊരു സ്ഥലമല്ലേ, ഭർത്താവാണെങ്കിൽ അവരെ സംരക്ഷിക്കുന്നുമില്ല. ഒരു ജോലി ചെയ്ത് എന്തെങ്കിലും സമ്പാദിക്കാനും പറ്റാത്ത ഒരു ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ ഒരാ തതുറുഹകൽ മൊഹല്ലക്കാണല്ലേ, ഒരു കെട്ടിയിട്ട പോലെ ഇടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ രൂപമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ നമ്മളെന്ത് ചെയ്യണം, ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മളൊരിപ്പം മാനസിക ധൈര്യത്തോടു കൂടെ നമ്മൾ പെരുമാറണം. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയെക്കാളും പരിതാപകരമായൊരവസ്ഥയ്ക്ക് ഇനി പോകല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് നിലക്ക് പുറത്തു കടക്കാൻ ശ്രമിച്ചാലും അതൊക്കെ ഇതിനേക്കാളും മെച്ചപ്പെട്ട ജീവിതത്തിലേക്കായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഈ ഭർത്താവിനെ വേണ്ടെന്ന് വെച്ച് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാണ്, അത് ഉത്തരവാദിത്തപ്പെട്ട മഹൽ കമ്മിറ്റിയോടോ ബന്ധുക്കളോടോ ഒക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് താമസിക്കാനും അവരെ കുട്ടികളൊപ്പം ജീവിക്കാനും സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കും. ഒരു ഭർത്താവ് ഉണ്ടാകുമ്പോൾ അതൊന്നും കിട്ടൂലല്ലോ. അപ്പോൾ ഒന്ന് എന്ത് ചെയ്യുക, എന്തെങ്കിലും വഴി സാധ്യതകൾ അന്വേഷിച്ച് വെക്കാം. ഇയാൾ ഒരിക്കലും സമയം എനിക്കൊരു ജോലിയും താമസിക്കാനൊരു വാടകയ്ക്കൊരു വീടും സുരക്ഷിതമായി നിൽക്കാൻ പറ്റിയൊരു സ്ഥലവും ഒക്കെ കണ്ടെത്തിയിട്ട് എനിക്കും ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് തോന്നുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാം, പ്രഖ്യാപിച്ചിട്ട് ഇറങ്ങിപ്പോവുക. അല്ലാതെ നമ്മൾ ഒന്നും കാണാതെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പോകും തോന്നുമ്പോൾ ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യും, വരാനും തിരിച്ചെടുക്കാനും സഹകരിക്കാനൊക്കെ തയ്യാറാവും. ഇപ്പോൾ എവിടെയും പോകാൻ ഇവിടെ അല്ല, എന്ത് ചെയ്താലും അവൾ ഇവിടെ നിന്നോളും എന്നൊരു വിശ്വാസം ഇവരുടെ സാഹചര്യം വെച്ച് അയാൾക്കുണ്ട്. അവനാണ് അയാൾ തിരിഞ്ഞു നോക്കാതിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, എനിക്കൊരു നല്ല വഴി എന്താണെന്ന് ചിന്തിച്ച് അതിനൊഴിഞ്ഞു വേണമെങ്കിൽ നല്ല പരീക്ഷയ്ക്ക് എഴുതി നമുക്കൊരു ജോലിക്കുള്ള സാധ്യതകളൊക്കെ ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യുക.

0: ഫാമിലിയും ഒരുമിച്ച് അവർ പർച്ചേസിന് പോകും, ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും, അനിയൻ്റെ കുട്ടികളെ കളിപ്പിക്കും, ഇതൊക്കെ അവർ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇവർക്കത് വല്ലാത്ത പ്രശ്നമാണ്, കാരണം സ്വന്തം കുട്ടികളെ കളിപ്പിക്കുക അവർക്ക് അയാൾക്ക് അവസരമില്ല, അനിയൻ്റെ കുട്ടിയെ കളിപ്പിക്കുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ നിരന്തരമായി ഇവരിങ്ങനെ ശല്യപ്പെടുത്തിയപ്പോൾ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിസിറ്റിങ്ങിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും അവർ ഡിമാൻഡ് വെച്ചെന്ന് വെച്ചാൽ കൊണ്ടുപോകുമ്പോഴും അവിടെ താമസിക്കാൻ പറ്റില്ല, നമുക്ക് വേറെ താമസിക്കണം, കാരണം ഇപ്പോൾ കൂട്ടുകുടുംബത്തിലുള്ളത് നമുക്കൊരു പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ, ഇതൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് എന്നോട് വല്ലാത്തൊരു ഈർഷ്യത ഉണ്ട്. ഞാൻ അങ്ങനെ അത്രക്കാരനൊന്നുമല്ല, ഞാൻ അങ്ങനെ അങ്ങനെ സ്വഭാവമൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ സഹോദരി ചോദിക്കുന്നത് ഇത് എൻ്റെ തോന്നലാണോ, ഞാൻ സംശയരോഗിയാണോ, ഞാൻ ഈ പറയുന്നതൊക്കെ തെറ്റാണോ എന്നാണ് അവർ ചോദിക്കുന്നത്.
1: ഇതിലെന്തറിയോ, സത്യത്തിൽ ഇവരിത് സംസാരിക്കുമ്പോൾ രണ്ട് നിലക്ക് വിചാരിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ, അയാൾ ഈ പിന്നെ അനുജൻ്റെ ഭാര്യയോട് തെറ്റായി ഇടപഴകുകയും തെറ്റായി പെരുമാറുകയും സഹവസിക്കുകയും ചെയ്യുന്നു എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഇവളീ പറയണത് എന്നാണ് ഇയാൾ വിചാരിക്കുക. അത് ഗുരുതരമായ ഒരു കാരണം, പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ലാതെ നമ്മൾ എന്ത് ചെയ്യണം പറയുമ്പോൾ, ഞാൻ എന്താണ് എൻ്റെ അനുജൻ്റെ ഭാര്യയോട് മോശമായി പെരുമാറുന്നു എന്ന് എൻ്റെ ഭാര്യ വിചാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഗുരുതരമായ സംഗതിയാണല്ലോ. നേരെ മറിച്ച് അങ്ങനെയല്ലേ നമ്മൾ പറയേണ്ടത്. നമ്മൾ പറയേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ വളരെ നല്ല മനുഷ്യരാണ്, നിങ്ങളെ എനിക്ക് വിശ്വാസമാണ്, പക്ഷേ ഇസ്ലാമികമായി ഇത് ശരിയല്ല. ഇസ്ലാമികമായി അത് ശരിയല്ല, കാരണം തികച്ചും അന്യയായ ഒരു സ്ത്രീ താമസിക്കുന്ന ഫ്ലാറ്റിൽ അവരോടൊപ്പം മുതിർന്ന ഒരാൾ ഇതുപോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, പ്രത്യേകിച്ച് ഭാര്യ നാട്ടിലാണ് സമയം. പല കാരണങ്ങളെ കൊണ്ട് അയാൾ അവിടെ അങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. ഒന്ന് എന്താണ്, സഹോദരൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അത് സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതായിട്ട് പ്രത്യേകം നമുക്ക് താക്കീത് ചെയ്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗൾഫിൽ ഭാര്യ കൂടെ അല്ലാത്ത ഒരാൾ ഇങ്ങനെ താമസിച്ച് നിന്ന് പോകുന്നത് എന്തായാലും ഉചിതമല്ല. അയാൾ ബാച്ചിലേഴ്സ് മാത്രമുള്ള ഒരു റൂമിലേക്കോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കാനൊക്കെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കൂടെ റൂമിലേക്കോ ചേഞ്ച് ആവുക എന്നുള്ളത് ആ ഒരു ഇസ്ലാമിക കാരണം കൊണ്ട്, മതപരമായ ഒരു കാരണം കൊണ്ട് അയാൾ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. ഗൾഫിൻ്റെ പരിമിതികളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്. രണ്ടാമത് എന്താണ്, ഓരോ നിമിഷവും അയാൾ ഇവളുമായി അല്ലെങ്കിൽ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും എന്ത് ചെയ്യാണ്, അവരുമായിട്ടൊരു സഹകരണത്തിലാണെന്നുള്ളത് ചിന്തിച്ച് മനോവേദനപ്പെട്ടാണ് ഈ സ്ത്രീ വീട്ടിൽ കിടക്കുന്നത്. എത്രമാത്രം മാനസികമായ പിരിമുറുക്കം അവരനുഭവിക്കുന്നുണ്ടാവും. അത് ഒരു ദിവസം രണ്ട് ദിവസമല്ല, ജീവിതകാലം. ഭർത്താവ് കൂടെ ഇല്ലാത്തതിൻ്റെ സങ്കടത്തിന് പുറമെ തൻ്റെ ഭർത്താവ് എന്താണ് തൻ്റെ മക്കളോടും തന്നോടും കാണിക്കേണ്ട സഹവാസം അവിടെ വേറൊരാളോട് കാണിക്കുന്നു എന്നും കൂടിയും പറയുമ്പോൾ ഇവർ ഉരുകി ഉരുകി ഇല്ലാതെ പോകുന്നു. അപ്പോൾ തൻ്റെ ഭാര്യനെ അങ്ങനെ മാനസിക വിഷമത്തിലാക്കണ്ട എന്ന് ചിന്തിക്കേണ്ട അയാൾ, ആ കാരണം കൊണ്ടും അയാൾ അവിടെ താമസിക്കാൻ പാടില്ല. മൂന്നാമത്തൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, അയാളെ ഭാര്യയ്ക്ക് ആഗ്രഹം ഉണ്ടല്ലോ അയാളെ കൂടെ ജീവിക്കാൻ. അപ്പോൾ അതുകൊണ്ട് നാട്ടിലായിട്ടോ ഗൾഫിലായിട്ടോ എന്ത് ചെയ്യാണ്, അനുജനും ഭാര്യയും ഒന്നിച്ച് താമസിക്കുന്നത് പോലെ തന്നെ ഇവരും ഒന്നിച്ച് താമസിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കാൻ അയാൾ പരിശ്രമിക്കണം. അയാൾ പരിശ്രമിക്കാതിരിക്കണം എന്തുകൊണ്ടാണ്, ഇവിടെ തൽക്കാലം താമസ സൗകര്യം ഉള്ളത് കൊണ്ടാണ്. അവിടുന്ന് മാറാൻ തീരുമാനിക്കുമ്പോഴുള്ളൂ ഭാര്യനെ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിക്കുള്ളൂ. അപ്പോൾ ഈ രണ്ട് മൂന്ന് കാരണങ്ങളെ കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യണം, പുതിയൊരു താമസ സ്ഥലം അന്വേഷിക്കുകയും ഭാര്യയെ കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യണം എന്നാണ് നമുക്ക് തോന്നുന്നത്.
0: ഒരു സഹോദരി ചോദിക്കുകയാണ്, നമുക്ക് ദുനിയാവിൽ നമ്മൾ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും കൂലി കിട്ടുമോ? എൻ്റെ വിവാഹ ജീവിതം ഇപ്പോൾ നല്ല രീതിയിലല്ല പോകുന്നത്. ഭർത്താവിന് 34 വയസ്സായി, പക്ഷേ അയാൾ ആ മെച്യൂരിറ്റി അല്ല കാണിക്കുന്നത്. ഞങ്ങളത് ലവ് മാരേജ് ആയിരുന്നു, ഇങ്ങനൊന്നും ആയിരുന്നില്ല ആദ്യം. എന്നാൽ എനിക്ക് ഇപ്പോൾ ഹയറായി കിട്ടിയത് എനിക്ക് ഹിദായത്ത് കിട്ടി എന്നുള്ളതാണ് ഈ വിവാഹത്തോടുകൂടി എനിക്ക് കിട്ടിയ ലാഭം. പക്ഷേ 7 വയസ്സായ ഒരു മകനുണ്ട്, ജീവിതം എന്ന് പറയുന്നത് വളരെ വല്ലാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിസ്കാരം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്, അതുപോലെ തന്നെ ദീന് അദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചത്. ജോലിയൊന്നും ശരിയായി ചെയ്യൂല, അദ്ദേഹത്തിൻ്റെ ഉപ്പുള്ളത് കൊണ്ടെന്താണ് അവർ കുടുംബം ഭക്ഷണം കഴിച്ചു പോകുന്നു എന്ന് അവർ പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് ജോലിക്ക് പോകാനൊക്കെ പറഞ്ഞാൽ പറയും നമുക്ക് ഭയങ്കര ക്ഷീണമാണ്, കുഴക്കാണ്, നമ്മളെ കുടുംബത്തിന് ആരോ എന്തോ ചെയ്തിട്ടുണ്ട്, സിഹർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അയാൾ എന്ത് ചെയ്യും, അങ്ങനെ ജോലിക്കൊന്നും പോകില്ല. പിന്നെ വല്ലാത്ത ദേഷ്യക്കാരനുമാണ്, പെട്ടെന്ന് ദേഷ്യമാവുകയും ചെയ്യും. ഇപ്പോൾ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, ആയുർവേദ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഇതിനൊരു പരിഹാരം എന്താണെന്നാണ് ചോദിക്കുന്നത്.
1: പിന്നെ നമുക്കൊരു അസുഖം വന്നു, നമ്മളിപ്പോൾ അത് ഡോക്ടറെ അടുത്ത് പോയി ചികിത്സിച്ചാൽ അത് ഭേദമാവും, അപ്പോൾ ആ വേദനകൾ മാറും, ആരോഗ്യം തിരിച്ചു കിട്ടും. അപ്പോൾ ഒരാൾ ചിന്തിക്കുകയാണെന്ത്, ഞാനിപ്പോൾ ഇത് ചികിത്സിക്കാനൊന്നും പോകണില്ല, ക്ഷമിച്ചാൽ കൂലി കിട്ടുമല്ലോ.

0: എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ക്ഷമിച്ച് നമ്മുടെ ജീവിതത്തെ അപകടപ്പെടുത്തുന്നത് കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അപ്പോൾ അങ്ങനെ അകാരണമായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കാൻ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, എന്ത് കുടുംബ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളത് ക്ഷമിച്ചും സഹിച്ചും കൂലിക്ക് വേണ്ടി സഹിച്ച് ജീവിച്ച് നമ്മുടെ ദാമ്പത്യവും നമ്മുടെ ഭർത്താവുമായുള്ള സഹവാസവും നമ്മുടെ സ്വൈര ജീവിതവും നമ്മുടെ കുടുംബജീവിതവും നമ്മുടെ കുട്ടികളുടെ നല്ല ഭാവിയൊക്കെ നഷ്ടപ്പെടുത്തി അതൊക്കെ സഹിച്ച് കൂലി വാങ്ങണം എന്ന് വിചാരിക്കേണ്ടതല്ല. നമുക്ക് നിവർത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ വിഷമങ്ങൾക്ക് കൂലി കിട്ടുമല്ലോ എന്ന് നമുക്ക് സമാധാനിക്കാൻ പറ്റും. എന്ത് കാര്യം, ഇവിടെ പരിഹാരത്തെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കേണ്ടത്. അവർക്ക് ദീന് കിട്ടി, ഹിദായത്ത് കിട്ടിയതിൽ അൽഹംദുലില്ലാ, നല്ലൊരു കാര്യമാണ്. പക്ഷേ ഭർത്താവ്ക്ക് ജോലിക്ക് പോയി നമ്മുടെ സംരക്ഷണങ്ങൾ നിർവഹിച്ച് നമ്മുടെ കുട്ടീനെ നോക്കി നല്ല സ്നേഹത്തോടുകൂടെ സഹവസിച്ച് ഇഹലോകത്തും പരലോകത്തും നല്ലൊരു ദാമ്പത്യമാക്കി മാറ്റാൻ തന്നെയാണ് ശ്രമിക്കേണ്ടത്. അപ്പം അദ്ദേഹത്തെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നതിനെ പറ്റി ഗൗരവമായിട്ട് ആലോചിക്കണം. അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുത്തി കൊടുത്ത് മാറ്റാൻ ശ്രമിക്കണം. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ അയാളുടെ കൂടെ ചേർന്നിട്ട് എന്തെങ്കിലും ഒരു പുതിയ ജോലി ഒരു സ്ഥാപനമൊക്കെ തുടങ്ങാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, അയാളെയും കൂടി കൂട്ടി തുടങ്ങുക, നമ്മളും എന്ത് ചെയ്യുക, സഹകരിച്ചു കൊടുക്കുക. അങ്ങനെ അദ്ദേഹത്തെ എങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നതിൻ്റെ പ്രായോഗികമായ ചിന്തകൾ നടത്തി നമ്മളാക്കണം. ഇങ്ങനെയൊന്നും അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് അയാളെ ബോധ്യപ്പെടുത്തണം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവില്ലെന്ന് അയാൾക്ക് തോന്നണം. അയാൾ നിർബന്ധിതനാവണം. പിന്നെ കുട്ടീൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതിന് വേണ്ടത് സഹിച്ച് ജീവിക്കുക എന്നുള്ളതൊരു പൂർണ്ണമായ പരിഹാരമല്ല. കാരണം സഹനത്തിൻ്റെ പരമാവധി എത്തിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് മാനസികമാകും, പിന്നെ നമുക്ക് ജീവിക്കേണ്ട തോന്നും. അതുകൊണ്ട് സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. വലാ നുക്കല്ലിഫു നഫ്സൻ ഇല്ലാ വുസഹ, കഴിയുന്നതേ അല്ല പോലും നമ്മോട് പറയുള്ളൂ, കഴിയാത്തത് ചെയ്യാൻ നമ്മളാരും ബാധ്യസ്ഥരല്ല.
1: ഒരു സഹോദരൻ അദ്ദേഹം പറയുന്നു, എനിക്ക് രണ്ട് മക്കളാണ്, ഞാൻ ദീൻ പരമാവധി ഫോളോ ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്, അതിനെ വ്യക്തമായും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ എൻ്റെ പഠനകാലത്തൊക്കെ ഞാൻ സിനിമ പാട്ട് സിനിമ അതൊക്കെ കേൾക്കാറുണ്ടായിരുന്നു. എന്നാൽ റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് റബ്ബിൻ്റെ തൃപ്തി മുൻനിർത്തി അത്തരം ശീലങ്ങളൊക്കെ ഞാൻ എന്തായി ഒഴിവാക്കി. ഇപ്പോൾ എൻ്റെ ഭാര്യയുടെ വസ്ത്രവിധാനത്തിലും അതുപോലെ തന്നെ സിനിമ അതുപോലെ സംഗീതം ഇൻസ്റ്റഗ്രാം ഇതൊക്കെ ഉപയോഗിക്കുന്നതിൽ അവളോട് പറയാറുണ്ട്. അതുമാതിരി അവളുടെ കൂടെ പഠിച്ച സഹപാഠികളായ പുരുഷന്മാരോടുമൊക്കെയുള്ള സഹവാസം സംസാരങ്ങളൊക്കെ കുറയ്ക്കാൻ. എന്നാൽ അവൾ അയാളറിയാതെയൊക്കെ അവരായിട്ട് ചാറ്റിംഗ് ഉണ്ടെന്നൊക്കെ അയാൾ പറഞ്ഞു. അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ കല്യാണങ്ങളൊക്കെ നടക്കുമ്പോൾ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിങ്ങിൻ്റെ വിഷയമൊക്കെ പറയുമ്പോൾ അവർ പിന്നെന്താ ഒരു മുക്കാ കയ്യും അങ്ങനെയൊക്കെയുള്ളൊരു ഡ്രസ്സൊക്കെയാണ് ഇടുക. പരിപൂർണമായ ഒരു പിന്നെ മറക്കാതൊക്കെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ കുട്ടികൾ ഇവളെ കണ്ടാണല്ലോ വളരുന്നത്, അവളാണല്ലോ സംസ്കാരം പഠിപ്പിക്കുന്നത്, പിന്നെ അവളെ വീട്ടിലും ഇതൊക്കെയാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെനിക്ക് വല്ലാത്തൊരു പേടിയുണ്ട്. ഞാൻ എന്ത് പരിഹാരമാണ് അതിന് ചെയ്യാൻ?
0: അല്ല, എന്തായാലും വൈഫിൻ്റെ മനോഗതികളെ മാറ്റിയെടുക്കുന്നെ വേണം. കാരണം ഈ പറഞ്ഞതൊരു പ്രധാന കാര്യമാണ്, നമ്മുടെ കുട്ടികളിലേക്ക് ദീനെത്തണമെങ്കിൽ നമ്മളെത്ര ദീനിയാണെങ്കിലും അത് ഉമ്മ ത്രൂ എത്തുള്ളൂ. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടുകളും ചിന്താഗതികളും തന്നെയാണ് മക്കളെ എന്ത് ചെയ്യുക ബാധിക്കുക. ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ഭാര്യമാർ വിചാരിച്ചഞ്ഞ് ഭർത്താക്കന്മാരെ മാറ്റാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഭർത്താക്കന്മാർ വിചാരിച്ചാൽ എന്ത് ചെയ്യും, ഭാര്യമാർ മാറും. കാരണം എന്ത് കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ മക്കൾ എന്ന് പറയുമ്പോൾ വാപ്പയുടെ സംരക്ഷണത്തിലാണ്, ഭാര്യ എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ സംരക്ഷണത്തിലാണ്. എല്ലാ അർത്ഥത്തിലും നമ്മളെല്ലാം ചെയ്തു കൊടുത്ത് അവിടെ എല്ലാ കാര്യവും നിർവഹിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ചില നന്മകളെ അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണമല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ, പൊതുവേ എന്ത് ചെയ്യാണ് അദ്ദേഹത്തിന് അവരുമായിട്ട് എന്തില്ല, അങ്ങനെ ഒരു സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അതിന് കഴിയണം, അവരെന്ത് ചെയ്യുക, മാനസികമായി മാറ്റിയെടുക്കണം, അവരെ ദീൻ്റെ ഒരു കാഴ്ചപ്പാടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. അതിന് പറ്റുന്ന നല്ല വഴികൾ ആലോചിച്ച് അവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കാതിരുന്നാൽ ഇദ്ദേഹം ആശങ്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്ന കാര്യത്തിൽ സംശയമല്ല.
1: ഒരു സഹോദരി, ഞാൻ മൂന്ന് കുട്ടികളുടെ മാതാവാണ്. എൻ്റെ മൂത്ത മകന് കല്യാണപ്രായമായി. അവന് കല്യാണം ആലോചിക്കുമ്പോഴൊക്കെ അവന് പിന്നീടാവാം പിന്നീടാവാം എന്ന് പറഞ്ഞ് അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ അവനെ ഒരു പിന്നെ അന്യമത ഒരു കുട്ടിയെ അയാൾ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് അവളെ കല്യാണം കഴിച്ചാൽ മതി, അഹ്ലുൽ കിതാബിലെ കല്യാണം കഴിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ വാശി പിടിക്കുന്നു. അപ്പോൾ അവരതിനെ കുറേ ന്യായീകരണങ്ങളൊക്കെ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു. അതൊക്കെ ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ കുറവായതുകൊണ്ട് ആണ് കല്യാണം കഴിക്കാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൻ പിന്നെ ഗൂഗിളൊക്കെ പരിധി നോക്കി അതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഇവരെ ഇതിലേക്ക് തന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉമ്മ പറയുന്നത് എൻ്റെ ഭർത്താവ് ഒരു ഗവൺമെൻറ് ജോലിക്കാരനാണ്, ഇനിയിപ്പോൾ കല്യാണം കഴിച്ചാൽ അതിലെന്തെങ്കിലുമൊക്കെ പുകയിലുണ്ടാകുമോ. മകൻ പറയുന്നത് അവൾ ഈ ആദർശം സ്വീകരിക്കുന്നു വേണ്ട, അവളിൽ ഉണ്ടാകുന്ന കുട്ടികളൊക്കെ നമുക്ക് ആദർശം അനുസരിച്ച് ജീവിപ്പിക്കാം. അതല്ലാതെ അവളെ ആ ആദർശത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇവരാകെ ഭയപ്പാടിലാണുള്ളത്. ഒന്ന് മകൻ്റെ ഈ ഒരു പ്രശ്നം, ഭർത്താവിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമോ എന്നുള്ള പ്രശ്നമൊക്കെ അവർക്കുണ്ട്. അതിനൊരു പരിഹാരം നിർദ്ദേശിക്കണമെന്നാണ് സ്ത്രീ പറയുന്നത്.
0: അതായത് ഇതിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിചാരിച്ചാൽ, മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിലേക്കാണല്ലോ ഇവൻ പോകുന്നത്. അതാണ് അവിടുത്തെ അടിസ്ഥാനപരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. തൻ്റെ മക്കളൊരു വിവാഹം കഴിക്കുമ്പോൾ അത് നമ്മളുടെ സംതൃപ്തി പ്രകാരമാവണമല്ലോ. അപ്പോൾ അതിനെന്താണെന്ന് വിചാരിച്ചാൽ, അവനെ ഈ സാഹചര്യങ്ങൾ, ഒന്ന് വിവാഹത്തിൻ്റെ ഭാവി, പ്രത്യേകിച്ചും എന്താ വെച്ചാൽ നമ്മളൊരു മതവിശ്വാസങ്ങൾ വ്യത്യസ്തമാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നിച്ച് ജീവിച്ച് പോകാൻ എന്തായാലും അതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു, മക്കളെ നമുക്ക് നമ്മളതിൽ വളർത്താം. അതെങ്ങനെയാൾ പറയാം? അവൾക്ക് ചിന്തിച്ചൂടെ? അവളും ഇതേമാതിരി ആലോചിക്കുന്നുണ്ടാവുന്നത്, വിവാഹം നടന്നോട്ടെ, മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ വഴിക്ക് കൊണ്ടുപോകാമെന്ന് അവളും വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ തന്നെ പ്രശ്നമായില്ലേ? അപ്പോൾ ഇതൊന്നുമില്ല, ഒരു യോജിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഈ ഇസ്ലാം മതവും ക്രിസ്തു മതവും തമ്മിൽ എന്താണ്, എല്ലാ കാര്യങ്ങളിലും എന്തുണ്ട്, ഭയങ്കരമായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് യോജിച്ച് പോകൽ എന്താണ്, വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും ഒരു വിശ്വാസിയായ ഒരാൾ വിവാഹം കഴിക്കേണ്ടത് ഒരു വിശ്വാസിയായ ആളെ തന്നെയാണ്. മനസ്സിലേ? ഇത്തരം അനുവാദങ്ങളൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ ചില സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഉപയോഗപ്പെടുത്തേണ്ടി വരുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ ഒരു വിവാഹം അന്വേഷിക്കുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ മാതാപിതാക്കളുടെ അഭിപ്രായം പരിഗണിച്ച് തന്നെയാണ് അവർ മുന്നോട്ട് പോകേണ്ടതുള്ള കാര്യത്തിൽ സംശയമല്ല. അപ്പം എന്തായിരുന്നാലും അദ്ദേഹത്തെ വ്യക്തിപരമായി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്താൽ എന്ത് ചെയ്യും, ഒന്നും അദ്ദേഹത്തിൻ്റെ ഈ ഇങ്ങനെ വിവാഹം കഴിച്ച് പോയാലുള്ള ഭാവിയിലെ കുടുംബ പ്രശ്നങ്ങൾ, മക്കളെ ദീനിയായി വളർത്താനുള്ള ബുദ്ധിമുട്ടുകൾ, മാതാപിതാക്കൾക്ക് അതിലുള്ള അതൃപ്തി, ഇങ്ങനത്തെ എല്ലാ ഘടകങ്ങളും അയാളെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ ഒരു പക്ഷേ അയാൾ മാറി ചിന്തിച്ചേക്കാം.
1: മറ്റൊരു സഹോദരിയാണ്, അവർ പറയുന്നത് എൻ്റെ കുടുംബം ഒരു യാഥാസ്ഥിതിക കുടുംബമാണ്, പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. എന്നാലും ഞാൻ ദീനിപരമായ രീതിയിൽ തന്നെ എൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ, എൻ്റെ വിവാഹം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അവരെന്നെ ആകെ തളർത്തുകയാണ്. കാരണം അവർ ഒരു നല്ലൊരു ആദർശമുള്ള ഒരാളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് അവരുദ്ദേശിക്കുന്നത്. ആ വിഷയത്തിൽ എനിക്ക് ആകെ ഡിപ്രഷൻ തോന്നുന്നു. ഇതിൽ എന്താണ് പരിഹാരം? എനിക്ക് ഭാവിയിൽ ജോലിക്ക് പോകാൻ താല്പര്യമേ ഇല്ല. ഇപ്പോൾ എം എസ് സി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഉള്ളത് വിവാഹം കഴിക്കണം, കുടുംബമായി ജീവിക്കണം, കുറച്ച് ഇൽമൊക്കെ ഉണ്ടാക്കണം, ഇതുമാത്രമാണ്. എന്നാൽ ഉപ്പയും ഉമ്മയും ഒക്കെ എന്നെ നിർബന്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ബി എഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കണം. മൂത്ത സഹോദരിയാണെങ്കിൽ ഡോക്ടറാണ്. അപ്പോൾ അവർ നല്ല രീതിയിൽ സെറ്റിലായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെയും സെറ്റിലാക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എനിക്കൊരു ദീനീപരമായ ചുറ്റുപാടിൽ ജീവിക്കാനും കുടുംബമായിട്ട് ജീവിക്കാനും ഒക്കെയാണ് താല്പര്യം. എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നാണ്?
0: എന്തായാലും ഇവരെ താല്പര്യം തന്നെയാണ് നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിൻ്റെ സംരക്ഷണത്തിൽ സമാധാനമായിട്ട് ജീവിച്ചു പോകണം, മക്കളെയൊക്കെ വളർത്തിയിട്ടെന്ന് ആഗ്രഹിക്കുന്നത് ഒരു നല്ല ആഗ്രഹമാണ്. സ്വാഭാവികമായി എന്താ വെച്ചാൽ മാതാപിതാക്കളുടെ ഒരു മാനസികാവസ്ഥയും കൂടി നമ്മളിതിൽ കൺസിഡർ ചെയ്യണമല്ലോ. കാരണം ഒരു എം എസ് സി വരെയൊക്കെ ഒരു കുട്ടിയെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ, ഇതിപ്പോൾ ഇവള് പ്രീ സ്കൂളിൽ പോണ കാലം മുതൽ ഉമ്മ എന്ത് ചെയ്യാണ്, ഇവിടെ നല്ല പഠിപ്പിക്കണം, നല്ല വിദ്യാഭ്യാസം വേണം, നല്ല ജോലി കിട്ടണം എന്നിങ്ങനെ ആഗ്രഹിച്ച് പണം ചിലവാക്കി വരുമ്പോൾ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല, എനിക്കൊരു വിവാഹം കഴിഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ എന്തുണ്ടായിരിക്കും, മാതാപിതാക്കൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ചാൽ, രണ്ട് താല്പര്യങ്ങളും അംഗീകരിക്കാവുന്ന കാര്യമാണല്ലോ. എനിക്കൊരു വിവാഹം കഴിക്കണം, എനിക്ക് ജോലി വേണ്ട, എനിക്ക് നല്ലതൊക്കെ മുന്നോട്ട് പോകണം എന്നത് നല്ലൊരു കാര്യമാണ്, നമുക്ക് അംഗീകരിക്കും. അതോടൊപ്പം അവർ ഇത്രയും പഠിച്ച സ്ഥിതിക്ക് നല്ല ആദർശബോധമുള്ള, എന്നാൽ എന്തില്ല ഉദ്യോഗങ്ങളൊക്കെ ഉള്ള ഒരാളെ കൂടെ തന്നെ പറഞ്ഞേക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഇതിനൊന്ന് സമന്വയിപ്പിച്ചാൽ മതി, എല്ലാം കൂടെ നടക്കട്ടെ. അതായത് എന്താ വെച്ചാൽ, ദീനുള്ള ഒരാളായിക്കോട്ടെ ഭർത്താവ്, ദീനുള്ള ഒരാളാണ്, ജോലിയുള്ള ഒരാളാകുമ്പോൾ അവളാഗ്രഹവും നടക്കും, രക്ഷിതാക്കളാഗ്രഹവും നടക്കൂലേ, ഒരു ഉദ്യോഗമൊക്കെ ഉള്ള ആളായിക്കോട്ടെ. അപ്പോൾ അതങ്ങനെ പരിഹരിക്കാൻ പറ്റും. രണ്ടാമത്തൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, അവൾ ജോലിക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ എന്താണ്, അവൾക്ക് ജോലി കിട്ടിക്കോട്ടെ, ജോലിക്ക് പോകാൻ താല്പര്യം, ജോലി എപ്പോഴും ഉപേക്ഷിക്കാമല്ലോ, ജോലി ഏത് സമയത്തും എന്തെങ്കിലും ഉപേക്ഷിക്കാൻ പറ്റും. പക്ഷേ ഒരു ജോലി വേണമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് കിട്ടിക്കോളെന്ന് വരും. അപ്പോൾ തൽക്കാലം മാതാപിതാക്കളുടെ സന്തോഷത്തിന് വേണ്ടി എന്ത് ചെയ്യാം, ഒരു ജോലി ചെയ്യുക. നമ്മൾ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കും, അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജോലി ഉപേക്ഷിക്കാം. അപ്പോൾ മാതാപിതാക്കളെ പിണക്കാതെ, എന്നാൽ നമുക്ക് അനുവദനീയമായ കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഒരു സമവായത്തിലെത്തി മുന്നോട്ട് പോകലായിരിക്കും മാതാപിതാക്കളുടെ സംതൃപ്തി കൂടെ ഉണ്ടാവാൻ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലും അതുപോലെ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്കിലും നിങ്ങൾക്ക് എഴുതി അയക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാ, സങ്കടങ്ങൾ പങ്കുവെക്കാമെന്ന വലിയൊരു അവസരമാണ് സ്നേഹക്കൂട് എന്ന പ്രോഗ്രാമിലൂടെ
3: പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ലഭിച്ചിട്ടുള്ളത്.
2: അതിൽ ഇന്ന് നാം കേട്ടത് ഹനീഫ വണ്ടൂർ ആൻഡ് ഹരിസബിൻ സലീം അവരുടെ സംസാരമായിരുന്നു. ഇൻഷാല്ലാ ഇനി നമ്മൾ മറ്റൊരു സുപ്രധാനമായ ഒരു സെഷനിലേക്ക് പ്രവേശിക്കുകയാണ്.
3: ഈ സെഷനിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഇന്നത്തെ വൈബ്സ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഈ സെഷനോട് കൂടി ഇൻഷാല്ലാ
2: അതെ
3: നമ്മൾ എൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ അവസാനത്തെ സെഷനാണ് അൽ ഉസൂൽ സെഷനിൽ അബ്ദുൽ മാലിക് സലഫിയാണ് ഇന്നത്തെ അൽ ഉസൂലിൽ നമ്മോടൊപ്പം ചേരുന്നത്. ഹദീസ് ഗ്രന്ഥങ്ങൾ ഒരു പരിചയം അൽ മുസ്ഹഫ് അതിലെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്നത്.
4: പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഹദീസിലെ മുസ്ഹഫ് എന്നു പറയുന്ന വിഭാഗത്തെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ചത്. മുസഹഫായ ഹദീസിനെ ആ തസ്ഹീഫ് സംഭവിക്കുന്ന സ്ഥലങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ഉറവിടത്തെ സംബന്ധിച്ചും അതല്ലെങ്കിൽ അതിൻ്റെ ഉറവിടത്തെ അടിസ്ഥാനമാക്കി പണ്ഡിതന്മാർ വിവിധ ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ സനദിൽ തസ്ഹീഫ് സംഭവിക്കാം, അഥവാ അക്ഷരങ്ങളിൽ വരുന്ന അബദ്ധങ്ങൾ സംഭവിക്കാം, അതുപോലെ മത്തനിൽ ഹദീസിൻ്റെ ടെക്സ്റ്റിൽ അതിൻ്റെ ഉള്ളടക്കത്തിൽ സംഭവിക്കാം. ഉദാഹരണങ്ങൾ നമ്മൾ വിശദീകരിച്ചു. അപ്രകാരം തന്നെ അതിൻ്റെ മൻശ കേൾവി കുറവ് കൊണ്ടോ അതല്ലെങ്കിൽ കാഴ്ച കുറവ് കൊണ്ടോ അബദ്ധങ്ങൾ സംഭവിക്കാം. ഇന്ന് നമുക്ക് അതിൻ്റെ ബിഇതിബാരി ലഫ്ലിഹി ഔ മഅനാഹു തസ്ഹീഫിനെ പണ്ഡിതന്മാർ അതിൻ്റെ ലഫ്ലിൻ്റെ അടിസ്ഥാനത്തിൽ അതല്ലെങ്കിൽ അതിൻ്റെ മഅനയുടെ അടിസ്ഥാനത്തിൽ രണ്ട് ഭാഗമായി തിരിച്ചത് നമുക്ക് വിശദീകരിക്കാം. തസ്ഹീഫിനെ പ്രധാനമായും തസ്ഹീഫും ഫിൽ ലഫ്ലി, വാക്കുകളിൽ അക്ഷരങ്ങളിൽ ലഫ്ലുകളിൽ വരുന്ന തസ്ഹീഫ് ഉണ്ട്. വഹുവൽ അക്സറു, തസ്ഹീഫിൻ്റെ ഇനങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ വാക്കിൽ വരുന്ന അപകടങ്ങളാണ് അല്ലെങ്കിൽ അബദ്ധങ്ങളാണ് കൂടുതൽ സംഭവിക്കുക. ഇഹ്തജമ എന്നുള്ളതിന് ഇഹ്തജറ എന്നാക്കിയതുപോലെ, അതുപോലെ തന്നെ അൽ അവ്വാം ബിൻ മുറാജിം എന്നുള്ളത് അൽ അവ്വാം ബിൻ മുസാഹിം എന്നതുപോലെ, മൻ സ്വാമ റമളാന വഅത്ബഉഹു സിത്തം മിൻ ശവ്വാൽ എന്നതിനെ വഅത്ബഉഹു ശൈഅൻ മിൻ ശവ്വാൽ എന്നാക്കി, സിത്തൻ എന്നതിനെ ശൈഅൻ എന്നാക്കിയുള്ള അല്ലെങ്കിൽ അങ്ങനെ ആയിപ്പോയ തസ്ഹീഫുകൾ, ഇതൊക്കെ ലഫ്ളിൽ വരാവുന്ന തസ്ഹീഫുകൾക്കുള്ള ഉദാഹരണങ്ങളാണ്. അപ്പോൾ തസ്ഹീഫ് എന്നുള്ളത് സനദിലും അതിൻ്റെ അഥവാ പരമ്പരയിലും അതിൻ്റെ മത്തൻ അഥവാ ഹദീസിൻ്റെ ആശയത്തിലും സംഭവിക്കാം. മാനുഷികമായ ചെറിയ പിഴവുകളാണത്. രണ്ടാമതായി തസ്ഹീഫും ഫിൽ മഅന, ആശയത്തിൽ വരുന്ന തസ്ഹീഫ്. ആശയത്തിൽ വരുന്ന തസ്ഹീഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ അൻ യുബഖിയ റാവി അൽ മുസഹഫ് അൽ ലഫ്ള الراوي المصحف اللفظ على حاله تصحيف ചെയ്യുന്ന റാവി റിപ്പോർട്ടർ തസ്ഹീഫ് ചെയ്യപ്പെടുന്ന വാചകത്തെ ഒരു മാറ്റവുമില്ലാതെ തന്നെ നിലനിർത്തിയിട്ടുണ്ടാകും. അഥവാ വാക്കുകളിലോ അക്ഷരങ്ങളിലോ കുത്തുകളിലോ അല്ലെങ്കിൽ കോമയിലോ പിന്നെ ഹർക്കത്തുകളിലോ ഒന്നും ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. ലാക്കിൻ, എന്നാൽ യുഫസ്സിറുഹു തഫ്സീറൻ, ആ വാക്കിനെ ആ ലഫ്ളിനെ ഈ മുസഹിഫായ റാവി വിശദീകരിക്കുന്നു. ഇങ്ങനെ യദുല്ലു അല അന്നഹു ഫഹിമ മഅനാഹു ഫഹ്മൻ ഗൈറ മുറാദിൻ, ഈ ലഫ്ള് കൊണ്ട് എന്താണോ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത് ആ അർത്ഥമല്ലാത്ത മറ്റൊരു അർത്ഥമാക്കി ഈ ഹദീസിൻ്റെ റിപ്പോർട്ടർ മനസ്സിലാക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ മനഃപൂർവം ചെയ്യുന്ന തസ്ഹീഫുൽ ലഫ്ളി പോലെ തന്നെ മനഃപൂർവം ചെയ്യുന്ന ഒന്നല്ല. അതേസമയത്ത് ആ റാവി ആ ലഫ്ളിനെ മനസ്സിലാക്കിയത് മറ്റൊരു അർത്ഥത്തിലാണ് എന്നർത്ഥം. ഉദാഹരണമായി അബൂ മൂസ അൽ അനസി, അദ്ദേഹത്തിൻ്റെ ഒരു വാചകം കാണാം. നഹ്നു ഖൗമുൻ ലനാ ഷറഫ്, ഞങ്ങളൊരു സമുദായമാണ്, ഞങ്ങൾക്ക് ഷറഫുണ്ട്, ഞങ്ങൾ മാന്യന്മാരായ മഹത്തുക്കളായ ആളുകളാണ് ഞങ്ങൾ. നഹ്നു മിൻ അനസ, ഞങ്ങൾ അനസയിൽ നിന്നാണ്, അനസയിൽപ്പെട്ടവരാണ്. സല്ല ഇലൈന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് നമസ്കരിച്ചിട്ടുണ്ട്, ഞങ്ങളിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നഹ്നു മിൻ അനസ, അനസ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൻ്റെ പേരാണ്. അതുകൊണ്ടാണ് അൽ അനസി എന്ന് അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലേക്ക് ചേർത്തിക്കൊണ്ട് നിസ്ബ് ചെയ്തിട്ടുള്ളത്. പക്ഷേ സല്ല ഇലൈന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചു എന്ന് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കബീല സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ആ കബീലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു എന്ന അർത്ഥമാണ് അതുകൊണ്ട് വരിക. സല്ല ഇലൈന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ മാന അർത്ഥം ലഭിക്കുക. ഇവിടെ നഹ്നു മിൻ അനസ സല്ല ഇലൈന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം മറ്റൊരു ഹദീസാണ്. അതായത് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ല ഇല അനസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിച്ചു എന്ന ഒരു ഹദീസുണ്ട്. ഈ ഹദീസിനെ അബൂ മൂസ അൽ അനസി അദ്ദേഹം മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു, അത് ഞങ്ങൾക്കുള്ള ഒരു ഷറഫാണ്, അത് ഞങ്ങൾക്കുള്ള ഒരു മഹത്വമാണ്, പ്രവാചകൻ ഞങ്ങളുടെ ഗോത്രത്തിലേക്ക് ഞങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം ഈ ഹദീസിൻ്റെ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ല ഇല അനസ എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ വാക്ക് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ല ഇല അനസ എന്ന ഹദീസ് സ്വഹീഹാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിച്ചു. അപ്പോൾ ഈ ഹദീസിൽ പറയുന്ന അനസ എന്നുള്ളത് അബൂ മൂസ അൽ അനസിയുടെ ഗോത്രമാണോ ആണെന്നാണ് അബൂ മൂസ അൽ അനസി അദ്ദേഹം തെറ്റിദ്ധരിച്ചത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അൽ അനസ എന്ന് പറഞ്ഞാൽ ഈ ഹദീസിൽ പറയപ്പെട്ട അനസ കൊണ്ട് ഉദ്ദേശം അൽ അനസത്ത് ഹിന അൽ ഹറബ തുൻസബു ബൈന യദൈ അൽ മുസല്ലി, നമസ്കരിക്കുന്നവൻ്റെ മുമ്പിൽ നാട്ടപ്പെടുന്ന കുന്തം, ആ കുന്തത്തിനും അനസ എന്ന് പേരുണ്ട്. അപ്പോൾ ആ കുന്തത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗോത്രവും അനസയാണ്, ഈ കുന്തത്തിനും അനസ എന്ന് പറയും. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി ഞങ്ങളുടെ ഗോത്രത്തിലേക്ക് തിരിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾക്കൊരു ഷറഫാണ്. ഇത് തസ്ഹീഫും ഫിൽ മഅനയാണ്, അഥവാ അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല. ഒരു റാവി, ഒരു മുസഹിഫായ തസ്ഹീഫ് ചെയ്യുന്ന റാവി ഹദീസിൻ്റെ ഒരു ലഫ്ളിനെ അങ്ങനെ തന്നെ നിലനിർത്തുന്നു. അതേസമയം ആ ഹദീസിൻ്റെ ഉദ്ദേശ്യം ഈ റാവി പറയുന്ന ഉദ്ദേശ്യം ആയിരിക്കുകയില്ല. തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ ഒരു അർത്ഥം റാവി പറയുമ്പോൾ, ഇത് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത് തസ്ഹീഫും ഫിൽ മഅന, ആശയത്തിൽ വരുന്നൊരു തസ്ഹീഫാണ്. സ്വാഭാവികമായിക്കൊണ്ടും മനുഷ്യന്മാരാണ്. അതിൻ്റെ ഓരോ ഹദീസിൻ്റെയും അതിൻ്റെ കോണ്ടക്സ്റ്റുകളും അതിൻ്റെ സാഹചര്യങ്ങളും വിശാലമായ അർത്ഥ വ്യത്യാസങ്ങളുമൊന്നും പൂർണ്ണമായും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മനഃപൂർവമല്ലാതെ വരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇത്. അപ്പോൾ തസ്ഹീഫ് അതിൻ്റെ ലഫ്ലിൻ്റെയും മാനയുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. ലഫ്ലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞു അക്ഷരങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ. ഇഹ്തജമ എന്നുള്ളതിന് ഇഹ്തജറ എന്നാക്കിയത്. അതുപോലെ തന്നെ മിൻ സ്വാമ റമളാന വഅത്ബഉഹു സിത്തൻ എന്നതിന് ഷൈഅൻ മിൻ ശവ്വാൽ എന്നാക്കി മാറ്റിയത്. ഇതൊക്കെ ലഫ്ലിൽ വരുന്ന തസ്ഹീഫിൻ്റെ ഉദാഹരണങ്ങളാണ്. അതേപോലെ തന്നെ മഅനയിൽ വരുന്നത് നമ്മൾ പറഞ്ഞു അനസ എന്നതിൻ്റെ ഉദാഹരണം. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം തസ്ഹീഫിനെ മറ്റൊരു തരത്തിൽ വിഭജിച്ചിട്ടുണ്ട്. വഖദ് ഖസ്സമൽ ഹാഫിൽ ഇബ്നു ഹജർ അത്തസ്ഹീഫ തഖ്സീമൻ ആഖറ. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം തസ്ഹീഫിനെ മറ്റൊരു തരത്തിൽ വിഭജിച്ചിട്ടുണ്ട്. ഫജഅലഹു ഖിസ്മൈൻ, എന്നിട്ട് അദ്ദേഹം രണ്ട് ഖിസ്മാക്കിക്കൊണ്ട് തസ്ഹീഫിനെ മാറ്റുകയാണ്. ഒന്ന് അൽ മുസഹഫു. മുസഹഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വഹുവ മാ കാന തഗ്യീറു ഫീഹി ബിന്നിസ്ബതി ഇലാ നഖ്തിൽ ഹുറൂഫ് മഅ ബഖായി സൂറത്തിൽ ഖത്തി. അഥവാ വഹു മാ കാന തഗ്യീർ ഫീഹി, ഇതിൽ വരുന്ന തഗ്യീറുകൾ മാറ്റങ്ങൾ ബിന്നിസ്ബതി ഇലാ നഖ്തിൽ ഹുറൂഫ് ഹറഫുകളുടെ നുഖതകളുടെ അടിസ്ഥാനത്തിലാണ്. അഥവാ പുള്ളി ബ എന്നുള്ളതിൻ്റെ പുള്ളി അത് ത ആയി മാറുക അല്ലെങ്കിൽ യ ആയി മാറുക. മഅ ബഖായി സൂറത്തിൽ ഖത്ത്, ആ ഖത്തിൻ്റെ എഴുത്തിൻ്റെ രൂപം മാറുന്നില്ല. ഏതുപോലെ ചോദിച്ചാൽ ബ എന്നത് അതേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ ത എഴുതുന്നതും സ എഴുതുന്നതും ഒക്കെ. അപ്പോൾ ബ എന്നുള്ളത് ത ആയി മാറുക, അതല്ലെങ്കിൽ ത എന്നത് സ ആയി മാറുക. അപ്പോൾ അക്ഷരങ്ങളുടെ സൂറത്തുൽ ഖത്ത്, അക്ഷരങ്ങളുടെ രൂപത്തിൽ വ്യത്യാസം വരാതെ നുക്തകളിൽ അഥവാ പുള്ളികളിൽ മാത്രം മാറ്റം വന്നുകൊണ്ടുള്ള തഗ്യീർ മാറ്റത്തെ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അതാണ് അൽ മുസഹഫു. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞ കാര്യം അൽ മുഹറഫ്. അൽ മുഹറഫ് എന്നാണ് അതിന് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുക്കുന്ന വിശദീകരണം. വഹുവ മാ കാന തഗ്യീറു ഫീഹി, ഈ ഹദീസിൻ്റെ ലഫ്ളുകളിൽ വരുന്ന മാറ്റം ബിന്നിസ്ബത്ത് ഇല ശക്കിലിൽ ഹുറൂഫ്, ഹറഫുകളുടെ ശക്കിലിൽ തന്നെ വരുന്ന മാറ്റം. മഅ ബഖായി സൂറത്തിൽ ഖത്തി, ഖത്തിൻ്റെ സൂറത്തിൽ മാറ്റമില്ല. ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഇപ്പം നൂൻ അതേ രീതിയിൽ തന്നെയാണ് ഏകദേശം ബായും എഴുതുക. അപ്പോൾ അതിൻ്റെ ശക്കിലിൽ ചില മാറ്റങ്ങൾ വരുന്നു, പക്ഷേ സൂറത്തിൽ മാറ്റം വരുന്നില്ല. അതിൻ്റെ മൊത്തത്തിൽ അതിൻ്റെ രൂപം അതുതന്നെയാണ്, പക്ഷെ അതിൻ്റെ ചെറിയ ഒരു ശക്കിലിൽ വ്യത്യാസം വരുന്നുണ്ട്. ഖത്തിൻ്റെ സൂറത്തിൽ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു, പക്ഷേ ശക്കിലിൽ. അപ്പോൾ അതിൻ്റെ മുഹറഫ് ഇപ്പം നൂനിനെ ത ആയിക്കൊണ്ടോ അതല്ലെങ്കിൽ പിന്നെ സ ആയിക്കൊണ്ടോ ഒക്കെ വരുന്ന മാറ്റങ്ങൾ. അപ്പോൾ പുള്ളികളിൽ വരുന്ന മാറ്റം അത് തസ്ഹീഫ് മുഹറഫ് മുസഹഫ് എന്ന പേരിൽ അറിയപ്പെടും. ഇത് ഷക്കിലിൽ വരുന്ന മാറ്റങ്ങളാണ് മഅ ബഖായി സൂറത്തിൽ ഖത്തി. അപ്പോൾ ആദ്യത്തതും രണ്ടാമത്തതും തമ്മിലുള്ള വ്യത്യാസമെന്ത്? മുസഹഫ് എന്ന് പറയുമ്പോൾ നുഖത്തകളിൽ പുള്ളികളിലാണ് മാറ്റം സംഭവിക്കുന്നത്, രൂപത്തിൽ വരുന്നില്ല. അഥവാ ത എന്നത് ഒരു പുള്ളി കൂടി സ ആയി കൊണ്ടുവരുന്ന രീതികൾ. അതുപ്രകാരം തന്നെ ബ എന്നുള്ളത് യ ആയി മാറുക. ഈ രീതിയിലുള്ള മാറ്റങ്ങൾക്കാണ് മുസഹഫ് എന്ന് പറയുക. അതേസമയത്ത് മുഹറഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശക്കിലിൽ ചില മാറ്റങ്ങൾ വരുന്നു. ഇപ്പം നൂൻ എന്നുള്ളത് ത എന്ന അർത്ഥത്തിൽ വരുന്നു. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇങ്ങനെ തസ്ഹീഫുകൾ സംഭവിക്കുന്ന ഒരു റാവി, അതായത് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ തസ്ഹീഫുകൾ വ്യാപകമായി കൊണ്ട് സംഭവിക്കുന്നു, അല്ലെങ്കിൽ തസ്ഹീഫ് സംഭവിച്ചിട്ടുണ്ട്, അക്ഷരങ്ങൾ മാറുന്നു, അതുപോലെ തന്നെ അതിൻ്റെ പുള്ളികൾ മാറി ഉദ്ധരിക്കുന്നു, അപ്രകാരം ആശയത്തിൽ വരുന്ന തസ്ഹീഫുകൾ സംഭവിക്കുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന റാവിയുടെ ഹദീസുകൾ സ്വീകാര്യമാണോ, അതല്ല ഈ റാവിക്ക് അതുകൊണ്ട് ഈ തസ്ഹീഫ് സംഭവിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിഹത്തിൽ, സ്വീകാര്യതയിൽ വല്ല കദഹകളും വല്ല പോരായ്മകളും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇദാ സദറ തസ്ഹീഫു മിൻ റാവി നാദിറൻ, ഒരു റാവിയിൽ നിന്ന്, ഒരു റിപ്പോർട്ടറിൽ നിന്ന് ഇത്തരത്തിലുള്ള അക്ഷരങ്ങളിലോ പുള്ളികളിലോ വരുന്ന അബദ്ധങ്ങൾ അത് വളരെ അപൂർവമായി കൊണ്ടാണ് സംഭവിക്കുന്നതെങ്കിൽ ഫഇന്നഹു ലാ യഖദഹു ഫീ ളബ്തിഹി, അത് അദ്ദേഹത്തിൻ്റെ ളബ്തിൽ, അഥവാ ഒരു റാവി ഒരു റിപ്പോർട്ടറുടെ സ്വീകാര്യതയ്ക്കുള്ള മാനദണ്ഡമാണ് ആ റാവി ളാബിതായിരിക്കണം, അഥവാ എഴുത്തിലും ഹിഫുലും അയാൾ 100% മികവുറ്റവനായിരിക്കണം. അത് ഈ റാവിയിൽ നിന്ന് അപൂർവമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള പുള്ളികളിലോ അക്ഷരങ്ങളിലോ ഉള്ള മാറ്റം അപൂർവമായിക്കൊണ്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലബത്തിന്, അഥവാ ആ ഹിഫുലിനോ അതുപോലെ തന്നെ കിതാബത്തിനോ ഉള്ള ആ ഒരു സ്വീകാര്യതയ്ക്ക് ഒരിക്കലും കോട്ടം സംഭവിക്കുന്നില്ല എന്നാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്. കാരണം ലിഅന്നഹു ലാ യസ്ലിമു മിൻ ഖത്അഇ വത്തസ്ഹീഫി അൽ ഖലീലി അഹദുൻ, വളരെ അപൂർവമായി കൊണ്ട് സംഭവിക്കുന്ന തസ്ഹീഫുകളിൽ നിന്നും അതുപോലെ തന്നെ അബദ്ധങ്ങളിൽ നിന്നും ഒരു മനുഷ്യനും മുക്തനല്ലല്ലോ. മാനുഷികമായി വരുന്ന അബദ്ധങ്ങളാണിതൊക്കെ, ഒരിക്കലും മനഃപൂർവ്വമായി സംഭവിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ മാനുഷികമായ ഇത്തരം അബദ്ധങ്ങളിൽ നിന്ന് ഒരാളും മുക്തമല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു ലബത്തിലുള്ള കഥഹായി, അദ്ദേഹത്തിൻ്റെ സ്വീകാര്യതയിലുള്ള ഒരു ന്യൂനതയായിക്കൊണ്ട് പറയാൻ പറ്റില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രമാത്രം സൂക്ഷ്മമായ ഒരു പുള്ളിയിൽ വരുന്ന മാറ്റത്തെപ്പോലും മുഹദ്ദിസുകളായ പണ്ഡിതന്മാർ റഹ്മഹുമുല്ലാഹു ജമീഅൻ, അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് റഹ്മത്ത് ചെയ്യുമാറാവട്ടെ, അത്രമാത്രം സൂക്ഷ്മമായ പരിശോധനയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അവർ സംരക്ഷിച്ചിട്ടുണ്ട്. ഒരു പുള്ളിയിൽ വരുന്ന മാറ്റങ്ങൾ പോലും തിരിച്ചറിയാൻ നമ്മുടെ പണ്ഡിതന്മാർക്ക് കഴിയും, റഹ്മഹുമുല്ലാ. അൽഹംദുലില്ലാഹ്, ഇസ്ലാമിന് മാത്രം അവകാശപ്പെട്ട, ഇസ്ലാമിൻ്റെ ഹദീസിൻ്റെ ഉസൂലുകൾക്ക് മാത്രം അവകാശപ്പെട്ട ഒരു അദ്വിതീയമായ, ഒരു അനർഹമായ ഒരു സവിശേഷതയാണ് യഥാർത്ഥത്തിൽ ഈ തസ്ഹീഫിൻ്റെ വിഷയമൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം അതാണ്. ഒരു പുള്ളി പോലും ഒരു ഹദീസിൽ മാറിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും ആ മാറിയത് എങ്ങനെയാണെന്ന് വിശദീകരിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു ശാസ്ത്രശാഖ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നിലവിലുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ദീനുമായിക്കൊണ്ട് ബന്ധപ്പെട്ട, ഉസൂലുൽ ഹദീസുമായി കൊണ്ട് ബന്ധപ്പെട്ട ശാസ്ത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ വിഷയത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും അഭിമാനാർഹമായ, അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു കാര്യമാണിത്. പ്രവാചകൻ്റെ ഹദീസിൽ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു വാക്ക് മാറിയാൽ, ഒരു പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ, അത് കണ്ടെത്താൻ പോലുമുള്ള സംവിധാനങ്ങൾ, കൃത്യവും വ്യക്തവും കുറ്റമറ്റതുമായ സൂക്ഷ്മമായ നിയമങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, ഒരു മാനുഷികമായി വരുന്ന അബദ്ധങ്ങൾ ഒരു പുള്ളിയിലോ അതല്ലെങ്കിൽ ഒരു വാക്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന മനഃപൂർവ്വമല്ലാത്ത രീതിയിലുള്ളതാണെങ്കിൽ അതൊരിക്കലും അദ്ദേഹത്തിൻ്റെ അല്ലാഹുവിലുള്ള ഖദഹല്ല. അതേസമയത്ത് വൈദ അക്കസുറദാലിക മിൻഹു, ധാരാളമായിക്കൊണ്ട് അദ്ദേഹം ഉദ്ധരിക്കുമ്പോഴൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഫഇന്നഹു യഖദഹു ഫീ ലബ്തിഹി, അത് അദ്ദേഹത്തിൻ്റെ ലബ്തിൽ പോരായ്മയുണ്ടാക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വയദുല്ലു അലാ ഹിഫത്തി ലബ്തി, അദ്ദേഹത്തിൻ്റെ ഹിഫലിൻ്റെ കുറവാണത്, മനഃപ്പാഠമാക്കിയത് സമ്പൂർണമല്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ പോരായ്മയുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. അങ്ങനെ വരുമ്പോൾ വഅന്നഹു ലൈസ മിൻ അഹ്ലി ഹദശ്ശഅൻ, ഈ ഹദീസിൻ്റെ റിപ്പോർട്ടറാകുവാൻ അല്ലെങ്കിൽ ഹദീസിൻ്റെ റിപ്പോർട്ടിംഗ് രംഗത്ത് അതിൻ്റെ ഒരു വ്യക്തിയായിക്കൊണ്ട് അറിയപ്പെടുവാൻ അദ്ദേഹത്തിന് അർഹത നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള റാവിമാരാണെങ്കിൽ അവരുടെ ഹദീസിനെ നമ്മൾ തള്ളിക്കളയും, കാരണം ലബ്ബത്തില്ല. ഒരു റാവി സിഖത്തായി വരണമെങ്കിൽ ആ റാവിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ലാബിത്താകണം എന്നുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തസ്ഹീഫുകൾ സംഭവിക്കാറുള്ളത് റാവികളില്ലെന്ന്, അതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. അധികവും സംഭവിക്കാറുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞു, ഗാലിബൻ മാ യകൂനു സബബ് ഫീ വുഖുഇ റാവി ഫി തസ്ഹീഫി, തസ്ഹീഫുകളിൽ ഇത്തരത്തിൽ ഉള്ളിക്കുത്തുകളിലോ അതുപോലെ തന്നെ ചെറിയ അക്ഷരങ്ങളുടെ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഹുവ അഖദൽ ഹദീസ് മിൻ ബുതൂനിൽ കുതുബി വസുഹഫ്, സഹീഫുകളിൽ നിന്നും ഏടുകളിൽ നിന്നും കിതാബുകളിൽ നിന്നും ഹദീസുകൾ സ്വീകരിക്കുമ്പോഴാണ്, അഥവാ ഗ്രന്ഥങ്ങൾ, എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നിന്ന് മാത്രം അതിനെ മാത്രം അവലംബിച്ചുകൊണ്ട് ഹദീസുകൾ പഠിക്കുമ്പോഴാണ്. വഅദമി തലഖീഹി അനി ശുയൂഖി വൽ മുദർരിസീൻ, ഷെയ്ഖന്മാരിൽ നിന്നും മുദർരിസുകളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഉസ്താദുമാരിൽ നിന്നും നേരിട്ട് പഠിക്കാതെ ഗ്രന്ഥങ്ങളെ മാത്രം അവലംബിച്ചുകൊണ്ട് ഹദീസുകളെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ വരുന്ന അബദ്ധമാണിത്. കാരണം ഷെയ്ഖന്മാരിൽ നിന്ന് പഠിക്കുമ്പോൾ അബദ്ധങ്ങൾ കുറവായിരിക്കും, അവർ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് അവർ കൈകാര്യം ചെയ്യുക. ഗ്രന്ഥത്തിൽ ചിലപ്പോൾ ഹദീസ് ഷെയ്ഖ് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ നഖൽ ചെയ്യുന്ന സന്ദർഭത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചേക്കാം, ഒരു പക്ഷേ ഷെയ്ഖ് രണ്ടാമത് പരിശോധിച്ചു കൊള്ളണമെന്നില്ല. നേരെ മറിച്ച് ഷെയ്ഖിൽ നിന്ന് നേരിട്ട് മുവാജഹത്തൻ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് നേരിട്ട് കേട്ട് പഠിക്കുമ്പോൾ അബദ്ധങ്ങൾ കുറയും. അതുകൊണ്ടാണ് ولذلك حذر الائمه من اخذ الحديث عمن هذا شانهم, ഇത്തരത്തിൽ ഹദീസുകളെ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ച് ഉസ്താദുമാരുടെ സ്വഹബത്തും അതുപോലെ തന്നെ അവരുടെ ശിഷ്യത്വവും കുറവുള്ള ആളുകളിൽ നിന്ന് ഹദീസുകൾ സ്വീകരിക്കുന്നതിനെ പണ്ഡിതന്മാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവർ പറഞ്ഞു, ലാ യുഖദുൽ ഹദീസു മിൻ സഹഫിയിൻ, സഹഫിയിൽ നിന്ന് അഥവാ ഗ്രന്ഥത്തെ മാത്രം അവലംബിച്ച് പഠിക്കുന്നവരിൽ നിന്ന് ഹദീസുകൾ നിങ്ങൾ സ്വീകരിക്കരുത് എന്നുവരെ പണ്ഡിതന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള മേഖലയാണ് അത്, നമുക്ക് ലാഹിർ തന്നെ കാണാൻ കഴിയും. ഗ്രന്ഥങ്ങളെ മാത്രം അവലംബിച്ചുകൊണ്ട് പഠനങ്ങൾ നടത്തുന്ന അഥവാ ഗുരുമുഖത്തിൽ നിന്നുള്ള പഠനം കുറവും അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അബദ്ധങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. അത് സമകാലിക ലോകത്തും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഉദാഹരണം കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ, ഒരു സഹഫി മാത്രം ആയിട്ടുള്ള ഒരാളിൽ നിന്ന് ഹദീസുകൾ സ്വീകരിക്കുക എന്നുള്ളത് പണ്ഡിതന്മാർ താക്കീത് നൽകിയ കാര്യമാണ്. ഈ വിഷയത്തിൽ എഴുതപ്പെട്ട പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളാണ് ഇമാം ദാറഖുത്തിനിയുടെ അത്തസ്ഹീഫ് എന്ന് പറയുന്ന ഗ്രന്ഥം, അതേപോലെ തന്നെ ഇമാം ഖത്താബി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ഇസ്ലാഹുൽ ഖത്തഇ, ഇസ്ലാഹു ഖത്തഇൽ മുഹദ്ദിസീൻ, ഇസ്ലാഹു ഖത്തഇൽ മുഹദ്ദിസീൻ, മുഹദ്ദിസുകൾക്ക് സംഭവിച്ച അബദ്ധങ്ങളെ തിരുത്തുക, തിരുത്തൽ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അതുപോലെ തന്നെ അബു അഹമ്മദ് അൽ അസ്കരി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച തസ്ഹീഫാത്തുൽ മുഹദ്ദിസീൻ, മുഹദ്ദിസുകളുടെ തസ്ഹീഫാത്തുകൾ എന്ന് പറയുന്ന ഗ്രന്ഥവും വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നൽകിയ സേവനങ്ങളും അവർ ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള പ്രയത്നങ്ങളുമൊക്കെ ആണ് ഈ ഗ്രന്ഥത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി നിങ്ങളുടെ മനസ്സിലേക്ക് വരിക, പരിശുദ്ധ ഇസ്ലാമിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഈ ഒരു രംഗം. ഒരു പുള്ളിയിൽ പോലും, ഒരു കോമയിൽ പോലും, ഒരു അക്ഷരത്തിൽ പോലും മാറ്റം വന്നാൽ അത് കണ്ടെത്താൻ സുബ്ഹാനല്ലാ അതിനുള്ള മാർഗവും അതിൻ്റെ ശാസ്ത്രവും വളരെ വ്യവസ്ഥാപിതമായ മാനദണ്ഡങ്ങളോടുകൂടിയ കാര്യങ്ങളും ഉസൂൽ ഹദീസിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ആ ഉസൂൽ ഹദീസുകൾ പഠിക്കുമ്പോഴാണ് ഇസ്ലാമിൻ്റെ മഹത്വവും ഹദീസുകളുടെ ഗാംഭീര്യവും ഹദീസുകളുടെ ഔന്നിത്യവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. ഈ ഹദീസുകളെയൊക്കെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന, അതിനെ കൊച്ചാക്കുന്ന ആളുകളൊന്നും ഈ രീതിയിൽ ഹദീസുകളെ സമീപിക്കുകയോ ഹദീസുകളെ പഠിക്കുകയോ മനസ്സിലാക്കുകയോ വൈജ്ഞാനികമായി മുന്നേറുകയോ ചെയ്തവരല്ല. കേവലം നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ നിന്ന് എന്തെങ്കിലും വായിച്ച് പഠിച്ച് പ്രവാചകൻ്റെ ഹദീസുകൾ കുതിര കയറാൻ ശ്രമിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹദീസുകളെന്നും തേജസ്സയോടുകൂടി അതിൻ്റെ പ്രഭയോടുകൂടി സമൂഹത്തിൽ നിലനിൽക്കും. ഇത് അള്ളാഹു ഏറ്റെടുത്തതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനും ഉള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
2: മാഷാ അൽ ഉസൂലിൽ വളരെ കൃത്യമായി ഹദീസ് ഗ്രന്ഥങ്ങൾ ഒരു പരിചയവും അൽ മുസ്ഹഫ് എന്ന വിഷയത്തിൽ രണ്ടാം ഭാഗം സംസാരം അബ്ദുൽ മാലിക് സലഫിയാണ് അൽ ഉസൂൽ എന്ന ഈ പങ്ക്തിയിലൂടെ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഇന്ന് ഉണ്ടായിരുന്നത് അദീബ് ഷാനും കൂടെ മുസ്തഫ മാസ്റ്റർ എപ്പിക്കാട്.
3: ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇപ്പോൾ സമയം 11 മണിയോടെ അടുത്തിട്ടുണ്ട്. അപ്പം ഇൻഷാല്ലാ പലരും വെള്ളിയാഴ്ച ദിവസം ജുമാലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. എന്തായാലും വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ, സുന്നത്തുകൾ നിങ്ങൾ മറക്കാതിരിക്കുക. ബാറക അള്ളാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: സൂറത്തു യാസീനിലെ 77 മുതൽ 80 വരെയുള്ള വചനങ്ങളാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. ഇത് പാരായണം ചെയ്തത് ഖലീഫ അൽ തുനൈജി എന്ന പ്രശസ്ത കാര്യമാണ്. ഷാർജയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഖുർആനും പൂർണ്ണമായിട്ടും ഹിഫ്ള് പൂർത്തിയാക്കുകയും അതുപോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള പണ്ഡിതന്മാരുടെ കീഴിൽ അദ്ദേഹം തജ്വീദ് ഖിറാഅത്ത് പഠനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ വചനങ്ങളുടെ അർത്ഥ തലങ്ങളിലേക്കൊന്ന് കടന്നു പോകാമെന്ന് തോന്നുന്നുണ്ട്.
1: യെസ്, ഈ ആയത്തുകളിലൂടെ മനുഷ്യനെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ മനുഷ്യൻ കണ്ടറിയുന്നില്ലേ?
0: അതെ, ആദ്യം തന്നെ അതെ ചോദിക്കണം. അവലം യറൽ ഇൻസാൻ,
1: അതെ, ഒരു ചോദ്യത്തിലൂടെ അല്ലേ?
0: അതെ,
1: ഇന്ദ്രിയ ബിന്ദുവാകുന്ന ഒരു തുള്ളിയിൽ നിന്നും നാം അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ട് അവനതാ സ്പഷ്ടമായ ഒരു എതിരാളിയായിരിക്കുന്നു. അതോടൊപ്പം അവൻ നമുക്കൊരു ഉപമ ഉണ്ടാക്കുകയും തൻ്റെ സ്വന്തം സൃഷ്ടിപ്പിനെ മറക്കുകയും ചെയ്തു. അവൻ പറയുകയാണ്, ആരാണ് ഈ അസ്ഥികളെ അവ ജീർണിച്ചതായിരിക്കെ ജീവിപ്പിക്കുക? പറയുക, ആദ്യത്തെ പ്രാവശ്യം അതിനെ നിർമ്മിച്ചവൻ അവയെ ജീവിപ്പിക്കും. അവനെല്ലാം തരം സൃഷ്ടിയെക്കുറിച്ചും അറിവുള്ളവനുമാണ്. അതായത്, നിങ്ങൾക്ക് പച്ചയായ മരത്തിൽ നിന്നും തീ ഉണ്ടാക്കി തന്നവൻ, എന്നിട്ട് നിങ്ങളതാ അതിൽ നിന്നും തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നു.
0: അതായത്, മനുഷ്യരിലെ ചില ആളുകളെ പറ്റിയിട്ട് അള്ളാഹു അവിടെ വിവരിക്കുകയാണ്. അതായത്, സ്വന്തം ഉത്ഭവത്തെ കുറിച്ച് പോലും വിസ്മരിച്ചുകൊണ്ട് ആരാണ് ഈ എല്ലുകളെ ജീർണിച്ചതിന് ശേഷം, തുരുമ്പായതിന് ശേഷം, അല്ലെങ്കിൽ മണ്ണായി അത് മാറിയതിന് ശേഷം വീണ്ടും ആരാണ് അതിനെ ജീവിപ്പിക്കുന്നത് എന്ന ചോദ്യം അതിൽ അള്ളാഹു വിശേഷിപ്പിക്കുന്നുണ്ട്. എന്തൊരു ധാർഷ്ട്യമാണ് ഇവർ കാണിക്കുന്നത് എന്ന്. യെസ്, അതേപോലെ തന്നെ ഇത്രയും നിസാരമായിട്ടുള്ള ഇന്ദ്രിയ ബീജത്തിൽ നിന്ന് ഇത്രയും വലിയ ഒരു മനുഷ്യനെ അല്ലെ സൃഷ്ടിച്ചുണ്ടാക്കിയ അള്ളാഹുവിനാണോ അവർ അള്ളാഹുവിന് പ്രത്യക്ഷമായിട്ട് എതിരാളികളായിട്ട് നിൽക്കുകയാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളെന്ന് അള്ളാഹു പറയാണ്. അതുപോലെ തന്നെ അവർ അള്ളാഹുവിനെ എന്ത് ചെയ്യാണ്, സഹജീവികളുമായി താരതമ്യം നടത്തിയിട്ട് അവർ അള്ളാഹുവിന് നേരെ ചില ഉപമകൾ നൽകുകയാണ്. അത് എത്രയോ ചീത്തയായിട്ടുള്ളതാണെന്ന് അള്ളാഹു തന്നെ പറയാണ്.
1: മനുഷ്യന്റെ ഈ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ മുഅ്മിനൂൻ നമുക്കറിയാലോ, അവിടെ അള്ളാഹു വളരെ വിശദമായി പറയുന്നുണ്ട്, വലക്കത് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ ട്വീൻ, അതുപോലെ സുമ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാറിൻ മക്കീൻ സുമ ഖലഖ്നൽ നുത്ഫത അലഖതൻ ഫഖലഖ്നൽ അലഖത മുദ്ഖതൻ, ആയത്ത് ഇങ്ങനെ പോവാണ്. അപ്പം അതിലൂടെ ശരിക്ക് മനുഷ്യൻ്റെ ഓരോ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങളെക്കുറിച്ചും അതിൻ്റെ രൂപങ്ങളെക്കുറിച്ചും ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ പിന്നെ സംഭവിക്കണം എന്താ വെച്ചാൽ, മനുഷ്യൻ്റെ എല്ലാത്തിനും പരിമിതികളുണ്ട്. അവൻ്റെ കേൾവിക്കും കാഴ്ചക്കും എല്ലാത്തിനുമുണ്ട്. എന്നാൽ അതിൻ്റെ അപ്പുറത്തൊരു ലോകമില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ എന്നതുപോലെ മനുഷ്യന് അവൻ്റെ ബുദ്ധിക്കും ചില പരിമിതികൾ ഈ കാഴ്ചയും ശക്തിയും ഒക്കെ നൽകിയ ആ റബ്ബ് തന്നെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാനും മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബിനെ കുറിച്ചും അവൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ചും ആ സൃഷ്ടിലോകത്തെക്കുറിച്ചും ഒന്നും കൂടുതലായി അത്തരത്തിൽ ചിന്തിക്കാനുള്ള കഴിവും ബുദ്ധിയും പ്രാപ്തിയും അള്ളാഹു മനുഷ്യന് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ താരതമ്യം ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ ഒരു എൻഡ് പോകുന്ന എവിടേക്കാണ്, മനുഷ്യനിലേക്കാണ്,
0: മറ്റു ജീവജാലങ്ങളിലേക്കാണ്,
1: ആ കഴിവുകളിലേക്ക് അതുവരെ ചിന്തിക്കാൻ കഴിയുള്ളൂ. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഇവയെല്ലാം സൃഷ്ടിച്ച റബ്ബിലേക്കുള്ള ഒരു ചിന്തിക്കാനുള്ള ശക്തി എല്ലാ പരിമിതികളെപ്പോലെ അവൻ്റെ ബുദ്ധിക്കും ഉണ്ട് എന്നതാണ്.
0: അതെ, നമ്മളിപ്പോ എടുത്തു നോക്കുകയാണെങ്കിൽ 100ൽ 1% മാത്രമാണ് അള്ളാഹുവിന്റെ കാരുണ്യം വർഷിച്ചേർന്ന് റസൂൽ അങ്ങനെയുള്ള ഹദീസുകളിൽ പഠിപ്പിച്ചത്.
1: 100ൽ 1 മാത്രം, ബാക്കി 99 സ്വർഗത്തിലാണ് അല്ലേ?
0: സ്വർഗത്തിലാണ് അല്ലെങ്കിൽ പരലോകത്ത് മുഅ്മിനുകൾക്കാണ് ലഭിക്കുക. അപ്പോ ഈ 1% കിട്ടിയ അനുഗ്രഹങ്ങളിൽ നിന്ന് മനുഷ്യന് മതിമറന്നുകൊണ്ട് അള്ളാഹുവിനെ തന്നെ സ്വന്തം
1: നിഷേധിച്ച്
0: ജീവിക്കുന്ന ഒരു സാഹചര്യമൊക്കെ കാണുന്നുണ്ട്.
1: അപ്പോൾ വലിയ ചിന്തകൾക്ക് വക നൽകുന്ന ചില വചനങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് മധുര ഖുർആനിലൂടെ കടന്നുപോയത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരിചേരുക, വായിക്കുക.
4: പീസ് റേഡിയോയിൽ ഇനി സലഫി ദുറൂസ്, നുബൂവത്തിൻ്റെ തെളിവുകൾ, 156 ഭാഗം. ഇതിലെ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ 8 ഭാഗമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. സംസാരിക്കുന്നത് അബൂബക്കർ സലഫി.
5: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ വിശ്വാസം, അതാണ് നമ്മുടെ സംസാര വിഷയം. ഇസ്ലാമിൻ്റെ അഖീദയുടെ, വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ, അത് മനുഷ്യൻ്റെ പ്രകൃതമാണ്, ഫിത്രത്താണെന്ന് പറഞ്ഞു. എന്നാൽ ഈ ഫിത്രത്തിന് ഉണർത്താനുള്ള വഴി വിശുദ്ധ ഖുർആനെ പറ്റി ചിന്തിക്കുക, ലോകത്തെപ്പറ്റി ചിന്തിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയണ്ടേ. ഈ ഫിത്രത്തിന് ഉണർത്താൻ വേണ്ടി തന്നെയാണ് ഇർസാലുർ റസൂൽ വ ഇൻസാലുൽ കുത്തുബ്. എന്തിനാണ് മുർസലിങ്ങളെ പറഞ്ഞയച്ചത്? എന്തിനാണ് വേദഗ്രന്ഥങ്ങൾ ഇറക്കിയത്? ഇതൊക്കെ മനുഷ്യരുടെ ശുദ്ധ പ്രകൃതം, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ തേട്ടം, അതുപോലെ അൽ ഇസ്ലാം, ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതം. അപ്പം ആ പ്രകൃതം, അതിലേക്ക് അവനെ ഊട്ടിയുറപ്പിക്കുക. മനുഷ്യൻ അതിൽ നിന്ന് തെറ്റുമ്പോൾ അതിലേക്ക് തന്നെ അവനെ തിരിച്ചു കൊണ്ടുവരിക. ഇതിനാണ് അള്ളാഹു മുർസലിങ്ങളെ പറഞ്ഞയച്ചിട്ടുള്ളത്, വേദഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുള്ളത്. നബി തിരുമേനിയെപ്പറ്റി വിശുദ്ധ ഖുർആൻ മുദക്കിർ എന്ന് പറഞ്ഞിട്ടുണ്ട്, പല തഫ്സീറുകളിലും അതിൻ്റെ അർത്ഥം കൊടുത്തത്. ഈ ഫിത്രത്തിനെ ഓർമ്മിപ്പിക്കുന്നവൻ എന്നാണ്. ഒരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അഫല യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത്. അവർ നോക്കുന്നില്ലേ, അവർ ചിന്തിക്കുന്നില്ലേ, ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? എല്ലാം ഈ ലോകത്ത് ചിന്തക്ക് വിഷയീഭവിക്കേണ്ടതാണ്. ചില ഉദാഹരണങ്ങൾ പ്രത്യേകം പറയാണ്. മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഒട്ടകം, അവിടെ ജീവിക്കാൻ പറ്റുന്ന പ്രകൃതം കൊടുത്ത റബ്ബ്, അതിൻ്റെ ഭക്ഷണം, അതിൻ്റെ വെള്ളം, മറ്റുള്ളതൊക്കെ മരുഭൂമിയിൽ എങ്ങനെയാണ് അതിന് വിഷയവുമായി മുന്നോട്ട് പോകാൻ പറ്റുക, ആ രൂപത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അത്ഭുതമാണ് ഒട്ടകത്തിൻ്റെ സൃഷ്ടിപ്പ്. അപ്പോൾ ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയണം ഇവിടെ. ഇതുപോലെ വൈലസമ്മ കൈഫറുഫിയത്, ആകാശം എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത്, ഈ ആകാശത്തെപ്പറ്റി അവൻ ചിന്തിക്കുന്നില്ലേ. ഇതുപോലെ നാട്ടി സ്ഥാപിക്കപ്പെട്ട പർവ്വതങ്ങളെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ലേ. അതുപോലെ ഭൂമിയെപ്പറ്റി, എല്ലാ നിലക്കും അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കപ്പെട്ട ഈ ഭൂമിയെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ലേ. അതൊക്കെ പറഞ്ഞതിന് ശേഷം ഫദക്കിർ, താങ്കൾ ഓർമ്മിപ്പിക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഓർമ്മിപ്പിക്കുക, ഇന്നമാൻത മുദക്കിർ, താങ്കൾ ഓർമ്മിപ്പിക്കുന്നവനാണ്, ഉത്ബോധകനാണ്. അവ മനുഷ്യർ തെറ്റ് ജീവിക്കുന്നു, വഴി തെറ്റ് ജീവിക്കുന്നു, അവർക്ക് യഥാർത്ഥ വഴി ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്, അതിലേക്ക് അവരെ നയിക്കുകയാണ്. അപ്പോൾ ഈ മുദക്കിർ എന്നതിന്, ഈ ഫിത്രത്തിനെ ഓർമ്മപ്പെടുത്തുക എന്ന വിശദീകരണം പല മുഫസ്സിറുകളും നൽകിയതായി കാണാൻ കഴിയും. അപ്പം ഏതായാലും ശരി, ഇതിനു വേണ്ടി അമ്പിയാക്കൾ അയക്കപ്പെട്ടു, മനുഷ്യരുടെ ആ ശുദ്ധ പ്രകൃതം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ. അവൻ്റെ മനസ്സിൽ അള്ളാഹു ഇട്ടുകൊടുത്ത, അതിൽ നിന്ന് ആ ഫിത്രത്തിൽ തെറ്റുമ്പോൾ അതിലേക്ക് കൊണ്ടുപോകാൻ. ഇനി മനുഷ്യനെ ഈ ശുദ്ധ പ്രകൃതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന, അവൻ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് അള്ളാഹു നൽകുന്ന ഒരു ചില പരീക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത്. പരീക്ഷണങ്ങൾ വരുമ്പോൾ, കാരണം അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ പലരുടെയും മനസ്സ് വേറൊരു ലെവലിലാണ് സഞ്ചരിക്കുക. അവന് പിന്നെ അഹങ്കരിക്കും, വന്ന വഴി മറക്കും, അവസാന അനുഗ്രഹങ്ങളൊക്കെ അവൻ തന്നിലേക്ക് ചേർക്കും, അവൻ കുഴപ്പമില്ല എന്നവൻ സ്വയം തീരുമാനത്തിലെത്തും. പിന്നെ അവൻ റബ്ബിനെ മറക്കും, റബ്ബിൻ്റെ നിയമങ്ങൾ മറക്കും, സൃഷ്ടികളോടുള്ള ബാധ്യതകൾ മറക്കും, അഹങ്കാരിയായി അങ്ങനെ ജീവിച്ചു പോകും. അപ്പോൾ ഏതൊരു മനുഷ്യന് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നല്ലവർക്ക് പോലും അശ്രദ്ധകൾ വരും. അപ്പോൾ അവരെ വീണ്ടും വീണ്ടും ശുദ്ധമായ ഫിത്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇടക്കിടെ ചില പരീക്ഷണങ്ങൾ വരും. അഹങ്കാരികൾക്കും റബ്ബിലേക്ക് മടങ്ങാനുള്ള പരീക്ഷണങ്ങൾ വരും. അതല്ല, അശ്രദ്ധ പിടികൂടുന്നവരെ വീണ്ടും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ റബ്ബ് പരീക്ഷണങ്ങൾ കൊടുക്കും. അപ്പോൾ റബ്ബ് പരീക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ അവരാ നേരെ ഫിത്രത്തിലേക്ക് മടങ്ങും. അപ്പോൾ അവർക്കുള്ളൊരു ഉണർത്തലാണ് ഇത്തരമുള്ള അപകടങ്ങൾ. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിൽ പറഞ്ഞ ഒരു രണ്ട് വചനം, ഹുവല്ലദി യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹർ, അവനത്രേ കടലിലും കരയിലും നിങ്ങളെ സഞ്ചരിപ്പിക്കുന്നവൻ. എന്തൊക്കെ വാഹനമാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്? അതിൻ്റെ പേരിലൊക്കെ അഹങ്കരിക്കുന്നവരുണ്ട്, അതൊക്കെ മനുഷ്യൻ്റെ കഴിവിലേക്ക് ചേർത്തുന്നവരുണ്ട്. എന്നാൽ ഇതിനൊക്കെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതും അവർക്ക് ഈ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ അവരുടെ ബുദ്ധി അവർക്ക് നൽകിയതൊക്കെ അള്ളാഹുവാണ്. ഹത്ത ഇദാ കുന്തും ഫിൽ ഫുൽക്കി, ഇനി അവർ അല്ലെ നിങ്ങൾ കപ്പലിലൂടെ യാത്ര ചെയ്യുമ്പോൾ, വജറൈന ബീം ബിരീഹിൻ തൊയ്യബ, അങ്ങനെ അവരെയുമായി ഒരു നല്ല കാറ്റ്, ആ കാറ്റ് ഇവരെങ്ങനെ കൊണ്ടുപോകാൻ, ആ കാറ്റ് ഈ കപ്പലിനെ, ആ കപ്പലിലെ ജനങ്ങളെ ഇങ്ങനെ സഞ്ചരിപ്പിക്കുന്നു, സ്വസ്ഥമായി ശാന്തമായി ഇങ്ങനെ യാത്ര പോവാണ്. അങ്ങനെ ഫരിഹു ബിഹ, അതിലവരിങ്ങനെ സന്തോഷിച്ചു നിൽക്കുന്നു. അപ്പോൾ ജാഅത്തുഹ റീഹുൻ ആസിഫ്, ആ സമയം ഒരു കൊടുങ്കാറ്റ് വന്നു ഈ കപ്പലിലേക്ക്. വജാഅഹുമുൽ അൽ മൗജു, കപ്പലിലേക്ക് കടലിലേക്ക് കൊടുങ്കാറ്റ് വന്നു. ഈ സമയം അവരുടെ അടുത്തേക്ക് തിരമാലകൾ വന്നു, മിൻകുല്ലി മക്കാൻ നാനാ ഭാഗത്തു നിന്നും വലിയ വലിയ തിരമാലകൾ. വന്നു അന്ന മുഹിത്ത ബീം, അവർക്ക് ബോധ്യമായി വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു, ഇനി രക്ഷയില്ല, ഇനി രക്ഷപ്പെടാൻ വഴിയില്ല, കടലിൻ്റെ മധ്യത്തിലാണ്, അതിശക്തമായ കാറ്റും കോളും ഭീകരമായ തിരമാലകൾ വന്നുകൊണ്ടിരിക്കുന്നു, ഈ നമ്മൾ സഞ്ചരിക്കുന്ന കപ്പലുകൾ മറിയും, എന്നേക്കുമായി മരിച്ചു പോകും. ഈ സമയം അവരുടെ ഫിത്രത്ത് ഉണരും, ശുദ്ധമായ ഫിത്രത്ത്, അതവിടെ പറയുന്നത്. അവർ ദഅവുല്ലാഹ മുഖലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം റബ്ബിന് മാത്രമാകിയിട്ട് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അതുവരെ അവർ പ്രാർത്ഥിച്ചിരുന്ന സൃഷ്ടികളായി അഭൗതികമായ രൂപത്തിൽ ഗുണവും ദോഷമൊക്കെ ചെയ്യാൻ പറ്റും സൃഷ്ടികൾക്ക് എന്നൊക്കെ വിചാരിച്ച് അവരോട് പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ച വഴിപാടുകളൊക്കെ അർപ്പിച്ചിരുന്നവർ ഈ നേരം അതൊക്കെ ഒഴിവാക്കി ഈ പ്രതിസന്ധിൻ്റെ ഘട്ടത്തിൽ ഈ ഫിത്രത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ് പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്. അപ്പം അത്തരക്കാർക്ക് ഒരു ബോധ്യം വരും, അത് ഇത് ഫിത്രത്തിനെ ഉണർത്താനാണ് പരീക്ഷണങ്ങൾ. അത് ബുദ്ധിമുട്ടാണെങ്കിലും അതൊരു കണക്കിന് റബ്ബിൻ്റെ അനുഗ്രഹമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. കാരണം മനുഷ്യന്മാർക്ക് അവർക്കൊരു തിരിഞ്ഞു നോട്ടം, അതിന് വക നൽകുന്ന വിഷയമാണിത്. അതുകൊണ്ട് മനുഷ്യർ ചിന്തിക്കും, ഈ പ്രതിസന്ധിൻ്റെ സമയമൊക്കെ നമ്മൾ ഈ ലോകത്തെ സൃഷ്ടിച്ച അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും അവനിലേക്ക് മാത്രം വിനയപ്പെടുകയും നമ്മളാരൊക്കെ അവനോട് പങ്കുചേർത്ത് അവരിൽ നിന്നൊക്കെ ഒഴിവാകുകയും ചെയ്യുന്നു. പക്ഷേ പ്രതിസന്ധി പോയി സുഖമാവുമ്പോൾ നമ്മളീ ശുദ്ധ പ്രകൃതത്തിൽ തെറ്റുന്നത് ശരിയല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും, ധാരാളം ഉണ്ടാവും, ഒരു സംശയമില്ല. ആ കൂട്ടത്തിലായിരുന്നു അബൂ ജഹലിൻ്റെ മകൻ ഇക്രീമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മർദ്ദിക്കുന്ന വിഷയത്തിൽ പിതാവും മകനുമൊക്കെ വളരെ മുമ്പന്തിയിൽ തന്നെയായിരുന്നു. ആ നേരം മക്ക വിജയമുണ്ടായി. ആ നേരം ഇയാൾക്ക് തോന്നി, ഇക്രീമ എന്ന മനുഷ്യൻ, അബൂ ജഹലിൻ്റെ മകൻ ഇക്രീമ, ഇനി ഇവിടെ നിന്നാൽ തന്നെ മുഹമ്മദ് കഷ്ണം കഷ്ണമായി കൊന്നുകളയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇനി നാടുവിടെ വഴിയുള്ളൂ എന്നയാൾ ചിന്തിച്ചു. അയാൾ കപ്പൽ കയറി യാത്ര പോകുമ്പോൾ ഇതേ അനുഭവം ഉണ്ടായി, ശക്തമായ കാറ്റ് വന്നു, തിരമാലകൾ ഈ കപ്പലിനെ മറിച്ചിടാവുന്ന അവസ്ഥയിലെത്തിയപ്പോൾ കപ്പലുള്ളവരൊക്കെ പ്രാർത്ഥിക്കുന്നു. ഈ നേരം അവർ പങ്കുവെക്കുന്ന പങ്കാളികളെ ഒന്നുമില്ല, അള്ളാഹുവിനെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ സമയം ഇക്രീമ റളിയല്ലാഹുവിന് ചിന്തിക്കുകയാണ്. എന്താ ചിന്തിക്കുന്നത്? നമുക്ക് എന്ത് പറ്റി? പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അള്ളാഹിനോട് മാത്രം, സുഖമുണ്ടാകുമ്പോൾ അള്ളാഹുവിനോടും മറ്റുള്ളവരോടും. അപ്പം ഇതൊരു ശരിയായ സമീപനമല്ല. അതുകൊണ്ട് അള്ളാഹുവെ, ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഞാനിനി എന്നും ഈ ശുദ്ധ പ്രകൃതത്തിൽ നിൽക്കും, ഇതിലേക്ക് ക്ഷണിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് പോയി ഞാൻ മുസ്ലിമാകും. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇവിടെ ആളായി അദ്ദേഹം മാറി നബി തിരുമേനിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹം ഇസ്ലാം പ്രഖ്യാപിച്ചു. അതാണ് ഇക്രീമ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മെ അറിയിക്കുന്നത്. അതിനുശേഷം ഇസ്ലാമിന് വേണ്ടി അനേകം കാര്യങ്ങൾ, യുദ്ധങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ജാഹിലി കാലത്ത് ഇസ്ലാമിനെതിരെ ചെയ്തതൊക്കെ അതിനൊക്കെ പരിഹാരമായി അദ്ദേഹം മത്സരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറുകയാണ് പിന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രതിസന്ധി ഉണ്ടാവുക എന്നത് മിക്കവാറും ആൾക്കാർക്ക് അതൊരു ഒരു ഗുണമായി ഭവിക്കും. എന്നാൽ പലരും ആ സമയത്ത് മാത്രം അവർക്കൊരു ശ്രദ്ധ വരികയും വീണ്ടും സുഖജീവിതം കിട്ടിയാൽ പഴയ പടിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. അതാണ് പലരുടെയും അവസ്ഥ. അതിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൈദാ മസ്സൽ ഇൻസാൻ അള്ളുർ ദ റബ്ബഹു, മനുഷ്യനൊരു ദുരിതം ബാധിച്ചാൽ തൻ്റെ റബ്ബിനോട് അവൻ പ്രാർത്ഥിക്കും. മുനീബൻ ഇലൈഹി, അവനിലേക്ക് ഇങ്ങോട്ട് കീഴൊതുങ്ങിക്കൊണ്ട് പിന്നെ ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുള്ളൂ. തുമ്മ ഇതാ ഹവ്വലഹു ന്യാമത്തമ്മിനു, പിന്നെ ആ പരീക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി അവന് പകരമായി അള്ളാഹു അനുഗ്രഹം നൽകിയാലോ, നസീയമാക്കാൻ ഏതു ഇലൈഹി, മുമ്പ് പ്രാർത്ഥിച്ചതൊക്കെ അവൻ മറക്കുന്നു, വീണ്ടും ആ അശ്രദ്ധമായ പഴയ ജീവിതത്തിലൂടെ സഞ്ചരിക്കുന്നു. വജാലിലില്ല എന്താ

എന്നാൽ ഈ പരീക്ഷണങ്ങളുടെ വിഷയത്തിൽ മനുഷ്യർ ഇന്ന് പല തട്ടിലാണല്ലോ. വല്ല പരീക്ഷണം വന്നാൽ ചിലർ അതിനോട് കോപം കാണിക്കും, വെറുക്കും. അത് പല രൂപത്തിലാണ് കോപിക്കുക. ഒന്ന് ഹൃദയം കൊണ്ട് വെറുക്കും എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷണം എന്ന റബ്ബിനോട് അവൻ വെറുക്കും. അള്ളാഹിൻ്റെ കലാകതർ അവന് ഇഷ്ടമല്ലാത്ത രൂപത്തിലും മനസ്സുകൊണ്ട് വെറുക്കും. അത് ചിലപ്പോൾ കുഫറിലേക്ക് എത്തും. കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമിനന്നാസിമായി യാബുദുള്ള അലാ ഹർഫിൻ, മനുഷ്യരിലുണ്ട് ചിലർ അവർ അള്ളാഹ് ഇബാദത്ത് എടുക്കുന്നതിന് ഒരു വക്കിൽ നിന്നിട്ടാണ്. ഫൈൻ അസാബോ ഖൈറു, അല്ല നന്മയും കിട്ടി എത്തുമാൻ നബി, അതിലൊന്നും വലിയ സമാധാനമാണ്. എന്നാൽ വൈൻ അസാബത്തു ഫിത്തന, വല്ല പരീക്ഷണവും വന്നാലോ, ഇൻഖലബ അലാ വജിഹിഹി, അവൻ പിന്തിരിഞ്ഞു പോകുന്നു. അപ്പോൾ അവന് ദീനനുസരിച്ച് ജീവിക്കണമെങ്കിൽ അവനിങ്ങനെ നോക്കിയാണ്. അവനൊരു ഖൈറ് കിട്ടിയാൽ ഒരു പ്രശ്നമില്ല, പക്ഷെ എന്തെങ്കിലും ഷെറ് ആണ് കിട്ടിയെന്ന് നോക്കുക. അതൊരു അനുഗ്രഹത്തിനും അവൻ്റെ ഗുണത്തിനുമാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം അവൻ വീണ്ടും വീണ്ടും മതനിഷേധത്തിലേക്ക്, അല്ലെ അള്ളാഹ പറഞ്ഞ കൽപ്പനകൾ വിരുദ്ധമായി ജീവിക്കുന്ന ആ വിഷയത്തിലേക്കാണ് ഇത്തരക്കാർ പോവുക. അപ്പോൾ അവർ പരീക്ഷണങ്ങളുടെ നേരെ അവരുടെ കാഴ്ചപ്പാടിനെ പറ്റിയാണ് ഇവ പറയുന്നത്. ഇനി രണ്ടാമത്തെ വിഭാഗം, ഈ വെറുപ്പ്. ഈ വെറുപ്പ് ഒന്ന് രണ്ട് മൂന്ന് വിധമുണ്ട്. മറ്റൊരു നാവ് കൊണ്ട് ഈ വെറുപ്പ് പ്രകടിപ്പിക്കും. അത് അദ്വാ ബിൽ വൈൽ, എൻ്റെ നാശമേ, അല്ലെ ഞാൻ നശിക്കട്ടെ, ഇതെന്തൊരു പരീക്ഷണമാണ്, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്നൊക്കെ ചിലർ പറയാം. പക്ഷേ ഇതൊക്കെ ഹറാമാണ്. കാരണം പരീക്ഷണങ്ങൾ മനുഷ്യർ ചെയ്യുന്ന തിന്മകൾ കൊണ്ടായിക്കൊള്ളണമെന്നില്ല. ലോകത്തമ്പിയാക്കളൊക്കെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പരീക്ഷണം ഇന്ന അശദ്ദന്നാസി ബലാൻ അലംബിയ, ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട അമ്പിയാക്കളാണ്. അവർ തെറ്റ് ചെയ്തതുകൊണ്ടല്ലോ, അവരോട് റബ്ബിന് വെറുപ്പുള്ളത് കൊണ്ടുമല്ല, മറിച്ച് ആ പരീക്ഷണങ്ങൾ വഴി അവർക്ക് ഓരോ പരീക്ഷണങ്ങൾക്കും സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ചെറിയ പരീക്ഷണം, ഒരു മനഃപ്രയാസം ഉണ്ടായാൽ തന്നെ അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്ന തിന്മകൾക്കുള്ള പരിഹാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഹത്ത ഷൗക, എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ കാലൊരു മുള്ളു തറച്ചു എന്ന് വെക്കുക, അതന്നെ അവന് സ്വർഗത്തിൽ പദവി വർദ്ധിപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഈ പരീക്ഷണങ്ങളെപ്പറ്റി കൃത്യമായി അറിയുന്നവർക്ക് പിന്നെ ഇതിനെപ്പറ്റി ഒരു പരാതി ഉണ്ടാവില്ല. പക്ഷേ ദീൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ മനുഷ്യർക്ക് തെറ്റുപറ്റും. ഇനി ഈ കോപം അവൻ അവൻ്റെ അവയവങ്ങൾ കൊണ്ട് നിർവഹിക്കും എന്നാണ്. അള്ളാഹു പരീക്ഷണം കൊടുത്താൽ എങ്ങനെയൊക്കെ, കലതിമുൽ ഹുദൂദ്, അവൻ്റെ കവിളുകൾ അവൻ അടിക്കും, അവൻ്റെ മുഖത്തും സ്വന്തം തന്നെ മുഖത്തടിക്കും. ഇപ്പോൾ ഷക്കിൽ ജൂ, അവൻ്റെ മാറുകൾ അവൻ പിളർത്തും, കീറും, വസ്ത്രം കീറും, ശരീരത്തിൽ മുറിവാക്കും, അവൻ്റെ രോമങ്ങൾ അവൻ പറിച്ചു കളയും. എത്തുഫിഷൂർ ഒമാ അഷ്ബഹദാലിക്, ഇങ്ങനെയൊക്കെ പണ്ട് ജാഹിലികാലത്തുണ്ടായിരുന്നു. പല പരീക്ഷണങ്ങളും വന്നാൽ അതവർ സഹിക്കാൻ കഴിയില്ല. അപ്പോൾ അവർ നാവ് കൊണ്ട് വെറുക്കുന്നവരുണ്ട്, ഹൃദയം കൊണ്ട് വെറുക്കുന്നവരുണ്ട്, അവയവങ്ങൾ കൊണ്ടൊക്കെ പ്രതിഷേധം റബ്ബിനെ അറിയിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഹറാമായ കാര്യമാണ്. എന്നാൽ രണ്ടാമത്തെ വിഷയമോ, രണ്ടാമത്തെ കൂട്ടർ, പരീക്ഷണങ്ങൾ വന്നാൽ സഹിക്കുന്നവരുണ്ട്. കാരണം അള്ള പറഞ്ഞ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്, കാരണം ഇന്നല്ലാ മാസ്വാബിരീൻ, തീർച്ചയായും അള്ളാ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. അപ്പം ക്ഷമിക്കുന്നുണ്ടോ എന്നൊക്കെ അവനെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ പരീക്ഷിക്കുകയാണ് റബ്ബ്. വല്ല നബുലുവന്നക്കും ബിഷൈ മിനൽ ഖൗഫി വൽ ജുഉ, നിങ്ങളെ നമ്മൾ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആൻ പറയുക, സൂറത്തുൽ ബഖറ, അല്പം ഭയം കൊണ്ട്, വിശപ്പ് കൊണ്ട്, അതുപോലെ ധനനഷ്ടം കൊണ്ട്, ശരീരനഷ്ടം കൊണ്ട്, വസമറാത്ത്, ഫലവർഗങ്ങളുടെ നഷ്ടം കൊണ്ട്, ഇതൊക്കെ മനുഷ്യർ സ്ഥിരമായി അനുഭവിക്കുന്ന നഷ്ടങ്ങളാണ്. ഇതെന്തിനാ പരീക്ഷിക്കുന്നത്? ഇപ്പോൾ ബഷരി സ്വാബിരിൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അല്ലദീന ഇദാ അസാബത്തും മുസീബ, ആരാണവർ? അവർക്കൊരു പ്രതിസന്ധി, ഒരു അപകടം ബാധിച്ചാൽ കാലം അവർ പറയും, ഇന്നാലില്ല, നമ്മളൊക്കെ അള്ളാഹിൻ്റെതാണ്, വൈന്നായില്ലേ റാജ്യൻ, നമ്മളവനിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്, നമ്മൾ അള്ളാഹുവിൻ്റേതാണ്, അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചു, നമ്മൾ അള്ളാഹുവിലേക്ക് പോകാനുള്ളവരാണ്. ഉലായിക്കലയും സ്വലവാത്തും റബ്ബിഹിം ഉറഹ്മ, ഇത്തരക്കാർക്ക് റബ്ബിൻ്റെ അനുഗ്രഹങ്ങളുണ്ട്, അവൻ്റെ കാരുണ്യമുണ്ട്. ഓ ഉലായിക്കഹുമുൽ മുഹത്തദൂൻ, അവരത്രേ നേർവഴി സിദ്ധിച്ചവർ. അപ്പോൾ ഈ ക്ഷമയുള്ളവരെ പറ്റിയാണ്, ക്ഷമിക്കുന്നവരെ പറ്റിയാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പരീക്ഷണങ്ങൾ, അത് മനുഷ്യർക്ക് ഗുണത്തിനുള്ളതാണ്.

0: ആണ്. അതേസമയം മോശമായി ജീവിക്കുന്നവരാണെങ്കിൽ പോലും അവർക്കും അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോൾ എന്തുകൊണ്ട് അവർ വിനയം കാണിക്കുന്നില്ല, റബ്ബിലേക്ക് മടങ്ങുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മക്കയിലെ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേൾക്കാതെ നിരന്തരമായ മർദ്ദനങ്ങളും പീഡനങ്ങളുമായി മുസ്ലിങ്ങളെ അക്രമങ്ങളുമായി അവർ നടന്നപ്പോൾ, മുസ്ലിങ്ങളെ മർദ്ദിച്ചപ്പോൾ പീഡിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവർക്കെതിരെ ഒരിക്കൽ പ്രാർത്ഥിക്കുകയുണ്ട്. എന്തിന്? അവരുടെ ഗുണത്തിന് വേണ്ടിയാണ് അവർക്കെതിരെ പ്രാർത്ഥിച്ചത്. അതായത് യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്ത് 7 വർഷം ക്ഷാമത്തിൻ്റെ കാലം ഉണ്ടായിരുന്നു, വരൾച്ചയുടെ. അങ്ങനെ ക്ഷാമം അവർ കൊടുക്കണം, കഷ്ടപ്പാട് കൊടുക്കണം. ഇപ്പം അവർ സുഖത്തിലാണ്, അതുകൊണ്ടാണ് അവർ അഹങ്കാരികളായത്, അതുകൊണ്ടാണ് അവർ സത്യം അംഗീകരിക്കാത്തത്, അതുകൊണ്ട് അവരൊന്ന് മടങ്ങിയേക്കും എന്ന നിലക്ക്. അങ്ങനെ അവർക്ക് ദുരിതം വന്നു, കഷ്ടപ്പാട് വന്നു. അപ്പം അവർ നബിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അവർ റബ്ബിലേക്ക് മടങ്ങി. ആ നേരം അവർക്ക് മനസ്സിൽ, അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ശുദ്ധപ്രകൃതം ഉണർന്നു. ആ നേരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് നബി തിരുമേനി അടുത്ത് വന്നു. പക്ഷേ ആ പ്രശ്നം തീർന്നപ്പോഴും അവർ വീണ്ടും പഴയ പടിയിലേക്ക് തന്നെ പോയി. അപ്പോൾ ഇവിടെ പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ, അത് നമുക്ക് ശിക്ഷയല്ല, മറിച്ച് അനുഗ്രഹമാണ്. ആ നേരം സഹിക്കുകയാണ് വേണ്ടത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ എന്ന പരമ്പരയിലെ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ. ഇതിൻ്റെ 8-ാം ഭാഗമാണ് നാം കേട്ടത്. സംസാരിച്ചത് അബൂബക്കർ സലഫി.

0: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
1: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
0: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
1: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
0: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
1: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റു വിതച്ചിരിക്കുന്നു.
0: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
1: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
0: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
1: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമുക്ക് മധുരം ഖുർആൻ എന്ന് കേട്ടോ?
3: യെസ് യെസ് യെസ്. أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ, മധുരം ഖുർആനിൻ്റെ പാരായണത്തിൽ നമ്മൾ ഇന്ന് കേട്ടത് അബ്ദുറഹ്മാൻ അസ്സുദൈസിയുടെ പാരായണമാണ്. സൂറത്തു മുഅ്മിനൂൻ അൽ മുഅ്മിനൂൻ്റെ 56-57 വചനങ്ങളാണ് കേട്ട് കഴിഞ്ഞത്. ഈ വിശുദ്ധ ഖുർആനിൻ്റെ ഈ വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ ആശയതലങ്ങളിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ നിശ്ചയമായും അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ, സന്ദേശ ലക്ഷ്യങ്ങളിൽ തങ്ങൾക്ക് വന്നു കിട്ടിയ യാതൊരു അധികൃത ലക്ഷ്യവും കൂടാതെ തർക്കം നടത്തുന്നവർ, അവരുടെ ഹൃദയങ്ങളിൽ തങ്ങൾ എത്തിച്ചേർന്നിട്ടില്ലാത്ത, അർഹരാകാത്ത അഹംഭാവം അല്ലാതെ മറ്റൊന്നുമില്ല. ആകയാൽ അള്ളാഹുവിനോട് ശരണം തേടിക്കൊള്ളുക. നിശ്ചയമായും അവൻ തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും. അതോടൊപ്പം തന്നെ മറ്റു രണ്ടാമത്തെ ആയത്തിൽ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കൽ മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലിയ കാര്യം തന്നെ, എങ്കിലും മനുഷ്യരിൽ അധികമാളും അറിയുന്നില്ല. അപ്പോൾ ഈ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മനുഷ്യൻ്റെ ജീവിതവും അതുപോലെ തന്നെ അവനക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ചിന്തിക്കാനും കാര്യങ്ങളെ വിവച്ഛേദിച്ച് മനസ്സിലാക്കാനുമുള്ള ബുദ്ധിയും അതുപോലെ തന്നെ ഹൃദയവുമെല്ലാം അള്ളാഹു നൽകിയിട്ടും അതുകൊണ്ട് കൃത്യമായി ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹുവിനെ കണ്ടെത്തുവാനും അവൻ്റെ അനുഗ്രഹങ്ങളുടെ ആഴങ്ങളെ തിരിച്ചറിയുവാനും സാധിക്കാതെ അഹങ്കാരം നടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് അവൻ നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായും അത്തരക്കാരോട് അള്ളാഹു കൃത്യമായ ചില സൂചനകൾ അവർക്ക് നൽകുകയാണ്. കാരണം അള്ളാഹുവിലേക്ക് അഭയം തേടിക്കൊണ്ട്, ശരണം തേടിക്കൊണ്ട് അഹങ്കാരത്തിൻ്റെ, അഹംഭാവത്തിൻ്റെ ആ സ്വഭാവങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു കൽപ്പിക്കുന്നത്.
1: ഈ ഒരു വിശുദ്ധ ഖുർആൻ്റെ ആയത്ത് നമുക്കെല്ലാവർക്കും കാര്യം പരിചയം ഉണ്ടാകും അല്ലേ. ഏത് ചെറിയ കുട്ടിയോട് ചോദിച്ചാലും അബ്ദുറഹ്മാൻ സ്വദേശി എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥലമായി കേൾക്കാറുള്ള അല്ലേ, മസ്ജിദുൽ ഹറമിലെ ഇമാമ കൂടിയാണ് അദ്ദേഹം, മാഷാല്ലാ. അപ്പോൾ അൽഹംദുലില്ലാ, നമ്മൾ നല്ലൊരു വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളിലൂടെയാണ് നമ്മൾ കടന്നു പോയത്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺഡ് ടു റിയാലിറ്റി, റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840,
3: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഈകളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയിസ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി തിരുനബിയോടൊപ്പം സ്വഫ് ശരിയാക്കുന്നതിൻ്റെ പ്രാധാന്യം. പ്രവാചകന്റെ ഈ വിഷയത്തിലുള്ള അധ്യാപനങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്നത് റസീൻ വേങ്ങര.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മ ബഅദ്. സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വതആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമേ എന്ന് സ്വമേധയായി എന്നോടും ഉപദേശിയാ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദിലിൻ്റെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ്. നദനത്തിരക്കാരിൽ നിന്നും ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറെ പ്രേം നിറഞ്ഞ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം, പരലോകത്ത് ഏറ്റവും ആദ്യം ചോദിച്ചപ്പെടുന്ന നമസ്കാരത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യത തന്നെയാണല്ലോ. നമസ്കാരത്തിൻ്റെ ഓരോ പടികളും ഉദോ ചെയ്യുന്നത് മുതൽ നമസ്കാരം അവസാനിക്കുന്നതുവരെ അതിൻ്റെ പ്രാർത്ഥനകളും എല്ലാം നമ്മൾ പഠിച്ചിരിക്കുകയും നമ്മൾ അറിഞ്ഞിരിക്കുകയും ചെയ്യണം. അതിൻ്റെ ഓരോ കാര്യങ്ങളും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് കാണുവാൻ സാധിക്കും നമസ്കാരത്തിൽ സ്വഫ് ശരിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ഹദീസുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ വന്നതായി കാണുവാൻ സാധിക്കും അല്ലേ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സവ്വു സുഫൂഫക്കും ഫഇന്ന തസ്വിയത സ്വഫി മിൻ തമാമി സ്വല, നിങ്ങളുടെ സ്വഫുകൾ നിങ്ങൾ ശരിയാക്കുക, കാരണം സ്വഫ് ശരിയാക്കുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞത് സവ്വു സുഫൂഫക്കും, നിങ്ങൾ സ്വഫ് ശരിയാക്കുക, കൽപ്പനയാണ്. ഇന്ന് പലപ്പോഴും പള്ളികളിൽ കാണുന്നത് ആളുകൾ പരസ്പരം കാലുകളെ ചേർക്കാൻ മടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്. എന്തൊരു ഭീകരമായ അവസ്ഥയാണ്! ആളുകൾ സ്വഫ് ചേർക്കാൻ, കാലുകൾ ചേർക്കാൻ പരസ്പരം മടി കാണിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഇനി കാല് ചേർത്താലോ? പല ആളുകളും കാലുകൾ പരസ്പരം അടുപ്പിച്ച് നിൽക്കുന്നത് അതെന്തോ പാപം ചെയ്ത പോലെയാണ്. കാലുകളെ നീക്കി നീക്കി മറ്റൊരു ഭാഗത്തേക്ക് അവർ നടന്നകലുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ കൃത്യമായി പ്രവാചകൻ്റെ അധ്യാപനങ്ങളെ പുലർന്ന് പ്രവാചകൻ പഠിപ്പിച്ച രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കേണ്ടതുണ്ട്. ഇമാം ബുഖാരി റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ കിതാബിൽ, അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അദ്ദേഹം ഒരു ബാബ് തന്നെ നൽകി, ബാബുൻ ഇസ്മു മല്ലാ യതിമ്മുസ് സുഫൂഫ് എന്നൊരു ശീർഷകത്തിൽ അത് പ്രശ്നമാണ് എന്ന രൂപത്തിൽ അദ്ദേഹം നൽകുന്നുണ്ട്. ഫതഹുൽ ബാരിയിൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാ അദ്ദേഹം പറയുന്നത്, ഇമാം ബുഖാരി റഹ്മഹുല്ലാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സവ്വു സുഫൂഫക്കും എന്ന ഹദീസിൽ നിന്ന് തെളിവ് പിടിച്ചത് അത് വാജിബാണ് എന്ന രീതിയിലാണ്. ഒമിൻ ഉമൂമി ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലു കമാ റഅയ്തുമൂനി സല്ലി, പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ ഞാൻ എങ്ങനെയാണ് നമസ്കരിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങൾ നമസ്കരിക്കുവിൻ. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവാചകൻ്റെ നമസ്കാരം അവലംബിക്കാൻ കൊതിക്കുന്ന നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യുവാൻ പാടുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കണം. പള്ളിയിൽ ഇമാമം നിൽക്കുന്ന ആളാണെങ്കിൽ പ്രവാചകൻ ഇമാമം നിൽക്കുമ്പോൾ പറയാറുണ്ടായിരുന്ന വാചകങ്ങൾ നമ്മൾ പറയുവാൻ ഏറെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. പലപ്പോഴും പല ഇമാമുമാരും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്ത് അവർ പ്രവാചകൻ പറയാറുണ്ടായിരുന്ന ഇസ്തവു അതുപോലെയുള്ള സ്വഫ് ശരിയാക്കുക എന്നുള്ള വാചകങ്ങളും പറയാതെ ആളുകൾക്ക് അതിനെക്കുറിച്ചുള്ള ബോധ്യം നൽകാതെ മുന്നോട്ട് പോകുന്നത് വളരെ ഗൗരവപരമായ കാര്യമാണ്. നമ്മൾ അറിവ് പഠിക്കുന്ന, അറിവിനെ നുകരുന്ന, അറിവിൻ്റെ വക്താക്കളായി അതല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രവാചകൻ്റെ വാക്കുകളെ കൃത്യമായി പുലർത്തുന്ന ആളുകൾ എന്ന നിലക്ക് നമുക്ക് ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് അനിവാര്യമാണ്. നോക്കൂ, പ്രവാചകൻ്റെ അനുയായികൾ അത് കൃത്യമായി പുലർത്തുന്നവരായിരുന്നു. ആ പ്രവാചകൻ്റെ അനുയായികൾ പെട്ട ആളുകൾ തന്നെയാണല്ലോ നമ്മൾ. പ്രവാചകൻ സ്വഹാബാക്കൾ നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്കും അത് നിർവഹിക്കുന്നതിന് എന്താണ് തടസ്സമുള്ളത്? എല്ലാവിധത്തിലും സൗകര്യങ്ങളും ഉണ്ടായിട്ടും നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്തിനാണ് എന്ന് നമ്മൾ കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നമ്മൾ കാലുകൾ പരസ്പരം ചേർക്കുന്നതിലൂടെ അതിലൂടെ ഉണ്ടാകുന്ന പരസ്പര ബന്ധങ്ങളും പരസ്പര സൗഹൃദങ്ങളും അതിലൂടെ ആ ചേർച്ചയിലൂടെ മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. സ്ഥിരമായി നമ്മുടെ കൂടെ സ്വഫിൽ നിന്നിരുന്ന ഒരാളെ നമ്മൾ അദ്ദേഹം പിന്നീട് വരുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ പറ്റി അന്വേഷിക്കും, അദ്ദേഹം എവിടെ, അദ്ദേഹത്തിന് എന്തുപറ്റി നമ്മൾ അന്വേഷിക്കും. അതൊക്കെ സ്വഫിലൂടെ വരുന്ന നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ആത്മബന്ധമാണ് ജീവിതത്തിൽ. അത്തരത്തിൽ പ്രവാചകന്റെ കൽപ്പനകൾ അതേപടി പുലർത്തുമ്പോൾ ആ കൽപ്പനകളോട് താല്പര്യവും ആ കൽപ്പനകൾ ജീവിതത്തിൽ പുലർത്താൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഒരു ലഭിക്കാവുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ് ഉണ്ട്, അഖീമു അസ്സുഫൂഫ, നിങ്ങൾ സ്വഫുകളെ ശരിയാക്കുക, വഹാദു ബൈനൽ മനാക്കിബ്, ചുമലുകൾ നേരെയാക്കുക, വസദ്ദു അൽ ഖലൽ, നിങ്ങൾ വിടവുകളെ നികത്തുക, വലീനു ബി ഐദി ഇഖ്വാനിക്കും, നിങ്ങളുടെ സഹോദരങ്ങളെ കൈകൾക്ക് വഴങ്ങിക്കൊടുക്കുക, അതല്ലെങ്കിൽ അവർക്ക് സ്വഫ് നിൽക്കുവാൻ സഹകരിച്ച് നിൽക്കുക. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം, വലാ തദറു ഫുറുജാതിൽ ശയാത്തീൻ, നിങ്ങൾ പിശാചിന് നിൽക്കാൻ വഴി നൽകരുത്, വിടവുകളുണ്ടാക്കരുത്. ഇനി വമൻ വസല സ്വഫൻ വസലഹുല്ലാ, ആരെങ്കിലും സ്വഫ് ചേർത്താൽ, വിടവ് നികത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തന്നോട് ബന്ധിപ്പിക്കും. വമൻ ഖതഅ സ്വഫൻ, ആരെങ്കിലും സ്വഫ് മുറിച്ചാൽ, ഖതഅഹുല്ലാഹു, അല്ലാഹു അവനെ തന്നിൽ നിന്നും മുറിച്ചു മാറ്റുമെന്ന് ഇമാം അബൂദാവൂദ് റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. നമ്മൾ ഇത്തരത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച പിശാചിനെ അകറ്റുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയാവുന്ന മാർഗങ്ങളൊക്കെ സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹാദാ മാ ഇൻദി വല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം നമസ്കാരത്തിൽ സ്വഫ് ശരിയാക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ തിരുനബിയോടൊപ്പം പരിപാടിയിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഈ വിഷയത്തിലുള്ള പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ, അതിൻ്റെ ഗൗരവം നമ്മളുമായി പങ്കുവച്ചത് റസീൻ വേങ്ങര.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
4: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടിവി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
2: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
7: എന്തായാലും പത്രസമ്മേളനത്തിന് എന്ത് ചെയ്യുന്നു, പിന്നെ ഈ ഇദ്ദേഹം പ്രസ് റിലീസ് ഇറക്കി. ആ പ്രസ് റിലീസിലെ ഏറ്റവും അവസാനത്തെ വാചകമാണ് ഏറ്റവും ഫണ്ണിയായിട്ട് വാചകം. അത് അദ്ദേഹം ഈ ഗണേഷ് കുമാർ പറയുന്നത് വെച്ചാൽ ഇത് കോൺസെൻസോടെയാണ്, എന്നുവെച്ചാൽ മറ്റ് പിന്നെ ഇലക്ഷൻ കമ്മീഷണേഴ്സിൻ്റെ കൂടെ സമ്മതത്തോടെയാണ് ഈ പ്രസ് റിലീസ് എന്ത് ചെയ്യുന്നത് നൽകുന്നത്. ഇതിൽ യോജിപ്പുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ കൃത്യമായ അർത്ഥം എന്താണ്? ഇതുവരെ അത് പാലിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും എങ്ങനെ ചോദിച്ചു എന്നൊക്കെ പോട്ടെ, നമ്മളെ സംബന്ധിച്ചോളം ഈ ഇദ്ദേഹം ഇപ്പോൾ ആരോപിക്കപ്പെട്ട 10-14 കാര്യങ്ങൾ എന്താണ്? ഇവർ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറമെ മറ്റ് രാഷ്ട്രീയ കക്ഷികളും വിദഗ്ധരായിട്ടുള്ള മറ്റാളുകളൊക്കെ ഉന്നയിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതിൽ ഇദ്ദേഹം എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന, നേരത്തെ നമുക്കറിയാം രാഹുൽ ഗാന്ധി ഹരിയാന ഇലക്ഷനോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ ഇലക്ഷനോ ഒക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്ന വോട്ട് ചോരി അടക്കമുള്ള പ്രശ്നങ്ങളിൽ അദ്ദേഹം ഉയർത്തിയ വാദമുഖങ്ങളിൽ ഏറ്റവും ദുർബലമായതോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ട്വിസ്റ്റ് ചെയ്യാവുന്നതോ ആയ 2-3 കാര്യങ്ങൾ മാത്രം എടുത്ത് അതിനുത്തരം പറയുകയാണ് എപ്പോഴും ചെയ്തിരുന്നത്. മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയില്ല. ഇതേ തന്ത്രമാണ് ഇപ്പോഴും ഗണേഷ് കുമാർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഉത്തരം ശ്രദ്ധിച്ച് നമുക്കറിയാം അദ്ദേഹം മാപ്പ് പറയുന്നുണ്ട്. ആരോടാണ്? ജനങ്ങളോടല്ല, ഈ വ്യവസ്ഥയോടല്ല, മറിച്ച് തൻ്റെ കൂടെയുള്ളവരോട്. അവർക്ക് ചെറിയ ഈഗോ ക്ലാഷോ അല്ലെങ്കിൽ ചില മാനസിക പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാം? പരിഹരിച്ചു തരാം. അവരുന്നയിച്ച അല്ലെങ്കിൽ അവർക്ക് പേഴ്സണലി അഫക്റ്റ് ചെയ്യുന്ന ചില പ്രശ്നങ്ങളായിരുന്നു അജണ്ട എന്ത് ചെയ്യുന്നില്ല, നേരത്തെ പറയുന്നില്ല. അജണ്ട ഇനി
8: തരും.
7: അതുപോലെ തന്നെ ഇതിൻ്റെ മിനിറ്റ്സ് പിന്നെ കിട്ടുന്നില്ല എന്നുള്ളത്, മിനിറ്റ്സ് ഇനി എന്ത് ചെയ്യാം? തരാം. പിന്നെ ഡിസ്കഷൻ എന്ത് ചെയ്യും? ഉണ്ടാകും. അപ്പോൾ ഈ രീതിയിൽ ഈ ഈസിയിലെ അംഗങ്ങളോടല്ലാതെ മറ്റ് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ കൂടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നൊന്നും നടക്കുന്നതിനർത്ഥം. എന്തായാലും എന്തൊക്കെയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നങ്ങൾ? ഇപ്പം നമുക്കറിയാം ഇത് ഭരണഘടനാപരമായ വിഷയങ്ങൾ അതുപോലെ തന്നെ വളരെ ശക്തമായ നിയമ പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ ജനങ്ങളുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനൊന്നും അദ്ദേഹം തൊടുന്നേയില്ല. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇതിലൊരു ഒരു ഒരു പ്രധാന ഒരു ഇതായിരുന്നു എന്ത്, ഈ നമ്മുടെ ഗോവയിൽ 97 വോട്ടർമാർ അവർ എലിജിബിളാണ് എന്ന് പിന്നെ കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവരെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് കയറ്റേണ്ടത് ശരിക്കും പറഞ്ഞത് ERO-മാരാണ്.
8: പ്രാദേശികമായിട്ടുള്ള
7: പക്ഷേ ERO-മാർക്ക് ഇതിനുള്ള അക്സസ് നിഷേധിക്കപ്പെട്ടില്ല. പിന്നെ വരാം. അപ്പോൾ അവിടുത്തെ ഗോവയിലെ ചീഫ് ഇലക്ഷൻ ഓഫീസർ അദ്ദേഹം നിരന്തരമായിട്ട് ബന്ധപ്പെടുകയാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷനെ ബന്ധപ്പെടുന്നു, അതിൻ്റെ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന മേധാവികളെ ബന്ധപ്പെടുന്നു, വെച്ചാൽ അതിൻ്റെ IT വിഭാഗത്തെ ബന്ധപ്പെടുന്നു. ഇവർ 8 മാസത്തോളമായിട്ടും എന്ത് ചെയ്യുന്നില്ല, ഇതിൽ അക്സസ് കൊടുക്കുന്നില്ല, ഈ മാറ്റം സമ്മതിച്ചു കൊടുക്കുന്നില്ല. അതേസമയം ഇപ്പോൾ ഇത് വാർത്തയായപ്പോൾ ഉടനെ തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ നടക്കുക അദ്ദേഹം എന്താണ്, 97 ആളുകളുടെയും വീടുകളിൽ പോയി ഡാറ്റ ശേഖരിച്ചിട്ട് അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്നാണ്. എത്ര ആളുകളെ പൊട്ടനാക്കുന്ന രീതിയിലുള്ളൊരു ഒരു വർത്തമാനം എന്നല്ല, എന്താ പറയുക, ഇതൊക്കെ ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാവും, നമുക്കറിയാം. എന്തായാലും മറ്റൊരു ഇത് നമ്മൾ കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ്റെയും മുകളിൽ അദ്ദേഹത്തിന് പോലും സ്വാധീനമില്ലാത്ത വിധം ഈ ഇലക്ഷൻ പ്രോസസ്സിനെ അല്ലെങ്കിൽ SIR നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന വേറെ 2 കഥാപാത്രങ്ങൾ നമ്മൾ കാണുന്നത്. അതാണ് സീമാ ഖന്ന എന്ന് പറയുന്ന ഈ IT, അവരെ പോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അവർ ഡയറക്ടർ ജനറൽ ഓഫ് IT ആണ് ഇലക്ഷൻ കമ്മീഷൻ്റെ. അവർ യഥാർത്ഥത്തിൽ സമ്പൂർണമായിട്ടും ഈ ഇലക്ഷൻ ഈ പറഞ്ഞ SIR പ്രോസസ്സിനെ നിയന്ത്രിക്കുകയും അതിലൂടെ ഇലക്ഷനെ തന്നെ അട്ടിമറിക്കുകയും ചെയ്യുകയാണ് ചെയ്ത്. ഇതുപോലെ തന്നെ മറ്റൊരു കഥാപാത്രം കൂടെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേരെന്താ, എന്തോ ഒരു ഗാർഗ്, മനീഷ് ഗാർഗ് എന്ന് പറയുന്ന കക്ഷി. അപ്പോൾ ഇവരാലോചിച്ചു, ഈ ഇവരെക്കുറിച്ച് ECയിലെ മറ്റും അംഗങ്ങൾ പറഞ്ഞ ആരോപണം എന്താണ്? ഒന്ന്, ഇത് കംപ്ലീറ്റായിട്ട് സെൻട്രലൈസ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഒരു പ്രാദേശികമായ ഒരു വ്യക്തി, ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ വേറെ ബോർഡ്സ് അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം എലിജിബിളാണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ERO-മാരാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ പ്രാദേശികമായിട്ടത് പിന്നെ ആ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഈ ഇ ആർ ഒമാർക്ക് അതുകൊണ്ട് തന്നെ എന്തിൽ ആക്സസ് ഉണ്ട്? ഈ ഡാറ്റ എൻട്രിക്കുള്ള ആക്സസ് ഉണ്ട്. ഇവർ ചെയ്തത് അവർ ശരിക്കും ഈസിയിലെ ഡിവിഷണൽ മജിസ്ട്രേറ്റുകളാണ് ഇവർ ശരിക്കും. അവർക്ക് ആക്സസ് നിഷേധിച്ചു. അതുകൊണ്ട് തന്നെ ലോക്കലായിട്ട് ഒരാളെയും കയറ്റാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഇവർക്ക് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് വേണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സ്റ്റേറ്റ് പോലുമല്ല, ഇപ്പറയുന്ന ഐ ടിയുടെ സെൻട്രൽ സിസ്റ്റത്തിൽ നിന്ന് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്നതിലേക്ക് എത്ര ഗുരുതരമായിട്ടാണ് ഇതിനെ സെൻട്രലൈസ് ചെയ്ത്, എത്ര ഗുരുതരമായ രീതിയിലുള്ളൊരു മാറ്റമാണ് കൊണ്ടുവന്ന് നമ്മൾ ആലോചിക്കണം. ഇത് അതുപോലെ തന്നെ ഈ പിന്നെ വെട്ടിമാറ്റപ്പെടുന്ന ആളുകൾ, വെട്ടിമാറ്റപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അപ്പീല് പോവുകയാണ്. ഈ അപ്പീല് പോയിക്കഴിഞ്ഞാൽ ഈ അപ്പീല് എടുത്ത് ആ അപ്പീലിൽ തീരുമാനമാക്കണമെങ്കിലും ഇതുപോലെ തന്നെ ഇവർക്ക് ഇതൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റണം. അവിടെയൊക്കെ ഈ ആക്സസ്സുകൾ എന്താണ് നിഷേധിക്കപ്പെട്ടു. ഇനി അപ്പീൽ പോയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബംഗാളിലെ മാത്രം കേസിൽ അവിടുത്തെ ഹൈക്കോർട്ട് പറഞ്ഞൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ 27 ലക്ഷം വോട്ടർമാരെ ആദ്യത്തിനകത്ത് തട്ടി. അതിലെ 22 ലക്ഷം വോട്ടർമാരും എന്ത് ചെയ്തു, പിന്നെ തങ്ങളുടെ വോട്ടവകാശത്തിന് വേണ്ടി അപ്പീൽ പോയി. എന്നുവെച്ചാൽ അവരൊക്കെ ഉള്ളവരാണ്, ജീവിച്ചിരിക്കുന്നവരാണ്, മറ്റേ എങ്ങോട്ടും പോയിട്ടുള്ളവരല്ല, മൈഗ്രൻസോ അല്ലെങ്കിൽ ഒന്നുമല്ല. അപ്പോൾ അവർ വ്യക്തമായ രേഖകളോട് ഇത് നൽകുന്നു. നൽകിക്കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് 16 ലക്ഷത്തെ ഒരു ജുഡീഷ്യലി എന്താണ് ഇതിന് ശേഷം കയറിയ ആളുകളെ പോലും വെട്ടിമാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഇസി തന്നെയും ഇലക്ഷൻ കമ്മീഷൻ തന്നെയും 16 ലക്ഷം പെറ്റീഷനിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെയും ഈ സബോർഡിനേറ്റ്സ് ചോദിച്ച ചോദ്യമുണ്ട്, ഈ പെറ്റീഷൻസ് കൊടുക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അതിനുള്ള അനുമതി ആരാണ് നൽകിയത്? അതാർക്കറിയില്ല, ഈ കൂടെയുള്ളവർക്ക് അറിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഇന്നത്തെ വേഗതയിൽ ഇത് പരിഹരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതി തന്നെ പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയാൽ 21 വർഷം എടുക്കുന്നതാണ്. അപ്പോൾ അപ്പോഴേക്ക് ഇവരൊക്കെ മരിച്ചു പോകുന്നർത്ഥം. അപ്പോൾ ഇത് ആ പ്രോസസ്സ് അത്രയും സ്ലോ ആണ്. ഇത് വെറും 22 ലക്ഷത്തിൻ്റെ കഥയാണെങ്കിൽ 14 കോടിയാണ് ഇത്തരത്തിൽ പുറത്താക്കപ്പെട്ടിട്ടുള്ളത്. ഈ 14 കോടിയിലൊരു 10 കോടി ജനങ്ങളെങ്കിലും ഈ രീതിയിൽ തങ്ങളുടെ വോട്ടവകാശത്തിന് വേണ്ടിയിട്ടുള്ള അപ്പീല് പോവുകയാണെങ്കിൽ ഇത് പരിഹരിക്കാനുള്ള സ്വതന്ത്രമായ എളുപ്പത്തിലുള്ള ലളിതമായൊരു മാർഗം ഉണ്ടാക്കി വെക്കുന്നതിന് പകരം വളരെ കോംപ്ലക്സാക്കി ഇതിനെ സെൻട്രലൈസ് ചെയ്ത് തങ്ങൾക്ക് അനുകൂലമായ തങ്ങൾക്ക് ആവശ്യമുള്ളവരെ മാത്രം കയറ്റാൻ പറ്റുന്നൊരു പ്രോസസ്സിലേക്ക് അതിനെ ചുരുക്കുന്നുള്ളതാണ്. 40 ഓളം പോർട്ടലുകൾ വ്യത്യസ്തതകൾ ഇവർ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. ആരോട് ചോദിക്കാതെ? ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കാതെ, അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മാത്രം അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളതാണ്. ഇതുപോലെ ഉദ്യോഗസ്ഥന്മാർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ജോലികൾ മാറ്റുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ മനീഷ് ഖാർഗെ, അദ്ദേഹമാണ് അതിൻ്റെ ഇൻചാർജ് ഉള്ളത്, അദ്ദേഹമാണ് ചെയ്തു എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ഇലക്ഷൻ കമ്മീഷണർ മറുപടി പറഞ്ഞത്? അതൊരു സാധാരണ പ്രോസസ്സാണ്, അല്ലാതെ എന്തല്ല, പ്രത്യേകിച്ച് അതിനകത്ത് ദുരുദ്ദേശങ്ങളോ സ്ഥാപിത താല്പര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളതാണ്. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതാരറിയിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ എന്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്? ഈ ഇലക്ഷൻ കമ്മീഷണർമാർ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് അവരുടെ മീറ്റിങ്ങിൽ അജണ്ടയാക്കി വെച്ചിട്ടാണല്ലോ ചെയ്യേണ്ടത്. അതിൽ പല ഉദ്യോഗസ്ഥന്മാരും കേവലം താഴേക്കടയിലുള്ളവർ മാത്രമല്ല, ഇത്തരത്തിൽ അവരുടെ ദുസ്വാധീനങ്ങൾ ഒരുപക്ഷെ അറിയാൻ, ചോദ്യം ചെയ്യപ്പെടാൻ, പുറത്തു പോകാനിടയുള്ള കീ പോസ്റ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ആ രീതിയിൽ വെട്ടിമാറ്റുകയോ മറ്റേ അല്ലെങ്കിൽ താഴെ ഇതുകളിലേക്കൊക്കെ മാറ്റുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പിന്നെ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അവിടെ ECI നെറ്റ് എന്ന് പറയുന്ന ഈ സാധനത്തെ കംപ്ലീറ്റായിട്ട് എന്ത് ചെയ്തു, അവർ സെൻട്രലൈസ് ചെയ്തു എന്നുള്ളതാണ്. പിന്നൊരു ഇതെന്താച്ചാൽ നമ്മൾ ഈ ഇപ്പോൾ ഈ വർക്ക് അലക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഈ വർക്ക് അലക്കേഷൻ ആർക്ക് കൊടുക്കണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ ഈ മനീഷ് ഖാർഗെയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു അഡ്വൻറ്റേജ് എടുക്കാൻ പറ്റുന്നർത്ഥം. ഇനി മറ്റൊന്നെന്താച്ചാൽ, ഈ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ ക്യാബിനറ്റ് സെക്രട്ടറിക്ക് തന്നെ കത്ത് കൊടുത്തു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരെ അപ്രോച്ച് ചെയ്തു എന്നുള്ളതാണ്. ആലോചിച്ച് നോക്ക്, ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്രമായൊരു ബോഡിയാണ്. ഈവൻ ക്യാബിനറ്റ് സെക്രട്ടറി പോലും അവരുടെ താഴെയാണെന്നേ പറയാൻ പറ്റുള്ളൂ, ചില സ്വതന്ത്രം, പക്ഷേ വേറെ നിവൃത്തിയില്ല. അതുകൊണ്ട് ഇവർ ഈ ക്യാബിനറ്റ് സെക്രട്ടറി അപ്രോച്ച് ചെയ്തു, പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നില്ല, ഇതിന് 8 മാസം മുമ്പാണ്, യുക്തമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള മറുപടിയും വരുന്നില്ല. ഇനി ഈ ഫോം 6 ബന്ധപ്പെട്ട് ആണ് ഏറ്റവും സുപ്രധാനമായ ഒരു ആരോപണം അതാണ്. കാരണം ഈ ഫോം 6 നേരത്തെ ഉണ്ടായിരുന്നു, ചെൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1980 തൊട്ടോ 1982 തൊട്ടോ ഫോളോ ചെയ്യുന്ന ഒരു ഫോമാണുള്ളത്. ആ ഫോമിലാണ് വലിയൊരു മാറ്റം കൊണ്ടുവരുന്നത്. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ അത് കടന്നു പോയ ആളുകളാണ്. നമ്മളുടെ ഉമ്മയോ വാപ്പയോ
8: അല്ലെങ്കിൽ
7: മറ്റേ മുത്തച്ഛനോ മുത്തശ്ശിയോ ഒക്കെ എന്ത് ചെയ്യണം,
8: കഴിഞ്ഞ ലിസ്റ്റിൽ
7: കഴിഞ്ഞ 2000 ഫ്രീസ് ചെയ്ത മറ്റേലും വേണം. അപ്പം ആ ലിസ്റ്റിലുണ്ടെങ്കിൽ മാത്രമേ പുതിയ ഒരാൾക്ക് വോട്ടറാകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്.
4: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് TV സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840.
2: പീസ് റേഡിയോ ആരോഗ്യ വിചാരം. ആതുര സേവന രംഗത്തെ ഒട്ടേറെ അറിവുകൾ സമ്മാനിക്കുന്ന ആരോഗ്യ വിചാരം പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ദന്താരോഗ്യം ഒരു പ്രാഥമിക പഠനം എന്ന വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ചേരുന്നത് ഡോക്ടർ ഹാഫിസ് മുഹമ്മദ്. അദ്ദേഹത്തോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധി മൂസ പി പി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വബിഹി അജ്മഈൻ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ സൗന്ദര്യത്തിൻ്റെ ആധാരം ആണ് അവൻ്റെ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പല്ലുകൾ, അതായത് ദന്തം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ദന്തം നമുക്ക് ഭക്ഷണങ്ങൾ ചവച്ചരക്കാനും എല്ലാം വളരെ അനിവാര്യമായ ഘടകമാണ്. അതുകൊണ്ട് തന്നെ ദന്ത സംരക്ഷണം, അതല്ലെങ്കിൽ പല്ലുകളുടെ സംരക്ഷണം എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. ഇന്ന് പീസ് റേഡിയോ ആരോഗ്യ വിചാരം ചർച്ച ചെയ്യുന്നത് ദന്താരോഗ്യം ഒരു പ്രാഥമിക പഠനം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തിൽ ചർച്ചയിൽ നമ്മുടെ കൂടെ ഇന്ന് സ്റ്റുഡിയോയിലെത്തിയിട്ടുള്ളത് ഡോക്ടർ ഹാഫിസ് അഹമ്മദ്, മലപ്പുറം ജില്ലയിലെ പുലാമന്തോളിൽ സിറ്റി ഡെൻ്റൽ ക്ലിനിക്കിലെ ഡെൻ്റൽ സർജനാണ് അദ്ദേഹം. ഡോക്ടർ ഹാഫിസ് അഹമ്മദിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, നമുക്ക് ദന്താരോഗ്യത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം. ശ്രോതാക്കൾക്ക് വേണ്ടി സാർ അതൊന്ന് പറഞ്ഞു തന്നായി.
4: ദന്താരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ വലിയൊരു, വളരെ പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു മേഖലയാണ്. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, പല ആളുകളും അതിൻ്റെതായ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അൽഹംദുലില്ലാ, ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ അതിൽ സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഒരു സൗന്ദര്യത്തിൻ്റെ വലിയൊരു പങ്ക് വഹിക്കുന്നത് തീർച്ചയായിട്ടും പല്ലുകൾ തന്നെയാണ്. മുൻപല്ലുകൾക്ക് വളരെ ഏറെ പ്രാധാന്യം അതിലുണ്ട്. അതുപോലെ തന്നെ അണപ്പല്ലുകൾ ഒരു പരിധിവരെ നേരത്തെ പോകുമ്പോൾ എപ്പോഴും നമ്മൾ കവിളൊട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ രൂപത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിലുപരി നമ്മൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മേഖല എന്നുള്ളത് പല്ലുകൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരാൾ ആരോഗ്യകരമായി ജീവിക്കുവാൻ വേണ്ട ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ് കൃത്യമായി ഭക്ഷണം കഴിക്കുകയും ആ ഭക്ഷണം അതിൻ്റെ ശരിയായ രീതിയിൽ ദഹനം നടന്നുകൊണ്ട് അതിന് കിട്ടേണ്ട എനർജി അല്ലെങ്കിൽ ഊർജം കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും തുടക്കം എന്നുള്ളത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഏറ്റവും തുടക്കം എന്നുള്ളത് നമ്മൾ എന്താണ്, ചവച്ചരച്ച് വായിൽ വെക്കുന്ന ഭക്ഷണം ചവച്ചരച്ച് അതൊരു പേസ്റ്റ് രൂപത്തിലാവുകയും നമ്മുടെ വായിലെ നാവും അതുപോലെ തന്നെ ഉമിനീരുകളൊക്കെ കൂടി അതൊരു പ്രത്യേക ബോൾ രൂപത്തിലാക്കിയിട്ടാണ് നമ്മൾ വയറ്റിലേക്ക് എടുക്കുന്നത്. അങ്ങനെ കൃത്യമായി അരഞ്ഞ ഭക്ഷണം വയറ്റിലെത്തുമ്പോഴാണ് അതിൻ്റെ ആ ഡൈജഷൻ കൃത്യമായിട്ട് വയറ്റുന്ന നടക്കുന്നത്. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്, പ്രായമായ ആളുകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു രോഗമാണ് അസിഡിറ്റി എന്നുള്ളത്, അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ, പിന്നെ വയറുവേദന. ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന ഘടകം ഒരു 40-45 വയസ്സാവുമ്പോഴേക്കും ആ അണപ്പല്ലുകൾ പോവുകയും കൃത്യമായി ഭക്ഷണം കഴിക്കാൻ ചവച്ചരച്ച് കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ചവച്ചരക്കുന്നതിന് പകരം വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് വയറ്റിലേക്ക് എടുക്കുകയും അപ്പോൾ അതിനെ ദഹിപ്പിക്കാൻ വേണ്ടി വയറ്റിൽ നിന്ന് എച്ച് സി എൽ പോലത്തെ ദ്രാവകം കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും എപ്പോഴും വയറൊരു അസിഡിക് നേച്ചറായിട്ട് നിന്ന് എപ്പോഴും അസിഡിറ്റി പോലുള്ള രോഗങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതിൽ ഇതുപോലെ തന്നെ കുട്ടികളിലും ഉള്ളൊരു പ്രശ്നമാണ് പാൽപ്പല്ലുകളിൽ വരുന്ന രോഗങ്ങൾ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ ചികിത്സിക്കാതെ അത് പറഞ്ഞു വരാനുള്ളതാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് കുട്ടികളെ പ്രയാസപ്പെടുത്തുന്ന ഒരു രീതി, അതൊരു വേറൊരു മേഖലയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, എന്നാലും ഞാൻ പറഞ്ഞു പോവാണ്. അപ്പോൾ കുട്ടികൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കേണ്ട ഒരു സമയത്ത് കൃത്യമായി ഭക്ഷണം ചവക്കാൻ പറ്റാതാവുകയും കുട്ടികളുടെ ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറയുന്ന രീതി കണ്ട് ഭക്ഷണത്തിൽ നിന്ന് കിട്ടേണ്ട വൈറ്റമിൻസും കാര്യങ്ങളും കിട്ടാതാവുകയും വൈറ്റമിൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളതും ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കാതെ വരുന്ന അസുഖങ്ങളും കൂടുതലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മുടെ മറ്റ് ശരീരത്തിലെ അവയവങ്ങളെ പോലെ, കണ്ണുകളെ പോലെ, കാതുകളെ പോലെ, അല്ലെങ്കിൽ കൈകാലുകളെ പോലെ തന്നെ വളരെ ശ്രദ്ധ കൊടുത്ത് പരിചരിക്കേണ്ട ഒരു മേഖലയാണ് നമ്മുടെ പല്ലുകൾ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് അതിൻ്റേതായ സീരിയസ്നെസ് കണ്ടുകൊണ്ട് നമ്മൾ എത്ര കാലം ജീവിക്കുന്നുണ്ട്, അതൊരിക്കലും ഒരു 40 വയസ്സ് വരെ അല്ലെങ്കിൽ 45 വയസ്സ് വരെ അല്ല, നമ്മൾ എത്ര കാലം ജീവിക്കുന്നുണ്ടോ ആ കാലഘട്ടങ്ങളിലൊക്കെ ആ പല്ലുകളെ നമുക്ക് ആരോഗ്യകരമായിട്ട് സംരക്ഷിക്കാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
3: നമുക്കറിയാം പല്ലിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ മുഖ്യഭാഗം അല്ലെങ്കിൽ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് പല്ല് തേക്കുക എന്നുള്ളതാണ്, ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു വ്യക്തി ഒരു ദിവസം എത്ര തവണ ബ്രഷ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ?
4: ഒരു വ്യക്തി എത്ര തവണ ഒരു ദിവസം ബ്രഷ് ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ എന്തിനാണ് ബ്രഷിംഗ് ചെയ്യുന്നത് എന്നുള്ളത്. പലപ്പോഴും ആളുകളുടെ ബ്രഷിങ്ങിൻ്റെ ചില രീതികൾ കാണുമ്പോൾ നമ്മൾ നമുക്ക് തോന്നിപ്പോകും പല്ലുകളെ വെളുപ്പിച്ചെടുക്കാനാണോ ബ്രഷിംഗ് ചെയ്യുന്നതെന്ന്. ഒരിക്കലും പല്ലുകളെ ബ്രഷിംഗ് ചെയ്തതുകൊണ്ട് വെളുപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കില്ല, അതിനുള്ള ചികിത്സകൾ വേറെ തന്നെയുണ്ട്. പല്ലുകൾ നമ്മൾ വൃത്തിയാക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വായ കഴുകും. വായ കഴുകി കഴിഞ്ഞാലും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ മുഴുവനായിട്ട് വായയിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അപ്പോൾ അത് പല്ലുകളുടെ ആ ഒരു ഘടനക്കനുസൃതമായി പല ഭാഗങ്ങളിലും അത് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഭക്ഷണം, അടിഞ്ഞു കൂടിയ ഭക്ഷണം ആണ് പിന്നീട് ഒരു ഇത്ര മണിക്കൂറുകൾ നിന്ന് കഴിഞ്ഞാൽ അതിൽ പല്ല് കേടാക്കുന്ന, പല്ല് പോടാക്കുന്ന ബാക്ടീരിയകളും അതുപോലെ മോണരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയകളൊക്കെ വന്നിട്ട് നമ്മളെ പല്ലുകളുടെ ആരോഗ്യം മോശമാക്കുന്നത്. അപ്പോൾ അത് തടയാൻ വേണ്ടി നമ്മുടെ ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകളെ വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ബ്രഷിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ എത്ര തവണ ബ്രഷിംഗ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ എത്ര തവണ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അത്രയും തവണ ബ്രഷിംഗ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ല രീതി. പക്ഷേ നമ്മുടെ പലപ്പോഴും നമ്മുടെ ഒരു ജീവിതശൈലിയും അതുപോലെ ജോലി തിരക്കുകളും മറ്റു തിരക്കുകളും കാരണം ഇപ്പോൾ നമ്മളൊരു ദിവസം 4 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ പല സമയങ്ങളായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അത്രയും തവണ ചിലപ്പോൾ ബ്രഷിംഗ് ചെയ്യാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് നമ്മൾ കൃത്യമായ 2 നേരത്തെ ബ്രഷിംഗ്, അതൊന്ന് രാവിലെയാണ്, ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ രാത്രിയാണ്. ആ രാത്രിയുള്ള ബ്രഷിംഗ് കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യണം. അങ്ങനെ 2 തരത്തിൽ മിനിമം എല്ലാ ആളുകളും കൃത്യമായിട്ട് ബ്രഷിംഗ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ രീതി.
3: ഇന്ന് മാർക്കറ്റിൽ പലതരത്തിലുള്ള ടൂത്ത് പേസ്റ്റ് അതുപോലെ തന്നെ ബ്രഷും പല രീതിയിൽ പല ഇതിലൊക്കെയുള്ള ബ്രഷുകളും അവൈലബിൾ ആണ്. സത്യത്തിൽ ഇത് ബ്രഷും പേസ്റ്റും ഉപയോഗിക്കുമ്പോൾ, തിരഞ്ഞെടുക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളത് സെലക്ട് ചെയ്യേണ്ടത്?
4: തീർച്ചയായും ബ്രഷിംഗ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 2 വസ്തുക്കളാണ് ടൂത്ത് പേസ്റ്റും ടൂത്ത് ബ്രഷും. അതിൽ നമ്മൾ ടൂത്ത് പേസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ടൂത്ത് പേസ്റ്റ് ജനറലി നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫ്ലൂറിനേറ്റഡ് ടൂത്ത് പേസ്റ്റാണ്. ഫ്ലൂറിനേറ്റഡ് ടൂത്ത് പേസ്റ്റ് തന്നെ ഫ്ലൂറൈഡ് കണ്ടൻറ് ഉള്ളതാണ്. അത് നോർമലി നമ്മളെ മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള, നമുക്കറിയാവുന്ന നോർമലി അവൈലബിൾ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകളിലൊക്കെ ഫ്ലൂറൈഡ് കണ്ടൻറ് ഉണ്ട്. അത് കുട്ടികളിലും മുതിർന്നവരിലും വ്യത്യസ്തമായ അളവിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 10 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് നമ്മളെപ്പോഴും കുട്ടികളുടെ ടൂത്ത് പേസ്റ്റും അതിൻ്റെ മുകളിലുള്ള മുതിർന്ന ആളുകൾക്കൊക്കെ നോർമലി നമ്മൾ വാങ്ങിക്കുന്ന ടൂത്ത് പേസ്റ്റുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിൽ പിന്നെ രോഗികൾക്കനുസരിച്ച് ചില രോഗികൾക്ക് നമുക്ക് സെൻസിറ്റിവിറ്റി ടൂത്ത് പേസ്റ്റുകൾ കൊടുക്കേണ്ടി വരും. ചില ആളുകൾക്ക് ഫ്ലൂറോസിസ് പോലെയുള്ള രോഗങ്ങളുള്ള ആളുകൾക്ക് നോൺ ഫ്ലൂറിനേറ്റഡ് ഫ്ലൂറൈഡ് കണ്ടൻറ് ഇല്ലാത്ത ടൂത്ത് പേസ്റ്റുകൾ കൊടുക്കേണ്ടി വരും. അതൊക്കെ രോഗികൾക്കനുസൃതമായി ചില മാറ്റങ്ങൾ അതിലുണ്ടെങ്കിലും ജനറലി നമ്മളെല്ലാവരും ഉപയോഗിക്കേണ്ടത് ഫ്ലൂറിനേറ്റ് ടൂത്ത് പേസ്റ്റുകളാണ്. അതായത് നോർമലി അവൈലബിൾ ആയിട്ടുള്ള പേസ്റ്റുകളിലൊക്കെ അതുണ്ടാവും, നമുക്കത് അതിൻ്റെ കണ്ടൻസിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ ഫ്ലൂറൈഡിന് എപ്പോഴും നമ്മളെ പല്ല് കേടാക്കുന്ന ബാക്ടീരിയകൾക്കെതിരെ ആക്ട് ചെയ്യാനുള്ള ഒരു ആക്ഷൻ ഉള്ളത് കൊണ്ട് അത് എപ്പോഴും നല്ലതാണ്. പിന്നെ അതുപോലെ ബ്രഷിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ബ്രഷ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണണം എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ബ്രഷ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് 4 തരത്തിലാണ് നമ്മൾ അതിനെ പ്രധാനമായിട്ടും നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ അത് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ പിന്നെ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ അതിൽ അതിൻ്റെ നാരുകളാണ് ബ്രിസിൽസ് എന്ന് പറയും, പല്ല് തേക്കുന്ന ആ ഭാഗം. അത് ഹാർഡ് വരുന്നുണ്ട്, മീഡിയം വരുന്നുണ്ട്, സോഫ്റ്റ് വരുന്നുണ്ട്, അൾട്രാ സോഫ്റ്റ് വരുന്നുണ്ട്. ഈ 4 ടൈപ്പായിട്ടാണ് ഇതിൽ വരുന്നത്. ഇതിൽ നമ്മൾ ഏതാണ് ഉപയോഗിക്കാറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളുടെയും മനസ്സിലൂടെ പോകുക ഒന്നല്ലെങ്കിൽ ഹാർഡ് അല്ലെങ്കിൽ മീഡിയം ബ്രഷ് ആയിരിക്കും. കൂടുതൽ ആളുകളും ഉപയോഗിച്ച് കാണുന്നതും അങ്ങനെയാണ്. എന്നാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരിക്കലും ഹാർഡോ മീഡിയം അല്ല, നമ്മൾ ഉപയോഗിക്കേണ്ടത് സോഫ്റ്റ് ടൂത്ത് ബ്രഷാണ്. സോഫ്റ്റ് ബ്രിസിൽ, സോഫ്റ്റ് നാരുകളോട് കൂടിയ ടൂത്ത് ബ്രഷാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിൽ തന്നെ പിന്നെ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ രോഗികൾക്കനുസൃതമായി ചിലപ്പോൾ അൾട്രാ സോഫ്റ്റോ അല്ലെങ്കിൽ മീഡിയമോ കൊടുക്കേണ്ടി വരാറുണ്ട്. അങ്ങനെ പറയുന്ന രോഗികൾക്ക് അത് ഉപയോഗിക്കാം എന്നല്ലാതെ ജനറലി നമ്മളെല്ലാവരും ഉപയോഗിക്കേണ്ടത് നമ്മൾ അതിൽ സോഫ്റ്റ് ബ്രിസിലായിട്ടുള്ളതാണ്. അതിനൊരു പ്രധാന കാരണം ഹാർഡ് ബ്രഷൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നമുക്ക് നോക്കിയാൽ കാണാം, ഒരു 40 വയസ്സിൻ്റെ മുകളിലായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളീ മോണയുടെ ഈ നമ്മുടെ അണപ്പല്ലുകളുടെ സൈഡ് വശങ്ങളിൽ ഒരു കുഴി പോലെ വന്നിട്ടുണ്ടാവും. അത് ഇനാമൽ വർഷങ്ങളോളം നമ്മൾ 2 നേരമോ അല്ലെങ്കിൽ 3 നേരമൊക്കെ വെച്ച് ബ്രഷിങ് ചെയ്യുകയും അത് 3-4 മിനിറ്റുകളെടുത്തൊക്കെ ബ്രഷിങ് ചെയ്യുമ്പോൾ ഇനാമൽ നമ്മൾ പല്ല് ക്ലീൻ ആവുന്നതോടുകൂടി നമുക്ക് എന്നേക്കും സംരക്ഷിക്കപ്പെടേണ്ട ഒരു ഇനാമൽ അല്ലെങ്കിൽ പല്ലുകളുടെ ഇനാമൽ ഒരു പരിധി വിട്ട് തേഞ്ഞു പോകുന്ന ഒരു പ്രയാസം അല്ലെങ്കിൽ രോഗം അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് സോഫ്റ്റ് ബ്രിസിൽ, സോഫ്റ്റ് ആയി കഴിഞ്ഞാലുള്ളൂ ഇതേപോലെ തന്നെ നമ്മുടെ പല്ലുകളുടെ ഘടന എന്ന് പറഞ്ഞാൽ പല ഭാഗങ്ങളും പല കുഴികളും അതുപോലെ 2 പല്ലുകൾക്കിടയിൽ ഗ്യാപ്പുകളൊക്കെ ഉള്ളതാണ്. അതിലേക്കൊക്കെ നാരുകൾ ഇറങ്ങി ചെല്ലണമെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ കട്ടി കുറഞ്ഞ ബ്രഷുകളാണ് അതിന് അനുയോജ്യമായിട്ടുള്ളത്. അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത് എപ്പോഴും ഒരു ടൂത്ത് ബ്രഷ് നമ്മൾ എത്ര കാലം ഉപയോഗിക്കണം എന്നുള്ളതും ഒരു സംശയമാണ്. അതിൻ്റെ സാധാരണ അതിൽ വരുന്നത് പിന്നെ 3 മാസം എന്നുള്ളതാണ് പറയാറ്. അപ്പം നമ്മളൊരു മാനദണ്ഡമാക്കി എടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രഷുകളുടെ ആ ബ്രിസിൽസ് അല്ലെങ്കിൽ ആ നാരുകൾ വളഞ്ഞു തുടങ്ങും, അതിൻ്റെ അറ്റങ്ങളൊക്കെ ഒന്ന് വളഞ്ഞ് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു രൂപമാറ്റങ്ങളൊക്കെ സംഭവിച്ചു തുടങ്ങിയാൽ പിന്നെ ആ ബ്രഷുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. ആ ബ്രഷ് മാറ്റിയിട്ട് പുതിയ ബ്രഷ് ഉപയോഗിക്കണം എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്.
3: സാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2-3 കാര്യം സൂചിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ജനറലി ആളുകൾ യൂസ് ചെയ്യേണ്ട പേസ്റ്റിനെ കുറിച്ച്, ഫ്ലൂറിനേറ്റഡ് പേസ്റ്റാണ് യൂസ് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ബ്രഷ് തിരഞ്ഞെടുക്കുമ്പോൾ സാധാരണക്കാരനെ എപ്പോഴും എനിക്ക് തോന്നുന്നത് പല ആളുകളും ഹാർഡിലേക്കാണ് ആദ്യം പോകാറുള്ളതെന്നാണ്. അപ്പോൾ അത് സോഫ്റ്റോ അൾട്രാ സോഫ്റ്റോ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമെന്നാണ് ഞാൻ സാറ് സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഈ ബ്രഷിൻ്റെ ഒരു കാലാവധി, നമ്മൾ എത്ര കാലം യൂസ് ചെയ്യും എന്നുള്ളത് ഇന്ന് പല ആൾക്കാരും നെവർ മൈൻഡായിട്ട് കൊണ്ടുപോകുന്നതാണ്. പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് സാധാരണ ആളുകൾ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു രൂപമാറ്റം വരുന്ന സമയത്ത് നമുക്കത് മാറ്റാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാധാരണയായിട്ട് ഇപ്പോൾ നമുക്കറിയാം പല്ല് തേക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ പല്ല് തേക്കേണ്ട ഒരു ശാസ്ത്രീയ രീതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശരിയായ രീതി ഒന്നും
4: ഇതും നമ്മൾ ശരിക്കും നമ്മൾ ഒന്ന് തിരുത്തേണ്ട, പല ആളുകളും തിരുത്തേണ്ട ഒരു വിഷയം തന്നെയാണ് പല്ല് തേക്കേണ്ട രീതി. ഇത് ഇങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ പലപ്പോഴും നമ്മളോട് രോഗികളൊന്ന് പറയാറുണ്ട്, ഡോക്ടറെ ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിൽ പല്ല് തേക്കുന്നത് ഞാനാണ്, ഞാൻ കുറേ കാലങ്ങളായിട്ട് 3 തവണയൊക്കെ ബ്രഷ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ 2 തവണ എന്തായാലും ചെയ്യും, പക്ഷേ ഏറ്റവും കൂടുതൽ പല്ലിന് കേടുള്ളതും എനിക്ക് തന്നെയാണ്, അത് കൂടുതൽ ബ്രഷിങ് ചെയ്തിട്ടാണോ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. പല രോഗികളുടെ പ്രയാസങ്ങളാണത്. അപ്പോൾ നമ്മൾ പലപ്പോഴും അവരോട് ചോദിക്കും, നിങ്ങൾ പല്ല് തേക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാൻ പറയുമ്പോൾ പലപ്പോഴും അത് ശരിയായ രീതിയിലല്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ക്വാണ്ടിറ്റിയേക്കാളും നമ്മൾ ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ ഒരു കുറേ തവണ ചെയ്യുന്നതിൽ ഉപരി ഒരു കാര്യം വളരെ കൃത്യതയോടുകൂടി വളരെ ക്വാളിറ്റിയോടുകൂടി ഒരു പ്രാവശ്യം ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ നല്ലത്. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഈ പല്ല് തേക്കുന്ന രീതി പലപ്പോഴും നമ്മൾ പഠിച്ചെടുക്കുന്നത് ഒന്നല്ലെങ്കിൽ നമ്മളെ മാതാപിതാക്കളുടെ നിന്ന്, അല്ലെങ്കിൽ നമ്മളെ സഹോദരങ്ങളുടെ നിന്ന്, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും അടുത്ത് നിന്നൊക്കെ ആയിരിക്കും. ഇന്ന് നമുക്ക് ഒരുപാട് പിന്നെ കൃത്യമായ പല്ല് തേക്കേണ്ട രീതി കണ്ടെത്താനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ അതൊന്ന് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് എന്തെങ്കിലും മാറ്റം അതിൽ വരുത്താനുണ്ടെങ്കിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ആമുഖമായി പറയാനുള്ളത്. ഇനി പല്ല് തേക്കുന്ന രീതിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് പല്ലിൻ്റെ എല്ലാ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മുടെ ശരീരത്തിലൊരു ഭാഗമാണ്, നമ്മൾ ഡെയിലി നമ്മൾ വൃത്തിയാക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ ആ പല്ലുകളുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഉള്ളത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഒന്ന് ഈയൊരു പിന്നെ ചോദ്യത്തിൻ്റെ ഉത്തരം മുഴിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഞാനതൊന്ന് വിശദീകരിക്കാം. ഒന്ന്, നമ്മൾ പുറമേ നിന്നൊരാൾ നമ്മളെ നോക്കുമ്പോൾ കാണുന്നൊരു ഭാഗമുണ്ട്, അതായത് പുറകുവശം. അത് നമ്മൾ അണപ്പല്ലുകൾക്കും മുൻപല്ലുകൾക്കും ആ ഒരു ഭാഗമുണ്ട്. ഈ അണപ്പല്ലിൻ്റെ ഇപ്പോൾ റൈറ്റ് സൈഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പോയി ഫ്രണ്ട് ഭാഗവും അതുപോലെ ലെഫ്റ്റ് സൈഡും, ഇതിനൊക്കെ പുറകുവശമുണ്ട്. അതായത് പുറമേ നിന്ന് കാണുന്ന ഒരാൾ, നമ്മൾ വായ ചുണ്ട് തുറന്ന് കഴിഞ്ഞാൽ കാണുന്നൊരു ഭാഗം, ചിരിക്കുമ്പോഴൊക്കെ കാണുന്നൊരു ഭാഗം. അതേപോലെ അതേ ഭാഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഉൾവശം. ഉൾവശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് താഴെയുള്ള വരിയിലാണെങ്കിൽ നമ്മളെ നാവ് റെസ്റ്റ് ചെയ്യുന്നൊരു ഏരിയ, അതുപോലെ മുകളിലാണെങ്കിൽ നമ്മളെ അണ്ണാക്കിൻ്റെ ആ ഒരു ഭാഗം. അതും ഈ പറഞ്ഞ പോലെ അണപ്പല്ലുകൾക്കും മുൻപല്ലുകൾക്കും ഉണ്ട്. പിന്നെ വരുന്ന മൂന്നാമത്തെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ചവക്കുന്ന ഭാഗമാണ്. ചവക്കുന്ന ഭാഗങ്ങൾ നമ്മൾ പല്ലുകൾ നമുക്ക് രണ്ടായി വേർതിരിക്കുമ്പോൾ മുൻപല്ലുകളും അണപ്പല്ലുകളുമായിട്ട് വേർതിരിക്കാം. അണപ്പല്ലുകൾ എപ്പോഴും ചവക്കാനുള്ളതാണ്. അപ്പോൾ അത് പരന്ന പ്രതലായിരിക്കും, അതിൽ പിന്നെ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും, അത് കടിക്കുന്ന ആ ഒരു രീതിക്ക് വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു ഭാഗമുണ്ട് ചവക്കുന്ന പരന്ന പ്രതലം. അത് മുൻവശത്തെ പല്ലുകൾക്ക് അത് ചെറിയൊരു ഭാഗമായിരിക്കും, കാരണം കടിക്കാനുള്ള പല്ലുകളായതുകൊണ്ട് കുറച്ച് ഷാർപ്പായിരിക്കും. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എല്ലാ ആളുകൾക്കും അറിയാം. ഇനി ഇതല്ലാത്തൊരു ഭാഗമുണ്ട്, അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ പല്ലുകൾ എല്ലാം തമ്മിൽ സെപ്പറേറ്റ് ആണ്, പക്ഷേ ഒരുമിച്ചൊരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പല്ലുകളുടെ ഇടയിലൊരു സ്പേസ് ഉണ്ട്, അത് വളരെ ശ്രദ്ധയോടുകൂടി ക്ലീൻ ചെയ്യേണ്ട ഒരു ഭാഗമാണ്. അതൊരിക്കലും നമ്മളെ സാധാരണ ടൂത്ത് ബ്രഷ് വെച്ച് ഉപയോഗിച്ചുകൊണ്ട് ആ ഏരിയ നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയൂല. അതിന് നമ്മൾ ഡെൻ്റൽ ഫ്ലോസ് പോലത്തെ സംഭവങ്ങൾ എടുത്തിട്ട് ഞാൻ ഇതിൽ വിശദീകരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കൾ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ബ്രഷ് ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ ഈ ബ്രഷിങ് ചെയ്യുമ്പോൾ സാധാരണ വരുന്ന കുറേ പിന്നെ ചെയ്തു വരുന്ന രീതികൾ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈയൊരു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളോട് പറയാനുള്ളത്, അതിൽ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ തിരുത്തിപ്പോയാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് പല്ലുകളെ പിന്നെ പല്ലുകളെ ആരോഗ്യം അല്ലെങ്കിൽ പല്ല് പോടാകുന്നതോ മോണരോഗങ്ങളോ ഒക്കെ തടയാമെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ അണപ്പല്ലുകളിൽ നിന്ന് തുടങ്ങും. മുകളിലെ ഏരിയയിൽ അണപ്പല്ലിൽ നമ്മൾ ബ്രഷ് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രഷിൻ്റെ നാരുകൾ ഏകദേശം ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് പല്ലിൽ പിന്നെ വന്ന് നിൽക്കും. ഏറ്റവും അറ്റത്തെ അണപ്പല്ലിൽ നിന്ന് തുടങ്ങുകയാണ് ഈ റൈറ്റ് സൈഡിൽ നിന്ന്. എന്നിട്ട് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത് ഉള്ളിലോട്ടും പുറത്തോട്ടും ആക്കിയിട്ടാണ് ബ്രഷിങ് ചെയ്യുക, ഉള്ളിലോട്ടും പുറത്തോട്ടും. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് മൈൽഡ് റൊട്ടേഷനാണ്, ഒരു റൗണ്ട് മോഷനിലാണ് ചെയ്യേണ്ടത്. ഈ റൗണ്ട് മോഷനിൽ ചെയ്തെങ്കിലുള്ളൂ പല്ലുകളുടെ ഇടയും മോണയും പല്ലും ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളും ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പുറം ഭാഗങ്ങളും ഒക്കെ ക്ലീനായി വരുള്ളൂ. അതിങ്ങനെ റൊട്ടേഷൻ ചെയ്ത് നമ്മൾ ആ മൂന്ന് പല്ലിൽ നിന്ന് ഇപ്പുറത്തെ മൂന്ന് പല്ലിലേക്ക് കൊണ്ടുവന്ന് മുൻവശത്തേക്ക് കൊണ്ടുവന്ന്

0: പ്രോസസ് ഇതേ സംഭവം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലേക്കും റിപ്പീറ്റ് ചെയ്യുക. ഇത് മുകളിലെ ഏരിയയിലും താഴത്തെ ഏരിയയിലും പുറമേ കാണുന്ന പല്ലുകളിൽ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഇതിൻ്റെ തന്നെ ഉൾവശം ഇതുപോലെ തന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന ഉൾവശം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ വായലിലെ അഴുക്കടിഞ്ഞു കൂടുന്നത് താഴെ വരിയിലെ മുൻപല്ലുകളുടെ ഉള്ളിലെ ഭാഗമാണ്. അതായത് നമ്മൾ താഴെ ഏരിയയിലെ മുൻവശത്തെ പല്ലുകളുടെ ഉൾഭാഗം. അപ്പോൾ ആ ഭാഗം നമ്മൾ ബ്രഷ് കുത്തനെ പിടിച്ചുകൊണ്ട് താഴക്കും മേലക്കും ആക്കിയിട്ട് കുറച്ച് സമയം എടുത്ത് എപ്പോഴും ബ്രഷിങ് ചെയ്യുമ്പോൾ കണ്ണാടിയിൽ നോക്കി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാലേ നമുക്ക് എല്ലാ ഭാഗവും ക്ലീൻ ആവുന്നുണ്ടോ നോക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഉൾഭാഗം, നാവുകൾ പിന്നെ റെസ്റ്റ് ചെയ്യുന്ന ആ ഉൾഭാഗവും ഇതുപോലെ തന്നെ ബ്രഷിങ് ചെയ്യേണ്ടതുണ്ട്. അവിടെയും അഴുക്ക് നല്ലോണം ഇരിക്കും. അത് മുകളിലെ ഏരിയയിലും അണ്ണാക്കിൻ്റെ ആ ഭാഗങ്ങളും ക്ലിയർ ചെയ്യുക. പിന്നെ ചവക്കുന്ന ഭാഗം നമ്മളെല്ലാവരും സാധാരണ ചെയ്തു വരുന്ന രീതി തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഉള്ളിലോട്ടും പുറത്തോട്ടും ആക്കിയിട്ട് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. ഇത്ര ഇങ്ങനെയാണ് പിന്നെ ബ്രഷിങ് ചെയ്യേണ്ട രീതി. അത് നമ്മൾ കുറച്ച് രാത്രി കുറച്ച് സമയം എടുത്തിട്ടും പിന്നെ അതുപോലെ ശരിക്കും ശാസ്ത്രീയ സമയം എന്ന് പറഞ്ഞാൽ 2 മിനിറ്റാണ് ബ്രഷിങ് ചെയ്യേണ്ടത്. പക്ഷേ 2 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ കൃത്യമായി ചെയ്യാൻ കഴിയണം എന്നില്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 3-3.5 മിനിറ്റ് ഒക്കെ വരെ എടുക്കാം. പക്ഷെ അതിലേറെ സമയം എടുത്തിട്ട് ചെയ്യുന്നത് എപ്പോഴും അപകടം ഉണ്ടാക്കുന്നുള്ളതാണ്.
1: ഓക്കെ, നമുക്ക് അറിയാം പല്ല് തേക്കുന്നതോടൊപ്പം അല്ലെ പല്ല് ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വൃത്തിയാക്കേണ്ട ഒന്നാണ് വായയിലെ നാവ് കൂടി. അപ്പോൾ ഈ നാവ് ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊന്ന് വളരെ ചുരുക്കിയൊന്ന് പറയാം.
0: ഈ നാവ് ക്ലീനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ നാവ് ക്ലീനിങ് എന്നുള്ളത് ഒഴിവാക്കി നമ്മൾ അതിനെ മനസ്സിലാക്കുന്ന നാവ് ടങ് ബ്രഷിങ് എന്നാക്കിയാൽ പ്രശ്നം തീർന്നു. കാരണം നാവ് ഒരിക്കലും ഒരു പിന്നെ ടങ് ക്ലീനറോ മെറ്റൽ ടങ് ക്ലീനറോ പ്ലാസ്റ്റിക് ടങ് ക്ലീനറോ ഒന്നും ഇട്ടിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടിഷ്യു ആണ്, അതിൽ സോഫ്റ്റ് ആയിട്ടുള്ള കുറേ പിന്നെ വസ്തുക്കളാണ് ഉള്ളത്. നമ്മൾ ടേസ്റ്റ് നമുക്ക് കിട്ടണ്ടേ, രുചി കിട്ടണ്ടേ. അപ്പോൾ അതിന് ജസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് തന്നെ വെച്ചിട്ട് ടങ് ഒന്ന് എന്ത് ചെയ്താൽ മതി, ബ്രഷ് ചെയ്താൽ മതി. ചില ബ്രഷിൻ്റെ പുറകിൽ ഒരു ഇത് വരാറുണ്ട്, അല്ലെങ്കിൽ അത് വെച്ച് ജസ്റ്റ് ഒന്ന് വല്ലാതെ പിന്നെ ഹാർഡാക്കി ചെയ്യേണ്ട കാര്യമില്ല. വളരെ മൃദുലമായിട്ട് ടങ് ഒന്ന് ബ്രഷ്. അപ്പോൾ ടങ് ക്ലീനിങ് എന്നുള്ള കൺസെപ്റ്റ് മാറ്റിയിട്ട് ടങ് ബ്രഷിംഗ് എന്നാക്കി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അതേ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ബ്രഷിങ് ചെയ്താൽ മതി.
1: ഓക്കെ, നമുക്ക് അനുവദിക്കപ്പെട്ട സമയം അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ ഇത് ഈ ഒരു ദന്ത ആരോഗ്യം ഒരു പ്രാഥമിക പഠനം എന്നുള്ളതിൻ്റെ ഒരു തുടർ എപ്പിസോഡുകൾ നമുക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇൻഷാല്ലാ ഓരോ എപ്പിസോഡുകളിലായിട്ട് ഇതിൻ്റെ ദന്ത രോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രതിവിധിയെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചുമൊക്കെ ഇൻഷാല്ലാ നമുക്ക് പ്രതിപാദിക്കാം. ഇന്ന് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ഹാഫിസ് അഹമ്മദിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അദ്ദേഹം പുലാമന്തോൾ സിറ്റി ഡെന്റൽ ക്ലിനിക്കിലെ ഡെന്റൽ സർജൻ കൂടിയാണ്. ഇൻഷാല്ലാ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
2: വബറകാത്തു. ജസാകുമുല്ലാഹു ഖൈറൻ. ആരോഗ്യ വിചാരം പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. ദന്താരോഗ്യം ഒരു പ്രാഥമിക പഠനം, ഈ വിഷയവുമായി ശ്രോതാക്കളോടൊപ്പം ചേർന്നത് ഡോക്ടർ ഹാഫിസ് മുഹമ്മദ്, അദ്ദേഹത്തോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധി മൂസ പി പി.
3: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.

0: പീസ് റേഡിയോ റിയാദു സാലിഹീൻ. രാത്രി നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നിർബന്ധം. നമ്മോടൊപ്പം ചേരുന്നു അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു

0: المتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹിനിൽ ഇമാം നബവി റഹിമഹുള്ള 212-ാമത്തെ അധ്യായമായി നൽകുന്നത് ബാബു ഫദ്ലി ഖിയാമില്ലൈൽ, രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയെ വിവരിക്കുന്ന അധ്യായമാണ്. ഖിയാമുല്ലൈൽ എന്നത് രാത്രി നമസ്കരിക്കുക, രാത്രി നിന്ന് നമസ്കരിക്കുക. വഹുവ അഫ്ളു സ്വലാത്തി ബഅദൽ മക്തൂബ, ഫർളായ നിർബന്ധമായ നമസ്കാരങ്ങളിൽ പിന്നെ ശ്രേഷ്ഠമായ നമസ്കാരമാണ് രാത്രി നമസ്കാരം. ആ രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത, മഹത്വം വിവരിക്കുന്ന അധ്യായമാണ്. ഈ ബാബിൽ ഇമാം നവവി റഹിമഹുള്ള ആദ്യമായി കൊണ്ടുവരുന്നത് സൂറത്തുൽ ഇസ്രായിൽ നിന്നുള്ള 79-ാമത്തെ വചനമാണ്. ഖാലല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക അസാ അൻ യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദ. വമിനൽ ലൈലി, രാത്രിയിൽ നിന്ന്, ഫതഹജ്ജദ് ബിഹി, ഉറക്കമുണർന്നുകൊണ്ട് അല്പസമയം ഖുർആൻ പാരായണത്തോടെ നമസ്കരിക്കണം. നിശ്ചയമായും അത് നാഫിലത്തല്ല, നിങ്ങൾക്ക് കൂടുതലുള്ള ഒരു പുണ്യകർമ്മമാണ്. അസാ അയ്യ ബഅസക റബ്ബുക മഖാമ മഹ്മൂദ, നിങ്ങളുടെ രക്ഷിതാവ് നബിയെ നിങ്ങളെ സ്തുത്യർഹമായൊരു സ്ഥാനത്തേക്ക് നിയോഗിച്ചേക്കാം. രാത്രി നമസ്കാരം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അവിടത്തേക്ക് പ്രത്യേകമായി കൊണ്ട് കൽപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ആളുകളെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചത് തഹജ്ജുദ് നമസ്കരിക്കുവാൻ വേണ്ടിയാണ്. ഫ അംറുല്ലാഹി നബിയ്യഹു അയ്യ തഹജ്ജദ മിനല്ലൈൽ ലാ യഅനി കുല്ലല്ലൈൽ, രാത്രി മുഴുവനായുമല്ല, രാത്രിയിൽ നിന്ന് തഹജ്ജുദ് നമസ്കരിക്കാൻ ഉറങ്ങി എഴുന്നേറ്റുകൊണ്ട്. ലിഅന്ന ഖിയാമ കുല്ലില്ലൈലി ലൈസ മിനസ്സുന്ന ഇല്ല അഹ്യാന, രാത്രി മുഴുവനായി നമസ്കരിക്കുക എന്നത് സുന്നത്തിൽപ്പെട്ടതല്ല, ചിലപ്പോഴൊക്കെയാണെങ്കിലല്ലാതെ. അതായത് ഖിയാമി അശ്രി റമദാൻ, റമദാനിലെ അവസാന 10 ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ. അതേപോലെ വഅമ്മൽ ബഖിയത്തു ഫസ്സുന്ന അയ്യനാമ വയക്കും, അതല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെയുള്ള സുന്നത്ത് എന്നത് ഉറങ്ങുകയും അതേപോലെ തന്നെ രാത്രി നമസ്കരിക്കുകയും ചെയ്യണമെന്നതാണ്. അങ്ങനെ ആ ഒരു കർമ്മം നിർവഹിക്കുമ്പോൾ ഫതഹജ്ജദ് ബിഹി നാഫിലത്തലക്, ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കണം, അത് നിങ്ങൾക്കൊരു പുണ്യകർമ്മമാണ്. അപ്പോൾ ഇവിടെ നാഫിലത്തലക്ക എന്നതിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പറഞ്ഞത് കാണാം. ഫഖീല അൽ മഅന അന്ന ഹാദ ഖാസ്സും ബിക യഅനി അൽ വുജൂബ്, ആ നിർബന്ധമായ കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി കൊണ്ടുള്ളതാണ്. വുജൂബ തഹജ്ജുദ്, ആ തഹജ്ജുദ് നമസ്കാര നിർബന്ധിതാവസ്ഥ, ആ ഒരു നിർബന്ധം എന്നുള്ള കൽപ്പന. ലിഅന്ന ഗൈറ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യജിബു അലൈഹി തഹജ്ജുദു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാത്തവർക്ക് തഹജ്ജുദ് നമസ്കാരം നിർബന്ധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അത് ഫർളാണ്, അത് നിർബന്ധമാണ്, വുജൂബാണ് എന്നതാണ് ആ ഒരു കൽപ്പനയാണ്. മറ്റുള്ള ആളുകൾക്ക് ഇല്ല എന്തിറഹു, അത് നേർച്ചയാക്കുകയാണെങ്കിലല്ലാതെ. ഒരാൾ ഇൻ നദറ അയ്യ തഹജ്ജദ, ഒരാൾ തഹജ്ജുദ് നമസ്കരിക്കാൻ നേർച്ചയാക്കിയാൽ ലസിമഹുൽ വഫാ ഉബിന്നതിരി, നിശ്ചയമായും നിർബന്ധമായും ആ നേർച്ച നിറവേറ്റണം എന്നതാണ്. അമ്മൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫ ഇന്നഹു യജിബു അലൈഹി അയ്യ തഹജ്ജദ മിനല്ലൈൽ, രാത്രിയിൽ നിന്ന് ഉറക്കമുണർന്നുകൊണ്ട് നമസ്കരിക്കുക എന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. വക്കീല നാഫിലത്തല്ലക്ക, നിങ്ങൾക്കൊരു പുണ്യകർമ്മമാണ്, അധികരിച്ച നന്മയാണ് എന്നതൊക്കെ വിശദീകരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ നാഫിലത്തല്ലക്ക എന്നത് കൊണ്ടുദ്ദേശിക്കുന്നത് അന്നഹു നാഫിലത്തുനൈ സിയാദത്തുൻ വ ഫളുൻ, അത് കൂടുതൽ നന്മയാണ്, വർദ്ധനവാണ്, ശ്രേഷ്ഠതയാണ് എന്നും വിശദീകരിച്ചിട്ടുണ്ട്. അതല്ലാത്ത ആളുകൾക്കൊഴിച്ച്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി കൊണ്ട് കൂടുതൽ ഖൈറ് നന്മ അതിലുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്തവർക്കും ആ ഒരു നന്മ ലഭിക്കുന്നു രാത്രി നമസ്കാരം നിർവഹിക്കുന്നവർക്ക് എന്നതും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല തഹജ്ജുദിൻ്റെ ആ ഒരു സമറാത്ത്, അതിന് ലഭിക്കുന്ന ഫലങ്ങൾ വ്യക്തമാക്കുകയാണ്. അസ അൻ യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദ, നബിയെ നിങ്ങളെ സ്തുത്യർഹമായ ഒരു സ്ഥാനത്തേക്ക് നിയോഗിച്ചേക്കാം അള്ളാഹു സുബ്ഹാനഹു വതആല. ഖാല ഉലമാഉ, പണ്ഡിതന്മാർ പറയുന്നത്, ഇദാ ഖാല അല്ലാഹു തആല ഫിൽ ഖുർആനി അസ, അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ അസ എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫഹുവ വാജിബുൻ, അത് നിർബന്ധമായി ഉണ്ടാകും. അസ യബഅസക റബ്ബുക മഖാമ മഹ്മൂദ, നബിയെ നിങ്ങളുടെ താങ്കളുടെ റബ്ബ് താങ്കളെ സ്തുത്യർഹമായ ഒരു സ്ഥാനത്തേക്ക് നിയോഗിച്ചേക്കുന്ന എന്ന് പറഞ്ഞാൽ നിയോഗിക്കുക തന്നെ ചെയ്യും എന്നുള്ള അർത്ഥമാണ്. അന്നല്ലാഹ സയബഅസുക മഖാമൻ മഹ്മൂദ, നബിയെ നിങ്ങളെ സ്തുത്യർഹമായ ഒരു സ്ഥാനത്തേക്ക് നിയോഗിക്കും. യബഅസുക യൗമൽ ഖിയാമത്തി മഖാമൻ, ഖിയാമത്ത് നാളിൽ ഒരു സ്ഥാനത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കും. തുഹമ്മദു അലൈഹി മിൻ കുല്ലിൽ ഖലായിഖ്, മുഴുവൻ സൃഷ്ടികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാഴ്ത്തുന്ന, അതെ, മുഴുവൻ സൃഷ്ടികളാലും പ്രശംസിക്കപ്പെടുന്നതായ ഒരു മഹത്തായ സ്ഥാനത്തേക്ക്. അപ്പോൾ സഹോദരങ്ങളെ, ഫലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മഖാമുൽ മഹ്മൂദ് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സ്തുത്യർഹമായൊരു സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. വമിൻഹു ഷഫാഅത്തുൽ ഉലമ, ആ ഒരു സ്ഥാനം അതാണ് ഷഫാഅത്തുൽ ഉലമ, വലിയ ഷഫാഅത്ത് എന്നത്. അതായത് മിനൽ മഖാമിൽ മഹ്മൂദിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഫാഅത്തുൽ ഉലമ, ആ മഖാമുൽ മഹ്മൂദ് സ്തുത്യർഹമായ സ്ഥാനം, അത് വലിയ റെക്കമെൻഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. അതായത് മനുഷ്യരെല്ലാം ഖിയാമത്ത് നാളിൽ ഒരേ പ്രതലത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. ലൈസ ഹുനാക ജിബാലുൻ വല അഷ്ജാറുൻ വല അൻഹാറുൻ, അവിടെ മരങ്ങളോ പർവ്വതങ്ങളോ പുഴകളോ, വല ബിനാഉൻ, എടുപ്പുകളോ ബിൽഡിങ്ങുകളോ ഒന്നും ഉണ്ടാവുകയില്ല. യസ്മാഹുമുദ്ദായ വയംഫുദുഹുമുൽ ബസർ, വിളിക്കുന്ന ആളെ കേൾക്കും, നോക്കുന്നവനെ കാണും, അങ്ങനെ ഒരേ പ്രതലത്തിലായിക്കൊണ്ടാണ്. ലാ യഹൂല ബൈനഹും വൈ വൈനദ്ദായി ഷൈഉൻ, വിളിക്കുന്ന ആൾക്കും ആ വിളിക്കപ്പെടുന്ന ആൾക്കുമിടയിൽ മറയില്ല. അതേപോലെ തന്നെ നോക്കുന്നവർക്ക് കാണുന്നവർക്കിടയിൽ മറയില്ലാത്ത വിധം ഒരേ പ്രതലത്തിലെല്ലാവരും നിർത്തപ്പെടുന്നതായ ഖിയാമത്ത് നാളിൽ, തദുനു ഷംസു മിൻഹും ഹത്താ തകൂന അലാ ഖദരി മീൽ, ഒരു മൈല് ചാൺ ഉയരത്തിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കും. അതെ, അന്നത്തെ ഒരു ദിവസത്തെക്കുറിച്ച് പറഞ്ഞത്, ഹത്താ യക്കൂന മിഖ്ദാറുഹു ഖംസീന അൽഫസന, 50,000 വർഷങ്ങൾക്ക് തുല്യമായ പരലോകത്തെ ഒരു ദിവസം. സുബ്ഹാനല്ലാഹിൽ അലീം, അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര പരിശുദ്ധനാണ്. ലിൻസാനു ലാ യസ്തതിഉ അൻ യഖിഫ, മനുഷ്യന് നിൽക്കാൻ സാധിക്കുകയില്ല. വല അർബഅ വൈശരീന സാഅ, ഒരു 24 മണിക്കൂർ പോലും മനുഷ്യന് നിൽക്കാൻ സാധ്യമല്ല. പക്ഷേ ഈ ദിവസമെന്നത് സഹോദരങ്ങളെ, ഹാദൽ യൗമ മിഖ്ദാറുഹു ഖംസൂന അൽഫസന, ഇത് 50,000 വർഷമാണ്. ഫയൽഹഖുന്നാസ മിനൽ ഹമ്മി വൽ കറബി മാ ലാ യുതീഖൂൻ, സഹിക്കാൻ കഴിയാത്ത വിധത്തിൽ ക്ലേശത്തിലും സങ്കടത്തിലും അങ്ങേറ്റത്തെ വിഷമത്തിലും ദുഃഖത്തിലുമായിക്കൊണ്ടായിരിക്കും മനുഷ്യരുണ്ടാകുക. ഫയതുലുബു ബഅദുഹും മിലാ ബഅദിൻ നദറ ഫിൽ അംരി ലഅല്ല അഹദൻ യഷ്ഫഉ ലഹും ഇൻദല്ലാഹി അസ്സ വജൽ, പരസ്പരം തേടും, അവർ ആവശ്യപ്പെടും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. കാര്യങ്ങളുടെ അവസ്ഥ ഭയാനകരമായ അവസ്ഥയാണ്. ആരുണ്ട് റബ്ബിൻ്റെ അടുക്കൽ ഒരു ശുപാർശ ചെയ്യാൻ, ഒരു റെക്കമെൻഡ് പറയാൻ എന്നാണവർ ആലോചിക്കുന്നത്. യുരിയഹും മിൻഹാദൽ മൗഖിഫ്, ഈയൊരു നൃത്തത്തിൽ നിന്നൊരു റാഹത്ത് കിട്ടാനൊരു സമാധാനം ലഭിക്കാൻ എന്തുണ്ട് മാർഗം? അങ്ങനെ അവരെല്ലാവരും ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കിലേക്ക് പോകും. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് തോന്നിപ്പിക്കുകയാണ് ആദം നബിയുടെ അടുക്കിലേക്ക് പോകാൻ. ആദം നബി ആരാണ്? ആദമു അബുൽ ബഷർ, മനുഷ്യ പിതാവാണ് ആദം നബി. കുല്ലുൽ ബഷരി അബൂഹും വാഹിദ്, മുഴുവൻ മനുഷ്യന്മാരുടെയും പിതാവെന്നാണ്. അത് ആദമു അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ആദ്യത്തെ മനുഷ്യനും ആദ്യത്തെ പ്രവാചകനുമായ ആദം നബി. അങ്ങനെയാണല്ലോ, വക്കമാഹുവൽ ആദത്തു അന്നൽ ഇൻസാന യഫിറു ഇലാ അഖ്റബിമൻ യറാഹു അന്നഹു അൻഫഅ, ഏറ്റവും അടുത്തുള്ളവരുടെ അടുക്കലേക്ക് പോകുമ്പോൾ കുറച്ച് പ്രയോജനപ്പെടുമല്ലോ. അങ്ങനെ തങ്ങളുടെ പിതാവിൻ്റെ അടുക്കലേക്ക്, ആദനബിയുടെ അടുക്കലേക്ക് അവർ ചെല്ലും. അവർ പറയും, ഇഷ്ഫഅലന അലാ തറാ മാ നഹ്നു ഫീഹി, ഞങ്ങൾ നിൽക്കുന്നൊരവസ്ഥ കണ്ടില്ലേ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യണം എന്നുള്ള ആ ഒരർത്ഥത്തിലാണ്. ഇന്നല്ലാഹ ഖലഖക ബിയദിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല ആദനബിയെ തൻ്റെ കൈകൾ കൊണ്ടാണ് സൃഷ്ടിച്ചത്. വഅല്ലമക അസ്മാ കുല്ലി ഷൈഇൻ, മുഴുവൻ കാര്യങ്ങളുടെയും പേരുകൾ പഠിപ്പിക്കുകയും ചെയ്തല്ലോ. വസ്ജദലക്കൽ മലായിക്ക, ആദനബിക്ക് മുഴുവൻ മലക്കുകളും സുജൂദ് ചെയ്യുന്നൊരവസ്ഥ അതല്ലാഹുവിൻ്റെ കൽപ്പനപ്രകാരമുണ്ടായില്ലേ. അഅതാക ഖൈറൻ കസീറ, ഒരുപാട് നന്മകൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് ഫഷ്ഫഅലന ഇലല്ലാ, അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് പറയണം എന്ന്. പക്ഷേ ഫയഅതദിറു, അദ്ദേഹം ഒഴിവ് കഴിവ് പറയുന്നതാണ്, എക്സ്ക്യൂസ് പറയുന്നതാണ്. എന്താണ് പറയുന്നത്? ഇന്നല്ലാഹ നഹാഹു അനിൽ അക്കിലി മിനശ്ശജറത്തി ഫഅക്കല മിൻഹ, സ്വർഗത്തിൽ വെച്ച് ഒരു മരത്തിൻ്റെ അടുക്കലേക്ക് അടുക്കാൻ പാടില്ല. ഫലാ തഖറബ ഹാദിഹി ശജറ ഫതകൂന മിനൽ ളാലിമീൻ, നിങ്ങൾ അക്രമികളായി പോകും എന്ന് പറഞ്ഞതായ ആ ഒരു കൽപ്പന, നിങ്ങളാ സ്വർഗത്തിലെ ആ മരത്തിലെ പഴം കഴിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അത് അവർ കഴിക്കുകയുണ്ടായി പിശാചിൻ്റെ പ്രേരണ നിമിത്തം. വഹിയ വഹാദിഹി മാസിയ, അതൊരു റബ്ബിനോട് ചെയ്ത ഒരു ധിക്കാരമാണ്. അതുകൊണ്ട് തന്നെ ഫഹുവ ഖജ്ലാനു മിനല്ലാഹി അസ്വജൽ, അല്ലാഹുവിൽ നിന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ മനുഷ്യർക്ക് വേണ്ടി ശുപാർശ ചോദിക്കുന്നത് ലജ്ജിക്കുകയാണ്. എങ്ങനെ? ഫകൈഫ യശ്ഫഉ ലക്കും ഇൻദല്ലാഹി, എങ്ങനെ നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം അല്ലാഹുവിൻ്റെ അടുക്കൽ ശഫാഅത്ത് നൽകും, നടത്തും? സഹോദരങ്ങളെ, ആ ഒരവസ്ഥയാണവിടെ പരലോകത്ത് നടക്കുന്ന ഭയാനകരമായ അവസ്ഥകളിൽ. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മഖാമുൽ മഹ്മൂദ് എന്നൊരു പ്രത്യേക സ്ഥാനം നൽകിയിട്ടുണ്ട് എന്നതിലേക്ക്, പരലോകത്തിൻ്റെ അവസ്ഥയും അതിൻ്റെ ഭയാനകതയും ഈ ആയത്തിനെ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അവിടെ മഖാമു ഷഫാഅത്തിൽ ഉലമ, വലിയ ഷഫാഅത്ത് എന്ന സ്ഥാനം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാമ നാസിറു സഅദി റഹിമഹുള്ള, അദ്ദേഹം പറയുന്നു, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി, രാത്രിയിൽ നിന്ന് തഹജ്ജ് നമസ്കരിക്കണമെന്ന് പറഞ്ഞാൽ, സ്വല്ലി ബിഹി ഫീ സായിരി ഔഖാത്തിഹി, മറ്റു സമയങ്ങളിലല്ലാതെ ഈ സമയത്ത് നമസ്കരിക്കണം രാത്രിയിൽ. നാഫില ചെല്ലക്ക ലി തക്കൂന സലാത്തുൽ ലൈൽ ലി സിയാദ ചെല്ലക്ക ഫീ ഉലുവിൽ ഖദരി വറഫ്ഇ ദറജാത്ത്, പദവികൾ ഉയർത്തപ്പെടാനും സ്ഥാനമുന്നതമാകാനുമൊക്കെ മറ്റുള്ള ആളുകളെക്കാൾ ഒഴികെ, മറ്റുള്ള ആളുകളെക്കാൾ ഏറെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഇന്നഹ തക്കൂനു കഫാറത്തുൽ സയ്യിആത്തിഹി, തിന്മകൾക്കുള്ള പ്രായശ്ചിത്തമാണ്. അതുപോലെ തന്നെ അഞ്ച് നേരത്തെ നമസ്കാരം സത്യവിശ്വാസികളുടെ മേലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലും ഫറളാണ്. എന്നാൽ സ്വലാത്തുൽ ലൈൽ അങ്ങനെയല്ല, പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർബന്ധമാണ്. ലി കറാമത്തിക അലല്ലാഹി അൻ ജഅല വളീഫതക അക്സറ മിൻ ഗൈരിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം മഹത്വമൊക്കെ ഏറെ ഉള്ളതുകൊണ്ട് തന്നെ മറ്റുള്ളവരെക്കാൾ ഏറെ കൂടുതൽ ഒരു കാര്യം കൽപ്പിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. വലിയ അക്സിറ സവാബക്, അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൻ്റെ പ്രതിഫലം കൂടുതലുണ്ടാകും. അതാണ് വത്തുനാലു ബിദാലിക്കൽ മക്കാമുൽ മഹ്മൂദ്, അൽ മക്കാമുൽ മഹ്മൂദ് എന്ന സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നതാണ്. വൽ മക്കാമുല്ലദി അഹ്മദുഹു ഫീഹിൽ അവ്വലൂന വൽ ആഖിറൂൻ, ആദ്യകാലക്കാരും അവസാനകാലക്കാരും മുഴുവൻ മനുഷ്യരും ആ ഒരു സ്ഥാനത്തെ വാഴ്ത്തുന്നതാണ്. അത് മക്കാമു ഷഫാഅത്തിൽ ഉലമയാണ്. സൃഷ്ടികളെല്ലാവരും ഈ ഒരു രൂപത്തിൽ അവിടെ നിർത്തപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് അതുണ്ടാവുക. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാല്ലാ അത് വിശദീകരിക്കാം അടുത്ത എപ്പിസോഡുകളിൽ. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ. രാത്രി നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നിർബന്ധം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.

പീസ് റേഡിയോ സ്വരം. ബഹ്റിൻ മൗജുകൾ പൊന്തിയിടുമ്പോൾ. ഗാനം ആലപിച്ചത് റിയ എടവണ്ണ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ഇൻസൈറ്റ്. നമ്മോട് സംസാരിക്കുന്നു ഹിലാൽ സലീം സിപി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറെ പ്രിയപ്പെട്ടവരെ, സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം സ്ത്രീകളെ അടിച്ചമർത്തുന്നു, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ സ്ത്രീകളെ അടിച്ചമർത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ ഏതേത് വിഷയങ്ങൾ നോക്കിക്കഴിഞ്ഞാലും സ്ത്രീകളുടെ ശവക്കുഴിയാണ് ഇസ്ലാം എന്നൊക്കെ പറയുന്ന പല ആളുകളെയും നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ, നാട്ടിലൊന്നും അങ്ങനെ ഇല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലുള്ള വിദ്വേഷത്തിൻ്റെ പടുകുഴിയിൽ വീണ കുറേ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അവർ സ്ഥിരം അവിടെ നിന്ന് ഛർദ്ദിക്കുന്ന ഒരു കാര്യമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഖബറാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഖബറാണ്. സ്ത്രീകളെ യാതൊരു തരത്തിലുള്ള ഒരു മാന്യതയും അവർക്ക് കൊടുക്കാത്ത, യാതൊരു തരത്തിലുള്ള പരിഗണനയും അവർക്ക് കൊടുക്കാത്ത, ഏതെങ്കിലും തരത്തിലുള്ള ഒരു മനുഷ്യനായി പോലും സ്ത്രീയെ പരിഗണിക്കുന്നില്ല. അവരുടെ വ്യക്തിത്വത്തെ ഇസ്ലാം നിഷേധിക്കുന്നു. അതുകൊണ്ട് അവരുടെ വസ്ത്രധാരണം അങ്ങനെയാക്കി മാറ്റി. അതുകൊണ്ട് അതുപോലെ തന്നെ അവരുടെ ഏത് വിഷയം എടുത്ത് പരിഗണിച്ച് കഴിഞ്ഞാലും അവരെ ഒരു സെക്കൻഡ് സെക്സാക്കി മാറ്റുക. അങ്ങനെയാണ് ഇസ്ലാം മുന്നോട്ട് പോകുന്നത്. ഒരു പുരുഷനാദ്യം, അതിനുശേഷം സ്ത്രീ, പുരുഷനാദ്യം അതിനുശേഷം. ആ രീതിയിൽ അവരെ മാറ്റി നിർത്തുകയാണ് ഇസ്ലാം ചെയ്യുന്നത് എന്നുള്ള നിലക്കുള്ള ഒരു ആഖ്യാനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ. പലപ്പോഴും ഇങ്ങനെയുള്ള ആശയങ്ങൾ കേൾക്കുന്ന സമയത്ത് പലപ്പോഴും ഈ പെൺകുട്ടികളായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കി, നമ്മളെ വീട്ടിൽ ഇപ്പോൾ ഒരു കുട്ടി ആലോചിക്കുകയാണ്, ഒരു ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ അല്ലെങ്കിൽ റീലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ചിന്ത എങ്ങനെ പോവുക? അവരുടെ ചിന്ത സ്വാഭാവികമായിട്ടും നമ്മൾ സ്വയം ആലോചിച്ചേക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കും, ശരിയാണ്, ഞാൻ എൻ്റെ കുടുംബത്തിൽ വീട്ടിൽ പിന്നെ പാത്രം കഴിക്കുന്ന ഉമ്മയാണ്, രാവിലെ ഏറ്റവും രാവിലെ എണീക്കുന്നു, ഏറ്റവും അവസാനം ഉറങ്ങുന്നു, എല്ലാം ഉമ്മയാണ് ചെയ്യുന്നത്, ബാക്കിയുള്ള ആളുകളൊക്കെ ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോകുന്നു, അവരൊന്നും ഒരു ഏതെങ്കിലും തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും നിൽക്കുന്നില്ല, എല്ലാം ഉമ്മ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇനി ഇതൊക്കെ ചെയ്തിട്ടും ആരാണ് എല്ലാ കാര്യങ്ങളും എടുക്കുന്നത്? ഞാനൊക്കെ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വീട്ടിലെന്തെങ്കിലും വോയിസ് ഉണ്ടോ? ഞാനിക്ക് എന്തെങ്കിലും വോയിസ് ഉണ്ടോ? ഇല്ല, എല്ലാം ഇവരിങ്ങനെ തീരുമാനിക്കും, പുരുഷന്മാരിങ്ങനെ തീരുമാനിക്കും. നമ്മുടെ ഈ ഇസ്ലാമിൻ്റെ കുടുംബ സംവിധാനം എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പാട്രിയാർക്കിയാണ്. കാരണം നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുക, കേട്ട് നിൽക്കുക, പണിയെടുക്കുക, എല്ലാം ഇവർ കൊണ്ടുപോകും, ഈ പറയുന്ന ആണുങ്ങളെല്ലാം കൊണ്ടുപോകും എന്ന് പറയുന്ന അങ്ങനെയുള്ള ചിന്തകൾ വരുന്ന ആൾക്കാരുണ്ട്. അത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ചിന്ത ഒരു പക്ഷേ ശരിയായിരിക്കാം. കാരണം നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൾച്ചറൽ മിക്സിങ്ങിൻ്റെ ഭാഗമായി അങ്ങനെ വന്ന ആളുകളാണ്. കാരണം ഇവിടെ പ്യുവർ ആയിട്ടുള്ള ഇസ്ലാമൊന്നുമല്ല. നമ്മൾ ഏത് വിഷയങ്ങളിലും, ഇപ്പം കുടുംബത്തിൻ്റെ വിഷയം മാത്രമല്ല, ഏത് വിഷയം നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും പ്യുവർ ആയിട്ടുള്ള ഇസ്ലാം അവിടെ ഉണ്ടാകണമെന്നില്ല. അവിടെ പലപ്പോഴും പല കൾച്ചറുകളും പല സംസ്കാരങ്ങളും മിക്സ് ചെയ്തിട്ടുള്ള പല മാമൂലുകൾ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഇവിടെയുള്ള കുറേ സംഗതികളൊക്കെ അതൊക്കെ ചേർന്ന് നിന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും പലപ്പോഴും ഉണ്ടാവുക. അവിടെയാണ് ഈ പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണ് ഈ വിഷയങ്ങളിലൊക്കെ പറയുന്നത് നമ്മൾ പഠിക്കുക. നമ്മൾ ഒരു ജഡ്ജ്മെൻറ്റ് ചെയ്യുന്ന ഒരു സംഗതിയെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് അതെന്താണെന്നെങ്കിലും മിനിമം നമ്മൾക്ക് ഒരു ധാരണ ഉണ്ടാവണമല്ലോ. നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ഇസ്ലാമിൻ്റെ കുടുംബ സംവിധാനം, അതുകൊണ്ട് ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. എങ്ങനെയാണ് നമ്മളാ പറയുന്ന ഇസ്ലാം നമ്മൾ എതിർക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലെങ്കിൽ നമ്മൾ എതിർത്ത ഇസ്ലാമിൻ്റെ ആ വശം അങ്ങനെ തന്നെയാണ് ഇസ്ലാം പറയുന്നത് നമ്മൾ ആലോചിക്കണ്ടേ. അവിടെയാണ് ഇസ്ലാം എന്താണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കുറച്ചുകൂടി വലിയ വൈഡായിട്ടുള്ള വിഷയമാണ്. പക്ഷേ ഇത് വളരെ അതിലെ വളരെ ചെറിയ കുറച്ച് ഇൻസ്റ്റൻസസ് മാത്രം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ചില ഇൻസ്റ്റൻസസ്, ചില സംഭവങ്ങൾ മാത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ളൊരു തോട്ടാണ് നമുക്ക് ഉണ്ടാവുക. അവിടെ ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിച്ചത്, നമ്മൾ സാധാരണ നമുക്കറിയാലോ നമ്മുടെ നാട്ടിലൊക്കെ, നീ പെണ്ണല്ലേ, നീ എന്തിനാ മിണ്ടുന്നു, ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ ഉള്ള തന്നെ, നമ്മുടെ പുറത്തൊന്നും പറയണ്ട, നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അങ്ങനെയാണോ ശരിക്കും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്? നിങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചോളാം, അങ്ങനെ പുരുഷന്മാർ തീരുമാനിക്കുന്നതാണോ ഇസ്ലാമിൻ്റെ രീതി, അങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഒരു സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പിന്നെ ഒരു സ്ത്രീ കടന്നു വരുന്നുണ്ട്, ഒരു സ്വഭാവ വനിത കടന്നു വരുന്നുണ്ട്. അവർ പറഞ്ഞ ഒരു പരാതിയായിട്ട് പറഞ്ഞതല്ല, ഒരു ഇതായിട്ട് ഒരു എന്താ പറയുക, നമ്മളൊരു കൺസേൺ ആയിട്ട് ചോദിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചോദിച്ചാണ് റസൂലെ, ഖുർആനിലുള്ള ആയത്തുകളൊക്കെ, ഖുർആനിൽ അഭിസംബോധന ചെയ്യുന്ന, അഡ്രസ്സ് ചെയ്യുന്നതൊക്കെ പുരുഷന്മാരെ അല്ലേ? നമ്മൾ ഏത് ആയത്തുകളൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും അതിലൊക്കെ പുരുഷന്മാരെ അല്ലേ അഡ്രസ്സ് ചെയ്യുന്നത്? ഞങ്ങളെന്താ അഡ്രസ്സ് ചെയ്യാത്തത്? അതൊരു പരാതിയായിട്ട് പറഞ്ഞതല്ല, അവർ മുസ്ലിമാണ്, പരാതിയായിട്ട് പറഞ്ഞൊന്നും, ഒരു കൺസേൺ ആയിട്ട് എന്താണ് അങ്ങനെ എന്നുള്ളത് ഒരു അങ്ങനെ ചോദിച്ചാണ്. അപ്പോൾ ആ സമയത്ത് വിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയിട്ടൊരു ആയത്തുണ്ട്, പടച്ചോൻ ഇവരുടെ ഈ കൺസേൺ മനസ്സിലാക്കിയിട്ട്, ഒരു പരാതിയായിട്ട് പോലും പറഞ്ഞല്ല, പക്ഷെ ആ കൺസേൺ മനസ്സിലാക്കിയിട്ട് പടച്ചോൻ പിന്നെ ഏഴാൻ ആകാശത്ത് നിന്ന് വഹി ഇറക്കുകയാണ്, ആ സമയത്ത് വഹി ഇറക്കുകയാണ്. അതാണ് 33-ാമത്തെ അധ്യായത്തിലെ 35-ാമത്തെ വചനം, അത് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്ത് والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات

0: അസീമ. ഞാൻ ഇത് പൂർണ്ണമായിട്ടും ഈ ആയത്ത് ഓതി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അതിൽ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഓരോ സ്ഥലത്തും ആ സമയത്ത് ഇങ്ങനെ ഒരു കൺസേൺ ഉയർത്തിയാണ് നിങ്ങളെന്ത് ഈ ഖുർആനിൽ ഇങ്ങനെ പുരുഷന്മാരെ മാത്രമാണല്ലോ അഡ്രസ്സ് ചെയ്യുന്ന പോലെ അങ്ങനെ തോന്നുന്നു എന്നവർ പറഞ്ഞപ്പോൾ ജഗന്നിയന്താവായിട്ടുള്ള പടച്ചോൻ ആയത്തിറക്കൻ എന്താണ് ആയത്തിൽ പറയുന്നത്? അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ, വിശ്വാസികളായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ, ഭക്തിയുള്ളവരായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ, സത്യസന്ധരായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ, ക്ഷമാശീലരായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ, വിനീതരായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ, ദാനം ചെയ്യുന്നവരായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ, വ്രതമനുഷ്ഠിക്കുന്നവരായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ, തങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ അത് കാത്തു സൂക്ഷിക്കുന്നവരായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ, ധാരാളമായി അള്ളാഹുവിനെ ഓർമ്മിക്കുന്നവരായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ, ഇങ്ങനെ ഓരോരോ വിഷയങ്ങളിലും പുരുഷന്മാർ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളും ഒന്നാണോ, നിങ്ങൾ രണ്ടാളുണ്ട് ഇതിൽ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം അള്ളാഹു സുബ്ഹാന തആല പറയുന്നുണ്ട്, ഇവർക്ക് തീർച്ചയായും ഈ പറയുന്ന ആളുകൾക്ക്, ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അള്ളാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിലെ ഏറ്റവും ബേസിക്കായിട്ടുള്ള കൺസെപ്റ്റ് പുരുഷനോടും പറയുന്ന കാര്യങ്ങൾക്ക് സ്ത്രീക്കും ഉണ്ട്. എവിടെ അതിന് ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടാവും, ചില കാര്യങ്ങൾ പുരുഷനോട് മാത്രം പറഞ്ഞായിരിക്കും, ചില കാര്യങ്ങൾ സ്ത്രീകളോട് മാത്രം പറഞ്ഞായിരിക്കും, അതല്ലാത്ത കാര്യങ്ങളൊക്കെ കോമൺ ആണ്, രണ്ടു പേർക്കുമുള്ള റൂൾസാണ്. അപ്പോൾ ഒരാളൊരു കൺസേൺ പറയുമ്പോഴേക്ക് പഠിച്ചോൻ അവിടുന്ന് വഹിയിറക്കാണ്, അടുത്തൊരു ആയത്ത് വഹിയിറക്കാണ്, നിങ്ങൾ രണ്ടുപേരുണ്ട് അവിടെ സ്ത്രീ ആയതുകൊണ്ട് നിങ്ങളോട് പറയുന്നില്ല, പുരുഷന്മാരെ മാത്രം അഡ്രസ്സ് ചെയ്യുന്നു, പുരുഷന്മാർ നിങ്ങളോട് പറയാം, അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ട് പറയുന്നത് പടച്ചോനാണ്. അപ്പോൾ ഇതാണ് ഇസ്ലാമിൻ്റെ രീതി. അപ്പോൾ ഇത് പടച്ചോൻ ഇങ്ങനെ സ്ത്രീകളെ ഒരൊറ്റൊരു ചെറിയൊരു കൺസേൺ പറയുന്ന സമയത്തേക്ക് ഇത്രയും വലിയ ഒരു ഖുർആനിലൊരു ആയത്തിറക്കി, ആ സമയത്ത് ഒരു ആയത്തിറക്കി സ്ത്രീകളെ പടച്ചോൻ ആ രീതിയിൽ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, അവരെ പടച്ചോൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്ത്രീകളെന്ന് നോക്കൂല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്താ? പടച്ചോനാണ്, നമ്മൾക്ക് ആരാ പടച്ചോൻ? ആരാ ഈ പടച്ചോന് സ്ത്രീകളെ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളോട് ഒരാൾ കൺസേൺ പറയുമ്പോൾ നമ്മൾ പെണ്ണുങ്ങളല്ലേ, അവർ പറയുന്നൊന്നും കേൾക്കണ്ട, അവർ എത്ര അങ്ങനെ പറയാൻ നമ്മളാരാ? അപ്പം ഇവിടെയാണ് നമ്മൾക്ക് ചില കാര്യങ്ങൾ, ഇപ്പോൾ യഥാർത്ഥ ഇസ്ലാം എന്താണ്, ഇസ്ലാം പ്യുവർലി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ വിഷയങ്ങളിലൊക്കെ എടുക്കുന്ന നിലപാട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ലാസ്റ്റ് സെർമൺ അല്ലെങ്കിൽ ഹജ്ജത്തുൽ വിദായിലെ ആ പ്രസംഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു പാർട്ടിൽ പറയുന്നത് എന്താണ്, നിങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾ അല്ലേ, സ്ത്രീകളുടെ അവകാശങ്ങളിൽ നിങ്ങൾക്ക് തെറ്റുപറ്റാൻ പാടില്ല, സ്ത്രീകളുടെ അവകാശങ്ങൾ അത് അവർക്ക് വകവെച്ചു കൊടുക്കണം എന്ന് ഒരു ഒരു ഒരു ലാസ്റ്റ് സെർമൺ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകൻ്റെ അവസാനത്തെ പ്രസംഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹൈപ്പ് എത്രയാണ്, അല്ലെങ്കിൽ അതിൽ വരുന്ന ഓരോ കണ്ടൻറ്റും അത്രയും പ്രധാനമായത് മാത്രമേ അതിൽ പറയൂ. ആ ഏറ്റവും പ്രധാനപ്പെട്ടതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം എന്താ, സ്ത്രീകളുടെ അവകാശങ്ങൾ നിങ്ങൾ നോക്കണമെന്നാണ്, സ്ത്രീകളുടെ അവകാശങ്ങൾ നിങ്ങൾ നോക്കണമെന്നാണ്. അപ്പോൾ മാത്രം അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ രണ്ട് വിഭാഗം ദുർബലരായിട്ടുള്ള ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്, ഓർഫൻസ് ആയിട്ടുള്ള ഈ പറഞ്ഞ എന്താ പറയുക നമ്മളുടെ യത്തീമക്കളായിട്ടുള്ള ആളുകൾ, അവർ അതുപോലെ തന്നെ സ്ത്രീകൾ, ഇവരുണ്ടാലും നമ്മുടെ സൊസൈറ്റിയിലെ ദുർബല വിഭാഗങ്ങളാണ്, അഥവാ ഒരു പക്ഷേ പവർ വെച്ച് നോക്കുമ്പോൾ, പവർ ഡൈനാമിക്സ് വെച്ച് നോക്കുമ്പോൾ അവർ ദുർബലരാണ്, പാവങ്ങളാണ്, അവരെ ഒരുപക്ഷെ പിന്നെ മറ്റു പല ആളുകൾക്കും അവരെ ചൂഷണം ചെയ്യാനുള്ള ഉപാധികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ സംരക്ഷിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ പുറമേ നമ്മളിങ്ങനെയൊക്കെ പറയും പ്രസംഗത്തിലും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളിലൊക്കെ ഇങ്ങനെ പറയുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴും ഇതേ ആശയം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പുറത്തൊന്ന് പറയാം, ഉള്ളിൽ വേറൊന്ന് പറയാം, അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല, അങ്ങനെ ഒരു പരിപാടിയില്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ എന്തായിരിക്കണം ഈ ആശയം ഉണ്ടാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു, ആ ഭാര്യമാരിൽ ഒരാളെയെങ്കിൽ പോലും ഒന്ന് അടിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒന്ന് തൊട്ട് വേദനിക്കുന്നതോ ആക്കിയിട്ടോ ആ രീതിയിലൊന്നും നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പറയുന്നുണ്ട്, ദ ബെസ്റ്റ് ഓഫ് യു ഈസ് ദ ബെസ്റ്റ് ടു ഹിസ് വൈഫ്സ്. സ്വന്തം ഭാര്യമാരോട് എത്ര നന്നായിട്ട് അങ്ങനെ പെരുമാറുന്നത് ആരാണോ അവരാണ് യഥാർത്ഥ നല്ല സ്വഭാവമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ, ഒരു പുരുഷൻ്റെ സ്വഭാവം എങ്ങനെയാണ്, അയാളുടെ ഭാര്യമാരോട് എങ്ങനെ പെരുമാറുന്നു അതിനനുസരിച്ചാണ് അയാളുടെ സ്വഭാവം പറയുന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പുറത്തിങ്ങനെ കുറേ പ്രസംഗിച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടോ കുറേ തത്വങ്ങൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സ്ത്രീ വിമോചനത്തെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നിങ്ങളുടെ ഇടങ്ങളിൽ നിങ്ങൾ ആരാണ്, അതാണ് നിങ്ങളുടെ സ്വഭാവം എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഈ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഈ ഒരു പവർ ഡൈനാമിക്സ് നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു പവർ ഡൈനാമിക്സിൻ്റെ പേരിൽ സ്ത്രീകൾ എവിടെയെങ്കിലും ഒന്ന് താഴോട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ചൂഷണം ചെയ്യപ്പെടുന്ന, അവർ അതിക്രമിക്കപ്പെടുന്ന, അവർക്ക് അനീതി ഉണ്ടാകുന്ന അവസരങ്ങളുണ്ടെങ്കിൽ, ആ അനീതികളെയൊക്കെ ഇല്ലാതാക്കുന്ന രീതിയിൽ അവരെ എന്നും സംരക്ഷിച്ച് പിടിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ള തത്വമാണ് ഇസ്ലാമിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് ഇങ്ങനെയുള്ള ഒരുപാട് ഇൻസ്റ്റൻസസ് നമുക്ക് റസൂലിൻ്റെ ജീവിതത്തിൽ തന്നെ കാണാൻ പറ്റും. മാത്രമല്ല ഒരു സമയത്ത് ഒരു പെൺകുട്ടി റസൂലിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, അവരുടെ പിതാവ് അവരുടെ വിവാഹം ഉറപ്പിച്ചു പക്ഷേ ഇവർക്ക് അത് ഇവരോട് ചോദിച്ചിട്ടില്ല, സമ്മതം ചോദിച്ചില്ല. അപ്പോൾ ഇവർക്ക് സമ്മതം, അത് ഇത് ശരിയാണോ ഇതിങ്ങനെ ചെയ്യുന്നത്, എൻ്റെ പിതാവ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞിട്ട് റസൂലിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവാഹം ശരിയല്ല എന്ന് പറയാൻ, അപ്പോൾ പിന്നീട് അതിനുശേഷം നമുക്ക് ഹദീസ് ബാക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവർ അവസാനം അവർ പറയുന്നത്, ഞാൻ പിതാവ് പറഞ്ഞ ആളെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാവണം, ഞാൻ ഇവിടെ വന്ന് താങ്കളോട് അങ്ങയോട് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിച്ചത് ഇങ്ങനെയൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ, അതായത് എൻ്റെ ഭർത്താവിനെ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളിൽ എനിക്കെന്തെങ്കിലും സേ ഉണ്ടോ, എനിക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. ആ എൻ്റെ ഉപ്പ തിരഞ്ഞെടുത്ത ആളെ ഞാൻ വിവാഹം കഴിച്ചോളാം, പക്ഷേ അതെനിക്ക് ഇഷ്ടമാണ്, അയാളെ ഇഷ്ടമാണ്, ഞാനത് വിവാഹം കഴിച്ചോളാം. പക്ഷേ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ എനിക്കെന്തെങ്കിലും പറയാനുള്ള സേ ഉണ്ടോ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായ പ്രകടനത്തിന് എനിക്കെന്തെങ്കിലും പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ റസൂലെ അങ്ങയുടെ അടുത്തേക്ക് വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ പറഞ്ഞത്, ഒരാളുടെ കൺസെൻറ് ഇല്ലാതെ, ആ സ്ത്രീയുടെ കൺസെൻറ് ഇല്ലാതെ അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പുരുഷന് അവിടെ അവകാശങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാനത് പറയുമ്പോൾ തന്നെ പലപ്പോഴും നമ്മുടെ പ്രസംഗങ്ങളിലും പ്രഭാഷണങ്ങളിലും സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെയുള്ള അവകാശങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ സ്ത്രീകളെ പരിഗണിക്കുന്ന മതമാണ് ഇസ്ലാം. ഇതിനെയാണ് സ്ത്രീകളുടെ ശവക്കല്ലറയാണ് ഇസ്ലാം. ആരാ പറയുന്നത് സ്ത്രീകളെ എല്ലാ തരത്തിലും ചൂഷണം ചെയ്യാൻ കാത്തു നിൽക്കുന്ന മുതലാളിത്തത്തിന് മുന്നിൽ ഓച്ഛാനിച്ച് നിന്നുകൊണ്ട് അവർ പറയുന്ന ഓരോന്നും അതിനെയൊക്കെ ന്യായീകരിക്കാൻ, സെക്സ് വർക്ക് ഈസ് റിയൽ വർക്ക്, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, അതിനെന്തോ കുഴപ്പമെന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ സെൻറ്ററുകൾ ഇവിടെ വേണമെന്ന് പറയുന്ന അങ്ങനെയുള്ള ആളുകളാണ് നാം ഈ ഇത്രയും പവിത്രമായി സ്ത്രീകളുടെ സ്ഥാനം, സ്ത്രീകൾക്ക് സ്ഥാനം കൊടുത്ത ഇസ്ലാമിന് അത് സ്ത്രീകളുടെ ശവക്കല്ലറയാണെന്ന് പറയുന്നത്. ആരാ പറയുന്നത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഫെമിനിസം അതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസൈറ്റിൽ മുമ്പ് വിശദീകരിച്ചിരുന്നു. ഫെമിനിസം അങ്ങനെ വന്നെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവസാനം ആ ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആളുകൾ അവർ തന്നെ ഖേദിച്ച് മടങ്ങുന്ന ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അവരുടെ ചെറുപ്പത്തിൽ ആ ചോരത്തിളപ്പിൽ അവർ പലതും പറഞ്ഞുപോയി, പക്ഷേ അതൊന്നും ശരിയായില്ല എന്ന് ഫെമിനിസ്റ്റുകളുടെ ഏറ്റവും വലിയ ആളുകൾ തന്നെ പറഞ്ഞത് അവരുടെ പുസ്തകങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറയുന്നത്, നമ്മൾ ഏതൊരു ആശയത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും അതിൻ്റെ കോറിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ അനക്ഡോട്ടലായിട്ടുള്ള നമ്മുടെ ബെഞ്ചിൽ അപ്പുറത്തിരിക്കുന്ന, കോളേജിൽ അപ്പുറത്തിരിക്കുന്ന ആൾക്ക്, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് അവർ വിവാഹം കഴിച്ചപ്പോൾ അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, അവരൊരു മുസ്ലിം ഫാമിലിയാണ്, സോ മുസ്ലിം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഒരു ആക്ച്വൽ ജഡ്ജ്മെൻ്റ് ആണോ? അത് ഒരിക്കലും അല്ലല്ലോ. ആക്ച്വൽ ജഡ്ജ്മെൻ്റ് എന്താണ്? അവരെന്താ പറയുന്നത്? ഇസ്ലാം എന്താ പറയുന്നത്? ഈ വിഷയത്തിൽ ഇസ്ലാം എന്താ പറയുന്നത്? ഇസ്ലാമിൻ്റെ സ്റ്റാൻഡ് എന്താണ്? അത് പഠിക്കല്ലേ വേണ്ടത്. അത് പഠിക്കാതെ നമ്മുടെ അപ്പുറത്ത് പുറത്തിരിക്കുന്ന ആൾക്കാർ അങ്ങനെ അവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു അതുകൊണ്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? അതെങ്ങനെ ശരിയാവുക? അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള ആശയങ്ങൾ, ഫെമിനിസം പോലെയുള്ള, സ്ത്രീപക്ഷവാദം പോലെ, ഞാൻ ആദ്യം മുതലേ നമ്മൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഈ ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, ഇങ്ങനെയുള്ള ആശയങ്ങൾ വന്നു തന്നെ ഒരുപാട് അനീതികൾ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ഒരു കാലാവസ്ഥയിൽ നിന്ന് രൂപപ്പെട്ടു വന്നിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ആശയങ്ങളാണ് ഈ ഫെമിനിസം അടക്കമുള്ള ആശയങ്ങൾ. പിന്നീട് അതിനെന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആ ആശയങ്ങൾ വരുന്നതിന് അവിടെ സ്ത്രീകൾക്ക് റൈറ്റ് ഇല്ലാത്തതിൻ്റെ അവസ്ഥ കാണാൻ പറ്റും. സ്വത്തവകാശം, അനന്തരാവകാശം എപ്പോൾ കൊടുത്തിട്ടുണ്ട്? ഇസ്ലാമിൽ എപ്പോൾ കൊടുത്തു? 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉഹദ് യുദ്ധത്തിന് ശേഷം ഖുർആനിലെ 2 ആയത്തുകൾ വെച്ചിട്ട് അവിടെ ഒരു സ്ത്രീയുടെ കൺസേൺ വെച്ചിട്ടാണ് അനന്തരാവകാശം ആർക്ക് കിട്ടുന്നത്? സ്ത്രീകൾക്ക് അനന്തരാവകാശം കിട്ടുന്നത് 1400 വർഷം മുമ്പ്. ഇപ്പോൾ ഈ പറയുന്ന ഫെമിനിസ്റ്റുകളൊക്കെ പറയുന്ന ആളുകൾക്ക് അവിടെ 1st wave ഫെമിനിസത്തിലാണ് അവർക്ക് ആദ്യമായിട്ട് സ്വത്തവകാശവും പിന്നെ കുട്ടികളുടെ പിന്നെ കസ്റ്റഡിയൊക്കെ കിട്ടുന്നത്. അത് ഏത് കാലഘട്ടത്തിലാണ്? 100-200 വർഷം മുമ്പ്. ഇസ്ലാമിനത് കിട്ടിയത്, ഇസ്ലാമിലെ സ്ത്രീകൾക്കത് കിട്ടിയത് 1400 വർഷം മുമ്പ്. ഈ ഫെമിനിസത്തിലെ സ്ത്രീകൾക്കത് കിട്ടിയത് 200 വർഷം മുമ്പ്. ആരാണ് ആധുനികൻ? ആരാണ് ഈ പറയുന്ന പുരോഗമനവാദി? ഏത് ആശയമാണ് പുരോഗമനവാദം? നമ്മൾ ആലോചിക്കണം. അപ്പോൾ പഠിച്ചവൻ ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലായിരിക്കും ഹൈറുണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം 216-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാന തആല നമ്മളോട് പറയുന്നുണ്ട്, വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും. ചില കാര്യങ്ങൾ നമുക്ക് ദോഷമാണ് എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ അത് നന്മയായിരിക്കും. ചില കാര്യങ്ങൾ നന്മയാണ് എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ അത് നമുക്ക് ദോഷം ചെയ്യുന്നതായിരിക്കും. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അള്ളാഹുവിനറിയാം നിങ്ങൾക്കറിയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ കയ്യിലാണ് ദ ടോട്ടൽ പിക്ചർ ഉള്ളത്, നമ്മുടെ കയ്യിലുള്ള ആ ഒരു ചെറിയ പിക്സൽ മാത്രമാണ്. അപ്പോൾ ആ പിക്സൽ വെച്ച് നമ്മൾ ചിന്തിച്ചെടുക്കുന്ന, നമ്മളെത്തുന്ന ജഡ്ജ്മെൻറ്റുകൾ അതൊരിക്കലും ശരിയായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ജഡ്ജ്മെൻറ്റിലേക്ക് പോകാതെ ഏറ്റവും വലിയ, ഏറ്റവും മിനിമം ലോജിക്ക് എന്താണ്? എല്ലാം അറിയുന്ന അലീമായിട്ടുള്ള പടച്ചോൻ പറഞ്ഞത് കേൾക്കുക എന്നുള്ളതാണ്. ആ കേൾവിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ചൂഷണങ്ങളിൽ നിന്ന് നമുക്ക് മുക്തരാകാൻ പറ്റും. നമ്മുടെ കൂടെ ഇതൊന്നും അറിയാത്ത ആളുകളുണ്ടാവും, അവരിലേക്ക് ഈ ആശയങ്ങൾ എന്താണ്, ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, അത് പഠിച്ച് അവരും നമ്മുടെ ഈ പറയുന്നത് പോലെ അങ്ങനെയുള്ള ചൂഷണങ്ങളിൽ നിന്ന് മുക്തരാകുന്ന ആ രീതിയിലുള്ള ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടത് ഇൻഷാല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്. നമ്മോട് സംസാരിച്ചത് ഹിലാൽ സലീം സി പി.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ. ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
1: ക്ഷണിക്കാത്ത വിരുന്നിൽ പങ്കെടുക്കാമോ? തിരുമൊഴി ഇന്നതാണ്.
2: ബഹുമാനായ കവി മുഹമ്മദ് അലി നമ്മളോട് സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, ഇമാം ബുഖാരി തന്റെ സഹീഹിലും അപ്രകാരം ചെറിയ പദവ്യത്യാസത്തോടുകൂടി ഇമാം മുസ്ലിം തന്റെ സഹീഹിലും ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിന്റെ ആശയം ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇമാം നസായിയും ഇത് എടുത്തു നൽകിയിട്ടുണ്ട്. ഹദീസ് നിവേദനം ചെയ്യുന്നത് അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. അബൂ മസ്ഊദ് ഉഖബത്ത് ബിനു അംർ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അബൂ മസ്ഊദ് എന്ന വിളിപ്പേര്, യഥാർത്ഥ നാമം ഉഖബ എന്നാണ്. ഉഖബത്ത് ബിനു അംർ ബിനു സഅലബ ബദരി എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധനാണ്. രണ്ടാം അഖബ ഉടമ്പടിയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. വഹദ് യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തു. അതിനുശേഷമുള്ള നബിയോടൊപ്പമുള്ള എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടായി. ധാരാളം ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തിട്ടുമുണ്ട്. കുഫയിൽ താമസമാക്കിയിട്ടുണ്ട് കുറേ കാലം എന്നതും നാം വായിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം മദീനയിലേക്ക് തന്നെ തിരിച്ചു വരികയും മുആവിയ റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടത്തിലും മദീനയിൽ വെച്ച് ഹിജ്റ 41-ലോ 42-ലോ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു എന്നതാണ് ചരിത്രം. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ജാ റജുലു മിനൽ അൻസാർ യുക്ന അബാ ഷുഐബ്, അബൂ ഷുഐബ് എന്ന് വിളിപ്പേരുള്ള അൻസാരികളിൽപ്പെട്ട ഒരു സ്വഹാബി വരികയുണ്ടായി. അങ്ങനെ ഫഖാല ലി ഗുലാമില്ലഹു, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സേവകനോട്, വേലക്കാരനോട്, സഹായിയോട് പറഞ്ഞു, ഇജ്അൽ ലി തുആമൻ യക്ഫി ഖംസതൻ, അഞ്ചു പേർക്ക് തികയുന്ന ഭക്ഷണം നീ എനിക്ക് വേണ്ടി ഒന്ന് പാകം ചെയ്യണം. മാംസ വിൽപ്പനക്കാരനായിരുന്നു അദ്ദേഹം, മാംസം പാചകം ചെയ്യുന്ന ആളായിരുന്നു എന്ന് ലഹ്യമായിരുന്നു എന്നും അങ്ങനെയൊക്കെ പല വിശദീകരണങ്ങളും കാണാം. ചില ഹദീസുകളിലും അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അഞ്ചു പേർക്ക് തികയുന്ന രൂപത്തിൽ പാചകം ചെയ്യണമെന്ന് അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി അദ്ദേഹത്തോട് ഈ അബൂ ഷുഐബ് എന്ന വ്യക്തി, അതായത് തൻ്റെ ഗുലാമിനോട്, തൻ്റെ സേവകനോട് പറയുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ കൂടി പറയുന്നു, ഫഇന്നി ഉരീദു, നിശ്ചയമായും ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഫഇന്നി ഉരീദു, തീർച്ചയായും ഞാൻ ഉദ്ദേശിക്കുന്നു. അൻ അദ്ഉവൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമിസ ഖംസ, അൻ അദ്ഉവൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമിസ ഖംസ, ആ അഞ്ചിൽ അഞ്ചാമനായി, ആ അഞ്ചു പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നബിയും നബിയോടൊപ്പം നാലു പേരുമടങ്ങുന്ന ഒരു സംഘം, അവരെ ഭക്ഷണത്തിന് ക്ഷണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്നർത്ഥം. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കൂടി പറയുന്നു, ഫഇന്നി ഖദ് അറഫ്തു ഫീ വജ്ഹിഹി അൽ ജുഅ്. നിശ്ചയമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് വിശപ്പിൻ്റെ അടയാളം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നബി വിശപ്പ് സഹിച്ചാണ് നിൽക്കുന്നത് എന്ന്, അങ്ങേറ്റത്തെ വിശപ്പ് നബിക്കുണ്ട് എന്ന് നബിയുടെ മുഖത്ത് എന്ന് ഞാൻ വായിച്ചെടുത്തു, എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് പ്രിയപ്പെട്ട നബിക്ക് ഭക്ഷണം കൊടുക്കണം. നബിയോടൊപ്പം മൂന്നാല് പേര് വേറെയുമുണ്ട്, അപ്പോൾ അവർക്കും കൂടിയുള്ള ഭക്ഷണം ഉണ്ടാക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ആവശ്യപ്പെട്ടത്. തുടർന്ന് അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, ഫദഅഹും, അങ്ങനെ അദ്ദേഹം അവരെയൊക്കെ വിളിച്ചു. ഫജഅ മഅഹും, അങ്ങനെ അവരോടൊപ്പം വന്നു. നബിയുമുണ്ട്, മറ്റ് നാലു പേരുമുണ്ട്, അങ്ങനെ അവർ അഞ്ചു പേര് വന്നു. എന്നാൽ അവരോടൊപ്പം റജുലുൻ, ഒരാൾ കൂടിയുണ്ട് ആറാമനായിട്ട്. അവരോടൊപ്പം ഇദ്ദേഹം ക്ഷണിക്കാതെ, അല്ലെങ്കിൽ അദ്ദേഹം നബിയെ ക്ഷണിക്കുമ്പോൾ കൂടെ ഇല്ലാതിരുന്ന ഒരാൾ കൂടി നബിയോടൊപ്പമുണ്ട്, ഭക്ഷണത്തിന് വന്നു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഷുഐബ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഇന്ന ഹാദാ ഖദ് തബിഅന, തീർച്ചയായിട്ടും ഇദ്ദേഹം നമ്മോടൊപ്പം പോകുന്നതാണ്, നമ്മുടെ കൂടെ കൂടിയതാണ്. ഫഇൻ ശിഇത്ത, താങ്കൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അൻ തഅദന ലഹു, അദ്ദേഹത്തിന് അനുവാദം കൊടുക്കുക. അദ്ദേഹത്തിന് അനുവാദം കൊടുക്കാൻ താങ്കൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അതായത് താങ്കളുടെ അടുത്ത് ഭക്ഷണമുണ്ടെങ്കിൽ, ഫഅദൻ ലഹു, ഇദ്ദേഹത്തിന് കൂടി അനുവാദം കൊടുക്കൂ. വൈൻ ശിഖത്ത യർജിഅ റജഅ, ഇനി അതല്ല അദ്ദേഹം തിരിച്ചു പോകാനാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, താങ്കളുടെ അടുത്ത് അദ്ദേഹത്തെ സൽക്കരിക്കാനും സ്വീകരിക്കാനും താങ്കളെ കൊണ്ട് കഴിയില്ല എങ്കിൽ അദ്ദേഹം തിരിച്ചു പോയിക്കൊള്ളും. ഫഖാല, അപ്പോൾ അബൂ ഷുഐബ് റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, ലാ, വേണ്ട, ബൽ ഖദ് അദിൻതു ലഹു, ഞാൻ അദ്ദേഹത്തിന് അനുവാദം കൊടുത്തിരിക്കുന്നു, നബിയെ അങ്ങയോടൊപ്പം അദ്ദേഹവും ഭക്ഷിക്കട്ടെ എന്ന് അബൂ ഷുഐബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ് നമുക്ക് വായിക്കാനാവുക. പ്രിയമുള്ളവരെ, ഇവിടെ നബി സല്ലല്ലാഹു ഒരുപാട് കാര്യങ്ങൾ, ഈ സന്ദേശങ്ങൾ നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാനുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം ചോദിച്ചുകൊണ്ടാണ് ആ ഭക്ഷണത്തിന് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ക്ഷണിക്കാത്ത വിരുന്നിലാണ് ആ വ്യക്തി നബിയോടൊപ്പം പങ്കെടുക്കുന്നത്, ക്ഷണിക്കാത്ത വിരുന്നിലാണ്. ഇവിടെ വലിയ ചില സന്ദേശങ്ങളൊക്കെ ഇന്ന് സമൂഹത്തിന് നൽകുന്നുണ്ട്. ആതിഥേയന് മുഷിപ്പ് ഉണ്ടാകാതിരിക്കാനും അദ്ദേഹത്തിന് സന്തോഷമാകാനും അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് അനുവാദം ചോദിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ അഞ്ചുപേരെ വിളിച്ച് എന്റെ വേണ്ടപ്പെട്ടവനാണെന്നുള്ള നിലക്ക് അല്ലെങ്കിൽ എന്റെ കുടുംബക്കാരനാണെന്ന നിലക്ക് വിളിക്കാത്ത ആളെ, അവർ അഞ്ചു പേർക്കാണ് ഭക്ഷണം ഉണ്ടാക്കിയത്, കൃത്യമാണ്, കണക്കാണ്. അതിനപ്പുറം ആറാട് വരുമ്പോൾ അത് പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ വല്ല പ്രയാസവുമുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കുമ്പോൾ ആതിഥേയന്റെ മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീരാനും അദ്ദേഹത്തിന്റെ മുഷിപ്പ് ഒഴിവാകാനും സന്തോഷമാകാനും കാരണമാകും എന്നതുകൊണ്ടാകണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചോദിച്ചത്. അതൊരു മര്യാദയാണ്, ഇസ്ലാമിന്റെ സന്ദേശമാണ് ക്ഷണിച്ച് ക്ഷണം സ്വീകരിക്കുക എന്നത്. അല്ലെങ്കിൽ അത് ഒരുപക്ഷേ ആ വിളിച്ച ആൾക്ക് ക്ഷണിച്ച ആൾക്ക് പ്രയാസമുണ്ടാക്കും. ക്ഷണിക്കാത്തവർ ഒന്നടങ്കം എത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ ഓരോ കാര്യത്തിലും ചെറുതും വലുതുമായ ഓരോ മേഖലയിലും ദീനിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നു തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ക്ഷണിക്കാത്തവർ വരാതിരിക്കുക എന്നു തന്നെയാണ് ഇസ്ലാമികപരമായിട്ടുള്ള മര്യാദ. എന്നാൽ ഒരു വലിയ ഒരു സദസ്സർ പാർട്ടിയാണെങ്കിൽ, പോകുന്നെങ്കിൽ, പങ്കെടുക്കുന്നെങ്കിൽ, ആവശ്യക്കാരനാണെങ്കിൽ അനുവാദം ചോദിക്കുകയും ചെയ്യണം എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയമുള്ളവർ, അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ച സ്വഹാബത്തിനെ നാം മനസ്സിലാക്കിയാണ്. നബിയുടെ പ്രയാസം തിരിച്ചറിഞ്ഞു, അങ്ങനെ ഭക്ഷണം നൽകാൻ താൽപ്പര്യം കാണിച്ചു എന്നതാണ് നാം അറിയുന്നത്. നബി ആവശ്യപ്പെട്ടതല്ല, മനസ്സിലാക്കിക്കൊണ്ടാണ്, നബിയുടെ മുഖത്തു നിന്ന് വായിച്ചറിഞ്ഞുകൊണ്ടാണ് നബിയെ ക്ഷണിക്കുന്നത്. എന്നാൽ നബിയോടൊപ്പം അവിടെ വിശന്നിരിക്കുന്ന വേറെയും ആളുകളുണ്ട്, അവരെ ക്ഷണിക്കാതിരുന്നാൽ അത് അവർക്കൊരു പ്രയാസകരമായിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം അഞ്ചുപേരെ തന്നെ ക്ഷണിക്കുന്നത്. നബിയോടൊപ്പം, നബിയോടെ കൂടെ നടക്കുന്ന, നബിയെ പൊതിഞ്ഞു നടക്കുന്നവരാണ് സ്വഹാബികളിൽ പലരും. അതുകൊണ്ട് അവരെയൊക്കെ തന്നെ അദ്ദേഹം ക്ഷണിക്കുന്നത് നാം ഇവിടെ കാണുന്നു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായ ചില മാതൃകകൾ കൂടിയാലാണ് നമ്മളവിടെ വായിച്ചത്. അദ്ദേഹത്തോട് അനുവാദം ചോദിക്കുന്നു, ആ മര്യാദ പാലിച്ചുകൊണ്ടാണ് ഭക്ഷണത്തിന് വേണ്ടി അദ്ദേഹം കൂടി ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത്. റസൂലിൻ്റെ പരിഗണന ഇവിടെ വളരെ വ്യക്തമായി നാം മനസ്സിലാക്കുന്നു. ആവശ്യക്കാരനെ തിരിച്ചറിഞ്ഞു, തൻ്റെ കൂടെ വന്ന ആ ആറാമനും വിശക്കുന്നവനാണ് എന്ന് തിരിച്ചറിഞ്ഞ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കൂടി കൂട്ടുകയാണ്. ഉള്ളതുകൊണ്ട് എല്ലാവരും പങ്കിട്ടെടുക്കുക, അതിന് സാധ്യമാകേണ്ടതുണ്ട് എന്ന സന്ദേശവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നു. തൻ്റെ വീട്ടിൽ വന്നവരെ, താൻ ക്ഷണിക്കാതെ വന്നവരാണെങ്കിലും കഴിയുമെങ്കിൽ അവരെ അപമാനിക്കാതെ പരിഗണിക്കേണ്ടതുണ്ട് എന്നതുകൂടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ വചനത്തിൽ, ഇവിടെ അബു ഷുഐബ് റളിയല്ലാഹുവിൻ്റെ പ്രതികരണത്തിലൂടെ നമ്മെ മനസ്സിലാക്കി തരികയാണ്. പ്രിയമുള്ളവരെ, നബിയുടെയും സ്വഹാബത്തിൻ്റെയും ജീവിതവും അവരുടെ പരസ്പര സംസ്കാരവും മര്യാദയുമൊക്കെ പഠിക്കാനും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല സന്ദേശങ്ങളും ഉൾക്കൊള്ളാനും ഈ സംഭവം കാരണമാകട്ടെ, കാരണമാകും. ഈ ഹദീസ് നമുക്ക് പല കാര്യങ്ങളും തിരിച്ചറിവ് നൽകും. അള്ളാഹു യഥാർത്ഥ മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
2: വബറകാത്തുഹു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മാഷാഅല്ലാഹ്, നല്ലൊരു ഗുണപാഠല്ലേ അബൂ ഷുഐബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലൂടെ. നമ്മളിങ്ങനെ പോകുമ്പോൾ, നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ, ശരിക്ക് നമ്മളൊക്കെ അതിഥികളെ സ്വീകരിക്കാൻ നമുക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അവിടെ ഒരു അതിഥിക്ക് ആള് കൂടുതലുണ്ടാകുമ്പോൾ ഒരു ആശങ്ക ഉണ്ടാവും. ആതിഥേയനൊരു അതിഥികൾ അധികം വരുമ്പോൾ ഒരു ആതിഥേയം വഹിക്കുന്ന ആൾക്കാർക്ക് ഒരു ആശങ്ക ഉണ്ടാവും, അത് തികയില്ലേന്ന്. അപ്പൊ അത് നമ്മൾ തുടക്കത്തിലെ തിരുത്തിക്കൊണ്ട് പോകണം എന്നുള്ളൊരു സന്ദേശം കൂടി ഈ ഒരു ഹദീസിൽ ബഹുമാനന കവി മുഹമ്മദ് അലി അദ്ദേഹം അതിലൊന്നും അങ്ങനെ ഇടക്കൊന്ന് പറഞ്ഞു പോയിട്ടുണ്ട്.
4: അതോടൊപ്പം തന്നെ എനിക്ക് അത് ആ ഒരു വിഷയത്തിൻ്റെതാണെങ്കിലും ഒരു വിഷയത്തിൻ്റെ ഉപോത്ബലകമായി വരുന്ന വേറെ കുറേ വിഷയങ്ങളുണ്ടാവും. അതിൽ എനിക്ക് തോന്നി, നമ്മൾ പറഞ്ഞല്ലോ ഈ മനസ്സിലാക്കലെന്ന്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് വിശപ്പുണ്ട് എന്ന് സഹാബികൾ, ആ സഹാബി മനസ്സിലായി. എന്നിട്ട് അതുകൊണ്ട് അല്ല നബിനോട് നിനക്ക് വിശപ്പുണ്ട നബിയെ ചോദിച്ചിട്ട് വിശപ്പുണ്ടോ, ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ പോകുന്നോളി, അവിടെ ഭക്ഷണമുണ്ട്, അങ്ങനെയല്ല പറഞ്ഞ്. അത് മനസ്സിലാക്കി. ചിലപ്പോൾ നമ്മൾ ഈ ബന്ധങ്ങളിൽ പലപ്പോഴും ഉണ്ടാവും പ്രശ്നമാണ്, ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രതികരിക്കുക. അല്ലാതെ അവിടെ നിങ്ങൾക്ക് റിക്വസ്റ്റ് വന്നതിന് ശേഷം മാത്രം അലോഡ് ചെയ്യാമെന്ന് പറയുന്ന കുറേ അവസ്ഥ ഉണ്ട്. അതെന്താ, ചോദിച്ചില്ലല്ലോ, ചോദിച്ചാലല്ലേ തരാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വേണ്ട, ചോദിച്ചും അറിഞ്ഞും ആവശ്യപ്പെട്ടും ഒക്കെ കൊടുക്കേണ്ട അല്ല നമ്മളുടെ പരിഗണനകൾ. ആണോ
2: അതിനുള്ളൊരു മനസ്സ്,
4: അതായത് അത് തിരിച്ചറിയാൻ പറ്റുമ്പോഴാണ് കൊടുക്കാൻ പറ്റുള്ളൂ, അതാണ് ആഗ്രഹിക്കേണ്ടത്. അതായത് വേറൊരാൾക്ക്, നമ്മളെ വീട്ടിൽ വന്ന ഒരാൾക്ക് മുഖത്ത് നോക്കിയിട്ട് വിഷമമുണ്ടെന്ന് മനസ്സിലായിട്ട്, അപ്പം മനസ്സിലായിട്ട് ചില ആൾക്കാർ എന്തോ ദാഹിക്കുന്നുണ്ട്, ഞാൻ വെള്ളം വേണോ അത് എന്ന് ചോദിക്കുമ്പോൾ എന്തേ പറയുള്ളൂ, വെള്ളമൊന്നും വേണ്ട. ശരിക്കുള്ള ആഗ്രഹം ഉണ്ടാവും ചിലപ്പോൾ. വിശപ്പുണ്ടെന്നല്ല, നേരെ ഈ നേരത്ത് വിശപ്പുള്ള നേരമാണ്, ഇപ്പം നിങ്ങൾക്ക് വിശക്കുണ്ടെങ്കിൽ ഞാൻ ചോറ് വിളമ്പാം അല്ല, അത് മനസ്സിലാക്കാനുള്ള കഴിവ്. എന്നിട്ട് വന്ന് ഭക്ഷണം കഴിക്കുന്നത് അത് കഴിച്ചിട്ട് പോയാൽ മതി.
5: ഹൃദയത്തിൻ്റെ വസന്തം അത് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള അവസരമാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ഹൃദയവസന്തം, സൂറത്തു അന്നിസാഇന്റെ 82-83 വചനങ്ങൾ മുഹമ്മദ് കുട്ടി സലഫിയാണ് അവതരിപ്പിക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. أفلا يتدبرون القرآن ولو كان من عند الله لوجدوا فيه اختلافا كثيرا. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു നിസാഇലെ 82-ാമത്തെ വചനമാണ് ഊതിക്കേൽപ്പിച്ചത്. അള്ളാഹു പറയുന്നു, അഫല യതദബ്ബറൂന, അപ്പോൾ അവർ ഉറ്റാലോചിക്കുന്നില്ലേ, അൽ ഖുർആന, ഖുർആനിനെക്കുറിച്ച്, വലൗ കാന, അതായിരുന്നെങ്കിൽ, മിൻ ഇന്ദി, അടുക്കൽ നിന്ന്, ഗൈരില്ലാ, അള്ളാഹു അല്ലാത്തവരുടെ, ലവജദു, അവർ കണ്ടെത്തുക തന്നെ ചെയ്യുമായിരുന്നു, ഫീഹി, അതിൽ, ഇഖ്തിലാഫൻ, പരസ്പര വ്യത്യാസം, അല്ലെങ്കിൽ ഭിന്നിപ്പ്, കസീറ, ധാരാളം. ഇതാണ് 82-ാമത്തെ വചനത്തിലെ പദങ്ങളുടെ അർത്ഥം. എന്നാൽ അവർ ഖുർആനിനെക്കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ, അത് അല്ലാത്തവരുടെ അടുക്കൽ നിന്നായിരുന്നെങ്കിൽ വളരെ പരസ്പര വ്യത്യാസം അതിൽ അവർ കണ്ടെത്തുമായിരുന്നു, അഥവാ വൈരുദ്ധ്യം കണ്ടെത്തുമായിരുന്നു. ഇതാണ് 82-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. തൊട്ടുമുകളിൽ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ഞങ്ങൾ അനുസരിക്കാൻ സന്നദ്ധരാണ് എന്ന് പറഞ്ഞ കപടവിശ്വാസികൾ അവിടുന്ന് പിരിഞ്ഞു പോയാൽ അവർ രഹസ്യമായ ഗൂഢാലോചന നടത്തുന്നു, പ്രവാചകനോട് പറഞ്ഞതിന് വിരുദ്ധമായി അവർ സംസാരിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അവർ വിശുദ്ധ ഖുർആനിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്തതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഒരിക്കലും ആ ഖുർആനിനെക്കുറിച്ച് വളരെ പക്വതയോടുകൂടി നിഷ്പക്ഷമായി അവർ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാപട്യം അവർ കാണിക്കുമായിരുന്നില്ല. കാരണം ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണെന്നത് പക്വമതികളായ, ചിന്താശേഷിയുള്ള, ഖുർആനിനെ ആ നിലക്ക് പഠിക്കാൻ വേണ്ടി തുറന്ന മനസ്സോടുകൂടി സമീപിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാകുന്നു. അതാണ് അള്ളാഹു ചോദിക്കുന്നത്, അഫല യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെക്കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ. ഈ ചോദ്യം യഥാർത്ഥത്തിൽ ഈ ആളുകളുടെ കാര്യത്തിൽ മാത്രമല്ല, ഖുർആനിൻ്റെ അനുയായികളെന്ന് അവകാശപ്പെടുന്ന നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ ചോദ്യം നമ്മൾ ഓരോരുത്തരുമാണെന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത് കേവല പാരായണത്തിന് വേണ്ടി അല്ല, മറിച്ച് പഠിക്കാനും അത് ചിന്തിക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാനുമാണ് എന്ന് ഇത്തരം ആയത്തുകൾ ആ കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഖുർആനിലെ സൂറത്ത് സ്വാദ് എന്ന അധ്യായത്തിലെ 29-ാമത്തെ ആയത്തിൽ കാണാം, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൽ ലിയദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. കിതാബുൻ, ഒരു ഗ്രന്ഥം, അൻസൽനാഹു ഇലൈക, അതിനെ നാം താങ്കളിലേക്ക് ഇറക്കിയിരിക്കുന്നു, അവതരിപ്പിച്ചിരിക്കുന്നു, അതാകട്ടെ മുബാറകുൻ, അനുഗ്രഹീതമായ ഗ്രന്ഥമാകുന്നു, ലിയദബ്ബറു ആയാതിഹി, അതിലെ ആയത്തുകളെക്കുറിച്ച് അവർ ഉറ്റാലോചിക്കാൻ വേണ്ടി, ചിന്തിക്കാൻ വേണ്ടി. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ചിന്തിക്കാനും പഠിക്കാനും മനനം ചെയ്യാനുമുള്ളതാകുന്നു. വലിയ തതക്കറ, അതേപോലെ ഓർമ്മിക്കുവാൻ വേണ്ടി, ഉലുൽ അൽബാബ്, സൽബുദ്ധിയുള്ള ആളുകൾ. അപ്പോൾ ഇതാണ് ആ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. സൂറത്ത് മുഹമ്മദിൽ കാണാം, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അവർ വിശുദ്ധ ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതല്ല, അത് ചിന്തിക്കുന്നതിൽ നിന്ന് അവരുടെ ഹൃദയങ്ങൾ അവർ പൂട്ടിവച്ചിരിക്കുകയാണോ. അപ്പോൾ ഈ ആഹ്വാനം, ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരുമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ഖുർആനിൻ്റെ ആയത്തുകളെ, ഖുർആനിൻ്റെ അധ്യാപനങ്ങളെ അത് പകർത്താൻ, അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ സന്നദ്ധരാകുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നാം ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഖുർആനിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല, ഖുർആനിക അധ്യാപനങ്ങളെ പഠിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ്. തുടർന്ന് അള്ളാഹു പറയാൻ, വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ, ഇത് അള്ളാഹുവല്ലാത്തവരിൽ നിന്നായിരുന്നെങ്കിൽ, ഈ ഗ്രന്ഥം അള്ളാഹുവല്ലാത്ത മറ്റു വല്ലവരിൽ നിന്നും ആയിരുന്നെങ്കിൽ, ലവജദൂ ഫീഹി, അതിലവർ കണ്ടെത്തുക തന്നെ ചെയ്യുമായിരുന്നു, ഇഖ്തിലാഫൻ കസീറ, ധാരാളം വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ ഭിന്നതകൾ, പരസ്പര വ്യത്യാസങ്ങൾ. എത്ര ചിന്താശേഷിയുള്ള, എത്ര ദിഷണാശാലികളായ ആളുകൾ, എത്ര കൂടുതൽ ആളുകൾ ചേർന്നെഴുതിയ ഗ്രന്ഥമാണെങ്കിലും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണഘടനകളായിരുന്നാലും എത്ര വലിയ അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളായിരുന്നാലും കാലം ഒരുപാട് പിന്നിടുമ്പോൾ ആ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് പാകപ്പിഴവുകളും അപാകതകളും പോരായ്മകളും മനുഷ്യർക്ക് കണ്ടെത്താൻ സാധിക്കും. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? അത് മനുഷ്യൻ കാലത്തിൻ്റെ പരിമിതിക്കുള്ളിൽ ജീവിക്കുന്നവനാണ്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അത്ര ആഴത്തിൽ ചിന്തിക്കാൻ കഴിയുന്നവനല്ല മനുഷ്യൻ. എന്നാൽ പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹു, അവൻ കാലങ്ങൾക്ക് അതീതനാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ വചനങ്ങളും അവൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളും ഒരു കാലത്തെയും ഒരു കാലത്തിനും ഒരേതെങ്കിലും പരിമിതിക്കുള്ളിൽ ഒതുക്കപ്പെടേണ്ടതല്ല. കാലങ്ങളെ അതിജയിക്കാൻ കഴിവുള്ളതാകുന്നു അള്ളാഹുവിൻ്റെ വചനങ്ങൾ. ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലെ 25-ാമത്തെ സൂറത്തിലെ 6-ാമത്തെ ആയത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും. അൻസലഹുല്ലദി യഅലമു സിർറ ഫിസ് സമാവാത്തി വൽ അർദ്, ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത് ആകാശഭൂമികളിലെ രഹസ്യങ്ങൾ അറിയുന്നവനാകുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. മറ്റ് മനുഷ്യർക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത, ആകാശഭൂമികളിലെ അതീവ രഹസ്യമായ കാര്യങ്ങൾ അറിയുന്നവനാണ് പ്രപഞ്ച സ്രഷ്ടാവായ പടച്ച തമ്പുരാൻ. അതുകൊണ്ട് തന്നെ അവൻ്റെ ഗ്രന്ഥത്തിൽ ഒരു വൈരുദ്ധ്യവും ഒരു പരസ്പരമുള്ള ഭിന്നിപ്പും വ്യത്യാസവും കാണുക എന്നത് സാധ്യമല്ല എന്നത് ആ ആയത്ത് അറിയിക്കുന്ന കാര്യമാണ്. നമുക്കറിയാമല്ലോ, വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്ന കാര്യം ഏതെങ്കിലും പ്രത്യേക വിഷയം മാത്രമല്ല, ആയിരക്കണക്കിന് വിഷയങ്ങൾ, ആയിരക്കണക്കിന് കാര്യങ്ങളെക്കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നു. പക്ഷേ ഒരിടത്തും ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഖുർആനിൻ്റെ ഏതെങ്കിലും പരാമർശങ്ങൾ അത് തെറ്റിപ്പോയി, അത് കാലത്തോട് യോജിക്കുന്നതല്ല, അല്ലെങ്കിൽ അതിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ നാളിതുവരെ ഒരാൾക്കും സാധ്യമല്ല. എന്നാൽ തങ്ങളുടെ പരിമിതമായ ബുദ്ധി കൊണ്ട് ഖുർആൻ എന്താണോ മുന്നോട്ട് വെക്കുന്ന ആശയം, ആദർശം, അത് മനസ്സിലാക്കാതെ അതിൽ വൈരുദ്ധ്യമുണ്ട്, അത് പരസ്പര വൈരുദ്ധ്യമുള്ള വചനങ്ങളാണ് എന്നൊക്കെ പറയുന്ന ആളുകളെ കാണാൻ സാധിക്കും. അത് അല്പബുദ്ധികളായ, കാര്യങ്ങളെ നേരെ ചൊവ്വയെ മനസ്സിലാക്കാൻ സന്നദ്ധരല്ലാത്ത ആളുകളിൽ നിന്നുണ്ടാകുന്ന ജൽപ്പനങ്ങൾ മാത്രമാകുന്നു. അതാണ് ആവിശേകമായി മനസ്സിലാക്കേണ്ട കാര്യം. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള ധാരാളം പരാമർശങ്ങൾ ഖുർആൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യവും, ശാസ്ത്രീയമായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള ഒരു പരാമർശവും 6-ാം നൂറ്റാണ്ടിൽ അള്ളാഹു അവതരിപ്പിച്ച ഈ ഗ്രന്ഥം ഏറ്റവും പുതിയ ഈ കാലത്ത് 21-ാം നൂറ്റാണ്ടിൽ അതിൽ വൈരുദ്ധ്യമുണ്ട്, ആ പരാമർശം ശാസ്ത്രവിരുദ്ധമാണ്, അല്ലെങ്കിൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അത് ഈ കാലത്തൊട്ടും യോജിക്കുന്നതല്ല എന്ന് പറയാൻ പോലും, പ്രകൃതിപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പോലും അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പോലും ഒരാൾക്കും സാധ്യമല്ല. അത് നാം മനസ്സിലാക്കേണ്ട കാര്യം. അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നതിൻ്റെ അനേകായിരം തെളിവുകളിൽ ഒരു തെളിവ് കൂടിയാകുന്നു എന്നത് മനസ്സിലാക്കേണ്ട കാര്യമാകുന്നു. അഫലാ യന്ദുറു ഹാഉലാഇ ഫിൽ ഖുർആനി, ഇക്കൂട്ടർ ഖുർആനിനെക്കുറിച്ച് നോക്കുന്നില്ലേ? വമാ ജാഅ ബിഹി മിനൽ ഹഖ് നദറു തഅമ്മുലിൻ വ തദബ്ബുരിൻ, ചിന്തയോടുകൂടിയുള്ള, ഗവേഷണത്തോടുകൂടിയുള്ള, ആലോചനയോടുകൂടിയുള്ള നോട്ടം അവർ നോക്കുന്നില്ലേ? ഹൈസു ജാഅ അലാ നസ്ഖു മുഹ്കമിൻ യഖ്തഉ ബിഅന്നഹു മിൻ ഇൻദില്ലാ വഹ്ദഹു, അങ്ങനെ ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമായി ബോധ്യപ്പെടും ഇത് അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമാകുന്നു എന്ന്. വലൗകാന മിൻ ഇൻദി ഗൈരിഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, അതല്ല അള്ളാഹുവല്ലാത്ത മറ്റു വല്ലവരിൽ നിന്നുമാണ് ഈ ഖുർആൻ അവതീർണമായതെങ്കിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ അവർക്കതിൽ കാണാമായിരുന്നു എന്നൊക്കെയാണ് അള്ളാഹുവിൻ്റെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറാ. തുടർന്ന് 83-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വഇദാ ജാഅഹും അംറും മിനൽ അംനി അബിൽ ഖൗഫ്.

അംനി, നിർഭയത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ സമാധാനത്തെക്കുറിച്ച്, അവിൽ ഖൗഫി അല്ലെങ്കിൽ ഭയത്തെ സംബന്ധിച്ച്, അദാഉ അവർ പ്രചരിപ്പിക്കും, ബിഹി അതിനെ, വലൗ റദ്ദൂഹു അവർ അതിനെ മടക്കിയിരുന്നെങ്കിൽ, ഇലർ റസൂലി റസൂലിലേക്ക്, വ ഇലാ ഉലിൽ അംരി കൈകാര്യമുള്ളവരിലേക്കും, മിൻഹും അവരിൽ നിന്നുള്ള, അഥവാ അവരിൽ കൈകാര്യകർത്താക്കളിലേക്കും, ലഅലിമഹു അതിനെ അറിയുമായിരുന്നു, അല്ലദീന യാതൊരു കൂട്ടർ, യസ്തംബിതൂനഹു അതിനെ ആരാഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരുന്ന, മിൻഹും അവരിൽ നിന്ന്, വലൗല ഫദ്ലുല്ലാ അല്ലാഹുവിൻ്റെ അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ, അലൈക്കും നിങ്ങളുടെ മേൽ, വറഹ്മത്തു അവൻ്റെ കാരുണ്യവും, ലത്തബഅ്തും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യുമായിരുന്നു, അശ്ശൈത്വാന പിശാജിനെ, ഇല്ലാ ഖലീല അല്പം ഒഴികെ. ഇതാണ് 83-ാമത്തെ ആയത്ത്. സമാധാനത്തെയോ ഭയത്തെയോ സംബന്ധിക്കുന്ന വല്ല കാര്യവും അവർക്ക് വന്നാൽ അവർ അതിനെ പ്രചരിപ്പിക്കുന്നതാണ്. അവർ അതിനെ റസൂലിലേക്കും അവരിൽ നിന്ന് കാര്യവിവരമുള്ളവരിലേക്കും മടക്കിയിരുന്നെങ്കിൽ, അവരിൽ നിന്ന് അതിനെ നിരീക്ഷിച്ചെടുക്കുന്നവർ അതിനെക്കുറിച്ച് അറിയുമായിരുന്നു. നിങ്ങളുടെ മേൽ അള്ളാഹുവിന് അനുഗ്രഹവും അവൻ്റെ കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ, നിങ്ങൾ അല്പം ആളുകളൊഴികെ പിശാചിനെ പിൻപറ്റിക്കളയുമായിരുന്നു. ഇതാണ് 83-ാമത്തെ വചനം. ഈ ആയത്ത് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന കാലത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉള്ള കാര്യമാണ് ആദ്യം പറയുന്നത്. വൈദാ ജാഅഹും അംറും മിനൽ അംനി അവിൽ ഖൗഫി, സമാധാനത്തെയോ ഭയത്തെയോ കുറിച്ചുള്ള വല്ല കാര്യവും അവർക്ക് വന്നാൽ അവരത് പരസ്യപ്പെടുത്തും. രണ്ട് കാര്യം: ഒന്ന്, ദുർബല വിശ്വാസികളായ അല്ലെങ്കിൽ കപട വിശ്വാസികളായ ആളുകൾ അത് പരസ്യപ്പെടുത്തും, അതുകൊണ്ട് എന്തെങ്കിലും ഭവിഷ്യത്തുണ്ടാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട്. ചില ആളുകൾ സാത്വികന്മാരായ, നേരെ ചൊവ്വേ ചിന്തിക്കുന്ന ആളുകൾ അതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കാതെയും അവർ അത് പിന്നെ പരസ്യപ്പെടുത്തും. അവർ ദുരുദ്ദേശപൂർവമല്ല, അതെന്താണ് അതിലടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ, പക്ഷേ അതും ദോഷകരമാണ്. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, അവർ അതിനെ റസൂലിലേക്ക് മടക്കിയിരുന്നെങ്കിൽ അതിൻ്റെ ശരിയായ ഉദ്ദേശ്യം എന്താണ്, എന്താണിതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന കാര്യമൊക്കെ പ്രവാചകനോട് ചോദിച്ചറിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരിലെ തന്നെ അറിവുള്ള ആളുകളിലേക്ക് മടക്കിയിരുന്നെങ്കിൽ, നിരീക്ഷണ പാഠവുമുള്ള ആളുകൾ അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുമായിരുന്നു. അതാണ് തുടർന്ന് അല്ലാഹു പറയുന്നു, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ അവരിൽ കുറച്ച് ആളുകളല്ലാത്തവരൊക്കെ പിശാചിനെ പിൻപറ്റുമായിരുന്നു. അപ്പോൾ അത്തരം പ്രവർത്തനം, ഒരു കാര്യം കേട്ടാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പരിശോധിക്കാതെ അത് പ്രചരിപ്പിക്കുന്നത് പൈശാചിക പ്രേരണയോടുകൂടിയാണ്, ദുരുദ്ദേശപൂർവമാണ്, ഒരു നന്മയും അതിലടങ്ങിയിട്ടില്ല എന്നൊക്കെയാണ് ആ ആയത്ത് പഠിപ്പിക്കുന്നത്. വൈദാ ജാഉലാ ഇല്ലദീന ലം യസ്തഖിറു അൽ ഈമാൻ ഫി ഖുലൂബിഹിം അംറുൻ യജിബു കത്മാനുഹു മുതഅല്ലിഖൻ ബിൽ അംനി അല്ലദീ യഊദു ഖൈറുഹു അലൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ. ഈ വല്ല കാര്യം അവർക്ക് അവതീർണമായാൽ, അവർക്ക് വന്നു കിട്ടിയാൽ, മനസ്സിൽ ഈമാൻ രൂഢമൂലമായിട്ടില്ലാത്ത ആളുകൾ അത് പരസ്യപ്പെടുത്താൻ ശ്രമിക്കും. യഥാർത്ഥത്തിൽ അവരത് മറച്ചുവെക്കേണ്ടതാണ്. അത് ഇസ്ലാമിലേക്കും മുസ്ലിങ്ങൾക്കും അതിൻ്റെ നന്മ മടങ്ങും, ആ നന്മ കിട്ടുമെന്ന് ചിന്തിക്കേണ്ടവരാണ്. അല്ലെങ്കിൽ അവിൽ ഖൗഫി അല്ലദി യുൽഖി ഫീ ഖുലൂബിഹിം അദമുൽ ഇത്മിനാൻ, അല്ലെങ്കിൽ തങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന, ഭയം ഉണ്ടാക്കുന്ന വല്ല കാര്യവും വല്ല വാർത്തയും കിട്ടിയാൽ, അഫ്ഷൗഹു വഅദാഉ ബിഹി ഫിന്നാസ്, ഇത്തരം ആളുകൾ അത് പരസ്യപ്പെടുത്താൻ ശ്രമിക്കും, ജനങ്ങൾക്കടുത്ത് പ്രചരിപ്പിക്കും. അല്ലാഹു പറയുന്നു, വലൗ റദ്ദ ഹാഉലാഇ മാ ജാഅഹും ഇലർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അഹ്ലിൽ ഇൽമി, തങ്ങൾക്ക് വന്ന, തങ്ങൾ അറിഞ്ഞ ആ കാര്യം, അതിൻ്റെ നിജസ്ഥിതി അറിയാൻ അവർ പ്രവാചകനെ സമീപിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അറിവുള്ള ആളുകൂടി ചോദിച്ചിരുന്നെങ്കിൽ, ലഅലിമ ഹഖീഖത മഅനാഹു അഹ്ലൽ ഇസ്തിംബാത് മിൻഹും, പരീക്ഷിച്ച് അല്ലെങ്കിൽ നിരീക്ഷിച്ചറിയുന്ന ആളുകൾ, അതിൻ്റെ ഉള്ളുകള്ളികൾ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾ അത് കൃത്യമായി മനസ്സിലാക്കുമായിരുന്നു. വലൗല അൻ തഫദ്ദലല്ലാഹു അലൈക്കും വറഹിമക്കും ലത്തബഅ്തുമുശ്ശൈത്വാൻ വവസാവിസിഹി ഇല്ലാ ഖലീലം മിൻകും.
നിങ്ങൾ

0: അല്ലാഹുവിന് അനുഗ്രഹമില്ലായിരുന്നെങ്കിൽ നിങ്ങളിൽ കുറച്ച് ആളുകളല്ലാത്തവരെല്ലാം പിശാചിൻ്റെ വലയിൽ അകപ്പെടുമായിരുന്നു, പിശാചിനെ പിൻപറ്റുമായിരുന്നു എന്നൊരു താക്കീത് കൂടി അല്ലാഹു അവർക്ക് നൽകുകയാണ്. സത്യത്തിൽ സത്യവിശ്വാസികളായ ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് കേട്ടാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. സൂറത്തുൽ ഹുജറാത്തിൽ ഒരു വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, വല്ല ദുർവൃത്തിക്കാരനും വല്ല വാർത്തയുമായി നിങ്ങളെ സമീപിച്ചാൽ അത് നിങ്ങൾ വ്യക്തമായി അറിയണം. അത് വാർത്തകളെക്കുറിച്ച് പരാമർശിക്കുന്ന വചനമാണ്. വല്ല വാർത്തയും കേട്ടാൽ അത് പരസ്യപ്പെടുത്തലല്ല, അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ പ്രചരിപ്പിക്കലല്ല, മറിച്ച് ഫതബയ്യനു അൻ തുസീബൂ ഖൗമം ബിജഹാല, ഒരു ജനതയ്ക്കെതിരെ നിങ്ങൾ അറിവില്ലായ്മ പ്രവർത്തിക്കാതിരിക്കാൻ. എന്നതുപോലെ ഇത്തരത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ കേട്ടാൽ അത് എന്തെങ്കിലുമൊക്കെ ആശയക്കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യമാണെങ്കിൽ അത് വ്യക്തമായി അതിൻ്റെ സത്യാവസ്ഥ, അതിൻ്റെ നിജസ്ഥിതി, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പല വിഷയത്തിലും ഖുർആനിൻ്റെ ആയത്തുകളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് പോലും എന്തുകൊണ്ടാണ് ചോദിച്ചാൽ അത് പ്രമാണത്തിലേക്ക് മടക്കാത്തതിൻ്റെ പേരിലാണ്. എങ്ങനെയാണ് ആ ആയത്ത് പ്രവാചകൻ വിശദീകരിച്ചത് എന്ന് പരിശോധിക്കുക. ഇനി പ്രവാചക വചനങ്ങളിൽ അതിൻ്റെ വിശദീകരണം കാണുന്നില്ലെങ്കിൽ സ്വഹാബത്ത് ആ വചനത്തെ എങ്ങനെ മനസ്സിലാക്കിയെന്ന് പരിശോധിക്കുക. ഇങ്ങനെ യഥാർത്ഥത്തിൽ ആ ആയത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അള്ളാഹുവും അവൻ്റെ റസൂലും ആ പ്രവാചകൻ നേർക്കുനേരെ കേട്ടുപഠിച്ച സ്വഹാബത്തും സലഫുസ്വാലിഹ്യങ്ങളുമൊക്കെ എങ്ങനെ മനസ്സിലാക്കി എന്നത് പരിശോധിക്കാതെ അതിൻ്റെ ബാഹ്യാർത്ഥം എടുത്തുകൊണ്ട് അത് തെറ്റാണ്, ആ വചനത്തിൽ ഇന്ന കാര്യമുണ്ട് അല്ലെങ്കിൽ ഇന്ന രൂപത്തിലാണ് എന്ന് തങ്ങളുടെ വകയായി വ്യാഖ്യാനിക്കുന്നത് വലിയ അപകടത്തിലേക്ക്, വലിയ അനർത്ഥങ്ങളിലേക്ക് ചെന്നെത്താൻ കാരണമാകുന്ന കാര്യമാണ്. ഇപ്പോൾ സിഹറുമായി ബന്ധപ്പെട്ടാകട്ടെ, അല്ലെങ്കിൽ കണ്ണേറുമായി ബന്ധപ്പെട്ടാകട്ടെ, അങ്ങനെയുള്ള ഖുർആനും ഹദീസും വ്യംഗ്യമായും അതേപോലെ ചില ഭാഗത്തൊക്കെ വ്യക്തമായും പരാമർശിച്ച കാര്യങ്ങൾ പോലും തങ്ങളുടെ ബുദ്ധിക്കു നിരക്കുന്നതല്ല, അല്ലെങ്കിൽ ഖുർആനിലെ ഏതെങ്കിലും വചനങ്ങൾക്കത് വിരുദ്ധമാണ് എന്നൊക്കെ കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കാതെ പൂർവീകരെക്കുറിച്ച്, സലഫു സ്വാലിഹ്യങ്ങളെക്കുറിച്ച്, ഖുർആൻ വ്യാഖ്യാതാക്കൾ, പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ അതിനെങ്ങനെ വ്യാഖ്യാനിച്ചു, എങ്ങനെ മനസ്സിലാക്കി എന്നൊന്നും പരിശോധിക്കാതെ അത് പ്രചരിപ്പിക്കുന്നത് വഴി പലപ്പോഴും അപകടങ്ങളിലേക്ക്, അതല്ലെങ്കിൽ അനർത്ഥങ്ങളിലേക്ക് ചെന്നെത്തുന്ന അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ വചനം അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. തീർച്ചയായും അള്ളാഹുവിൻ്റെ കലാം അത് ആദ്യമായി അവതീർണമായത് പ്രവാചകനാണ്. പ്രവാചകനിൽ നിന്ന് നേർക്കുനേരെ കേട്ട് പഠിച്ചത് ഒന്നാമതായി സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരാണിത് കേട്ട് പഠിച്ചത്. പിന്നീട് ആ സ്വഹാബത്ത് നിന്ന് കേട്ട് പഠിച്ച താബിഈങ്ങളാണ് പിന്നെ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് നമ്മളിലേക്ക് ഇത് എത്തിച്ചേർന്നത്. ആ വഴികൾ, അതിന് നാൾ വഴികൾ അതൊന്നും പരിശോധിക്കാതെ നമുക്ക് നമ്മളോടാണ് നേർക്കുനേരെ അള്ളാഹു സംസാരിച്ചത് എന്ന രൂപത്തിൽ ആയത്തുകളെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന, ഹദീസുകളെ തെറ്റായി മനസ്സിലാക്കുന്ന പ്രവണത കരുതിയിരിക്കേണ്ട കാര്യമാണ്. ആ വചനത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞ കാര്യം, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യം ഇല്ലായിരുന്നെങ്കിൽ ലത്തബഅതുമുശ്ശൈത്വാന ഇല്ലാ ഖലീല, നിങ്ങളിൽ കുറച്ചു പേരല്ലാത്തവരെല്ലാം ഷെയ്ത്താനെ, പിശാചിനെ പിൻപറ്റുമായിരുന്നു എന്ന പരാമർശം വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആയത്തുകളെയും ഹദീസുകളെയും അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. ഇപ്പോൾ നമ്മൾ കേട്ടുകഴിഞ്ഞത് പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറത്തു നിസായിലെ 82-83 വചനങ്ങളാണ് നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: വഴിപിഴച്ചു മാനവർ ശിർക്കിൽ പതിക്കുന്നു, പഴി പറഞ്ഞതാ നിന്റെ മാർഗം വിട്ടകലുന്നു.

0: السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد. പ്രിയ ശ്രോതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ഒരു സ്വപ്നം ഒരിക്കൽ സ്വഹാബികൾക്ക് വിവരിച്ചു കൊടുത്തത് ഉണർത്താനാണ് ഈ നേർവഴിയിലൂടെ ആഗ്രഹിക്കുന്നത്. ഉഖബത്തു ബ്നു റാഫിഇൻ റളിയല്ലാഹു അൻഹു എന്ന അൻസ്വാറുകളിൽപ്പെട്ട സ്വഹാബിയുടെ വീട്ടിൽ രാത്രി താമസിക്കുകയും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്നത്തെ മുന്തിയ ഇനം ഈത്തപ്പഴം നൽകി സ്വീകരിച്ചതാണ് സ്വപ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്തു. റഅയ്തു ലൈലത കഅന്ന ഫീ ദാരി ഉഖബത്തു ബ്നു റാഫിഇൻ റളിയല്ലാഹു അൻഹു, ഞാനൊരു സ്വപ്നം കണ്ടു, നാം ഉഖബത്തു ബ്നു റാഫിഇ റളിയല്ലാഹു അൻഹു വീട്ടിൽ താമസിച്ചത്. വഅതൈനാ ബിറത്ബിൻ മിൻ റത്ബി ബ്നി ത്വാബിൻ, അങ്ങനെ മുന്തിയ ഇനം ഈത്തപ്പഴം ഞങ്ങൾക്ക് നൽകപ്പെട്ടു. ഒരു വ്യക്തിയിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് റത്ബി ബ്നി ത്വാബിൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅവൽതു അന്ന ദിഫഅതലന ഫിദ്ദുനിയ, ഞാൻ ഈ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുന്നു, തീർച്ചയായും ദുനിയാവിൽ നമുക്കാണ് എല്ലാ ഉയർച്ചയും പ്രതാപവും ലഭിക്കുക. വൽആഖിബത ഫിൽ ആഖിറ, പരലോകത്ത് നമുക്ക് തന്നെയാണ് നല്ല പര്യവസാനവും. വഅന്ന ദീനന ഖദ് ത്വാബ, തീർച്ചയായും നമ്മുടെ ദീൻ ഏറ്റവും വിശുദ്ധവും മനോഹരവുമാണ്. ഇവിടെ ഉഖബത്തു ബ്നു റാഫിഇ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് കാര്യം വ്യാഖ്യാനിച്ചത്. റാഫിഇ എന്നതിൽ നിന്ന് റിഫഅത്ത്, ഉയർച്ച പ്രതാപം, ഉഖബത്ത് എന്നതിൽ നിന്ന് ആഖിബത്ത്, പര്യവസാനം എന്നതും, റത്ബു ബ്നു ത്വാബിൻ എന്നതിൽ നിന്നാണ് ദീൻ വിശുദ്ധമായ ആദർശമാണ് എന്ന് വ്യാഖ്യാനിച്ചത്. ഈ സ്വപ്ന വ്യാഖ്യാനത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അള്ളാഹു നമുക്ക് നൽകിയ ദീൻ പഠിച്ചും പകർത്തിയും പ്രബോധനം ചെയ്തും നാം ജീവിക്കുന്ന പക്ഷം നമുക്കാണ് ഐഹിക ജീവിതത്തിൽ പ്രതാപവും ഉയർച്ചയും ലഭിക്കുക. നമുക്ക് തന്നെയാണ് പരലോകത്ത് ഏറ്റവും നല്ല പര്യവസാനവും ലഭിക്കുക. ഈ രണ്ട് കാര്യങ്ങൾക്കും കാരണമാകുന്ന ദീൻ വളരെ വിശുദ്ധമായ ആദർശമാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്വപ്നത്തെ വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചു. അതുകൊണ്ട് ദീനിൽ ക്ഷമയോടെ നിലകൊള്ളാനും ദീൻ പഠിക്കാനും പകർത്താനും പരിശ്രമിക്കുക വഴി നമുക്ക് ഐഹിക ലോകത്ത് റബ്ബിൻ്റെ സഹായവും പ്രതാപവും ഉയർച്ചയും ലഭിക്കും. പരലോകത്തെ വിജയം നമുക്കാണ് എന്നതാണ് ഈ സ്വപ്നത്തിൻ്റെ പാഠം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നൽകിയ ദീൻ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
2: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി.
3: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
4: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
5: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
4: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
5: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
4: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
5: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
4: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
5: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
4: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
5: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
3: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

0: ഇരുകിഡ്നികളും നഷ്ടപ്പെട്ട വ്യക്തിക്കു വേണ്ടി റോഡിന്റെ അരികിൽ പാത്രം പിടിച്ചു നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. രോഗം വന്നതിനു ശേഷം, എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം, സർവവും വിറ്റ് കുടുംബത്തെയും മക്കളെയും മുഴുവൻ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതിനു പകരം വളരെ കൃത്യമായ പരിശോധനകളും ചെക്കിങ്ങുകളും നമുക്ക് ജീവിതത്തിലെ ശീലമാക്കിക്കൂടെ? ജീവിതം ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ വരാൻ സാധ്യതയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന വളരെ പ്രധാനമാണ്. മക്കളും കുട്ടികളും പേരക്കുട്ടികളും പറയുമ്പോൾ ഡോക്ടറെ കാണാൻ പോകാൻ മടിക്കുകയും ചികിത്സ തേടാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ കുറിച്ചോർത്ത് സഹതപിക്കുകയാണ്. നമ്മൾ എന്തിനാണ് കുറെ ആളുകൾക്ക് ബാധ്യതയാകുന്നത്? ആവശ്യമായ മുൻകരുതലുകളും സൂക്ഷ്മതകളും എടുക്കാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതല്ലേ? ആരോ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന പേടിയോടുകൂടെ നാം ചികിത്സകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതൊരു വലിയ സമൂഹത്തിന്റെ ബാധ്യതയായി മാറുന്നുണ്ട് എന്നത് നമ്മൾ ഓർക്കണം. നമുക്ക് വേണ്ടി ഒരു ചികിത്സാ ഫണ്ട് കണ്ടെത്തുന്ന സമിതി ഉണ്ടാകരുതെന്ന് നാം സ്വയം തീരുമാനിക്കേണ്ടതാണ്.
1: വൈവിധ്യങ്ങളാർന്ന കഴിവുകളുള്ള വ്യക്തികൾ നമുക്ക് ചുറ്റിലുമുണ്ട്. അത്തരം കഴിവുകളുള്ള വ്യക്തികളെയും സ്ഥാപനങ്ങളെയും പരിചയപ്പെടുത്തുകയാണ് സവിശേഷമെന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്നത്തെ സവിശേഷത്തിൽ അഷ്റഫ് കാവിലാണ് നമുക്കൊപ്പം ചേരുന്നത്. വായനയുടെ പ്രാധാന്യം എന്ന വിഷയത്തിലാണ് അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നത്. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം ചേരുന്നത് വി ടി അബ്ദുസ്സലാം.
2: അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബറകാത്തുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സവിശേഷം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സവിശേഷം പ്രോഗ്രാമിൽ ബഹുമാനപ്പെട്ട അഷ്റഫ് കാവിൽ സാറാണ്. അഷ്റഫ് കാവിൽ എന്നുള്ള പേര് പലപ്പോഴും പല ആളുകൾക്കും അറിയായിരിക്കും. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള പ്രഗത്ഭനായ എഴുത്തുകാരനാണ്. ബാലസാഹിത്യത്തിൽ പ്രത്യേക ബാലസാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് അവാർഡുകൾ നമുക്ക് അദ്ദേഹത്തെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിചയപ്പെടാം. ഏതായിരുന്നാലും സവിശേഷം പ്രോഗ്രാമിലേക്ക് നമുക്ക് സാറെ വളരെ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും സാർ.
3: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
2: പീസ് റേഡിയോ സവിശേഷം പ്രോഗ്രാമിൽ ഇങ്ങനെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിന് വലിയ സന്തോഷം ആദ്യമേ അറിയിക്കുകയാണ്.
3: എനിക്കും സന്തോഷമുണ്ട്. ഞാൻ പീസ് റേഡിയോ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ ഒരു സംവിധാനത്തിൽ വന്നെത്തിപ്പെടും എന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. വലിയ സന്തോഷമുണ്ട്.
2: അപ്പോൾ നമ്മൾ ഇന്ന് സവിശേഷത്തിൽ ഇതുപോലെ ഓരോ എക്സ്പേർട്ടായിട്ടുള്ള വ്യക്തികളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഭാഗ്യവശാൽ നമുക്ക് സാറിന് യാദൃശ്ചികമായിട്ട് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ലഭിച്ചതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. സാർ, നമുക്ക് സാർ ഇത്രയും എഴുത്ത് മേഖലയിൽ ഒരുപാട് കാലമായി, അധ്യാപകനാണ് ധാരാളം. അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് സാറിനെ കുറിച്ച് ശ്രോതാക്കൾക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഒരു ഒരു തുടക്കം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ?
3: ഏതാണ്ട് 34 വർഷമായി ഞാൻ വാഴക്കാട് ചെറുവട്ടൂർ യു പി സ്കൂളിലെ അധ്യാപകനാണ്. അതോടൊപ്പം സമാന്തരമായി വായനയും എഴുത്തും, അത് ചെറുപ്പത്തിലേക്ക് ഉള്ള ഒരു ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ എഴുത്തിൽ എത്തിപ്പെട്ടു, കവിതകൾ എഴുതി തുടങ്ങി, അത് പത്രങ്ങളിലൂടെയൊക്കെ പ്രസിദ്ധീകരിച്ച് വന്നു. പിന്നെ റേഡിയോയിൽ കവിതകൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞു.
2: ആകാശവാണി റേഡിയോ,
3: ആകാശവാണി കോഴിക്കോട്, തൃശ്ശൂര് രണ്ട് ഭാഗത്തും അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ആ മേഖലയിൽ ഒരു 18 പുസ്തകങ്ങൾ, കവിതകൾ, ബാലസാഹിത്യം, നോവല്, ഈ 3 വിഭാഗങ്ങളിലായിട്ട് 18 പുസ്തകങ്ങളാണ് ഇപ്പം ഇറങ്ങിയത്. ഇപ്പോൾ ഒരു പുസ്തകം പബ്ലിഷിംഗ് ഇതിലാണ്, അതിൻ്റെ പിന്നെ പ്രാഥമിക പരിശോധനകളും വർക്കുകളും കഴിഞ്ഞു, അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ഞാൻ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. കുറച്ചുകൂടി സജീവമായിട്ട് എഴുത്തിലും വായനയിലൊക്കെ
2: മുഴുകണം
3: എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. പഠിച്ചവൻ ആയുസ് തീരുകയാണെങ്കിൽ അങ്ങനെ.
2: അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് കുട്ടികൾക്കുള്ള ഒരുപാട് രചനകളുണ്ട്. അപ്പോൾ നമ്മുടെ രക്ഷിതാക്കളെ കുറേ കേൾക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ പുസ്തകം എഴുതി അതിൻ്റെ പിന്നാലെ അതിനൊക്കെ കുട്ടികളെ കിട്ടുമോ? അല്ലെങ്കിൽ വായിക്കുന്നതുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾക്കൊക്കെ പലപ്പോഴും വലിയൊരു ഒരു അതിനെക്കുറിച്ച് വലിയ ചിന്തിക്കാത്തൊരു സമയത്ത് ഒരു ഭാഗത്ത് നല്ല വായനക്കാർ വളരെ വിശദമായിട്ടുള്ളത് ഉണ്ടാവും. പക്ഷേ പുതിയ മാറിയ കാലത്തിനനുസരിച്ച് വായനയെക്കുറിച്ച് പറയുമ്പോൾ വായനയുടെ ഒരു പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് രക്ഷിതാക്കൾക്കൊന്ന് ബോധ്യപ്പെടുത്താൻ, ഇപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട കുറേ പുസ്തകങ്ങളുണ്ട്, ആ പുസ്തകങ്ങളും പരിചയപ്പെടുത്തുന്ന അതുപോലെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതൊന്നും പറയാൻ തോന്നുന്നു.
3: യഥാർത്ഥത്തിൽ വായിക്കുക എന്ന് പറയുന്നത് നമ്മൾ സ്വയം നവീകരിക്കുക അല്ലെങ്കിൽ അപ്ഡേറ്റ് ആയിരിക്കുക എന്ന്